0: ഓൺ ടേബിൾ റെഡി ആയിരിക്കും. എന്നാൽ ഒരു ചെറുകിട സംരംഭകനെ സംബന്ധിച്ചിടത്തോളം മിസ്സി ടേബിൾ ക്യാപ്പ് എന്നാണ് പറയാം. അവിടെ എല്ലാം ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കുറിച്ച് അവിടെ എല്ലാം അവിടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പുതിയ റിക്വയർമെൻറ്റ് വരുന്നു, പുതിയൊരു അവസരം വരുമ്പോൾ അവരുടെ ക്യാപ്പ് റെഡി അല്ല, ക്ലീൻ അല്ല. എന്നാൽ ഒരു വെൽ റൺ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, ദേ ആർ റെഡി ഫോർ എവറിത്തിങ്. അങ്ങനെയുള്ള ഒരു ഫേം എപ്പോഴും ഇവരെന്ത് ചെയ്യും, ഇവരുടെ ഇന്നൊവേഷൻസിനെ റാഞ്ചിയെടുക്കുവാനും അതിൽ നിന്ന് അത് മുതലെടുക്കുവാനും ഒക്കെ അവർ നോക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു ട്രാപ്പ് ചെറുകിട സംരംഭകരെ സംബന്ധിച്ചിടത്തോളം.
1: പിന്നെ അനുബന്ധമായി ചോദിക്കുന്നത് വെച്ചാൽ, എൻ്റർപ്രൈസസും അതുപോലെ ഓൺട്രപ്രണറും ഇങ്ങനെ രണ്ടും കേൾക്കുന്നുണ്ട്, ഇതെന്താണ് സംഭവം?
0: ഒരു സംരംഭത്തിന് ഇംഗ്ലീഷിൽ എൻ്റർപ്രൈസ് എന്ന് പറയും. എന്നാൽ ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഓൺട്രപ്രണർ എന്നാണ് പറയുക. ആ ഒരു വ്യത്യാസം വരുന്നത്, ഓൺട്രപ്രണർ എന്നുള്ള വാക്ക് ഫ്രഞ്ചിൽ നിന്ന്, ഫ്രഞ്ചാണ് അതിൻ്റെ റൂട്ട് കിടക്കുന്നത്. അവിടെ ഓൺട്രപ്രൊണ്ട്രെ എന്നുള്ള വാക്ക് അതിനർത്ഥം ടു അണ്ടർടേക്ക് എന്നുള്ളതാണ്, അതിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഫ്രഞ്ചിൽ ഇ എൻ എന്ന് എഴുതിയാൽ ഓ എന്നുള്ള സൗണ്ടാണ് വരിക. അതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ വന്നപ്പോൾ അങ്ങനെ തന്നെ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കീപ്പ് ചെയ്ത് പോവുകയാണ്.
1: അതാണ് ഓൺട്രപ്രണർ,
0: ഓൺട്രപ്രണർ എന്ന് പറയാൻ കാരണം അതാണ്. പലർക്കും അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇങ്ങനെ എഴുതുമെങ്കിലും എൻ്റർപ്രണർ എന്നൊക്കെ വായിക്കുന്ന ആളുകൾ
1: വായിക്കുമ്പോൾ ഓൺട്രപ്രണർ എന്നാണ് വായിക്കുന്നത്.
0: എൻ്റർപ്രൈസ് എന്നും മറ്റത്
1: ഓൺട്രപ്രണർ. ശരി, കറക്റ്റ് ആണ്. ഒരുപക്ഷെ ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് പുതിയൊരു അറിവ് കിട്ടുന്നതായിരിക്കും ചിലപ്പോൾ, ഒരുപക്ഷെ മിക്കവാറും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ പിന്നെ നമ്മൾ ഈ പലപ്പോഴും ഏതൊരു സംരംഭകരാണെങ്കിലും ഇതെന്താവും, ഫെയിലാവോ, ഭയങ്കര ആശങ്കയായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഭയം, ഭീതി, അതെങ്ങനെയാണ് ഒരാളെ അങ്ങനെ അങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ
0: അല്ലേ,
1: അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിക്കുന്നതും അങ്ങനെ ബാധിക്കുന്നതും കൊണ്ടായിരിക്കും?
0: ഒന്നാമത് ബിസിനസ്സുകാരെപ്പോഴും റിസ്ക് ടേക്കിംഗ് ആണ്, റിസ്ക് തന്നെയാണല്ലോ. പ്രത്യേകിച്ച് ഒരു ഇന്നോവേറ്റർ കൂടെ ആകുമ്പോൾ ഇതുവരെ നമുക്ക് ഡെഫിനിഷൻസിലൊക്കെ കാണാം, ഓസ്ലോ മാനുവലിൻ്റെ ഒക്കെ ഡെഫിനിഷനിൽ ന്യൂ ടു വേൾഡ്, ന്യൂ ടു ഇൻഡസ്ട്രി, ന്യൂ ടു ഫേം എന്നൊക്കെയുള്ള നിലക്ക് ലോകത്തിന് തന്നെ പുതിയത് കൊണ്ടുവരുന്ന ഇന്നോവേറ്റേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സക്സസ് പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും, കാരണം ഒരുപാട് ട്രയൽസ് നടത്തിയിട്ടാണ് അവസാനം ഒന്ന് സക്സസ്ഫുൾ ആകുക ഇൻവെൻഷനിലൊക്കെ. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇൻവെൻഷൻ നടക്കുക, ഇന്നോവേഷൻസ് നടക്കണമെങ്കിൽ അവിടെ പ്രോപ്പറായ ഇന്നോവേഷൻ കൾച്ചർ ഉണ്ടാവണം. ഇന്നോവേഷൻ കൾച്ചറിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് പോയിൻ്റാണ്, ഒന്ന് സെലബ്രേഷൻ ഓഫ് സക്സസ്. എംപ്ലോയീസ് ആവട്ടെ അല്ലെങ്കിൽ ഒരു ടീം തന്നെ ആവട്ടെ, അവർ ഒരു പുതുമ കൊണ്ടുവന്നു അല്ലെങ്കിൽ അതിൽ സക്സസ് ആയി എങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു, അവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നു, അപ്രീസിയേഷൻസ് കൊടുക്കുന്നു, കമ്പനി മൊത്തത്തിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നാൽ അവർ ഫെയിലിയർ ആയാലും അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അവരിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാം അവിടെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റേജസ് പലതും ഉണ്ടാവും. അപ്പോൾ സമയം അവിടെ പോകുന്നുണ്ട്, അതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നു, പിന്നെ റിസോഴ്സസ് നഷ്ടമാകുന്നു, ഒരുപാട് നഷ്ടം ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ ടേമായിട്ട് ഈ തിയറി പറയുന്നത് ഫ്രീഡം ടു ഫെയിൽ, തോൽക്കാനുള്ള ഫ്രീഡം കൊടുക്കണം എന്ന്. എന്നാലേ ഇന്നോവേഷൻ ഉണ്ടാവുള്ളൂ. തോൽക്കാൻ പാടില്ല, അതും എല്ലാം സക്സസ്ഫുൾ ആകണം എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ അതാണ് വളരെ ക്രിട്ടിക്കലായ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ, സിഗ്നിഫിക്കൻ്റ് ആയ ഫാക്ടറാണ് ഫ്രീഡം ടു ഫെയിൽ. അതിനൊരു ടോളറൻസ് ഉണ്ടാവണം എന്നുള്ളത്.
1: അത് ശരിക്കും ഈ ഒരു രംഗത്ത് മാത്രമല്ലേ, എല്ലാ രംഗത്തും. ഒരു കുട്ടിയാണെങ്കിൽ പോലും പാരൻസ് കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സംഗതിയാണ് തോൽക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം,
0: കാരണം തോൽവിയാണല്ലോ ആദ്യം പഠിക്കുന്നത്. അല്ല, നമ്മൾ ഈ ടെക്നോളജിക്ക് വേൾഡിൽ തന്നെ ഈ കണ്ടെത്തിയൊന്ന് ഒന്നും ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ സക്സസ്ഫുൾ ആയിട്ട് എവിടെയും ഇല്ല.
1: പിന്നെ അതുമല്ല, ഈ വൻകിട ബിസിനസ് സംരംഭകരാവുന്നത് ഫസ്റ്റ് തന്നെ അങ്ങനെ ആവുന്നില്ലല്ലോ, ചെറുകിടത്തിലൂടെ അവിടെ എത്തുന്നത്.
0: അതെ അതെ അതെ, അത് ഓവർകം ചെയ്യുക എന്നിട്ടും സക്സസിന് പിന്നാലെ പോവുക എന്നുള്ളിടത്താണ് ഒരു എന്റർപ്രണറുടെ വിജയം കിടക്കുന്നത്.
1: അപ്പോൾ പിന്നെ അതുപോലെ അതിന് അനുബന്ധമായി ചോദിക്കാൻ മറ്റൊരു കാര്യം, ഒരു സാധാരണ വ്യാപാര സ്ഥാപനത്തെ കൂടുതൽ ഇന്നൊവേറ്റീവ് ആക്കാൻ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും?
0: ഇത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞു, ഇന്നൊവേഷൻ ഓറിയൻറ്റേഷൻ എന്നുള്ളൊരു ഒരു ടേം. അഥവാ നമ്മുടെ ബിസിനസ്സിൽ എല്ലാം മീറ്റിങ്ങുകളിലും എല്ലാം ഇന്നൊവേഷൻ എന്നുള്ളതൊരു ഫാക്ടറായി കൊണ്ടുവരിക എന്നുള്ളതാണ്, എങ്കിൽ അതൊരു ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയിലേക്ക് പോകാൻ പറ്റും. കാരണം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഈ കോമ്പറ്റിറ്റീവ് വേൾഡിൽ സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നൊവേഷൻ ഈസ് എ സർവൈവൽ നെസസിറ്റി എന്ന് പറയുക. സർവൈവ് ചെയ്യണോ, യു നീഡ് ടു ഇന്നൊവേറ്റ്, അല്ലെങ്കിൽ വേറെ ആൺകുട്ടികൾ വേറെ പ്രൊഡക്റ്റുമായി വരും, അവർ വിജയിച്ച് പോകും എന്നുള്ളതാണ്. രണ്ടാമത്
1: കാത്തിരിക്കാൻ സമയം
0: കാരണം നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഇൻഡസ്ട്രി ഭയങ്കര വോളറ്റൈലാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോമ്പറ്റീഷനും അങ്ങനെ തന്നെയാണ്, ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ്, പുതിയ ആളുകൾ വരുന്നുണ്ട്.
1: പിന്നെ അതിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ് എന്താണെന്നുള്ളത് തിരിച്ചറിയാന്നുള്ളൊരു,
0: തീർച്ചയായിട്ടും നമ്മളീ പ്രൊഡക്റ്റ് മാത്രം നോക്കിയിട്ട് പ്രൊഡക്റ്റിന് പുതിയ ഫീച്ചറുകൾ കൊടുക്കുക, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നവർ നടത്തുന്ന ഒരു പ്രശ്നമാണ് മാർക്കറ്റിംഗ് മയോപ്പിയ. കസ്റ്റമറിന് എന്ത് വേണം, മാർക്കറ്റിന് എന്ത് വേണമെന്ന് തിരിച്ചറിയാതെ പോവുക, കൂടുതൽ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അതുപോലെ മറ്റൊന്നാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിൽ നമ്മുടെ വ്യാപാര സ്ഥാപനത്തിലേക്ക്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഇന്നൊവേറ്റീവ് ആയത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നിങ്ങനെ പറഞ്ഞു, നേരത്തെ കഴിഞ്ഞ തവണ തന്നെ നമ്മൾ പറഞ്ഞു ഇന്നൊവേഷൻ അസസ്മെൻറ്റ് നടക്കണം, എങ്കിലേ ഓക്കെ നമുക്കെന്ത് പോരായ്മ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ.
1: അതെ അതെ.
0: എന്നിട്ട് എന്താണോ വേണ്ടതെന്ന് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഒരു നമ്മുടെ എല്ലാം ഇന്നൊവേഷൻ ഓറിയൻറ്റഡ് ആയിരിക്കണം, ഒരു അസസ്മെൻറ്റും നമുക്ക് നടക്കണം. അതുപോലെ തന്നെയാണ് ഒരു മോട്ട് ബിൽഡിംഗ്, മോട്ട് എന്ന് പറയും MOAT, അഥവാ കാസിൽസ് വലിയ കോട്ടകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു യൂറോപ്യൻ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അതിന് ചുറ്റും ഒരു തടാകം പോലെ കാണും, ഒരു വലിയ വെള്ളക്കെട്ട്. അതിനുള്ളിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന ടവറുകളെല്ലാം ഉണ്ടാവുക, കാരണം പ്രൊട്ടക്ഷന് വേണ്ടി. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആണ്. ഒരു അറ്റാക്ക് വരുമ്പം ആ വാട്ടർ ബോഡി കടന്നു വരുന്ന, എന്നിട്ട് വേണം ഈ കോട്ടയിലേക്ക് എത്താൻ. അപ്പോൾ ഒരുവിധം ആളുകൾക്കൊന്നും അവിടെ പാസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു മോട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ മോട്ട് എന്താണ്, അവരുടേതായ ടെക്നോളജി അവർ കണ്ടെത്തിയത് വേറെ ഒരാളിലേക്ക് എത്തപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. അതിനാണ് ഒരു വ്രിയോ ഫ്രെയിംവർക്ക് എന്നുള്ളൊരു ഫ്രെയിംവർക്ക് തന്നെയാണ്. നമുക്ക്
1: ഇതേ മെത്തേഡ് മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ
0: പറ്റരുത്. കാരണം എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് വർഷത്തെ അധ്വാനത്തിലൂടെ പലതും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ എൻ്റെ റിസോഴ്സ് അതുപോലുള്ളതായിരിക്കാം. ഇതൊന്നും ഇതെല്ലാം അതിൻ്റെ ഉപയോഗം എനിക്ക് കിട്ടണം, എൻ്റെ ബിസിനസ്സ് സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നുള്ള. അപ്പോൾ സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഫ്രെയിംവർക്ക് പറയുന്നത്. വ്രിയോ എന്നാണ് പറയുക, VRIO. വി എന്നത് വാല്യൂ, എൻ്റെ റിസോഴ്സസ് അല്ലെങ്കിൽ എൻ്റെ ഐഡിയ അല്ലെങ്കിൽ എൻ്റെ കാപ്പബിലിറ്റി അതൊരു വാല്യബിൾ ആയതായിരിക്കണം, അല്ലെങ്കിലോ എൻ്റേത് കോമ്പറ്റീറ്റീവ് ഡിസഡ്വാൻറ്റേജ് ആണ്. ബാക്കി എല്ലാവരും പലതും വിൽക്കുന്നുണ്ട്, എൻ്റേത് ആർക്കും വേണ്ടാത്തതാണ്, വാല്യൂ ഇല്ലാത്തതാണ്. വാല്യൂനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവർ പറയുന്ന എക്സ്പെർട്സ് പറയുന്നത് ഒരു യൂസറുടെ, ഒരു ഉപഭോക്താവിൻ്റെ പെയിനിനെ, വേദനയെ മാറ്റുന്നതായിരിക്കണം എന്നുള്ളത്. വേദന എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് എ വാല്യൂ.
1: അതെ അതെ.
0: അങ്ങനെ വാല്യുബിൾ ആയിരിക്കണം, ആളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ആണ് എങ്കിൽ എൻ്റെത് നല്ല പ്രൊഡക്റ്റായി. എന്നാൽ അത് റെയർ കൂടെ, ആർ എന്നത് റെയറിറ്റിയാണ്, അത് എൻ്റെത് എനിക്ക് മാത്രം കിട്ടണം, എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ കോമ്പറ്റീവ് പാരിറ്റിയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. മറ്റു കമ്പനിയും ഇത് കൊടുക്കുന്നുണ്ട്, ഞാനും കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ മാത്രം സൊല്യൂഷനാണ്, ഞാൻ മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതിൽ എനിക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അടുത്തതാണ് ഇനിമിറ്റേഷൻ, അതായത് വേറൊരാൾക്ക് ഇനിമിറ്റബിലിറ്റി, വേറൊരാൾക്ക് അത് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റരുത്. അത് അവർക്ക് ഇമിറ്റേഷൻ, കാരണം ഇപ്പോഴത്തെ കാലത്ത് ഏഴ് കാലത്ത് ജസ്റ്റ് പ്രോംപ്റ്റ് അവേ ആണ് എല്ലാം. ഒരു പ്രൊഡക്റ്റ് കണ്ടാൽ അത് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തുകൊണ്ട് എന്താണെന്ന് തിരിച്ചെടുക്കാൻ നമുക്ക് അവർക്ക് സാധിക്കും, ഡിസിഫർ ചെയ്യാൻ. അതുകൊണ്ട് അതിനും പറ്റാത്തതാണ് എങ്കിൽ എൻ്റെത് പ്രൊട്ടക്റ്റഡ് ആണ്. പിന്നെ ഒരു ഓർഗനൈസേഷൻ, അത് നല്ല നിലയ്ക്ക് എനിക്ക് ഓർഗനൈസ് ചെയ്യാനും പറ്റുന്നുണ്ട് എങ്കിൽ വേറൊരാൾക്കും എൻ്റെത് കോപ്പി ചെയ്യാനോ പറ്റില്ല, ഞാൻ സേഫ് ആയിരിക്കും, ലോങ് ടേമിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണെന്ന് പറയുന്നത്.
1: ഈ ഹാക്കിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ട് പലരും കമ്പനികളും ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ?
0: അതെ അതെ.
1: പക്ഷെ ഇപ്പം ഈ AI കാലത്ത് അതിനെയും അതിജീവിച്ച് പോകുന്ന ആളുകളുണ്ടാവും.
0: അതെ അല്ലേ. AIയുടെ കാലത്ത് എല്ലാം നമുക്ക് ചൈന ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, പ്രൊഡക്റ്റ് റിവേഴ്സ് എഞ്ചിനീയർ എടുക്കുന്നു, എന്നിട്ട് അവർ ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷനൊക്കെ നടത്തുന്നു. അവിടെ എന്തുവാ വെച്ചാൽ പലതും കിട്ടിയാൽ, ഈവൻ ഒരു പൈത്തൺ കോഡ് കിട്ടിയാൽ പോലും എല്ലാം ആയിക്കൊള്ളണമെന്നില്ല. കാരണം നമ്മുടെ ബിസിനസ്സിന് മാത്രമായിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ഉണ്ടായിരിക്കും. നമുക്കൊരു സപ്ലയർ, ആ സപ്ലയറുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവാം. അതുപോലെ നമ്മുടെ മാർക്കറ്റിംഗ് ചാനൽസ്, ഇതൊന്നും വേറൊരാൾക്ക് കോപ്പി ചെയ്യാൻ പറ്റിയതല്ല. അതുപോലെ വർഷങ്ങളെടുത്ത് നാം നേടിയെടുത്ത കോസ്റ്റൽ ആംബിഗ്വിറ്റി, ഇന്നതാണെങ്കിൽ ഇന്നത് എന്നൊക്കെയുള്ള എൻ്റെ അറിവുണ്ടാവും, അതൊന്നും കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ നിലക്കുള്ള
1: ചില തിയററ്റിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ
0: അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ, എല്ലാം കോപ്പി ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മോട്ട് ബിൽഡ് ചെയ്യുന്നുവെങ്കിൽ നോബഡി കാൻ ഇമിറ്റേറ്റ് അസ്, വി ആർ സേഫ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
1: ഓക്കെ. ഏതായാലും അങ്ങനെയുള്ളത്, അങ്ങനെയുള്ള ആളുകൾ അപൂർവമായിരിക്കും അല്ലേ?
0: അപൂർവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇപ്പോൾ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം, ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ കാപ്പബിലിറ്റി എന്നുള്ള വേറൊരാൾക്ക് അങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റിയതല്ല,
1: ഇമിറ്റേറ്റ്
0: ചെയ്യാൻ പറ്റില്ല. ആപ്പിളിനെ സംബന്ധിച്ചോളം, ആപ്പിളിൻ്റെ ഒരു എക്കോ സിസ്റ്റം എന്നുള്ളത് അവരുടെ നമ്പർ വൺ അഡ്വാൻറ്റേജ് ആണ്, അത് വേറൊരാൾക്ക് ഈസിലി കോപ്പി ചെയ്യാൻ പറ്റിയതല്ല, അത് വാല്യുബിൾ ആണ്, അത് റെയർ ആണ്, ഇനിമിറ്റബിൾ ആണ്, വെൽ ഓർഗനൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ സസ്റ്റൈനബിൾ കോമ്പറ്റി അഡ്വാൻറ്റേജ് അക്വയർ ചെയ്ത് കഴിഞ്ഞു.

0: ഇപ്പോൾ AI നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ജനയുടെ ഓരോ ടൂൾസും അവൈലബിൾ ആണ്, അപ്പോഴും അതിൻ്റെ പ്രീമിയം വെർഷൻ വേറെ തന്നെയുണ്ട്, പലതും നമുക്ക് ആക്സസിബിൾ അല്ല.
1: അല്ല
0: അപ്പോൾ ആ നിലക്ക് ഒരു ഇന്നൊവേഷൻ സാധ്യതയുണ്ട്. പിന്നെ മൈക്രോ എൻ്റർപ്രൈസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലോക്കലൈസ്ഡ് ആയ ഒരു AI ഇൻ്റഗ്രേഷൻസ് കൊണ്ടുവരാം. നമ്മുടെ കേരളത്തിൻ്റെ എക്സാമ്പിൾ, കേരളത്തിൻ്റെ ബിഹേവിയർ അനുസരിച്ച്, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് ഒന്നും ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് AI യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ മാർക്കറ്റിനനുസരിച്ച് അത് കോണ്ടെക്സ്വലൈസ് ചെയ്ത് മുന്നോട്ടിറക്കാൻ, ഒരു എക്സാമ്പിൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ആ നിലക്ക് മൈക്രോ എൻ്റർപ്രൈസിന് സാധ്യതയുണ്ട് AIയുടെ കാലത്ത്.
1: അതുപോലെ ഈ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഇന്നോവേഷൻ കോമ്പറ്റൻസിയുടെ ഭാഗമായിട്ടാണോ?
0: ഡിജിറ്റൽ ട്രാൻസ്ഫോർ, ഒരു കമ്പനി ഡിജിറ്റലി ട്രാൻസ്ഫേർഡ് ആണ് കുറേയൊക്കെ. അപ്പോൾ ഒരു കമ്പനി ഡിജിറ്റൽ ട്രാൻസ്ഫോംഡ് ആയി എന്നുള്ളതുകൊണ്ട് മാത്രം ഒരു ഇന്നോവേഷൻ കോമ്പറ്റൻസിയുടെ ഭാഗമാവില്ല. പക്ഷേ ഇറ്റ്സ് ആൻ എനാബ്ലർ. നമ്മുടെ കമ്പനി ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് ആണ് എങ്കിൽ അത് നമ്മുടെ പ്രോസസ് ഇന്നോവേഷനെ ഡെഫിനറ്റ്ലി, കാരണം നമ്മുടെ പ്രോസസ്സ് അത് ഇമ്പ്രൂവ് ചെയ്യും. എല്ലാം ഡിജിറ്റലി ആണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, അജൈലായിരിക്കും നമ്മുടെ കമ്പനി. അതുകൊണ്ട് ഒരു ഇന്നോവേഷൻ കോമ്പറ്റൻസിയുടെ എനാബ്ലറാണ് നമുക്ക് പറയാം. അതിനെ ബൂസ്റ്റ് ചെയ്യിക്കുന്നു, അതിനൊരു കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നു, അതിനെ മുൻ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനെ ഉത്തേജിപ്പിക്കുവാനും അതിനെ മനോഹരമാക്കാനൊക്കെ സാധിക്കുന്നു.
1: അങ്ങനെ
0: അതെ, തീർച്ചയായും, കാരണം അതില്ലാതെ നമുക്ക് ഈ രൂപത്തിലുള്ളൊരു ഇന്നോവേഷൻ സാധ്യമല്ല.
1: പിന്നെ ടൈം നമുക്ക് കുറേ ലാഭം കിട്ടും അല്ലേ?
0: തീർച്ചയായിട്ടും.
1: അതുപോലെ ഈ നമ്മൾ ചെറുകിട സംരംഭകത്വം എന്നൊക്കെ
0: പറയുന്നത്
1: സംരംഭകത്വം, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓണ്ടർപ്രണറുമായി ബന്ധപ്പെട്ടവരൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടായി. ഇപ്പം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് അവിടെ ഉള്ള ഈ ചെറുകിട സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ നിന്ന് എന്താണ് ഒരു ലഭിക്കുന്ന സന്ദേശമായിട്ടുള്ളത്? അതിന് ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ആരെങ്കിലും കേരളത്തിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സന്ദേശമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചറാണ് വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പഠനത്തിൽ ഒരുപാട് കമ്പനീസ് സ്റ്റാർട്ടപ്പാണെന്ന പേരിൽ മുന്നോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, അത് നേടിയെടുക്കുന്നു. എന്നാൽ എല്ലാവരും ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള ഡെഫിനിഷനിൽ വരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റാർട്ട് ചെയ്താൽ സ്റ്റാർട്ടപ്പ് ആകില്ല. ഇറ്റ് ഷുഡ് ഹാവ് ആൻ ഇന്നൊവേഷൻ എൻജിൻ, ഒരു ഇന്നൊവേഷൻ ഡ്രിവൺ എൻ്റർപ്രൈസ് ആകണം എന്നുള്ളതാണ്. സോ ആ ബിസിനസ്സിനകത്ത് ഇന്നൊവേഷൻ എന്നുള്ളത് ഒരു മെയിൻ അജണ്ട ആകുമ്പോൾ മാത്രമാണ് സ്റ്റാർട്ടപ്പ് ആകുന്നുള്ളൂ. സോ അവരുടെ കമ്പനികളിൽ ഇന്നൊവേഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നൊവേഷൻ ഓറിയൻറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഒന്ന് പറയാൻ. കാരണം എന്താ വെച്ചാൽ, ഇറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ്സ് എ സർവൈവൽ നെസസിറ്റിയാണ്. നമുക്ക് നിലനിൽക്കാനുള്ള നമ്മുടെ ഒരു പോംവഴിയാണ് വി ഷുഡ് ഇന്നൊവേറ്റ് അവർ സെൽഫ് എന്നുള്ളത്. പിന്നെ എന്നാൽ ഇന്നൊവേഷൻ എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ മാത്രമല്ല, അതിനേക്കാളും അപ്പുറത്താണ്, ഒരു ഇൻവെൻഷൻ എന്നുള്ളതിനപ്പുറത്ത് ഇന്നൊവേഷൻ ഒരുപാട് മീനിങ് ഫുൾ ആണ്. കാരണം ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടെക്നോളജിയോ പുതിയ പ്രൊഡക്റ്റ് കണ്ടെത്തി ഫീച്ചർ കണ്ടെത്തി എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇന്നൊവേഷൻ പറയുമ്പോൾ അത് ജനങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയും അത് മാർക്കറ്റ് ചെയ്യപ്പെടുകയും ആ നിലക്ക് ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആ നിലക്ക് അത് അവതരിപ്പിക്കുന്നു എന്നുള്ള നിലക്ക് എല്ലാം വരുന്നതുണ്ട്. സോ ഇന്നൊവേഷൻ എന്നുള്ളത് ഒരു ഇൻഹൗസായി ഒതുങ്ങി നിൽക്കുക, അത് ഓപ്പൺ ആകാം, ഇന്നൊവേഷൻ ആകാം. അതിനപ്പുറത്ത് ജനങ്ങളുമായി സംവദിക്കുന്നതാകുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്നൊവേഷൻ ഓറിയൻറ്റേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമ്മുടെ ബിസിനസ് ഇന്നൊവേഷൻ ഓറിയൻറ്റഡ് ആകണം, നമ്മുടെ ബിസിനസ്സിലെ സ്ട്രാറ്റജീസ് ഫോം ചെയ്യുന്നത് ആ നിലക്കാകണം, നമുക്ക് അസസ്മെൻറ്റുകൾ നടത്താം, എന്നിട്ട് എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയുകയും അതിനെ ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്യുക, ആ നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. മാത്രമല്ല ഒരു ബിസിനസ്, ഓരോ ബിസിനസ്സിനും അതിൻ്റേതായ ഒരു USP ഉണ്ടായിരിക്കണം, യുണീക്ക് സെല്ലിംഗ്. അതായത് നമ്മുടെ ബിസിനസ്സിൻ്റെ മാത്രമായ, നമുക്ക് മാത്രം സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ, അത് മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു ഓൺ ടൈം ഡെലിവറിയാണ് നമ്മുടെ USP എങ്കിൽ അത് ഫോക്കസ് ചെയ്യണം, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അത് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഫിലോസഫി അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം.
1: യെസ്. പിന്നെ പറഞ്ഞ പോലെ ജനങ്ങളുടെ നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒന്നിലേക്ക് വരിക.
0: സോ ദെർബൈ വി ആർ ഗിവിംഗ് ബാക്ക് ടു സൊസൈറ്റി, ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത്.
1: അപ്പോൾ അതിൽ പറഞ്ഞ പോലെ പുതിയ കാലഘട്ടത്തിൽ AI കൊണ്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഡിജിറ്റലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ അങ്ങനെയുള്ള സംരംഭകരായി

0: ആയിട്ട് മാറുകയും ആ സംരംഭകത്വ പ്രവർത്തനത്തിൽ നീതിയുക്തമായി, അതുപോലെ തന്നെ അവിടെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ അവിടെ ഇസ്ലാമികമായൊരു ഒരു ഒരു ഒരു കൾച്ചർ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ വെറും പണം നേടുക എന്നതും ഏത് മാർഗത്തിലൂടെയും കിട്ടുക എന്നുള്ളത് മാത്രം അവിടെയും മാറുന്നു. അവിടെ അതുകൂടിയും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാൻ
1: അതെ,
0: തോന്നുന്നില്ലേ?
1: തീർച്ചയായിട്ടും. ഒരു ഇന്നൊവേഷൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായത് നല്ലതാണ്. അവിടെ നമ്മുടെ നീയത്ത് ഉണ്ടെങ്കിൽ കൊല്ലു മഅറൂഫിൻ സദഖാന്നല്ലേ. അപ്പോൾ ആ നിലക്ക് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്ക് പുണ്യം നേടാൻ സാധിക്കുന്നതാണ്. നമ്മുടെ അജണ്ടകൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ സൊസൈറ്റി നമ്മുടെ വിഷനിൽ, നമ്മുടെ ഒബ്ജക്റ്റീവിലൊക്കെ ഒരു ഫാക്ടറായി വരുന്നു എങ്കിൽ, അതുകൊണ്ട് തന്നെ ഒരു എത്തിക്കൽ ബിസിനസ് എന്നുള്ളത് എപ്പോഴും മുറുകെ പിടിക്കുക.
0: അത് ഇന്ന് ആ ഒരു എത്തിക്കൽ ബിസിനസ്സിൻ്റെ സാധ്യത ഇന്ന് ഈ പറഞ്ഞ വളരെ എനിക്കൊണ്ട് തോലും കുറവായിരിക്കാം. അവിടെയാണ് നമ്മൾ അവിടെ അതൊരു ചലഞ്ചസ് ആണല്ലോ, കാരണം പണം എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ എത്തിക്കൽ ബിസിനസ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകണമെങ്കിൽ.
1: ഇവിടെ നമ്മൾ ഇന്നൊവേഷനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നൊവേഷനിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തുന്ന ആകാം, നമ്മുടെ ബിസിനസ്സിലെ പുതിയ ഐഡിയ ആകാം, നമ്മൾ അക്വയർ ചെയ്യുന്ന പുതിയ ക്യാപ്പബിലിറ്റി ആകാം, പുതിയൊരു പ്രൊഡക്റ്റ് ആകാം, എന്തുമാകാം. എന്നാൽ നമ്മെ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെന്ന ബിസിനസ് ഓപ്പർച്യൂണിറ്റി തേടി നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സീക്കിംഗ് ഫോർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത്. എന്നാൽ മറ്റൊരു ബിസിനസ്സുകാരൻ, അവൻ അവൻ്റേതായ ഒരു ഐഡിയ എടുക്കുകയും അത് അവൻ അത് വെച്ചുകൊണ്ട് അവൻ ബിസിനസ് ചെയ്യുന്നു, നല്ല നിലക്ക് പോകുന്നു. അപ്പോൾ അവനെ കിൽ ചെയ്തുകൊണ്ട് നമ്മുടെ അവൻ്റെ അന്നം മുടക്കിക്കൊണ്ടാവരുത് നമ്മുടെ ബിസിനസ് എന്നുള്ളതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോഴേ ഒരു കോമ്പറ്റീവ് ലോകത്ത് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അവനുമായി ടൈപ്പ് ഉണ്ടാകാം, അവൻ ലൈസൻസ് എടുക്കാൻ പറ്റും, അവന് പേ ചെയ്തുകൊണ്ട് അവൻ്റെ ടെക്നോളജി നമുക്ക് എടുക്കാൻ പറ്റും. സഹകരണ മനോഭാവത്തോടെ മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ദീനീ വശം കൂടെ ഉൾക്കൊള്ളിച്ച് ചെയ്യുമ്പോൾ അതിനൊക്കെ നമുക്ക് പുണ്യവും ഉണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
0: അന്നെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു എൻഡിങ്ങിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ അല്ല, അപ്പോൾ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് അല്ലേ, അങ്ങനെ നിൽക്കില്ല നമ്മൾ പറയാം. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, ഒരു അതിൽ റിസർച്ച് നടത്തിയ എൻ്റെ സ്കോളർ പി എച്ച് ഡി കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് തഹ റഷാദ്. അദ്ദേഹവുമായിട്ടായിരുന്നു ഈ രണ്ട് എപ്പിസോഡിലൂടെ നമ്മൾ സംസാരിച്ചു വന്നത്. തീർച്ചയായിട്ടും വിജയപീഠത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കുവാനും ഇത്തരം കാഴ്ചപ്പാടുകൂടി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചേർത്ത് വെക്കാൻ പറ്റിയ കുറേ പോയിൻറ്റ്സുകളിലൂടെ നമ്മൾ കടന്നുപോയി തന്നെയാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വിജയപീഠത്തിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റു പുതിയ വിഷയങ്ങളുമായിട്ടൊക്കെ വിജയപീഠം വീണ്ടും വരും. അപ്പോൾ തൽക്കാലം നമ്മളിവിടെ ഇവിടെ ചോദിക്കുന്നു തഹ റഷാദ്, അദ്ദേഹത്തിന് പി എസ് റേഡിയോ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ പ്രോഗ്രാം കേട്ട എല്ലാ ശ്രോതകൾക്കും കൃതജ്ഞത അറിയിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത് വിജയപീഠം. പി എസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം വീട്ടി ബഹുമാനനായ ത്വാഹ റഷാദുമായി നടത്തിയ അഭിമുഖമാണ് ഇന്നത്തെ വിജയപീഠത്തിൽ നാം ശ്രവിച്ചത്.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിന് നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ പുതിയ ദിനം ആരംഭിക്കാം. നമ്മുടെ ചിന്തകളും കർമ്മങ്ങളും അവനിലേക്ക് അടുപ്പിക്കുന്നതാകട്ടെ. ശുഭപ്രതീക്ഷയോടെ, പുഞ്ചിരിയോടെ സുപ്രഭാതം.
1: കേൾപ്പിച്ച് ശാന്തി തൻ തീരത്തൊന്നായി വന്നു ചേരാ.
0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് വി ടി അബ്ദുസ്സലാമിൻ്റെ കൂടെ ഞാൻ മുസ്തഫ മാസ്റ്റർ എപ്പിക്കാട്. ഇന്ന് 2026 ആഗസ്റ്റ് 1 ശനി, ഹിജറ വർഷം 1448, സഫർ 17, കൊല്ലവർഷം 1201, കർക്കിടകം 16.
1: വിശുദ്ധ ഖുർആൻ മനുഷ്യനെന്നും വെളിച്ചമാണ്, വെളിച്ചമുദയം ചെയ്തൊരു മാസം റമദാനാണ്.
2: മാഷാല്ലാ. അപ്പോ അല്പം ദുർഘടമായ ഒരു പ്രഭാതം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെ ഇരിക്കും അല്ലേ. അപ്പം നല്ല മഴയായിരുന്നു. മഴയത്ത് നമ്മളിങ്ങനെ അതൊരു വൈബാക്കി എടുത്ത്
0: പേടിയാണല്ലേ. ഇപ്പം മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുമ്പോൾ
2: തുള്ളി ചോർന്നിട്ടേ ഇല്ല. അവിടുന്ന് തുടങ്ങി ഇതുവരെ മഴ പെയ്തുകൊണ്ട്, അപ്പോൾ പെട്ടെന്ന് നമ്മൾക്ക് എത്താൻ കഴിയുന്നില്ല, കുറച്ച് സമയം ലേറ്റായി. ഏതായിരുന്നാലും നമുക്ക് അൽഹംദുലില്ലാ, നമ്മൾ നിശ്ചിത ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എത്താൻ പറ്റി അൽഹംദുലില്ലാ. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾ, ഇന്നത്തെ ഒരു മഴ, ഒരു റെയിനി ഡേ, എന്തായാലും കുറച്ച് ദിവസമായിട്ട് ഇനി മഴ ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പുകളാണല്ലോ. അപ്പോൾ കരുതലുകളൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. വെള്ളം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആധാരമായ കാര്യമാണ്. പക്ഷേ വെള്ളത്തിൻ്റെ ആധിക്യം അത് നമുക്ക് പ്രയാസമുണ്ടാവും. മനുഷ്യന് വെള്ളം കിട്ടാഞ്ഞാൽ മരിച്ചുപോകും, പക്ഷെ വെള്ളം കൂടി കഴിഞ്ഞാലും മരിക്കും.
0: അതാണ് നമ്മുടെ ആസാമില് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലേ, പ്രളയം.
2: ഏതായിരുന്നാലും നമുക്ക് ശ്രോതാക്കളിലേക്ക് ഒന്നിങ്ങനെ ജസ്റ്റ് പോകണ്ടേ, ആരൊക്കെ വന്നു എന്നുള്ളതെന്ന് അറിയാന്. റുഖിയ പി, ചമ്പക്കുത്ത്, ഷിഹാബ് കൽപ്പറ്റ, നസീമ ചക്കും കടവ്, ഇംതിയാസ് തിരുവമ്പാടി, അമീർ ടി അടുത്തനാട്ടുകര, സനിയ കെ എ കാഞ്ഞിരമറ്റം.
0: യെസ്, നമ്മളേ ഒരു 6 മണിക്കൂർ സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രൂപത്തിൽ കറക്റ്റ് സമയത്ത് വന്ന ആളെന്ന് എനിക്കിതിൽ കാണാൻ കഴിയുന്നത് കെ വി കബീർ പാലക്കാട്.
2: ഷുഹൈബ് കാര്യങ്ങള് 6 മണിക്ക് സെക്കൻഡിലല്ലേ, നമ്മൾ 5 മണിക്ക് തന്നെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ 6 മണിക്ക് ശേഷം കേട്ടുള്ളത്
0: വായിക്കും. നമ്മളെ ഷുഹൈബ് കാരാടൻ ബാംഗ്ലൂർ, ഉമ്മുകുൽസു ചിർമംഗലം, ആയിഷ അങ്ങാടിപ്പുറം, ബുഷ്ര കെ മുറയൂര്,
2: സാജിദ ഷംസു കാസർഗോഡ്, സീനത്ത് തിരുരങ്ങാടി,
0: ഷഫിയ കെ തിരുരങ്ങാടി, മുംതാസ് ബേപ്പൂര്,
2: അസ്മ നെടുവണ്ണൂര്, അബ്ദുൽ ഖാദർ കെ പെ, പി കക്കോവ്,
0: യെസ്,
2: വഹിദ ആറ്റിക്കോട്ട്,
0: സുഫൈറ അനസ് മേപ്പാടി, സൈനബ കരുവാങ്കല്,
2: ഉമേറ തൃശൂർ വള്ളാർക്കാട്, സക്കീന ഉദരംപോയിൽ, മൈമുന ചീക്കലോട്, ജംഷീർ മുട്ടിൽ,
0: മറിയം പട്ല, സലീമ ഒതുക്കുങ്ങൽ,
2: ഇർഫാന ഷജീബ് പൂച്ചാക്കൽ, സെറീന വി പി വളാഞ്ചേരി, ഇവരൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെ ലൈവിൽ. ഇവരൊക്കെ എന്നുള്ളതല്ല, ഇങ്ങനത്തെ കുറേ ആളുകൾ ഓരോരുത്തർ നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ. എല്ലാവർക്കും മെസ്സേജ് അയക്കാറുണ്ട്. ആദ്യത്തെ സലാം പറയലാണ്
0: നമ്മൾ.
2: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശരി, അപ്പോൾ നമുക്ക്
0: ഷെഡ്യൂളിലേക്കൊന്ന്
2: പോവാം. ഫസ്റ്റത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അല്ലേ.
0: ഇൻഷാല്ലാ നമുക്ക് ഒരൽപ്പം ഖുർആന്റെ മാധുര്യം നുകർന്ന് തിരിച്ചു വരാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇൻഷാല്ലാ. വിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ബക്കറയുടെ 208-209 അടങ്ങിയ വചനങ്ങളാണ് മധുരം ഖുർആനിൽ നാം കേട്ടത്.
1: അബ്ദുറഹ്മാൻ അസ്സുദൈസി ഹഫളഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് നമ്മൾ പ്രത്യേകം അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ മധുരം ഖുർആനിലെ ആശയം എന്തായിരുന്നു?
0: അതെ, പിന്നെ ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിക്കുക എന്ന് കൽപ്പിക്കുന്ന വിശ്വാസികൾ വിളിച്ചുകൊണ്ട് ഉണർത്തുന്ന ഒരായത്താണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ, ചില കാര്യങ്ങളൊക്കെ തങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും അല്ലാത്ത കാര്യങ്ങളോട് ഒരു പിന്നെ അവഗണനയും ഒക്കെയുള്ള രൂപത്തിൽ പോയിരുന്ന ഒരു ജനവിഭാഗം, അല്ലെങ്കിൽ അത്തരം ഒരു കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരാളുകളെ വിളിച്ചുണർത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ പൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്തെ പല കാര്യങ്ങളും അത് ഫോളോ ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടുപോരാത്ത രൂപത്തിൽ പിന്തുടരുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ആ നിലക്ക് പാടില്ല, വലാ തത്തബി ഖുത്വാത്തി ഷൈത്താൻ എന്ന് പറഞ്ഞു, ഷൈത്താൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണർത്തുന്ന ഒരു വചനമാണ് ഇതിൻ്റെ 208-ാമത്തെ വചനം.
1: ഓക്കെ, അപ്പോൾ 208-ാമത്തെ വചനം അവസാനിക്കുന്നതന്നെ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ.
0: അതെ,
1: ഒരു പ്രത്യക്ഷമായ വ്യക്തമായൊരു ശത്രു, ആ ശത്രുവിന് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. ശത്രുവിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ രീതികളുമെല്ലാം നമ്മുടെ മുമ്പിൽ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശത്രുവിനെ കുറിച്ച് ജാഗ്രത ആർക്കില്ലയോ, നമ്മൾ ശത്രുവിൻ്റെ വലയിൽ അകപ്പെട്ടു പോകുന്നു എന്നുള്ളതാണല്ലോ.
0: തുടർന്നുള്ള ആയത്തിൽ സൂചിപ്പിക്കുന്നത്, വ്യക്തമായ തെളിവുകൾ വന്ന് കിട്ടിയതിന് ശേഷം നിങ്ങളതിൽ നിന്ന് വൈദി പോകുകയാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണം അള്ളാഹു പ്രതാപശാലിയും അഗാധ ജ്ഞാനുമാണ് എന്നാണ്. അതായത് ഒരു കാര്യം ഇന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഴയ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുക എന്നുള്ളത് ശരിയല്ല എന്നാണ് ഖുർആൻ ഉണർത്തുന്നത്.
1: ശരി, നമുക്ക് ആയിഷ തോട്ടശ്ശേരിയറ, യാസീൻ ഷെരീഫ്, നിറമരുദൂർ, സുലൈഖ തിരുവാലി, ഖദീജ ചിരട്ടക്കുളം, എടത്തനാട്ടുകര. ഖദീജ ചിരട്ടക്കുളം,
0: ചിരട്ടക്കുളം
1: ഉപ്പകുളുണ്ട്, ചിരട്ടക്കുളുണ്ട്, പിന്നെ വേറെ ഏതൊക്കെ കുളം ഉണ്ടാവല്ലേ അവയ്ക്ക്.
0: അതെ,
1: അത് അതിനുത്തരപ്പം അമീർ മിക്കവാറും വരും. ആ ഭാഗത്തുള്ള മൊത്തം കുളങ്ങൾ ഏതൊക്കെയാന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് അമീർ എടത്തനാട്ടുകര വരായിരിക്കും. ഹംസ സി പി വട്ടമണപ്പുറം,
0: വട്ടമണപ്പുറം
1: അതവിടെ തന്നെ ആ ഭാഗത്താണ്. അൻവർ എൻ ടി മുട്ടിൽ വയനാട്, അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. മൈമൂന തെക്കേ പോയിൽ സലാം പറഞ്ഞിട്ടുണ്ട്. അൻവർ എൻ ടി മുട്ടിൽ പറഞ്ഞിട്ടുള്ളത്, ചെയ്യുന്ന അമലുകളും സഹിക്കുന്ന വേദനകളും പ്രതിഫലം ലഭിക്കുന്ന നാളത്തെ പരലോക ജീവിതത്തിലേക്ക് യഥാർത്ഥ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രയാസങ്ങളും മറ്റും സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കൊച്ചു സംഘത്തിൻ്റെ പീസ് റേഡിയോ എന്ന ഈ സിസ്റ്റത്തെ നമുക്ക് നെഞ്ചേറ്റം അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
0: നമ്മുടെ കൂടെ വീണ്ടും പല ആളുകളും ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടി അഹമ്മദ്, പേരശ്ശന്നൂര്, അതുപോലെ നഫീസ കടമ്പുഴേ അല്ലേ,
1: കാടാമ്പുഴേ,
0: ആ കാടാമ്പുഴ ആയിരിക്കും. അതുപോലെ ഖദീജ സാലി കൊപ്പം, ബഷീർ എം കെ പോത്താങ്കണ്ണ അല്ലേ. എല്ലാവർക്കും നമ്മൾ വീണ്ടും സ്ഥലം പറയണം. മൊത്തത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്
1: യാത്രയിൽ, ഇപ്പം യാത്രയിലായ ആളുകളുണ്ട്. ഇപ്പം ഇംതിയാസ് തിരുമ്പാടി യാത്രയിലാണ്.
0: യെസ്,
1: നമ്മൾ കുറച്ച് നിമിഷം വരെ യാത്രയിലായിരുന്നു. ഇപ്പം വീണ്ടും നമ്മൾ 2 മണിക്കൂറിൻ്റെ ഒരു സ്റ്റിൽ മോഡ് യാത്രയിലാണുള്ളത്, കേൾവിയുടെ യാത്ര അല്ലേ. അപ്പം വാഹനത്തിൽ പോകുന്ന ആളുകളുണ്ടാവും, ഒക്കെ ശ്രദ്ധിക്കണം. അതാ അമ്മിട്ടി അടുത്തനാട്ടുകാരെ പറഞ്ഞു, കുഞ്ഞുകളുണ്ട്, കാട്ടുകളുണ്ട്,
0: കാട്ടുകളുണ്ട്.
1: അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. ഹൃദയസ്പർശിയായ പാരായണം അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ ഓതാനുള്ള കഴിവ് നൽകട്ടെ എന്നാണ് സക്കീന ഉദരമ്പയിൽ മധുരം ഖുറാനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്.
0: ഇത് നമ്മളിപ്പോൾ ഈ ലൈവിലുള്ള ശ്രോതാക്കൾ ഇങ്ങനെ വായിക്കുമ്പോഴേ, നിലവിൽ നമ്മൾ ഈ ഒരു സമയത്ത് പീസ് ടൈമും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. ഇന്നത്തെ പീസ് ടൈമിൽ എഴുതിയിട്ടുള്ള ആളുടെ പേര് ഇവിടെ കാണുന്നില്ല. പീസ് റേഡിയോ കേൾക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ജീവിതത്തിലെ പ്രയാസങ്ങൾക്കിടയിലും പ്രതീക്ഷ കൈവിടരുതെന്ന് ഓർമ്മിപ്പിക്കുന്ന വാക്കുകളാണ് പലപ്പോഴും കേൾക്കാൻ കഴിയുന്നത്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരേ ഒരു റേഡിയോ പീസ് റേഡിയോയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന പരിപാടികൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പിന്നെ ഫീഡ്ബാക്കിൽ ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഇതാണ്. പക്ഷെ ആരാണ് എന്നുള്ള പേരിവിടെ കാണുന്നില്ല.
1: പക്ഷേ ഇത് ഒരു പക്ഷെ പേര് കൊടുക്കാത്തത് ഇത് ഇതന്നെ പലർക്കും അനുഭവത്തിലുള്ളതുകൊണ്ടോ എന്താണെന്നറിയില്ല. ഏതായിരുന്നാലും പേര് കൊടുക്കുന്നത് നല്ല കാര്യമാണെന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട്. ചില സമയത്ത് പേര് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ആശയങ്ങളുള്ള മെസ്സേജുകൾ അയക്കാറുണ്ട്. അതന്നെ നമുക്ക് പലർക്കും അങ്ങനെ തന്നെ അനുഭവങ്ങൾ ഉണ്ടാവും. നമുക്കിത് നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: ആമീൻ. എന്താണ് ഇന്ന് ശ്രോതാക്കളോട് ചോദിക്കാനുള്ളത്?
1: അല്ല, ശ്രോതാക്കളോട് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, നമ്മളെ നിലവിലുള്ള സാഹചര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് എന്താണ് തോന്നാറുള്ളത് എന്നുള്ളത്, അപ്പം അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ മുസ്തഫ മാഷ് തറവാട്ടിൽ നിന്ന് വീട് മാറിയിട്ടുണ്ടോ മാഷേ?
0: ഇല്ല, നമ്മള് മാറിയ പിന്നെ
1: ജനനം മുതൽ തന്നെ ഒരൊറ്റ വീട്ടിലുള്ളത്.
0: അല്ല, വീട് മാറിയിട്ടുണ്ട്.
1: തറവാട്ടിൽ നിന്ന് മാറില്ല, പന്റെ മാരിടത്ത് മാറിയിട്ടില്ല.
0: ഇല്ല.
1: ഞാന് പിന്നെ ഇന്നലെ ഇങ്ങനെ വൈഫിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടേ. നമ്മളിങ്ങനെ ചിന്തയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇങ്ങനെ സെർച്ച് ചെയ്യലോ. അപ്പൊ ആ വീഡിയോയിൽ ഇങ്ങനെ ഒരു പറയുന്നത് എന്താ വെച്ചാല്, കെട്ടിച്ചയച്ച വീട്ടിൽ നിന്നും അവിടുത്തെ ഒരു പ്രയാസമുള്ളതുകൊണ്ട് മോള് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വിരുന്നുകാരിയായിട്ട് വരുന്ന ഒരു മാറ്റം. അതുവരെ സ്വന്തം വീട്, പിന്നെ സ്വന്തം വീട് മാറിയിട്ട് അവിടേക്ക് വിരുന്നുകാരിയായിട്ട് വരുന്ന പോലെയാണ് അനുഭവപ്പെടുന്നത്. അവിടുന്ന് അമ്മ മുളപ്പിള വന്ന് ഇരിക്കാൻ വേണ്ടി പറയുന്നു, അതുവരെ ഇല്ലാത്ത ഒന്ന്, അതുവരെ സ്വന്തം വീട്ടിൽ ഇരിക്കാൻ വേണ്ടി പറയണ്ടല്ലോ. അപ്പൊ പിന്നെ ഇരിക്കാൻ വേണ്ടി പറയുന്നു. ചായ എടുക്കാൻ പോകുമ്പോ, അല്ല മുളിരുന്ന് മൂക്ക് ഞാൻ ചായ ഇട്ട് തരാന്ന് മുമ്പ് പറയുന്നു. സ്വന്തം അകം മുറി അത് അനിയന്റെ മുറിയായിട്ട് മാറുന്നു. അപ്പൊ എല്ലാം അവിടെ, പിന്നെ സ്വന്തം വീട് വേറെ. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോ അവിടെയും സ്വന്തം വീടായിട്ട് തോന്നുന്നില്ല. അപ്പൊ എവിടെയും വീടില്ല, അങ്ങനെ അവസാനിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഇതിൽ ഞാനിങ്ങനെ ആലോചിച്ച്, നമ്മൾ പണ്ട് പിന്നെ തറവാട്ട് വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് മാറിയപ്പോ നമ്മൾ ജനിച്ചു വളർന്ന വീടിനോടുള്ളൊരു, ആ വീട് ഇപ്പോഴും ഉണ്ട്, ചെറിയ വീടായിട്ട്. പക്ഷെ അത് കാണുമ്പോഴൊക്കെ നമ്മളൊരു ഒരു അറ്റാച്ച്മെന്റ് അതിനായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തം വീട് വെച്ചിട്ട് മാറുമ്പോൾ, തൊട്ടടുത്തായിരുന്നിട്ട് പോലും വീട്ടിൽ നിന്നും എൻ്റെ ഉപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവിടെ അതെൻ്റെ സ്വന്തം എന്ന് വിചാരിച്ചിരുന്നിരുന്നു മാറി, നമ്മളൊരു കുഞ്ഞു വീട് വെച്ച് മാറിയപ്പോൾ അതൊരു വല്ലാതൊരു ഒരു ഫീലായിരുന്നു. ഭയങ്കര സങ്കടം വന്നൊരു സംഗതിയായിരുന്നു. എന്ത് എന്തിന് മാറേണ്ടിയിരുന്നില്ല,
0: അതിൻ്റെ
1: ഒരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ നമ്മൾ ഓരോ നമ്മളെ ചുറ്റുപാടിനോടും എന്നൊക്കെ മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരിതുണ്ടല്ലോ, അത് നമുക്ക് അതുപോലെ തന്നെയാണ്. നമ്മൾ ഈ മാറ്റം ജീവിതത്തിൽ ഏറ്റവും എന്താണ് ഒരു അനിവാര്യമായ ഘട്ടമാണ്, എന്നൊരു സ്ഥലത്ത് നിൽക്കൂല. അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ മാറ്റത്തോട് പൊരുത്തപ്പെടാൻ പറ്റാത്തതിന്റെ പ്രയാസങ്ങൾ ഇവിടെയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്.
0: ചിലർക്ക് വ്യത്യസ്തമായിട്ട് സമയം എടുക്കൂലേ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം.
1: ഇപ്പൊ വീട് മാറുമ്പോൾ തോന്നിയിട്ടുള്ള ഫീലിങ്സുകൾ എന്തൊക്കെയാണ്?
0: യെസ്,
1: നമ്മുടെ വീട് നമ്മുടെ നിന്ന് ഗതിയിൽ നിന്ന് നമ്മൾ മാറുമ്പോൾ, അത് കെട്ടിച്ചയച്ച് മാറുമ്പോഴാവാം, സ്വന്തം തറവാട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് നമ്മൾ മാറുമ്പോഴാവാം. അപ്പൊ അത് ചിലപ്പോ എല്ലാവർക്കും ഉത്തരം കിട്ടുന്നുണ്ടാവില്ല, ചില ആളുകൾക്കൊക്കെ ചില
0: ആ ഒരു ചോദ്യത്തില് കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ചിലപ്പോ വളരെ വിഷമത്തോടു കൂടി പ്രതികരിക്കുന്നവരുണ്ടാവും, ചില അനിവാര്യ ഘട്ടത്തിൽ മാറേണ്ടി വന്നതിനെ കുറിച്ച് പ്രതികരിക്കുന്നവരൊക്കെ ഉണ്ടാകും, കാത്തിരുന്ന് കാണല്ലേ.
1: പക്ഷെ ചോദ്യം അവിടെ നിൽക്കട്ടെ, ഉത്തരത്തിലേക്കൊക്കെ പോകുന്നതിന്റെ മുമ്പ് നമ്മുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്.
0: മറ്റൊന്നുമല്ല, നമ്മുടെ പുലരിവട്ടമാണ്.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനനായ ഹാരിസ് ബിൻ സലീം ആണ്. കുട്ടികളുടെ വളർച്ചയിൽ നാം അറിയേണ്ടത് എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മുടെ കുട്ടികളുടെ പ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു കുട്ടിക്ക് ഒരു ജനിച്ചത് മുതൽ ഒരു 6-7 വയസ്സ് വരെയൊക്കെ നിർലോഭമായ സ്നേഹമാണ് ആ കുട്ടിക്ക് നൽകുന്നത്. നാം ആ കുട്ടിക്ക് നൽകുന്നതെല്ലാം സ്നേഹമാണ്. കളിക്കോപ്പുകൾ സ്നേഹമാണ്, ഭക്ഷണം സ്നേഹമാണ്, ആ കുട്ടിക്ക് നൽകുന്ന ഒരു ചുടു ചുംബനം സ്നേഹമാണ്, ഒന്ന് അണഞ്ഞൂട്ടി പിടിക്കുന്നത് സ്നേഹമാണ്, അവനെ ഒന്ന് എടുക്കുന്നത്, അവളെ ഒന്ന് എടുക്കുന്നത് സ്നേഹമാണ്. ഇപ്പോൾ സ്നേഹം കൊടുത്തുകൊണ്ടേയിരിക്കണം, അതിനാള് വേണം, അതിന് ശ്രദ്ധ വേണം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് സ്നേഹം. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും ചുരുക്കി എങ്ങനെ പറയാം, ആ കുട്ടി ഉമ്മയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉമ്മ അടുത്തുണ്ടായിരിക്കണം. ഉമ്മയെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉമ്മ അടുത്തുണ്ടായിരിക്കണം. നിർലോഭമായ കലവറയില്ലാത്ത സ്നേഹം ഈ പ്രായത്തിൽ കൊടുത്താൽ ഉമ്മയും കുട്ടിയും തമ്മിലുണ്ടാകുന്ന ഒരു വൈകാരിക മാനസിക സ്നേഹ ബന്ധമുണ്ട്. അതാണ് ഉമ്മയെ അവൻ്റെ മനസ്സിൽ സ്ഥാപിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനത്തെ ഒരു കുട്ടിക്ക് മാത്രമേ ജീവിതകാലം മുഴുവനും ഒരു വൈകാരികമായ സ്നേഹബന്ധം ഉമ്മയോട് നിലനിർത്തുവാൻ സാധ്യമാവുകയുള്ളൂ. ഒരു 7 വയസ്സിന് ശേഷം, ഒരു 10 or 12 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തുന്നത്. ഒരു കളിമണ്ണ് കയ്യിൽ കിട്ടി അതുകൊണ്ട് രൂപങ്ങളും ശില്പങ്ങളും ഉണ്ടാക്കാൻ പറയുന്നത് പോലെ, നിങ്ങളെ അനുസരിച്ച് കീഴ്പ്പെട്ട് നിങ്ങളുടെ തൃപ്തിക്കും സന്തോഷത്തിനും വേണ്ടി ഒരു കുട്ടി തയ്യാറാവുന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ. ആ സമയത്ത് നിങ്ങൾക്ക് അവനെ ഹാപ്പിയാക്കാം, അവനിൽ നമസ്കാരം ശീലിപ്പിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ഗുണങ്ങളെയും സ്വഭാവങ്ങളെയും അവനിൽ ഉണ്ടാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. ശരിക്കും ഉപയോഗപ്പെടുത്തണം. നമ്മൾ ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെയൊക്കെ ചരിത്രങ്ങൾ വായിക്കും, അവരൊക്കെ ഖുർആൻ മനഃപ്പാഠമാക്കിയ പ്രായമാണ് 7, 8, 9, 10 വയസ്സിന് മുമ്പുള്ള സമയമെന്ന് പറഞ്ഞാൽ. നമുക്ക് അവർ നമ്മൾ അനുസരിക്കും. പുറം ലോകത്തേക്ക് അവരെത്തിയിട്ടില്ല, കുട്ടിപ്രായം കഴിയുകയും ചെയ്തു. പക്ഷെ നമ്മൾ അവഗണിക്കുന്നൊരു പ്രായമാണിത്. സ്വന്തമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് അവൻ എത്തിയത് കൊണ്ട് ഇനി അവനാവട്ടെ എന്ന നിലയ്ക്ക് എന്ത് ചെയ്യും, അവനെ നമ്മൾ സ്വതന്ത്രമാക്കി വിടുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും. പക്ഷേ ഏറ്റവും അധികം നമ്മൾ കൂടെ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് വളച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു സമയമാണത്. തൊട്ടടുത്തത് കൗമാരമാണ്. വളരെ സ്ഫോടനാത്മകമായ ഒരു കാലഘട്ടമാണത്. ഒരു ചെറിയ തീപ്പൊരി വന്നാൽ അത് ആളിക്കത്തും. ഈ സമയത്താണ് കുട്ടികൾ വീട് വിട്ടിറങ്ങുന്നത്, പുതിയ ബന്ധങ്ങളുണ്ടാവുന്നത്, പുതിയ തിന്മകൾ പരിശീലിക്കുന്നത്, മാതാപിതാക്കളോട് പ്രതികാരവും അതേപോലെ തന്നെ പകയും ഉണ്ടാകുന്നത്, ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറാവുന്നത്, എല്ലാം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഫോടനാത്മകമായ ഒരു ജീവിത സമയമാണ് ഇവിടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അവരെ എപ്പോഴും നമ്മളൊരു വൈകാരികമായ സമീപനം അവരോട് സ്വീകരിക്കാതിരിക്കുക. അവരുടെ ബന്ധം വളരെ ഊഷ്മളവും സ്നേഹപരവുമായ ബന്ധമുണ്ടാവണം. നാം പറയുന്ന വാക്കുകളും സമീപനങ്ങളും സൂക്ഷിച്ചാവണം, അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കും. വഴിതെറ്റിപ്പോകുന്നുവോ ഈ പ്രായത്തിൽ എന്ന ആശങ്ക മാതാപിതാക്കളെ കൂടുതൽ അവരെ കുറ്റപ്പെടുത്താനും ശാസിക്കാനും സംശയിക്കുവാനുമുള്ള ഒരവസ്ഥയുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കപ്പെടുമ്പോൾ തീർച്ചയായും അവരെ വഴിതെറ്റിപ്പോകാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളുണ്ട്. ഈ പ്രായത്തിൽ എത്രയോ കുട്ടികൾ മാതാപിതാക്കളെ വളരെ പ്രതികാരത്തോടുകൂടെ കാണുന്ന കുട്ടികളുണ്ട്. അവരെ ധിക്കരിക്കുന്നതിന് സന്തോഷം കാണുന്നവരുണ്ട്, അവരുടെ ദുഃഖം ആസ്വദിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രായം നാം വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കണം. അവരെ പ്രായമനുസരിച്ച് ബോധ്യപ്പെടുത്തേണ്ടതിനെ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തണം. അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് വളരെ വലിയ അംഗീകാരങ്ങൾ കൊടുത്ത് അവരെ നമ്മളെപ്പോഴും എൻഗേജ് ചെയ്യിപ്പിക്കണം, ജോലിയിലാക്കണം. ചീത്ത സാഹചര്യങ്ങളിലേക്ക് അവരെ എത്തിപ്പെടാതിരിക്കാൻ സാഹചര്യങ്ങളെ നന്നാക്കണം. നല്ല ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും സൗഹാർദ്ദങ്ങളും ഫ്രണ്ട്ഷിപ്പുകളുമായി നമ്മൾ അവിടെ കൂടെ ഉണ്ടായിരിക്കണം. എപ്പോഴും ഉമ്മയുടെ അടുത്തേക്ക് വരാൻ ഇഷ്ടപ്പെടാതെ അകന്നകന്നു പോകുന്ന പെൺമക്കൾ ആ രൂപത്തിലൊരു ബന്ധം വരാതിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. എപ്പോഴും വാപ്പയെ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കുന്ന ഒരു ആശയവിനിമയത്തിനും തയ്യാറാകാത്ത അവസ്ഥയിൽ മക്കളാകുന്നതിനെക്കുറിച്ചും നമ്മൾ ആശങ്കപ്പെടണം. അപ്പോൾ ഇത്തരത്തിലൊരു വലിയ മാറ്റം സത്യത്തിൽ നമുക്ക് സാധിക്കും. ഈ പ്രായങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ, കുട്ടികളുടെ പ്രായ വ്യത്യാസങ്ങളിൽ നമ്മൾ എന്തു സമീപനം സ്വീകരിക്കണമെന്നറിഞ്ഞാൽ അത് നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
1: മാഷാ അല്ലാ, എന്താ പറയാ, നമ്മൾ ചിലപ്പോഴൊക്കെ ഈ പുലരിവട്ടം എവിടെയാണ് ഇടപെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചില കാഴ്ചപ്പാടുകളുടെ മാറ്റങ്ങളിലാണ് ആളുകൾക്കിടയിൽ മാറ്റം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പറഞ്ഞിട്ടില്ല, ലാസ്റ്റ് ആരിസ്മറി പറഞ്ഞു വെച്ചാന്ന് വെച്ചാല് പെൺകുട്ടികൾ, നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് പെൺകുട്ടികൾ വീട്ടിൽ അത്രമേൽ ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളർന്നു വന്നിട്ട് കെട്ടിച്ചയക്കുന്നതോടുകൂടി പിന്നെ അവരുടെ സോണൊക്കെ മാറി. പിന്നെ ഉമ്മയായിട്ടുള്ള ഒരു ഫുൾ അവിടെ തിരക്കായി, ഒരു അറ്റാച്ച്മെന്റും ഇല്ലാതെ പൂർണ്ണം. പിന്നെ ഒരു മകള് എന്നുള്ള പ്ലെയിങ്ങിലൊക്കെ വിരുന്നു വരുന്ന ഒരാള്, അങ്ങനെ മാത്രമായിട്ട് തീരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ബോണ്ടിങ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പിന്നെ അപ്പൊ അത് വളരെ കുട്ടികളുടെ വളർച്ചയിൽ ഞാൻ അറിയേണ്ടതാണ്. അപ്പൊ കുഞ്ഞുനാൾ മുതൽ തന്നെ, ചെറിയ പ്രായം മുതൽ തന്നെ ഓരോ സ്റ്റേജ് കടന്നു പോകുമ്പോഴും അതിനനുസരിച്ച് പെരുമാറുന്ന പഠിപ്പിച്ചല്ലോ. അതാണ് ഇന്നത്തെ തിരുമുഴിയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, അല്ല സോറി പുലരിവട്ടത്തില് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് ലഭിച്ചത്.
0: ഓക്കെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അവരുടെ തുടർച്ചയായിട്ടുള്ള പല അഭിപ്രായങ്ങളും, നാടും വീടും മാറിയപ്പോൾ ഉള്ള പ്രയാസം, മാറിയത് തൗഹീദിലേക്കും പീസ് റേഡിയോ കുടുംബത്തിലേക്കും എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, സദാസമയത്തും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നു, ഇനിയും കൂടുതൽ അതിനുള്ള തൗഫീക്ക് റബ്ബ് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ചോദിച്ചൊരു ചോദ്യത്തിന് ഫത്തിമ സ്വാലിഹ ചുങ്കത്രയാണ് പ്രതികരിച്ചിട്ടുള്ളത്.
1: റഹ്മത്ത് ബി വി പുകാട്ടീരി, അതുപോലെ ജെൽസി സി ടി പി ഐലാശ്ശേരി, പുലരിവട്ടം നല്ലൊരു മെസ്സേജ് ആയിരുന്നു.
0: ഓക്കെ, നമ്മുടെ ഒരു അബു താഹ മാട്ടൂൽ കണ്ണൂർ, അവരുടെ ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, പീസ് റേഡിയോ കുടുംബങ്ങൾക്കെല്ലാം സുഖമാണെന്ന് കരുതുന്നു. ഇന്നും ലൈവ് കിസ്സിൻ്റെ വിജയികളെ പറയാതിരിക്കരുത്, ഇന്നലെയും മിനിയാന്നും വിജയികളെ പറഞ്ഞിരുന്നില്ല.
1: ജമീല വി കെ പൂനൂർ ആണ്, ഉപ്പ മരിക്കുന്നവരെ കെട്ടിച്ച വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തം വീടായിട്ട് തന്നെയായിരുന്നു തോന്നിയത്, പക്ഷേ ഇപ്പോൾ അത് തോന്നാറില്ല, അതിൽ ഇപ്പോഴും സങ്കടം വരാറുണ്ട്. വീടിനെ വീടാക്കുന്നത് വീടെന്ന നാല് ചുമരുകളല്ലോ എന്നുള്ള ഒരർത്ഥത്തിലാണ് പറഞ്ഞത്. ശരിയാണ്, കുട്ടികൾക്ക് നല്ലൊരു ഉപദേശം. അപ്പോൾ ഇന്നത്തെ ഉപദേശം വളരെ നല്ലൊരു ഉപദേശം, കുട്ടികൾക്ക് നമ്മൾ നൽകാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശം. റൈഹാന വാനു തൊട്ടശ്ശേരിയാറ പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു.
0: എത്ര മനോഹരമായ ശൈലികളാണ് ഇന്നത്തെ ഉപദേശം, അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ച് നൽകട്ടെ എന്നൊക്കെ സക്കീന ഉദരുമ്പോലും പ്രാർത്ഥിക്കുന്നുണ്ട്.
1: ഓക്കെ, ചോദ്യം കുഴപ്പിച്ചു പോയാണ്, ചോദ്യം കുഴപ്പിക്കാനൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ വീട് മാറുമ്പോൾ നമുക്ക് എന്തെങ്കിലും തോന്നാറുണ്ടോ എന്നുള്ളതാണ്,
0: അതാണ്
1: ചോദ്യം.
0: ആ ഒരു ഫീൽ അല്ലേ,
1: ഒരു ഫീൽ. അപ്പോൾ അത് പലരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ വിജയികളെ പറഞ്ഞിട്ടുണ്ട് എന്നാണല്ലോ സീനത്ത് പാലക്കാട് പറഞ്ഞത്.
0: അപ്പോൾ ഒരു ചെറിയ അശ്രദ്ധ വന്നിട്ടുണ്ടാവില്ലേ?
1: അതെ അതെ, കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കാം ചിലപ്പം, അതുകൊണ്ടാണോന്ന് അറിയില്ല. ഹുസൈൻ എൻ കെ വടക്കുംപാട് തലശ്ശേരി, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ പുലരിവട്ടത്തിൽ മൗലവിയുടെ അതായത് ഉപദേശം എല്ലാ രക്ഷിതാക്കളും വളരെ ചിന്തിച്ച് കൈകാര്യം ചെയ്താൽ നമ്മുടെ മക്കൾ നമ്മുടെ പരിധിയിൽ നിൽക്കുമെന്ന് ഉറപ്പാണ്.
0: അതുപോലെ ജമീല വി പി കാളികാവ്, അൽഹംദുലില്ല, വളരെ വിഷമം നേരിട്ട ഒരു വിഷയം എന്ന ഒരു ഇതിൽ മാത്രം ചുരുക്കി പറയാണ്. അപ്പോൾ ഇന്നത്തെ പുലരിവട്ടത്തിലുള്ള വിഷയം അത് തികച്ചും നമ്മളെ ജീവിതത്തെ ടച്ച് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അല്ലേ?
1: അതെ അതെ, പുലരിവട്ടവുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്യുസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: യെസ്,
1: ഹാരിസ് മൗലവിയുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു സംഭവം, മദ്രസയിലെ രണ്ട് കുട്ടികൾ അടികൂടുകയും അനുബന്ധിച്ച് കുട്ടിക്ക് കാലിന് പരിക്കേൽക്കുകയും കുട്ടിയെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി അനസ്തേഷ്യ ചെയ്തതിൽ എന്തോ തകരാറ് പറ്റി ആ കുട്ടി മരണപ്പെട്ടു എന്നാണ്. അള്ളാഹു കുട്ടികളുടെ മാതാപിതാക്കൾ സമാധാനവും ശാന്തിയും നൽകട്ടെ എന്നാണ് അബ്ദുർ റസാഖ് കുഞ്ഞത്തൂരിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് വെച്ച് പറഞ്ഞാണ് ഓരോ അല്ലേ, ഓരോ ആകസ്മിക നൽകുന്ന പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളാണ്.
0: ഇൻഷാല്ലാ സലാം ബഷീർ, നമുക്ക് നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസിൻ്റെ ഒരു സമയം കൂടിയാണ്, നമുക്ക് അതിലേക്ക് ഒന്ന് പോയിട്ട് തിരിച്ചു വരാം അല്ലേ?
1: മോർണിംഗ് ക്വിസിലേക്ക് പ്രവേശിക്കാം.
0: മോർണിംഗ്
1: ലൈവ് ക്വിസിൽ ഇന്ന്,
0: യെസ് ലൈവ് ക്വിസിൽ നമ്മൾ സാധാരണ പുതിയ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാറുള്ള ചില മുന്നൊരുക്കങ്ങൾ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷൻ ലൈവ് ക്വിസ് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരിൻ്റെ കൂടെ സ്ഥലമൊക്കെ ടൈപ്പ് ചെയ്ത് റെഡിയായി ഒരുങ്ങി ഇരിക്കുക. ഇൻഷാല്ലാ മൂന്ന് തവണ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. എ ബി സി ഡി, ഏതാണ് ഉത്തരം? എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി എന്നത് മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉത്തരം അയക്കുക. ഇൻഷാല്ലാ ചോദ്യത്തിലേക്ക്.
1: അപ്പോൾ ഈ മഴയത്തും മഴയുടെ ശബ്ദത്തിനിടയിലും ചിലപ്പോൾ മുമ്പ് നമ്മളിങ്ങനെ കിസ് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കേൾക്കണമല്ലോ.
0: അതെ അതെ.
1: അതുകൊണ്ട് കിസൊക്കെ കേട്ട് ചെവിൻ്റെ അടുത്ത് പിടിച്ചു വെച്ചിട്ട് കേട്ടെന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നു. അതുപോലെ ആരുണ്ടെന്ന് അറിയില്ല, നമുക്ക് നല്ല ശബ്ദത്തിൽ തന്നെ വായിക്കാം.
0: അതെ.
1: ചോദ്യം ഇതാണ്, ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് എവിടെ വെച്ചാണ്?
0: ഓപ്ഷൻ എ മക്ക, ഓപ്ഷൻ ബി ഹൈബർ, ഓപ്ഷൻ സി മദീന, ഓപ്ഷൻ ഡി തോയിഫ്.
1: ഒരിക്കൽ കൂടി ചോദ്യം വായിക്കുന്നു, ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് എവിടെ വെച്ചാണ്?
0: ഓപ്ഷൻ എ മക്ക, ബി ഹൈബർ, സി മദീന, ഡി തോയിഫ്. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കാം, ഇസ്ലാമിലെ ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് എവിടെ വെച്ചാണ്?
1: ഓപ്ഷൻ എ മക്ക, ബി ഹൈബർ, സി മദീന, ഡി തോയിഫ്.
0: യെസ്, ടപ്പേന്ന് പറഞ്ഞ അടിച്ച് കയറാണല്ലേ. സെക്കൻഡുകളുടെ വില മനസ്സിലാകണമെങ്കിൽ ഈ മോർണിംഗ് ലൈവ് ക്വിസിൽ പങ്കെടുക്കണമെന്നവരെ.
1: ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ പെട്ടെന്നൊരു കൺഫ്യൂഷനൊക്കെ സംഭവിച്ചേക്കാം, പെട്ടെന്ന് ധൃതിയിൽ ചിലപ്പോൾ ഉത്തരം അറിയുന്നത് തന്നെ മാറിപ്പോയേക്കാം. ഏതായിരുന്നാലും നമുക്ക് അതിലേക്കൊക്കെ വരണം.
0: ഫീഡ്ബാക്കിൽ മാറി അയച്ചവരുണ്ട്.
1: ഉണ്ടല്ലേ,
0: നമുക്ക് അയച്ചവരുണ്ട്.
1: സാജിദ ഷംസു കാസർഗോഡ് എന്ന് പറഞ്ഞ എൻ്റെ നാട് കണ്ണൂർ ജില്ലയിലാണ്. വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണ് ഞാൻ കാസർഗോഡേക്ക് വന്നത്. ജീവിതത്തിൽ ആദ്യമായാണ് കാസർഗോഡ് വീട്ടിൽ നിന്ന് വന്ന് വീട്ടിൽ നിന്നൊക്കെ മാറുന്നത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. പിന്നെ ആരിസ്മോലി ഉസ്താദിൻ്റെ ഇന്ന് നല്ലൊരു ഉപദേശമാണ് കിട്ടിയത്, കുട്ടികളെ വളർത്തിയെടുക്കാം ഏതൊക്കെ രീതിയിലെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കുട്ടികളോടുള്ള പെരുമാറ്റവും അതൊക്കെ കൃത്യമായി പുലരിവട്ടത്തിലൂടെ പറഞ്ഞതിനെയാണ് അബ്ദുൽ ഹമീദ് സി കഴിയൂർ പറഞ്ഞിട്ടുള്ളത്.
0: യെസ്, കുറേ ആളുകൾ ഇന്നേ നമുക്ക് ഇങ്ങോട്ട് അയച്ചേക്കണ. ഇതിൽ പണിഷ്മെന്റ് കൊടുക്കേണ്ട നല്ല അറിയുന്ന ആൾക്കാരൊക്കെ മാറി അയച്ചേക്കണം.
1: മാറി വന്നിട്ടുണ്ട് അല്ലേ. ആയിഷ തോട്ടശ്ശേരിയ പറഞ്ഞ, മക്കൾ രണ്ടുപേരും വേറെ താമസിച്ച് കുട്ടികളെയും കൊണ്ട് അവർ പോയപ്പോ, കുട്ടികളെയും കൊണ്ട് അവർ വേറെ താമസിച്ച് പോയപ്പോ വലിയ സങ്കടം തോന്നി എന്നുള്ളതാണ്.
0: ഏതായാലും ഈ വീട് മാറുന്നതിനെ സംബന്ധിച്ച് പിന്നെ നമുക്ക് ഇപ്പൊ ഒന്നും അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമില്ല. കാരണം നമ്മൾ പിന്നെ വീട്ടിൽ എപ്പോഴും ഒരാൾ വേണം, മാതാപിതാക്കളുടെ കൂടെ വേണം എന്നുള്ളൊരു സാഹചര്യം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം നമ്മൾ ചിന്തിക്കില്ല. പക്ഷേ എന്നിരുന്നാലും ഭാവിയിൽ വേണ്ടിവരും. ഒരാൾ എൻ്റെ ഏറ്റവും അടുത്തൊരാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരാഴ്ച കരഞ്ഞിട്ടുണ്ട് പറഞ്ഞു. വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് പിന്നെ എന്നെക്കാട്ടിയും പ്രായമുള്ള ആളിനെ, പക്ഷേ അവർ പറഞ്ഞു ഞാൻ കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് നിന്നും എന്ത് ചെയ്യുന്ന അറിയോ, രാവിലെയൊക്കെ അവിടെ പോയിരിക്കും വീട്ടിൽ തറവാട്ടിൽ, എന്നിട്ട് വൈകുന്നേരം എന്ത് ചെയ്യും, ഇങ്ങോട്ട് വരാം. അപ്പോൾ പിന്നെ ഉറങ്ങുകയാണല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെ അങ്ങനെ വരെ
1: പൊരുത്തപ്പെട്ട് പോകുമായിരുന്നു.
0: അതെ അതെ,
1: ശരിയാണ്.
0: പിന്നെ
1: മഴ ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് കേൾക്കാൻ ഫോൺ ഇങ്ങനെ അടുത്ത് പിടിച്ച് നടക്കുകയാണ്. പിന്നെ ഫോണിൻ്റെ അടുത്ത് നിൽക്കണം കേൾക്കാൻ. കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കേൾക്കാൻ കഴിഞ്ഞാൽ പണി നടക്കൂല എന്നുള്ളതാണ് സുലൈഖാ തിരുവാലി.
0: അതിന് ചെറിയൊരു വഴി നമുക്ക് പറഞ്ഞുകൊടുക്കാം. ഫുൾ സൗണ്ട് ഇട്ടിട്ടൊക്കെ അവിടെ കിട്ടെ, വെരി ലോ അല്ലേ, ലോ അങ്ങനെ ഉണ്ടല്ലോ ഒരു ഓപ്ഷന്, അതൊന്ന് തൽക്കാലം ഇന്നൊന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഒന്നുകൂടി ക്ലാരിറ്റി കൂടും.
1: നമ്മൾ ആ ഹൈലേക്ക് മാറ്റാം,
0: ഹൈലേക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. എന്നാലും വലിയ നെറ്റൊന്നും ചിലവാകൂല.
1: പിന്നെ ചില ആൾക്കാർ ഇതുണ്ട്, ഇത് ബ്ലൂടൂത്തിൽ നമ്മളെ സ്പീക്കർ ഇട്ടിട്ട്.
0: ആ അതെ അതെ, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്.
1: അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. സ്പീക്കർ വീട്ടിൽ റേഡിയോ സ്പീക്കർ ആണ്, നമുക്ക് മെമെന്റോന്റെ അതിൽ ഉണ്ടാവലുണ്ടല്ലോ.
0: യെസ്. പിന്നെ എം കെ റഷീദ് വെള്ളാങ്കല്ലൂർ പറയുന്ന, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അള്ളാഹുവിൻ്റെ ചെറിയൊരു പരീക്ഷണത്തിന് വിധേയനായിരിക്കുകയാണ്. ചെറിയൊരു സ്ട്രോക്ക് ഇപ്പോൾ ഒരു സ്ട്രോക്ക് ഇപ്പോൾ നടക്കാൻ പഠിച്ചു വരുന്നു. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക.
1: ആരാ പറഞ്ഞു?
0: എം കെ റഷീദ് വെള്ളാങ്കല്ലൂർ തൃശ്ശൂരിൽ നിന്നാണ്.
1: അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ ശമനം പ്രദാനം ചെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ആമീൻ. ഞാൻ 5 മക്കളുടെ ഡെലിവറിയും 5 വീടുകളിലാണ്. ഫസ്റ്റ് എൻ്റെ തറവാട് വീട്, സെക്കൻഡ് ഹസ്ബൻഡിൻ്റെ തറവാട്, തേർഡ് എൻ്റെ എൽഡേസ്റ്റ് ബ്രദറിൻ്റെ, ഫോർത്ത് വൺ എൻ്റെ യങ്സ്റ്റ് ബ്രദറിൻ്റെ പുതിയ വീട്, ലാസ്റ്റ് വൺ ഞങ്ങളുടെ പുതിയ വീട്. മാഷാല്ലാ, നല്ല കെട്ടിരിപ്പുള്ള കുടുംബമായതുകൊണ്ട് സന്തോഷത്തോടെ ഓരോ വീട്ടിലേക്ക് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് അത് അടിപൊളിയല്ലേ.
0: അതൊരു ഭാഗ്യം തന്നെയാണ്.
1: അതെ അതെ അതെ. പിന്നെ ഇംതിയാസ് തിരുമ്പാടി പറഞ്ഞിട്ടുള്ളത്, എൻ്റെ വീട്ടിൽ 6 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണുള്ളത്. ഞങ്ങളുടെ തറവാട് വലിയൊരു കുടുംബമുള്ള തറവാടാണ്. അതിൽ നിന്ന് ആദ്യം വീട് വെച്ച ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരു പ്രയാസം അതൊരു വല്ലാത്ത പ്രയാസം തന്നെയായിരുന്നു.
0: യെസ്, ഈ ഇംതിയാസ് ഇസ്തിഹാർ എനിക്കറിയാം. ഇരട്ടകളാണ് എന്റെയൊക്കെ സീനിയർമാരായിട്ട് മദീനത്തിലുണ്ടായിരുന്നു.
1: പിന്നെ ഈ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെങ്കിലും പഴയ ആൾക്കാരാണ് ഓപ്ഷൻ തെറ്റിച്ച് അയക്കാറുള്ളത് പലപ്പോഴും എന്ന് പറയുന്നുണ്ട്. സീനത്ത് പാലക്കാട് ഫൈൻ ഇടണം എന്നാണ്. താജിക്കാണെങ്കിൽ നല്ല ഫൈൻ കിട്ടും.
0: ഫൈൻ എന്താ ചെയ്യണ്ട വെച്ചാലേ, നമ്മൾ സാധാരണ പറയാറുള്ളതാണ് ആ ഡൊണേറ്റിന്റെ വട്ടണ അമർത്ത ഫൈൻ എടുക്ക
1: അല്ലേ. അങ്ങനെ പൈനാക്കിയാ മതി. ഓക്കെ, ഇനി ഈസിക്ക് ആണ് ക്വസ്റ്റ്യൻ എങ്കിലും കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. സിസ്റ്റം വരട്ടെ എന്നിട്ട് നോക്കാം എന്ന് കാത്തിരിപ്പാണ് ജമീല വി കെ പുനൂർ. ശരി, നമ്മൾ ഇനി കുറേ മെസ്സേജുകൾ വേറെയും വായിക്കാനുണ്ടല്ലേ. നമ്മൾ ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് തിരിച്ചു പോയതിന് ശേഷം അല്ലേ, നമ്മളിപ്പോൾ പുലരിവട്ടം കഴിഞ്ഞു, അതോടെ മോർണിംഗ് ലൈവ് കിസ്സും നമ്മളിവിടെ അവസാനിച്ചു. ഇനി
4: ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഖലീഫയായിരുന്ന ഹാറൂൺ റഷീദിന് മുമ്പിൽ ഒരിക്കലൊരു പിഴച്ച വിശ്വാസക്കാരനെ കൊണ്ടുവന്നു. അയാൾക്ക് അയാൾ ചെയ്ത കുഴപ്പങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ശിക്ഷയായി വധശിക്ഷ വിധിച്ചപ്പോൾ അയാൾ തിരിച്ച് ഖലീഫയോട് മറുപടി പറഞ്ഞത് ഇപ്രകാരമായി: ഐന അൻത മിൻ അൽഫി ഹദീസിൻ വദഅ്തുഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാൻ കഴിയും, പക്ഷേ എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയാലും ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ വ്യാജമായി പ്രചരിപ്പിച്ച 1000 ഹദീസുകളെ നിനക്ക് എന്തു ചെയ്യാൻ കഴിയും? ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഖലീഫയെ പതറിപ്പിക്കാൻ പോകുന്ന ചോദ്യം. പക്ഷേ ഇസ്ലാമിക ലോകത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന അബു ഇസ്ഹാഖുൽ ഫസാരിയും അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കും റഹ്മത്തുള്ളാഹി അലൈഹിമ ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുമ്പോൾ നീ നെളിയാതെ എന്നാണ് അന്നത്തെ ഖലീഫ അയാളോട് മറുപടി പറഞ്ഞത്. ഇസ്ലാമിക ലോകം ഹദീസുകളെ അത്ര കൃത്യവും വ്യക്തവുമായാണ് സൂക്ഷ്മമായാണ് സംരക്ഷിച്ചു പോകുന്നത് എന്ന് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല ഹദീസുകളെ ശരിയായ വിധത്തിൽ പഠിക്കാനും സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാ, അജ്മൽ ഫൗസാന്റെ അല്ലേ. പിന്നെ നമ്മൾ പറയണ്ട, കുറഞ്ഞ വാക്കുകളിൽ ആ ഒരു മിനിറ്റ് കൊണ്ട് ഒരു വലിയൊരു വിഭവം തന്നെ വിളമ്പി വെച്ചിരിക്കുകയാണ്.
0: അതെ, 1938 ദിവസങ്ങളായി നമ്മളിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന വൺ മിനിറ്റ് ടോക്കാണ് നമ്മളിപ്പോൾ കേട്ടത്. 1102 വൺ മിനിറ്റാണ് നമ്മൾ ഇന്ന് കേട്ടത്.

0: പ്രിയമുള്ളവരെ, അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ ധാരാളമായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ റുക്സാന ബാലുശ്ശേരി അയച്ചൊരു മെസ്സേജാണ്, ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ ജോലി സംബന്ധിച്ച് പല ജില്ലകളിലുമായി ഇങ്ങനെ മാറി പോവേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ സങ്കടം ഉണ്ടായിരുന്നു, കാരണം അടുത്ത ബന്ധുക്കളുമായി ബന്ധമില്ലാതെ അവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ എത്താൻ വൈകുന്നത്. എന്നാൽ ഇപ്പോൾ നല്ല സന്തോഷത്തിലാണ്, നാട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, പിന്നെ അത് ചോദിക്കാനുള്ള പല കാരണം, നമ്മളൊക്കെ നമ്മുടെ വീടും ചുറ്റുപാടും അതിൻ്റെ ഉള്ളിൽ കംഫർട്ടായിട്ട് ഭയങ്കര ഒരു കംഫർട്ട് സോണിലൂടെ അങ്ങനെ കഴിഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഒരിക്കൽ പോലും സ്ഥിരമായിട്ടൊരു വീടോ സ്ഥിരമായിട്ടൊരു താമസമോ ഇല്ലാതെ ഇങ്ങനെ ഊര് തണ്ടി നടക്കുന്ന, അല്ലെങ്കിൽ നാടോടികൾ നമ്മൾ വിളിക്കുന്ന, പണ്ടൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നല്ലോ വീടില്ലാത്തവർ, അവരുടെ വീട് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഉള്ളത് അതാണ് വീട്. കുറച്ചുകൂടി പോവുകയാണെങ്കിൽ സ്വന്തമായി നല്ല വീടും സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അവിടെ ജീവിക്കാൻ കഴിയാതെ എല്ലാം തകർന്നു പോയി ഓരോ ഷെഡുകളിലേക്ക് ക്യാമ്പുകളിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തും പാർപ്പിടം ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം പറഞ്ഞു. അതൊരു സ്ഥിരതല്ലാതെ ജീവിക്കുന്ന ധാരാളം മനുഷ്യന്മാരുണ്ട്. അപ്പം അവിടെയൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ച ഞാനത്തിന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്.
1: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ പ്രളയം തന്നെ ഉണ്ടായപ്പോഴേ, ഇപ്പോൾ അസമിൽ നടന്നുകൊണ്ടിരിക്കുക, നമ്മളിങ്ങനെ ആലോചിച്ചു, നമ്മൾ നമ്മുടെ നാട്ടിൽ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനൊരു സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഒരു വീടേ ഇല്ല, അവിടെ വീട്ടിലുണ്ടായി അതിന് ആളുകളേ ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ. മറ്റൊരു ബിൽഡിംഗ് ഇങ്ങനെ ഒലിച്ചു പോകുന്നത് കണ്ടു നിൽക്കുമ്പോൾ പിന്നെ അടുത്തത് പോകുന്നത് ഇവരാ, അതിങ്ങനെ ആ കാഴ്ചകൾ നമ്മൾ വീഡിയോസിൽ കാണുമ്പോഴേ ഞെട്ടിപ്പിക്കുന്നതാണ്.
0: അള്ളാഹുവിന്റെ കാവലാണ് നമുക്ക് എപ്പോഴും ചോദിക്കാനുള്ളത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ.
1: എന്താ ഷഹന റഷീദ് മേലാറ്റൂര് പറയുന്നത്, സൗണ്ട് കുറവാണെന്ന് പറയുന്നുണ്ട് അല്ലേ?
0: സൗണ്ട് കുറവുണ്ടോ? ബാക്കിയുള്ള ആളുകളൊന്ന് പറയട്ടെ, ഞാൻ അവരുടെ പ്രശ്നമാണോന്ന് അറിയില്ല.
1: സൗണ്ട് കുറവുണ്ടോ അല്ലേ, നമ്മളൊന്ന് ഉറക്കെ ചോദിച്ചു നോക്കാം. യെസ്, ഇന്നത്തെ ഒരു പിന്നെ സലമാശേ സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം ഒന്ന് പങ്കുവെക്കാൻ തോന്നുന്നു.
0: ഒരു അനുഭവം പറയാല്ലേ?
1: യെസ്,
0: ഇന്ന് നിങ്ങളുടെ അനുഭവത്തിന് വേണ്ടി കാതോർക്കാം.
1: പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓതാൻ വരുമല്ലോ, പിന്നെ അങ്ങനെ അവിടെ വന്നിട്ട് ഓത്തും അവിടെ തന്നെ പിന്നെ പഠിച്ച് വളർന്ന് കല്യാണമൊക്കെ അവിടെ തന്നെ കഴിച്ച് അവിടെ തന്നെ ആളുകളെ വീടൊക്കെ വെച്ചുകൊടുത്ത് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ഉസ്താദുമാരായിട്ട് ഓതാൻ വന്നിട്ട് പിന്നെ അവിടെ ഉസ്താദായി മാറുന്ന, അങ്ങനെ ഭയങ്കര പയക്കവും തയക്കവും ചെന്നിട്ടുള്ള ഒരു അധ്യാപകൻ്റെ ഒരു കഥയാണ് ഇത്. കഥയല്ല, യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഒരു തൊട്ടടുത്ത ഒരു പരിസര പ്രദേശത്തുണ്ടായൊരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യന്മാർ ആ കൂട്ടത്തിൽ രണ്ടാളുകൾ, അബു അതുപോലെ തന്നെ അലവി, ഈ രണ്ട് കുട്ടികൾ, അവർ മദർസിൽ നിന്ന് എന്തോ ഒരു അലമ്പ് കാണിച്ചു. അത് കാണിച്ച സമയത്ത് ഈ അലവി എന്ന് പറഞ്ഞ കുട്ടി, അവൻ്റെ ചെവിക്കൊന്ന് ഉസ്താദ് നുള്ളി, പണ്ടൊക്കെ ഭയങ്കര അങ്ങനത്തെ അതിലൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അലവീനെ നുള്ളിയപ്പോൾ ഒന്നും ചോദിക്കാതെയും പറയാതെയും ഉസ്താദ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു മയക്കത്തിന് വേണ്ടി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പിന്നെ മടക്കനെ കൊണ്ട് ഉസ്താദിൻ്റെ പുറത്തേക്ക് ഒരടി വന്നു. നോക്കുമ്പോൾ അത് ഈ അലവിൻ്റെയും അബുവിൻ്റെയും വാപ്പയാണ്. വളരെ പ്രതീക്ഷിക്കാത്ത ഓർക്കാപ്പുറത്ത് കിട്ടുന്ന ഒരടി, ഭയങ്കരമായിട്ടുള്ള ഒരു അടി അടിച്ചു. അപ്പോൾ നാട്ടിലിതൊരു പ്രശ്നമായി. അപ്പോൾ ഉസ്താദ് പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇദ്ദേഹം ഒരു ഹജ്ജിയും കൂടിയാണ്, അവിടെ തന്നെ നിന്ന് ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹജ്ജിന് കൊണ്ടുപോകും, വീട് വെച്ചെടുക്കുക, അങ്ങനെ കുറേ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഉസ്താദ് കൂടിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇയാളിങ്ങനെ ഒരു തല്ലെ തച്ചപ്പോൾ ആൾക്കാരൊക്കെ ഇടപെട്ടു, കാരണം എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളല്ലേ, ഒരു ഉസ്താദുമാർക്ക് അത്രയും ഒരു നലിയും വലിയ ഉണ്ടായിരുന്നൊരു കാലമാണ്. ഇന്നിപ്പോൾ അതിങ്ങനെ എന്താണെന്ന് വെച്ചാൽ, ഏതായിരുന്നാലും അത് അവിടെ മൂപ്പര അദൃശ്യമുള്ള ബാക്കി, എനിക്കത് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു, ഒരു പിന്നെ മക്കൾ ഈ അബും അലവിയൊക്കെ വലുതായി, ചെറിയൊരു സ്വത്ത് തർക്കമുണ്ടായി. സ്വത്ത് തർക്കമുണ്ടായപ്പോൾ ഇതിൽ അലവി വാപ്പനേറ്റ് ഒന്ന് ഇടഞ്ഞു. ഈ അലവിക്ക് വേണ്ടിയിട്ടാണ് വാപ്പ അന്ന് ഉസ്താദിനെ തച്ചത്. അവസാനം എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒരു ദിവസം രാവിലെ സുബസ്കാരത്തിന് ശേഷം, നമ്മളെ വീടുകളിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഈ കിണ്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ കിണ്ടി എടുത്തിട്ട് അലവി എന്ത് ചെയ്യാണ്, വാപ്പാൻ്റെ തലക്കടിക്കാണ്. വാപ്പ രക്തം വാർന്ന് അവിടെ മരിച്ചു.
0: മരിച്ചു
1: അലവിൻ്റെ വാപ്പ മരിച്ചു. പിന്നെ അങ്ങനെ അദ്ദേഹം ആ സംഭവം അവിടെ കഴിഞ്ഞു. അലവി എന്ത് ചെയ്തു, തൻ്റെ 25-ാമത്തെ വയസ്സിൽ ജയിലിൽ പോയി. അപ്പോൾ ജയിലിലൊക്കെ കുറച്ചാലും കിടന്നിട്ട് അലവി തിരിച്ച് വരൊക്കെ ചെയ്തു. അബു കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പം എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഈ അലവിയും അബും, അതിൽ അലവി ഉണ്ടല്ലോ, ഇപ്പോൾ വീടില്ല, കല്യാണം കഴിച്ചിട്ടില്ല, സ്വത്തില്ല, ഒന്നുമില്ല, ഒരു ഭ്രാന്തന്മാരെ മാതിരി അങ്ങാടി കൂടെ ഇപ്പോഴും പീടിക തിണ്ണകളിൽ ഓരോ രാത്രി കഴിച്ച് കൂട്ടുന്ന ഒരു ലൈഫാണ്. ആരും തിരിഞ്ഞോക്കാല്ല, കാരണം സ്വന്തം വാപ്പാനെ കൊന്നാളല്ലേ. മാത്രമല്ല അവൻ്റെ പല എല്ലാ പ്രശ്നത്തിലും ഇവനുണ്ടാകും. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനായിട്ട് മാറി ഇന്ന് ആരും തിരിഞ്ഞു നോക്കാത്തൊരു മകനായിട്ട് എന്തു ചെയ്യാണ് അലവി മാറി. മറ്റേ ആൾ രണ്ടുപേരൊന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഇവരെ വാപ്പ ഈ ഇവരെ കൈകൾ കൊണ്ട്, അലവിൻ്റെ കൈകൾ കൊണ്ട് തന്നെ മരണപ്പെട്ടപ്പോൾ ആ സമയത്ത് ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ട്. ഈ ഉസ്താദ് ഇപ്പോൾ മരിച്ചിട്ട് 1-2 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ആ പക്ഷേ ഈ അലവിൻ്റെ ഉപ്പ അവർ മരിച്ചിട്ട് ഏകദേശം 10-20 വർഷത്തിൻ്റെ അടുത്തായി. ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം ഞാൻ ഇവിടെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത് കുറേ സംഭവങ്ങൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ, അധ്യാപകന് പിന്നെ കുട്ടികളെ തച്ചു എന്നതിൻ്റെ പേരിൽ ഭയങ്കരമായ ഉപദ്രവങ്ങൾ. ഇപ്പം അടുത്ത് നമ്മൾ കണ്ടൊരു സ്ഥാദിനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തച്ചൊരു വീഡിയോസൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകും. ഇങ്ങനെ പല സംഭവങ്ങളും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഒരു നെഗറ്റീവായിട്ട്, എന്തായാലും ഇപ്പോൾ ഒരു അധ്യാപകന് വെറുതെ ഒരു കുട്ടിനെ തല്ലാനുള്ളൊരു സാഹചര്യം എനിക്ക് തോന്നണില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ശരിക്ക് ഒരു നമുക്ക് ഗുണത്തെ ആ ഒരു സമയത്ത് മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വാദിക്കാനും സപ്പോർട്ട് ചെയ്യാനും ന്യായീകരിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ, ഒരു അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ശരിക്ക് എന്താണ് അതിൽ ഒരു ന്യായമെന്നത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്.
0: പെട്ടെന്ന് അതിന് ഇമോഷണലായിട്ട് ഇടപെടുന്നതിൻ്റെ മുമ്പ് ഒന്ന് ചിന്തിക്കേണ്ടതായിരുന്നു അല്ലേ.
1: അതെ അതെ അതെ. അപ്പോൾ ഇതൊരു കുട്ടികൾക്കൊരു വളം വെക്കാൻ നമ്മൾ പറയില്ലേ, അതെന്ന് വെച്ചാൽ ഓല അടിയിൽനിന്ന് അല്ലെങ്കിൽ ഓല തന്നെ മുൻനിർത്തിയിട്ട് നമ്മൾ ഓൽക്ക് വേണ്ടി ഓല മനസ്സിൽ എളുപ്പം ഉണ്ടാകും, ആ ഞാൻ എന്ത് ചെയ്താലും ഇന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വികാരം കൂടെ ഈ കുട്ടികൾക്ക് വരും ചെയ്യും. ഇപ്പോൾ ട്യൂഷനിൽ ഒരു ഉദാഹരണം പറയും, ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, ട്യൂഷനിലേക്ക് കുട്ടികളെ വളരെ കൃത്യം സമയത്ത് പറഞ്ഞേക്കും. ട്യൂഷനിൽ ഇപ്പോൾ 2 തല്ല് കിട്ടിയാലും രക്ഷിതാക്കൾക്ക് പരാതിയില്ല, കാരണം എന്താ വെച്ചാൽ അവിടെ പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ആ പണം ചിലവഴിക്കുന്നതിനോട് അപ്പോൾ അതിന് വെറുതെ തല്ലൂല എന്നുള്ള, സ്കൂളിൽ നിന്ന് ഒന്ന് ചീത്ത പറയുകയോ അല്ലെങ്കിൽ ഒന്ന് പിന്നെ ആ നിലക്കൊന്ന് ഇടപെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യുകയാണ് സാഹചര്യങ്ങൾ മാറുകയാണ്. അത് മദ്രസയിലും മദ്രസയിലൊക്കെ പറയാൻ കിട്ടാൻ നിൽക്കണം വല്ലത്, അങ്ങനത്തെ ഒരു സാഹചര്യത്തില്ല. നമ്മൾ കുട്ടികളെ തല്ലണം എന്നൊന്നും വാദിക്കാൻ വേണ്ടി പറയല്ല, മറിച്ച് ഒരു അധ്യാപകൻ തല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ സ്ഥാനമാണല്ലോ എൻ്റെ ആ കുട്ടിയുടെ അധ്യാപകനെ എൻ്റെ കുട്ടീൻ്റെ മുമ്പിലുള്ളത് എന്ന് തിരിച്ചറിഞ്ഞാൽ പ്രശ്നമല്ല. പിന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ ഒരു പിന്നെ കാഴ്ചക്ക് പരിമിതിയുള്ളൊരു അധ്യാപകന് ഒരു കുട്ടീനെ തല്ലി, ആ തല്ലിയത്
0: ഇപ്പോൾ അധ്യാപകനാണ്.
1: അതെ അതെ, അദ്ദേഹത്തിന് കാഴ്ച പരിമിതിയുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ പ്ലാൻ ചെയ്തതാണ് എനിക്ക് തോന്നുന്നുണ്ട്, കാരണം അദ്ദേഹത്തിന് പൂർണ്ണമായി കാഴ്ച ഇല്ലല്ലോ.
0: വീഡിയോ എടുക്കുന്നത്
1: അതുമല്ല, ഈ വീഡിയോ എടുക്കുന്നതാര്, കുട്ടി

0: വലിയ പ്രശ്നമാക്കിയിട്ട്.
1: അല്ല, അതിന് ചില പിന്നെ തല്ലാനുള്ള സാഹചര്യം
0: യെസ്.
1: എന്താന്നുള്ളത് അറിയാതെ ആയിരിക്കും ചിലപ്പം ചെറിയ ചില കേസുകൾക്ക്, ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ആ സമയത്ത് തല്ലെ, അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അതിനുള്ളൊരു സാഹചര്യം അനുസരിച്ച് ഉണ്ടാവണം.
0: അതെ.
1: പക്ഷേ ഇന്ന് പലപ്പോഴും ചില തൊടാനോ തല്ലാനോ പാടില്ല. നമ്മൾ കുറേ ചർച്ച ചെയ്തുള്ളൊരു വിഷയമാണ്.
0: അതെ
1: എന്ത്
0: അതെ അതെ.
1: പറയുമ്പോഴേക്കും കൂടുതൽ ഈ ഒരു കമൻറ്റ് ഇപ്പോൾ ഈ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകളൊക്കെ അങ്ങനെ
0: അതെ
1: ഉണ്ടല്ലോ.
0: അതെ
1: പക്ഷേ അതിൽ കുറേ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ വേറെ നിൽക്കുന്നത് കണ്ടു.
0: അതെ
1: അപ്പോൾ ഇതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അനുഭവവുമായി ബന്ധപ്പെടുമ്പോഴേ
0: അതെ അതെ.
1: ചില കാര്യങ്ങൾക്ക് അതിനെ പെട്ടെന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ അവസാനം അത് തിരിച്ചു കിട്ടുന്നൊരവസ്ഥ.
0: അതെ തീർച്ചയായിട്ടും.
1: ഓക്കെ, നമ്മൾ ഈ ഒരു ചിന്ത അനുഭവവുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളാണ് വളരെ പത്തൻപെണ്ണം വേണം പെട്ടെന്ന് ഇങ്ങനെ കണ്ട് വന്ന് കിടക്കുന്നത് മെസ്സേജിൽ. അദ്കാറിലൂടെ തുടങ്ങി മധുരം ഖുർആനിലും പുലരിവട്ടം ലൈവ് ക്യുസും കൂടെ നല്ലൊരു അനുഭവമൊക്കെ കേട്ടു അലഹമ്ദുലില്ല. ഇന്നും പീസ് റേഡിയോ എന്ന സംരംഭത്തോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം അറിയിച്ചു കൊണ്ടാണ് ഷുഹൈബ് അമീനുള്ള പട്ടണം മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: യെസ്, രണ്ട് അനുഭവങ്ങളും വന്നിട്ടുണ്ട്. അഥവാ വാടക വീട്ടിൽ നിന്ന് സ്വന്തമായി വീട്ടിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല സാറേ. അത് വേറെ തന്നെ ഫീലായിരുന്നു. ഇനി മാറാൻ പോകുന്ന വീട് എങ്ങനെ ആയിരിക്കണം എന്ന ചിന്തയിലാണ് ഇപ്പോൾ അൽഹംദുലില്ല. വളരെ സന്തോഷമെന്ന് ഗുഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് ജമീല വി പി കാളികാവ് പ്രതികരിക്കുന്നുണ്ട്.
1: മറിയം പട്ടില ബീസ് റേഡിയോ കേൾക്കാൻ വേണ്ടി ബ്ലൂടൂത്ത് സ്പീക്കർ വരെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൂടെ കേൾക്കുന്നോണ്ടായിരിക്കും നല്ല സൗണ്ട് ഉണ്ടാവുന്നത്.
0: യെസ്.
1: പിന്നെ എൻ്റെ രണ്ട് മൂന്ന് പെൺമക്കളെ കല്യാണം കഴിച്ചു. അവർ പോയപ്പോൾ വലിയ സങ്കടമായിരുന്നു. അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. സുലൈഖ തിരുവാലി.
0: യെസ്. അതുപോലെ എൻ്റെ വിവാഹം കഴിച്ചത് അടുത്തേക്ക് തന്നെ ആയിരുന്നു. അതുകൊണ്ട് ദൂര സ്ഥലത്തേക്ക് അല്ലാത്തത് കൊണ്ട് വലിയ വിഷമം തോന്നിയിട്ടില്ലായിരുന്നു. സുന്നി കുടുംബമായിരുന്നു എൻ്റെ വീട്. ഇപ്പോൾ ഞാൻ സലഫി കുടുംബമാണ്. അതിൽ ഞാൻ ഹാപ്പിയാണ് എന്നാണ് ജമീല വി കെ പൂനൂര് പ്രതികരിക്കുന്നത്.
1: എൻ്റെ തറവാട് വീടും ഞാൻ എടുത്ത വീടും ഒരു കോമ്പൗണ്ടിലാണ്. വീട് കൂടൽ കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസം രാവിലെ എഴുന്നേറ്റ് തറവാട്ടിലെ സിറ്റ് ഔട്ടിൽ പോയിരിക്കും. പിന്നെയാണ് ഒക്കെ ക്ലിയറായി വന്നത്. അൻവർ എൻ ടി മുട്ടിൽ അയച്ച മെസ്സേജ്.
0: അമീർ ടി അതുപോലെ പറയുന്നുണ്ട്, കുട്ടികളൊരു കളിമൺ രൂപം പോലെയാണ്. നാം ഏത് രൂപത്തിലാണോ അവരെ വാർത്തെടുക്കുന്നത് ആ രൂപത്തിൽ അവർ മാറും. 7 മുതൽ 13 വയസ്സ് വരെയുള്ള ഈ ഇടവേളയിൽ നാം നൽകുന്ന കരുതലും ജാഗ്രതയും ഒരു തലമുറയുടെ തന്നെ നന്മയ്ക്ക് അടിത്തറയായി മാറും. ഈ കാലഘട്ടത്തിലെ നമ്മുടെ ക്ഷമയും ശ്രദ്ധയുമാണ് അവരുടെ സുരക്ഷിതമായ നാളേക്കുള്ള ഉറപ്പ്.
1: യെസ്. ഐഷ പേരശന്നൂർ, ഇവിടെ സൗണ്ട് കുറവൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ അപ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം ചില ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതായിരുന്നാലും മറിയം ഹസീന ബിൻ അബ്ദുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ്.
0: നമ്മുടെ
1: മനസ്സിലായില്ല വിനയ്, സുബ്ഹാനല്ലാഹ്. റെഗുലർ നമ്മൾക്ക് അത് മറിയം നസീന ബിൻ അബ്ദുള്ള ഒന്ന് ആ മെസ്സേജ് ഒന്ന് മലയാളത്തിലാക്കി തന്നാൽ നമുക്ക് ബുദ്ധിമുട്ട് ഒഴിവാ.
0: അതെ അതെ അതെ. കുട്ടികളെ ശാസിക്കേണ്ടിടത്ത് ശാസിക്കുകയും തല്ലേണ്ടിടത്ത് തല്ലുകയും ചെയ്യേണ്ടത് ഒരു അധ്യാപകൻ്റെയും രക്ഷിതാക്കളുടെയും കടമയാണ് എന്നാണ് മൈമൂന ചീക്കലോട് നമ്മുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുക.
1: സലിമ ദുഃഖങ്ങൾ പറഞ്ഞ്, വീട് മാറിയപ്പോൾ ഉമ്മ കൂടെ പോകുന്നതുകൊണ്ട് വിഷമമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഉമ്മ മരിച്ചതും ഈ വീട്ടിൽ തന്നെയാണ്. അതൊക്കെ വർഷങ്ങൾ കുറേയായി കേട്ടോ എന്നാണ് സലിമ ദുഃഖങ്ങൾ. പിന്നെ മഴയായതുകൊണ്ടായിരിക്കാം എനിക്കും സൗണ്ട് കുറവാണെന്ന് റുഷ്ദ കാളിക്കാവ്. സൗണ്ട് കുറവുണ്ടെന്ന് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, നമുക്ക് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണ്ടേ? ഇനി വേറെ
0: നമുക്ക് ഇൻഷാ അല്ലാഹ് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ്.

0: വിശുദ്ധവന സ്റ്റാറ്റസ് വീഡിയോ, മധുരം ഖുർആൻ, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മധുരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മധുരം. നമുക്കൊരാൾക്കും ഇന്നത് മധുരം അല്ലേ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത. നമ്മൾ മധുരം അനുഭവിക്കുമ്പോൾ വേറെ ആൾക്കിപ്പോൾ അത് ഇതാക്കുക, അത് നമ്മളാണല്ലോ അനുഭവിക്കുന്നത്.
1: ചിലപ്പോൾ
0: പക്ഷെ ഖുറാൻ്റെ കേൾക്കുന്ന സമയത്ത് നമുക്ക് വേറെ ആളോട് എങ്ങനെയാണത് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരു നിർവൃതിയാണ് പലപ്പോഴും നമ്മൾ ഖുറാൻ അങ്ങനെ അതിൻ്റെ ഇടയിലൂടെ ഖുറാൻ കേട്ട് പോരുമ്പോൾ. മാഷാല്ലാ,
1: ഇന്ന് നമ്മൾ 2456 ദിവസമായിട്ട് നമ്മൾ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മളിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ 2433 എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേട്ടത്. സൂറത്തു ഫുസ്സിലത്തിൻ്റെ 44-ാമത്തെ ആയത്താണ് ഇന്നത്തെ ഖുറാൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കേട്ടത്.
0: ഞാൻ ജനിച്ചത് വളർന്നതൊക്കെ കൂത്തുപറമ്പിനടുത്ത് കിണവക്കലിലാണ്. കൂത്തുപറമ്പിനടുത്താണ്.
1: നിങ്ങളോ?
0: കല്യാണം കഴിച്ചത് പറയാൻ പോവാം. കല്യാണം കഴിച്ചത് മാഹിയിൽ, ഭാര്യ തന്നെ വീടും വെച്ചു. പക്ഷേ മനസ്സെപ്പോഴും കിണവക്കലിനോടായിരുന്നു. ഇൻഷാല്ലാ, എൻ്റെ സ്ഥലം ഉണ്ടായിരുന്ന തറവാടിന് തൊട്ട് അവിടെ തന്നെ ഒരു കൊച്ചു വീട് പിന്നീട് വെച്ചു കിണവക്കലിൽ. അബ്ദുൽ ഖാദർ, ആയിഷ മെൻസിൽ, കിണവക്കൽ. അവരയച്ച മെസ്സേജാണ്. അപ്പോൾ വീടും നാടും കുടുംബവും ഒക്കെ നമുക്കെപ്പോഴും ഒരു അഭേദ്യമായ ബന്ധം നിലനിർത്തുന്നതാണ്. അത്രമേൽ ഈ ദുനിയാവും ഇവിടെയുള്ള വിഭവങ്ങളോടും നമ്മുടെ സൗകര്യങ്ങളോടൊക്കെ നമ്മൾ ഇടപഴകി അതിനോട് ഇഴ ചേർന്ന് കഴിഞ്ഞു പോകുമ്പോഴും അതൊക്കെ മരണത്തോടുകൂടി എല്ലാം വിട്ടേച്ചു പോകുന്നു. പിന്നൊരു ബന്ധമില്ലല്ലോ, പിന്നെ തിരിച്ചിങ്ങോട്ടൊന്നുമില്ല. എന്നാൽ മരിക്കുന്നതിൻ്റെ മുമ്പേ ഇതെല്ലാം ഒഴിവാക്കി പോകേണ്ടി വരുന്ന മനുഷ്യന്മാരുണ്ട്. അതൊക്കെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഒരു പക്ഷെ ദുരന്തങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ വല്ല ഇതുപോലെയുള്ള ഈ വർഗീയ ആക്രമണങ്ങൾ, പിന്നെ കലാപങ്ങൾ, ഇതിൻ്റെയൊക്കെ ഫലമായിക്കൊണ്ട് യുദ്ധങ്ങൾ, ഇതെല്ലാം വിട്ടേച്ച് പിറകിൽ നഷ്ടപ്പെട്ട മാറാരോഗങ്ങൾ
1: പരന്ന് പന്തളിച്ച അല്ലെങ്കിൽ അങ്ങനെ പടർന്നു പോയ പല രോഗങ്ങൾ അല്ലേ.
0: അതൊക്കെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, ഇതൊക്കെ നമുക്ക് വലിയൊരു നിയമത്താണല്ലോ. അതിനാ നിയമത്ത് നമുക്കിപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിക്കുന്നത്, അത് നഷ്ടപ്പെട്ടവരും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയാം.
1: ഹനീന സുൽഫി പറയാണ്, അധ്യാപകരെ ഉസ്താദുമാരെ ധിക്കരിച്ചവർ ഒരിക്കലും നന്നായിട്ടില്ല. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. അനുഭവമായി ബന്ധപ്പെട്ടാണത് അല്ലേ. ഷാജിദ വീട്ടിൽ എന്താ പറയുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക്കും. തറവാട് വീട്ടിൽ നിന്നും സ്വന്തമായി വീട് വാങ്ങിപ്പോയി ആ വീട് പുതുക്കി പണിയുവാൻ വേണ്ടി ഇപ്പോൾ ഒരു വാടക വീട്ടിൽ പോയപ്പോൾ എല്ലാത്തിൻ്റെയും അനുഭവം കിട്ടി.
0: ശരിയാണ്, മധുരം എന്ന് പറഞ്ഞാൽ അത് അറിയിക്കാൻ കഴിയില്ല, അനുഭവിക്കാനേ കഴിയില്ല. ഒരിക്കൽ കൂടി ഇന്ന് കേൾക്കണം തോന്നതാണ് മധുരം ഖുർആൻ.
1: അതെ, എന്നും കിട്ടുന്ന സൗണ്ട് ഇന്നും എനിക്ക് കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാഹ്.
0: യെസ്, ജമീല വി പി കാളികാവാണ് പറഞ്ഞല്ലേ. ശരി,
1: 5 പെൺമക്കളുടെ കാര്യം വായിച്ചു നമ്മൾ. ആയിഷ പറഞ്ഞേ, അൽഹംദുലില്ലാഹ് എനിക്ക് 5 പെൺമക്കളും ഒരു ആൺകുട്ടിയുമുണ്ട്, അൽഹംദുലില്ലാഹ്. എല്ലാവരും നല്ല ആദർശം, നല്ല നല്ല മക്കളുമാണ്. അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തരട്ടെ. ആമീൻ,
0: ആമീൻ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ വിശേഷങ്ങളൊക്കെ കേട്ട് എന്ന് പറഞ്ഞും നമ്മളതിലൂടെ നമുക്ക് കിട്ടേണ്ട കുറേ ചിന്തകളൊക്കെ ചേർത്ത് വെച്ച് ഇങ്ങനെ തുന്നി തുന്നി നമ്മളിങ്ങനെ മുന്നോട്ട് പോകല്ലേ. നമ്മളിനി നമ്മുടെ ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരുമ്പം മുസ്തഫ മാഷെ, എന്താണ് നമുക്ക്?
1: യെസ്, നമുക്ക് ഈ മോർണിംഗ് ഷോയിൽ കേൾക്കുന്ന പരിപാടികൾക്ക് അപ്പുറത്ത് എത്രയോ പ്രോഗ്രാമുകൾ പീസ് റേഡിയോയിലുണ്ട്. അപ്പം അത്തരമൊരു പ്രോഗ്രാം പരിചയപ്പെടാനുള്ള ഒരു സമയം കൂടിയാണിപ്പോൾ. ഇൻഷാല്ലാ, നമ്മൾ പരിചയപ്പെടുന്നത് നബി ചരിത്രം എന്ന ഒരു പ്രോഗ്രാമാണ്.
0: നബി ചരിത്രത്തിൽ ഈ ഇതിന് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കല്ലേ അല്ലേ?
1: അതെ അതെ,
0: ഒരു ലൈവിൽ ഉണ്ടായിരിക്കും, മറ്റു റിവെൻറ്റിലും കിട്ടും. ഇന്ന് ഈ നബി ചരിത്രം അവതരിപ്പിക്കുന്നത് ദ്വന്ദ്വയുദ്ധം എന്ന ഒരു ടൈറ്റിലാണ്. പ്രവാചക ചരിത്രത്തിൽ നിന്നുള്ളൊരു 7, അതിൻ്റെ അവതരണം മുൻഷിദ് ഒട്ടുമലാണ്.
2: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും അനുയായികളും ബദർ രണാങ്കണ ഭൂമിയിൽ മുശ്രിക്കുകളുമായിക്കൊണ്ട് ഏറ്റുമുട്ടുന്ന ആദ്യഘട്ടം, എല്ലാ നിലക്ക് യുദ്ധസന്നാഹങ്ങളുമായിക്കൊണ്ട് ഖുറൈശികൾ ബദറിൽ അണിനിരക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ സൊഫോട് സൊഫായിക്കൊണ്ട് അവരെയും അണിനിരത്തി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾ സന്നിധരായിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിക്കൊണ്ട് മുബാറസക്ക് വെല്ലുവിളിക്കുകയാണ്. മുബാറസ എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വയുദ്ധം എന്ന് നമുക്ക് പറയാം. ഒരു പ്രത്യക്ഷ അക്രമം ഉണ്ടാകുന്നതിന് മുൻപ് വെല്ലുവിളികൾ നടത്തിക്കൊണ്ടൊരു ചെറിയ സംഘടനത്തിനെയാണ് മുബാറസ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഖുറൈശികളിൽ നിന്ന് മുബാറസക്കായിട്ട് വെല്ലുവിളിച്ചത് ഉത്തുബയും ഉത്തുബയുടെ സഹോദരനായിട്ടുള്ള ഷൈബയും ഉത്തുബയുടെ മകനായിട്ടുള്ള വലീദുമാണ്. ഒരു കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് പ്രഗത്ഭ വ്യക്തികൾ ബദറിൻ്റെ രണാകണത്തിൽ രണ്ട് അണികൾക്കും നടുവിലായിക്കൊണ്ട് ഇവർ വാൾ ചുയറ്റിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇവരുടെ ആക്രോശം കണ്ടപ്പോൾ ഇവരെ എതിരിടാൻ വേണ്ടി സ്വഹാബികളിൽ നിന്ന് അൻസാരികളിൽപ്പെട്ട മൂന്ന് വ്യക്തികൾ വന്നു. ഔഫും മഅൂദും അബ്ദുല്ലാഹിബിൻ റവാഹ റളിയല്ലാഹു അൻഹു അജ്മൈൻ. ഇവർ മൂന്ന് പേരും ഇവരെ നേരിടാൻ വേണ്ടി വന്ന സമയത്ത് ഖുറൈശികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവരെയല്ല ആവശ്യം, നിങ്ങളോട് ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യവും യഥാർത്ഥത്തിലില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളിലേക്ക് വന്ന വ്യക്തികളെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് കിടപിടിക്കാൻ പറ്റിയ തുല്യരായിട്ടുള്ള ആ വ്യക്തികൾ വരട്ടെ ഞങ്ങളോട് ദ്വന്ദ്വയുദ്ധത്തിനെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വെല്ലുവിളിച്ചുകൊണ്ടവർ അവിടെ ആക്രോശിച്ചു, യാ മുഹമ്മദ് അഖ്രിജിലൈൻ അക്ഫാ അന, ഞങ്ങൾക്ക് തുല്യരായിട്ടുള്ള ഞങ്ങൾക്ക് പാകമായിട്ടുള്ള ആളുകളെ മുഹമ്മദ് നീ വിട്ടുകൊണ്ട. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെയും ഹംസ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയുമാണ്. അലി റളിയല്ലാഹു അൻഹു താരതമ്യേന ഇവരേക്കാൾ പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. അങ്ങനെ ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉത്തുബത്ത് ബിൻ റബീഅയുമായിക്കൊണ്ട് ഏറ്റുമുട്ടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ആകട്ടെ ഷൈബയുമായിക്കൊണ്ട് ഏറ്റുമുട്ടി. അലി റളിയല്ലാഹു അൻഹു വലീദുമായിക്കൊണ്ട് ഏറ്റുമുട്ടി. അലി റളിയല്ലാഹു അൻഹു വലീദും ഏകദേശം ഒരേ പ്രായക്കാരാണ്. അങ്ങനെ അധികം താമസിയാതെ തന്നെ ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയെ വെട്ടിമലർത്തുകയാണ്. തൊട്ടുടനെ തന്നെ അലി ബിൻ അബീ ത്വലിബ് റളിയല്ലാഹു അൻഹു വലീദിനെയും വകവരുത്തി. പിന്നെ കുറച്ച് സമയം കൂടി ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹും ഉത്തുബത്ത് ബിൻ റബീഅയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറച്ച് ദൈർഘ്യം ഏറി വന്നു. ഈ സമയത്ത് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായത്തിനായിക്കൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ഉത്തുബത്ത് ബിൻ റബീഅയെ അവിടെ വെട്ടി വകവരുത്തുകയാണ് ഉണ്ടായത്. അതോടുകൂടി തന്നെ പ്രഗത്ഭരായിട്ടുള്ള മൂന്ന് വ്യക്തികൾ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ മുശ്രിക്കുകൾ എല്ലാം നിലക്കും പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായി. കടിച്ചമർത്താൻ കഴിയാത്ത പ്രതികാരദാഹവുമായിക്കൊണ്ട് അവരിങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഈ സമയത്ത് മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾക്കെതിരെയുള്ള അങ്ങേറ്റത്തെ പകയും തങ്ങളുടെ പ്രഗത്ഭരായിട്ടുള്ള മൂന്ന് വ്യക്തികളെ കൊന്നതിനുള്ള പ്രതികാരം ചെയ്യാൻ അവരിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പിന്നീട് പോകുന്ന വഴിയിൽ മരണപ്പെടുന്നുണ്ട്. സുഫ്ര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഉബൈദത്ത് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു വഫാത്തായത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഇവരുടെ ആക്രോശം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകുകയാണ്. സൊഫ് കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരോട് പറഞ്ഞു, ആദ്യം അമ്പെയ്ത്തുകാർ അവർക്ക് നേരെ അമ്പ് ചെയ്യണം അവർ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, പിന്നീടാണ് വാളുകൊണ്ട് അക്രമം നടത്തേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫ് ശരിയാക്കിക്കൊണ്ട് തങ്ങൾക്കായിട്ട് നിർമ്മിക്കപ്പെട്ട ടെന്റിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടെ നിന്ന് അങ്ങേറ്റത്തെ പ്രാർത്ഥനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞുകൂടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹു മഞ്ജിസ്ലി മാ വഅത്തനി, അല്ലാഹു നീ എനിക്ക് തന്ന വാഗ്ദാനം അല്ലാഹ് നീ നിറവേറ്റി തരണേ അല്ലാഹ്. അല്ലാഹു മൈൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ അൽയൗമ ലാ തുഅബദ്, ഇന്നത്തെ ദിവസം ഈ ഒരു കൊച്ചു സംഘമെങ്ങാനും വധിക്കപ്പെടുകയാണെങ്കിൽ നശിക്കപ്പെടുകയാണെങ്കിൽ പിന്നീട് ലോകത്ത് നിന്നെ ആരാധിക്കാൻ മറ്റാരും ഉണ്ടാവുകയില്ല അല്ലാ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി കൊണ്ട് അല്ലാഹുവിലേക്ക് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ്റെ അങ്ങേറ്റത്തെ പ്രാർത്ഥന കാരണത്താൽ പ്രവാചകൻ്റെ തലയിലുള്ള തട്ടം വരെ നിലത്ത് വീഴുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അതെടുത്തുകൊണ്ട് പ്രവാചകനോട് പറയുകയാണ്, പ്രവാചകരെ മതിയാക്ക്, നമുക്ക് അള്ളാഹുവിൻ്റെ വിജയം ഉണ്ടാകുമല്ലോ പ്രവാചകരെ എന്ന് പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയൊരു മയക്കത്തിലേക്ക് വീണ ശേഷം ഉണർന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉച്ചത്തിൽ പറഞ്ഞു, അബ്ഷിർ യാ അബൂബക്കർ അതാക നസ്റുല്ലാഹ്, ഇതാ അള്ളാഹുവിൻ്റെ സഹായം എത്തിയിട്ടുണ്ട് അബൂബക്കർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സയ്ഹുസമുൽ ജംഉ, ആ സംഘം അവിടെ തകർത്തെറിയപ്പെടുക തന്നെ ചെയ്യും, വയ്വല്ലൂന ദുബുർ, അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശേഷം അള്ളാഹുവിൻ്റെ വഹി അവിടെ ഇറങ്ങുകയാണ്, അന്നി മഅകും, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും, ഫസബ്ബിതുൽ ലദീന ആമനു, നിങ്ങൾ വിശ്വാസികളോടൊപ്പം നിങ്ങൾ നിലകൊള്ളുക, സഉൽഖി ഫി ഖുലൂബിൽ ലദീന കഫറു റുഹ്ബ്, ഇതാ കാഫിരിങ്ങളുടെ ഹൃദയത്തിൽ നാം ഭയത്തെ ഇട്ട് നൽകുന്നതാണ്, അന്നി മുമിദ്ദുക്കും ബി അൽഫി മിനൽ മലായികത്തി മുർദിഫീൻ, തുടരെ തുടരെയുള്ള മലക്കുകളെ ഇറക്കുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് വാഗ്ദാനം നൽകി. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടാരത്തിൽ നിന്നിറങ്ങിക്കൊണ്ട് ഒരു പിടി മണൽ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് മുശ്രിക്കുകളുടെ നേരേക്ക് എറിയുകയാണ്. ആ എറിഞ്ഞപ്പോൾ ഉടനെ തന്നെ ആ മണ്ണ് മുശ്രിക്കുകളുടെ എല്ലാവരുടെയും കണ്ണിലേക്ക് എത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമ. പ്രവാചകരെ, താങ്കൾ ആ മണ്ണെറിഞ്ഞ സമയത്ത് താങ്കളല്ല എറിഞ്ഞത്, അള്ളാഹുവാണത് എറിഞ്ഞത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുകയാണ്. അഥവാ പ്രവാചകനിലൂടെ അള്ളാഹുവിൻ്റെ മുഅ്ജിസത്ത് അവിടെ വെളിവായി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം സാധാരണ നിലക്ക് ഒരു കൈപ്പിടിയിൽ മണൽ ഒതുക്കിക്കൊണ്ട് എല്ലാവരുടെ മുഖത്തേക്ക് എറിയുമ്പോൾ അത് എല്ലാവരുടെയും കണ്ണിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതാല അത് എത്തിച്ചു എന്നതാണ്. അതവിടെ പ്രകടമായിട്ടുള്ളൊരു മുഅ്ജിസത്താണ്. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെ അങ്ങേറ്റം യുദ്ധത്തിനായിക്കൊണ്ട് പ്രേരിപ്പിക്കുകയാണ്. പ്രേരിപ്പിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാചകങ്ങൾ, ഖൂമു ഇലാ ജന്നത്തിൻ, നിങ്ങൾ സ്വർഗത്തിലേക്ക് മുന്നേറിക്കൊള്ളുക. എന്താണ് ആ സ്വർഗത്തിൻ്റെ പ്രത്യേകത? അർളു വസ്സമാവാതി വല്ലർ, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മുന്നേറിക്കൊള്ളുക എന്ന വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉരുവിടുകയാണ്. ഇത് കേട്ടപ്പോൾ ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു, ആ ഒരു സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം, ഉമൈർ ഇബ്നുൽ ഹമ്മാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം അത്ഭുതം കൂറിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗമോ അതെങ്ങനെയാണ് പ്രവാചകരെ? അദ്ദേഹം ആ സമയത്ത് ഈത്തപ്പഴം കഴിക്കുന്നുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗം ജിഹാദ് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടും. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, ഞാൻ ഈ ഈത്തപ്പഴം കഴിക്കുന്ന ഈ ഒരു സമയം അധികരിച്ച ഒരു സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഈത്തപ്പായത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് പോർമുഖത്തേക്ക് എടുത്തു ചാടി അദ്ദേഹം ഷഹാദത്ത് കൈവരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദി, മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലാ യുഖാതിലുഹുമുൽ യൗമ റജുലൻ, ഇന്നത്തെ ദിവസം മുശ്രിക്കുകളുമായിക്കൊണ്ട് ആരാണോ യുദ്ധം ചെയ്യുന്നത്, ഫയഖ്തുലു സ്വാബിറൻ, ആ യുദ്ധം ചെയ്യുന്നത് അങ്ങേയറ്റത്തെ ക്ഷമാപൂർവമാണ്. മുഹ്തസിബൻ, അവൻ യുദ്ധം ചെയ്യുമ്പോൾ അങ്ങേയറ്റത്തെ അള്ളാഹുവിങ്കൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്, മറ്റൊരു ഉദ്ദേശം അവനക്കില്ല. ഹൊയ്റമുദ്ബീരിൻ, യുദ്ധം ചെയ്യുമ്പോൾ യാതൊരു നിലക്കുമുള്ള പരാജയത്തിൻ്റെ ഭീതി കാരണം അവൻ പിന്തിരിയുകയും ചെയ്യുന്നില്ല. ഇല്ല അദ്ഖലഹുല്ലാഹുൽ ജന്ന, ഇപ്രകാരമാണ് ഒരു വ്യക്തി യുദ്ധം ചെയ്യുന്നതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് യുദ്ധത്തിലുണ്ടായിരുന്ന സംഭവ വികാസങ്ങൾ ഏറെ അത്ഭുതം കൂറുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞ വാഗ്ദാനം അവിടെ നിറവേറ്റുകയാണ്. ആയിരക്കണക്കിന് മലക്കുകൾ അവിടേക്ക് ഇറങ്ങുകയും മുശ്രിക്കുകളെ അങ്ങേയറ്റത്തെ പരാജയ ഭീതി കാരണം, അങ്ങേയറ്റത്തെ പരാജയം കൊണ്ട് അവരെ തോൽപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്ഭുതം കൂറിയ ചില സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അൻസാരിയായിട്ടുള്ളൊരു വ്യക്തി മുശ്രിക്കായിട്ടുള്ളൊരു വ്യക്തിയെ വധിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ വ്യക്തി സ്വയം മരണപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഉടലിൽ നിന്ന് തല താഴോട്ട് പോകുന്നു. ഈ സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കിൻ്റെ സാന്നിധ്യത്തെ അവിടെ അവർക്ക് പരിചയപ്പെടുത്തിക്കൊടുക്കുകയാണ്. മറ്റൊരാൾ പറഞ്ഞു, ഹൈസൂം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുന്നേറിക്കൊള്ളുക എന്ന് പറയുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാം ആകാശത്ത് നിന്നുള്ള മലക്കുകളുടെ സഹായമാണ് അതെത്തിയതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ശരിപ്പെടുത്തുകയാണ്. മറ്റൊരു രസകരമായ സംഭവം എന്തെന്ന് വെച്ചാൽ, എല്ലാം നിലക്കും മുശ്രിക്കുകൾക്ക് പിന്തുണ നൽകിയ വ്യക്തിയായിരുന്നു ഇബ്ലീസ്. എല്ലാ മുശ്രിക്കുകളെ ഒന്നടങ്കം നശിപ്പിക്കണമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വേഷം മാറി വന്ന ഇബ്ലീസ് ആ ബദർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ സാന്നിധ്യം അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ യുദ്ധമുഖത്തിൽ നിന്ന് പിന്മാറി ഇയാൾ പോകുന്ന സമയത്ത് മുശ്രിക്കുകളിൽപ്പെട്ട ഒരു വ്യക്തി തടഞ്ഞു വെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങോട്ടേക്കാണ് പോകുന്നത്? നിങ്ങളല്ലേ ഞങ്ങൾക്ക് വിജയം വാഗ്ദാനം ചെയ്തത്? നമ്മൾ വിജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താണ്?
0: മാഷാല്ലാ, പ്രിയമുള്ളവരെ, ഇന്നത്തെ നബി ചരിത്രം, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. പ്രവാചകൻ്റെ ചരിത്രം നമ്മളിങ്ങനെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു ഭാഗങ്ങളായിട്ട് കേട്ടാൽ പോരാ. നമ്മളിപ്പോഴും ഇങ്ങനെ പറയാവുന്നൊരു പറയാറുള്ളൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ ആ ചരിത്രത്തിനൊരു ഓർഡറുണ്ട്. കാരണം അതൊരു കേവല മനുഷ്യൻ്റെ ഒരു സിറാദാത്തി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരാളുടെ ബയോഗ്രഫി അല്ല. മറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യൻ്റെയും ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആവശ്യമായ വളരെ അനുഗ്രഹീതമായൊരു ജീവിതത്തിൻ്റെ പദ്ധതിയാണ് പ്രവാചകൻ്റെ ജീവിതം എന്ന് പറയുന്നത്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ജീവിതത്തെ നമ്മൾ ശരിക്കും പഠിക്കുമ്പോഴാണ് ആ ജീവിതത്തിനൊരു ക്യാൻവാസ് ഉണ്ട്, അതിനൊരു ഔട്ട്ലൈൻ ഉണ്ട്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പകർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ജീവിതത്തെ എവിടുന്നെങ്കിലും എവിടെ നിന്നും ഇവിടുന്ന് നമ്മൾ കേവലമൊക്കെ ഒന്ന് ധരിച്ചു വെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് തുടക്കം മുതൽ ഒടുക്കം വരെ കൃത്യമായിട്ടുള്ളൊരു ഒരു ധാരണയും ബോധവും നമുക്കും നമ്മുടെ കുടുംബത്തിനുണ്ടാവണം, നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം, നമ്മുടെ കുട്ടികളോട് നമ്മൾ നബി ചരിത്രം പഠിക്കാൻ പറയണം. കാരണം അത് വലിയൊരു ഒരു നിയമത്താണ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പിന്നെ അറിയുന്നതെല്ലാം അതിലേക്ക് ചേർത്ത് വെക്കാൻ പറ്റും. കാരണം അതിലൂടെയാണ് ഖുർആനും പ്രവാചൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെയാണ് ഖുർആനിൻ്റെ വ്യാഖ്യാനവും എല്ലാം ഉണ്ടായതെന്ന് നമുക്കറിയാലോ. അപ്പോൾ ചരിത്രം അതിനോട് ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. മാഷാല്ലാ. ഇന്ന് ഇംതിയാസ് തിരുവമ്പാടി അയച്ചൊരു മെസ്സേജ് കണ്ടു, നല്ല വെള്ളക്കെട്ടുള്ള മഴയിലൂടെയുള്ള യാത്രയാണ്, അതിൻ്റെ നന്മകളൊക്കെ അതിൽ പ്രയാസങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നൊക്കെയുള്ള മഴയുമായി ബന്ധപ്പെട്ട് യാത്രക്കിടയിൽ വന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു മെസ്സേജ്, ജമീല വി പി കാളിക്ക വായിച്ച, നബിസല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഓരോ വിഷമഘട്ടങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്തൊരു അവസ്ഥയാണ് എന്നതാണ്. ചരിത്രം എത്ര കേട്ടാലും മതിയാവുന്നില്ല എന്ന് ആയിഷ. ഇന്ന് സ്കൂൾ ലീവായതുകൊണ്ട് എൻ്റെ കൂടെ പീസ് റേഡിയോ കേൾക്കാൻ മകൻ യഹയയുമുണ്ട്. സലാമാഷിനോട് പ്രത്യേകം സലാം പറഞ്ഞിട്ടുണ്ട്. ജംഷിന വി കെ മേപ്പാടി ആണ് അയച്ചത്. കഥ പറയാൻ പരിപാടി കേൾക്കാറുണ്ട്. ആ യഹിയ മോനെ എന്താണ്, 8 വയസ്സുണ്ട്. അപ്പോൾ മഷാല്ലാ, യഹിയ റേഡിയോ കേൾക്കാനുണ്ട്. സ്കൂൾ ലീവായതുകൊണ്ട് അറിഞ്ഞതിൽ സന്തോഷം. മോനെ നന്നായിട്ട് പഠിക്കണം. റേഡിയോ ഈ മദ്രസയിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കുട്ടികളൊക്കെ നമ്മൾ ഈ മദ്രസയുടെ കാര്യം എല്ലാവർക്കും അറിയാലോ. നമ്മളൊരു വലിയ ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലാണ്. കുട്ടികൾക്കുള്ള പഠനത്തിൽ പീസ് റേഡിയോ നൽകുന്ന വലിയൊരു ഉപഹാരമാണ് ഈ മദ്രസ സംവിധാനം. വിസ്ഡം സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ജൂനിയറിനും സീനിയറിനുമായിട്ട് പ്രത്യേക ഒരു പാഠ്യപദ്ധതി ഈ മദ്രസയിലൂടെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്തും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ യഹിയ മോൻ അതിലുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ബാക്കിയുള്ള മക്കളൊക്കെ നമ്മളത് അറിയിക്കണം ഇൻഷാല്ലാ. ഷുഹൈബായും വളപട്ടണം സ്വഹാബിമാരുടെ ചരിത്രം കേൾക്കാൻ നല്ല രസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബിമാരും കൂടി ശത്രുക്കൾ ഇങ്ങനെ നേരിടുന്ന യുദ്ധകഥകളൊക്കെ ഒന്നിങ്ങനെ കേൾക്കൂ, അത് മനോഹരമാണെന്ന് പറഞ്ഞു. അൻവർ എൻ ടി മുട്ടിൽ പറഞ്ഞു, കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നതോടൊപ്പം ആവേശം നിറക്കുന്ന ചരിത്രമാണ്, നാം എത്ര ഭാഗ്യവാന്മാരാണ് എന്നാണ് ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജ് കണ്ടത്. ചരിത്രം കാണുന്നത് പോലെ കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ജമീല വി പി കാളിക്ക വായിച്ച മെസ്സേജ്. മഴ ഇങ്ങനെ ആയതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് ബോക്സൊക്കെ ഒന്നിങ്ങനെ ഓണാക്കി ഇങ്ങനെ പുറത്തുള്ള ശബ്ദത്തെ, നോയ്സ്, അതിനെയൊക്കെ അതിജയിച്ച് സൗണ്ട് ബോക്സ് വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് മുൽസൂ ചെറുമംഗലം പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മുടെ മൈമൂന പാറപ്പുറം പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. ഈ പുരുഷന്മാർക്ക് വീടും നാടൊക്കെ ഉപേക്ഷിക്കാൻ പ്രയാസമാണല്ലോ, പക്ഷേ ഞങ്ങൾ സ്ത്രീകൾക്ക് ആ പ്രയാസം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നാടും വീടും വീട്ടുജോലിയും അവിടെ നാടും വീടും വിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളവരായിട്ട് അങ്ങനെ മാറുകയാണ് പിന്നീട് അൽഹംദുലില്ലാ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വന്ന് ഭവിക്കുന്ന സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു പോകാനുള്ള ഒരു പ്രത്യേക ആഭിമുഖ്യം സ്ത്രീകൾക്കുണ്ട് എന്ന് അതിൽ നിന്നൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ മുഹമ്മദ് സജീർ അയച്ചൊരു മെസ്സേജ് കണ്ടു, ഞങ്ങൾ 2 വർഷമായി വീട് മാറി. എനിക്ക് തോന്നിയത് ഉമ്മയും ഉപ്പയുടെ വീട്ടിലെ സാന്നിധ്യമാണ് അവിടുത്തെ വില നൽകുന്നത് എന്ന്. അപ്പോൾ വീട്ടിനകത്തുള്ളൊരു ഉൾപ്പുളകം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, അത്രമേൽ ഇഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ അവിടെ ഉണ്ടാവുമ്പോഴാണല്ലോ. അപ്പോൾ അവരില്ലാത്തൊരു വീട് എന്ന് പറയുന്നത് എന്തോ ഒരു ശൂന്യമായിട്ടുള്ളൊരു ഭവനമായിട്ടാണ് അത് പലരും പലപ്പോഴും പറയുന്നത്. അവരില്ലാതെ ആകുമ്പോഴാണ് അതിൻ്റെ വില നമുക്ക് നഷ്ടപ്പെടുക. അപ്പോൾ നമുക്കൊക്കെ ആ ഒരു സൗഭാഗ്യം അനുഭവിക്കാനും അതിനനുസരിച്ച് അള്ളാഹുവിന് നന്ദിയുള്ളവരായിത്തീരാനും അവരോടൊത്തുള്ള സഹവാസത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കാനൊക്കെ കഴിയട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും തിരിച്ചറിവുമാണ് ഈ സന്ദർഭത്തിലൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇൻഷാല്ലാ. പിന്നെ നമുക്ക് ഷെഡ്യൂളിലേക്ക് പോകാൻ വേണ്ടും നിങ്ങളുടെ മെസ്സേജുകളിലേക്കൊക്കെ നമുക്ക് വരണം. മോർണിംഗ് ലൈവ് ഷോ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇപ്പോൾ ചരിത്രമൊക്കെ കേട്ട് ആ ചരിത്രത്തിൻ്റെ നനവുള്ള ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഇനി മറ്റൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. തിരുമൊഴികൾ
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: നോക്കൂ, ഇന്നത്തെ തിരുമൊഴികളിൽ പതിവ് പോലെ ബഹുമാനനായ കെ വി മുഹമ്മദ് അലി സംസാരിക്കുന്നത് ബാങ്ക് കേട്ടാൽ അതുപോലെ പറയണം, സ്വലാത്ത് നിർവഹിക്കണം, ഈ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഒന്ന് കേട്ടുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അന അബ്ദുല്ലാഹി ബിൻ അമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു സമിഅ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ലമാ യഖൂലു ഥുമ്മ സല്ലു അലയ്യ ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹ അശറ ثم صل الله لي الوسيلة فإنها منزلة في الجنة. പ്രശ്നതാക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു നബിവചനമാണ് കേൾപ്പിച്ചത്. അബ്ദുല്ലാഹിബിൻ അമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസിന്റെ നിവേദകൻ. ഹിജ്റ കുംഭ 27 അദ്ദേഹത്തിന്റെ ജനനം. ഹിജ്റ 65 അദ്ദേഹം മരണപ്പെടുന്നത്. 700 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തതായിട്ട് നാം മനസ്സിലാക്കുന്നത്. അബ്ദുല്ലാഹിബിന് അമറുബിൻ അൽആസ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബി അമറുബിൻ അൽആസ് റളിയല്ലാഹുവിന്റെ മൂത്ത പുത്രനായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്ക് കാണാനാവുക, വളരെ പ്രത്യേകതകളുള്ള, ഖുർആൻ നന്നായി അറിയാവുന്ന, അതുപോലെ തന്നെ തൗറാത്ത് നന്നായി വായിക്കുന്ന, തൗറാത്തിലും വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിൻ അമറുബിൻ അൽആസ് റളിയല്ലാഹുവിനു എന്ന് കാണാം. അദ്ദേഹം നമ്മെ അറിയിക്കുന്നു, അന്നഹു സമിഅ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നിശ്ചയമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കുകയുണ്ടായി. ഇദാ സമിഅ്തും, റസൂലുള്ള പറയുന്നു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന, മുഅദ്ദിനെ നിങ്ങൾ കേട്ടാൽ, നിങ്ങൾ ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, ഫഖൂലു, അപ്പോൾ നിങ്ങൾ പറയണം, മിസ്ലമായ ഖൂൽ, ആ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ. അപ്പോൾ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്നത് പോലെ പറയുക എന്നതൊരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ വാക്കുകൾ തന്നെ എങ്ങനെ മടക്കണം എന്നത് അതേപോലെ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ വാചകങ്ങളും അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ പറയണം, അങ്ങനെ ഹയ്യാൽ അസ്സലാത്ത് ഹയ്യാൽ ഫലാഹ് കേൾക്കുമ്പോൾ ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ പറയണം എന്നെല്ലാം കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റ് വചനങ്ങളിൽ അങ്ങനെ റിപ്പോർട്ടിൽ അത് കാണാം. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ മുഅദ്ദിൻ പറയുന്നത് പോലെ പറയുക, സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലാൻ കൂടി കൽപ്പിക്കുകയാണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം, ബാങ്ക് വിളിക്ക് ജവാബ് പറഞ്ഞതിന് ശേഷം, ബാങ്ക് വിളി അവസാനിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് നിർവഹിക്കുക എന്നതും ഒരു പ്രധാനപ്പെട്ട ബാധ്യതയായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ, സല്ലല്ലാഹു അലൈഹി ബിഹ അശ്ര, അതുമൂലം അള്ളാഹു അവന് 10 സ്വലാത്ത് നിർവഹിക്കും. അള്ളാഹു അവൻ്റെ മേൽ 10 സ്വലാത്ത് നിർവഹിക്കും. ഇവിടെ അള്ളാഹുവിൻ്റെ സ്വലാത്ത്, സ്വലാത്തു മിൻ അല്ലാ, അള്ളാഹു സ്വലാത്ത് നിർവഹിക്കുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് തൻ്റെ ആ അടിമയെ അള്ളാഹു പുകഴ്ത്തുകയും ആ അടിമയ്ക്ക് അള്ളാഹു അവൻ്റെ കാരുണ്യം ചൊരിയുകയും ചെയ്യും എന്നതാണ് എന്ന് ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ നാം കാണുന്നു. റസൂലുള്ളാഹ്ക്ക് ഒരു വിശ്വാസി സ്വലാത്ത് നിർവഹിച്ചാൽ, റസൂലുള്ളാഹിയുടെ മേൽ സ്വലാത്ത് നിർവഹിച്ചാൽ, അള്ളാഹു ആ വ്യക്തിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുമെന്ന് പറയുമ്പോൾ അള്ളാഹു അവൻ്റെ മേൽ പ്രത്യേകം അനുഗ്രഹം ചൊരിയും, അവൻ്റെ മലക്കുകളോട് ഈ അടിമയെക്കുറിച്ച് പുകഴ്ത്തി പറയും എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഹദീസിൻ്റെ വിശദീകരണങ്ങളിൽ നാം വായിക്കുന്നത്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സുമ്മ സല്ലല്ലാഹ ലിയ അൽ വസീല, സുമ്മ സല്ലല്ലാഹ ലിയൽ വസീല. അപ്പം നിങ്ങൾ ബാങ്കുകൾ കേൾക്കുമ്പോൾ ബാങ്കുകൾ കൊടുക്കുന്നവൻ പറയുന്നത് പോലെ പറയണം, പിന്നീട് നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, പിന്നീട് നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ അള്ളാഹുവിനോട് ചോദിക്കണം. സുമ്മ സല്ലല്ലാഹ സലു, നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം, നീ എനിക്ക് വേണ്ടി അൽ വസീലത്ത, വസീലയെ ചോദിക്കണം. അപ്പോൾ വിശ്വാസികളോട് മുസ്ലിമുകളോട് ഈയൊരു കാര്യം കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നു. ബാങ്കിന് ശേഷം, സ്വലാത്തിന് ശേഷം വസീലയെ ചോദിക്കണം. വസീല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി ഈ ഹദീസിൽ പറയുന്നു, ഫഇന്നഹ മൻസിലത്തു ഫിൽ ജന്ന, തീർച്ചയായിട്ടും അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ്, ഒരു പദവിയാണ്, ഏറ്റവും വലിയ ഒരു പദവിയാണ്, ഒരാൾക്ക് മാത്രം, അള്ളാഹുവിൻ്റെ ഒരടിമക്ക് മാത്രം ലഭിക്കുന്ന മഹത്തായ പദവിയാണ് വസീല എന്നത്. ആ അടിമ താനായിരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആഗ്രഹത്തിനു വേണ്ടി ഓരോ അഞ്ചു നേരവും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. സഹീഹ് ബുഖാരിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്കിന് ശേഷം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന വസീല ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബ ഹാദിഹി ദഅവതി തമ്മ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീലത വ ബുഅസഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത. ഇങ്ങനെ മുഹമ്മദ് നബിക്ക് വസീല നൽകണേ, ഫദീല നൽകണേ എന്ന് ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ അങ്ങനെ വസീലയെ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവന് നാളെ പരലോകത്ത് അന്ത്യദിനത്തിൽ റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് പ്രത്യേകം ലഭിക്കുമെന്നുകൂടി സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്, മറ്റൊരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല ബാങ്കിൻ്റെ വചനങ്ങൾ അതേപോലെ ഒരാൾ മനസ്സറിഞ്ഞ് കൽബറിഞ്ഞ് ജവാബ് പറഞ്ഞാൽ, അതേപോലെ ഉരുവിട്ടാൽ അവന് സ്വർഗപ്രവേശനമുണ്ടെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസുകളിൽ നാം വായിക്കുന്നു. അപ്പോൾ ബാങ്ക് വലിയ പ്രതിഫലമുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. ബാങ്ക് കേൾക്കുന്നതും ബാങ്കിന് ചെവി കൊടുക്കുന്നതും അതിന് ജവാബ് പറയുന്നതും ശേഷം പ്രാർത്ഥിക്കുന്നതും റസൂലുള്ളാഹിമേൽ സ്വലാത്ത് ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും ആ പ്രാർത്ഥനയിൽ വസീല ചോദിക്കുന്നതുമൊക്കെ മഹത്തായ കാര്യങ്ങളാണ്, വലിയ പ്രതിഫലമുള്ളതാണ്. ഓരോ വിശ്വാസിക്കും ഓരോ ദിവസവും ആവർത്തിച്ച് ലഭിക്കുന്ന വലിയ നേട്ടത്തെക്കുറിച്ച് കൂടിയാണ് ഇവിടെ സൂചന. അതുകൊണ്ട് ബാങ്ക് എന്ന വലിയ അവസരത്തെ നന്നായി ഉപയോഗപ്പെടുത്തണം. അതിനെ അവഗണിക്കുന്നവരിൽ നാം ഒരിക്കലും ആയിക്കൂട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാഹ്. അപ്പോൾ തിരുമൊഴികളിൽ നമ്മൾ കേട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് പീസ് റേഡിയോ ശരിക്കും നമ്മുടെ ലൈഫിൽ ഇടപെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓർമ്മപ്പെടുത്തലുകളാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ കേൾക്കുന്നത്, അപ്പം നമസ്കാരം തന്നെ എന്തിനാണ് നമ്മളോട് കൽപ്പിച്ചത്? അഖ്മി സ്വലാത്ത് ലിദിക്കിരി എന്നാണ്, അള്ളാഹുവിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമസ്കാരം കൽപ്പിച്ചത്. അപ്പോൾ ഓർമ്മകളാണ് നമ്മൾക്കിങ്ങനെ നമ്മുടെ മനസ്സിനെയും ചിന്തകളെയൊക്കെ, പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുമ്പോഴാണ് മനസ്സ് വരണ്ടു പോകുന്നത്. അപ്പോൾ റേഡിയോ അത് ഓണാക്കിയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനോട് പറഞ്ഞ പോലെയുള്ള ചില അഡിക്ഷൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു നല്ല അഡിക്ഷനായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും. അങ്ങനെയാണ്, കാരണം പിന്നെ അത് നമ്മൾ കൂടുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ആ ഓർമ്മകൾ, നനവുള്ള ഓർമ്മകൾ ആരെയാണ് ഓർമ്മിപ്പിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിനെ കുറിച്ച്. ഈ ഓർമ്മകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ, നമ്മുടെ മനസ്സ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ നിലനിൽക്കുമ്പോൾ നമ്മൾ നന്നായി വരുന്നു, അല്ലെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നത് അതിൻ്റെ അനുബന്ധമായി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിൽ നല്ല ഓർമ്മകളിലൂടെ ആ ഒരു നനവ് പറ്റി എന്നും മരണം വരെ നിലനിൽക്കാൻ നമുക്ക് കഴിയട്ടെ. തിരുമൊഴികളിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യത്തിൽ ആ ഓർമ്മ നമുക്ക് നിലനിർത്താനും എപ്പോഴും നമുക്ക് സാധിക്കട്ടെ.

0: അപ്പോൾ പ്രിയമുള്ളവരെ, മോർണിംഗ് ലൈവ് ഷോ അതിൻ്റെ ഒരു യാത്രയിൽ നമ്മളിനി നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും തിരിച്ചു വരാം. ചരിത്രം എത്ര കേട്ടാലും മതിയാവുകയില്ല, എനിക്ക് വളരെ ഇഷ്ടമാണ് ചരിത്രം കേൾക്കുന്നത്, ഞാനെപ്പോഴും കേൾക്കാറുണ്ട് എന്നാണ് സെഫിയ കെ തിരുരങ്ങാടി അയച്ചൊരു മെസ്സേജ്. നബിയുടെ ചരിത്രം എപ്പോൾ കേൾക്കുമ്പോഴും കൗതുകമാണ്. നേരത്തെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള മെസ്സേജുകളാണ് അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വിഷമഘട്ടങ്ങൾ കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അസ്മാബി പെരിന്തൽമണ്ണ പറഞ്ഞൊരു കാര്യം, നല്ലൊരു റിലേഷൻ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് പ്ലസ് പാരൻസ് കൂടി ഉണ്ടാവണം. ടീച്ചേഴ്സിന് മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മോട് പറയാനുള്ള ഒരു അടുപ്പവും നമ്മൾ ഉണ്ടാക്കണം. അവർ കുട്ടികളുടെ നല്ലതിന് വേണ്ടി മാത്രമേ അവരെ അടിക്കുകയുള്ളൂ. അനുഭവം കേട്ടപ്പോൾ വലിയ വിഷമമായി. എൻ്റെ ഉസ്താദ്മാരെ ഓർത്തുപോയി. മനസ്സിൽ നിന്ന് മറക്കാൻ പറ്റാത്ത ബന്ധമായിരുന്നു. അവരെയും നമ്മളെയും സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ, അമീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മോള് ഈ മദ്രസയിൽ ജോയിൻ ചെയ്ത വിവരമാണ് സാജിദ ഷംസു പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു വാർത്തയുള്ളത്, ഹജുവ വജീഹ് അറിയിച്ചത്, എൻ്റെ ഉമ്മമ്മ ഹോസ്പിറ്റൽ ഐ സിയുലാണ്, കുറച്ച് സീരിയസ് ആണ്, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്. അവർക്ക് എത്രയും പെട്ടെന്ന് ശമനം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, ഹൈർ പ്രദാനം ചെയ്യട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉപ്പാൻ്റെ അനിയൻ്റെ പേരക്കുട്ടിയാണ് യഹ്യമോൻ എന്നാണ് മുഗുൽസു ചിറമംഗലം യഹ്യ, നേരത്തെ 8 വയസ്സുകാരനായ യഹ്യയുടെ റേഡിയോ കേൾക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മെസ്സേജ് കണ്ടത്. ശരി, തിരുമൊഴിയും കേട്ടു, അൽഹംദുലില്ലാ. ഒരു ഹദീസ് എന്ന് പഠിക്കാൻ പറ്റി, ബാങ്കിനെ കുറിച്ചുള്ള വിശദമായി കേൾക്കാനും പറ്റി. അതുകൊണ്ട് തന്നെ അതൊക്കെ കൊണ്ടു നടക്കാനുള്ള കഴിവ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്നാണ് സഫിയക്ക തിരങ്ങാടി തിരുമൊഴിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മെസ്സേജ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങൾ ചില മെസ്സേജുകൾക്ക് പലതും വിട്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതും അല്ലെങ്കിൽ വായിക്കേണ്ടതായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപോസ്റ്റ് ചെയ്യാം. ഈ മദ്രസ ഇന്നലെ ഉണ്ടായിരുന്നു, എൻ്റെ 3 കുട്ടികൾക്ക് അതിഷ്ടമായി, യൂട്യൂബിലാണ് കേട്ടത്, സൂം ഐ ഡിയിൽ കിട്ടിയില്ല എന്ന് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ മദ്രസൻ്റെ കാര്യം ഇവിടെ പറയാൻ കാരണം, ഏതെങ്കിലുമൊക്കെ പേരൻസിന് പലപ്പോഴും അത് അറിയില്ലെങ്കിൽ അത് അറിയിക്കുക എന്നുള്ള അർത്ഥത്തിലും കുട്ടികളതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതിന് വേണ്ടി കൂടിയാണ് അതിവിടെ പറയുന്നത് കേട്ടോ. ഇൻഷാല്ലാ, നമ്മളെ കുട്ടികൾ പേരക്കുട്ടികൾ അവരെയൊക്കെ ഒന്ന് പറയണം, മോന് ഈ മദ്രസയിൽ ജോയിൻ ചെയ്തോ, അത് അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ വാക്കിൽ നിന്നും കുട്ടികൾക്ക് കിട്ടണം. ഇൻഷാല്ലാ, തിരുമൊഴികൾക്ക് ശേഷം ഇനി നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കാണ് കേട്ടോ. പ്രോഗ്രാമല്ല, അപ്ഡേറ്റ്സിൽ നമ്മൾ അറിയിക്കാനുള്ളത്, എപ്പോഴും പറയുന്ന പോലെ തന്നെ റേഡിയോ നമുക്ക് തരുന്ന ഓരോ എന്താ പറയുക, ഒരു വിഭവസമൃദ്ധമായ കുറേ സദ്യകളുണ്ടാവും. അതിൽപ്പെട്ടതാണ് നമ്മളിങ്ങനെ തുടർന്ന് ആസ്വദിച്ചു പോകുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു പോകുന്ന അറിഞ്ഞു പോകുന്ന 500 കോഴ്സുമായി ബന്ധപ്പെട്ടത്. നമ്മളിപ്പോഴും പറയാറുള്ളതാണ് റേഡിയോയുടെ കാതൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. അതിൻ്റെ പീസ് റേഡിയോ എന്ന സംവിധാനത്തിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ പഠനത്തിൻ്റെ വ്യവസ്ഥാപിതമായൊരു സംവിധാനവും അത് നെഞ്ചിലേറ്റി അത് പഠിച്ച് അതിൻ്റെ ആ ഒരു അറിവിൻ്റെ ആഴത്തിൽ അത് ഉൾക്കൊണ്ടു പോകുന്ന, അതിനെ റേഡിയോ താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക, അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണല്ലോ 500. അതിൻ്റെ മൊഡ്യൂൾ 16 അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നമ്മൾ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉള്ള മറ്റൊന്നാണ് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സും അതുപോലെ ഈ മദ്രസയും ഇന്ന് പ്രത്യേകം അറിയിക്കാനുള്ള കാര്യമാണ്, അതുപോലെ അറബി ഭാഷാ പഠനവും. ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ്. കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവും പഠിച്ചിരിക്കേണ്ട കോഴ്സാണല്ലോ ആ പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പാരൻറ്റിംഗ് കോഴ്സിന് വിദഗ്ധമായിട്ടുള്ള അതിൻ്റെ പ്രഗത്ഭരായ ആളുകളെയും പണ്ഡിതന്മാരെയും കൗൺസിലർമാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ രക്ഷാകർത്തൃത്വത്തിൽ നേരിടുന്ന വെല്ലുവിളികൾക്ക് പ്രായോഗികമായ ഫലപ്രദമായ മാർഗനിർദ്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പാരൻറ്റിംഗ് കോഴ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അതാണ് ഈ സമയത്ത് റേഡിയോ അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ നിങ്ങളെ അറിയിക്കുന്നത്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കും. പിന്നെയുള്ളത് ഈ മദ്രസയുടെ കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒക്കെ കുട്ടികളിൽ വളർത്താൻ പറ്റിയിട്ടുള്ള വലിയൊരു സംവിധാനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. രണ്ട് മൂന്ന് ക്ലാസ്സുകൾ കഴിഞ്ഞു, ഇന്നലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു. അതിലുള്ളൊരു ഒരു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾ കൂടി അത് പറഞ്ഞു കൊടുക്കും. 75,000 രൂപയുടെ സ്കോളർഷിപ്പ് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൂടി നമ്മളൊന്ന് അതിൻ്റെ ഒരു പ്രാധാന്യത്തെ അറിയാനുള്ളൊരു കാര്യമാണല്ലോ. മറ്റൊന്ന് അറബി ഭാഷാ പഠനത്തിൻ്റെ കാര്യം. സലീം സുല്ലമിയുടെ നേതൃത്വത്തിൽ വളരെ വിജയകരമായി ഭാഷാ പഠനം അതിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂൾ 25 ജൂലൈ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖുർആനും ഹദീസും കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന, കാരണം ഇത് പരസ്പരം ഒരു ഇൻ്റർ കണക്ഷൻ ഉണ്ട് അന്നൂറും അറബി ഭാഷാ പഠനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് അത് പഠിക്കുക, ഭാഷാ പഠനം എന്ന് പറയുന്നത് ഒരു വെറും കാര്യമല്ല, വെറുതെ ഒരു ഭാഷ പഠിക്കാനുള്ള, അതല്ല നമ്മുടെ ദീനിൻ്റെ കാര്യം കൂടിയാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മളങ്ങനെ പോകുന്നത്. അപ്പോൾ മുസ്തഫ മോശേ, നമ്മളിങ്ങനെ അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ അതെന്താ കുറേ നേരമായിട്ട് ഇങ്ങനെ ഒരാൾ എന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാസിക ഉണ്ടാകണമെന്നില്ലേ എന്ന് ചോദിക്കായിരിക്കും.
1: യെസ് യെസ്.
0: അപ്പം നമുക്ക് പിന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി തിരുമൊഴികൾ കേട്ടോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോവാണ്. മഴ ഒരു ഭാഗത്ത് തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറുഭാഗത്ത് വൈജ്ഞാനികമായൊരു മഴ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി ഇടക്ക് ചെറിയൊരു മഴ ഒന്ന് നിൽക്കുമ്പോ ഒന്ന് വെയിലറിക്കാറല്ലേ, അതിനൊരു സൗന്ദര്യം ഉണ്ടാവില്ലേ? മഴ ഒന്ന് ഇങ്ങനെ പെയ്ത് നിന്നിട്ടൊന്നും ഒന്ന് വെയിലറിക്കുമ്പോ എന്നതുപോലെ നമുക്ക് ഒന്ന് നിന്ന് ഒരു സ്വരത്തിന്റെ വെയിലും
1: ആയിക്കോട്ടെ ഇൻഷാ അല്ലാ.

0: നന്ദി ചൊല്ലി പുതിയൊരു അല്ലേ മഷാല്ലാ. അപ്പോൾ പാട്ട് കേട്ടിട്ട് സൂപ്പറാന്ന് പറഞ്ഞ് ഒരുപാട് റുഷ്ദ കളിക്കാവ് സ്വരം സൂപ്പറായി. സ്വരം കഴിഞ്ഞ ഉടനെ റുഷ്ദ വരും സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ സീനത്ത് പാലക്കാട് സ്വരം സൂപ്പർ മോളെ നന്നായി പാടിയിട്ടുണ്ട് മഷാല്ലാ. ബറക്കല്ല ഫീക്കും അടിപൊളി പാട്ടായിരുന്നു പാടിയ മൂക്ക്. അഭിനന്ദനങ്ങൾ എന്ന് ബഷേരി അബു തലശ്ശേരി. അപ്പോൾ പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും സ്വരം അർത്ഥവത്തായ ഗാനമായിരുന്നു പരലോകത്തെ പറ്റി അറിയിക്കുന്ന ലൈബമോടെ ഈണത്തിൽ പാടിയ ഗാനം. ഏതായിരുന്നാലും ഉഷാറായി ഷൈബ എം വളപട്ടണം. അല്ലാതെ ഇങ്ങനെ കോരി തെറിച്ച് പോയ നല്ലൊരു പാട്ടായിരുന്നു, നല്ല വോയിസായിരുന്നു ഉമ്മൂൽ സുച്ചിറമകലം. പാട്ടിനെ കുറിച്ച് ഇങ്ങനെ കുറേ വന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ.
1: പക്ഷേ
0: പാട്ടുമായി ബന്ധപ്പെട്ട പാട്ടിനെ കുറിച്ചുള്ള പാട്ടാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാട്ടായിരുന്നു പറഞ്ഞില്ലേ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വന്നിട്ടുള്ള കാര്യമുണ്ട്, റേഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഇപ്പോൾ സ്വരത്തിന് ശേഷം ഇനി നമുക്ക് ഈ വഴിവിളക്കൽ പോസ്റ്ററിനെ കുറിച്ചൊന്ന്, വഴിവിളക്കൽ ഇന്നത്തെ വഴിവിളക്ക് എന്താന്നുള്ളതൊന്ന് വായിക്കണം തോന്നുന്നു.
1: ഓക്കെ, ഇന്നത്തെ വഴിവിളക്കിൽ നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായ ധനം എന്ന ഒരു തലക്കെട്ടിൽ പ്രവാചകൻ്റെ ഒരു ഹദീസാണ്. ഏറ്റവും ശ്രേഷ്ഠമായ സമ്പത്ത് അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവും നന്ദിയുള്ള ഹൃദയവും തൻ്റെ വിശ്വാസത്തിൽ അവനെ സഹായിക്കുന്ന വിശ്വാസിനിയായ ഭാര്യയുമാണ് എന്നതാണ് ഇന്നത്തെ ഹദീസ്.
0: 2611-ാമത്തെ വഴിവിളക്കാണ് അല്ലേ.
1: അതെ, സുബാൻ അള്ളാഹുവിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൻ്റെ ഹദീസിൽ ഇങ്ങനെയാണ്: അഫ്ദലുൽ മാലി ലിസാനൻ ദാക്കിറൻ വഖൽബിൻ ഷാക്കിറ വസൗജത്തുൻ മുഅ്മിന തഈനുഹു അലാ ഈമാനിഹി എന്ന ഹദീസ്.
0: അതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. വിഴവിളക്കിൽ നമുക്കൊരു കാഴ്ചക്ക് ഒരു ഒരു ഒരു പോസ്റ്ററിനകത്ത് അതിൻ്റെ ആശയം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ ചിന്തിക്കാനും പ്രവാചകൻ്റെ ആ വചനത്തെ വചനം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും വലിയ മാല് മാലായിട്ടാണ് പറഞ്ഞത്, അഫ്ളലുൽ മാൽ ലിസാനൻ ദാക്കിർ അല്ലേ. വഖൽബുൻ ഷാക്കിർ, ഒരു നന്ദിയുള്ള ഹൃദയം,
1: ഹൃദയം മനസ്സുകൊണ്ടാണ് നന്ദി എന്നുള്ളതാണ് ശരിക്കും. അതായത് അടിത്തട്ടെന്ന് വരേണ്ടതാണ് നന്ദി. വാചകങ്ങൾ കൊണ്ട് നന്ദി പറയാൻ ആർക്കും കഴിയും അല്ലേ. മുഖസ്തുതി പറയുന്നത് പോലെ എങ്ങനെ നന്ദി പറയാൻ അറിയില്ല എന്നൊക്കെ പറയില്ല നമ്മൾ. അത് ശരിക്കും മനസ്സെന്നാണ് വരേണ്ടത്. പിന്നെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞല്ലേ, വിശ്വാസിനിയായ ഒരു ഭാര്യ സഹായിക്കുന്ന, വിശ്വാസ കാര്യങ്ങൾ സഹായിക്കുന്ന ശരിക്കും വിശ്വാസിനിയായ ഒരു ഭാര്യ. നമ്മളേ ഈ താവനു അല്ലെങ്കിൽ ബിദ്ധി വത്തക്കുക എന്ന് പറയുന്നൊരു ആയത്തുണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും ഈ ആയത്തിനെ പലയിടത്തും ഉദ്ധരിക്കാറുള്ളത് നമ്മൾ പരസ്പരം സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ ശരിക്കും ആ ആയത്തിൽ തന്നെ അല്ലെങ്കിൽ ബിദ്ധി വത്തക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അതായത് തക്കവ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പരസ്പരം സഹായിക്കണം എന്നാണ് ഏറ്റവും പ്രധാനം കൊടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ നമ്മളെ ഇങ്ങോട്ട് സഹായിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ അയാളടുത്തുള്ളൊരു തെറ്റിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കാതെ നമ്മൾ അയാളെ വേറെ കുറേ കാര്യങ്ങൾ സഹായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അയാൾ ആ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് തക്കവയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായത്തിനാണ് നമ്മൾ അവിടെ ശരിക്കും പ്രാധാന്യം കൊടുക്കേണ്ടത്. എന്നിട്ടേ ബാക്കി സഹായങ്ങൾക്ക് സ്ഥാനമുള്ളൂ.
0: തീർച്ചയായിട്ടും.
1: എന്നതുപോലെ നമ്മുടെ വിശ്വാസത്തെ കൂട്ടിയുറപ്പിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഭാര്യ നമ്മുടെ സമ്പത്താണ് എന്നാണ് ഈ ഹദീസിലൂടെ അല്ലേ.
0: സമ്പത്തായി തീരെന്ന് വെച്ചാൽ പരലോക വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ്, അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് അവനതൊരു ബേഡനാണ്. കാരണം വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വിശ്വാസിനിയായ ഒരു ഭാര്യ ഒരിക്കലും യോജിക്കൂല.
1: അതെ, തീർച്ചയായിട്ടും.
0: കാരണം അവിടെ ഭയങ്കര വൈരുദ്ധ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും, കാരണം ഉൾക്കൊള്ളാൻ പറ്റില്ല. നേരെ മറിച്ച് നല്ല വിശ്വാസമുള്ള ഒരാൾക്ക്, ഈമാനുള്ള ഒരാൾക്ക്, അയാൾക്ക് കുറച്ചുകൂടി സപ്പോർട്ടായിട്ട് ഈമാനൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് ഓർമ്മിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങൾക്കും പിന്നെ അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ. കാരണം വീട്ടിനകത്ത് ഉള്ള ഭാര്യയുടെ ഒരു സപ്പോർട്ട് ഏത് കാര്യത്തിൽ, ഈ ദീനിയായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകാനും ഓർമ്മിപ്പിക്കൽ, അതാണല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
1: യെസ്.
0: അപ്പോൾ അവിടെയാണ് അത്, അതിൻ്റെ ഒരു ഇഴ ചേർന്ന് നിൽക്കുന്നത് അവിടെയാണ്. മാഷാ അള്ളാ,
1: നിങ്ങൾ ഇത് പറഞ്ഞില്ലേ, ഈ വിശ്വാസിനി വിശ്വാസി വിശ്വാസിനി ആയിട്ടുള്ള ആളുകളെ കല്യാണം, അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാറേ ഞാൻ എല്ലാം നിലക്കും ഒരു മുസ്ലിമാണ്, എൻ്റെ വസ്ത്രത്തിലും കാര്യത്തിലും നിസ്കാരം എല്ലാം ഓക്കെയാണ്, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അയാൾ പിന്നെ മുസ്ലിം അല്ല, അപ്പോൾ അയാൾ അയാളെ രൂപത്തിൽ ജീവിച്ചു, ഞാൻ എൻ്റെ രൂപത്തിൽ ഒന്നും എൻ്റെ ആരാധനകളൊന്നും മുടക്കാതെ ജീവിക്കണില്ല, എന്താ തെറ്റ്? അപ്പോൾ ഞാൻ പറഞ്ഞു ജാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞില്ലേ, ആ വിശ്വാസിയുടെ ക്വാളിറ്റിയിൽപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അത് ഉണ്ടെങ്കിൽ ഇത് വിശ്വാസി ആവുകയുള്ളൂ, എന്നിട്ടേ കല്യാണത്തിന് സ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞു സൂറത്തു നൂറ് അതിൻ്റെ ആ സ്റ്റാർട്ടിങ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു വ്യഭിചാരി വ്യഭിചാരിനെ കല്യാണം കഴിക്കുക, ഒരു വിശ്വാസി അങ്ങനെ പറയണ്ടല്ലോ, ആ സംഭവിച്ച് സൂറത്തു നൂറ് ഒന്ന് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തു. കാരണം സ്കൂളിൽ നിന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് പരിമിതികളില്ല, ക്ലാസ്സിലൊന്നും വ്യക്തിപരമായിട്ട് ചോദിച്ചതാണ്, അപ്പം ഞാൻ അതിന് കൊടുത്തൊരു മറുപടി അങ്ങനെയാണ്. കാരണം നമ്മളെ കുട്ടികളൊക്കെ ചിന്തിക്കണ എങ്ങനെ, ഇഷ്ടപ്പെട്ട ഒരാൾ ആര് എന്ത് അങ്ങനെയൊന്നും ചിന്തിക്കണില്ല, മതോ ജാതോ ജാതി നമുക്കില്ല, മതം വിശ്വാസത്തിൻ്റെ ഒരു പ്രാധാന്യം, ഞാൻ നല്ലൊരു വിശ്വാസിയാണ് എന്നിട്ടാണ് എന്താ പറയണത്.
0: അവരെ അവിടെ പിശാചി കൊണ്ടെത്തിക്കണം വെച്ചാല് ഇനി നിന്റെ സ്വഭാവം മോശമാണ് അല്ലെങ്കിൽ ഞാനൊരു വിശ്വാസത്തിന് എനിക്ക് പ്രശ്നമുണ്ട് എന്നുള്ളത് അതിന് തടസ്സാവണ്ട, അത് കിട്ടിയാൽ മതി, ഇത് ഞാൻ ഓക്കെ ആക്കിയോളാം, ആ ഒരു ചിന്തയാണ് അവിടെ വരുന്നത്. ഇതെങ്ങനെ ഓക്കെ ആവാനാണ്?
1: ശരിക്ക് ബിസ്മില്ലി കള്ളുടിക്കണ മാതിരിയല്ലേ?
0: അതെ അതെ, കനത്ത മഴയാണ് പാലക്കാട് ജില്ലയിൽ. പാലക്കാട് ജില്ല മാത്രല്ല പിന്നെ ഒരുപാട് മൊത്തത്തില് ഏകദേശം മൊത്തമായോ
1: എല്ലായിടത്തും മഴ ഉണ്ടെന്നാണ് വിവരം.
0: അപ്പോ വിദ്യാഭ്യാസ സമയം എനിക്കിപ്പോ ഒരാശങ്കകളിൽ എന്താന്നോ, കോഴിക്കോട് ജില്ലക്ക് അവധി കിട്ടിയെങ്കിലേ എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാതിരിക്കാനുള്ള വഴിയുള്ളൂ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ മുഖത്തെത്തണ്ടേ. ശരി, മഷാല്ല, നല്ലൊരു ഗാനമായിരുന്നു. യു പി പി ഹാരിസ് ബഹ്റൈൻ. കുറേ ആളുകൾ നമുക്കിങ്ങനെ പരിചിതമല്ലാത്ത ആളുകൾ ഇങ്ങനെ മുഖങ്ങൾ നമ്മൾ കാണുകയാണ് ആ പേരിലൂടെ. പിന്നെ അനീസ കൊല്ലത്തു നിന്നും, സ്വയം സ്വരം വലിയ വേദന ഉണ്ടാക്കി, എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് 11 ദിവസമായി, ഉമ്മയുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ പഠിച്ചോനെ.
1: അതെ, 11 ദിവസമായിട്ടുള്ളൂ,
0: 11 ദിവസമായിട്ടുള്ളൂ. വെറുപ്പാടും വിരഹവും മനുഷ്യനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ, അതൊന്നും നമുക്കൊന്നും അതൊന്നും ഈ സുഖവും മനുഷ്യന്റെ മനസ്സിന്റെ വികാരങ്ങളെ വേറൊരാൾക്ക് അതേ അർത്ഥത്തിൽ കോപ്പ് ചെയ്യാൻ കഴിയില്ല, അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനും കഴിയില്ല. അപ്പോ പക്ഷെ അത് പൂർണ്ണമായിട്ടും അതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ആകെ ഒരാളേ ഉള്ളൂ, അത് പഠിച്ചോൻ തന്നെ ഉള്ളൂ, അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാം. പിന്നെ വിശ്വാസികളായ നമുക്ക് സംബന്ധിച്ചിടത്തോളം പരസ്പരം മനസ്സിന്റെ സമാധാനം ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
1: സ്വർഗത്തിൽ നിന്ന് ഉമ്മയെ കാണാനുള്ള ഒരു തൗഫീക്ക് വിധി അവർക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
0: ക്വിസിന്റെ ഉത്തരം പറയാൻ മറക്കരുത് എന്നുള്ളതാണ് ഇടക്ക് പറഞ്ഞിട്ടുണ്ട്, സമയമായല്ലോ എന്ന്.
1: നമുക്കേ ഒന്നും ആലോചിക്കണ്ട, അതിന്റെ ഉത്തരം പറഞ്ഞിട്ട് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ വിജയികളെയാണ് പറയാം അല്ലേ?
0: പറയാം.
1: ചോദ്യം ഒന്ന് ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഉത്തരം പറയാല്ലേ?
0: നിങ്ങൾ മുസ്തഫ മാഷ് നേരത്തെ ഇവിടുന്ന് പറയാതെ ഇവിടെ എണീറ്റ് പോയോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു.
1: അതെ,
0: കുറച്ചു നേരം ഞാൻ സംസാരിച്ചപ്പോഴേ. ഓക്കെ, അതാണ് റുഷ്ദ കളിക്കാവിന്റെ മെസ്സേജാണ് അങ്ങനെ കണ്ടത്. നമുക്ക് ക്വിസിന്റെ ഉത്തരം പറയാല്ലേ? ചോദ്യതായിരുന്നു, ഇസ്ലാമിൽ ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് എവിടെ വെച്ചാണ്?
1: അതെ, ആ
0: ഉത്തരം ഓപ്ഷൻ സി, മദീന.
1: മദീന ഇതാണ് ഉത്തരം.
0: അപ്പൊ ഇസ്ലാമിൽ ആദ്യത്തെ ബാങ്ക് വിളി നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഓപ്ഷൻ സി, മദീന എന്നതാണ്.
1: ഓക്കെ, പിന്നെ നമുക്ക് നമ്മളെ ശ്രോതാക്കൾക്ക് നമ്മൾ ചില ചിന്തകൾ സമ്മാനിക്കുന്ന ഒരു പതിവ് നമുക്ക് ഉണ്ടല്ലോ.
0: യെസ്, ഇനി മുന്നേ ഒരു സന്തോഷം അറിയിക്കട്ടെ, ഇവിടെ കാലിക്കറ്റ് ജില്ലയിൽ അവധിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് നോക്കിയിട്ടില്ല, നോക്കട്ടെ ഇൻഷാല്ലാ. നമുക്കിനി ചിന്തയിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: യെസ്, അതായത് ഇന്നത്തെ ചിന്തയിൽ സൂചിപ്പിക്കാൻ ഒരു സമകാലിക ഒരു വിഷയമാണ്, നമ്മൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ ഒരു സംഭവമാണ്. ഒരു 12 വയസ്സുകാരി രാത്രി 8:30 വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് പുസ്തകം വാങ്ങിച്ചാനെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കുട്ടി അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയതാണെങ്കിലും പിന്നീട് കുട്ടീനെ കാണാനില്ല, ഉടനെ കാണാനില്ല എന്ന ഒരു വാർത്ത വരുമ്പോൾ പിന്നെ എന്തു ചെയ്യാണ്, ലീവിൽ പ്രവേശിച്ച ലീവിൽ പ്രവേശിച്ച മീൻസ് അന്ന് അടുത്ത ദിവസം ലീവാണ് എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്വന്തം പേഴ്സണലായിട്ടൊരു പേഴ്സണൽ അഫേഴ്സ് അങ്ങനെ ഒരു ലീവ് എടുത്ത ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനക്ക് കോള് വരികയാണ്, സ്റ്റേഷനിൽ നിന്ന് കോള് വരികയാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഇദ്ദേഹം വണ്ടി എടുത്ത് ടീം സെറ്റാക്കി പോവാണ്, സ്വന്തം വണ്ടി എടുത്ത് പോവാണ്, ഈ കുട്ടീനെ തിരഞ്ഞ് പോവാണ്. അപ്പോൾ അതിൻ്റെ ആകെ ഒരു പിന്നെ ഒരു ഫുട്ടേജ്, ഒരു പിന്നെ സി സി ടി വിൻ്റെ ഒരു ഫുട്ടേജ് മാത്രമേ ഉള്ളൂ ഈ കുട്ടീൻ്റെ, വേറൊരു തെളിവൊന്നുമില്ല. അപ്പോൾ ഒരു 26 വയസ്സുകാരനായ ഒരു ആളുടെ കൂടെയാണുള്ളത്. പക്ഷെ തികച്ചും ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യാണ്. കാരണം ഒരു കുട്ടിക്ക് ഇത്ര മിനിറ്റുകൾ കൊണ്ടായാലും മണിക്കൂറുകൾ കൊണ്ട് എന്തായാലും ഒരു പുസ്തകം വാങ്ങാൻ പോയൊരു കുട്ടീനെ ഇങ്ങനെ കാണാൻ, ഇത്ര ഫാസ്റ്റായിട്ട് കാണാതാവുന്നുള്ളൊരു സംഗതി വന്നപ്പോൾ സംസ്ഥാനങ്ങൾ വിട്ട് വിട്ട് വിട്ട് പോയി ഏകദേശം ഇതൊക്കെ ഫോളോ ചെയ്ത് പോവാണ് ടീം, ഈ പോലീസ് ടീം ആലുവ പിന്നെ വെസ്റ്റ് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലുള്ള ആളുകളാണ്. അപ്പോൾ അവർ 4 സംസ്ഥാനങ്ങൾ ചേസ് ചെയ്തിട്ട് പോവാണ്. അവസാനം പൂനെയും ധാരാവിയും ഒക്കെ കടന്നു പോയിട്ട് ഈ കുട്ടിയെ ജീവനോടെ തിരിച്ച് കിട്ടുന്ന ഒരു സംഭവം. ഈ മറ്റേ എന്താ പറയുക, പലതിനെയും വെല്ലുന്ന രൂപത്തിലുള്ള ഒരു ചേസിങ് ഇവിടെ നടന്നിട്ട് ആ കുട്ടിയെ ജീവനോട് കൂടിയിട്ട് രക്ഷപ്പെടുത്തി തിരിച്ചു കൊണ്ടുന്ന ഒരു സംഭവം. അതിലെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ട് അതിലൂടെ ഈ കുട്ടി ഇയാളായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ ദുരുദ്ദേശപരമായ ഉദ്ദേശത്തോടു കൂടി ഈ കുട്ടിയെ, വെറും 12 വയസ്സാണ്, വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് മാത്രം അടുപ്പമുണ്ടാക്കിയ ഒരു ബന്ധം. അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യാണ്, ഇയാളുടെ ഒരു കാറിൽ കൊണ്ടുപോവുകയാണ്. ഈ കുട്ടീനെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചോളം തട്ടിക്കൊണ്ടുപോലാണ്, പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, താൻ പരിചയപ്പെട്ട ഒരാളുടെ കൂടെയുള്ള ഒരു യാത്ര. ഏതായിരുന്നാലും മറ്റു പ്രയാസങ്ങളില്ലാതെ ജീവനോടെ തിരിച്ചു കിട്ടി എന്നതാണ് നമ്മളിപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാർത്ത.
0: ലോകത്തിൻ്റെ ഏത് മൂലയിലേക്കും ഏത് നിമിഷവും എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു റൂട്ട് നമ്മളെ കുട്ടികളുടെയൊക്കെ കയ്യിലുണ്ട്, അതാണ് ഇൻസ്റ്റാഗ്രാം.
1: അതെ,
0: ആ റൂട്ടിലൂടെ എപ്പോഴും ഒരു അപ്രത്യക്ഷമാവുന്ന രൂപത്തിൽ, കാരണം അങ്ങനെയുള്ള ആ റൂട്ടിലൂടെ വരുന്ന കണക്ഷൻസുകളൊക്കെ അത്തരത്തിലുള്ളതാണ്. നമ്മുടെ നാടെന്ന് മാത്രമല്ല, എങ്ങോട്ടും, ഇന്ത്യയെന്ന് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തു പോകാനും അങ്ങനത്തെ ഒരു കണക്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ റെഡിയാണെന്നുള്ളതാണ്.
1: അതെ അതെ അതെ.
0: അതായത് ഈ ഒരു ഒരു മനുഷ്യൻ്റെ ഈ അടുത്ത് നടന്ന പഠനങ്ങൾ എന്ന് വെച്ചാൽ, ഈ പക്വത, വിവേകം, ആലോചനാശേഷി, കോൺസിക്വൻസ് എന്താണെന്നുള്ള ചിന്തിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ഒരു മനുഷ്യന് വളർന്നു വരുന്ന ഫ്രണ്ടൽ ലോബാണ്. ഫ്രണ്ടൽ ലോബ് പറഞ്ഞാൽ മുന്നേ നെറ്റിയുടെ, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ നെറ്റിക്ക് ബാക്കലായിട്ട് കിടക്കുന്ന സാധനം, അതാണ് കാര്യങ്ങൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ളത്. ആ ഒരു ബുദ്ധി എത്തണമെങ്കിൽ ഒരുവിധം കുറച്ചൊരു പ്രായപൂർത്തി ഒക്കെ കഴിയണം, കുറച്ചും കഴിയുമ്പോഴേക്ക് പൂർണ്ണ വളർച്ച എത്തും. പക്ഷെ അതിൻ്റെ മുമ്പ് കുട്ടികൾക്ക് അവിടേക്ക് എത്താത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇമോഷണലി കുട്ടികൾ പല നിൽക്കും, പലതിനോട് അഡിക്റ്റായി പോവുകയാണ്. അപ്പോൾ പിന്നെ ഈ ബുദ്ധിയും വർക്ക് ചെയ്യുന്നില്ല, ആ ഇമോഷണലായ കാര്യത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പം അവിടെയാണ് നല്ലൊരു ഒരു ഒരു ഗൈഡൻസ്, നല്ലൊരു മെൻ്ററിങ് വീട്ടിൽ നിന്ന് കുട്ടികൾ കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇത്തരം വഴികൾ അടച്ചിട്ടില്ലെങ്കിൽ ആരൊന്നും ചെയ്തെടുക്കാറില്ല. കുട്ടികൾ അതിൽ വശമതരായി പോകുന്നു. എത്ര എത്ര പെട്ടെന്ന് അത് സംഭവിച്ചു നോക്കിയാൽ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോവാൻ റെഡിയാ, ഭയമേതുമില്ലാതെ. മറ്റേത് ഒരു അപരിചിതനായ ഒരു മനുഷ്യനെ കാണുമ്പോഴേക്ക് പേടിച്ച് പുറകോട്ട് പിരിഞ്ഞ് പോകുന്നൊരു കാലത്തിൽ നിന്നും പരിചിതരെ ഒരു ഒരു നിമിഷത്തെ ഒരു ഹായ് മെസ്സേജ് കൊണ്ട് സർവകാല പരിചിതരായ മനുഷ്യനെ പോലെ ആയി മാറുകയാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അത് പാരൻറ്റിങ് കൺട്രോൾ വഴി നമ്മൾ അവരെ എവിടെ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇത് ഒന്നാമത് അതിൻ്റെ ആവശ്യമല്ല, ചെറിയ 10-12 വയസ്സായ കുട്ടിക്ക് അതിൻ്റെ ആവശ്യമില്ല.
1: പിന്നെ
0: ആവശ്യമില്ല, ഒരു ഒരു നിലക്ക് ആവശ്യമില്ലാത്ത സമയത്ത് അത് ചെറിയ കുട്ടീൻ്റെ 2-3 വയസ്സായ കുട്ടീൻ്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഒന്ന് എടുത്ത് കളിക്കട്ടെ നമ്മൾ പറയോ?
1: അതെ അതെ, അതാണ് മൊബൈൽ ഫോൺ
0: എന്നതുപോലെ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് കൈകാര്യം ചെയ്യാതെ ഏത് സമയത്ത് അപകടം പറ്റാവുന്ന ഒരു ഒരു ഒരു സാധനം കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ പിന്നെ അതുകൊണ്ട് പരിക്ക് പറ്റിയിട്ട്, നമ്മളതൊന്നും നോക്കാതെ പരിക്ക് പറ്റിയിട്ട് പിന്നെ നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് അത് വലിയൊരു ശ്രദ്ധ, വലിയ നമ്മൾ അതിൻ്റെ ക്യാമ്പയിനൊക്കെ ഇതിൻ്റെ അടുത്ത് നടത്തിയല്ലോ. വലിയൊരു പ്രശ്നമാണത്. കുട്ടികൾക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ നല്ല ഗൈഡൻസ് കൊടുക്കാം. ഒരുപക്ഷെ ഫോൺ ചിലപ്പോൾ ഉപയോഗിക്കേണ്ട 14-15 വയസ്സാകുമ്പോൾ ഫോൺ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടാവും. പക്ഷേ ഈ ഫോൺ ആ നല്ല കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം കുട്ടികൾ, അതിനുള്ള മാതൃക ഒക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെയാണ് എന്താന്ന് നമുക്ക് പറയാൻ
1: പറ്റില്ല. രണ്ട് കാര്യങ്ങൾ പരിഹാരമായിട്ട് ഞാനൊന്ന് പറയാം. ഇപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ ഇത് നടന്നു വരുന്നൊരു കാര്യമായതുകൊണ്ട് പറയുകയാണ്. പിന്നെ ഒന്ന്, കുട്ടികൾക്ക് വളരെ നല്ല സ്നേഹം പങ്കുവെക്കുക എന്നുള്ളതാണ് ഒരു പരിഹാരം. മറ്റുള്ളതിൽ മറ്റുള്ളവരിലേക്ക് കെയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം നമ്മൾ കൊടുക്കണം. അത് എല്ലാത്തിനെയും അടച്ച് ആക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് കുറ്റപ്പെടുത്തി അതിൽ നിന്നൊരു മാറ്റം രക്ഷിതാക്കൾക്ക് സ്വയം ഉണ്ടാവണം. രണ്ടാമതൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ സൈബർ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ITയുടെ ഒരു ക്ലബ്ബ് യൂണിറ്റാണ് ലിറ്റിൽ ഗൈഡ്സ് എന്ന് പറയും. ഞാനതിൻ്റെ ചാർജൊക്കെയുള്ള ഒരാളാണ് സ്കൂളിൽ. അപ്പോൾ സൈബർ സുരക്ഷ, അത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സൈബർ ഇടങ്ങളിൽ നമ്മൾ അകപ്പെടാനുള്ള ചതിക്കുഴികളും കാര്യങ്ങളും നമ്മുടെ പാസ്വേഡ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള സെക്യൂരിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ക്ലാസ് കൊടുക്കുന്നത് നമ്മുടെ കുട്ടികളാണ്. കുട്ടികളാണ് കൊടുക്കുന്നത്. കുട്ടികൾ മെൻറ്റേഴ്സായിട്ട് അവർ തന്നെ രക്ഷിതാക്കൾക്കും അവരുടെ സഹപാഠികളായ കുട്ടികൾക്കും കൊടുക്കുന്നൊരു സംവിധാന സ്കൂളിലുണ്ട്. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ നമ്മൾ അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത് തന്നെയാണ്. അതിൽ നമ്മൾ ഒന്നും അറിയില്ല, എനിക്ക് കുട്ടിയെ അയിമ ഒന്നും കളിക്കാനും അറിയില്ല, ബോൾ എന്തൊക്കെ അയിമ കളിക്കലുണ്ട് എന്ന് വളരെ നിസ്സഹായാവസ്ഥയിൽ പറയുന്ന വലിയ രക്ഷിതാക്കൾ കാണലുണ്ട്. അതിന് നമ്മൾ മാറ്റം വേണം. നമ്മളാ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കാനുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്.
0: ഇവിടെ കുട്ടി അള്ളാഹു സംരക്ഷിച്ച അള്ളാഹുവിന് നന്ദി. ഞങ്ങളെ എല്ലാ മക്കളെയും നമ്മുടെയൊക്കെ മക്കളെയൊക്കെ അള്ളാഹു ഇത്തരത്തിലുള്ള ഷെറിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് സുബൈദ ഇസ്മായിൽ മടിക്കേരി.
1: ആദരായിട്ട് മൈക്കിൽ എന്താ പറയണ്ടല്ലോ, ലൈവിൽ കൂടെയുണ്ട്, ഓരോ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം മനസ്സിൻ്റെ

0: നമുക്ക് ചിന്തിക്കണ്ടേ അല്ലേ?
1: അതെ അതെ. സെറീന ചമൽ, എന്റെ ഉത്തരം ശരി, ഉത്തരം തെറ്റിപ്പോയി, എന്നാലും ഒരു അറിവ് കിട്ടിയ സന്തോഷമാണ്. കോഴിക്കോട് ജില്ലക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ ഉമ്മ ഐമൻ ചെലയമ്പ്ര, ആ അങ്ങനെ ഉമ്മ ഐമനൊക്കെ ഓരോങ്ങനെ ഓരോന്നിങ്ങനെ ഇങ്ങനെ ഓരോ ചില ആളുകൾ അങ്ങനെയാണ്, എന്തെങ്കിലും ചില സന്ദർഭങ്ങൾ വരുമ്പോ അവര് ഇടപെടും. ഓക്കെ, ഇവിടെ സ്കൂൾ അവധിയാണ് മലപ്പുറം ജില്ലയിൽ. ആസിഫ് പറഞ്ഞിട്ടുള്ളത്, സെൽവ അബൂബക്കർ നന്ദിയിൽ മോള് മദ്രസയിൽ പോകാൻ റെഡിയായി നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് മദ്രസ ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് കോഴിക്കോട് ജില്ലക്ക് അവധിയാണെന്ന്. ജില്ലയിൽ അവധിയാണ് എന്നാണ് യു പി പി ഹാരിസ് ബഹ്റൈനിൽ നിന്നും. അപ്പൊ ഇവിടുന്നൊക്കെയാണ് നമുക്ക് സന്തോഷം, ജില്ലക്ക് അവധിയാണെന്നുള്ള വിവരം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ശരി, നമുക്ക് പിന്നെ ഇന്നത്തെ ചിന്ത വളരെയധികം ചിന്തിപ്പിച്ചു. വഴിവിളക്ക് പോസ്റ്ററിനെ കുറിച്ചും പറഞ്ഞു. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കബൂൽ ചെയ്യട്ടെ എന്നും ജമീല വി പി കാളിക്കാവ്. എല്ലായിടത്തും നല്ല മഴയാണ്, കൊല്ലത്തും അങ്ങനെ തന്നെ. ഷീബ കൊല്ലം കണ്ണനല്ലൂർ.
0: യെസ്, ഇപ്പൊ നമ്മളേ നമ്മളെ വിജയികള് ഒന്ന് പറഞ്ഞാലോ?
1: ഓ
0: അല്ലേ, അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം.
1: എന്ത് ചെയ്യാം?
0: നമുക്കൊരു ചോദ്യ ഉത്തരം കേട്ടിട്ട് തിരിച്ചു വരാം.
2: മഹറമായ ആളുകളുടെ സാന്നിധ്യത്തിൽ വിവാഹിതനാകാൻ പോകുന്നയാളുടെ മുന്നിൽ ഒരു സ്ത്രീക്ക് തൻ്റെ കൈയും മുടിയുമൊക്കെ വെളിവാക്കാൻ അനുവാദമുണ്ടോ എന്നാണ് ചോദ്യം.
3: ഇസ്ലാമിൽ ഖിത്ബത്ത് അഥവാ വിവാഹ അന്വേഷണം പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന വധൂവരന്മാർ കാണുകയും അതേപോലെ തന്നെ പരസ്പരം ഇഷ്ടമാണോ എന്ന് അറിയുകയുമൊക്കെ ചെയ്യൽ അനിവാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖത്തബ അഹദുക്കും അൽമർആ, നിങ്ങളൊരു സ്ത്രീയെ വിവാഹം അന്വേഷിക്കുകയാണെങ്കിൽ, ഫൈൻ ഇസ്തതാ അയ്യദുറ ഇലാ മാ യദുഉഹു ഇലാ നികാഹിയ, ഒരു വിവാഹാന്വേഷണത്തിന് ആവശ്യമായ നിങ്ങൾ കാണേണ്ടത് നോക്കേണ്ടത് നോക്കുക, ഫല്യഫൽ അപ്രകാരം ചെയ്തു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാനസികമായി തൃപ്തിപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഒരു സ്ത്രീ ചില നിബന്ധനകൾ, അല്ലെങ്കിൽ ഇത്തരം കാഴ്ചകൾക്ക് ചില നിബന്ധനകളുണ്ട്. ഒന്ന്, സ്ത്രീയുടെ കൂടെ മഹറമായ ആരെങ്കിലും ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ സ്ത്രീ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ മറച്ചിരിക്കണം, ഔറത്ത് കൃത്യമായി മറച്ചിരിക്കണം എന്ന ഒരു നിബന്ധനയുമുണ്ട്. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയുവാൻ സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ ഭാഗമായ മുഖത്തേക്ക് നോക്കിയാലും മതിയല്ലോ. ഇനി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചറിയുവാൻ മറ്റു സ്ത്രീകളെ വിടുകയോ അവരോട് അന്വേഷിച്ചറിയുവാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ ഇത്ര ഇക്കാലമത്രയും ആളുകൾ വിവാഹം കഴിച്ചതുമൊക്കെ ആ രൂപത്തിൽ തന്നെയാണ്, അത് മതിയാവുന്നതുമാണ്. അതല്ലാതെ ഒരു നീണ്ട സംസാരവും ഒറ്റയ്ക്കിരുന്നുള്ള ശരീരഭാഗങ്ങൾ മുടിയും തലയും കഴുത്തും മാറുമൊക്കെ കാണിക്കുന്ന ഒരു രൂപത്തിലുള്ള ഇരുത്തവുമല്ല വേണ്ടത്. തീർച്ചയായും അവിടെ ചില അദബുകൾ പാലിക്കേണ്ടതുണ്ട് എന്നാണ്.
1: ഈ ഇതിൽ ഏറ്റവും അധികം എനിക്ക് ഈ മോർണിംഗ് ലൈവില് അത് അവസാനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു ചോദ്യം ഒരു ഉത്തരവും. അലിജാബയുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മൾക്ക് എത്ര നമ്മൾ ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരം കേൾക്കുമ്പോൾ മഷാല്ല അള്ളാഹു അവർക്ക് ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അല്ലേ. കാരണം അവർ എത്ര ആളുകളുടെ സംശയങ്ങളാണ് പലപ്പോഴും ദൂരീകരിക്കപ്പെടുക. പല്ലിജാബ നമ്മൾ ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, പീസ് റേഡിയോ ചെയ്യുന്ന ധർമ്മം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഖുറാൻ പഠനം ആവശ്യങ്ങൾ അത് വ്യവസ്ഥാപിതമായി, അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് അല്ലിജാബ. ഒരുപാട് ആളുകളുടെ സംശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളച്ചണ്ടിമാരി കിടക്കണമെന്ന്
0: തീരൂലേ.
1: അത് സംശയം ഒരാൾക്ക് ഉള്ളിൽ കിടക്കുകയാണെങ്കിൽ അതയാളെ ഏറ്റവും കൂടുതൽ സംശയം കൂടി അത് ദൂരീകരിക്കപ്പെടാതെ കിടക്കുന്ന ഒരാളുടെ വിശ്വാസത്തെ പോലും ബാധിക്കുന്ന ഒന്നാണ്
0: അല്ലേ,
1: നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. നേരെ മറിച്ച് ആ സംശയത്തിന് ഇങ്ങനെ ചണ്ടിങ്ങനെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നിടത്ത് നിന്ന് അതിനൊന്ന് പോവാളൊരു, അപ്പൊ എത്ര അവിടെ എത്ര വൃത്തിയാവാണ് പിന്നെ എന്നതുപോലെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് സംശയങ്ങൾക്ക് നമ്മൾ ചോദിക്കാതെ തന്നെ പലരുടെയും ചോദ്യത്തിലൂടെ ദൂരീകരിക്കപ്പെടുകയാണ്. ഇപ്പൊ ലൈവ് കേൾക്കുന്ന ഒരാൾക്ക് ഒരു ദിവസം സ്ഥിരമായിട്ട്, നമ്മളിപ്പോൾ സ്ഥിരമായിട്ടൊന്നും കേൾക്കലില്ല, പക്ഷെ സ്ഥിരമായിട്ട് കേൾക്കുന്ന നമ്മൾ പല സാഹചര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ നല്ല കഴിയുന്ന സമയത്ത് നമ്മൾ കേൾക്കും. പക്ഷേ അപ്പൊ അത് ലൈവ് കേൾക്കുന്ന ഒരാൾക്ക് ഒരു അലിജാബ കേൾക്കുമ്പോൾ ഒരു ദിവസം ഒരു ദൂരീകരിക്കപ്പെട്ട ഒരു സംശയം.

0: അങ്ങനെ എത്ര വലിയൊരു അറിവ്. ഭയങ്കര അൽഹംദുലില്ലാ,
1: മാഷാ. അലിജാബിനെ കുറിച്ച് പറയുമ്പോൾ എന്നോട് ഒരു ശ്രോതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ ഈ വൺ മിൻ ടോക്കും ഖുറാൻ സ്റ്റാറ്റസും ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സംഭവമായിട്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അല്ലിജാബിന്റെ സംഗതി ഇതുപോലെ
0: ഒന്ന് ചെയ്തു കൂടെ,
1: അത് ഒന്ന് ഇങ്ങനെ ഒന്ന് അയച്ചുകൂടെ, ഓരോരുത്തർക്ക് ഷെയർ ചെയ്യാൻ എളുപ്പമല്ല, മറ്റേത് ഇതിൽ വന്ന് കേൾക്കന്നെ വേണ്ടേ. അപ്പൊ അത് നല്ലൊരു ആശയാണ്. അലിജാബ് പറഞ്ഞ കുറഞ്ഞ സമയമാണല്ലോ,
0: നമ്മൾക്കൊരു പ്ലാൻ എന്തോ ഉണ്ട് തോന്നുന്നില്ലേ, പക്ഷെ അവിടെ ആയിട്ടില്ല തോന്നുന്നില്ലേ.
1: ആവുമായിരിക്കും. ഓക്കെ, നമുക്ക് എന്നാല് വിജയികൾ പറഞ്ഞാലോ.
0: ഓക്കെ, കാത്തിരിക്കുകയാണ്.
1: അതെ, ഇന്ന് കുറെ ആൾക്കാർക്ക് വീണ്ടും
0: ഈ അവധിക്കാലത്ത് ഞാനൊന്ന് വിജയിൽ പെട്ടിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ടോ? അല്ല, അവധിന്റെ കാര്യം പറഞ്ഞ ഒറ്റ മിനിറ്റ്, അവധിന്റെ കാര്യം, നമുക്കിപ്പോ അവധിയൊക്കെ ചിലപ്പോ ഒരു സന്തോഷമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അവധി അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ചെറു വലിയൊരു കെടുതി നമുക്കില്ലാതിരിക്കുക, നമ്മളിപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണല്ലോ. നമ്മൾ പലപ്പോഴും അവധി എന്ന് കേൾക്കുമ്പോൾ ഒരു ഹാപ്പി മൂഡിലേക്ക് പോവുകയാണെങ്കിലും, പക്ഷേ
1: മറ്റുള്ളവരുടെ സങ്കടങ്ങളാണ് നമുക്ക് അവധിയായിട്ട് കിട്ടണമെന്നുള്ളതാണ്.
0: അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരിക്കും. പല സ്ഥലത്തും പല പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നേരത്തെ തന്നെ കോട്ടയത്ത് ഒരു സഹോദരിയുടെ മെസ്സേജ് കണ്ടെന്ന് വെച്ചാല് ഞാൻ വായിക്കാൻ വിട്ടു, പിന്നെ നോക്കിട്ട് കാണുന്നില്ല. സമോഷം കണ്ടോ, ഞങ്ങളുടെ തൊട്ടടുത്ത് ഇതുപോലെ മഴക്കെടുതി ഏറ്റ് വലിയ പ്രയാസത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട്. ശരി,
1: നമുക്ക് വിജയികളിൽ പെട്ട 13 പേരെ, സെലക്ട് ചെയ്യപ്പെട്ട 13 പേരുടെ പേരുകളാണ് വായിക്കുന്നത്. ഒന്ന്
0: ജസീയത്ത്, ജൈസിയത്ത്,
1: ജൈസിയത്ത് വെറൈറ്റി ആണ് അല്ലേ.
0: ഓക്കെ,
1: അബ്ദുൽ ഹക്കീം ലമൺ വാലി,
0: നുസൈബ യു കെ മണ്ണാർക്കാട്,
1: ബുഷറ കെ മുറയൂർ,
0: ജംഷീർ മുട്ടിൽ,
1: ഷൈനി നവാസ് മുടിക്കൽ പെരുമ്പാവൂർ,
0: അമീർ ടി എടത്തനാട്ടുകര,
1: ഇംതിയാസ് തിരുവമ്പാടി,
0: നബീസത് കൊല്ലം അഞ്ചാലമൂട്,
1: ഇസ മുരുവൈക്കൽ,
0: ആയിഷ പേരശന്നൂർ,
1: ജലീൽ കാട്ടക്കാമ്പാൽ,
0: കാട്ടക്കാമ്പാൽ അല്ലേ, അഷ്റഫ് ആലുവ.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി വായിക്കാം. ജയ്സിയത്ത്,
0: അബു അബ്ദുൽ ഹക്കീം ലെമൺ വാലി,
1: നുസൈബ യു കെ മണ്ണാർക്കാട്,
0: ബുഷ്ര കെ മുറയൂർ,
1: ജംഷീർ മുട്ടിൽ,
0: ഷൈനി നവാസ് മുടിക്കൽ,
1: അമീർ ടി എടത്തനാട്ടുകര റിയാൽ,
0: ഇംതിയാസ് തിരുവമ്പാടി,
1: നബീസത്ത് കൊല്ലം അഞ്ചൽ
0: അഞ്ചാലമൂട്,
1: അഞ്ചാലമൂട്,
0: ഇസ്സത്ത് മുറിവഴിക്കൽ,
1: ആയിഷ പേരശന്നൂർ,
0: ജലീൽ കാട്ടക്കാമ്പാൽ,
1: അഷ്റഫ് ആലുവ.
0: ഓക്കെ,
1: അപ്പൊ ഇതില് ഈ പേര് വെറൈറ്റി ആയതുകൊണ്ട് ചിലപ്പോൾ കഴിച്ചിലാവും. ജെയ്സിയത്ത് അല്ലെങ്കിൽ ഇത് ആരാ നമുക്ക് അറിയില്ല, കാരണം സ്ഥലം എഴുതിയിട്ടില്ല. അതുകൊണ്ട്
0: കോട്ടയത്ത് പൂഞ്ഞാറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 3 പേർ കുടുങ്ങിക്കിടക്കുന്ന വാർത്ത നമ്മൾ കാണുകയുണ്ടായി. അപ്പോ സംസ്ഥാനത്ത് ഇപ്പൊ പറഞ്ഞ പോലെ 8 ജില്ലകൾ റെഡ് അലർട്ടാണെന്നുള്ളത് നമ്മൾ അതിന്റെ ഒരു ഗൗരവം കൂടി ഉൾക്കൊള്ളണം. പ്രാർത്ഥന നിർഭരമായ മനസ്സോടുകൂടി പോകേണ്ട സന്ദർഭമാണ് ഈ ആഗസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു പരീക്ഷണത്തിന്റെ പഴയകാല അനുഭവങ്ങളൊക്കെ, ഇടുക്കി അടൂർമലയിൽ ഉരുൾപൊട്ടൽ നടന്നു, കാണാതായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി, ഇന്നത്തെ പ്രഭാതത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇത് വായിക്കാൻ അറിയിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജാഗ്രത പാലിക്കണം. മഴക്കെട്ടുകൾ, മഴക്കെടുതികൾ, മഴയുള്ള സ്ഥലത്ത് കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അവധിയാണെങ്കിലും മക്കളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന കിടത്തും വെള്ളക്കെട്ടുള്ളിടത്തേക്ക് പോകുന്ന കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊണ്ടുവരണം.
1: പ്രത്യേകിച്ച് മാഷേ ഈ ഒഴിവുള്ള ദിവസമല്ലേന്ന് പറഞ്ഞിട്ടൊരു യാത്ര ഉണ്ട്.
0: അതെ അതെ,
1: അതൊക്കെ ഇന്നത്തെ ദിവസം 100% ഒഴിവാക്കുക.
0: നമ്മളെപ്പോഴും ആലോചിക്കുന്ന വെച്ചാൽ അത് പുറത്ത് എവിടെയെങ്കിലൊക്കെ, നമുക്കല്ലല്ലോ, നമുക്കൊന്നും പറ്റൂല, അങ്ങനെയുള്ള ചിന്തിക്കുക.
1: നമ്മൾ എത്തിപ്പെടുന്ന സ്ഥലത്ത് എന്താണ് സാഹചര്യം എന്ന് അറിയാതെ നമ്മൾ ചെന്ന് പെടുന്ന ചില ആളുകളുണ്ട്, അത് പ്രത്യേകം ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കണം അല്ലേ.
0: ഓക്കെ, യാത്രയിലായതുകൊണ്ട് കേട്ടില്ല, ആൻസർ ഒന്നുകൂടി പറയും ചോദിക്കുന്നുണ്ട്.
1: ആൻസർ അല്ലേ,
0: ആൻസർ ഓപ്ഷൻ
1: സി ആണ് അല്ലേ.
0: ഓപ്ഷൻ സി മദീനയാണ് ആൻസർ.
1: ഓക്കെ, ഇന്നത്തെ വിജയികൾ പുതിയ ശ്രോതാക്കൾ കൂടുതലുണ്ട് അൽഹംദുലില്ലാ എന്ന സന്തോഷം ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകളും അറിയിക്കുന്നു.
0: ഓക്കെ, പിന്നെ ഇടയ്ക്ക് പിന്നെയും വന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ചോദ്യവുമായി വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് സഫിയ എടപ്പാൾ ക്യൂസിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൻ്റെ പരിഭവം പറഞ്ഞിട്ടുണ്ട്, ക്യൂച്ചലെസ് ക്ലാസ് ആയിരുന്നു എന്ന്. ജമീല വി പി കാളിക്കാവ്, ഉത്തരം ഈ ചോദ്യ ഉത്തരം കേൾക്കേണ്ടവർ കേൾക്കേണ്ടതാണ്, പക്ഷേ നേരത്തെ അല്ലിജാബയുമായി
1: ബന്ധപ്പെട്ട്
0: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് അല്ലിജാബ.
1: യെസ്, ഒരുപാട് പേര് കുറച്ച് മുമ്പ് വരെ സലാം പറഞ്ഞ് വന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഷിംന വയനാടും പിന്നെ സീനത്ത് പാലക്കാട് പറഞ്ഞു. ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സീനത്ത് പാലക്കാട്.
0: അവർ തന്നെയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാമാണ് അലിജബ എന്ന് പറഞ്ഞത് സീനത്ത് പാലക്കാട്.
1: ഇമ്രാൻ എൻ വി കുമരൻ നല്ലൂർ പറയുകയാണ് എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറയുന്നുണ്ട്. ജയികളി വന്നിട്ടില്ല.
0: സഫിയ കത്തിരങ്ങാടി പറഞ്ഞു ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമായി, ഉത്തരം തെറ്റിപ്പോയി, നല്ലൊരു അറിവ് കിട്ടി. പിന്നെ വയനാട്ടിൽ നിന്ന് ഷിംന പറയുന്നുണ്ട് നല്ല മഴയാണ് വയനാട്ടിൽ എല്ലായിടത്തും. ഇപ്പോൾ വയനാട്ടിൽ മഴയാകുമ്പോൾ കുറച്ചുകൂടി ഒരു ഭീതി ഉണ്ടാവുന്നതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ദുആ ചെയ്യുക. പരമാവധി നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധയും കരുതലും ഒക്കെ ഉണ്ടാവുക.
1: അതോടൊപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു മോർണിംഗ് ഷോ അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽപ്പെട്ട രക്ഷിതാക്കളോട് നമുക്കൊരു കാര്യം ഉണർത്താനുള്ളത്, ഇന്ന് സ്കൂൾ അവധി, ഒരു പക്ഷേ നേരത്തെ തന്നെ ശനിയാഴ്ച വർക്കേണ്ടി അല്ലാത്ത സ്കൂളുകളുണ്ടാവും, പ്ലസ് ഇപ്പോൾ ഒരവധി പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഇല്ലാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇന്ന് രക്ഷിതാക്കൾ ശരിക്കും ഈ കുട്ടികളോടൊന്ന് പറഞ്ഞ് എന്തുകൊണ്ട് അവധി എന്നുള്ളതും നമ്മുടെ നാട്ടിലുള്ള സാഹചര്യങ്ങൾ, ആസാമിലെ വിഷയങ്ങൾ, ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് ഒന്ന് ഭയങ്കര ക്ലാസ് എടുക്കാനല്ല പറയണത്, ഒന്ന് അവരെ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് ഷെയറിങ് ആദ്യം നമ്മളറിയണം, എന്നിട്ട് മക്കൾ അല്ലേ. അങ്ങനെയുള്ള ചില സമയങ്ങൾ നമ്മൾ കണ്ടെത്തണം.
0: നല്ല കുട്ടികൾക്ക് അവധി ആഘോഷ മൂഡിലാണ്. എന്തുകൊണ്ട് അവധി എന്നുള്ളത് നല്ലൊരു പോയിന്റാണ്. ഓക്കെ. ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടൽ, തൊടുപുഴയാർ കര കവിഞ്ഞു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. അല്ലാഹു സമാധാനം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ അപ്പോൾ ഇവിടെ തൽക്കാലം അവസാനിക്കുകയാണ്. നേരത്തെ ആൾ ചോദിച്ചിരുന്നു അവധി ആയതുകൊണ്ട് ലൈവ് കുറച്ചുകൂടി നീട്ടിക്കൂടെ. അപ്പോൾ
1: ഷെഡ്യൂൾഡ് ആണല്ലേ.
0: ലൈവിൻ്റെ മറ്റൊരു വേർഷൻ ഉണ്ട്, റേഡിയോ വൈബ്സ്. അത് നമ്മൾ 11 വരെ എങ്ങനെ നീണ്ടു പോകും ഇൻഷാല്ലാ. അപ്പം നിങ്ങൾ വൈബ്സിലൊക്കെ ഉണ്ടാവണം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥനാ നിർഭരമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. അള്ളാഹുവിൻ്റെ കാവലാണ് നമുക്ക് ഏറ്റവും വലുത്. ഭൗതികമായ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ എത്ര വലുതാണെങ്കിലും റബ്ബിൻ്റെ കാവലില്ലെങ്കിൽ അതൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. മനുഷ്യൻ്റെ നിസ്സഹായത, പടച്ചവൻ്റെ മുമ്പിലേക്ക് കൈകൾ നീട്ടാൻ നമുക്ക് കഴിയട്ടെ. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെയും ലൈവിൽ നിങ്ങളുടെ കൂടെ മുസ്തഫ മാഷിൻ്റെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. ടെക്നിക്കൽ വിങ്ങിൽ നിന്നും സാങ്കേതികമായ സഹായം തന്നിട്ടുള്ള ഹനീഫ വണ്ടൂർ,
1: അഫ്സൽ,
0: അതുപോലെ ഷിബിലി, ഷുക്കൂർ, അവരൊക്കെ നമ്മുടെ
1: സാബിക്ക്.
0: ഇൻഷാല്ലാ, അപ്പോൾ മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇനി റേഡിയോ വൈബ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നമ്മുടെ കൂടെ ഹസൻ അൻസാരിയും അബ്ദുള്ള സലഫിയുമാണ് ചേരുന്നത്.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ സുന്ദരമായ നിമിഷങ്ങൾക്കു ശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വൈബ്സിലാണ്. ഇന്നത്തെ വൈബ്സിൽ ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നു ഷംജാസ് കെ അബ്ബാസ്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വിഷയത്തോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഇൻസൈറ്റ് കാതൂർക്കാം.
1: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ക്ഷമിക്കുന്നവരെക്കുറിച്ച് ഖുർആൻ ധാരാളം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമ എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ക്വാളിറ്റിയാണ് എന്ന് നമ്മൾ ഏറെ പഠിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ക്ഷമയുടെ വിഷയം വരുമ്പോൾ പലപ്പോഴും പലരും പരാജിതരാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ക്ഷമിക്കേണ്ടത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ക്ഷമ എന്നത് അതിൻ്റെ ഏറ്റവും ആദ്യത്തിലാണ് വേണ്ടത് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഒരു ഖബറിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് കരയുന്നത്, പൊട്ടിക്കരയുന്നത് കാണുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് കയർക്കുന്നുണ്ട് ആ സ്ത്രീ. അവർക്ക് മനസ്സിലായിരുന്നില്ല അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. പിന്നീട് ആ സ്ത്രീ അത് തിരിച്ചറിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുമ്പോഴാണ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ക്ഷമ എന്നത് അതിൻ്റെ ആദ്യത്തിലായിരിക്കണമെന്ന്. സഹോദരങ്ങളെ, പലപ്പോഴും ക്ഷമ എന്നത് നമ്മളുമായും നമ്മൾ ഇടപെടുന്ന മറ്റുള്ളവരുമായും കൂടി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഉള്ളിലും ഒരു ക്ഷമയുടെ ആവശ്യമുണ്ട്, ഒപ്പം നമ്മുടെ ഇടപെടലുകളിലും ക്ഷമിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഉള്ളത് എന്നതാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാനം. ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, സ്വാബിറുകളോടൊപ്പമാണ്, ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അല്ലാഹു ഉള്ളത്. എങ്ങനെയാണ് ക്ഷമ? പലപ്പോഴും ക്ഷമിക്കേണ്ട സാഹചര്യത്തിൽ ന്യായീകരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരാറുള്ളത്. ഒരായിരം ന്യായീകരണങ്ങൾ, ഒരായിരം കഥകൾ, ഒരായിരം ആവശ്യങ്ങൾ, ഒരായിരം തിരുത്തലുകളെല്ലാമാണ് നമ്മുടെ മുമ്പിൽ എല്ലാം കടന്നു വരാറുള്ളത്. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അവരോട് പൊരുത്തപ്പെടേണ്ട സാഹചര്യത്തിൽ നമുക്ക് പല ന്യായീകരണങ്ങളും ഉണ്ടാവും. അവനാണ് ആദ്യം തുടങ്ങിയത്, അവളാണത് ചെയ്തത്, അവൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ചെയ്തത്, അവൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ ക്ഷമയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അത് ഏറ്റവും ആദ്യത്തിൽ തന്നെ ക്ഷമിക്കുക എന്നതിൻ്റെ ഒരു ഹൈറുണ്ട് എന്നുള്ളതാണ്. അപരൻ ക്ഷമിക്കുന്നതിന് മുൻപ് ഞാൻ ക്ഷമിച്ചു എന്നത് ഒരു വാലിഡിറ്റി ആയിട്ട്, ഒരു കോമ്പറ്റീഷനായിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹികമായ, നമ്മുടെ മാനസികമായ, നമ്മുടെ ശാരീരികമായ, നമ്മുടെ സാമ്പത്തികമായ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലടക്കം നമുക്ക് ക്ഷമ ആവശ്യമാണ് എന്നത് ഏറെ പ്രധാനമാണ്. ക്ഷമ എന്നത് നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ സങ്കടങ്ങളിലും മാത്രം ഉണ്ടാവേണ്ടതല്ല, മറിച്ച് ക്ഷമ എന്നത് നന്മയിലും ആവശ്യമാണ്, സുഖത്തിലും ആവശ്യമാണ്, സ്വർഗീയമായ അനുഗ്രഹങ്ങളിലും ആവശ്യമാണ്. സുഖത്തിലും ദുഃഖത്തിലും ക്ഷമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി എന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിലുടനീളം ക്ഷമ നമ്മുടെ കൂടെ ഉണ്ടാവണം. കോപം അല്ലെങ്കിൽ ദേഷ്യം പലപ്പോഴും നമ്മളെ ഏറെ തകർക്കുന്ന രണ്ട് കാര്യങ്ങളാണത്. ഒരുപക്ഷെ ദേഷ്യത്തിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അടുത്ത ഘട്ടത്തിൽ മാത്രമായിരിക്കും. ദേഷ്യപ്പെടുന്ന, ക്ഷമിക്കേണ്ട സാഹചര്യത്തിൽ കോപിക്കുന്ന ആളുകൾ ആ ഒരു സമയത്ത് അത് തിരിച്ചറിയാതെ പോകുന്നു. എന്നാൽ പിന്നീട് വലിയ രീതിയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കോപവും ദേഷ്യവും ഉണ്ടാവുന്ന സാഹചര്യം തന്നെ ഒഴിവാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കോപിക്കരുത്, നീ കോപിക്കരുത്, നീ കോപിക്കരുത് എന്ന് ഒരു ഉപദേശം ചോദിച്ചു വന്ന അനുയായിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോപത്തെക്കുറിച്ച് പറയുമ്പോൾ കോപിക്കുന്നവൻ ആദ്യം അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയട്ടെ എന്ന്, ശൈത്താന്റെ ആ ഒരു വേട്ടയാടലിൽ നിന്ന് രക്ഷ ചോദിക്കണമെന്ന് പഠിപ്പിച്ചതും അതുകൊണ്ടാണ്. നിൽക്കുമ്പോൾ ദേഷ്യം വരുന്നവൻ ഇരിക്കുവാനും ഇരിക്കുന്നവൻ കിടക്കുവാനും എല്ലാം പറയുന്നത് ശാരീരികമായി കൂടി അതിനുള്ള ക്ഷമയുടെ ഒരു സാഹചര്യത്തെ ഒരിക്കലാണ്. മാറിപിടുക്കു പിക്താൾ എന്ന് പറയുന്ന ചരിത്രത്തിൽ വലിയ രീതിയിൽ ഇസ്ലാമിക ജ്ഞാനത്തെ പരിപോഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. മാറിപിടുക്കു പിക്താൾ അദ്ദേഹം ഒരു ഖുർആൻ ട്രാൻസ്ലേറ്ററായിരുന്നു, ഖുർആൻ പരിഭാഷകനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും അദ്ദേഹം തൊട്ടടുത്ത ഫ്ലാറ്റിലേക്ക് നിരന്തരമായി നോക്കാറുണ്ട്. അവിടെ ഒരു അടിമയായ, അവിടെ ഒരു ഭൃത്യനായ ഒരു പാവപ്പെട്ട വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ യജമാനൻ പൊതിരെ തല്ലുന്നത് നിരന്തരം അദ്ദേഹം കാണാറുണ്ട്. ഈ ഭൃത്യനാവട്ടെ വലിയ ആരോഗ്യവാനും യശശരീരനുമാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തിനാണ് ഇങ്ങനെ തല്ലുകൊള്ളേണ്ട ആവശ്യമെന്ന് അദ്ദേഹം ആരായാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്, എൻ്റെ യജമാനനിൽ നിന്നും ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. കടം വാങ്ങിയ വ്യക്തി ആ കടം പറഞ്ഞ ദിനത്തിൽ നിന്നും അധികമായി സമയമെടുത്താൽ ആ യജമാനനെ തല്ലാൻ വരെയുള്ള അവകാശമുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്നും, അതെൻ്റെ മതം ആ ക്ഷമയെന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നും കേട്ടപ്പോഴാണ് അദ്ദേഹം ഇസ്ലാമിൻ്റെ വശ്യതയെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ അപൂർവമായ ആദർശത്തെക്കുറിച്ച് പഠിച്ചത് എന്നെല്ലാം കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നേരനുഭവങ്ങൾ ലഭിച്ച, റസൂലിൻ്റെ കൂടെ ജീവിക്കാൻ സൗഭാഗ്യം ലഭിച്ച റസൂലിൻ്റെ ദിനരാത്രങ്ങളിൽ, ജീവിതത്തിൻ്റെ ഇടവേളകളിൽ, റസൂലിൻ്റെ ഇരുളിലും പകലിലും റസൂലിനോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുന്നുണ്ട്, 10 വർഷം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്നു, ഒരിക്കൽ പോലും അനസേ നീ അങ്ങനെ ചെയ്യരുത്, അനസേ നീ ഇങ്ങനെ ചെയ്യരുത് ഇല്ല എന്ന് പറയുന്ന ഒരു ദേഷ്യത്തിൻ്റെ വർത്തമാനം എൻ്റെ പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഉസ്വത്തുൻ ഹസന എന്നത്. ആ ഉസ്വത്തുൻ ഹസന എന്ന് പറയുന്ന ഉദാത്തമായ സ്വഭാവം അത് നേടിയെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകരിച്ചുകൊണ്ട് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കറിയുന്നതാണ്. മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നും ലഭിച്ച ഒരു സമ്മാനമായ ഒരു പായസം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ചപ്പോൾ ഒരു ജലസി, ഒരു വളരെ സ്വാഭാവികമായ മനുഷ്യനുണ്ടാവുന്ന ചെറിയ രീതിയിലെ അസൂയ മൂലം ആയിഷ റളിയല്ലാഹു അൻഹ ആ പാത്രം പൊട്ടിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമയോടുകൂടി മൗനിയായി അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ എല്ലാം ബന്ധങ്ങളിൽ നമ്മൾ എടുത്തു ചാടി സംസാരിക്കുന്ന സംസാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാതൃകയുമായി നമ്മളൊന്ന് തട്ടിച്ചു നോക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പിന്നീട് തെറ്റ് മനസ്സിലാക്കി ഞാനത് തിരുത്തുകയാണ് ഉണ്ടായതെന്ന്. പലപ്പോഴും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം, ആ ഒരു സിറ്റുവേഷനിലെ ഒരു പ്രത്യേകമായ ഒരു ഒരു പ്രഷർ മൂലമായിരിക്കും പലപ്പോഴും പല ആളുകളും പ്രതികരിക്കുന്നുണ്ടാവുക. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകത്തോടുകൂടി ആ വിഷയത്തിൽ ഇടപെടുക എന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ക്ഷമിക്കുന്നവർക്ക് എന്ത് ലഭിക്കുമെന്നും കൃത്യമായും അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമിക്കുന്നവർക്ക് എന്ത് ലഭിക്കും, അതിൽ ഏറ്റവും ഒന്നാമത്തേത് ക്ഷമിക്കുന്നവർക്ക് ലഭിക്കുക, സത്യവിശ്വാസിയുടെ ഒരു ഗുണമാണ് ക്ഷമ എന്നുള്ളതാണ്. സത്യവിശ്വാസിയാവും അവൻ, അഥവാ മുഅ്മിനാണോ അവന് ക്ഷമയുണ്ടാവും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നു.

സത്യവിശ്വാസി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരികയും വേണമെന്നാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ആയത്താണ് മൂന്നാം അധ്യായം സൂറത്തു ആല ഇംറാനിലെ 16-ാമത്തെയും 17-ാമത്തെയും ആയത്തുകൾ. തൊട്ടടുത്ത് അള്ളാഹു ഈ സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞെടുത്ത് വീണ്ടും വിശദീകരിക്കുകയാണ്. അസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ക്ഷമ കൈക്കൊള്ളുന്നവരും സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനവും തേടുന്നവരുമാകുന്നു അവർ എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഒരു സ്വഭാവമാണ് ക്ഷമ എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളതാണ്. തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ടാവുമെന്നാണ്. സഹോദരങ്ങൾ, ഇവിടെ മറ്റൊരു പാഠം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമസ്കരിക്കുന്നവർ നമ്മൾ നമസ്കരിക്കുന്നവരാണ്. നമസ്കാരത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ വക്ത് നമസ്കരിക്കുമ്പോഴും ആ തസ്ലീം എന്ന് പറയുന്ന നമസ്കാരത്തിലെ തക്ബീർ മുതൽ തസ്ലീം വരെ, സലാം വീട്ടൽ വരെ നമസ്കരിക്കുന്നതോടുകൂടി നമ്മൾ സമാധാനത്തിൽ എത്തേണ്ടതുണ്ട്. അതിന് ക്ഷമ എന്നുള്ളത് നമുക്ക് അനിവാര്യമാണ്. അതല്ല, നമസ്കാരത്തിന് മുൻപ് നമുക്കുണ്ടായിരുന്ന ഭാരങ്ങളെ, നമ്മുടെ കോപങ്ങളെ, നമ്മുടെ ദേഷ്യങ്ങളെ എല്ലാം നമസ്കാരത്തിലും ഏറ്റു നടന്ന് നമസ്കാരം കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവും ഇല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ ഉദ്ദേശം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ഏറ്റവും മാന്യമായ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാത്തി ഉലായിക ലഹും മഗ്ഫിറതു വഅജ്റു കബീർ. ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്നുള്ളതാണ്. ക്ഷമിക്കുന്നതിനോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലങ്ങളും അജ്റുൻ കബീർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഇനിയോ ആ പ്രതിഫലം തന്നെയും അത് കണക്കില്ലാതെ നൽകുമെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമായുവഫസ്സാബിരീന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ അവർക്ക് പ്രതിഫലം നൽകുമെന്നെല്ലാം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തേത്, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട്. ഏതാണ് സഹോദരങ്ങളെ ആ സന്തോഷവാർത്ത? ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ജൂഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിം മിനൽ അംവാലി വൽ

إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എല്ലാം വന്നോട്ടെ, അവരിൽ അവർ ക്ഷമിക്കുന്നവരായിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് വബശ്ശിരി സ്വാബിദീൻ, അവർക്ക് സന്തോഷവാർത്തയുണ്ട്. ഭയത്തിന് ശേഷം അവർക്ക് സന്തോഷവാർത്തയുണ്ട്. പട്ടിണിക്കും ദാരിദ്ര്യത്തിന് ശേഷം അവർക്ക് സന്തോഷവാർത്തയുണ്ട്. ധനനഷ്ടത്തിന് ശേഷം അവർക്ക് സന്തോഷവാർത്തയുണ്ട്. ജീവനഷ്ടത്തിനു ശേഷവും വിഭവനഷ്ടത്തിന് ശേഷവും അവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്നതാണ്. അതുകൊണ്ട് ക്ഷമിക്കുന്നവരാവാൻ, ക്ഷമാശീലരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമോൻ മരണപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് കാണുന്ന സ്വഹാബാക്കൾ വന്ന് ചോദിക്കുന്നത്, റസൂലേ താങ്കൾ കരയുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കരയുന്നത് കാരുണ്യം മൂലമാണ്. ആ കരച്ചിലിൻ്റെ ആ കണ്ണുനീർ പൊഴിയുമ്പോഴും എൻ്റെ വായിൽ നിന്നും അൽഹംദുലില്ലാ എന്നതല്ലാത്തൊരു സംസാരം വരില്ല എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ ഒരു ദുഃഖം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇതാ മസ്സഹുഷറു ജസൂ ആ എന്ന് പറഞ്ഞതുപോലെ ഒരു തിന്മ, ഒരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴേക്കും അസ്വസ്ഥരാകുന്ന നമ്മൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഏറെ ചിന്തനീയമാണ്. ആറാമത്തേത്, ക്ഷമിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്നുള്ളതാണ്. അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും അവർക്ക് പ്രതിഫലമായി നൽകുന്നതാണ്.

0: قبلنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما
1: തൻ്റെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും എല്ലാം കൺകുളിർമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികൾ, അവർ തന്നെയും അത്തരക്കാർ തങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ പ്രതിഫലമായി അവർക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമെന്ന തെറ്റായ ഒരു ധാരണയൊന്നും നമുക്ക് ആവശ്യമില്ല. ദുനിയാവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, അതോടൊപ്പം അള്ളാഹു പരീക്ഷണമായി നൽകുന്ന പ്രതിസന്ധികളിൽ ക്ഷമിക്കാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ചരിത്രങ്ങൾ ഇവിടെ ഏറെ പ്രധാനത്തോടുകൂടി നമ്മൾ വായിക്കുന്നതാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ് നീ കോപിക്കരുത് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു സ്ത്രീ റസൂലിനോട് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ആ സ്ത്രീ റസൂലിനോട് റസൂലെ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചപ്പോൾ നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഓരോ രോഗവും നമുക്കിടയിൽ ബാധിക്കുന്ന പുതിയ രോഗങ്ങളുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത പുതിയ രോഗങ്ങളാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, രോഗങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് ആ രോഗം വലിയൊരു അനുഗ്രഹം കൂടിയാണ്. കാരണം ഒരു പനി വന്ന് അവൻ ബുദ്ധിമുട്ടുന്ന ഓരോ ബുദ്ധിമുട്ടുകളിലും അവൻ്റെ പാപങ്ങൾ കൊഴിയപ്പെടുകയാണ് എന്ന് പഠിപ്പിക്കുന്ന മതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രോഗം വന്നാൽ എന്താണ് സഹോദരങ്ങളെ ഭയപ്പെടാനുള്ളത്? അങ്ങനെ ക്ഷമിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ആവശ്യമാണ്. പ്രവാചകന്മാരിൽ ക്ഷമയുടെ ഉദാത്തമായ മാതൃക കാണിച്ചെന്ന പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബിയെക്കുറിച്ചുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അയ്യൂബ് നബി കരഞ്ഞു അല്ലാ വിളി കേട്ടു. എന്താണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം കരയാനുള്ള കാരണം? അത് ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വഅയ്യൂബ ഇദ്നാദ റബ്ബഹു റബ്ബി ഇന്നീ മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ച സന്ദർഭം, ഇന്നീ മസ്സനിയ ദുർറ് എനിക്കൊരു രോഗം ബാധിച്ചിരിക്കുന്നു റബ്ബെ, അതുകൊണ്ട് വഅ അൻത അർഹമുർ റാഹിമീൻ, റബ്ബെ നീ അർഹമുർ റാഹിമാണല്ലോ എന്നാണ്. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അതൊരു ചെറിയ രോഗമാണ് എന്നത്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമക്ക് ബാധിച്ച രോഗത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തൊലി പോലും പിഞ്ഞിപ്പറിഞ്ഞു പോകുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന രോഗമായിരുന്നു അത്. അത് കുറച്ച് കാലമായിരുന്നില്ല, നീണ്ട വർഷങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ 14 വർഷം വരെ എന്നെല്ലാമുള്ള നമുക്ക് ഇബാറത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും കാലം ബുദ്ധിമുട്ടിയിട്ടും അയ്യൂബ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് അൻത അർഹമുർ റാഹിമീൻ, റബ്ബി നീ കാരുണ്യവാനാണല്ലോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യൂസഫ് നബി അലൈഹി ഇസ്ലാം തിന്മയിൽ നിന്ന് ക്ഷമിച്ചുകൊണ്ട് മാറി നിന്നത് ക്ഷമയുടെ മറ്റൊരു രൂപമാണ്. സുലൈഹ എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രേരണ യൂസഫ് നബി അലൈഹി ഇസ്ലാമക്ക് ഉണ്ടായപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയപ്പോഴും ആ തിന്മയിൽ നിന്നും ക്ഷമിച്ചുകൊണ്ടാണ് യൂസഫ് നബി അലൈഹി ഇസ്ലാം മടങ്ങി നിൽക്കുന്നത്. ആ ഒരു ക്ഷമയും നമുക്ക് വലിയ മാതൃകയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അടുത്തൊരു ഭാഗത്ത് ഇൻഷാല്ലാ ക്ഷമയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം കൂടി നമുക്ക് സംസാരിക്കാം. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൻ്റെ അവകാശികളായി നമ്മളെ എല്ലാവരെയും ഉൾക്കൊള്ളുമാറാവട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ഷംജാസ് കെ അബ്ബാസ് ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വിഷയത്തിലുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: നല്ലൊരു ഗാനവുമായി നമ്മുടെ നൗഷാദ് താനാളൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അടുത്തത് നമ്മൾ കേൾക്കുന്നത് സ്വരമാണ്. നിശ്ചയം മരണം എന്ന ഈരടികൾക്കാണ് അദ്ദേഹം ശബ്ദം നൽകുന്നത്.

0: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ നിശ്ചയം മരണം എന്ന വരികളുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നൌഷാദ് താനാളൂർ.
1: ഇനി നമ്മൾ ഒരു ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. ആരോഗ്യ വിചാരം പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ഡോക്ടർമാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. ഇന്ന് നമ്മളൊപ്പം ചെയ്യുന്ന ഡോക്ടർ ഹനീഷാണ്. അദ്ദേഹം പ്രമേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്നു.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ എൻഡോക്രൈനോളജി വിഭാഗത്തിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ അനീഷ് അഹമ്മദ് ആണ്. ഡോക്ടർ, ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച തുടങ്ങുമ്പോൾ ആദ്യമായി ചോദിക്കാനുള്ളത്, ഈയിടെയായി കേരളത്തിലും ഇന്ത്യയിലും ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിച്ചു കാണുന്നു. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണക്രമത്തിലോ ജീവിത മറ്റു ചുറ്റുപാടുകളിലോ സ്വഭാവങ്ങളിലോ ഒക്കെയുള്ള ജനങ്ങളുടെ എന്തെങ്കിലും സ്വാധീനം ഇതിലുണ്ടോ എന്നാണ് ചർച്ച ചെയ്യേണ്ടത്.
3: വളരെ നല്ല ചോദ്യമാണത്. പക്ഷേ അതിന് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു തരത്തിലാണ്. ഇന്ന് ഇത്രയും കൂടുതൽ പ്രമേഹം ഇന്ത്യ ഒരു ഇപ്പോൾ ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന തന്നെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ, പണ്ട് കാലത്ത് അറിയാം നമ്മുടെ കാരണവന്മാർ പാടത്ത് പണിയെടുക്കുകയും അവരുടെ ആരോഗ്യ രീതി വളരെ വ്യത്യസ്തമായി ചെയ്തിരുന്നു. അതേസമയം ഇന്നത്തെ ഞങ്ങളെപ്പോലെയുള്ള യങ് ജനറേഷൻ്റെ രീതി മിക്കവാറും നമുക്ക് എല്ലാവർക്കും നടക്കേണ്ട ഒരാവശ്യം തന്നെയില്ല. എല്ലാവർക്കും രണ്ടോ മൂന്നോ വണ്ടികൾ വീട്ടിൻ്റെ മുറ്റത്തുണ്ട്. അതേപോലെ തന്നെ ഭക്ഷണ രീതി, എല്ലായിടത്തും ഫ്രൈഡ് ഫുഡും പ്രോസസ്ഡ് ഫുഡും അല്ലെങ്കിൽ ജങ്ക് ഫുഡും മിനിറ്റുകൾക്കെല്ലാം തയ്യാറാവുന്ന ഭക്ഷണ രീതികളാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ അതേപോലെ അപ്പോൾ ഇന്ന് പ്രമേഹം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി, അതായത് നമുക്ക് എക്സസൈസ് വളരെയധികം കുറയുകയും നമ്മൾ കലോറി കൂടുതൽ അല്ലെങ്കിൽ ഊർജം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു വരുന്നു. ഞാൻ എൻ്റെ ഫാദർ ഡോക്ടറാണ്. പുള്ളി പറയുന്ന ഒരു കാര്യം എപ്പോഴും ആലോചിക്കും. എൻ്റെ വാപ്പ, അതായത് പുള്ളിക്കാരൻ്റെ വാപ്പ ഒരു കർഷകനാണ്, എന്നാൽ എൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇന്നത്തെ സാമ്പത്തികമായ പുരോഗതി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിറ്റീരിയേറ്റിംഗ് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ആരോഗ്യ ശൈലിയിലാണ്. നമുക്ക് സൗകര്യങ്ങൾ കൂടുന്തോറും നമ്മൾ മടിയന്മാരായി കൊണ്ടിരിക്കുന്നു. അതിന് മടങ്ങ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
2: ഓക്കെ, അപ്പോ വ്യായാമത്തിന്റെ കുറവും മറ്റു കാര്യങ്ങളും,
3: അതെ, കൂടുതൽ സുലഭമായ ഊർജം കൂടുതലുള്ള ഭക്ഷണ രീതി പ്ലസ് അത് കൂടാതെ നമുക്ക് ജനകീയമായിട്ട് നമ്മൾ ഏഷ്യക്കാര് പ്രമേഹത്തിന് കൂടുതൽ സാധ്യത ഉള്ള ആൾക്കാരാണ്. അപ്പൊ ജനറ്റിക് കമ്പോണന്റ് ഉണ്ട്, പക്ഷെ അതിൽ അത് വളരെയധികം കൂട്ടുന്നതാണ് നമ്മുടെ ജീവിതശൈലിയും വ്യായാമില്ലാതെ.
2: അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടിയിൽ നിന്ന് ഏകദേശം തോന്നുവെച്ചാൽ, മുൻകാലത്ത് വളരെ പോഷകം കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയും കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യുന്ന തലമുറയാണ്. ഇന്ന് പോഷകം കൂടിയ ഭക്ഷണം കഴിക്കുകയും എന്നാൽ ഒരു വേർപ്പ് പോലും പറ്റാത്ത ജോലിയിലുള്ള എല്ലാവരും ആ രൂപത്തിലായത് ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് സമൂഹത്തിന് കൊടുക്കാവുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ മറ്റൊന്ന്, പല രോഗങ്ങൾക്കും ഇപ്പോൾ പിന്നെ ടെറ്റനസ് പോലെയുള്ളത് അണുബാധ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പല രോഗങ്ങളുടെ ഓരോ രോഗങ്ങൾക്കും കാരണങ്ങൾ കാണും. പ്രമേഹ രോഗം വാസ്തവത്തിൽ അങ്ങനെ വല്ല അണുബാധയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാരണം അതിന് പറയാനുണ്ടോ ഡോക്ടർ?
3: ഉണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത്, ഇപ്പം ഞങ്ങൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത്, പ്രമേഹം വരുന്നതിന് രണ്ട് കാരണങ്ങളാണ് പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. അതായത് ഇൻസുലിൻ ഉൽപ്പാദനം കുറയുകയും ഉണ്ടാവുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാൻ പറ്റാത്തതുമായ അവസ്ഥ, അതായത് ഇൻസുലിൻ ഉണ്ടാവുന്ന അളവ് കുറയുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിൻ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 20 യൂണിറ്റ് കൊണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിച്ചിരുന്നത് പ്രമേഹ രോഗിയാവുമ്പോൾ അത് 40 യൂണിറ്റ് വേണ്ടി വരും, അത്ര തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസ്. അങ്ങനെ കുറേ നാൾ ഓടിക്കഴിയുമ്പോൾ പാൻക്രിയാസിന് അത് ഉൽപ്പാദിപ്പിക്കപ്പെടാൻ, അതായത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഉണ്ടാവുന്ന ഇൻസുലിൻ നല്ലപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഒരു അതിൻ്റെ ഇപ്പോൾ പ്രമേഹം ഉണ്ടാവണതിൻ്റെ കാരണങ്ങൾ രണ്ടിലൊതുങ്ങുന്നില്ല, ഒരു 8 കാരണങ്ങളായിട്ടാണ്. ഒരു നമ്മുടെ ഒമ്നിയസ് ഒക്ടേറ്റ് എന്നാണ് പറയുക, അതായത് ഒക്ടോപ്പസിൻ്റെ 8 കാലുകളാണ് ഇന്നത്തെ പ്രമേഹത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ ഉണ്ടാവുന്ന അളവ് കുറയുകയും, രണ്ടാമത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, മൂന്നാമത്തെ നമ്മുടെ ഗട്ട് ഹോർമോൺ, നമ്മുടെ ചെറുകുടലിൽ നിന്ന് ഒരു ഹോർമോൺ ഉണ്ടാവുന്നുണ്ട് GLP-1 എന്ന് പറയുന്നു. അത് അതിൻ്റെ പ്രവർത്തനം ശരീരത്തിൽ ഉണ്ടാവുന്ന അളവ് കുറയുകയും ഉണ്ടാവുന്നത് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നതുമാണ് ഒരു കാരണം. അതിനെയാണ് ഇൻക്രിറ്റിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ മരുന്നുകൾ ഉള്ളത്. രണ്ടാമത്, രക്തത്തിൽ നമ്മുടെ കിഡ്നി കൂടി ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ സാധാരണഗതിയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ കൂടുതൽ മൂത്രത്തിൽ കൂടി ഗ്ലൂക്കോസ് പോവുകയാണ് വേണ്ടത്. അതിന് പകരം അതിന് മടങ്ങായിട്ട് കിഡ്നി കൂടി ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യണത് കൂടുതലാണ്. അതാണ് ഒരു തിയറി. രണ്ടാമത്, നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് തന്നെ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ടുണ്ടാവുന്നു. അത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നു. പിന്നെ ഒന്ന്, നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡിസ്ഫങ്ഷൻ ആണ് ഒരു കാരണമായിട്ട് തോന്നുന്നത്. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ഒരു തിയറി ആയിട്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന ഒരു കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുടലിൽ നിങ്ങൾ പറഞ്ഞു പോകുന്ന ചില ബാക്ടീരിയാസ്, ഗട്ട് മൈക്രോബ്സ് എന്ന് പറയുന്നത്. അത് പ്രമേഹത്തിനേക്കാളും കൂടുതൽ നമ്മുടെ കൊഴുപ്പ്, ഒബീസിറ്റിക്ക്,
2: ഈ
3: തടി കൂടിയാൽ ഒബിയസ്ലി നമ്മുടെ പ്രമേഹം വരാനുള്ള സാധ്യതകളും കൂടി കൂടും. അപ്പം അതിന് പറയുന്നത് ചില നമ്മുടെ വലിയ കുടലിലോ ചെറിയ കുടലിലോ ഉണ്ടാകുന്ന ചില ബാക്ടീരിയകൾ ഇത് തടി കൂടുന്നതിന് കാരണമാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ അതിന് ഒരു ഫലപ്രദമായ ചികിത്സയോ ഏതൊക്കെ ബാക്ടീരിയയാണോ അതേ ഇതെന്നുള്ളത് ഇപ്പോഴും ഒരു നമുക്ക് അങ്ങോട്ട് ആധികാരികമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിൽ കണ്ടമാനം ലോകത്ത് റിസർച്ചും കാര്യങ്ങളും നടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പം നമ്മൾക്കും പല മരുന്നുകളും പ്രോഗട്ട് അല്ലെങ്കിൽ പുതിയ ഹെൽത്തിയർ ബാക്ടീരിയനെ വളർത്തുന്ന മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തൈര്. അതിലുള്ള ലാക്ടോബാസിലസ് എന്ന് പറയുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പല ഐസ്ക്രീംസും പ്രോബയോട്ടിക് ഐസ്ക്രീംസ് എന്ന് പറഞ്ഞ് കാണാം. അതായത് ഹെൽത്തിയർ ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ സഹായകമായ ഭക്ഷണങ്ങൾ. പക്ഷേ നമുക്ക് ഇനിയും റിസർച്ച് വേണം അതിൽ, നമ്മൾ ആധികാരികമായി പറയണമെങ്കിൽ.
2: ഇപ്പോഴും ആ മേഖലയിൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഒരു ഈ പ്രമേഹം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചതിന് ഏകദേശം കിട്ടിയ ഒരു ധാരണ, ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് പ്രമേഹം, അത് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നുണ്ട്. ഇതിങ്ങനെ പുറത്തു പോയി, അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തു പോയിക്കൊള്ളൂല്ലേ, ഇതിന് നമ്മൾ വാസ്തവത്തിൽ ഗുളികയൊക്കെ കഴിച്ച് എന്താണ്ടോ, അതോ പിന്നെ ഇതിങ്ങനെ ഭക്ഷണം നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ പോരെ, അങ്ങനെ ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നെ
3: ഭവിഷ്യത്തുകൾ
2: എന്തൊക്കെയാണ് എന്നൊന്ന്.
3: അതായത് പ്രമേഹം നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ പ്രമേഹം നമ്മൾ പറയുന്നത് ഒരു ആറ്റം ബോംബാണ് നമ്മൾ പറയുകയാണെങ്കിൽ. പ്രമേഹമാണ് എല്ലാ കാരണത്തിൻ്റെയും പ്രധാന കോസ്. അപ്പം നമുക്ക് പ്രമേഹം നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ നമ്മൾ രണ്ടായി തലന്തിരിക്കും. ഒന്ന്, ചെറിയ വെസൽസ് അല്ലെങ്കിൽ ചെറിയ രക്തധമനികളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ നമ്മൾ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. വലിയ രക്തധമനികളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിനെ ഉണ്ടാക്കുന്ന നമ്മൾ മാക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നായിട്ടാണ് അത് തരംതിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ നെഫ്രോപ്പതി, കിഡ്നീനെ ബാധിക്കുന്ന അസുഖം. അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരും, സാറേ ക്രിയാറ്റിനിൻ നോർമലാണ്, പക്ഷേ ക്രിയാറ്റിനിൻ നമുക്ക് പൊങ്ങണ അവസ്ഥ എന്ന് പറയുന്ന ഒരു മൂന്നോ അല്ലെങ്കിൽ നാലാമത്തെയോ കിഡ്നീനെ ബാധിച്ചാൽ മാത്രം വരുന്ന അവസ്ഥയാണ്. അപ്പോൾ കിഡ്നീനെ ബാധിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ നമ്മുടെ കിഡ്നിയിലുള്ള മൈനർ ഫിൽറ്റർ ഉണ്ട്, നല്ല അരിപ്പകളുണ്ട് ഗ്ലോമർ ലൈനിൽ, അതിന് ചെറുതായിട്ട് ക്ഷീണം പറ്റുമ്പോഴാണ് നമുക്ക് മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ ചെറിയ അളവിൽ അരിപ്പയിൽ കൂടി ഫിൽറ്റർ ചെയ്യാതെ അരിപ്പയിൽ കൂടി അത് ഓട്ട വീണ പോലെ പോകുന്നത്, അതാണ് മൈക്രോ ആൽബുമിൻ. പിന്നെ മാക്രോ ആൽബുമിൻ, പിന്നത്തെ നാലാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലാണ് നമുക്ക് ക്രിയാറ്റിൻ കൂടുകയും ലാസ്റ്റ് സ്റ്റേജിലാണ് ഡയാലിസിസ് വേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഒന്ന് നെഫ്രോപ്പതി, പിന്നെ ഉള്ളത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി.
2: ക്രിയാറ്റിനിന്റെ അളവ് കൂടുന്നതിന്റെ മുമ്പ് തന്നെ
3: നമുക്ക് പ്രമേഹം കൊണ്ടുള്ള കിഡ്നികളിൽ മാറ്റം,
2: പക്ഷേ പ്രത്യക്ഷത്തിൽ രോഗിക്ക് അത്
3: ഉണ്ടാവില്ല. അപ്പൊ ഉദാഹരണം, ഇപ്പോഴത്തെ എല്ലാ ശാസ്ത്രീയ അവലോകനങ്ങളിലും അവർ പറയണത് ഒരു രോഗി പ്രമേഹ രോഗി ആണെന്ന് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ എല്ലാ കോംപ്ലിക്കേഷൻസിനും നോക്കണം എന്നാണ്. ബിക്കോസ് അതിൻ്റെ കാരണം പറയണത് അവർ പ്രമേഹ രോഗിയാണെന്ന് കണ്ടെത്തുന്നതിനെ ഒരു 5 വർഷം മുമ്പ് അവർക്ക് പ്രമേഹത്തിൻ്റെതായ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്, പ്രീ ഡയബറ്റിക് ആൻഡ് അതർ സ്റ്റേജ്. അപ്പോഴേ അവർക്ക് കോംപ്ലിക്കേഷൻസിനാണ്. അപ്പോൾ ഒരു രോഗി കണ്ടെത്തിയ മുതൽ അപ്പോൾ Type 2, അതായത് നമ്മൾ പറഞ്ഞ ആളുകളിൽ അഡൽസിൽ വരുന്ന ഡയബറ്റീസിൽ, അപ്പോഴേ നമുക്ക് കോംപ്ലിക്കേഷൻസ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനോപ്പതി, പലപ്പോഴും ലൈസൻസ് ടെസ്റ്റിനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിൽ തുള്ളിമരുന്നിറ്റിച്ച് അവരെ റെറ്റിന ഇതിൽ നോക്കണം, സൂക്ഷ്മമായ പ്രമേഹം കൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒന്ന് നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, പിന്നെ ഉള്ളത് നമ്മുടെ സൂക്ഷ്മ ഞരമ്പുകൾ ന്യൂറോപ്പതി. അത് തന്നെ രണ്ട് തരത്തിൽ വരാം. നമ്മുടെ പെരിഫറൽ ന്യൂറോപ്പതി, നമ്മുടെ പുറത്തുള്ള ഞരമ്പുകളിൽ ഉള്ള ബാധിപ്പ്, അതുകൂടാതെ ഓട്ടോണമിക് ന്യൂറോപ്പതി, നമ്മുടെ ആന്തരിക അവയവങ്ങൾ. അപ്പോൾ ആന്തരിക ഓട്ടോണമിക് ന്യൂറോപ്പതിയുടെ ഒന്നാണ് നമുക്ക് ലൈംഗികശേഷി കുറവ്, അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നതാണ് പല പേഷ്യൻസും മുളക് തേച്ച പോലെയോ അല്ലെങ്കിൽ ഷോക്കടിക്കണ പോലെയോ കാലുകളിലും കൈകളിൽ ചുട്ട് നീറ്റൽ. അതെ അതെ, അതാണ് നമ്മൾ ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി എന്ന്. ഇനി വലിയ ധമനികളിൽ വരുന്ന ബ്ലോക്ക് കൊണ്ടാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, പക്ഷാഘാതം, അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തോട്ടം കുറവ്, POVD, പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ. ഇതാണ് വലിയ രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക്. അപ്പം ഇത് ആദ്യം മുതലേ നിങ്ങൾ പ്രമേഹം നല്ലപോലെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒരു 50-60% അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് തടയാൻ പറ്റും. പക്ഷെ നമ്മുടെ അടുത്ത് പേഷ്യൻസ് എത്തുമ്പോൾക്കും ഓൾമോസ്റ്റ് എല്ലാ കോംപ്ലിക്കേഷൻസും ആയിട്ടാണ് അവർ വിദഗ്ധമായ അഭിപ്രായം തേടാൻ വരുന്നത്.
2: ഓക്കെ, മറ്റൊന്ന് പിന്നെ ഇപ്പം നമ്മൾ ഈ പ്രമേഹ രോഗത്തിന് മാത്രമല്ല ഏതിനായാലും ഗുളികകളും ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ ഈ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ഗുളികയും ഇൻസുലിനും എന്നും ഉപയോഗിക്കാതെ തന്നെ ഭക്ഷണം നിയന്ത്രിച്ച് കിഡ്നിയൊക്കെ ബാധിക്കുന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഫുഡ് കൺട്രോളിൽ മാത്രം പോയാൽ മതിയാവില്ലേ? അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ഭവിഷ്യത്തുകൾ എന്താണ്?
3: നല്ലൊരു ചോദ്യമാണത്. അതിപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു ഒരു ആധുനിക ചിന്താഗതി എന്ന് പറയുന്നത് പ്രമേഹം ഓരോ ആൾക്കാരിലും ഓരോ പോലെയാണ്. അതായത് ഇപ്പം നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റില്ല, പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഓരോ രോഗിയുടെ ഡയബറ്റീസ് ആണ് നമ്മൾ ചികിത്സിക്കേണ്ടത്.
2: ഇൻഡിവിജ്വൽ
3: അപ്രോച്ച് ആണ്, ഇൻഡിവിജ്വൽ കെയർ, അതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു ഈ പ്രമേഹം കൊണ്ട് എല്ലാ അവയവങ്ങളെയും ബാധിച്ചിട്ടുള്ള ഒരു രോഗി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, ഞാൻ ഒരിക്കലും പ്രമേഹം തുടങ്ങണ ഒരു രോഗിയെ പോലെ അഗ്രസീവായിട്ട്, അതായത് വളരെ ഇതോടുകൂടി നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യില്ല. ഒരു നല്ല കൺട്രോൾ, അത് നമ്മൾ 3 മാസത്തെ ആവറേജ് ഒരു 7.5-8. ഇപ്പോഴത്തെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ പ്രമേഹം തുടങ്ങുമ്പോഴേ നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് കൺട്രോൾ ചെയ്യുക, ആദ്യത്തെ ഒരു 5-10 വർഷം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിലുള്ള കോംപ്ലിക്കേഷൻസിൻ്റെ സാധ്യത വളരെ കുറവാണ്. അതേസമയം നിങ്ങൾ ആദ്യമേ മുതൽ വിട്ടിട്ട് പിന്നെ അത് കോംപ്ലിക്കേഷൻസ് എത്തിയതിന് ശേഷം ഭയങ്കരമായൊരു കൺട്രോൾ കൊണ്ട് കാര്യം ഇല്ല. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോൾ ഒരു 10-20% രോഗികളിൽ ഡയബറ്റീസ് ഭക്ഷണക്രമത്തിലും വളരെ മിനിമം ഗുളികകളിലോ അല്ലെങ്കിൽ ഗുളികയൊന്നും ഇല്ലാതെ തന്നെ ഷുഗർ നിയന്ത്രണത്തിലാണ്. പക്ഷെ അവർ ഈ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നത് അവരൊരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കണം. അവർ ശാസ്ത്രീയമായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുക, അതായത് രാവിലെ വെറും വയറ്റിൽ ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള രക്തത്തിലെ ഗ്ലൂക്കോസ് നോക്കുക, അതൊരു 90-120 ഇടയിൽ നിർത്തുക. ഭക്ഷണം കഴിച്ചിട്ട്, അതായത് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ, 1.5-2 മണിക്കൂർ, അതൊരു 150-180 ഇടയിൽ നിർത്തുക. 3 മാസത്തെ ആവറേജ് HbA1c ഒരു 7 അടുത്ത്. ഇത് അവർ ഡയറ്റും എക്സസൈസും കൊണ്ട് സ്ഥിരമായിട്ട് അവർ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് മതി. പക്ഷെ അത് നമുക്ക് അങ്ങനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു 10% നോക്കുകയാണെങ്കിൽ ഒരു 10-15% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ബാക്കി ഒരു 85% നമുക്ക് മരുന്നുകളോ കാര്യങ്ങളോ വേണ്ടി
2: വരും. അപ്പോൾ അതിന് ഡോക്ടറെ അഭിപ്രായത്തിൽ, അപ്പോൾ ഈ ആളുകളുടെ ഈ ഭക്ഷണത്തോടുള്ള സമീപനത്തിൽ മാറ്റം വന്നാൽ, അതായത് സ്വയം നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ
3: നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്.
2: പിന്നെ രണ്ട് പല പ്രമേഹ രോഗികളും തമ്മിൽ കാണുമ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് ചില പരസ്പരം ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, എനിക്ക് ഇത്ര വർഷമായി പ്രമേഹ രോഗിയാണ്, പക്ഷെ ഞാൻ ഗുളികയൊന്നും കഴിക്കണില്ല, ഞാനിങ്ങനെ കൺട്രോൾ പോവുകയാണ്, ഭക്ഷണം അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത്തരം ആളുകളിൽ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നത് മാത്രമല്ല അതിൻ്റെ മാനദണ്ഡം, എൻ്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഞങ്ങൾ ഈ ഗുളിക കഴിക്കാതെ ഞാൻ ഭക്ഷണത്തിന് മാത്രം കൺട്രോൾ ചെയ്ത് പോകുന്നു എന്ന് പറയുന്ന ഇത്തരം വ്യക്തികളിൽ ഈ മസിൽ ഞരമ്പുകൾക്ക് അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഇയാളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണോ?
3: അക്കാര്യത്തിൽ
2: ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന്.
3: അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരും, ഞങ്ങൾ ഒരു 4 വർഷമായിട്ട് ഗുളികയൊന്നും കഴിക്കുന്നില്ല, ഇപ്പൊ ഒരു 1 ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ ഞങ്ങള് കല്യാണം കൂടി അല്ലെങ്കിൽ മാങ്ങ കഴിച്ചു ഇത്. പക്ഷെ അവരെല്ലാം നമുക്കിപ്പോൾ ഇന്ന് സംവിധാനങ്ങളുണ്ട്. നമ്മൾ അവരൊരു 3 മാസത്തെ ആവറേജ് നമുക്കൊരു രക്ത ഗ്ലൂക്കോസ് കൊണ്ട് ഏകദേശം നിർണ്ണയിക്കാൻ പറ്റും. HbA1c എന്ന് പറയും, ഒരു 350 രൂപയിൽ ഒഴുതുങ്ങുന്നവര്. അത് നോക്കുമ്പോൾ പലപ്പോഴും 11-12, അത് സാധാരണഗതിയിൽ ഒരു 6.5-7 ഒതുങ്ങേണ്ട ശതമാനത്തിൽ വെക്കേണ്ട ഒരു ടെസ്റ്റ്. ഈ പറയുന്ന രോഗികളുടെ എല്ലാം ഒരു 11-12 നമ്മൾ പ്രാക്ടീസിൽ കാണാൻ. ആൻഡ് അവരുടെ കോംപ്ലിക്കേഷൻസ് നോക്കുമ്പോഴും അവർക്ക് പലപ്പോഴും ചെറുതായിട്ട് ഞരമ്പുകളെ ബാധിപ്പോ ന്യൂറോപ്പതിയോ ഉണ്ട്. അതൊന്നും അവരത് പ്രമേഹം കൊണ്ടാണെന്ന് അവർ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് ഇതാക്കാനോ അവർക്ക് ഇല്ല. അപ്പോൾ ഈ ഡയറ്റിൽ പോകുന്നു എന്ന് പറയുന്ന രോഗികളും പീരിയോഡിക് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് നിയന്ത്രണത്തിലാണ് എന്ന് മാനദണ്ഡത്തിൽ വെക്കുന്നതായ ഒരു നിയന്ത്രണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു വാക്കുകളിൽ ഉദ്ദേശിക്കുന്ന ഒരു കൺട്രോൾ അല്ല.
2: പിന്നെ ഈയിടെ ആയിട്ട് മുമ്പത്തെ കാലത്തെ പോലെ അല്ല, ഇപ്പൊ ചെറിയ വളരെ പ്രസവിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും പലപ്പോഴും പ്രമേഹ രോഗം കണ്ടുവരുന്നു. ഇത് മുതിർന്നവരിൽ കാണുന്ന അതേ പ്രമേഹ രോഗം തന്നെയാണോ? മാത്രമല്ല അത്തരം കുട്ടികളിൽ ഇത് പിന്നെ വിട്ടുമാറി പൂർവസ്ഥിതി പ്രാപിക്കുമോ, അതോ ഇത് കാലാകാലം ഈ കുട്ടി ഒരു പ്രമേഹ രോഗിയായി മാറുമോ? എന്താണ് അത്? അത് മുതിർന്നവരും ഇതൊന്നും ഒരേ ടൈപ്പാണോ? എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ?
3: അതെ അതെ, ഇപ്പോ ഡയബറ്റീസ് തന്നെ പല തരത്തിലുണ്ട്. ഇപ്പൊ ഒരു വർഷത്തിന്റെ മുമ്പ് വരുന്ന ഡയബറ്റീസ്, നിയോനേറ്റൽ ഡയബറ്റീസ് എന്ന് പറയും. അതൊന്നും മുന്നകാലത്ത് ഇത് കണ്ടുപിടിക്കാനോ ഉള്ള ജനറ്റിക് ടെസ്റ്റിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഇതെല്ലാം ഇന്ത്യയിൽ ലഭ്യമാണ്. അപ്പോൾ ഒരു നിയോനേറ്റൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ഡയബറ്റീസ്, അതായത് ഒരു വർഷത്തിന്റെ മുമ്പ് വരുന്ന ശിശുക്കളിൽ കാണുന്ന ഡയബറ്റീസ്, ഒരു വർഷത്തിന്റെ മുന്നേ കണ്ടുവെത്തുന്ന ഡയബറ്റീസ്, അത് മിക്കവാറും ഈ ജനറ്റിക് മ്യൂട്ടേഷൻസ് എന്ന് പറയും, പാൻക്രിയാസിലുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള പ്രക്രിയയിൽ വരുന്ന ചെറിയ മ്യൂട്ടേഷൻസ് ആണ്. അതിനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഈ നമ്മൾ ജനിച്ചു ഒരു വർഷം ആവണേന് മുമ്പ് വരുന്ന ഡയബറ്റീസ് ഒരു 60-70% നമുക്ക് ചെറിയൊരു ഗുളികയിൽ തന്നെ ഈ മ്യൂട്ടേഷൻ ആണ് പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തുകയും, അതാണെങ്കിൽ ഒരു 60-70% ഈ നിയോനേറ്റൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ഗുളികകളിൽ നിയന്ത്രിക്കാൻ പറ്റും. അതേസമയം ഒരു വർഷം കഴിഞ്ഞ് ഒരു 15 ഉള്ളിൽ വരുന്ന ഡയബറ്റീസ്, അത് മിക്കവാറും Type 1, അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ പാൻക്രിയാസിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. ആന്റിബോഡീസ് എന്ന് പറയുന്ന ഇത് ശരീരത്തിൽ തന്നെ ഉണ്ടായി,
2: അതുകൊണ്ടാണ്
3: പാൻക്രിയാസിലുള്ള ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിച്ച് കളയണം. അതിന് ഇന്നത്തെ യുഗത്തിൽ നമുക്ക് ഇൻസുലിൻ അല്ലാതെ വേറൊരു ചികിത്സയില്ല. ഇന്ന് അത് ഇൻസുലിൻ തരാൻ പുതിയ പുതിയ മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾക്കാണെങ്കിലും നമുക്ക് കുറെ പേഷ്യൻസ് ഇൻസുലിൻ പമ്പിലും കാര്യങ്ങളിലും ഉണ്ട്, അതിനുള്ള നൂതന മാർഗങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ഇൻസുലിൻ കുത്തിവെപ്പ് ആവശ്യമാണ്. അതേസമയം ഇന്നത്തെ ജീവിതശൈലിയും മറ്റേതും കൊണ്ട് നമ്മൾ പണ്ട് Type 2 ആളുകളിൽ അഡൽസിൽ വരുന്ന ഡയബറ്റീസ് മുമ്പ് കണ്ടിരുന്നത് ഒരു 25-30 ഇന്ന് പല ജീവിതശൈലി കൊണ്ട് നമ്മളത് 20-30 കണ്ടുവരുന്നു. അതിന് മിക്കവാറും നമുക്ക് ഗുളിക കൊണ്ട് തന്നെ Type 2 ഡയബറ്റീസ് മിക്കവാറും നമ്മൾ ഗുളിക. പിന്നെ വേറെ കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട് സെക്കൻഡറി ഡയബറ്റീസ്. നമുക്ക് പാൻക്രിയാസിൽ കല്ലോ അല്ലെങ്കിൽ പാൻക്രിയാസ് റിമൂവ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന അവസ്ഥയിൽ വരുന്ന ഡയബറ്റീസ് ആണ് സെക്കൻഡറി. പിന്നെ നമ്മൾ കാണുന്ന ഗർഭാവസ്ഥയിലെ പ്രമേഹം, ഇതാണ് നമുക്ക് ഇന്ന് പുതിയ കാലത്തുള്ള ഡയബറ്റീസിന്റെ ബേസിക് ക്ലാസിഫിക്കേഷനും നമുക്കുള്ള ചികിത്സാ മാർഗം.
2: ഇപ്പോ ഈ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് വളരെ കാര്യങ്ങൾ ക്ലിയർ ആയി. പിന്നെ മറ്റൊരു സംശയം, ഇത് പാരമ്പര്യമായിട്ട് പലരും പിന്നെ ഇപ്പൊ ഡോക്ടർ ചെന്നാലും ഡോക്ടർ ചോദിക്കും പിന്നെ നിങ്ങളെ വീട്ടില് പിന്നെ പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ അല്ലെങ്കിൽ അത്തരം രൂപത്തിൽ വീട്ടിൽ ആർക്കൊക്കെ ഉണ്ട് പ്രമേഹം ഉണ്ടോ, അങ്ങനെ ഒരു ഹെറിഡിറ്ററി പാരമ്പര്യമായി വരുന്ന ഒരു രോഗമാണോ ഇത്?
3: അതെ അതെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ജനറ്റിക് കമ്പോണന്റ് ഒരു ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ എൻവയോൺമെന്റൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയും ഇതുമാണ്. ജനറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോ വാപ്പാക്കും ഉമ്മാക്കും ഡയബറ്റീസ് ഉണ്ട്, ഏകദേശം എനിക്ക് വരാനുള്ള ഒരു സാധ്യത 60-70% ഉണ്ട്. ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 25-30% ഉണ്ട്. അപ്പൊ അതിന് ആ ചോദ്യത്തിന്റെ ഒരു വേറൊരു വകഭേദം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ജനറ്റിക്സ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ആദ്യം മുതലേ നമ്മൾ ആരോഗ്യരീതി പരിപാലിക്കുകയും വ്യായാമം കൂടുകയും ചെയ്താൽ നമുക്കിത് വരണത് കുറച്ചും കൂടിയും തടയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലേ വളരെയധികം ആരോഗ്യരീതി ശ്രദ്ധിക്കുകയും വ്യായാമത്തിന് പോവുകയും നമ്മുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള ഒരു നമ്മുടെ ഐഡിയൽ ബോഡി വെയ്റ്റ് നിയന്ത്രിക്കുകയും ചെയ്താൽ നമുക്ക് വരുന്ന പ്രമേഹം വളരെയധികം ലേറ്റായിട്ട് തടയാൻ പറ്റും.
2: അപ്പൊ മറ്റൊരു സംശയം, ചില ആളുകളൊക്കെ പ്രമേഹം ഒന്നുമില്ല ചെറുപ്പം തന്നെ, അത് പഞ്ചസാര നമ്മുടെ ചായ കാപ്പി അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ പഞ്ചസാര വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നാൽ ഭാവിയിൽ ഈ പ്രമേഹം വരാൻ ഉള്ള സാധ്യതക്ക് വല്ല ഗുണവുമുണ്ടോ അങ്ങനെ, അതോ എന്താണ് അതിന്റെ ഒരു?
3: ഇപ്പൊ നമ്മൾ നല്ല ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ആദ്യം മുതലേ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏത് ജീവിതശൈലി രോഗവും വരാനുള്ള രീതി കുറവാണ്. അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിഫൈൻഡ് ഷുഗറാണ്. അപ്പൊ അത് അത്ര നല്ല സാധനമല്ല. അപ്പൊ അത് നമുക്ക് ആവുന്നത്ര അളവ് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ്. ടോട്ടലി അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു പ്രമേഹം വരുന്നതിന് മുമ്പ് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും നല്ലപോലെ വ്യായാമം ചെയ്യുകയും പഴങ്ങളും പച്ചക്കറികളും ധാരാളം കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രമേഹവും അല്ലെങ്കിൽ ഏത് ജീവിതശൈലി രോഗവും നമുക്ക് തടയാൻ വരാനുള്ള സാധ്യതകൾ കുറയും.
2: ഈ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേട്ട പിന്നെ സംശയങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ ഡോക്ടർ ആദ്യം സംസാരിച്ചതെന്നൊക്കെ, ഇതൊരു പിന്നെ സാധാരണ ഇപ്പൊ നമ്മളെ ഈ വാട്ടർ ടാങ്കിലൊക്കെ വെക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനം ഇതുപോലെ, അതായത് ജന്മന സൃഷ്ടാവായ തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തെ കാർബോഹൈഡ്രേറ്റിനെ ഉപയോഗപ്പെടുത്താനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് വഴി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക് സംവിധാനം നമ്മൾ കഴിക്കുമ്പോഴല്ലോ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ആ ഓട്ടോമാറ്റിക് സംവിധാനത്തിന് വരുന്ന ഒരു തകരാറിനാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്
3: അല്ലേ?
2: അതൊരു അപ്പോൾ ആ പാൻക്രിയാസിനെ പൂർവ്വസ്ഥിതി പ്രാപിപ്പിക്കാൻ ഇന്ന് ശാസ്ത്രീയമായി വല്ല സംവിധാനങ്ങളും
3: കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ?
2: അതിന് ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളിക കൊടുക്കുകയല്ലാതെ ഈ ശരീരത്തിലെ പാൻക്രിയാസിനെ റിപ്പയർ ചെയ്ത് പഴയ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് ഉയർത്താനുള്ള വല്ല സംവിധാനങ്ങളും ഇന്ന് ശാസ്ത്രീയമായി
3: ഇന്ന് അത് മുഴുവനായിട്ട് മാറ്റാനുള്ള ഒരു ശാസ്ത്ര സംവിധാനവും നമുക്കില്ല. പക്ഷെ ഇന്ന് പുതിയ പുതിയ മരുന്നുകൾ, ഈ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പുതിയ ഇഞ്ചക്റ്റബിൾസും കാര്യങ്ങളും ഇൻസുലിന് പകരമായിട്ടുള്ള മരുന്നുകൾ, ചിലത് ഈ പാൻക്രിയാസില് പുതിയ കോശങ്ങളിന് സഹായകമായിട്ടുണ്ട് എന്നുള്ളത് പല മോഡൽസിലും കണ്ടെത്തിയിട്ടുണ്ട്.
2: പഠനങ്ങൾ
3: വയ്ക്കും. നമുക്ക് ഫ്യൂച്ചറിൽ വരാം എന്നുള്ള അനുമാനിക്കാം എന്നല്ലാതെ, പക്ഷെ ഇന്നത്തെ ഒരു പുതിയതായിട്ട് ഇന്നിപ്പോ പ്രമേഹത്തിന്റെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു ഇത് റിസർച്ച് വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം, പടച്ചോനോട് സഹായം തേടാം. അതേപോലെ പടച്ചോൻ പറഞ്ഞ പോലെ ഒരു ആരോഗ്യ രീതിയിൽ നമ്മൾ ഖുറാൻ പോലെ ജീവിക്കുകയും ചെയ്താൽ നമുക്കൊരു പരിധിവരെ എല്ലാ ജീവിതശൈലി രോഗങ്ങളിലും നമുക്ക് മുക്തി നേടാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു.
2: അതുപോലെ മറ്റൊന്ന്, ഇപ്പോൾ നമ്മൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കുക, അതുപോലെ ഹൃദയം മാറ്റിവെക്കുക, ഇത്തരത്തിൽ ഈ പാൻക്രിയാസ് മാറ്റിവെക്കുന്ന എന്തെങ്കിലും ശസ്ത്രക്രിയകളോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എന്താണ് ആ കാര്യത്തിൽ?
3: ഉണ്ട്, ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പേഷ്യന്റിന് ഇപ്പോൾ കിഡ്നി പോയി പ്രമേഹം കൊണ്ട്, നമുക്കിപ്പോൾ പാൻക്രിയാസ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പറ്റും. നമുക്ക് ടോട്ടൽ പാൻക്രിയാറ്റിക് പ്ലസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെയും ഒരു അത് വളരെ സക്സസ്ഫുൾ ആണ്. പക്ഷെ സൈമൾട്ടേനിയസ്
2: അതിൽ ഈ കിഡ്നി ഇപ്പോ രണ്ട് കിഡ്നി ഉള്ള ഒരാൾക്ക് ഒരാൾക്ക് കിഡ്നി കൊടുക്കാം, പക്ഷെ പാൻക്രിയാസ് ഒരാളുടെ ശരീരത്തിൽ ഒന്നല്ലേ
3: ഉള്ളൂ. അതെ അതെ,
2: അത് ഒരു പിന്നെ മരണം സംഭവിച്ച രോഗിയിൽ നിന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പാൻക്രിയാസ്?
3: അതിപ്പോ രണ്ട്, മിക്കവാറും നമ്മൾ കാഡാവറിക് ട്രാൻസ്പ്ലാന്റ് ആണ് ഇപ്പോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും പാൻക്രിയാറ്റിക്കലി ബീറ്റാ സെൽസ് മാത്രം എടുത്തിട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പല പഠനങ്ങളും പലയിടത്തും ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ബീറ്റാ സെൽ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇഞ്ചക്റ്റബിൾസ് അത് എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ വീണ്ടും തുടങ്ങേണ്ടതായിട്ട് അവരിൽ വരും. അതായത് ഇൻസുലിൻ ഫ്രീ റേറ്റ്സ്, അതായത് നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റ് കൊണ്ടുള്ള റിസൾട്ട്സ് അത്ര പുരോഗമനം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് പമ്പുകളും ഇൻസുലിൻ ഡെലിവറി ചെയ്യാനുള്ള പമ്പും കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടർ പോലെ തന്നെയുള്ള ഇൻസുലിൻ പമ്പിന്റെ വികസനം കുറച്ചും കൂടിയും കൂടുതലായിട്ട് നടക്കുന്നതിന്റെ ഒരു കാരണം അതാണ്.
2: അവസാനമായിട്ടൊരു കാര്യം കൂടി ഡോക്ടറോട് ചോദിക്കുന്നത്, ഇപ്പോൾ ഭക്ഷണ ക്രമത്തിലൊക്കെ കുറേ നിയന്ത്രണങ്ങളൊക്കെ പറഞ്ഞു, ഒരു അവസാനമായി നമുക്ക് പ്രമേഹ രോഗികൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ്, എന്തൊക്കെ ഭക്ഷണം ആവാം, എന്തൊക്കെ ഭക്ഷണം ആവാൻ പാടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന്.
3: ഇപ്പൊ റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രമേഹ രോഗികളുടെ ഒരു ഐഡിയൽ ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇടക്കിടക്ക് കുറച്ച് കുറച്ച് കഴിക്കുക, അതല്ലാതെ ഒന്നിച്ചടിക്കുക, ഒന്നിച്ച് കഴിക്കാതിരിക്കുക. ആൻഡ് യു ഈറ്റ് മോർ, അഞ്ച് ടൈപ്പിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. പിന്നെ അതേപോലെ തന്നെ അന്നാഹാരം, അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമുക്ക് കഴിക്കാം, പക്ഷെ അത് റെക്കമെൻഡഡ് അളവിൽ മാത്രം. അപ്പൊ നമ്മുടെ ഒരു ഡയറ്റിൽ ഒരു 50-60% കാർബോഹൈഡ്രേറ്റും ഒരു 20-25% പ്രോട്ടീനും ഒരു 10 15 20 ശതമാനം ഫാറ്റുമായിട്ടുള്ള ഇത് കഴിക്കുക. ഈ റിഫൈൻഡ് ഷുഗേഴ്സ് അല്ലെങ്കിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ മൈദ, മൈദയിൽ കലോറി നമുക്ക് ന്യൂട്രീഷനായിട്ടൊന്നും ഇല്ല. അതാണ് നമ്മൾ മിക്കവരും പൊറോട്ടയ്ക്കെതിരെ തിരിയാനുള്ള കാരണം. അത് ബേസിക്കലി നമ്മൾ വീറ്റീന്ന് ഒന്നും ഒഴിവാക്കുന്ന സാധനമാണ്. അപ്പം അങ്ങനത്തെ അത് റിഫൈൻഡ്, വളരെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിന് പകരം നമുക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ

0: നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം. ഇന്നത്തെ ആരോഗ്യവിചാരത്തിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്നത് ഡോക്ടർ ഹനീഷാണ്. പ്രമേഹം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്.
1: നമ്മൾ എത്തി നിൽക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലാണ്. അമീർ ഒറ്റപ്പാലമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഒരിടത്ത് ചെന്നിറങ്ങുമ്പോൾ എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രാർത്ഥന നമുക്ക് പഠിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഒരാൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് യാത്ര ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരിടത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവിടെ ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയെ പദങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശരരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശരരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് അഊദു ബികലിമാത്തില്ലാഹ് അത്താമ്മാത്തി, അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് മിൻ ശരരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിലെ തിന്മയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചതിലെ തിന്മയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന അർത്ഥമുള്ള അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശരരി മാ ഖലഖ്, ഏറ്റവും എളുപ്പമായ നമ്മൾക്കറിയാവുന്ന പദങ്ങൾ ചേർത്തു വച്ചിട്ടുള്ള ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ദുആ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു സ്ഥലത്തിറങ്ങി ആ സ്ഥലത്ത് നിന്ന് യാത്രയാകുന്നതുവരെ യാതൊന്നും അവനെ ഉപദ്രവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ എവിടെ നമ്മൾ യാത്ര ചെയ്ത് ഇറങ്ങുമ്പോഴും ഈ പ്രാർത്ഥന നമ്മൾ മറന്നു പോവരുത്. വളരെ എളുപ്പമുള്ള പ്രാർത്ഥനയാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശരരി മാ ഖലഖ്. അത് നമ്മൾ നിർത്തുമ്പോൾ മിൻ ശരരി മാ ഖലഖ് എന്ന് സുക്കൂന് ചെയ്തുകൊണ്ട് നിർത്താം. ഈ പ്രാർത്ഥന എളുപ്പമുള്ള, ചൊല്ലാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സൃഷ്ടികളുടെ കെടുതികളിൽ നിന്നും ഷെറുകളിൽ നിന്നും സംരക്ഷണം നൽകുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ പതിവാക്കുക, മറന്നു പോവാതെ ആ സമയത്ത് സന്ദർഭങ്ങളിൽ ഓർമ്മയോടുകൂടി ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അമീർ ഒറ്റപ്പാലം. ഒരിടത്ത് ചെന്നിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്.
1: നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നു പൂമരത്തണലിൽ. നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. കാരുണ്യവാനായ അള്ളാഹു എന്ന വിഷയത്തിൽ സുബൈർ സലഫി ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ് ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ പൂമരത്തണലിൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പല സന്ദർഭങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് നല്ല കുറേ ഗാനങ്ങളും കവിതകളും കഥകളുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. പലപ്പോഴും സിനിമയുടെയും അതുപോലെയുള്ള മ്യൂസിക്കിൻ്റെയും ഒക്കെ അതിപ്രസരം കാരണം കൊണ്ട് കേവലം ചില ശബ്ദങ്ങളും ഒച്ചപ്പാടുകളും മാത്രമാണ് നമ്മുടെ കുട്ടികളൊക്കെ കേൾക്കാറുള്ളത്. അതിനപ്പുറത്ത് നല്ല ആശയങ്ങളും ചിന്തകളും നന്മകളും നിറഞ്ഞ ഒട്ടനേകം കലകൾ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത്. ഇന്നൊരു പാട്ടിലൂടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. എല്ലാവരും ഈ പാട്ടൊന്ന് ആദ്യം

രണ്ടു വരിയാണ് ഞാൻ ആകെ പാടിയുള്ളൂ. പക്ഷെ ആ പാട്ടിനിടയിൽ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് പല പേരുകൾ നമ്മൾ വിളിച്ചു. നമ്മൾ മുമ്പ് പഠിച്ച റബ്ബ് എന്ന് നമ്മൾ വിളിക്കേണ്ടായി. റഹ്മാൻ, റഹീം, ഗഫൂർ, റസാഖ്, ഇങ്ങനെ പല പേരുകൾ ആ ഒരു പാട്ടിലൂടെ തന്നെ വരികയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളിലൂടെ അള്ളാഹുവിനെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എത്രമാത്രം സ്നേഹവും കാരുണ്യവും കാണിക്കുന്നു എന്നറിയാൻ സൂറത്തുൽ ഫാത്തിഹ തന്നെ നമ്മൾ നോക്കി. ആദ്യം നമ്മൾ ഔദു ഓതി ബിസ്മി ഓതുമ്പോൾ തന്നെ പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഒന്ന് രണ്ട് ആയത്ത് കഴിയുന്നതോടെ ഫാത്തിഹയിൽ തന്നെ അർറഹ്മാനി റഹീം വീണ്ടും നമ്മളോട് ഒന്നുകൂടിയും പറയുന്നു, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. ഓരോ സൂറത്തുകൾ ഓതുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. അപ്പൊ നമ്മളെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാണ്, അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണ തരുന്നവനാണ്, അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ ഉടമയാണ്. അതവൻ്റെ പേരിൽ തന്നെയും ഇരിക്കുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ റഹ്മാൻ റഹീം. ഈ റഹ്മാൻ എന്ന് നമ്മൾ പറയാൻ കാരണം അള്ളാഹു എല്ലാവരോടും കരുണ കാണിക്കും. അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനോട് പോലും, ലോകത്ത് ഒരു ഇലാഹില്ല, ദൈവമില്ല എന്ന് പറയുന്ന ആളോട് പോലും അള്ളാഹു ചില സന്ദർഭങ്ങളിൽ കാരുണ്യം കാണിക്കും. ഈ ലോകത്തെ മുഴുവൻ ജീവികളോടും അള്ളാഹു കാരുണ്യം കാണിക്കും. അത് റഹ്മാൻ. എന്നാൽ റഹീം എന്ന് പറഞ്ഞാലോ, നല്ലവരായ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ സ്വർഗാവകാശികളായ ആളുകളോട് മാത്രം കാണിക്കുന്ന പ്രത്യേക കാരുണ്യം, അതിനാണ് റഹീം.

അള്ളാഹു മുഅ്മിനീങ്ങളോട് പ്രത്യേകം ഒരു റഹീമായവനാണ്. ഖുർആനില് 114 സ്ഥലത്താണ് അർറഹീം എന്ന് വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഖുർആനിൽ 114 സൂറത്തുണ്ട്, അതേപോലെ 114 സ്ഥലത്ത് അർറഹീം എന്ന നാമം. അത് ബിസ്മി കൂട്ടില്ല കേട്ടോ, ബിസ്മി കൂട്ടുകയാണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര കാരുണ്യമാണ് മനുഷ്യരോട് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, പല പേരുകളും പലതിനോടും ചേർത്താ പറയാം. റബ്ബിർ റഹീം, റഹ്മാനിർ റഹീം, ഗഫൂറുർ റഹീം, തവ്വാബുർ റഹീം, അങ്ങനെ ഓരോന്നും പറയും. പക്ഷെ ആ ഓരോ പേരുകൾക്കൊക്കെ ഓരോ അർത്ഥമുണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കണം. എല്ലാതും ഒരുപോലെയല്ല. റഹീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് ജീവിച്ച് നന്നായി ജീവിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന 99 കാരുണ്യം. അള്ളാഹുവേ, ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങൾ, 99 ഭാഗം നിറഞ്ഞ കാരുണ്യം. ഇവിടെ ദുനിയാവിൽ നമുക്ക് ആകെ ലഭിച്ചിരിക്കുന്നത് 1% അല്ലെങ്കിൽ 1% മാത്രമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ. അതിനെ എത്ര ധാരാളമായി പുഴകളും അരുവികളും വലിയ വലിയ അനുഗ്രഹങ്ങളും പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും വീടും സൗകര്യം എല്ലാം അടങ്ങുന്നതൊക്കെ ആ ഒരു ഭാഗത്തിൽ പെട്ടു. ബാക്കി 99 ഭാഗം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 100-ൽ 99 സ്വർഗത്തിൽ റഹീം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം സ്വർഗത്തിലാ കൊടുക്കുക. സൂറത്തു തൗബ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്, തൗബയെപ്പറ്റി പറയുന്ന ആയത്ത്. അതിൽ 99 ആയത്തിൽ സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മതി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മതി, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്നതായിരിക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു പാപം പൊറുക്കുന്നവനാണ് കരുണാനിധിയുമാണ്. അള്ളാഹൻ്റെ കാരുണ്യമാണത്, അള്ളാഹ പാപം പുറത്തു തരും, അള്ളാഹ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതൊക്കെ വിശാലമായ ഒരു കാരുണ്യമാണ്. അത് എല്ലാവരോടും അങ്ങനെ കൊടുത്തോളണമെന്നില്ല, അതാണ് പ്രത്യേകത. ഈ റഹീം എന്ന പേരിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആ സ്വർഗീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുക, നമസ്കരിക്കുക, തക്വ കാണിക്കുക, നല്ല ഈമാനോട് കൂടെ ജീവിക്കുക, അങ്ങനത്തെ ഒക്കെയാണ് അള്ളാഹുവിൻ്റെ റഹീം എന്ന കാരുണ്യം കിട്ടുക എന്നർത്ഥം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്താ അറിയോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ എവിടെയെങ്കിലുമൊക്കെ വിവേകമില്ലാതെ, അറിവില്ലായ്മ ഇല്ല, പക്വത ഇല്ലായ്മ, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റ ദുസ്വഭാവങ്ങൾ വരും. അങ്ങനെ മനുഷ്യന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വരുന്ന പാപങ്ങൾ എത്രയുണ്ടെങ്കിലും അള്ളാഹു അത് പൊറുത്തു കൊടുക്കുന്ന തന്നെ വലിയ കാരുണ്യല്ലേ. അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നു എന്നത് തന്നെയും വലിയ ഒരു കാരുണ്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ ദുനിയാവിലും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അതെന്തൊക്കെയാ? അള്ളാഹുവിനും റസൂലിനെയും അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അള്ളാഹുവും റസൂലും എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. കണ്ടോ, ഖുർആൻ പറയാ, അള്ളാഹിനെ അനുസരിച്ച്, റസൂലിനെ അനുസരിച്ച് ജീവിച്ചോ നിങ്ങളോട് അള്ളാഹു കരുണ കാണിക്കും. അതുപോലെ ഖുർആൻ ഓതി അതിലുള്ള ആശയങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത്, ഓതുമ്പോൾ തന്നെ ഒരു റഹ്മത്ത് ലഭിക്കാനുണ്ട്. അത് ഖുർആൻ ഓതുന്നൊരു സദസ്സിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ നമ്മെ വന്ന് ആശ്വസിപ്പിക്കുന്ന പറഞ്ഞ്, ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്ന പറഞ്ഞ്.

0: തുർഹമൂൻ. ദാ ഈ അനുഗ്രഹീത ഗ്രന്ഥമിതാ നിങ്ങൾക്ക്, ഫത്തബിഊ അത് നിങ്ങൾ പിൻപറ്റി ജീവിച്ചോളീം, വത്തഖൂ സൂക്ഷ്മതയോടെ ജീവിച്ചോളൂ, ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, റഹ്മത്ത് കിട്ടും. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലും അതിൽ പെട്ടു എന്ന് പറഞ്ഞ് ഖുർആൻ ഇങ്ങനെ ഓതുക. അത് നമ്മൾ ഒരാൾ ഓതുന്നത് ഇങ്ങനെ ഉസ്താദ് ഓതുകയാണ്, അല്ലെങ്കിൽ ഒരാളൊരു ടിവിയിലോ ഫോണിലോ ഒക്കെ ഇങ്ങനെ ഒരു ഓത്ത് നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് പോലും നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് കിട്ടുന്ന. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. നിങ്ങൾ ഖുർആൻ ഓതി കേൾക്കുന്ന സമയത്ത് മൗനം പാലിച്ച് ശ്രദ്ധയോടെ ഇരിക്കൂ, നിങ്ങളോട് അള്ളാഹു കരുണ കാണിച്ചേക്കാം. ഇതൊക്കെ ഖുർആനിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നില്ല, അഞ്ചു നേരം നമസ്കരിക്കുന്ന ആ കാര്യം പോലും അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക റഹ്മത്ത് നമുക്ക് ലഭിക്കും. നമസ്കരിക്കാതെ പോകുന്നൊരു വ്യക്തിക്കത് ലഭിക്കില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളുള്ള നമസ്കാരത്തോടെ സക്കാത്ത് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞിടത്തും നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. ഇസ്തിഗ്ഫാർ നടത്തുന്നവരെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വല്ലാത്തൊരു കഴിവാ.
1: ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ അടുത്തുണ്ടായിരിക്കും.
0: വളരെ അടുത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സദഖ ചെയ്യുന്നു, നമ്മൾ നന്മ ചെയ്യുന്നു, നമ്മൾ പുഞ്ചിരിക്കുന്നു, തസ്ബീഹ് ചെയ്യുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നു, അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കിങ്ങനെ വന്നു കിട്ടിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. അപ്പൊ അള്ളാഹു നമ്മളോട് എത്ര കരുണ കാണിക്കുന്നില്ലേ. പക്ഷെ അള്ളാഹ് പറയാണ്, ദുനിയാവിലുള്ള മനുഷ്യരോട് ജീവികളോട് കരുണ കാണിക്കാത്തവർക്ക് അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിക്കുക, അവരോട് അള്ളാഹു കരുണ കാണിക്കൂല. മനുഷ്യരോടും ജീവികളോടും മൃഗങ്ങളോടും മിണ്ടാപ്രാണികളോടൊന്നും അലിവ് തോന്നാത്ത, ദയ തോന്നാത്ത, കരുണ തോന്നാത്ത മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല. ഹദീസാണ്, ഒറ്റ വരികയുള്ളൂ, പഠിക്കാൻ കഴിയും പെട്ടെന്ന്. മല്ലായർഹമു കരുണ കാണിക്കാത്തവർക്ക് ലായുർഹമു കരുണ നൽകപ്പെടുകയില്ല.
2: മനുഷ്യരോടും ജീവികളോടും നമ്മൾ കരുണ കാണിക്കൂല, അങ്ങനത്തോരോട് അള്ളാഹു കരുണ കാണിച്ചു കൊടുക്കൂല.
0: നമ്മളോട് പറഞ്ഞെന്തറിയോ, ഭൂമിയിലുള്ള ജീവികളോടും മനുഷ്യരോടും ജന്തുക്കളോടൊക്കെ നിങ്ങൾ കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആരാ ആകാശത്തുള്ളവൻ? നമ്മുടെ അല്ലാ, നമ്മുടെ റബ്ബ്, നമ്മുടെ റഹീമെന്ന് നമ്മൾ വിളിക്കുന്ന അള്ളാഹു ആകാശത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തുന്നു. ആകാശത്തിലുള്ളവൻ എന്ന് അള്ളാഹു പറയുന്നു. ആകാശത്തിലേക്ക് പ്രാർത്ഥനകൾ എത്തുകയില്ല എന്ന് പറയുന്ന ഹദീസ്, അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു ആകാശത്തുള്ളവനാണ്, അള്ളാഹു ആകാശത്തിലുള്ളവനാണ്. അവൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കാൻ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കൂ എന്നർത്ഥം. അതേപോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കുക, അള്ളാഹു റഹീമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ അത് പ്രാർത്ഥനയിലൊക്കെ അങ്ങനത്തെ പേരൊക്കെ വരണം. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനു, എല്ലാവരും ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി ജീവിച്ച ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഹിജറ പോകുമ്പോൾ കൂടെ വന്ന ആളായിരുന്നു. പ്രവാചകന് അസുഖങ്ങളും മറ്റൊക്കെ വന്നപ്പോൾ ഇമാമായി നിന്ന് ഏൽപ്പിച്ച ആളായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രവാചകന് സ്വന്തം മകളായ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ധാരാളം ഒരു ഖലീഫ എന്നതിനപ്പുറത്തൊരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരു ദിവസം പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറയും, നബിയെ, ഞമ്മളിങ്ങനെ നമസ്കരിക്കാനിരിക്കുമ്പോൾ അത്തഹിയാത്തിൽ കുറച്ചു സമയം കിട്ടിയാൽ ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത്തഹിയാത്ത് പറയണം, സ്വലാത്തു ചൊല്ലണം, പ്രാർത്ഥനകളുണ്ട്, എന്നിട്ട് അവസാനം സമയം കിട്ടുകയാണെങ്കിൽ എന്തു പ്രാർത്ഥിക്കണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വല യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത فاغفر لي مغفرة من عندك وارحمني وارحمني انك انت الغفور الرحيم.
2: അവിടെയും റഹീം എന്ന പേര് വന്നു. അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം.
0: ഇങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം നമ്മൾ. എന്നിട്ടത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾ അറിയിക്കണം. ഇന്ന ക്ലാസ്സിലൂടെ എനിക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന ലഭിച്ചു, ഞാനത് പഠിച്ചു എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കണം. നമുക്ക് ഉസ്താദുമാർക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈ ഓരോ സദസ്സുകളിലൊക്കെ പോയിരിക്കുമല്ലോ, കുട്ടി ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നാട്ടിലെ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിരുന്ന, അപ്പോഴും നബി പറയുക, അള്ളാഹുവേ കരുണ കാണിക്കണം, നീ കാരുണ്യവാനാണ്, പാപങ്ങൾ പുറത്തു തരണം.
2: റബ്ബി ഗഫിർലീ വതുബ് അലയ്യ ഇന്നകത തവ്വാബുർ റഹീം.
0: സ്വഹാബിമാർ പറയാ, നമ്മൾ ആ നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിങ്ങനെ എണ്ണാൻ തുടങ്ങിയാണ്ടല്ലോ, ഒരു 100 തവണയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും കുറച്ച് സമയം ഒരു സദസ്സിൽ പോയി ഇരിക്കുകയാണെങ്കിൽ.
2: റബ്ബി ഗഫിർലീ വതുബ് അലയ്യ ഇന്നക അൻതത്തവ്വാബുർ റഹീം.
0: അപ്പോൾ ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു ചെറിയ പേരിനെ പറ്റി ഇങ്ങനെ ഒരു ചെറിയ വിശദീകരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യം അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു പാട്ട് നമ്മൾ പഠിക്കേണ്ടായി. ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട് എല്ലാവർക്കും.

0: അപ്പൊ ആ പാട്ടിലൂടെ കുറെ പേരനെ നമുക്കതിലൂടെ പഠിക്കാൻ പറ്റും. കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പേരിനെക്കുറിച്ച്, അള്ളാഹു നമുക്ക് മാപ്പ് തരുന്നവൻ എന്ന അർത്ഥം വരുന്ന പല വിശേഷണങ്ങളടങ്ങിയ പേരുകൾ അള്ളാഹുവിനുണ്ട്. അതൊക്കെ നമ്മളും പഠിച്ചും മനസ്സിലാക്കിയിട്ടും പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാവുക. അതിൻ്റെ നേരെ വിപരീതമാണ് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ കിട്ടുക, അതിൽ നമ്മൾ പങ്കാളികളാവാനും പാടില്ല. അതുകൊണ്ട് നമ്മളൊക്കെ നമ്മുടെ സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരത്തിൽ നല്ല വിവരങ്ങൾ ലഭിക്കുന്ന പ്രോഗ്രാമുകൾ കേൾക്കുക, പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക, നല്ല സദസ്സുകളിൽ പോയി ഇരിക്കുക, അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ സംശയങ്ങൾ ഉള്ളതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ പഠിക്കുക. നമ്മുടെ കൂട്ടുകാരോട്, ക്ലാസ്സിലെ നമ്മുടെ സ്കൂളിലും മദ്രസയിലും കളിക്കാൻ പോകുന്നിടത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് പറയാനുള്ളത് സിനിമയെക്കുറിച്ചല്ല, മ്യൂസിക്കിനെക്കുറിച്ചല്ല, വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല, നമുക്ക് പൂമരത്തണലിനെ പോലെ, പീസ് റേഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ മദ്രസയെ പോലെ, ടെലിവിഷനെ പോലെ, സ്റ്റാർക്വസ്റ്റിനെ പോലെയുള്ള പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തി കൊടുത്ത് നമ്മൾ അവരെയും ഈ നന്മയിലേക്ക് ക്ഷണിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ
2: ഒരൽപ്പം രചനയിൽ 1000 ആശയങ്ങൾ പകർന്നു തരുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ടി ചാണ്ടി രചിച്ച വിദൂരതയിലേക്ക് നോക്കൂ എന്ന രചനയ്ക്ക് ശബ്ദം നൽകുന്നു മൻസൂർ മണ്ണാർക്കാട്.
3: വിദൂരതയിലേക്ക് നോക്കൂ. നമ്മുടെ വീടിൻ്റെ കണ്ണാടി ജനലുകളിൽ കൂടി പുറത്തുള്ള ഉജ്ജ്വലമായ പ്രകൃതി ദൃശ്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പ്രകാശം കടന്നുവരുന്ന ആ ജനലുകൾക്കു നേരെ നാം പുറം തിരിഞ്ഞു നിന്നാലോ ആ മനോഹര ദൃശ്യം നമുക്ക് കാണാൻ പറ്റില്ല. അഥവാ ജനലിന് അഭിമുഖമായി ഇരുന്നാൽ തന്നെയും അതിൻ്റെ കണ്ണാടി അഴുക്കും പൊടിയും പിടിച്ചതാണെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിത വളരെയൊന്നും കണ്ട് ആനന്ദിക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൻ്റെ നേർക്കുള്ള നോട്ടവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കും പൊടിയും നിത്യവും തുടച്ചു നീക്കാത്ത പക്ഷം നമ്മുടെ സ്വന്തമായ അനുഭവങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ വികൃതമായി മാത്രമേ കാണാൻ കഴിയൂ. ആധ്യാത്മികമായ സ്വച്ഛതയും ധാർമ്മികമായ സന്തോഷവും പരിരക്ഷിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് ഇടയ്ക്കിടെ ആത്മപരിശോധന നടത്തുന്നത്. എന്നാൽ തന്നിലേക്കു തന്നെ കൂടുതലായി നോക്കിക്കൊണ്ടിരിക്കുന്നതും ആപൽക്കരമാണ്. അപ്രകാരം ചെയ്താൽ ദൂഷിതമായ ഒരവസ്ഥയോട് കെട്ടുപിണഞ്ഞു പോകാൻ ഇടയാകും. ഉള്ളിലേക്കും കീഴോട്ടും നോക്കാതിരിക്കുക, നേരെ മറിച്ച് പുറത്തേക്കും മേലോട്ടും നോക്കുക. നമ്മുടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും പർവ്വത സമാനമായി തോന്നിയേക്കാം. എന്നാൽ ആ പർവ്വതങ്ങൾക്കപ്പുറത്ത് അരികിൽ തങ്കക്കസവ് തുന്നിച്ചേർത്ത ചക്രവാളങ്ങളുണ്ട്. അനന്തവിസ്തൃതമായ ആ ചക്രവാള സീമയിലേക്ക് നമുക്ക് നോട്ടം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനക്ലേശങ്ങളാകുന്ന പർവ്വതങ്ങൾ അണുപ്രായമായി ചുരുങ്ങിപ്പോകും. നമ്മുടെ മൂക്കിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ മേൽ അടയിരുന്ന് അവയ്ക്ക് ചൂടുകൊടുക്കാതിരിക്കുക. പ്രശ്നങ്ങളുടെ മേൽ എത്രമാത്രം തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം അവ വലുതായി കാണപ്പെടുകയും കൂടുതൽ ഹ്രസ്വദൃക്കുകളായി തീരുകയും ചെയ്യും. വിദൂരതയിലേക്ക് നോക്കുവാൻ പഠിക്കുക.
1: ഇതുവരെ നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. വിദൂരതയിലേക്ക് നോക്കൂ എന്ന തലക്കെട്ടിൽ ടി ചാണ്ടി രചിച്ച രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
2: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: നാമങ്ങൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നു ഷമീർ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അല ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് കനിഞ്ഞേകി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളും പൂർണതയുള്ള വിശേഷണങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് വിശ്വാസിയുടെ ഈമാൻ അധികരിക്കുകയും ദീനിനോടുള്ള താൽപ്പര്യവും ആദരവും കൂടുകയുമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഓരോ നാമങ്ങളും അവ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും മനസ്സിലാക്കുന്നതിനനുസരിച്ച് വിശ്വാസിയുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി മാറ്റങ്ങളും നേട്ടങ്ങളും അതുണ്ടാക്കും എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ നാമങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ആ അസ്മാ ഉൽ ഹുസ്ന നമ്മൾ അറിയണം, പഠിക്കണം, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അതിൻ്റെ താല്പര്യങ്ങളനുസരിച്ച് ജീവിക്കാൻ നമുക്കാകണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ 81-ാമത്തെ നാമമായി നാം പഠിക്കാനെടുക്കുന്നത് അൽ ഹയ്യ് എന്ന നാമമാണ്, അഥവാ ലജ്ജിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹയാ ഉള്ളവൻ, ലജ്ജയുള്ളവൻ. അത് സൃഷ്ടികളുടേതുപോലെ മനുഷ്യന്മാരായ നമ്മൾ നാണം പ്രകടിപ്പിക്കാറുണ്ട്, അതുപോലെയുള്ള ഒന്നല്ല. മറിച്ച് ഹയ ഉക്കറമിൻ വബിർറിൻ വജൂദിൻ വജലാലിൻ, ഔദാര്യത്തിൻ്റെ, നന്മയുടെ, പുണ്യത്തിൻ്റെ, ഉദാരതയുടെ, മഹത്വത്തിൻ്റെ എല്ലാം പൂർണ്ണ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അടങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ ലജ്ജ എന്ന് പറഞ്ഞാൽ. അല്ലദീ യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ ഇലൈഹി യദൈഹി, അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ, അവനോട് ആവലാതി ബോധിപ്പിച്ച്, സങ്കടം പറഞ്ഞ്, ആഗ്രഹങ്ങൾ ചോദിച്ച് ഒരടിമ പടച്ചറബിനോട് തേടുകയാണ്, മനസ്സിൽ തട്ടി നിഷ്കളങ്കമായി ചോദിക്കുന്നൊരു ചോദ്യം എങ്കിൽ അല്ലാഹു അയ്യറുദ്ദഹുമാ സിഫറ, ആ കൈകളെ വെറും കൈയോടെ മടക്കാൻ അല്ലാഹു ലജ്ജിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അല്ലാഹു നമ്മൾ ചോദിച്ചാൽ, നമ്മൾ തേടിയാൽ തരാതെ വിടാൻ ലജ്ജിക്കുന്ന, അഥവാ ആ തേട്ടങ്ങളൊക്കെയും ഫലപ്രദമായി നമുക്ക് അനുകൂലമാക്കി നന്മകളാക്കി പുണ്യങ്ങളാക്കി മാറ്റുന്ന അല്ലാഹു, ആ റബ്ബിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. ചിലപ്പോൾ ഫൽ അബ്ദു യുജാഹിറുഹു ബിൽ മഅസിയ മഅ അന്നഹു അഫ്ഖറു ശൈഇൻ ഇലൈഹി, മനുഷ്യന്മാർ, സൃഷ്ടികൾ പടച്ചറബിനോട് ധിക്കാരം കാണിക്കാൻ ധൈര്യപ്പെടും, പരസ്യമായി പല തെറ്റുകളും വൃത്തികേടുകളും കുഫറും ശിർക്കുമൊക്കെ പരസ്യമായി ചെയ്യുന്ന ആളുകൾ, ആ മനുഷ്യനാകട്ടെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവനാണ്. അവൻ ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും എന്ന് വേണ്ട, അവൻ നിൽക്കുന്ന ഭൂമി എല്ലാം, അനേകായിരം അനുഗ്രഹങ്ങൾക്കിടയിലൂടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പരസ്യമായി ധിക്കാരം ചെയ്യുന്ന മനുഷ്യൻ. വലാക്കിന്ന റബ്ബ സുബ്ഹാനഹു മഅ കമാലി ഗിനാഹു വതമാമി ഖുദ്റതിഹി യസ്തഹി, അവൻ്റെ പരിപൂർണമായ കഴിവും ശക്തിയും ധന്യതയും എല്ലാമുണ്ടായിട്ട് ആ സൃഷ്ടിയെ ഞൊടിയിടയിൽ നിസ്സാര സമയം കൊണ്ട് നശിപ്പിച്ചു കളയാൻ കഴിവുള്ളവനാണ് അള്ളാഹു, എന്നിട്ടും അവനോട് പ്രതികാരം ചെയ്യാൻ അള്ളാഹു ലജ്ജിക്കുന്നു, അവന് മാപ്പാക്കുന്നു, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു, ഇനിയും തിരുത്താൻ, നന്നാകാൻ അവസരം നൽകുന്നു. മാ ഗറക്ക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിനെ സംബന്ധിച്ച് നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയ, നിന്നെ വഞ്ചിച്ചു കളഞ്ഞ വസ്തുത എന്താണ് എന്നാണ് ഖുർആൻ ചോദിച്ചത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവനാണ് എന്നറിയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വമാണത് മനസ്സിലാക്കി തരുന്നത്. അപ്രകാരം തന്നെ വയുഹിബ്ബു അഹലൽ ഹയാ, നാണമുള്ള, ലജ്ജയുള്ള, ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ലജ്ജയില്ലാതെ എന്തും സംസാരിക്കുന്ന, എന്തും പ്രവർത്തിക്കുന്ന, ഏതു കോലവും കെട്ടുന്ന ചില ആളുകളുണ്ട്. അത് ഒരു ഈമാനുള്ള വിശ്വാസിയുടെ രീതിയല്ല, ശൈലിയല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തന്റെ നൂനിയയിൽ പറയുന്നു, വഹുവൽ ഹയ്യു ഫലൈസ യഫ്ലഹു അബ്ദഹു ഇൻദ തജാഹുരി മിൻഹു ബിൽ ഇസ്യാനി. അള്ളാഹു ലജ്ജയുള്ളവനാണ്, ഹയാ ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഫലൈസ യഫ്ലഹു അബ്ദഹു, അവൻ അവൻ്റെ ദാസനെ നിന്ദിക്കുകയില്ല, അപഹസിക്കുകയില്ല. ഇൻദ തജാഹുരി മിൻഹു ബിൽ ഇസ്യാനി, അല്ല പറഞ്ഞ കാര്യങ്ങളെ ധിക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്ന, പരസ്യമായി ആ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ അയാൾ രഹസ്യമായി ചെയ്യുന്ന ഏതെങ്കിലും ഒരു തെറ്റുകുറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി അയാളെ നിന്ദിക്കാൻ, അപഹസിക്കാൻ അള്ളാഹുക്കൊരു പ്രയാസമല്ല. പക്ഷേ അങ്ങനെ ചെയ്യാതെ അയാൾക്ക് വീണ്ടും അവധി നീട്ടിക്കൊടുക്കും, നന്നാകാൻ തിരുത്താനുള്ള അവസരങ്ങൾ നൽകും. അത് അള്ളാഹുവിൻ്റെ ഹയാഇൻ്റെ ലജ്ജയുടെ ഭാഗമാണ്. ലാക്കിന്നഹു യുൽഖി അലൈഹി സിത്തറഹു, ആ മനുഷ്യൻ ചെയ്ത തെറ്റ് അത് മറച്ചുവെക്കാൻ ഒരു മറ പോലും അള്ളാഹ് ഇട്ടുകൊടുക്കാൻ, അയാളെ വഷളാക്കാതെ, അയാളുടെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് അയാൾ അപഹസിക്കപ്പെടാതിരിക്കാൻ അള്ളാഹു ഒരു സിത്രത്ത്, ഒരു സിത്താർ അള്ളാഹു നൽകുന്നു. ഫഹുവ സിത്തീറു വസ്വാഹിബുൽ ഗുഫ്രാനി, മനുഷ്യന്മാർ തെറ്റ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ മറച്ചുവെക്കുകയും അതേപോലെ തന്നെ അവരുടെ പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിനെ അറിയുന്ന ഒരടിമക്ക് എങ്ങനെയാണ് ആ പടച്ചറബിനെ വെറുത്ത് പേടിച്ച് അകന്നുപോകാൻ സാധിക്കുക? അവനോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും ആദരവും അടുപ്പവുമായിരിക്കും ഉണ്ടാവുക. വല്ലാഹു അസ്സ വജല്ല ഹുവൽ ഹയ്യുൽ ലദീ തകഫല ബി ഇബാദിഹി വ ബി അർസാഖിഹിം. അള്ളാഹു അവൻ്റെ ഹയാഇൻ്റെ ഭാഗമാണ് അള്ളാഹുവിൻ്റെ അടിമകളെ മൊത്തത്തിൽ അവരുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നത്. അവരുടെ റിസ്ക്, അവരുടെ അന്നം, അവരുടെ ഉപജീവനം അള്ളാഹു ഏറ്റെടുക്കുന്നു എന്നത്. ലിഅന്നഹു ലൈസലഹും അഹദുൻ സിവാഹു, കാരണം ആ അടിമകൾക്ക് അള്ളാഹുവല്ലാതെ ആരുമില്ല എന്നതിനാൽ അവർക്ക് വേണ്ടത് അവൻ എപ്പോൾ നൽകിക്കൊണ്ടിരിക്കും. ഫഹുവല്ലദി യഖ്ബലു തൗബത്തഹും വയുവഫിഖു മുഹ്സിനഹും വയസ്മഉ ദുആഅഹും. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെയും ലജ്ജയുടെയും ഭാഗമാണ് അവർ പടച്ചറബിനോട് ആത്മാർത്ഥമായി കേണ് അപേക്ഷിക്കുമ്പോൾ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു എന്നത്. അവർ ചെയ്ത തിന്മയുടെ പേരിൽ പ്രതികാരം ചെയ്യാനല്ല, അവരുടെ പശ്ചാത്താപത്തെ ആത്മാർത്ഥവും നിഷ്കളങ്കവുമെങ്കിൽ സ്വീകരിക്കാനാണ് ഹയാ എന്ന അവൻ്റെ ലജ്ജ പ്രേരിപ്പിക്കുന്നത്. വയുവഫിഖു മുഹ്സിനഹും, അള്ളാഹുവിൻ്റെ അടിമകളിലെ നന്മ ചെയ്യുന്ന മുഹ്സിനീങ്ങളെ, കൂടുതൽ നന്മക്ക് വേണ്ടി അള്ളാഹു തൗഫീഖ് നൽകുന്നത് അവൻ്റെ ഔദാര്യവും അവൻ്റെ ഹയാ കൊണ്ടുമാണ്. അതേപോലെ അവരെ നിസ്സാരരായിട്ടും അവരുടെ തേട്ടങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കും. അവരുടെ പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും അവൻ തല്ലിക്കടത്തുകയില്ല, അവരെ നിരാശപ്പെടുത്തുകയില്ല. അപ്പോൾ അള്ളാഹു സുബഹാനഹു വ തആലയുടെ പൂർണ്ണതക്കുള്ള ഒരു വിശേഷണമാണ് ഹയാ എന്നത്. അതൊരിക്കലും മനുഷ്യന്മാർ മറ്റേതെങ്കിലും തരത്തിൽ മനസ്സിലാക്കുന്നത് പോലെ തെറ്റായ രീതിയിലല്ല, അല്ലെങ്കിൽ മോശമായ ഒരു അവസ്ഥയിലല്ല. ഒരാൾ നഗ്നനായി കുളിക്കുന്നത് കണ്ടപ്പോൾ, ആളുകൾക്കിടയിൽ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് കുളിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയ രംഗം ഹദീസിലുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ, തീർച്ചയായും അള്ളാഹു ലജ്ജാശീലനാണ്, ലജ്ജയുള്ളവനാണ്, ന്യൂനതകൾ മറച്ചുവെക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ലജ്ജയെയും മോശപ്പെട്ട കാര്യങ്ങൾ മറച്ചുവെക്കുന്നതിനെയും അവൻ ഇഷ്ടപ്പെടുന്നു. ഫൈദ ഖത്തസല അഹദുക്കും ഫൽ യസ്തത്തിർ, അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ ഒരു മറ സ്വീകരിക്കട്ടെ. അപ്പോൾ അള്ളാഹു സുബഹാനഹു വതആലയുടെ ഈ നാമവും വിശേഷണവുമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ അതിൻ്റെ ചില അനുരണനങ്ങൾ, ചില ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് സംസാരിക്കുന്ന വിഷയത്തിൽ, പെരുമാറ്റങ്ങളുടെ വിഷയത്തിൽ, ആളുകളുമായി ഇടപെടുകുന്ന മേഖലകളിലൊക്കെ ആ ലജ്ജയും മാന്യതയും ഉണ്ടാകണം. അതേപോലെ നമ്മുടെ ന്യൂനതകളും കുറവുകളുമൊക്കെ അള്ളാഹു മറച്ചുവെച്ച് നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിമാനത്തിന് പോറലേൽക്കാതെ അള്ളാഹു നമ്മളെ കാത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരോടും അഹ്സിൻ കമ അഹ്സൻ അള്ളാഹു ഇലൈക്, അള്ളാഹു നിന്നോട് നന്മ കാണിച്ചതുപോലെ നീ മറ്റുള്ളവരോട് നന്മ കാണിക്കണം എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ, നമുക്ക് മറ്റുള്ളവരുടെ കുറവുകളും ന്യൂനതകളും ചികഞ്ഞു നോക്കി അത് പാടിപ്പറത്തി ആളുകൾക്കിടയിൽ പരസ്യപ്പെടുത്തി അയാളെ വഷളാക്കാൻ ഒരിക്കലും തുനിയരുത്. അങ്ങനെ വിശ്വാസി ആരുടെയെങ്കിലും ന്യൂനതകളും കുറവുകളും മറച്ചുവച്ചാൽ അള്ളാഹു നമ്മുടെയും ന്യൂനതകൾ മറ്റുള്ളവർക്കിടയിൽ വഷളാക്കപ്പെടാത്ത വിധത്തിൽ മറച്ചുവെക്കുമെന്ന്. ഏത് തെറ്റുകളും തോന്നിവാസങ്ങളും ചെയ്യുന്നവരെ രക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുവാനും തെറ്റുകളിൽ അവർക്ക് തുടരുവാനുമുള്ള ഒരു സാഹചര്യമല്ല അതിലൂടെ ഉണ്ടാക്കുന്നത്. കാരണം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ പരസ്യമായി അവഹേളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇസ്ലാം എന്തു പറഞ്ഞു? ഉൻസുർ അഹാ കലാലിമൻ ഔ മദ്ലൂമ, അക്രമിയായ നിന്റെ സഹോദരനെയും നീ സഹായിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അക്രമത്തിന് കൂട്ടുനിന്നുകൊണ്ടല്ല സഹായിക്കേണ്ടത്, അയാളെ ആ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം, തിന്മകളിൽ നിന്ന് അയാളെ മോചിപ്പിക്കുവാൻ സാധിക്കണം. അത് അയാൾക്കുള്ള സഹായമാണ്. അപ്പോൾ പടച്ചറബിൻ്റെ അനേകായിരം അനുഗ്രഹങ്ങൾക്കിടയിൽ നാം ജീവിക്കുമ്പോൾ അവൻ തന്നതേയുള്ളൂ നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്നിട്ടും അവനെ ധിക്കരിക്കുന്നതിന് ലജ്ജയില്ല എങ്കിൽ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന അക്രമികളും തെമ്മാടികളുമായ മനുഷ്യന്മാർ എത്രമാത്രം മോശമായ അവസ്ഥയിലാണ് ഉള്ളത്. സലഫു സ്വാലിഹീങ്ങൾ പറയുമായിരുന്നു, അലിംതു അന്നല്ലാഹ മുത്തലിഉൻ അലയ്യ, എനിക്കറിയാം എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന്. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലും നോട്ടത്തിലുമാണ് ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കി. ഫസ്തഹയ്തു അയ്യറാനീ അലാ മഅസിയ, അതുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ ഞാൻ ഏതെങ്കിലും ധിക്കാരത്തിൽ ഏതെങ്കിലും പാപത്തിൽ തിന്മയിൽ ഉണ്ടാകുന്നത് എൻ്റെ റബ്ബ് കാണുന്നതിനെ ഞാൻ ലജ്ജിച്ചു. അള്ളാഹുവിൻ്റെ ലജ്ജ പഠിക്കുമ്പോൾ തന്നെ ആ റബ്ബ് എന്നെ അരുതാത്ത ഏതെങ്കിലും സന്ദർഭങ്ങളിലും സാഹചര്യത്തിലും കാണുന്നത് എനിക്ക് അങ്ങേയറ്റം ലജ്ജയുള്ള കാര്യമാണ്. അങ്ങനെ തിന്മകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കും എന്നാണ്. ഇന്നൽ ഇൻസാന യസ്തഹി മിമ്മൻ യുഅല്ലിമുഹു വയഅലമു അന്നഹു യറാഹു വയസ്മഉ നജ്വാഹു. തീർച്ചയായും ഒരു മനുഷ്യന് കൃത്യമായൊരു ബോധ്യമുണ്ടെങ്കിൽ, താൻ ബഹുമാനിക്കുന്ന ആൾ, അവൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ തൻ്റെ രഹസ്യ സംസാരങ്ങളടക്കം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ, തീർച്ചയായും ആ അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ച് നാണവും ലജ്ജയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു മനുഷ്യൻ, നമ്മൾ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഗുരുനാഥൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത വലിയ ഒരു മനുഷ്യൻ, അയാളുടെ മുമ്പിൽ അയാളെ ധിക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധാരണ രീതിയിൽ ഒരാളും തയ്യാറാവുകയില്ല. എങ്കിൽ മനുഷ്യന്മാരെക്കാളൊക്കെ എത്രയോ ഉന്നതനായ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പടച്ചറബ്ബ്, അവൻ നമ്മളെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നറിയുന്നൊരു വിശ്വാസി ആ പടച്ചറബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് തിന്മകൾ ചെയ്യാൻ പാപങ്ങളിലേക്ക് കുതിക്കാൻ ലജ്ജിക്കേണ്ടതുണ്ട്. അങ്ങനെ ലജ്ജാശീലരായി മനുഷ്യർക്കിടയിലും പടച്ചറബ്ബിനോടും നമുക്ക് ലജ്ജ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ, ആ ലജ്ജയുടെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. നന്മകൾ അറിയാനും അറിയാത്തത് ചോദിച്ചു പഠിക്കാനും ലജ്ജ തടസ്സമാകരുതെന്നതുകൂടി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ്. അതാണ് ലജ്ജയുടെ നന്മകൾ ഉൾക്കൊള്ളാൻ. നാണം കുണുങ്ങിയായി നന്മയിൽ നിന്ന് പിന്മാറിപ്പോകുന്നത് ഇസ്ലാം പഠിപ്പിച്ച നന്മയല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അൽ ഹയ്യ് എന്ന അല്ലാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനി.

0: ഇനി നമുക്കൊരു കഥ കേൾക്കാം. കഥ പറയുന്നത് അബ്ദുസലാം വീറ്റിയാണ്. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
1: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം രണ്ട്. ജാബർ മാഷിന്റെ സൽക്കാരം. അജ്മൽ മദ്രസയിലെത്തിയപ്പോൾ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ക്ലാസ് റൂമിന്റെ വാതിൽക്കൽ നിന്ന് സലാം പറഞ്ഞു. ജാബർ മാഷ് സലാം അടക്കിയ ഉടനെ പറഞ്ഞു, ഇന്ന് പുറത്തു നിന്നോളൂ, ഇങ്ങനെ നേരെ വൈകാൻ പാടില്ല, ശിക്ഷ കിട്ടാത്തതിന്റെ കുറവാണ്. അജ്മലിന് സങ്കടം വന്നു. എങ്കിലും അധ്യാപകനോട് വെറുപ്പ് തോന്നിയില്ല. താൻ കാൽ മണിക്കൂർ വൈകിയിട്ടുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹം അറിയില്ലല്ലോ. അവൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തുനിന്നു. കാൽ മണിക്കൂർ കഴിഞ്ഞു. കാലിന് തളർച്ച തോന്നി. ഉമ്മയെ ഓർത്തപ്പോൾ കണ്ണു നനഞ്ഞു. അധ്യാപകൻ അവന്റെ അടുത്തേക്ക് വന്നു. എന്തേ നീ വൈകി? ചോദ്യം കേട്ടപ്പോൾ അവൻ കരഞ്ഞുപോയി. അദ്ദേഹം അജ്മലിനെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. സ്നേഹപൂർവം തലോടിക്കൊണ്ട് വീട്ടിലെ സ്ഥിതി അന്വേഷിച്ചു. ഇന്ന് ഞാനാണ് ചായ ഉണ്ടാക്കിയത്. ഉമ്മക്ക് സുഖമില്ല. ഞാനും സെൽവയും കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല. വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അജ്മൽ ക്ലാസ്സിൽ പോയിക്കോളൂ, എല്ലാറ്റിനും അള്ളാഹു പരിഹാരമുണ്ടാക്കും, മാഷ് പറഞ്ഞു. അത് കേട്ട് അജ്മൽ ക്ലാസ്സിൽ കയറി. കൂടെ അധ്യാപകനുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സംസാരവും അവൻ ഇഷ്ടപ്പെട്ടു. ബോർഡിൽ ഒരു അറബി വാക്യം എഴുതി. ശേഷം ചോദിച്ചു, ആർക്കാണിത് തെറ്റാതെ വായിക്കാൻ കഴിയുക? എനിക്കറിയാം. അജ്മൽ എഴുന്നേറ്റു വായിച്ചു. അദ്ദീനു അന്നസ്വിഹ. വെരി ഗുഡ്. ഇനി ഇതിന്റെ അർത്ഥം കേട്ടോളൂ. മതം ഗുണകാംക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണിത്. എല്ലാവർക്കും ഗുണം വരണമെന്നായിരിക്കണം ഒരു മുസ്ലിമിന്റെ ആഗ്രഹം. നമ്മുടെ നാട്ടുകാർക്കും നേതാക്കൾക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമെല്ലാം നന്മ വരട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. കഴിയുന്നത്ര നന്മ ചെയ്യുക. ആരോടും അസൂയ വയ്ക്കരുത്. ഇതാണ് നസ്വിഹത്ത് അഥവാ ഗുണകാംക്ഷ. അപ്പോഴേക്കും ബെല്ലടിച്ചു. അധ്യാപകൻ സലാം പറഞ്ഞ് മറ്റൊരു ക്ലാസ്സിലേക്ക് പോയി. അടുത്ത വിഷയത്തിന്റെ അധ്യാപകനെത്തി. വിഷയം വിശ്വാസമാണ്. തലേ ദിവസം പഠിപ്പിച്ചത് ഓർക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അജ്മൽ ഓർത്തു, വിശ്വാസം ശരിയായെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകാര്യമാവുകയുള്ളൂ. വിശ്വാസം സ്വഭാവത്തിൽ നിഴലിക്കണം. സത്യവിശ്വാസി കളവ് പറയരുത്, വഞ്ചിക്കരുത്, ആരെയും അപമാനിക്കരുത്. പ്രവർത്തനത്തോടൊപ്പം പ്രാർത്ഥന വേണം. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം. ഇത്രയേ മാഷ് ഇന്നലെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് അജ്മലിന് തോന്നി. ചോദിച്ചാൽ തെറ്റാതെ ഉത്തരം പറയാമെന്ന് അവന് ധൈര്യം വന്നു. എല്ലാവരും ഓർത്തോ? മാഷ് ചോദിച്ചു. കുറേയൊക്കെ, ചിലത് മറന്നു കാണും, കുട്ടികൾ മറുപടി പറഞ്ഞു. ശരി, എല്ലാവരും അതൊന്ന് ഓർത്ത് എഴുതൂ. കുട്ടികൾ എഴുതാൻ വളരെ സമയമെടുത്തു. എഴുതിക്കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്കുള്ള ബെല്ലടിച്ചു. അവർ പുറത്തേക്കോടി. അജ്മൽ ക്ലാസ്സിൽ തന്നെയിരുന്നു. കൂട്ടുകാർ കളിക്കാൻ വിളിച്ചെങ്കിലും അവൻ പോയില്ല. രോഗിയായ ഉമ്മയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവന്. ഉപ്പ മരിച്ചുപോയതിനാൽ വീട്ടു ചെലവുകൾ എങ്ങനെ നിർവഹിക്കും എന്ന ചിന്തയിൽ അകത്തേക്ക് ബെല്ലടിച്ചതും കർമ്മപാഠങ്ങളുടെ മാഷ് വന്നതും അജ്മൽ അറിഞ്ഞില്ല. അജ്മൽ എന്താ സലാം അടക്കാത്തത് എന്ന് മാഷ് ചോദിച്ചപ്പോഴാണ് താൻ ക്ലാസ്സിലാണെന്ന ബോധം അവന് തിരിച്ചു കിട്ടിയത്. അവൻ പാഠത്തിൽ ശ്രദ്ധിച്ചു. ലാസ്റ്റ് ബെല്ലടിച്ചപ്പോൾ ജാബിർ മാഷ് പുറത്ത് എവിടെ നിന്നോ ഒരു കീസുമായി ബൈക്കിൽ മദ്രസയിലേക്ക് വരുന്നത് കണ്ടു. ക്ലാസ് കഴിയുന്നതിനു മുമ്പ് എന്തോ അത്യാവശ്യ സാധനം വാങ്ങാൻ പോയതായിരിക്കണമെന്ന് അജ്മൽ വിചാരിച്ചു. അജ്മലും സെൽവയും വീട്ടിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ബൈക്കിന്റെ ഹോൺ. അവർ തിരിഞ്ഞുനോക്കി. ജാബർ മാഷാണ്. അദ്ദേഹം കീസ് അജ്മലിന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്താണ് സാർ? ഉമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ? ഇത് കൊണ്ടുപോയി കഴിച്ചോളൂ. അവനത് വാങ്ങാൻ മടി തോന്നി. വേണ്ട സാർ, ഞങ്ങൾ വീട്ടിൽ പോയി ഉണ്ടാക്കിക്കൊള്ളാം. അങ്ങനെയല്ലല്ലോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. തൃപ്തിപ്പെട്ടു വല്ലവരും തരുന്നതും സ്വീകരിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണല്ലോ. അജ്മൽ കീസ് വാങ്ങി. ജാബിർ മാഷ് ചിരിച്ചു. അവനെ തലോടിയ ശേഷം സലാം പറഞ്ഞു തിരിച്ചുപോയി. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ കിടപ്പിൽ തന്നെയാണ്. അവർ സലാം പറഞ്ഞ് അടുത്തു ചെന്നു. ഉമ്മയ്ക്ക് സങ്കടമായി. എന്തു ചെയ്യും മക്കളെ, ചായ ഉണ്ടാക്കാൻ ഉമ്മക്ക് കഴിഞ്ഞില്ല. ചായ വേണ്ടുമ്മ, ഇത് നോക്കൂ, വെള്ളപ്പവും മുട്ടകറിയും. ഉമ്മ മുട്ട കഴിക്കണ്ട, പനിയല്ലേ. വെള്ളപ്പം മാത്രം തിന്നാൽ മതി, ഞാൻ ചായ ഉണ്ടാക്കാം, അജ്മൽ പറഞ്ഞു. ഉമ്മക്ക് അത്ഭുതമായി. എങ്ങനെ അജ്മലിനിത് കിട്ടി? ഇത് വാങ്ങാൻ പണം എവിടെ നിന്നായിരുന്നു? അജ്മൽ കാര്യം വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എത്ര നല്ല മാഷ്. മക്കളെ, മാഷിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.
2: അത് ഞങ്ങൾക്കറിയാം ഉമ്മ, ദാനം ലഭിച്ചാൽ അത് തന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണ്.
1: അല്ലാഹുവേ, നിനക്ക് സ്തുതി. വിശക്കുന്ന ഞങ്ങൾക്ക് ഈ ആഹാരം ദാനം ചെയ്ത ജാബിർമാഷിന് നീ ദുനിയാവിലും പരലോകത്തും നന്മ ചെയ്യണമേ. അജ്മൽ പ്രാർത്ഥിച്ചപ്പോൾ ഉമ്മയും സെൽവയും ആമീൻ പറഞ്ഞു. അജ്മൽ ഗ്യാസ് സ്റ്റൗ തുറക്കാനൊരുങ്ങിയപ്പോൾ ഉമ്മ തടഞ്ഞു. ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, ഞാനുണ്ടാക്കാം, നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങിക്കോളി. അജ്മൽ എണ്ണി നോക്കി. 8 വെള്ളയപ്പം, 3 വീതം ഉമ്മയുടെയും സെൽവയുടെയും പ്ലേറ്റിലിട്ടു, 2 അവൻ്റെ പ്ലേറ്റിലും. ഉമ്മ ചായ മേശപ്പുറത്ത് വെച്ച് മക്കളോടൊപ്പം കഴിക്കാനിരുന്നു. ഒരു വെള്ളയപ്പം എടുത്ത് അജ്മലിൻ്റെ പ്ലേറ്റിലിട്ടു. ഉമ്മയ്ക്ക് 2 മതി. മുട്ടക്കറിക്ക് വല്ലാത്ത രുചിയായിരുന്നു. അവർക്ക് വയർന്നിറഞ്ഞു. അൽഹംദുലില്ലാ എന്നു പറഞ്ഞ് കൈ കഴുകാൻ പോയി. ഉമ്മ പാത്രങ്ങൾ കഴുകിവെച്ച് കിടപ്പ് മുറിയിലേക്ക് തന്നെ പോയി. ഇവിടെ വരീ മക്കളെ, ഉമ്മ വിളിച്ചു. അജ്മലും സെൽവയും ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. മക്കളെ, അല്ലാഹു അവൻ്റെ സൃഷ്ടികൾക്ക് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ സഹായം നൽകും. അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. അവനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്ക് ഭക്ഷണം തരാൻ ജാബിർമാഷ തോന്നിപ്പിച്ചത് അല്ലാഹുവാണ്. സുഖമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും അല്ലാഹുവെ ഓർക്കണം എന്ന് ഖുർആനിലുണ്ട്. വളരെ ബുദ്ധിമുട്ടി ശത്രുക്കളുടെ പരിഹാസവും കല്ലേറും മറ്റു മർദ്ദനങ്ങളും സഹിച്ച് മനുഷ്യരെ സത്യമാർഗം പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അദ്ദേഹത്തിനു വേണ്ടി സ്വലാത്തു ചൊല്ലണം. ഇത് കേട്ട് സെൽവ പറഞ്ഞു, ഉമ്മ, എനിക്ക് സ്വലാത്തു ചൊല്ലാനറിയില്ല. അത് വലിയ ക്ലാസ്സിലെത്തിയാൽ പഠിക്കാം, അല്ലെങ്കിൽ ഇക്കാക്ക പറഞ്ഞു തരും. അജ്മലിനറിയില്ലേ? ഉമ്മ ചോദിച്ചു. അറിയാം ഉമ്മ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇത് സെൽവക്ക് മനസ്സിലായില്ലെന്ന് അജ്മലിന് തോന്നി. അവൻ പറഞ്ഞു, ഇന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പഠിച്ചാൽ മതി, ബാക്കി കുറേശ്ശയായി നമുക്ക് പിന്നെ പഠിക്കാം. മകന്റെ സംസാരം കേട്ട് ഉമ്മയുടെ മനസ്സിൽ സന്തോഷത്തിന്റെ കുളിർക്കാറ്റടിച്ചു. ഉമ്മ മനസ്സിൽ പറഞ്ഞു, മിടുക്കനായ മോൻ, അല്ലാഹുവേ, നീ എന്റെ രണ്ടു മക്കളെയും തിരുനബിയുടെ മാർഗത്തിൽ ജീവിപ്പിക്കണമേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരയണമേ.
3: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് അജ്മലും കുഞ്ഞുപെങ്ങളും 2 ഭാഗം. കഥ പറഞ്ഞത് അബ്ദുസ്സലാം വീട്ടി.
0: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
4: മഷ്റുബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ ഒരു ഭാഗം.
5: അതെ,
4: അതായത് അതിൽ ഒരു ഒരു ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിൻ്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം. അത് ഖിസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പം അതിൽ അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു വിവരം കേട്ടു നബി നബിയുടെ ഭാര്യമാരേക്ക് വിവാഹമോചനം നടത്തി. അപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ മോളുണ്ടല്ലോ,
5: മകളുണ്ട്.
4: അപ്പോൾ അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് വരികയാണ്. ആദ്യം ഹഫ്സയുടെ വീട്ടിൽ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ നിൽക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പം നബിയാ കിടക്കുന്ന ആ മഷ്റബിയുടെ ഭാഗത്ത് നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ടൊരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പം അവിടെ റബാഹ അദ്ദേഹമുണ്ട്, മൗല നബിയുടെ മൗലയായ അവരോട് വൃത്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട് എനിക്ക് നബി ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ അള്ളാഹുവിന് തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടു കൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടികളിലേക്ക് ഉമർ അള്ളാഹുവിന് കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ അള്ളാഹുവിന് സന്തോഷം കൊണ്ട് ഉറക്കെ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമമുണ്ടായി ഉമർ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ അള്ളാഹുവിനോടൊന്ന് റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ അള്ളാഹുവിന് നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്ന് ഇങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ അള്ളാഹുവിന് അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഹുവ മുൽതജിഉൻ അലാ ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിൽ ഒരു വിരിപ്പൊന്നുമില്ല. ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെ ഉള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരി കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ റൂം സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പം അത് കണ്ടപ്പോൾ ഉമർ അള്ളാഹുവിന് പറയണ, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ അള്ളാഹു അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ യാ നബിയ അല്ലാ വമാലില അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫി ജംബിക്, എങ്ങനെ കരയാതിരിക്കും? നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ ആ പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടുന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാഖ ഖൈസറും വഖിസറ ഫിസ്സിമാരി വല്ലൻഹാർ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങെത്ര ഇങ്ങനെയൊരു വിഷമം. ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നുൽ ഖത്താബ് അലാ തർളാൻ തകൂന ലനൽ ആഖിറ വലഹുമ ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ല ഉമറേ, നമുക്ക് പരലോകമാണുള്ളത് അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ അള്ളാഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം. നമ്മൾ കേട്ടതായിരിക്കാം, പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാവുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചെന്ന റസൂൽ തന്നെ സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്, പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്, ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്,
5: യെസ്
4: കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പം നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ അള്ളാഹുവിനെ കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
5: തീർച്ചയായിട്ടും അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കണല്ലേ, ഓ തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കോ തോന്നിയേക്കാം ഇത് എങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പോൾ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിൻ്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിൻ്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മൾ അവിടെ സമയം കണ്ടെത്തേണ്ടത്.
4: പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും മഹത്തിൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാര് അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
5: അതെ അതെ അതെ.
4: പക്ഷെ നബി അതിന് എത്ര സംയമനത്തോ എത്ര വിഷമം ഉണ്ടാവും. അപ്പൊ നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കാന്ന് പറയുമ്പോഴേ അപ്പോ അതിങ്ങനെ
5: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
4: എനിക്കൊണ്ട് ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളൊക്കെ
5: അവിടെ ഇലാഫും ഇലാഫും
4: അതെ അതെ
5: ഇണക്കവും മാറി നിർത്തി. ഓക്കെ.

0: കഥയ്ക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ സുന്ദരമായ ഒരു എപ്പിസോഡിലാണ്. കേൾക്കാം ദൃശ്യം.
1: ഇന്നത്തെ നമ്മുടെ ദൃശ്യത്തിൽ നമ്മൾ കേൾക്കുന്നത് മണൽക്കുന്നിലെ ഒട്ടകയാത്ര, അവതരിപ്പിക്കുന്നത് ഇബിനു അലി ഇടത്തനാട്ടുകര, വിടി അബ്ദുസലാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. രാജസ്ഥാനിലെ ജയ്സൽമീർ മരുഭൂമിയിലെ യാത്രാ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട ഇബിനു അലി ഇടത്തനാട്ടുകരയുടെ യാത്രാ അനുഭവങ്ങളായിരുന്നു നമ്മൾ കേട്ടുവന്നിരുന്നത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണറും പീസ് റേഡിയോ ആങ്കറും യാത്രാ വിവരണങ്ങളുടെ പുസ്തക രചയിതാവുമൊക്കെ ആയിട്ടുള്ള ഇബിനു അലിക്കയുടെ യാത്രാ അനുഭവങ്ങളിൽ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ജയ്സൽമീർ യാത്രയിലെ നവ്യമായ യാത്രാ അനുഭവങ്ങളുടെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: ഇബിനു
2: അലിക്ക, അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ

0: അപ്പോൾ അത് റെഡിയല്ലേ എന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ. ഇതിൻ്റെ ഡ്രൈവറും രാമയ്യ തന്നെയാണ് നമ്മുടെ. അദ്ദേഹം ശരിക്കും
1: അദ്ദേഹം എവിടുത്തുകാരനാണ്?
0: പാകിസ്ഥാൻകാരനാണ്,
1: രാമയ്യ അല്ലേ?
0: ആ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. ആ ഗോകുൽ എന്നാണ് അഞ്ചൻ്റെ പേര്. പിന്നെ ഈ രാമയ്യ എന്നുള്ള പേര് വേറെ എവിടെയൊക്കെ കേട്ടതാണല്ലേ. എനിക്ക് തോന്നുന്നു വേറെ എവിടെയൊക്കെ ദൂരത്തുനിന്ന് വന്നിട്ട് ഇവിടെ സംസാരിച്ച ചെറിയ കുട്ടിയൊക്കെ ഉള്ളൂ. പ്രായം ഒരു 60-ൻ്റെയൊക്കെ മോഡലായിരിക്കും. പക്ഷെ നല്ല ഹൈറ്റൊക്കെ ഉള്ള, അവരുടെ ഒരു പരമ്പരാഗത ഡ്രസ് ഉണ്ടല്ലോ, ജുബ്ബയൊക്കെ പോലുള്ള സൽവാർ കമ്മീസ് ടൈപ്പ് ഉള്ള അതൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ജീപ്പിന് പോലെ വെച്ച് റെഡി പറഞ്ഞു. അപ്പൊ ഞങ്ങളെ ഈ കരച്ചിടക്കട മുമ്പ് തില്ലയിക്കണം, ഓട്ടോ പുറത്തുള്ള വൈഫിന്റെ നിലവിളിയൊക്കെ ആയപ്പോ. അപ്പൊ ഏതായാലും പോവാന്ന് പറഞ്ഞു. അപ്പോ ജീപ്പ് കൊണ്ടുവന്നിട്ട് എല്ലാ ആദ്യം
1: നേരത്തെ മക്കള് ഓട്ടോ പുറത്ത് പോയില്ലേ, അവർക്ക് വേറെ
0: പ്രശ്നമില്ല, അവർ വളരെ
1: പിന്നെ ഓഫ് റോഡ് ആകുമ്പോൾ കുറച്ചുകൂടി അതിനേക്കാൾ താല്പര്യമായിരിക്കും.
0: ശരിക്കും അവരൊക്കെയാണ് നമ്മളെക്കാൾ കൂടുതൽ ആസ്വദിച്ച്. നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ, അവർക്ക് പിന്നെ അതും ഇല്ലല്ലോ. പിന്നെ ജീപ്പിൽ ജീപ്പ് റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് ജീപ്പിൻ്റെ ഒക്കെ ടയറിന്ന് കാറ്റ് കുറേശ്ശെ കളഞ്ഞു, പകുതി കാറ്റൊക്കെ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് കാറ്റ് അടിക്കണതാണല്ലോ, ഇത് കാറ്റ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളെ സംശയം കണ്ടപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ മണലിൽ യാത്ര ചെയ്യാൻ കാറ്റ് കുറക്കണം, അല്ലെങ്കിൽ വണ്ടി പാടുമെന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ ഡ്രൈവറുടെ ക്യാബിനിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉള്ളൂ, ബാക്കിയുള്ള പിന്നിലാണ് ചെരിഞ്ഞിരിക്കണം. അങ്ങനെ ഒരാൾ വൈഫാണ് തോന്നുന്നു അകത്ത് ഇരുന്നു, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ പുറത്തിരുന്നു. അങ്ങനെ പതുക്കെ ഇറങ്ങി കയറി ചാടി അങ്ങനെ പോണു. പിന്നെ ഇയാൾ പിടുത്തം കിട്ടു, വണ്ടി പറക്കാണ്.
1: അല്ല ഇത് മരുഭൂമിയിൽ ഇങ്ങനെ കുന്നുകളുണ്ടോ?
0: മരുഭൂമിയിൽ കുന്നുകളും പിന്നെ ഇറക്കം കയറ്റം ചെരിഞ്ഞ സ്ഥലം, അങ്ങനെ നമ്മൾ മരണക്കിണറിൽ അങ്ങനെ ചെരിഞ്ഞു പോടുകയല്ലേ.
1: അതിലൂടെ വണ്ടി പോണത്,
0: ആ ഒരു റോഡൊന്നുമില്ല, പണ്ട് വണ്ടി പോയുള്ള ഒരു റോഡ്. പിന്നെ ഇയാൾ അങ്ങോട്ട് തുടങ്ങി, ഭയങ്കര സ്പീഡ്, ഭയങ്കര ചവിട്ട്. മുപ്പർക്ക് ഉറപ്പാണെങ്കിലും ഒന്നും പറ്റില്ല, കാരണം അയാൾ സ്ഥിരത ഓടിക്കണല്ലേ. അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞിട്ട് പോകുന്നു, ഇറക്കത്തിൽ പോകുന്നു, അങ്ങനെ ഇറങ്ങിട്ട് നേരെ കുത്തനെ കയറ്റം കയറുന്നു. സ്വാഭാവികമാണല്ലോ, എല്ലാവരും നിലവിളി തുടങ്ങി. മണലൊക്കെ വണ്ടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ മണലൊക്കെ കയറി, പിന്നെ മുഖത്തുകൂടെയൊക്കെ തെറിക്കണം. അങ്ങനെ ഇയാളായിലേക്ക് മുമ്പൊരു ഞങ്ങള് നിലവിളിയൊക്കെ കേട്ട മുമ്പൊരു ഹരം കൂടി, സ്പീഡ് കൂട്ടി അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെ അവസാനം മതി എന്ന് പറഞ്ഞു. ഒരു ഒരു ഒരു പ്രിസ്ക്രൈബ് ടൈം ഉണ്ടാവും, ആ ടൈമിലത് ഓടിച്ചു വന്നു. ഇറങ്ങിയപ്പോഴാണ് ഒന്ന് ശ്വാസം വേണത്, പക്ഷെ നല്ല രസമാണ്. പിന്നെ അങ്ങനെ ആലോചിക്കുമ്പോൾ അത് പിന്നെ ഫുള്ള് മണൽ, മണൽക്കൂടി പിന്നെ ചിലപ്പോൾ വണ്ടി ഓടിയ ടയറിൻ്റെ ഒരു മാർക്ക് മാത്രമേ ഉണ്ടാകൂട്ടും, വേറെ റോഡൊന്നും ഇല്ലല്ലോ. അതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് മടലിൽ കൂടി
1: ടൈമിൽ വേറെ ടീം ഇതുപോലെ ചെയ്യുന്നുണ്ട്,
0: അപ്പോഴൊക്കെ വേറെ പോകുന്നുണ്ട്. അപ്പൊ അവര് ഇവര് തമ്മിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കൈയൊക്കെ ഇട്ടിട്ട്. പക്ഷെ അതിലെ ഡ്രൈവ് ചെയ്യല് നല്ലൊരു പ്രയാസമുള്ള ഇതാണ്. പിന്നെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടുള്ളൊരു ബേജാരം കൂടി ഉണ്ടാവും. അങ്ങനെ ഒന്ന് കറക്കി തിരിച്ച് പിന്നെ കൊണ്ടുവന്ന് നിർത്തി, പിന്നെ നിർത്തിയോട് ഞങ്ങളൊക്കെ ചാടി ഇറങ്ങി. ഒന്നുകൂടി പോകല്ലേ ചോദിച്ചോ, എല്ലാവരും വേണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു കോംപ്ലൈൻറ്റ് ഉള്ള നിലക്ക് ഒരു കാര്യം ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ പിന്നെ പ്രയാസമൊന്നുമില്ലാത്ത സ്ഥലത്ത് കൂടി, നല്ലൊരു സ്ഥലത്ത് കൂടി നിങ്ങളെ കൊണ്ട് വരാറുണ്ട്. കുട്ടികൾ പിന്നെ ഉത്സാഹം കൂടി എന്തായാലും ഒന്നുകൂടി കയറി, ചാട്ടമൊന്നുമില്ലാത്ത നല്ല സ്ഥലത്ത് കൂടി വേറെ ഏരിയ കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിർത്തി. പിന്നെ അടുത്തുള്ളത് ബൈക്കാണ്, ക്വാഡ് ബൈക്ക് എന്നാണ് പറയുക. മണലിക്കൂടി പോകണം, 4 ചക്രമുള്ള അത്. പിന്നെ ഒരാൾ കയറും, ഒരാൾ ഓടിക്കാൻ അവർ കൂടെ ഉണ്ടാവും ചെയ്യും. മക്കളെന്തായാലും പോയി, ഞങ്ങൾ രണ്ടാളും മാറി നിന്നു. അതും ഈ പറഞ്ഞമാതിരി പിന്നെ മിന്നണ സാധനമാണ്
1: അത്. അവർ ഒരാൾ കൂടെ ഉണ്ടാവും ഓടിക്കുന്നത്, അവരായിരിക്കും
0: അല്ല തുടക്കത്തിലൊക്കെ, പിന്നെ നമുക്ക് ഓടിക്കാം.
1: ശരി,
0: പ്രാക്ടീസ് വേണം കുട്ടികളെ, ബൈക്കൊക്കെ ഓടിക്കൊണ്ട്. എന്തായാലും ഞങ്ങളതിന്ന്
1: മാറി, മക്കൾ പോയി,
0: മക്കൾ പോയി. പിന്നെ ഉള്ളത് ഈ പിന്നെ പാരച്യൂട്ട് പോലെ അതുള്ള ഗ്ലൈഡിങ് ഉണ്ട് മുകളിൽ കൂടി.
1: ഇപ്പോഴും ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്ത്
0: ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്, ഒരു പിന്നെ 9 മണി 10 മണിയൊക്കെയാണ് ആ സമയം.
1: അപ്പോഴും തണുപ്പുണ്ടോ?
0: തണുപ്പുണ്ട്, മണലും കൂടി തണുപ്പൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒട്ടകം കഴിഞ്ഞ് ജീപ്പും കഴിഞ്ഞ് കുട്ടികളുടെ ബൈക്കും കഴിഞ്ഞിട്ട് നമ്മള് പരിപാടി നിർത്തുക എന്നൊക്കെ പറഞ്ഞു, ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു, കാരണം അവിടുത്തെ ഈ പരമ്പരാഗത വേഷം ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോ നല്ല രസമാണല്ലോ. ശരിയെന്ന് പറഞ്ഞപ്പോൾ എവിടെയൊക്കെ ഐ ലവ് ജയ്സാൽമീർ എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ച് ഞങ്ങൾ ഈ കറക്കത്തിനിടയിൽ കണ്ടിരുന്നു. അപ്പം ഞങ്ങളങ്ങനോട് പറഞ്ഞു പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. അങ്ങനെ വീണ്ടും ജീപ്പിൽ കയറ്റിയിട്ട് അവിടേക്ക് കൊണ്ടുപോയി ഞങ്ങളെ. അപ്പോൾ ഒരു പയ്യനാണ് നടത്തുന്നത്. അപ്പോൾ ഈ ജയ്സാൽമീർ ബോർഡ് അവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി,
1: ശരി,
0: അതിന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള.

0: പിന്നെ അവിടെ ഈ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയിട്ടൊരു ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഫോട്ടോ അവൾ എടുത്തു കൊടുക്കും. എന്താ അതിന് പറയാൻ എനിക്കറിയില്ല. നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഒരു ഒരു പീഠത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, ഫീഡ് മൊത്തം കറങ്ങും. പുതിയൊരു ടൈപ്പ് ഒരു വീഡിയോ ആണ്.
1: വീഡിയോ അതായത് നമ്മൾ സ്റ്റില്ലായിട്ട് നോക്കും, ചുറ്റുഭാഗം ഇങ്ങനെ നമ്മളിങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ.
0: അതെ അതെ. അപ്പോൾ നമ്മളാ മഴ മൊത്തം ചുറ്റുന്ന അതിനൊരു
1: കാണും. ശരിയാണ്.
0: അപ്പോൾ പിന്നെ അവരെ ലേഡീസിനും ജെൻസിനൊക്കെ ഡ്രസ്സ് ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരണമെങ്കിൽ പൈസ വെച്ച് ഒരാൾക്ക് 1500 രൂപ.
1: ശരി.
0: പിന്നെ ഈ നമ്മളെ ബയ്യൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവസാനം എല്ലാവർക്കും കൂടി 1500 രൂപയൊക്കെയാണ് ചെയ്തുതരണം പറഞ്ഞു. പിന്നെ അവർ ആ പരമ്പരാഗത വേഷമൊക്കെ ഇട്ടു. രസമാണ്. ഒരു ആണുങ്ങളുടെ അത്ര കളർഫുൾ അല്ല, ഒരു തലയ്ക്ക് ഇട്ടും ഒരു ജുബ പോലെ ടൈപ്പ്.
1: പഴയ ഒരു
0: അതെ, ഒരു വൈറ്റ് ആൻഡ് വൈറ്റും ഒരു കളർഫുൾ തലയ്ക്ക് ഇട്ടുമാണ്. പക്ഷെ സ്ത്രീകളെ ഡ്രസ്സ് നല്ല രസമാണ്. പാവാട പോലെ
1: ഫുള്ള് കവർ ചെയ്ത് മുഖത്തൊക്കെ മൂടിയിട്ടൊക്കെ ഉള്ള ഒരു ടൈപ്പ്.
0: പിന്നെ ആഭരണങ്ങൾ തലയിലുള്ളത്, അത് ഡ്രസ്സൊക്കെ കിട്ടിട്ട് ഞാൻ വൈഫിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. പിന്നെ അതിലൊരു രസം എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് ഡ്രസ്സ് ഇടലൊരു പണിയാണല്ലോ. അപ്പോൾ അത് ഇവളുടെ ഡ്രസ്സൊക്കെ ഇടാൻ ഇങ്ങനെയൊക്കെ ഉണ്ടപ്പോൾ അതിലൊരു പ്രായമുള്ള രണ്ട് മൂന്ന് സ്ത്രീകൾ എല്ലാം നടന്നുപോയി. അപ്പോൾ അവർ ഇത് കണ്ടിട്ട് അവർ വന്ന് പിന്നെ അവളെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ അവരൊക്കെ കുറേ സഹായിച്ചു പറയും. ഒരു പാവപ്പെട്ട നല്ല മനുഷ്യർ, കാണാൻ തന്നെ ഒരു ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത്, കളർഫുള്ളായ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു. ഇവരോട് യാത്ര പറഞ്ഞു. വീണ്ടും ഗോകുലിൻ്റെ വാഹനത്തിൽ കയറിയിട്ട് പിന്നെ ജയ്പൂർ ടൗണിൽ വരുന്നു. പിന്നീടാണ് അവിടുത്തെ ജയ്പൂർ ഫോർട്ട് കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോട്ടയാണ്. കുറച്ച് നടന്ന് കയറണം. ഗൈഡുകൾ ഇങ്ങനെ വേണോ വേണോ ചോദിച്ചുകൊണ്ട് പിന്നാലെ വരും. അതിൽ കുറച്ച് നടന്ന് കയറി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിങ്ങനെ പോകണം. അതിൻ്റെ തമാശ എന്താ വെച്ചാൽ ഈ കോട്ടക്കകത്ത് കണ്ടമാന ആളുകൾ താമസിക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ അങ്ങനെ
1: അല്ലല്ലോ,
0: ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്.
1: അല്ല, ഞാൻ ഇങ്ങനെ കേട്ട് ബ്രാഹ്മൺസ് അതുപോലെ വേറെ പിന്നെ ഈ രാജകുടുംബത്തിൽപ്പെട്ട ടീം ഇവരൊക്കെ അതിൽ എത്ര 3000 ആൾ അങ്ങനെ എന്തോന്ന് കേട്ടമായിട്ട് തോന്നുന്നു.
0: ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്.
1: ജീവിക്കുന്ന കോട്ട എന്നുള്ള എന്തോ ഒരു അതിനെ കുറിച്ച് പറയുന്നു.
0: പിന്നെ ഈ കോട്ടയുടെ പുറത്തുള്ള ഓരോ ഓവൽ ഷേപ്പുള്ള സ്ഥലങ്ങളുണ്ടാവല്ലോ പുറത്തേക്ക് കാണാനൊക്കെ ഉള്ള, അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ടീ ഷോപ്പുകൾ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ പോലെ ചായക്കടകൾ, പിന്നെ ഇടുങ്ങിയ തെരുവുകൾ, ചില സ്ഥലങ്ങളിൽ ബൈക്ക് കൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ.
1: ഏകദേശം എത്ര വിസ്തൃതി ഉണ്ടാകും?
0: അങ്ങനെ അത്ര പഠിച്ചിട്ടില്ല, എന്നാലും വളരെ വിശാലമാണത്. അത്ര റെഫർ ചെയ്യാത്തൊരു ഒരുപാട് അതിൽ പോപ്പുലേഷനൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് അമ്പലങ്ങളുണ്ട്, കണ്ടമാന കടകളുണ്ട്, ഹോട്ടലുകളുണ്ട്. അവിടെ അവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. ചായയുടെ ഇതിനേക്കാൾ അവിടെ നിന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചകൾ രസമാണ്. അതിലുള്ള കാഴ്ച,
1: അത് ഒരു പഴയ രാജവംശം സാമസിച്ചിരുന്ന കൊട്ടാരമാണത്.
0: കൊട്ടാരമാണ്, കോട്ടയാണ് അത്. പിന്നീട് അവരുടെ പിന്നെ അവരുടെ സഹായികള് അതേപോലെ അവർക്ക് പിന്നെ പണിയെടുക്കാൻ വന്ന ആളുകളൊക്കെ പിന്നീട് അവരുടെ സ്ഥിരം താമസമാക്കി. നല്ല രസമുള്ള ഏരിയയാണ്. പുറത്തേക്കുള്ള കാഴ്ചകളാണ് അതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്.
1: ഞാൻ അതിൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ജസ്റ്റ് വീഡിയോയിൽ കണ്ടതില് നമ്മളെടുത്തു ആപ്പ ഓട്ടോറിക്ഷ അല്ലേ, ആ ഓട്ടോറിക്ഷയിൽ ആൾക്കാരെങ്ങനെ
0: ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്, പിന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ അതിൽ ഒരു രസമുള്ളൊരു സംഗതി പറയുമ്പോൾ ഈ പിന്നെ അവിടുത്തെ പ്രാദേശിക വസ്ത്രമൊക്കെ എടുത്തിട്ട് രണ്ടും ആൾക്കാർ സംഗീതപരമായിട്ട് പാടുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവരിങ്ങനെ ഒരാൾ കൊട്ടുന്നുണ്ട്, ഒരാൾ എന്തോ വീണ പോലെ എന്തോ ഒരു സാധനം വായിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്ക് അറിയാം ഏത് രാജ്യക്കാരാണെന്ന്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ പേര് വിളിച്ചിട്ട് വിളിക്കും, എന്നിട്ട് വന്നിട്ട് അടുത്തിരിക്കാൻ പറയും. പിന്നെ അവരെ പാട്ട് പാടുവര്,
1: അവരുടെ പാട്ട് പാടും.
0: ആ ഓരോ രാജ്യത്തിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കേരള എന്ന് ചോദിച്ചു കണ്ടപ്പോൾ തന്നെ. അപ്പോൾ എന്ന് പറഞ്ഞു, പിന്നെ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണ് കുയിലിളർന്ന ആ പാട്ടുണ്ട്. അതിൻ്റെ ഒരു ആക്സെൻ്റ് ഒന്നും ശരിയല്ലെങ്കിലും ആ പാട്ടൊക്കെ പാടി ചെറിയൊരു പിരിവാണ് അവരെ ലക്ഷ്യം പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ അവിടെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കറങ്ങി ഒന്നുണ്ട്.
1: ആ കോട്ടൻ്റെ അകത്തിരുന്ന താഴെ ഫുള്ള്
0: ആ നഗരം മൊത്തം
1: മൊത്തം
0: കാണാൻ പറ്റും. പിന്നെ പുറത്തിറങ്ങിയിട്ട് അവിടെ വേറെ ഒരു ലേക്ക് ഉണ്ട്. അവിടെ പോയി കുറച്ച് സ്ട്രീറ്റിൽ നിന്ന് ബാഗുകളൊക്കെ ഒട്ട ത്തിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയുള്ള ബാഗുകളൊക്കെ ഉണ്ട്, അത് വാങ്ങിച്ചു. പിന്നെ വൈകുന്നേരം ഫ്ലൈറ്റ് ഞങ്ങളെ തിരിച്ച് പോക്ക് വൈകുന്നേരമാണ്, 8 മണിക്കും തോന്നി രാത്രി തോന്നുന്നുണ്ട്. അപ്പോൾ ഒമ്പര ഇടക്കിടക്ക് കൈകൊണ്ട് കാണിക്കാൻ തുടങ്ങി നമുക്ക് ഒരുപാട് വൈകണ്ടെന്ന് പറഞ്ഞ്. അല്ല, അന്ന് രാത്രി പിറ്റേഴ്സാണ് കേട്ടോ, അന്ന് രാത്രി. പിന്നീട് ഞങ്ങൾ ടൗണിലാണ് താമസിക്കുന്നത്.
1: ശരി.
0: ജയ്സാൽമീർ ടൗണിൽ ബുക്ക് ചെയ്തിരുന്നു. അത് കുറച്ച് ഇടുങ്ങിയ ഒരു സ്ഥലത്തായിരുന്നു, വളരെ പഴക്കമുള്ള ഒരു കെട്ടിടം. അപ്പോൾ ഒരു എന്നാലും അതിൻ്റെ ഒരു പൗരാണികതയും ഒക്കെ നമുക്ക് രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ രാത്രി അടുത്തൊരു ഹോട്ടലിൽ അവരുടെ ഫുഡുണ്ട്, നോൺ വെജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള നോൺ വെജ് സ്ഥാപനമുണ്ട് പറഞ്ഞ് അവിടുത്തെ ഹോട്ടലുകാരനൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ തിരിച്ചുള്ള യാത്രയാണ്.
1: പിന്നെ എങ്ങനെ തിരിച്ചുള്ള യാത്ര എങ്ങനെയാണ് അവിടുന്ന്? പിന്നെ
0: പിന്നെ രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അതിൽ പിന്നെ നമ്മൾ ഐത്തറിയിൽ പെടാത്ത ഒരു സ്ഥലം കൂടി അവിടെ മൂപ്പര് കാണിച്ചത്, നമ്മൾ ഗോകുലിൻ്റെ പ്രത്യേക ഒരു കോംപ്ലിമെൻ്റ് ഉള്ള നിലക്ക് വാർ മ്യൂസിയം, യുദ്ധം, യുദ്ധത്തിൻ്റെ ഒരു സ്മാരകം. ജയ്സാൽമീറിൽ നമ്മൾ മടങ്ങി, ജയ്സാൽമീറിൽ നിന്ന് ജയ്പൂരിൽ നമ്മൾ മടങ്ങി പോരുന്ന റൂട്ടിലാണ് നമ്മൾ വീണ്ടും. പിന്നെ ജോധ്പൂരിലേക്കാണ് പോകുന്നത്. ജോധ്പൂരിലാണ് നമ്മുടെ ഫ്ലൈറ്റ്, എയർപോർട്ട്, അവിടെ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. വാർ മ്യൂസിയം ഒരു കോംപ്ലിമെൻ്റ് ആണ് പറഞ്ഞല്ലേ, നമ്മൾ ഐറ്റർനറിയിൽ പെടാത്ത സംഗതിയാണ്. അപ്പോൾ അതിൽ കുറച്ച് വൈകിട്ട് തുറക്കുന്നുള്ളൂ, 9 മണിക്ക് എന്താവും. ഞങ്ങൾ തുറക്കുന്നതിന് ജസ്റ്റ് മുമ്പ് എത്തി ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയി വരുന്നുള്ളൂ. ടിക്കറ്റ് എടുത്ത് അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു മലയാളി സ്റ്റാഫുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞു തന്നു. അത് നമ്മൾ പിന്നെ ഒരുപാട് സേനാ വിഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു സ്പെസിമെൻ പോലെ ഓരോ ഡ്രസ്സ്, അതുപോലെ പല പിന്നെ യുദ്ധോപകരണങ്ങൾ, പ്രിമിറ്റീവായിട്ടുള്ള കാലം തൊട്ട് പണ്ടത്തെ കാലം തൊട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൽ സ്റ്റെൻഗണ്ണ് വരക്കുള്ള തോക്ക് തൊട്ട് സാധാരണ തോക്ക് പോലെയൊക്കെ ഉണ്ട്. അതേപോലെ സൈക്കിളിൽ പിന്നെ യാത്ര ചെയ്തിരുന്ന പട്ടാളക്കാരുടെ ആ ഒരു ഇത് തൊട്ടിട്ട് പുതിയത് വരെയുള്ള കമാൻഡോസ് എൻ്റെ ഒരു ഡ്രസ്സ്,
1: ബ്രിട്ടീഷുകാർ കാലം മുതലുള്ള ഉണ്ട്,
0: ഇന്ത്യയുടെ പണ്ട് മുതലുള്ള പ്രാദേശിക തലത്തിലുള്ള ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള കാലം തൊട്ടുള്ള ഇപ്പോൾ ആധുനിക രീതികളിൽ. അതുപോലെ തന്നെ അതിൽ മറൈൻ വിഭാഗത്തിൻ്റെ വേറെ, ഓരോ ആർമിയുടെ വേറെ, അങ്ങനെ ഓരോരോതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ പിന്നെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോ എടുക്കുക. അതേപോലെ പുറത്ത് പിന്നെ വിമാനത്തിൻ്റെയൊക്കെ ചെറിയ രൂപങ്ങൾ, ടാങ്കുകളുടെ യുദ്ധ വിമാനങ്ങളിലേക്ക്, ടാങ്കുകളിലേക്ക് കുപ്പികൾ, അത് പുറത്ത്. അകത്ത് സ്റ്റേഡിയം പിന്നെ മ്യൂസിയത്തിനകത്ത് ഈ പറഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള
1: വാർ മ്യൂസിയം
0: ശരിക്കും വാറിൻ്റെ മ്യൂസിയം തന്നെയാണ്. പിന്നെ അവിടെ ഒരു ഷോ ഉണ്ട്, ഇത് ഈ ചെറിയ ടിക്കറ്റേ ഉള്ളൂ, ആ ടിക്കറ്റിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ്, പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അത് അകത്ത് പോയിട്ട് ശരിക്ക് പിന്നെ കുറച്ച് പേർക്ക് ഇരിക്കാന്ന് കാണാവുന്ന ഒരു ഷോ ആണ്, പിന്നെ ഡോക്യുമെൻ്ററി പോലെ. അപ്പോൾ അതിൽ ഈ സൈന്യം ചെയ്യുന്ന പിന്നെ വർക്കുകൾ, അതേപോലെ ചില യുദ്ധത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ, അതും ശരിക്കൊരു യുദ്ധം ഒരു പട്ടാളക്കാരൻ എന്തൊക്കെയാണ് ചെയ്യൽ എന്നുള്ളത് ശരിക്കും
1: മനസ്സിലാവും.
0: നമ്മൾ പിന്നെ പുറത്തിറങ്ങിയപ്പോഴേക്കൊരു ജയ്ഹിന്ദൊക്കെ വിളിച്ചു.
1: ശരി.
0: പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു ഷോപ്പുണ്ട്, ഈ അവരുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ എന്താണ് അത് നടത്തുന്നത്. അവർ ടീഷർട്ടുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഞാനൊരു ടീഷർട്ടൊക്കെ
1: വാങ്ങിക്കും,
0: അവരുടെ എംബ്ലം ഉള്ളതാണ്. പിന്നെ വാർ മ്യൂസിയം എന്നുള്ള പട്ടാളത്തിൻ്റെ ഒക്കെ എംബ്ലം ഉള്ളതാണ്. പിന്നെ പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു
1: യാത്രയിൽ നിന്ന് എന്തെങ്കിലും രാജസ്ഥാനി ഒരു ഓർമ്മകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ?
0: ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, അവിടുന്ന് ഒരു ടീഷർട്ട് വാങ്ങിച്ചു. വൈഫ് പിന്നെ ഡ്രസ്സ് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു അവിടുന്ന്, ക്ലോക്ക് പോലെയൊക്കെയുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയുള്ള മെമെൻഡോസ് പോലെയൊക്കെയുള്ള സാധനങ്ങൾ, കൂടുതലൊന്നും വല്ലാതെ വാങ്ങിച്ചില്ല. പിന്നെ പൊതുവെ യാത്രയിൽ വല്ലാതെ കാശ് കളഞ്ഞ് പർച്ചേസ് ചെയ്യലില്ല. നമ്മൾ ഓർമ്മക്ക് നിൽക്കാൻ, ഓർമ്മ നിലനിൽക്കാൻ വിലക്കുറഞ്ഞ എന്തെങ്കിലുമൊക്കെയാണ് കാര്യമായിട്ട് വാങ്ങാറുള്ളൂ.
1: പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് തിരിച്ച്,
0: അവിടുന്ന് ഫ്ലൈറ്റ് വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു 150 കിലോമീറ്റർ ബൈ റോഡ്. പിന്നെ ജോധ്പൂരിൽ ടൗണിലേക്ക് എത്താൻ നേരത്തേക്ക് വീണ്ടും ബ്ലോക്കുകൾ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ആശങ്ക, സമയത്തേക്ക് ഫ്ലൈറ്റിന് എത്തില്ല എന്നുള്ളത്.
1: ഫ്ലൈറ്റിൻ്റെ ടൈം എപ്പോഴേ പറഞ്ഞിരുന്നു?
0: 8:30 എന്താണ്
1: രാത്രി 8:30.
0: അപ്പോൾ റോഡ് ബ്ലോക്ക് ആയത് ഇപ്പോൾ ഇയാൾ മൂപ്പര് കൈകൊണ്ട് കാണിച്ചു നിങ്ങളവിടെ എത്തിച്ചേരുന്നുള്ള രൂപത്തിൽ. പിന്നെ ഗോകുലിൽ കാണുന്നത് നമ്മൾ കാണാത്ത ഊട് വഴി കൂടിയൊക്കെയാണ് പിന്നെയുള്ള യാത്ര. മെയിൻ റോഡുകളൊക്കെ മൊത്തം ഒഴിവാക്കി, എന്തായാലും ആ പറഞ്ഞതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ആൾ എയർപോർട്ടിൽ എത്തിച്ചു. പിന്നെ അപ്പോൾ നമ്മളൊരു ടിപ്പൊക്കെ കൊടുത്തു, ഒരു കൊണ്ട് 500 രൂപ എന്തൊക്കെയാണ് കൊടുത്തു തോന്നുന്നു. പക്ഷേ അയാൾ വാങ്ങാൻ പിടിച്ചു. സാധാരണഗതിയിൽ നമ്മൾ ടൂറിസ്റ്റുകളൊക്കെ ചോദിച്ചു വാങ്ങും, ഇതുവിനെ കൊടുത്തത് വേണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ മടിച്ച് കൊടുത്ത പൈസ എത്രയാണെന്നുള്ളത് നോക്കാതെ പോക്കറ്റിലോട്ട് പോയി. അങ്ങനെ ഒരു യാത്രയുടെ ഒരു സമാപനമാണ്. തിരിച്ച് ഹൈദരാബാദ് പിന്നെ നെടുമ്പാശ്ശേരി അല്ല തിരിച്ച് ഞങ്ങൾ ബോംബെ വഴി വന്ന സംശയം. പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഹൈദരാബാദിൽ നിന്ന് സോറി ബോംബെയിൽ നിന്ന് തിരിച്ച് കൊച്ചി നെടുമ്പാശ്ശേരി.
1: ഈ ഒരു യാത്രയിൽ ഏകദേശം എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും?
0: ഇപ്പോൾ പെട്ടെന്ന് അതൊരു ഓർമ്മ വരുന്നില്ല, പക്ഷെ അതിൽ പ്രധാനമായിട്ടും ഫ്ലൈറ്റിൻ്റെ ചാർജാണ്. അത് പിന്നെ ഡിഫൻസ് ടൈമിനനുസരിച്ചാണല്ലോ, അതിൻ്റെ ഒരു ചാർജാണ്. എനിക്ക് തോന്നുന്നൊരു ഒരു ഫ്ലൈറ്റിന് 10,000, അപ്പോൾ ഫ്ലൈറ്റിന് ഒരു 20,000 വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്
1: എല്ലാവർക്കും കൂടെ.
0: അല്ല ഒരാൾക്ക്
1: ഒരാൾക്ക് 20,000
0: എനിക്ക് കൃത്യ ഓർമ്മയില്ല. പിന്നെ ഞാൻ നമ്മുടെ ഒരു അനുഭവം, കേരളത്തിലെ യാത്രയ്ക്കുള്ള ചിലവിൻ്റെ ഒരു 1/3 പുറത്തുള്ളൂ. കേരളത്തിലാണ് പൊതുവെ ഈ താമസവും ഭക്ഷണമൊക്കെ എക്സ്പെൻസീവ്. അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ, ഒരു സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളൊക്കെയാണ് അവർ. നമ്മൾ അത്ര ഒരു ഗംഭീരമൊന്നും അല്ലെങ്കിൽ പോലും അവിടെയൊക്കെ റേറ്റ് താരതമ്യേന കുറവാണ്. പിന്നെ കാശ്മീർ പോയ സമയത്തൊക്കെ അവിടെ ഒരു പിന്നെ 4-5 ദിവസത്തിന് നമുക്കൊരു 20,000 മൊത്തം ചിലവ് വന്നിട്ടുള്ളൂ ഒരാൾക്ക്. പക്ഷേ ഇവിടെ മൂന്നാറ് പോയിട്ട് നമ്മൾ ഒന്ന് യാത്ര ചെയ്ത ദിവസം താമസിച്ച് പോരാൻ ആ പൈസ പറ്റില്ല. അതൊരാഴ്ചയൊക്കെ ആയിരുന്നു 4-5 ദിവസത്തിന് ചിലവ്. താരതമ്യേന നോർത്ത് ഇന്ത്യയിലെ യാത്രകളിൽ പൊതുവെ ചിലവ് കുറവാണ്.
1: ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ സമയം നമ്മൾ അവസാനിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ യാത്രയുടെ ഒരു ഒരു സൗന്ദര്യവും ഭംഗിയൊക്കെ കേട്ട് ആസ്വദിക്കാവുന്ന രൂപത്തിലുള്ള അനുഭവം നമ്മൾ ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു യാത്രാനുഭവം, ജയ്സാൽമീർ യാത്രകളും അതിലുള്ള കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളും. അപ്പോൾ യാത്രകളിന്നും നമുക്ക് കൂടുതൽ പ്രചോദനവും അല്ലെങ്കിൽ കൂടുതൽ ആവേശവും ലഭിക്കുന്ന രൂപത്തിലാവണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് കാര്യങ്ങളും പ്രദേശങ്ങൾ കൂടുതൽ കാണുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനൊക്കെ ഉതകുന്നതാവട്ടെ. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലൂടെ ഇത്തരം പരിപാടികൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതിൽ ആ നിൽക്കുന്ന ഗുണങ്ങളൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഒരു ദൃശ്യം പ്രോഗ്രാമിൽ 2-3 എപ്പിസോഡുകളിലൂടെ നമ്മുടെ കൂടെ പങ്കെടുത്ത ഇബിനു അലിക്കയ്ക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രോഗ്രാം കേട്ടതിൻ്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദൃശ്യം പ്രോഗ്രാമിൽ കൂടുതൽ പ്രദേശങ്ങളും വിവരണങ്ങളും യാത്രാനുഭവങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും റേഡിയോയിൽ ഒത്തുകൂടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം. ഇബിനു അലി എടത്തനാട്ടുകര, വി ടി അബ്ദുസ്സലാം എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച മണൽക്കുന്നിലെ ഒട്ടകയാത്ര.
3: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ് മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു വികൃതി കാണിച്ചൊരു കുട്ടി. അവൻ്റെ വികൃതി റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന ഒരു റോട്ടിൽ ആണി തറച്ചു വെക്കുക. അപ്പോൾ ആണി തറച്ച് വണ്ടി പഞ്ചറായി. അവർ പ്രയാസപ്പെടുന്നതിൽ അവനൊരു ഒരു കുസൃതി. ഒരു തവണ ഇതുപോലെ ആ റോഡിൽ ഇങ്ങനെ ഒരു ആണി തറച്ച് വെച്ച് അടുത്ത വണ്ടി വരുന്ന നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു ചീറിപ്പാഞ്ഞ് ഒരു കാറ് വരുന്നു. കാറ് അവിടെ നിന്ന് തന്നെ പഞ്ചറായി. അവിടെ വെയിറ്റ് ചെയ്യുന്നു, അടുത്ത വണ്ടിക്ക് കാത്തിരിക്കുന്നു. അപ്പോൾ കാറിൻ്റെ അകത്ത് ഒരു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയാണ്, ഭർത്താവുമുണ്ട്. അപ്പോൾ പിന്നെയാണ് അറിഞ്ഞത് ഇങ്ങനെയൊരു സംഭവം നടന്നു എന്നുള്ളത്. ആ കാറിൽ ഇങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഉടനെ തന്നെ ആ കുട്ടി അറിയുകയും അവന് വിഷമം തോന്നുകയും ആ കാറ് ഹോസ്പിറ്റലിലെത്താൻ താമസിച്ചത് കാരണം അവിടെ എത്തുന്നതിൻ്റെ മുമ്പായി തന്നെ ആ സ്ത്രീ, സാധാരണഗതിയിൽ ആ സ്ത്രീ മരണപ്പെട്ടു എന്ന വിവരം അറിയുകയും അതിൻ്റെ പേരിൽ വലിയ ദുഃഖവും വിഷമവും ആ കുട്ടിക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഭയങ്കര വിഷമം, ഭയങ്കര ദുഃഖമുണ്ടായി. അപ്പം അവരെ പോയി കാണണം, മാപ്പ് പറയണം. അങ്ങനെ തീവ്രമായ ദുഃഖവും വിഷമമായിട്ട് അവരെ കണ്ടെത്തി. അവസാനം അവരോട് പോയിട്ട് കരഞ്ഞു മാപ്പ് പറയണം, എൻ്റെ കാരണത്താൽ മരണപ്പെട്ടല്ലോ, ഞാൻ കാണിച്ച ഈ ഒരു മോശത്തരം കൊണ്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിതീവ്ര ദുഃഖത്തിലുള്ള ആ കുട്ടിയെ കണ്ട് അവിടുന്ന് മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവ് പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, അവർ മരണപ്പെട്ടത് അങ്ങനെ പഞ്ചറായതുകൊണ്ടോ അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തുകൊണ്ടൊന്നല്ല, നേരത്തെ എന്തായിരുന്നു അവർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. അപ്പോഴാണ് ആ കുട്ടിക്ക് ഞാൻ ചെയ്ത തെറ്റിനല്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തോടു കൂടി തിരിച്ചുപോയി. സത്യത്തിൽ അയാൾ അവിടെ കള്ളം പറഞ്ഞതായിരുന്നു, കാരണം ഇനി അത് ആലോചിച്ചുകൊണ്ട് ആ കുട്ടി വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു കഥ വായിക്കുകയുണ്ടായി. അത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, പലപ്പോഴും ഒന്ന് അവനവൻ ചെയ്ത തെറ്റിലുള്ള പശ്ചാത്താപം, ചിലതോരോ അവസരങ്ങളായിരിക്കാം. എന്തെങ്കിലും അനാശ്യാസ്യമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ആവേശത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്കും, ചില കുസൃതികളോ ബാക്കികളോ, കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ആരാവട്ടെ. പക്ഷെ അതൊരു വലിയ അപകടമായി, വലിയൊരു അപരാധമായി എന്ന് ബോധ്യപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന മനസ്താപം, പശ്ചാത്താപത്തിൻ്റെ മനസ്സ്. അപ്പോൾ ഒരു സൃഷ്ടികളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ള ആളുകൾ വ്യക്തികളോട് ചെയ്ത അപരാധങ്ങൾക്ക് അവരോട് മാപ്പ് പറയാനുള്ള ആ ഒരു മനസ്ഥിതി, അപ്പോൾ അവരോട് പോയി പറഞ്ഞപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുകയും ചെയ്ത ഒരു രീതി ആ കഥയിൽ നിന്ന് കിട്ടുകയുണ്ടായി.
1: പുറത്തു കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ വല്ലാത്തൊരു അവസ്ഥയിൽ, പ്രത്യേകിച്ച് ആ ഒരു അവസ്ഥയിൽ പ്രിയതമ മരിച്ചു കിടക്കുമ്പോൾ ആ ഒരു സമയത്ത് പുറത്തു കൊടുക്കുക എന്നുള്ളത് വലിയൊരു മനസ്സിൻ്റെ വിശാലതയാണ്. പലപ്പോഴും പലർക്കും കഴിയാത്തൊരു കാര്യവുമാണത്. പക്ഷെ അതേ ഒരു ആംഗിളിൽ അല്ലെ അതേ ഒരു അവസ്ഥയിൽ ഞാനും നാളെ പിറ്റേന്ന് വരാമെന്നുള്ളൊരു ചിന്ത പലപ്പോഴും ഉണ്ടാവാറില്ല, ആലോചിക്കാറില്ല. പ്രഷർ പോയിന്റിൽ ഉള്ളതുകൊണ്ടാവാം, അതല്ലെങ്കിൽ അപ്പോൾ ഉള്ള ദേഷ്യമാകാം, എന്തുമാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ പുറത്തു കൊടുക്കുക, നാളെ നമ്മളായിരിക്കും അതേ അവസ്ഥയിൽ മറ്റൊരാളുടെ മുന്നിൽ നിൽക്കേണ്ടി വരിക. അപ്പോൾ വിശാല മനസ്കതയോടുകൂടി മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനുള്ളൊരു വിശാല മനസ്കത നമ്മളെല്ലാവരും കാണിക്കേണ്ടതുണ്ട് എന്നുള്ള കഥ കേട്ടപ്പോൾ തോന്നി.
2: കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഏറ്റവും നല്ല പാഠങ്ങൾ പകർന്നു നൽകുന്ന സ്നേഹക്കൂട്, അതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അബ്ദുൽ ജബ്ബാർ വെളത്തൂരിനോടൊപ്പം പ്രൊഫസർ കെ പി സഹദുമായി നടത്തിയ ഒരു അഭിമുഖമാണ് ഇന്ന് നമ്മൾ കാതോർക്കുന്നത്. കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന വിഷയമാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതലുള്ള പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹദ് സാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഒരു പലതവണ നിങ്ങളുമായി പീസ് റേഡിയോ വഴിയും അല്ലാതെയും ഒക്കെ സംവദിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബി കോളേജ്, വുമൻസ് അറബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ഫാമിലി കൗൺസിലർ കൂടിയായ പ്രൊഫസർ സഹദ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്നേഹക്കൂട് നിങ്ങൾക്കറിയാം കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം പേസ് റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അതിൽ ചെറിയ കുട്ടികളുടെ വികൃതികളും അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളുമൊക്കെ ഡോക്ടർ ജവഹർ മുനവറായിരുന്നു ആ ഒരു പ്രോഗ്രാം എടുത്തത്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ പലതും വന്നു. അതിനുശേഷം പല വ്യക്തികളുമായി നമ്മൾ കാണുമ്പോഴൊക്കെ തമാശക്ക് അവർ പറയാറുണ്ട്, വികൃതി കുട്ടികൾ ഇപ്പോൾ വലുതായി, കൗമാരമായി, ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടേ എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പല ഫീഡ്ബാക്കുകളും വരാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ എന്നതാണ്. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ റേഡിയോ സംവിധാനം വഴി, അതായത് റേഡിയോയിലൂടെ ഇതിനെ എത്രത്തോളം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് അറിയില്ല, സാറാണത് പറയേണ്ടത്. എന്നാൽ കഴിവിൻ്റെ പരമാവധി സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാറിനെ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറെ, ടീനേജർ എന്നാൽ എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ടീനേജർ എന്ന്? പണ്ട് കാലത്തൊന്നും നമ്മളിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, ടീനേജുകൾ എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെറുപ്പകാലത്തൊക്കെ. ഇപ്പോൾ ഈ ടീനേജർ എന്നുള്ള വിഷയം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ആ ഒരു പദം വന്നത് എന്നൊന്ന് വിശദീകരിക്കാം.
4: ടീനേജ് എന്ന് പറയുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ടീനേജ് എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കൗമാരത്തിലുള്ള കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
3: ഈ ഒരു ഒരു പ്രത്യേക ഏജ് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവില്ലെ? 13 മുതൽ 19 വരെ ഉള്ള ഒരു ഏജ് എന്നത് ടീനേജിന് കാണുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കൗമാരത്തിൻ്റെ ആ ഒരു സമയത്തിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു ബോയ് അല്ലെങ്കിൽ ഗേളിൽ ഉണ്ടാവുന്നതെന്ന് പറയാമോ?
4: കൗമാരത്തിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടി ബാല്യം ഓവർകം ചെയ്ത് ആ ഒരു പ്രായത്തിലെത്തുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയുന്നത് പോലെ ഹോർമോൺ ചേഞ്ചസാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അത് പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും സ്വാഭാവികമായിട്ട് ആ ഒരു പക്വത എത്തുന്ന ആ പ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്നത് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം തനിക്കുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം തങ്ങൾക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം ഈ പ്രായത്തിൽ കുട്ടികൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകാരികത ഏറ്റവും കൂടുതൽ തളം കെട്ടി നിൽക്കുന്ന, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന, ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങളോട് ഒരു റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, അതായത് പറയുന്നതിനെ അനുസരിക്കുന്നതിന് ബദൽ പറയുന്ന കാര്യങ്ങളോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം പൊതുവെ ഈ പ്രായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ
3: പല രക്ഷിതാക്കളും പറയുന്നത് കേൾക്കാറുണ്ട്, എന്റെ കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല, എന്താണ് നിങ്ങളെ പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണം? ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണ്?
4: നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ, രക്ഷിതാക്കൾ കൃത്യമായ അറിവ് സമ്പാദിക്കേണ്ട മേഖലയാണ് കൗമാരം. കാറ്റും കോളും നിറഞ്ഞ പ്രായം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം പാരൻസിനോട്, രക്ഷിതാക്കളോട് ഒരു തരം അകൽച്ച പാലിക്കുകയും ഫ്രണ്ട്സിനോട്, സുഹൃത്തുക്കളോട് ഏറ്റവും നല്ല ഒരു സാമീപ്യം കാണിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വതന്ത്രമായ ചിന്ത, തൻ്റെ അസ്തിത്വം എന്താണ്, തൻ്റെ വ്യക്തിത്വം എന്താണ്, താൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഈ പ്രായത്തിൽ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പാരൻസ് പറയുന്ന കാര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുക. മനസ്സറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ പെരുമാറുന്നത്, പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ, അത് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ആ ഒരു ഹോർമോണും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണത്. പ്രത്യേകിച്ച് ഈ പ്രായം എന്ന് പറയുന്നത് ഒരു മെച്യൂറിംഗ് ഏജാണ്. മെച്ചൂറിങ് ഏജ് എന്ന് പറഞ്ഞാൽ അവർ പക്വതയിലേക്ക് എത്തുകയാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവർക്ക് സെക്സ്വലായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
3: വേറെ രീതിയിലായിരിക്കും,
4: അതെ, അവർക്ക് മെൻസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്, അതായത് ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മാറുന്ന ഒരു അവസ്ഥ കാണും. അതുകൊണ്ടാണ് അവർ ഏറിയ സമയവും കണ്ണാടിക്ക് മുമ്പിൽ നോക്കാനും മുടി ചീകാനും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും അവര് ശ്രദ്ധിക്കുന്നത്.
3: ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നോക്കി ഫോട്ടോ എടുക്കാനും ഒക്കെ,
4: അതെ, ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവര് ഫോട്ടോ നിരന്തരം എടുക്കുക എന്നുള്ളതും അതിനെ അസസ് ചെയ്യുക എന്നുള്ളതും, പ്രത്യേകിച്ച് ഒരു സെൽഫി കൺസെപ്റ്റിലേക്ക് അവര് മാറാനുള്ള കാരണം അതാണ്.
3: ഇപ്പൊ രക്ഷിതാക്കൾ ഈ ഒരു സന്ദർഭത്തില് രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് രക്ഷിതാക്കളുടെ അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
4: രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പാരന്റിങ്. പാരന്റ് എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അത് കൃത്യമായ അറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പാരന്റ്സ് ഒരു പാരന്റായി തീരുക എന്നുള്ളതല്ലാതെ തങ്ങളുടെ കുട്ടികളെ മനഃശാസ്ത്ര സമീപനത്തോടുകൂടി ഏറ്റവും ബുദ്ധിപരമായി എങ്ങനെ വളർത്തണം എന്നുള്ള ട്രെയിനിങ് പരിശീലനമൊന്നും യഥാർത്ഥത്തിൽ പാരന്റ്സിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശരിക്കുള്ള ഒരു എഡ്യൂക്കേഷൻ, അവയർനെസ്, ബോധവൽക്കരണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്.
3: ശരിയാണ് സാറേ, ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പണ്ട് കാലത്തും ഇതേപോലെ പാരന്റിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നും രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നില്ലേ? എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പാരന്റിങ് എന്നുള്ള ഒരു അറിവ് പ്രത്യേകിച്ച് വേണം എന്നുള്ളത്, അത് കുട്ടികൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റാണോ, എന്താണ് അത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
4: അതായത് നിങ്ങൾ ചോദിച്ചത് പണ്ട് ഇതേ ടീനേജേഴ്സിനെ നമ്മൾ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു, ഇന്നത്തെ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന
3: പ്രത്യേക അറിവൊക്കെ വേണമെന്നുള്ളത് സാർ
4: പറഞ്ഞു. അതായത് ഇവിടെ ഒരു വലിയ മാറ്റം സാങ്കേതിക വിദ്യയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരു കുട്ടിക്കുള്ള വിവരമല്ല ഇന്ന് അറിവിന്റെ ഒരു വിസ്ഫോടനമുണ്ടായ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഐ ടി മേഖലയിൽ, സാങ്കേതിക വിദ്യാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളും ഹൈലി അഡ്വാൻസ്ഡ് ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയേണ്ടതില്ലാത്ത വിഷയങ്ങൾ അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നെ അടക്കി നിർത്തുക അല്ലെങ്കിൽ ഒതുക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ കുട്ടികളിൽ വൈകാരികത ഉണർത്തുന്ന, കുട്ടികളുടെ വൈകാരികത ഉണർത്തുന്ന സെക്സ്വൽ സ്റ്റിമുലൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കാഴ്ചകളും കേൾവികളും
3: കൂടുതലാണല്ലേ
4: ഇന്ന്? കൂടുതലാണ്. ഒന്ന്, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസും അതിനെ ഉത്തേജനം നൽകുന്നതാണ്. അതാണ് ഒരു
3: ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് ഏതെങ്കിലും അങ്ങനെ അത്ര കാര്യങ്ങളൊക്കെ കാണുക കേൾക്കുക ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ടപ്പോൾ, ഒരു പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരാളെ ഒരു കള്ളു കുടിച്ച ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പിന്നെ കണ്ട് മനസ്സിലാക്കണം അങ്ങനെ കള്ളു കുടിച്ച ആളുണ്ട്. ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ര വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാലമുണ്ടെന്നാണ് പറഞ്ഞു തന്നത്.
4: അതായത് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി കുട്ടികൾക്ക് ഒന്നും മറയിടാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ സ്വകാര്യമായി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ തൃഷ്ണയുള്ള, അന്വേഷണ സന്നദ്ധതയുള്ള കുട്ടികൾ ഇതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നു. കാരണം എല്ലാം അവരുടെ വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ പാരന്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള, റിസ്ക് ഉള്ള ഒരു കാര്യം.
3: സ്വാഭാവികമായിട്ട് നമ്മൾ അറിവ് കൂട്ടുക എന്നുള്ളതാണ് അല്ലെ, നമ്മൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരെ മാനേജ് ചെയ്യേണ്ട എല്ലാ അറിവുകളും പിന്നെ സ്വായത്തമാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലെ?
4: അതങ്ങനെയാണല്ലോ, ഏതൊരു കാര്യവും നമ്മള് നന്നാക്കി എടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കുക നിർബന്ധമാണ്.
3: പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വേണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്.
4: നിർബന്ധമായിട്ടും, കാരണം പാരന്റ്സ് ഇപ്പോൾ ഒരു LKG കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മുമ്പ് കിട്ടിയ വിവരങ്ങളല്ല, അവര് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടികളെ പോലും പാരന്റ് ചെയ്യണമെങ്കിൽ പാരന്റിന് നല്ല വിവരം വേണമെന്നാണ് നിരീക്ഷണങ്ങൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.
3: പിന്നെ നമ്മൾ അടുത്തൊരു എനിക്കൊരു സംശയം തോന്നുന്നത്, പലപ്പോഴും നമ്മൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലോ, ഈ ഉപദേശങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്?
4: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ പ്രായത്തിൻ്റെ ചില സവിശേഷതകൾ, അല്ല ഈ സവിശേഷതയിൽ പെട്ടതാണ് ഏതൊരു കാര്യത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്, റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ. പലപ്പോഴും പാരൻസ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റോൾ മോഡൽ അവർക്ക് മിസ്സിംഗ് ആവുന്നുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൽ മാതൃക കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് പാരൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ പല വിഷയങ്ങളിലും പാരൻസിന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, ചോദ്യം ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ഉപദേശിക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ കുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഉപദേശം എന്നുള്ളത് ഈ കുട്ടിയെ ഏറ്റവും നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും ഈ കുട്ടികൾ മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട്, അതിൻ്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കലം കമഴ്ത്തി വെള്ളം പാരുന്നതിന് തുല്യമാണ്. അത് അവരുടെ ചെവിയിലേക്കോ അവരുടെ മനസ്സിലേക്കോ കയറൂല.
3: പിന്നെന്താ മാർഗം?
4: മാർഗം എന്ന് പറയുന്നത് അവരോട് ഏറ്റവും ഗുണകാംക്ഷയോടുകൂടി ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ, അതായത് ഒരു സൗഹൃദ ഭാവത്തോടുകൂടി അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
3: പണ്ടത്തെ ആ ഒരു നമ്മൾ പിന്നെ ഭയങ്കര ശിക്ഷ കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം
4: അല്ല. കാരണം എന്താ അറിയോ, ഇന്ന് കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ബിക്കോസ് നമ്മളൊക്കെ തന്നെ ബിസിയാണ്. ഇപ്പൊ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ജോലിയുള്ള പാരന്റ്സ് ആണെങ്കിൽ അവര് എൻഗേജ്ഡ് ആണ്, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻഗേജ്ഡ് ആണ്. പിന്നെ ക്ഷീണിച്ച് അവർ അവശരായിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളും ഒന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ സ്ട്രെസ്, ഇവരുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. ഈ സ്ട്രെസ്സിനെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് മാഫിയാസൊക്കെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെ, പിരിമുറുക്കത്തെ അയവ് വരുത്താൻ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ്സ് എന്ന് ഇതിന്റെ മാഫിയകൾ പരിചയപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് ഒരു തവണ രുചിച്ചു നോക്കുകയാണ്. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ എന്നുള്ളത്, ഈ പ്രായത്തിന്റെ റിസ്ക് എടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന്റെ വരും വരായ്മ അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് ഒരു തവണ എങ്ങാനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു.
3: ഈ സാറി പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം കരുതലോടെ ഇരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീട്ടുകാർ രക്ഷിതാക്കൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റും?
4: തീർച്ചയായും. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രായത്തെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ഒരു പാരന്റ് ചെയ്യേണ്ട സംഗതി. അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക, റെസ്പെക്ട് ചെയ്യുക, അവരുമായിട്ട് വിഷയങ്ങൾ കൂടിയാലോചിക്കുക. എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
3: ഇത് പറയുമ്പോൾ ഒന്നും കൂടി വിശദമായി പറയാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം സാറിൻ്റെ ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു ഒരു കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കേണ്ട നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും, പക്ഷേ കുട്ടിയെ സംബന്ധിച്ചോളം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയാൻ പറ്റുമോ?
4: തീർച്ചയായിട്ടും. ഈ അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ്, അതായത് ഒരു പിതാവ്, ആ പിതാവ് ആദർശ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കൗമാരത്തിലുള്ള 18-19 വയസ്സുള്ള ഈ കുട്ടി ഡിഗ്രിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വേഷവിധാനം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെ ആദർശനിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും.
3: ശരിയാണ്.
4: ഫോർ എക്സാമ്പിൾ, ഒരു ബർബൂണ്ട ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ വേഷവിധാനം പറഞ്ഞല്ലോ,
3: അവരത്ത്
4: ശരിക്കും മറക്കാത്ത രൂപത്തിലുള്ള ഒരു ഡ്രസ് കോഡ്, ഉപ്പയുടെ മുമ്പിൽ അവനെ അത് ഒരു കാഷ്വൽ ഡ്രസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്.
3: അവന്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടാണ്,
4: അവന് ഡിസ്റെസ്പെക്ട് ആയിട്ടൊന്നും അല്ല. പക്ഷേ അത്തരം കാര്യങ്ങളെ മാത്രം നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉപ്പയിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പയും മകനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അപ്പോ
3: നല്ല അന്തരീക്ഷം ഇല്ലാതാവും.
4: അതായത് അവൻ നമസ്കരിച്ചിട്ടുണ്ടോ, അവന് പിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ. നമ്മൾ സാധാരണ പറയല്ലോ അവന്റെ പിന്നിൽ സൈക്കിൾ എടുത്തുകൂടാ. അതായത് ഇവന്റെ പ്ലസ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവനെ അപ്രീസിയേറ്റ് ചെയ്യാൻ പാരന്റ് റെഡിയല്ല. നേരെ മറിച്ച് അവന്റെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പർവ്വതീകരിച്ച് പറയാന് പാരന്റ് വില്ലിംഗുമാണ്. ഇത് കോൺഫ്ലിക്ട് വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, ഈ കക്ഷിയെ കുറിച്ച് പിന്നെ ഞാൻ അറിയുന്നത് അവൻ ഡ്രഗ്സിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വീട്ടില് മനസ്സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫ്രണ്ട്സിന്റെ സ്വാധീനം കൊണ്ട് ഇത്തരം ഡ്രഗ് മാഫിയയിലേക്ക് അവർ പോകാനുള്ള സാധ്യത.
3: ഇവിടെ ആ പിതാവ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ശരിക്കും റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള പിതാവ് എന്തായിരുന്നു ആ കുട്ടിയെ? അവൻ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവർക്ക് മറയാത്തൊരു ഡ്രസ്സാണ് എന്നുള്ളതാണല്ലോ അവന്റെ ബേസിക് ആയിട്ടുള്ള വിഷയം സാറ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു രക്ഷിതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ട്രീറ്റ് ചെയ്യേണ്ടത്?
4: അല്ല, രക്ഷിതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത്, രക്ഷിതാവിന് ഇപ്പൊ 40-45 വയസ്സായിട്ടുണ്ട്. രക്ഷിതാവിനും ഒരു കൗമാരുണ്ടായിരുന്നു, ഉമ്മക്കും കൗമാരുണ്ടായിട്ടുണ്ട്. ആ പ്രായത്തിൽ ഉമ്മ എങ്ങനെയായിരുന്നു, ഉപ്പ എങ്ങനെയായിരുന്നു എന്ന് സ്വയം നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം അവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റും.
3: ആ ഒരു മൈൻഡിലേക്ക് പോകണം.
4: തീർച്ചയായിട്ടും അതാണ് എംപതറ്റിക് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ നമ്മളുടെ അടുത്ത് വരുമ്പോ ആ പ്രശ്നം അനുഭവിക്കുന്ന ആളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുമ്പോഴാണ് അതിന് ഏറ്റവും നല്ല ഒരു റെമഡി കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
3: ഇപ്പൊ സാറ് പറഞ്ഞ ഒരു പോയിന്റ് റെക്കഗ്നൈസേഷൻ ആണ്. നമ്മളൊരു കുട്ടി റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് സാറ്
4: പറഞ്ഞത്.
3: രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്. അടുത്തത് എന്താണ്?
4: അതുപോലെ തന്നെ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ട അർഹമായ പരിഗണന കൊടുക്കുക എന്നുള്ളത്. പരിഗണന എന്ന് പറഞ്ഞാല് കുട്ടികളുടെ നീഡ്സ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നീഡ്സ് ഉണ്ട്, സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. അവനിപ്പോ ഈ പ്രായത്തിൽ അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് പോലും അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ ആഗ്രഹിക്കും എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പോ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബൈക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ പോലും കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കുട്ടിയെ മുഖവിലക്കെടുക്കാൻ, കൺസിഡർ ചെയ്യാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സഹിഷ്ണുത,
3: ആ
4: ഒരു ക്ഷമ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കോൺഫ്ലിക്ട് വർദ്ധിപ്പിക്കുന്നത്.
3: അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ വളരെ ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്യണം. ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അവനെ ബോധ്യപ്പെടുത്തണം എന്നല്ലേ?
4: അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും ഡിഫൻഡ് ആയിരിക്കും, ഒപ്പോസിംഗ് ആയിരിക്കും. കാരണം വീട് വിട്ട് ഇറങ്ങുക. ഇപ്പൊ ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എന്റെ അടുത്ത് വന്നത് അധ്യാപകനായിട്ടുള്ള ഉപ്പയാണ്. ആ അധ്യാപകനായ ഉപ്പയുടെ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പോൾ തന്നെ മറ്റധ്യാപകര് ഈ കുട്ടിയോട് ഒരു പ്രത്യേക രൂപത്തിലാണ് പെരുമാറുന്നത്. ഇത് അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കാരണം അവന്റെ ഉപ്പ സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ അവന്റെ ഉപ്പയെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും ഇവനോട് കമന്റ് ചെയ്യുന്നത്.
3: ഓവർ പരിഗണന,
4: ഈ ഓവർ കെയറിങ്ങും അണ്ടർ കെയറും രണ്ടും പ്രശ്നമാണ്. അമിതമായ പരിഗണന കൊടുക്കുക എന്നുള്ളതും തീരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടും പ്രശ്നമാണ് എന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്.
3: ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പരിഗണിക്കണം, ഒന്ന് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം. ഇത് ഇതിന് പുറമെ രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
4: രക്ഷിതാവിന്റെ റോള് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഇന്റർവ്യൂ ഉണ്ടോ ക്ലാസ് ഉണ്ടോ ഒന്നും തീരുന്നില്ല.
3: എന്നാലും
4: ഒരു രക്ഷിതാവിന് ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായ പങ്ക് വഹിക്കേണ്ട, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് കറക്റ്റ് ഗൈഡൻസ് ആണ്. ഒരു കുട്ടിയുടെ ലക്ഷ്യം നിർണയിക്കുന്നതിൽ പോലും ഒരു രക്ഷിതാവിന് കൃത്യമായ ധാരണ വേണം. എന്റെ കുട്ടിയുടെ അഭിരുചി കണ്ടെത്താൻ, താല്പര്യ മേഖല കണ്ടെത്താൻ, അതൊന്നും ഇന്ന് പലപ്പോഴും സംഭവിക്കില്ല. രക്ഷിതാക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരിഷ്ടപ്പെട്ട കോഴ്സിൽ അവർ കൊണ്ടുപോയിട്ട് നിർബന്ധം ചുമത്തിക്കൊണ്ട് ചേർത്താറുണ്ട്. ഇവിടെ കുട്ടിയുടെ അഭിരുചിയും താല്പര്യവും ഇഷ്ടവും സാമ്പത്തിക ഭദ്രത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുട്ടികളെ കോഴ്സിന് പോലും ചേർത്തുന്നത്.
3: ഗൈഡൻസ് എന്നുള്ളതാണ് വലിയൊരു
4: ഗൈഡൻസ് എന്ന മാർഗനിർദ്ദേശം.
3: അപ്പൊ രക്ഷിതാവിന് മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും വലിയതായിട്ടുള്ളത് ഗൈഡൻസ്.
4: അത് എല്ലാ വിഷയത്തിലും ഇപ്പൊ രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറിവ് ഇല്ലാത്ത വിഷയങ്ങളിൽ അറിവുള്ള പണ്ഡിതരുമായിട്ടും സ്കോളേഴ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആളുകൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം.
3: അപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും പോയിന്റുകളുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും പറയാനുണ്ടോ? രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട,
4: ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചയിൽ നിർബന്ധമായിട്ടും രക്ഷിതാവ് കൊടുക്കേണ്ടത് സപ്പോർട്ട് ആണ്, അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നാണ് സാധാരണ പറയാം. അതായത് പടിപടിയായിട്ടാണ് ഓരോ കുട്ടിയും വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദേ കമ്മിറ്റ് എറേഴ്സ്, അവരുടെ എടുത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതേ മനോഭാവം ഒരിക്കലും അവരിൽ നിന്നുണ്ടാവുന്ന നന്മയുടെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അതായത് അതിന് എൻകറേജ്മെന്റും അപ്രീസിയേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു അംഗീകാരം കിട്ടാത്തതാണ് ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാരണമായി തീരുന്നത്.
3: ഓക്കെ, അപ്പൊ നമ്മുടെ നാല് പോയിന്റാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവരെ റെസ്പെക്ട് ചെയ്യണം. രണ്ട്, അവരെ അംഗീകരിക്കണം. മൂന്ന്, അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യണം, അവരെ പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തൊക്കെ പോയിന്റുകളാണുള്ളത്?
4: നമുക്കറിയോ, നമ്മളുടെ രക്ഷിതാക്കൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു സംഗതി, ബിസിനസ് ചെയ്യുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ബിസിനസ്സിൽ അയാൾ എൻഗേജ്ഡ് ആണ്. ആ ഡ്യൂട്ടി കൂടി മൊത്തത്തിൽ പാരന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഉമ്മമാർക്കാണ് കൊടുക്കുക. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ PTA മീറ്റിംഗിൽ പോലും സാധാരണ പോകുന്നത് ഉമ്മമാരാണ്. ഈ ഉപ്പ മനസ്സിലാക്കുന്ന വിഷയം എന്താ വെച്ചാൽ, ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, പാർപ്പിട ഒരുക്കുന്നു, ഇടക്ക് വേണമെങ്കിൽ ടൂറൊക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ മതി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത് പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം എന്താ വെച്ചാൽ, കുട്ടികൾക്ക് വേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രീഷ്യസായ സമയമാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും മൂല്യമുള്ള സമയം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് ഒന്നിച്ചിരിക്കുക, സംസാരിക്കുക, മനസ്സ് തുറക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ നടന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും.
3: ഈ തിരക്കിനിടയിലുള്ള ഒരു പിതാവ് അതെങ്ങനെ അത് സ്വായത്തമാക്കുക, അല്ലെങ്കിൽ എങ്ങനെ അതിനുള്ള വഴികൾ, ടിപ്സ് എന്തൊക്കെയാണെന്ന്?
4: വളരെ എളുപ്പമല്ലേ? അതായത് അത് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ നടപ്പിലാക്കുന്നത്? സമയത്തിനുള്ള ഒരു മാനേജ്മെന്റ് നമ്മൾ ശീലിച്ചാൽ മതി.
3: ടൈം മാനേജ്മെന്റ്
4: ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ഒരു മിസ്സിംഗ് എന്താണ്? സമയത്തിന് പ്രാധാന്യം പഠിപ്പിച്ച ഒരു സമുദായത്തിലെ അംഗങ്ങൾ സമയപാലനത്തിന്റെ വിഷയത്തിൽ വളരെ പുറകിലാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനും അവരെ പാരന്റ് ചെയ്യാനും ഓരോ രക്ഷിതാവിനും സാധിക്കും. രാവിലെ നേരത്തെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥനകൾ ചൊല്ലണം, പഠനം എത്ര മണിക്കൂർ വേണം, എല്ലാ കാര്യത്തിലും രക്ഷിതാവിന് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടില് ആ സമയപാലനം കൊണ്ട് ഗുണപരമായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
3: നമ്മളെ സമയം അവരുടെ കൂടെ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ, ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ,
4: വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്
3: പലപ്പോഴും കാണാറില്ല.
4: ഇന്ന് ഇപ്പോ ആരാധനാ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ, അവരമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവര് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചാണ് ആ വിഷയത്തിൽ പോകാറുള്ളത്. നേരെ മറിച്ച് ഒരു മുസ്ലിം പാരന്റ് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ബാപ്പ മുന്നിൽ പോകുണ്ടാവും, ഉമ്മ വേറെ വഴിക്കുണ്ടാവും, മക്കൾ അവരുടെ റൂട്ടിലുണ്ടാവും. എന്നാൽ ഒരു ടുഗദർനെസ് എന്നുള്ളത് സഹജീവനത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ്.
3: സംഗതി അങ്ങനത്തെ ഫാമിലി ഉണ്ടാവും, പക്ഷെ ഇല്ലാത്ത കേസാണ് ഇപ്പൊ സാറ് പറഞ്ഞത് അല്ലേ. നമ്മള് മാക്സിമം സമയം നമ്മൾ ഒരുമിച്ച് ഇരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് അതിന്റെ അതിലൊരു വഴി.
4: അത് അത് മുഖേന ഒരുപാട് നന്മകളുണ്ട്. ഇപ്പൊ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പിരിമുറുക്കം റിലാക്സ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, ആ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ പോകരുത്. പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് നന്മയല്ല.
3: എപ്പോ എപ്പോ ഉപദേശിക്കണം എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്.
4: പ്രത്യേകിച്ച് ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർ ഏറ്റവും വെറുക്കുന്ന കാര്യം ഉപദേശമാണ്. എന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉപദേശമാണ്. ഇവിടെയാണ് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടത്. എപ്പോഴാണ് ഉപദേശിക്കേണ്ടത് അല്ലെ? ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതൊന്നും നമുക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മള് മക്കളോടാണ് പൂർത്തീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രിയകരമായി ഏറ്റവും നല്ല അഭിസംബോധനത്തോടുകൂടി കുട്ടികളോട് സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടണം എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയാൻ.
3: എനിക്ക് തോന്നുന്നത് നമ്മളൊരു രക്ഷിതാവ്, ഒരു ടീനേജർ വീട്ടിലുള്ള രക്ഷിതാവ് ഏതൊക്കെ രീതിയിൽ കരുതിയിരിക്കണം എന്നുള്ളതിന്റെ ഏതാനും പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി ആ വിഷയത്തിൽ വേറെ ഏതെങ്കിലും പോയിന്റുകൾ?
4: മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ അത് കുട്ടികളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും, പ്രായം ചെന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഇന്ന് വല്യപ്പമാരോടും വല്യമ്മമാരോടൊന്നും സംസാരിക്കാൻ പോലും ടാബ്ലറ്റും അതുപോലെ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് സാധിക്കില്ല. കാരണം ഏത് സമയവും കുട്ടികൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം മോഡേൺ എക്യുപ്മെന്റ്സിലാണ്, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലാണ്. അതുകൊണ്ട് ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പ്രായം ചെന്നവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ബോധപൂർവമായ ശ്രമം ഓരോ രക്ഷിതാവും നടത്തണം എന്നാണ്.
3: ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീനേജേഴ്സിന്റെ ഇഷ്യൂ പറഞ്ഞാൽ ടീനേജേഴ്സിനല്ല ഇഷ്യൂ, രക്ഷിതാക്കൾക്കാണ് ഇഷ്യൂ.
4: എന്താണ് സംശയം? ഞാന് കുറച്ചു ദിവസം മുമ്പ് ഒരു രക്ഷിതാവിൽ നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ഒരനുഭവം. ഒരു ഉമ്മ എന്നെ വിളിച്ചു പറയാണ്. ആ ഉമ്മ വിളിച്ചു പറയുന്നത് 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അവളുടെ ചുരിദാറ് അല്പം ഉയർന്നിട്ടുണ്ട്. അതൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. വഴിയിൽ വെച്ച് ഉപ്പ ഇത് കാണുകയും വീട്ടിൽ പോയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മോൾ അത് അനുസരിച്ചില്ല, അനുസരിക്കാതെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോ വാപ്പ കുട്ടി അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമുക്കറിയാലോ എന്താ പിന്നെ അവിടെ നടക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ വളരെ മോശമായിട്ട് കുട്ടിയോട് പെരുമാറി.
3: കുറച്ചുകൂടി ടാക്ട്ഫുള്ളി ആയിട്ട് ചെയ്യണം.
4: അതായത് കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ അവരുടെ പിയർ ഗ്രൂപ്പാണ്, സ്കൂളിലുള്ള കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ്. ഈ സ്കൂൾ അന്തരീക്ഷമാണ് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം കുട്ടികളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്ന കാര്യം.
3: ഇവിടെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. അതായത് ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലും റോങ് ആയി ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ വസ്ത്രം ഇസ്ലാമികമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അപ്പോൾ അതിനാ കുട്ടിയെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നല്ലാതെ നമ്മൾ ഒരു പിന്നെ ഒരു ഭയങ്കര ഒരു വാളെടുത്ത് വെട്ടുന്ന
4: ഒരു ഹിറ്റ്ലർ ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. പാരന്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്ട്രിക്ട് പാരന്റിങ് കൊണ്ട് പലപ്പോഴും കുട്ടികൾ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനപ്പെട്ട കാരണം റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ് ആണ് ഈ ടീനേജിൽ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് രക്ഷിതാവ് പിന്നെ കുട്ടിയുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രക്ഷിതാക്കൾക്കും കുട്ടിയുടെ മനഃശാസ്ത്രം അറിയില്ല, അതാണ് പല അബദ്ധങ്ങളും.
3: അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓവറോൾ വ്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടീനേജറുടെ എന്താണ് ടീനേജർ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ടീനേജർ എന്താണെന്നും അവരുടെ അവസ്ഥകൾ എന്താണെന്നുള്ളതും ഒരു ചെറിയ രൂപം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾ എന്തൊക്കെ രീതിയിൽ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതും ഇവിടെ നമ്മൾ പറഞ്ഞു. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കുറേ ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് ഇൻഷാ അള്ളാ അടുത്ത എപ്പിസോഡിൽ ചെയ്യാമെന്ന് കരുതുന്നു. ഈയൊരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വന്നതിനും ഇങ്ങനെ ശ്രോതാക്കളുമായി സംവദിച്ചതിനും എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
5: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ കെ പി സഹദും കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരും. കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: പെസ് റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ അബ്ദുൽ മാലിക് സലഫിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ദജ്ജാൽ ഖുർആനിനെതിരോ എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. അൽ ഉസൂൽ കാതൂർക്കാം.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ശുദ്ധ ഖുർആനിന് എതിരാവുകയില്ല എന്നുള്ള സംഗതിയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിനൊരവസാനമുണ്ട് എന്ന് നിർബന്ധമായിക്കൊണ്ടും വിശ്വസിക്കേണ്ടവരാണ് എല്ലാ ആളുകളും. പക്ഷെ ഈ ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് പല കാര്യങ്ങളും ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഓരോന്നോരോന്നായി വന്ന് അവസാനമാണ് ഈ പ്രപഞ്ചമൊന്നാകെ നാശത്തിലേക്ക് നീങ്ങുക എന്നതാണ് മുസ്ലിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും ചില സൂചനകൾ ആ വിഷയത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അഥവാ അന്ത്യനാളിൻ്റെ ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു, ഇനിയും ചിലതൊക്കെ പ്രത്യക്ഷപ്പെടാനുണ്ട് എന്നുള്ള രീതിയിൽ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അന്ത്യനാളിന് തൊട്ട് മുമ്പായിക്കൊണ്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളിൽ വളരെ അപകടം പിടിച്ചതും വളരെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു അപകടമാണ് ദജ്ജാലിൻ്റെ ഫിത്നയും അപകടവും. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു വലിയ പരീക്ഷണ ഒരു വലിയ സൃഷ്ടിയാണ് ദജ്ജാൽ. മനുഷ്യന്മാരെ പരീക്ഷിക്കുവാനും വേണ്ടിയാണ് ദജ്ജാലിനെ അള്ളാഹു സുബ്ഹാനഹു തആല പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ എല്ലാവരും ആ ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് തങ്ങളുടെ സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ദജ്ജാലിനെക്കുറിച്ച് നമുക്കൊരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഇപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദം, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വസ്തുവൊന്നും അങ്ങനെ ഒരു സൃഷ്ടിയൊന്നുമില്ല. ദജ്ജാലുമായി കൊണ്ടുവന്നിട്ടുള്ള ഹദീസുകളൊക്കെ തന്നെയും വിശുദ്ധ ഖുർആനിനെതിരാണ്. അത്രയും വലിയ ഒരു പരീക്ഷണം മുസ്ലിമീങ്ങൾക്കും ലോകത്തിനും വരാനുണ്ടെങ്കിൽ അത് ഖുർആനിൽ ഉണ്ടാകേണ്ടതല്ലേ? ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് ഖിയാമത്ത് നാള് സംഭവിക്കുമെന്നാണ്. ആ പെട്ടെന്ന് സംഭവിക്കുന്നതുകൊണ്ട് ദജ്ജാലൊക്കെ വന്ന് കുറേ സമയം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് സംഭവിക്കുമെന്ന ആയത്തുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെയും എതിരല്ലേ എന്നതാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു അജ്ഞതയാണ് ഈ ഒരു പരാമർശത്തിലേക്ക് അവരെ നയിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദ് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലെ 18-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഹൽ യൻദുറൂന ഇല്ല സാഅ അൻ തഅതിഹും ബഗ്ത, പെട്ടെന്ന് അവരിലേക്ക് ഖിയാമത്ത് നാള് വരുന്നതിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണോ? എന്നാൽ ഫഖദ് ജാഅ അശ്റാത്തുഹ, അതിൻ്റെ ചില അടയാളങ്ങൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഫഖദ് ജാഅ അശ്റാത്തുഹ, അപ്പോൾ അതിൻ്റെ ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ്? ഖിയാമത്ത് നാളിന് ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഖിയാമത്ത് നാള് സംഭവിക്കും എന്ന് പറഞ്ഞ തൊട്ടുടനെയാണ് അള്ളാഹു പറഞ്ഞത് അതിൻ്റെ ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അടയാളങ്ങൾ വരിക എന്നത് പെട്ടെന്ന് സംഭവിക്കുക എന്നതിനെതിരല്ല എന്ന് ഇതേ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങനെ വന്നിട്ടുള്ള ആയത്തുകൾ ഏതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഇസ്തു അന വസാഅത് കഹാതൈൻ, പ്രവാചകൻ അന്ത്യനാളിൻ്റെ ഒരടയാളമാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഒരടയാളമാണ്. അതുകൊണ്ടാണ് സൂറത്ത് മുഹമ്മദിൽ

ങ്ങൾ ഉണ്ടാവുക എന്നത് പെട്ടെന്ന് വരിക എന്നതിനെതിരല്ല. ഇനി എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു സംഗതിയായിട്ടും എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങളൊന്നും വന്നില്ല? യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിൻ്റെ 158-ാമത്തെ ആയത്ത്, എന്താണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? هل ينظرون الا ان تاتيهم الملائكه او ياتي ربك او ياتي ربك او ياتي بعض ايات ربك يوم ياتي بعض ايات ربك لا ينفع نفسا ايمانها يوم ياتي بعض ايات ربك لا ينفع نفسا ايمانها لم تكن امنت من قبل لم تكن امنت من قبل وكسبت في ايمانها خيرا സൂറത്തുൽ അൻആമിൻ്റെ 158-ാമത്തെ ആയത്താണ്. ഹല്യന്ദുറൂന ഇല്ല തഅതിയഹുമുൽ മലായികത്തു, മലക്കുകൾ അവരുടെ അടുക്കിലേക്ക് വരുന്നതിനെയാണോ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഔ യഅതിയ റബ്ബുക, അതല്ലെങ്കിൽ അവരുടെ റബ്ബ് അവരുടെ അടുക്കിലേക്ക് വരുന്നതിന് തൊട്ടാണോ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ ചില ആയത്തുകൾ അവരിലേക്ക് വരുന്ന ചില ദൃഷ്ടാന്തങ്ങൾ അവരിലേക്ക് വരുന്നതിന് തൊട്ടാണോ അതാണോ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ശേഷം അള്ളാഹു പറയുകയാണ്, യോമയ തീബഅലു ആയാതി റബ്ബിക, അന്ന് നിന്റെ റബ്ബിൻ്റെ ചില ആയത്തുകൾ ചില ദൃഷ്ടാന്തങ്ങൾ അവരിലേക്ക് വരും. ആ സന്ദർഭത്തിൽ എല്ലാവരും വിശ്വസിക്കാൻ ധൃതി കാണിക്കും, എല്ലാവർക്കും മനസ്സിലാകും സംഗതി ശരിയാണ്. എന്നാൽ ഈ ആയത്തുകൾ വരുന്നതിൻ്റെ മുമ്പ് ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവർക്കവിടെ ഈമാൻ ഫലം ചെയ്യുമെന്നല്ലാതെ, ഈ ആയത്തുകൾ ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടതിന് ശേഷം വിശ്വസിച്ചതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടായിരിക്കുകയില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ചില ആയത്തുകൾ ഇനിയും വരാനുണ്ട് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ചില ആയത്തുകൾ വന്നുകഴിഞ്ഞു എന്ന് സൂറത്തു മുഹമ്മദിലൂടെ നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ചില അടയാളങ്ങൾ വന്നുകഴിഞ്ഞു, ഇനി ചില അടയാളങ്ങൾ വരാനുണ്ട്. ആ വരാനുള്ള ആയത്തുകളെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് കാണുമ്പോൾ മനുഷ്യന്മാർ വിശ്വസിക്കാൻ തുനിയും, പക്ഷെ അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടാവുകയില്ല എന്നതാണല്ലോ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ ബഅദു ആയാതി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുകയാണ്, ലാ തഖൂമു സാഅത്തു ഹത്താ തതുല അഖ്ശംസു മിൻ മഗ്രിബിഹാ ഫഇദാ റആഹാ അന്നാസു ആമന മൻ അലൈഹാ, ചന്ദ്രൻ പടിഞ്ഞാറ് ഭാഗത്തിന് നുദിക്കും, അത് കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കും, പക്ഷെ ആർക്കും അവരുടെ വിശ്വാസം ഫലം ചെയ്യുകയില്ല എന്ന് ഈ ആയത്ത് വിശദീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എന്താണ് ഈ ബഅദു ആയാതി റബ്ബിക്, അതിലൊന്ന് സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്ത് നുദിക്കലാണ്, മറ്റു രണ്ടെണ്ണം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ ഇദ ഖർജന, മൂന്ന് കാര്യങ്ങൾ, അത് പുറപ്പെട്ടു കഴിഞ്ഞാൽ, ലാ യംഫഉ നഫ്സുൻ ഈമാനുഹാ ലം തകുൻ ആമനത്തു മിൻ ഖബ്ലു ഔ കസബത് ഫി ഈമാനിഹാ ഖൈറ, ആ ആയത്ത് പ്രവാചകൻ കോട്ട് ചെയ്യുകയാണ്. ഏതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ? തുലുഉ ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തിന് ഉദിച്ചു വരൽ, അദ്ദജ്ജാൽ, രണ്ടാമത്തെ ദജ്ജാലാണ്, മൂന്നാമത്തെ വദാബത്തുൽ അർദ്, ഭൂമിയിൽ നിന്നൊരു മൃഗം പ്രത്യക്ഷപ്പെട്ട് ആളുകളോട് സംസാരിക്കലാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ആയത്തിൽ പറഞ്ഞ ബഅദു ആയാതി റബ്ബിക. അപ്പോൾ മൂന്നെണ്ണത്തിൽ ദജ്ജാൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, ദാബത്തുൽ അർദുണ്ട്, തുലുഖു ശംസു മിൻ മഗ്രിബിഹ എന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും, സംഗതി നാം വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസ കാര്യങ്ങളൊന്നും ശരിയല്ല, പ്രത്യേകിച്ചും ദജ്ജാലിന് വധിക്കപ്പെടുന്ന സന്ദർഭത്തിലൊക്കെ തന്നെയും. അള്ളാഹുവാണെന്ന് വാദിച്ച ദജ്ജാൽ അത് ഈസാ നബിയുടെ കൈകളാൽ കൊല്ലപ്പെടുകയാണ്.
അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും അവൻ പടച്ചവനല്ല, യഥാർത്ഥ പടച്ചവൻ വേറെ ഉണ്ടെന്ന്. പക്ഷേ

0: അന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ദജ്ജാല് വരും, അന്ന് ആളുകൾ വിശ്വസിക്കും, ആ വിശ്വാസം കൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ സൂചനയുണ്ട്. അപ്പോൾ ദജ്ജാലിൻ്റെ ഹദീസുകൾ പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ എതിരാവുക? ദജ്ജാല് വരാനുണ്ട്, അവൻ അത്ഭുതങ്ങൾ കാണിക്കും, അവൻ്റെ അത്ഭുതങ്ങളിലൂടെ ആളുകൾ വിശ്വസിക്കും, അന്ന് വിശ്വസിക്കുമ്പോൾ ആളുകളത് സത്യം ബോധ്യപ്പെടും, ആ സത്യം ബോധ്യപ്പെടുമ്പോൾ ആളുകൾ വിശ്വസിച്ചതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിലൊന്ന് ദജ്ജാലാണെന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുമ്പോൾ ആ ദജ്ജാലിൻ്റെ ഹദീസുകൾ വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഖുർആനിൽ തന്നെയും ദജ്ജാലിനെക്കുറിച്ച് സൂചനകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഈ വാദം എത്രമാത്രം നിരർത്ഥകമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഹദീസുകൾ ദജ്ജാലുമായി കൊണ്ട് ബന്ധപ്പെട്ടൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളത് സൗകര്യം പോലെ വായിക്കുക, പഠിക്കുക. ചുരുക്കത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ദജ്ജാലുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ അതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾക്ക് എതിരല്ല എന്നു മാത്രമല്ല, ദജ്ജാലിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഖുർആനിലുണ്ട്. ബഅദു ആയാത്തി റബ്ബിക എന്നുകൊണ്ട് ഉദ്ദേശം ഒന്ന് ദജ്ജാലാണ് എന്ന് ഖുർആൻ വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ബഹുമാനി പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ദജ്ജാൽ ഖുർആനിനെതിരോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് വൈബ്സിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഇൻഷാല്ലാ പരിപാടികൾ തുടർന്ന് പിന്നെ നമ്മുടെ പീസ് റേഡിയോ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുമൊക്കെ നമ്മൾ പരിഗണിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു സമയത്ത് ഒരുമിച്ച് കൂടാം എന്ന പ്രതീക്ഷയോടുകൂടി പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: കഴിഞ്ഞ ദിവസം ഞാൻ എഫ് ബിയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ ഒക്കെ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യരുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങൾ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നുമില്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായ ഒരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റെഡിയിലേക്ക് എത്തുന്നത്. ഇൻഷാല്ലാ നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിൻ്റെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ ഓ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 11 മുതൽ 13 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫി. ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 9-10 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഭാഗം 11, 12, 13, വളരെ ചെറിയ 2-3 ആയത്തുകൾ. വേഗത്തിൽ പഠിക്കാനും അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുമൊക്കെ റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗത്തേക്ക് പ്രവേശിക്കാം.

0: അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 10 മുതൽ 13 വരെയുള്ള ചെറിയ 2-3 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. റബ്ബ് സുബ്ഹാനഹു വതആല തമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 11 മുതൽ 13 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: 44 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം. സെക്രട്ടേറിയറ്റ്, PSC എന്നിവിടങ്ങളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, സഹകരണ എപെക്സ് സൊസൈറ്റികളിൽ ജൂനിയർ ക്ലർക്ക്, ഫോറസ്റ്റ് വാച്ചർ ഉൾപ്പെടെ 44 തസ്തികകളിലേക്ക് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ PSC യോഗം തീരുമാനമെടുത്തു. ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം, വിദ്യാഭ്യാസ വകുപ്പിൽ ബ്രൈലിസ്റ്റ്, ജനറൽ കാറ്റഗറി ചലച്ചിത്ര വികസന കോർപ്പറേഷനിലെ ഇലക്ട്രീഷ്യൻ, ജനറൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം തുടങ്ങി നിരവധി വകുപ്പുകളിലാണ് വിജ്ഞാപനമുള്ളത്.
4: ഇപ്പോൾ ഒരു കണ്ണൂരുമായി ബന്ധപ്പെട്ട, കണ്ണൂരിലെ ഒരു ജോഷി, അദ്ദേഹം ചെയ്ത ഒരു നല്ല ഒരു പ്രവർത്തനത്തെ പറ്റി, കാനയിലകപ്പെട്ട പട്ടിക്കുട്ടികളെ അദ്ദേഹം രക്ഷപ്പെടുത്തുന്ന, സാഹസികമായി രക്ഷപ്പെടുത്തുന്ന വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ സഹജീവികളോടുള്ള സ്നേഹം, ഈ ഇത്തരത്തിലുള്ള സ്നേഹം കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്.
5: തീർച്ചയായും സലഫി, നമ്മുടെ ശ്രോതാക്കളുമായി അതിൻ്റെ ഒരു 2 വശങ്ങൾ പങ്കുവെക്കണമെന്നാണ് തോന്നുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ വളർന്നു വരുന്ന മക്കൾ ഇപ്പോൾ ഈ വേനലിൻ്റെ ചൂടിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ പിന്നെ പാത്രങ്ങളിൽ നമ്മൾ ഈ പറവകൾക്ക് പിന്നെ വെള്ളം വെച്ചു കൊടുക്കും. അപ്പോൾ അവർ എന്നിട്ട് വളരെ കൗതുകത്തോടു കൂടി, വളരെ താല്പര്യത്തോടു കൂടി ദൂരെ നിന്ന് വീക്ഷിക്കും ഞാൻ വെച്ച വെള്ളം അത് കുടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ അത് ചെറുപ്രായത്തിൽ തന്നെ അവരിൽ മുളപൊട്ടുന്ന ഒരു സഹജീവി സ്നേഹത്തിൻ്റെ ഒരു പ്രകടമായൊരു ഭാവമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ ഒരു പശു നടന്നു പോകുമ്പോൾ, അതേപോലെ തന്നെ മറ്റേ മൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അതിനുവേണ്ടി വേഗതയിൽ വന്ന വാഹനം കാത്തു നിൽക്കുന്ന വളരെ സുന്ദരമായ കാഴ്ച നമ്മൾ കാണാറുണ്ട്.
4: തീർച്ചയായും
5: അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ നിർത്താതെ പോകുന്നു, അത് അതിൻ്റെ ഒരു മറ്റൊരു വശമാണ്, ഒരു ക്രൂരതയുടെ ഒരു മുഖം കൂടിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ വാഹനം തട്ടിത്തെറിപ്പിച്ച് റോഡരികിലേക്ക് തള്ളിയിട്ട് പോവുക, അതൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥ.
4: ഒരു പരിഗണനയും നൽകാതെ അത്തരത്തിലുള്ള ജീവികളെ ഒരുപക്ഷെ തട്ടിത്തെറിപ്പിച്ച്, മനഃപൂർവ്വം തട്ടിത്തെറിപ്പിച്ച് പോകുന്ന വാഹനങ്ങൾ ഉണ്ടാകും. ഇത് പറഞ്ഞപ്പോൾ ഹറമിന്റെ പരിസരത്തുള്ള ആ പ്രാവുകളെ ഓർമ്മ വരികയാണ്. നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വരുമ്പോൾ ആ പ്രാവുകൾ ഒരുപാട്, ആ ഭാഗത്ത് ആ പള്ളിയുടെ ഹറമ് കഴിഞ്ഞിട്ടുള്ള മുറ്റത്ത് ഒരുപാട് പ്രാവുകൾ. അപ്പോൾ അവിടുന്ന് വരുന്ന ആളുകൾ ഒരല്പം പൊതിയിൽ ഗോതമ്പ് മണികളും മറ്റുമൊക്കെ വിലക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങി അവയ്ക്ക് തീറ്റ കൊടുക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. എനിക്കൊരു സഹോദരനെ പരിചയമുണ്ട്. അദ്ദേഹം ഓർമ്മ വെച്ച കാലം മുതൽ, അദ്ദേഹം സുബഹി നമസ്കാരത്തിനു ശേഷം കടയിൽ നിന്ന് ഒരല്പം ഈ മിച്ചർ പോലത്തെ ഒരുതരം ബേക്കറിയുടെ മണികൾ അദ്ദേഹം വിലക്ക് വാങ്ങി, എന്നിട്ട് വീട്ടിൽ വന്ന് അത് തൻ്റെ മുറ്റത്ത് വിതറി, അത് കഴിക്കാൻ വേണ്ടി രാവിലെ കലവിലെ ശബ്ദത്തിൽ വരുന്ന പക്ഷിക്കൂട്ടങ്ങൾ എല്ലാ ദിവസവും. അപ്പം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കയറി അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു പേടിയും കൂടാതെ അവരത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം അത്തരം ചില സഹജീവി സ്നേഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പച്ചക്കരളുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത്, നന്മ ചെയ്യുന്നത് അത് പ്രതിഫലാർഹമായ കാര്യമാണ്. ഒരു നായക്ക് തൻ്റെ ഷൂവിൽ കിണറിലേക്കിറങ്ങി തൻ്റെ ഷൂവിൽ വെള്ളം നിറച്ച് നാവ് നീട്ടി ദാഹം പ്രകടിപ്പിച്ച നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിയിട്ട് അതിനെ ഉപദ്രവിച്ച ഒരു സ്ത്രീ നരകത്തിലാണ് എന്നും പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹജീവി സ്നേഹത്തിൻ്റെ എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഉദാത്തമായ മാതൃക കൂടിയാണ്.
5: നമ്മുടെ ഈ ഒരു ശബ്ദ പ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ ശ്രോതാക്കളുമായി നമുക്ക് പങ്കുവെക്കാനുള്ളത്, നമ്മുടെ വളർന്നു വരുന്ന മക്കളെയും നമ്മളും തന്നെ അതിൻ്റെയൊക്കെ ഒരു ഉത്തമമായ മാതൃകകളാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്താനുള്ളത്.
6: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് നുറുങ്ങുകൾ, തിരിച്ചറിവിന്റെ വെളിച്ചം. ഹലീമ ബിന്ത് ഈജാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: തിരിച്ചറിവിന്റെ വെളിച്ചം. എഴുത്ത് ഹലീമ ബിന്ത് ഈജാസ്. മദ്രസത്തു ഹിമായത്തുൽ ഖുർആൻ, കുഞ്ഞിപ്പള്ളി, കോഴിക്കോട് നോർത്ത്. 10 സ്വർഗാവകാശികളെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അവരിൽപ്പെട്ട അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിന് ദുനിയാവിനോട് കടുത്ത വിരക്തിയായിരുന്നു. ഞാൻ ആ സ്വഹാബിയെക്കുറിച്ച് കുറെ ചിന്തിച്ചു. ഇപ്പോൾ എനിക്കും ദുനിയാവിനോട് വിരക്തിയാണ്. കാരണം പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നത്, ഇഹലോകമാകട്ടെ നശിക്കുന്നതുമാണ്. പക്ഷേ നിങ്ങൾ ഐഹിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നു. പരലോകമാകട്ടെ ഏറ്റവും ഉത്തമവും കൂടുതൽ ശേഷിക്കുന്നതുമാണ് എന്ന ഖുർആൻ വചനവും ആ സ്വഹാബിയുടെ ചരിത്രവുമാണ് എനിക്ക് ദുനിയാവിനോട് വിരക്തി തോന്നാൻ കാരണം. ദുനിയാവിനോട് വിരക്തി തോന്നിയാൽ നമുക്ക് കുറേ നേട്ടങ്ങളുണ്ടാവും. നമ്മൾ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കും. നമസ്കാരം അതിൻ്റെ കൃത്യസമയത്ത് നിർവഹിക്കും. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കും. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യും. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കും. അങ്ങനെ ധാരാളം നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. ദുനിയാവിനോടുള്ള വിരക്തിയുടെ ഉദ്ദേശ്യം അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ പോലും ഒഴിവാക്കി ജീവിക്കുക എന്നതല്ല. ദുനിയാവിനോട് അമിതമായ താൽപ്പര്യം കാണിക്കുകയും അതിനാൽ പരലോകത്തെ മറക്കുകയും ചെയ്യുക എന്ന അവസ്ഥ ഇല്ലാതാകലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരക്കാർക്കാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനും സാധിക്കുക.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, തിരിച്ചറിവിന്റെ വെളിച്ചം. ഹലീമ ബിന്ത് ഈജാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ സലഫി ദുറൂസ് മുൻഗാമികളുടെ മാതൃകകൾ നമുക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്ന സലഫി ദുറൂസിൽ ഇന്ന് നുബുവത്തിന്റെ തെളിവുകൾ, ഇസ്ലാമിക വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അബൂബക്കർ സലഫി.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് മനുഷ്യൻ്റെ ഫിത്രത്താണ്. ആ ഫിത്രത്ത് ഉറങ്ങിക്കിടക്കും. ആ ഫിത്രത്തിൽ നിന്ന് മനുഷ്യന്മാർ തെന്നി ജീവിക്കും. അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള വഴികൾ വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക, ലോകത്തെപ്പറ്റി ചിന്തിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. റബ്ബിൻ്റെ നാമങ്ങളെപ്പറ്റി, വിശേഷണങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആനിൽ ധാരാളമുണ്ട്. റബ്ബിനെപ്പറ്റി കൃത്യമായി അറിയും. അത്തരം ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിച്ച് പഠിച്ചവർ ഒരിക്കലും തൗഹീദിൽ നിന്ന് തെറ്റുകയില്ല, ഇസ്ലാമിൽ നിന്ന് തെറ്റുകയില്ല. പക്ഷേ പലരും ഇതിനെപ്പറ്റി അശ്രദ്ധരാണ്. വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ട്, ഈ ലോകത്തെപ്പറ്റി ചിന്തിക്കാത്തത് കൊണ്ട്, മറിച്ച് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം, ഐഹിക വിഷയങ്ങളിൽ മാത്രം ചിന്തിച്ച് പോകുന്നത് കൊണ്ട് അവര് ഈ ഫിത്രത്തിൽ നിന്ന് മാറി ജീവിക്കുന്നുണ്ട്. അപ്പം അവരെ തട്ടിയുണർത്തുന്നാവുന്ന വഴികളെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ ശ്രദ്ധിക്കാത്തവർ, ഈ ഭാഗം ആലോചിക്കാത്തവർ ഈ ലോകത്തിലെ ചവറുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് നമ്മൾ അവസാനമായി കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് ഈ ചവറുകൾ, അവർക്ക് ഈ ലോകത്ത് ഒരുപക്ഷെ സ്വാധീനങ്ങളും മറ്റ് സാമ്പത്തിക ശേഷിയും സൗന്ദര്യങ്ങളും പലതും ഉണ്ടാവാം. പക്ഷെ അവർ ഇസ്ലാമിൻ്റെ ഭാഷയിൽ ഈ റബ്ബിനറിയാത്തവർ, റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാത്തവർ, അവർ ചവറുകളാണ്, അല്ലെ ഈ ലോകത്തിലെ ഏറ്റവും പാവങ്ങളാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞല്ലോ. അവർ സമ്പന്നരാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവർ മഹാപാവങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് വലിയ വലിയ സ്വാധീനമുണ്ടായിരുന്ന വ്യക്തികളൊക്കെ ആ കണക്കിൽ പച്ചപാവങ്ങളാണ്. കാരണം ഒന്നും നേടിയില്ല. അവരൊന്നും നേടിയെന്ന് അവർ വിചാരിക്കുന്നു, പക്ഷെ അവരൊന്നും നേടിയിട്ടില്ല. ആ കൂട്ടത്തിൽ നമുക്ക് ആദ്യം പറയാവുന്ന വ്യക്തികൾ ചിലരുണ്ട്. ആ കൂട്ടത്തിലാണ് ഫിർഔൻ, അതുപോലെ പിന്നെ നംറൂദ്, അല്ലെങ്കിൽ ഇബ്ലീസ്, ഇങ്ങനെ പലരുണ്ടല്ലോ. ഇവരൊക്കെ ഈ ലോകത്ത് വല്ലതും നേടി വലിയ ആൾക്കാരാണ് എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം ഇത്തരക്കാരെ പറ്റി പറഞ്ഞൊരു വാചകം കൂടി ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. വൽ യഹദർ കുല്ലൽ ഹദർ മിൻ തുഗ്യാനി അന വലി വഇന്ദി. ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ, ഭയപ്പെടട്ടെ, എപ്പോഴും ജാഗ്രത വേണം. ഇത് വിഷയത്തിൽ ഈ അന എന്നത് അതിൻ്റെ അക്രമം, അതൊരു കവിയൽ. അതുപോലെ ലീ, പിന്നെ ഐന്ദി, മൂന്ന് പദങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് അക്രമിക്കും പലരെയും. എന്താ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്. ലീ എന്ന് പറഞ്ഞാൽ എൻ്റേത്, എനിക്കുള്ളത്. ഇന്ദി എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുണ്ട്, എല്ലാം ഭദ്രമാണ്, ഒക്കെ എൻ്റെ അടുത്തുണ്ട്. അപ്പം ഇത് മനുഷ്യന് നഷ്ടത്തിൽ അവനെ സംഭവിപ്പിക്കും എന്നാണ് പറയുന്നത്. ഇത് മനുഷ്യനെ തകർക്കുന്ന വിഷയമാണ്. അദ്ദേഹം പറയാം, ഫൈന്ന ഹാദിൽ അൽഫാൽ അസ്സലാസ, ഈ മൂന്ന് പദങ്ങളുണ്ടല്ലോ, ഉബ്തുലിയ ബിഹ ഇബ്ലീസ് വ ഫിർഔൻ വ ഖാറൂൻ. ഇത് വെച്ച് ഇബ്ലീസ് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഫിർഔൻ പരീക്ഷിക്കപ്പെട്ടു, ഖാറൂൻ പരീക്ഷിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ഫിർഔൻ പറഞ്ഞതെന്താ, അതുപോലെ ഇബ്ലീസ് എന്തു പറഞ്ഞു, ആദമിന് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ, അന ഖൈറു മിൻഹു, ഞാനാണ് അവനേക്കാൾ നല്ലവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വലിയൊരു അക്രമമാണ്. അപ്പം ഞാൻ എന്ന ഭാവം അന, ഇത് ഈ ലോകത്ത് റബ്ബിനറിഞ്ഞവർക്കതുണ്ടാവില്ല, അവൻ നിസ്സാരണമായിട്ടേ തോന്നുള്ളൂ. പക്ഷേ അവർക്ക് റബ്ബിനെപ്പറ്റി ചിന്തിക്കാൻ സമയമല്ല, ഇസ്ലാമിനെപ്പറ്റി ചിന്തിക്കാൻ സമയമല്ല, ഫിത്രത്തിൽ നിന്ന് അകന്നകന്ന് പോയത് കൊണ്ടാണ് അവൻ ഇത്ര വലിയ അഹങ്കാരമുണ്ടായത്. അപ്പം ഇബ്ലീസിനോട് പറഞ്ഞു, ആദമിന് സുജൂദ് ചെയ്യൂ. അപ്പോൾ പറഞ്ഞു, അന ഖൈറു മിൻ, ഞാനാണ് അവനേക്കാൾ നല്ലവൻ, ഖലഖ്തഹു മിൻ തീൻ, അവനെ നീ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. എന്നാൽ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന് ഞാനാണ് അവനേക്കാൾ ശ്രേഷ്ഠൻ. അതുകൊണ്ട് ഞാനാണ് ആദമിനേക്കാൾ ഉയർന്നവൻ. അപ്പോൾ അവൻ അഹങ്കാരിയാക്കി. ഇതുപോലെ ലീ എന്ന് പറഞ്ഞല്ലോ, എനിക്കുണ്ട്, എൻ്റേതാണ് എന്ന ഈ കാര്യം ഇത് മനുഷ്യനെ നശിപ്പിക്കും. ഈ ചിന്ത, ഇത് പറഞ്ഞ ഒരാൾ ഫിറോവനാണ്. അയാൾ പറഞ്ഞു, അലൈസലീ മുൽക്കു മിസ്റും, ഈജിപ്തിലെ ആധിപത്യം എനിക്കല്ലേൻ, ഞാനല്ലേ ഇവിടെയുള്ള രാജാവും. അയാൾ വഞ്ചിതനായി. അയാൾ അഹങ്കരിച്ച് അഹങ്കരിച്ച് അവസാനം, ആന റബ്ബുക്കുമില്ല, ഞാനാണ് നിങ്ങളുടെ റബ്ബ്, അത്യുന്നതനായ മൂസ അലൈഹിസ്സലാം പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞ അയാള്. അപ്പം അയാള് ഈജിപ്തിലെ ആധിക്യം ആധിപത്യം കിട്ടിയത് കൊണ്ട് ഇതൊക്കെ എൻ്റെ കയ്യിലല്ലേ. അപ്പൊ ഒക്കെ ദുനിയാവിനെ പറ്റിയുള്ള ചിന്ത. അതോടുകൂടി ലോകത്ത് മുഴുവനും ഏറ്റവും ഉയർന്ന തട്ടിൽ ഞാനാണ് എന്നൊരു തോന്നൽ. അപ്പോൾ ഭൗതികമായ വിഭവങ്ങളുടെ പേരിലാണ് ഇത്തരക്കാർ, ഇവരെ പോലെയുള്ളവരൊക്കെ മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ മാനദണ്ഡമായി പറയാറുള്ളത്. പിന്നെ ലി എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഇന്ദി എന്ന് പറഞ്ഞു, ഇന്ദി എൻ്റെ അടുത്തുണ്ട്. ഇത് പറഞ്ഞത് ഒരാൾ ഖാറൂനാണ്. അയാൾക്കല്ലാ ഒരുപാട് ധനം നൽകി. അവരുടെ ഖജനാവുകളുടെ താക്കോലുകൾ വഹിക്കാൻ തന്നെ വലിയൊരു സംഘം വേണ്ടിയിരുന്നു എന്നൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്ര വലിയ സമ്പന്നനയാൾ. അപ്പം ഇതൊക്കെ കിട്ടിയപ്പോൾ അയാളൊരു മഹാനാണെന്നാണ് അയാൾ വിചാരിച്ചത്. അതൊക്കെ പരീക്ഷണമായിരുന്നു. കാരണം അധർമ്മകാരികൾക്ക് അള്ളാഹു ചിലപ്പോൾ ധാരാളമായി നൽകും. അതവസാനം അവരെ പിടികൂടാനാണ്. അപ്പം ഇവർ വിവരമില്ലാത്തവർ, റബ്ബിനെപ്പറ്റി ഒരു ധാരണയില്ലാത്തവർ എന്ത് വിചാരിക്കും? അതൊക്കെ അവരുടെ മഹത്വമായി അവർ ഗണിക്കും. അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഇന്നമാ ഊത്തീത്തു അലാ ഇൽമിൻ ഇന്ദി, ഇതൊക്കെ എൻ്റെ അടുത്തുള്ള അറിവുകൊണ്ട് ഞാൻ സമ്പാദിച്ചതും നേടിയതുമാണ്. അത്ര വിശാലമായ സാമ്പത്തിക ലോകം, അതൊക്കെ ഞാൻ നേടിയത് അത് വെറുതെ കിട്ടിയതല്ല, എനിക്ക് അസാമാന്യമായ കഴിവുള്ളത് കൊണ്ടാണ്, എനിക്ക് വലിയ ബിസിനസ് കണ്ണുള്ളത് കൊണ്ടാണ് എന്നൊക്കെയാ ചിലർ വിചാരിക്കുക. അതന്നെയാണ് ഇവിടെ ഖാറൂനും വിചാരിച്ചത്. എന്നാൽ ലോകത്തുള്ളവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ചിലർക്കൊരു പരീക്ഷണം എന്ന നിലയ്ക്ക് ചിലതൊക്കെ അള്ളാഹു നൽകുന്നു. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുന്നത് ഇങ്ങനെയാണ്, വഅഹ്സനു മാ വുളിയത് അന ഫീ ഖൗലിൽ അബ്ദി. ഈ അന എന്നത് നേരത്തെ ഇബ്ലീസ് പറഞ്ഞല്ലോ അഹങ്കാരം, എന്നാൽ അന എന്നത് ഉള്ളതാണ് ഞാൻ എന്ന് നമ്മളൊക്കെ പറയും. പക്ഷേ അത് വെക്കേണ്ട സ്ഥലം, ഏറ്റവും നല്ല സ്ഥലത്ത് ഒരടിമ വെച്ചത് എന്ന നിലക്ക് അദ്ദേഹം പറയാണ്. അത് ഫീ ഖൗലിൽ അബ്ദി അനൽ അബ്ദുൽ മുദനിം, ഞാൻ അടിമയാണ്, തെറ്റ് ചെയ്ത അടിമയാണ്. അൽ മുഹ്തി, അബദ്ധം സംഭവിച്ച അടിമ. അൽ മുസ്തഗ്ഫിർ, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുന്ന അടിമ. അൽ മൗതരിഫ്, കുറ്റങ്ങളൊക്കെ സമ്മതിക്കുന്ന അടിമ. ഇപ്പം ഇവിടെ അങ്ങനെയുള്ള പാവപ്പെട്ടവനാണ് ഞാൻ, അവൻ റബ്ബിൻ്റെ മുമ്പിൽ അത്രയും ഭയപ്പെടുകയും കീഴ്പ്പെടുകയും ചെയ്യാൻ. അപ്പോൾ അവിടെ അവൻ അന എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ അന വെക്കാൻ ഏറ്റവും അർഹമായത്. അതല്ലാതെ ഫിർഔൻ, ഞാനാണ് അവനേക്കാൾ നല്ലവൻ എന്ന് പറഞ്ഞാൽ ഞാനുണ്ടല്ലോ, അത് വെച്ച സ്ഥലം ഒട്ടും ശരിയായിട്ടില്ല. അത് ലോകത്തിലെ വലിയ വലിയ അഹങ്കാരികൾ വെച്ച സ്ഥലമാണ്. അത് തന്നെയാണ് ഇവിടെ ഇബിലീസും വെച്ചിട്ടുള്ളത്. ഇതുപോലെ ലീ, പിന്നെ ലീ, ഇത് ഫിർഔനാണല്ലോ പറഞ്ഞത്. ഫിർഔൻ, എനിക്കല്ലേ ഈജിപ്തിൻ്റെ ആധിപത്യം എന്നാണല്ലോ അയാൾ പറയുന്നത് അഹങ്കാരത്തോടുകൂടി. എന്നാൽ ഈ ലീ എന്ന് വെക്കേണ്ടത്, അത് ലീ അൽ മസ്കന വലി അൽ ഫഖർ, ഞാൻ എനിക്ക് ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. വദ്ദുൽ, എനിക്കതുപോലെ പതിത്വമുണ്ട്, ഞാൻ വളരെ താഴേക്കിടയിലുള്ളവനാണ് എന്നൊക്കെയാണ് ആ ലീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ എൻ്റെ കയ്യിലാണെല്ലാം എന്ന അർത്ഥത്തിലല്ല അത് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ഇന്ദി എന്ന് വെച്ച സ്ഥലം, അത് ഒരു മനുഷ്യൻ യഗ്ഫിർലി ജിദ്ദി വഹസ്ലി, അള്ളാഹുവേ എനിക്ക് നീ പുറത്തു തരണം, എൻ്റെ സംസാരത്തിലോ പ്രവർത്തനത്തിലോ തമാശയിലായിട്ടോ ഗൗരവത്തിലായിട്ടോ എന്തൊക്കെ അബദ്ധങ്ങൾ വന്നാലും, വഹത്തായി വാമതി, എൻ്റെ അബദ്ധങ്ങൾ തെറ്റുകൾ മനഃപൂർവ്വം ഞാൻ ചെയ്തത് അല്ലാത്തത്, ഖുല്ലുദാരിക്ക ഇന്ത്യ, അതെല്ലാം എൻ്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള തിന്മകളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇതൊക്കെയാണ് റബ്ബിൻ്റെ മുമ്പിൽ ഒരാൾ സമർപ്പിക്കുമ്പോൾ പറയേണ്ടത്, അവിടെയാണ് ഇന്ത്യ എന്ന് പ്രയോഗിക്കേണ്ടത്. എന്നാൽ ഇതൊന്നുമില്ലാതെ അഹങ്കരിക്കുന്നവർ, ഈ പദങ്ങളൊക്കെ വെച്ച് അഹങ്കരിക്കുന്നവർ തീർച്ചയായും അവർ അള്ളാവിനെപ്പറ്റി അറിയാത്തവരാണ്, റബ്ബിനെപ്പറ്റി വിവരമില്ലാത്തവരാണ്. അപ്പോൾ ഇത് ഇമാം ഇബ്നുൽ ഖയ്യിം തൻ്റെ സാദുൽ മഅാദ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട് എന്ന് എത്ര അഹങ്കരിച്ചാലും അവർ വട്ടപൂജ്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടി പറയണം. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുദ്ധ ബി അൻ അം അഹ്ലി ദുനിയ മിൻ അഹ്ലി നാർ, ഈ ലോകത്ത് ഏറ്റവും സുഖ സൗകര്യങ്ങൾ ജീവിച്ചാൾ, അയാള് നാളെ പരലോകത്തെത്തുമ്പോൾ നരകത്ത് പോകുന്ന ആള്, അവനെ കൊണ്ടുവരും ഖിയാമത്തിൻ്റെ അന്ന്. ഫയ്യുസ് ബഹുഫിന്നാർ സ്വബുഖത്തൻ, നരകത്തിലൊന്ന് അയാളെ ഒന്ന് മുക്കിയെടുക്കും. തുമ്മയുക്കാൽ, എന്നിട്ട് അയാളോട് ചോദിക്കും, യബിൻ ആദം, ആദമിൻ്റെ മകനെ, ഹൽ റായിത്ത് ഹൈറങ്കത്തു, നീ വല്ല നന്മയും കണ്ടിട്ടുണ്ടോ? ഐഹിക ജീവിതത്തിൽ വലിയത് സമ്പാദിച്ചു, ഒക്കെ നേടി, ഈ ലോകത്തിൽ ഏറ്റവും സുഖസൗകര്യങ്ങളുള്ള ആളായിരുന്നു, നീ വല്ലതും അനുഭവിച്ചോന്ന് ചോദിച്ചപ്പോൾ പരലോകത്ത് വെച്ചയാൾ പറയണം, ലാ വല്ല, ഒന്നുമില്ല, ഞാൻ ദുനിയാവ് ജീവിച്ചിരുന്ന കാലത്ത് ഒന്നും അനുഭവിച്ചിട്ടില്ല. അപ്പം നരകത്തിലൊന്ന് മുക്കിയിട്ട് പുറത്തേക്ക് എടുത്തതോടുകൂടി തന്നെ പിന്നെ ഇനി അവന് ആ നരകത്തിലാണ് ജീവിക്കാനുള്ളത്. അതിൻ്റെ മുമ്പ് തന്നെ ഈ ലോകത്തവൻ അഹങ്കാരത്തോടുകൂടി, ഞാൻ ഒരുപാട് വേർതിരിഞ്ഞാളാണ്, മറ്റുള്ളവരെക്കാൾ ഉന്നതിയിലാണ് എന്നൊക്കെ വിചാരിച്ച ആൾ, അയാൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖസൗകര്യങ്ങളുള്ള ആളായിരുന്നു. പക്ഷേ പരലോകത്തെത്തിയ നരകത്തു സ്പർശിച്ച് പുറത്തേക്ക് വന്നതോടുകൂടി ദുനിയാവിലുള്ള ഒരനുഗ്രഹവും പിന്നെ അയാൾക്ക് ഓർമ്മയില്ല. അതായി ഈ ലോകത്ത് അതിൽ വഞ്ചിതരായി അഹങ്കരിക്കുന്നവരുടെ അവസ്ഥ. ഇനി അടുത്തത്, വയൂതാബി അഷദ്ദിൻ നാസിബ് ഉസൻ, ഇനി മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ ലോകത്ത് ഏറ്റവും പരീക്ഷിക്കപ്പെട്ട കഷ്ടപ്പെട്ട മനുഷ്യരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള ഐഹികമായ വിഭവങ്ങളൊന്നും അല്ല അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റബ്ബ് പറഞ്ഞതനുസരിച്ച് ജീവിച്ചത് കൊണ്ട് നാളെ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുക്കുന്ന സ്വർഗത്തിൻ്റെ എന്തൊരു അനുഭൂതി അയാൾക്ക് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒന്ന് പ്രവേശിപ്പിച്ചൊന്ന് പുറത്തെടുക്കുക, എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് അള്ളാഹുവാലും. ഏതായാലും ആ രൂപത്തിലൊന്ന് സ്വർഗം കാണിച്ചതിൻ്റെ അനുഭവം ഒരു നിമിഷം കൊണ്ട് അയാൾക്ക് കിട്ടുകയാണ്. ഈ നേരം അയാളോട് ചോദിക്കപ്പെടും, യബുന ആദം, അൽ റായിത്ത ബൂസൻ കത്തു, നിനക്ക് വല്ല കഷ്ടപ്പാടും നീ കണ്ടിരുന്നു? ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് കഷ്ടപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നത്, പ്രതിസന്ധിയിലൂടെ കടന്നുപോയത്. പക്ഷെ ആ സ്വർഗം, അതിൽ നിന്ന ഒരു നിമിഷം അല്ലെങ്കിൽ അതിനേക്കാൾ ചുരുങ്ങിയ സമയം, അതിൻ്റെ അനുഭവം അയാൾ കിട്ടിയപ്പോൾ ദുനിയാവിലുള്ള എല്ലാ കഷ്ടപ്പാടും മറന്നുപോയി. അപ്പോൾ ദുനിയാവിൽ അങ്ങനെ കഷ്ടപ്പാടുള്ളത് ഓർക്കുന്നേയില്ല. അപ്പോൾ നിമിഷം മാത്രം അല്ലെങ്കിൽ അതിനേക്കാൾ കുറവ് അല്ലെങ്കിൽ അല്പം കൂടുതൽ ആ സമയം സ്വർഗലോകം അനുഭവിച്ചപ്പോൾ ഉള്ള അവസ്ഥയാണ്. അപ്പോൾ കാലാകാലവും ആ സ്വർഗത്തിൽ ജീവിക്കുന്നവരുടെ മനസ്സിൻ്റെ ആ സുഖം എത്രയായിരിക്കും? അപ്പോൾ ഇയാളോട് ചോദിക്കുകയാണ്, ഹൽ മറബിക ശിദ്ദഖ, നിന്റെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടും നടന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടോ? ചോദിച്ചപ്പോൾ ഇല്ല വല്ലാ, ഇല്ല, എനിക്കൊരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ലോകത്തിലെ വിഭവങ്ങളൊന്നുമല്ല, അതൊന്നല്ല നമ്മളെ ഉന്നതരാക്കുന്നത്, മറിച്ച് നമ്മളെ ഉന്നതരാക്കാനുള്ള ഒരു തത്വശാസ്ത്രം ഇവിടെ ഉണ്ട്, അള്ളാഹു പറഞ്ഞയച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഫിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക്, ഇസ്ലാമിലേക്ക്. ആ ഒരു ചിന്ത ഓരോരുത്തരുടെയും മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ വികസിപ്പിക്കണം, അതിനെ ഉണർത്തണം. അതിനുള്ള വഴിയാണ് വിശുദ്ധ ഖുർആനെപ്പറ്റി ചിന്തിക്കുക, അതുപോലെ ലോകത്തെപ്പറ്റി ചിന്തിക്കുക. പക്ഷേ മനുഷ്യർ ഇതിനെപ്പറ്റി അശ്രദ്ധരാണ്. അതിനെപ്പറ്റി മറ്റൊരു വചനത്തിൽ വിശുദ്ധ ഖുർആൻ പറയാം, സൂറത്ത് യൂസുഫ് 105-ാമത്തെ വചനം, വക അയ്യിമ്മിൻ ആയത്തിൻ ഫിസ് സമാവാത്തി വല്ലർ, എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശങ്ങളിലും ഭൂമിയിലും. ചിന്തിക്കുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ഇത് ചിന്തിക്കാൻ നിന്നാൽ അവർ റബ്ബിൻ്റെ മഹത്വത്തെപ്പറ്റി വീണ്ടും വീണ്ടും ബോധവാന്മാരാവും. പിന്നെ അവരുടെ ജീവിതത്തിൽ ശിർക്ക് വരും, ഒരിക്കലും വരില്ല. ഒരു ശുദ്ധമായ ഫിത്രത്തിലൂടെ ജീവിക്കാം. പക്ഷേ ഇതിൽ നിന്ന് മാറി ജീവിക്കുന്നവരെ കഥയെ പറയുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്നവർ ഈ ലോകത്തിലൂടെ നടന്നു പോകുന്നു. അവർക്ക് രണ്ട് കണ്ണുള്ള കൊടുത്തിട്ടുണ്ട്. ആകാശങ്ങളിലേക്ക് നോക്കുന്നുണ്ട്, ഭൂമിയിലേക്ക് നോക്കുന്നുണ്ട്. ഈ ഭൂമിയിലെ പറവകൾ, മരങ്ങൾ, ഇഴജന്തുക്കൾ, പക്ഷികളെല്ലാം, മൃഗങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. സ്വന്തം ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി അതൊക്കെ അവർ അറിയുന്നുണ്ട്. പക്ഷെ അതിലുള്ള അത്ഭുതങ്ങൾ അവർ ദർശിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയമുണ്ടോ? അങ്ങനെയുള്ള ആ ഒരു ചിന്ത, അതിനുള്ള സമയം അവരുപയോഗിക്കുന്നില്ല. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ അവർ നടന്നു പോകുന്നു. എന്നാ വഹും അൻഹാ മൊയ്റിളൂൻ, അവർ അതിൽ നിന്ന് അശ്രദ്ധരാണ്. അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അത്തരക്കാരെ വിശുദ്ധ ഖുർആൻ ഇവിടെ ആക്ഷേപിച്ച് പറയാൻ. അപ്പം ഇങ്ങനെ ചിന്തിക്കാത്തവർക്ക് എന്താ പ്രശ്നം? അവർ നരകത്തിൻ്റെ വിറകുകളായിരിക്കും. അപ്പം ഈ ലോകത്തെപ്പറ്റി, ഖുർആനെപ്പറ്റിയൊക്കെ നന്നായി ചിന്തിക്കണം. ഇല്ലെങ്കിൽ അവർ നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കും. അതാണ് മറ്റൊരു വചനത്തിൽ, സൂറത്ത് അൽ അഹ്റാഫ് 179 വചനം, വലഖദ് ദറഅനാ ലി ജഹന്നം, നരകത്തിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കസീറ മിനൽ ജിന്നി വൽ ഇൻസ്, ധാരാളം ജിന്നുകളെയും മനുഷ്യരെയും. ലഹും ഖുലൂബ്, അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ലാ യഫ്ഖഹു നബി, അതുകൊണ്ട് അവർ ചിന്തിക്കൂല, കാര്യങ്ങളൊന്നും മനസ്സിലാക്കൂല. എന്നാൽ ലോകത്തെപ്പറ്റിയോ ഐഹിക ലോകത്തെപ്പറ്റിയോ അവർ ചിന്തിക്കൂല എന്നല്ല പറയണത്, ചിന്തിക്കേണ്ട ചിന്തിക്കുന്നില്ല, അതാ പറയുന്നത്. വലവും ആയുൻ, അവർ കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂ നബി, അവർ അതുകൊണ്ട് കാണുകയില്ല. വലവും ആദാൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഉ നബി, അതുകൊണ്ട് അവർ കേൾക്കുകയില്ല. ഉലായിക്കല്ലാൻ ആം, അവർ നാൽക്കാലികളെ പോലെയാണ്. ബൽഹും അവൽ, അല്ല അതിനേക്കാൾ വഴിപിഴച്ചവരാണ്. ഉലായിക്കഹും ഉൽ ഗാഫിലുൻ, അവരെത്ര അശ്രദ്ധർ. അപ്പം എന്തിലാണോ അവിടെ ശ്രദ്ധ കൊടുക്കേണ്ടത്, അതിനെപ്പറ്റി അവർ അശ്രദ്ധരാണ്. ആ ശ്രദ്ധ കൊടുത്തെങ്കിലേ അവരുടെ ഫിത്റത്ത് ഉണരുള്ളൂ, അവരെന്തിനു വേണ്ടി അയക്കപ്പെട്ടു എന്ന ബോധം കൃത്യമായി ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അവരതിനെപ്പറ്റി അശ്രദ്ധരാണ്. ഈ വിഷയത്തിൽ അവർ ഖേദിക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ നാളെ ഇത്തരക്കാരെ നരകത്തിലേക്കിടുമ്പോൾ അവർ പറയുന്നൊരു വാക്ക് പറയുന്നുണ്ട്, കുല്ലമാ ഉൽഖിയ ഫിഹ ഫൗജുൻ, നരകത്തിലേക്ക് ഓരോ വിഭാഗം എറിയപ്പെടുമ്പോഴൊക്കെ, സാലോം ഹസനത്തുഹ, നരകത്തിൻ്റെ പാറാവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്കൊരു താക്കീതുകാരം വന്നിരുന്നില്ലേ? അവർ പറയും, വന്നിരുന്നു, പക്ഷേ വരാഞ്ഞിട്ടല്ല. അവർക്കറിയാം ലോകത്തമ്പിയാക്കൾ വന്നിരുന്നു, അള്ളാഹൻ്റെ സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട്, പക്ഷെ അതിനെപ്പറ്റി ചിന്തിക്കായിരുന്നില്ല അവർക്ക് പണി. അതുകൊണ്ട് ആ നേരം അവർ ഖേദത്തോടു കൂടി പറയും, ലൗ കുന്ന നസ്മൗ ഔ നഖിൽ, ഞങ്ങളത് കേൾക്കുകയും ബുദ്ധി ഉപയോഗിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, മാ കുന്ന ഫി അസ്ഹാബി സഅിർ, ഞങ്ങൾ നരകത്തിൻ്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമായിരുന്നില്ല. പക്ഷെ ആ സമയം അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇവിടെ വെച്ചാണ് ഈ ചിന്ത വേണ്ടത്. എങ്കിൽ രക്ഷപ്പെടും, അല്ലാഹു നമ്മയെല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.
0: മാഷാ അല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിൻ്റെ തെളിവുകളും ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ സംസാരിച്ചത് അബൂബക്കർ സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ ബിദ്അത്ത് എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു സമീർ മുണ്ടേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതപാഠങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകളുടെ അപകടങ്ങളെക്കുറിച്ചാണ്. പല ആളുകളും എന്താണ് ബിദ്അത്ത് എന്നും അതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നും മനസ്സിലാക്കിയിട്ടില്ല. ബിദ്അത്തിൻ്റെ ഗൗരവം നാം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായിരിക്കും. ഇഹലോകത്തെ ജീവിതം നശ്വരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അനശ്വരമായ, ഒരിക്കലും നശിച്ചു പോകാത്ത ജീവിതം മരണാനന്തര ജീവിതമാണ്, പരലോക ജീവിതമാണ്. പരലോക ജീവിതത്തെ വിജയം കരസ്ഥമാക്കണമെങ്കിൽ ബിദ്അത്തുകളിൽ നിന്ന് നാം മാറി നിൽക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഇസ്ലാം പൂർത്തീകരിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് യാത്രയായത്. 40-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിക്കുകയും 63 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുകയും ചെയ്തു. 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഈ ദീൻ പൂർത്തീകരിച്ചു. ഇനി അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല, അതിൽ നിന്ന് ഒന്നും എടുത്തു കളയാനുമില്ല. ഷിർക്ക് കഴിഞ്ഞാൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തിന്മയാണ് ബിദ്അത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചക തിരുമേനി ഖുത്ബയുടെ ആമുഖത്തിൽ പലപ്പോഴും പറയാറുള്ള വാചകങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ചുവക്കുകയും ശബ്ദമുയരുകയും ഒരു സൈന്യാധിപൻ തൻ്റെ സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്നതുപോലെ ഒരൽപ്പം ഉച്ചത്തിൽ സംസാരിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്, കാര്യങ്ങളിൽ ഏറ്റവും നല്ലത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബും ആ കിതാബിൻ്റെ വിശദീകരണമായ സുന്നത്തുമാണ്, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് പുതുതായി ഉണ്ടായ കാര്യങ്ങളാണ്, ബിദ്അത്തുകളാണ്. ആ ബിദ്അത്തുകൾ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബിദ്അത്തുകൾ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ പ്രകടമായ രീതിയിൽ ഇല്ല. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ താക്കീതാണ് ബിദ്അത്തുകൾക്കെതിരെ നൽകിയിട്ടുള്ളത്. എന്താണ് ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ, ബിദ്അത്ത് കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മഹാനായ ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ബിദ്അത്തിനെ നിർവചിച്ചത് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ സാമീപ്യവും ആഗ്രഹിച്ച് അവൻ്റെ നിയമത്തെ അനുകരിച്ച് സമാനമായ വിശ്വാസങ്ങളോ കർമ്മങ്ങളോ വ്യക്തമായ പ്രമാണങ്ങളുടെ അഭാവത്തിൽ യാതൊരടിസ്ഥാനവുമില്ലാതെ പുതുതായുണ്ടാക്കുന്നതിനെയാണ് ഷറഇൽ ബിദ്അത്ത് എന്ന് പറയുന്നത്. എത്ര സുന്ദരമായ നിർവചനമാണിത്! നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച്, അള്ളാഹുവിൻ്റെ സാമീപ്യം കൊതിച്ച്, അവൻ്റെ നിയമത്തെ അനുകരിച്ച് സമാനമായ വിശ്വാസങ്ങളോ കർമ്മങ്ങളോ വ്യക്തമായ പ്രമാണങ്ങളുടെ അഭാവത്തിൽ, അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രമാണമുണ്ടാകണം. ഇതെവിടെ നിന്നാണ് നമുക്ക് ലഭിച്ചത്? ഇതെന്റെ പ്രവാചകൻ ചെയ്തതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. ഹദീസിന്റെ പിൻബലമുണ്ടാകണം, വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം. അപ്പോഴാണ് ഒരു കാര്യം മതം പഠിപ്പിച്ചതാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ശ്രദ്ധിക്കണം. ജീവിത പാഠങ്ങളിൽ നാം മറന്നുപോകാൻ പാടില്ലാത്ത അധ്യാപനമാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അന്ത്യദിനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവഗണിക്കുന്ന ഒരു വിഭാഗം ആളുകളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. എല്ലാ പ്രവാചകന്മാർക്കും ഹൗദുണ്ട് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പരലോകത്ത് എല്ലാ പ്രവാചകന്മാർക്കും ഹൗദുണ്ട്. നബി പറയുന്നുണ്ട്, എൻ്റെ ഹൗദിൻ്റെ അടുക്കൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണമെന്ന് ഞാൻ കൊതിക്കുന്നുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഉമ്മത്തിന് അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ട്. എന്നാൽ നാളെ ഹൗദിന്റെ സമീപത്തേക്ക് ചിലയാളുകൾ ഓടിവരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഓടിവരുന്ന രംഗം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രവാചകന്റെ ഉമ്മത്താണവർ, പ്രവാചകനെ അറിയുന്നവരാണവർ, പ്രവാചകനെ അറിയുന്നവരാണവർ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അവരെ ആട്ടിയോടിക്കുകയാണ്. എന്താണതിന്റെ കാരണമായി ഹദീസിൽ പറഞ്ഞു തരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പ്രവാചക തിരുമേനിയുടെ മരണത്തിന്റെ ഇപ്പുറം ആ പ്രവാചക തിരുമേനി പഠിപ്പിച്ച മതത്തിൽ പുതുതായി പലതും കടത്തിക്കൂട്ടിയ ആളുകൾ, അവരെയാണ് ആട്ടിവിടുന്നത്. സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി, ദൂരപ്പോ എന്റെ കാലശേഷം ദീനിനെ മാറ്റിമറിച്ച ആളുകൾ, അവരോട് വിദൂരത്ത് പോകാൻ വേണ്ടി പറയുന്ന അധ്യാപനങ്ങളാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. നമ്മളെ ഏറെ സ്നേഹിച്ച നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ആട്ടിയകറ്റുന്ന രംഗത്തിന്റെ ആ ഗൗരവം ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. മുത്തുനബിയാണ് നമ്മൾ ആട്ടിയോടിക്കുന്നത്. എന്താണതിന്റെ കാരണം? പ്രവാചക തിരുമേനി പഠിപ്പിച്ച മതത്തിൽ നമ്മുടെ വകയായി നമ്മളോരോ ആചാരങ്ങൾ ഉണ്ടാക്കുക, നമ്മളോരോ വിശ്വാസങ്ങൾ ഉണ്ടാക്കുക, നമ്മളോരോ അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് അർഹതയില്ല, നമുക്കത് ചേർന്ന പണിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഉഹു വലാ തത്തബിഉ സുബല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സിറാത്തുൽ മുസ്തഖീം ഏതാണ് എന്ന്, നേരായ മാർഗം ഏതാണ് എന്ന്. ആ നേരായ മാർഗത്തെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതല്ലാതെ ആ മാർഗത്തെ നമ്മൾ വിട്ടുകളയുകയാണ് എങ്കിൽ, ആ മാർഗത്തെ നമ്മൾ ഒഴിവാക്കുകയാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് അപകടത്തിന്റെ വഴിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ മറ്റു മാർഗങ്ങളെ പിന്തുടരരുത് എന്നതിന് മുഫസ്സിറുകൾ നൽകിയ വ്യാഖ്യാനം പുത്തനാചാരങ്ങളെയും

എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇല്ലാമൻ അബ, വിസമ്മതിച്ചവരൊഴികെ, വിസമ്മതിച്ചവരൊഴികെ. റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ ദൂതരെ, വമൻ യഅബ, ആരാണ് പ്രവാചകരെ വിസമ്മതിച്ചവർ, ആരാണ് വിസമ്മതിച്ച ആളുകൾ? റസൂലുള്ളാഹി പറഞ്ഞത്, മന്നതഅനി ദഖല ജന്ന വമൻ അസാനി ഫഖദ് അബ, ആരാണോ എന്നെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ആരാണോ എന്നെ നിരാകരിച്ചത്, ആരാണോ എന്നെ വിസമ്മതിച്ചത്, ആരാണോ എന്നെ തള്ളിക്കളഞ്ഞത്, ആരാണോ ഞാൻ പഠിപ്പിച്ചത് പ്രാവർത്തികമാക്കാതെ പുതുതായ കാര്യങ്ങൾ ഉണ്ടാക്കിയത്, അവരാകുന്നു വിസമ്മതിച്ചവരെന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂലിലൂടെ, അല്ലാഹുവിൻ്റെ പ്രവാചകനിലൂടെ പൂർത്തിയാക്കി തന്ന ദീനിൽ ബിദഅത്തുകൾ ഉണ്ടാക്കൽ ഏറ്റവും വലിയ ധിക്കാരമാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ ബിദഅത്തുകളെ തള്ളിക്കളയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന فهو رد وفي روايه اخرى മറ്റൊരു روايه ഉള്ളത് മൻ നഹദസ ഫി അംരിന ഹാദ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ. ഒരേ ആശയമാണ്, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ പഠിപ്പിക്കാത്ത വല്ല കാര്യവും ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിനെ നിങ്ങൾ തള്ളിക്കളയണം, അതിനെ നിങ്ങൾ ഒഴിവാക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബിദഅത്തിനെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ ബിദഅത്തില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ബിദഅത്തുകാരുടെ തൗബ പോലും സ്വീകരിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. എല്ലാ ബിദഅത്തിന്റെ ആളുകളുടെയും പശ്ചാത്താപം അള്ളാഹു സുബ്ഹാനഹു വതആല തടഞ്ഞു വച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? അവരാ ബിദഅത്ത് ഒഴിവാക്കുന്നതുവരെ അവരുടെ തൗബ അള്ളാഹു സ്വീകരിക്കില്ല എന്നാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ഇത്തബിഉ ആസാറന വലാ തബ്തദിഉ ഫഖദ് കുഫീതും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ ഞങ്ങളുടെ കാൽപ്പാടുകൾ പിന്തുടരുക, നിങ്ങൾ ബിദഅത്തുകൾ നിർമ്മിക്കരുത്, ഞങ്ങളുടെ പാത തന്നെ നിങ്ങൾക്ക് മതിയായതാണ്. ആരാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു? പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരനാണ്, ഇസ്ലാമിന്റെ മുന്നണി പോരാളിയാണ്, പരിശുദ്ധ ഇസ്ലാമിൽ അങ്ങേയറ്റം അറിവ് നേടിയ മഹാനായ വ്യക്തിത്വമാണ്. അദ്ദേഹം നമുക്ക് നൽകുന്ന ഉപദേശമാണ്, നിങ്ങൾ സലഫുകളെ, കഴിഞ്ഞുപോയ ആളുകളെ, പ്രവാചകനെയും അവൻ്റെ അനുചരന്മാരെയും നിങ്ങൾ പിന്തുടർന്നോളൂ, നിങ്ങൾ മറ്റു വഴികൾ സ്വീകരിക്കരുത്, നിങ്ങൾക്കത് മതിയായ വഴിയാണ്, എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, യഅതി മാ യഅതി അലന്നാസി മിൻ ആമിൻ. ഒരു ബിദ്അത്ത് നിർമ്മിക്കപ്പെടുകയും സുന്നത്ത് മരണപ്പെടുകയും ചെയ്യാത്ത ഒരു വർഷം ജനങ്ങൾക്ക് വരാനില്ല. മാ യഅതി അലന്നാസി മിൻ ആമിൻ ഇല്ലാ അഹ്ദസു ഫീഹി ബിദ്അതൻ വ അമാതു ഫീഹി സുന്നതൻ. സൂക്ഷിക്കണം നമ്മൾ, ഭയപ്പെടണം നമ്മൾ. എന്താ പറയുന്നത്? ഒരു ബിദഅത്ത് നിർമ്മിക്കപ്പെടുകയും സുന്നത്ത് മരണപ്പെടുകയും ചെയ്യാത്ത ഒരു വർഷവും ജനങ്ങൾക്ക് വരാനില്ല. അങ്ങനെ ബിദഅത്തുകൾ ജനിക്കുകയും സുന്നത്തുകൾ മരണപ്പെടുകയും ചെയ്യും. നഊദു ബില്ലാ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ സുന്നത്തിൻ്റെ ആളുകളാകണം. നമ്മുടെ ജീവിതം സുന്നത്തുകൾ കൊണ്ട് നിറക്കാൻ നമുക്ക് സാധിക്കണം. ബിദഅത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാല് രൂപത്തിലാണ് ആരാധനകളിൽ ബിദഅത്തുകൾ കടന്നു വരുന്നത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ദീനിലില്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുക. വിശദീകരണങ്ങൾ ആവശ്യമില്ല. എത്രയെത്ര ആഘോഷങ്ങളാണ് ദീനിലുള്ളതാണ് എന്ന് പറഞ്ഞ ആളുകൾ കൊണ്ടാടുന്നത്, നബിദിനം പോലെയുള്ള ആഘോഷങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ദീനിലുള്ള കാര്യമല്ല, അതുണ്ടാക്കുകയാണ്, അത് ബിദഅത്താണ്. അപ്പൊ ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം പുതുതായി ഉണ്ടാക്കുക വഴി ബിദഅത്ത് കടത്തിക്കൂട്ടുകയാണ് ചില ആളുകൾ. രണ്ടാമത്തത്, നിലവിലുള്ള ഒരു ആരാധനാ കർമ്മത്തിൽ എന്തെങ്കിലും അധികരിപ്പിക്കുക അല്ലെങ്കിൽ കുറക്കുക, അത് ബിദഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു ആരാധനാ രീതി, ഒരു കർമ്മത്തിന്റെ രീതി, അതിൽ നമ്മുടെ വകയായി വല്ലതും കൂട്ടുക അതല്ലെങ്കിൽ അതിൽ വല്ലതും കുറക്കുക. മഹാനായ സഈദ് ബിൻ മുസയ്യബ് റഹിമഹുല്ല പറഞ്ഞൊരു വാചകമുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം പ്രഭാതോദയത്തിന് ശേഷം ഒരാൾ സുജൂദും റുക്കൂഉമെല്ലാം ദീർഘിപ്പിച്ചുകൊണ്ട് രണ്ട് റക്അത്തിൽ അധികമായി നമസ്കരിക്കുന്നത് കാണുകയുണ്ടായി. അപ്പൊ അയാളോട് ചോദിച്ചു, അയാളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വിലക്കി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അബു മുഹമ്മദ്, നമസ്കാരത്തിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ? ഞാൻ നിസ്കരിക്കല്ലേ ചെയ്യുന്നത്, സുദീർഘമായി നിന്ന് റുക്കൂഉ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, സുജൂദ് ചെയ്യുന്നു, ഇതിന്റെ പേരിൽ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ?

0: അപ്പോൾ മഹാനായ സഈദ് ബിൻ മുസയ്യബ് റഹിമഹുല്ല നൽകിയ മറുപടി ഇല്ല, പക്ഷേ സുന്നത്തിനെതിരായി നീ ചെയ്യുന്നതിനെയാണ് അള്ളാഹു നിന്നെ ശിക്ഷിക്കുക. നീ ഇപ്പോൾ കാണിക്കുന്നത് സുന്നത്തിനെതിരാണ്. ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്, അത് കൂട്ടരുത്. ഒരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈഫിയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിന്റെ വകയായിക്കൊണ്ട് കുറക്കാൻ പാടില്ല. മൂന്നാമത്തെ വഴി, പ്രവാചകൻ പഠിപ്പിക്കാത്ത രൂപങ്ങൾ ആരാധനകൾക്ക് നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ്, എന്നാൽ നമസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്. ദിക്റുകൾ ഏറെ പുണ്യമുള്ള കാര്യമാണ്, എന്നാൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഉറക്ക ദിക്റ് ചൊല്ലുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യമാണ്. എത്ര ആളുകളാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ അത്തരത്തിലുള്ള തിന്മകൾ, അത്തരത്തിലുള്ള ബിദഅത്തുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നാലാമത്തെ കാര്യം, ബിദഅത്ത് വരുന്ന നാലാമത്തെ മേഖല, ഒരു ആരാധനാ കർമ്മത്തിന് പ്രവാചകൻ പഠിപ്പിക്കാത്ത പ്രത്യേക സമയമോ സ്ഥലമോ നിർണയിക്കുക എന്നുള്ളത് ബിദഅത്തായ കാര്യമാണ്. ഷാബാൻ 15 പ്രത്യേകമായ നോമ്പ്, ഷാബാൻ 15 പ്രത്യേകമായ നമസ്കാരം, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവിൽ ഇഅ്തികാഫാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ചില ആളുകൾ അന്നത്തെ ദിവസം പ്രത്യേകമായ ഒരു പാടത്താളുകളെ ഒരുമിച്ച് കൂട്ടി അവിടെ പ്രാർത്ഥനാ മജ്ലിസുകൾ നടത്തുന്നു. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, നല്ലതല്ലേ എന്ന ന്യായമാണ് ഈ ആളുകൾ പറയുന്നത് എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ അധ്യാപനം, പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മൾ സ്വീകരിക്കണം. എന്താണോ ഞാൻ കണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, പ്രവാചകൻ പഠിപ്പിച്ചത് നമ്മൾ പ്രാവർത്തികമാക്കുക. മറ്റുള്ള വഴികൾ നമ്മൾ തെരഞ്ഞു പോകാൻ പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രവാചകനെ പിൻപറ്റി സച്ചരിതരായ മുൻഗാമികളുടെ മാർഗത്തിൽ നമ്മൾ മുന്നേറുകയാണ് വേണ്ടത്. അതാണ് മുൻഗാമികൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകം, സുന്നത്ത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കലാണ് ശത്രുവിൻ്റെ നെഞ്ചിലേക്ക് അമ്പുവിടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത്. ബിദഅത്തുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ, സുന്നത്തുകൾ പ്രാവർത്തികമാക്കാൻ മുൻഗാമികൾ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ബിദഅത്തിൻ്റെ ഗൗരവം തിരിച്ചറിയുകയും നമ്മുടെ ജീവിതം സുന്നത്ത് കൊണ്ട് നിറഞ്ഞതാക്കുകയും ചെയ്യുക, ബിദഅത്തുകളിൽ നിന്ന് അകന്നു നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബിദ്അത്ത് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം സമീർ മുണ്ടേരി.

0: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: Peace Radio, tuned to reality.

0: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാദിത്വത്തെ പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്തിരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അതെ.
1: അബൂബക്കർ ശാത്തരി ഹാഫിള്ള സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ശാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിലെ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ശാത്തരി ഹഫിള്ളഹുള്ള.
2: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏകമതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
1: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.

0: സൗഹൃദ ഭാരത സൃഷ്ടി.
1: ഫ്രീഡം വിത്ത് പീസ് പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രത്യേക പരിപാടികൾ തുടരുമ്പോൾ ഇനി സ്വാതന്ത്ര്യദിന പ്രത്യേക കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ദേശീയത വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ കഥാകൃത്തും ചന്ദ്രിക പീരിയോഡിക്കൽ എഡിറ്ററുമായ പി സുരേന്ദ്രൻ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അംജിത് മദനി.
2: പീസ് റേഡിയോയിലെ പ്രത്യേക പരിപാടി കൂടിക്കാഴ്ച സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ കൊണ്ടും കഴിവ് കൊണ്ടും അവരുടേതായ ദൗത്യ നിർവഹണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരുമായുള്ള അഭിമുഖങ്ങളാണ് ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത്. പ്രഗത്ഭനായ എഴുത്തുകാരൻ, സാഹിത്യകാരൻ, സാംസ്കാരിക രംഗത്തെ കേരളത്തിൻ്റെ ഒന്നുകൂടെ ചേർത്തു പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ പ്രതിനിധി ബഹുമാന്യനായ പി സുരേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ ഈ ഒരു ചർച്ചയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്.
3: തീർച്ചയായിട്ടും പീസ് റേഡിയോയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്വാഗതം.
2: സന്തോഷം സാർ. പീസ് റേഡിയോയുമായി ബന്ധപ്പെട്ട് ഈ ചർച്ചയിൽ അങ്ങേ കിട്ടിയിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. സമകാലിക സാഹചര്യത്തിൽ ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഇന്നത്തെ ഫാഷിസം. ഫാഷിസം എന്ന് പറയുന്നത് ഒരിക്കലും പെട്ടെന്നൊരു ദിവസം രൂപം കൊണ്ടതല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതിൻ്റെ അടിവേരുകൾ ചികഞ്ഞു ചെല്ലുകയാണെങ്കിൽ എവിടെയായിരിക്കും നാം എത്തിച്ചേരുക?
3: ഫാഷിസത്തിന് ചരിത്രത്തിൽ പല കാലഘട്ടത്തിൽ പല രൂപങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഫാഷിസത്തെ വളരെ ഏകപക്ഷീയമായി മാത്രമാണ് കാണുന്നത്. ഇത് അടിസ്ഥാനപരമായിട്ട് ഒരു അസഹിഷ്ണുതയായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ളതാണ് ഈ ഫാഷിസം. പക്ഷേ ക്ലാസിക്കൽ ആയിട്ട് നമ്മൾ ഈ പറയുന്ന ജർമ്മനിയിൽ രൂപം കൊള്ളുകയും യൂറോപ്പിലെ പല ഭാഗങ്ങളിലേക്കും ഗ്രസിക്കുകയും ചെയ്തിട്ടുള്ള ഫാഷിസം എന്ന് പറയുന്നത് വംശീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അതിന് വംശശുദ്ധിവാദമായിരുന്നു അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ലോകത്ത് എമ്പാടും ഈ തരത്തിലുള്ള വംശീയ ഫാഷിസം പല കാലഘട്ടങ്ങളിൽ പല ജനതയെ ഗ്രസിച്ചായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പേരിൽ ലക്ഷോപലക്ഷം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ഫാഷിസത്തിൻ്റെ കൊലനിലങ്ങളിൽ വീണ് മരിച്ചു പോയ ആളുകൾ കുറേ ഉണ്ട്. എന്നാൽ അതിനെയൊക്കെ പ്രതിരോധിച്ച് വന്നിട്ടുള്ള കമ്മ്യൂണിസം പോലുള്ള ഐഡിയോളജികൾ വന്നപ്പോൾ അവരും സമഗ്രാധിപത്യത്തിന് വേണ്ടി അവരുടെ ആശയങ്ങൾ മാത്രമായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി ബഹുസ്വരതയെ അവരും അംഗീകരിച്ചിട്ടില്ല എന്ന ചരിത്രത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പിലുണ്ട്. ചൈനയിലായാലും സോവിയറ്റ് യൂണിയനിലായാലും ക്യൂബയിലായാലും അവരും അവരുടെ ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി പതിനായിരക്കണക്കിനോ ഒരുപക്ഷേ ലക്ഷക്കണക്കിനോ ആളുകൾ അവരും കൊന്നൊടുക്കിയിട്ടുണ്ടാവും. ലോകത്തെല്ലാം കലം ഇപ്പോൾ ഏകാധിപത്യകൾ എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഏകാധിപതികൾ ഉണ്ടായി. അതേസമയം തന്നെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ചെയ്തതും ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ളതാണ്. അവിടുത്തെ പലപ്പോഴും ജനതയുടെ പടപ്പരത്തിലുള്ള സ്വാതന്ത്ര്യത്തെ അവർ അംഗീകരിക്കാതെ ഇരുന്നു. അവരും ചെയ്തത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ സമഗ്രമായി അവരവരുടെ മാത്രം ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഈ ഈ മറ്റ് തരത്തിലുള്ള ആശയങ്ങൾ അംഗീകരിക്കാതിരിക്കുക, മറ്റ് ചിന്താധാരകളെ അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ ഒരു പക്ഷേ പല ഘട്ടത്തിലും വംശീയ സംഘടനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, വർഗീയ സംഘടനകൾക്ക് കാരണമായിട്ടുണ്ട്, മതങ്ങൾ തമ്മിലുള്ള ചില ചില അസ്വാരസ്യങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ ആദ്യമായി ഒരു പക്ഷേ ഒരു വംശീയമായ കൊലവിളികൾ തെരുവിൽ നമ്മൾ കണ്ടു തുടങ്ങിയത് ഈ ഗവൺമെൻറ്റിൻ്റെ വരവിന് ശേഷമാണ്.
2: ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്
3: അത് ഈ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനത്തെയുള്ള കുറ്റാരോപണങ്ങളൊന്നും ഈ ഗവൺമെൻറ് എതിരായിട്ട് കൊണ്ടുവരുന്നില്ല. കാരണം വെച്ചാൽ ഗവൺമെൻറ് പറയും ഈ ആൾക്കൂട്ട ഫാഷിസത്തിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അവർ ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് അവർ നേരിട്ടല്ല എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. പക്ഷേ ഒരു എല്ലാ ഭരണകൂടങ്ങളുടെയും ഒരു ഒരു അവർ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമുണ്ട്. ഇതിനെല്ലാം അടിച്ചമർത്തുകയും ഈ തരത്തിലുള്ള വംശീയ ഫാസിസ്റ്റ് പ്രവണതകൾ തെരുവിലേക്ക് പടരാതിരിക്കുകയും ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഗവൺമെൻറ് കുറ്റകരമായി മൗനം കൊള്ളുന്നു. ആ മൗനത്തിനകത്ത് നിന്നുകൊണ്ട് ഈ ആൾക്കൂട്ടങ്ങൾ കൊലവിളി നടത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്.
2: അതെ, ഇവിടെ ഈ രൂപത്തിൽ ഇന്ത്യൻ ഫാസിസത്തിൻ്റെ അടിവേര് ചികഴുമ്പോൾ ഇപ്പോഴുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത് വളരെ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമായി കാണുന്നതിന് പകരം ഇതിലേക്ക് നയിച്ച ചില കാരണങ്ങളില്ലേ? ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ആരോപണമാണ് ധാരാളം ഭാഷകളും ഉപദേശീയതകളും ഉണ്ട്, വിഭിന്നമാണല്ലോ ഭാരതം. എന്നാൽ ഗാന്ധിജി തന്നെ സനാതനധർമ്മം എന്ന പേരിൽ ഹൈന്ദവ ദേശീയതയെ ഉപയോഗിച്ചു എന്നൊരു ആരോപണമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള താങ്കളുടെ നിരീക്ഷണം എന്താണ്?
3: അല്ല, അത് ഗാന്ധിജിക്കെതിരായിട്ട് പല കാലഘട്ടത്തിലും വന്നിട്ടുള്ള ആരോപണമാണെന്ന്. ഗാന്ധിജി അങ്ങനെ ആയിരുന്നില്ല. ഗാന്ധിജിയാണ് ഇന്ത്യൻ ബഹുസ്വരതയുടെ ഒരു അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് ഞാൻ യാതൊരു തർക്കമില്ല. കാരണം ഗാന്ധിജി ഈ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗാന്ധിജിയുടെ രാമരാജ്യം എന്ന് പറയുന്ന ബഹുസ്വരമായ ഒരു രാഷ്ട്രസങ്കല്പത്തെ തീവ്ര ഹൈന്ദവതയ്ക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തെ അവർക്ക് ഇല്ലായ്മ. അതിന് ഞാൻ തർക്കമില്ല. അതേസമയം തന്നെ ഗാന്ധിജിയുടെ രാമരാജ്യ സങ്കല്പം എന്ന് പറയുന്നത് അത് ഇതര മതങ്ങളെ വിശ്വാസങ്ങളെ സഹിഷ്ണുതാപൂർവ്വം കാണുന്നതാണ് എന്ന ഉത്തമ വിശ്വാസം മൊയ്തു മൊയ്ലോയെപ്പോലുള്ള ഗാന്ധിയന്മാർക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണേണ്ടത്, ഗാന്ധിജിയുടെ കൂടെ ധാരാളം മുസൽമാന്മാരന്ന് കൂടെ നിന്നിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് അതിർത്തി ഗാന്ധിയും ഉണ്ടല്ലോ, അതേ മുസൽമാനായിരുന്നല്ലോ അതിർത്തി ഗാന്ധി. അതെ അതെ. മാത്രമല്ല, ഗാന്ധിജിയെ സംബന്ധിച്ചോളം ഗാന്ധിജി ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു. പക്ഷെ അതിൽ നമ്മൾ കൗതുകപരമായി കാണേണ്ട ഒരു കാര്യം, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ടല്ലോ, തൻ്റെ അമ്മയായിട്ടുള്ള പുത്തലിബായിയുടെ കുടുംബക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വെച്ച ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ വിശുദ്ധ ഖുർആൻ കൂടി ഉണ്ടായിരുന്നു എന്ന് ഗാന്ധിജിയെന്നെ
2: സമ്മതിക്കുന്നു.
3: അപ്പോൾ ഗാന്ധിജിയൻ്റെ ആത്മീയതയെ നമ്മൾ ആ തരത്തിലല്ല. കാരണം നമ്മളെല്ലാവരും കൂടി ഈ ഗാന്ധിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്താൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ അതൊക്കെ തന്നെ സംഘപരിവാറിന് കൂടുതൽ വളം ആയിട്ട് മാറുമെന്നുള്ളതാണ്. അണ്ട് ഞാൻ ഈ ഗാന്ധിജിയെ കാണുന്നത് ഇന്ത്യൻ ഒരു മതേതര ബോധത്തിൻ്റെ അതിൻ്റെ ആത്മീയതയുടെ ഒരു ഒരു വലിയ പ്രതീകമായിട്ട് തന്നെയാണ് ഞാൻ ഗാന്ധിജിയെ കാണുന്നത്.
2: ഒരിക്കലും തന്നെ ഗാന്ധിജിയെ പോലുള്ള ഒരു മഹാത്മാവിനെ കുറിച്ച് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് അത് നീതിയുക്തമല്ല എന്നാണ് താങ്കൾ കൂട്ടിച്ചേർത്തത്. ഇവിടെ ഈ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ഈ ചർച്ച നടക്കുമ്പോൾ അംബേദ്കർ പോലെയുള്ള ജാതി വിരുദ്ധരും അതുപോലെ തന്നെ നെഹ്റുവിനെ പോലെയുള്ള സോഷ്യലിസ്റ്റുകളും സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായിരുന്നു. എന്നാൽ ആ കാലത്ത് എന്തുകൊണ്ടാണ് സാമ്പത്തിക സമത്വത്തിലും സാമ്പത്തിക സ്വാശ്രയത്വത്തിലും ഊന്നിയ ഒരു ബദൽ രാഷ്ട്രീയ വീക്ഷണത്തിലൂടെ അവർക്കാർക്കും ഇന്ത്യൻ ദേശീയത ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതിരുന്നത് എന്ന ചോദ്യം പ്രസക്തമല്ലേ?
3: അതെ അതെ. ഇന്ത്യയുടെ ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ അവസ്ഥ വളരെ സങ്കീർണമായിരുന്നു. അത് നമ്മൾ കാണേണ്ടത്. ഒന്നാമത്, ജാതി വളരെ ഡീപ്പായിട്ട് വേരാഴ്ത്തിയിട്ടുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഈ ജാതി എന്ന് പറയുന്നതിന് ഒരു റിയാലിറ്റിനെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ ഒക്കുകയില്ല. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും ബലപ്പെടുത്തുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇന്ത്യയിൽ ആഴത്തിൽ വേരാഴ്ത്തി നിൽക്കാൻ കഴിയാതെ പോയത് അവർക്ക് ഇന്ത്യൻ ജാതി യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാൻ അവർക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല. ഇപ്പോൾ അംബേദ്കറിൻ്റെ തന്നെ ആലോചിച്ച് നോക്കുക. അംബേദ്കർ തീർച്ചയായിട്ടും സോഷ്യലിസ്റ്റ് ആശയങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളായിരുന്നു. അംബേദ്കർ കമ്മ്യൂണിസം പോലുള്ള ആശയങ്ങളോടും അംബേദ്കർക്ക് ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ അർത്ഥത്തും സബാൾട്ടർ എന്ന് പറയുന്ന പാർശ്വവൽക്കൃത സമൂഹത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ ജയൻ്റ് എന്ന് പറയുന്ന ഒരാൾ തീർച്ചയായിട്ടും അംബേദ്കറാണ്. അംബേദ്കറെ കറുത്ത ഗാന്ധി എന്ന് പിൽക്കാലം നമ്മൾ വിളിക്കാനും തുടങ്ങി. പക്ഷെ അംബേദ്കർ ഈ തീർച്ചയായിട്ടും ഈ സവർണ ബോധത്തെയും സവർണതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ദേശീയതയും അംബേദ്കർ എതിർത്തുകൊണ്ടാണ് അദ്ദേഹം ഗാന്ധിജിയോടും കടുത്ത വിയോജിപ്പ് ഉണ്ടാക്കിയിരുന്നു,
2: പ്രകടിപ്പിച്ചു.
3: അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉപരിവർഗ ജാതി ബോധത്തെയാണ് മഹാത്മാഗാന്ധി പ്രതിനിധീകരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു കടുത്ത വിയോജിപ്പ് അംബേദ്കർ പുലർത്തുകയും ചെയ്തിരുന്നു. മിസ്റ്റർ ഗാന്ധിയെ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ പ്രബന്ധം എഴുതിയിട്ടുള്ള ആളാണ് അംബേദ്കർ. അതുകൂടി നമ്മൾ കാണണം. പക്ഷേ അംബേദ്കർ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ, അംബേദ്കർ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സവർണ ബോധം തൻ്റെ സ്വത്വത്തെ അംഗീകരിക്കാതിരുന്നു, തൻ്റെ ജനതയുടെ തന്നെ തൻ്റെ വിഭാഗത്തെ, അല്ലെങ്കിൽ ഈ പറയുന്ന ദളിത്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹരിജൻ എന്നോ ദളിത് എന്നോ ഒക്കെ നമ്മൾ കരുതുന്ന ആളുകളുടെ ഒരിക്കലും അവരുടെ സ്വത്വത്തെ ഈ സവർണ ദേശീയത അംഗീകരിച്ചില്ല എന്നും തീവ്ര ഹിന്ദുത്വവാദികളും അത് അംഗീകരിച്ചില്ല എന്നുള്ളതൊക്കെ കടുത്ത വേദനയും പ്രതിഷേധവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിദേശത്ത് പഠനം നടത്തിയിട്ട് പൂന കോളേജിലേക്ക് പഠിപ്പിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാനായിട്ട് വേറെ പൂജ വെച്ചു. ആ പൂജയിലെ വെള്ളം ബ്രാഹ്മണരായിട്ടുള്ള മറ്റ് അധ്യാപകരെടുത്ത് കുടിക്കുമായിരുന്നില്ല. അത്രയേറെ വിവേചനം നേരിട്ടപ്പോൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് പോവുകയോ അത് പടുത്തു കെട്ടാൻ ശ്രമിക്കുകയോ അല്ല ചെയ്ത് അദ്ദേഹം തൻ്റെ എല്ലാ തരത്തിലുള്ള പ്രതിഷേധങ്ങളും അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോയിക്കൊണ്ടാണ് അദ്ദേഹം പ്രതിഷേധിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്കൊപ്പം അദ്ദേഹം പോവാതിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജാതി ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ. ഇപ്പോഴും ജാതി വലിയ യാഥാർത്ഥ്യം നമ്മൾ അത് ഇന്ത്യക്ക് ഇതേവരെ മറികടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത് നമ്മൾക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. മതത്തിനകത്ത് മിക്കവാറും എല്ലാ മതത്തിനകത്തും ആ ഉള്ളിൽ വല്ലാത്തൊരു തരത്തിലുള്ള ജാതി ബോധം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് വരുന്നപ്പോൾ ഇപ്പോൾ ഈ നമ്മളൊന്ന് കാരണം വെച്ചാൽ നെഹ്റു വെച്ചത് ഒരു ഒരു മതാതീതമായിട്ടുള്ള ഒരു ഒരു ഒരു ആശയങ്ങളാണ്. അദ്ദേഹം ഒരു തീവ്ര മതവിശ്വാസിയും ആയിരുന്നില്ല,
2: അല്ല
3: ഒരുപക്ഷെ കമ്മ്യൂണിസത്തോടും സോഷ്യലിസ്റ്റ് ആശയങ്ങളോടായിരുന്നു അദ്ദേഹത്തിന് കുറച്ചുകൂടി അടുപ്പം. കുറച്ചുകൂടി യുക്തിവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ഒരു ആ ഒരു രീതികളും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ അംബേദ്കർ അദ്ദേഹത്തിൻ്റെതായ വലിയ പങ്ക് വഹിച്ചിരുന്നു എന്ന് കൂടി നമ്മൾ കാണണം.
2: അതെ,
3: ഇതൊന്നും ഒരു വെറുപ്പിലും വിദ്വേഷത്തിലും ആവുകയോ അംബേദ്കറെ സമ്പൂർണ്ണമായിട്ട് ഇന്ത്യയുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ അല്ല ഉണ്ടായത്, മറിച്ച് അതിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് ഇന്ത്യയുടെ ഉച്ചത്. ആ അതാണ് ഇന്ത്യയുടെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും അതാണ്. അതിനെല്ലാം കോട്ട തട്ടുന്നത് ഈ ഈ സമീപകാലത്ത് നമ്മൾ പറയുന്ന തീവ്ര ഹിന്ദുത്വ ഇത്, അതാണ് ഇന്ത്യൻ ദേശീയത എന്ന് കൊണ്ടെടുക്കാനും അതിനു വേണ്ടിയിട്ട് ധാരാളം കോർപ്പറേറ്റുകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ളൊരു അധികാരം രൂപപ്പെട്ടു വന്നപ്പോഴാണ് ഇന്ത്യയിൽ ഇത്ര കണ്ട് പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോയത്. ഒന്ന് നമ്മൾ കാണേണ്ട കാര്യം 1921 ലഹള പോലും മലപ്പുറം ജില്ലയിലെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കിടയിലും ഒരു ഒരു നിതാന്തമായ വെറുപ്പ് സൃഷ്ടിച്ചില്ല എന്ന് കൂടി നമ്മൾ കാണുന്നു.
2: അതെ,
3: 21 കലാപം കഴിഞ്ഞിട്ട് പോലും വളരെ ശാന്തരായിട്ട് തന്നെയാണ് ആളുകൾ ഇടപഴകിക്കൊണ്ടിരുന്നത്. മലപ്പുറം ജില്ലയിലെ ഹൃദയഭാഗങ്ങളിൽ ഇന്നും അസാധാരണമായിട്ടുള്ള ഒരു ഒരു ഒരു ഒരു കൂട്ടായ്മ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കിടയിൽ
2: നിലനിൽക്കുന്നുണ്ട്
3: അല്ലെ. അപ്പോൾ നമ്മൾ അതൊന്നുമല്ല, കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ 21 ശേഷം മാത്രം കണ്ട് വിരോധം ശത്രുതി ഉണ്ടാവണ്ടേ? ഉണ്ടായില്ലല്ലോ.
2: പക്ഷേ
3: ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് സമീപകാലം. ഏത് നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഒരു ഒരു കോർപ്പറേറ്റുകളുടെ ഒരു ഒരു വലിയ പങ്കും ഉണ്ട്. ഇപ്പോൾ ഉള്ള ഈ തീവ്രതയെ വലിയ തോതിൽ കോർപ്പറേറ്റുകൾ ഫണ്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ദേശീയതയും ദേശബോധവും പിന്നീട് ഒരു തരം പ്രോഡക്റ്റായിട്ട് മാറും, അത് ചില ഉൽപ്പന്ന ശ്രേണികളിലേക്ക് മാറും. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയത ഹൈന്ദവതയിൽ അധിഷ്ഠിതമായിട്ടുള്ള തീവ്ര ഹൈന്ദവതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ദേശീയതയും അതിൻ്റെ ഒരു കൾച്ചറും അതിൻ്റെ സാംസ്കാരിക രൂപീകരണവും വന്നതിന് ശേഷം അതിന് മാർക്കറ്റ് ചെയ്യും. അതിൻ്റെ മാർക്കറ്റ് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബ്രാൻഡിൻ്റെ പേരാണ് പതഞ്ജലി.
2: യെസ്,
3: പതഞ്ജലി അതാണ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലെ ഉള്ള ഒരു ഒരു ഒരു ഇത് ഞാൻ കാണുന്നത് ഈ തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു വലിയ മാർക്കറ്റായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കോർപ്പറേറ്റുകൾ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്, മണി വല്ലാതെ പമ്പ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടുന്നത് എല്ലാ തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളെയും സംരക്ഷണം നൽകേണ്ടുന്ന ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ ജനാധിപത്യ ഗവൺമെൻറ് അത് ഉണ്ടാക്കാത്തത് കൊണ്ട് എന്താ വെച്ചാൽ ഒരു തരം അരക്ഷിതാവസ്ഥയിലേക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പോയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവർ അരക്ഷിതത്വത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ആ അരക്ഷിതത്വം ഒരു തരം സമാധാനമില്ലായ്മയിലേക്ക് നയിക്കും. പിന്നെ പലപ്പോഴും ഇതൊക്കെ കഴിഞ്ഞാൽ അരക്ഷിതരായിട്ടുള്ള ജനസമൂഹങ്ങളിൽ നിന്ന് തീവ്രവാദം രൂപപ്പെടും. അതവർ പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ ആളുകൾ അരക്ഷിതരായിട്ട് മാറുമോ, എവിടെ ആളുകൾക്ക് പരിഗണന കിട്ടാതെ പോവോ, അവിടെ തീവ്രവാദം രൂപപ്പെടും. തർക്കമുണ്ട്. അപ്പോൾ തീവ്രവാദത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പറയുന്ന വിശ്വാസ എല്ലാ തരത്തിലുള്ള വിശ്വാസ സംഹിതകൾക്കും ഇടം കൊടുക്കുകയും അവരെയൊക്കെ തന്നെ പൊന്നുപോലെ രാഷ്ട്രം പരിഗണിക്കുകയും ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള വിഭാഗങ്ങൾക്ക് അത് അവരുടെ തന്നെ രാഷ്ട്രം കൂടിയാണെന്ന് തോന്നുന്നത്.
2: യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവ് ഉൾക്കൊള്ളുന്നത് ആ സന്ദേശമാണ്. ഇവിടെ ഈ ഹൈന്ദവതയല്ലാതെ ഇന്ത്യയെ ഏകീകരിക്കുന്ന ഏതെങ്കിലും ഒരു പൊതുവികാരത്തെ മുൻനിർത്തി ദേശീയത ഉയർത്തിക്കൊണ്ടുവരിക എന്നത് അന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നെഹ്റുവും ഗാന്ധിയും അടക്കമുള്ള ഇന്ത്യ രാജ്യത്തിൻ്റെ അതിൻ്റെ എല്ലാം ഇന്ത്യക്ക് വേണ്ടി സമർപ്പിച്ച വ്യക്തിത്വങ്ങളാണ്. അവരുടെ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒന്ന് സാധ്യമായിരുന്നു?
3: അല്ല, അതായിരുന്നല്ലോ മതേതരമായിട്ടുള്ള ഒരു ഒരു ആത്മീയത ഉണ്ടായിരുന്നു. നമ്മളൊന്ന് കാണിച്ചാൽ ഇന്ത്യയിൽ എനിക്ക് എപ്പോഴും ആ ഒരു നെഹ്റു അല്ലെങ്കിൽ പട്ടേൽ പിന്നെ ഗാന്ധി പിന്നെ ഭഗത് സിംഗ് ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ നോക്കുമ്പോൾ വളരെ വ്യത്യസ്തങ്ങളായ ആശയ സംഹിതകൾക്കകത്താണ് അദ്ദേഹം അവർ നിന്നിട്ടുള്ളത്.
2: അതെ,
3: ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ഉള്ള ആളുകൾ ആലോചിക്കുക, അല്ലെങ്കിൽ പിന്നെ ആ ആ കാലഘട്ടത്തിലെ ഉള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അബ്ദുൽ കലാം ആസാദിന് അബ്ദുൽ കലാം ആസാദിന് ഇന്ത്യയുടെ ആ സ്വാതന്ത്ര്യാനന്തരമായി ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. അതംഗീകരിച്ചിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും വലിയൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ് അബ്ദുൽ കലാം ആസാദിനെ കാണുന്നത്. അദ്ദേഹം വലിയ മതവിശ്വാസിയായിരുന്നില്ലേ, ഇസ്ലാമിക തിയോളജിയിൽ അദ്ദേഹം ആഗ്രഹമുണ്ടായിരുന്നു, വലിയ പഠനം നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് പിന്നെ മഹാത്മാഗാന്ധിയെ പോലെ ഒരു ഹിന്ദു മതവിശ്വാസിയുടെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ മതങ്ങളെ തന്നെ നിരാകരിച്ചുകൊണ്ട് നിന്ന നെഹ്റുവിൻ്റെ കൂടെ നിൽക്കാനൊന്നും അവർക്ക് പ്രയാസം ഉണ്ടായില്ലല്ലോ.
2: ഉണ്ടായിട്ടില്ല. ആ
3: ദളിത് ചിന്തകരായി ദാർശനികരായിട്ട് പരിഗണിക്കുന്ന അംബേദ്കറോട് കൂടെ നിൽക്കാനായിട്ട് പ്രയാസം ഉണ്ടായില്ല. പിന്നെ എപ്പോഴാണ് നമുക്ക് ഇതൊന്നും നിന്നുകൂടാനായത്? എപ്പോഴാണ് നമുക്ക് ഈ കമ്പാർട്ട്മെൻറ്റുകൾ രൂപപ്പെട്ടത്? ആ കമ്പാർട്ട്മെൻറ്റുകൾ ശരിയാവില്ല.
2: അതെ,
3: കമ്പാർട്ട്മെൻ്റ് ആവാം, സ്വത്വബോധമുണ്ട്, കമ്പാർട്ട്മെൻറ്റുണ്ട്. പക്ഷെ എല്ലാ കമ്പാർട്ട്മെൻറ്റിനെയും നയിച്ചു കൊണ്ടുപോകുന്ന ട്രെയിൻ ആവണം. അല്ലാതെ പ്രളയത്തിൽ എവിടെയെങ്കിലും വെച്ചൊരു കമ്പാർട്ട്മെൻറ്റ് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഉപേക്ഷിക്കുന്നു, ചില കമ്പാർട്ട്മെൻറ്റുകളെ ഉപേക്ഷിക്കപ്പെടുകയാണ് എന്നൊരു ഭീതി വന്നിട്ടുണ്ട്.
2: ഇപ്പോൾ
3: കമ്പാർട്ട്മെൻറ്റുകൾ ഉപേക്ഷിക്കുകയാണെന്ന്, അപ്പോൾ ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് നിന്നുള്ള പുകച്ചിലും നീറ്റലുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും നല്ലത് ആ കമ്പാർട്ട്മെൻറ്റിൻ്റെ ട്രെയിനിൻ്റെ എഞ്ചിനോട് തീവ്രമായി ഘടിപ്പിക്കുകയും അങ്ങനെ ഒന്നിച്ച് ഈ മഹായാത്രയിൽ ആ കമ്പാർട്ട്മെൻറ്റിന് കൂടെ കൊണ്ടുപോവുകയാണ് പറ്റും,
2: ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് എന്നുള്ളത്. നേരത്തെ ഇവിടെ ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വന്നു. അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളും നിലപാടുകളും ഇന്ത്യൻ ജനാധിപത്യത്തെയും സെക്യുലറിസത്തെയും ശക്തിപ്പെടുത്തുന്നതിന് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണെന്ന് തോന്നുന്നു.
3: നമ്മൾ രണ്ട് തരത്തിലെ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പാശ്ചാത്യ രീതിയിലുള്ള മതേതരത്വമുണ്ട്, കമ്മ്യൂണിസ്റ്റുകളൊക്കെ അങ്ങനെയാണ് മത നിരാകരണം.
2: അതെ,
3: ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്ന ലോകത്തിന്റെ എല്ലാ ആപത്തിനും കാരണം ഈ മതമാണ്. പക്ഷെ അവര് തന്നെ മറക്കുന്ന ഒരു കാര്യം, ഈ സോഷ്യലിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു കാര്യം, ലോകത്തിന്റെ എല്ലാ ആപത്തും കാരണം മതമാണ്. ഞാൻ അവരോട് ചോദിക്കുന്ന ചോദ്യം, അങ്ങനെ ആപത്തിന് കാരണമാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എന്തിനാണ് ഇത്രയേറെ ആളുകൾ കൊന്നു കളഞ്ഞത്?
2: അതെ,
3: ആരാപത്ത് കുറയ്ക്കാൻ കഴിയില്ല. ഇപ്പൊ ഇവിടെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ വയ്ക്കുമ്പോൾ ഈ മത ശക്തികളോ മതവർഗീയ ശക്തികളോ കൊലപാതകം നടത്തുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഉയർത്തിപ്പെടേണ്ടത് തന്നെയാണ്, യാതൊരു തർക്കവുമില്ല. എല്ലാ തരത്തിലുള്ള ഹിംസയും പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഞാൻ പലപ്പോഴും നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകളോടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, മതേതര കൊലപാതകത്തിന് വല്ല മഹത്വമുണ്ട്? ഈ കൊലപാതകം മതേതര ശക്തികൾ നടത്തിയതിന് വല്ല മഹത്വമുണ്ടോ?
2: അതെ,
3: കൊലനിലങ്ങൾ വീണു പോകുന്നവർ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും സോഷ്യലിസത്തിൻ്റെ പേരിലും ആരുടെ പേരിലായാലും ഏത് ഐഡിയോളജിയുടെ പേരിലും മരിച്ചു വീഴുന്നത് തീരാത്ത വേദന തന്നെയല്ലേ?
2: അതെ.
3: അപ്പോൾ ഈ ഒരു തരത്തിലുള്ള മതങ്ങളെയോ ആ തരത്തിലുള്ള സംസ്കാരത്തെയോ ഒന്നും തന്നെ അഭിസംബോധന ചെയ്യാത്ത, ജാതി യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യാത്ത, ഇതൊക്കെയാണ് വലിയ പ്രശ്നം എന്നുള്ള രീതിയിൽ ഇതിനെ സമ്പൂർണ്ണമായി നിരാകരിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ഒരു മതേതര ആശയം പടിഞ്ഞാറന്ന് ഇറക്കുമതി ചെയ്തായിട്ട് ഇവിടെ കൊണ്ടുവരുന്നു.
2: അതെ,
3: ശാസ്ത്ര സാഹിത്യപക്ഷത്തെ അടക്കമുള്ള സംഘടനകളെ നയിക്കുന്ന മതേതര ബോധം ആ തരത്തിലാണ്, ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടുള്ള. എന്നാൽ മതങ്ങളുടെയും അതിൻ്റെ സാരാംശങ്ങളെയും അതിൻ്റെ സാംസ്കാരികതയും ഒക്കെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു ഒരു മതേതരത്വവും സാധ്യമാണ്.
2: അതെ,
3: അത്തരത്തിലുള്ള മതേതരത്തിൻ്റെ പ്രതീകമായിട്ടാണ് വേണമെങ്കിൽ ഗാന്ധിയൻ ആശയങ്ങൾ നമ്മൾ കാണേണ്ടത്. ഗാന്ധിയുടെ മതവിശ്വാസത്തിലും ആത്മീയതയിലും അധിഷ്ഠിതമായിരുന്നു. അബ്ദുൽ കലാം ആസാദിൻ്റെതും ആ തരത്തിലായിരുന്നു. അവരവർ മതവിശ്വാസികളായി നിന്നുകൊണ്ട് തന്നെ ഇതര മതചിന്താധാരകളെ അവർ സമ്പൂർണ്ണമായിട്ടും ഉൾക്കുകയും അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഇതാ ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളിൽ നെഹ്റു എന്തു വെച്ചാൽ, നെഹ്റു സത്യത്തിൽ നെഹ്റു വികസനത്തിനാണ് പ്രാധാന്യം നൽകിയത്. അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സമ്പൂർണ്ണമായും ഇന്ത്യയുടെ ഈ തരത്തിലുള്ള ചില അടിസ്ഥാന പ്രശ്നങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ട് എന്ന തോന്നൽ എനിക്ക് ഇല്ല, ഇപ്പോഴും ഇല്ല, തുറന്നു പറയാമല്ലോ. അത് വികസനത്തിനാണ് പ്രാധാന്യം നൽകിക്കൊണ്ടിരുന്നത്, അതാണ് ഇന്ത്യയുടെ, അതാണ് അത്. അപ്പോൾ അത് സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം ചെയ്തത് അതായിരുന്നു. പക്ഷേ എന്ന് വെച്ചിട്ട് അദ്ദേഹം സമ്പൂർണ്ണമായിട്ടുള്ള മത നിരാകരണത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടും ഇല്ല. അദ്ദേഹം യുക്തിവാദിയൊക്കെ ആയിരുന്നു ഒരു പരിധിയിലെങ്കിലും, യുക്തിവാദ ആശയങ്ങൾ ഏതെങ്കിലും തരത്തിൽ നെഹ്റു പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് തോന്നിയിട്ടില്ല എനിക്ക്. അങ്ങനെ എന്തെങ്കിലും സംഘടന ഉണ്ടാക്കാനൊന്നും അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തില്ല. അദ്ദേഹം അവരും മിക്കവാറും യുക്തിവാദി സോഷ്യലിസ്റ്റുമായിരുന്നു. പക്ഷേ സോഷ്യലിസ്റ്റ് ആയിരുന്ന അദ്ദേഹം പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ആളാവുമല്ലേ ചെയ്ത്? സോഷ്യലിസ്റ്റ് ആയിരുന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നിട്ടില്ലല്ലോ, അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റത്തെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ലോ, അതല്ല ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ഒരു സവിശേഷമായിട്ട് പാരമ്പര്യത്തെ അദ്ദേഹം അംഗീകരിച്ചിട്ടുമുണ്ട്. ഈ സവിശേഷ പാരമ്പര്യം നമ്മളൊന്ന് കാണേണ്ട കാര്യം തൊട്ടിയായിട്ട്, ഇന്ത്യയുടെ സാംസ്കാരികമായ പാരമ്പര്യം എന്ന് പറയുന്നത് ജൈന മതത്തിനും ബുദ്ധമതത്തിനും പിന്നെ ഇസ്ലാം മതത്തിനും ക്രിസ്തീയ മതത്തിനും പിന്നെ പേര് പറയാത്ത രീതിയിലുള്ള ഗോത്രമതങ്ങൾക്കും എല്ലാറ്റിനും പ്രാധാന്യമുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ. ഇതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പോലെ തന്നെ ഇന്ത്യയുടെ മഹാപൈതൃകമാണ് ബിജാപൂരിലെ ഗോൽഗുംബസും. രണ്ടും അങ്ങനെ അങ്ങനെ തന്നെ കാണാം. രണ്ടും ഇന്ത്യയുടെ മഹാപൈതൃകം തന്നെയാണ്.
2: ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയുടെ എല്ലാ മതങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നാണ്.
3: അങ്ങനെ അതാണ് എൻ്റെ വിശ്വാസം.
1: ദേശീയത വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയത്തിൽ പ്രശസ്ത കഥാകൃത്തും ചന്ദ്രിക പീരിയോഡിക്കൽ എഡിറ്ററുമായ പി സുരേന്ദ്രനുമായി പീസ് റേഡിയോ പ്രതിനിധി അംജദ് മദനി നടത്തിയ അഭിമുഖത്തിന്റെ ഒന്നാം ഭാഗം.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയുന്ന രണ്ട് ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിംഗ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവല്ലോ. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാരെ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കാവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യണം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ ഈ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്. വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം ഇവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്. അപ്പോൾ അവിടെ ഒരു സർക്കസിലൊരു കോമാളുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന് ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പറ്റില്ല. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായ ഒരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്
7: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും. ഫോമോ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മുടെ മുമ്പിൽ കുറേ കാലമായിട്ട് ഇരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓനെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടിനോട്. ഇതിൽ ഇൻസ്റ്റല്ലേന്ന് വെച്ചു. അവൾ ഞാൻ സറണ്ടർ ആയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തു യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്ത് എവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല ആയിട്ടില്ല ആയിട്ടില്ല. കാറ്, എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോണ് നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എൻ്റെ സ്കിന്ന്, എൻ്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എൻ്റെ ഈ ഇതിനെന്താ പറയുക പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ ചുണ്ട്. അപ്പോൾ ചുണ്ട് സർജറി ഒക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്, ചുണ്ടിൻ്റെ കോലം മാറ്റുക, ചുണ്ടിങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്തരം മാനസിക രോഗം, മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, മീൻസ് വേറെ ഒന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷനടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവനെ ഇതൊക്കെ പഠിച്ചോ സെറ്റ് ചെയ്തതാണ്, എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ല എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള, അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും, എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും, ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും, കണ്ണാടിന് മുമ്പ് പോയിരുന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം, താടി ഉണ്ടല്ലോ, താടിയല്ലിങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാം, ജോലിൽ എന്നാണ് തോന്നുന്നു പറയാം, കുട്ടികളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ. ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്, ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലൈൻ എന്ന് പറയുന്നത്. ജ്വാലൈൻ എന്നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം, അതില്ലാത്തൊരാള്
6: ശരിയല്ല,
7: അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനസ്സിന്റെ സമാധാനം, പിന്നെ അസൂയ വളരും, എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താൽ ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല, ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടെ, ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും, ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
6: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
7: അതെ, മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാർ നമസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടേ. മൂപ്പർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, മൂപ്പരതൊക്കെ പോകും, മൂപ്പരാകെ അയിമ കെട്ടിമറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനൊരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും ഇത്ര ഉറപ്പ് കിട്ടും, ഞാനിപ്പോൾ ഇത്ര എൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ ദുഹ്റും അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബ്ർ കുറയും, ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ രണ്ട് ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
6: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, അഡ്മിറ്റ് ചെയ്തിട്ടാണ്.
7: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്, വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെത് ആകണില്ല, ഞാൻ അങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല, പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.
1: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെ കുറിച്ചുള്ള അറിയിപ്പുകൾ.
8: സി എം റിസർച്ചർ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. കേരള സംസ്ഥാന സർവകലാശാലകളിലെ സ്ഥിരം ഗവേഷണ വിദ്യാർത്ഥികൾക്കായുള്ള സി എം റിസർച്ചർ സ്കോളർഷിപ്പ് 2026 ജനുവരി ബാച്ചിനായി അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി 3 ആഗസ്റ്റ്. വിജ്ഞാപനം www.dscholarship.kerala.gov.in വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 9447-09-6580.
9: കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുമ്പിലൂടെ പോകുന്ന സമയത്ത് ഉപ്പ പറഞ്ഞൊരു സംഭവം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം നമ്മളൊരു പക്ഷേ കാറിലോ ബൈക്കിലോ ഒക്കെ ആയിരിക്കും, നമ്മുടെ മുമ്പിലൂടെ പോകുന്ന മനുഷ്യന്മാര് എന്ത് തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നതെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. ഒരുപക്ഷെ രോഗികളായിരിക്കും, അല്ലെ, വേണ്ടപ്പെട്ട ആളുകൾക്ക് രോഗം വന്നിട്ട് വെപ്രാളപ്പെട്ട് നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. ഇവരൊന്നും ഒരു പക്ഷെ നാല് ഭാഗത്ത് നോക്കിയിട്ടായിരിക്കില്ല റോഡ് മുറിച്ച് എടുക്കുന്നു, നമ്മൾ മുമ്പിലൂടെ പോകുന്നൊക്കെ എന്തെങ്കിലും ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വേറെ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചാലും ഒരു രോഗം വന്നു കഴിഞ്ഞാലും ആകെ മൊത്തം ഇരട്ടായിരിക്കും മുമ്പിൽ.
6: ഈ ഒരൊറ്റ വാക്കുകൾ പലപ്പോഴും ഞാൻ ഈ ഒരു സമയത്ത് കേൾക്കുമ്പോൾ ശരിക്കും അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഏതൊരു മെഡിക്കൽ കോളേജ് ആവട്ടെ അതിൻ്റെ ഒരു കാഷ്വാലിറ്റിയുടെയും അതിൻ്റെയൊക്കെ മുന്നിൽ നമ്മളിങ്ങനെ പോയി ഹോസ്പിറ്റലുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട്ടിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അറിയാം, കുന്ദമംഗലത്തേക്കും പോകുന്നൊരു വഴി, നേരെ കുറ്റിക്കാട്ടൂർ വഴി അരീക്കോട് മാവൂർ അങ്ങോട്ടുള്ള റോഡ്, അതുപോലെ നേരെ ടൗണിലേക്കുള്ള റോഡ്, ഈ മൂന്ന് വഴികളിലൂടെ ആ ഒരു റൗണ്ട് എബൌട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു നിമിഷം ഇങ്ങനെ വെറുതെ ഒന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കുകളാണ് ശരിക്കും. കാരണം അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. ഇവരൊക്കെ ഏതൊക്കെയോ മാനസികാവസ്ഥകളിലൂടെയായിരിക്കും കടന്നു പോവുക. എത്രയോ മാരകമായ അസുഖങ്ങൾ ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാലങ്ങളായി ഹോസ്പിറ്റലുകൾക്ക് കൂട്ടിയിരിപ്പിന് വന്നു നിൽക്കുന്ന ആളുകളുണ്ടാവും. ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള അവർ സ്വന്തം മകന് വേണ്ടിയിട്ട് കാലങ്ങളായി നിൽക്കുന്ന ഉമ്മമാരുണ്ടാവും, ഉപ്പക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന മക്കളുണ്ടാവും, ഉപ്പമാരുണ്ടാവും മക്കൾക്ക് വേണ്ടി നിൽക്കുന്ന, സഹോദരിക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഒറ്റപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ഉടയവർക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്ന ഓരോ വ്യക്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ. കാരണം അതിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ അവരൊക്കെ പല ഹാലിലായിരിക്കും, അവർക്ക് ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊന്നും ചിലപ്പം ഓർമ്മയിലുണ്ടാവില്ല, അല്ലേ? നമ്മളും ആ ഒരു സ്ഥാനത്ത് പലപ്പോഴൊക്കെ വന്നിട്ടുണ്ടാവില്ലേ, ഹോസ്പിറ്റലിൽ അങ്ങനെ പോയി നിൽക്കുന്നത്. ചിലപ്പം ആക്സിഡൻ്റായിട്ട് കാഷ്വാലിറ്റിയിൽ പോയിട്ട് വിവരം കേട്ട് ഓടി വരെയായിരിക്കും മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ വരുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ജീവിതത്തെ ശരിക്കും നമുക്ക് അടയാളപ്പെടുത്തുന്നത് ഇത്തരം നിമിഷങ്ങളിലാണ്. അത്രയും വലിയ ഒരുപാട് കാര്യങ്ങളാണ്, വലിയ വിഷമമാണ് എന്ന് വിചാരിച്ച എത്രയോ തലയിൽ കൊണ്ട് പുകഞ്ഞു നടന്നിരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നിലെത്തുമ്പോൾ അത്രമേൽ അത് നിസ്സാരമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ. ജീവിതം അത്രയേ ഉള്ളൂ, ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി പോകുന്നു. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കാലങ്ങളായി ഈ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിലൂടെയും ആ റോഡ് വക്കുകളിലൂടെയും റിസൾട്ടിന് വേണ്ടി ലാബിലേക്കും മെഡിക്കൽ ഷോപ്പുകളിലേക്കും വരാനിരിക്കുന്ന ഒരു നല്ല നാളെ പ്രതീക്ഷിച്ചുകൊണ്ടും അതീവ തീവ്രമായ ദുഃഖത്തോടുകൂടിയും ഓടി നടക്കുന്ന മനുഷ്യന്മാരെ ഒന്ന് മാറി നിന്ന് നമ്മൾ അവിടേക്കൊന്ന് ചിന്തിക്കണം. നമ്മളും അവരിൽ ഒരു ഭാഗമായി പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ജീവിതം കുറേ കൂടി ആഴമുള്ളതായി നമുക്ക് തോന്നും. ജീവിതത്തിൽ കുറച്ചുകൂടി ആഴങ്ങൾ ഉണ്ടാവണമെന്നും എന്തിനു വേണ്ടി ജീവിക്കണമെന്നും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുത്തുന്ന നിമിഷങ്ങളെ ആയിരുന്നു ആ ഒരു ക്ലിപ്പിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്.

നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ വിശുദ്ധ ഖുർആൻ പഠനത്തിനുള്ള സംരംഭമാണ് ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ സൂറത്തു ഫത്തഹ് 10-ാം വചനം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ ഫത്തഹിലെ 10-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനഃപ്പാഠമാക്കിയത്. അതിൻ്റെ അവസാനത്തെ ചെറിയൊരു ഭാഗം കൂടി പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാ. അത് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. കൃത്യമായി അവസാനം വരെ കേട്ട് നന്നായി ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് ഉണർത്തി ആയത്തിൻ്റെ പാരായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്.

ഖുർആനിൽ നോക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാകും. അവിടെ അലൈഹു എന്നാണ്, അലൈഹു. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും അലൈഹി എന്നാണ് വരാറുള്ളത്. ഇവിടെ അലൈഹുല്ലാഹ,

0: സൂറത്തുൽ ഫത്തഹിലെ 10-ാമത്തെ ആയത്ത് വരെയാണ് നാം മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. 1-ാമത്തെ വചനം മുതൽ എല്ലാ ദിവസവും ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ടിരിക്കൽ നമ്മുടെ തുടർന്നങ്ങോട്ടുള്ള മനഃപ്പാഠത്തിന് നിർബന്ധമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എങ്കിലും സൂചിപ്പിക്കുകയാണ്, ഇൻഷാ അല്ലാ 11-ാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുറാൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുറാനിലൂടെ സൂറത്തുൽ ഫതഹ് 10-ാം വചനമാണ് വിശദീകരിക്കപ്പെട്ടത്. നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.

0: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഖലീൽ ആയ ഇബ്രാഹിം അലൈഹിസ്സലാം. ക്ലാസ് എടുത്തുകൊണ്ട് അനൂസ് മഞ്ചേരി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വിശേഷണമാണ് ഖലീലുള്ള, അതായത് അള്ളാഹുവിൻ്റെ ഖലീൽ എന്നുള്ളത്. എന്തായിരുന്നു അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വിശേഷണം നൽകാനുണ്ടായ കാരണം, എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, وَمَنْ أَحْسَنُ دِينًا مِمَّنْ أَسْلَمَ وَجْهَهُ لِلَّهِ وَهُوَ مُحْسِنٌ وَاتَّبَعَ مِلَّةَ إِبْرَاهِيمَ حَنِيفًا وَاتَّخَذَ اللَّهُ إِبْرَاهِيمَ خَلِيلًا. സൽവൃത്തനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിൻ്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരൻ ആരുണ്ട്? അള്ളാഹു ഇബ്രാഹിമിനെ ഖലീൽ ആയി സ്വീകരിച്ചിരിക്കുന്നു. ഈയൊരു ആയത്തിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട് തഫ്സീറു സഅദിൽ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലായി സ്വീകരിച്ചിരിക്കുന്നു, അതായത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയാണ് ഖുല്ല എന്ന് പറയുന്നത്. ഈ പദവി രണ്ട് ഖലീഫമാർക്കാണ് ലഭിച്ചിട്ടുള്ളത്, ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റൊന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്കും ആണ്. എന്നാൽ പൊതുവായ സ്നേഹം എല്ലാ മുഅ്മിനുകൾക്കുള്ളതാണ്. അള്ളാഹു ഇബ്രാഹിമിനെ ഖലീലാക്കാൻ കാരണം അദ്ദേഹം തന്നോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റുകയും പരീക്ഷണങ്ങളിൽ ശരിയായ രീതിയിൽ നിലകൊള്ളുകയും ചെയ്തതുകൊണ്ടാണ്. തഫ്സീർ സഅദിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഈ ആയത്തുമായി ബന്ധപ്പെട്ട തഫ്സീറിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് അതേപടി സ്വീകരിച്ച കാരണത്താലാണ് അദ്ദേഹത്തിന് ഖലീലുള്ള, അള്ളാഹുവിൻ്റെ ഖലീൽ എന്നുള്ള ഒരു വിശേഷണം റബ്ബ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അതിൽ ആ സ്നേഹത്തിൻ്റെ അത്യുന്നതമായിട്ടുള്ള ഖുല്ല എന്ന പദവിൽ എത്തിയത് മറ്റൊന്നും കൊണ്ടല്ല, മറിച്ച് തൻ്റെ റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ അനുസരണം കൊണ്ട് മാത്രമാണ് എന്ന് ഇബ്നു കസീർ റഹിമഹുള്ള ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു തആല വിശേഷിപ്പിച്ചത് കാണാൻ പറ്റും, വ ഇബ്രാഹീമല്ലദീ വഫാ, കടമകൾ നിറവേറ്റിയ ഇബ്രാഹിം എന്നൊരു വിശേഷണം ഇബ്രാഹിം നബിക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയും തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റും, അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ച എല്ലാ കാര്യങ്ങളും കൽപ്പിച്ച

0: എല്ലാ മതനിയമങ്ങളും ദീനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും അതിൻ്റെ ശാഖാപരമായ നിയമങ്ങളും അദ്ദേഹം പൂർണ്ണമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. ആ ഒരു കാരണത്താലാണ് അദ്ദേഹത്തിന് ഖലീലുല്ലാ എന്നുള്ളൊരു വിശേഷണം ലഭിച്ചിട്ടുള്ളത്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ തഫ്സീർ ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സലഫുകളിൽ ധാരാളം പേർ പറഞ്ഞു, അതായത് തന്നോട് കൽപ്പിക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായി നിർവഹിച്ചു, ആരാധനയുടെ ഓരോ മഖാമുകളും പൂർണ്ണമായി പൂർത്തീകരിച്ചു, അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒന്നിൽ മുഴുകുന്നതിനാൽ നിസ്സാരമായ മറ്റൊന്നിനെ മറന്നുപോകുന്നതോ വലിയൊരു കാര്യം ശ്രദ്ധിക്കുന്നതിനിടയിൽ ചെറിയൊരു കാര്യത്തെ അവഗണിക്കുന്നതോ ആയ അവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്ന് മുഫസ്സിരീങ്ങൾ ഇബ്രാഹിം നബിയുമായി സംബന്ധിച്ച് അവരുടെ ഗ്രന്ഥങ്ങൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വലിയ വലിയ പരീക്ഷണങ്ങളും പ്രബോധന ദൗത്യങ്ങളും നിർവഹിക്കുമ്പോഴും അള്ളാഹുവോടുള്ള ചെറിയ കടമകളിൽ പോലും അദ്ദേഹം യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിരുന്നില്ല. അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് ചെറിയ കടമകളെയും കണ്ടിരുന്നു എന്നുള്ളതാണ്. ഒരു കാര്യത്തിൻ്റെ വലിപ്പ ചെറുപ്പം നോക്കിയല്ല, മറിച്ച് അത് കൽപ്പിച്ചത് പ്രപഞ്ചനാഥനായിട്ടുള്ള അള്ളാഹുവാണ് എന്ന ബോധ്യമാണ് അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ മുന്നോട്ടേക്ക് നയിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഇദിബ്തല ഇബ്രാഹീം റബ്ബൂ ബികലിമാതിൻ ഫഅതമ്മഹുൻ قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال أحد الظالمين. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് സൂറത്തുൽ ബഖറയിലെ 124-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, ഇബ്രാഹീമിനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് ചില വാക്കുകൾ കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് നിറവേറ്റുകയും ചെയ്ത കാര്യവും നിങ്ങൾ ഓർക്കുക. അള്ളാഹു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യർക്ക് നേതാവാക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ സന്തതികളിൽപ്പെട്ടവരെയും നേതാക്കളാക്കണമേ. അള്ളാഹു പറഞ്ഞു, ശരി, പക്ഷേ എൻ്റെ ഈ നിശ്ചയം അതിക്രമകാരികൾക്ക് ബാധകമായിരിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അള്ളാഹു പരീക്ഷണം നടത്തിയ വാക്കുകൾ, കൽപ്പനകൾ ഏതായിരുന്നു? ഇസ്ലാമിൻ്റെ അനുഷ്ഠാനപരമായിട്ടുള്ള ചില നടപടികളായിരുന്നുവെന്നും ഇസ്മായിലിനെ ബലിയർപ്പിക്കാനുള്ള കൽപ്പന മുതലായവ ചിലതായിരുന്നുവെന്നും തൗഹീദിൻ്റെ ദൗത്യ നിർവഹണത്തിനു വേണ്ടിയുള്ള ത്യാഗ പരിശ്രമങ്ങളായിരുന്നുവെന്നും മറ്റും കാണിക്കുന്ന ഏതാനും ചില റിവായത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഇബ്നു ജരീർ റഹിമഹുള്ള ആ വാക്കുകൾ കൊണ്ട് വിവക്ഷ ഇതെല്ലാം കൂടിയായിരിക്കാം എന്ന് പറഞ്ഞതായിട്ട് അമാനി മൗലിയുടെ തഫ്സീറിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ ശാക്കിറൻ ലിഅൻഉമിഹി شاكرا لأنعمه اجتباه وهداه إلى صراط مستقيم وآتيناه في الدنيا حسنة وإنه في الآخرة لمن الصالحين. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല, അവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ അവൻ തെരഞ്ഞെടുക്കുകയും നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം നന്മ നൽകുകയും ചെയ്തിരിക്കുന്നു. പരലോകത്താകട്ടെ തീർച്ചയായും അദ്ദേഹം സൽവൃത്തരുടെ കൂട്ടത്തിലായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്തും കൊണ്ടും ഖലീലുല്ലാ എന്നുള്ള അള്ളാഹുവിൻ്റെ വിശേഷണത്തിന് യോഗ്യനാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒരു കാര്യത്തിലും, ദീനിൻ്റെ ഒരു കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ച ഇല്ലാതെ എല്ലാ കടമകളും മനോഹരമായിട്ട് ഭംഗിയായിട്ട് ഇഖ്ലാസോടുകൂടി ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ബാധിച്ചുള്ള മുസീബത്തുകളാവട്ടെ, അദ്ദേഹത്തിന് ബാധിച്ചുള്ള മറ്റുള്ള പ്രയാസങ്ങളാവട്ടെ, എല്ലാതും അദ്ദേഹം അതിൽ ഖൈർ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച കാരണത്താലാണ് അദ്ദേഹത്തിന് ഖലീലുല്ലാ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതം നമ്മൾ മനസ്സിലാക്കിയ സമയത്ത്, ആ ജീവിതത്തിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. പരീക്ഷണങ്ങളിൽ മുന്നോട്ട് പോയിട്ട് റബ്ബിൻ്റെ നിർദ്ദേശങ്ങൾ അതേപടി ചെറുതാവട്ടെ വലുതാവട്ടെ അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പടച്ച റബ്ബിന് ഏറ്റവും വലിയ ഇഷ്ടമുള്ള കാര്യമാണ് എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ ജീവിതം കൊണ്ട് നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഇബ്രാഹിം നബിയുടെ ജീവിതം പഠിക്കുന്ന നമ്മളൊക്കെ അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ഉണ്ടായിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം. ക്ലാസ് എടുത്തത് അനൂസ് മഞ്ചേരി.

0: പീസ് റേഡിയോ കഥ പറയാം. പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർ, ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന കഥ പറയാം പ്രോഗ്രാമിൽ ഇന്ന് തേൻതുള്ളികൾ അള്ളാഹു കാണും, അതുപോലെ അവധിക്കാലവും കുടുംബസന്ദർശനവും, ഈ രണ്ട് കഥകളാണ് ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലൂടെ കുട്ടികളുടെ സ്വന്തം വീട്ടി അബ്ദുസലാം മാസ്റ്റർ അവതരിപ്പിക്കുന്നത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ കഥകളൊക്കെ എല്ലാവരും കേട്ടില്ലേ? ഇത്തവണ ഉസ്മാൻ പാലക്കാട് എഴുതിയിട്ടുള്ള തേൻതുള്ളികൾ എന്ന സാരോപദേശ കഥകളിൽ നിന്നുള്ള അള്ളാഹു കാണും എന്ന കഥയാണ് നമ്മൾ ആദ്യം കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് കഥ കേട്ടാലോ? പണ്ട് പണ്ട് ഖുറ എന്നൊരു ഗ്രാമത്തിൽ ഹസൻ എന്നു പേരുള്ള ഒരു കർഷകൻ ജീവിച്ചിരുന്നു. നാട്ടുകാർക്കും വീട്ടുകാർക്കും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഹസൻ. കാരണം എന്താവശ്യത്തിനും യാതൊരു മടിയും കൂടാതെ ആർക്കും ഹസനെ സമീപിക്കാമായിരുന്നു. കഴിയുന്ന എന്ത് സഹായവും മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു മടിയുമില്ലാത്തവനായിരുന്നു ഹസൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥ മുസ്ലിമിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് നന്നായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഹസൻ അങ്ങനെയുള്ള സ്വഭാവക്കാരനായി മാറിയത്. ഹസന് മൂന്ന് മക്കളുണ്ടായിരുന്നു. ഒന്ന് ഖാസിം, രണ്ടാമത്തത് ഫാറൂഖ്, പിന്നെ അബ്ദുള്ള. ഖാസിമായിരുന്നു അവരിൽ മൂത്തവൻ. ഫാറൂഖും അബ്ദുള്ളയും ഇരട്ട സഹോദരങ്ങളായിരുന്നു. തൻ്റെ മക്കൾ വളരെ നല്ലവരായി വളരണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഹസൻ അവർക്കെല്ലാ സമയത്തും ഖുർആനിക അധ്യാപനങ്ങളും പ്രവാചകന്മാരുടെയും സ്വഹാബത്തിൻ്റെയും കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. വളരെ താല്പര്യത്തോടെ അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിരുന്ന മൂവരും ഗ്രാമത്തിലുള്ള മറ്റു കുട്ടികളെക്കാളെല്ലാം സ്വഭാവശുദ്ധിയിൽ മികച്ചു നിന്നു. ഒരു ദിവസം ഹസൻ മൂന്ന് മക്കളെയും വിളിച്ചു വരുത്തി. മൂവർക്കും ഓരോ മിഠായി വീതം നൽകി. എന്നിട്ട് പറഞ്ഞു, മക്കളെ, ഈ മിഠായി നിങ്ങൾ മൂന്ന് പേരും ആരും കാണാതെ തിന്നണം. ആരും കാണാതെ ഇത് കഴിക്കുന്നവന് ഉപ്പൊരു സമ്മാനം തരും. മിഠായി കിട്ടിയ ഉടനെ അബ്ദുള്ള പതിയെ വീടിനകത്തേക്കും അവിടെ നിന്ന് ഹാളിലേക്കും കടന്നു. ഓ, അവിടെ ഉമ്മ. അവൻ മെല്ലെ വാതിലിൻ്റെ മറവിലൊളിച്ചു. ഉമ്മ അടുക്കളയിലേക്ക് പോയതോടെ അവൻ മെല്ലെ സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി. അവിടെ ഉപ്പയുടെ മേശയുടെ അടിയിലേക്ക് വലിഞ്ഞു കയറിയിരിപ്പായി. തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന്, ഇവിടേക്ക് പോന്നത് ആരും കണ്ടില്ലെന്നും ഉറപ്പായ അവന് സന്തോഷം അടക്കാനായില്ല. എന്തായാലും ഇന്ന് ഉപ്പയുടെ മുന്നിൽ ഞാൻ തന്നെ വിജയി, അവൻ ഉറപ്പിച്ചു. മെല്ലെ മിഠായിയുടെ കടലാസ് കളഞ്ഞ് അവൻ മിഠായി തിന്നു. ഫാറൂഖാകട്ടെ, മിഠായി കിട്ടിയത് കയ്യിൽ പിടിച്ചു നിന്നുവെന്നല്ലാതെ അവിടെ നിന്നും അനങ്ങിയില്ല. ഖാസിമും ഉപ്പയും സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നതുവരെ അവൻ അവിടെ തന്നെ നിന്നു. അവർ രണ്ടുപേരും അകത്തേക്ക് കയറിയെന്ന് ഉറപ്പായപ്പോൾ അവൻ ക്ഷണ നേരം കൊണ്ട് അയൽക്കാരനായ അബ്ദുക്ക തങ്ങളുടെ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലേക്ക് ഓടിക്കയറി. ആരും തന്നെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മിഠായി അകത്താക്കി. എന്നാൽ ഖാസിം ആ മിഠായി കയ്യിൽ പിടിച്ച് അകത്തും മുറ്റത്തുമൊക്കെ മാറി മാറി നടന്നു. പക്ഷേ എവിടെയും തന്നെ ആരും കാണുന്നില്ലെന്ന് അവന് ഉറപ്പാക്കാനായില്ല. ഏത് മൂലയിൽ കയറി നിന്നാലും ചുറ്റും ആരെയും കണ്ടില്ലെങ്കിലും മുകളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹു കാണുന്നുണ്ടല്ലോ, ഇനി എന്തു ചെയ്യുമെന്നാണ് അവൻ ആലോചിക്കുക. അവൻ ഉറപ്പായി, അള്ളാഹു കാണാതെ ഇത് തിന്നുവാൻ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും കഴിയില്ലെന്ന്. ഉപ്പയാണെങ്കിൽ ആരും കാണാതെ കഴിച്ചാലാണ് സമ്മാനം തരിക എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അവൻ ആ മിഠായി തിന്നാതെ കയ്യിൽ തന്നെ പിടിച്ചു. കുറച്ചു കഴിഞ്ഞ് ഹസൻ മക്കളെ വിളിച്ചു, ചെയ്ത കാര്യങ്ങൾ ചോദിച്ചു. അബ്ദുള്ള വളരെ ആവേശപൂർവം തൻ്റെ സാഹസികത വിവരിച്ചു. ഉമ്മയെ കണ്ടപ്പോൾ വാതിലിൻ്റെ മറവിൽ ഒളിച്ചത് പറഞ്ഞപ്പോൾ ഉമ്മ മൂക്കത്ത് വിരൽ വെച്ചു. ഹോ, ഭയങ്കര. ഫാറൂഖ് താൻ ചെയ്തതും വിവരിച്ചു. കാസിം മിണ്ടാതെ നിൽക്കുകയാണ്. ഉപ്പ കാസിമിനോട് ചോദിച്ചു, താൻ എന്തു ചെയ്തു കാസിം? കാസിം കൈ മലർത്തി കാണിച്ചു. മിഠായി, അതാ അവൻ്റെ കയ്യിൽ തന്നെ. അത് കണ്ടപ്പോൾ ഫാറൂഖ് ഉറക്കെ ചിരിച്ചു. ഈ ഇക്കാക്കാക്ക് ഒരു മിഠായി പോലും ആരും കാണാതെ തിന്നാൻ പറ്റിയില്ല. ഓ, എന്തൊരു കഷ്ടം. ഉപ്പ ചോദിച്ചു, എന്തു പറ്റി കാസിം? അവൻ പറഞ്ഞു, ഞാൻ എവിടെ ഒളിച്ചിരുന്ന് തിന്നാലും അല്ലാഹു എന്നെ കാണും, അതിനാൽ എനിക്ക് ആരും കാണാതെ തിന്നാൻ പറ്റിയില്ല. ഉപ്പാക്കും ഉമ്മാക്കും അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. ഫാറൂഖും അബ്ദുള്ളയും അന്ത വിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് സമ്മാനം നഷ്ടപ്പെട്ടല്ലോ എന്ന സങ്കടത്തോടെ. കുട്ടികളെ, നമ്മൾ കാണുന്നില്ലെങ്കിലും അല്ലാഹു നമ്മെ കാണുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അവനറിയാതെയും കാണാതെയും ഒന്നും നടക്കുകയില്ല. അതിനാൽ നാം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കണം. കൂട്ടുകാരെ, രണ്ടാമത്തെ കഥ കേൾക്കണ്ടേ? അവധിക്കാലവും കുടുംബ സന്ദർശനവും. ഉപ്പ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകാനൊരുങ്ങിയ നേരം നജുവ മോൾ അകത്തേക്ക് ഓടി ചെന്നുകൊണ്ട് ചോദിച്ചു, ഉപ്പ ഞാനും കൂടെ വരട്ടെ? പുഞ്ചിരിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു, പോന്നോളൂ, ഞാൻ അങ്ങടിയിലേക്കാ. അത് കേട്ടപ്പോ അകത്തുനിന്നും ഓടി വന്നുകൊണ്ട് ഫൈസൽ പറഞ്ഞു, ഉപ്പ ഇത് അവധിക്കാലമല്ലേ, നമുക്ക് എങ്ങോട്ടെങ്കിലും ടൂറ് പോയാലോ? എന്തായാലും സ്കൂളും മദ്രസയും അവധിയാണ്, നമുക്ക് വിരുന്നു പോകാം. ഉമ്മയും ഇടപെട്ടു, എങ്കിൽ മക്കളെ നമുക്കിന്ന് നിങ്ങളുടെ അമ്മാവൻ്റെ വീട് സന്ദർശിക്കാം. ഉപ്പ അഭിപ്രായപ്പെട്ടു, നമുക്ക് ടൂറ് പോകാം ഉപ്പ. ഊട്ടിയിൽ പുഷ്പമേള നടക്കുകയാണെന്ന് എൻ്റെ കൂട്ടുകാരൻ ഫയാസ് പറഞ്ഞു, നല്ല രസമാണത്രെ കാണാൻ. ഫൈസൽ തൻ്റെ ആഗ്രഹം വീണ്ടും പ്രകടിപ്പിച്ചു. മക്കളെ, അതിനൊക്കെ കുറേ കാശ് ചെലവാണ്. കാശിന് വലിയ ചെലവില്ലാത്തതും അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്നതുമായ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സ്കൂളിൽ നിന്ന് നിങ്ങൾ ടൂറ് പോകാറുണ്ടല്ലോ, ഉപ്പ പറഞ്ഞു. ഉപ്പ, ഇടയ്ക്കിടെ നിങ്ങൾ കുടുംബങ്ങളിലേക്ക് പോകുന്നുണ്ടല്ലോ, എന്തിനാ എപ്പോഴിങ്ങനെ പോകുന്നത്? നജുവ മോൾ തൻ്റെ സംശയം പ്രകടിപ്പിച്ചു. ചിരിച്ചുകൊണ്ട് ഉപ്പ പറഞ്ഞു, അതിനെന്താ, കുടുംബസന്ദർശനം അല്ലാഹുവിൻ്റെ മതം കൽപ്പിക്കുന്ന കാര്യമാണെന്ന് മോൾക്കറിയില്ലേ? അടുത്ത കുടുംബക്കാരെ സന്ദർശിക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ? അതേ മോളെ, കുടുംബബന്ധം ചേർക്കാൻ നമ്മോട് കൽപ്പനയുണ്ട്. പതിവായി സന്ദർശിക്കണം, അങ്ങനെ അവർക്കും നമുക്കുമിടയിലുള്ള ബന്ധം മുറയാതെ നോക്കണം. ഉപ്പ വിശദീകരിച്ചു. എങ്കിൽ ഇനി ഉപ്പ പോകുമ്പോഴൊക്കെ ഞാനും കൂടെ വരും, നജുവ പറഞ്ഞു. ഞാനും വരും, ഫൈസൽ വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവർ അമ്മാവൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അമ്മാവനും കുടുംബവും അവരെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ചെന്നയുടൻ രുചികരമായ ജ്യൂസ് അവർക്ക് കുടിക്കാൻ കൊടുത്തു. അമ്മാവൻ്റെ മകൾ ഒരു പെട്ടി ചോക്ലേറ്റ് നജുവക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു, നല്ല രസമുള്ള ചോക്ലേറ്റാ, നിനക്കും ഫൈസലിനും ഞങ്ങളെ സന്ദർശിച്ചതിനുള്ള സമ്മാനാ. നജുവ അത് ഫൈസലിൻ്റെ കയ്യിൽ കൊടുത്തു. പെട്ടി തുറന്ന് അതിൽ നിന്നൊരു ചോക്ലേറ്റ് കഷ്ണം വായിലിട്ടുകൊണ്ട് നജുവ പറഞ്ഞു, അമ്മായി, ഞാനിനി ഉപ്പാൻ്റെ കൂടെ ഇടക്കൊക്കെ ഇവിടെ വരും ട്ടോ. കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം ഉപ്പ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആഹാ, നല്ല കുട്ടി, എല്ലാ കുടുംബ വീടുകളിലും പോകണം. അടുത്ത കുടുംബങ്ങൾ തമ്മിൽ ബന്ധം ചേർക്കൽ പരസ്പരമുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. ബന്ധം ചേർക്കുന്നവരോട് അല്ലാഹുവും ബന്ധം ചേർക്കും, ബന്ധം മുറിക്കുന്നവരോട് അല്ലാഹുവും ബന്ധം മുറിക്കും, അമ്മായി പറഞ്ഞു. ഉച്ചഭക്ഷണം കഴിഞ്ഞ ശേഷം മടങ്ങുമ്പോൾ നജുവയും ഫൈസലും വളരെ സന്തോഷത്തിലായിരുന്നു. അവധിക്കാലം അവസാനിക്കുമ്പോഴേക്കും എല്ലാ കുടുംബ വീടുകളിലേക്കും കൊണ്ടുപോകാമെന്ന് ഉപ്പ പറഞ്ഞപ്പോൾ അവരുടെ സന്തോഷം വർദ്ധിച്ചു.
0: പീസ് റേഡിയോയുടെ കൊച്ചുകൂട്ടുകാർ കഥയൊക്കെ കേട്ടല്ലോ അല്ലേ? രസകരമായ കഥകളാണ് കഥ പറയാൻ പ്രോഗ്രാമിൻ്റെ വിവിധ എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ അല്ലാഹു കാണും, അതുപോലെ അവധിക്കാലവും കുടുംബ സന്ദർശനവും, ഈ രണ്ട് കഥകളാണ് അൽഹംദുലില്ലാ നമ്മൾ കേട്ടത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് വി ടി അബ്ദുസ്സലാം മാസ്റ്റർ.
2: താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാഥൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരത്തിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഓർമ്മതൻ തീരത്ത് അലയടിച്ചുയരുന്ന എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചുകൊണ്ട് അഷ്റഫ് അൽഹിക്കമിയാണ് നമുക്കൊപ്പം ചേരുന്നത്.

0: നാം കേട്ടത് പീസ് റേഡിയോ സ്വരം.
1: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ നബിയ്യന വഹബീബിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മാഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നാം ഏവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആൻ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഏറെ അനുഗ്രഹങ്ങളുള്ള, ബറക്കത്തുള്ള ഒരു വേദഗ്രന്ഥമാണ്. അതിൻ്റെ പാരായണം, അതിൻ്റെ പഠനം, അതനുസരിച്ചുള്ള ജീവിതം എല്ലാം തന്നെ നമുക്ക് ഇഹത്തിലും പരത്തിലും ഖൈറു നൽകുന്നതാണ്. ഈ ഉമ്മത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും എല്ലാ നന്മകളുടെയും അടിസ്ഥാനമായി നിലകൊള്ളുന്നതും പരിശുദ്ധ ഖുർആനാണ്. നമുക്കറിയാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുവരുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ചും അറേബ്യയിലെ മക്കയിലെ ആളുകൾ, അവർ സാംസ്കാരികമായും വിശ്വാസപരമായും അതേപോലെ തന്നെ ലോക രാജ്യങ്ങൾക്കിടയിലും വളരെ മോശമായ, പ്രത്യേകിച്ചൊന്നും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, ആർക്കും കീഴടക്കണമെന്നുപോലും തോന്നിയിട്ടില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും അതിൻ്റെ അധ്യാപനങ്ങൾ സമൂഹത്തിൽ വ്യാപിക്കുകയും ചെയ്തപ്പോൾ, ആ പരിശുദ്ധ ഖുർആനിൻ്റെ ഉള്ളടക്കമനുസരിച്ചുള്ള ഒരു സമൂഹം അവിടെ വളർന്നു വന്നപ്പോൾ, വിശ്വാസരംഗത്തും സാംസ്കാരിക രംഗത്തും വളരെ ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. അതിനെല്ലാം പുറമെ ലോകം മുഴുവൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങളെ സാമ്രാജ്യങ്ങളെ കീഴടക്കുന്ന രൂപത്തിലുള്ള വലിയ ഒരു സാമ്രാജ്യമായി അറേബ്യൻ സാമ്രാജ്യം, ഇസ്ലാമിക സാമ്രാജ്യം മാറുകയും ചെയ്തു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ നന്മകളിലേക്കെല്ലാം അവരെ കൈപിടിച്ചുയർത്തിയത് പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണ്, അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ ഒരു വേദഗ്രന്ഥമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻആം 92 ആയത്ത്, 6 അധ്യായം സൂറത്തുൽ അൻആമിലെ 92 ആയത്തിൽ നമുക്ക് കാണാം. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. ഈയൊരു ഗ്രന്ഥം, നബിയെ, താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈയൊരു ഗ്രന്ഥം, മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നു. എന്തെല്ലാം ബറക്കത്തുകളാണ് ആ വേദഗ്രന്ഥത്തിനുള്ളത്, അതേപോലെ തന്നെ എപ്പോഴാണ് അതിൻ്റെ ബറക്കത്ത് നമുക്ക് കരഗതമാവുന്നത്, അതും വിശുദ്ധ വേദഗ്രന്ഥം വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതേ അധ്യായത്തിൽ തന്നെ, സൂറത്തുൽ അൻആമിൽ തന്നെ 155 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ. ഈയൊരു വേദഗ്രന്ഥം, നാം അവതരിപ്പിച്ചിട്ടുള്ള ഈയൊരു ഗ്രന്ഥം, മുബാറകുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് എന്തു വേണം? ഫത്തബിഉഹു, നിങ്ങൾ അതിനെ ഇത്തിബാഉ ചെയ്യണം, അഥവാ ഫോളോ ചെയ്യണം, അതിനെ പിൻപറ്റണം. വത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുകയും വേണം. ലഅല്ലകും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കും. അപ്പോൾ ഇവിടെ അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ആ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമെന്നത് ഫത്തബിഉഹു, നിങ്ങളതിനെ ഇത്തിബാഉ ചെയ്യണം എന്നാണ്. ഖുർആൻ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അതിൻ്റെ ബറക്കത്തുകൾ ജീവിതത്തിലുണ്ടാകുന്നത്. വത്തഖൂ, അതിലെ നിയമങ്ങളെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് നാം ജീവിച്ചാൽ ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും. എന്നാൽ സൂറത്തുൽ അംബിയയിലെ 50-ാമത്തെ വചനത്തിൽ, 21-ാം അധ്യായത്തിലെ 50-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഹാദാ ദിക്റും മുബാറകുൻ അൻസൽനാ, നാം അവതരിപ്പിച്ചിട്ടുള്ള അനുഗ്രഹീതമായ ഒരു ദിക്റാണ്, ഉത്ബോധനമാണ് ഈ ഖുർആൻ. അഫഅൻതും ലഹു മൂക്കിറൂൻ, എന്നിട്ടും നിങ്ങൾ അതിനെ നിഷേധിക്കുകയാണോ? അഥവാ ഖുർആനിനെ തന്നെ നിഷേധിക്കൽ, അല്ലെങ്കിൽ ഖുർആനിലെ ആശയങ്ങളെ നിഷേധിക്കൽ, അല്ലെങ്കിൽ ഖുർആൻ വേദഗ്രന്ഥമാണെന്നറിഞ്ഞിട്ടും അതിലെ ആശയമനുസരിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കൽ, ഇതെല്ലാം ഖുർആനിനെ നിഷേധിക്കലാണ്. അങ്ങനെ നിഷേധിക്കുമ്പോൾ ആ ഖുർആനിൻ്റെ ബറക്കത്ത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ നേരത്തെ സൂറത്തുൽ അൻആമിൽ പറഞ്ഞതുപോലെയും അതേപോലെ തന്നെ ഈ അധ്യായത്തിൽ സൂറത്തുൽ അംബിയയിൽ പറഞ്ഞതുപോലെയും ഖുർആനിനെ പിൻപറ്റുകയും അതിലെ ആശയങ്ങൾക്കനുരൂപമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അതിലെ ആശയങ്ങളെ നിരാകരിക്കുകയോ അതിനോട് വെറുപ്പ് തോന്നുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, നിനക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ ഒരു കിതാബ്, ഈ ഒരു ഖുർആൻ, മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങളെ നിങ്ങൾ ആലോചിക്കുവാനും, വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാരായ ആളുകൾ ഉത്ബുദ്ധരാകുവാനും വേണ്ടി. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമായിത്തീരുന്നത് അതിലെ വചനങ്ങളെ പാരായണം ചെയ്യുകയും ആ വചനങ്ങളിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഖുർആനിലെ വചനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ബുദ്ധിമാന്മാരായ ആളുകൾ ഉത്ബുദ്ധരായിത്തീരുകയും ചെയ്യുന്നു. ആ ഒരു ഉത്ബുദ്ധത മനുഷ്യനെ എല്ലാ അർത്ഥത്തിലും നന്മയിലേക്ക് നയിക്കുന്നു. എന്തിനേറെ പറയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കൊണ്ട് ലഭിക്കുന്ന ആത്മീയമായ നേട്ടങ്ങളെ സംബന്ധിച്ചും പാരിത്രികമായ നേട്ടങ്ങളെ സംബന്ധിച്ചും കൃത്യമായി വിശദീകരിച്ചതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹി ഹസന, പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ പോലും ആ പാരായണത്തിന് ഒരു കൂലിയുണ്ട്. വൽ ഹസനത്തു ബിആശ്രി അംസാലിഹ, അതിന് 10 പ്രതിഫലം ലഭിക്കും. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോഴേക്ക് 30 കൂലി ലഭിക്കും. ഇങ്ങനെ പാരായണം കൊണ്ടും ബറക്കത്ത് ലഭിക്കുന്ന, അതനുസരിച്ചുള്ള ജീവിതം കൊണ്ടും ഇഹത്തിലും പരത്തിലും എല്ലാ ബറക്കത്തുകളും ലഭിക്കുന്ന അനുഗ്രഹീതമായ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നാം മനസ്സിലാക്കുക. ആ ഖുർആനിനനുരൂപമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നിങ്ങൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിച്ചത് ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ക്വാളിറ്റിയിലുള്ള ഒരു ഫ്രണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളാണ് ഈ ഭൂമിയിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തി. ഒന്ന്, നിങ്ങളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് നീ ചെയ്തത് ശരിയല്ലട്ടോ എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആള്, ആൾ ഒരിക്കലും നിങ്ങളെ കുഴിയും കൊണ്ടുപോയി ചാടിക്കില്ല. രണ്ടാമത്തെ, നിങ്ങൾക്കൊന്ന് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ആളുടെ മുന്നിൽ പോയിട്ട് ഒരു പ്രജഡീസും ഇല്ലാതെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരാള്. മൂന്നാമത്തെ, നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടം വരുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാവുന്ന ആള്. ഈ മൂന്ന് ക്വാളിറ്റി ഉള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് യുവർ ഗോൾഡ് മൈൻ. നെവർ ലൂസിംഗ്.
3: അതിമനോഹരമായിട്ടുള്ള മൂന്ന് കാര്യങ്ങളെ സൗഹൃദത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ എത്രമാത്രം മനോഹരമാണ് സൗഹൃദമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരിക്ക് ബന്ധങ്ങൾ മനുഷ്യൻ്റെ ഒരു സവിശേഷതയാണല്ലോ. വ്യത്യസ്തമായ ബന്ധങ്ങളുണ്ട്. ഓരോ ബന്ധങ്ങളും അതിൻ്റേതായ അർത്ഥത്തിലും മൂല്യത്തിലും നിലനിൽക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ എന്തുമാത്രം മനോഹരമാണ് ജീവിതം. ഒരാൾ പണ്ട് പറഞ്ഞ് അങ്ങനെ വായിച്ചത് ഓർമ്മിക്കുന്നുണ്ട്. ഒരുപാട് കാലത്തിന് ശേഷം തൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, എടാ നിന്നെ കണ്ടിട്ട് എത്രയോ കാലമായി, പക്ഷെ ഇന്നും എൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്കൊരു പഴക്കമില്ല. നമ്മൾ കാണാതിരിക്കുന്ന പഴക്കേ ഉള്ളൂ, പക്ഷെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾക്ക് എനിക്ക് പഴക്കമില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ മൂന്ന് ക്വാളിറ്റിയിൽ ഒന്നാമത്തെ പറഞ്ഞെന്താണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് അല്ലേ. എന്ത് തുറന്ന് പറയാൻ കഴിയുക, വിശ്വസിക്കുക. അപ്പോൾ അവിടെ പരസ്പര വിശ്വാസ്യത ഉണ്ടാവുക എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പം സംസാരിക്കുമ്പോൾ അങ്ങനൊരു വിശ്വാസ്യത ഉണ്ടെങ്കിൽ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ അവിടെ പറയും, ഓനോട് പറഞ്ഞ് മറ്റവനോട് പറയും. അപ്പോൾ ഒരു വിശ്വാസ്യത ബന്ധത്തിൽ തോന്നിയിട്ടില്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കില്ല. അപ്പോൾ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടും. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആവാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ തുറന്ന് പറയാം. പിന്നെ ഇല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തെറ്റിത്തിരുത്തുക. ചെറുക്ക് പറയുക, എന്താ തെറ്റിത്തിരുത്തുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് കൂടുതലുള്ളത്. എങ്ങനെ രണ്ട് രൂപത്തിൽ തെറ്റിത്തിരുത്തും. ഒന്ന്, അവനൊന്ന് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ അവൻ്റെ അഭിമാനത്തെപ്പോലും പരിഗണിക്കാതെ പബ്ലിക്കിൻ്റെ ഇടയിൽ ഇട്ടിട്ട് ജഡ്ജ് ചെയ്ത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നത്. മറ്റൊന്ന് പേഴ്സണലായിട്ട് കണ്ടിട്ട് അവൻ്റെ ഗുണം ആഗ്രഹിച്ചു കൊണ്ടുള്ള തെറ്റിത്തിരുത്തൽ. അങ്ങനത്തെ എത്ര സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പിന്നെ അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം എന്നുള്ളതെന്നറിയില്ല, ചിലപ്പോൾ അങ്ങനെ എണ്ണ എല്ലാവരും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല. ഉണ്ടാവുമോ എല്ലാവരും എല്ലാ സൗഹൃദങ്ങളും വന്നിട്ട് നമ്മളോട് അങ്ങനെ നിങ്ങൾ ചെയ്ത്? ആ ശരിക്ക് പലരും നല്ല സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം, പക്ഷെ ചിലർ ഈ തെറ്റിത്തിരുത്തൂല. അത് വലിയൊരു ഒരു എന്താ പറയുക, തെറ്റിത്തിരുത്തണം. ശരിക്ക് നമ്മൾ തിരുത്തണോ നമ്മൾ ആലോചിക്കണം അല്ലേ.
4: അതെ അതെ. ഈ ചങ്ക് ബ്രോ അല്ലേ, ഇപ്പോൾ എല്ലാം അതാണല്ലോ.
3: അതെ അതെ.
4: ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ അങ്ങനെ പിന്നെ ബൈക്കിൽ വന്ന് മുറ്റത്ത് നിർത്തിയിട്ട് പറയാണ്, ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് തീരുമാനിക്കണം. അവർ ആ സ്ഥലത്തേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ കൃത്യമായ ലക്ഷ്യമോ ഒന്നുമില്ല. ഒരു എന്താ പറയുക, അങ്ങനത്തെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സുഹൃത്ത് യഥാർത്ഥ സുഹൃത്തുക്കളെ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് നല്ലൊരു ഒരു മൂന്ന് മെസ്സേജുകളാണ് ഇപ്പോൾ വന്നത്.
3: എന്തിനു കട്ടക്ക് കൂടെ നിൽക്കുമെന്ന് പറയും, അതിൽ ചില അടിവരേണ്ട കാര്യമുണ്ട്. എന്തിനു കട്ടക്ക് കൂടെ നിൽക്കലല്ല, സെലക്റ്റീവ് ആയിരിക്കണം. അതും വേണ്ടടാ, അതും നമുക്ക് നമ്മളുടെ നയരേഖ തീരുമാനിക്കുന്നത് ശരിക്കും നമ്മുടെ വിശ്വാസത്തോടനുബന്ധിച്ചുള്ള മൂല്യങ്ങളെ കുറിച്ചുള്ളതായിരിക്കണം നയരേഖ. അപ്പോഴാണ് ഒരു സുഹൃത്താവുള്ളൂ. മറ്റേത് ഏത് തോന്നിവാസങ്ങളിലേക്കും കൂട്ടുകൂടുന്ന കുറേ കൂട്ടങ്ങൾ മാത്രമാണ്.
4: സുഹൃത്തുക്കൾ ചെയ്യുന്നതൊക്കെ നമ്മളും ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു സുഹൃത്ത് ബന്ധം നിലനിർത്താൻ കഴിയൂല. അതിൻ്റെ പേരിലാണ് പലരും ആ സുഹൃത്ത് ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ സെലക്റ്റീവാണ്. അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു സാധനം ഒരു വാങ്ങിക്കണം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് പോയി നമുക്കിഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ നല്ല അന്വേഷിച്ചിട്ട് തന്നെ അത് കണ്ടെത്താറുള്ളൂ അല്ലേ. ഇഷ്ടപ്പെട്ട ബ്രാൻഡാണ് അതെന്തും ആവട്ടെ. പക്ഷേ ഈയൊരു സെലക്ഷൻ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലുണ്ട് അല്ലേ.
3: ഓ,
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സുഹൃത്തായി കണ്ടത് ആരായിരുന്നു?
3: അബൂബക്കർ സിദ്ദീഖ്.
4: അതിനൊരു കാരണം ആ സുദ്ദീഖ് എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെയാണല്ലോ,
3: ആ വിശ്വാസ്യതയാണ്. നബി വിശ്വസിച്ചു എന്തിലും അല്ലേ, ആത്മാർത്ഥമായി വിശ്വസിച്ചു.
4: അപ്പം നമുക്ക് അതിലൊക്കെ ആരെ സുഹൃത്താക്കണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നാട്ടുകാരൊക്കെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരുപാട് യാത്രകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ? യെസ്, എങ്കിൽ
3: വിശ്വസിച്ചു,
4: ഞാൻ വിശ്വസിച്ചു. അതാണ് സുഹൃത്ത്. ഇപ്പം നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിലെ ഫീലിംഗ് ആണ്, നമുക്ക് തോന്നിയതാണ് അല്ലേ. അതിപ്പോൾ അത് അതേപോലെ അംഗീകരിക്കുന്ന ഒരു സുഹൃത്താണ് ശരിക്കും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത്. മറിച്ച് അതോടൊപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സുഹൃത്ത് ബന്ധങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ ആഗ്രഹങ്ങൾ അതേപോലെ അത് ചെയ്യാമെന്ന് പറയുന്ന സുഹൃത്ത്. നേരത്തെ പറഞ്ഞല്ലേ ബൈക്കിലിരുന്ന് സുഹൃത്തിന്റെ ആഗ്രഹം എന്താണെന്ന്, ഊട്ടി പോകലാണ്. ഇന്ന് ഊട്ടി പോകലാണ്, ഊട്ടിക്കുള്ള യാത്ര എന്തോന്നും ചിന്തിക്കണില്ല. അത് ആ ഒരു നമ്മൾ ഊട്ടി പോകുന്നില്ലെങ്കിലും നമ്മുടെ സുഹൃത്തിന് ഊട്ടി പോകാൻ ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം യാത്ര സേഫാണോ എന്നൊക്കെ നോക്കിയിട്ട് നെല്ലും പതിരും തിരിച്ച് കൊടുക്കുന്നവനായിരിക്കണം യഥാർത്ഥ സുഹൃത്ത് എന്നുകൂടി.
3: നമ്മളെ ആവശ്യവും അതുപോലെ നമ്മൾ സുഹൃത്തിൻ്റെ ആവശ്യം ഇതിന് യോജിക്കുന്നുണ്ടോ പരസ്പരം, അല്ലെ, അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെയുള്ള പ്രധാനം ഒന്ന് തെറ്റിതിരുത്തണം, മറ്റൊന്ന് ആപത്തിൽ കൂടെ നിൽക്കുക, പ്രയാസം ഉണ്ടാവുമ്പം സഹായിക്കാനുണ്ടാകും എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം പറഞ്ഞ കാര്യമാണ് ശരിക്കും അങ്ങനെ ഒരു പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിയുടെ കൂടെ ഓരോ അബൂക്കറല്ലാനെ കുറിച്ച് പറയാം, എൻ്റെ ഖലീൽ പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ, ഓരോ പ്രതിസന്ധികൾ റസൂലിൻ്റെ കൂടെ ഉണ്ടായ അബൂക്കർ സിദ്ദീഖുള്ളാണ്. അപ്പോൾ അത് ജീവിതത്തിൽ സൗഹൃദങ്ങൾ അല്ലേ, നല്ല നല്ല സുഹൃത്തുക്കളെ കുറിച്ച് ഉപമിച്ചിട്ടുള്ളത് തന്നെ നബി എന്താണ് അത്ര വിൽക്കുന്നവനെ പോലെയാണെന്ന് പറഞ്ഞല്ലോ.
4: അങ്ങനെ ആവണം.
3: അപ്പം അങ്ങനെ ആവണം. അപ്പം നമ്മൾ
4: നമ്മളിപ്പോൾ ഈ സലംക ഈ സുഹൃത്ത് ബന്ധങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റിയത്, നമ്മൾ ഇപ്പോൾ സുഹൃത്തുക്കൾക്ക് ആക്സിഡൻ്റൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാവണം. ആ ഒരു സമയത്താണ് നമ്മൾ ആക്സിഡൻ്റ് വാർത്ത കേട്ട് അവർ ഹോസ്പിറ്റലിൻ്റെ ഐ സി യുവിൽ ആ ഒരു സങ്കടത്തോടെ നിന്ന് ബന്ധുക്കളും കുടുംബങ്ങളും നിൽക്കുന്നത് പോലെ തന്നെ അവർ നിൽക്കും. ഒരുപക്ഷെ അവരെക്കാൾ രാത്രി ഉറക്കമൊഴിച്ച് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അവരുടെ വാപ്പയുമ്മയൊക്കെ രാത്രി ഉറക്കമൊഴിച്ച് നിൽക്കുന്നത് കണ്ട് പ്രയാസപ്പെട്ട് സുഹൃത്തുക്കളായിരിക്കും ഐ സി യു കിടക്കുന്ന രോഗിക്ക് വേണ്ടിയിട്ട് അവർക്ക് അത്യാവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന് കൊടുക്കുക. അങ്ങനത്തെ സുഹൃത്തുക്കളും അപ്പോൾ ആപത്ത് വരുന്ന സമയത്തുള്ള സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ അങ്ങനൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ ക്വാളിറ്റികളാണ് ആദ്യത്തെ
3: ഉണ്ടായിരിക്കേണ്ടത്. ഒരു ഒരാൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അയാൾ മരണപ്പെട്ടു, തൻ്റെ സുഹൃത്ത് മരണപ്പെട്ടതിനെ കുറിച്ച് പറയണം. മരിക്കുന്നവരെ ആത്മാർത്ഥമായ ബന്ധം ഉണ്ടായിരുന്ന മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അപ്പോൾ അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. ഇത് ഇടക്കിടക്ക് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാത്രമായിരുന്നില്ല, ഒരുപാട് ആളുകൾക്ക് ആത്മാർത്ഥമായിട്ടൊരു സുഹൃത്തായിരുന്നു. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ആ സൗഹൃദങ്ങളിൽ നിന്ന് അവർക്ക് പ്രാർത്ഥന കിട്ടുന്നു. അതുകൂടി മരണപ്പെട്ടതോടുകൂടി തൻ്റെ സുഹൃത്ത് അപ്രത്യക്ഷനാവുന്നില്ല, അവന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം പ്രാർത്ഥനയിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം നമ്മൾ സൗഹൃദം അതിൻ്റെ എൻഡ് അത് പരലോകമായിട്ടുള്ള, അതാണല്ലോ റസൂല് പറഞ്ഞത്, അവിടേക്ക് കൂട്ടാണ്. അവസാനം പറയരുത് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൂട്ടിയിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പറയുന്ന വിരൽ കടിക്കുന്നൊരു നിമിഷം പറയുന്നുണ്ടല്ലോ. സൗഹൃദങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വ്യക്തിത്വ നില തീരുമാനിക്കുന്നിടത്തും വഴി തിരിച്ചു വിടുന്നിടത്തും ഒക്കെ പല സൗഹൃദങ്ങളാണ്. പൊതുവെ രക്ഷിതാക്കൾ അപ്പോഴും അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളെ കുട്ടിയെ നമ്മളൊരിക്കലും ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നിടത്തല്ല അവൻ്റെ ആറ്റിറ്റ്യൂഡുകൾ തീരുമാനിക്കപ്പെടുന്നത്, അവൻ്റെ സുഹൃത്തുക്കൾ പറയുന്നിടത്താന്നുള്ളത് ഒരു മുൻകൂട്ടി ചിന്ത ഉണ്ടാവുകയും അതുകൊണ്ട് എൻ്റെ കുട്ടീൻ്റെ സൗഹൃദങ്ങൾ ആരാണ് നേരത്തെ തീരുമാനിക്കപ്പെടാൻ അതും ചിന്തിക്കാനും കഴിയണം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നല്ല സൗഹൃദങ്ങളിലേക്ക് അവരാക്കിയിട്ട് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നല്ല വഴി കിട്ടി. നേരെ മറിച്ച് നമ്മൾ അവൻ്റെ അവൻ ഇഷ്ടപ്പെട്ടവരൊക്കെ കൂടിക്കൊള്ളട്ടെ എന്നൊരു തീരുമാനം നമ്മൾ അവിടെ ഒരു ചോയ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടപെടലോ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ്റെ കൂട്ടങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ആൾ ഈ വഴിവിട്ട ആൾക്കൂട്ട കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി പോവുകയും ഇന്നലത്തെ ചിന്തയിൽ പറഞ്ഞില്ലേ ആ കൂട്ടുകാർ ഒന്നിച്ചു കൂടിയിട്ടാണ് അധ്യാപകന് വരെ അടിച്ചത്. അവിടെയൊന്നും വേണ്ടടാ എന്ന് പറയാൻ അവിടെ ഞാനതിലില്ല, നമുക്കതിൽ വേണ്ട. അപ്പോൾ അവിടെ വേഗം ആൾക്കൂട്ടവിടെ ആ കൂട്ടത്തിലുള്ള ആൾ തീരുമാനിക്കപ്പെടും വേണ്ട നല്ലതല്ല, അപ്പം മാറി നിൽക്കും. അതൊക്കെ നല്ലതാണെന്ന് കൂട്ടം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ പോവുകയും ചെയ്യും.
4: സുബ്ഹാനല്ലാഹ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടിരുന്നൊരു ക്വാളിറ്റിയിലേ, അതായിക്കഴിഞ്ഞാൽ മുസ്ലിമിന് ഒരു വിശ്വാസം നന്നായി കഴിഞ്ഞാൽ കിട്ടാവുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണല്ലേ?
5: പീസ് റേഡിയോ, റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദു സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കി പീസ് റേഡിയോ ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ സത്യസന്ധരുടെ പദവി എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുക്കുന്നു മുജീബ് റഹ്മാൻ സ്വലാഹി.
6: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റിയാദു സ്വാലിഹീനിലെ നാലാമത്തെ അധ്യായമാണ് ബാബു സിദ്ഖ്, സത്യം പറയുന്നതിൻ്റെ പ്രാധാന്യവും അതുവഴി കിട്ടുന്ന നേട്ടവും പ്രതിഫലവും. ഇത്തരം വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആകുകയും ചെയ്യുക. ഈ ആയത്ത് നേരത്തെ നമ്മൾ തൗബയുടെ അധ്യായത്തിൽ ചർച്ച ചെയ്തതാണ്. കഅബ റളിയല്ലാഹു അൻഹുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരങ്ങളുടെയും ചരിത്രം പറഞ്ഞ വേളയിൽ, അഥവാ തബൂക്ക് യുദ്ധത്തിന് പോകാതെ പിന്തുനിന്ന മൂന്ന് സ്വഹാബികളുടെ വിഷയം ചർച്ച ചെയ്ത വേളയിൽ വിശദമായി നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. വസ്വാദിഖീന വസ്വാദിഖാത്ത് സൂറത്ത് അൽ അഹ്സാബിലെ ഇതേപോലെയുള്ള മറ്റൊരു വിഷയമായത്താണ് സൂറ അൽ അഹ്സാബിലെ 35-ാമത്തെ വചനം. സത്യം പറയുന്ന പുരുഷന്മാർ, സത്യം പറയുന്ന സ്ത്രീകൾ, അവർക്കല്ലാഹു അഅദ്ദ ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ, അല്ലാഹു തആല അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും സജ്ജമാക്കി വച്ചിട്ടുണ്ട്. ഫലൂ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും, സൂറത്ത് മുഹമ്മദിലെ 21-ാമത്തെ വചനം. അവർ അള്ളാഹുമായി സത്യം പുലർത്തിയിരുന്നുവെങ്കിൽ, അഥവാ കളവു പറയാതെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അവ യഥാവിധി പാലിച്ചിരുന്നുവെങ്കിൽ അതവർക്ക് ഏറ്റവും ഉത്തമമാകുമായിരുന്നു എന്നിങ്ങനെ സത്യത്തെ, അതിൻ്റെ സത്യം പറഞ്ഞാൽ കിട്ടുന്ന നേട്ടവും പ്രതിഫലവും അതെല്ലാം വിശദമായി പറയുന്ന സമാനമായ ധാരാളം ആയത്തുകൾ കാണാം. അപ്പോൾ എന്താണ് ഈ സിദ്ഖ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ സത്യം പറയണം, അതിൻ്റെ ശ്രേഷ്ഠതകളെല്ലാം പറഞ്ഞു. ഒഴിയ ഹദീദിൽ അത് വിശദമായി വരികയും ചെയ്യും. എന്താണ് സിദ്ഖ് എന്നതിൻ്റെ നിർവചനം? സിദ്ഖ് എന്നതിന് നൽകപ്പെട്ടിട്ടുള്ള നിർവചനം, ഹുവ ഇസ്തിവാ ഉസ്സിർരി വൽ അലാനിയ വൽ ളാഹിരി വൽ ബാത്തിൻ എന്നാണ്. ഇസ്തിവാ ഉസ്സിർരി വൽ അലാനിയ, രഹസ്യവും പരസ്യവും ഒരേപോലെയാകുക, അതുപോലെ ഉള്ളും പുറവും അകവും പുറവും ഒരുപോലെയാകുക, അതിനാണ് സിദ്ഖ് എന്ന് പറയുന്നത്. കാപട്യമോ കപടത അല്ലെങ്കിൽ പ്രകടനപരത, ശിർക്ക് ഇതൊന്നും വരാതിരിക്കുക എന്നർത്ഥം. അപ്പോൾ ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫൽ മുറാഇ മഥലൻ ലൈസ ബിസ്വാദിഖ്, പ്രകടനപരതയുള്ളവൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ, റിയാ ഉള്ളവൻ, അവൻ യഥാർത്ഥത്തിൽ സ്വാദിഖ് അല്ല. കാരണം അവൻ ജനങ്ങളുടെ മുമ്പിൽ ആബിദാണ് എന്ന് പ്രകടിപ്പിക്കുകയും വാസ്തവത്തിൽ അങ്ങനെയല്ല, അവൻ ഉള്ളിൽ വേറൊന്ന് മറച്ചു വെക്കുകയും ചെയ്യുന്നു. ജനങ്ങളെ കാണാനും അവരിൽ നിന്ന് എന്തെങ്കിലും നേടാനും വേണ്ടി ആ രീതിയിൽ ചെയ്യുന്ന മുറായി അവൻ സ്വാദിഖല്ല. കാരണം അവൻ ജനങ്ങളുടെ മുമ്പിൽ മാത്രമാണ് നല്ല വെള്ളയായി ചമയുന്നത്. അവൻ്റെ നിയത്ത് ശരിയല്ല, സിദ്ഖില്ല, സത്യസന്ധമല്ല എന്നതുകൊണ്ട്. അതേപോലെ വൽ മുശ്രിക്കു മഅല്ലാഹ് ലൈസ ബിസാദിഖ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവൻ അവനും യഥാർത്ഥത്തിൽ സ്വാദിഖ് അല്ല. കാരണം അല്ലാഹുവിനെ മാത്രം അവകാശപ്പെട്ട കാര്യത്തിൽ മറ്റുള്ളവരവൻ പങ്കു ചേർക്കുക വഴി അവൻ്റെ സത്യസന്ധതയ്ക്ക് പോറലേറ്റിരിക്കുന്നു എന്നർത്ഥം. അതുപോലെ വൽ മുനാഫിഖ് ലൈസ ബിസാദിഖ്, കപടൻ അവനെ സംബന്ധിച്ചും സിദ്ഖ് ഉള്ളവനാണ് അല്ലെങ്കിൽ സത്യസന്ധനാണ്, സാദിഖാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അവൻ ഈമാൻ പ്രകടിപ്പിക്കുകയും കുഫർ മറച്ചു വെക്കുകയും ചെയ്യുന്നവനാണ്. അതാണല്ലോ നിഫാഖ് എന്ന് പറഞ്ഞാൽ ഇളഹാറുൽ ഈമാൻ വക്കത്മാനുൽ കുഫർ എന്നാണ് നിഫാഖിൻ്റെ നിർവചനമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇളഹാറുൽ ഈമാൻ, ഈമാൻ പ്രകടിപ്പിക്കും, വക്കത്മാനുൽ കുഫർ സത്യനിഷേധത്തെ മറച്ചു വെക്കുകയും ചെയ്യും. ഉള്ളിൽ കുഫറാൻ പുറമെ ഈമാൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കുകയാണ്. അങ്ങനെയുള്ള മുനാഫിഖ് അവനേതായിരുന്നാലും അവനെ സംബന്ധിച്ച് സ്വാദിഖ് എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ മുബ്തദിഉ, മതത്തിൽ നൂതനമായ കാര്യങ്ങൾ ഉണ്ടാക്കി അത് ചെയ്താൽ അല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ബിദഅത്ത് ചെയ്യുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചും യഥാർത്ഥത്തിൽ സ്വാദിഖ് എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. കാരണം അവൻ പ്രത്യക്ഷത്തിൽ പ്രവാചകൻ്റെ ആളാണ് എന്ന് വരുത്തി തീർക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് അവനും യഥാർത്ഥത്തിൽ സ്വാദിഖ് എന്ന വൃത്തത്തിൽ വരുന്നവനല്ല എന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ നിർവചനം ചർച്ച ചെയ്യുന്ന വേളയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ നാലഞ്ച് വിഭാഗം ആളുകളുടെ അവസ്ഥ, അവരാരും സ്വാദിഖല്ല എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. സിദ്ഖിന് സത്യസന്ധർക്ക് വലിയ സ്ഥാനം വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. പ്രവാചക വചനങ്ങളിലും അത് കാണാം. ഉദാഹരണമായി വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്ത് അന്നിസായിലെ

0: രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ ഇവരോടൊപ്പമായിരിക്കും സ്വർഗത്തിൽ എന്ന്. അപ്പൊ ഇവിടെ പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞ ഉടനെയാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് രക്തസാക്ഷികളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സിദ്ദീഖുകളുടെ, പരമസത്യസന്ധരായ ആളുകളുടെ സ്ഥാനം, അത് പ്രവാചകന്മാരുടെ താഴെയും ശുഹദാക്കളുടെ മീതയുമാകുന്നു എന്ന് പണ്ഡിതന്മാർ ഈ ഹദീആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാം. അത്രയും വലിയ സ്ഥാനമാണ് സിദ്ഖിന് ഉള്ളത് എന്ന്. അതേപോലെ വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ട, ഇതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന നിർവഹിക്കുവാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളും കാണാം. സൂറ അൽ ഇസ്രായിലെ 17-ാമത്തെ അധ്യായം, സൂറ അൽ ഇസ്രാ, അതിലെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ എന്ന് പറയാൻ, പ്രാർത്ഥിക്കാൻ, എൻ്റെ നാഥ, എൻ്റെ റബ്ബേ, അദ്ഖിൽനി, എന്നെ നീ പ്രവേശിപ്പിക്കണേ, മുദ്ഖല സിദ്ഖിൻ, സത്യത്തിൻ്റെ പ്രവേശന സ്ഥലത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ച, അതുപോലെ മുഖ്റജ സിദ്ഖ്, പുറപ്പെടുന്നതിലും സത്യസന്ധമായ സ്ഥലം, പുറപ്പെടുന്ന സ്ഥലവും പ്രവേശിക്കുന്ന ഇടവും എല്ലാം സത്യസന്ധമാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കാൻ, അതാണ് അതിൻ്റെ ആശയം. ഇവിടെ മുദ്ഖല സിദ്ഖ്, മുഖ്റജ സിദ്ഖ് എന്നുകൊണ്ടുള്ള ഉദ്ദേശ്യം, ഇമാം ഖത്താദ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്, മുദ്ഖൽ പ്രവേശിക്കുന്ന സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മദീനയാണെന്നും പുറപ്പെടുന്ന സ്ഥലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കയാണ് എന്നും ഖത്താദ റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം താബിഈ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ്. അതേപോലെ അബ്ദുറഹ്മാൻ ബിനു സയ്യിദ് ബിനു അസ്ലം, അവരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടതായി കാണാം. മഹാനായ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ല ഈ അഭിപ്രായത്തെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. ഇതിനർത്ഥം ഖത്താദ റഹിമഹുല്ലയും ഇബ്നു ജരീർ റഹിമഹുല്ലയും അബ്ദുറഹ്മാൻ ബിനു സയ്യിദ് ബിനു അസ്ലം റഹിമഹുല്ലയും ഒക്കെ പറഞ്ഞത് തെറ്റാണ് എന്നല്ല. അവരെല്ലാം മക്ക മദീന എന്ന് പറയുന്നത് ഉദാഹരണം പറഞ്ഞുകൊണ്ടുള്ള വിശദീകരണമാണ്. അതല്ലാതെ മക്കയും മദീനയും മാത്രമാണ് ഉദ്ദേശ്യം എന്ന അർത്ഥത്തിലാണ് എന്നല്ല. ഉദാഹരണങ്ങളിലൂടെ ആയത്തിന് തഫ്സീർ പറഞ്ഞതാണ്. അതല്ലാതെ അവിടെ മക്കയും മദീനയും മാത്രമേ ഉദ്ദേശിക്കാവൂ എന്ന അർത്ഥത്തിലല്ല അവർ വ്യാഖ്യാനിക്കുന്നത്. മൊത്തത്തിൽ സിദ്ഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൽ വരും എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അതാണ് ആയത്തിൻ്റെ താല്പര്യം. അപ്പോൾ ആ ആയത്തിൽ നിന്ന് സിദ്ഖിൻ്റെ പ്രാധാന്യവും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ നിർവഹിക്കണമെന്ന കാര്യം അതിലടങ്ങിയിട്ടുണ്ട്. മറ്റു വിഷയങ്ങൾ ഇൻഷാല്ലാ ഒഴിയെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ്സാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാലുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ ഇന്ന് സത്യസന്ധരുടെ പദവി എന്ന വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന

0: ആരെങ്കിലും കാണും, അവനല്ല അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഒരു ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാ ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏതു മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ള് പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ ആസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ ആസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്. ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ ആസർ. സൂറത്തുൽ ആസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ആസ്ർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഹുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷെറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ ചിന്തകൾ. മൂക്കിന്റെ പാലത്തിന്റെ വളവ് ചികിത്സിക്കേണ്ടതുണ്ടോ? അവതരണം ഡോക്ടർ അഹ്സനുസമാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. മൂക്കിന്റെ പാലത്തിന്റെ വളവ് ചികിത്സിക്കേണ്ടതുണ്ടോ? ഇതാണ് ഇന്നത്തെ വിഷയം. സാധാരണ ആളുകൾ പലപ്പോഴും പറയാറുള്ളൊരു വിഷയമാണ്, എനിക്ക് സ്ഥിരമായി അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം വരാറുണ്ട്, പണ്ട് എവിടെയോ ഏതോ ഒരു ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടെന്ന്. ഇതാണോ എൻ്റെ അസുഖത്തിന് കാരണം എന്നുള്ളത് ചോദിക്കാറുണ്ട്. മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 70% ആളുകളിലും മൂക്കിന് പാലത്തിന് വളവുണ്ട് എന്നുള്ളതാണ് കാണാറുള്ളത്. അപ്പോൾ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 70 പേരുടെ മൂക്കിനും വളവുണ്ടാവും. ഈ മൂക്കിൻ്റെ പാലം വളഞ്ഞു എന്ന് വിചാരിച്ച് അതിനെ ചികിത്സിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും മൂക്കിൻ്റെ പാലം വളഞ്ഞതുകൊണ്ട് ആളുകളെ ഒരു പ്രയാസവും ഉണ്ടാക്കാറില്ല, ആളുകൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാറില്ല. എന്നിരുന്നാലും ചില ആളുകൾക്ക് മൂക്കിൻ്റെ പാലത്തിന് വളവ് അത് നല്ല രീതിയിലുള്ള വളവാകുമ്പോൾ ആ ഭാഗത്തിലൂടെ ഉണ്ടാകുന്ന ശ്വാസത്തിന് തടസ്സം നേരിടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 10-15 വയസ്സ് കഴിഞ്ഞാൽ മൂക്കിലൂടെ ആ ശ്വസിക്കുമ്പോൾ ആ ഭാഗം അടഞ്ഞ പോലെയുള്ളൊരു ഫീൽ ഉണ്ടാകും. അത്തരം വ്യക്തികൾക്ക് നമ്മൾ മിക്കവാറും അത് ശരിയാക്കി കൊടുക്കേണ്ടി വരും. അതുപോലെ ചില വ്യക്തികൾക്ക് മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവ് കാരണം സ്ഥിരമായി സൈനസൈറ്റിസ്, മൂക്കിൽ കഫം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപൂർവമായി ചില ആളുകൾക്ക് മൂക്കിൻ്റെ പാലത്തിന് വളവുണ്ടായി, പാലം കൂർത്ത് മൂക്കിൻ്റെ മറ്റ് വശത്തേക്ക് തട്ടി ശക്തമായി ചീറ്റുന്ന സമയത്ത് രക്തം പൊടിയുന്നൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മൂക്കിൻ്റെ പാലം കൊണ്ട് ഉണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് സർജറി ചെയ്ത് ശരിയാക്കേണ്ടതുണ്ടോ. മൂക്കിൻ്റെ പാലം വളവ് കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് ചികിത്സ തേടേണ്ടതില്ല എന്നുള്ളതാണ്. പിന്നെ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യം, മൂക്കിൻ്റെ പാലത്തിന് വളവ് കൊണ്ടാണോ എനിക്ക് വിട്ടുമാറാത്ത ജലദോഷം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ജലദോഷം തീരെ മാറാത്തതെന്നുള്ളത്? അതിന് മറുപടിയായി പറയാനുള്ളത്, മിക്കവാറും ഇത്തരം വ്യക്തികൾക്ക് അലർജിയുമായി ബന്ധപ്പെട്ട അസുഖം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അലർജി കൂടി തുമ്മലൊക്കെ കൂടുമ്പോൾ പ്രത്യേകിച്ച് മൂക്കിൻ്റെ പാലത്തിന് വളവുള്ള വ്യക്തികൾക്ക് മൂക്കടപ്പ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അലർജിയെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിനുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അവർക്കുള്ള ലക്ഷണങ്ങൾ മാറാറുണ്ട്. അല്ലാതെ മൂക്കിൻ്റെ പാലവും അലർജിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ അല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ, മൂക്കിൻ്റെ പാലത്തിൻ്റെ വളവിന് ചികിത്സിക്കേണ്ടതുണ്ടോ എന്ന വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ അഹ്സനുസമാൻ.
5: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ വരമൊഴി.
6: ഷാമില ശംസുദ്ദീൻ അവരുടെ ഒരു മെസ്സേജാണെന്ന് വായിക്കാനുള്ളത്.
7: യെസ്, കൊടുക്കാറുണ്ട്. എല്ലാ മാസവും റിമൈൻഡർ വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഉള്ളതുപോലെ കൊടുക്കും. റബ്ബ് സ്വീകരിക്കട്ടെ. എൻ്റെ ഉമ്മയും കൊടുക്കും, എൻ്റെ ഫോണിൽ നിന്ന് അയക്കും. ഈ സംവിധാനമുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു സ്വതക്ക നൽകണം എങ്കിൽ ആളെ അന്വേഷിച്ച് പോവേണ്ട. വളരെ ഉപകാരം ഇതിൻ്റെ തുടക്കക്കാർക്കും നിലനിർത്തുന്നവർ റബ്ബിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആമീൻ എന്നാണ് നമ്മുടെ ഷാമില ശംസുദ്ദീൻ ഈ ഒരു ശ്രോതാവ് ഫീഡ്ബാക്കിലൂടെ അയച്ചതല്ലേ.
6: തീർച്ചയായിട്ടും പീസ് റേഡിയോ അതിൻ്റെ പിന്നെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളുടെ ഇത്തരം കമൻറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും റേഡിയോയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് ആക്കം കൂട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പീസ് റേഡിയോയുടെ പിന്നെ ഇങ്ങനെയുള്ള ചലനങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ ഇതിൻ്റെ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനുമപ്പുറം ഈ റേഡിയോയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അതിൻ്റെ സാമ്പത്തിക ചെലവുകളിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ സമാഹരണം നടക്കുമ്പോഴും അല്ലാത്ത സമയങ്ങളിലുമൊക്കെ പല ശ്രോതാക്കളും അവരുടെ ഒരു മാസത്തിലെ ഒരു ദിവസം തീരുമാനിച്ച് അല്ലെങ്കിൽ ഡേറ്റ് തീരുമാനിച്ച് ആ ഡേറ്റിൽ കൃത്യമായൊരു സംഖ്യ, അത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അത് അവരുടേതായിട്ടുള്ള മനമറിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ ഒരു പുണ്യപ്രവൃത്തി, അതിനെക്കുറിച്ച് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ടൈമിൽ.
7: മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, നന്മ ചെയ്യാനുള്ള വലിയൊരു മനസ്സാണ് നമ്മുടെ ശ്രോതാവിന്.
6: അതെ,
7: അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, അത് പിന്നെ എല്ലാ മാസവും സ്ഥിരമായി ചെയ്യുന്നൊരു നന്മ അല്ലേ.
6: അതെ അതെ.
7: മൂന്നാമത്തെ കാര്യം എനിക്ക് മനസ്സിലായത് എൻ്റെ ഉമ്മയും കൊടുക്കുന്നതാണ്.
6: അതെ, അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രോത്സാഹനം, അതല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു നന്മയുടെ ഒരു അറിയിപ്പാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനി നമുക്കും ഇത്തരം പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാം, അതുപോലെ തന്നെ അതൊരു ഒരു ശീലമാക്കാം, അതൊരു മാതൃകയാക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.
8: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: ഹെൽത്ത് ഇൻഷുറൻസ് അനുവദനീയമാണ്. ആണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം?
2: സർക്കാരുകൾ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടും പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുമൊക്കെ നൽകുന്ന ഹെൽത്ത് ഇൻഷുറൻസുകളുണ്ട്. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് നൽകപ്പെടുന്ന മെഡിസപ്പ് പോലെയുള്ള, പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ESI പോലെയുള്ള, അതുപോലെ തന്നെ സർക്കാരുകൾ നൽകുന്ന മറ്റു ആരോഗ്യ ഇൻഷുറൻസുകൾ, ഇതൊക്കെ പൗരന്മാരെന്നുള്ള നിലക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനെ നമ്മൾ തെക്കാഫുലിൻ്റെ ബാബിലാണ് കാണേണ്ടത്. ഒരിക്കലും തന്നെ അതൊരു ഇൻഷുറൻസ് എന്നതിനേക്കാൾ കൂടുതൽ അതൊരു പരിരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. എന്നാൽ ഇന്ന് പ്രൈവറ്റ് കമ്പനികൾ നടത്തുന്ന ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ, ഒരു സംഖ്യ എല്ലാ മാസവും നമ്മൾ അടക്കുകയും പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ ഇത്ര നിശ്ചിത സംഖ്യ വരെ തിരിച്ച് ലഭിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമെന്നുള്ള കരാറിൽ നമ്മൾ ആ രൂപത്തിലുള്ള ഇൻഷുറൻസുകൾ എടുക്കാൻ ഒരിക്കലും തന്നെ പാടുള്ളതല്ല. ആ ഇൻഷുറൻസുകളിൽ പലിശ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഖിമാറ് പന്തയം ഇത് കടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജഹാലത്ത്, ഖറർ പോലെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരുന്നത് കൊണ്ട് അത് നിഷിദ്ധവുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: മോതിരം ധരിക്കുന്നത് സുന്നത്താണ്. വെള്ളി തന്നെ വേണോ? ഏത് കയ്യിൽ, ഏത് വിരലിൽ എന്നൊക്കെയാണ്?
3: വെള്ളി മോതിരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദാ ധരിച്ചിരുന്നു വെള്ളി മോതിരം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളി മോതിരം സദാ ധരിച്ചിരുന്നതിനാൽ ധരിക്കൽ സുന്നത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പക്ഷേ വസ്ത്രം ധരിക്കുക, അതേപോലെ മോതിരം പോലുള്ളതായ ആഭരണങ്ങൾ ധരിക്കുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകൾക്ക് സുന്നത്താകണമെങ്കിൽ, പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യമാകണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേവല പ്രവൃത്തി പോരാ, അതോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കൽപ്പന കൂടി ഉണ്ടായിരിക്കണം എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, വെളുത്ത വസ്ത്രം ധരിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളുത്ത വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടം വെള്ള വസ്ത്രമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക എന്ന്. ആ ധരിക്കുക എന്നുള്ള കൽപ്പന അതുകൂടി തൻ്റെ പ്രവൃത്തിയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അത് ഉമ്മത്തികൾക്ക് ബാധകമാകുന്നത്, പ്രത്യേകം സുന്നത്താകുന്നത്. അത് മോതിരം ധരിക്കുന്ന വിഷയത്തിൽ വന്നിട്ടില്ല എന്നതിനാൽ മോതിരം ധരിക്കൽ പ്രത്യേകം സുന്നത്ത് എന്ന് വിധിക്കാൻ സാധ്യമല്ല. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
1: ലേഡീസ് ജീൻസ് പാൻറ് സ്ത്രീകൾക്ക് ധരിക്കാമോ എന്നാണ്.
4: പുരുഷന്മാരോട് സാദൃശ്യം പുലർത്തുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അതായത് ഒരു പുരുഷനെപ്പോലെ മനഃപൂർവ്വം പുരുഷൻ്റെതായ സംസാരങ്ങളും പുരുഷൻ്റെതായ പ്രവർത്തനങ്ങളും അതൊരു സ്ത്രീ ആ രൂപത്തിൽ അഭിനയിക്കുക, ആ രൂപത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രൈണ സ്വഭാവത്തോടുകൂടി മനഃപൂർവ്വം പെരുമാറുക, അതിൽപ്പെട്ടതാണ് സ്ത്രീ പുരുഷൻ്റെയും പുരുഷൻ സ്ത്രീയുടെയും വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് രാജ്യത്തായിരുന്നാലും ശരി, ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകുവാൻ പാടില്ല, ഇസ്ലാം വിരോധിച്ച രൂപത്തിലാകുവാൻ പാടില്ല. പുരുഷന്മാർക്ക് പട്ട് ധരിക്കാൻ പാടില്ല എന്നതുപോലെ തന്നെ നെരിയാണിക്ക് കീഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ സ്ത്രീയും പുരുഷനും വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഔറത്ത് ഇറുകിയ രൂപത്തിലുള്ള വസ്ത്രം സ്ത്രീയും പുരുഷനും ധരിക്കുവാൻ പാടില്ല. പുരുഷന്മാരുടേത് എന്ന് സമൂഹം അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീയോ, സ്ത്രീകളുടേത് എന്ന് പുരുഷന്മാർ അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീകളും, തിരിച്ചു മറിച്ചും ഒന്നും പാടില്ല എന്ന് ചുരുക്കം. അതൊക്കെ ഈ ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ്, നമുക്ക് മനസ്സിലാകുന്നതുമാണ്. എന്നാൽ വസ്ത്രധാരണം ഓരോ നാട്ടിലും വ്യത്യസ്ത രീതികളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ സ്ത്രീകൾ ധരിക്കുന്നത് പോലുള്ള ഒരു വസ്ത്രം മറ്റ് രാജ്യങ്ങളിൽ പുരുഷന്മാർ ധരിച്ചു എന്നിരിക്കും. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ മാക്സി സ്ത്രീകൾ ധരിക്കാറുണ്ട്. എന്നാൽ മാക്സി അല്ലെങ്കിലോ അതിനോട് സാദൃശ്യമായ വസ്ത്രമാണ് പലപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പുരുഷന്മാർ ധരിക്കാറുള്ളത്, കളറും രൂപവും ഒക്കെ. അപ്പോൾ ഒരു നാട്ടിൽ സ്ത്രീകളുടെ വസ്ത്രമായി അംഗീകരിക്കപ്പെടുന്നത് ആ നാട്ടിലുള്ള പുരുഷന്മാർ ധരിക്കരുത്, അതേപോലെ തന്നെ തിരിച്ചും ചെയ്യുവാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നുവെങ്കിൽ ഒന്ന്, പുരുഷന്മാർ ധരിക്കുന്ന ജീൻസ് ആകുവാൻ പാടില്ല. രണ്ട്, അത് ശരീരത്തിൽ ഇറുകിയ രൂപത്തിൽ ആകുവാൻ പാടില്ല. ഒരു പൗരുഷം ദ്യോതിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും വസ്ത്രവും ആകരുത് എന്നാണ് സൂചിപ്പിച്ചത്.
1: സുജൂദിലേക്ക് പോകുമ്പോൾ കൈയാണോ കാലാണോ ആദ്യം കുത്തേണ്ടത്? ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ കുത്തരുതെന്ന് ഹദീസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണത് എന്നാണ്.
2: നിസ്കാരത്തിൽ സുജൂദിലേക്ക് പോകുന്ന സമയത്ത് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്, അതേ സമയത്ത് കൈകളാണ് ആദ്യം വെക്കേണ്ടത്, കാലുകൾ ആദ്യം വെക്കാൻ പാടില്ല എന്ന സംഭവം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുജൂദിലേക്ക് പോകുന്ന സമയത്ത് കാലാണോ കുത്തേണ്ടത് അതല്ലെങ്കിൽ കൈയാണോ കുത്തേണ്ടത് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ആ അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമായിട്ടും അവരവർക്ക് ലഭിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. മാത്രവുമല്ല, കൈ കുത്തണമെന്ന് പറയുന്ന ആളുകൾക്ക് ലഭിച്ച ഹദീസ് സഹീഹല്ല എന്ന വാദമുള്ള ആളുകൾ മുട്ടുകുത്തണമെന്നും, മുട്ടുകുത്തുന്ന വിഷയത്തിൽ വന്ന ഹദീസുകൾ പ്രബലമല്ല, കൈയാണ് കുത്തേണ്ടത് എന്ന ഹദീസുകളാണ് പ്രബലമെന്ന അഭിപ്രായമുള്ളവർ കൈ കുത്തണം എന്നുമെല്ലാമാണ് ചർച്ചയുടെ ആകത്തുക. അതേസമയത്ത് ഒട്ടകത്തിന് നാലു കാലല്ലേ, അങ്ങനെയാണെങ്കിൽ കൈ കുത്തുക എന്ന വിശദീകരണം എന്നത് ആ രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാതിരിക്കുകയാണ് നല്ലത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വ്യക്തമാക്കി തന്നാൽ ആ വ്യക്തമായി പറഞ്ഞ കാര്യത്തിനെ അത്തരത്തിൽ ചോദ്യം ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ സജദ അഹദുക്കും ഫല യബ്രുക് കമാ യബ്രുക്കുൽ ബഈർ, ഇദാ സജദ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും സുജൂദ് ചെയ്യുകയാണ് എങ്കിൽ എന്ന് പറഞ്ഞ് റസൂലുള്ള പറയാണ്, നിങ്ങളൊരിക്കലും തന്നെ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത്. വല്യലാ യദൈഹി, അവൻ അവൻ്റെ ഇരു കൈകളും വെക്കട്ടെ, കബില റുക്ബത്തൈഹി, അവൻ്റെ മുട്ടുകാൽ രണ്ട് മുട്ടുകൾ വെക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ കൈകളാണ് വെക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഈ ഹദീസ് ഇമാം അഹമ്മദ് റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസാണ്. അബൂദാവൂദും തിർമുദിയും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നവവി റഹിമഹുള്ള തൻ്റെ മജ്മൂഇൽ ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അബൂദാവൂദും നസായിയും ജയ്യിദായ സനദിലൂടെയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ള തൻ്റെ ഇർവാഉൽ ഔലിയിൽ ഇത് സഹീഹാണെന്ന് ഇതിന് ഹുക്കുമ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞ ഒരു പദപ്രയോഗം, രണ്ട് കൈകൾ അവൻ മുട്ടുകൾ വെക്കുന്നതിന് മുമ്പ് വെച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഈ ഹദീസ് ലൈഫാണെന്ന് പറയുന്ന ആളുകളുണ്ടാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുട്ടുവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല നമ്മുടെ ചർച്ച. അതേസമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ കുത്തരുത് എന്ന് പറഞ്ഞ് ശേഷം പറഞ്ഞത് അവൻ അവൻ്റെ രണ്ട് മുട്ടുകാലുകൾ വെക്കുന്നതിന് മുമ്പ് അവൻ്റെ രണ്ട് കൈകൾ ഭൂമിയിൽ വെക്കട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ ഒട്ടകത്തിന് നാലും കാലല്ലേ എന്ന രൂപത്തിലുള്ള ചർച്ചകൾ, ആ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. കാരണം അഹ്ലു സുന്നയുടെ അടിസ്ഥാനമെന്ന് പറയുന്നതിൽ ഒന്നാമത്തത് തന്നെ തഖ്ദീമുൻ നഖ്ലി അനിൽ അഖ്ലി എന്നാണ്. ബുദ്ധികളേക്കാൾ കൂടുതൽ പ്രമാണത്തെയാണ് മുന്തിക്കേണ്ടത്. പ്രമാണം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ബുദ്ധി കൊണ്ട് പ്രമാണത്തെ തള്ളുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം.
1: സുന്നത്ത് നിസ്കരിക്കുന്ന എന്നെ ഫറളു നിസ്കരിക്കാൻ തുടരാൻ നിന്നാൽ ഞാൻ സുന്നത്ത് ആണ് നിസ്കരിക്കുന്നതെന്ന് അവരെ അറിയിക്കേണ്ടതുണ്ടോ എന്നാണ്.
4: സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ അയാളുടെ പിന്നിൽ ഫറള് മറ്റൊരാൾ നമസ്കരിക്കുന്നു എങ്കിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ചില ആളുകൾ ചെയ്യാറുണ്ട് സുന്നത്ത്, ഞാൻ സുന്നത്ത് നമസ്കാരത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരേണ്ടതില്ല എന്ന രൂപത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. അതിൻ്റെ ആവശ്യമില്ല. പിന്നിൽ തുടർന്ന ആളുകൾ തുടരട്ടെ, അവർക്ക് ഫർളിൻ്റെതായ നീയത്താണ്, സുന്നത്ത് നമസ്കരിക്കുന്ന ആൾക്ക് സുന്നത്തിൻ്റെതായ നീയത്താണ്. പക്ഷേ റുക്കുഉവിലും സുജൂദിലും ഒക്കെ പോകുമ്പോൾ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രം. എന്നാൽ നമസ്കാരത്തിൽ മറ്റ് സൂറത്തുകൾ ഉറക്കെ ഓതേണ്ടതില്ല, കാരണം അവർ സുന്നത്ത് നമസ്കാരത്തിലാണ്. ഇനിയുണ്ടാകുന്ന പൊതുവെ ഉണ്ടാകുന്ന ഒരു സംശയം, സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ ഫർള് നമസ്കരിക്കാൻ പാടുണ്ടോ എന്നാണ്. തറാവീഹ് നമസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരാൾ അയാൾ ഇഷാ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാൾ അവിടെ ഒറ്റയ്ക്ക് ഇശാ നമസ്കരിക്കുകയാണ് വേണ്ടത്. അതല്ല തറാവീഹ് നടക്കുമ്പോൾ സുന്നത്തായ തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇശാ നമസ്കരിക്കുകയാണ് വേണ്ടത് എന്ന ചോദ്യം പൊതുവെ പ്രസക്തമാണ്. അവിടെ അയാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയല്ല, മറിച്ച് ഇശാ നമസ്കാരം തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ കൂടെ നിന്ന് നമസ്കരിക്കുകയാണ് വേണ്ടത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീന പള്ളിയിൽ നിന്ന് ഇശാ നമസ്കരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഇമാമ അതേ നമസ്കാരത്തിന് നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും പ്രസ്തുത ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിന്ന് ഒരാൾക്ക് ഫർള് നമസ്കരിക്കാവുന്നതാണ്, മഅ്മൂമായി തുടരാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു.
1: നാം നമ്മുടെ ഗുഹ്യഭാഗത്ത് അറിഞ്ഞോ അറിയാതെയോ സ്പർശിച്ചാൽ വുളു മുറിയുമോ എന്നാണ്.
2: വുളു മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹിമഹുല്ല ഉദ്ധരിച്ചൊരു ഹദീസ്, മൻ മസ്സ ഫർജഹു ഫല്യതവദ്ദ, ആരെങ്കിലും തൻ്റെ ഗുഹ്യാവയവം സ്പർശിക്കുകയാണ് എങ്കിൽ അവൻ വുളു ചെയ്യട്ടെ. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, ആരെങ്കിലും തൻ്റെ ഗുഹ്യാവയവം തൻ്റെ കൈ കൊണ്ട് സ്പർശിക്കുകയാണ് എങ്കിൽ അത് കാരണത്താൽ അവൻ്റെ വുളു മുറിയുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, അവരെ ശൗച്യം ചെയ്തു കൊടുക്കുവാനും മറ്റുമെല്ലാം ആവശ്യത്തിന് മാതാപിതാക്കൾ വുളു ചെയ്തതിന് ശേഷമാണ് കുട്ടികൾ മൂത്രമൊഴിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ മലമൂത്ര വിസർജനം നടത്തുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശൗചം ചെയ്ത് കൊടുക്കുമ്പോഴും അവരുടെ കൈകൾ കുട്ടികളുടെ ഗുഹ്യാവയവങ്ങളിൽ തട്ടാറുണ്ട്. ആ സാഹചര്യത്തിലും മാതാപിതാക്കളുടെ വുളു നഷ്ടപ്പെടുന്നതാണ് എന്നതാണ് പ്രസ്തുത വിഷയത്തിലെ പ്രബലമായ പണ്ഡിതാഭിപ്രായം. അപ്പോൾ സ്വന്തം ഗുഹ്യാവയവമാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവരുടെ ഗുഹ്യാവയവങ്ങൾ സ്പർശിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിലും മറയില്ലാത്ത രൂപത്തിൽ കൈകളിൽ ഗ്ലൗസോ മറ്റൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് നേരിട്ട് സ്പർശിക്കുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ അത് മുഖേന അയാളുടെ വുളു മുറിയുമെന്ന നിലപാടാണ് പ്രസ്തുത വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാട് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്.
1: നിസ്കാരത്തിൽ എപ്പോഴാണ് ഫാത്തിഹ ഓതാൻ തുടങ്ങേണ്ടത്, ഇമാമിന് ശേഷമാണോ ഒപ്പമാണോ എന്നാണ്.
4: കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. ധാരാളം വിഷയങ്ങൾ അത് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതിനർത്ഥം ആ വിഷയങ്ങളിൽ എല്ലാ പണ്ഡിതന്മാരും അബദ്ധത്തിലാണ് എന്നോ അല്ലെങ്കിൽ അവർക്കൊന്നും ദീനിയായ വിവരമില്ല എന്നോ അല്ല, മറിച്ച് അത്തരം വിഷയങ്ങളിൽ ഒരു മുസ്ലിം നിലകൊള്ളേണ്ട നിലപാട് അഭിപ്രായ വ്യത്യാസങ്ങളെ മാനിച്ചുകൊണ്ട് അതിൽ ഏറ്റവും ശരിയായത് ഏത് എന്ന് മനസ്സിലാക്കി മറ്റുള്ള ആളുകൾക്ക് ഉള്ള ബഹുമാനങ്ങളും ആദരവുകളും വകവെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. മിക്ക അഭിപ്രായ വ്യത്യാസങ്ങളും പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര വിഷയത്തിൽ ഇത്തരത്തിലുള്ളതാണ്. അതിൽപ്പെട്ട ഒന്നാണ് മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാര്യമായി മൂന്ന് അഭിപ്രായങ്ങളാണ് ഉള്ളത്, അത് വളരെ വിശദമായി പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ അഭിപ്രായം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. മഅ്മൂം ഏതൊരു നമസ്കാരമാണെങ്കിലും, ഏതൊരു നമസ്കാരം എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ ഇമാം പാരായണം ചെയ്യുന്ന നമസ്കാരമാകട്ടെ അല്ലെങ്കിൽ പതുക്കെ പോകുന്ന നമസ്കാരങ്ങളാകട്ടെ, അവയിലൊക്കെ തന്നെയും മഅ്മൂമും ഫാത്തിഹ ഓതേണ്ടതുണ്ട് എന്ന അഭിപ്രായമാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല, എന്നാൽ പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതണം എന്ന അഭിപ്രായമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനിയുടെ അഭിപ്രായം. ഇമാം ഷാഫിഈയുടെ പഴയ അഭിപ്രായവും അത് തന്നെയാണ്. ഇനി മൂന്നാമത്തെ അഭിപ്രായം, ആ അഭിപ്രായത്തിൽ മഅ്മൂം ഒരിക്കലും ഫാത്തിഹ ഓതേണ്ടതില്ല, അത് ഉച്ചത്തിലുള്ള നമസ്കാരമാകട്ടെ അല്ലെങ്കിൽ പതുക്കെയുള്ള നമസ്കാരമാകട്ടെ, അവിടെയൊന്നും ഇമാം ഫാത്തിഹ ഓതേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞ ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിന് തെളിവ്. അത് ഇമാം നവവി പറയുന്നു, വബിഹി ഖാല അക്തറുൽ ഉലമ, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായപ്രകാരം ഉച്ചത്തിലുള്ള നമസ്കാരമാകട്ടെ പതുക്കെ പാരായണിച്ച നമസ്കാരമാകട്ടെ അവിടേക്ക് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ഓതണം എന്നതാണ്. അതിന് തെളിവായി ഉദ്ധരിക്കുന്നത് ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീത്താണ്. ലാ സൊലാത്ത ലിമൻ ലം യഖ്റ ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്ത് ഫാത്തിഹ ഓതാത്തവന് നമസ്കാരം ഇല്ല എന്നാണ്. രണ്ടാമത് ആ വിഷയത്തിലുള്ള ഒരു തെളിവ് ഉബാത്ത് ബിൻ സ്വാമിത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് തന്നെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജ്ർ നമസ്കരിച്ചു കൊണ്ടിരിക്കെ പിന്നിലുള്ള ആളുകൾ പാരായണം ചെയ്യാൻ തുടങ്ങി. നമസ്കാരാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലഅല്ലക്കും തഖറഊന ഖൽഫ ഇമാമിക്കും, നിങ്ങൾ ഇമാമിൻ്റെ പിന്നിൽ പാരായണം ചെയ്യുന്നുവല്ലേ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സഹാബിമാർ പറയുന്നു, അതെ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഫ്അലു ഇല്ലാ ബിഫാത്തിഹത്തിൽ കിതാബ്, നിങ്ങൾ മഅ്മൂമീങ്ങൾ ഫാത്തിഹയല്ലാതെ മറ്റൊന്നും ഓതരുത്. ഫഇന്നഹു ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഉ ബിഹാ, അത് ഓതാത്തവന് നമസ്കാരം ഇല്ല എന്നാണ്. ഇത് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് ദുർബലമാണ് എന്നാണ് ഇമാം അൽബാനി ആ വിഷയമായി സൂചിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായം. ഉച്ചത്തിലാകട്ടെ പതുക്കെയാകട്ടെ, അവിടേക്ക് മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിഹ ഓതൽ നിർബന്ധമാകുന്നു എന്ന്. രണ്ടാമത്തെ അഭിപ്രായം, ആ അഭിപ്രായമാണ് ഒന്നുകൂടെ ശരിയായി തോന്നുന്നത്. ഉച്ചത്തിൽ പാരായണം ചെയ്യുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതേണ്ടതില്ല, മറിച്ച് പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം ഫാത്തിഹ ഓതിയാൽ മതിയാവുന്നതാണ് എന്ന അഭിപ്രായം. ആ അഭിപ്രായം തന്നെയാണ് ഇമാം അഹമ്മദ്, അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ എന്നിവരുടെയൊക്കെ അഭിപ്രായം. സൂറത്ത് അഅ്റാഫിലെ 204-ാമത്തെ ആയത്ത്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ, ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും നിശബ്ദത പാലിക്കുകയും ചെയ്യുക, കാരുണ്യത്തിന് വിധേയരായേക്കാം നിങ്ങൾ എന്നാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ മൂസൽ അശ്ശരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ഒരിക്കൽ റസൂലുള്ള ഞങ്ങളോട് ഖുതുബ പറഞ്ഞു, ഫബയ്യന ലന സുന്നത്തന, ഞങ്ങളുടെ സുന്നത്തുകളൊക്കെ വിവരിച്ചു തന്നു, ഞങ്ങളുടെ നമസ്കാരം പഠിപ്പിച്ചു തന്നു. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഇദാ സ്വല്ലൈതും ഫഖീമു സുഫൂഫക്കും, നിങ്ങൾ നമസ്കാരത്തിന് ഒരുങ്ങിയാൽ സഫ് ശരിയാക്കുക. പിന്നീട് തുമ്മയ ഉംലിയ ഉമ്മക്കും അഹദുക്കും, നിങ്ങൾപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് ഇമാം നിൽക്കട്ടെ. ഫൈദ കബ്ബറ ഫക്കബ്ബിറു, ഇമാം തക്ബീർ ചൊല്ലിയ നിങ്ങൾ തക്ബീർ ചൊല്ലുക. വ ഇദ ഖറ ഫൻസിതു, ഇമാം പാരായണം ചെയ്ത നിങ്ങൾ നിശബ്ദത പാലിക്കുക എന്നത് ഇമാം മുസ്ലിം ആണ് അത് നിവേദനം ചെയ്യുന്നത്. അതേപോലെ തന്നെ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, ഇന്നമ ജുഇലൽ ഇമാമു ലിയുതമ ബിഹ്, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടത് മഅ്മൂമീങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റുവാൻ വേണ്ടിയാണ്. ഫൈദ കബ്ബറ ഫക്കബ്ബിറു, അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങൾ തക്ബീർ ചൊല്ലുക. വൈദ ഖറ ഫൻസിതു, നിങ്ങൾ ഖുർആൻ, അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്താൽ നിങ്ങൾ നിശബ്ദത പാലിക്കുക എന്നാണ്. അപ്പോൾ ഈ ഹദീസും ഇതേപോലെ തന്നെ ധാരാളം ഹദീസുകൾ, അതേപോലെ തന്നെ ധാരാളം സ്വഹാബിമാരുടെയും താബിഈങ്ങളുടെയും പ്രവർത്തനങ്ങളുമൊക്കെ ഈ അഭിപ്രായത്തെയാണ് ശരിവെക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അത്താ ഇബ്നു യസാറിൻ്റെ ഒരു അഥർ സംബന്ധിച്ച് പറഞ്ഞു. അദ്ദേഹം അത്താ ഇബ്നു യസാർ ഒരിക്കൽ സെയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമിൻ്റെ കൂടെയുള്ള പാരായണത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ സെയ്ദ് ഇബ്നു സാബിത് പറഞ്ഞു, ലാ ഖിറാഅത മഅൽ ഇമാമി ഫീ ഷൈ, ഇമാമിൻ്റെ കൂടെ ഒരിക്കലും ഒരു പാരായണം ഇല്ല എന്നാണ്. അത് ഉദ്ധരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, മഅലൂമുൻ അന്ന സെയ്ദ് ഇബ്നു സാബിത് മിൻ ആലമി സ്വഹാബി സുന്നത്ത്, സുന്നത്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു സഹാബിയാണ് സെയ്ദ് ഇബ്നു സാബിത്. വഹു ആലിമു അഹ്ലിൽ മദീന, അദ്ദേഹം മദീനയിലെ വലിയ ആലിമാണ്. ഫലൗ കാനത്തിൽ ഖിറാഅത്തു ബിൽ ഫാത്തിഹ ഔ ഗൈരിഹ ഹാല ജഹ്രി മശ്റുഅൻ, ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതൽ മതപരമായിരുന്നുവെങ്കിൽ, ലം യഖുൽ ലാ ഖിറാഅത മഅൽ ഇമാം ഫീ ഷൈ, ഒരിക്കലും സെയ്ദ് ഇബ്നു സാബിത് ഈ ഒരു അഭിപ്രായം പറയുമായിരുന്നില്ല എന്നാണ്. ഇങ്ങനെ നിരവധി അസറുകൾ കാണുവാൻ സാധിക്കും. മാത്രമല്ല നേരത്തെ നമ്മൾ പാരായണം ചെയ്ത സൂറത്ത് അഅ്റാഫിലെ 204-ാമത്തെ ആയത്ത്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന ആയത്ത്, അത് ഇറങ്ങിയത് തന്നെ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. നമസ്കാരത്തിൽ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് ആ ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നൊക്കെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനിയുടെ റിപ്പോർട്ടിൽ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ശരിയായി തോന്നുന്നത് ഉച്ചത്തിൽ ഓതുന്ന നമസ്കാരങ്ങൾ മഅ്മൂം ചെയ്യേണ്ട ശ്രദ്ധിച്ച് കേൾക്കലാണ്. ഫാത്തിഹ ഓതുകയാണെങ്കിലും ശരി, അല്ലാത്ത വേളകളായിരുന്നാലും ശരി, ഇനി പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂം അവിടെ ഇമാമിൻ്റെ കൂടെ പിന്നിലായി ഫാത്തിഹയും മറ്റ് സൂറത്തുകളും ഓതാവുന്നതാണ്. ഈ ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് മറ്റ് അഭിപ്രായങ്ങളൊക്കെ ശരിയാണ് അല്ല, അവരുടെയൊക്കെ നമസ്കാരം ശരിയല്ല എന്ന് പറയുവാൻ പാടില്ല. കാരണം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഇത്. തനിക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശരിയായത് ഏത് എന്ന് മനസ്സിലാക്കി അത് സ്വീകരിക്കുകയാണ് ഓരോ വിശ്വാസിയും ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
1: കുട്ടികളുടെ വിജയത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന ഫോട്ടോ പതിച്ച ട്രോഫികൾ വീട്ടിലെ ഷോക്കേസിൽ സൂക്ഷിച്ചു വെക്കുന്നത് ഇസ്ലാമിക വിധി എന്താണെന്ന്?
4: സത്യത്തിൽ വീട്ടിൽ കയറി വരുന്ന ഭാഗത്ത് തൻ്റെ മഹത്വം വിളിച്ചോതുന്ന സർട്ടിഫിക്കറ്റുകളും ഷീൽഡുകളും ട്രോഫികളുമൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ചെറിയ ഒരു അഹങ്കാരത്തിൻ്റെ ലാഞ്ചന കാണുന്നില്ലേ എന്ന് നമ്മൾ സംശയിക്കണം. എൻ്റെ കഴിവ്, എൻ്റെ പ്രാപ്തി, എൻ്റെ യോഗ്യത, ഞാൻ ഇന്ന മഹത്വമുള്ളവനാണ് എന്ന വിളിച്ചറിയിക്കൽ അതൊരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് നീങ്ങരുത് എന്ന് ഉപദേശിക്കുകയാണ്. രണ്ടാമതായി, ഫോട്ടോ ഉള്ള വസ്തുക്കൾ വീട്ടിൽ നിന്നും പരിപൂർണമായി നാം ഒഴിവാക്കണം. അത് കലണ്ടറിൽ കാണുന്ന ജീവനുള്ള വസ്തുക്കളുടെ, ജീവികളുടെ, മനുഷ്യരുടെ, മൃഗങ്ങളുടെ ഫോട്ടോ ആയിരുന്നാലും, ഇനി അതല്ല ഈ രൂപത്തിൽ നേരിട്ട് തന്നെ ഫോട്ടോ എടുത്ത് മരണപ്പെട്ടുപോയ ആളുകളുടെ ഫോട്ടോകൾ ഭിത്തിയിൽ പ്രദർശിപ്പിക്കലായിരുന്നാലും എല്ലാം ഒഴിവാക്കേണ്ടതുണ്ട്. കാരുണ്യത്തിൻ്റെ മലക്കുകൾ, അത്തരം രൂപങ്ങളുള്ള ചിത്രങ്ങളുള്ള വീടുകളിൽ പ്രവേശിക്കുന്നതല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷീൽഡുകളിലും ട്രോഫികളിലുമൊക്കെ അത്തരം ഫോട്ടോകൾ വെക്കാതിരിക്കുക. അവ ഒന്നുകിൽ അതിൻ്റെ തല മുറിച്ച് കളയുകയോ ആ ഭാഗം മറച്ചു വെക്കുകയോ മറ്റുമല്ല സ്റ്റിക്കറും ഒട്ടിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥലത്തിൽ നിന്ന് മാറ്റിവെക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അല്ലാഹു തആല ആലം.
0: മാഷാ അല്ലാഹ് ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
5: أعوذ بالله من الشيطان الرجيم
6: فلا تحسبن الله مخلف وعده

വശ്യസുന്ദരമായ സ്വരശുദ്ധിയോടെയുള്ള ആലാപനത്തിൽ പീസ് റേഡിയോ സ്വരം ഇന്ന് ഒട്ടകങ്ങൾ വരിവരിയായി എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് മുബീൻ പട്ടാണി.

0: ഒരു കടവിനരികിലെ കുന്നിൻ ചെരുവിലാണ് ഒരു ചന്ദനമരം, ഒരു ചന്ദനത്തിൻ്റെ മരം വളർന്നിരുന്നത്. അതിൻ്റെ പൊടികളെടുക്കാൻ നിരവധി ആളുകൾ എത്താറുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വിദ്യാർത്ഥി ആ മരത്തോട് ചോദിച്ചു, ചന്ദനമരമേ, ആരെങ്കിലും നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ പകരം തിരിച്ചടിക്കാറുണ്ടോ? ചന്ദനമരം മറുപടി നൽകി, ഇല്ല മോനെ, എന്നെ വേദനിപ്പിക്കുന്നവർക്കും ഞാൻ എൻ്റെ പരിമളവും മൂല്യവും നൽകുന്നു. കാരണം ഞാൻ ജീവിക്കുന്നതിൻ്റെ ലക്ഷ്യം സ്വന്തം ഗുണം മാത്രമല്ല മറ്റുള്ളവർക്കുള്ള സേവനം കൂടിയാണ്. ഇത് കേട്ട വിദ്യാർത്ഥി പഠിച്ചു, ജീവിതത്തിൽ എത്ര തന്നെ വേദന അനുഭവിച്ചാലും നാം നിസ്വാർത്ഥമായി മറ്റുള്ളവർക്കുള്ള സേവനം ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണത എന്ന്. സുഹൃത്തുക്കളെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് മറ്റുള്ളവർക്കായി നമുക്ക് കഴിയുന്ന സേവനം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്നുള്ളതാണ്. ആ രൂപത്തിൽ ഈ കഥയുടെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാക്കാതെ നമ്മുടെ കൂടപ്പിറപ്പുകൾക്കും നമ്മുടെ സഹപാഠികൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കും ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ പോലെ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ഹിദായയാണ്. ഹിദായ മഞ്ചേരി മേലാക്കം മദ്രസയിലെ വിദ്യാർത്ഥിനിയാണ്. സംസ്ഥാന സർഗവസന്തം പരിപാടിയിൽ തൻ്റെ കലാമികവ് തെളിയിച്ച ഹിദായ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ ഹിദായ നമുക്കൊന്ന് പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും സലാം.
0: ഹിദായ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഞാനിപ്പോൾ
0: ആറില്. എവിടെ സ്കൂള്?
1: HM
0: സ്കൂള്, മഞ്ചേരി തന്നെ. ഓക്കെ. ഇവിടെ ഏത് പ്രോഗ്രാമിലാണ് സർഗവസന്തത്തിൽ പങ്കെടുത്ത്? ഇംഗ്ലീഷ് സ്പീച്ച് ആണല്ലേ. എന്തായിരുന്നു സ്പീച്ചിന്റെ വിഷയം?
1: ദി
0: ഇമ്പോർട്ടൻസ് ഓഫ് സീക്കിംഗ് നോളജ് എന്നുള്ളതാണ് വിഷയം. അപ്പൊ പ്രസംഗം ഒന്ന് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഉമ്മ, ഉപ്പ, രണ്ടനിയത്തി, ഒലനിയൻ, ഞാൻ.
0: ആ ഓക്കെ. അപ്പോൾ ഇന്ന് സർഗവസന്തം പരിപാടിയിൽ ഇവിടെ മുക്കം നെല്ലിക്കാപറമ്പ് സ്കൂളിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സ്പീച്ച് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിരുന്നോ?
1: ഇല്ല.
0: ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിലേക്ക് വരാം. ഹിദായയുടെ ഇംഗ്ലീഷ് സ്പീച്ച് നമുക്കൊന്ന് കേൾക്കാം.
1: بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد respected teachers and my dear brothers and sisters I welcome all of you with Islamic teaching Assalamu alaikum may peace the blessing of Allah be upon all of you in this good opportunity I would like to give a speech entitled the importance of seeking knowledge Today, I wish to emphasize the paramount importance of seeking knowledge in Islam. In many cultures, knowledge has seen a tool for career success. But in Islam, seeking knowledge is an act of worship, a divine obligation, and a path to discovering our creators. Anas ibn Malik reported, the messenger of Allah, peace be upon him, said, Talabul ilmi fariyatun ala kulli muslim. Sunan ibn Majah 224. Seeking knowledge is an obligation upon every Muslim. This means, as a Muslim, it's our duty to learn and seek knowledge. In Islam, we are encouraged to seek knowledge from the cradle to the grave. This means education is a lifelong process. Let me share a story with you. Imam Al-Ghazali, a famous Islamic scholar, once asked, How did you become so knowledgeable? How did you become so knowledgeable? He replied, I saw knowledge and I never stopped seeking it. And I never stopped seeking it. Remember, seeking knowledge is a gift from Allah. The first and foremost revealed verses of the Holy Quran emphasizing and reflecting the significance of seeking knowledge. The Holy Quran declares, chapter number 96, verses number 1 to 5. بسم الله الرحمن الرحيم. اقرأ بسم ربك الذي خلق

0: also speed signal, moral development, and character building. The Holy Quran unequivocally states chapter number 39, verses number 9. Bismillahir Rahmanir Rahim. قُلْ هَلْ يَسْتَوِي الَّذِينَ يَعْلَمُونَ وَالَّذِينَ لَا يَعْلَمُونَ. Say, are those now equal to those who didn't know? This verse underscores the distinction between those who possess knowledge and who do not. Abu Huraira reported, the Messenger of Allah, peace be upon him, said, وَمَنْ سَلَكَ طَلِيكَ يَلْتَمِسُ فِيهِ إِلْمًا سَعَلَ اللَّهُ لَهُ بِهِ طَلِيكًا إِلَى الْجَنَّةِ. Whoever straddles a path in search of knowledge, Allah will make easy for him a path to paradise. As Muslims, we must have holistic approach and strive to become knowledgeable, thoughtful, and compassionate individuals who make a positive impact in the world. Before concluding my speech, I would like to say some deeply resonated words or poem of Dr. Allama Iqbal, and I believe they should resonate with all of us. Ilm ki roshni se hai zindagi ki roshni. Ilm ki kudrat se hai insaan se kudrat. The light of knowledge is the light of life, and the power of knowledge is the power of humanity. In conclusion, seeking knowledge is a key to unlocking our potential, to understanding the world around us, and fulfilling our purpose in life. Let's end with a dua. Rabb zidni ilman nafiya. O Allah, increase us in knowledge. Amin, amin, ya Rabbul Alameen. Wa akhiru da'wana an alhamdulillahi Rabbil Alameen. Assalamu alaikum wa rahmatullahi wa barakatuh.
1: Wa alaikum assalam wa rahmatullahi wa barakatuh. മാഷാല്ലാ, വളരെ ഉഷാറായിട്ടുണ്ട് പ്രസംഗം. ഇപ്പോൾ ഇസ്ലാമിൽ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളൊരു പ്രസംഗമായിരുന്നു അല്ലേ ഈ പ്രസംഗം തയ്യാറാക്കാൻ? ആരൊക്കെയാണ് സഹായിച്ചിട്ടുള്ളത്?
0: ഉമ്മ, ഉപ്പ, ഞാൻ.
1: ഓക്കെ അല്ലേ. അപ്പോൾ വളരെ ഉഷാറായിട്ടുണ്ട്. ഇസ്ലാമിൽ അറിവ് നേടുന്നതിൻ്റെ പ്രാധാന്യം, പണ്ഡിതന്മാരുടെ ഉദാഹരണങ്ങൾ, അവരുടെ വാചകങ്ങളൊക്കെ വെച്ചുകൊണ്ട് വളരെ ഉഷാറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ ജില്ലാതല സർഗമേളയിൽ, സർഗവസന്തത്തിൽ ഈ പ്രസംഗം തന്നെ ആയിരുന്നോ ടോപ്പിക്? ഏതായിരുന്നു ടോപ്പിക്?
0: ടോപ്പിക് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല.
1: സ്കൂളിൽ എത്രാം ക്ലാസ്സിലായിരുന്നു പറഞ്ഞു?
0: ആറാം
1: ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ വളരെ ഉഷാറായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനൊക്കെ വളരെ ഉഷാറായിട്ടുണ്ട്, മാഷാല്ല. അപ്പോൾ പീസ് റേഡിയോയിൽ ആദ്യമായിട്ടാണോ പ്രോഗ്രാമിൽ?
0: അല്ല, ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നിരുന്നു.
1: കഴിഞ്ഞ വർഷം വന്നിരുന്നു അല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലെ പ്രോഗ്രാമുകളിൽ വരണം. ഒരു പ്രസംഗം കൂടി പറയാൻ കഴിയോ?
0: ഇല്ല.
1: അപ്പം ഇനി വേറൊരു ദിവസം പ്രസംഗം പഠിച്ചിട്ട് വരണം ഇൻഷാല്ലാ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പീസ് റേഡിയോയുടെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളുണ്ട്. ഈ മദ്രസ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, പൂമരത്തണലിൽ പോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈവനിങ് ലൈവ് കേട്ടിട്ടുണ്ടോ? ആ, ഈവനിങ് ലൈവ് പ്രോഗ്രാമിൽ ഇതുപോലെ പിന്നെ നിങ്ങൾക്ക് അവസരമുണ്ട് കുറേ നേരം നിങ്ങളുടെ പിന്നെ പ്രസംഗങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് കഴിവുകളാണെങ്കിലും പാട്ടാണെങ്കിലും അതൊക്കെ അവതരിപ്പിക്കാനും, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആങ്കറായിട്ട് നിൽക്കാനൊക്കെ ഉള്ള അവസരമുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താം. മുക്കം നമ്മുടെ ഈ ഒരു നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിലാണ് കുട്ടികളുടെ പ്രോഗ്രാമുകൾ ധാരാളമായിട്ട് റെക്കോർഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇൻഷാല്ലാ. അപ്പോൾ ഏതാണെങ്കിലും വളരെ ഉഷാറായിട്ട് ഇവിടെ പ്രസംഗം അവതരിപ്പിച്ചു. പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ ഒരു എപ്പിസോഡ് തുടരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് മുബീനെ കുടക് സ്വദേശിയാണ് അല്ലേ?
1: അതെ.
2: ഓക്കെ, നമുക്ക് അവനൊന്ന് പരിചയപ്പെടുത്തണ്ടേ?
1: അപ്പോൾ കുടകിൽ നിന്നും നമ്മുടെ മുക്കം നെല്ലിക്കാപ്പറമ്പ് ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഇരിക്കുന്ന നമ്മുടെ കൊച്ചു സഹോദരനെ നമുക്കൊന്ന് പരിചയപ്പെടണം.
2: അതെ, മോൻ്റെ പേര് പറ.
3: അർമാൻ ഖാൻ.
2: അർമാൻ ഖാൻ, എവിടെയാ വീട്? വീട്ടിലാരൊക്കെ ഉള്ളത് ഡീറ്റെയിലൊക്കെ ഒന്ന് പറഞ്ഞിടും.
3: വീട് സുണ്ടിക്കൊപ്പ, കുടക്.
1: കുടക്, കുടക് ജില്ല അല്ലേ. വീട്ടിലാരൊക്കെ ഉള്ളത്?
3: ഉപ്പ, ഉമ്മ, അനിയത്തി, അനിയൻ.
2: ഓക്കെ,
1: മാഷാല്ലാ. സ്കൂളിൽ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: നയൻത്തിലാണ്.
1: സ്കൂളിൻ്റെ പേര്?
3: ശാന്തിനികേതൻ സ്കൂൾ.
1: ശാന്തിനികേതൻ സ്കൂൾ അല്ലേ. ഓക്കെ, ഇവിടെ ഏത് പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്?
3: ഇസ്ലാമിക ഗാനം.
1: ഇസ്ലാമിക ഗാനം. അപ്പോൾ അർമാൻ ഖാൻ്റെ ഇസ്ലാമിക ഗാനം നമുക്കൊന്ന് കേൾക്കാം അല്ലേ. ഓക്കെ.

0: മാഷാ അല്ലാ, അർമാൻ ഖാൻ വളരെ ഉഷാറായിട്ട് പാടി. നമ്മൾ പലപ്പോഴും കേട്ടൊരു പാട്ടാണ്
1: അതെ,
0: അല്ലേ, ഖബർ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം.
1: അതെ,
0: പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ എന്ന് തുടങ്ങുന്ന ഈ ഒരു ഗാനം പലവരും നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ
1: പലപ്പോഴും
0: മനോഹരമായി അർമാൻ ഖാൻ അത് പാടി.
1: അതെ, പലപ്പോഴും നമ്മളൊക്കെ വലിയ വലിയ മണി സൗധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവസാനത്തെ വീടിനെ കുറിച്ചൊരു ഓർമ്മ ഉണ്ടാവാൻ ഈ ഒരു പാട്ട് നമുക്ക് ഉപകാരപ്പെടും.
0: അതെ, ആ രൂപത്തിൽ ശരിക്കും നമുക്കൊട്ടേറെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വരികളാണ് ഈ ഒരു പാട്ടിലുള്ളത്.
1: അതെ,
0: എങ്ങനെയാണ് അർമാൻ ഖാൻ, ആരാണ് പാട്ട് പഠിപ്പിച്ചത്? യൂട്യൂബിൽ കേട്ട് പഠിച്ചതാണോ? ഈണം യൂട്യൂബ് ചാനലിൽ കേട്ട് പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഈണം യൂട്യൂബ് ചാനൽ, നമുക്കൊക്കെ അറിയാവുന്ന മ്യൂസിക്കില്ലാത്ത ഇസ്ലാമിക ഗാനങ്ങൾ, വളരെ മനോഹരമായ ഗാനങ്ങൾ, ഒട്ടേറെ ഗാനങ്ങൾ വന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ഇപ്പോഴും പുതിയ പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് കുറേ കുട്ടികൾ പാട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതെ, അത് പലപ്പോഴും പല മദ്രസകളിലെയും കുട്ടികൾ പാട്ട് പഠിക്കാൻ യൂട്യൂബ് ചാനൽ ഈ ഈണം ഉപയോഗിക്കുന്നുണ്ട്. കാരണം കുറേയേറെ നല്ല പാട്ടുകൾ, അതും ക്ലിയറായ ഇതിൽ വോയിസിൽ കേൾക്കാറുണ്ട്.
0: നല്ല അർത്ഥവത്തായ വരികൾ,
1: അതെ,
0: ആ വരികൾ ഇങ്ങനെ എഴുതി കാണിക്കും ചെയ്യും
1: അതെ,
0: വീഡിയോയിൽ.
1: സബ്ടൈറ്റിലോട് കൂടിയിട്ടാണ് പ്രോഗ്രാമുകൾ വരിക.
0: അതെ,
1: അതുകൊണ്ട് ആ ഈണം യൂട്യൂബ് ചാനൽ പല ആൾക്കാർക്കും അറിയാം, പലരും അറിയാത്തവരുണ്ടാവും,
0: അതുകൊണ്ട്
1: അവരത്
0: തന്നെ അങ്ങനെ
1: ഉപയോഗിക്കും.
0: വരികൾ എഴുതി കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വരികളിൽ പറയുന്ന ആശയം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങാൻ അത് ഉപകാരപ്പെടും.
1: അതെ,
0: അപ്പോൾ ആ രൂപത്തിൽ വളരെ നല്ലൊരു പാട്ടാണ് ഇവിടെ അർമാൻ ഖാൻ ഇവിടെ പാടിയിട്ടുള്ളത്. പീസ് റേഡിയോയിൽ ഇത് മുമ്പ് ഏതെങ്കിലും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് പീസ് റേഡിയോയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അല്ലേ. മാഷാല്ലാ, അപ്പോൾ വീട്ടിൽ പോയി ഉമ്മയോ അവിടെ ഉമ്മയോടും ഉപ്പയോടൊക്കെ പറയണം, പീസ് റേഡിയോ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരോട്, ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ, പീസ് റേഡിയോ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം, എൻ്റെ പ്രോഗ്രാം അതിൽ വരുന്നില്ല പറയണം. ഇൻഷാല്ലാ, പറയൂലേ. ആയിക്കോട്ടെ, അപ്പം നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരാളെ കാത്തിരിക്കാം അല്ലേ.
1: അതെ,
0: അപ്പോൾ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുന്നു. അല്ലാഹു എല്ലാവിധ ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ.
1: അടുത്തത് നമ്മോടൊപ്പം ചേരുന്നത് ഒരാളല്ല, കൂട്ടത്തോടുള്ള ഗ്രൂപ്പ് സോങ് ആണ്. അപ്പോൾ നമുക്ക് ഇവരുടെ ഗ്രൂപ്പ് സോങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഏത് മദ്രസന്നാണ് വരുന്നത്?
2: കുഞ്ഞിപ്പള്ളി.
1: കുഞ്ഞിപ്പള്ളിയല്ലേ, അൽ ഹിക്മ കുഞ്ഞിപ്പള്ളി. ഓക്കെ, ഞാൻ നിങ്ങളെ പാട്ട് പാടാം.

മുത്തുനബിയും മാപ്പ് കൊടുക്കുന്നേ, ഉമ്മുൽ ഖുറായും മുത്തുസ്ലാമിൻ നാടായി മാറുന്നേ, മുത്ത് ബിലാലും ബാങ്കുളിയും മുഴങ്ങിയിടുന്നേ, കഅബത്തൻ മുകളിയിലെന്ന് ഒക്കെയും ഹക്കമെന്ന തിരുകൽപ്പന മുഹമ്മദ്.

0: അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഷാഅല്ലാ, നല്ല പാട്ട്, നല്ല എന്താ പറയുക, ഗ്രൂപ്പ് സോങ്, വളരെ സ്വരശുദ്ധിയോടുകൂടെ ആ ഐക്യം, പാട്ടിൻ്റെ ഐക്യമൊക്കെ നിലനിർത്തിക്കൊണ്ട് നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഇനിയും ഇതുപോലെ പാടാനുള്ള തൗഫീഖ് അല്ലാഹു തആല നിങ്ങൾക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുള്ള സമയമായി. നമുക്കറിയാവുന്നതുപോലെ വളരെ വ്യത്യസ്തങ്ങളായ പാട്ടുകളും പ്രോഗ്രാമുകളുമായി കൊണ്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ അടുത്ത എപ്പിസോഡുകൾ നമുക്ക് കണ്ടുമുട്ടാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഞാനും ഉമ്മയും രണ്ടു പെങ്ങന്മാരും മാത്രമുള്ള കുഞ്ഞു ലോകത്തേക്ക് അതിഥിയെ പോലെ കടന്നു വരാറുള്ള ഉപ്പയോട് എന്തോ എനിക്കൊരകൽച്ചയായിരുന്നു. പുത്തനുടുപ്പുകളും കളിപ്പാട്ടങ്ങളുമെല്ലാം ആഹ്ലാദം പകരുമ്പോഴും ഞാൻ വളരുന്നതോടൊപ്പം ഉപ്പയോടുള്ള അകാരണമായ അകൽച്ചയും വളരുകയായിരുന്നു. എന്റെ ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടനെ ഉപ്പ എനിക്കൊരു വിസ ശരിയാക്കി. ദുബായിലെ ഒരു കമ്പനിയിൽ ഉയർന്ന ശമ്പളമുള്ള ജോലി. നാടും വീടും ഉമ്മയെയും പെങ്ങന്മാരെയും പിരിയുക എന്നത് ഹൃദയഭേദകമായിരുന്നെങ്കിലും ഉപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങിയ എന്നെ കണ്ട ഉടനെ ഉപ്പയുടെ കണ്ണുകൾ എന്തോ നിറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ ഉപ്പ ചോദിച്ചു, നാട്ടിലെല്ലാവർക്കും സുഖമാണോ? യാത്ര സുഖമായിരുന്നോ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പറഞ്ഞു. എന്നെ റൂമിലാക്കി ഉപ്പ പോയി. ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഒരു വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഉപ്പയുടെ അടുത്തേക്ക് ഞാൻ പുറപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട യാത്ര. പട്ടണത്തിൽ നിന്നും കുറച്ചകലെയായി മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒരു ലേബർ ക്യാമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി. ജോലി കഴിഞ്ഞു വരുന്ന ഉപ്പയെ ഞാൻ കാത്തുനിന്നു. വെളുത്ത മുണ്ടും ഷർട്ടുമിട്ട് പെർഫ്യൂം പൂശി ചുണ്ടിൽ സിഗരറ്റുമായി നിൽക്കുന്ന ഉപ്പയെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഉപ്പ ജോലി കഴിഞ്ഞു വരുന്ന ആ കാഴ്ച എനിക്ക് താങ്ങാനായില്ല. മുഷിഞ്ഞൊരു കവറോളാണ് വേഷം. കൺപിരികളിൽ പോലും വെളുത്ത മണൽത്തരികൾ തങ്ങി നിൽക്കുന്നത് കാണാം. വല്ലാത്തൊരു കാഴ്ചയായിരുന്നു. ഓടിച്ചെന്ന് ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. ഉപ്പ, ന്യൂജൻ രീതിയിലുള്ള ഡ്രസ്സുകളും വാഹനങ്ങളും വാങ്ങിത്തരാൻ ഞാൻ വാശി പിടിച്ചപ്പോഴും ഉപ്പയുടെ യാതനകളും വേദനകളും ഒന്നും അറിയിക്കാതെ എനിക്ക് എല്ലാം നിറവേറ്റി തന്നു. ഉപ്പയെ കഷ്ടപ്പെടുത്തിയതിന് എന്നോട് ക്ഷമിക്കണം. നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. വീട്ടുകാരുടെ സന്തോഷം കാത്തു സൂക്ഷിക്കാനായി സ്വന്തം കഷ്ടപ്പാടുകൾ മറച്ചുവെക്കുകയും കുബൂസും പച്ചത്തൈരും കഴിച്ചിട്ട് വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു എന്ന് വീട്ടിൽ വിളിച്ചു പറയുകയും ചെയ്യുന്ന സാധാരണക്കാരായ പ്രവാസികൾക്കായി സ്നേഹപൂർവം സമർപ്പിക്കുന്നു.
3: ഇന്നത്തെ ചിന്തയിൽ ഈ കേട്ട ശബ്ദം സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടിയതാണ്. പലപ്പോഴും പ്രവാസത്തിലുള്ള ഉപ്പ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രക്ഷിതാക്കൾ അവരൊക്കെ അവിടെയുള്ള പ്രയാസങ്ങൾ ഇവിടെ അറിയിക്കാതെ ഇവിടെയുള്ള തൻ്റെ ഭാര്യയെ, മക്കളെ, കുടുംബത്തെയൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പോറ്റാൻ വേണ്ടി കഠിന പ്രയത്നം നടത്തുന്നവരാണ്. പലപ്പോഴും അവരെക്കുറിച്ച് നമ്മൾ മുമ്പൊക്കെ ഇത്തരം ചിന്തകളും ഇത്തരം കാഴ്ചകളും വളരെ കുറവാണല്ലോ. ഇപ്പോൾ അൽഹംദുലില്ലാ സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ വളർന്നപ്പോൾ ഇത്തരത്തിലെ ചിന്തകളൊക്കെ ഒന്നുകൂടി വ്യാപകമായി കുടുംബക്കാർക്ക് കുറേ കൂടിയൊക്കെ ഒരു ബോധമുണ്ട്. എന്നാൽ പോലും പ്രവാസികളെ ആ നിലക്ക് പരിഗണിക്കുന്നതിൽ ഇപ്പോഴും നമ്മൾ
4: കുറച്ച് പരാജിതരാണ്. കാരണം ഇവിടുന്ന് പലതും ആവശ്യപ്പെടാം, പലതും ആവശ്യപ്പെട്ടും അതുപോലെ പൊതുവേ നമ്മൾ പറയാറുണ്ട്, ചിലപ്പോൾ അവിടുന്ന് അയച്ചു കൊടുക്കുന്ന ക്യാഷ് കടം വാങ്ങിക്കൊണ്ടൊക്കെ അയച്ചു കൊടുക്കും. ഇവിടെ ചിലപ്പോൾ ലാവിഷ്യമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അപ്പം ആ ഒരു രൂപത്തിൽ തീർച്ചയായിട്ടും ഇത് നല്ലൊരു മെസ്സേജാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഇപ്പം പ്രവാസ ജീവിതം ഷമീല് പോയിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും അനുഭവിക്കാനുള്ളതാണ്. ഞാൻ 10 വർഷം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താ അതിൻ്റെ ഒരു കയ്പുനീരും സുഖവും അതിൻ്റെ പ്രയാസവും ഒക്കെ അനുഭവിച്ചാണ്. അപ്പം ഇതിൻ്റെ ഒരു കണ്ടന്റ് തന്നെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസ ജീവിതമാണ്. അത് ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതിൽ 2 വർഷം ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നല്ല സുഖമായിട്ട് ജീവിക്കുന്ന നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും. മഷാല്ലാ, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. എന്നാൽ ഇവിടെ പുറംലോകം അറിയാത്ത, കുടുംബത്തിനറിയാത്ത, നാട്ടുകാർക്ക് അറിയാത്ത ഒരു ജീവിതം പ്രവാസികളുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നല്ല പതിലാ കഥയിൽ പറഞ്ഞ പോലെ അത്രയൊക്കെ പൂശി നല്ല ഉഷാറായി ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ ദുബായ്ക്കാരനാണ്, ഇങ്ങനെ ഞാൻ പറയാം, ദുബായ്ക്കാരനാണ്.
3: സിഗരറ്റ് വലിക്കാന്നുള്ള പ്രയോഗം മാത്രം,
4: അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചത് അത് ആ കഥയിൽ വന്നതാണ്. അതെന്തായാലും ഇസ്ലാമികമായിട്ട് ശരിയല്ല, ആരോഗ്യപരമായും ശരിയല്ല. എന്തായാലും നല്ല ഒരു പിന്നെ എക്സിക്യൂട്ടീവ് ആയിട്ട് ആളിങ്ങനെ നിൽക്കുമ്പോൾ ആ എന്നടാ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴുള്ള ഒരു ഒരു ഫീലും, അങ്ങനെ കുറച്ച് കാലം വളരെ ചിലപ്പോൾ ദിവസങ്ങളോ അല്ലെങ്കിൽ മാസങ്ങളോ ഉണ്ടാവുള്ളൂ, അതുണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാലോ ഈ പിക്ചർ അങ്ങനെയാണ് മാറുകയാണ്. ലേബർ തൊഴിലാളികളുണ്ടാവും, മരുഭൂമിയിൽ ചിലപ്പോൾ ആടിനെ നോക്കുന്ന ആളുകളുണ്ടാവും, മരുഭൂമിയിൽ വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെ കഴിയുന്നത് പക്ഷേ മക്കൾക്കോ ഭാര്യക്കോ കുടുംബത്തിനോ അറിയില്ല. ഇവിടുന്ന് ഇങ്ങനെ ലിസ്റ്റുകൾ ചിലങ്ങനെ വിട്ടുകൊടുക്കും, പിരിവുകളും അതുപോലെ തന്നെ ഒരുപാട് ചിലവുകളുടെ വലിയ ഒരു ലിസ്റ്റ് തന്നെ പ്രവാസിക്ക് വിട്ടുകൊടുക്കും. പക്ഷെ അവിടെ എന്താ ചെയ്യുന്ന ജോലി എന്നുള്ളത് പലപ്പോഴും അറിയാറില്ല. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതാണ്, അതായത് പിന്നെ ചില പ്രവാസികളെങ്കിലും ചിലരൊക്കെ എന്ത് ചെയ്യും, അവിടെ ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞുകൂടുന്നതെന്ന് അറിയാതെ പൊങ്ങച്ചത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യും, ചിലപ്പോൾ അവിടെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇവിടെ വരുമ്പോൾ നല്ല ഉഷാറിൽ നിൽക്കുക. അവിടെ ഉള്ള റൂമോ പലപ്പോഴും പിന്നെ ഡബിൾ കട്ടിലായിരിക്കും. ഒരു റൂമിൽ ചിലപ്പോൾ 8-10 ആളുകളുണ്ടാവും ഡബിൾ കട്ടിൽ വെച്ചിട്ടുണ്ടാവുക. എന്നാൽ ഇവിടെ ഓരോരുത്തർക്കും സിംഗിൾ റൂമാണ്. അപ്പോൾ ഭാര്യയും മക്കളെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ടാണ് പോകുന്നത്. അവിടെ അവർ ജീവിക്കുന്ന അവസ്ഥ എങ്ങനെയാണ്? അതുപോലെ തന്നെ ഭക്ഷണം, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മക്കൾ ഇവിടെയൊക്കെ കഴിക്കുമ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വിചാരിക്കുന്ന പ്രവാസികളുണ്ട്. എന്നാൽ അവിടെ എന്ത് ചെയ്യും, അവർക്ക് കുബൂസാണ്, പച്ചത്തൈരാണ്, ആ ഒരു രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ ആ ഒരു പ്രതിസന്ധി അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളുമൊക്കെ അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. എന്നിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ അവസ്ഥ എന്താ, 10-40 കൊല്ലം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വില പോലും അവർക്ക് നൽകുന്നില്ല എന്നുള്ളത്
3: മാത്രമല്ല അസുഖങ്ങളുടെ ഒരു വലിയ ഭാണ്ഡക്കെട്ട് കൂടെ ഉണ്ടാവും.
4: അതെ, അതാണ് അതിൽ പ്രധാനം. ഷുഗറും പ്രഷറും കൊളസ്ട്രോളുമായിട്ടൊക്കെ അവർ തിരിച്ചു വരുമ്പോൾ പിന്നെ അവർക്കൊരു വിലയുണ്ടാവില്ല. അപ്പം പണമുണ്ടെങ്കിൽ മാത്രം അത് ആ പണം കായ്ക്കുന്നൊരു മരമായിട്ട് കാത്തു സൂക്ഷിക്കും, ഇല്ലെങ്കിൽ പിന്നെ വെട്ടി മാറ്റുക എന്ന രീതി പൊതുവെ ആളുകൾ സ്വീകരിക്കാറുണ്ട്.
3: എന്നാൽ പോലും നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല, മറിച്ച് മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കുടുംബങ്ങളും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന
4: കുറെ ഫാമിലികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇതെങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത്.
3: അങ്ങനെ പോകുന്നതും സോഷ്യൽ മീഡിയയിലെ കാഴ്ചകളും അല്ലെങ്കിൽ വീഡിയോ സഹിതം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ വന്നതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് ആ നിലക്കുള്ള കാഴ്ചപ്പാടുകൾ മാറിയിട്ടുണ്ട് കുറെയൊക്കെ. അതേപോലെ തന്നെ പ്രവാസികളായ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കുടുംബത്തെയും മക്കളെയും ഒക്കെ നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ പിന്നെ ശമ്പളവും അതിൻ്റെ ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ അറിയിക്കുക, അതിനനുസരിച്ച് ജീവിക്കാൻ അവരെ പഠിപ്പിക്കുക എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവരാവശ്യപ്പെടുന്നതെല്ലാം നൽകണമെന്നില്ല, നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്നതെല്ലാം ചില സമയത്തൊക്കെ കഴിയില്ല, അതിനുള്ള സാഹചര്യമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ തന്നെയാണ് അതൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരിക.
4: ഇതറിയിക്കാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം കുറേ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് തോന്നുന്നു. അതായത് നല്ല സെറ്റപ്പിലാണെന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച അപ്പൊ അവരങ്ങനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും, ശരിക്കും അത് ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്.
3: അതെ അതെ, അതേപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികളായ സഹോദരങ്ങൾ അവരോട് സൂചിപ്പിക്കാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്തെന്ന് പറയുന്നത് ആ നിലക്കു തന്നെയുള്ള നെയ്യത്തോടു കൂടി നമ്മൾ ചെലവഴിക്കുക, അതിൽ യാതൊരു നിലക്കുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ മനസ്സിൽ ഒരു നിലക്കും വരാതെ നമുക്കിത് പരലോകത്ത് തീർച്ചയായും പ്രതിഫലമായി നമ്മുടെ കുടുംബത്തെ പോറ്റിയതിൻ്റെ വിഷയത്തിൽ നമ്മുടെ കുടുംബത്തിനു വേണ്ടി ചെലവഴിച്ചതിൻ്റെ വിഷയത്തിൽ ഏറ്റവും നല്ല ദാനധർമ്മങ്ങളായി അത് നാളെ പരലോകത്ത് നമുക്ക് ഉപകരിക്കും എന്നുള്ള കൃത്യമായ നെയ്യത്തോടു കൂടി തന്നെ ഇതൊക്കെ ചെലവഴിക്കുമ്പോൾ അത് ചെലവഴിക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രയാസവും വരില്ല, ആ നിലക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. മാത്രമല്ല ഇത് കേട്ടപ്പോൾ മക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മുടെ ഉപ്പയെ ഉമ്മയെ സന്തോഷിപ്പിക്കുക, അവരെ അനുസരിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അള്ളാഹുവിനോടുള്ള ബാധ്യത കഴിഞ്ഞാൽ പിന്നീടുള്ള ബാധ്യതകൾ ഏറ്റവും സുപ്രധാനമാണ്, മാതാപിതാക്കളുടെ ബാധ്യത. അതിൽ നമ്മുടെ ഉപ്പയെ ഈ ഒരു കേട്ട ശബ്ദത്തിൻ്റെ തുടക്കത്തിൽ ഉപ്പയോടൊരു അകൽച്ചയും മറ്റും ഒക്കെ പറഞ്ഞു, സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അകൽച്ച ഉണ്ടാവും.
4: പ്രവാസ ജീവിതമായതുകൊണ്ട് ഉമ്മയോടല്ല കൂടുതൽ അടുപ്പുണ്ടാവുക,
3: പക്ഷേ അവിടെ നമ്മുടെ ബാധ്യത എന്നുള്ള നിലക്ക് കുറച്ച് ബോധം വെച്ച മക്കളത് കേൾക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണമല്ലോ. നമുക്ക് എത്രയൊക്കെ നമ്മുടെ ഉപ്പയെ അടുത്ത് കിട്ടുന്നില്ലെങ്കിലും അവരുടെ ഒരു അകൽച്ച സ്വാഭാവികമായ രീതിയിൽ വരുന്നുണ്ടെങ്കിലും അതെല്ലാം കവർ ചെയ്ത് അവരോട് കൂടുതൽ സംസാരിക്കണം, അവരോട് കൂടുതൽ ഇടപഴകണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
4: തുറന്ന് ചോദിക്കണം, പറയണം എന്നതാണ്. അത് ശരിക്കും മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഉപ്പനോട് അടുപ്പുണ്ടാവും, ചില കുട്ടികൾക്ക് അധികം ഭൂരിപക്ഷം ഉമ്മയോട് മാത്രമായിരിക്കും. ഇവിടെ എന്താ വെച്ചാൽ തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങനെ ഇടപെടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിന്നെ സുഖം, അത് കുടുംബജീവിതത്തിൽ ഏറ്റവും ബലവത്താണ്, മക്കൾക്കൊരു പ്രചോദനമാകുകയും ചെയ്യും അത്തരം കാര്യങ്ങളെല്ലാം.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് പാണ്ടിക്കാട് സലഫി ജുമാ മസ്ജിദിൽ മൂസ സ്വലാഹി കാര നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്. തിന്മ നിറഞ്ഞ കാലത്ത് വിശ്വാസിയുടെ രക്ഷാമാർഗം.
1: പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരാളുടെ വളർച്ചയും അതുപോലെ തന്നെ ആരോഗ്യ ശേഷിയും കഴിവുകളും അയാൾക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കാത്ത വിധം അവശതയും അതുപോലെ തന്നെ ദുർബലതയുമൊക്കെ ബാധിക്കാൻ കാരണമാകുന്ന വിഷയമാണ് ഏതെങ്കിലും രൂപത്തിലുള്ള അസുഖം, രോഗം അയാളെ ബാധിക്കുക എന്നത്. നാം ജീവിക്കുന്ന നാട്, അതുപോലെ തന്നെ നമ്മുടെ ലോകം ഒരുപാട് വികസിച്ചുകൊണ്ടിരിക്കുന്നു. പല രൂപത്തിലുള്ള പുരോഗതി കൈവരിക്കുന്നു. വലിയ ഉയർച്ചയുടെ പടവുകൾ ലോകം കയറിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്കറിയുന്ന, നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം അധർമ്മങ്ങളാകുന്ന, തിന്മകളാകുന്ന മാലിന്യം ലോകത്ത് കുമിഞ്ഞുകൂടി കിടക്കുന്നു, കെട്ടിക്കിടക്കുന്നു എന്നതും നമുക്കെല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ്. ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ട ആധുനിക സൗകര്യങ്ങൾ ഏതവസ്ഥയിലും മനുഷ്യന് വെളിച്ചം നൽകാൻ സാധിക്കുന്ന രൂപത്തിലുള്ള അനവധി സൗകര്യങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്, നമ്മുടെ നാടുകളിൽ ഉണ്ട്. എന്നിട്ടും ഇരുട്ടിൻ്റെ ശക്തികളെ, തെറ്റിനു വേണ്ടി ജീവിക്കുന്ന ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നത് വലിയ ഒരു പരാജയമായി അവശേഷിക്കുകയാണ്. കറുത്തിരുണ്ട അവസ്ഥയാണ് നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നത്. ചെറുതും വലുതുമായ രോഗങ്ങൾ ബാധിച്ച് അവശത അനുഭവിക്കുന്ന അവസ്ഥ ലോകം മുഴുക്കെ ഉണ്ട് എന്നത് പല സംഭവങ്ങളും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ നിലക്ക്, ചെറിയ രൂപത്തിലൊന്നുമല്ല, വളരെ ഗൗരവത്തോടെ ഉണർത്തിയ ചില രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ എല്ലായിടങ്ങളിലും പടർന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് മാത്രമല്ല, എവിടെ നോക്കിയാലും ആ രോഗത്തിൻ്റെ അടയാളങ്ങൾ, അതിൻ്റെ അലയൊലികൾ കാണാൻ സാധിക്കുന്നുണ്ട്. രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നതും വ്യക്തമാണ്. അതിനുള്ള പരിഹാരങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുമുണ്ട്. നല്ലൊരു ശതമാനം ആളുകൾക്ക് അന്ധത അഭിനയിക്കേണ്ടി വരികയാണ്. കണ്ണ് തുറന്ന് കാണുന്നില്ല. അവരുടെ മനസ്സ് ഇരുട്ട് മൂടപ്പെട്ട അവസ്ഥയാണ്. മനസ്സ് കൊടുത്ത് ആ തെറ്റുകളെപ്പറ്റി ആലോചിക്കാൻ സന്നദ്ധരാകുന്നില്ല. ഓരോ തിന്മകളെക്കുറിച്ചും കേൾക്കേണ്ടത് കാത് കൂർപ്പിച്ച് കേൾക്കാൻ വലിയ നിലകളിൽ, വലിയ ഉയർച്ചകളിൽ എത്തിയ ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നത് എന്തുമാത്രം വലിയ അപകടമാണ്. അവിടെയാണ് സാധാരണക്കാരായി ജീവിക്കുന്ന, വളരെ സാധുക്കളായി കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള വിശ്വാസമാകുന്ന വെളിച്ചം, അതാണ് ഏറ്റവും വലിയ പ്രകാശം. ആ പ്രകാശത്തിന് തുല്യമായ ഒന്ന് വേറെയില്ല. ആ വെളിച്ചം മുഖേന ഓരോ രോഗങ്ങളെയും ഓരോ പരീക്ഷണങ്ങളെയും നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു എന്നത് വലിയ സൗഭാഗ്യമാണ്. ലോകത്തെവിടെ നോക്കിയാലും അല്ലാഹുവിന് കൊടുക്കേണ്ട അവകാശത്തെ മാന്യമായ നിലക്ക് കൊടുക്കുന്നില്ല എന്നത് നമുക്കെല്ലാവർക്കും കാണാൻ കഴിയുന്ന വസ്തുതയാണ്. അല്ലാഹുവിനെ മാത്രമായി ആരാധിക്കുന്നവർ ലോകത്ത് എത്ര ശതമാനമാണ്? അല്ലാഹു തന്ന എല്ലാ അനുഗ്രഹങ്ങളും വേണ്ടുവോളം ആസ്വദിച്ച് അനുഭവിച്ച് മനസ്സറിഞ്ഞ് അല്ലാഹുവിനെ സ്തുതിക്കാനും ജീവിതത്തിലുടനീളം അല്ലാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാനും തയ്യാറാകാത്ത എത്ര ആളുകൾ ലോകത്തുണ്ട്? ഏറ്റവും കൂടുതൽ അവരായിരിക്കും. അല്ലാഹുവിന് മാത്രമായിട്ടുള്ള അവകാശത്തിൽ മനുഷ്യരെ തന്നെ പങ്കുചേർക്കുക, മനുഷ്യനിർമ്മിത വസ്തുക്കളെ പങ്കുചേർക്കുക, ദുർബലമായ വസ്തുക്കളെ, നൂല് പോലെയുള്ള, ചരട് പോലെയുള്ള, ഒന്ന് അമർത്തിയാൽ പൊട്ടിപ്പോകുന്ന വള പോലെയുള്ള വസ്തുക്കൾ, ആ വസ്തുക്കളിൽ അഭയം തേടി കഴിയുന്ന എത്ര ആളുകൾ ലോകത്തുണ്ട്? ശിർക്കെന്ന മഹാവിപത്ത് ലോകത്ത് ഒരുപാട് കാലമായി ഇരുപ്പുറപ്പിച്ചിട്ട്, ഒരുപാട് കാലമായി. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വൽ ഫിത്നതു അഷദ്ദു മിനൽ ഖത്ൽ. ശിർക്കാകുന്ന ഫിത്ന, അതൊരു വലിയ പരീക്ഷണമാണ്. കൊലപാതകത്തേക്കാൾ കാഠിന്യമേറിയതാണ്. മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യുന്ന ആളുകളായിരുന്നു. ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അതിനേക്കാൾ വലിയത് അവർ ചെയ്യുന്നുണ്ട്, ആ യുദ്ധത്തേക്കാൾ വലിയത് അവർ ചെയ്യുന്നു. അതെന്താണ്? ലാത്തയോടും ഉസ്സയോടും മനാത്തയോടും ഹുബിലിനോടും അവരുടെ ആവശ്യങ്ങൾ പറയലാണ്. ആത്മാർത്ഥമായി അല്ലാ എന്ന് വിളിക്കാനുള്ള ഈമാനികമായ ഉയർച്ച അവർ നേടിയിട്ടില്ല. കൊലപാതകത്തേക്കാൾ കാഠിന്യമേറിയ ഒന്നാണ് അല്ലാഹുവിന് കൊടുക്കേണ്ട അവകാശത്തിൽ മറ്റുള്ളവരെ പങ്കുചേർക്കുക എന്നത്. രണ്ടാമത്തെ കാര്യം നോക്കൂ നിങ്ങൾ. മതബോധമുള്ളവർ മതം എന്ന വസ്ത്രം അഴിച്ചു വെക്കുന്ന ഒരു കാലഘട്ടമാണ്. നിസ്കാരം ഒഴിവാക്കുന്നു, സകാത്ത് കൊടുക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല. അല്ലാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കൽപ്പനകളെ ശിരസാവഹിക്കാൻ, ആ കൽപ്പനകളെ ഏറ്റെടുക്കാൻ അതിനുള്ള വീര്യം കുറഞ്ഞു വരികയാണ്, ധൈര്യം കുറഞ്ഞു വരികയാണ്. ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് അവിശ്വാസത്തിൻ്റെ വൃത്തത്തിലേക്ക് ആളുകൾ ചേക്കേറുകയാണ്. ഉണങ്ങി വരണ്ടു കിടക്കുന്ന ഭൂമിയാണ് അവിശ്വാസം എന്ന് പറഞ്ഞാൽ. ഒരൽപ്പം പോലും വെളിച്ചം അവിടെയില്ല. മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു തെളിനീര് അവിടെയില്ല. മനസ്സ് പച്ചപിടിക്കാൻ കാരണമാകുന്ന ഒന്നുമില്ലാത്ത ലോകമാണ് അന്ധവിശ്വാസങ്ങളുടെ, നിഷേധങ്ങളുടെ ലോകം എന്നത്. മതം വിട്ട് ആളുകൾ പോവുക, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ നിലക്കുള്ള പ്രവണത പ്രകടിപ്പിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വൽ ഫിത്നതു അക്ബറു മിനൽ ഖത്ൽ, ദീനെന്ന ആ മാന്യമായ സമാധാനം നൽകുന്ന മാർഗം ഒഴിവാക്കി ആരെങ്കിലും മറ്റു വഴികളിലേക്ക് പോയാൽ അത് കൊലപാതകത്തേക്കാൾ കാഠിന്യമേറിയ പരീക്ഷണമാണ്, വളരെ ഗുരുതരമായ കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. വഴികേടിൻ്റെ മാർഗത്തിലേക്ക് സാമ്പത്തികമായും ശാരീരികമായും മണിക്കൂറുകൾ കൊടുത്തും ആളുകൾ പോവുകയാണ്. ഒരുപാട് സമയം വഴികേടിനെ വളർത്താൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നു. അല്ലാഹുവിനെ ധിക്കരിക്കുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കുന്ന സ്വഭാവത്തിലേക്ക് മാർഗത്തിലേക്ക് ആൺപെൺ വ്യത്യാസമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ ആളുകൾ മാറ്റപ്പെടുകയാണ്. അതൊരു പ്രത്യേകതരം രോഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ, മനസ്സിൽ വ്യതിയാനം കൊണ്ടു നടക്കുന്ന ആളുകൾ. എന്താ അങ്ങനെ പറഞ്ഞാൽ, എന്താ ഇങ്ങനെ വിചാരിച്ചാൽ, എന്താ ഇങ്ങനെ ചെയ്താൽ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ മാത്രം ചെയ്താൽ എന്താണ് കുഴപ്പം, ആ നിലക്ക് ചിന്തിക്കുന്ന രൂപത്തിലുള്ള വ്യതിയാനം, അതൊരു വലിയ ഫിത്നയാണ്, ഒരു വലിയ പരീക്ഷണമാണ്. എത്ര പുരോഗതി പ്രാപിച്ച, എത്ര മെച്ചപ്പെട്ട ലോകത്ത് ജീവിക്കുകയാണെങ്കിലും ഈ നിലക്കൊരു പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ട ആളാണോ? സഹോദരങ്ങളെ, ഗൗരവമാണ് വ്യതിയാനം. അതിനെക്കുറിച്ച് ആലോചിക്കാൻ പാടില്ല. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വ്യാപിച്ച ഈ കാലഘട്ടം, നാവിൻ തുമ്പത്ത് വരുന്ന എന്തും വിളിച്ചു പറയാം, മനസ്സിൽ തോന്നുന്ന എന്തും വിളിച്ചു പറയാം. അത് അല്ലാഹുവിൻ്റെ ദീനിനെ ബാധിക്കുമോ, പ്രബോധനത്തെ ബാധിക്കുമോ, മതപഠനത്തെ ബാധിക്കുമോ, മതനിയമത്തെ ആക്ഷേപിക്കപ്പെടാൻ കാരണമാകുമോ എന്നൊന്നും ചിന്തിക്കാൻ നേരല്ല. അവന് തോന്നി, അവൻ പറഞ്ഞു, അവൻ വാദിക്കും, എനിക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്, പക്ഷേ അതോടൊപ്പം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എന്നതും സ്വാതന്ത്ര്യമാണ്, അതും പാടില്ല. ഒരാളെ വേദനിപ്പിച്ചാകരുത് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. ദ്വലാലത്തിൻ്റെ വഴി, അതിനെ സംരക്ഷിക്കാൻ ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. കപട സ്വഭാവം വർദ്ധിച്ചു വരികയാണ്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ലോകം. പറയുന്നതും ചെയ്യുന്നതും ശരിയാണോ തെറ്റാണോ, നേരാണോ നെറുകേടാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാലം. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫതൻതും അൻഫുസക്കും, കപട സ്വഭാവം നിങ്ങൾക്ക് തന്നെ പരീക്ഷണമാണ്. മനസ്സിലൊന്നും നാവിൽ മറ്റൊന്നും ആകരുത്, പ്രവർത്തനങ്ങളിൽ ഒന്നും മനസ്സിൽ മറ്റൊന്നും ആകരുത്. മനസ്സിൽ എന്താണോ, എന്താണോ, അതാണ് വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ പുറത്തു വരേണ്ടത്. പെരുമാറ്റത്തിലൂടെ, ഇടപാടിലൂടെ, സഹവാസത്തിലൂടെ, സഹവർത്തിത്വത്തിലൂടെ പുറത്തു വരേണ്ടതെന്താണ്? മനസ്സിലുള്ള കാര്യമാണ്. നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്നാണ്, പറ്റുമെങ്കിൽ അതാണ്. നമ്മുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്ര സമാധാനമാണ്. മറിച്ച് മനസ്സിൽ ഒരുപാട് തെറ്റുകൾ കൂട്ടിയിട്ട് പുറത്ത് നന്മകളെ രൂപത്തിൽ മാത്രം കാണിച്ചു കൊടുക്കുന്ന പ്രവണത, സഹോദരങ്ങളെ, അത് ശുദ്ധ കാപട്യമാണ്, കഠിനമായ ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അനാചാരങ്ങൾക്ക് ഒരു അറുതിയില്ലാത്ത കാലമാണ്. തൊട്ടതും കണ്ടതുമൊക്കെ അനാചാരമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം. എന്ത് തോന്നിയാലും അത് എവിടെയാണോ കൊണ്ടുപോയി വെക്കാൻ പറ്റുക, അവിടെ വെച്ച് അതിനെ പ്രത്യേകമായ ആചാരമാക്കി മാറ്റപ്പെടുന്ന ഒരു കാലഘട്ടം. വലിയ പരീക്ഷണമാണ്. സൽക്കർമ്മങ്ങളെ തിന്നു തീർക്കുന്ന, നാം ചെയ്തു കൂട്ടിയ നല്ല കർമ്മങ്ങളെ കാർന്നു തിന്നുന്ന രോഗമാണ് അനാചാരങ്ങൾ, പുത്തനാചാരങ്ങൾ എന്നത്. അതും വലിയ ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബിദഅത്തിൻ ളലാല, എല്ലാ പുത്തനാചാരവും വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങളാണ്. ഈ രോഗങ്ങളെയെല്ലാം, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറദ് ഫസാദഹുമുല്ലാഹു മറദാ, ഒരു പ്രത്യേക രോഗം മനസ്സിനെ ബാധിച്ചിരിക്കുന്നു. അത് ശിർക്കാകാം, കുഫറാകാം, നിഫാഖാവാം, ബിദഅത്താകാം, അതുപോലെ തന്നെ മഅസിയത്താകാം, ഏത് രൂപത്തിലുള്ളതുമാകാം. ഫസാദഹുമുല്ലാഹു മർള, ആ രോഗം ഇങ്ങനെ അധികരിക്കുകയാണ്, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വളരെ പേടിയോടുകൂടി വിശ്വാസികൾ കാണേണ്ടതുണ്ട്. എല്ലാ നിഷിദ്ധങ്ങളെയും നന്മകളായി കാണുന്ന ലോകത്താണ് പ്രിയപ്പെട്ടവരെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വെളിച്ചം വിശുദ്ധ ഇസ്ലാം നമ്മിലേക്ക് നൽകിയാലും അതിനെയെല്ലാം ഇരുട്ടാക്കി മാറ്റാൻ പിശാചിൻ്റെ മിത്രങ്ങൾ തക്കം പാർത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു. പുൽ പ്രവാചകരെ പറയുക, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ, എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്, അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. ഒരാൾ അയാളുടെ സ്ഥലത്തിൻ്റെ അതിര് ഒരു കല്ലുകൊണ്ടോ ഒരു കമ്പ് കൊണ്ടോ അല്ലെങ്കിൽ വേലി കെട്ടി മാറ്റിക്കാണിച്ചു, ഇതാണ് എൻ്റെ അതിർ, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് വരാൻ പാടില്ല, ആ നാട്ടിലുള്ളവരോട് പറഞ്ഞാൽ ആരും അങ്ങോട്ട് കാലുവെക്കാൻ ധൈര്യപ്പെടൂല. അയാൾ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക എന്നോർത്ത് ധൈര്യപ്പെടാതെ നമ്മളൊക്കെ മാറി നിൽക്കും. അതവിടെ കിടന്നോട്ടെ, അത് അയാളെ മുതലാണ്. നമ്മളെപ്പോലെയുള്ള ഒരാൾ അയാളുടെ അതിർത്തി നമുക്ക് നേരെ കാണിച്ചു തന്ന് ഇവിടെ കാലുവെക്കരുത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലുണ്ടായ പേടി നോക്കൂ നിങ്ങൾ. ആ ഗൗരവകരമായ വാക്കിനെ എത്ര പേടിയോടെയാണ് നമ്മൾ കേട്ടത്. ഇത് അല്ലാഹുവിൻ്റെ വാക്കാണ്, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ, എന്റെ റബ്ബിദാ വേണ്ടാത്തരങ്ങളെ മ്ലേച്ഛതകളെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും വരുന്ന കാര്യമാണ് വ്യഭിചാരവും സ്വവർഗരതിയും. അസ്സിനാ വല്ലിവാത്, ശൈഖ് നാസിറു സഅദി റഹിമഹുല്ലാ അത് വിശദീകരിക്കുകയാണ്. വ്യഭിചാര പ്രവർത്തനങ്ങൾ അത് വളരുകയാണ്. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ, ഒരു തെറ്റിനെ മാത്രമല്ല, ആ തെറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ കാരണമാകുന്ന വഴികളെയും ഗൗരവമായി കണ്ട മതമാണ് ഇസ്ലാം. അതാ ഇസ്ലാമിൻ്റെ പ്രത്യേകത. വ്യഭിചാരത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു നോട്ടം പാടില്ല. വിശ്വാസികളോട് പറഞ്ഞു, നിങ്ങൾ കണ്ണ് താഴ്ത്തി വെക്കുക, അന്യ സ്ത്രീകളെ നോക്കരുത്, അതുപോലെ തന്നെ തുടർച്ചയായി നോക്കരുത്, ഒരു പെണ്ണിനെ കണ്ണെടുക്കാതെ നോക്കുക വ്യഭിചാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. നമുക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത, ഇടപെടാൻ പറ്റാത്ത ഒരു പെണ്ണിനോട് സംസാരിക്കരുത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വാട്സാപ്പിലൂടെ ചാറ്റിംഗാണ്, അതവസാനം ഏതൊക്കെയോ രൂപത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. അതുപോലെ തന്നെ കുണുങ്ങിയുള്ള വർത്തമാനങ്ങൾ, പൈങ്കിളി വർത്തമാനങ്ങൾ, ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങൾ വ്യഭിചാരത്തിലേക്ക് വഴിവെക്കുന്ന കാര്യമാണ്, പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം പറഞ്ഞു. അന്യ പെണ്ണിന് കൈ കൊടുക്കരുത്, അന്യ പെണ്ണിനെ സ്പർശിക്കരുത്. ഇന്നത് വർദ്ധിച്ച കാലമാണ്. ഞങ്ങളൊരു ഓഫീസിലാണ്, ഞങ്ങളൊരു സ്ഥലത്താണ്, ഞങ്ങളൊരു വാഹനത്തിൽ എന്നും പോകുന്നവരാണ്, കൈ കൊടുക്കുന്നു, ആലിംഗനം ചെയ്യുന്നു, പരസ്പരം കെട്ടിപ്പിടിക്കുന്നു. എന്തൊക്കെയാണ് സഹോദരങ്ങളെ, എന്തൊക്കെ തെറ്റുകളാണ്, വൃത്തികേടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇസ്ലാം വിലക്കിയതാണ്. ലോകം എത്ര പുരോഗതി പ്രാപിച്ചാലും ആ ലോകത്തിൻ്റെ ഹൃദയത്തെ ബാധിച്ച രോഗമാണിത്, വ്യഭിചാരം എന്നത്. ഇന്ന് ആടിത്തിമിർക്കുകയാണ്, തുള്ളിച്ചാടുകയാണ്. ഏതോ ഒരു കുടുംബത്തിലെ ആണും ഏതോ ഒരു കുടുംബത്തിലെ പെണ്ണും, അതാണ് ആ രൂപത്തിലേക്ക് സമൂഹം മാറ്റപ്പെടുകയാണ്. പാടില്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. മാ ളഹറ മിൻഹാ വമാ ബതൻ, പ്രത്യക്ഷമായതും പരോക്ഷമായതും പാടില്ല. അഹങ്കാരം അത് പരോക്ഷമാണ്, ആരും കാണൂല. അസൂയ പരോക്ഷമാണ്, പൊങ്ങച്ചം കാണിക്കൽ പരോക്ഷമാണ്, റിയാ ഉണ്ടാവുക മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുക അത് പാടില്ല, അത് പരോക്ഷമായ തിന്മയാണ്. നമ്മളെ തന്നെ നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ലഹരി പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. ഒരു സാമൂഹ്യ ചർച്ച വരുമ്പോൾ മാത്രമല്ല ലഹരിയുടെ വിഷയത്തിൽ ജാഗ്രത കാണിക്കേണ്ടത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ ചർച്ചയേക്കാൾ മുമ്പ് അവൻ്റെ മുമ്പിലുള്ള ഖുർആൻ അവനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവനോട് പറഞ്ഞു, ഇത് പാടില്ല, പുകവലി പാടില്ല, വ്യത്യസ്തങ്ങളായ പൊടികൾ ഉപയോഗിക്കാൻ പാടില്ല, പല പേരിലുള്ള പാനീയങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. എന്തൊക്കെ ഇസ്ലാം പറഞ്ഞു? നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ലേ? ഖുർആന്റെ ചോദ്യമുണ്ടായി. സ്വഹാബത്തെല്ലാം ഒഴിവാക്കുകയാണ്. ലഹരിയിലേക്ക് നമ്മെ എത്തിക്കുന്ന എല്ലാ വഴികളെയും ഇസ്ലാം തടഞ്ഞു. കൊലപാതകത്തിലേക്ക് എത്തിക്കുന്ന വഴികളെ ഇസ്ലാം തടഞ്ഞു. ഒന്നിനെയും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, തടയുകയാണ്. പിന്നെയോ വൽ ഇസ്മ വൽ ബഗിയ ബിഗൈരിൽ ഹഖ്, അന്യായമായി നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ, പാപങ്ങൾ, അതിക്രമങ്ങൾ, ഇതൊന്നും പാടില്ല. ഈ ആയത്തിന്റെ പരിധിയിലാണ് അടിമകൾ ഉടമയോട് ചെയ്യേണ്ട ബാധ്യതകൾ വിസ്മരിക്കാൻ പാടില്ല. അടിമകൾക്ക് അടിമകളോട് ബാധ്യതകളുണ്ട്, മനുഷ്യത്വം മറക്കാൻ പാടില്ല. പരസ്പര സഹായങ്ങൾ, സഹകരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, അതൊരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇതൊക്കെ വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള അധ്യാപനമാണ്. ഫിത്ന ലോകത്ത് തല ഉയർത്തിയാൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിനിങ്ങനെ ആനന്ദം കൊള്ളുകയല്ല, സന്തോഷിക്കുകയല്ല. ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായി, ഞങ്ങളുടെ നാട്ടിൽ അതിനവസരമുണ്ടായി, ഞങ്ങൾക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം കിട്ടി, ഞങ്ങൾക്ക് ഇതിനു വേണ്ടി സ്ഥലം അനുവദിച്ചു കിട്ടി, എല്ലാ ആഭാസങ്ങൾക്കും വൃത്തികേടുകൾക്കും സൗകര്യം ഒരുക്കപ്പെട്ടു എന്നോർത്ത് തുള്ളിച്ചാടുകയല്ല, അത് കാണാനുള്ള കൊതിമൂത്ത് പോവുകയല്ല. എന്താണ് അവിടെ നടക്കുന്നത് കാണാൻ പോവുകയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സതകൂനു ഫിതൻ, ഫിതനയുണ്ടാകും, അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും, നിലക്കുകയില്ല. പക്ഷേ അൽ ഖാഇദു ഫീഹാ ഖൈറും മിനൽ ഖായിം എന്നാണ്, നിൽക്കുന്നവനേക്കാൾ ഇരിക്കുന്നവനാണ് ഉത്തമൻ. ഒരു ഫിതന ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ, അയാളെക്കാൾ ഉത്തമൻ ആരറിയോ? ഇരിക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൽഖായിമു ഫീഹാ ഖൈറും മിനൽ മാശി, നിൽക്കുന്നവനാണ് ഉത്തമൻ നടക്കുന്നവനേക്കാൾ. എന്താണ് അവിടെ സംഭവിച്ചത്? പോയി കാണട്ടെ, അങ്ങനെ പോകുന്നവനേക്കാൾ ഉത്തമൻ നിൽക്കുന്നവനാണ്. വൽ മാശി ഫീഹാ ഖൈറും മിനസ് സാഇ, ഓടുന്നവനേക്കാൾ ഉത്തമൻ നടക്കുന്നവനാണ്. നടന്നു പോയി കണ്ടാൽ മതി, ഓടുന്നും വേണ്ട. ഓടുന്നവനേക്കാൾ നല്ലവൻ ആരാണ്? നടക്കുന്നവനാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമയ്യു ശരീഫ് ലഹാ തസ്തശരിഫുഹു, ആരെങ്കിലും അതിലേക്ക് തലയിട്ട് നോക്കിയാൽ എന്താണ് അവിടെ നടക്കുന്നത്? എല്ലാവരെയും നുഴഞ്ഞു മാറ്റി, എല്ലാവർക്കും മുകളിൽ ചാടി തലയിട്ട് നോക്കിയാൽ അവൻ അതിൽ പെടും എന്നാണ്, ആ ഫിത്നയിൽ പെടും എന്നാണ്. വമൻ വജദ മൽജഅൻ ഔ മആദൻ ഫലിയഇദു ബി, ആർക്കെങ്കിലും ഓടിയൊളിക്കാൻ പറ്റിയാൽ, എവിടെയെങ്കിലും അഭയം പ്രാപിച്ച് രക്ഷപ്പെടാൻ സാധിച്ചാൽ അതാണ് നല്ലതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഗൗരവമാണ്. നമുക്ക് പരിചയമല്ലാത്ത ഫിത്ന ലോകത്തുണ്ടാകുന്നു, മനസ്സിലാക്കണം. യതഖാറബു സമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യനാള് അടുത്തു വരുന്നതിൻ്റെ അടയാളം യതഖാറബു സമാൻ, കാലങ്ങനെ അടുത്തു വരുന്ന, പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും ഒക്കെ അങ്ങനെ പോകും. വയങ്കുസുൽ അമൽ, അമല് കുറയും, സൽക്കർമ്മങ്ങൾക്ക് ആളുകൾ കുറയും, അറിവിന്റെ മേഖലയിൽ ആളുകൾ കുറയും. വയുൽ കശുഹു, പിശുക്ക് വ്യാപിക്കും, ശാരീരികമായ പിശുക്ക്, സാമ്പത്തികമായ പിശുക്ക്, സൗകര്യങ്ങൾ കൊണ്ടുള്ള പിശുക്ക്. ആവൂല ആവൂല, എനിക്ക് സമയമില്ല, എനിക്ക് നേരമില്ല, എന്നോട് പറയണ്ട, ഇതൊക്കെ പിശുക്കാണ്, ഇതൊക്കെ പിശുക്കാണ്. ഫിത്തന വ്യാപിക്കും എന്നാണ്, എവിടെ നോക്കിയാലും ഫിത്തനയായിരിക്കും. കൊലപാതകം അധികരിക്കും, വയക്കുസുറുൽ ഹർജ്, കൊലപാതകം അധികരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൗരവത്തിൽ നമ്മെ ഉണർത്തിയ കാര്യമാണ്. ഈ നിലക്കുള്ള വഹീന്റെ അടിസ്ഥാനത്തിലെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസത്തെ സംരക്ഷിച്ച് അതിനെ ബലപ്പെടുത്തി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിച്ച് കഴിയുന്ന ഒരാളെ പരിചരിക്കുന്ന രീതിയും ശുശ്രൂഷിക്കുന്ന അവസ്ഥയുമൊക്കെ നമുക്കറിയാം. അതിനേക്കാൾ ഗൗരവത്തിലാണ് രോഗം ബാധിച്ച ലോകത്തെ നമ്മൾ പരിചരിക്കേണ്ടത്. വൈകാരികമായി പ്രതികരിക്കലോ ഇടപെടലോ പരിഹാരമല്ല. അല്ലെങ്കിൽ പ്രത്യേകമായ ദേഷ്യം പ്രകടിപ്പിക്കുക, അതല്ലെങ്കിൽ മൗനം പാലിക്കുക, ഇതൊന്നും പരിഹാരമല്ല. മറിച്ച് വളരെ വിവേകത്തോടെ, പക്വതയോടെ എന്താണ് പ്രശ്നം എന്നൊക്കെ പഠിച്ച് മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായ വഴി ഏതാണ് അത് കണ്ടെത്തി മുന്നോട്ട് പോകുമ്പോഴാണ് ലോകത്തെ ബാധിച്ച രോഗത്തിൽ നിന്ന് അതിനെ കരകയറ്റാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നടക്കാറുള്ളത് രോഗം ഉണ്ടാക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുകയും അതിന് ഇരകളാക്കപ്പെടുന്ന ആളുകളെ വലിയ രൂപത്തിലൊക്കെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാറുള്ളത്. അതൊട്ടും പരിഹാരമല്ല. രോഗത്തെ അതിൻ്റെ അടിയിൽ നിന്നാണ് ചികിത്സിക്കേണ്ടത്. അടിവേര് പുഴക്കിയിട്ടാണ് ഏത് അസുഖത്തെയും മാറ്റിയെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നത് വിശുദ്ധ ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെളിയിച്ച കാര്യമാണ്. വ്യഭിചാരത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും പലിശയുടെയും അതുപോലെ തന്നെ കള്ളിൻ്റെയും ഒക്കെ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഇടപെടൽ നോക്കൂ നിങ്ങൾ. പലിശ എന്ന ഏറ്റവും വലിയ വിപത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കുടുമ്പത്തിൽപ്പെട്ടവരുടെ പലിശ സമ്പ്രദായം എടുത്തെറിഞ്ഞുകൊണ്ടാണ് മാറ്റിയെടുത്തത്. ആ തൻ്റെ കുടുംബത്തിൽ പലിശ ആരുടെ കയ്യിലുണ്ടോ അതെല്ലാം നിർമാർജനം ചെയ്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പലിശ എന്ന ഈ ശത്രുവിനെ, അത് വല്ലാത്ത ഒരു ശത്രുവാണ്, ആ ശത്രുവിനെ ഇസ്ലാം ലോകത്ത് നിന്ന് എടുത്തെറിഞ്ഞത്. അപ്പോൾ ഓരോന്ന് കൃത്യമായി പഠിച്ചാണ് അതിൻ്റെ കാര്യങ്ങൾ മാറ്റിയെടുക്കേണ്ടത്. ആ നിലക്കുള്ള ഇടപെടൽ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടായാൽ രണ്ട് നിലക്കുള്ള, അഥവാ മതപരമായും ഭൗതികപരമായുമുള്ള പരീക്ഷണങ്ങളെ അടക്കി നിർത്താൻ ഒരു വിധം സാധിക്കും എന്നത് പ്രമാണങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആ നിലക്കുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നമ്മുടെ കുടുംബത്തിലും അതുപോലെ തന്നെ അയൽവാസികൾക്കിടയിലും കൂട്ടുകാർക്കിടയിലുമൊക്കെ ഇടപെടാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ചിട്ടപ്പെടുത്താനുമുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന ലാ തുസീഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.
0: ما شاء الله بارك الله فيكم. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ, പാണ്ടിക്കാട് സലഫി ജുമാ മസ്ജിദിൽ മൂസ സലാഹി കാര നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേട്ടത്. തിന്മ നിറഞ്ഞ കാലത്ത് വിശ്വാസിയുടെ രക്ഷാമാർഗം.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: കൊച്ചിൻ പോർട്ടിൽ 12 ഒഴിവ്, കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ റെഗുലർ തസ്തികയിൽ 12 ഒഴിവുകളുണ്ട്. വിശദ വിവരങ്ങൾക്ക് www.cochinport.gov.in.
4: ഒരു കുടുംബയോഗം നടക്കുകയാണ്, ഒരു ഫാമിലി മീറ്റ്. ആ ഫാമിലി മീറ്റ് നടക്കുന്ന സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നയാൾ സ്റ്റേജിലേക്ക് കയറിയത് ഒരു ഗ്ലാസുമായിട്ടാണ്. ആ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്. എന്നിട്ട് അയാൾ ചോദിച്ചു, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിൻ്റെ കനം എത്രയാണ്, എത്ര തൂക്കം ഉണ്ടാവും? അപ്പോൾ പലരും പല ഉത്തരങ്ങൾ പറഞ്ഞു. അത് 100 ഗ്രാം ഉണ്ടാവും, 50 ഗ്രാം ഉണ്ടാവും, 25 ഗ്രാം ഉണ്ടാവും, 200 ഗ്രാം ഉണ്ടാവും, അങ്ങനെ പല ഉത്തരങ്ങളും അവർ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ ഗ്ലാസ് അവിടെ താഴെ ടേബിളിൽ വെച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ കനം കണ്ടെത്താനുള്ള ഒരു സയൻസ് ചോദ്യമല്ല ഞാൻ നിങ്ങളോട് ചോദിച്ചത്. ഞാൻ ഈ ഗ്ലാസ് എൻ്റെ കയ്യിൽ പിടിച്ചു നിന്നത് നിങ്ങളെല്ലാവരും ഉത്തരം പറയുന്ന ആ സമയത്രയാണ്. അത്ര നേരമാണ് എൻ്റെ കയ്യിൽ ഈ ഗ്ലാസ് പിടിച്ചു നിന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കുടുംബയോഗം അവസാനിക്കുന്നതുവരെ ഞാൻ ഈ ഗ്ലാസ് കയ്യിൽ പിടിച്ചിങ്ങനെ ഈ സ്റ്റേജിൽ തന്നെ നിന്നാൽ എൻ്റെ കൈ കുഴഞ്ഞു പോകും, എനിക്ക് നല്ല പ്രയാസം ഉണ്ടാവും. ഇനി ഞാൻ ഈ ഗ്ലാസ് വൈകുന്നേരം വരെയല്ല, നാളെ വരെ, മറ്റന്നാൾ വരെ ഈ സ്റ്റേജിൽ ഇങ്ങനെ കയ്യിലും പിടിച്ച് നിന്നാൽ എനിക്ക് അതിലേറെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ എത്ര സമയം ഈ ഗ്ലാസ് കയ്യിൽ വെച്ച് നിൽക്കുന്നോ അത്രയധികം എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആളുകളോട് പറഞ്ഞു, നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സങ്കടങ്ങൾ, മറ്റൊരാളോടുള്ള വെറുപ്പ്, ഒരാളോടുള്ള വിദ്വേഷ്യം, അയാളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ടം, അത് ഈ ഗ്ലാസ്സിലെ വെള്ളം പോലെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് വലിയ തീരെ കനല്ല. പക്ഷെ അത് എത്ര ദിവസം നമ്മൾ കൊണ്ടു നടക്കുന്നു അത്രയധികം നമുക്കത് പ്രയാസമുണ്ടാക്കുമെന്നാണ് അദ്ദേഹം വളരെ ലളിതമായൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്ന ആ കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരാളോടുള്ള നമ്മുടെ അനിഷ്ടം, അയാളോടുള്ള വെറുപ്പ്, ദേഷ്യം, അയാളോടുള്ള പിന്നെ അയാൾ കാരണത്താൽ നമുക്കുണ്ടായ എന്തെങ്കിലും സങ്കടം, എന്തോ ആകട്ടെ, ഇനി ഒരു വ്യക്തി എന്നല്ല, എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമുക്കുണ്ടായൊരു സങ്കടം, അതിങ്ങനെ മനസ്സിലിങ്ങനെ കുറേ കാലമായി കൊണ്ടു നടക്കുമ്പോൾ അതുകൊണ്ടുള്ള ദോഷം ശരിക്കാർക്കാണ്? ഈ സങ്കടത്തിന് കാരണമായ വ്യക്തിക്ക് അതുകൊണ്ട് വല്ല ദോഷമുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ എത്ര സമയം മനസ്സിൽ അത് കൊണ്ടു നടക്കുന്നു അത്രയധികം നമ്മുടെ മനസ്സിനത് പ്രയാസമാണ് ഉണ്ടാക്കുക. അപ്പോൾ ജീവിതത്തിൽ ദുഃഖങ്ങളോ വിഷമങ്ങളോ മറ്റൊരാളോട് വെറുപ്പോ വിദ്വേഷമോ ഒക്കെ തോന്നിയാൽ അത് പരമാവധി എത്രയും നേരത്തെ മനസ്സിൽ നിന്നത് ക്ലിയറാക്കാൻ നോക്കിയാൽ അത്രയും ജീവിതത്തിൽ നമുക്ക് സമാധാനം കിട്ടും. ഈ പ്രയാസങ്ങൾ സഹിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ നേരിടുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം കൂടി ഉണ്ട് എന്ന് ചിന്തിച്ചാലോ? അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമുക്ക് തീരെ സങ്കടം ഉണ്ടാവില്ല, അത് വലിയൊരു പ്രയാസമായി തോന്നൂല. മാ യുസൈബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന വിഷമമാകട്ടെ, വേദനയാകട്ടെ, ആശങ്കയാകട്ടെ, ടെൻഷനാകട്ടെ, മാനസിക സമ്മർദ്ദങ്ങളാകട്ടെ, അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും ഉപദ്രവം, അവനെ ബാധിക്കുന്ന എന്തുപദ്രവവും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവൻ്റെ കാലിലൊരു മുള്ളു തറക്കുന്നത് പോലും അവന് അവൻ്റെ പാപങ്ങൾ അത് മുഖേന പൊറുക്കപ്പെടും, അവൻ്റെ കർമ്മരേഖയിൽ നന്മയായി അത് രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ അതെന്തോ വലിയ നഷ്ടമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് സമയം കളഞ്ഞ് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യം നമുക്കുണ്ടാകാൻ പാടില്ല. അത് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടായാൽ അതിൽ വിഷമമുണ്ടാവും.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ ഫവാസ് അലിയം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽഷിഫ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശങ്കകളും തെറ്റിദ്ധാരണകളും വരുന്നുണ്ട്. ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായ കാണുന്നത് ഈ ഒരു രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തന്നെയാണ്. ശാസ്ത്രീയമായ കുറച്ചറിവുകൾ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ മാറ്റി യഥാർത്ഥത്തിൽ ആ രോഗത്തെക്കുറിച്ചും ആ രോഗം കൊണ്ട് അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചും അവരെ പരിചരിക്കുന്നവരെക്കുറിച്ചുമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഇന്ന് പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത് ഡോക്ടർ ഫവാസ് ആണ്. അദ്ദേഹം പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റാണ്. അതേപോലെ തന്നെ അദ്ദേഹം ലേക് ഷോർ ഹോസ്പിറ്റലിൽ എറണാകുളത്ത് അവിടെയും ഉണ്ട്. ഇന്ന് നമ്മളോടൊപ്പം കുറച്ചൊരു സമയം അദ്ദേഹം ആരോഗ്യ വിചാര പ്രോഗ്രാമിലൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: ഡോക്ടർ, പൊതുവെ ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് പ്രതീക്ഷകൾ അവസാനിക്കുന്നത് പോലെ ഒരു ഫീൽഡിലേക്ക് വരും. ഇനിയിപ്പോൾ രോഗികളെ പരിചരിക്കുന്നവരാവട്ടെ, അവർക്കും തന്നെ ഒരു അതുവരെ വീട്ടിലുള്ളൊരു അന്തരീക്ഷമാവില്ല ഈ ഒരു വാർത്തയ്ക്ക് ശേഷം ഉണ്ടാവുക. പിന്നെ അതേപോലെ നമ്മൾ ഒരു ഈ ഒരു രോഗമുള്ള ആളെ കാണാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ പീസ് റേഡിയോ ശ്രോതാക്കളൊക്കെ അത് വലിയൊരു പുണ്യമായി കാണുന്ന ആളുകളാണ്. രോഗ സന്ദർശന സമയത്തൊക്കെ അവരും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആക്ച്വലി എന്താണ് സത്യത്തിൽ ഡോക്ടർക്കിപ്പോൾ ഈ ഒരു പഠനം കഴിഞ്ഞ് ഒരുപാട് കാലമായി പ്രാക്ടീസിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് എന്താണ് സത്യത്തിൽ ക്യാൻസർ എന്ന രോഗം എന്ന് ഒന്ന് പറയാമോ?
2: ക്യാൻസറിനെ കുറിച്ചുള്ള പേടി ഇന്ന് തുടങ്ങിയതല്ല, പണ്ട് മുതലേ അതൊരു ഭയം, അഥവാ അതിനെ മരണത്തോട് തുല്യമായി കാണുന്നതുകൊണ്ട് ഉള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്യാൻസർ ചികിത്സയിൽ വളരെയേറെ മുന്നേറിയിട്ടുണ്ടെങ്കിലും ആ ഭയത്തിൻ്റെ കാര്യത്തിൽ ഇന്നും അത്ര മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയിട്ടില്ല. അതൊന്നാമത് അതിൻ്റെ ചികിത്സയുടെ ചില സമയത്തുള്ള കാഠിന്യങ്ങളും ആളുടെ ജീവിതത്തിൻ്റെ അത് വരുത്താവുന്ന പരിവർത്തനങ്ങളും എല്ലാം തന്നെ ആയിരിക്കാം. പക്ഷേ അത് അതിജീവിച്ച് വരുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുത്തരമേ പറയാൻ പറ്റുള്ളൂ, ക്യാൻസർ എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ മാറ്റിയെടുത്തു, ഞാൻ ഒരു വേറെ വ്യക്തിയായി, ഞാൻ എൻ്റെ ജീവിതത്തെ കൂടുതൽ സന്തോഷകരമായും ആനന്ദകരമായും അല്ലെങ്കിൽ കൂടുതൽ ആസ്വദിക്കാൻ തുടങ്ങി എന്നുള്ള വർത്തമാനമാണ് നമ്മൾ അവരിൽ പലരിൽ നിന്നും കേൾക്കാൻ തുടങ്ങുന്നത്. അതിനുള്ള കാരണം നമ്മളൊക്കെ ജീവിതത്തിന് കാരണ കോണങ്ങളിലേക്കാളും വളരെയധികം ഉൾക്കാഴ്ചയോടുകൂടിയും ഒരു ബ്രോഡ് മൈൻഡായിട്ടുമാണ് അവരൊക്കെ ജീവിതത്തിനെ കാണുന്നത്. ജീവിതത്തിൻ്റെ ആ അറ്റം കാണുന്നത് ഈ തിരിച്ചു വരുമ്പോഴുണ്ടാവുന്ന ഒരു സന്തോഷം വളരെയധികം ആസ്വദിക്കുന്ന ഒരു വിഭാഗമാണ്
1: ബാക്ക് ടു ലൈഫ്.
2: അപ്പോൾ അത് ബാക്കിയുള്ളവരുടെ മകത്തുനിന്നാവുന്ന പല രീതിയിലുള്ള ആത്മാ വിചാരങ്ങളും എല്ലാം അവരുടെ മുഖത്ത് എപ്പോഴും പ്രതിഫലിക്കാറുണ്ട്. ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ കാണുന്ന ഒരാളും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു വരുന്ന ഒരാളും എപ്പോഴും വ്യത്യസ്തമാണ്. അവർ എന്തെല്ലാമോ അതിൽ നിന്ന് ഉൾക്കൊണ്ടോ അതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് പോസിറ്റീവ് എനർജിയുടെ ഒരു കൂടാരമായിട്ടാണ് പലപ്പോഴും അവർ മാറാറ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ, അവരെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ലോ തോന്നിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട ഒരു രോഗിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പല ആൾക്കാർക്കും ഉള്ളൂ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യപ്പെടണം എന്നും കൂടിയും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് ലൈഫിലെ പ്രശ്നങ്ങളെല്ലാം ചെറുതാണ്, പത്തിലെ മാർക്ക് കുറഞ്ഞ പ്രശ്നം അവർക്ക് പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ ഇന്ന് ആത്മഹത്യകൾക്ക് പലതും പ്രേരകമാവുന്ന പല കാരണങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം പുഷ്പം പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ജീവിതത്തെ നമ്മൾ കാണുന്ന വ്യത്യാസങ്ങൾ ആണ് പലപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളിലും ചെന്നെത്തിക്കുന്നത്.
1: അപ്പോൾ എന്തായാലും
2: ചെറിയ കാരണങ്ങൾ കൊണ്ട് ആൾക്കാരൊക്കെ ഇവരോടൊരു 10 മിനിറ്റ് അവർ മുമ്പ് സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അറ്റം കണ്ടവരാണ് അവർ. അവരെ നമ്മളെക്കാൾ മാനസികമായി നമ്മുടെ കൂടെയുള്ളവർ വളർന്ന ഒരാൾ

0: അവസ്ഥകളാണ് പലപ്പോഴും കാണാറ്. പിന്നെ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ്. അത് നമുക്കൊരിക്കലും ഒരു അളവ് പോലും വെച്ച് അളക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങളും മാത്രമല്ല, ഈ എന്താ നമ്മളിപ്പോൾ പേടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പേടി ആർക്കും ഉണ്ടാവും. പേടി ഇല്ലയെന്ന് പറയുന്നത് ഏറ്റവും വലിയ നുണയാ. കാരണം ഭയം നമുക്ക് ജനിച്ചം ഇതിലുള്ള ഒരു വികാരവും അതൊരു ഉണ്ടാണ്. അപ്പോൾ അത് ഇല്ലാത്തൊരവസ്ഥയല്ല, പക്ഷെ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരാളെ ബാക്കിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ആ ഒരു പേടി, നമ്മുടെ കാരണങ്ങൾ, നമ്മുടെ ചരിത്രപരമായിട്ട് നമുക്ക് അതിനുള്ള യാതനകൾ, ബാക്കിയുള്ളവർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മാറുകയാണ്. ഇപ്പോൾ അറ്റാക്ക് വരുന്ന ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ജീവിതം മാറുമെങ്കിലും അതൊരു മൂന്നോ നാലോ ദിവസം കൊണ്ട് ബാക്ക് ടു നോർമലാണ്. ഇത് കുറച്ച് കാലത്തേക്കുള്ള ഒരു പ്രോസസ്സായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ഏർലി ഡിറ്റക്ട് ചെയ്യുന്ന ക്യാൻസറുകൾക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റുകളുടെ ദൈർഘ്യവും മറ്റേതൊക്കെ വളരെ കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏർലി കണ്ടുപിടിക്കുന്ന ക്യാൻസറുകൾ ഇപ്പോഴും കുറവാണ്. അതും തന്നെ ഈ പേടി കാരണം മാറി നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ പേടിയല്ല വേണ്ടത്, ശ്രദ്ധയോടുകൂടിയും സ്നേഹത്തോടും കൂടിയും ആളെ പരിചരിക്കുകയും മുന്നേറുകയും ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു രോഗത്തെയും പോലെ ക്യാൻസറിനെ നമുക്ക് വളരെ നിഷ്പ്രഭമാക്കാൻ പറ്റും.
1: അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നൊരു പേഷ്യൻറ്റിനെ, ഒരു ഒരാൾക്ക് നമ്മൾ അവരെ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ നമ്മളെ മനസ്സിലൊരു ഒരാഴ്ച, ഡോക്ടർ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് അത് മാറും. പക്ഷേ ക്യാൻസർ വന്നൊരു രോഗിനെ ചികിത്സിക്കുന്ന ആ രോഗിയാവട്ടെ അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളാവട്ടെ, അവരെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു പിക്ചർ ഇതാണ്, ഇനിയിപ്പോൾ അല്ലേ,
0: ഇനി ബാക്ക് ടു ലൈഫ് ഉണ്ടോ, ബാക്ക് ടു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റും. തീർച്ചയായും ചെയ്യാൻ പറ്റും, അതിന് സമയ ക്രമീകരണങ്ങളിലെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധയോടുകൂടിയും ക്ഷമയോടും കൂടിയും ഈ ചികിത്സാ രീതികളെ പൂർണ്ണമായി ഫോളോ ചെയ്ത് മുന്നേറുകയാണെങ്കിൽ ഏത് രോഗത്തെയും പോലെ നമുക്ക് ഒരു പരിധിവരെ ക്യാൻസറിനെയും തോൽപ്പിക്കാൻ കഴിയും. ഡെഫിനറ്റ്ലി മുകളിലുള്ള ആളുടെ കൃപ എല്ലാ അസുഖത്തെയും പോലെ ഇതിലും ആവശ്യമുണ്ട്. എന്നാലും ഇത് ഒരു പരിധിക്കപ്പുറം നമുക്ക് അങ്ങനെ പേടിച്ച് മുന്നേറേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ഇന്ന് എന്താ വെച്ചാൽ ക്യാൻസറിൻ്റെ ചികിത്സകളിലും അതുപോലെ തന്നെ ഏതൊരു രോഗത്തെ പോലെ കുറച്ച് കാലത്തേക്ക് ചികിത്സ വേണ്ടതുകൊണ്ട് നമ്മുടെ ഒന്നാമത് നമ്മുടെ മാനസികമായും നമ്മുടെ ഫിനാൻഷ്യലിയും സാമ്പത്തികമായും നല്ല രീതിയിൽ ഡ്രെയിൻ ചെയ്യുന്ന ഒരു അവസ്ഥകളിലേക്ക് എത്താറുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ നമ്മളൊക്കെ അതിന് സഹായിച്ച് അവരെ അതിനനുസരിച്ച് മുന്നേറാറുണ്ട്. എന്ന് പറഞ്ഞാലും ഒരാളെ കൊണ്ടൊരിക്കലും നമുക്കിത് കഴിയില്ല. സമൂഹമായ അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ജോലിയാണ് ഈ ഒരു രോഗത്തിനെ നേരിടുക എന്നുള്ളത്. ഒരാൾക്ക് രോഗം വന്നത് അയാളുടെ രോഗമല്ല, നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. അത് ആ രീതിയിൽ തന്നെ കണ്ട് വിസിറ്റുകൾ നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മളെപ്പോഴും വിസിറ്റുകളിൽ മാത്രമായി ഒതുങ്ങിപ്പോകരുത്. കാരണം എന്താ വെച്ചാൽ പ്രശ്നങ്ങൾ അറിയണം, തുറന്ന് കാണണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണണം, കുറവുകൾ എന്ത് അറിയണം, ചോദിക്കണം. ചോദിച്ചാൽ ചിലപ്പോൾ പറയില്ല, പറയുന്നവർ അളവ് കുറവാണ്. പറയുന്നവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു വിഭാഗം ആൾക്കാരത് പറയാതെ എല്ലാം സഹിച്ച് ഇല്ലായ്മയിൽ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരെ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ, അവരെ സഹായിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരൊരു കോണിൽ നിന്ന് കരയുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മളോടൊരിക്കലും അവർ സഹായങ്ങൾ ചോദിക്കില്ല. അവരെ കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ എല്ലാ പരിശ്രമങ്ങളും നടത്തണം. അങ്ങനെ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മളെ സന്ദർശനം പൂർത്തിയായി എന്ന് നമുക്ക്.
1: മഷാല്ലാ, നല്ലൊരു വിളിച്ചാണ് ഡോക്ടർ സംസാരത്തുനിന്ന് വന്നത്. അതായത് ഒരു രോഗിയോടൊരു സഹതാപത്തിന്റെ മൂടിലാണ് നമ്മൾ രോഗ സന്ദർശനം.
0: സഹതാപം ആർക്കും ആവശ്യമില്ല. സഹതാപത്തില് കാരണം സഹതപിച്ചോണ്ട് സഹതാപം ഒരു വിധത്തിൽ അയാളുടെ ഒരു വിഷമത്തെ കൂട്ടുകയുള്ളൂ. ആർക്കും ഒരാളുടെ സഹതാപം കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മളാണ് സ്ഥലത്ത് അവിടെ കിടക്കുന്നെങ്കിൽ ഇയാളുടെ സഹതാപം കാണാൻ ഞാൻ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള
1: ആദ്യം പറയാം ഡോക്ടറെ, സാരല്ല എന്നാ പറയാം. അതിപ്പോ എങ്ങനെയാ കിടക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാക്കല്ലേ
0: അല്ല, മാത്രല്ല സാരല്ല എന്ന് പറഞ്ഞാല് വേദന ഇപ്പൊ എന്തായാലും സാരണ്ടല്ലോ. വേദന അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പൊ കാലൊരു മുറിയാണെങ്കിൽ തന്നെ അത് സാരമായതുകൊണ്ടാണല്ലോ അവരവിടെ കിടക്കുന്നത്. അപ്പൊ സാരമില്ല എന്ന് പറയുന്നത് നമ്മൾ അവരെ സമാശ്വസിപ്പിക്കാൻ തന്നെയാണ് പറയുന്നത്. അതൊരു വലിയ വാക്ക് തന്നെയാണ്. കാരണം എന്താ സാരമില്ല, ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷ, അതെപ്പോഴും പ്രതീക്ഷയാണ് നമ്മളെ എപ്പോഴും മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത്. ആ പ്രതീക്ഷ ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും നാളെ ഇല്ല. അപ്പൊ പ്രതീക്ഷകൾ എപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. പക്ഷെ വെറും വാക്കുകളിൽ നമ്മൾ ഒതുങ്ങരുത്, ഉപദേശങ്ങളിൽ ഒതുങ്ങരുത്. ഉപദേശികൾ ഇന്ന് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്, സഹായിക്കുന്നവർ കുറവാണ്. ബ്ലഡ് കൊടുക്കാനാണെങ്കിൽ പോലും സഹായിക്കാനുള്ളവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരും. തീരെ ആരും സഹായിക്കുന്നതെന്നല്ലാന്നല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു കണക്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. കേരളത്തെ പോലെ ഒരു രാജ്യത്ത് ഒരു സ്ഥലത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും 100 പേരെടുത്താൽ 70 ആൾക്കാരും സഹായ മനസ്ഥിതിയുള്ളവരാണ്. അത് നമുക്ക് പറഞ്ഞേ പതിയാവും. കാരണം വെച്ചാൽ അത് നമ്മൾ ആ കാര്യത്തിൽ നമ്മൾ ഭാഗ്യവാന്മാരുമാണ്.
1: ജീവകാരുണ്യ പ്രവർത്തനത്തിൽ
0: നമ്മൾ വളരെയധികം മുന്നിലാണ്.
1: അപ്പം ഡോക്ടർ, ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിയുന്ന സമയത്ത് മനസ്സിലായത്, ഒരു ക്യാൻസർ വന്ന ഒരാൾക്ക് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യമാണ് ഒരു സംസാരത്തിൽ വന്നത്. ഇനി പിന്നെ ക്യാൻസർ എന്നുള്ള രോഗം വന്നു കഴിഞ്ഞാൽ, ആ ഒരു റിപ്പോർട്ട് വന്ന് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, സത്യത്തിൽ ആ രോഗി ആദ്യം തളരുകയാണ് ചെയ്യുന്നത്. അപ്പം
0: സ്വാഭാവികമാണ്.
1: യെസ്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഒരുപാട്, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ മനസ്സിൽ കുറേ ആൾക്കാരുടെ പിക്ചർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ എങ്ങനെയാണ്, എന്ത് വാക്കുകളിലൂടെയാണ് അവരെ അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയുക?
0: അതിലുള്ള ഫസ്റ്റ് കാര്യം, നമ്മളെപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ക്യാൻസർ എന്ന റിപ്പോർട്ട് ആദ്യം കാണുന്ന രോഗിയല്ല, കൂടെയുള്ളവരാ.
1: യെസ്.
0: ഇന്ന് നമ്മൾ 75 വയസ്സ് മേലെയുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ, അതിൽ ഒരു ക്യാൻസർ അവർക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു 60% ആൾക്കാർക്കും അവരുടെ ഡയഗ്നോസിനെ കുറിച്ച് കുറച്ച് ജാസ്തിയാവുന്നത് വരെ വരില്ല. ചിലപ്പോൾ ധാരണകൾ വളരെ കുറവായിരിക്കാം, കാരണം അത് പറയാൻ പലർക്കും പേടിയാണ്, അവരെന്ത് അതിനെങ്ങനെ കാണും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അസുഖത്തെക്കുറിച്ച് നമുക്ക് സ്വയം അറിയാനുള്ള അവകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊന്ന് ദ്വാരക്കുമ്പോൾ ആ അസുഖമൊന്ന് മാറ്റണേ എന്നുള്ളത് ദ്വാരക്കാനുള്ള അവസരം പോലും നമ്മൾ കളയുന്ന രീതിയിലേക്ക് നമ്മൾ പറയാതെ പോകരുത്. പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയുകയും വേണം. ലോകാവസാനമാണിത് എന്ന് പറഞ്ഞ രീതിയിൽ പറയരുത്. അവതരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുടെ സഹായം തേടിയേ പറ്റൂ. പക്ഷേ മറച്ചും മുറിച്ചും പറയാതിരിക്കുന്നത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ പലർക്കും പലരുടെയും തെറ്റുകളും ശരികളും ഉണ്ടാവും. കാരണം ഒരു കാര്യം, ചിലപ്പോൾ അവർ വിഷമിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് തന്നെ നമുക്ക് ആരുടെയും വിഷമവും, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വിഷമം കാണാൻ നമുക്കൊരിക്കലും ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ അത് ചിലപ്പോൾ എന്താ വെച്ചാൽ ഇത് രണ്ട് സൈഡിലും അങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതായത് ഇയാൾക്ക് ഡോക്ടറെ കാണുമ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, രോഗിക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് ഈ അസുഖമാണെന്ന് പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന കൂടെ നിൽക്കുന്ന ആൾക്കും അസുഖമാണെന്ന് മനസ്സിലായും. പക്ഷെ അവർക്ക് തമ്മിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും വളരെ കൂടുതലായിരിക്കും. ഇതിനെക്കുറിച്ച് എന്താണ് കൃത്യമായിട്ട് ഒന്നും രണ്ടുപേർക്കും അറിയുന്നുണ്ടാവില്ല. അത് രണ്ടുപേരും സംസാരിക്കാത്തത് വഴി അതിൻ്റെ തെറ്റിദ്ധാരണകളുടെ അളവ് കൂടാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷെ അതൊരു കറക്റ്റാ ഒരു ബ്രേക്കിംഗ് ദ ഐസ്, അത് കൃത്യമായിട്ട് നമുക്ക് സംവദിച്ച് അവർക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും ഭംഗിയുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ അത് മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് അതൊരു പോസിറ്റീവായി കണ്ട് ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എനർജിയൊന്നും ഇത് മറച്ച് വെച്ചുകൊണ്ട് എടുക്കുമ്പോൾ കിട്ടില്ല. കാരണം എപ്പോഴും നമുക്കൊരു പേടിയാണ്, ഇതെവരറിയോ, എന്തായിരിക്കും, ഞാനിത് എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ആകെ ചെയ്യേണ്ട കാര്യം നമ്മുടെ രോഗത്തിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിന് പകരം ഇതെങ്ങനെ പറയാതിരിക്കണം, ഇതെന്ത് ചെയ്യണം,
1: ആ
0: കൺഫ്യൂഷൻ. അപ്പോൾ അത് അല്ല, നമുക്ക് ഇതിനെ നേരിടണം. അത് ഈ എല്ലാ രോഗത്തിനും എല്ലാ പ്രായത്തിലും ഒരേ ചികിത്സയല്ല. പ്രായത്തെയും നമ്മുടെ ശാരീരികക്ഷമതയും എല്ലാം കണക്കിലെടുത്ത് വേണം ചികിത്സിക്കാൻ. അല്ലാതെ എല്ലാവർക്കും ഒരേ ചികിത്സയോ അവരെ ബുദ്ധിമുട്ടിക്ക രീതിയിൽ ആരും ചികിത്സിക്കില്ല. പക്ഷേ ചികിത്സ ഫലിക്കണമെങ്കിൽ രോഗിയുടെ സപ്പോർട്ടും രോഗിയുടെ അറിവും വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ നമ്മൾ അവർക്ക് ചിലപ്പോൾ പലരും വിചാരിക്കുന്നത്, നമ്മൾ പല ഉപ്പമാരെയും ഉമ്മമാരെയും കാണുന്നതാണ്, എൻ്റെ മകൻ്റെ സമ്പത്തിന് ഞാൻ കാരണം, ഒരു കോട്ടം സംഭവിക്കരുത്. ഞാൻ എത്ര അവനെ ഉണ്ടാക്കി കൊടുത്തു എന്ന് ആ സമയത്ത് ചിന്തയില്ല. ഞാൻ കാരണം അവൻ്റെ ഒരു 5 രൂപ കുറയുന്നതിനെ കുറിച്ച് പലരും ബോധേഡാണ്. അതിപ്പോൾ എല്ലാം നമ്മുടെ വീട്ടിൽ വരെ. കാരണം എനിക്കിപ്പോൾ എത്ര ആയുസല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ എന്തിനാണ് എന്നെ ചികിത്സിക്കുന്നത്. അത് പക്ഷെ നേരെ തിരിച്ചപ്പുറത്ത്, എനിക്കെല്ലാം തന്ന എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് ഈ അവർക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്തു കൊടുത്തല്ലേ. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റാണ് പലപ്പോഴും പല കാര്യങ്ങളിലും. ഇപ്പം മക്കൾക്ക് ഉമ്മയ്ക്ക് വേണ്ടി എനിക്കറിയാം, നമ്മൾ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാൽ പോലും ഡോക്ടറെ നമുക്കത് കൊടുക്കാം.
1: അതെ.
0: നേർമറിച്ചുമുണ്ട്. പ്രതീക്ഷ ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് കൊടുക്കാൻ പറ്റാത്ത, അത് പല കാരണങ്ങളായിരിക്കാം, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, ചിലപ്പോൾ മനുഷ്യന്മാർ പല രീതിയിലാണ്. പക്ഷേ എന്നാലും അധിക പേരെയും നമ്മൾ കാണുന്നത് ഡോക്ടറെ നമുക്കത് കൊടുത്തു നോക്കാം, കാരണം എനിക്ക് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും നമുക്ക് പിടിച്ചു നിർത്തേണ്ടി വരാറുണ്ട്. കാരണം അത് ചെയ്തിട്ട് കാര്യം
1: പറയുന്നതിലൂടെ കിട്ടുന്ന മെച്ചാണിത്.
0: തുറന്ന് പറയുന്നതിലൂടെ കിട്ടുന്ന മെച്ചം എന്താ വെച്ചാൽ, ഇത് തുറന്ന് പറയാത്തതിൻ്റെ പറയാം, തുറന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ അവർ തമ്മിലുള്ള സംവാദം കുറച്ചും കൂടി ദൃഢവും ഊഷ്മളവുമാവും. അവർക്ക് തമ്മിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, അവരുടെ ആഗ്രഹങ്ങൾ വെളിപ്പെടുത്തപ്പെടും. കാരണം ചിലപ്പോൾ ചികിത്സ വേണ്ടാന്ന് ഒരാൾ ചികിത്സിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും ആരും നിർബന്ധിച്ച് ചികിത്സിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ചികിത്സ വേണ്ട എന്ന് അയാൾ തീരുമാനം എടുക്കാനുള്ള കാരണം നമുക്കറിയണം. ചിലപ്പോൾ അത് അയാളുടെ മനസ്സിലുള്ള ആകുലത ആയിരിക്കും, ഇൻഷുറൻസ് ഉണ്ടാവുമായിരിക്കും, പക്ഷേ മനസ്സിന് പൈസ ചിലവാകുമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ചികിത്സ വേണ്ടാന്ന് പറയുന്നത്. വേറെ ഒന്നും ആയിരിക്കില്ല, ചികിത്സേനെ പേടിയോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷേ ആ ഒരു കൃത്യമായിട്ടുള്ള അവബോധവും എന്താണ് നമ്മൾ ചികിത്സിക്കാൻ പോകുന്നത്, ഇത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ ആവും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസറിനെ പോലെയൊക്കെ വളരെ ചെറിയ ചികിത്സ കൊടുത്താൽ തന്നെ അവർക്ക് നല്ല മാറ്റങ്ങൾ നാലാമത്തെ സ്റ്റേജിൽ പോലും വരും. അപ്പോൾ അതൊന്നും മനസ്സിലാവാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളും, ക്യാൻസർ എന്ന് പറഞ്ഞ ഒറ്റ ടേമിൽ എല്ലാ അസുഖത്തിനെയും പെടുത്തിക്കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ വരുന്നത് വഴി ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായി സത്യസന്ധമായുള്ള പേടിപ്പെടുത്താത്ത സംവാദങ്ങളും അവതരണങ്ങളും വളരെ ആവശ്യമുള്ളൊരു സിറ്റുവേഷനാണ് ക്യാൻസർ ചികിത്സ. അപ്പോൾ അത് തന്നെ ഞങ്ങളധികം കൂടുതൽ ഞങ്ങളുടെ ഒപ്പി ഒക്കെ ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടി തന്നെ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ പോകും. പക്ഷേ ഒറ്റ അതിൻ്റെ ഒറ്റ കാരണം ഇതാണ്, കാരണം അവർ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഭയചിത്തരായിട്ടല്ല പോകേണ്ടത്, അവർ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ ഒരു വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി കാണാൻ അവർ പ്രാപ്തരാവണം എന്നുള്ള
1: ഉദ്ദേശത്തിനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, അതുപോലെ തന്നെ ഈ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് മുതൽ ഈ രോഗിയുടെ ജീവിതത്തിൻ്റെ ആ ഒരു ചക്രം തന്നെ മാറുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, രോഗിക്ക് ചുറ്റുമുള്ള ഈ ഒരു ബന്ധുക്കൾക്ക് അവരെങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ മൊത്തത്തിൽ സമൂഹത്തിൽ മൊത്തം ആ രോഗ സന്ദർശന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് നമുക്കിവിടെ ഡോക്ടർ വിശദീകരിച്ചത്. നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ ഫവാസ് ആയിരുന്നു. അദ്ദേഹം എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും പെരിന്തൽമണ്ണ ആൽഷിഫ ഹോസ്പിറ്റലിലും കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റാണ്. ഡോക്ടർ, താങ്ക് യു.
0: എറണാകുളത്തല്ല, കാലിക്കറ്റിൻ്റെ എറണാകുളം ഡിവിഷൻ്റെ കാലിക്കറ്റിലാണ്.
1: ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്കൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഫവാസ് അലി എം, കൺസൾട്ടന്റ് മെഡിക്കൽ ആൻഡ് ഹെമറ്റോ ഓൺകോളജിസ്റ്റ്, കിംസ് അൽ ഷിഫ.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഇന്ത്യ ഇപ്പോൾ ആർക്കൊപ്പം, ഏതു ചേരിയിൽ? എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ആഗോള രാഷ്ട്രീയത്തിലും നയതന്ത്ര രംഗത്തും ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും മറ്റു രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. ഒരു പക്ഷത്തും ചേരാതെ ചേരിചേരാ നയത്തോടെ തലയുയർത്തിപ്പിടിച്ചൊരു കാലം. അന്ന് ഇന്ത്യയുടെ വാക്കുകൾക്കും തീരുമാനങ്ങൾക്കും ഒരു വിലയും നിലയുമുണ്ടായിരുന്നു. പക്ഷേ ഒന്നൊന്നര പതിറ്റാണ്ടായി നമ്മുടെ വിലയും നിലയും നാം തന്നെ കളഞ്ഞുകുളിച്ചു എന്നത് ഖേദത്തോടെ പറയേണ്ടി വന്നിരിക്കുന്നു. ഇതിനേക്കാളുപരി അന്താരാഷ്ട്രതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെയും നയതന്ത്ര നിലപാടുകളെയും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് സമീപകാല സംഭവ വികാസങ്ങൾ. ഇറാനുമായുള്ള ഇസ്രയേൽ അമേരിക്ക സംഘർഷത്തോടെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങൾക്കിടയിൽ അമ്പേ തകർന്നത്. യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പായ നരേന്ദ്രമോദി നെതന്യാഹു കൂടിക്കാഴ്ച മുതൽ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് ഇന്ത്യയുടെ കട്ട സപ്പോർട്ടുണ്ട് എന്ന ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോടുള്ള വെല്ലുവിളി വരെ അത് നീണ്ടു നിൽക്കുന്നു. കഴിഞ്ഞ ഗൾഫ് യുദ്ധകാലത്ത് പോലും ഇന്ത്യ അതിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നെങ്കിലും അതിനുശേഷമുണ്ടായ റഷ്യ യുക്രൈൻ യുദ്ധമടക്കമുള്ള സകല ലോക സംഘർഷങ്ങളിലും പ്രതിസന്ധികളിലും നമുക്കെന്തെങ്കിലും നയനിലപാടുണ്ടായിരുന്നോ എന്നുവരെ സംശയമാണ്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റെടുത്ത ഉടൻ തന്നെ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യത്തിലുള്ള കർശന വിസാ നിയമങ്ങളും ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലുള്ള കർശന തീരുവാ നയങ്ങളും ഇന്ത്യയ്ക്ക് ഭീഷണിയായിരുന്നു. ഇതിനേക്കാളേറെ ഉപരിയായി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നും ഇറാനിൽ നിന്ന് പാചകവാതകം ഇറക്കുമതി ചെയ്യരുതൊക്കെയുള്ള തിട്ടൂരങ്ങൾ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തോടുള്ള നഗ്നമായ വെല്ലുവിളിയാണ്. ഇതിലേറ്റവും വിരോധാഭാസം ട്രംപ് അധികാരത്തിൽ വരുന്നതിനായി പൂജ നടത്തിയവരുടെ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നതാണ്. ഏറ്റവും ഒടുവിൽ നമ്മോട് ഏറ്റവും സൗഹൃദവും വ്യാപാര ഇടപാടും പുലർത്തുന്ന സൗഹൃദ രാജ്യമായിരുന്ന ഇറാൻ പ്രസിഡന്റ് ഖംനായി രക്തസാക്ഷിയായപ്പോൾ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങിൽ നിന്ന് പോലും അമേരിക്കയുടെ തുറച്ചുനോട്ടം ഭയന്ന് വിട്ടുനിൽക്കുകയുണ്ടായി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമായ വേളയിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടുകൾ ആഗോളതലത്തിൽ തന്നെ വിമർശന വിധേയമായി. ഇറാനിലെ ചാബഹാർ തുറമുഖ വികസനത്തിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടായിരുന്നെങ്കിലും അമേരിക്കൻ ഉപരോധ ഭീഷണികൾ കാരണം പദ്ധതിയിലെ മുന്നേറ്റങ്ങൾക്ക് നേരിട്ട മന്ദത ഇന്ത്യയുടെ നയതന്ത്ര സ്വയംഭരണത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തി. ഇറാനിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി നിർത്തിവെക്കേണ്ടി വന്നത് ഇന്ത്യയുടെ ആഭ്യന്തര ഊർജ്ജ ആവശ്യങ്ങളെയും വിദേശ നയത്തിന്റെ സ്വതന്ത്ര സ്വഭാവത്തെയും ബാധിക്കുകയുണ്ടായി. മുമ്പ് തന്നെ ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡ ഉന്നയിച്ച ആരോപണങ്ങളും തുറന്നുണ്ടായ തർക്കങ്ങളും പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയുണ്ടായി. ഇപ്പോഴാകട്ടെ തികച്ചും അന്യായമായ ഇറാനെതിരെയുള്ള യുദ്ധത്തിലും ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെ കൊലപ്പെടുത്തിയതിലും സന്ദർഭോചിതം മാനം മര്യാദയോടെ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും നമുക്ക് കഴിയാത്തത് നമ്മുടെ സത്യത്തോടും ധർമ്മത്തോടും നീതിയോടൊക്കെയുള്ള പ്രതിബദ്ധതയുടെ മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഇതുമൂലം വിദേശ നയത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുന്നില്ലെന്നും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുകയാണെന്നുമുള്ള ആഗോള വിമർശനം ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28 ഇറാന് അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ച ശേഷം കപ്പലാക്രമണം മുഖേന 13 ഇന്ത്യക്കാരാണ് വിവിധ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. നിർഭാഗ്യവശാൽ അതിൽ പല കൊലപാതകത്തിനെയും സമയോചിതം ശക്തമായി അപലപിക്കാനോ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനോ നയതന്ത്രതലത്തിൽ ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു. അമേരിക്ക ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന നമ്മുടെ കപ്പലിനെ ആക്രമിച്ചപ്പോൾ അതിനെതിരെ ശക്തമായൊന്ന് പ്രതിഷേധിക്കാൻ പോലും ഇന്ത്യ അശക്തമായി. പണ്ടൊക്കെ നാം മുന്നോട്ടു വച്ചിരുന്ന അയൽപ്പക്കത്തിന് പ്രഥമ പരിഗണന എന്ന നയം ഇപ്പോൾ താറുമാറായി കിടക്കുകയാണ്. ചൈന, പാകിസ്ഥാൻ, മാലിദ്വീപ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ തുടങ്ങിയ അയൽരാജ്യങ്ങളോടുള്ള നമ്മുടെ ബന്ധം വേണ്ടത്ര സുദൃഢമോ തൃപ്തികരമോ അല്ലാത്തതുകൊണ്ട് അവിടങ്ങളിലൊക്കെ ചൈനയുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. VDM ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫ്രീഡം ഹൗസ് തുടങ്ങിയ ആഗോള ഏജൻസികൾ ഇന്ത്യയിലെ ജനാധിപത്യ അന്തരീക്ഷത്തെയും ന്യൂനപക്ഷ സുരക്ഷിതത്വയും കുറിച്ച് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ നമുക്ക് തിരിച്ചടിയായി. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യാവകാശ സംഘടനകളും യൂറോപ്യൻ പാർലമെന്റും ഉയർത്തിയ വിമർശനങ്ങളും ഇന്ത്യയുടെ പ്രതിച്ഛായയെ ബാധിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണെന്ന് അവകാശപ്പെടുമ്പോഴും പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥ അയൽരാജ്യങ്ങൾക്കാൾ മോശമായി ചിത്രീകരിക്കപ്പെടുന്നത് ലോകാധിഷ്ഠാനത്തിൽ നമുക്കെതിരെയുള്ള വിമർശനങ്ങൾക്കുമിടയാക്കുന്നു. ചുരുക്കത്തിൽ G20 ഉച്ചകോടി പോലുള്ള ആഗോളവേദികളിലെ പങ്കാളിത്തവും വലിയ സാമ്പത്തിക വിപണി എന്ന നിലയിലുള്ള പ്രാധാന്യവും ഇന്ത്യയുടെ ശക്തിയായി നിലനിൽക്കുമ്പോൾ തന്നെ വിദേശനയത്തിലെ ആശയക്കുഴപ്പങ്ങളും മാധ്യമസ്വാതന്ത്ര്യം, മനുഷ്യാവകാശം തുടങ്ങിയ വിഷയങ്ങളിലെ ആഗോള റാങ്കിങ്ങുകളിലെ ഇടിവും ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പരമ്പരാഗത പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടി എന്നാണ് അർത്ഥം. നരേന്ദ്രമോദി പോകാത്ത വിദേശ രാജ്യങ്ങൾ ഇനി ഭൂഗോളത്തിലുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ ഈ വിദേശ പര്യടനങ്ങൾ ഒക്കെയും ബാക്കിപത്രം അദ്ദേഹത്തിന്റെ വ്യക്തിവിശേഷങ്ങളും ഫോട്ടോഷോയുമാണ്. മറ്റേതെങ്കിലും രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാരോ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നത് നാം ആരെങ്കിലും കാണാറുണ്ടോ? അമേരിക്കയും കാനഡയും ആസ്ട്രേലിയയുമൊക്കെ മാസത്തിൽ തന്നെ എത്ര തവണയാണ് നമ്മുടെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്? മിക്ക സന്ദർശനങ്ങളിലുമാകട്ടെ കൊട്ടും പാട്ടുമൊക്കെയായി മോദി ചോക്ലേറ്റുകളും മറ്റും വിതരണം ചെയ്യുന്ന കാഴ്ച ലോകരാജ്യങ്ങൾക്കിടയിൽ എന്തുമാത്രം പരിഹാസമാണ് ഇന്ത്യക്കുണ്ടാക്കുന്നത്. ഏറ്റവും ഒടുവിലായി മോദി സന്ദർശിക്കുന്ന രാജ്യങ്ങളിലേക്ക് മോദി സ്തുതിക്കായി പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനങ്ങളിൽ മോദി ഭക്തരെ കൊണ്ടുപോകുന്ന വാർത്തയൊക്കെ ഇപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ അങ്ങാടിപ്പാട്ടാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ മാധ്യമരംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ പതിതാവസ്ഥയും നാണക്കേടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. 2026 മെയ് മാസത്തിൽ നോർവേ സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി മോദി എന്തുകൊണ്ട് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സ്വതന്ത്രമായ പത്രപ്രവർത്തകരിൽ നിന്നും ചോദ്യങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന നോർവീജിയൻ മാധ്യമപ്രവർത്തകയായ ഹെല്ലാലിംഗ് നടത്തിയ ചോദ്യവും അത് പരിഗണിക്കാതെ മോദി ഒളിച്ചോടിയതും അതിനുശേഷമുണ്ടായ വിവാദവുമൊക്കെ നമുക്കറിയാമല്ലോ. ഇതേപോലെ ഓസ്ട്രേലിയ സന്ദർശനത്തിനിടയിലും ചോദ്യമുണ്ടായി. അല്ലെങ്കിലും പത്രസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സിൽ 180 രാജ്യങ്ങളിൽ 157 സ്ഥാനത്താണ് നാം. എല്ലാ രാജ്യങ്ങളുടെ പ്രതിനിധികളും ഒപ്പം പത്രപ്രവർത്തകരെ കൂട്ടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി വ്യക്തിപരമായ ഷോ നടത്താനായി ഫോട്ടോഗ്രാഫർമാരെ മാത്രമാണ് കൂട്ടുന്നത്. ഇതൊക്കെ കാണുന്ന വിദേശ രാജ്യങ്ങൾക്ക് ഇന്ത്യയെക്കുറിച്ചുള്ള അഭിപ്രായം എത്ര മോശമായിരിക്കും. ഇന്ത്യയുടെ ആഭ്യന്തരരംഗമാകട്ടെ ഈ സർക്കാർ കാലഘട്ടത്തിൽ അരങ്ങേറുന്ന മുഴുവൻ കാര്യങ്ങളും സ്വദേശത്തും വിദേശത്തും രാജ്യത്തിന്റെ വിലകളയുന്ന കാര്യങ്ങളാണ്. വർഗീയതയും വംശീയതയും ജാതീയതയും ഒക്കെ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പൗരത്വ പട്ടികയും SIR പോലുള്ള ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളും പശുക്കൊലയും ആൾക്കൂട്ടക്കൊലയുമൊക്കെയുള്ള വാർത്തകളും ലോകമൊന്നടങ്കം പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യാ സർക്കാർ നിയമവിരുദ്ധമാക്കുന്ന വഖഫ് സ്വത്തുക്കളും തുടരെ തുടരെ നശിപ്പിക്കപ്പെടുന്ന മസ്ജിദുകളും മദ്രസകളും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മാത്രം നടക്കുന്ന ബുൾഡോസർ രാജ്യമൊക്കെ പുറം രാജ്യങ്ങളിലും വാർത്തയാകുന്നുണ്ടല്ലോ. ഒരു പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്താൻ കെൽപ്പില്ലാത്തതിന്റെ പേരിലും രാജ്യത്തിന്റെ സകല മുക്കുമൂലകളിലും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന പാറ്റകളെക്കുറിച്ചൊക്കെ സ്വദേശപത്രങ്ങളിൽ മാത്രമല്ല വിദേശപത്രങ്ങളിലും ചാനലുകളിലും വെണ്ടക്കകൾ നിരത്തപ്പെടുന്നുണ്ട്. വിദേശപത്രങ്ങളിൽ ഇന്ത്യയുടെ നഷ്ടപ്പെട്ട ചേരിചേരാനയത്തോടൊപ്പം ജനാധിപത്യവും മതേതരത്വവും ഒക്കെ കളങ്കപ്പെട്ടതായും വിദേശപത്രങ്ങളും ചാനലുകളും നിരന്തരം വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കാരനാണെന്നതിന് തെളിവായി വിദേശ രാജ്യക്കാർ പോലും സമ്മതിക്കുന്ന പാസ്പോർട്ടിന് ഇന്ത്യയിൽ ഒരു വിലയുമില്ലാതാകുന്ന വിരോധാഭാസ കാഴ്ച എന്തുമാത്രം ദുഃഖകരമല്ല. മോദി അധികാരമേൽക്കുമ്പോൾ ആഗോള സൂചികയിൽ 76 സ്ഥാനമുണ്ടായിരുന്ന ഇന്ത്യൻ പാസ്പോർട്ടിന് ഇപ്പോൾ 125 മാത്രമാണ് സ്ഥാനം. ചുരുക്കത്തിൽ ഇന്ത്യ ആഭ്യന്തര പ്രശ്നങ്ങളാൽ കലുഷിതമായിക്കൊണ്ടിരിക്കുന്നു എന്ന തികഞ്ഞ യാഥാർത്ഥ്യമാണിപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഔദ്യോഗികവും അല്ലാത്തതുമായ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ചുരുക്കത്തിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി അടക്കമുള്ള എല്ലാ അന്താരാഷ്ട്ര സംഭവവികാസങ്ങളിലും ഇന്ത്യയുടെ ശബ്ദം ആരും ശ്രദ്ധിക്കുന്നില്ല. ലോകത്തിന്റെ 1/5 ജനങ്ങളുടെ ഒരു രാജ്യം ഒരു ദശാബ്ദം മുമ്പ് വരെ ലോകത്ത് നിർണായക തീരുമാനങ്ങളെടുക്കുകയും ആ തീരുമാനങ്ങളിലേക്ക് ലോകം ഉറ്റുനോക്കുക മാത്രമല്ല അവയ്ക്ക് മൂല്യം കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു രാജ്യം ഇന്നെത്തിപ്പെട്ട പതിതാവസ്ഥ ഓർക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല നമുക്കും ലജ്ജയും നാണവും തോന്നുന്നു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: أعوذ بالله من الشيطان الرجيم.

0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസിദ്ധമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ. ആരാണ് സുന്നികൾ എന്നറിയപ്പെടുന്നത്? രചന നിർവഹിച്ചത് ഡോക്ടർ TK യൂസഫ്. ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: സുന്നത്ത് എന്ന പദത്തിന് വഴി, ചര്യ, മാർഗം എന്നൊക്കെയാണ് അർത്ഥം. ചൊവ്വായ മാർഗം എന്നും അർത്ഥമുണ്ട്. അഹ്ലു സുന്ന എന്ന് പറയുമ്പോൾ ശരിയായ മാർഗത്തിൽ നിലകൊള്ളുന്നവർ എന്നാണ് അർത്ഥം. റസൂലിന്റെ ചര്യയ്ക്കും സുന്നത്ത് എന്ന് തന്നെയാണ് പറയുന്നത്. ഹദീസ് പണ്ഡിതന്മാർ നബിയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും മൗനാനുവാദത്തിനുമാണ് ഹദീസ് എന്ന് പറയുന്നത്. അഹ്ലു സുന്നത്ത് എന്ന് പറയുമ്പോൾ വിവക്ഷിക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സദ്വൃത്തരായ സ്വഹാബിമാരുടെയും പാത പിൻപറ്റിയവരാണ്. അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും വേദങ്ങളിലും ദൂതന്മാരിലും അന്ത്യദിനത്തിലും വിധിയിലുമുള്ള അവരുടെ വിശ്വാസം പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് അനുസൃതമായിരിക്കും. പ്രവാചകനെ പിൻപറ്റുകയും അദ്ദേഹത്തിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുകയും ചെയ്ത സ്വഹാബികളും അന്ത്യദിനം വരെ അവരെ പിൻപറ്റുന്നവരും അവർ ലോകത്തിന്റെ ഏത് കോണിൽ ഏത് കാലത്ത് ജീവിച്ചാലും അഹ്ലു സുന്നത്ത് എന്ന ഗണത്തിലാണ് എണ്ണപ്പെടുക. സുന്നത്ത് പിൻപറ്റിയതുകൊണ്ടാണ് അവർ ഈ നാമകരണത്തിന് അർഹരായിത്തീർന്നത്. നബിയോട് സ്വഹാബിമാർ 73 വിഭാഗങ്ങൾ വിജയിച്ച വിഭാഗമേത് എന്ന് ചോദിച്ചപ്പോൾ ഞാനും എന്റെ അനുചരന്മാരും നിലകൊള്ളുന്നത് എന്ന മറുപടിയാണ് അവിടുന്ന് നൽകിയത്. ഈ വിശേഷണം അഹ്ലു സുന്നത്തിനാണ് ഏറ്റവും യോജിക്കുന്നത്. കാരണം അവർ പ്രവാചകൻ അനുചരന്മാരെ പിൻപറ്റുകയും ആദരിക്കുകയും അതോടൊപ്പം അവരെ ആക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ്. സുന്നികൾക്ക് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന ഒരു പേരുകൂടിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും നിലകൊണ്ട അതേ രീതിയിൽ ജീവിക്കുന്ന ഒരു സംഘം എന്നർത്ഥത്തിലാണ് ഈ പേര് അവർക്ക് സിദ്ധിച്ചിട്ടുള്ളത്. സത്യത്തോട് യോജിച്ച് ജീവിക്കുന്ന എത്ര ചെറിയ വിഭാഗമാണെങ്കിലും അവർക്ക് അൽ ജമാഅത്ത് എന്ന് തന്നെയാണ് പറയുക. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനസമൂഹം, അവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നത് അവരുടെ സവിശേഷതയാണ്. അവർക്കിടയിൽ പരസ്പരം കാഫിറാക്കുന്ന പ്രവണത കാണപ്പെടുന്നില്ല. എന്നാൽ ഹവാരിജ്, റാഫിലി തുടങ്ങിയവർ പരസ്പരം കാഫിറാക്കുന്നവരാണ്. അഹ്ലു സുന്ന, ജമാഅത്ത് എന്നീ പദങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അതിന്റെ ആശയം ഒന്നുതന്നെയാണ്. സുന്നത്ത് എന്നാൽ നബിയുടെ ചര്യയും, ജമാഅത്ത് എന്നാൽ സ്വഹാബികളും താബിയുകളും അന്ത്യദിനം വരെ അവരെ പിന്തുടരുന്നവരുമായ മുസ്ലിം ഐക്യസംഘമാണ്. അഹ്ലു സുന്നത്തിന് വേറെ പേരുകളൊന്നുമില്ല. എന്നാൽ അവരോട് എതിരുള്ള മറ്റ് ഷിആ വിഭാഗങ്ങൾ ഒട്ടനവധി പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇസ്രായേൽ സന്തതികൾ 72 വിഭാഗമായി മാറി. എന്റെ സമുദായം 73 വിഭാഗമായി മാറും. അവയിൽ ഒരു വിഭാഗം ഒഴികെ എല്ലാവരും നരകത്തിലായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അവർ ആരാണെന്ന് അനുചരന്മാർ ചോദിച്ചു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി അൽ ജമാഅത്ത് എന്നായിരുന്നു. വ്യത്യസ്ത രൂപങ്ങളിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖലീഫമാരായ അബൂബക്കർ, ഉമർ റളിയല്ലാഹുഅൻഹും എന്നിവരുടെയും കാലഘട്ടത്തിൽ മുസ്ലീങ്ങൾ ഈ ഐക്യസംഘത്തിൽ തന്നെയായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുഅൻഹു കൊല്ലപ്പെട്ടതോടുകൂടിയാണ് മറ്റു കക്ഷികൾ രംഗപ്രവേശം ചെയ്തത്. ആദ്യത്തെ വിഘടനവാദികൾ ഹവാരിജുകളായിരുന്നു. പിന്നീടാണ് ഷിആയിസം രംഗപ്രവേശം ചെയ്തത്. ഇവർ ഹവാരിജുകളിൽ നിന്ന് വേർപിരിഞ്ഞവരാണെന്നും അഭിപ്രായമുണ്ട്. ഇവർ അല്പം അതിരുകവിയുകയും അലിക്ക് ദിവ്യത്വം വരെ കൽപ്പിക്കുകയും അബൂബക്കർ റളിയല്ലാഹുഅൻഹു, ഉമർ റളിയല്ലാഹുഅൻഹു എന്നിവരെ അപഹസിക്കുകയും ചെയ്തു. ഇക്കൂട്ടരെ കരിച്ചു കളയാനാണ് അലി റളിയല്ലാഹുഅൻഹു വിധിച്ചത്. അലിക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന വാദത്തിൽ നിന്ന് പിന്തിരിയാൻ അദ്ദേഹം 3 ദിവസം ഇവർക്ക് അവധി നൽകിയിരുന്നു. എന്നിട്ടും അവർ അതിൽ തന്നെ ഷഡിച്ചു നിന്നതുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെട്ടത്. അവരെ വധിച്ചു കളയണം എന്നതിൽ എല്ലാവർക്കും ഏകാഭിപ്രായമാണ് ഉണ്ടായിരുന്നതെങ്കിലും തീ കൊണ്ട് കരിച്ചു കൊല്ലുന്നതിനോട് ഇബ്നു അബ്ബാസിന് എതിർപ്പുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരെക്കാളും ശ്രേഷ്ഠത അലിക്ക് നൽകുന്നത് അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല. കൂഫയിലെ മിമ്പറിൽ അലി റളിയല്ലാഹുഅൻഹു ഇപ്രകാരം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഹബിൽ നിന്ന് നിവേദനം. അലി റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പ്രസംഗിച്ചു. അദ്ദേഹം ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഈ സമുദായത്തിൽ ആരാണ് ഉത്തമൻ? ഞാൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ താങ്കളാണ്. അദ്ദേഹം പറഞ്ഞു, അല്ല, നബിക്ക് ശേഷം ഉത്തമൻ അബൂബക്കറാണ്, പിന്നീട് ഉമറും അഹ്മദ്. ഈ പ്രസ്താവന 80-ലധികം റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്. ഖവാരിജുകളും ഷിയാക്കളുമാണ് ഉത്തമ സ്വഹാബികൾക്കെതിരിൽ ആദ്യമായി വിമർശനത്തിന്റെ അമ്പെയ്തത്. ഈ രണ്ട് വിഭാഗത്തിനും തുടക്കത്തിൽ മുസ്ലിം ജനസാമാന്യത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അന്നത്തെ മുസ്ലിങ്ങൾ സുന്നത്തും ജമാഅത്തും മുറുകെ പിടിക്കുന്നവരായിരുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്നത് അബൂ ഹനീഫയും മാലിക്കും ഷാഫിയും അഹമ്മദും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ളതാണ്. അത് പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച സ്വഹാബികളുടെ മദ്ഹബാണ്. ആരെങ്കിലും അതിനെതിരായാൽ അവൻ പുത്തൻവാദിയാണ്. മദ്ഹബിന്റെ ഇമാമുമാരെന്നും മതത്തിൽ പുതിയതായി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവരെല്ലാം സുന്നത്തിന്റെ ഇമാമുമാരായിരുന്നു. അതുകൊണ്ടുതന്നെ അഹ്ലു സുന്നത്തിന്റെ ആരംഭത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടതില്ല. മദ്ഹബിന്റെ ഇമാമുമാരുടെ കാലത്താണ് ഈ സംജ്ഞയ്ക്ക് പ്രചാരം കിട്ടിയതെങ്കിലും സ്വഹാബത്തിന്റെ കാലം മുതൽക്ക് തന്നെ ഈ പ്രയോഗം നിലവിലുണ്ട്.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ.
4: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഹൃദയവസന്തത്തിൽ പുതിയൊരു അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. സൂറ അൽ മുഅ്മിനൂനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഖുർആൻ വാഗ്ദാനം ചെയ്യുന്ന വിജയം ആർക്ക്? സൂറ അൽ മുഅ്മിനൂനിലെ 1, 2, 3 എന്നീ വചനങ്ങളുടെ വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ സഫീർ അൽ ഹിക്കമി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദു മജീദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയ വസന്തം ശ്രോതാക്കളെ, ഇൻഷാ അള്ളാഹ് നമ്മൾ ഇന്നു മുതൽ ഒരു പുതിയ സൂറത്ത് ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറ അൽ മുഅ്മിനൂനാണ് ഇൻഷാ അള്ളാഹ് ഇന്നു മുതൽ നമ്മൾ ഹൃദയവസന്തത്തിലൂടെ ആരംഭിക്കുന്ന പുതിയ സൂറത്ത്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ആഗമാനമായി ഇറക്കിയ വിശുദ്ധ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം പഠിക്കാനും പഠിപ്പിക്കാനും സമയം കണ്ടെത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഉത്തമരായിട്ടുള്ള ഖൈറായ ആളുകൾ അവർ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും ആ ഖുർആൻ കേൾക്കുന്നവർക്കും ആ ഖുർആൻ പഠിക്കുന്നവർക്കും അത് പ്രബോധനം ചെയ്യുന്നവർക്കും വലിയ പ്രതിഫലങ്ങളുണ്ട് എന്ന് ധാരാളക്കണക്കിന് ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ പഠിക്കാൻ എന്തൊക്കെ സാഹചര്യങ്ങളും അവസരങ്ങളും നമുക്ക് ലഭിക്കുമോ ആ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖുർആനെ നെഞ്ചോട് ചേർക്കാനും പഠിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം നിൽക്കുന്നതാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പഠിച്ച് മനസ്സിലാക്കിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായിക്കൊണ്ട് ആ ഖുർആൻ നാളെ പരലോകത്ത് അള്ളാഹുവോട് സാക്ഷ്യം വെക്കും, അള്ളാഹുവേ ഇവനെന്നെ പാരായണം ചെയ്തിട്ടുണ്ട്, എന്നെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്നെക്കൊണ്ട് നീ ഇവന് ശുപാർശ നൽകണേ എന്ന് അള്ളാഹുവോട് നാളെ ഖുർആൻ അള്ളാഹുവോട് പറയുമെന്നാണ്. എന്നാൽ ആ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് ഹുജ്ജത്തുൻ അലൈക്ക്, നമുക്കെതിരായി സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയും ഉണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പരലോകത്ത് പറയുന്ന വർത്തമാനം 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവേ ഈ സമൂഹം ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞു, അതിനെ നിസാരമാക്കി പരിഗണിക്കാതെ മാറ്റിവെച്ചു എന്ന അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിക്കാതെയും പാരായണം ചെയ്യാതെ നിന്ന ആളുകൾക്കെതിരെ അത്തരം ആളുകൾക്കെതിരെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാക്ഷ്യം നിൽക്കുമെന്നാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുമെന്നാണ്, ആ ഖുർആൻ തന്നെ നമുക്കെതിരെയാകുമെന്നാണ്. അതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം. നമ്മുടെ മുമ്പിൽ ഇന്നൊരുപാട് അവസരങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ വിശ്രം ഇസ്ലാം യൂത്ത് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ഈ കൂട്ടായ്മ കേരളത്തിലുള്ള വിവിധ ശാഖകളിൽ ഒരുക്കിയിട്ടുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ, അത് നമുക്കുള്ള വലിയ അവസരമാണ്. നേരിട്ട് പോയി ഒരധ്യാപകൻ്റെ കീഴിൽ നിന്ന് പഠിക്കാൻ നമുക്കതിലൂടെ സാധ്യമാക്കും. അതല്ല എങ്കിൽ നമ്മുടെ പി എസ് റേഡിയോയിൽ തന്നെ ഖുർആൻ പഠിക്കാൻ വ്യത്യസ്ത സുഹൃത്തുക്കൾ പഠിക്കാൻ ഒരുപാട് സംരംഭങ്ങളുണ്ട്. ഹൃദയവസന്തമുണ്ട്, അന്നൂർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി ഖുർആൻ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇതിലൂടെ പഠിക്കുന്നത്. 118 വചനങ്ങളുള്ള സൂറത്താണ് സൂറത്തുൽ മുഅ്മിനൂൻ. മക്കയിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൻ്റെ 75, 76, 77 വചനങ്ങൾ അത് മദീനയിൽ അവതരിച്ചതാണ് എന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. മക്കി എന്ന് പറഞ്ഞാൽ മക്കയിൽ അവതരിച്ചത് എന്ന് സാധാരണ പറയുന്നത് യഥാർത്ഥത്തിൽ മക്കയിൽ തന്നെ അവതരിച്ചതല്ല, അങ്ങനെയും അല്ലാതെയും ഉണ്ടാകാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ആ ഹിജ്റ പോകുന്നതിന് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53 വയസ്സിൻ്റെ മുമ്പ് ഹിജ്റ പോകും മുമ്പ് അവതരിക്കപ്പെട്ട എല്ലാ സൂറത്തുകളും മക്കി എന്നാണ് അറിയപ്പെടുന്നത്. ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയ എല്ലാ സൂറത്തുകളും മദനി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രവാചകൻ മദീനയിലേക്ക് പോയതിന് ശേഷം പിന്നെ ഉംറക്കോ ഹജ്ജിനോ ഒക്കെ വേണ്ടി മക്കയിലേക്ക് വന്നിട്ട് അവിടെ ഇറങ്ങിയ വചനങ്ങൾ അല്ലെങ്കിൽ സൂറത്തുകൾ അതും മദനിയായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് മക്കിയും മദനിയുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ 28 മദനി സൂറത്തുകളും 86 മക്കിയ സൂറത്തുകളും എന്നാണ് പൊതുവേ പറയാറുള്ളത്. പണ്ഡിത ലോകത്ത് ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എങ്കിലും പൊതുവേ സ്വീകരിച്ചു പോരുന്ന എണ്ണം 114 സൂറത്തുകളിൽ 28 മദനിയും 86 മക്കിയുമാണ് എന്നാണ്. സൂറത്തുൽ ബഖറയിലെ ആയത്തുകളുടെ എണ്ണം 256. അത് നമ്മൾ ഓർത്തുവെച്ചാൽ ഈ 28 86 പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരും. 286 28 86 രണ്ടും കൂട്ടിയാൽ 114 കിട്ടും. അപ്പോൾ സൂറത്തിലെ മുഅ്മിനൂനാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നത്. ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന് പേര് വരാനുള്ള കാരണം, ഈ സൂറത്തിൻ്റെ ആദ്യത്തെ വചനം വിശ്വാസികൾക്ക് വിജയം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനമാണ്. അതിനുശേഷമുള്ള ആദ്യത്തെ കുറച്ചായത്തുകളിൽ വിജയം പ്രാപിച്ച വിശ്വാസികളുടെ ഗുണങ്ങളാണ് ഈ സൂറത്തിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അൽ മുഅ്മിനൂൻ എന്ന് പേര് വന്നത്. അപ്പോൾ ആ അൽ മുഅ്മിനൂൻ എന്ന് സത്യവിശ്വാസികൾ എന്നർത്ഥമുള്ള സൂറത്തുൽ മുഅ്മിനൂനാണ് ഇൻഷാല്ലാ നമ്മൾ പഠിക്കുന്നതാണ്. നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون
6: ان شاء الله ഈ മൂന്ന് ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
5: ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ അവിടെ ദാല് അതിന് സുക്കൂനാണ്. ദാല് ഖൽഖലയുടെ അക്ഷരമാണ്. ഖ ത ബ ജീം ദാൽ ഈ അക്ഷരങ്ങൾ, ഖുതുബ് ജദ് എന്ന് എളുപ്പത്തിന് വേണ്ടി പറയുന്ന അക്ഷരങ്ങൾ ഖൽഖലയുടെ അക്ഷരങ്ങളാണ്. ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് മുകളിൽ സുക്കൂന് വന്നാൽ അതൊന്ന് ഗാംഭീര്യത്തോടുകൂടി കനപ്പടിച്ച് ഓതണം എന്നാണ് തജ്വീദിന്റെ നിയമം. അപ്പോൾ ഖദ് അഫ്ലഹ എന്ന് ഓതാൻ പാടില്ല, ഖദ് അഫ്ലഹ എന്ന് തന്നെ, ഖദ് എന്ന് ദാലിന്റെ സുക്കൂന് വെളിവാകുന്ന രൂപത്തിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇതിൽ ആവർത്തിച്ചു വരുന്നത് മുഅ്മിനൂൻ, മുഅ്രിദൂൻ, പിന്നെ അതേപോലെ ഖാശിഊൻ എന്നിങ്ങനെ ആയത്ത് അവസാനിക്കുന്നത് വഖഫിൻ്റെ തൊട്ട് മുമ്പ്, ആയത്ത് അവസാനിക്കുന്ന വഖഫിന് തൊട്ട് മുമ്പുള്ളത് മദ്ദക്ഷരമായ വാവാണ്. അലിഫ്, വാവ്, യ എന്നിവയാണ് മദ്ദക്ഷരങ്ങൾ. ആ മദ്ദക്ഷരങ്ങൾ താൽക്കാലിക സുക്കൂൻ, അഥവാ ഇവിടെ ഖാശിഊൻ, മുഅ്രിദൂൻ, മുഅ്മിനൂൻ എന്നതിനൊക്കെ നൂനിന് ഫതഹാണ്. പക്ഷെ നമ്മൾ നിർത്തുമ്പോൾ ഇൻ എന്ന സുക്കൂൻ വെച്ചാണ് നിർത്തകം. അങ്ങനെ താൽക്കാലിക സുക്കൂനുകൾക്ക് മുമ്പിൽ ഈ മദ്ദക്ഷരങ്ങൾ വന്നാൽ അത് നീട്ടി ഓതണം എന്നാണ് നിയമം. 2 മുതൽ 6 വരെ മാത്രം നീട്ടണം. മദ്ദു നാരിൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ് ഓതുക. മുഅ്മിനൂൻ എന്ന് ഓതാൻ വേണ്ടി പാടില്ല. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ എന്നിങ്ങനെ നീട്ടിയാണ് പാരായണം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് വന്നാൽ, ഖദ് എന്നത് ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു വരുന്നതായ വാചകമാണ്. ഖദ് എന്നതിന് ഇന്ന എന്ന അതേ അർത്ഥമാണ്, അഥവാ നിശ്ചയമായും, തീർച്ചയായും എന്ന അർത്ഥമാണ് ഖദ് എന്ന പദത്തിനുള്ളത്. അഫ്ലഹ എന്നത് ഫിഅല് മാളിയാണ്, വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അഫ്ലഹ വിജയിച്ചിരിക്കുന്നു. ആരാണ് വിജയിച്ചവർ? അൽ മുഅ്മിനൂൻ. അഫ്ലഹ എന്ന ഫിഅലിൻ്റെ ഫായിലാണ് മുഅ്മിനൂൻ. ആ മുഅ്മിനൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അല്ലദീന, അല്ലദീന എന്നത് ഇസ്മുൽ മൗസൂല എന്നാണ് ഭാഷാ നിയമം അനുസരിച്ച് അതിന് പറയുക. ഭാഷയിൽ, വിശുദ്ധ ഖുർആനിലും അറബി ഭാഷയിലും ആവർത്തിച്ച് വരുന്നതാണ്. ഒരു കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടിയാണ് അല്ലദീന ഉപയോഗിക്കാറുള്ളത്. അല്ലദീന മുഅ്മിനൂനെ കുറിച്ച് പറഞ്ഞു. ആ മുഅ്മിനൂൻ ആരാണ് എന്ന് വിശദീകരിക്കണം. അല്ലദീന എങ്ങനെയുള്ളവരാണ് അവർ? അവർ യാതൊരു കൂട്ടരാകുന്നു. ഹും, ഹും എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് അർത്ഥം. ഹും എന്നത് ലമീർ എന്നാണ് പറയുക, അഥവാ സർവനാമം എന്ന് മലയാളത്തിൽ പറയുന്നതായ ഹും എന്നത് പ്രോനൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അവർ എന്നാണ് അർത്ഥം. തൊട്ട് മുമ്പ് മുഅ്മിനൂനെ കുറിച്ച് പറഞ്ഞു, സത്യവിശ്വാസികൾ. അവരെ വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് ഹും എന്ന് പ്രയോഗിക്കുന്നത്. അല്ലദീന ഹും, അവർ യാതൊരു കൂട്ടരാകുന്നു. ഫീ സ്വലാത്തിഹിം, സ്വലാത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിസ്കാരം എന്നാണ് അർത്ഥം. സാധാരണ ഭാഷയിൽ സ്വലാത്തി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥം. സാങ്കേതികമായാണ് നമ്മൾ സ്വലാത്തിന് നിസ്കാരം എന്നർത്ഥം പറയാറുള്ളത്.
6: സ്വലാത്തിന് ഭാഷാർത്ഥ റസല്ലു അലൈഹി വസല്ലിമു തസ്ലിമ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനും വേണ്ടി വിശുദ്ധ ഖുർആൻ കൽപ്പനയുണ്ട്. അത് പ്രാർത്ഥനയാണ്, അത് നിസ്കാരമല്ല. എന്നാൽ സാങ്കേതിക അർത്ഥത്തിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം, അവരുടെ നമസ്കാരത്തിൽ ഖാശിഊൻ, അവർ ഖുശു ഉള്ളവരായിരിക്കും അഥവാ ഭയഭക്തി ഉള്ളവരായിരിക്കും. അപ്പോൾ അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞാൽ അവർ തങ്ങളുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരായിരിക്കും. വല്ലദീനഹും അനിൽ ലഗ്വി മുഅരിദൂൻ, വല്ലദീന അവർ യാതൊരു കൂട്ടരാകുന്നു, ഹും അവർ, അനിൽ ലഗ്വി ലഘുവിനെ തൊട്ട്, ലഘുവെന്ന് പറഞ്ഞാൽ വിനോദങ്ങൾ, കളിചിരി, കളിതമാശകൾ, അനാവശ്യ വർത്തമാനങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. മുഅരിദൂൻ അഅറദ എന്ന ഫിഇൽ ചെയ്യുന്ന ഫാഇലാണ് മുഅരിദ്, മുഅരിദൂൻ അഥവാ വിട്ടുനിൽക്കുന്നവരാണ്, തിരിഞ്ഞു കളയുന്നവരാണ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വല്ലദീനഹും അനിൽ ലഹ്വി മുഅരിദൂൻ എന്ന് പറഞ്ഞാൽ അവർ അനാവശ്യങ്ങളിൽ നിന്ന്, വിനോദ വാർത്തകളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ ഈ മൂന്നായത്തുകൾ വളരെ വലിയ അർത്ഥതലങ്ങൾ നൽകുന്ന വചനങ്ങളാണ്. ഒന്നാമത്തെ വചനത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ സത്യവിശ്വാസികൾ എന്ന് നമ്മുടെ മലയാളത്തിൽ അർത്ഥം പറയുന്ന പദമാണ് മുഅ്മിൻ എന്നത്. എന്താണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന പൊതുനിർമ്മിതിയുടെ രണ്ടാമത്തെ തട്ടായിട്ടാണ് ഈമാനെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ തട്ട് ഇസ്ലാമാണ്, ആ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവൻ മുസ്ലിമാകും. രണ്ടാമത്തെ തട്ട് ഈമാനാണ്, അതിലേക്ക് പ്രവേശിച്ചവൻ മുഅ്മിനാകും. മൂന്നാമത്തെ തട്ട് ഇഹ്സാനാണ്, അതിലേക്ക് പ്രവേശിച്ചവൻ മുഅ്മിനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന ഒരു ഹദീസുണ്ട്, ഹദീസ് ജിബ്രീൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചനടുക്കൽ വന്നുകൊണ്ട് ഇസ്ലാമിനെയും ഈമാനിനെയും ഇഹ്സാനിനെയും ഓർഡറായിക്കൊണ്ട് ചോദിക്കുന്നതിനുള്ള തെളിവ്. ഇസ്ലാം എന്താണ് ചോദിച്ചപ്പോൾ, അൻ തശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്നി റസൂലുള്ളാ വ തുഖീമു സ്സലാ വ തുതിയ സക്ക വ തസൂമു റമളാൻ വ ഹജ്ജുൽ ബൈത്ത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. ശഹാദത്ത് കലിമ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജാണ് ഇസ്ലാം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ആ അഞ്ച് റുക്കനുകൾ പൂർത്തിയാക്കിയാൽ മുസ്ലിമായി കഴിഞ്ഞു. എന്നാൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അൻ തുഅ്മിന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരുള്ള വിശ്വാസം, അന്ത്യദിനത്തിലുള്ള വിശ്വാസം, നന്മയും തിന്മയുമാകുന്ന ഖദറിലുള്ള വിശ്വാസം, ഈ ആറു കാര്യങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണ് മുഅ്മിൻ എന്ന് പറഞ്ഞാൽ. ഈ ആറു കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ വിശ്വസിച്ചാൽ മാത്രം ഒരു മുഅ്മിനാവുകയില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ ഇഅ്തിഖാദും ബിൽ ഖൽബ് വ ഖൗലും ബിൽ ലിസാൻ വ അമലും ബിൽ ജവാരിഹ് എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. അഥവാ അത് ഹൃദയത്തിലുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ നാവ് കൊണ്ടുള്ള പ്രഖ്യാപനവും അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. ഹൃദയം കൊണ്ടുള്ള വിശ്വാസം ഒരുവനുണ്ടാകണം, അതോടൊപ്പം തന്നെ ഹൃദയം കൊണ്ടുള്ള വിശ്വാസം തെറ്റിയാൽ അവൻ കാഫറായി പോവുകയും ചെയ്യും. നാവുകൊണ്ട് പ്രഖ്യാപിക്കണം, നാവുകൊണ്ടുള്ള സംസാരങ്ങൾ കൊണ്ട് അവൻ ഈമാനെ പുറത്തു പോവുകയും ചെയ്യും. ഹൃദയം അവയവങ്ങൾ കൊണ്ട് അവൻ്റെ ഈമാനെ പ്രകടമാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കണം. അതേ രൂപത്തിൽ ഈമാന വിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ അവൻ ഈമാനെ പുറത്തു പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. ഈ ഈമാനുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്നാണ് ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞത്. എന്നിട്ട് ആ ഈമാനുള്ള വിജയിച്ച ആളുകളുടെ ഗുണങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത വചനങ്ങളിൽ തുടരുന്നത്. അതിലേറ്റവും ഒന്നാമതായി പറഞ്ഞ കാര്യം എന്താണ്? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവരാണ്, ഖുശു ഉള്ളവരാണ് എന്നാണ്. ഖുശു എന്ന് പറഞ്ഞാൽ ഭയഭക്തിയാണ്. നമസ്കാരത്തിന് ഏറ്റവും കാതലായി വേണ്ട കാര്യമാണ് ഖുശു എന്ന് പറഞ്ഞാൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യനെ വന്ന് നമസ്കരിച്ചു. നമസ്കാരം തിരിച്ചു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ നിസ്കാരത്തിന് പത്തിലൊന്ന് കൂലി മാത്രമാണ് കിട്ടുക. പിന്നെ പ്രവാചകൻ തുസ്ഉഹ, ഫുമുനുഹ, സുബുഹ, സുദുസുഹ എന്നിങ്ങനെ താഴേക്ക് എണ്ണിപ്പോയി. ഒൻപതിലൊന്നും എട്ടിലൊന്നും ഏഴിലൊന്നും ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട് എന്ന്. ആരാണ് റസൂലെ ഈ കൂട്ടരെന്ന് പ്രവാചകൻ്റെ സഹാബികൾ ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ യതിമ്മു റുകുഉഹ വലാ സുജൂദഹ വലാ ഖുശുഉഹ, തങ്ങളുടെ നമസ്കാരത്തിലെ റുകുഉഹോ സുജൂദോ ഭയഭക്തി ഖുശുഉഹോ പൂർത്തിയാക്കാത്തവരെന്നാണ്. അപ്പോൾ നമസ്കാരത്തിൽ അനിവാര്യമായി വേണ്ട കാര്യമാണ് ഖുശുഉഹ്. സുജൂദും റുകുഉമൊക്കെ എത്രത്തോളം ശ്രദ്ധിക്കണോ അത്രത്തോളം ഖുശുഉഹ് ഉണ്ടാകണം. ഖുശുഉഹ് ഇല്ലാത്ത നമസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനടുക്കൽ പരിപൂർണമായ പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല. അശ്രദ്ധമായ നമസ്കാരക്കാരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഊനിൽ ഫവൈലുള്ളിൽ മുസല്ലീൻ അല്ലദീനഹുമൻ സ്വലാത്തിക്കും സാഹൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നമസ്കാരത്തെ തൊട്ട് അശ്രദ്ധരൻ, അത്തരം നമസ്കാരക്കാർക്ക് നാശമെന്ന് അള്ളാഹു പഠിപ്പിച്ചു. അശ്രദ്ധമായ നമസ്കാരമാകുവാൻ പാടില്ല. ഹൃദയവും നമ്മുടെ ശരീരവും പരിപൂർണമായും റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന രൂപത്തിലാകണം നമ്മുടെ നമസ്കാരം. അങ്ങനെയല്ല നമ്മുടെ നമസ്കാരമെങ്കിൽ ആ നമസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല. അത്തരം നമസ്കാരക്കാർക്ക് മാത്രമാണ് വിജയമുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കിവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഖുശൂഉ കിട്ടാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പണ്ഡിതന്മാർ

0: റുക്കുവും സുജൂദും മറ്റവയവങ്ങൾ പ്രവർത്തനങ്ങളുമെല്ലാം അവയവങ്ങൾ നേരെയാണ് എന്ന് ഉറപ്പുവരുത്തും രൂപത്തിൽ മനസ്സ് കൊടുത്തായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. ആറാമതായി, നമ്മൾ നമസ്കരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രം നോക്കുമ്പോൾ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാനും വേണ്ടി പറ്റും. ഏഴാമതായി, നമ്മൾ ഒരിക്കലും മുകളിലേക്ക് നോക്കാതിരിക്കുക. മുകളിലേക്ക് നോക്കുന്ന ആളുകളുടെ കാഴ്ച റാഞ്ചിപ്പോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പാടറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഏകാന്തതയും ശ്രദ്ധയും കിട്ടും. ഫറദ് നമസ്കാരങ്ങൾക്ക് മുമ്പേ സുന്നത്തായ നമസ്കാരങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളൊരു മുന്നൊരുക്കം നടത്തുക. അതേപോലെ തന്നെ ഭയഭക്തിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ പത്തു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നമസ്കാരത്തിൽ നല്ല ഭയഭക്തി നേടിയെടുക്കാൻ കഴിയും. ആ രൂപത്തിൽ ഭയഭക്തി നേടിയെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അല്ലാത്ത നമസ്കാരം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമതായി, വിശ്വാസികളുടെ വിജയിച്ച വിശ്വാസികളുടെ ഗുണമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നത് വല്ലദീനഹും അനിൽ ലഹ്വി മുഅരിദൂൻ, അവർ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരായിരിക്കുമെന്നാണ്. ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണിത്. അവൻ ഒരിക്കലും വേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. അനാവശ്യ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനോ അവൻ്റെ കുടുംബത്തിനോ അവൻ്റെ സമൂഹത്തിനോ ഇഹലോകത്തിനോ പരലോകത്തിനോ ഉപകാരമില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം അനാവശ്യമാണ്. അത്തരം അനാവശ്യ കാര്യങ്ങളിൽ മാത്രം മുഴുകുന്നവരാണ് ആധുനിക കാലഘട്ടത്തിലെ യുവാക്കളും യുവതികളും മറ്റുള്ള ആളുകളുമൊക്കെ. നിങ്ങൾ നോക്കൂ, തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ അനാവശ്യമായ കാര്യങ്ങൾ മാത്രം ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമൊക്കെ യൂട്യൂബിലുമൊക്കെ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് കാണുന്നത് എന്താണ്? എല്ലാം അനാവശ്യമായ ആണുമെണ്ണും കൂടിക്കലടുന്ന സിനിമകൾ, ഷോർട്സുകൾ, മിമിക്രികൾ, പിന്നെ കോമഡികൾ, അതേപോലെ തന്നെ പിശാചിൻ്റെ കുഴലൂത്തുന്ന പഠിപ്പിച്ച സംഗീതങ്ങൾ, ഇതൊക്കെയാണ് ആളുകൾ കേൾക്കുന്നത്, ആളുകൾ കാണുന്നത്. ഇതെല്ലാം അനാവശ്യ കാര്യങ്ങളാണ്. ഒരു ഉപകാരവുമില്ലാത്ത രൂപത്തിൽ തങ്ങളുടെ നമസ്കാരം പോലും ഒഴിവാക്കി അള്ളാഹുവിനെ തൊട്ടുള്ള ശ്രദ്ധ എന്നൊക്കെ മാറി നിന്നുകൊണ്ട് കളികളിൽ മുഴുകുന്ന, അത് കളിക്കുകയും അത് കാണുകയും അതിനുവേണ്ടി ഉറക്കം ഒഴിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാടുകളിലുണ്ട്. ഇതെല്ലാം അനാവശ്യ കാര്യം. ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ അത്തരം കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായും വിട്ടു നിൽക്കുന്നവരായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനാവശ്യ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ശിർക്കിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമായി കൊണ്ട് സൂചിപ്പിച്ച വിഷയമാണ്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അലാ നബിയുക്കും ബിഅക്ബരിൽ കബായിർ, വൻപാപങ്ങൾ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചാൽ കിട്ടി വന്നു. എന്നിട്ട് പ്രവാചകൻ ഒന്നാമത് പറഞ്ഞത് ശിർക്ക് ചെയ്യുക, രണ്ടാമതായി ഉഖൂഖുൽ വാലിദീൻ, പിന്നെ അതേപോലെ തന്നെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക, മൂന്നാമതായി വശഹാദത്തു സൂർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അഥവാ അനാവശ്യങ്ങൾക്ക് സാക്ഷ്യം നിൽക്കുക, അത്തരം കാര്യങ്ങൾ പങ്കാളികളാവുക എന്നാണ്. ഇബാദുർ റഹ്മാനിൻ്റെ ഗുണങ്ങൾ എണ്ണിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലദീന ലായശഹദൂന സൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ അനാവശ്യങ്ങൾക്കൊരിക്കലും സാക്ഷ്യം നിൽക്കുന്നവരല്ല എന്ന്. അതുകൊണ്ട് തന്നെ അത്തരം അനാവശ്യങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, സംഗീതമാണ്; രണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നമ്മൾ അപഹരിക്കലാണ്, അതിൽ നമ്മൾ അപഹസിക്കലാണ്; അതേപോലെ തന്നെ സിനിമ പോലെയുള്ള വൃത്തികളിൽ കാണലാണ്. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മാറി നിന്ന് നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് സത്യവിശ്വാസികളുടേത്. ഒന്ന്, നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള ആളുകൾ; രണ്ടാമത്തേത്, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ. ഈ രണ്ട് ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കുക. ഇൻഷാ അല്ലാഹ് വിശ്വാസികളുടെ ബാക്കി ഗുണങ്ങൾ തുടർന്നുള്ള വചനങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം. ക്ലാസ് എടുത്തത് സഫീർ അൽഹിക്കമി.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ടൊരു വായനാനുഭവം. ഇസ്ലാമിനെക്കുറിച്ച് ആധികാരികമായി പഠിക്കാനും കാലിക വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ വിലയിരുത്താനും നിലപാടുകൾ അറിഞ്ഞിരിക്കാനും എല്ലാ ആഴ്ചകളിലും പുറത്തിറങ്ങുന്നു നേർപഥം വാരിക. വൃദ്ധന്മാരെ അവഗണിക്കുന്ന സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നമ്മുടെ മുന്നിൽ. പുതുതലമുറയ്ക്ക് കടമകളും കടപ്പാടും വായനയിലൂടെ സമ്മാനിക്കുകയാണ് നേർപഥം വാരിക. വരിക്കാരാവുക, കോപ്പികൾ ഉറപ്പുവരുത്തുക. നേരിൻ്റെ വരമൊഴിയായി നേർപഥം വാരിക.
3: അംസൈന വ അംസൽ മുൽക്കുലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل وسوء الكبر

0: റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
1: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കൊച്ചു കൂട്ടുകാരെ, പീസ് റേഡിയോ ഈവനിങ് ലൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും പ്രത്യേകിച്ചും കൊച്ചു കൂട്ടുകാരെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈവനിങ് ലൈവിൽ മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ സബീൽ ചെറുവാടി. കൂട്ടുകാരുടെ പ്രതിനിധികളായിട്ട് രണ്ടുപേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഏതായാലും വൈകാൻ കുറച്ച് വൈകി, ഏതായാലും തുടങ്ങാൻ കുറച്ച് വൈകി. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കേരളത്തിൽ. അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ശ്രോതാക്കളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ എന്നുള്ളത്, നാട്ടിലൊക്കെ മഴയുണ്ടോ, ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാവരും പ്രാർത്ഥനകളിലൊക്കെ പരസ്പരം ഉൾപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് തുടക്കത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ റേഡിയോയിൽ നമുക്ക് വോയിസായിട്ട് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സ്ഥിരം ശ്രോതാക്കൾക്കത് പ്രത്യേകിച്ചും അറിയുന്നുണ്ടാവും. എന്നാൽ പോലും മറ്റുള്ള ശ്രോതാക്കളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, പുതിയ ശ്രോതാക്കൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വോയിസായിട്ട് ഈവനിങ് ലൈവിൽ മെസ്സേജുകൾ അയക്കാവുന്നതാണ്. വോയിസായി അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 85 90 7 4 5 8 4 5 എന്നതാണ്. ഒരിക്കൽ കൂടി, 85 90 7 4 5 8 4 5 എന്ന നമ്പറിലാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ വോയിസ് അയക്കേണ്ടത്. അപ്പോൾ വോയിസ് അയക്കുമ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, കഥയോ പാട്ടോ കവിതയോ പ്രസംഗമോ ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. സാധാരണ വാട്സപ്പിൽ വോയിസ് അയക്കുന്ന പോലെ തന്നെയാണ് അയക്കേണ്ടത് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് പേര് ഇന്നത്തെ ഈവനിങ് ലൈവിൽ നമ്മോട് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 5 മണി ആയപ്പോൾ തന്നെ, 5 മണിക്ക് മുമ്പ് തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാമെന്ന് തോന്നുന്നുണ്ട്. അമീർ ടി അടുത്തനാട്ടുകര, മെഹ്നാസ് ഗഫൂർ പാലത്തിങ്കൽ, സുബൈദ ഇസ്മായിൽ മടിക്കേരി, നഫീസ കാടാമ്പുയ, ആയിഷ തോട്ടശ്ശേരിയറ, ഉമ്മുക്കുൽസു ചിറമംഗലം, അമ്ര ബിൻതി യാസിർ, ആയിഷ അങ്ങാടിപ്പുറം, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, സൽമാൻ ഒരടംബാലം, സീനത്ത് പാലക്കാട്, ഉമൈറ തൃശൂർ വള്ളറക്കാട്, ജമീല വി കെ പൂനൂർ, അതുപോലെ ഫാത്തിമ ദിയ തിരുവാലി, സാജിദ കാലിക്കറ്റ്, നിഷാന തിരുവാലി, സുബൈദ പുളിക്കൽ, ജുമൈലത്ത് തുറക്കൽ. ഇത്രയും ആളുകൾ ഫീഡ്ബാക്കിലൂടെ അസ്സലാം പറഞ്ഞ് എത്തിയിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ്, ഒരുപാട് പല സ്ഥലങ്ങളിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഓരോ, പ്രത്യേകിച്ച് ഇപ്പോൾ ഓരോ ജില്ലയിലെ മഴയുടെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഫീഡ്ബാക്കിലൂടെ അയച്ചാൽ തന്നെ മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത്, നല്ല മഴയും വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്, റോഡിലൂടെ വണ്ടികൾ പോകാൻ പറ്റുന്നില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഷംനാദ് ഖാൻ, ജമീല വി പി കാളികാവ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇസ്ലാം പറഞ്ഞുകൊണ്ട്. ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, നല്ല മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ഓരോ വിശേഷങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. നമുക്ക് ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് പോകാനുണ്ട്. അതിനു മുമ്പ് ഇന്നത്തെ കിഡ്സ് ലൈവിൽ ആരാണ് പങ്കെടുക്കണമെന്ന് നോക്കാം. എന്താണ് പേര് പറഞ്ഞോളൂ.
1: എൻ്റെ പേര് മുഹമ്മദ് ഹാനി.
0: മുഹമ്മദ് ഹാനി, അതെ. എവിടെയാണ് സ്ഥലം?
1: മലപ്പുറം പെരിന്തൽമണ്ണ വട്ടത്തൂര് എന്ന് പറയുന്ന സ്ഥലത്ത്.
0: വട്ടത്തൂര് പെരിന്തൽമണ്ണക്ക് അടുത്ത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: സിക്സ്ത്തിൽ.
0: ഏത് സ്കൂളില്?
1: ഗ്രീൻ വാലി
0: പബ്ലിക് സ്കൂൾ. ലൈവിൽ ആദ്യമായിട്ടാണോ? ലൈവിൽ ആദ്യമായിട്ടാണ് ഇന്നത്തെ കൂട്ടുകാർ പങ്കെടുക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ആളിലേക്ക് വരാം. പേര് പറഞ്ഞോളൂ.
1: മുഹമ്മദ് സാഹിൻ.
0: മുഹമ്മദ് സാഹിൻ, നിങ്ങളുടെ മുഹമ്മദ് ഹാനി അല്ലേ? മുഹമ്മദ് ഹാനിയും മുഹമ്മദ് സാഹിനും ആണെന്നുള്ളത്. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: ഫിഫ്ത്തില്.
0: സ്ഥലം എവിടെയാണ് വീട്?
1: വടകര.
0: വടകര. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: ഉമ്മയും ഉപ്പയും രണ്ടും അനുജന്മാരും ഒരു കകയും മാമയും.
0: മാമ. ആ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ലൈവിൽ ഇരിക്കുന്നത്? ആ ഇൻഷാല്ലാ, ഞാൻ അടുത്ത ലൈവിൽ ഇരിക്കുമ്പോൾ പറയണം കേട്ടോ. നിങ്ങളെ വീട്ടിലാരൊക്കെയുള്ള ഹാനിയുടെ?
1: ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അനിയനും താത്തയും പിന്നെ ഉമ്മയും ഉപ്പയും.
0: എല്ലാവരും ഉണ്ട് വീട്ടിൽ. അപ്പം ഇന്ന് മുഹമ്മദ് ഹാനിയും മുഹമ്മദ് സാഹിനും 5, 6 ക്ലാസ്, 5 ക്ലാസ് എന്നീ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ ഇപ്പം ഉള്ളത്. അപ്പോൾ അവരുടെ പ്രോഗ്രാമൊക്കെ അവർ റെഡി ആയി നിൽക്കുകയാണ്, അവരിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതിനുമുമ്പ് നമുക്ക് ഇന്നത്തെയും പോലെ തുടക്കത്തിലുള്ള സാരോപദേശം നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ഇന്ന് എന്താണ് മുനവർ സലാഹി സാരോപദേശത്തിലൂടെ നമുക്ക് പറയുന്നതെന്ന് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചരിത്രത്തിൽ ശ്രദ്ധേയനായ ഒരു മകനും പിതാവുമുണ്ട്. രണ്ടുപേരും യുദ്ധത്തിലാണ് കൊല ചെയ്യപ്പെട്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട നാളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്ത ഇസ്ലാമാകുന്ന സത്യമതത്തെ നിഷേധിക്കാനും ഇല്ലായ്മ ചെയ്യാനും രാവും പകലും കഠിനാധ്വാനം ചെയ്ത ഈ ഉമ്മത്തിലെ ഫിർഔനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അബൂജഹലാണ് ചരിത്രത്തിലെ ആ പിതാവ്. അദ്ദേഹത്തിൻ്റെ അതേ ആദർശവും ആശയവും വിശ്വാസവുമൊക്കെ ഉൾക്കൊണ്ട് ജീവിച്ചവരായിരുന്നു മകൻ ഇക്രിമത്തുബിന് അബി ജഹൽ. പക്ഷേ മക്കം ഫതഹിൻ്റെ സന്ദർഭത്തിൽ ഇക്രിമ ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിൻ്റെ വഴിയിൽ സ്വഹാബത്തിൻ്റെ കൂടെ അണിചേർന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് ദീന് പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത വ്യക്തിയാണ് മകൻ ഇക്രിമ. പിതാവ് മരണപ്പെട്ടത് ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട് ബദറിൽ മുഹമ്മദ് നബിയെയും സ്വഹാബത്തിനെയും ഇല്ലാതാക്കിയിട്ടേ തിരിച്ചു പോകൂ എന്ന് ശപഥം ചെയ്ത് വിശ്വാസികളുമായി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിലാണ് അബൂജഹൽ കൊല്ലപ്പെടുന്നത്. അതും രണ്ട് ചെറിയ കുട്ടികളുടെ കൈകൾ കൊണ്ടാണ് അബൂജഹൽ കൊല ചെയ്യപ്പെട്ടത്. എന്നാൽ ഇക്രിമ അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പക്ഷത്ത് നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്തിൻ്റെ കൂടെ യുദ്ധത്തിൽ അണിചേർന്നിട്ടാണ് മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെട്ടത്. ഈ പിതാവും ഈ മകനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ പിതാവ് അതിനെ ഇല്ലായ്മ ചെയ്യാനും പ്രവാചകനെയും സ്വഹാബത്തിനെയും പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും വേണ്ടി മാത്രം പുറപ്പെടുകയും ഇസ്ലാമിനെതിരെ യുദ്ധത്തിനിറങ്ങി അള്ളാഹുവിൻ്റെ ശാപവും കോപവും കിട്ടി മരണപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഇസ്ലാമിൻ്റെ വെളിച്ചം കത്തിച്ചു വച്ചില്ല എന്നതാണ് സത്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരുപാട് പ്രബോധനം നടത്തിയിട്ടുണ്ട്, ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഏതെങ്കിലും ഒരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് നീ ശക്തി നൽകണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥന സത്യത്തിൽ ഉമർ ഇബ്നു ഖത്താബിനെയോ അല്ലെങ്കിൽ അബൂജഹലിനെയോ ഇസ്ലാമിന് നൽകണേ എന്നതായിരുന്നു ആ പ്രാർത്ഥനയുടെ അർത്ഥം. പക്ഷേ അതെല്ലാം ഫലം ചെയ്യാതെ അബൂജഹൽ സത്യനിഷേധിയായി ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായി. പ്രവാചകൻ ഒരുപാട് അപമാനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാക്കി വെച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ മകന് അള്ളാഹു ഇസ്ലാമിൻ്റെ വെളിച്ചം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കത്തിച്ചു വെച്ചു കൊടുത്തു എന്നതാണ്. അതിലൂടെ ഇരുലോകത്തും ഒരു സ്വഹാബി എന്ന പദവി അദ്ദേഹത്തിന് ലഭിക്കുന്നു. സ്വഹാബിയായി അദ്ദേഹം മരിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കുവാനും സാധിക്കുന്നു. ഇവിടെ ഒരേ കുടുംബത്തിൽ പിറന്ന, ഒരേ ഒരുമിച്ച് ജീവിച്ച, ഒരേ നാട്ടിൽ കഴിച്ചുകൂട്ടിയ രക്തബന്ധുക്കളായിട്ടുള്ള രണ്ടു പേരുടെ കഥ നമ്മൾ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ഇസ്ലാം കൊണ്ടുള്ള ആദരവ് എന്ന് പറയുന്നത്. അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നുവെങ്കിൽ, നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിൽ അത് വലിയൊരു സൗഭാഗ്യമാണ്. പിതാവിന് കിട്ടാത്ത സൗഭാഗ്യം മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയതുപോലെ നമ്മുടെ നാട്ടിലും നമ്മുടെ പരിസരത്തും നമ്മുടെ കുടുംബത്തിലും പലർക്കും നഷ്ടപ്പെട്ടു പോയ ആ സൗഭാഗ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. നാം എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൽ ശരിയായി വിശ്വസിക്കുകയും പടച്ചറബ് സുബ്ഹാനഹു വതആല എന്താണോ കൽപ്പിച്ചത് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും എന്തൊന്നാണോ പാടില്ലെന്ന് പറഞ്ഞത് അത് നമ്മുടെ വേഷത്തിലാവട്ടെ, നമ്മുടെ സന്തോഷങ്ങളിലാകട്ടെ, നമ്മുടെ കളിതമാശകളിലാകട്ടെ, നമ്മുടെ കാഴ്ചകളിലും നമ്മുടെ കേൾവികളിലും മറ്റേത് രംഗത്തുമാകട്ടെ, നമ്മൾ തിന്നുന്നതിലും കുടിക്കുന്നതിലും ധരിക്കുന്നതിലും പറയുന്നതിലുമൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്താണോ അത് പാലിക്കാനും അല്ലാ നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമുക്കും പെടാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സിലും ഈമാനിൻ്റെ വെളിച്ചം അത് പ്രോജ്വലിച്ച് കത്തി നിൽക്കട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും മരണം വരെ അവൻ്റെ ദീനിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. വളരെ മനോഹരമായിട്ടുള്ള ഉപദേശമാണ് ഓരോ ദിവസവും നമുക്ക് ലഭിക്കാറുള്ളത്. ഇന്നത്തെ ദിവസവും ഈമാനിൻ്റെ ഒരു മാധുര്യം എങ്ങനെയാണ് നമ്മൾ ആസ്വദിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പലപ്പോഴും ഈയൊരു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് തന്നെ വലിയൊരു ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് പലരും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് അബൂജഹൽ, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു, രണ്ടാലൊരു ഉമറിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉമർ പിന്നീട് സ്വഹാബിയാവുകയും ഖുലഫാഉ റാഷിദീങ്ങൾ വരെ വരികയും ചെയ്തു. അതുപോലെ തന്നെ അബൂജഹൽ ഇസ്ലാമിനെ എല്ലാ സമയത്തും എതിർത്തുകൊണ്ട് ആ ഒരു പാതയിൽ തന്നെയാണ് മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ഏറ്റവും ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിച്ചിരുന്ന അതേ അബൂജഹലിൻ്റെ മകൻ ഇക്രിമ ഇസ്ലാം മതത്തിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ഈമാനിൻ്റെ ഈ ഒരു മാധുര്യം എന്നുള്ളത് ഇത് നമുക്ക് ഏറ്റവും എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനൊരു അനുഗ്രഹം, നമ്മളൊക്കെ ഒരു മുസ്ലിമായി ജനിച്ചു അല്ലെങ്കിൽ ഇങ്ങനൊരു മാർഗത്തിലെത്തി എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ നമ്മൾ കാണണം. അതിന് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ശുക്ർ ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ കുറച്ച് ഫീഡ്ബാക്കുകൾ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കിഡ്സ് ലൈവിലേക്ക് പോകാമെന്നാണ് തോന്നുന്നത്. അമീർ ടീർത്തനാട്ടുകാർ എന്നത്തെയും പോലെ കുറച്ച് സുദീർഘമായ മെസ്സേജുമായിട്ട് നമ്മോടൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാ ദിവസവും നമുക്കൊരു കുറച്ച് ദീർഘിച്ചിട്ടുള്ളൊരു ടെക്സ്റ്റ് തന്നെ അമീർക്ക് അയക്കാറുണ്ട്. നമുക്ക് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. സാരോപദേശത്തിൻ്റെ ഫീഡ്ബാക്കുകളും ഒരുപാട് പേര് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാരോപദേശം ഈ ഒരു ഈമാനിൻ്റെ അല്ലെങ്കിൽ ഈമാൻ ലഭിച്ചതിൻ്റെ ഈ ഒരു വിശ്വാസം നമുക്ക് ലഭിച്ചതിൻ്റെ മഹാത്മ്യത്തെ കുറിച്ചുള്ള ഈ ഒരു സാരോപദേശത്തെ പറ്റിയിട്ട് ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഫീഡ്ബാക്കുകൾ ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഫീഡ്ബാക്കുകളിലേക്ക് വരാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യം ആരാണ് പാട്ട് പാടുന്നത്? ഹാനിയാണ് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് ഹാസിന് അവസരം കൊടുക്കല്ലേ. ഹാനി ഏത് പാട്ടാണ് പാടുന്നത്? ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാ, ഷാറായിട്ട് പാടുക.
1: അസ്സലാമു അലൈക്കും.

0: മാഷല്ലാ, എല്ലാവർക്കും പരിചയമുള്ള ഒരു പാട്ട് തന്നെയാണ്. ഇൻഷല്ലാ ഹാനത് ഉഷാറായിട്ട് തന്നെ ആലപിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടുള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ. ഇൻഷല്ലാ അത് റെഡി ആയിക്കോളും. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹാജിർ ഇങ്ങനെ പാട്ട് പാടാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇൻഷല്ലാ അതിൻ്റെ പാട്ടിലേക്ക് വരാം. ഒരുപാട് പേര് സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അബൂജലിൻ്റെ യഥാർത്ഥ പേര് അമ്ര ബിൻ ഹിഷാം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുറാൻ്റെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് ആളുകൾ, ചില ആളുകൾ. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഒരു സുദീർഘമായ മെസ്സേജ് എന്നത്തെയും പോലെ അമീർട്ട് അടുത്ത നാട്ടുകാർ അയച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വായിക്കാമെന്ന് തോന്നുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമ്പാദ്യത്തിനും ഭൗതിക നേട്ടങ്ങൾക്കുമുള്ള നെട്ടോട്ടത്തിനിടയിൽ പലപ്പോഴും മനുഷ്യന് യഥാർത്ഥ വിജയം എന്താണെന്ന് മറന്നുപോകുന്നു. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന യഥാർത്ഥ സമ്പത്ത് ബാങ്ക് അക്കൗണ്ടുകളിലെ പണവുമല്ല, ഭൗതിക വസ്തുക്കളുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗബാൻ റളിയല്ലാഹു അൻഹു വഴി നമ്മെ പഠിപ്പിച്ച മഹത്തായ വചനം യഥാർത്ഥ ഐശ്വര്യത്തിൻ്റെ നിർവചനം വളരെ വ്യക്തമായി നൽകുന്നുണ്ട്. അള്ളാഹുവെ ഓർക്കുന്ന നാവും നന്ദിയുള്ള ഹൃദയവും സ്വന്തം വിശ്വാസകാര്യത്തിൽ സഹായിക്കുന്ന സത്യവിശ്വാസിനിയായ ഭാര്യയുമാണ് ഏറ്റവും മികച്ച സമ്പത്ത് എന്ന് തുർമുദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നു. തിക്കിലും തിരക്കിലും പെട്ടു പോകുമ്പോഴും നാഥനെ ഓർക്കാനും ദിക്റുകളിൽ മുഴുകാനും സമയം കണ്ടെത്തുക എന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ കിട്ടിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും തൃപ്തിപ്പെടാനും സന്തോഷങ്ങളിലും പ്രയാസങ്ങളിലും ഒരുപോലെ നാഥന് സ്തുതി അർപ്പിക്കാനും കഴിയുന്ന ഹൃദയമാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ഇതിനൊപ്പം പരലോക വിജയത്തിലേക്കുള്ള യാത്രയിൽ പരസ്പരം താങ്ങും തണലുമാകുന്ന കുടുംബജീവിതം വലിയൊരു നിധിയാണ്. സൽസ്വഭാവിയായ ജീവിത പങ്കാളി ദീനീ കാര്യങ്ങളിലും സൽക്കർമ്മങ്ങളിലും പ്രചോദനവും ഉറപ്പും നൽകി ഒപ്പം നിൽക്കുമ്പോൾ ജീവിതം അത്യന്തം ധന്യമാകുന്നു. ഭൗതികമായ ധനം ക്ഷണികവും നശിച്ചു പോകുന്നതുമാണ്. എന്നാൽ ദൈവസ്മരണയും നന്ദിയുള്ള മനസ്സും പരലോക വിജയത്തിന് സഹായിക്കുന്ന കുടുംബവും പരസ്പരം കൈകോർക്കുമ്പോൾ അദ്ദേഹത്തിലും പരത്തിലും അനശ്വരമായ വിജയവും സമാധാനവും പ്രദാനം ചെയ്യുന്നു. മാഷാല്ലാ, ഒരുപാട് നല്ല മെസ്സേജുകൾ അതിലുണ്ട്. ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് പോകേണ്ട വിഷയങ്ങളാണ്. ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നൊക്കെ ഉള്ളത് ഹദീസുകളിൽ, സൗബാനല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ നിന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. സലീന തോട്ടശ്ശേരിയർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പാട്ട് അടിപൊളിയായി അൽഹംദുലില്ലാ എന്ന് ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സാരോപദേശവുമായി ബന്ധപ്പെട്ട് മുസ്ലിമായി ജനിച്ച് മുസ്ലിമായി മരിക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമീൻ. അൽഹംദുലില്ലാ, മാഷാല്ലാ, സാരോപദേശം കേട്ടു, നല്ല മനോഹരമായ ക്ലാസ്സായിരുന്നു എന്ന് സാരോപദേശത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, ജമീല സലാം, ആയിഷ കരുമ്പിൽ ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് രണ്ടാമത്തെ ഒരു പാട്ടിലേക്ക് കടക്കാമെന്ന് തോന്നുന്നുണ്ട്. ജമീല വി പി കാളികാവ് പറഞ്ഞിട്ടുള്ളത് മഴ ഉണ്ട്, ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മഴയും വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട്. റോഡിലൂടെ വണ്ടികൾ പോകാൻ പറ്റുന്നില്ല, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഒരു പ്രയാസം അനുഭവിക്കുന്ന സമയമാണ്. എന്നാൽ പോലും എല്ലാവരെയും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും അധികാരൊക്കെ ചൊല്ലി നിൽക്കുന്ന സമയമായിരിക്കും എല്ലാവരും അസർ നമസ്കാരത്തിന് ശേഷം. അതാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ചൊല്ലാൻ കൂടി ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ഇന്നത്തെ ഒരു പ്രോഗ്രാമിലേക്ക് പോവാം. ഹാസിൻ, മുഹമ്മദ് ഹാസിൻ, എന്താണ് അവതരിപ്പിക്കുന്നത്? പാട്ട്. ഏത് പാട്ടാ? സുഹറബത്തുൽ നിന്ന് തുടങ്ങുന്ന പാട്ടാണ് മുഹമ്മദ് ഹാസിന് പാടുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഹാസിന്റെ പാട്ടിലേക്ക് കടക്കാം.
1: അസ്സലാമു അലൈക്കും.

0: മഷാല്ലാ, എല്ലാവർക്കും പരിചയമായിട്ടുള്ളൊരു പാട്ടിൻ്റെ ഏതാനും വരികളാണ് മുഹമ്മദ് ഹാസിന് ആലപിച്ചിട്ടുള്ളത്. ഏതാനും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കൂട്ടുകാർക്കൊക്കെ അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നല്ല റേഡിയോയിലൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാവുന്നതാണ്. അതിനുള്ള അവസരവും അതിനുള്ള എന്താ പറയുക, ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈവനിങ് ലൈവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. ഒക്കെ ഗ്രീൻ വാലി സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലൊക്കെ എത്തിക്കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ 85 90 7 4 5 8 4 5 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ദിവസം നോക്കാവുന്നതാണ്, ബുക്ക് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർ നിങ്ങൾക്കൊരു ദിവസം സ്ലോട്ടായി തരും, അതിൽ നിങ്ങൾ പങ്കെടുക്കാവുന്നതാണ് എന്നുള്ളതാണ് ഉറപ്പിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും നമ്മൾ ഫീഡ്ബാക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹാസിൻ്റെ അതുപോലെ ഹാനിയുടെ രണ്ടുപേരുടെയും പാട്ടുകൾ നമ്മൾ കേട്ടു. ഇന്നത്തെ കിഡ്സ് ലൈവിൻ്റെ ഏകദേശം നമ്മൾ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കഥ പറയാൻ സെഷനാണ് സാധാരണ ഈ ഒരു സമയത്ത് ഉണ്ടാവാറുള്ളത്. എന്ത് ചെയ്യാം, നമുക്കിന്ന് മുമ്പ് സഹാബാക്കളുടെ ഒരുപാട് ചരിത്ര കഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്ത് ചെയ്യാം, നമുക്ക് സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയിലേക്കാണ് നമുക്ക് പ്രവേശിക്കാനുള്ളത്. ഖുറൈശി നേതാക്കന്മാരുടെ ആഹ്വാനം കേട്ട് തൻ അയിമിലേക്ക് പുറപ്പെട്ട 100 കണക്കിന് ആളുകളിൽ യൗവനത്തിൻ്റെ കരുത്തും ആവേശവും പേറി സയ്യിദും ഉണ്ടായിരുന്നു. വഞ്ചനയിലൂടെ കീഴ്പ്പെടുത്തിയ ഹുബൈബിനു അദിയ റളിയല്ലാഹു അൻഹുവിനെ പരസ്യമായി ക്രൂശിക്കുന്നത് കാണാനുള്ള ആവേശത്തിലാണവർ. അബു സുഫിയാൻ, സഫ്വാനുബിനു ഉമയ്യ തുടങ്ങി ഖുറൈശി പ്രമുഖരുടെ നീണ്ട നിര തന്നെ അവിടെയുണ്ട്. ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട തങ്ങളുടെ ശത്രുവിനെ നേരിൽ കാണാൻ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ഉള്ളിൽ ബദറിൽ തങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊന്നവരോടുള്ള പകയും തങ്ങളുടെ മുഖ്യ ശത്രുവായ മുഹമ്മദിന് ശക്തമായ സന്ദേശം നൽകാൻ കിട്ടിയ ഇര ഏറ്റവും യോജിക്കുന്നതായി എന്ന സന്തോഷവും അലതല്ലുകയും ചെയ്യുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ടവർ ക്രൂശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. സയ്യിദ് സംഘത്തിൻ്റെ മുൻനിരയിൽ തന്നെ സ്ഥാനമുറപ്പിച്ചു. ക്രൂശിക്കുവാൻ വേണ്ടി മരത്തടി ഒരുക്കുന്ന തിരക്കിനിടയിലും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരവങ്ങൾക്കിടയിലും ഒരു പതിഞ്ഞ ശബ്ദം അയാൾ കേട്ടു. ക്രൂശിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. ഹുബൈബ് റളിയല്ലാഹു അൻഹു കഅബയിലേക്ക് തിരിഞ്ഞ് 2 റക്അത്ത് നമസ്കരിച്ചു. ഹാ, എന്തൊരു ഭംഗി, എന്തൊരു അച്ചടക്കമുള്ള ആരാധന! സയ്യിദിൻ്റെ മനസ്സിൽ അതൊരു ആന്തോളനം സൃഷ്ടിച്ചു. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ നേരെ തിരിഞ്ഞു. മരണത്തെ പേടിച്ചാണ് മുഹമ്മദിൻ്റെ അനുയായി ദീർഘമായി നമസ്കരിക്കുന്നത് എന്ന് നിങ്ങൾ പറയില്ലായിരുന്നെങ്കിൽ ഞാൻ സുദീർഘമായി നമസ്കരിച്ചേനെ. ആ കഠിന ഹൃദയർ അദ്ദേഹത്തിൻ്റെ ഇരു കണ്ണുകളും കുത്തിപ്പൊട്ടിച്ചു. ശരീരത്തിൽ വാൾത്തലപ്പുകൾ കൊണ്ട് മുറിവുകൾ ഉണ്ടാക്കി. അദ്ദേഹം വേദന കൊണ്ട് പുളയുന്നതിനിടയിൽ അവർ ചോദിച്ചുകൊണ്ടിരുന്നു, മുഹമ്മദിനെ ഇതിനു പകരമാക്കി രക്ഷപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വന്തം അനുയായി മുഹമ്മദിനെ തള്ളിപ്പറയുന്നത് പോലും അവർക്ക് ആനന്ദം നൽകിയിരുന്നു. ഹുബൈബിൻ്റെ മറുപടി, മുഹമ്മദിന് ഇതല്ല, ഒരു മുള്ളു തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ശത്രുക്കൾ അദ്ദേഹത്തെ കുരിശിലേറ്റി. അവരുടെ ആക്രോശങ്ങൾ ഉയർന്നു പൊങ്ങി. കൊല്ലവനെ. സയ്യിദ് ഇബ്നു ആമിർ കണ്ടത് ആകാശത്തേക്ക് കണ്ണയച്ചുകൊണ്ട് മരണവെപ്രാളത്തിനിടയിലും മന്ത്രിക്കുന്ന ഹുബൈബിനെയാണ്. അള്ളാഹുവേ, അവരെ നീ എണ്ണിക്കണക്കാക്കണമേ, അവരെ നശിപ്പിക്കണമേ, ഒരാളെയും വെറുതെ വിടരുതേ. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവസാന ശ്വാസവും നിലച്ചു. നിശ്ചലമായ ആ ശരീരത്തിൽ കുന്തമുനകളാൽ മുറിവേൽക്കാത്ത ഒരു ഭാഗവും ഉണ്ടായിരുന്നില്ല. ഖുറൈശി ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങി. ഹുബൈബ് സംഭവവും വിസ്മൃതിയിലായിത്തീർന്നു. പക്ഷേ യൗവനത്തിൻ്റെ മൂർധന്യതയിൽ തൻ്റെ കണ്ണിലും കാതിലും നിറഞ്ഞു നിന്ന ഹുബൈബിൻ്റെ ദാരുണ മരണം സഈദിൻ്റെ മനസ്സിൽ വലിയ മുറിപ്പാടുകളുണ്ടാക്കി. കനവിലും നിലവിലും ഉറക്കത്തിലും ഉണർച്ചയിലും എല്ലാം കൺമുന്നിൽ മായാതെ ഹുബൈബ്. കുരിശിലേറും മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പരമശാന്തമായ നമസ്കാരം, കുറൈശികൾക്കെതിരുള്ള ഹുബൈബിൻ്റെ പ്രാർത്ഥന, തൻ്റെ മീതെ ആകാശത്തു നിന്ന് എന്തോ ശിക്ഷ ഇറങ്ങാൻ പോകുന്നെന്ന ഭയം സയീദിനെ പിടികൂടി. അന്നുമുതൽ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വം സയീദിനെ മുമ്പ് പഠിച്ചിട്ടില്ലാത്ത പലതും പഠിപ്പിക്കുകയായിരുന്നു. ജീവിതവും ശ്വാസവും വിശ്വാസത്തിനു വേണ്ടി മരണം വരെ പൊരുതലുമാണ്. വിശ്വാസം മനസ്സിൽ ആവാഹിച്ചാൽ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അദ്ദേഹം പഠിക്കുകയായിരുന്നു. അതോടൊപ്പം അദ്ദേഹം അറിഞ്ഞു തൻ്റെ അനുചരന്മാർ സ്വജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ മഹാനായ മനുഷ്യൻ ആകാശത്തുനിന്ന് വഹി നൽകപ്പെടുന്ന സത്യസന്ധനായ പ്രവാചകൻ തന്നെയാണെന്ന്. അവിടെ മുതൽ അള്ളാഹു സയീദിൻ്റെ ഹൃദയത്തെ ഇസ്ലാമിൻ്റെ രാജകവാടത്തിലേക്ക് വിശാലമാക്കുകയായിരുന്നു. മക്കയിലെ ജനക്കൂട്ടത്തിനിടയിൽ വച്ച് സയീദ് ഇസ്ലാം പ്രഖ്യാപിച്ചു. കുറൈശികളുടെ ആരാധ്യന്മാരെ ആരാധിക്കുവാനും അവർ കാട്ടിക്കൂട്ടുന്ന തിന്മകളിൽ പങ്കാളിയാകാനും ഇനി ഞാനില്ല എന്ന് തുറന്നു പറഞ്ഞു. മുസ്ലിമായ സയീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് പലായനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചു. ഖൈബർ യുദ്ധമടക്കം നിരവധി യുദ്ധങ്ങളിൽ പങ്കാളിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരുടെ കൂടെ ഉറയിൽ നിന്നൂറിയ പടവാളായി അദ്ദേഹമുണ്ടായിരുന്നു. സ്വതന്ത്രവും സ്വകാര്യവുമായ ബഹളങ്ങളില്ലാതെ പരലോകരക്ഷ മാത്രം മുന്നിൽ കണ്ട് ജീവിച്ച സ്വഹാബിയായിരുന്നു സയീദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ പോലും ഭൗതിക വിഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മനം കവർന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം. സയീദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഖലീഫയുടെ മുന്നിലെത്തി അദ്ദേഹത്തോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ ജനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണം. ഒരിക്കലും ജനങ്ങളെ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഭയപ്പെടരുത്. താങ്കളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകരുത്. വൈരുദ്ധ്യമുണ്ടാകാത്ത വാക്കും പ്രവൃത്തിയും എത്ര ആനന്ദകരമാണ്. അള്ളാഹു താങ്കളെ ഏൽപ്പിച്ച ജനങ്ങൾക്കു വേണ്ടി താങ്കൾ നിലകൊള്ളുക. താങ്കൾ ഇഷ്ടപ്പെടുന്നതെല്ലാം അവർക്ക് വേണ്ടിയും ആഗ്രഹിക്കുക. താങ്കൾ വെറുക്കുന്നത് അവർക്കു വേണ്ടിയും വെറുക്കുക. സത്യത്തിന് മുൻതൂക്കം നൽകുക. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ആരെയും ഭയപ്പെടാതിരിക്കുക. നീതിയുടെയും കരുത്തിൻ്റെയും പ്രതീകമായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലും ഉപദേശിക്കുവാൻ മാത്രം പ്രാമുഖ്യമുള്ള സ്വഹാബിയായിരുന്നു സയീദ് ഇബ്നു ആമിർ. ഉമർ റളിയല്ലാഹു അൻഹു സയീദ് റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു, സയീദ്, ആർക്കാണ് ഇതിനെല്ലാം സാധിക്കുക? സയീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കളെ പോലുള്ളവർക്ക്. അതിനാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൻ്റെ കാര്യം താങ്കളെ ഏൽപ്പിച്ചത്. സയീദിനെ വിളിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സയീദ്, താങ്കളെ ഞാൻ ഹിംസിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ദയവായി എന്നെ പരീക്ഷണത്തിന് വിട്ടുകൊടുക്കരുത്. ഉമർ റളിയല്ലാഹു അൻഹു ശബ്ദമുയർത്തി, എല്ലാ ഭാരവും ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? അള്ളാഹുവാണേ സാധ്യമല്ല, എന്നെ സഹായിച്ചേ തീരൂ. ഹിംസിൻ്റെ ഉത്തരവാദിത്തം സയീദ് റളിയല്ലാഹു അൻഹുവിൽ ഏൽപ്പിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബൈത്തുൽ മാലിൽ നിന്ന് താങ്കൾക്ക് എന്തെങ്കിലും വിഹിതം നിശ്ചയിക്കട്ടെയോ? സയീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, അതെനിക്ക് അധികമായിരിക്കും. തുടർന്ന് അദ്ദേഹം ഹിംസിലേക്ക് പോയി. അധികകാലം കഴിയും മുമ്പ് ഹിംസിൽ നിന്ന് കുറച്ചുപേർ അമീറുൽ മുഅ്മിനീനെ കാണുവാൻ മദീനയിലെത്തി. ഉമർ അല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ഞങ്ങൾ ഹിംസിലെ ദരിദ്രരുടെ പേരുകൾ നിങ്ങൾ ഹിംസിലെ ദരിദ്രരുടെ പേരുകൾ എനിക്ക് നൽകുക. ഞാനവർക്ക് സഹായങ്ങൾ എത്തിച്ചു തരാം. അവർ നൽകിയ പരമദരിദ്രരുടെ പേരുകളിൽ മുന്നിലുണ്ടായിരുന്നത് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാണ് ഈ സഈദ്? അവർ പറഞ്ഞു, ഞങ്ങളുടെ അമീർ തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹം പരമദരിദ്രനാണെന്നോ? അവർ പ്രതികരിച്ചു, അതെ, ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അടുപ്പ് പുകയാത്തത് ഞങ്ങൾക്കറിയാം. ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. അദ്ദേഹത്തിൻ്റെ സമൃദ്ധമായ താടിരോമങ്ങൾ പോലും കണ്ണീരിൽ കുതിരുമാർ. പിന്നീട് 1000 ദീനാർ അടങ്ങുന്ന ഒരു സഞ്ചി അവരെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തോട് എൻ്റെ സലാം പറയുക, എന്നിട്ട് കൈമാറുക. ഇത് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ളതാണ്. യാത്രാ സംഘം സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. അമീറുൽ മുഅ്മിനീന്റെ ഉപഹാരം കൈമാറി. അദ്ദേഹം അത് തുറന്നു നോക്കി. ദീനാറുകളാണെന്ന് കണ്ട സഈദ് റളിയല്ലാഹു അൻഹു അതിൽ തൊടാൻ പോലും കൂട്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇന്നാലില്ലാഹ്. ഇത് കേട്ട ഭാര്യ വീടിനകത്തു നിന്ന് വല്ല അപകട വാർത്തയുമാണോ എന്ന് ശങ്കിച്ചുകൊണ്ട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീന് വല്ലതും പറ്റിയോ? സഈദ് റളിയല്ലാഹു അൻഹു മറുപടി നൽകി, അതിനേക്കാൾ അപകടകരമാണിത്. ഭാര്യ വീണ്ടും ചോദിച്ചു, മുസ്ലിങ്ങൾക്ക് വല്ലതും? അതിനേക്കാളും അപകടകരം എന്നായിരുന്നു മറുപടി. എന്താണത്? ഭാര്യ വീണ്ടും ചോദിച്ചു. സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ എൻ്റെ പരലോകം നഷ്ടപ്പെടുത്തുന്നതിനായി ദുനിയാവ് എൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഞാനിതാ പരീക്ഷിക്കപ്പെടുന്നു. ഭാര്യ, എങ്കിൽ അതിൽ നിന്നും നമുക്ക് ഉടനെ രക്ഷപ്പെടണം. സഈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ എന്നെ സഹായിക്കുമോ? ഭാര്യ തീർച്ചയായും. അദ്ദേഹം അതെല്ലാം നാട്ടിലെ ദരിദ്രർക്കിടയിൽ വിതരണം ചെയ്തു. ദാരിദ്ര്യത്തിൻ്റെ ബലഹീനതകൾക്കിടയിലും വീട്ടിലിരിക്കുന്ന സ്വർണ ഉരുപ്പടി തൻ്റെ നമസ്കാരമടക്കമുള്ള ഇബാദത്തുകൾ വിഘാതമാകുമോ എന്ന് ശങ്കിച്ച് അവ ധർമ്മം ചെയ്യാൻ ധൃതി കാണിച്ച പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമനായ അനുചരൻ എത്ര നല്ല മാതൃക. മറ്റൊരിക്കൽ ഉമർ അല്ലാഹു അൻഹു ഹിംസിലെത്തി. ഹിംസ് ചെറിയ കൂഫ എന്നാണ് അറിയപ്പെടുന്നത്. ഭരണാധികാരികളോട് അല്പം പ്രതിഷേധം കാണിക്കുന്നവർ അവിടങ്ങളിലുണ്ടായിരുന്നു. ഉമർ അല്ലാഹു അൻഹു ഹിംസുകാരോട് അവരുടെ അമീറിനെ കുറിച്ച് അന്വേഷിച്ചു. സഈദ് ബിൻ ആമിർ അല്ലാഹു അൻഹുവിനെ കുറിച്ച് 4 പരാതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഉമർ അല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഞാനത് 4 പരിശോധിച്ചു. ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുത്. അള്ളാഹുവെ, എൻ്റെ വിശ്വസ്ത അനുയായിയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തെറ്റായ ചിന്ത വരരുതേ. അദ്ദേഹത്തിൻ്റെ മനമുരുകി. അമീറുൽ മുഅ്മിനീൻ ഇരു കൂട്ടരെയും ഒന്നിച്ചിരുത്തി, എന്താണ് നിങ്ങളുടെ പരാതി? അവർ പറഞ്ഞു, അദ്ദേഹം പകൽ കുറച്ചു കഴിഞ്ഞാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറ്. ഉമർ അള്ളാഹുവിനു ചോദിച്ചു, എന്താണ് സയ്യിദ് ഈ പരാതിയുടെ നിജസ്ഥിതി? സയ്യിദ് റളിയല്ലാഹു അൻഹു അല്പനേരത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു, അള്ളാഹുവാണേ, എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. നിരപരാധിത്വം ബോധ്യപ്പെടുത്തൽ അനിവാര്യമാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ വേലക്കാരില്ല. എന്നും രാവിലെ ഭക്ഷണമുണ്ടാക്കുന്നതിൽ ഞാൻ വീട്ടുകാരിയെ സഹായിക്കാറുണ്ട്. അതിനാലാണ് സമയം വൈകുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ വുളു ചെയ്ത് ജനങ്ങളുടെ മുമ്പിലെത്തും. ഉമർ അള്ളാഹു അൻഹു ചോദിച്ചു, എന്താണ് അടുത്ത പരാതി? അവർ പറഞ്ഞു, അദ്ദേഹത്തെ രാത്രി കാണാൻ കഴിയാറില്ല. ഉമർ അള്ളാഹു അൻഹു ചോദിച്ചു, എന്താണ് സഈദ്? അദ്ദേഹം പറഞ്ഞു, അമീർ, നേരത്തെ പറഞ്ഞതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട് പറയാൻ. നിർബന്ധിതനായപ്പോൾ ആ സ്വഹാബി പ്രതികരിച്ചത് ഇപ്രകാരം, പകൽ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും, രാത്രി എൻ്റെ രക്ഷിതാവിന് വേണ്ടി. എത്ര മഹത്തരം! ഉമർ അള്ളാഹു അൻഹു ചോദിച്ചു, മറ്റെന്താണ്? അവർ പറഞ്ഞു, മാസത്തിൽ ഒരു ദിവസം അദ്ദേഹത്തെ തീരെ പുറത്തു കാണാറില്ല. ഉമർ അള്ളാഹു അൻഹു ചോദിച്ചു, എന്താണ് സഈദ്? സഈദ്, അമീറുൽ മുഅ്മിനീൻ, ഞാൻ സേവകനെ നിയമിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഈ വസ്ത്രമല്ലാതെ മറ്റൊന്നുമില്ല. മാസത്തിലൊരിക്കൽ ഇത് അലക്കിയിടും. ഉണങ്ങും വരെ വീട്ടിലിരിക്കും. ഉണങ്ങുമ്പോഴേക്കും വൈകുന്നേരമാവും. നാലാമത്തെ പരാതി എന്താണെന്ന് ഉമർ അള്ളാഹു അൻഹു വീണ്ടും ചോദിച്ചു. അവർ പറഞ്ഞു, അദ്ദേഹം ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ പോലും ഇടയ്ക്കിടെ ബോധരഹിതനാകുന്നു. അത് ഞങ്ങൾക്ക് വല്ലാത്ത കുറച്ചിലാണ്. അമീറുൽ മൊമിനീൻ സയ്യിദ് പറഞ്ഞു, അമീറുൽ മൊമിനീൻ, ഞാൻ മുശ്രിക്കായിരിക്കെ ഹുബൈബിനെ ശിക്ഷിക്കുന്ന സദസ്സിൽ മുൻനിരയിൽ പങ്കെടുത്തവനാണ്. ഓരോ ഖുറൈശിയും ക്രൂശിതനായി നിൽക്കുന്ന ഹുബൈബ് തിരിച്ചാക്രമിക്കില്ല എന്ന ഉറപ്പിൽ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ആയുധങ്ങൾ കൊണ്ട് വലിയ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ആർത്ത് ചോദിച്ചു, നിന്നെ ഈ അപകടത്തിൽ ചാടിച്ച മുഹമ്മദിനെ ഇങ്ങനെ വേദനിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുവോ? അദ്ദേഹത്തിൻ്റെ ഇല്ല എന്ന ഇല്ല മുഹമ്മദിനൊരു മുള്ളു പോലും ഏൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന മറുപടി എൻ്റെ മനസ്സിലാണ് തറച്ചത്. ഹുബൈബ് രക്തം വാർന്ന് വേദന തിന്ന് ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഞാൻ നോക്കി നിന്നു. എനിക്ക് അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു, ഞാനത് ചെയ്തില്ല. കഠിനമായ ആ പാപം അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? ഇതാലോചിക്കുമ്പോൾ എൻ്റെ ബോധം നഷ്ടപ്പെടുകയാണ്. ഇത് കേട്ട് ഉമർ അള്ളാഹുവിനു പ്രതിവചിച്ചത്, നാഥ നിനക്ക് സ്തുതി, എൻ്റെ സുഹൃത്തിൻ്റെ സത്യാവസ്ഥ നീ എനിക്ക് മനസ്സിലാക്കി തന്നല്ലോ എന്നായിരുന്നു. ഉമർ അള്ളാഹു അൻഹു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കുറച്ച് തുക വീണ്ടും വീട്ടിലെത്തിച്ചു. അത് കണ്ട ഭാര്യ സന്തോഷത്തോടെ പറഞ്ഞു, നമുക്കൊരു വേലക്കാരനെ വെക്കാം, അത്യാവശ്യം സാധനങങ്ങളും വാങ്ങാം. സയ്യിദ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അതിനേക്കാൾ ലാഭമുള്ളത് ചെയ്താലോ? ഭാര്യ, അതെന്താണ്? സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ ഇത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഭാര്യ പറഞ്ഞു, അത് കൂടുതൽ പുണ്യകരം തന്നെ. തൻ്റെ ഒരു കുടുംബക്കാരനെ വിളിച്ച് ആ പണം നാട്ടിലെ വിധവകൾക്കും അനാഥകൾക്കും അഗതികൾക്കും നൽകാൻ പറയുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. പരലോകത്തിൻ്റെ മഹാധന്യതകൾക്കു മുന്നിൽ ദുനിയാവിൻ്റെ ഒരു ചെറിയ കറ പോലും തൻ്റെ ദേഹത്ത് പുരളരുത് എന്ന് ഉത്തമ ബോധ്യത്തിൻ്റെ തെളിവായി ജീവിച്ച മഹാനായിരുന്നു സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രോതാക്കളെയും, നമ്മളിതുവരെ കേട്ടിട്ടുള്ളത് സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇനി ഇൻഷാല്ലാ നമ്മൾ അടുത്ത കഥ പറയാൻ സെഷനു ശേഷമുള്ളത് നമുക്ക് പാഠക്കുറിപ്പാണ്. ഇന്നത്തെ പാഠക്കുറിപ്പിൽ എന്താണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഇൻഷാല്ലാ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബത്തുൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ ഇല്ലല്ലാഹു. നമ്മളൊക്കെ ഭംഗി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. വളരെ അധികം സമയം ചെലവഴിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗി, നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോൾ, പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ ശരിയാക്കിയെടുക്കും. മുടി ചീകി വെച്ച്, നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, കൈയൊക്കെ മടക്കി വെച്ച്, പാൻ്റൊക്കെ ധരിച്ച്, നല്ല ഷൂവൊക്കെ ധരിച്ച് നമ്മൾ വാഹനത്തിലോ അല്ലെങ്കിൽ അല്ലാതെയോ ഒക്കെ നമ്മൾ പോകും. സൗന്ദര്യ പ്രകടനമാണ് ഉദ്ദേശം. ഒരിക്കലും സൗന്ദര്യം നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നത് ഒരിക്കലും തെറ്റല്ല. നമ്മൾ നല്ല ഭംഗിയിൽ തന്നെ നടക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല. നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, നല്ല ചെരുപ്പ് ഉപയോഗിക്കണം, മുടി ചീകി വെക്കണം, നല്ല വൃത്തിയിൽ തന്നെ നടക്കണം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളിൽ നമ്മുടെ ഈ സൗന്ദര്യ പ്രകടനങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നല്ല ശ്രദ്ധ കാണിക്കണം. ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊക്കെ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന നമ്മൾ ധരിക്കുന്ന പാൻറ്റും ഷർട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ, നമ്മൾ അടിസ്ഥാനപരമായി ഡ്രസ്സ്, വസ്ത്രം ധരിക്കുന്നത് നമ്മുടെ ഔറത്ത് മറക്കാനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ന്യൂനതകൾ, ഔറത്തൊക്കെ മറച്ച് വെച്ച് ആളുകൾക്കിടയിൽ മാന്യമായി നടക്കാനാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഔറത്ത് മറക്കാനല്ല അടിസ്ഥാനപരമായി വസ്ത്രങ്ങൾ പലരും ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രൗഢി കാണിക്കാനും, അതല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ട്രെൻഡാണ് എന്ന് അറിയിക്കാനും ഒക്കെയാണ്. അതിൻ്റെ ഇടയിൽ എന്ത് കോപ്രായത്തങ്ങൾ വസ്ത്രത്തിൽ കാണിച്ചാലും അതൊരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുന്ന തലത്തിലേക്ക് നമ്മളൊക്കെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതല്ലാത്ത നിലക്ക് നമ്മൾ സൗന്ദര്യ പ്രകടനം കാണിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇസ്ലാമിൽ ഇല്ല, ഒരു വിലക്കും ഇസ്ലാമിൽ ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഏരിയ മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കണം. ലഅ അനൽ വാസിലത വൽ മുസ്തൗസില, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വിഷയമാണ്. ഇത് വെപ്പുമുടി വെക്കുന്നവളെയും അത് വെക്കുവാൻ ആവശ്യപ്പെടുന്നവളെയും നബി ശപിച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചൊരു വിഭാഗം ആളുകളാണ് അൽ വാസില. വേറെ അതിശയക്കാൽ വാഷിമ മുസ്തൗഷിമ എന്നൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വേറെയും പ്രയോഗങ്ങളിലൊക്കെ നബി പല തലത്തിൽ ഈ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുന്നു. ഒക്കെ ആളുകൾ ചെയ്യുന്നത് സൗന്ദര്യ പ്രകടനത്തിന് വേണ്ടിയിട്ടാണ്. വെപ്പുമുടി വെക്കുക, അത് വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുക, അത് രണ്ടും പാടില്ല. അതുപോലെ തന്നെ പല്ലിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ പിരികം കണ്ണിൻ്റെ മുകളിലുള്ള പീരികം പ്ലക്ക് ചെയ്യുക, അത് കട്ട് ചെയ്യുക, അലങ്കോലപ്പെടുത്തുക, ഈ രൂപത്തിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു മുസ്ലിമിന് എന്തില്ല, ഒരിക്കലും അതിലൊന്നും മുസ്ലിം അകപ്പെടാൻ പാടില്ല, അതൊന്നും ചെയ്യുന്ന ആളായിരിക്കരുത് മുസ്ലിം എന്നാണ്. വളരെ അർത്ഥവത്തായ ചില ഉപദേശങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ടൊക്കെ നൽകിയിട്ടുള്ളത്. നമ്മുടെ ഭംഗിയൊക്കെ നമ്മൾ പ്രകടിപ്പിക്കണം, പ്രത്യേകിച്ച് പുരുഷന്മാർ നല്ല ഭംഗിയിൽ തന്നെ പുറത്തിറങ്ങണം. സ്ത്രീകൾക്ക് ഭംഗി പ്രകടിപ്പിച്ച് അന്യ പുരുഷന്മാർക്കിടയിൽ വരിക എന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവർ ആ അർത്ഥത്തിൽ വലിയ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികൾ

0: ദീപങ്ങൾ, അതിലൊക്കെ വിലക്കില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കൊണ്ടു നടക്കുന്ന നല്ലവരായ അവൻ്റെ അടിമകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും സ്ലാം വറഹമത്തല്ലാഹി വാബർക്കാത്തു. സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് അള്ളാഹുവിൻ്റെ ഉപദേശങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പാഠക്കുറിപ്പിൽ. പലപ്പോഴും നമ്മുടെ മീഡിയകളിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നതനുസരിച്ച് ഇതെല്ലാം ഒരു ഹലാലാണെന്നുള്ള രൂപത്തിൽ മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം സൂക്ഷിക്കണം, അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതാണ് എന്ന് പ്രത്യേകം ഇന്നത്തെ പാഠക്കുറിപ്പിൽ ഫൈസൽ അലക്കുമി ഉസ്താദ് നമ്മളെ ഓർമ്മിപ്പിച്ചു. പഠിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞ കഥ, സഴീദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ നല്ല കഥയായിരുന്നു, കേട്ടിരുന്നു പോയി എന്ന് ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാജിമോൻ്റെ പാട്ടു ഉഷാറായി അൽഹംദുലില്ലാ എന്നുകൂടി ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്. ഉമ്മുകുൽസു ചിറമംഗലം പറഞ്ഞിട്ടുള്ളത് രണ്ട് മക്കളും സൂപ്പറായിട്ട് പാടി, മാഷാല്ല ബറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ നല്ല പാട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഒരുപാട് ശ്രോതാക്കൾ ഇപ്പോഴും നമ്മുടെ അടുക്കലുണ്ട്, എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലർക്കും മഴ കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ റേഞ്ചിൻ്റെ ഇഷ്യൂ ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഴ കാരണം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പലർക്കും പല രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് വൈദ്യുതിയുടെ പ്രശ്നം ഉണ്ടാവും, ചില ആളുകൾക്ക് വീട്ടിൽ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടാവും, നാട്ടിലൊക്കെ ചുറ്റുഭാഗം വെള്ളം കയറിയൊരു ദ്വീപ് പോലെ വീടായിട്ടുള്ള അവസ്ഥകളുണ്ടാവും. എന്തു തന്നെയായാലും ഇത് അള്ളാഹുവിൻ്റെ ഒരു മഹത്തായ അനുഗ്രഹമാണ് മഴ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മഴയെ പയിക്കരുത് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആത്മാർത്ഥമായി എപ്പോഴും പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ സമയവും എന്ത് ചെയ്യുക, പ്രാർത്ഥനകളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാവരെയും എന്ത് ചെയ്യുക, എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എന്ത് ചെയ്യും, മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം പല സ്ഥലങ്ങളിൽ രാവിലെ ഉരുൾപൊട്ടിയ വാർത്തകളുമായിട്ടാണ് നമ്മൾ വാർത്ത കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കുറച്ച് മുമ്പുള്ള വയനാട്ടിലെ ഉരുൾപൊട്ടലൊക്കെ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതൊക്കെ അള്ളാഹുവിൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ അതിലൊക്കെ അകപ്പെട്ട ആളുകൾ അവരെയൊക്കെ സഹായിക്കാനും ഒക്കെ നമ്മുടെ ഒരു ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ നമുക്ക് അവരെ എല്ലാവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ട്. അത് പല രീതിയിൽ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കാൻ എല്ലാവരും പരമാവധി ശ്രമിക്കുക. അതൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു അതിൻ്റെ ഒരു നിയത്ത് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പരലോകത്ത് കൂടി അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ്. സഫിയ കെ തിരുരങ്ങാടി പറഞ്ഞിട്ടുള്ളത് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നല്ല ചരിത്ര കഥ, കേൾക്കാൻ തന്നെ ഇഷ്ടമാണ്, കേട്ടിരുന്നു പോവും അൽഹംദുലില്ലാ എന്നൊരു ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ലൈവ് ഏകദേശം സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റായി, ലൈവ് ഏകദേശം കഴിയേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക, ഈവനിങ് ലൈവിലൊക്കെ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ കിട്ടിയ അറിവുകളെല്ലാം ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സാരോപദേശവും പാഠക്കുറിപ്പും. അതുപോലെ തന്നെ കഥയൊക്കെ മനോഹരമായിട്ടുള്ള നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതെല്ലാം ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് ഈ കേട്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈവനിങ് ലൈവ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് അറിയിച്ചു കൊടുക്കുക. നിങ്ങളുടെ സ്കൂളുകളിലെ ഒരുപാട് പേർക്ക് ഇപ്പോൾ പരീക്ഷകളൊക്കെ വരുന്നുണ്ടാവും ഈ ഒരു സമയം മുതൽ. ഓഗസ്റ്റ് മാസമായി കഴിഞ്ഞു. അപ്പോൾ ഇനി പരീക്ഷകളൊക്കെ വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, പരീക്ഷകൾക്കൊക്കെ ഉഷാറായിട്ട് പഠിക്കുക. പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾ ഇതിലുള്ളത് കൊണ്ടാണ് പറയുന്നത്, ഓർമ്മിപ്പിക്കുന്നത്. പരീക്ഷകൾക്കൊക്കെ ഉഷാറായിട്ട് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അള്ളാഹുവിനോട് നല്ല ഉഷാറായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ നമസ്കാരത്തിന് ശേഷമൊക്കെ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായിട്ട് ഒരു സമയമൊക്കെ നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും റേഡിയോ എന്നുള്ള സംവിധാനത്തെ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോരുത്. എല്ലാ ദിവസവും എല്ലാ സമയവും ഒരു എന്താ പറയുക, ഒരു ചെറിയ സമയം പോലും വിടാതെ നമ്മോട് സദാസമയം ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ എന്നുള്ള സംവിധാനത്തെ നിങ്ങൾ കഴിയുന്ന പോലെ സഹായിക്കുക, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്നവർ ആ രൂപത്തിൽ സഹായിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥനകളിൽ പീസ് റേഡിയോയെയും അതിൻ്റെ പിന്നിലുള്ള പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ലൈവിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ്

ആനി മുഹമ്മദ് ഹാസിൻ എന്നുള്ള രണ്ട് ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിലെ 5-ാം ക്ലാസ് 6-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. അതുപോലെ ഇനിയും അവരൊരുപാട് പ്രോഗ്രാമൊക്കെ പഠിച്ചിട്ട് ഇനിയും ഇൻഷാല്ലാ അടുത്ത ലൈവിൽ വരും അല്ലേ? ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും അടുത്ത ലൈവുകളിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക, എന്നും 5 മണി മുതൽ 6 മണി വരെയുള്ള ലൈവിൻ്റെ സമയത്ത് മുതൽ നിങ്ങൾ പീസ് റേഡിയോ കേൾക്കുക എന്നുള്ളതാണ്. അബ്ദുൽ ഹമീദ് സി കെ അയ്യൂർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്തൊരു ലൈവിൽ നമുക്ക് വീണ്ടും ഇതുപോലെ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും ഇതുവരെ നിങ്ങളുടെ കൂടെ ലൈവിലുണ്ടായിരുന്നത് ഞാൻ സബീൽ ചെറുവാടി. ഇൻഷാല്ലാ പ്രാർത്ഥനകളിലെപ്പോഴും ഉൾപ്പെടുത്തണമെന്നുള്ളൊരു ഉറപ്പെടുത്തൽ മാത്രമായിക്കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: ജസാക്കുമുല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സ്വരം പുഞ്ചിരി സദാചുണ്ടിൽ. ഈ വരികൾക്ക് ഈണം നൽകിയത് ലൈബ മഞ്ചേരി.
1: പീസ് റേഡിയോ ഓർമ്മ. ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിലെ കെ ഉമർ മൗലവിയുടെ ഓർമ്മകളെ അയവിറക്കിക്കൊണ്ട് നാം ഇതുവരെ ദുആയിൽ തന്നെ ആയിരുന്നു എന്ന ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം.
3: അങ്ങനെ തെരച്ചിൽ യത്നം അവസാനിപ്പിച്ചുകൊണ്ട് മുസ്ലിയാർ പറഞ്ഞു, ഇതിൽ കാണുന്നില്ല. സഹീഹ് മുസ്ലിം ഉണ്ടായിരുന്നുവെങ്കിൽ പെട്ടെന്ന് കാണിക്കാമായിരുന്നു. ഞാൻ വീണ്ടും വിളിച്ചു, അബ്ദുസമദെ ആ സഹീഹ് മുസ്ലിം ഇങ്ങോട്ടെടുത്തോ. ഇത്തവണ മുസ്ലിയാർ ശരിക്കും ഞെട്ടി. കിതാബ് കയ്യിൽ കൊടുത്തു. പേജുകൾ മറിക്കൽ തന്നെ മറിക്കൽ. ആളുകൾക്കൊരു പരാതിയുമില്ല. സഹീഹ് മുസ്ലിം കിട്ടിയാൽ ഉടനെ കാണിക്കാമെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതല്ലേ, എന്നിട്ടെന്തേ ഇങ്ങനെ മറിച്ചും തിരിച്ചും നേരം കളയുന്നത് എന്ന് മുസ്ലിയാരോട് സൗമ്യമായെങ്കിലും ചോദിക്കാൻ ഒരാൾ പോലും ഒരുക്കമില്ല. മുസ്ലിയാരെ ചോദ്യം ചെയ്യുകയോ കുരുത്തക്കേട് കിട്ടും. പൗരോഹിത്വം ജനങ്ങളെ പഠിപ്പിച്ച ഇത്തരം സൂത്രവാക്യങ്ങളാണ് എന്നും പുരോഹിതവർഗത്തിൻ്റെ രക്ഷക്കെത്തുന്നത്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇതാ മുസ്ലിമിൽ എന്ന് വിളിച്ച് പറഞ്ഞു, വായിച്ചു കേൾപ്പിക്കൂ എന്ന്. ഞാനും മുസ്ലിയാർ വായിക്കുന്നില്ല. ഞാൻ കിതാബ് വാങ്ങി. അയാൾ ചൂണ്ടിക്കാണിച്ച ഭാഗം ഞാൻ ഉറക്കെ വായിച്ചു. സംഭവം ഇപ്രകാരമാണ്. ഖൈബർ യുദ്ധത്തിൽ മുശ്രിക്കുകളുടെ പടനായകനായ മുർഹിബും മുസ്ലിം നായകനായ അലി റളിയല്ലാഹു അൻഹും തമ്മിൽ ഏറ്റുമുട്ടിയ വിഷയമാണിത്. കിതാബിൽ ഇപ്രകാരം കാണാം, വല്ലറബ റഇസ മുർഹിബിൻ ഫഖത്തലഹു സുമ്മ കാനൽ ഫത്ഹു അലാ യദൈഹി. സാരം, അപ്പോൾ അലി മുർഹിബിന്റെ തലവെട്ടി, മുർഹിബിനെ വധിച്ചു. തൽഫലമായി അദ്ദേഹത്തിന്റെ കയ്യാൽ വിജയം വരിച്ചു. ഈ അർത്ഥം കേൾപ്പിച്ച ശേഷം സംഭവത്തിന്റെ പശ്ചാത്തലം ഞാൻ കൂടിയിരിക്കുന്നവർക്ക് വിവരിച്ചു കൊടുത്തു. ശേഷം മുസ്ലിയാരോട് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഇവിടെ നിങ്ങൾക്കുള്ള തെളിവ് എന്താണ്? നിങ്ങളുടെ അർത്ഥം ഒന്ന് കേൾപ്പിച്ചാൽ കൊള്ളാം. അപ്പോൾ ആ മനുഷ്യപിശാച് പറയുകയാണ്, അയാൾ തൻ്റെ തലമുടി വെട്ടിച്ചു, ക്രോപ്പ് ചെയ്തു, അതിനാൽ അയാളെ ആട്ടിപ്പുറത്താക്കി. ഇത്തവണ അത്ഭുതപരവശനായത് ഞാനായിരുന്നു. ഭയങ്കരമായ ഈ കളവ് കേട്ട് ഞാൻ ഞെട്ടിവിറച്ചു. കിതാബ് ഓതി പഠിച്ച് ജനങ്ങളെ ഉപദേശിക്കാൻ നടക്കുന്ന ഈ മനുഷ്യൻ യാതൊരു സങ്കോചവും കൂടാതെ വിഷയവുമായി പുലബന്ധം പോലുമില്ലാത്ത പച്ച നുണ പരസ്യമായി പറയാൻ ധൈര്യപ്പെട്ടല്ലോ. മനുഷ്യഹൃദയങ്ങളിൽ ദുർമന്ത്രണം നടത്തുന്ന മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമുള്ള പിശാചുക്കൾ എന്ന് ഖുർആൻ ഉത്ബോധിപ്പിച്ച കാര്യം ഞാൻ നേരിൽ കണ്ടു. ഞാൻ ചോദിച്ചു, മുസ്ലിയാരെ, നിങ്ങൾ പറഞ്ഞ അർത്ഥം ഞാൻ എഴുതട്ടെ? ഉടനെ മറുപടി, എഴുതിക്കോളൂ. മുസ്ലിയാർ പറഞ്ഞ അർത്ഥം അബ്ദുസമദ് മൗലവി എഴുതി, എന്റേതും എഴുതി. ശേഷം അവിടുത്തെ പ്രധാനികളെ ഏൽപ്പിച്ചു, നിങ്ങൾക്കിഷ്ടമുള്ള മുസ്ലിയാക്കളോട് ഇതിൻ്റെ ശരിയായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ച് ബോധ്യപ്പെടുക എന്ന് ഞാൻ പറഞ്ഞു. അള്ളാഹു നൽകിയ വിശേഷബുദ്ധി ഉപയോഗിച്ച ഒരൊറ്റ മനുഷ്യനെയും ആ സദസ്സിൽ ഞാൻ കണ്ടില്ല. ഈ ദുരവസ്ഥയിലേക്ക് സമൂഹത്തെ വലിച്ചെറിഞ്ഞ പുരോഹിതവർഗത്തെ ഭയഭക്തിപൂർവ്വം സമൂഹം ആദരിക്കുന്നു. മുസ്ലിയാക്കളുടെ സ്വഭാവം 6 പതിറ്റാണ്ടുകൾക്ക് ശേഷവും മാറ്റമില്ലാതെ തുടരുന്നു. എല്ലാ ആധുനിക ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളും വിവരസാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇത്തരം ഖുറാഫാത്തുകൾ അവർ ഇപ്പോഴും പഠിപ്പിക്കുന്നു, പ്രചരിപ്പിക്കുന്നു. ബുദ്ധി ഉപയോഗിച്ചവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകി. അതിന് ഒരുങ്ങാത്തവർ ഇന്നും ആ ചളിക്കുണ്ടിൽ തന്നെ.
2: സദസ്സു പിരിഞ്ഞു. എന്റെ മനസ്സിൽ തിരയടിച്ചുകൊണ്ടിരുന്നു അസഹ്യമായ ബേജാറ്. മേൽ പറഞ്ഞ രണ്ട് അർത്ഥങ്ങളും വെവ്വേറെ കാണിച്ചുകൊണ്ടും ഇതിൽ ശരിയേതെന്ന് അന്വേഷിക്കുന്നതുമായ ഒരു നോട്ടീസ് ഞാൻ പുറത്തിറക്കി. എന്റെ ഈ നോട്ടീസ് പരിപാടിക്ക് 6 പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അപ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും തൽപരകക്ഷികളുടെ വംഗത്വവും കള്ളത്തരവും തുറന്നു കാണിക്കാനും ചെലവ് കുറഞ്ഞതും എളുപ്പമായതും ഈ നോട്ടീസ് പരിപാടി തന്നെയാണെന്ന് ദീർഘകാലാനുഭവങ്ങൾ എനിക്ക് പാഠം നൽകി. എന്റെ ആദർശ ബന്ധുക്കൾ പോലും തമാശക്കോ പരിഹാസം കലർന്ന ഭാവത്തിലോ എന്നെ നോട്ടീസ് മൗലവി എന്ന് വിളിച്ച് ആക്ഷേപിക്കാറുണ്ട്. ആക്ഷേപങ്ങൾ 60 വർഷങ്ങളായി വിവിധ രൂപത്തിൽ എന്നെ പിന്തുടരുന്നു. ഞാൻ എല്ലാം നീതിയുടെ കർക്കശ കണിശക്കാരനായ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഏൽപ്പിക്കാൻ ഏറ്റവും തരപ്പെട്ടവൻ അവൻ തന്നെയല്ലേ? അതിനാൽ എനിക്ക് ആശങ്കകളില്ല. ഞാൻ വ്യാകുലനുമല്ല. റബ്ബിന് സ്തുതി. മരണം വരെ ഈ സജീവത അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഈ പ്രാർത്ഥന റബ്ബു സ്വീകരിച്ചു. മരണത്തിന് 2 ആഴ്ച മുമ്പ് രോഗശയ്യയിൽ ഒരു നോട്ടീസ് അച്ചടിച്ചിരുന്നു. പ്രശസ്തനായ ചാലിയത്ത് അഹമ്മദ് കോയ മുസ്ലിയാർ, ബേപ്പൂർ ഖാദി തുടങ്ങിയ പല പ്രധാന മുസ്ലിയാക്കളുടെ ചാരത്തും മേൽപ്പറഞ്ഞ ചോദ്യവുമായി ആളുകൾ ചെന്നു. ആരും ശരിയായ മറുപടി നൽകിയില്ല. ഓരോരും സൂത്രം പറഞ്ഞു ഒഴിഞ്ഞുമാറി. സത്യം പറഞ്ഞാൽ വഹാബികൾക്ക് അനുകൂലമാകും, അത് സഹിച്ചുകൂടാ. കളവു പറയാൻ ഒരു മനസ്സാക്ഷിക്കുത്ത്. എന്നാൽ ഇന്നത്തെ സഹാഫി ഫൈസിമാരോ കാന്തപുരം പേരോടുമാരോ ആയിരുന്നെങ്കിൽ യാതൊരു വൈമനസ്യവും കൂടാതെ മുസ്ലിയാരുടെ അർത്ഥം ശരിവെക്കുമായിരുന്നു. പൗരോഹിത്യം ജനങ്ങളെ വിടുകയില്ല, ജനങ്ങൾ പുരോഹിതന്മാരെ ഉപേക്ഷിക്കുകയുമില്ല. സമുദായത്തിന്റെ കാര്യം മഹാകഷ്ടം തന്നെ. എന്റെ ജീവിതാനുഭവങ്ങളിൽ ഇനിയുമുണ്ട് ഒരു വാദപ്രതിവാദ ചരിത്രം. വായനക്കാർക്ക് ഇതിൽ പാഠങ്ങളുണ്ട് എന്ന ശക്തിയായ വിശ്വാസമാണ് അതിവിടെ രേഖപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നത്. കാലം കുറച്ചുകൂടി മുന്നോട്ടു പോയി. 1957 നടന്നാണ് ഓർമ്മ. തിരൂരങ്ങാടിയിലെ ജീവിത ബന്ധങ്ങളുടെ ഒരു കണ്ണയാണീ സംഭവം. സുൽത്താൻ ബത്തേരിയിലെ ഒരു ജന്മി മുതലാളിയായിരുന്നു കക്കോടൻ മമ്മുഹാജി. അദ്ദേഹം ഹജ്ജിനു വന്നു. ഞാനന്ന് അറേബ്യയിലാണ്. കെ എം മൗലവിയും ആ വർഷം ഹജ്ജിനുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വെച്ച് മമ്മുഹാജിയുമായി പരിചയപ്പെട്ടു. നാട്ടിലെത്തിയാൽ ഞങ്ങൾ ഇരുവരും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലാൻ ക്ഷണിക്കപ്പെട്ടു. മുസ്ലിയാക്കളെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കൽ അദ്ദേഹത്തിന്റെ പതിവ് പരിപാടിയാണ്. കെ എം മൗലവി സാഹിബ് രൂപത്തിലും ഭാവത്തിലും ഒരു പഴയ മുസ്ലിയാരും ഭക്തി സ്വരൂപനുമായിരുന്നു. എനിക്ക് നീണ്ട താടിയും തലേക്കെട്ടുമുണ്ട്. മക്കത്തുള്ളപ്പോൾ നീണ്ട അറബിക്കുപ്പായവും പതിവാണ്. മമ്മുഹാജിക്ക് ഞങ്ങളെ നന്നായി ബോധിച്ചു. തിരൂരങ്ങാടി യത്തീംഖാനക്ക് വല്ല സഹായവും ഇദ്ദേഹത്തിൽ നിന്നും ലഭിച്ചേക്കുമെന്ന ആശയാണ് ക്ഷണം സ്വീകരിക്കാൻ പ്രധാനമായും എന്റെ ഗുരുനാഥനെ പ്രേരിപ്പിച്ചത്. നാട്ടിലെത്തിയ ഞങ്ങൾ ഒരു ദിവസം മമ്മുഹാജിയെ തേടിച്ചെന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കുറച്ചകരെയുള്ള ഒരു ബംഗ്ലാവിലാണ് ഞങ്ങൾ ഒത്തുചേർന്നത്. നെൽച്ചെടികൾ കൊയ്തു കറ്റകൾ കൊണ്ടുവന്നുകൂട്ടി മെതിക്കുന്ന ഒരു കളമുണ്ട്. അവിടെ പായവിരിച്ച് മൗലവി ഇമാമായി നിന്ന് ഞങ്ങൾ നമസ്കരിച്ചു. നമസ്കാരശേഷം പതിവ് പോലെ മൗലവി മുസല്ലയിൽ നിന്നും മാറി. നമസ്കാരശേഷം കൂട്ടപ്രാർത്ഥന നടത്താത്തതിനെക്കുറിച്ച് മമ്മുഹാജി എന്നോട് ചോദിച്ചു. നമസ്കാരത്തിൽ ആദ്യന്തം അതുതന്നെയാണല്ലോ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ഈ മറുപടി ഞാൻ കെ എം മൗലവിയിൽ നിന്നും പഠിച്ചതാണ്. അദ്ദേഹമാകട്ടെ 1922 മഹാനായ വക്കം മൗലവിയിൽ നിന്നും പഠിച്ചതും. വക്കം മൗലവി ഇമാമായി ഒരിക്കൽ അദ്ദേഹത്തോടൊപ്പം കെ എം മൗലവി നമസ്കരിച്ചിട്ടുണ്ട്. നമസ്കാരാനന്തരം വക്കം മൗലവി മുസല്ലയിൽ നിന്നും മാറി. അപ്പോൾ എന്റെ ഗുരുനാഥൻ ചോദിച്ചു, എന്തേ ദുആ ഇരിക്കാതിരുന്നത്? വക്കം മൗലവി പറഞ്ഞു, നമ്മൾ ഇതുവരെ ദുആയിൽ തന്നെയായിരുന്നുവല്ലോ. പരിവർത്തന ശൃംഖലയിലെ ഒരു കണ്ണി. ഈ സംഭവം എന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
4: പീസ് റേഡിയോ ഓർമ്മകളുടെ തീരത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം.
1: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. ഓർമ്മകളുടെ തീരത്ത് എന്ന വിഖ്യാത ഗ്രന്ഥത്തിൽ കെ ഉമർ മൗലവി വരച്ചു കാണിച്ച ഏതാനും ജീവിതാനുഭവങ്ങൾ നമുക്ക് മുൻപിൽ പങ്കുവച്ചുകൊണ്ട് മുബാറക് ബിൻ ഉമർ, ഒപ്പം ജാബിർ ചാലിയം ആയിരുന്നു നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്.
5: പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെലിവിഷൻ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടീം വന്നു എന്നതാണ് ഒരു കഥ. അപ്പൊ അവര് വരുമ്പോ ആ കമ്പനിയിൽക്ക് വലിയൊരു ഫാക്ടറി ഉണ്ട്. അപ്പോ ഫാക്ടറിയില് പിന്നെ ഈ ടെലിവിഷൻ അതിലെല്ലാം അവിടെ വെച്ചിട്ടല്ല ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ജോലിക്കാരും പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ പല പാർട്സുകൾ പല ഭാഗങ്ങളും ഓരോ ഇടങ്ങളിൽ നിന്ന് ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ടുവരികയാണ്,
6: അസംബ്ലിയാണ്
5: ചെയ്യുന്നത്. അപ്പോൾ അതിൽ പിന്നെ അതിൽ കുടിൽ വ്യവസായത്തിൻ്റെ ഒരു സംഘം അതുണ്ട്. സർക്യൂട്ട് ബോർഡുകളൊക്കെ തയ്യാറാക്കുന്ന ഇത് പഞ്ചാബിലൊരു ഉൾഗ്രാമത്തിൽ നിന്നാണ്. അങ്ങനെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ ഇങ്ങനെ അസംബിൾ ചെയ്തിട്ടുള്ള ഈ ഫാക്ടറിയിൽ. അപ്പോൾ ആ ഫാക്ടറിയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് പൂർത്തിയാവുന്നത് എങ്ങനെ, ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ എന്തോ അവർക്ക് വിസിബിൾ അല്ല. ഓരോരുത്തരും ചെയ്യുമ്പോൾ അത് കാണുന്ന പിന്നെ മൊത്തത്തിൽ പല ഭാഗങ്ങളിലായി ചേർത്ത് വെക്കുമ്പോൾ മാത്രമാണ് അത് അവർ മനസ്സിലാവുന്നത്. അപ്പം ഈ ഒരു സംഭവത്തെ കണ്ടതിന് ശേഷം അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരാൾ അതിനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ലൈഫും എന്ന് അദ്ദേഹം അതിനെ കുറിച്ചൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു എന്നുള്ളത് അവൻ്റെ ചിന്ത പോലെ ഒരു കഥ ഒരു പുസ്തകത്തിൽ വായിച്ചതാണ്. നമ്മൾ പലപ്പോഴും നമ്മളെ മുമ്പിൽ വിസിബിൾ ആവുന്ന കാര്യം ഉണ്ടാവും, നമുക്ക് വിസിബിൾ ആവാത്ത കാര്യം ഉണ്ടാവും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പൂർണ്ണത നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത എന്താണ്, അതിൻ്റെ ബാക്കി എന്താണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ ഇതെല്ലാം അറിയുന്ന ഒരാളുണ്ട് എന്നതാണ് അതിൻ്റെ അടിക്കുറിപ്പിൽ ബാക്കി. നമുക്ക് ഇതെല്ലാം അറിയുന്ന, ഇതെല്ലാം ചേർത്ത് വെക്കുന്ന പടച്ചവനുണ്ട്. പക്ഷെ നമ്മൾ ഈ പൂരിപ്പിക്കുന്നതിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അതിലുള്ളത്. മനുഷ്യന്റെ ലൈഫിനെ അതിൽ പിന്നെ അതിൽ ചേർത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ കിളികൾ, പക്ഷികൾ അവരുടെ അവ മരിക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ജീവൻ പോകുന്നതോടുകൂടി അതുവരെ അവരെ പാറാൻ സഹായിച്ചിരുന്ന ചിറകുകൾ പിന്നെ കൊഴിഞ്ഞു പോവുകയാണ് എന്നതുപോലെ മനുഷ്യൻ്റെ ലൈഫിലും മനുഷ്യന് പലപ്പോഴും ഇങ്ങനെ പാറാം അല്ലെങ്കിൽ ജീവിച്ച് പാറിക്കൊണ്ടിരിക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അവൻ്റെ സമ്പത്ത്, ആരോഗ്യം, അതുപോലെ അവൻ്റെ സമയങ്ങൾ, ഇതെല്ലാം അവൻ്റെ ലൈഫ് മരണത്തോടുകൂടി അതവിടെ അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞ് ആ ചിറക് കൊഴിഞ്ഞു പോകുന്നത് പോലെ അതോടെ കൊഴിഞ്ഞു പോയി. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫിനെ നമുക്ക് എല്ലാം പൂർണ്ണമായിട്ട് എനിക്ക് കണ്ട് മനസ്സിലാക്കി എന്നിട്ട് മാത്രം എനിക്ക് അതിനെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കഴിയില്ല. ഇതാണ് ആ ഒരു സംഭവമായി.
6: നല്ലൊരു മെസ്സേജാണ്, ഒരു കഥ എന്നുള്ളതിലുപരി നല്ലൊരു മെസ്സേജ് എന്ന് പറയലായിരിക്കും കൂടുതൽ ഭംഗി. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് പറയണമെങ്കിൽ, ഒരു കുറച്ച് സമയങ്ങൾക്ക് മുമ്പ്, ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഇവിടെ ഓഫീസ് റോഡിൽ ഒരു ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിന് ലിംഗാഗ്രഹത്തിൽ ക്യാൻസറാണ്. അപ്പോൾ അതിൻ്റെ സർജറിയും അനുബന്ധങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചികിത്സയ്ക്കായിട്ട്. ഓൾറെഡി ക്യാൻസർ ബാധിച്ചാൽ തന്നെ ഒരാൾ ഫിസിക്കലി എത്ര ടയർഡായിരിക്കും, പിന്നെ അയാളുടെ ഒരു സെക്ഷൽ ലൈഫൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ശാരീരിക സാഹചര്യത്തിനനുസരിച്ച്. പിന്നെ അങ്ങനത്തെ ഒരു റൊമാൻസും സെക്സും ഒന്നും പൊതുവെ വന്നോളുന്നില്ല. അപ്പോൾ അവർ വളരെ ചെറിയ പ്രായമാണ് രണ്ടുപേരും. അപ്പോൾ ഈ സ്ത്രീയാണ് ഈ വരവ് പ്ലാൻ ചെയ്ത് അവരെ നമ്മുടെ അടുത്തേക്ക് എത്തിച്ചതൊക്കെ അവരാണ്. അപ്പോൾ വന്നിരുന്ന് ഇരുന്ന് ഉടനെ ഇയാളിങ്ങനെ കരയാണ്. പിന്നെ അപ്പോൾ ഞാനിങ്ങനെ ഇവർ ക്യാൻസറാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കരയാണ് മൂപ്പര്, ഒന്നും പറയണില്ല, കരയാണ്. അപ്പോൾ ഞാൻ ആശ്വസിപ്പിച്ചു, ക്യാൻസർ ആയിക്കോട്ടെ, ഇനെന്താ ക്യാൻസർ, ഇപ്പോൾ ഇന്ന് ബീറ്റബിളായിട്ടുള്ള ട്രീറ്റ് ചെയ്ത് മാറാവുന്ന സ്റ്റേജല്ലേ, പിന്നെന്താ പ്രശ്നം. അപ്പോൾ മൂപ്പര് പറഞ്ഞൊരു പോയിൻ്റാണിത്, എനിക്ക് എൻ്റെ വൈഫായിട്ടുള്ള ഒന്നും സക്സോ കാര്യങ്ങളോ ഒന്നും നടക്കൂല, ഇനി സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെ ഉള്ള ഒരു. ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ലൈഫിൽ ഒരു കുടുംബജീവിതത്തിൽ ഒരു മർമ്മപ്രധാനമായ ഒരു ഒരു തലമാണല്ലോ ഇത്, എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആ സ്ത്രീ വളരെ ബോൾഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അവരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു, മൂപ്പരോട് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ അതിമനോഹരമായ ഞാൻ ഉത്തരം പറഞ്ഞു, ഉത്തരം ഞാൻ പറയണില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്കുള്ള കൗൺസിലിംഗ് കൂടി തന്നു കഴിഞ്ഞു. ലൈഫിനെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, എല്ലാം സെറ്റായിട്ട് എനിക്കൊക്കെ നടക്കുള്ളൂ എന്നുള്ള ഇതല്ല. ആ പരിമിതിയിലും ഒരു സെക്സ് ഉണ്ട്. ആ സെക്സ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സുഖവും ആസ്വാദനവും മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് അവിടെ ഭയങ്കര പുണ്യം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന രാത്രി നിസ്കാരങ്ങളെക്കാളും പാരായണം ചെയ്യുന്ന ഖുർആൻ പാരായണത്തെക്കാളും ഒക്കെ ആ മൊമെൻറ്റുകളായിരിക്കും, ആ നിമിഷങ്ങളായിരിക്കും ഒരു വ്യക്തിക്ക് വലിയൊരു പുണ്യമായിട്ട് ഇബാദത്തായിട്ടൊക്കെ മാറണത്. ഈ മെസ്സേജ് ആണ് നമ്മൾ അവരോട് പറഞ്ഞത്. ഒരു ചെറുപ്പക്കാരനായ ഒരു ബിസിനസ്സുകാരൻ, അയാളുടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നതിൻ്റെ അടുക്ക് ബൈക്കൊന്ന് ഇടിച്ചിറങ്ങിയിട്ട് അയാളെ തലയടിച്ച് നിലത്ത് വീണു, അയാളുടെ മെമ്മറി ടോട്ടൽ ലോസായി, 0. അയാളുടെ ബിസിനസ് സ്ഥാപനമൊക്കെ അറിയില്ല, അയാളുടെ അക്കൗണ്ട് നമ്പറൊക്കെ അറിയില്ല, അയാളുടെ പാൻ കാർഡൊക്കെ അറിയില്ല, ഒന്നും അറിയില്ല, എല്ലാം വട്ടപൂജ്യം. റിക്കവർ ചെയ്ത് വന്നപ്പോൾ ഒന്നും ഓർമ്മയിലില്ല.
5: ശരി,
6: മരിക്കൊന്നും വേണ്ടെന്ന് ഞാൻ പറയണേ.
5: ഇപ്പം
6: എല്ലാവരും പൊതുവെ മരണത്തെ കുറിച്ചാണല്ലോ പറയാം, ഇത് മരണത്തെക്കാളും ഭീകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇതെൻ്റെ സ്ഥാപനമാണ്, പിന്നെ ഇതാണ് ഇതാണ് ഇങ്ങനെയൊക്കെയാണ്. കണ്ടോ അവിടെ കണ്ടോ എൻ്റെ ഫോട്ടോ ഉണ്ടല്ലേ, ഇതുണ്ടല്ലേ, ഞാൻ എൻ്റെ ചാറ്റ് എടുത്ത് നോക്കാം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ചെയ്തെടുക്കണേ അയാളുടെ ഭാര്യനെ, അയാളുടെ സഹോദരനെയൊക്കെ സംബന്ധിച്ചുള്ളൊരവസ്ഥ ചെറുതല്ലല്ലോ. അപ്പം എന്തായാലും നമ്മളൊക്കെ ഭയങ്കര നിസ്സാരന്മാരാണ്, നമ്മളൊന്നും അല്ല, നമ്മൾ കണ്ടതൊന്നുമല്ല യഥാർത്ഥ പരീക്ഷണം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ അന്ന് ഞാനിപ്പോൾ ചില സ്പീച്ചുകളൊക്കെ പറഞ്ഞത് ഒരു ഖുതുബ പറഞ്ഞു ഞാൻ, പിന്നെ ഡിസോർഡറുകളെ കുറിച്ചായിരുന്നു, മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ ഫുള്ള് ലിസ്റ്റ് ചെയ്തിട്ട് ഞാനതൊന്ന് ഒരു 6 മിനിറ്റ് എടുത്തിട്ടതൊന്ന് വായിച്ചു. മനുഷ്യനുണ്ടാകുന്ന മെൻ്റൽ ഡിസോർഡറുകൾ വെറുതെ വായിച്ചു പോയി, ഓരോന്നും എന്താന്ന് ഇങ്ങനെ ജസ്റ്റ് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്, ഏകദേശം എല്ലാതും ഇല്ല, നല്ലൊരു 10 എണ്ണറ്റേ ഞാൻ എടുത്ത് പറഞ്ഞു. അപ്പോൾ നല്ല ആരോഗ്യമുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, പൂത്ത പൈസയാണ്, 1 മിനിറ്റിൽ കോടികളുണ്ട് കിട്ടുന്നുണ്ട്, ഭയങ്കര സുന്ദരന്മാരായ മക്കളുണ്ട്, സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അതിസുന്ദരിയായ ഭാര്യയുണ്ട്, ഇഷ്ടമുള്ള വാഹനമുണ്ട്, എങ്ങനെ വേണമെങ്കിലും പോകാം, അതൊക്കെ ഒരാൾക്ക് ഉണ്ട് കിട്ടുക. ഈ ഡിസോർഡറിൽ ഏതെങ്കിലും ഒന്നേക്ക് ഉണ്ടായാൽ മതി, ഇതൊന്നും ആവില്ല, ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഖുതുബ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം രാത്രി കഴിഞ്ഞതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് കോളുകൾ അറ്റൻഡ് ചെയ്തു. ആളുകൾ വിചാരിക്കണേ നമ്മൾ ഈ ഡിസോർഡറുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും നമ്മുടെ അടുത്ത് ഉണ്ടെന്നാണ്. നമ്മുടെ അടുത്തില്ല, നമ്മളെ ഉണ്ടെന്നാ പറഞ്ഞത്, ഞാൻ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മളതൊന്നും പഠിച്ചിട്ടില്ല, അങ്ങനെ ഉണ്ടെന്നേ പഠിച്ചിട്ടുള്ളൂ, അതിൻ്റെ പരിഹാരങ്ങളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, അത് മെഡിക്കേഷൻ ആവശ്യമുള്ള കാര്യമാണ്. ഒരാൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് പിന്നെ ആൾക്കൂട്ടം കണ്ടുവിടാം, ആൾക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 ആളിലധികം മുപ്പേർക്ക് ഉള്ള സ്ഥലത്ത് മുപ്പേർക്ക് നിൽക്കാൻ
7: കഴിയില്ല.
6: ബസ്സിലൊക്കെ കയറി 2-3 കിലോമീറ്റർ യാത്രേൻ്റെ ഇടയ്ക്ക് 2-3 വട്ടം ഇറങ്ങും അസ്വസ്ഥമായിട്ട്. അതുകൊണ്ട് അയാൾ ഭാര്യ അയാൾ ഉപേക്ഷിക്കുകയാണ്, മക്കളെ അയാൾ ഉപേക്ഷിക്കുകയാണ്. അയാൾ പഴയ പ്രവാസിയാണ്, 20-25 കൊല്ലം പ്രവാസം കഴിഞ്ഞ് ഉറങ്ങാനിടമില്ലാതെ, ജീവിക്കാൻ വകയില്ലാതെ, തിന്ന ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമല്ലാതെ, ഈ ഒറ്റ ഡിസോർഡറിൻ്റെ പേരിലൊരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ലൈഫിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളാണ്. നമുക്കൊരു നഖം വെട്ടുമ്പോൾ ഒന്ന് കയറി വെട്ടിയാൽ നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നഖേ ഇങ്ങനെ വെട്ടിയപ്പോളേ, അല്ലെങ്കിൽ കാലും ഒരു നമ്മളെ മലപ്പുറം ഭാഷ പറഞ്ഞാൽ ആ മറ്റേ സൈഡ് കുത്തുന്നതിന് എന്താ പറയുക, പിയ്യാൻ കുത്തും അല്ലേ. ഇത് തിരുവനന്തപുരത്തുകാരൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ, ഞങ്ങൾ വളരെ പ്രൗഡായിട്ടുള്ളൊരു ലാംഗ്വേജിൻ്റെ ആൾക്കാരാണ്, തൽക്കാലം ക്ഷമിക്കുക. അത് അതിന്റെ പെയിൻ വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നമൊക്കെ, അതൊരു മൈഗ്രെയിൻ വന്നാൽ അയിമ ഓഫ് ആക്കുന്ന ടീമാണ് നമ്മള്, മൊത്തം സിസ്റ്റം ഓഫ് ആക്കും.
7: അല്ല, അതായത് നമ്മൾ എന്നൊരു ഒരു ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങുമ്പോഴേ എപ്പോഴും അത് ഭയങ്കര ഇറിറ്റേഷൻ തന്നെയാണ്. കാരണം അവിടെ ചെറിയതുപോലെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ചുകൂടിയും അതിനെ വൈഡായിട്ട് കാണാൻ കഴിയുന്ന ഒരാക്കേ മുന്നോട്ടും കഴിയുള്ളൂ.
6: അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു അടിസ്ഥാനമുണ്ട്, ലോകത്ത് ആർക്കും അങ്ങനെ പറയാൻ പറ്റിയിട്ടില്ല, ഒന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകുകും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തുള്ളാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കി, വിഷമിക്കണവനും വേദന അനുഭവിക്കുന്നവനും കണ്ണീര് കുടിച്ച് കഴിയുന്നവനും ഉറങ്ങാത്ത രാത്രികളിൽ അസ്വസ്ഥമായ മനസ്സുമായി അങ്ങനെ കടലടിക്കുന്ന ചിന്തകളുമായി ചിന്തകളോട് യുദ്ധം ചെയ്തും മല്ലിട്ടും അങ്ങനെ പോണേ കുറെ മനുഷ്യന്മാരുണ്ട്. അവരെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഓക്കെയാണ്, നമ്മൾ കൂർക്കം വലിച്ച് ഉറങ്ങണില്ലേ, നമ്മൾ കൂർക്കം വലി സഹിക്കണില്ല എന്നാ പരാതി അല്ലേ. അതൊരു സത്യമാണ്, നമുക്ക് ഒരു പോകാനൊരു വീടില്ലേ, അഴുക്ക് ചാലിലും പാലത്തിൻ്റെ ചുവട്ടിലൊക്കെ ഉറങ്ങണ കുറെ മനുഷ്യരുണ്ട് ലോകത്ത്. വിശ്വാസത്തിൻ്റെ പേരിലും ദേശത്തിൻ്റെ പേരിലും ഒക്കെ ആട്ടിയിറക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. ജെ സി ബി വന്ന് ഫുൾ ബുൾഡോസ് ചെയ്ത് ടാർപോളിൻ ഷീറ്റിൻ്റെ താഴേക്ക് ജീവിതം മാറ്റപ്പെട്ടവരുണ്ട്, രോഗികളുണ്ട്, ഒക്കെ ഉണ്ട്. അവരൊക്കെ ഓർക്കണം നമ്മൾ തീർച്ചയായും. അങ്ങനത്തെ ഒരു ചിന്തക്ക് നിങ്ങളെ ഒരു പ്രസ്താവന കാരണമായി എന്നുള്ളത് മാഷാ അല്ലാഹ് വലിയ കാര്യം.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
1: പലപ്പോഴും രക്ഷിതാക്കൾക്ക് എപ്പോഴും പ്രയാസമുണ്ടാക്കുന്ന അസുഖങ്ങളാണ് പനി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ചെറിയ പനികളൊക്കെ വന്നു പോകും. ഈ പനി എപ്പോഴാണ് നമ്മൾ ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വൈദ്യസഹായം തേടേണ്ടത്? സാധാരണഗതിയിൽ ചെറിയ വൈറൽ പനികളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാരസെറ്റമോള് അല്ലെങ്കിൽ നനച്ച് തുടച്ചു കൊടുക്കാം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ പനി മരുന്ന് കൊടുത്തിട്ടും നിൽക്കാത്ത പനി, അല്ലെങ്കിൽ പനിയുടെ മരുന്ന് കഴിഞ്ഞ് അടുത്ത പനിക്ക് മുന്നേ കടുത്ത പനി വരിക, കുട്ടി തളർന്നു പോവുക, ക്ഷീണിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, എണീച്ച് നടക്കാണ്ടിരിക്കുക, കിടന്ന കിടപ്പിൽ തന്നെ കുഞ്ഞ് കിടക്കുക, ഇത്തരം കണ്ടീഷനുകൾ കുട്ടിയെ ഡേഞ്ചർ സൈൻസ് കാണും. അതായത് അത് നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്, കുട്ടീനെ വൈദ്യസഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെ പല കുട്ടികൾക്കും ഈ പനി വരുന്ന സമയത്ത് അപസ്മാരം പോലെയുള്ള ഫിറ്റ്സ് പോലെയുള്ള ലക്ഷണങ്ങളും കൂടെ വരാറുണ്ട്. അത്തരം കുട്ടികൾക്കും പനി വരുന്ന സമയത്ത് നിർബന്ധമായും വൈദ്യസഹായം തേടേണ്ടതാണ്. അല്ലെങ്കിൽ പനിയോടുകൂടെ വേറെ ലക്ഷണങ്ങൾ, അതായത് ചുമ, വിട്ടുമാറാത്ത ചുമ, വയറിളക്കം, ഛർദി, അതുപോലെ തന്നെ ക്ഷീണം മുതലായ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ അത്തരം പനികളും എന്തായാലും വൈദ്യസഹായം തേടി ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. സാധാരണ ഉണ്ടാകുന്ന വൈറൽ പനി, ചെറിയ പനി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തന്നെ ചികിത്സിക്കാം. അത് കൂടാതെ ബുദ്ധിമുട്ടിലുണ്ടാവണമെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിക്കേണ്ടതാണ്.
2: ഒരു പക്ഷെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയെ ഒരു സാധാരണക്കാരൻ കണ്ടൊരു സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഒരു യാത്രയിൽ ഒരു സ്ഥലത്തെത്തി, പള്ളിയിൽ പുറത്ത് കിടക്കാൻ വേണ്ടി അന്വേഷിച്ചു പോയി. അപ്പം പള്ളിയുടെ ചെരുവിൽ കിടക്കാൻ ആരും സമ്മതിക്കണില്ല. പള്ളിയിലെ അന്നത്തെ മുക്രിക്ക സമ്മതിക്കണില്ല, എവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പ്രശ്നമാക്കി. അപ്പം ഇയാൾക്കും അറിയില്ല ഇത് ലോകത്ത് അറിയപ്പെടുന്ന അഹമ്മദ് ബിൻ ഹംബൽ പണ്ഡിതനാണ്, ഇമാമുസ്സുന്നയാണ് എന്ന് മനസ്സിലാക്കാതെ പള്ളിയിലെ മുക്രി ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഇങ്ങനെ പതുക്കെ ഇറങ്ങി പുറത്ത് ഇങ്ങനെ ഒരു ഷോപ്പ് കാണുന്നു, ഒരു ഒരു ഹുബ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്, അങ്ങനെ ഷോപ്പ് ഒരു കാണുന്നു. വളരെ അവിചാരിതമായി അവിടെ എത്തി. അപ്പം അയാൾ പറഞ്ഞു ഇവിടെ കയറി കിടന്നോളൂ. അപ്പം അയാൾ നാളെ രാവിലത്തേക്കുള്ള ഹുബ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി. അപ്പം ഇവിടെ കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ കയറി അവിടെ ഷെൽട്ടർ കിട്ടിയ സമയത്ത് സംസാരിക്കുമ്പം നിങ്ങളിപ്പോൾ എന്തിനാണ് എന്നെ സഹായിച്ചത് എന്നർത്ഥത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളയോട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കുന്നതുകൊണ്ട് മറ്റൊക്കെയാണ് റബ്ബ് എൻ്റെ എല്ലാ പ്രാർത്ഥനക്കും ഉത്തരം നൽകുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അദ്ദേഹം ഇങ്ങനെ അസ്തഗ്ഫിറുള്ള ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് അങ്ങനെ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ള തിരിച്ചു അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ശുക്ർ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് എന്ത് നിയമത്താണ് കിട്ടിയത്? ഇപ്പോഴും വഴിയോരത്തെ ഹുബ്സ് കട തന്നെയാണല്ലോ എന്ന് ചോദിച്ചു ഒരു കൗതുകത്തിൽ. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്ക് ആവശ്യമായതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, ഒന്നും തരാതെ പോയിട്ടില്ല. ഇനി എൻ്റെ ആഗ്രഹം ഒന്നുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇമാം സുന്ന അഹമ്മദ് ബിൻ ഹംബൽ ഉണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കൊതിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് മാത്രം ഇതുവരെ അവസരം കിട്ടിയിട്ടില്ല. അപ്പം അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളാഹ് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ആ പിന്നെ പള്ളിയിൽ എനിക്ക് ഇടം തരാതെ ഇരുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അഹമ്മദ് ബിൻ ഹംബലാണ് എന്ന് പരിചയപ്പെടുത്തിയ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും. സാധ്യത
3: അഹമ്മദ് ബിൻ ഹംബൽ റഹിമുള്ളാഹിന്റെ ചരിത്രത്തിൽ ധാരാളം ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ നമ്മൾ കാണും. അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ആ പള്ളിയിൽ ജമാഅത്തിന് കൂടി, നമസ്കാരത്തിന് കൂടി, അപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പറയണ അഹമ്മദ് ബിൻ ഹംബൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിക്കാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാന്ന് പറഞ്ഞു, ഞാനാണല്ലോ ഈ അഹമ്മദ് ബിൻ ഹംബൽ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതാണ്. ഈ വായലിങ്ങൾ ആളുകളെ വന്ന് എടുത്ത് കയ്യിൽ നിന്നിടുന്ന ടൈപ്പ് ആളുകളുണ്ട്. അപ്പം അയാൾ പറഞ്ഞാൽ ജന അത് സ്വീകരിക്കൂല എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ കാര്യമൊന്നുമല്ല, പക്ഷേ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ പറയാത്തൊരു കാര്യം ഇമാ അഹമ്മദ് ബിൻ ഹംബലിലേക്ക് ചേർത്തിയിട്ട് പറഞ്ഞിട്ട് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ് മൂപ്പര് നടത്തുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ആത്മീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ലഹരി തീർക്കുന്ന വിപത്തുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് സജാദ് ബിൻ അബ്ദുറസക്കാണ് നമുക്കൊപ്പം ചേരുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാമു അലാ മല്ല നബിയ അല്ലദീന അസ്തഫ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ വതഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഏറെ ബഹുമാനമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് യുവസമൂഹത്തെ മുഴുവൻ, അങ്ങനെ പറയുന്നത് തന്നെ ഒരു പക്ഷേ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഒരു വലിയ ഭീഷണിയായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗമെന്ന് പറയുന്നത്. ഒരു യുവസമൂഹത്തെ മുഴുവൻ ഫ്രോസനാക്കി നിർത്താൻ, ഒരു മരവിച്ച സമൂഹമാക്കി മാറ്റാൻ കൊണ്ടുവരാവുന്ന ഒരു നല്ല സാധനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോണോഗ്രഫി, അതേപോലെ തന്നെ ലഹരി ഡ്രഗ്സ് എന്നൊക്കെ പറയുന്നത്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ആ ഞെട്ടൽ മാറാത്തത്. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യയെ തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുക. നമ്മൾ ഒരു ലോകക്രമം എടുക്കുകയാണെങ്കിൽ ലോകത്തുടനീളം ലഹരി ഉപയോഗം മനുഷ്യൻ ആത്മഹത്യയിൽ എത്തിക്കെത്തിക്കുന്നുണ്ട് എന്നുള്ള UNO പഠനമുണ്ട്, യുണൈറ്റഡ് നാഷൻസിൻ്റെ പഠനമുണ്ട്. അതായത് ആത്മഹത്യ ചെയ്യാൻ ഒരു മനുഷ്യന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ പ്രേമനൈരാശ്യം, അതേപോലെ തന്നെ സാമ്പത്തികമായ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, രോഗങ്ങൾ, കച്ചവടം പൊളിയ, ബിസിനസ്സിൽ സംഭവിക്കുന്ന ഇടിവുകൾ, അതുപോലെ തന്നെ എണ്ണി പറഞ്ഞൊന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം. ലഹരി ഉപയോഗിക്കുമ്പോൾ അത് മനുഷ്യനെ നിരാശനാക്കി മാറ്റുന്നു മാത്രമല്ല, അവന് ഈ ജീവിതത്തോട് വെറുപ്പുണ്ടാക്കും, ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാക്കും. അതേപോലെ തന്നെ ഒരു ഭയങ്കരമായ നിരാശ, എപ്പോഴും ഒരു ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ള തോന്നൽ അവനുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് അവനെ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്ന, അതുകൊണ്ടാണ് യുണൈറ്റഡ് നാഷൻസിൻ്റെ കണക്ക് പ്രകാരം ഒരു വർഷത്തിൽ ലോകത്ത് 7 ലക്ഷം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഒരു വർഷത്തിൽ 7 ലക്ഷം ആളുകൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ആത്മഹത്യ എന്നുള്ളത് മരണകാരണങ്ങളിൽ 4-ാമത്തെ കാരണമായി മാറിയിരിക്കുന്നു എന്ന കണക്ക് നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. അതായത് മനുഷ്യന്മാർ മരിക്കാൻ പല കാരണങ്ങളുണ്ട്, രോഗം വന്നിട്ട്, അല്ലാതെ അപകടങ്ങൾ സംഭവിച്ചിട്ട്, ആക്സിഡൻറ്റുകൾ, വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രായമായവർ അങ്ങനെ മരിക്കുന്നു. ഇവിടെ ആത്മഹത്യ ചെയ്യുക, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത്, അത് കയറുപയോഗിച്ചിട്ടോ എങ്ങനെ ആയിക്കോട്ടെ, സൂയിസൈഡ് ചെയ്യുക എന്നുള്ളത് മരണങ്ങളിൽ 4-ാമത്തെ ഒരു കാരണമായിട്ട് എണ്ണി പറയുന്നു എന്നത് യുണൈറ്റഡ് നാഷൻസിൻ്റെ ആ കണക്ക് പുറത്തു വരുമ്പോൾ, നമ്മളെ ആ പഠനം പുറത്തു വരുമ്പോൾ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഓരോ 42 മിനിറ്റ് കൂടുമ്പോഴും ഒരു വിദ്യാർത്ഥി, ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. 2022 പുറത്തു വന്ന നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ 42 മിനിറ്റ് കൂടുമ്പോഴും ഒരു യുവാവ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 34-ഞ്ചോ സൂയിസൈഡുകൾ ഒരു ദിവസം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഇതിൻ്റെ പ്രായപരിധിയാണ് ഏറ്റവും വലിയ അത്ഭുതം. 30 വയസ്സ് 20 വയസ്സ് 30 വയസ്സിൻ്റെ ഇടയിലുള്ള ആളുകളാണ് ഈ പറയുന്ന ആത്മഹത്യ ചെയ്യുന്നവർ. 20 വയസ്സ് 30 വയസ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ യുവാക്കളും വിദ്യാർത്ഥികളുമാണ്. ഈ വിദ്യാർത്ഥികളും യുവാക്കളും ഇത്രത്തോളം ഇങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് പോകുന്നു, സൂയിസൈഡിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കണക്കുകൾ നമ്മളെ വളരെയധികം ഞെട്ടിക്കേണ്ടതുണ്ട്. 2023 പുറത്തു വന്ന നാഷണൽ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം കേരളം ആത്മഹത്യയുടെ കണക്കിൽ 4-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മൾ ഈ സാക്ഷര കേരളം, പ്രബുദ്ധ കേരളം എന്നൊക്കെ പറയുന്ന ഈ നാടുണ്ടല്ലോ, നമ്മുടെ നാട്, ആ നാട് ആത്മഹത്യയുടെ നിരക്കിൽ 4-ാം സ്ഥാനത്താണ്. നോർത്ത് ഇന്ത്യയേക്കാൾ കൂടുതൽ ആത്മഹത്യയുടെ ഇതിൽ സൗത്ത് ഇന്ത്യ, അതായത് ദക്ഷിണേന്ത്യ മുന്നിൽ വരുന്നുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഡ്രഗ്സിൻ്റെ ഉപയോഗം, ഈ പറയുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം മനുഷ്യനെ ഇത്തരം ആത്മഹത്യകളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലഹരി എത്രത്തോളം നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കൗമാരപ്രായത്തിലുള്ളവരെയും പെൺകുട്ടികളെയും അടക്കം ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയോ? ഈ കഴിഞ്ഞ 2023 കൊച്ചി തുറമുഖത്ത് 25,000 കോടി രൂപയുടെ ലഹരി വസ്തുക്കളുമായിട്ടൊരു കപ്പൽ അവിടെയുള്ള അധികൃതരായ ആളുകൾ പിടികൂടിയത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് കണ്ണ് പെട്ട കാര്യമാണ്. നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടുപിടികൂടിയ കാര്യമാണ്. ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടാത്ത എത്ര ലഹരി ഇങ്ങോട്ട് ഒഴുകുന്നുണ്ടാകും, ക്യാമ്പസുകളിലെല്ലാം എത്ര ലഹരി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണക്കുകളെല്ലാം വളരെയധികം നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വളരെ അർത്ഥഗർഭമുള്ള ഒരു വാക്കുണ്ട്, വളരെ അർത്ഥവത്തായ ഒരു വാക്ക്. അള്ളാഹു റസൂല് പറയുന്ന അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം എന്ന് പറയുന്നത്, ഡ്രഗ്, ഇത്തരം കാര്യങ്ങൾ, ലഹരി എന്ന് പറയുന്നത്, മദ്യം എന്ന് പറയുന്നത് സർവ്വ തിന്മകളുടെയും മാതാവാണെന്ന്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ വളരെ സിൻസിയറായിട്ട് വളരെ ആത്മാർത്ഥമായിട്ടും ചിന്തിച്ചു നോക്കുക, നമ്മുടെ വീട്ടിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. അവൻ ലഹരി ഉപയോഗിക്കുന്നത്, അവൻ അതിന് അഡിക്ഷനാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ വീട്ടിൽ നിന്ന് ഈ ലഹരി വസ്തുക്കൾ വാങ്ങിക്കാനുള്ള പണം ആവശ്യപ്പെടും. വീട്ടുകാരോട് പല കാരണങ്ങളായിരിക്കും പറയുക. അപ്പോൾ ഈ പല കാരണങ്ങൾ പറയുമ്പോൾ അത് കളവായിരിക്കും പറയുന്നുണ്ടാവും. അപ്പോൾ എന്തായി, ഈ ലഹരി ഉപയോഗിച്ച് തുടങ്ങി അതിന് അഡിക്ഷൻ വന്ന ഈ കുട്ടി കളവ് എന്ന് പറയുന്നൊരു തിന്മ കൂടി അവിടെ പുതുതായി സ്റ്റാർട്ട് ചെയ്തു. ഇനി അവൻ ആ പണം കിട്ടിയില്ലെങ്കിൽ രക്ഷിതാക്കളുടെ നേരെ അവൻ കുതിര കയറും. അവൻ ആരാണോ, ആരോടാണോ പണം ആവശ്യപ്പെട്ടത്, അത് കൊടുത്തില്ലെങ്കിൽ അവൻ കുതിര കയറും. അപ്പോൾ എന്തായി, അവിടെ രക്ഷിതാക്കളോട് മാതാപിതാക്കളോട് കാണിക്കുന്ന അക്രമം, അതും വേറൊരു തിന്മയായി. ഇനി അവൻ പണം ആരും കൊടുത്തില്ല എങ്കിൽ അവൻ ആ പണം പതുക്കെ പോയി മോഷ്ടിക്കും. ആ മോഷണം എന്ന് പറയുന്ന പുതിയൊരു തിന്മ കൂടി അവിടെ തുന്നിച്ചേർക്കപ്പെട്ടു. ഇനി അവൻ ആ പണം അപഹരിക്കുന്നത്, പതുക്കെ മോഷ്ടിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവൻ അപമാനം സഹിക്കുക വയ്യാതെ ഒരുപക്ഷെ ആ കണ്ട ആളെ ചിലപ്പോൾ ആക്രമിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും, ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും. അപ്പം പുതിയ ഒരു കൊലപാതകം എന്ന് പറയുന്ന തിന്മയും കൂടി വന്നു. ഈ കൊലപാതകം പുറത്താവുമെന്ന് പേടിച്ചിട്ട് ഒരുപക്ഷെ അത് ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് അറിയാതിരിക്കാൻ വേണ്ടി അവൻ ചില പുതിയ തിന്മകൾ കാണിക്കും. ഇനി ഇത് പോയി പോയി പോയി അവൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച അബദ്ധങ്ങളും വീഴ്ചകളും അവനെ ഭയങ്കരമായ രീതിയിൽ കുറ്റബോധമുള്ളവനാക്കി പ്രയാസം സൃഷ്ടിക്കുന്നൊരവസ്ഥ വന്ന് അവൻ എന്നെ കുടുങ്ങിപ്പോയി എന്നുള്ളൊരു തോന്നലിൽ അവൻ തന്നെ സ്വന്തം ജീവിതം കൊണ്ടുപോയി എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കിലോ ഒരു തുണ്ടം കയറിലോ അല്ലെങ്കിൽ ഒരു ബ്ലേഡ് കൊണ്ടോ അവൻ്റെ ജീവിതം അവൻ തീർക്കും. എന്തുണ്ടായത് ഇവിടെ, എന്തുണ്ടായത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെയാണ് ഇസ്ലാം ഇടപെട്ടിട്ട് മനുഷ്യരോട് കൃത്യമായി പറയുന്നത്, മദ്യം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സർവ്വ തിന്മകളുടെയും മാതാവാണ്. വലാ തുൽക്കൂബി ഐദീക്കും ഇലത്തഹ്ലുക്ക, ഖുർആനിൻ്റെ രണ്ടാമത്തെ അധ്യായം അൽ ബക്ര സൂറത്തിൻ്റെ 195-ാമത്തെ വചനമാണ്. അള്ളാഹു താല പറയാണ്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് തള്ളിയിടാൻ പാടില്ല. ഒരു മനുഷ്യന് എങ്ങനെയൊക്കെ നാശം സംഭവിക്കാൻ കഴിയോ അങ്ങനെ മുഴുവൻ നാശം സംഭവിക്കുന്നുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പുകവലിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇത്തരം ലഹരി മദ്യപിക്കുന്ന ഒരാൾ, അത് ആ അളവ് എത്ര കുറച്ചായിക്കോട്ടെ കൂടുതലായിക്കോട്ടെ, അയാളയാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയോട് എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടൊന്ന് ചുംബിക്കുക, ഭാര്യയെ, മക്കളെങ്ങനെയാണൊന്ന് വാരി പുണർന്നിട്ട് മക്കൾക്കൊന്ന് ഉമ്മ കൊടുക്കുക. ഈ കുട്ടികൾ പറയില്ലേ, ഉപ്പച്ചിന് ബീഡി സ്മെല്ല് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ സിഗരറ്റ് സ്മെല്ല് ചെയ്യുന്നുണ്ട്, ഉപ്പച്ചിൻ്റെ അടുത്തേക്ക് ഞങ്ങളില്ല, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് ഈ മക്കൾ പറയില്ലേ, അതെത്രത്തോളം വലിയ ശിഥിലീകരണത്തിന് കാരണമാവും. ഈ ബാപ്പയും മക്കളും ഈ അച്ഛനും മക്കളും തമ്മിലുണ്ടാകേണ്ട ആ ബോണ്ട്, ആ ഒരു റിലേഷൻഷിപ്പിൽ വരെ വീഴ്ച സംഭവിക്കല്ലേ ചെയ്യുന്നത്. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകേണ്ട ആ റിലേഷൻഷിപ്പിൽ വരെ വീഴ്ചകൾ സംഭവിക്കല്ലേ. ലൈംഗികമായ ഉത്തേജനത്തിന് വലിയ രീതിയിൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ബാധിക്കുന്നുണ്ട്, ലൈംഗിക താല്പര്യങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്, ശീഘ്രസ്ഖലനം നടക്കാൻ ഇത് കാരണമാകുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അതേപോലെ തന്നെ മനുഷ്യൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസിനെ കാർന്ന് കാർന്ന് കാർന്ന് തിന്നാണ് ഈ ലഹരി വസ്തുക്കൾ. ഇതെല്ലാം നമുക്കറിയാം. പണ്ടൊരാൾ ചോദിച്ചു, ഈ നമ്മൾ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിനോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത്. ആരോ ചോദിച്ചതാണ്, ഈ പുകവലി, സിഗരറ്റ് പുകവലിയൊക്കെ ഹറാമാണെന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന്. അദ്ദേഹം പറഞ്ഞു കൊടുത്ത വളരെ രസകരമായ മറുപടി, അത് സിഗരറ്റിൻ്റെ ആ ഒരു എന്താ പറയുക, സിഗരറ്റിൻ്റെ ബോക്സുമ്മ തന്നെ, ആ പെട്ടിമ്മ തന്നെ ഉണ്ടല്ലോ അത് ഹറാമാണെന്നുള്ളത് എന്നാണ്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്നും കോഷ്യസ് ക്യാൻസർ എന്നൊക്കെ പറയുന്ന ആ കോഡ്സുകളൊക്കെ, അത് നമ്മൾ വളരെ ഇതിൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചെറിയ മക്കളിൽ പോലും ഇത്തരം ശീലങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്, യുവാക്കളത് വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ടൂറ് പോകുമ്പോഴും ക്യാമ്പസുകളിലൊക്കെ എന്ത് പരിപാടി നടന്നാലും ലഹരിയില്ലാത്ത പരിപാടികളില്ല. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ചില DJ പാർട്ടികളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നും. ഓരോ പാട്ടുകളിട്ടിട്ട് ആണും പെണ്ണും വേർതിരിവില്ലാതെ നിന്ന് ചാടിക്കൊണ്ടേയിരിക്കുകയാണ്, മണിക്കൂറുകൾ ചാടി ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനനുസരിച്ച്. ഇങ്ങനെ ചാടാനുള്ള ഒരു അവധി എങ്ങനെയാണ് കിട്ടുന്നത്? ഈ MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ, അതേപോലെ തന്നെ LSD പോലെയുള്ള സ്റ്റാമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. അതായത് അവൻ്റെ തലച്ചോറിൽ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് കഴിഞ്ഞാൽ, ആ ലഹരിയുടെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ ഭീമമായ അളവിൽ അപകടം സൃഷ്ടിക്കുന്നതാണ് എന്നൊക്കെ ഡോക്ടേഴ്സും മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഗൗരവം ഉണർത്തിയിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, അവിടെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ നാവിനും നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനൊക്കെ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിബറൽ ആശയങ്ങൾ ഫോളോ ചെയ്തു പോകുന്ന, ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ പേര് പ്രശ്നമുണ്ട്? അയാൾക്ക് ചിന്തിക്കുക, ആകെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഞാനിപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്? എനിക്ക് വലിക്കുക, എനിക്ക് കുടിക്കുക, ഈ ഒരു ലൈഫ്, ആകെ ഉള്ള ഈ ഒരു ജീവിതം മാക്സിമം അടിച്ചു പൊളിക്കുക, ഞാനെന്തിനാണ് ഈ അസുഖങ്ങളും ഈ സുഖങ്ങളും ഈ ആസ്വാദനങ്ങളൊക്കെ ഒഴിവാക്കുന്നത് എന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് എന്ത് തമ്മാടത്തത്തിലേക്കും പോവാം. പക്ഷേ മതം ഫോളോ ചെയ്യുന്ന, റിലീജൻ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിലും, അയാളുടെ മനസ്സ് അയാളോട് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അയാൾ ചിന്തിക്കാണ് പറ്റൂല, ഞാനിത് ചെയ്യാൻ പാടില്ല, കാരണം എന്നെ കാത്ത് എനിക്കൊരു പരലോകമുണ്ട്, എന്നെ ഞാൻ റബ്ബിൻ്റെ കോടതിയിൽ നിൽക്കേണ്ടി വരും, എനിക്ക് അള്ളാഹു തമ്മ ഈ ജീവിതം, ഈ ശരീരം, വാൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, ഇതെന്തിൽ ഉപയോഗപ്പെടുത്തി എന്ന് അള്ളാഹു താല നാളെ ചോദിക്കും. നിന്റെ ശരീരം നീ എന്തിൽ ഉപയോഗപ്പെടുത്തി? അപ്പോൾ ഈ ശരീരത്തെ ഞാൻ ഉപദ്രവിച്ചു, അക്രമിച്ചു എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? ഇല്ല. അള്ളാഹു താല പറയുന്നുണ്ട്, വലാ തഖ്തുലു അംഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ കൊല്ലാൻ പാടില്ല. 4-ാം അധ്യായം നിസാഇൻ്റെ 29-ാമത്തെ വചനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കും ഇപ്പം പണം ധൂർത്തടിക്കുന്ന പരിപാടിയാണിത്. എത്ര പണമാണ് ആളുകൾ ലഹരിക്ക് വേണ്ടി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നറിയോ? അവിടെ വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലിൻ്റെ 27-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, ولا ان المبذرين كانوا اخوان الشياطين وكان الشيطان على ربه كفورا തീർച്ചയായും ദൂർത്തടിക്കുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്, പിശാചാകട്ടെ അല്ലാഹുവിനോട് പ്രത്യക്ഷമായ ശത്രുവാണെന്ന്. ഇതൊക്കെ നമ്മൾ ഈ ആയത്തുകളൊക്കെ ഞാനിവിടെ ഉദ്ധരിച്ചു പോയത്, ഈ കണക്കുകളൊക്കെ ഇവിടെ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സംസാരം കേട്ടിട്ടെങ്കിലും നമുക്കൊരു തിരിച്ചറിവുണ്ടാവണം. ലഹരി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. നമ്മളുടെ ഫ്രണ്ട് സർക്കിളിൽ, സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരം ഉപയോഗങ്ങളായിട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ ഇതിൻ്റെ പേരിൽ ഉത്ബോധിപ്പിക്കാൻ, താക്കീത് കൊടുക്കാൻ, ഇതിൻ്റെ അപകടം പറഞ്ഞു കൊടുക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ച് അവർ ഈ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടും നമ്മളതിൻ്റെ കൂടെ ചിരിക്കുകയാണെങ്കിൽ, അതിൻ്റെ കൂടെ ആസ്വദിച്ച് കൊടുക്കുകയാണെങ്കിൽ, നമ്മളത് ചെയ്യുന്നില്ലെങ്കിലും നമ്മളതിൻ്റെ കൂടെ ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ, ഒരു കണക്കിന് നമ്മളത് ഉപയോഗിക്കുന്നവർക്ക് തുല്യമാണ്. കാരണം നമുക്കറിയാം അവൻ അവൻ്റെ ശരീരത്തെയും അവൻ്റെ ആയുസിനെയും ഇഞ്ചിഞ്ചായി കൊല്ലുകയെന്ന് അറിയാം. ഇതറിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചെടുത്തിട്ട് അവനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാം. എന്തൊരു അപകടമാണ് ഈ വിളിച്ചു വരുത്തുന്നത്, എന്തൊരു അക്രമമാണ് നമ്മൾ അവരോട് ഈ ചെയ്യണത്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ പറയുക, ഇത് ഉപയോഗിക്കരുത്. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടും ഈ പറയുന്ന സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഇൻവോൾവ്ഡ് ആണെങ്കിൽ നമ്മൾ ആ ഫ്രണ്ട് സർക്കിൾ ഉപേക്ഷിച്ചിട്ട് പോരുക, ഇല്ലെങ്കിൽ നമ്മൾ പോലും അതിലേക്ക് അറിയാതെ വഴുതി പോകുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവും. അപ്പോൾ അള്ളാഹു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ, അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവ്വലോക രക്ഷിതാവായ അള്ളാഹു അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ലഹരി തീർക്കുന്ന വിപത്തുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് സജാദ് ബിൻ അബ്ദുറസഖ് ആണ് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
8: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭാഗം രണ്ട്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്ത ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് ഒട്ടുമൽ, കൂടെ ടി കെ അഷ്റഫ്, ഡോക്ടർ നസീഫ് പി പി.
2: ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പിന്നെ എൻട്രി മാത്രമുള്ള സ്ഥലത്ത് നിന്ന് എക്സിറ്റ് ചെയ്തു ഒരാള്. പെട്ടെന്ന് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഹൃദയം ഇങ്ങോട്ട് പടച്ചു പോകും, കാരണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചെയ്യണമല്ലോ. അപ്പൊ ഒരു നല്ല ബോധവൽക്കരണം എന്ത് ചെയ്യണം, ഹൈവേ റോട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാൽനട യാത്രക്കാർക്കും വേണം കൊടുക്കുക. അത് കാൽനട യാത്രയിൽ ഉണ്ടാകാൻ പാടില്ല അതാണ്. പക്ഷെ അതുകൊണ്ട് നല്ല യാത്രക്കാർക്കും നല്ലത് നമ്മളെ മീഡിയകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട, പത്രങ്ങൾ മീഡിയകൾ ചാനലുകളൊക്കെ എന്ത് ചെയ്യണം, ശരിക്കും ഹൈവേയിൽ പാലിക്കേണ്ട, പൊതുജനം പാലിക്കേണ്ട മര്യാദകൾ പരസ്യമായിട്ട് തന്നെ എന്ത് ചെയ്യണം ശരിക്കും. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ പിന്നെ ഗതാഗത വകുപ്പ് ആ വിഷയം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലെങ്കിലും എന്ത് ചെയ്യണം ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ആ വണ്ടി പോയി മറിഞ്ഞ രൂപം കണ്ടില്ലേ, അപ്പോൾ അവിടെ കുറച്ച് ആൾക്കാർ എന്തായിരിക്കും അവസ്ഥ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ ഈ പൊതു പിന്നെ കാൽനട യാത്രക്കാർ, അത് പൊതുവേ സാധാരണ റൂട്ടിൽ തന്നെ കാൽനട യാത്രക്കാരുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സീബ്ര ലൈൻ ഉണ്ടല്ലോ അവിടെ മാത്രം ക്രോസ് ചെയ്യുന്നൊരവസ്ഥ ശരിക്കും ഉണ്ടാകണം. അതേപോലെ തന്നെ ഈ ദൃശ്യപരത കുറവാകുന്ന ആ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് കാൽനട യാത്രക്കാർക്ക് ഒരു ഓർമ്മ വേണം, ഇപ്പോൾ ഡ്രൈവർമാർക്ക് വല്ലാതെ കണ്ണു കാണൂല, അത് നടക്കുന്നവർക്ക് ഓർമ്മ വേണം. അത് രണ്ട് സമയമാണത്, ഒന്ന് വൈകുന്നേര സമയം, ഒന്ന് അതിരാവിലുള്ള സമയം. ഇതിൽ പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ആ സമയത്ത് ഈ പിന്നെ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഒട്ടും ശ്രദ്ധിക്കപ്പെടില്ല. അത് ഭയങ്കര ഈ അതിരാവിലെ ചില കുട്ടികളൊക്കെ എന്ത് ചെയ്യും മദ്രസക്ക് പോകലുണ്ട്. അപ്പോൾ അവരൊക്കെ പോകുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടികളുണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ ഒരു കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റോട്ടിൽ കൂടി നടക്കുക, പിന്നെ പിന്നെ കൊട ഒരു വലിയ പ്രശ്നമാണ്. അതിപ്പോൾ മഴക്കാലത്ത് കൊടയും ചൂടിങ്ങനെ നടക്കും, എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഒറ്റ ക്രോസ് ചെയ്യലാവും. ഈ കൊടൻ്റെ ഈ മറവുകൊണ്ട് എന്ത് ചെയ്യില്ല വണ്ടി വരുന്നത് കാണില്ല. അപ്പോൾ ശരിക്കും കുട എന്ത് ചെയ്യണം, പൊക്കി പിടിച്ചിട്ട് രണ്ട് ഭാഗത്തേക്ക് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ശരിക്കും ക്രോസ് ചെയ്ത് കണ്ട് പോരാൻ. അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ള റോഡ് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പരമാവധി നടത്തം ഫുട്പാത്തിലൂടെ ആക്കാൻ തന്നെ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഡ്രൈവർമാരും തന്നെ മഴക്കാലത്ത് വേഗത കുറക്കുക, അതേപോലെ തന്നെ ഓവർടേക്കിംഗ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വാഹനങ്ങളുടെ ഒരു ടയറിൻ്റെ ഗ്രിപ്പ്, അതിൻ്റെ വൈപ്പറ്, അതുപോലെ തന്നെ ബ്രേക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആകുമ്പോൾ പ്രത്യേകമായി അത് നിരീക്ഷിച്ച് അത് ഓക്കെ ആണെന്ന് എന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം. പിന്നെ ക്ഷീണിച്ചിരിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ ഉറക്കം വരുമ്പോഴും വണ്ടി ഓടിക്കാതിരിക്കുന്നൊരവസ്ഥ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഉണ്ടാകുക. പിന്നെ അധികൃതരും തന്നെ മഴ തോർന്ന് നിൽക്കുന്ന ഇടവേളകളിൽ പിന്നെ ഈ ബ്ലാക്ക് സ്പോട്ടുകളും കുഴികളും സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പ്രത്യേകം ആളുകൾക്ക് എടുത്ത് കാണിക്കാവുന്ന രീതിയിൽ അടയാളങ്ങളും സിമ്പലുകളും പിന്നെ സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്ന രൂപം എന്ത് ചെയ്യണം ശരിക്ക് ആ വിഷയത്തിൽ ഉണ്ടാകണം. അതിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക. പിന്നെ ഈ പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളുടെ ഈ ഫിറ്റ്നസ്, റൂട്ടിൻ്റെ പെർമിറ്റ്, മറ്റു കാര്യങ്ങൾ, അതിലൊക്കെ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകുക. പിന്നെ നിയമമുണ്ടായാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം എൻഫോഴ്സ്മെൻ്റ് ചെയ്യണം, അത് ശരിക്ക് പിന്നെ പാലിക്കണം, അത് നടക്കുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം. ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും.
3: നമ്മളെ പുതിയ ഹൈവേനെ സംബന്ധിച്ചിടത്തോളം ഡിവൈഡർ എന്നുള്ളത് വീതി കുറവാണ്. നമ്മൾ മൊത്തത്തിൽ മറ്റേ സ്ഥലം ഏറ്റെടുക്കൽ ചുരുക്കാൻ വേണ്ടിയിട്ട് ഡിവൈഡറിൻ്റെ സ്പേസാണ് കുറച്ചുള്ളത്. അതായത് ഗവേഷണങ്ങളൊക്കെ പറയുന്നത് ആ വൈറ്റും ബ്ലാക്കും എത്ര സമയം കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിലൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ഒരു ക്ഷീണം വരുന്നുള്ളതാണ്. ആ സീബ്രൻ്റെ പെയിൻ്റ് ഉണ്ടല്ലോ, അത് ഡിവൈഡറിന് കറുപ്പ് വെള്ളം അങ്ങനെ കൊടുത്തതുണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിൽ കൂടെ യാത്ര പോയി കഴിയുമ്പോൾ ആ കാഴ്ച തന്നെ ഒരു മയക്കത്തിലേക്കുള്ള സാധ്യതകളുണ്ടെന്നുള്ള പഠനവനുണ്ട്. കാര്യത്തിൽ ഈ ഇതിനൊക്കെ എന്താ വെച്ചാൽ ഓരോ സ്പോട്ടിലും തുടക്കത്തിൽ ഒരു സ്പോട്ടിൽ അടുത്ത് മറ്റേ ചെക്കിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ അടുത്ത സ്പോട്ടിൽ ഈ വണ്ടി എത്തുന്ന ടൈം എത്ര നോക്കിയിട്ട് അത് ബിഫോർ എത്തിക്കണി നിർത്തിയിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളവിടെ ആയിട്ടില്ലാന്നുള്ളൂ, നമ്മൾ ഈ മുഴുവൻ പൂർത്തിയാവാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥകളാണ്. എത്രയും പെട്ടെന്ന് അത് വരികയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യണം. ഇപ്പോൾ മുജീവാഴ്സ് സംബന്ധിച്ചിടത്തോളം നല്ല ബൈക്ക് യാത്രകനാണ്, ഗംഭീര ബൈക്കുമ്പോൾ പോകാറുള്ളത്. പൊതുവേ ബൈക്ക് അപകടങ്ങളാണ് കൂടുതൽ സംഭവിക്കുന്നത്. ബൈക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ റോഡിലൂടെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്?
4: അല്ല, ഇതിലിപ്പോൾ ഇതിന് അതിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്ത് വരേണ്ട സംഗതി, ഇപ്പം പിന്നെ ബൈക്കാണെങ്കിലും ബസ്സാണെങ്കിലും അല്ല കാറാണെങ്കിലും ഏത് വാഹനങ്ങളാണെങ്കിലും ശരിക്കും വിശ്വാസ്യം നൽകും. ഇസ്ലാമിക മത പ്രകാരം ഇപ്പോൾ ഈ അടുത്ത് ലജ്നത്ത് ദായിമിൻ്റെ ഒരു ഫത്വ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് വെച്ചാൽ ഈ ട്രാഫിക് ലംഘനം പാപമാണെന്നാണ്. അത് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതി കുറ്റം കിട്ടുന്ന ശിക്ഷ ലഭിക്കുന്ന ഒരു ലംഘനമാണ് ശരിക്കും ഒരു പാപമാണ് ഈ ട്രാഫിക് ലംഘനം എന്നുള്ള കൃത്യമായി ലജ്ജനദായ്മ വിശദീകരിക്കുന്നുണ്ട്. അതിന് കാരണം പറയുന്നുണ്ട്, ഒന്ന് പിന്നെ പൊതുജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ശരിക്കും ഈ ലംഘനം. അതുപോലെ തന്നെ നമ്മൾ പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം കൊണ്ടുവരുന്ന ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത നിയമങ്ങൾ പാലിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അത് ലംഘിച്ചു കഴിഞ്ഞാലും അതും കുറ്റമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ജീവൻ അപകടപ്പെടുത്തുക എന്നുള്ളത്, ഇപ്പോൾ ആത്മഹത്യ, അത് ശക്തമായ ശിക്ഷ ഈ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അശ്രദ്ധമായി ഡ്രൈവ് ചെയ്യുന്നത് ആത്മഹത്യയിലേക്കുള്ള ഒരു പ്രയാണമാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പാപമാണ്. ഇങ്ങനെ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ലജ്ജനദായ്മ പറയുന്നത്. അതുകൊണ്ട് ട്രാഫിക് ലംഘനം അത് ശക്തമായ പാപമാണ്, അതൊരിക്കലും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ അടുത്ത് വായിക്കേണ്ടേ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇസ്ലാമികരമായിട്ട് അങ്ങനത്തെ ഒരു തത്വമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗം ചലനം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ ഓരോ മാസം നടത്താറുണ്ട്. അത് മോട്ടോർ പിന്നെ ഡ്രൈവർമാരെ വെച്ചുകൊണ്ട് ശക്തമായി, ശരി, ഇവിടുത്തെ MVI MVD ഒക്കെ വന്നിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ ട്രാഫിക് നിയമം കാര്യങ്ങളൊക്കെ. അതൊരു ദൗത്യമായി ഏറ്റെടുക്കാനുള്ള കാരണം ഈ ഇസ്ലാമികരമായിട്ട്

0: അവരുടെ ലൈസൻസ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മിനുസമായ ഈ ഐസ് വീണിട്ട് മിനുസമായ പ്രതലത്തിൽ വാഹനം ഓടിച്ച് അത് നല്ല നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അയാൾക്ക് ലൈസൻസ് കൊടുക്കുന്നുള്ളൂ. ആ നിലക്ക് ശക്തമായ നിയമം ആ രൂപത്തിൽ പിന്നെ നടപ്പിലാക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ ഒരു മാറ്റം ഉണ്ടെന്ന് പറയുന്നത് ശരിക്കും നല്ല. നമ്മുടെ നാട്ടിലുള്ള മന്ത്രിമാരും അതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും വിദേശത്ത് പോകലുണ്ട്. ഈ വിദേശത്ത് പോയിട്ട് പല പദ്ധതികളും കണ്ട് ഇവിടെ കൊണ്ടുവരാനാണ് ശരിക്കും അവർ പോകുന്നത്. ഇപ്പോൾ അതിൽ എനിക്ക് ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഓർമ്മ വന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹത്തെക്കുറിച്ച് കെ എം റോയ് എന്ന് പറഞ്ഞ പത്രപ്രവർത്തകൻ എഴുതുന്നുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ പോയി. അമേരിക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തെ പ്രാങ്ക് ചെയ്യാൻ എന്ത് ചെയ്ത് ഇവർ തീരുമാനിച്ചു. അതായത് റൂമിൽ തന്നെ അടച്ചിടുക, പുറത്തിറങ്ങാതെ, എന്നിട്ട് ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ അമേരിക്കയിലാണെന്ന് പറയാം. ഇങ്ങനെ കുറേ മന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ ഇവർ പ്രാങ്ക് ചെയ്തിട്ട് ആ റൂമിൽ തന്നെ അടച്ചിടും. എന്നിട്ട് കാലാവധി കഴിഞ്ഞാൽ സാധുക്കൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്യും. പറയുമ്പോൾ എന്താണ്, ഞാൻ അമേരിക്കയിലാണെന്നാണ്. അപ്പോൾ സി എച്ചിനെ ആ രൂപത്തിൽ പൂട്ടിയിടാൻ വേണ്ടി തീരുമാനിച്ചു. അല്ല, സി എച്ച് രണ്ട് മൂന്ന് നാലും പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇവിടുന്ന് പുറത്ത് പോകാൻ ഒരു അവസരം കിട്ടാതെ കണ്ടപ്പോൾ ആ എഴുന്നേറ്റ് നാട് നന്നായി ഷൗട്ട് ചെയ്തിട്ട് ഞാൻ ജനങ്ങളുടെ ഈ കാശായിട്ട് വന്നത്, അവരുടെ സമ്പത്തായിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്, അവർക്ക് എന്തെങ്കിലും ഉപകാരമുള്ളത് കണ്ടെത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്നെ പുറത്ത് വിടണം എന്ന് പറഞ്ഞിട്ട് ശക്തമായൊരു ശകാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം പുറത്തു പോകണം. അങ്ങനെ പുറത്തു പോയതിന് ശേഷമാണ് അങ്ങനെ ആ പഠനത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ എറണാകുളത്തുള്ള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ആ യൂണിവേഴ്സിറ്റി വന്നത്. പിന്നെ അവരുടെ ഇതൊരു വലിയൊരു പാഠമാണ്. ഇതേപോലെ ഇപ്പം പല രംഗത്തുള്ള ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളും അതുപോലെ റോഡ് നിർമ്മാണം, ഇപ്പോൾ ഞാൻ പറഞ്ഞ നോർവേയിൽ പറഞ്ഞതിൽ അതിൽ വാഹനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, റോഡ് നിർമ്മാണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അത് നിർവഹിച്ചതിന് ശേഷമാണ് നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ നിയമം പാലിക്കാൻ ജനങ്ങൾ എന്ത് ചെയ്യാണ്, സന്നദ്ധരാകും, കാരണം എല്ലാം റെഡിയാണ്. അപ്പോൾ ആ ഒരു പിന്നെ ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നിയമം പാലിക്കും. ആ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഭരണകൂടം തയ്യാറായാൽ ഒരു പരിധിവരെ അതിനെ നിയന്ത്രിക്കാൻ പറ്റും.
1: ഓരോ അപകടങ്ങൾ കഴിഞ്ഞ് സാധാരണ നമ്മളൊക്കെ അപകട മരണങ്ങൾക്ക് കൂടുതൽ ആളുകളെത്തും, പിന്നെ ആ മരിച്ചു പക്ഷേ ആ കുടുംബത്തിനാണ് പിന്നീട് ആളുകളൊക്കെ പിരിഞ്ഞു പോയതിനും സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം തന്നെയാണ് സ്പോട്ട് ലൈൻ സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ അടുത്ത ആഴ്ച മറ്റു വിഷയങ്ങളുമായി കാണുകയാണ്. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
2: മാഷാല്ലാ, പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗം, അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്നതിൻ്റെ രണ്ടാം ഭാഗ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് മുജീബ് ഒട്ടുമൽ, കൂടെ ടി കെ അഷ്റഫ്, ഡോക്ടർ നസീഫ് പി പി.
3: പേരൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാ കുട്ടികൾക്കും എല്ലാ കഴിവുകളും ഇല്ല, നമ്മളും അങ്ങനാണ്. പക്ഷെ നമ്മൾ നമ്മുടെ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവരിൽ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. കഴിവുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, ആ സ്ട്രെങ്ത് വെച്ച് അവർക്ക് മുകളിലേക്ക് പോകാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ കഴിവില്ലെങ്കിൽ, എന്നാൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് അവർക്ക് പറ്റാവുന്ന പോലെ അവർ ചെയ്യട്ടെ.
4: മക്കളെ പരിപാലിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ചിന്തയിലൂടെ സൂചിപ്പിച്ചത്. മക്കളെന്നുള്ളത് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ, നമുക്ക് കഴിയാത്ത നേട്ടങ്ങൾ നേടാനുള്ളവരല്ല. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്. ആ കഴിവുകളാണ് അവരിൽ നിന്ന് എടുത്ത് അത് മനസ്സിലാക്കി അതിൽ അവരെ ഉപദേശിച്ച് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അതിൽ ഉന്നതിയിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് പഠിക്കുന്ന കാലത്ത് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതെനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ മകൻ ഡോക്ടറാകണം. അങ്ങനെ അവന് ഡോക്ടർ ഫീൽഡിനോടും മെഡിക്കൽ ഫീൽഡിനോടും തീരെ താല്പര്യമില്ലെങ്കിലും നിർബന്ധിച്ച് ലക്ഷങ്ങൾ മുടക്കി, ആയിരങ്ങൾ പതിനായിരങ്ങൾ മുടക്കി അവന് MBBSനും മറ്റും എൻട്രൻസിനും എല്ലാം ചേർത്ത് അവനെ ഹരാസ് ചെയ്യുന്ന, അവളെ ഹരാസ് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് പൊതുവെ സമൂഹത്തിലെല്ലാം കാണാറുള്ളത്. അപ്പം നമുക്ക് നേടാൻ കഴിയാത്തത് നേടുക എന്നുള്ളതല്ല മക്കളെന്നുള്ളത്. മക്കളെക്കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത്, അവർക്ക് ഓരോ കഴിവുകളും ഉണ്ടാകും, ആ കഴിവുകളാണ് നമ്മൾ പുറത്തെടുക്കേണ്ടത്. ഈ അടുത്ത് ഒരു ഉമ്മ പറഞ്ഞ ഒരു ഉമ്മ പങ്കുവെച്ച ഒരു അനുഭവം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാനുള്ളത്. ഒരു ഉമ്മ ഈ അടുത്ത് മകനെ കുറിച്ച് പറഞ്ഞു. ആ മകൻ പഠിക്കാൻ കുറച്ച് പിറകോട്ടാണ്. അപ്പോൾ മറ്റുള്ളവർ, കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം കുറച്ച് പഠനത്തിൽ മുൻപന്തിയിലുള്ളത് കൊണ്ട് അവർ എപ്പോഴും കുറ്റപ്പെടുത്തും, നിനക്കെന്താ പഠിച്ചാൽ, മൂത്താപ്പൻ്റെ മക്കൾ, ഇളാപ്പയുടെ മക്കൾ എല്ലാവരും പഠിച്ച് ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്, നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് വീട്ടുകാരല്ല കുടുംബക്കാർ നിരുത്സാഹപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഉമ്മ പറഞ്ഞു, അവൻ്റെ ഉമ്മയായ ഞാനും

0: അവൻ്റെ ഉപ്പയായ അവൻ്റെ ഉപ്പയും എത്രത്തോളം പഠിച്ചു, അവർക്ക് പഠനത്തോട് എത്രത്തോളം കഴിവുണ്ടെല്ലാം എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അതുപോലെ തന്നെയല്ല എൻ്റെ മകനും വരെയുള്ളൂ. എന്തായാലും ആ ഒരു ജീന് അവിടെ ഉണ്ടാവല്ലോ. അപ്പോൾ അവനെ അത്രേ കഴിയുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ അവനെ അത്രയും കമ്പൽ ചെയ്യണ്ട. അവനക്ക് അത്ര അവൻ്റെ മാക്സിമം എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവന് അതേ കഴിയുകയുള്ളൂ. അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
1: തീർച്ചയായും ഇവിടെ നമ്മൾ ധാർമ്മിക മൂല്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. അതിപ്പോൾ കുട്ടികളെ താല്പര്യമുണ്ടോ താല്പര്യമില്ലേ എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അവർക്ക് താല്പര്യമുള്ള ശൈലിയിൽ താല്പര്യമുള്ള സമയത്ത് ഏറ്റവും നന്നായി അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ധാർമ്മികമായ കാര്യങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ്. എന്നാൽ എല്ലാം അതേപോലെ അല്ലല്ലോ, അല്ലേ? അത് നിർബന്ധപൂർവ്വം പഠിക്കേണ്ടതല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നൊരു അനുഭവമുണ്ട്, നമ്മളെ ഒരു സുഹൃത്തിൻ്റെ മോനെ, ആൾക്ക് എൻജിനീയറിംഗ് ആണ് എൻട്രൻസിൽ കിട്ടിയത് ഫസ്റ്റ് ചാൻസിൽ. പക്ഷെ അവരെ പാരൻസ് ഒരിക്കലും അതിന് വില്ലിംഗ് അല്ല. അവരെ മൂത്ത മകൻ എൻജിനീയറാണ്, അപ്പോൾ ഇനി അടുത്ത മകനെ എൻജിനീയറാക്കണ്ട, മറിച്ച് ഡോക്ടർ ആക്കണം എന്നാണ് അവർ ആഗ്രഹിച്ചത്, പാരൻസ് ആഗ്രഹിച്ചത്. പക്ഷെ ഇവൻ ഒരിക്കലും ഓന് ജ്യേഷ്ഠൻ്റെ റൂട്ടിൽ പോകാനാണ് ഇഷ്ടം. അങ്ങനെ ഈ രക്ഷിതാക്കളുടെ താല്പര്യം ആ ഒരു റൂട്ടിലായതുകൊണ്ട് ഒരു തവണ കൂടി എൻട്രൻസിന് ശ്രമിച്ചു, അങ്ങനെ കിട്ടി. നമ്മളെ തൊട്ടടുത്തുള്ള ഒരു നല്ല ഏറ്റവും നല്ലൊരു സ്ഥലത്ത് തന്നെ കിട്ടി. ആൾ നല്ല ടാലൻറ്റഡാണ് ആ കുട്ടി. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്കും ഇയാൾക്കത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് വഴിയിൽ വെച്ച് നിൽക്കുകയാണ് ചെയ്തത്. ഏതായാലും ഈ ഒരു സമയത്ത് അള്ളാഹു ആ ഒരു രക്ഷിതാക്കൾക്ക് നല്ലൊരു തിരിച്ചറിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ ഈ കുട്ടിക്ക് ആ ഒരു സമയത്ത് അനുഭവിച്ചൊരു മാനസിക പ്രശ്നം, അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ അവിടെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയൊരു വിഷയമല്ല അത്. ഒരു ഒരാൾ MBBSന് കയറി കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഫൈൻ അടക്കേണ്ട ഒരു കാര്യമാണല്ലോ. ലക്ഷങ്ങൾ നമ്മൾ അങ്ങോട്ട് അടക്കണം ഇടയിൽ വെച്ചിട്ട് നിർത്തുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ രക്ഷിതാക്കൾ നല്ലതായി ശ്രദ്ധിക്കണം. മക്കളുടെ രുചി അനുസരിച്ച് അവർക്ക് മുജ്തബ പറഞ്ഞ പോലെ ഒരു നല്ലൊരു തിരിച്ചറിവാണ് ഓരോ രക്ഷിതാക്കൾക്കും ഈ ഒരു ചിന്തയിലൂടെ കിട്ടേണ്ടത്. എന്നാൽ നമ്മൾ ധാർമ്മികമായ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മക്കളുടെ താല്പര്യം ഉള്ള സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. മറ്റു കാര്യങ്ങളിൽ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുക വേണമെന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കേണ്ടത്.
2: പീസ് റേഡിയോ റിയാദു സാലിഹീൻ. സ്വഫുകൾ ചേർത്തവരോട് അള്ളാഹു ബന്ധം ചേർക്കും. നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 194-ാമത്തെ അധ്യായം ആദ്യ സ്വഫിൻ്റെ ശ്രേഷ്ഠതയും സ്വഫുകൾ ശരിപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യവുമെല്ലാം ഉണർത്തുന്ന അധ്യായത്തിൽ നിന്നുള്ള 191-ാമത്തെ ഹദീസ്. വഅനി ബിനി ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ أقيموا الصفوف وحاذوا بين المناكب وسدوا الخلل ولينوا بأيدي إخوانكم ولا تذروا فرجات للشيطان ومن وصل صفا وصله الله ومن قطع صفا قطعه الله رواه أبو داود بإسناد صحيح. സഹോദരങ്ങൾ, മഹാനായ സ്വഹാബി മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2630 ഹദീസുകൾ റിവായത്ത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യവും ഇപ്രകാരം ചെയ്തുവെന്ന് മനസ്സിലാക്കിയാൽ അതേപടി അത് അനുധാവനം ചെയ്യാൻ, അത് ഫോളോ ചെയ്യാൻ, അതിനെ പിന്തുടരുവാൻ താൽപ്പര്യം കാണിച്ചിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുത്തബിഉ സുന്ന, സുന്നത്തിനെ പിന്തുടരുന്ന ആൾ എന്ന ഒരു സ്ഥാനപ്പേര്, അതായത് അങ്ങനെയൊരു പേര് അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായിട്ടുള്ളത്. വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങൾ പോലും, അതായത് ഒരു വഴിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ സന്ദർഭത്തിൽ അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒന്നിരുന്നിട്ടുണ്ട് എന്നുള്ള അതത്ര വലിയ സുന്നത്തായിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന കാര്യമായിരിക്കണം എന്നില്ല. എന്നാൽ അങ്ങനെയുള്ള വിഷയങ്ങൾ പോലും അതിനെ പിന്തുടരാൻ താൽപ്പര്യം കാണിച്ചിരുന്നു എന്നത്. മഹാനായ ഖലീഫ, രണ്ടാം ഖലീഫ അമീർ ഉൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മകനാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിൻഹു. വിലപ്പെട്ട പല ഉപദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇബ്നു ഉമർ, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അഖീമുസ് സുഫൂഫ്, നിങ്ങൾ സൊഫുകൾ ശരിപ്പെടുത്തണം, നിങ്ങൾ സൊഫുകൾ നേരെയാക്കണം. വഹാദു ബൈനൽ മനാക്കിബ്, ചുമലുകൾ, ഷോൾഡറുകൾ പരസ്പരം ഒരേ വരിയിൽ വരുത്തുക. ഹാദു എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിലായിക്കൊണ്ട് നിൽക്കുക. വസുദ്ദുൽ ഖലൽ, സൊഫുകളിലെ വിടവുകൾ നിങ്ങൾ തീർക്കണം. അതുപോലെ തന്നെ വലീനൂബി ഐദി ഇഖ്വാനിക്കും, വലീനൂബി ഐദി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങളെ അവരെ അവരോട് സൊഫ് നിൽക്കുമ്പോൾ വളരെ മൃദുവായിക്കൊണ്ട്, നിങ്ങൾ വളരെ സോഫ്റ്റായിക്കൊണ്ട് അവരോട് സഹകരിക്കണം. ലാ തദറു ഫുറുജാത്തിൽ ഷൈത്വാൻ, പിശാചിന് വേണ്ടി നിങ്ങൾ വിടവുകൾ വിട്ടേക്കരുത്. മൻ വസല സൊഫൻ വസലഹുല്ലാ, ഏതൊരാൾ സൊഫ് പൂർത്തീകരിക്കുകയാണെങ്കിൽ അല്ലാഹു അവനെ തൻ്റെ കരുണയോടും അനുഗ്രഹത്തോടും കൂടി കൂട്ടിച്ചേർക്കുന്നതാണ്. ഒമൻ ഖതാ സൊഫൻ ഖതാഹുല്ലാ, ആരെങ്കിലും സൊഫുകൾ മുറിക്കുകയാണ് ചെയ്യുന്നത് എങ്കിൽ നിശ്ചയമായും അങ്ങനെ സൊഫ് വിച്ഛേദിക്കുന്നവർ അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ്റെ കരുണയിൽ നിന്ന് അവരെ അകറ്റുന്നതാണ്, അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതാണ് എന്നത് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, എല്ലാവരും ഒരേ വരിയിൽ, ഒരേ രൂപത്തിൽ, വരുന്ന രൂപത്തിൽ സൊഫുകൾ ശരിപ്പെടുത്തേണ്ടതുണ്ട്. മുന്നിലേക്കോ പിന്നിലേക്കോ തെറ്റി നിൽക്കാതെ കൃത്യമായി സൊഫുകൾ ശരിപ്പെടുത്തുക എന്നത് പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ചുമലുകൾ, ഷോൾഡറുകൾ ഒരേ വരിയിൽ വരുത്തുക, ഒരേ നിരയിൽ വരുന്ന രൂപത്തിലായിരിക്കണം അത് നിൽക്കേണ്ടത്. മുസ്ലിമീങ്ങളുടെ സമത്വത്തിൻ്റെ, ഐക്യത്തിൻ്റെ പ്രതീകമായിക്കൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. വസുദ്ദുൽ ഖലൽ, വിടവുകൾ, ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യണം. സൊഫിൽ ഒഴിഞ്ഞ സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ടത് നിറക്കണം. വെറുതെ അനാവശ്യമായി അകലങ്ങൾ പാലിക്കരുത്, ഒന്നിച്ചു നിൽക്കണം. വലീനൂബി ഐദി അഹ്വാനിക്ക്, നിങ്ങളുടെ സഹോദരന്മാർ കൈകൊണ്ട് സൂചന നൽകുമ്പോൾ അവരോട് സൗമ്യത, വളരെ സൗമ്യമായിക്കൊണ്ടാണ്, ദേഷ്യപ്പെടാതെ സഹകരിച്ചുകൊണ്ട്. അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഏകോദര സഹോദരങ്ങളായി വളരെ വിനയത്തോടെ, താഴ്മയോടുകൂടി, സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്ന രൂപത്തിലായിരിക്കണം നിങ്ങളങ്ങനെ ചെയ്യേണ്ടത്. അത് സഹോദരങ്ങളെ, അത് നമ്മളെ അറിയിക്കുന്നത്, നമ്മെ അറിയിക്കുന്ന ഒരു കാര്യം. പരസ്പരം ചേർന്ന് നിൽക്കുന്ന നമസ്കാരത്തിനു വേണ്ടി ചേർന്ന് നിൽക്കുന്ന സൊഫുകളാണോ, വിശ്വാസികളാണോ, സഹോദരങ്ങളാണോ എങ്കിൽ അവർക്കിടയിൽ സ്നേഹവും ഐക്യവും അല്ലാഹുൽ നിന്നുള്ള ബറക്കത്തും റഹമത്തും എല്ലാം ഉണ്ടാകും. വലാ തദറു ഫുറുജാത്തിൽ ഷൈത്വാൻ, പിശാചിനു വേണ്ടി വഴികൾ, വിടവുകൾ വിട്ടേക്കരുത്. സൊഫിൻ്റെ വിടവുകൾ ഷൈത്താൻ്റെ ഇടപെടലിനുള്ള പ്രതീകമാണ്, അതിനുള്ള അവസരമാണ് എന്നത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണം. സൊഫാര് ചേർക്കുന്നു, അവരുമായുള്ള ബന്ധം അല്ലാഹു സുബ്ഹാനഹു വതാല ചേർക്കും, അവരെ പരിഗണിക്കും. അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്ക് പ്രത്യേക സ്ഥാനം നൽകും. എന്നാൽ സൊഫുകളെ മുറിക്കുന്നവരാരാണോ അവരുമായുള്ള ബന്ധം മുറിക്കുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഗൗരവമായിക്കൊണ്ടാണ് ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി സൊഫുകൾക്കിടയിൽ വിടവില്ലാതിരിക്കാനും ചേർന്ന് നിൽക്കാനും ചുമലുകൾ ചേർന്ന് നിൽക്കുവാനും ഇങ്ങനെ അനാവശ്യമായി അകലങ്ങൾ വിട്ടുനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതെ പ്രത്യേകം അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം ലഭിക്കാൻ, അള്ളാഹു ബന്ധം ചേർക്കുന്നവരാവാൻ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ അഹ്കാമുകളും ആദാബുകളും പഠിപ്പിക്കുന്നിടത്ത് വളരെ ഗൗരവപൂർവ്വം ഉണർത്തിയിട്ടുള്ള ഒരു വിഷയമാണ്. അല്ലാമ നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം തന്റെ സിഫത്തു സലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന തക്ബീരി ഇല തസ്ലീം കഅന്നക തറാഹ എന്ന വിശ്വപ്രസിദ്ധമായ തന്റെ ഗ്രന്ഥമുണ്ട്. നമസ്കാരത്തിന്റെ രൂപം വിവരിക്കുന്ന തക്ബീർ മുതൽ സലാം പൂട്ടുന്നത് വരെ നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ നോക്കിക്കാണുന്നത് പോലെ ഓരോ ചലനങ്ങളും കൃത്യമായി തെളിവുകളുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതായ ആ ഗ്രന്ഥത്തിൽ ഈ ഒരു തസ്വീയത്തു സുഫൂഫിൻ്റെ നിർബന്ധമെന്നുള്ള അവസ്ഥയിലേക്ക് വരെ അധ്യായത്തിന് തലക്കെട്ട് നൽകിക്കൊണ്ട് ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ആ കാര്യങ്ങൾ ഹദീസുകൾ എടുത്തുകൊടുത്ത് വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങൾ, അതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ അറിയിക്കുന്നത്. അഖീമു സുഫൂഫ്, നിങ്ങളത് നേരെയാക്കുക. വഅദിലുഹ വഹാദു ബൈനൽ മനാകിബ്, ചുമലുകൾക്കിടയിൽ നിങ്ങൾ നേരെയാക്കുക. ഓരോരുത്തരുടെയും ചുമലുകൾ തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ ചുമലിനോട് ചേർത്ത് വെക്കുക. മങ്കിബ് എന്ന് പറഞ്ഞാൽ ഷോൾഡറാണ്, ആ ഷോൾഡറിങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുക എന്നത്. വസുദ്ദുൽ ഖലൽ സുദ്ദു അയ്യ ഫത്ഹത്തിം വ മസാഫത്തിം ബൈനൽ മുസല്ലീൻ, മുസല്ലി നമസ്കാരക്കാർക്കിടയിലുള്ള ആ ഗ്യാപ്പ്, ദൂരം, അത് തുറന്നിട്ടിരിക്കാതെ ഫില്ല് ചെയ്ത് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്നുള്ളത് സഹോദരന് ഉണ്ടാകാത്ത രൂപത്തിൽ. വലീനൂബി ഐദി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങളോട് ഏറ്റവും വളരെ സോഫ്റ്റായി സംസാരിക്കണം. അവരോടുള്ള സ്വഫുകൾ ശരിപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിലും ആ മസ്ജിദിലുമൊക്കെ മാത്രമല്ല പിശാചിനു വേണ്ടി നിങ്ങൾ ഗ്യാപ്പുകൾ വിട്ടേക്കരുത് എന്നതും ഉണർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ ഒരു വളരെ ഗൗരവമുള്ള കാര്യം സഹോദരങ്ങളെ, മൻ വസല സൊഫൻ വസലഹുല്ല, ആര് സൊഫ് ചേർത്തുവോ അവനെ അള്ളാഹു ചേർക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് അടുപ്പിക്കുന്നതാണ്, അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ്, അള്ളാഹു അവനോട് കരുണ ചെരിയുന്നതാണ്. അവിടെ വസൽ എന്താണ്? ചേർക്കലാണ്, രണ്ടെണ്ണം. അതായത് സൊഫുകൾക്കിടയിൽ അടുത്ത് നിൽക്കുക എന്നുള്ളത്, മുറിക്കുന്നതിൻ്റെ വിപരീതമാണെന്ത്? ചേർക്കുക എന്നുള്ളത്. ഒമൻ ഖത്ത സൊഫൻ, സൊഫ് മുറിക്കുക എന്ന് പറഞ്ഞാൽ സൊഫ് മുറിക്കാൻ ഒരാൾ കാരണക്കാരായി, അടുത്ത് നിൽക്കുന്ന ആൾ കാല് തന്നോട് ചേർത്ത് വെച്ചിട്ടും ചുമല് തന്നോട് ചേർത്ത് വെച്ചിട്ടും അതിൽ നിന്ന് പിശാചിൻ്റെ പ്രവർത്തനം എന്നുള്ള നിരക്കതിൽ നിന്ന് ദൂരെയായിക്കൊണ്ട് അഹങ്കാരം കാണിച്ച് അത് മുറിക്കുകയാണെങ്കിൽ അവന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ റഹ്മത്തിൽ നിന്ന് ദൂരെയാക്കും. അതാണ്. അപ്പോൾ സഹോദരങ്ങളെ, വൽ വസ്ലു വൽ ഖത്അ് സിഫതാനി ഫിഅലിയതാനി സാബിതതാനി ലില്ലാഹി തആല ബിസുന്നതി സ്വഹീഹ. ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് കാണാം, ഇവിടെ വസലും ഖത്അും ചേർക്കലും മുറിക്കലും അള്ളാഹു ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സ്വഹീഹായ സുന്നത്തിൽ സ്ഥിരപ്പെട്ടതായ ഒരു കാര്യമാണ്. അത് അള്ളാഹുവിൻ്റെ കമാലിയത്തിനോട് യോജിക്കുന്ന, പൂർണ്ണമായ യോജിക്കുന്ന അർത്ഥത്തിൽ ആ രൂപത്തിലുണ്ടാക്കും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതും അള്ളാഹുവിൻ്റെ ബന്ധം ചേർക്കുന്നതും ആ രൂപത്തിൽ പല ഹദീസുകളിലും അപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. കുടുംബ ബന്ധം ചേർക്കുന്ന ആൾ അവരോടുള്ള ബന്ധം അള്ളാഹു സുബ്ഹാനഹു വതആല ചേർക്കുന്നതാണ്. ഇങ്ങനെ തുടങ്ങി പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് ഹദീസുകളിൽ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ സൊഫുകൾ ചേർക്കുവാൻ വേണ്ടി, അത് നിങ്ങൾ നേരെയാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം, അത് കാത്തു സൂക്ഷിക്കണം, അത് മുറിക്കുന്നതിന് നിങ്ങൾ ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട്. അതേപോലെ വൽഹദർ മിൻ വിജാജിഹ, ക്രമം തെറ്റിക്കൊണ്ട് വളവുള്ള ഒരവസ്ഥയിൽ ഒക്കെ സൊഫുകൾ നിൽക്കുന്നത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾക്ക് നാം കാണേണ്ടതുണ്ട്. സൊഫുകൾ ശരിപ്പെടുത്തിയതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം ആരംഭിച്ചിരുന്നത് എന്നതും നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ പ്രാധാന്യമാണ് ഉണർത്തുന്നത്. ഓരോ ഹദീസുകൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുക. അള്ളാഹു സുബ്ഹാനഹു വതആലയുമായുള്ള ബന്ധം അത് വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും അള്ളാഹു നമ്മോടുള്ള ബന്ധം ചേർക്കുവാനും നമ്മളെ ഇഷ്ടപ്പെടുവാനും എല്ലാം കാരണമാകുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതായ ഇത്തരത്തിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരും നിസ്സാരമായി കാണുന്നതായ വിഷയങ്ങളെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അതിനെ നിലനിർത്തുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കുന്നവരാരോ അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള കരുണയുണ്ടാകും, അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും, അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ നിരക്കുമുള്ള ബറക്കത്തും ഖൈറും ഉണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്തുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന, ഹദീസുകളെ അത് മനസ്സിലാക്കുന്ന അതേ രൂപത്തിൽ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
2: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദു സ്വാലിഹീൻ. സൊഫുകൾ ചേർത്തവരോട് അള്ളാഹു ബന്ധം ചേർക്കും. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
0: പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമുക്ക് കാണുക, ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൽ പ്രവാചകന്റെ പള്ളിയിലെ ബാങ്കുകാരനായ ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് അന്ധനായ ആ സ്വഹാബി ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പ്രയാസമുണ്ട്, എന്തെങ്കിലും ഉതിറുണ്ടോ, ഒഴുകഴിവുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉതിർ നൽകുകയാണ്, എന്നാൽ നീ വരണ്ട എന്ന് പറയുകയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വിളിക്കുകയും അൽ സമയത്ത് നിദ, നീ ബാങ്ക് കേൾക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതെ, ഞാൻ ബാങ്ക് കേൾക്കാം, എന്നാൽ നീ പള്ളിയിലേക്ക് വരണമെന്ന് പറഞ്ഞു. ആ സ്വഹാബി പിന്നെ പള്ളിയിലേക്ക് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാറുണ്ട്. നമുക്കെന്താണ് അവിടെ എക്സ്ക്യൂസ് എന്നൊരു വലിയ ചോദ്യമാണ്.
4: അതെ, കണ്ണു കാണാത്ത ഒരു സ്വഹാബിക്ക് പോലും, അതും ഈ രാത്രിയിൽ പോകുന്ന വഴിയിൽ വിഷജീവികളുണ്ട്, ഒരുപാട് ദൂരെയാണ് അദ്ദേഹത്തിന്റെ വീട്, മരുഭൂമിയാണ് എന്നെല്ലാം പറഞ്ഞിട്ടും പ്രവാചകൻ ഒരു ഒഴികഴിവും കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ സബിഹി നമസ്കാരത്തിന്റെ പ്രാധാന്യമാണ് അവിടെ വരച്ചു കാണിക്കപ്പെടുന്നത് ചരിത്രത്തിൽ.
0: തീർച്ചയായിട്ടും. എന്നാൽ നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളില്ലേ ഈ മേഖലയിൽ, നമുക്കെന്താണ് ഒരു എക്സ്ക്യൂസ് ആയിട്ടുള്ളത്? നമുക്ക് റബ്ബ് എത്രയോ അനുഗ്രഹങ്ങൾ നൽകി, ആരോഗ്യം നൽകി, വാഹനം നൽകി, പള്ളിയിൽ പോകാൻ വാഹനമുള്ളവരുണ്ട്. അതല്ല, ഇന്ന് ഇരുട്ടത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ഫ്ലാഷ് ലൈറ്റ്, ടോർച്ച് പോലുള്ള എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം റബ്ബ് നൽകിയിട്ടും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാൻ, അതല്ലെങ്കിൽ മറ്റു ഇബാദത്തുകളിൽ മുഴുകാൻ നമുക്കുള്ള എക്സ്ക്യൂസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ചോദിക്കേണ്ട, ഞാനടക്കം നമ്മളെല്ലാവരും നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇബാദത്തുകൾ മുന്നേറുകയും അതുപോലെ തന്നെ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുകയും റബ്ബിനോട് എന്നും ശുക്റുള്ള ഒരു അടിമയായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലിന് നീര് കെട്ടി നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, റസൂലെ, മുൻകഴിഞ്ഞ പാപവും വരാനിരിക്കുന്ന പാപവും അങ്ങേക്ക് പുറത്തു തന്നു, പിന്നെ എന്തിയാണ് റസൂലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നമസ്കരിക്കുന്നത്? ആയിഷ, നന്ദിയുള്ള ഒരു അടിമയാവണ്ടേ ഞാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. നമുക്ക് കാണാൻ സാധിക്കും, അപ്പം നന്ദിയുള്ള ഒരു അടിമയായി പ്രയാസപ്പെട്ടുകൊണ്ടാണെങ്കിലും റബ്ബിനെ സ്തുതി ശുക്ർ ചെയ്തുകൊണ്ട് റബ്ബിൻ്റെ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് നമ്മൾ മുന്നേറണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
4: അതുമാത്രമല്ല, സുബഹിയുടെ ഒരു പ്രാധാന്യം പറയുന്നെടുത്ത് സുബഹി നമസ്കരിച്ചവർക്ക് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചതിൻ്റെ പോലെയുള്ള പ്രതിഫലം ലഭിക്കും. അങ്ങനെ ഒരുപാട് ഗുണകാംക്ഷ നിറഞ്ഞ, അല്ലെങ്കിൽ എന്നും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ, ആ ദിവസം മുഴുവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും സുബഹി ജമാഅത്തായിട്ട് നമസ്കരിച്ച വ്യക്തി എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഹദീസിലൂടെ.
0: തീർച്ചയായിട്ടും, അത് ആ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു പ്രതിഫലേച്ഛയോട് കൂടി എനിക്ക് ഈ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത ആളുകൾക്കായിരിക്കും ആ പ്രതിഫലം കൂടുതൽ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം പ്രതിഫലങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെക്കുകയും അതിനോടനുസരിച്ച് ചെയ്യുകയും ചെയ്യണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.

0: അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി സഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അലിജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലാണ് നാമുള്ളത്. മതപരമായ കാര്യങ്ങളിൽ സംശയം വെച്ച് പുലർത്തി അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട അവസ്ഥയിൽ കാര്യങ്ങളൊന്നും വ്യക്തമായി പ്രമാണബദ്ധമല്ലാത്ത ആരാധനകളും വിശ്വാസങ്ങളുമായി പരലോകത്ത് ചെന്നാൽ നമുക്കറിയാം കാലാകാലം കത്തിയെരിയുന്ന നരകത്തിൽ കിടക്കേണ്ട അവസ്ഥയാണ്. ഈ കാര്യങ്ങളെല്ലാം നാം ചെറുപ്പം മുതലേ പഠിച്ചു വരുന്നതാണ്. എന്നാൽ ഭൗതികമായ പല കാരണങ്ങളും നാം അന്വേഷിച്ച് അറിയാത്തത് ചോദിച്ച് മനസ്സിലാക്കി നാം തിരുത്താറുണ്ട്. ആ ഒരു ജാഗ്രത മതപരമായ വിഷയത്തിലും നാം കാണിക്കുന്നത് നമ്മുടെ മരണമില്ലാത്ത പരലോകത്തെ ശാശ്വത സ്വർഗത്തിലേക്കുള്ള പ്രവേശനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിനുവേണ്ടി പീസ് റേഡിയോ ഒരുക്കിയ ഒരു സംവിധാനമാണ് അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാം. ശ്രോതാക്കളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിച്ച് പ്രമാണബദ്ധമായി പരിഹാരം കാണുന്നതിനുള്ള ഒരു സംവിധാനമാണിത്. ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. ഇന്ന് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായി മറുപടി നൽകാൻ നമ്മോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിലുള്ളത് ബഹുമാന്യനായ ഫൈസൽ മദീനിയാണ്. അദ്ദേഹത്തെ പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ധാരാളം ചോദ്യങ്ങൾ ഫീഡ്ബാക്ക് വഴി വന്നതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ആരംഭിക്കാം. ഇമാമിൻ്റെ നേരെ പിറകിൽ നിൽക്കുന്ന മഅ്മൂം ഇമാം സൂറത്ത് ഓതുമ്പോൾ തെറ്റ് സംഭവിച്ചാൽ തിരുത്താൻ വേണ്ടി ഇമാമിൻ്റെ കൂടെ പതുക്കെ ഇമാം ഓതുന്ന സൂറത്ത് പാരായണം ചെയ്യാമോ എന്നാണ് ഒരു ശ്രോതാവ് എഴുതി ചോദിക്കുന്നത്.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. റബ്ബി ശ്റഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സാധാരണഗതിയിൽ വിശുദ്ധ ഖുർആൻ ഇമാമു ഓതുന്ന സന്ദർഭത്തിൽ ബാക്കിലിരിക്കുന്ന മഅ്മൂമികളെ സംബന്ധിച്ചിടത്തോളം അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന. ഫൈദ ഖുരി അൽ ഖുർആൻ ഫസ്തമി ഉലഹു ഫൻസിത്തു ലഹു. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതി കേട്ട് കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും അത് പിന്നെ അത് മനസ്സിലാക്കി ഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൽപ്പന. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇമാമിനെ പിന്തുടരുമ്പോൾ ഇമാമ് ഖുർആൻ പാരായണം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് കേൾക്കുക എന്നതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഒരാൾ പിന്നെ ഇമാമ് ഓതുന്ന സന്ദർഭത്തിൽ ഇമാമിന് തെറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇമാമിൻ്റെ കൂടെ ഇങ്ങനെ ഓതിപ്പോവുക എന്നൊരു രീതി പ്രാമാണികമായി എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇപ്പം നമുക്ക് ഹിഫുള്ളൊക്കെ ഉള്ള ഒരാളാണ് എങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ നമ്മുടെ ആ ഒരു ശ്രദ്ധ ഇങ്ങനെ കൊണ്ടുപോകാം. നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമാമിനെ അബദ്ധം പറ്റി തിരുത്താൻ പറ്റും. അപ്പം ഇമാം ഇങ്ങനെ ഓതുന്ന സമയത്ത് ആ ഓതുന്ന ആയത്തുകൾ അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ ശ്രദ്ധയോടുകൂടി സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ ആ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താൻ ഒരാൾക്ക്
0: മനസ്സുകൊണ്ട്
1: നമുക്കതിനെ പിന്തുടർന്ന് പോകാം. എന്നാൽ ഓതുക എന്നുള്ളത് ഇല്ല, അത് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. പ്രാമാണങ്ങൾ സ്ഥിരപ്പെടും. ചില പണ്ഡിതന്മാർ അത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാമാണികമായതിന് രേഖകളൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഓതുക എന്നുള്ളത് ഒരു ശരിയായ രീതിയല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: ഞാൻ സ്ഥിരമായി ജമാഅത്തിന് പോകുന്ന നിസ്കാരം പോകുന്ന പള്ളിയിൽ നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന ഉള്ള പള്ളിയാണ്. അത് ശരിയല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ സ്വന്തമായി പ്രാർത്ഥിക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ പതിയെ ചുണ്ടനക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഖുർആനിൽ വന്ന പ്രാർത്ഥനയിൽ അറിയാവുന്നത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനസ്സുകൊണ്ടാണ് പ്രാർത്ഥിക്കാറ്. എൻ്റെ ഈ രീതി ശരിയാണോ, ശരിയല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
1: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തൊരു കാര്യം, ഒരു ബിദ്അത്തായ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അത്തരം പള്ളിയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിച്ചേട്ടത്. അപ്പോൾ ആ പള്ളിയിൽ അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി നമുക്കറിയുമെങ്കിൽ ആ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകേണ്ട, വേറെ പള്ളികളിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ജമാഅത്തിൽ പങ്കെടുക്കുക. കാരണം വ്യക്തമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കൂട്ടപ്രാർത്ഥന എന്ന് പറയുന്ന സംവിധാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത് നിസ്കാരം കഴിഞ്ഞാൽ ദിക്റുകളാണ്. ആ ദിക്രുകൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവിടുന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ളതാണ്. ഒരാൾ ഇമാം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർ ആമ്യം പറയുക എന്നുള്ള രീതി നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു രീതി, ഒരു
0: ചരിത്രം,
1: സ്വഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. പൂർവികരായ ആളുകളിൽ നിന്നൊന്നും അങ്ങനെ ഒരു രീതി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതി ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് മതത്തിലില്ലാത്തൊരു കാര്യം പുതുതായിട്ട് ഉണ്ടാക്കണം. അത്തരം ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നീട് നമ്മൾ ആ ഒരു സംരംഭത്തിന് സഹകരിക്കാൻ പാടില്ല. അവിടെ പോകേണ്ട കാര്യമില്ല, വേറെ സ്ഥലത്ത് നിസ്കരിക്കാൻ വേറെ പള്ളികളുണ്ടാകും, അത്തരം പള്ളികളിലേക്ക് പോവാം. ഇനി ഒരാൾ അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ പിന്നിൽ നമസ്കരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെ നമസ്കാരം നടക്കുന്നുണ്ട്, പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ ഒരു സംഭവത്തിൻ്റെ കീഴിലാണ് ഞാൻ നമസ്കരിച്ചത് എങ്കിൽ അയാളുടെ നമസ്കാരം എന്താണ്? സ്വഹീഹാണ്. നമസ്കാരം ബാത്തിലല്ല. കാരണം ബറായാലും ഫാജറായാലും അവൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച് കഴിഞ്ഞാൽ നമസ്കാരം സ്വഹീഹാണ് എന്നതാണ് അഹ്ലു സുന്നയുടെ അഖീദ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നമസ്കാരം സ്വഹീഹാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളതിന് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ആ പള്ളിയിൽ പോയി അവിടെ നിന്ന് നമസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൗനാനുവാദത്തോടു കൂടി അവിടെ എങ്ങനെ മിണ്ടാതിരുന്നാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി അവിടെ വരും എന്നുള്ളത് കൊണ്ട് അത് ആ ഒരു തെറ്റിനെ അത് വെച്ചിട്ട് ചില ആളുകൾ മുതലെടുക്കുകയും ആ രൂപത്തിൽ ചൂഷണം ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്.
0: പക്ഷേ ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യം നമസ്കാരത്തിലേക്കല്ല. അദ്ദേഹം പറയുന്നത് നമസ്കാര ശേഷം ഈ പള്ളിയിലെ ഇമാമ് കൂട്ടപ്രാർത്ഥന നടത്തുകയും അവിടെ കൂടിയ ആളുകൾ ആമീൻ പറയുകയും ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അറിയാം ഇത് പ്രവാചക ചര്യയല്ല എന്ന്. അദ്ദേഹം മാറിയിരുന്നു കൊണ്ട് പതിയെ ഖുർആനിൽ വന്ന പ്രാർത്ഥനകളും മറ്റും സ്വന്തം ചെയ്യാറാണ് പതിവ്. അതിനെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്.
1: അങ്ങനെ ആകുമ്പോൾ അദ്ദേഹം ഒന്നുകിൽ എന്ത് ചെയ്യുക, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. കാരണം അവിടെ തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ സ്വന്തം ചൊല്ലുകയാണെങ്കിലും ഒരു പക്ഷേ കാണുന്ന ആളുകൾ എന്ത് ചെയ്യും, അതുകൊണ്ട് അയാളത് സപ്പോർട്ട് ചെയ്യാണ് എന്നുള്ള നിലയ്ക്ക് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യമുണ്ട്. ഒരു തെറ്റായ കാര്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും അതിൽ നിന്ന് വിട്ടിക്കാണ് വേണ്ടത്.
0: ആ ശബ്ദത്തിൻ്റെ ശല്യമില്ലാത്ത
1: പുറത്തെവിടെയെങ്കിലും പോയിട്ട് പള്ളിയുടെ പുറത്തോ മറ്റു പുറത്തെവിടെയെങ്കിലും പോയിരുന്നിട്ട് ദിക്രുകളും മറ്റും ചെല്ലുക. ഇനിയിപ്പോൾ അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ വാഹനത്തിൽ ഇരുന്നിട്ടോ പോരുന്ന സമയത്തോ ഒക്കെ അത് ചെല്ലാവുന്നതാണ്. അപ്പം അത് വിദഗ്ധത്താണെന്ന് അറിഞ്ഞുകൊണ്ടൊരിക്കലും അവിടെ ഇരിക്കാൻ പാടില്ല, അതിനോട് സഹകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിച്ച് പരിഹാരം കാണാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ബിസ്മില്ലാഹി വലജന, ബിസ്മില്ലാഹി ഖറജന, വ അലാ റബ്ബിനാ തവക്കൽന എന്ന പ്രാർത്ഥന സഹീഹായ രൂപത്തിൽ ഹദീസിൽ വന്നതാണോ എന്നാണ് ചോദ്യം.
1: ഈ ഹദീസ് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതിന് ശേഷം സക്കത്ത് അൻഹു എന്നാണ്. അബൂദാവൂദ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം മുഹദ്ദിസീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത് ഇമാം അബൂദാവൂദ് ഹദീസ് ഉദ്ധരിച്ചിട്ട് അതിനെ സുക്കൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ, മൗനം പാലിച്ചു കഴിഞ്ഞാൽ, ലാ ബഅസ ബിഹി, ആ ഹദീസ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ആ ഹദീസ് സ്വഹീഹ ഹസൻ എന്ന പദവിയിലാണുള്ളത്, അത് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. എന്നാലും ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഹദീസ് സ്വീകരിക്കാം, അതുകൊണ്ട് അമല് ചെയ്യാം, അത് സ്വീകാര്യമായ ഹസനിൻ്റെ പദവിയിൽ ഹദീസ് വരുന്ന ഒരു ഹദീസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലിയാൽ അത് അനുവദനീയമാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്, സ്വീകാര്യമായ ഹദീസിലുള്ളത് തന്നെയാണ് എന്നാണ് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അഅലം.
0: ഒരു പ്രവാസി സുഹൃത്തിൻ്റെതാണ് ചോദ്യം. അദ്ദേഹം വിദേശത്ത് പോയി ഹറമിലും മറ്റുമൊക്കെ ചെന്ന് നമസ്കാരത്തിൽ ഇമാമിൻ്റെ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് സ്തഖീമു ലാ തജ്അലൂൽ ഫുർജാത്തി ശൈത്താൻ എന്നൊക്കെ കേട്ട് മനസ്സിലാക്കി വളരെ സ്വഫുകൃത്യമായി നിന്ന് ശീലിച്ച് അദ്ദേഹം നാട്ടിൽ വന്ന യാത്രക്കിടയിൽ പലപ്പോഴും പല പള്ളികളിലും കയറിയാൽ ഭൂരിഭാഗം പള്ളികളിലും സംഘടകരെന്ന് പറയട്ടെ, വളരെ പ്രത്യേകിച്ച് സമസ്ത വിഭാഗത്തിൻ്റെ പള്ളിയിൽ കയറുമ്പോൾ ആളുകൾ വളരെ ദൂരത്ത് മാറി മാറി നിൽക്കുകയും അഥവാ കാൽമടമ്പും ചുമലും ഹദീസിൽ പറഞ്ഞ പോലെ ചേർന്ന് നിന്നാൽ അവർ കാല് വലിക്കുകയും മറ്റു പല പള്ളികളൊക്കെ ചെന്നാൽ അത്രയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ കാണുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബിൻ്റെ ആളുകൾ എന്ന് പറയുന്ന ഈ ഗണത്തിൽപ്പെട്ടവർ ഷാഫി മദ്ഹബിൽ ഏതെങ്കിലും കിതാബുകളിൽ അദ്ദേഹത്തിനോട് ഇങ്ങനെ അകന്നു നിൽക്കണമെന്ന പല അഭിപ്രായങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹത്തിൻ്റെ സംശയം.
1: ഒരു മദ്ഹബിലും അങ്ങനെ പറയുന്നില്ല, അകന്ന് നിൽക്കണം എന്നൊരിക്കലും പറയുന്നില്ല. ഏത് മദ്ഹബിലും, ഷാഫി മദ്ഹബിലായാലും മറ്റേത് മദ്ഹബിലും, നമ്മൾ നമസ്കാരത്തിൻ്റെ സമയത്ത് അകന്ന് നിൽക്കണം എന്ന് എവിടെയും പറയുന്നില്ല. കാരണം വ്യക്തമായ ഹദീസ് ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. പിന്നെ സുദ്ദുൽ ഫുറുജ്, പിന്നെ നിങ്ങളുടെ വിടവുകൾ നിങ്ങൾ അടക്കണം. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇബിലീസ് എന്ത് ചെയ്യും, ഇറങ്ങിപ്പോകും പള്ളിയിൽ നിന്നാണ്. പിന്നെ നിസ്കാരം ആരംഭിക്കുമ്പോൾ ഇബിലീസ് രണ്ടാമത് പള്ളിക്ക് വരും, എന്നിട്ട് എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ പിശാച് കയറി നിൽക്കും, എന്നിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളുടെ ഉതുക്കുറുക്കഥ ഉതുക്കുറുക്കഥ ഉതുക്കുറുക്കഥ എന്നൊക്കെ പറയും. അതിന് വിശ്വാസം പറയുന്നത് അവൻ നമസ്കരിച്ചത് മൂന്നാണോ നാലാണോ എന്ന് അവനെ മറപ്പിച്ച് കളയും. അപ്പോൾ നമ്മുടെ നമസ്കാരത്തിൻ്റെ ഹുഷു ഭക്തി നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാന കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് പ്രകാരം സൊഫിൽ വിടവ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ
0: പറയുന്നത്,
1: ഒലക്കദാം ചുമലുകളും അതുപോലെ തന്നെ പാദം ചേർത്ത് വെക്കുക. അവിടെ ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ലാ തദഅ ഫുർജാതിൽ ശൈത്താൻ, പിശാച്ചിന് നിങ്ങളൊരിടം കൊടുക്കരുത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ ഇടം പിശാച്ചിന് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ പിശാച്ച് ഇടപെടും, നമ്മുടെ ഖുശൂനെ നഷ്ടപ്പെടുത്തും, നമ്മുടെ നമസ്കാരത്തിൻ്റെ പ്രതിഫലത്തെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സൊഫ് ചേർക്കുന്ന നിൽക്കുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്, അതിൻ്റെ എന്താണ് നിസ്കാരത്തിൻ തന്നെ പെട്ടതാണ് എന്നൊക്കെ ഹദീസുകൾ ഉണ്ടെങ്കിലും ഇങ്ങനൊരു പ്രശ്നം അവിടെ സീരിയസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ തെക്കുവെ അല്ലെങ്കിൽ ഖുശൂവിനത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പാലിക്കാനേ വേണം. അത് ഇവിടെ സൗദി അറേബ്യയിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലൊക്കെ അത് പ്രത്യേക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫുകൾക്കിടയിലൂടെ നടന്നിട്ട് ആ വിടവുകൾ നികത്തിയിരുന്നു എന്നാണ്. പൂമ്പറുള്ളതിൻ്റെ ഒക്കെ ഒരു വടിയെടുത്ത് ഇറങ്ങുമായിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും, സൊഫ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടത് ക്ലിയർ ചെയ്തിട്ട് നിസ്കാരം ആരംഭിക്കുള്ളൂ. ഇവിടെ ആ കാര്യത്തിൽ വലിയ അലംഭാവം നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമസ്കാരത്തിൽ പല ആളുകൾക്കും ഭക്തി കിട്ടാറില്ല, ഹുഷൂ കിട്ടാറില്ല. നിസ്കരിക്കും, പക്ഷെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് വേറെ എവിടെയോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമസ്കാരത്തിലെ ഹുഷൂ നിലനിൽക്കാൻ വളരെ അനിവാര്യമായൊരു സംഗതിയാണ് സൊഫുകൾക്കിടയിൽ വിടവുകളില്ലാതെ ചേർന്ന് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ കാല് വലിക്കാതെ അതിനെ ചേർന്ന് നിൽക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുക. അത് നിസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അനിവാര്യമായൊരു കാര്യമാണെന്ന് തന്നെയാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അത് ഏത് മദഹബും അതിനെ എതിർത്ത് പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.
0: ഏതായാലും ഇമാമം നിൽക്കുന്ന ആളുകളുടെ അടിയന്തര ശ്രദ്ധ
1: പതിയേണ്ട ഒരു വിഷയമാണത്.
0: അല്ലാഹു എല്ലാവർക്കും സത്യം മനസ്സിലാക്കി അത് തുറന്നു പറയാനുള്ളൊരു ഒരു സന്മനസ് പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ.
0: ഒരു കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ.
2: ഹലോ, അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ചോദിച്ചോളൂ.
2: അലി ജാബല്ലേ?
0: അതെ.
2: പിന്നെ വെള്ളം കൂട്ടുന്നു, ചെടി അതിന്റെ അതിൽ വെള്ളം കൂട്ടുന്നുണ്ട് കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ വിധി എന്തെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു.
1: ഓക്കെ. ഒരാൾ മറവ് ചെയ്ത് കഴിഞ്ഞാല് ആ മണ്ണൊക്കെ മൂടിയതിന് ശേഷം ഒരു ചെടി കുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം. യഥാർത്ഥത്തിൽ അതിന് ഇസ്ലാമികമായിട്ട് യാതൊരു പ്രമാണികമായ പിന്തുണയില്ല. ഒരാൾ ചെടി കുത്തി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊരു അസലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പിന്നെ അതിന് സാധാരണ അതിന് പറയപ്പെടാറുള്ളൊരു മറുപടി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിൻ്റെ സമീപത്തിലൂടെ നടന്നു പോയപ്പോൾ അവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ ഖബറാണെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ രണ്ടാൾ ഉണ്ട്, അവർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പച്ച ഈത്തപ്പനയുടെ കഷ്ണം എടുത്തിട്ട് കീറിയിട്ട് അവിടെ കുത്തി വെക്കും, എന്നിട്ട് അത് ഉണങ്ങുന്നത് വരെ അവർക്ക് എന്ത് ചെയ്യും, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് കിട്ടും. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്താണ്, അത് അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേകമായ ഒരു വിധിയാണ്.
0: ആ
1: പ്രത്യേക ഖബറിൽ മാത്രമാണ് നബി ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അത് ആ ഖബറിൽ അങ്ങനെ ഒരു ശിക്ഷ ഉണ്ട് എന്നുള്ള ഒരു ഗൗരവം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു വെളിപ്പെടുത്തി കൊടുത്തൊരു കാര്യം കൂടിയാണ്. അതല്ല, അങ്ങനെ ഒരു ചെടി കുത്തിക്കഴിഞ്ഞാൽ അത് ഉണങ്ങ് അതായത് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണെങ്കിൽ അത്രയും കാലം ആ ഖബറുള്ള ആൾ ശിക്ഷയിൽ ഇളവുണ്ടാകും എന്നതാണ് അതിൻ്റെ സന്ദേശമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ശേഷം വേറെ എവിടെ ഇത് ചെയ്തിട്ടില്ല. സ്വഹാബികൾ അതുപോലെ തന്നെ താബികൾ താബികൾ എത്രയോ ഖബറുകൾ മറവ് ചെയ്തപ്പെട്ടിട്ടുണ്ട്, അവിടെയൊക്കെ സ്വഹാബികൾ പങ്കെടുത്തിട്ടുണ്ട്. അവരാരും ഇങ്ങനെ രീതി ചെയ്തിട്ടില്ല. ഇപ്പോഴും സൗദി അറേബ്യ പോലുള്ള പ്രദേശങ്ങളിലൊന്നും ഖബർ കുഴിച്ചാൽ ഈ ചെടി കുത്തുന്ന പരിപാടി ഇല്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇത് ചെയ്യുന്നു എന്നതല്ല, പ്രാമാണികമായി ഇതിന് യാതൊരു പിന്തുണയും ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരാളിപ്പോൾ ഒരു ചെടി കുത്തി എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല. പ്രത്യേകിച്ച് അതിനൊരു പുണ്യമുണ്ട്, അങ്ങനെ ഉണങ്ങുന്നത് വരെ അല്ലെങ്കിൽ അത് പൂത്ത് വളർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ അതിലൂടെ അയാളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും, അയാൾക്ക് ശിക്ഷയിൽ ഇളവുണ്ടാകും എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അത് തെറ്റായി മാറും, അതൊരു ബിദഅത്തായി മാറും എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രാമാണികമായ ഒരു അടിത്തറയും ആ വിഷയത്തിൽ ഇല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
0: മറ്റൊന്ന് അദ്ദേഹം ചോദിച്ചത് അവിടെ വെള്ളം നനച്ച് കുറച്ച്
1: വെള്ളം നനയ്ക്കുക എന്നുള്ളത് ഒരു പൊടി പാറാതിരിക്കാനും അതൊന്ന് അമരാനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അതും തന്നെ ഒരു പ്രത്യേക സുന്നത്തായി പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് പ്രമാണങ്ങളിൽ എവിടെയും വന്നിട്ടില്ല. പക്ഷെ ആ മണ്ണൊന്ന് ഒതുങ്ങാനും ഒന്ന് അമരാനും വേണ്ടിയിട്ടാണ് സാധാരണ അത് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ വിശ്വാസത്തിൽ അതൊരു പ്രത്യേക പുണ്യമുണ്ട് എന്ന് ചെയ്യുമ്പോൾ ആ രൂപത്തിൽ ചെയ്യുമ്പോഴാണ് അത് തെറ്റായി ബിദഅത്തായി മാറുന്നത് എന്നതാണ്
0: സൂചന. വ്യക്തമായല്ലോ. ആമീൻ വയ്യാക്കും. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അലിജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 90 20 840 840. പ്രത്യേക സമയം പറയാതെ ദിവസവും 100 തവണ ചൊല്ലേണ്ട ദിക്കറുകൾ, ഉദാഹരണമായി ഇസ്തിഗ്ഫാർ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, രാത്രി ചൊല്ല, ഈ ദിക്കറുകളൊക്കെ രാത്രി ചൊല്ലാൻ പറ്റുമോ അതോ പകലിൽ തന്നെ ചൊല്ലുന്നതാണ് പുണ്യമെന്നാണ്.
1: ദിക്കറുകൾ എന്ന് പറഞ്ഞാൽ ലാ യസാലു ദിക്കറൻ റബ്ബുത്തൻലി ദിക്കറില്ല എന്നല്ല, നാവ് എപ്പോഴും ദിക്കറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. അതിന് രാത്രിയോ പകലോ എന്ന് പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടില്ല. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ട ദിക്കറുകളുണ്ട്, ഇപ്പോൾ രാവിലെ ചെല്ലേണ്ട ദിക്കറുകളുണ്ട്, വൈകുന്നേരം ചെല്ലേണ്ട ദിക്കറുകൾ, അത് ആ സമയത്ത് ചെല്ലാന്നല്ലാതെ മുത്തലക്കായി വന്നിട്ടുള്ള പൊതുവായിട്ടുള്ള ദിക്കറുകൾ ഒരു ദിവസം ചെല്ലണം എന്ന് പറയുന്ന രൂപത്തിലുള്ള ദിക്കറുകൾ നമുക്ക് രാത്രിയും ചെല്ലാം പകലും ചെയ്യാം. നമുക്ക് എപ്പോഴാണോ അതിന് സൗകര്യപ്പെടുന്നത് ആ സമയത്ത് ഏത് സമയത്തും നമുക്കത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരാൾക്ക് പകൽ ചെയ്യാൻ പറ്റുന്നില്ല, രാത്രി കുറച്ച് ഫ്രീ സമയം കിട്ടുകയാണെങ്കിൽ ആ രാത്രി സമയം ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ഇത്ര ദിക്കറുകൾ അവർക്ക് ചെല്ലാം. അപ്പോൾ സമയം അവിടെ എന്തല്ല, ഒരു പ്രശ്നമല്ല. ഏത് സമയത്തും അത് ചെല്ലൽ അനുവദനീയമാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
0: മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ,
2: വാലൈക്കും
0: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ശബ്ദം ക്ലിയർ അല്ലല്ലോ, ഒന്ന് ലൗഡ് സ്പീക്കറിലാണോ? ക്ലിയർ ആണ്, സ്വിച്ച് ചോദിച്ചോളൂ.
2: പിന്നെ ഞാൻ എന്റെ മകളൊക്കെ
0: മകളുടെ
2: കല്യാണം കഴിഞ്ഞ് ഒരു 5 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ മകൾ അമ്മോസൻ എനിക്ക് വിളിച്ചു. ഹലോ, അപ്പോ അദ്ദേഹം പറഞ്ഞ അവളെ കൂടെ പണി പഠിക്കുന്ന ഒരു കുട്ടി, 2 കുട്ടികൾ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഒരാണും ഒരു പെണ്ണുമാണ്. അപ്പോ അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഇത് ക്ലിയറില്ല സാർ, ഞാൻ കട്ട് ചെയ്തിട്ട് വിളിക്കാം, തീരെ ക്ലിയറില്ല.
0: നിങ്ങളെ ഈ വിഷയ ക്ലിയർ ഉണ്ട്, നിങ്ങൾ ചോദിച്ചോളൂ. മാത്രമല്ല, ഇത് സ്നേഹക്കൂടിലേക്ക് ചോദിക്കേണ്ട വിഷയങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, ഫീഡ്ബാക്ക് വഴി വന്ന മറ്റൊരു ചോദ്യം. ഹജ്ജിന് വേണ്ടി വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്.
1: ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ഒരു കുഞ്ഞ് പ്രസവിച്ചതുപോലെ പരിശുദ്ധനായി തിരിച്ചു വരാനുള്ള ഏറ്റവും അനുഗ്രഹീതമായൊരു കർമ്മമാണ്. ആ ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും പൊറുക്കപ്പെട്ടിട്ടാണ് ഒരാൾ മബ്റൂറായ ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരിക. അപ്പോൾ അതിനുവേണ്ടി പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനം അയാളുടെ കടബാധ്യതകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ളത്. അപ്പോൾ തീർക്കേണ്ടതായ കടബാധ്യതകൾ ഉണ്ടാവും ചിലപ്പോൾ. ഇപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ തീർക്കേണ്ടതായ കടബാധ്യതകളുണ്ടെങ്കിൽ അത് തീർക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ളതാണെങ്കിൽ അത് തീർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ കുടുംബത്തിനുമായിട്ട്, അതായത് വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാധ്യതകൾ, തെറ്റുകളോ കുറ്റങ്ങളോ അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിക്കുക. കാരണം അള്ളാഹു തൗബ ചെയ്ത് അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ ആ തൗബ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ അവരുമായിട്ട് പൊരുക്കലിനെ ചോദിക്കണം. അപ്പോൾ നമ്മൾ ആരായിട്ടുകൾ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിണക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ മനസ്സിന് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ, അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന രൂപത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടേത് മാപ്പ് ചോദിച്ച് അവരിൽ നിന്നത് വിട് ചെയ്തിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വരുന്നത് വരെ, പക്ഷേ നമ്മളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്നത് വരെ ആ കുടുംബത്തിന് ചെലവഴിക്കാനുള്ള സമ്പത്തും മറ്റുള്ള കാര്യങ്ങളും ചിലവ് അവിടെ കരുതി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ ഏൽപ്പിച്ച വസ്തുക്കൾ, അമാനത്തുകളായി ഏൽപ്പിച്ച വസ്തുക്കളുടെ തിരിച്ചു കൊടുക്കുക. ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അപ്പോൾ അത് ഏൽപ്പിക്കുക. പിന്നെ വസീയത്ത് എഴുതി വെക്കുക, അങ്ങനെ പല കാര്യങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോൾ ബാധ്യതകൾ തീർക്കുക, അതുപോലെ തന്നെ ഇടപാടുകൾ തീർക്കുക, അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോവുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്
0: ഇവിടെ
1: പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം.
0: വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഹജ്ജിന് പോകുന്ന സമയത്ത് നടന്ന് ആളുകളെ കൊണ്ട് പൊരുത്തപ്പെടിക്കലും യാത്ര പറഞ്ഞത് ഒരു വലിയൊരു സംഭവമാക്കി ഒരു റിയായിൻ്റെ ഞാനിങ്ങനെ ഹജ്ജിന് പോവുകയാണ് എന്ന തരത്തിൽ ഒരു കുട്ടി ഘോഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചില ആളുകൾ എത്തിപ്പെടാറുണ്ട്. ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടി ഒന്ന്.
1: അതിവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരും, ഒരു വ്യക്തിനോട് നമുക്ക് ദേഷ്യമോ വെറുപ്പോ ഉണ്ടെങ്കിൽ നമ്മളൊരു യാത്രക്ക് വേണ്ടി വരെ കാത്തിരിക്കുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല. അത് അപ്പോൾക്കപ്പോൾ തീർക്കേണ്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ആദ്യം സലാം പറയുന്നവരാണ് കൂടുതൽ പുണ്യം എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് ഹജ്ജിന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നത് തന്നെ ശരിയല്ല. അപ്പം നമ്മളിവിടെ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ആ സമയത്തെങ്കിലും അത് ക്ലിയർ ചെയ്ത് പോകണം എന്നാണ്. എന്നാൽ അത് ഒരു ചടങ്ങാക്കിയിട്ട് വലിയൊരു പാർട്ടിയൊക്കെ ഉണ്ടാക്കി ആളുകളെല്ലാവരും വിളിച്ചുകൂട്ടിയിട്ട് ഓരോടും ഞാൻ ഹജ്ജിന് പോകട്ടെ പുറത്തുതരണം എന്ന് പറയുന്ന ഒരു രീതി, നമ്മൾ ഹജ്ജിന് പോകുന്ന നാലാൾ അറിയുക എന്നൊരു ഉദ്ദേശത്തിലാണ് അത് റിയാഅിൻ്റെ അവസ്ഥയിലേക്ക് പോകും. അത് ആ അമലിനെ ബാധിക്കും, അമല് നഷ്ടപ്പെടാൻ വരെ കാരണമാകും. ആളുകൾ പല രൂപത്തിലായിരിക്കും, പക്ഷേ അത് ആളുകൾ പല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ ആ ഒരു ഹജ്ജിൻ്റെ ഒരു കർമ്മത്തിൻ്റെ സ്വീകാര്യതയെ വരെ ബാധിക്കുന്ന ഒരു റിയാലേക്ക് പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ചടങ്ങായി മാറ്റുന്നത് അത്ര നല്ലതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് സ്വകാര്യമായിട്ട് ആ വ്യക്തിയിൽ നമുക്ക് അറിയുന്ന ആളുകളാണ് നേരിട്ട് പോയിട്ട് കണ്ടിട്ട് അദ്ദേഹത്തോട് പറയാം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊറുക്കണം. അത് ആ ഒരു വ്യക്തി ഇദ്ദേഹം മാത്രം അറിയുന്ന രൂപത്തിൽ സ്വകാര്യമായി പരിഹരിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ പബ്ലിസിറ്റി കൊടുത്തിട്ട് അതൊരു വലിയ സംഭവമാക്കി മാറ്റുക എന്നുള്ളതൊരു ശരിയായ രീതിയല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം.
0: അടുത്ത കോളറെ നോക്കാം. ഹലോ.
2: ഹലോ, അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹ്.
0: എന്താണ്
2: ഒരു വസിയത്ത്? എന്റെ സഹോദരി മരിക്കുന്നതിന്റെ മുന്നേ സഹോദരന്റെ സ്വത്തിന് 10 ലക്ഷം കൊടുത്ത് പള്ളി കൊടുക്കാൻ പറഞ്ഞു. അവകാശി മരണയത്ത് 3 അവകാശികളുണ്ട്. അതില് രണ്ടാൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതിന്റെ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട്.
0: ഈ സഹോദരിയുടെ മക്കൾ എങ്ങനെയൊക്കെയാണ്?
2: മക്കളാരുമില്ല.
0: ഭർത്താവോ?
2: സഹോദരി രണ്ട് സഹോദരി.
0: ഭർത്താവുണ്ടോ?
2: ഭർത്താവില്ല.
1: ഓക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അനന്തരാവകാശത്തിൽ നിന്ന് അത് ഓഹരി വെക്കുന്നതിന് മുമ്പ് ആ മയ്യത്തിനോട് ചെയ്യേണ്ട ചില കടമകളുണ്ട്. ആ കടമകളിൽ ഒന്നാമത്തതാണ് അയാളുടെ കടബാധ്യതകൾ, ആ മയ്യത്തുമായി മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ചെലവ്. എന്താണ്? മയ്യത്ത് മറവ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ചെലവുകൾ ഈ മയ്യത്തിൻ്റെ സ്വത്തിൽ നിന്നാണ് എടുക്കേണ്ടത്. അത് അതിൽ നിന്ന് തീർക്കണം. രണ്ടാമത്തെ വിഷയം ഇദ്ദേഹത്തിൻ്റെ പേരിലെ കടബാധ്യതകൾ. കടബാധ്യതകൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് തീർക്കണം. ഉണ്ടെങ്കിൽ മൂന്നാമത്തേതാണ് വസീയത്ത് എന്ന് പറയുന്നത്. ഈ മരിച്ച വ്യക്തി എന്തെങ്കിലും വസീയത്ത് അനന്തരാവകാശികളല്ലാത്ത, നിയമപരമായി അനന്തരാവകാശം സ്വത്ത് കിട്ടാൻ അവകാശിയല്ലാത്ത മറ്റാളുകൾക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ പള്ളി പോലുള്ള സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ തീങ്ങാനകൾക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് വസീയത്തിട്ടുണ്ടെങ്കിൽ ആ വസീയത്ത് നിർബന്ധമായും അതിൽ നിന്ന് വീട്ടണം. അത് കടമയാണ്, ബാധ്യതയാണ്. അതൊരിക്കലും ആ പൈസ വീട്ടാതെ ആ അനന്തര സ്വത്ത് ഓഹരി വെക്കാൻ അനന്തരവകാശികൾ അവകാശമല്ല, പാടില്ല. അതുകൊണ്ട് തന്നെ ഈ വസീയത്ത് എഴുതി വെച്ച സഹോദരിയുടെ സ്വത്തിൽ നിന്ന് ആ വസീയത്ത് വീട്ടാൻ അവർക്ക് നിർബന്ധമായ ബാധ്യതയാണ്. അത് കൊടുക്കാതിരിക്കാൻ പാടില്ല. അനന്തരാവകാശികളല്ലാത്ത ആളുകളാണ്. അനന്തരാവകാശികൾക്ക് വസീയത്ത് ചെയ്താൽ ആ വസീയത്തിന് എന്തില്ല? സാധുതല്ല. കാരണം എല്ലാ വസീയത്തിൽ വാര്യത്തിനാണ്, അനന്തരാവകാശത്ത് വസീയത്തില്ല. അപ്പം അല്ലാത്ത നിലക്ക് കൊടുത്ത വസീയത്തുകൾ കൂടി തീർത്തിട്ട് ഈ മൂന്നും കഴിഞ്ഞതിന് ശേഷം എത്രയാണോ ബാലൻസ് വരുന്നത് അതാണ് അനന്തര സ്വത്തായിട്ട് ഭാഗിക്കേണ്ടത്. ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം ഓരോർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുത്ത് വീട്ടാണ് ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അത് കൊടുക്കൂല എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ശരീഅത്തിനെതിരെ വെല്ലുവിളിയാണ്. പിന്നെ ഖുർആൻ തന്നെ പറയണ്ടല്ലോ, അള്ളാഹു പറഞ്ഞ ഈ നിയമത്തിനെതിരെ ആരെങ്കിലും അതിനെതിരെ പ്രവർത്തിച്ചാൽ അവർ അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല, ധിക്കാരമായിട്ടാണ് ഇത് കാണേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ ആ വസീയത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
0: ഉത്തരം വ്യക്തമായല്ലോ. ശ്രോതാക്കൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 90 20 840 840. നമ്പർ ഒരിക്കൽ കൂടി 90 20 840 840. മറ്റൊരു കോളർ ലൈനിലുണ്ട്, ഒരാൾ നോക്കാം. ഹലോ. ഹലോ
3: ഹലോ
0: ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ചോദ്യം ചോദിച്ചോളൂ.
3: പിന്നെ കുട്ടി ചെറിയ കുട്ടി ചെറുപ്പത്തില് കുട്ടിക്ക് ഹഖീഖ് അറക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സായി. അതിന് നമ്മൾ ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു.
0: ഇപ്പൊ അറക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
3: ഇപ്പൊ അറക്കാനെങ്കിൽ പതിനെട്ട് വയസ്സായല്ലോ.
0: അതല്ലേ, ഇപ്പൊ നിങ്ങൾക്ക് അറക്കാൻ പറ്റുമോ എന്നല്ലേ ചോദ്യം?
3: അതെ,
0: ഉസ്താദ്മാരോട്
1: ഈ അക്കീക്ക് അറക്കുക എന്നുള്ളത് പിതാവിൻ്റെ ബാധ്യതയാണ്, ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട അവകാശത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഏഴിൻ്റെ അന്ന് അറക്കുക എന്നുള്ളതാണ് ഏറ്റവും സുന്നത്ത്. നബിസ് പഠിപ്പിച്ചത് ഏഴിൻ്റെ അന്ന് അറക്കുക എന്നുള്ളതാണ്. ഇനി ഏഴിൻ്റെ അന്ന് അറക്കാൻ പറ്റിയിട്ടെങ്കിൽ ഏത് പ്രായത്തിലും എന്ത് ചെയ്യാം, അക്കീക്ക് അറക്കാം. ആ കുട്ടിക്ക് പ്രായപൂർത്തിയായാലും ആ പിതാവിന് അറക്കണമെങ്കിൽ അറക്കാം. ഇനി ആ പിതാവിന് അറക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, കുറച്ചൊരു പ്രായമൊക്കെ വലിയ ആളായതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ വാപ്പ അറുത്തിട്ടില്ല എന്ന് തോന്നണമെങ്കിൽ ഒരാൾക്ക് സ്വയം എന്ത് ചെയ്യാം, അയാളുടെ അക്കീക്ക് അറക്കാവുന്നതാണ്. അപ്പോൾ ഈ പതിനെട്ട് വയസ്സായി എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, അറക്കാൻ കഴിയുമെങ്കിൽ ആ അറിവ് നടത്താതിരിക്കേണ്ടതില്ല, അത് അറക്കാവുന്നതാണ്, അനുവദനീയമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
0: ഉത്തരം വ്യക്തമായല്ലോ. മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്ന മരണപ്പെട്ടു പോയവരെ ബാധിക്കുമോ എന്നാണ് ഒരു ശ്രോതാവ് അലിജാബയിലേക്ക് എഴുതിയിട്ടുള്ളത്.
1: മസീഹുദ്ദജ്ജാലിൻ്റെ ഫിത്ന ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള അവരെ മാത്രമേ ബാധിക്കുള്ളൂ. കാരണം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന ആളുകളോട് പറഞ്ഞു. ലോകാവസാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏറ്റവും വലിയൊരു ഫിത്നയാണ് മസീഹുദ്ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്ന. വിശ്വാസികളായ ആളുകൾ പോലും പെട്ടുപോകുന്ന ഒരു ഫിത്നയാണ്. അപ്പോൾ അത് ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അത് ബാധകമുള്ളൂ. അതിനു മുമ്പ് കബറിൽ കിടക്കുന്ന ആളുകളോ മരണപ്പെട്ടു പോയ ആളുകളോ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ആളുകൾ എപ്പോഴും, നമ്മളെപ്പോഴാണ് ആ ഒരു ഘട്ടം വരിക എന്ന് പറയാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് അത്തരം ഫിത്നകളിൽ ഞങ്ങളെ കാക്കണേ എന്ന് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അഡ്വാൻസായിട്ട് പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ മരണപ്പെട്ടു പോയ ആളുകൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, രക്ഷപ്പെട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ ആരാണോ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരെയാണ് അതിൻ്റെ ഫിത്ന ബാധിക്കുക. അപ്പോൾ ആ ഒരു സന്ദർഭം വരുമ്പോൾ അതിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എന്നുള്ള നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ തശഹ്ഹുദിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ നമസ്കാരത്തിന് ശേഷം. അതുപോലെ തന്നെ സൂറത്തുൽ കഹ്ഫിലെ പത്തായത്ത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ, അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ദജ്ജാലിൽ നിന്ന് രക്ഷ നൽകുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത്തരം മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കുക. അത് മരണപ്പെട്ടവർക്കല്ല, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്ക് മാത്രമാണ് ആ ഫിത്ന ഉണ്ടാവുക എന്നുള്ളതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു അലം.
0: അടുത്ത കോളറാ നോക്കാം. ഹലോ,
2: വാലൈക്കും
0: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഞാന് പിന്നെ ഒരു പഴയ കാര്യമാണ് ചോദിക്കുന്നത്. അതായത് ഒരു പത്ത് മുമ്പ് ഫാദർ മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. ഫാദർ മരിക്കുന്നതിന് ഒരു പത്ത് മുമ്പ് കൊല്ലം മുമ്പ് ഒരു ഭൂസ്വത്ത് പിന്നെ വിറ്റിരുന്ന് ഒരാൾക്ക് വിറ്റിരുന്ന് അയാൾ പിന്നെ കച്ചവടം ഇറങ്ങി ഒരു 10,000 രൂപ അഡ്വാൻസ് വാങ്ങിയിരുന്നു. അത് തിരിച്ചു കൊടുത്തിട്ടില്ല ഫാദർ. അത് നമ്മളായിട്ട് പിന്നെ തിരിച്ചു കൊടുക്കണമെന്നുള്ള അതിനെ പറ്റിയായിരുന്നു.
1: ഹക്കാണെങ്കിൽ തിരിച്ചു കൊടുക്കണം. കാരണം ആ സ്ഥലം കച്ചവടമാക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അയാൾ തന്നതാണെന്നുണ്ടെങ്കിൽ ആ കച്ചവടം ഒഴിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അത് അവിടെ കച്ചവടം നടന്നിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ആ അഡ്വാൻസ് തരുന്ന സമയത്ത് ആ അഡ്വാൻസ് തിരിച്ചു തരൂല എന്നുള്ള രൂപത്തിലാണെങ്കിൽ കുഴപ്പമില്ല.
2: പക്ഷേ സാധാരണഗതിയിൽ കച്ചവടം കഴിഞ്ഞാൽ നാട്ടിലെ ഒരു ഒരു വകുപ്പുണ്ട്, അതായത് പിന്നെ ആ പൈസ തിരിച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ പിന്നെ നമ്മൾ
1: ആ നിലക്കാണെങ്കിൽ അത് എടുക്കുന്നത് കൊണ്ട് വിലക്കില്ല. പക്ഷേ
0: അത് ഇസ്ലാമിക
1: രീതിയും കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം അവിടെ ആ കച്ചവടം
2: 30 വർഷം മുമ്പത്തേതാണ്. അപ്പൊ നമുക്ക് പിന്നെ അന്നത്തെ ഈ 10,000 രൂപ കൊടുത്താൽ മതി, അതോ നമ്മള് ഇന്നത്തെ ക്രയശക്തി അതിനനുസരിച്ച് കൂടുതൽ കൊടുക്കേണ്ടി?
1: അതിന്റെ ആവശ്യമല്ല. അന്ന് 10,000 രൂപയാണെങ്കിൽ ആ 10,000 രൂപ തിരിച്ചു കൊടുത്താല് അത് നിങ്ങൾക്ക് അത് ഏറ്റവും ഉത്തമം, അതാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള സൂക്ഷ്മത.
2: ഞാൻ 10,000 മതിയോ എന്നുള്ളതാണ്.
1: അത് മതി.
2: ഏകദേശം 4 സെന്റിന് 10,000 രൂപ കിട്ടുള്ളൂ.
1: അത് അന്നത്തെ അവസ്ഥ.
2: 4 സെന്റിന് ഏകദേശം 1,500,000 രൂപ കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥലമാണ്.
1: അപ്പൊ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ആ കൊടുത്ത് തിരിച്ചു കൊടുത്താൽ മതിയാവും.
0: വാസ്തവത്തിൽ ഉസ്താദിന്റെ മറുപടിയിൽ മനസ്സിലാകുന്നത് അത് അന്ന് കൊടുക്കേണ്ടതായിരുന്നു, പക്ഷെ അറിവില്ലായ്മയും മറ്റു സാഹചര്യങ്ങളാൽ വൈകിപ്പോയി. അവരോട് അതിന് അഫ്വനെ ചോദിച്ചിട്ട്
1: അത് കൊടുത്ത് വീക്കാന്നുള്ളതാണ് അതുകൊണ്ട്
2: ഉദ്ദേശിക്കുന്നത്.
1: അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതി, വാപ്പ മരിച്ചു പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കച്ചവടം നടത്തിയിരുന്നു, അപ്പൊ അന്ന് ഇങ്ങനെ ഒരു അഡ്വാൻസ് 10,000 വാങ്ങിയിരുന്നു, അന്ന് തരാൻ പറ്റിയില്ല.
2: അതുകൊണ്ട്
1: അപ്പൊ ആ മക്കളോട് പറയാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പൈസ ഉണ്ട്, ഇത്ര 10,000 രൂപയുണ്ട്, അത് ഞങ്ങൾ തരാം, ഞങ്ങൾ സ്വീകരിക്കണം എന്ന് പറയാം. ഇനി അവരത് വേണ്ട, നിങ്ങൾക്ക് പുറത്തൊന്നും പറഞ്ഞാൽ അവിടെ തീർന്നല്ല വിഷയം. അപ്പൊ ഏതായാലും അതൊന്ന് പറഞ്ഞിട്ട് ആ ഇടപാട് തീർക്കുന്നതായിരിക്കും സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
2: അന്ന് 4 സെന്റിന് പിന്നെ 10 രൂപയുള്ളൂ, ഇന്ന് അതെ,
1: അന്നത്തെ മൂല്യം നമ്മൾ കണക്കാക്കേണ്ട കാര്യമല്ല, അത് അന്നത്തെ അവസ്ഥ മാത്രം പറഞ്ഞാൽ മതി. ഇന്നത്തെ മൂല്യത്തിൽ അതിനെ കമ്പയർ ചെയ്തിട്ട് ആ ഒരു 10,000 ഒരു ലക്ഷം ആക്കിയിട്ട് അങ്ങനെ നിങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അന്ന് ആ കൊടുത്ത പൈസ മാത്രം കൊടുത്താൽ മതിയാവും.
0: ഒരാൾ പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ ഇമാം റക്അത്തിൻ്റെ ഏകദേശം അവസാനത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ആ ചെല്ലുന്ന ആള് തക്ബീർ കെട്ടി ആദ്യം ചൊല്ലേണ്ടത് പ്രാരംഭ പ്രാർത്ഥനയാണോ അതോ സൂറത്തുൽ ഫാത്തിഹയാണോ എന്നാണ്.
1: നമ്മൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ ഇമാമിൻ്റെ രണ്ട് മൂന്ന് അവസ്ഥകളിൽ നമ്മൾ ഇമാമിനെ തുടരും. അതിലൊന്നാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റുക്കൂലുള്ള സമയത്ത്, ഇപ്പോൾ ഇമാമ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇമാം ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ ഇമാമിനെ തുടരുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ ചെറു പക്ഷേ ഇമാമ് അവസാനിക്കാനുള്ളൊരവസ്ഥയിലാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സൂറത്തുൽ ഫാത്തിഹ മാത്രം ഓതിയിട്ട് ഇമാമിൻ്റെ കൂടെ തുടരുക. അല്ലെങ്കിൽ ഒരാൾ സാധാരണഗതിയിൽ ഇമാമിനെ തുടരുമ്പോൾ ആദ്യം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയിട്ട് തന്നെയാണ്.

0: തശഹുദിലിരിക്കാൻ. അപ്പോൾ ചിലപ്പോൾ സലാം വിട്ടാൻ കുറഞ്ഞ സമയങ്ങളെ ഉണ്ടാവുള്ളൂ, ആ റക്കായത്ത് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം മാത്രമേ ഉള്ളൂ, ഒരു പിന്നെ പ്രാരംഭ പ്രാർത്ഥന ചെല്ലാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ കൈകെട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഫാത്തിഹ ഓതിയിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് പോകുക. ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകൾക്കനുസരിച്ച് ഏത് സാഹചര്യത്തിലാണ് ആ ഇമാമിൻ്റെ കൂടെ നമുക്കത് കിട്ടുക എന്ന് നോക്കിയിട്ട് ആ ഒരു രീതിയിലാണ് നമ്മളവിടെ ഫാത്തിഹ ഓതുന്നതും ഇസ്തിഫ്താഹ് ഓതുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് എന്നതാണ് മനസ്സിലാക്കാനുള്ളത്. വല്ലാഹു അലം.
1: ഹലോ, അസ്സലാമു
2: അലൈക്കും.
1: ചോദിച്ചോളൂ.
2: കുറെ പേജുകൾ ഒരു പെട്ടിയിലിട്ട് കുറെ കൊല്ലങ്ങളായിട്ട്, അത് ഞാൻ എന്താ ചെയ്യേണ്ടത്?
1: പഴയ കേടുവന്ന ഖുർആന്റെ പേജുകളാണ് ഉദ്ദേശിക്കുന്നത്?
2: ആ അതെ അതെ.
0: അത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ, ഇപ്പോൾ സൗദിയിലൊക്കെ ആണെങ്കിൽ ഔറാക്കുൽ മുഹ്തറമാന്നവരുടെ അത് സ്വീകരിക്കാനുള്ള പെട്ടികളും ബോക്സുകളൊക്കെ ഉണ്ട് അവിടെ ഇടാം. നാട്ടിലുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത് കത്തിച്ച് കളയാന്നുള്ളതാണ്, കരിച്ച് കളയാം. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. അത് ചവിട്ടാനും അവിടെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് ചവിട്ടാനും അത് പിന്നെ വേസ്റ്റിലേക്കും മറ്റും പോകാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ തൂക്കി വെക്കുന്ന പേപ്പറിലൊക്കെ അത് പെട്ട് കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് കത്തിച്ച് കളയുന്ന രൂപത്തിൽ നശിപ്പിക്കുകയാണെങ്കിൽ പൂർണ്ണമായും അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. അതായിരിക്കും ഉത്തമമായ ഒരു രീതി. അതിന് കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ലാ.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അൽ ഇജാബ ഓൺലൈൻ സംശയ നിവാരണ പ്രോഗ്രാമിലേക്ക് നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ നേരിട്ട് വിളിക്കാവുന്ന നമ്പർ 90 20 840 840. മയ്യത്ത് നിസ്കാരത്തിന് സ്ത്രീകൾ ഇമാം നിന്നതായി വല്ല തെളിയുമുണ്ടോ എന്നാണ് ഫീഡ്ബാക്ക് വഴി ഒന്നൊരു ചോദ്യം. ചോദിക്കാനൊരു കാരണം, അടുത്തുള്ള ഒരു ഹനഫി പള്ളിയിൽ മയ്യത്ത് നിസ്കാരത്തിന് പോയപ്പോൾ ആ മയ്യത്തിൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾ അവിടെ ആദ്യം ഇമാമായി നിസ്കരിച്ചു. അതിന് ഈ പള്ളിയിലെ ഇമാം വളരെ ദേഷ്യപ്പെടുകയും ഇസ്ലാമിൽ സ്ത്രീകൾ ഇമാമായി നിസ്കരിച്ചതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിക്കുകയും ഹനഫി മദ്ഹബ് പ്രകാരം ഒരു നിസ്കാരമേ ഉള്ളൂ എന്ന് വാദിക്കുകയും മറ്റും ചെയ്തു, പ്രശ്നങ്ങളുണ്ടാക്കി. ഈ ഒരു സാഹചര്യത്തിലാണ് ചോദ്യകർത്താവിൻ്റെ ചോദ്യം.
0: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, സ്ത്രീകൾ പിന്നെ മയ്യത്ത് നിസ്കാരം നിർവഹിച്ചതിന് ഒരുപാട് തെളിവുകൾ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ഒരു സഹാബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തോന്നുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അബ്ദുല്ലാഹിബിൻ ആസ്രദി അള്ളാഹുവിന് ആണ് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി നിസ്കരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സഹാബി വനിതകളൊക്കെ ഈ രൂപത്തിൽ പിന്നെ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചതായിട്ട് ഒരുപാട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മയ്യത്ത് നമസ്കാരം നിർവഹിക്കാം. അതുപോലെ തന്നെ അവർ സ്ത്രീകൾക്ക് ഇമാമുകളായിട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ സൊഫിൻ്റെ നടുക്കാണ് സ്ത്രീകൾ നിൽക്കേണ്ടത്, അതായത് കയറി നിൽക്കാൻ പാടില്ല. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ കുറച്ച് മുന്നിലേക്ക് കയറി നിൽക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സൊഫിൽ തന്നെ മധ്യഭാഗത്തായിട്ടാണ് സ്ത്രീ ഇമാമ് നിൽക്കേണ്ടത് എന്ന് ഫുഖാഹകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറ്റൂല എങ്കിൽ, അത് ഹറാമാണ് എങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ഫുഖാഹകൾ എന്ത് ചെയ്യില്ല, മദ്ഹബിൻ്റെ ഇമാമുകൾ ചർച്ച ചെയ്യില്ല. പിന്നെ ഹനഫി മദ്ഹബിലെ വീക്ഷണപ്രകാരം അത് പറ്റൂല എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വീക്ഷണ വ്യത്യാസങ്ങൾ വരുമ്പോൾ, മദ്ഹബിപരമായിട്ടുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ വരുമ്പോൾ പ്രമാണങ്ങളോട് യോജിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളത് സ്വീകരിക്കേണ്ടത്. അതല്ലെങ്കിൽ ആ അഭിപ്രായം എന്ത് ചെയ്യുക, അവരുടെ അഭിപ്രായം മാത്രമായിട്ട് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. ഹനഫി മദ്ഹബ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഹദീസിൻ്റെ രംഗത്ത് പഠനങ്ങൾ തീരെ നടക്കാത്ത ആദ്യത്തെ മദ്ഹബാണ് അബൂ ഹനീഫ, നുമാൻ ഇബ്നു സാബിത് അബൂ ഹനീഫത്തിൽ കൂഫി എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പലതും ഗവേഷണാത്മകമാണ്, അതായത് പ്രമാണങ്ങളില്ല, ഹദീസില്ല, ഹദീസിൻ്റെ പഠനങ്ങൾ അന്ന് നടന്നിട്ടില്ല, പല വിഷയങ്ങളും ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്ന ഗവേഷണത്തിൻ്റെ ഇജ്തിഹാദിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഭിപ്രായങ്ങളാണ് അബൂ ഹനീഫ ഇമാമിൻ്റെ അഭിപ്രായങ്ങൾ പലതും. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞു, അബ്അദു മിന സുന്നത്ത്, സുന്നത്തിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്ന മദ്ഹബാണ് ഹനഫി മദ്ഹബ് എന്നാണ് പറയുക. കാരണം അവർക്ക് ആ കാലഘട്ടത്ത് ഹദീസ് രംഗത്ത് തീരെ പഠനങ്ങൾ നടക്കാത്തൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങളും ഹദീസുകളോട് യോജിക്കാത്ത അഭിപ്രായങ്ങളായിരിക്കും ഹനഫി മദ്ഹബിൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായം അത്തരത്തിലുള്ള അഭിപ്രായമായിട്ട് കാണാനേ നമുക്ക് സാധിക്കുള്ളൂ. കാരണം പ്രമാണങ്ങളിൽ ധാരാളം ഹദീസുകളിൽ സ്ത്രീകൾ ഇമാം നിന്നതായിട്ട് നമസ്കരിച്ചതായിട്ടും പിന്നെ പള്ളികളിലും മറ്റൊക്കെ അവരുടെ വീടുകളിലൊക്കെ ഇതുപോലെ സ്വഹാബികൾക്കൊക്കെ സ്ത്രീകൾ മയ്യത്ത് നമസ്കാരം ആയിഷറല്ലാൻ അടക്കമുള്ള ആളുകൾ നമസ്കരിച്ചതായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നിവരെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കാം, അവർക്ക് മയ്യത്ത് നമസ്കരിക്കാം, ഇതൊക്കെ പ്രാമാണികമായി സ്ഥിരപ്പെട്ടു വന്ന

0: സ്ത്രീകൾ ഇമാമ നിന്ന് സ്ത്രീകൾ ഇമാമുമായി നിസ്കരിക്കുന്ന ഘട്ടത്തിൽ
1: അവർക്ക് ചെയ്യാം. പുരുഷന്മാർക്ക് ഒരിക്കലും സ്ത്രീകൾ ഇമാമുക്കാൻ പാടില്ല. പക്ഷെ സ്ത്രീകൾ മാത്രം നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഇമാമായിട്ട് എന്ത് ചെയ്യാം, നിന്ന് നമസ്കരിക്കാം. അതിനൊരുപാട് തെളിവുകൾ, പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് അനുവദനീയമാണ് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
0: ഹലോ, അസ്സലാമു അലൈക്കും.
2: ഇത് കാസർഗോഡ് വിളിച്ചാണ്.
0: ഓക്കെ, ചോദിച്ചോളൂ.
2: പിന്നെ ഈ ഇന്ന് നമസ്കരിക്കുന്ന സമയത്ത് പിന്നെ സുജൂദിന് പോകുന്ന സമയത്ത് കൈ മുട്ടിൽ തന്നെ വെക്കണോ, അതല്ല മുട്ടിൽ നിന്ന് അകറ്റി വെക്കണോ എന്നാണ് ചോദിച്ചത്.
1: മുട്ട് എങ്ങനെ
0: ഇരുന്ന് നമസ്കരിക്കുന്ന സമയത്ത്?
2: ആ, ഇരുന്ന് നമസ്കരിക്കുന്നത്
0: കസേരയിലോ?
2: ആ, കസേരയിൽ ഇരിക്കുന്നത് സുജൂദിലേക്ക് അല്പം പിന്നെ നീങ്ങി നിൽക്കുന്നു.
0: റുക്കുവിലേക്ക് അല്പം കുനിയുന്നു, സുജൂദിലേക്ക് അതിലധികം കുനിയുന്നു. ആ സമയത്ത് കൈ കാൽമുട്ടിൽ വെക്കണോ അതോ അല്പം മുന്നോട്ട് വെക്കണോ എന്നാണ് ചോദ്യം.
1: ഓക്കെ. അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് കൈയ്യ് പിന്നെ റുക്കൂലിക്ക് പോകുന്ന സമയത്ത് മുട്ടുമ്മലാണ് വെക്കുക. അപ്പോൾ സുജൂദിൽ പോകുന്ന സമയത്ത് ഇരുന്നു കൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ഇപ്പോൾ പരമാവധി നമുക്ക് കുനിയാൻ ശ്രമിക്കുക. ആ കുനിയുന്ന സന്ദർഭത്തിൽ മുട്ടുമ്മ വെക്കാൻ കുറച്ചും കൂടി മുന്നിൽ കയറ്റി വെക്കാൻ പറ്റുക ഏറ്റവും നല്ലതാണ്. ഇനി സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൽ മതി, മുട്ടുമ്മ തന്നെ വെച്ചാൽ മതി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വല്ലാഹു അലം. മുട്ടുമ്മ വെച്ചാലും മതി ഇൻഷാല്ലാ. ഇപ്പോൾ ചില ആളുകൾക്ക് അത് കഴിയില്ല, മുന്നിലേക്ക് ഇപ്പോൾ കൈ ഇങ്ങനെ വെക്കണം എന്നില്ല, കൈ എന്ത് ചെയ്യുക, മുട്ടുമ്മ വെച്ചാൽ തന്നെ അയാൾ പരമാവധി കുനിയുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. കയ്യ് പിന്നെ മുട്ടുമ്പ തന്നെ വെച്ചാലും അത് സ്വഹീഹാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: ഉത്തരം വ്യക്തമായല്ലോ. ഇമാം ഒരു റക്അത്തിൽ സുജൂദ് കൂടുതൽ ചെയ്തു, സലാം വീട്ടുകയും ചെയ്തു, ഇനി മഅ്മൂമികളായ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ്?
1: ഇപ്പോൾ ഇമാമിന് തെറ്റുപറ്റി കഴിഞ്ഞാൽ മഅ്മൂമികൾ തിരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും നമസ്കരിച്ചു. ഇപ്പോൾ നാല് റക്അത്തുള്ള നമസ്കാരം രണ്ട് റക്അത്ത് നിസ്കരിച്ചു, നബി സലാം വിട്ടി തിരിഞ്ഞിരുന്നു. അപ്പോൾ സ്വഹാബികൾ എന്ത് ചെയ്തു, നബിയോട് ചോദിച്ചു, നബിയെ നിങ്ങൾ നിസ്കാരം കിസറാക്കിയോ, അതല്ല നിങ്ങൾ മറന്നതാണോ? അപ്പോൾ നബി പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല, ഞാൻ കിസറാക്കിയിട്ടില്ല. അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ ചുരുക്കിയിട്ടുണ്ട്, രണ്ട് റക്അത്ത് മറന്നിട്ടുണ്ട്. അപ്പോൾ നബി എന്ത് ചെയ്തു, ആ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ സഹബിൻ്റെ സുജൂദ് ചെയ്തു. അപ്പോൾ ഇമാമിന് നമസ്കാരത്തിൽ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഇമാമിന് ചിലപ്പോൾ അത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ പിന്നിലുള്ള മഅ്മൂമികൾ എന്ത് ചെയ്യണം, ഇമാമിനെ ബോധ്യപ്പെടുത്തണം, നിങ്ങൾക്കൊരു സുജൂദ് നിങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമാമൻ എന്ത് ചെയ്യണം, അതിൻ്റെ രണ്ട് സഹബിൻ്റെ രണ്ട് സുജൂദ് ചെയ്യുക, എന്നിട്ട് അവിടെ സലാം വീട്ടുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇമാമിന് നമസ്കാരത്തിൽ അബദ്ധം പറ്റിയാൽ, ഇമാമിനത് മനസ്സിലായില്ലെങ്കിൽ, മഅ്മൂമികളെ സംബന്ധിച്ചിടത്തോളം അത് ഇമാമിനെ തിരുത്തി കൊടുക്കുക, ഓർമ്മിപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് മഅ്മൂമികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെയ്യാനുള്ളത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അലം.
0: ഹലോ,
2: ഹലോ,
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ചോദ്യം ചോദിച്ചോളൂ.
2: സാധാരണ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനേ ഈ ഹന്തും സലാത്തും കൊണ്ട് തുടങ്ങണ്ടേ, അങ്ങനെ കേട്ടത്. അപ്പൊ നമ്മള് ഈ സുജൂദിൽ നമ്മള് കുറെ നേരം ചിലപ്പോൾ സാജിദിലൊക്കെ സുജൂദിൽ കുറെ നേരം പ്രാർത്ഥിക്കുമ്പോ അപ്പോഴും ആണെങ്കിൽ അങ്ങനെ ചെല്ലണമെന്നില്ല, സലാത്ത് ഹന്തും സലാത്തും ചെല്ലിട്ട് വേണോ പ്രാർത്ഥിക്കാനും സുജൂദിൽ?
1: സാധാരണഗതിയിൽ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നമ്മൾ സാധാരണ മൈത്തിസ്കാരത്തിൽ ചെയ്യുന്നത് പോലെ ഹംദ് സ്വലാത്ത്, ആദ്യം ഹംദ് അള്ളാഹിനെ കുറച്ച് സ്തുതിക്കുക, പ്രകീർത്തിക്കുക, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അപ്പോൾ മൈത്തിസ്കാരത്തിൽ അങ്ങനെയാണല്ലോ. അതാണ് സാധാരണഗതിയിൽ പ്രാർത്ഥനയുടെ രീതി എന്ന് പറയുന്നത്. എന്നാൽ നിസ്കാരം എന്തല്ല, അങ്ങനെ നമുക്ക് തോന്നുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല. നിസ്കാരം തൗക്കീഫിയാണ്, അത് തഅബ്ബുദിയാണ്, അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മളിപ്പോൾ ഒരു പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുപോലെ പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ അറബിയിൽ സ്ഥിരപ്പെട്ടു വന്ന പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹംദു സലാത്ത് ചൊല്ലിയിട്ടല്ല, മറിച്ച് നമുക്ക് ചൊല്ലാനുള്ള ദിക്റുകൾ, ഇപ്പോൾ ഭാരതായി വന്ന പ്രാർത്ഥനകൾ അതേ രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ഒരാൾക്ക് മലയാളത്തിൽ അറിയില്ല എങ്കിൽ, അറബിയിൽ പ്രാർത്ഥിക്കാൻ അറിയില്ലെങ്കിൽ, അവിടെ ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹിയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണോ നമ്മുടെ ആവശ്യങ്ങൾ, ഇതൊക്കെ മനസ്സിൽ വിചാരിച്ച് റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിൽ ദുനിയാവിലെ കാര്യങ്ങളും ആഖിറത്തിലെ ആഗ്രഹങ്ങളും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയാണ് സുജൂദിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
0: വ്യക്തമായല്ലോ. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, സാങ്കേതിക തകരാറ് കാരണമാണ് തോന്നുന്നു, ആൾക്ക് ലൈൻ കിട്ടിയില്ല. ഹജ്ജ് ചെയ്യാതെ മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി മകൻ ഹജ്ജ് ചെയ്യേണ്ടതുണ്ടോ? ഹജ്ജ് ചെയ്യാൻ ഉപ്പ വസീയത്ത് ചെയ്തിട്ടില്ല, എന്നാൽ ഉപ്പാക്ക് സ്വത്ത് ഉണ്ട് എന്നുകൂടി ചോദ്യകർത്താവ് കൂടി.
1: ഈ ഉപ്പ ഹജ്ജ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം ഹജ്ജ് ചെയ്യാതിരുന്നത് ആണോ എന്നുള്ളത് ഇവിടെ വ്യക്തമല്ല. ചിലപ്പോൾ ഒരാൾ ഞാൻ ഹജ്ജ് ചെയ്യൂല, ഹജ്ജ് ചെയ്യേണ്ട എന്നുള്ള നിൽക്കുകയാണെങ്കിൽ അത് വേറെ വിഷയമാണ്. ഒരാൾക്ക് ഹജ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതിനൊരു സാഹചര്യം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒരാൾ വസീയത്ത് ചെയ്തിട്ടില്ലെങ്കിലും അയാൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് ഹജ്ജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്തുണ്ടെങ്കിൽ ആ സ്വത്ത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും അയാൾക്ക് ലഭിക്കും. ഇനി അതല്ല, മക്കൾ അവരുടെ സമ്പത്ത് കൊണ്ട് വാപ്പാൻ്റെ പേരിൽ വാപ്പാക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്താലും ആ ഹജ്ജ് എന്ത് ചെയ്യും, സ്വീകരിക്കപ്പെടും എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ മരണപ്പെട്ട ആളുകൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന അനുവദിക്കപ്പെട്ട അമലുകളിൽ പെട്ടതാണ് ഹജ്ജ് ഉംറ പോലുള്ള കർമ്മങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഇത് പെടും എന്നുള്ളത് കൊണ്ട് ചെയ്യാവുന്നതാണ് എന്നാണ് സൂചിപ്പിക്കേണ്ടത്. വല്ലാഹു അലം.
0: ഹലോ
2: ഹലോ,
0: അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ചോദിച്ചോളൂ.
2: പിന്നെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കേട്ടുണ്ടേ, പിന്നെ ചെവിന്റെ അവിടെ എത്തുമ്പം അല്ലാഹു അക്ബർ എന്ന് പറയണം എന്നറിഞ്ഞു.
0: ചോദിച്ചോളൂ.
2: അതിന്റെ തക്ബീറത്തുൽ ഇഹ്റാം കേട്ടിട്ട് പറഞ്ഞാ മതിയോ?
1: അതായത് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം പ്രവേശിക്കുന്ന സമയത്ത് ചെവിൻ്റെ നേരെ കൈ ഉയർത്തിയിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയണോ, അതോ കൈ കെട്ടിയിട്ട് പറയണോ എന്നാണ് ചോദ്യം. സാധാരണഗതിയിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കൈകൾ എന്ത് ചെയ്യേണ്ടത്, കെട്ടേണ്ടത്. അങ്ങനെയാണ് പ്രമാണങ്ങളിൽ വന്നിട്ടുള്ളത്. അതായത് കൈകൾ ചുമലിന് നേരെ ഉയർത്തിയതിന് ശേഷം കിബിലക്ക് അഭിമുഖമായി പിടിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയാം. അതിനുശേഷം എന്ത് ചെയ്യുക, വലത്തെ കൈയിൻ്റെ മുകളിൽ ഇടത്തെ കൈ, ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെച്ചിട്ട് കൈ കെട്ടുക. ഇതാണ് പ്രമാണങ്ങളിൽ വന്ന അതിൻ്റെ ശരിയായ ഒരു രീതി എന്ന് പറയുന്നത്. അല്ലാഹു അലം.
0: ഉത്തരം വ്യക്തമായല്ലോ. എനിക്ക് 49 വയസ്സുണ്ട്. ആർത്തവം ആയിട്ട് 17 ദിവസമായിട്ടും നിന്നിട്ടില്ല. ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. മരുന്ന് കഴിക്കുന്നുമുണ്ട്, എന്നിട്ടും ഈ രക്തസ്രാവം നിൽക്കുന്നില്ല. അപ്പോൾ 16 ദിവസം കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് നിസ്കരിക്കാൻ പറ്റുമോ, അതോ മുഴുവനായി നിന്നാൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ എന്നാണ് ഈ സഹോദരിയുടെ ചോദ്യം.
1: ആർത്തവകാലത്തിൻ്റെ കൂടിയ കാലം പണ്ഡിതന്മാർ പറയുന്നത് 15 ദിവസമാണെന്നാണ്. അതുകൊണ്ട് തന്നെ 15 ദിവസത്തിൽ കൂടുതൽ ആ ബ്ലീഡിങ് നിലനിൽക്കുകയാണെങ്കിൽ അതിനെ ഇസ്തിഹാലത്തായിട്ട് രോഗമായിട്ട് കണക്കാക്കണം എന്നാണ്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റും മരുന്നും കാര്യങ്ങളും എടുക്കുക. 15 ദിവസം കഴിഞ്ഞാൽ പിന്നീട് ആ ബ്ലീഡിങ് നിന്നിട്ടില്ലെങ്കിൽ അവിടെ ഓരോ നമസ്കാരത്തിൻ്റെ സമയത്തും അവിടെ കഴുകി വൃത്തിയാക്കുക. കുളിക്കുന്നത് സുന്നത്താണ്, പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, കുളിക്കുക, നിർബന്ധമല്ല, സുന്നത്താണ്. പിന്നെ എന്ത് ചെയ്യുക, ഓരോ നമസ്കാരത്തിൻ്റെ സമയത്തും എന്ത് ചെയ്യുക, ഉളു എടുക്കുക. ഓരോ നമസ്കാരത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉളു എടുത്തിട്ട് അവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും കെട്ടി വെച്ചതിന് ശേഷം ഉളു എടുത്തിട്ട് എന്ത് ചെയ്യുക, അതാത് സമയങ്ങളിൽ നിസ്കരിക്കാം. അവർക്ക് ജം ആക്കിക്കൊണ്ടൊക്കെ നമസ്കരിക്കാൻ ഇളവുകൾ ഇനി പ്രയാസമാണെങ്കിൽ ആ ഒരു രീതിയും അവർക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ 15 ദിവസമാണ് മാക്സിമം ഒരു ആർത്തവത്തിൻ്റെ കൂടിയ കാലാവധിയായിട്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കുകയാണെങ്കിൽ അതിന് ഇസ്തിഹാലത്തായിട്ട് രോഗമായിട്ടാണ് പരിഗണിക്കേണ്ടത്. അവരെന്ത് ചെയ്യണം, കുളിച്ച് ശുദ്ധിയായി അവരുടെ നമസ്കാരം സാധാരണ പോലെ നമസ്കരിക്കണം. ആർത്തവകാരി അല്ലാത്ത സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അനുവാദമുണ്ട് എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
0: ഹലോ
2: ഹലോ, അസ്സലാമു അലൈക്കും.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്.
0: ചോദിച്ചോളൂ.
2: നമ്മൾ ഈ നേർപ്പടം പോലുള്ള വാരികൾ അത് ഖുർആനായിട്ടുണ്ടല്ലോ, അപ്പൊ നമ്മളത് വായിച്ച ശേഷം ഇങ്ങനെ വലിച്ചെറിയുന്ന പലയിടത്തും കാണുന്നുണ്ട്. അതിന്റെ വിധി എന്താണത്, ഖുർആനായിട്ട് അതിലുണ്ടോ ഉണ്ടത്? പല സമയത്ത് വാങ്ങിച്ചിട്ട് ചിലപ്പോ പേഷന്റ് അടിയിലോത്തോ ചില ലൈബ്രറികളിലും കാണുന്നുണ്ട്.
1: നമ്മൾ പ്രധാനപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഇൽമിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അത് നേർപ്പദം എന്നല്ല, ഏത് വൈജ്ഞാനികമായ വിശുദ്ധ ഖുറാനും സുന്നത്തൊക്കെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളാണെങ്കിൽ അതിനൊരു പവിത്രത നമ്മൾ കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമില്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആളുകൾക്കത് കൈമാറാം. പ്രത്യേകിച്ച് ലൈബ്രറികളോ അല്ലെങ്കിൽ വായനശാലകളോ അവിടെയൊക്കെ നമുക്കത് എന്ത് ചെയ്യാം, കൊണ്ടുപോയിട്ട് കൊടുക്കാം. വളരെ സുരക്ഷിതമായിട്ട് പുസ്തകങ്ങൾ ആവശ്യമുള്ള സമയത്ത് ആളുകൾ മുമ്പിൽ എടുത്തു വെക്കുകയും ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളെ അത് ഏൽപ്പിക്കുക, ആ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ അത് വലിച്ചെവിടെയെങ്കിലും കൊണ്ടുപോയിടുക, വലിച്ചെറിയുക എന്നുള്ളത് ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അതിലുണ്ടെങ്കിൽ അതിനുള്ളൊരു പവിത്രത നിർബന്ധമായിട്ടും അതിന് കൊടുക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ അത് വലിച്ചെറിയാൻ പാടില്ല. അപ്പോൾ ഏറ്റവും ഒന്നുകിൽ സുരക്ഷിതമായൊരു സ്ഥലത്ത് അത് എടുത്തു വെക്കുക, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ലൈബ്രറി പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരത് ഭംഗിയായിട്ട് എന്ത് ചെയ്യും, കൈകാര്യം ചെയ്യും, സൂക്ഷിക്കും. അതിൻ്റെ സംവിധാനങ്ങൾ ഉണ്ടാവും. അത്തരം സ്ഥലങ്ങളിൽ അത് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. വല്ലാഹു അഅലം.
0: അടുത്ത ചോദ്യം. ബനു ഇസ്രായേൽ മൂസാനബി ആരാധിച്ചിരുന്നു എന്നാൽ
1: ബനു ഇസ്രായേൽ മൂസാനബിയെ ആരാധിക്കല്ല ചെയ്തിരുന്നത്. അവർ ബനു ഇസ്രായേലിന് ചെയ്തൊരു രീതി എന്ന് പറയുന്നത് അവർ പിന്നെ അവരൊരു പശുക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് അതിനെ ആരാധിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതായത് മൂസാനബിനെ ആരാധിക്കല്ല, മൂസാനബി കൊണ്ടുവന്ന വഴികളിൽ നിന്ന് വഴിതെറ്റി വിഗ്രഹാരാധനയിലേക്ക് അവർ പോകുന്നൊരു രീതിയാണ് അവർ ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് മോശയ പ്രവാചകനെ ഒരു ദൈവമായിട്ട് ബനു ഇസ്രായേൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കൊണ്ടുവന്ന വേദഗ്രന്ഥത്തെ വളച്ചൊടിച്ച് അവർക്ക് ആവശ്യമായ രൂപത്തിൽ അവരതൊരു ചിന്താഗതിയിലേക്ക് കൊണ്ടുപോവുകയും അത്തരം ഒരു ആരാധനകൾ മൂസാനബി കൊണ്ടുവന്ന ആരാധനയെ മറ്റൊരു ആരാധനാ രീതിയിലേക്ക് പോയി എന്നുള്ളത്. അതായത് ഈസാനബിയെ ക്രിസ്ത്യാനികൾ ആരാധിച്ചതുപോലെ മൂസാനബിയെ എന്ത് ചെയ്തിട്ടില്ല, ജൂതന്മാർ ആരാധിച്ചിട്ടില്ല. പക്ഷേ ഉസൈർ എന്ന് പറയുന്ന ഒരാളെ ആരാധിച്ചിരുന്നു, അവർ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ജൂതന്മാർ പറഞ്ഞിരുന്നു. ഖുർആൻ പറയുന്നുണ്ട് വക്കാലത്തിൽ യഹൂദ് ഉസൈർ ബിനുള്ള, മൂസാനബിയുടെ അനുയായികളായിട്ടുള്ള യഹൂദികൾ ഉസൈർ എന്ന് പറയുന്ന ആൾ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് വാദിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ മൂസാനബി ഒരിക്കലും അവരെന്ത് ചെയ്തിട്ടില്ല, ദൈവമായിട്ട് കാണുകയോ ആരാധിക്കുകയോ ചെയ്തതായിട്ട് പ്രമാണങ്ങളിൽ എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല.
0: വ്യക്തമായല്ലോ.
2: അപ്പോൾ അള്ളാഹുവിനെ അള്ളാഹുവിനെ
1: തന്നെയാണെന്നോ?
0: ആണോ,
1: നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ അല്ല. അവർക്ക് അവരുടേതായ ഒരു ദൈവം ഉണ്ടാവും, അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്കറിയില്ല. അവർക്ക് അവരുടേതായ ദൈവങ്ങൾ ഉണ്ടാവും. ഏതായാലും നമ്മൾ അള്ളാഹുവിനല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്.
0: അത് കൂടുതൽ താങ്കൾ പഠനവിധേയമാക്കേണ്ടതാണ്. യഹൂദരുമായി ബന്ധപ്പെട്ട് യഹൂദ സുഹൃത്തുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെയും അവരുടെ പ്രാർത്ഥനാ രീതികളെയും കുറിച്ച് അന്വേഷിച്ച് പഠിക്കേണ്ട ഒരു വിഷയമാണത്.
1: അവർ അള്ളാഹുവിനെ തന്നെയാണോ ആരാധിക്കുന്നത് എന്നുള്ളത് പഠിക്കേണ്ട ഒരു വിഷയമാണ്.
0: വാലിക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. തഹിയ്യത്ത് നിസ്കാരം പ്രെയർ ഹാളിൽ കയറുമ്പോൾ നിർവഹിക്കേണ്ടതുണ്ടോ എന്നാണ്. പള്ളിയല്ലാത്ത
1: തഹിയ്യത്ത് നിസ്കാരം പള്ളിക്കുള്ളതാണ്. മസ്ജിദ് എന്ന് പറയുന്ന, അതായത് നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം പള്ളിയായിട്ട് മാത്രം തയ്യാറ് ചെയ്യപ്പെട്ട സ്ഥലത്ത് ഉള്ളതാണ് എന്ത് ഈ തഹിയ്യത്ത് നിസ്കാരം തന്നെ. ഒരാളിപ്പോൾ മുസല്ല എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, ഇപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഉള്ള മൈതാനങ്ങൾ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നടക്കുന്ന സ്ഥലങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ ഓഫീസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു റൂം കെട്ടിണ്ടാക്കിയിട്ട് അത്തരം പ്രെയർ ഹാളുകൾ അവിടെ ഒന്നും എന്തില്ല. തഹിയ്യത്ത് നിസ്കാരമല്ല, തഹിയ്യത്ത് എന്നുള്ളത് പള്ളിക്ക് മാത്രമുള്ള ഒരു വിധിയാണ്. അതുകൊണ്ട് തന്നെ പള്ളിക്ക് കയറുകയാണെങ്കിൽ മാത്രമാണ് അവിടെ തഹിയ്യത്ത് നിസ്കാരം ഉള്ളത്. മറ്റ് പ്രെയർ ആളുകളിൽ തഹിയ്യത്ത് നിസ്കാരം എന്നൊരു രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല.
0: ഹലോ,
2: വാലൈക്കും
0: അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്.
2: ഈ ഫർള് നമസ്കാരങ്ങളിൽ ഇമാമിന് അത്തഹിയ്യത്തും പ്രാർത്ഥനകളൊക്കെ നമുക്ക് പ്രാർത്ഥനകൾ പറയുന്ന സമയം അധികമുണ്ടെങ്കിൽ
0: ചോദിച്ചോളൂ, കേൾക്കുന്നുണ്ട്.
2: സലാം വീട്ടുന്നതിന് മുൻപ് നമുക്ക് വേറെയും പ്രാർത്ഥനകൾ പറയാൻ പറ്റുമോ എന്നാണ് ചോദ്യം.
1: അതെ, നമുക്ക് അതെ അതെ. പിന്നെ ഇമാമു ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ തശഹുദിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് ഉള്ള സമയം നമുക്ക് കുറച്ച് സമയം ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് പ്രാർത്ഥന നടത്താം, നമുക്കിഷ്ടമുള്ള പ്രാർത്ഥനകളൊക്കെ നടത്താം. പക്ഷേ അത് അറബിയിലായിരിക്കണം എന്നതാണ് നമുക്ക്. കാരണം ഖുർആനിലൊരിക്കലും അറബി അല്ലാത്ത ഭാഷ സംസാരിക്കാൻ പാടില്ല. കാരണം ഖുർആൻ എന്താണ്, സൊല്ലു കമാർ ആയത്തു മൂനി ഉസ്സലി, രബി പഠിപ്പിച്ചതുപോലെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അറബിയിൽ തന്നെയായിരിക്കണം ആ പ്രാർത്ഥന. ഖുർആനിലും ഹദീസിലൊക്കെ വന്ന വാരിതായി വന്ന ധാരാളം പ്രാർത്ഥനകളുണ്ട്. അത്തരം പ്രാർത്ഥനകളൊക്കെ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അതൊന്നും അറിയില്ലെങ്കിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹിയിലൊക്കെ പറഞ്ഞതുപോലെ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നർ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അതിലെന്ത് ചെയ്യുക, നമുക്ക് ദുന്യവിയായ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഉഹ്റവിയായ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റും. അത് മനസ്സിൽ എന്തൊക്കെയാണോ ദുനിയാവിൽ നമ്മൾ ആഗ്രഹങ്ങൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. പക്ഷെ അത് മലയാളത്തിലാവാതിരിക്കാൻ, അറബിയിലാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. അറബിയിലാകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് അനുവദനീയമാണ്. ഇൻഷാല്ലാ ഉത്തരം കിട്ടുന്ന ഒരു സമയം കൂടിയാണ്.
0: ഉത്തരം വ്യക്തമായല്ലോ. വെള്ളിയാഴ്ച ജുമായുടെ മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരം എത്ര റക്കാത്താണെന്നാണ് ഒരു സഹോദരൻ.
1: ജുമാൻ്റെ മുമ്പ് റവാത്തിബ് സുന്നത്തുകളൊന്നും സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ലുഹറിന് റവാത്തിബുണ്ട്, പക്ഷേ ജുമായ്ക്ക് എന്തില്ല, റവാത്തിബ് സുന്നത്തുകളില്ല. എന്നാൽ ഒരാൾ പള്ളിയിലേക്ക് ജുമായ്ക്ക് വേണ്ടി വന്നാൽ അയാൾക്ക് പള്ളിയിൽ എത്ര റക്കാത്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, നമസ്കരിക്കാം. പാങ് കൊടുക്കുന്നതിൻ്റെ മുമ്പ്, തഹിയത്തിന് ശേഷം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നുണ്ടല്ലോ, ഒരാൾ വെള്ളിയാഴ്ച ദിവസം കുളിച്ച് ശുദ്ധിയായി വുളു എടുത്ത് പള്ളിയിൽ ജുമാ ലക്ഷ്യമാക്കിക്കൊണ്ട് പള്ളിയിലേക്ക് വന്ന് പിന്നെ പള്ളിയിലെത്തിയതിന് ശേഷം പിന്നെന്താ, അള്ളാഹു അയാൾക്ക് കണക്കാക്കിയ നമസ്കാരം അയാൾക്ക് നമസ്കരിക്കാന്നാണ്. എത്ര റക്അത്ത് വേണമെങ്കിലും, രണ്ടോ നാലോ ആറോ എട്ടോ, ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയം എത്ര റക്അത്ത് വേണമെങ്കിലും അയാൾക്ക് നമസ്കരിക്കാം. അതിന് പ്രത്യേകമായൊരു എണ്ണം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ റവാത്തിബ് സുന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിസ്കാരം ജുമാക്കില്ല. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തില്ല, പിന്നെ വേറെ നിസ്കാരമില്ല. പിന്നെ ബിലാൽ റളിയല്ലാഹുവിനൊക്കെ റിപ്പോർട്ടിൻ്റെ ഹദീസിൽ കാണാൻ, ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നേരെ മിമ്പറിലേക്ക് കയറും. പിന്നെ ബിലാൽ റളിയല്ലാഹുവിന് എന്ത് ചെയ്യും, അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത്, ബാങ്കണ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാങ്ക് കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ എന്ത് ചെയ്യും, ഖുതുബ ആരംഭിക്കും. അതിൻ്റെ ഇടയിൽ നിസ്കരിക്കാനുള്ളൊരു ഗ്യാപ്പ് നബിയും ചെയ്തിട്ടില്ല, സ്വഹാബികൾ ആരും അങ്ങനെ നമസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ജുമാക്ക് എന്തില്ല, റവാത്തിബ് സുന്നത്തില്ല, പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടിട്ടില്ല.
0: ഹലോ.
3: നിന്റെ വാപ്പ പിന്നെ ചീയമ്മണവൂരിന്റെ പേരില് രണ്ട് യാത്രീന്ന് ഓതും ദിവസം, അത് എത്ര പറഞ്ഞാലും നിൽക്കണില്ല. അപ്പൊ അതിന്റെ പഠിച്ചവന്റെ അടുത്തുനിന്ന് ആ ഓതിന്റെ ഫലം കിട്ടോ എന്താന്ന് പറയാ.
1: ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, ഒരാള് അപ്പോൾ സി എം മടവൂരാണെങ്കിലും സി എം മടവൂരിന് വേണ്ടി പ്രത്യേകിച്ച് ചെയ്യാന്നുള്ള ഇസ്ലാമികമായിട്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം മരണപ്പെട്ടൊരു വ്യക്തിക്ക്, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളിൽ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക എന്നൊരു രീതി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഒരാൾ ഖുർആൻ ഓതിയിട്ട് ഖത്മ് ചെയ്യുക, അതുപോലെ തന്നെ ഖുർആൻ സൂറത്ത് ഓതിയിട്ട് ഹദിയ ചെയ്യുക, അത് മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ സ്വീകരിക്കില്ല. ഒരാൾ അയാൾ ഓതിയ കൂലി അയാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതാര് അപ്പം ഈ സി എം മടവൂരാണെങ്കിലും വേറെ ആർക്ക്
0: വേണ്ടിയിട്ടാണെങ്കിലും,
1: അതായത് സ്വന്തം ഉമ്മാക്ക് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം വാപ്പാക്ക് വേണ്ടിയിട്ട് മരിച്ചുപോയ ആളുകൾക്കാണെങ്കിൽ പോലും ഒരാൾ ഖുർആൻ ഓതിയിട്ട് ഖത്മ് ചെയ്തിട്ട് അത് ഹദിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹ് സ്വീകരിക്കൂല. കാരണം മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏതാണ് അള്ളാഹ് സ്വീകരിക്കാൻ അള്ളയാണ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല, ഇത് അതിൽ എണ്ണി പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ആ പഠിപ്പിച്ച കൂട്ടത്തിൽ എന്ത് ചെയ്യാം, അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്വതക്ക ചെയ്യാം, ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം. അതല്ലാതെ ഖുർആൻ ഓതിയിട്ട് ഹദിയ എന്നൊരു രീതി പ്രാമാണികമായി എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താൽ അതിൻ്റെ കൂലി കിട്ടൂല, അവനവന് കൂലികൾക്ക് ആ ഓതികൾക്ക് മാത്രമേ കിട്ടുള്ളൂ.
0: ഉത്തരം വ്യക്തമായല്ലോ.
1: അവര് ഒരാള് അയാൾക്ക് വേണ്ടി ഓതി കഴിഞ്ഞാൽ അയാൾക്ക് കൂലി കിട്ടും, വേറൊരാൾക്ക് വേണ്ടി
0: ഓതി
1: നിയത്ത് പിഴച്ചു. കാരണം അയാൾ ഓതുന്നത് അയാൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ, വേറൊരാൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം അയാൾ കൂലി കിട്ടൂല, അയാൾക്കും കിട്ടൂല, ആ ആർക്ക് വേണ്ടിയിട്ടാണ് ഓതി, രണ്ടുപേർക്കും കൂലി കിട്ടൂല, പ്രതിഫലം ലഭിക്കൂല.
0: വ്യക്തമായല്ലോ,
3: മനസ്സിലായി.
0: നമ്മുടെ പ്രോഗ്രാം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊരു ചോദ്യമാണ്, മയ്യത്ത് നിസ്കാരത്തിൻ്റെ പുരുഷൻ ഇമാമിൽ നിന്ന് സ്ത്രീകൾ പിന്നിൽ നിന്ന് നമസ്കരിക്കാമെന്ന്.
1: അത് ചെയ്യാം, അത് അനുവദനീയമാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾക്ക് ഏത് നിസ്കാരമാണെങ്കിലും ജമാഅത്തിൽ പങ്കാളികളാകാം, അതിന് വിലക്കൊന്നുമില്ല. അത് പുരുഷന്മാർ ആദ്യം നിൽക്കുക, അതിൻ്റെ പിന്നിലൊരു മറയോ മറ്റോ കാര്യങ്ങളോ വെച്ചിട്ട് സ്ത്രീകൾക്കും എന്ത് ചെയ്യാം, ആ നമസ്കാരത്തിൽ പങ്കാളികളാകുന്നത് കൊണ്ട് വിലക്കില്ല. പ്രത്യേകിച്ച് പള്ളികളൊക്കെ ആണെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായ സൗകര്യം ഉണ്ടെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്ത് പുരുഷന്മാരും അവരുടെ പിന്നെ സ്ത്രീകളുടെ ഭാഗത്ത് സ്ത്രീകളുമായിട്ട് ഒന്നിച്ച് മയ്യത്ത് നമസ്കരിക്കുന്നതിന് യാതൊരു വിലക്കില്ല. അപ്പം
0: ഹറമുകളിലൊക്കെ
1: അങ്ങനെ ഒരു രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഹറമുകളിലൊക്കെ മക്കയിലും മദീനയിലൊക്കെ സ്ഥിരമായിട്ട് അങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അതിന് വിലക്കുകളൊന്നുമില്ല, അത് അനുവദനീയമാണ്.
0: ഹലോ,
3: ചോദിച്ചോളൂ,
0: പെട്ടെന്ന് ചോദിച്ചോളൂ, സമയം തീരാറായി.
3: അല്ല, ഒരു മുസ്ലിമായ ഒരു കുടുംബിനി സ്ത്രീ, മൂന്ന് മക്കളുള്ളത്, ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു ഹൈന്ദവ പുരുഷനുമായി വിവാഹത്തില് ഏർപ്പെട്ടു, വൈവാഹിക ജീവിതത്തിൽ ഏർപ്പെട്ടു. അതിന്റെ ഫത്വ എന്താണ്?
1: മുശരിക്കായൊരു പിന്നെ സ്ത്രീയെ, പിന്നെ മുസ്ലിമായൊരു മനുഷ്യനും മുസ്ലിമായൊരു സ്ത്രീയെ മുശരിക്കായൊരു പുരുഷനും കല്യാണം കഴിക്കാൻ പാടില്ല. അത് പരസ്പരം നിഷിദ്ധമാണ്. അങ്ങനെ സംഭവിച്ചാൽ ആ വിവാഹത്തിന് സാധുതയില്ല. ഇസ്ലാമിൽ ആ വിവാഹത്തിന് സാധുതയില്ല. അതായത് മുസ്ലിമായ ഒരു സ്ത്രീക്ക് ഒരു പുരുഷ, ഒരു ഹിന്ദുവായ ഒരു ആളുടെ കൂടെ വിവാഹ ജീവിതം അസാധ്യമാണ് ഇസ്ലാമിക ശരീരത്തിൽ നിയമപ്രകാരം. കാരണം ഒരു മുശരിക്കും മുസ്ലിമും ഒരിക്കലും എന്ത് ചെയ്യില്ല, വിവാഹബന്ധം പാടില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ വിവാഹത്തിന് ഇസ്ലാമിൽ സാധുതയില്ല എന്നാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്.
0: ഒരു ഹറാമായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു, വിചാരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ ഉസ്താദിന്റെ മറുപടി
1: പറയാൻ പറ്റുള്ളൂ.
3: അപ്പൊ അവരുടെ ശിക്ഷ ഹറാമായ വിധത്തിലുള്ള
1: വിവാഹമാണ്,
0: കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ്?
1: ഈ രജിസ്റ്റർ വിവാഹം എന്നുള്ളത് തന്നെ ഇസ്ലാമികമായിട്ട് ശരിയായ രീതിയല്ല. ഇസ്ലാമിൽ വലിയ വേണം. ലാ നിക്കാഹ് ഇല്ലാ ബി വലിയ എന്നാണ്. വലിയ ഇല്ലാതെ നിക്കാഹില്ല. വലിയ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ, അത് വാപ്പ അല്ലെങ്കിൽ ആങ്ങൾ അല്ലെങ്കിൽ വാപ്പാൻ്റെ ജ്യേഷ്ഠന്മാർ അനിയന്മാരായിട്ടുള്ള ഒരു വലിയ ആണ് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രണ്ടാൾ ഞങ്ങൾ കല്യാണം കഴിച്ച് ഒപ്പിട്ടെടുത്തിൽ ഇസ്ലാമികമായിട്ട് ആ വിവാഹം സാധുതയില്ല. അത് ഇസ്ലാമിക വിവാഹമല്ല. ആ വിവാഹത്തിന് ഇസ്ലാമിൽ സാധുതയല്ല. അവിടെ നിക്കാഹ് സംഭവിച്ചിട്ടില്ല. ഒരു വലിയ ഇല്ലാത്ത നിക്കാഹ് ഒരിക്കലും ഒരു നിക്കാഹായിട്ട് ഇസ്ലാം പരിഗണിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് രജിസ്റ്റർ കല്യാണം കഴിച്ചാൽ ഇസ്ലാമിക ശരീരത്തിൽ നിയമപ്രകാരം അവിടെ ഒരു വിവാഹം നടന്നിട്ടില്ല. കാരണം അവിടെ വലിയ ഇല്ല. അവിടെ പെണ്ണിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളല്ല കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഒരു വലിയ എന്ത് ചെയ്യണം, എൻ്റെ മകളെ ഞാൻ കെട്ടിച്ച് തന്നു എന്ന് പറയണം. ഞാനത് സ്വീകരിച്ചു എന്ന് എന്ത് ചെയ്യണം, അവർ പറയണം. രണ്ട് സാക്ഷികൾ വേണം. ഇതാണ് ഇസ്ലാമിക വിവാഹം. അതില്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവിടെ വിവാഹം അസാധുവാണ്.
0: ഉത്തരം വ്യക്തമായല്ലോ.
3: അപ്പൊ ഈ അസാധുവായ അവസ്ഥയിൽ
1: ആ രൂപത്തിലാണ് അത് പോവുക. കാരണം അവിടെ വിവാഹം നടന്നിട്ടില്ല ഇസ്ലാമിക ശരീരത്തിൽ നിയമപ്രകാരം.
0: നമുക്ക് അനുവദിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഉത്തരം വ്യക്തമായല്ലോ. വലൈക്കും അസ്സലാം. അല്ലാഹു എല്ലാവർക്കും നേർമാർഗം കാണിച്ചു കൊടുക്കുമാറാവട്ടെ. ഏതായാലും ഈ സമയത്തിനുള്ളിൽ
4: പീര്യം ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസറിയുടെ ശ്രോതാക്കളെ, നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല അത്യധികം ഗാംഭീര്യമുള്ളവനും പരിപൂർണമായ കഴിവുകളുള്ളവനുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അവനെ മനസ്സിലാക്കുമ്പോഴാണ് അവൻ്റെ കഴിവും അവൻ്റെ ഗാംഭീര്യവും മാഹാത്മ്യവുമെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുക. സൂറത്തു സുമറിൻ്റെ 67-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, അള്ളാഹുവിനെ അവൻ്റെ യഥാർത്ഥ നിലപാട് അഥവാ അവൻ്റെ മഹത്വം അവർ കൽപ്പിച്ചില്ല. അപ്പം അള്ളാഹുവിന് കൽപ്പിക്കേണ്ടുന്ന യഥാർത്ഥ നിലപാടും മഹത്വവും അവർ കൽപ്പിച്ചില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് സൂറത്തു അൻആമിൻ്റെ 91-ാമത്തായത്തിലും സൂറത്തുൽ ഹജ്ജിൻ്റെ 74-ാമത്തായത്തിലും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പരദൈവങ്ങളെ സ്വീകരിക്കുന്നവരും സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും മാത്രമല്ല, അള്ളാഹു ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിക്രമങ്ങളെയോ നിയമനിർദ്ദേശങ്ങളെയോ ചോദ്യം ചെയ്യുവാൻ മുതിരുന്നവരും വാസ്തവത്തിൽ അള്ളാഹുവിന് അവൻ്റെ യഥാർത്ഥ നിലയും വിലയും കൽപ്പിക്കാത്തവരാകുന്നു. അഥവാ സൃഷ്ടികളെ കണക്കാക്കുന്ന അതേ മാനദണ്ഡം കൊണ്ട് തന്നെ അള്ളാഹുവിനെയും കണക്കാക്കുകയും ചെയ്യുന്ന ആളുകൾ എന്നർത്ഥം. അപ്പം അങ്ങനെ പാടില്ല. അള്ളാഹു ഒരിക്കലും സൃഷ്ടികളെപ്പോലെയല്ലല്ലോ. ലൈസ കമിസ്ലിഹി ഷൈഇ്, അള്ളാഹുവിനെപ്പോലെ ഒന്നും തന്നെയില്ല. വഹുവ സമീഉൽ ബസീർ, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒന്നും തന്നെ ആരും തന്നെ ഇല്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല, അവനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ്റെ ഹദീസുകളിൽ നിന്നുമാണ്. അള്ളാഹുവിനെക്കുറിച്ച് സൂറത്ത് സുമറിൻ്റെ 67-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു പറയുന്നത്, വൽ അർദു ജമീഉൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവനും അവൻ്റെ പിടിയിലടങ്ങിയതായിരിക്കും. അള്ളാഹുവിൻ്റെ ഒരു പിടിയിൽ ഭൂമി മുഴുവൻ ഒതുങ്ങി നിൽക്കും. വസ്സമാവാത്തു മത്വിയാത്തുൻ ബിയമീനിഹി, ആകാശങ്ങളാകട്ടെ അവൻ്റെ വലങ്കയ്യിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടവയുമായിരിക്കും. ഖിയാമത്ത് നാളിൽ ഭൂമി മുഴുവനും അള്ളാഹുവിൻ്റെ പിടിയിലടങ്ങിയതായിരിക്കുമെന്നും ആകാശങ്ങൾ അവൻ്റെ വലങ്കയ്യിൽ ചുരുട്ടിപ്പിടിക്കപ്പെട്ടതായിരിക്കുമെന്നും പറഞ്ഞതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹുവിനെ സംബന്ധിക്കുന്ന ഇത്തരം പ്രസ്താവനകളുടെ സാക്ഷാലുദ്ദേശം അള്ളാഹുവിനറിയാമെന്ന വക്കലാണ് പൗരാണിക മഹാന്മാർ സ്വീകരിച്ച നയം. ഇതിന് തഫ്വീൽ അഥവാ അള്ളാഹുവിലേക്ക് വിട്ടേക്കുക എന്നാണ് പറയുക. സന്ദർഭമനുസരിച്ച് അനുയോജ്യമായ വ്യാഖ്യാനം നൽകുകയാണ് പിൻഗാമികളായ പല മഹാന്മാരും ചെയ്യാറുള്ളത്. ഇതിന് തഅ്‌വീൽ, വ്യാഖ്യാനം നൽകുക എന്നാണ് പറയുക. ഏതായാലും ശരി, ഒരു കാര്യം വ്യക്തമാണ്. ഇന്ന് കേവലം നാമമാത്രമാണെങ്കിലും ഭൂമിയിൽ പലരും അധികാരാവകാശങ്ങൾ നടത്തിവരുന്നുണ്ട്. ഖിയാമത്ത് നാളിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ആർക്കും തന്നെ യാതൊരു അധികാരമോ അവകാശമോ കൈകാര്യമോ ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹു അന്ന് ചോദിക്കുന്നതാണ്, ലിമനിൽ മുൽകുൽ യൗം, അന്ന് ആർക്കാണ് രാജാധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ സർവാധികാരിയായ അള്ളാഹുവിന് തന്നെ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു സംഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി പറയുകയാണ്, യഖ്ബിലുല്ലാഹുൽ അർദ, അള്ളാഹു ഭൂമിയെ എടുത്തു പിടിക്കും. വയത്വിസ്സമാഅ ബിയമീനിഹി, ആകാശത്തെ അവൻ്റെ വലങ്കൈ കൊണ്ട് ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും. സുമ്മ യഖൂൽ, എന്നിട്ട് ചോദിക്കുമെന്നാണ്, അനൽ മലിക്, ഞാനാണ് രാജാവ്. ഐന മുലൂക്കുൽ അർദ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? ഓ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഒരു മഹത്വവും അവൻ്റെ ഗാംഭീര്യവും നമുക്കറിയിച്ചു തരുന്ന ഒരായത്താണിത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനങ്ങളോട് ചോദിച്ചില്ലേ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, ജനങ്ങളെ നിങ്ങൾക്കെന്ത് പറ്റി? എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ഒരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ല? അള്ളാഹുവിന് നൽകേണ്ടുന്ന ഒരു മഹത്വമുണ്ടല്ലോ, അതെന്തുകൊണ്ട് നിങ്ങൾ നൽകുന്നില്ല എന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹുവിനുള്ള ഗാംഭീര്യവും അവനുള്ള അവകാശങ്ങളും അവനുള്ള മഹത്വവും ബഹുമാനവും എല്ലാം നമ്മൾ യഥാർത്ഥ രൂപത്തിൽ വെച്ചു കൊടുക്കുന്നവരാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അവനെ മാത്രം ആരാധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, അള്ളാഹുവിന്റെ ഗാംഭീര്യം. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: أعوذ بالله من الشيطان الرجيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ. പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമാണ് നേർരേഖ. അൽ കബീർ എന്ന നാമം വിശദീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സാധാരണ നമ്മുടെ പ്രാർത്ഥനകളിലും ദിക്റുകളിലും ഒക്കെ വരാറുള്ള ചില പദങ്ങൾ, മഹത്വത്തിൻ്റെ പദങ്ങൾ, അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും ഒരുപക്ഷെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുകയില്ല. അൽ കബീർ, അൽ കബീർ എന്ന് പറയുന്നത് വലിയവൻ, മഹാൻ എന്നൊക്കെ പറയുന്ന വാക്ക് അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളിൽപ്പെട്ട ഒരു പദമാണ് അൽ കബീർ. അൽ കബീർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവൻ എന്നീ അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ നമസ്കാരത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും ബാങ്കിലും അല്ലാതെ തന്നെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട്, ചൊല്ലാറുള്ള ഒരു പദമാണ് അൽ അക്ബർ എന്നതും അൽ കബീർ എന്നതും. അൽ കബീർ എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ നാമം വിശുദ്ധ ഖുർആനിലും അതേപോലെ തന്നെ ഹദീസിലുമൊക്കെ വന്നിട്ടുള്ള ഒരു നാമമാണ്. 6 സ്ഥലങ്ങളിൽ അള്ളാഹുവിന് അൽ കബീർ എന്ന നാമം വിശുദ്ധ ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ഈ മഹാപ്രപഞ്ചത്തെ തൻ്റെ വലത്തെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കും അള്ളാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വലുപ്പത്തെ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ ഈ വചനം തന്നെ നമുക്ക് എത്രയോ മതി. അൽ അലീം എന്ന അള്ളാഹുവിനെക്കുറിച്ച് പറയാറുണ്ട്. അൽ അലീം എന്നുള്ളതിൽ അൽ കബീർ എന്നതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും കൂടുതലായി വന്നിട്ടുള്ളതും ഉപയോഗിക്കുന്നതുമായ ഒരു പദമാണ് അൽ കബീർ. നമസ്കാരത്തിലും ബാങ്കിലും ഒക്കെ അതാണല്ലോ പറയണത്. ഈ ആശയം നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഈ നാമത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ, വലഹുൽ കിബിരിയാഉ ഫിസ്സമാവാത്തി വലർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവന് തന്നെയാകുന്നു മഹത്വം എന്ന് അള്ളാഹുവിൻ്റെ ആ ഒരു മഹത്വത്തെ, വലിപ്പത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് ഈ നാമത്തെ ഉൾക്കൊള്ളുന്നതിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആശയപരമായ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രായോഗികമായ ഒരു സംഗതിയാണ് ഒരിക്കലും നമ്മൾ അഹങ്കരിക്കാതിരിക്കുക എന്നുള്ളത്. എന്തൊക്കെ സ്ഥാനങ്ങളും പദവികളും ഒക്കെ നമുക്കുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു തൻ്റെ ദാസന് നൽകിയ നിസ്സാരങ്ങളിൽ നിസ്സാരങ്ങളായ ചില അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കുവാൻ അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വിനയാനുതരാകും. വഖുലിൽ ഹംദുലില്ലാഹില്ലദി ലം യത്തഖിദ് വലദൻ വലം യക്കുൻ ലഹു ശരീക്കും ഫിൽ മുൽക്ക് വലം യക്കുൻ ലഹു വലിയുൻ ഫിദ്ദുല് വകബ്ബിർഹു തക്ബീറ. സന്താനത്തെ സ്വീകരിച്ചിട്ടില്ലാത്തവനും ആധിപത്യത്തിൽ പങ്കാളികളില്ലാത്തവനും അതേപോലെ തന്നെ നിന്ദിക്കപ്പെട്ടാൽ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകനും ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും എന്ന് നീ പറയുക, അവനെ ശരിയായ രൂപത്തിൽ മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്ന് 17:111 അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ മഹത്വത്തെ, എല്ലാ അർത്ഥത്തിലുമുള്ള ഈ മഹത്വത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഈ നാമവിശേഷണത്തെ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ വിനയാനതരാകുന്നു എന്നതുപോലെ തന്നെ നമുക്കുണ്ടാവേണ്ട മറ്റൊരു ഗുണമാണ്, അവൻ മാത്രമേ പ്രാർത്ഥിക്കപ്പെടാൻ, ആരാധിക്കപ്പെടാൻ യഥാർത്ഥത്തിൽ അർഹനുള്ളൂ എന്ന് വിശ്വസിക്കൽ കൂടെ ഇതാണ്. അതായത് നാം മഹത്വം കൽപ്പിക്കുന്നത് അള്ളാഹുവിന് മാത്രമാണ്. ഏതർത്ഥത്തിൽ? അഭൗതികമായ നിലയിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഉന്നതനും മഹാനുമായിരിക്കുന്നവൻ അള്ളാഹുവാണ്. ദാലിക്കും ബി അന്നഹു ഇദാ ദുഅയ അല്ലാഹു വഹ്ദഹു കഫർത്തും വ ഇൻ യുശ്രിക് ബിഹി തുഅ്മിനു ഫൽഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമായിരിക്കണം എന്ന അള്ളാഹുവിൻ്റെ മഹത്വം ഉൾക്കൊള്ളുമ്പോഴുണ്ടാവേണ്ട ഈ ഒരു ആശയപരമായ അറിവിനെയാണ് ഈ ഗാഫിറിലെ 12-ാമത്തെ ആയത്ത് കുറിക്കുന്നത്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കപ്പെട്ടാൽ നിങ്ങൾ അവിശ്വസിക്കുകയും അവനോട് പങ്കാളികൾ കൂട്ടിച്ചേർക്കപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിരുന്നത് നിമിത്തമത്രയാത്. എന്നാൽ വിധി കൽപ്പിക്കാനുള്ള അധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിനാകുന്നു എന്ന്. അപ്പോൾ ഈ മഹത്വം അവകാശപ്പെടാൻ അർഹതപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. നാം അവന് കീഴൊതുങ്ങുകയും അവനെ പ്രാർത്ഥിക്കുകയും അവനെ ആരാധിക്കുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും അതിൻ്റെ പേരിലാണ് അള്ളാഹുവിനെ നാം മഹത്വപ്പെടുത്തുന്നത്. അവൻ നമുക്ക് ഹിദായത്ത് തന്നു, ധാരാളം അനുഗ്രഹങ്ങൾ തന്നു. വലി തുക്കബ്ബിറുല്ലാഹ അലാമ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രയും ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് അൽബക്കറ 185 ആയത്തിലും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാമം ഉച്ചരിക്കുന്നതിനും പറയുന്നതിനും വലിയ പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ പറഞ്ഞു, നബിയെ, എനിക്ക് പ്രായമായി, ഞാൻ ദുർബലയായി, അതുകൊണ്ട് തന്നെ ഫമുർനി ബി അമലിൻ അഅ്മലുഹു, എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയൊരു പ്രവർത്തികൾ പറഞ്ഞു തരണം. ജാലിസത്തുൻ വ അനജാലിസത്തുൻ, ഇരുന്നു കൊണ്ട്, എനിക്ക് വല്ലാതെ ഒന്നും ആരോഗ്യപരമായൊരവസ്ഥപ്പല്ല, അതുകൊണ്ട് എനിക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തരണം. ജീവിതത്തിൽ പലപ്പോഴും മറ്റ് ആരോഗ്യാവസ്ഥകളൊക്കെ നശിച്ച ആളുകൾക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു ഉപദേശമാണ് കാല സബ്ബിഹില്ല മിഅത തസ്ബിഹ, 100 സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. അത് തഅദിലു ലക്കി മിഅത റഖബ, റഖബത്തിൻ തുഅതിഖിഹ തുഅതിഖിനഹ, നീ 100 അടിമകളെ മോചിപ്പിക്കുന്നതിന്. മിൻ വലദി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികൾ, അതായത് മൊത്തം അറബികളിൽ 100 അടിമകളെ മോചിപ്പിക്കുന്നതിന് തുല്യമാകുന്നു അത് എന്നാണ്. പിന്നെ വഹ്മദി അൽഹംദുലില്ലാ എന്ന് പറയാം മിഅത 100 പ്രാവശ്യം. തഅദു ലക്കി മിഅത ഫറസിൻ മുസ്റജത്തിൻ മൂൽജമത്തിൻ, നല്ല കടിഞ്ഞാണണിഞ്ഞ ഏറ്റവും തയ്യാറാക്കപ്പെട്ട 100 കുതിരകളെക്കാളും ഉത്തമമാണ്. പിന്നെ പറഞ്ഞു വക്കെബിരില്ല, അള്ളാഹു അക്ബർ എന്ന് പറയാം മിഅത തക്ബീറ, 100 പ്രാവശ്യം. ഫ ഇന്നഹ തഅദു ലക്കി മിഅത ബദനത്തിൻ മുഖല്ലദത്തിൻ മുതഖബ്ബലത്തിൻ, 100 ഒട്ടകങ്ങൾക്കു തുല്യമാണ്, തയ്യാറാക്കി നിർത്തപ്പെട്ട 100 ഒട്ടകങ്ങൾക്ക് തുല്യമാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു അക്ബർ എന്ന് 100 പ്രാവശ്യം പറയുമ്പോൾ, 100 ഒട്ടകങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു ദിക്റിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല നബി സ്വഹാബത്തിനോടൊപ്പം നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചൊല്ലിയെന്ന് ഇമാം മുസ്ലിം ഇബിന് ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്. അള്ളാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്രതം വ അസ്വീല, അള്ളാഹു അക്ബർ കബീറൻ എന്ന് ഞാൻ തക്ബീർ ചൊല്ലുന്നു, അൽഹംദുലില്ലാഹി കതീറൻ എന്ന് ഞാൻ ഹംദ് ചൊല്ലുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധി പ്രഭാതത്തിലും പ്രദോഷത്തിലും തസ്ബീഹ് ചൊല്ലി ഞാൻ നിർവഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ ആശയം. അള്ളാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വ സുബ്ഹാനല്ലാഹി ബുക്രതൻ വ അസീല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ ഒരു ദിക്ര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ പിന്നെ ഒരിക്കലും ഞാൻ നമസ്കാരശേഷം അതിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ നാമത്തെ അൽ കബീർ, ഏറ്റവും വലിയവൻ എന്ന് പറയുന്ന ഈ നാമത്തെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ വിനയാനുതരാവുകയും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവൻ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ഈ പ്രകീർത്തനങ്ങൾ ജീവിതത്തിൽ നിരന്തരമായി അനുഷ്ഠിക്കുകയും ചെയ്യുക, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും അറിഞ്ഞ് ഭക്തിയോടുകൂടെ അവനെ ആരാധിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
2: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമിലൂടെ അള്ളാഹുവിൻ്റെ തിരുവചനങ്ങളിൽ അൽ കബീർ എന്ന നാമമാണ് വിശദീകരിച്ചു നൽകിയത്. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നല്ല മധുരകരമായ ഖുർആൻ പാരായണത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അബൂബക്കർ അൽ ശാത്വരിയുടേതായി ഉള്ള ഒരു പാരായണം സൂറത്തു ആലി ഇംറാനിന്റെ വചനം കേൾക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: അബൂബക്കർ ഷാത്തരി ഹാഫിള്ളാഹുല്ല സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന ഖുർആൻകാരികളിൽ ഒരാളാണ് അബൂബക്കർ ഷാത്തരി. സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറുപ്പത്തിലെ ഖുറാൻ മനഃപ്പാഠമാക്കുകയും തുടർന്ന് തജ്വീദു ഖിറാത്ത് ശാസ്ത്രങ്ങളിൽ ഉന്നത നിലവാരത്തിലുള്ള പഠനം നടത്തുകയും ചെയ്തു. ശരിയത്ത് വിഷയത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് അദ്ദേഹം. ജിദ്ദയിലെ പ്രശസ്തമായ നിരവധി പള്ളികളിൽ ഇമാമായും ഖാരിയായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അബൂബക്കർ ഷാത്തരി ഹഫിള്ളാഹുള്ള.
1: വിശുദ്ധ ഖുർആനിലെ മൂന്നാം അധ്യായം സൂറ ആലിമ്രാനിലെ 19-ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് ഓതിക്കേട്ടത്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയമായും ദീൻ എന്നു പറയുന്നത്, മതം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇസ്ലാമാകുന്നു. വമഖ്തലഫല്ലദീന ഊത്തുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്കിടയിലുള്ള ധിക്കാരം അഥവാ അസൂയ നിമിത്തം തങ്ങൾക്ക് അറിവ് വന്നെത്തിയ ശേഷമല്ലാതെ ഭിന്നിക്കുകയുണ്ടായിട്ടില്ല. വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു തആല വേഗം വിചാരണ നടത്തുന്നവനാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇവിടെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യം ആയത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് മനുഷ്യാരംഭം തൊട്ട് മനുഷ്യൻ്റെ അവസാനം വരെയുള്ള എല്ലാവർക്കും അള്ളാഹു നിയമിച്ചതും ഒന്നാമത്തെ പ്രവാചകനും ഒന്നാമത്തെ വേദഗ്രന്ഥവും തുടങ്ങി അന്ത്യപ്രവാചകനും അവസാന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും വരെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്നതും അള്ളാഹു മനുഷ്യവർഗത്തിന് തൃപ്തിപ്പെട്ടു കൊടുത്തതുമായ ഏക മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് മാത്രമാണ് എക്കാലത്തും അള്ളാഹു മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളതും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ശേഷം പറയുന്നത്, എന്നാൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ മറ്റൊരു മതവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരുടെ അനുയായികളെന്ന പാരമ്പര്യം അവകാശപ്പെടുക, അങ്ങനെ ചെയ്യുന്ന ചില സമുദായങ്ങൾ ഈ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചു പോയിട്ടുണ്ട്. അതിന് കാരണം അവർക്ക് വേണ്ടത്ര ഇൽമുണ്ടായിട്ടല്ല, അല്ലെങ്കിൽ ഇൽമ് ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെയോ ഇൽമുണ്ടായിട്ടും അവർക്കിടയിൽ ഉണ്ടായിത്തീർന്ന അസൂയ, അതേപോലെ തന്നെ പക, വിദ്വേഷം, ഇങ്ങനെയുള്ള ധിക്കാര സ്വഭാവങ്ങൾ, അതുകൊണ്ട് മാത്രമാണ് അവർ ഈ സത്യത്തിൽ നിന്ന് അകലാനുള്ള കാരണം. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, ഇങ്ങനെയാണ് ഹക്ക്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പരമാടിസ്ഥാനമായിട്ടുള്ള തൗഹീദിൽ പോലും തർക്കം നടത്തുന്ന, ന്യായവാദം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവരോട് വാദപ്രതിവാദം നടത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലാഹു സരീഉൽ ഹിസാബ്, അള്ളാഹു വേഗത്തിൽ കണക്കു നോക്കുന്നവനാകുന്നു എന്ന് വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മളിവിടെ ഓതിക്കേട്ടത്.
0: മാഷാഅല്ലാ. ഇന്നത്തെ മധുരം ഖുർആനിലെ വചനം കാതോർക്കുകയും അതിൻ്റേതായ ലഘു വിവരണവുമാണ് നമ്മൾ ശ്രവിച്ചത്.
2: പീസ് റേഡിയോ നുറുങ്ങുകൾ, ഉമീദ് പോർട്ടൽ ഉയർത്തുന്ന ആശങ്കകൾ. രചന സൈനബ് ബിൻത് ഫർഹാൻ, ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
3: ഇന്ത്യയിലെ വഖഫ് സ്വത്തുക്കളുടെ ഭരണ നിർവഹണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന അവകാശവാദത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഉമീദ് പോർട്ടൽ അവതരിപ്പിച്ചത്. രാജ്യത്തെ എല്ലാ രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുക്കളുടെയും ഡിജിറ്റൽ രേഖയും ജിയോ ടാഗിംഗും സൃഷ്ടിച്ച് കൂടുതൽ സുതാര്യത ഉറപ്പാക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം. സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ രേഖകൾ ക്രമപ്പെടുത്തുക എന്ന ആശയം പൊതുവിൽ സ്വാഗതാർഹമാണെങ്കിലും പുറത്തുവരുന്ന കണക്കുകൾ ചില ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം രജിസ്ട്രേഷനായി അപ്ലോഡ് ചെയ്ത 795,000 വഖഫ് സ്വത്തുക്കളിൽ 587,000 അംഗീകരിക്കപ്പെട്ടപ്പോൾ 88,571 അപേക്ഷകൾ, അതായത് ഏകദേശം 11% പരിശോധനയ്ക്ക് ശേഷം നിരസിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ നിരസിക്കപ്പെട്ട അപേക്ഷകൾ ഉത്തർപ്രദേശിലാണുള്ളത്. പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഗണ്യമായ എണ്ണം അപേക്ഷകൾ തള്ളപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഈ സ്വത്തുക്കളുടെ ഭാവിയെക്കുറിച്ചാണ്. പതിറ്റാണ്ടുകളായി വഖഫ് സ്വത്തായി അംഗീകരിക്കപ്പെട്ടും പള്ളികൾ, ഖബറിസ്ഥാനുകൾ, മദ്രസകൾ, അനാഥാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിച്ചു വരുന്ന നിരവധി സ്ഥലങ്ങളുടെ രജിസ്ട്രേഷൻ അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അവയുടെ നിയമപരമായ സ്ഥിതി എന്താകും? ഈ വിഷയത്തിൽ വ്യക്തമായ മാർഗനിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന ആശങ്ക വിവിധ വഖഫ് ബോർഡ് പ്രതിനിധികളും ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ഈ വ്യത്യാസങ്ങൾക്ക് വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഭൂമിയുടെ രേഖകളിലെ അപൂർണത, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള രേഖാ സംവിധാനത്തിലെ വ്യത്യാസം, മുത്തവല്യമാർക്കുള്ള അവബോധക്കുറവ്, പഴയ രേഖകളുടെ അഭാവം എന്നിവയാണ് മന്ത്രാലയം പ്രധാന കാരണമായി പറയുന്നത്. ചില സംസ്ഥാനങ്ങളിൽ ഭൂമി രേഖകൾ കൂടുതൽ കൃത്യമായതിനാൽ അവിടെ അംഗീകാര നിരക്ക് ഉയർന്നതാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു. എന്നാൽ ഈ വിശദീകരണങ്ങളെല്ലാ ആശങ്കകളും അകറ്റുന്നില്ല. നിരവധി വഖഫ് സ്വത്തുക്കൾ നൂറുകണക്കിന് വർഷം പഴക്കമുള്ളവയാണ്. പഴയ രേഖകൾ നഷ്ടപ്പെട്ടതോ അപൂർണമായതോ ആയിരിക്കും.

0: സമൂഹത്തിലും പൊതുസമൂഹത്തിലും വിശ്വാസം വളർത്തും. പോർട്ടലിന്റെ സാങ്കേതിക പ്രവർത്തനത്തെക്കുറിച്ചും നേരത്തെ വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. അവസാന ദിവസങ്ങളിൽ പോർട്ടൽ മന്ദഗതിയിലായതും പല മുത്തവല്ലിമാർക്കും രേഖകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയാതിരുന്നതും സമയപരിധി നീട്ടണമെന്നാവശ്യവും വിവിധ സംഘടനകൾ ഉന്നയിച്ചിരുന്നു. വഖഫ് എന്നത് ഭൂമിയോ കെട്ടിടമോ മാത്രമല്ല, ഒരു വിശ്വാസി അള്ളാഹുവിന്റെ മാർഗത്തിൽ ശാശ്വതമായി സമർപ്പിച്ച സ്വത്താണ് വഖഫ്. പള്ളികൾ, കബ്രസ്ഥാനുകൾ, മദ്രസകൾ, കുടിവെള്ള പദ്ധതികൾ, അനാഥാലയങ്ങൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ തുടങ്ങി അനേകം പൊതു പ്രയോജന പ്രവർത്തനങ്ങളുടെ സാമ്പത്തിക അടിത്തറയാണ് വഖഫ് സമ്പ്രദായം. നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക ക്ഷേമത്തിന് അത് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ വഖഫ് സ്വത്തുക്കളുടെ ഡിജിറ്റൽ ഏകീകരണം സുതാര്യവും നിയമാനുസൃതവും വിശ്വാസയോഗ്യവുമായ രീതിയിൽ നടക്കേണ്ടത് അനിവാര്യമാണ്. യഥാർത്ഥ വഖഫ് സ്വത്തുക്കൾ രേഖകളുടെ സാങ്കേതിക പിഴവുകളുടെയോ നടപടിക്രമത്തിലെ അപാകതകളുടെയോ പേരിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകരുത്. അതുപോലെ അനധികൃത അവകാശവാദങ്ങൾക്കും ഇടമുണ്ടാകരുത്. ഈ സാഹചര്യത്തിൽ ആവശ്യമായത് വിശ്വാസ്യതയാണ്. നിരസിക്കപ്പെട്ട എല്ലാ അപേക്ഷകൾക്കും വ്യക്തമായ കാരണമറിയിക്കുക. ആവശ്യമായ രേഖകൾ തിരുത്തി സമർപ്പിക്കാൻ ന്യായമായ അവസരം നൽകുക. സ്വതന്ത്രവും സുതാര്യവുമായ പരാതി പരിഹാര സംവിധാനം രൂപപ്പെടുത്തുക. ചരിത്രപരമായ വഖഫ് സ്വത്തുക്കളുടെ പ്രത്യേക സാഹചര്യം പരിഗണിക്കുക എന്നിവയാണ് മുന്നോട്ടുള്ള വഴി. വഖഫ് സ്വത്തുക്കൾ ഒരു സമുദായത്തിന്റെ സാമ്പത്തിക ആസ്തി മാത്രമല്ല, അവ മതപരവും സാമൂഹികവും ചരിത്രപരവുമായ പൈതൃകമാണ്. അതിനാൽ അവയുടെ സംരക്ഷണവും രജിസ്ട്രേഷനും നിയമത്തിന്റെ അടിസ്ഥാനത്തിലും നീതിയുടെയും സുതാര്യതയുടെയും ആത്മാവിലും നടക്കാക്കേണ്ടത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ, ഉമ്മീദ് പോർട്ടൽ ഉയർത്തുന്ന ആശങ്കകൾ. രചന സൈനബ് ബിൻ ഫർഹാൻ, ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ഹജ്ജ് നിർവഹിച്ച് ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം. ഈ സമയത്ത് ഒരാള് അവിടുന്ന് വല്ലാതെ ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാള് തൊട്ടപ്പുറത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഉണ്ടൊരു വ്യക്തി, മഹാനായൊരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. ആ പണ്ഡിതൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് യാത്രക്കാരൻ ചെന്നു ചോദിക്കുകയാണ്. വിചിത്രമായൊരു ചോദ്യമാണ് ചോദ്യം. ഈ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊതുക് അടിച്ചു, അപ്പോൾ കൊതുകിനെ ഞാൻ അടിച്ചു വന്നു. അപ്പോൾ ഉംറക്കിടയിൽ വേട്ട പാടില്ല എന്നല്ലേ, അപ്പം അതെൻ്റെ ഉംറയെ ബാധിക്കുക എന്നിട്ടാണ് അയാൾ സംശയമായിട്ട്, വലിയ സംശയമായിട്ട് ചെന്നു. അത് കേട്ടപാട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ കൂഫയിൽ നിന്നാണ്. ആ കൂഫയിൽ അഷറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹുവിൻ്റെ രക്തം ചിന്തി. അതൊന്നും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നമായിട്ടില്ലല്ലേ, ഇവിടെ ഇപ്പോൾ ഒരു കൊതുകിൻ്റെ രക്തം, അതാണ് നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം എന്ന് ചോദിച്ചു അദ്ദേഹത്തെ തിരിച്ചയച്ചു. എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണ്ടേ? ഇസ്ലാമിൽ ചില നമുക്ക് കുറേ കാര്യങ്ങളിൽ ചിന്തിക്കാണ്ടാവും, ചില പ്രയോറിറ്റി ഉണ്ട്. അദ്ദേഹത്തിന് കൂഫക്കാർക്ക് ഉസ്മർ അള്ളാഹുവിൻ്റെ കൊലപാതകം അത്രമേൽ മുസ്ലിങ്ങൾ പിടിച്ചുലിച്ച കാര്യമാണ്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണത്, അത്ര ആ ഒരു വിഷയത്തിൻ്റെ ഗൗരവം പോലും പലപ്പോഴും കൂഫക്കാർ ഒരു കുതുകനെ അടിച്ച കാര്യത്തിലേക്ക് വലിയ ആശങ്ക, ഇതങ്ങനെയാവോ ഇങ്ങനെയാവോ അതെന്താണെന്നുള്ള ഒരു ചോദ്യം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഫർള് നോക്കാതെ സുന്നത്തിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, സുന്നത്തുകൾ ചിലപ്പോൾ ഭയങ്കര പ്രാമുഖ്യം കൊടുക്കുന്നത്, എന്നിട്ട് എന്ത് ചെയ്യും, ഫർളിന് ഒരു വില ഉണ്ടാവില്ല. ഇപ്പോ
3: ആ ചോദ്യത്തിന് നേരിട്ട് മറുപടി പറയാതെ നല്ലൊരു ചിന്തന ഇട്ട് കൊടുത്തു അല്ലേ. കാരണം ആ വ്യക്തിക്ക് ആവശ്യമുള്ളതും അത് ആവശ്യം വേണ്ടതും ആ കൂഫയിലുള്ള ആളുകൾക്കും വേണ്ട ഒരു ചിന്തയോ തന്നെയാണ് എന്നുള്ളതാണ്.
2: കൊതുകനെ കൊല്ലുക എന്നുള്ളൊരു വേട്ടയേറ്റ് ഒരിക്കലും തുലം ചെയ്യാൻ പറ്റില്ല, അനാവശ്യമായിട്ടുള്ളൊരു ചോദ്യമാണ്.
3: അതെ അതെ, മറിച്ച് ആ വ്യക്തിക്ക് ഒരു വലിയ ചിന്തയാണ് അവിടെ വേണ്ടത്. അയാളും

0: ആ കൂഫക്കാരുടെ മനസ്സിന് വലിയൊരു വെളിച്ചം കിട്ടുകയാണ് വേണ്ടതെന്നുള്ളതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു ഉദ്ദേശിച്ചത്.
1: ഇപ്പോൾ അതിൽ ഞാനിങ്ങനെ അതിൽ ചേർത്ത് അതിങ്ങനെ കേട്ടപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ പിന്നെ വന്നിട്ടുള്ള അത് അത് അതിൽ ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗീബത്ത് നമീമത്ത്, മറ്റുള്ളവരെ കുറ്റം പറച്ച്, ഇങ്ങനെയുള്ള വളരെ പിന്നെ ഹറാമായ തെറ്റായ കുറേ സ്വഭാവങ്ങൾ പുലർത്തി പോരുകയും ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള നന്മകളുണ്ടാവും, ചെറിയ നന്മകൾ എന്ന് കൂട്ടിക്കോ, അത്തരം നന്മകളിൽ വല്ലാതെ കണിശതയും അത് വല്ലാതെ ഇതാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊഴിവാക്കുന്നില്ല, മാതാപിതാക്കൾക്കുള്ള കടമകൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതിദ്രോഹം ചെയ്യുക, അവരവഗണിക്കുക, തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ചാരിറ്റി പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുക. പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇസ്ലാമിൽ മുൻഗണനാക്രമം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും പറയാറുണ്ട്, റമദാനില് തറാവിസ്കരിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്തിട്ട് ഇശ പോയി, എന്നിട്ട് സന്തോഷം എന്താണ്, തറാവി കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള അവസ്ഥ പലപ്പോഴും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്.
0: ഡേ ടു ഡേ ലൈഫിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഇപ്പോൾ സലാംക്ക് പറഞ്ഞ പോലെ ഒരു അനുഭവങ്ങൾ വരും. അത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്.
1: അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഇസ്ലാം ഇപ്പോൾ വിശ്വാസം, വിശ്വാസ കാര്യങ്ങൾ, തൗഹീദിന് മുൻഗണന ഉണ്ട്.
0: അതെ,
1: തൗഹീദ് പറയാതെ ബാക്കിയുള്ള, തൗഹീദിൻ്റെ പ്രാധാന്യം അതാണല്ലോ ഏറ്റവും പ്രധാനം, അതില്ലാതെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക, മുൻഗണനാക്രമം തെറ്റിക്കുക. കാരണം ഒരു മനുഷ്യന്റെ തൗഹീദ് അത്രമേൽ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഒരാൾ കാണിക്കണം, അതില്ലെങ്കിൽ പിന്നെ എല്ലാം പോയില്ലേ. അപ്പൊ അതിന് പ്രാമുഖ്യമോ അതിനുള്ള കുറിച്ചുള്ള ഒരു ഗൗരവമോ ഇല്ലാതെ അതല്ലാത്ത വിഷയങ്ങൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവം വരുന്ന അവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
0: നല്ലൊരു തിരിച്ചറിവാണ് അല്ലേ ഈ ഒരു സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
2: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന, സ്വയം നിലകൊള്ളുന്നവൻ, പരിപൂർണ സംരക്ഷകൻ. വിഷയം അവതരിപ്പിക്കുന്നു അബ്ദുൽ റൌഫ് അൽഹക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രവിച്ചത് അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമമായ അൽ ഹയ്യു എന്ന നാമത്തെക്കുറിച്ചാണ്. അൽ ഹയ്യു വിശുദ്ധ ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുള്ളത്? മാഷാല്ലാ, 5 പ്രാവശ്യമാണ് അല്ലേ. അതിൽ എത്ര പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്? ആ മാഷാല്ലാ, 3 പ്രാവശ്യമാണ് അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളത്. തിരുവചനത്തിലും ധാരാളമായി നമുക്കങ്ങനെ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞതായി കാണാം. അതിൽ അൽ ഹയ്യു അതിൻ്റെ അർത്ഥം എന്താണ്, അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നേട്ടം എന്താണ്, അത് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, അതിൻ്റെ തേട്ടം എന്താണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചു അല്ലേ. ഇനി ഇൻഷാല്ലാ അൽ ഖയ്യൂം എന്ന നാമത്തിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിൻ്റെ തേട്ടവും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കണം കേട്ടോ, എല്ലാവരും നല്ല ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. അതിൽ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് വിശുദ്ധ ഖുർആനിൽ ആകെ 3 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഭാഗത്ത് മാത്രം തന്നെയാണ് അൽ ഖയ്യൂം എന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ അൽ ഖയ്യൂം എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 3 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. വിശുദ്ധ ഖുർആനിൽ 3 പ്രാവശ്യമാണ് അൽ ഖയ്യൂം എന്ന് വന്നിട്ടുള്ളത്. ഇനി എന്തിനാണ് ഈ അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞതെന്ന് അറിയോ? മാഷാല്ലാ, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്ന് നമ്മൾ അൽ ഹയ്യിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ എല്ലാത്തിനും ആശ്രയമായി നിലകൊള്ളുന്നവൻ എന്നതാണ് അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവന് മാത്രമേ എല്ലാത്തിനും ആശ്രയമായി കൊണ്ട് നിലകൊള്ളാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അൽ ഹയ്യുൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാർ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അൽ ഖയ്യൂം? അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ പരാശ്രയമുക്തൻ, ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം നിലകൊള്ളുന്നവൻ എന്നതാണ് അൽ ഖയ്യൂം എന്നതിൻ്റെ അർത്ഥം. എന്നാൽ നമ്മളൊക്കെ മനുഷ്യരാണല്ലേ, മനുഷ്യനും മറ്റു ജീവജാലങ്ങളും എല്ലാം മറ്റു ആളുകളിലേക്ക് മറ്റു വസ്തുക്കളിലേക്ക് പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പം നമുക്ക് ഒരു യാത്ര പോകണമെങ്കിൽ ഒരു ബസ്സിൽ കയറി ആ ബസ്സിലുള്ള ഡ്രൈവർ ഓടിച്ചാലേ ആ ബസ് മുന്നോട്ട് പോവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോവും, സ്കൂളിൽ പോകുമ്പോൾ പഠിപ്പിച്ചിരുന്നാരാ? ആ നമ്മുടെ ടീച്ചർമാരാണല്ലേ, മാഷാല്ല. അപ്പോൾ ടീച്ചർമാർ പഠിപ്പിച്ചു തന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് ഒരു വീഡിയോ കാണുന്നു, ആ വീഡിയോ കാണണമെങ്കിൽ അപ്പുറത്തൊരു വീഡിയോ ചെയ്ത വ്യക്തി ഉണ്ടാവണം. നമ്മളൊരു അറിവ് നേടുമ്പോൾ ആ അറിവ് പഠിപ്പിച്ചു തരാൻ മറ്റൊരു ആളുണ്ടാകണം. ഈ രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശ്രയം നൽകിക്കൊണ്ടാണ്, പരസ്പരം സഹായങ്ങൾ തേടിക്കൊണ്ടാണ് മനുഷ്യർ ജീവിക്കുന്നത്. മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ സഹായങ്ങൾ തേടിക്കൊണ്ട് തന്നെയാണ്. ഒരാളുടെയും സഹായമില്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ചെറിയ കുട്ടിയായിരുന്നൊരു കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയ കുട്ടിയായിരുന്നു, നമുക്ക് ഡ്രസ്സ് ഇടാൻ അറിയില്ല, ചെറിയ കുട്ടിയായിരുന്നു. നമ്മളൊന്ന് മൂത്രം ഒഴിക്കുമ്പോഴേക്ക് നമ്മുടെ ഉമ്മയാണ് വന്ന് തുടച്ച് വൃത്തിയാക്കുന്നത്, നമുക്കതൊന്നും അറിയില്ല. ഒന്നും അറിയാത്തൊരു കാലഘട്ടം നമ്മുടെ ചെറുപ്പകാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടല്ലേ. ചെറിയ മക്കളുള്ള വീടുകളിലൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതിയാവും. അപ്പോൾ ചെറുപ്പകാലഘട്ടത്തിലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മയെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യർ പരസ്പരം, അല്ലെങ്കിൽ ജീവജാലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. എന്നാൽ ഒരാശ്രയവും ആവശ്യമില്ലാത്തവനാണ് ആര്? അൽ ഖയ്യൂമായ അല്ലാഹു. ഒരാശ്രയവും ഒരാളുടെയും ആശ്രയമില്ലാത്ത, ഒരാളുടെയും സഹായം ആവശ്യമില്ലാത്തവനാണ് അൽ ഖയ്യൂമായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാണ് അൽ ഖയ്യൂം എന്ന നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖായിമം ബിൽ ഖിസ്ത്, നേരാവണ്ണം നിലകൊള്ളുന്നവൻ, മറ്റുള്ളവർക്ക് ആശ്രിതനായിക്കൊണ്ട് നിൽക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥതലങ്ങളാണ് അൽ ഖയ്യൂം എന്ന നാമത്തിലൂടെ നമ്മൾ പഠിക്കാനുള്ളത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു വസ്തുത, അൽ ഹയ്യു അൽ ഖയ്യൂം എന്ന നാമം കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും മഹനീയമായ, മഹത്തരമായ, ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന ഒരു വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. ഇങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഗുഫിറ ലഹു, അവന് പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കുന്നു മാത്രമല്ല, എങ്ങനെയുള്ള ആൾ വരെ, ആൾക്ക് വരെ പുറത്തു കൊടുക്കുന്നാണ്? വ ഇൻ കാന ഫറ മിന സഹഫ്, ഒരു യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ വ്യക്തിക്ക് പോലും അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച്. അതുകൊണ്ട് എൻ്റെ അനുജന്മാരെ, അനുജത്തിമാരെ, നിങ്ങൾ ഇത്തരം പ്രാർത്ഥനകൾ പ്രത്യേകമായി പഠിക്കാൻ ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി എന്ന പ്രാർത്ഥനയാണ് റസൂലുള്ള പഠിപ്പിച്ചത്. മാത്രമല്ല പ്രവാചകൻ്റെ മനോവിഷമം ഉണ്ടാകുന്ന, മനസ്സിന് അസ്വസ്ഥതയുണ്ടാകുന്ന, പ്രയാസമുണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ഇത്തരത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം അസ്തഗീസു എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് അധികവും പ്രാർത്ഥിക്കാറുള്ളത്. ഈ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ പ്രത്യേകം നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. ഇത്തരം പ്രാർത്ഥനകൾ നമുക്ക് അള്ളാഹു ഉത്തരം നൽകാൻ കൂടുതൽ കാരണമാക്കുന്നതാണ് എന്നതും പ്രവാചക വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അൽ ഹയ്യു എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലകൊള്ളുന്നവൻ, മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമില്ലാത്തവൻ, നിരാശ്രയമുക്തൻ എന്നിങ്ങനെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന, അവതരണം അബ്ദുൽ റൌഫ് അൽ ഹിക്കമി, വിഷയം സ്വയം നിലകൊള്ളുന്നവൻ, പരിപൂർണ സംരക്ഷകൻ.

0: പീസ് റേഡിയോ ഐ ടി ജാലകം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ഷാനിദ് മലൈ.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പലപ്പോഴും അടിപൊളി പോസ്റ്ററുകൾ കാണാൻ പറ്റും, പക്ഷേ ആ പോസ്റ്റർ നമ്മളുണ്ടാക്കിയ പോസ്റ്റർ നല്ല ഭംഗി ഉണ്ടാവില്ല അല്ലേ. നല്ല പ്രൊഫഷണലി പഠിച്ച ആൾക്കാർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളൊരു പോസ്റ്റർ കാണുകയാണ്, അപ്പം ഈ രൂപത്തിലൊരു പോസ്റ്റർ എനിക്കും വേറൊരു കണ്ടൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കും. അപ്പം നമ്മൾ പിൻട്രസ്റ്റ് അങ്ങനെയുള്ള സൈറ്റിലൊക്കെ പോയാൽ നമുക്ക് കുറേ ഡിസൈനുകൾ കാണാൻ പറ്റും പല ആൾക്കാരുണ്ടാക്കിയ. അപ്പം അതിൽ നിന്നൊരു ഡിസൈൻ എടുത്തിട്ട് എന്ത് ചെയ്യണം, എനിക്കിങ്ങനെ ഒരു പിന്നെ സംഗതി ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പ്രോംപ്റ്റ് എന്നുള്ള സംഗതിയുണ്ട്. പ്രോംപ്റ്റ്, അപ്പോൾ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പോസ്റ്റർ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് ആദ്യം ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് വേണ്ട ഉദ്ദേശിക്കുന്ന എന്താണോ പിന്നെ ആ കണ്ടൻറ് ഉള്ളത് സംഗതി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ രണ്ടും മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയ പോസ്റ്റർ ഉണ്ടാക്കും. എൻ്റെ ഐഡിയ ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ കാണുന്ന പോസ്റ്റർ എന്ത് ചെയ്യുക, ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു വെക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു ഫോട്ടോ നമ്മൾ എടുത്തു. ഈ മോഡലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പിന്നെ വേണ്ടത് പോസ്റ്റർ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ ചാറ്റ് ജി പി ടിയിലോ ഒക്കെ പോവാം. ഇപ്പം ഞാൻ ചാറ്റ് ജി പി ടിയിൽ പോയി. ഓക്കെ, എന്നിട്ട് ചാറ്റ് ജി പി ടിനോട് പറഞ്ഞു ഈ ഫോട്ടോ എന്ത് ചെയ്യുക, ചാറ്റ് ജി പി ടി കൊടുക്കുക, ശേഷം പറ ക്രിയേറ്റ് പ്രോംപ്റ്റ് ഫോർ ദിസ്, ഇതിനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ വെച്ചിട്ടൊരു ഈ ഫോട്ടോ എന്നല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സംഗതിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു വേണ്ട പ്രോംപ്റ്റ് ഇയാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എ മോഡേൺ മിനിമലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കോപ്പി ചെയ്യുക, കാര്യമായിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് അറിഞ്ഞാൽ മതി ഡിസൈൻ ചെയ്യാൻ അറിയില്ലെങ്കിലും. എന്നിട്ടത് കോപ്പി ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജെമിനിയിലോ ജെമിനിയല്ല നമുക്ക് വേറെ ഏതും AI യൂസ് ചെയ്യാം, നമുക്കിഷ്ടമുള്ള ജെമിനി ഓപ്പൺ ആയി ചാറ്റ് GPT യൂസ് ചെയ്യാം, മറ്റ് പല ടൂൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ അത് പേസ്റ്റ് ചെയ്തു. ശേഷം ഞാൻ പറഞ്ഞു പോസ്റ്റർ ഫോർ പീസ് റേഡിയോ IT ജാലകം പ്രോഗ്രാം യൂസിങ് ദിസ് ഇതുപയോഗിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണം, ഒരു പോസ്റ്റർ ഉണ്ടാക്കണം. മലയാളത്തിൽ കൊടുത്താലും മതി, ഇതുപയോഗിച്ചിട്ട് ഇതേ രൂപത്തിൽ എനിക്ക് പോസ്റ്റർ ഉണ്ടാക്കണം IT ജാലകം പീസ് റേഡിയോക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പം അങ്ങനെ കൊടുത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഉള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ പുതിയ കൊടുത്തിട്ടുള്ള എന്താണ് ഉണ്ടാക്കേണ്ടത് കൊടുത്തിട്ട് എന്ത് ചെയ്തു, രണ്ടും മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതേ മോഡലിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരും. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം പീസ് റേഡിയോ IT ജാലകം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വണ്ടിയും ഒരാളും ഒക്കെ അവിടെ ഉണ്ട്, കളറൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റാൻ പറയാം. മേക്ക് ഇറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇതിനെ ഗ്രീനും വൈറ്റും കൂടിയിട്ടുള്ളൊരു കളറാക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ അക്കൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പോൾ ശരിക്കും ജിയോ യൂസ് ചെയ്യുന്ന ചില പിന്നെ പ്ലാനൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വർഷത്തേക്ക് ഒരു മാസത്തേക്കൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ട് പ്രോ വേർഷൻ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫോട്ടോസ് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്രീൻ ആൻഡ് വൈറ്റ്, പച്ചയും അതുപോലെ വെള്ളയുള്ള കളറാക്കിയിട്ട് എന്ത് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ രൂപത്തിൽ എന്ത് ചെയ്യും, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് പോസ്റ്ററും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മളതിൻ്റെ ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കണം ആദ്യം എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേറെ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ IT ജാലകം. നിങ്ങൾക്കൊരു പോസ്റ്റർ ഡിസൈനറാവാം. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ ഷാനിദ് മലൈ.

0: ഒരു മനുഷ്യനെ തകർന്നു പോയൊരു കപ്പൽ, ആ കപ്പലിൽ നിന്ന് അയാളെ രക്ഷപ്പെടുകയാണ്. ആ ഏക മനുഷ്യനാണ്, ബാക്കിയുള്ളവരൊക്കെ കപ്പലിൽ മുങ്ങിപ്പോയി. അയാൾ രക്ഷപ്പെട്ടിട്ട് ജനസഞ്ചാരമില്ലാത്ത ഒരു ദ്വീപിലാണ് അയാൾ എത്തുന്നത്. ദ്വീപിലെത്തി അദ്ദേഹം പിന്നെ രക്ഷപ്പെട്ട സമാധാനമുണ്ട്, പക്ഷെ ആ ദ്വീപിൽ എന്ത് ചെയ്യും, ആരുമില്ല, വിജനമായിട്ടുള്ള ഒരു ഒരു ഒരു ദ്വീപ്. അവിടുന്ന് രക്ഷപ്പെടാൻ ഇനി എന്ത് ചെയ്യും എന്നത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളത്. അദ്ദേഹം ഭയങ്കരമായ പ്രാർത്ഥനയിൽ ഇങ്ങനെ നിന്ന് ക്ഷീണിച്ച്, അങ്ങനെ ക്ഷീണിതനായി പിന്നെയും എന്തെങ്കിലുമൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അത് കിട്ടും അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന. അപ്പോൾ എന്തെങ്കിലും ജീവികൾ പിടിക്കാനോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുമോ, എന്തെങ്കിലും വസ്തു കായ്ക്കനികൾ തിന്നുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ പരതി കൊണ്ട് അയാളിങ്ങനെ നോക്കുമ്പോൾ ഈ സമയത്ത് അയാൾക്ക് പിന്നെ ചെറിയൊരു ഐഡിയ തോന്നുന്നത്, അവിടെയുള്ള കുറച്ച് പിന്നെ അയാൾ നിൽക്കുന്ന സ്ഥലം മറ്റുള്ള വന്യജീവികളും വരാതിരിക്കാൻ പറ്റിയ ഒരു സേഫായൊരു ഇടം ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ മരങ്ങളും അവിടെ നിന്നൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ കൂട്ടിയിട്ട് അതിങ്ങനെ ചെറിയൊരു കൂടാരം പോലെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാക്കി അതിൻ്റെ അകത്ത് നിൽക്കാം എന്നുള്ള രൂപത്തിൽ, ആ ചെറിയൊരു വീട് രൂപത്തിൽ അയാൾ ഉണ്ടാക്കി. അങ്ങനെ അവിടെ നിന്ന് പിന്നെയും അയാൾ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു വീട് രൂപത്തിലായല്ലോ, ഇനി ഒരു ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അതിന് ശേഷം അയാൾ അലഞ്ഞു തിരിഞ്ഞ് പോവുകയാണ്, മറ്റു പ്രദേശങ്ങളിലേക്ക് ചുറ്റുഭാഗങ്ങളിലേക്കൊക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നിങ്ങനെ പോയി കുറച്ചിങ്ങനെ കഴിഞ്ഞുമ്പോൾ പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ആ കുടിൽ അത് ഇങ്ങനെ കത്തിപ്പോണതായിട്ടാണ് അയാൾ കാണുന്നത്. അപ്പം അയാളത് ആകെ അത്ഭുതപ്പെട്ടുപോയി. ആകെ ഒരു കുറേ പ്രയാസപ്പെട്ടുണ്ടാക്കിയൊരു വീടാണ്, അതിപ്പോൾ ആകെ കത്തിച്ചാമ്പലായിട്ട് പോകുന്നത് അയാളിങ്ങനെ കണ്ട് സ്തബ്ധിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും എന്ന് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിന്ന് വീണ്ടും കുറേ ഇങ്ങനെ നടന്നുപോയി. കുറേ കഴിഞ്ഞപ്പോൾ ആ ദ്വീപിലേക്കുണ്ട് പിന്നെ ഒരു കപ്പൽ അതിലേക്ക് അടുത്തു വരുന്നു. അപ്പോൾ ഭക്ഷണം കിട്ടിയില്ല, ക്ഷീണിതനായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ കപ്പൽ ഒരു ചെറിയൊരു പിന്നെ സഞ്ചാരികൾ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് കപ്പൽ അവിടെ തീരത്തണിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ അകപ്പെട്ടത് എന്നൊക്കെ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ അവർ ശ്രമിക്കുകയും. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായത്? അപ്പോൾ അവർ പറഞ്ഞ്, ഞങ്ങൾ ഇങ്ങനെ പുക വരുന്ന കത്തിയ പുക കണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ ആരും ഉണ്ടാവും, അങ്ങനെ വന്നതാണ്. അപ്പോൾ അതൊരു കഥയാണ്. അപ്പം അതിൽ ഗുണപാഠം പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വേള നമ്മൾ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിരാശ തോന്നുന്ന ഒരു സംഗതിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ വേറൊരു പ്രതീക്ഷയിലേക്ക് മനുഷ്യനത് കൊണ്ടെത്തിക്കുന്നത്. ഒരു കഥ ഇങ്ങനെ വായിച്ചപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ ഞാനത് തുടക്കത്തിൽ പറഞ്ഞത് ഇതിന് സമാനമായിട്ടുള്ള പല സംഭവങ്ങളും സലഫുകളുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവരെവിടേക്ക് അകപ്പെട്ടിടത്ത് നിന്ന് അവർ രക്ഷപ്പെട്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വരും നമ്മുടെ ജീവിതത്തിൻ്റെ വരും നിമിഷങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ നമ്മൾ കണക്ക് കൂട്ടുന്നതോ ആയ കാര്യങ്ങളല്ല പടച്ചവൻ പലപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് കാത്തു വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കതാണ് അതിൻ്റെ വിധി എന്ന് നമ്മൾ ഒരിക്കലും തീരുമാനമെടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യവും. മറ്റൊന്ന്, അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. മനുഷ്യൻ നിസ്സഹായനാവുമ്പോൾ, മനുഷ്യൻ്റെ ഏതൊരു മനുഷ്യനാണ് ദൈവമില്ല എന്ന് 1000 തവണ പറഞ്ഞൊരു മനുഷ്യനാണെങ്കിലും, അവൻ എവിടെ ഒറ്റപ്പെടുകയും നിസ്സഹായനായും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നൊരു സമയം, അവൻ അവൻ്റെ സ്വതസിദ്ധമായൊരു ശൈലിയിലേക്ക് മനുഷ്യനെത്തും,
1: കൈകളൊന്നും മുകളിലേക്ക്
0: ഉയരും. അത് ഉറപ്പാണ്. അവൻ നിഷേധിക്കുന്നതൊക്കെ എപ്പോഴും എന്തേ ഉള്ളൂ, അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല, ഇവിടുത്തെ സഹായങ്ങളുള്ളൂ എന്നൊക്കെ താൽക്കാലികമായ ചില ചിന്തകളിലൂടെ പോകുമ്പോൾ മാത്രമാണ്. ഒറ്റപ്പെടുമ്പോൾ അതുണ്ടാവില്ല. എൻ്റെ നാട്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു, കുറേ കാലം പടച്ചോനില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. അയാള് അങ്ങനത്തെ ഒരു പടച്ചോനില്ല, പടച്ചോനുണ്ടെങ്കിൽ എന്താണ് അങ്ങനെ ഈ കൂലി കൂലി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഒരു കൂലി എത്രയാണ് അതിൻ്റെ കണക്ക്, അത്ര തരും ഇത്ര തരും കൂലി, ഇങ്ങനെ കളിയാക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി. അദ്ദേഹം ഒരുപാട് കാലം അസുഖമായി കിടന്നു, ദീർഘമായ അസുഖമായി കിടക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ല പിന്നെ നിസ്കാരം നോമ്പൊക്കെ ഉള്ള നല്ലൊരു ഒരു ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ അസുഖം ദീർഘമായി കട്ടിൽ കിടന്ന അവസാനം മരണത്തിൻ്റെ ആ ഒരു സമയത്ത് എത്തിയ ആ ഒരു നാളുകളിൽ ഒറ്റക്കാണ്. സന്ദർശകരൊക്കെ സന്ദർശിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞ ആളും അർത്ഥമൊക്കെ തീർന്ന് പിന്നെ ഒറ്റപ്പെട്ട് കിടക്കല്ലേ, അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കിടപ്പ് മുറിയിൽ നിന്ന് ഇങ്ങനെ ഒരു അല്ലാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം ഭാര്യ അടുത്തു നിന്ന് ചോദിക്കുന്നു, നിങ്ങളെന്താ അല്ലാന്ന് വിളിക്കണം, അല്ലാ വിളിക്കണ്ടെന്ന് പറഞ്ഞ ആളാണ് നിങ്ങൾ, അതിലൊരർത്ഥമില്ല, അങ്ങനെ ഒരു അല്ലയില്ല, റസൂലില്ല, ഒക്കെ നുണയെന്ന് പറഞ്ഞ ആൾ നിങ്ങളെന്താ, അല്ല അത് വിളിക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. അത് മനുഷ്യൻ എങ്ങനെയല്ല, അവനവൻ്റെ ആ ഒരു പ്രകൃതിയിലേക്ക് പടച്ചവനിലേക്ക് ഉള്ളൊരു വിളി അവൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ അതിനെ മറച്ചു വെക്കുന്ന ഒരു സംഗതിയാണ്. അപ്പം ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ളൊരു ഒരു വിളിയാണത്, അത് പടച്ചവനോട്. അത് അപ്പം അതിന് ഉത്തരം കിട്ടണമെങ്കിൽ, അതിന് അർത്ഥമുണ്ടാവണമെങ്കിൽ ജീവിതം എന്ത് ചെയ്യണം, അതിനനുസരിച്ച് പടച്ചവനിലേക്ക് എത്തിക്കുന്ന, സ്മരിക്കാവുന്ന, അല്ലാഹുവിനെ ഓർമ്മിക്കാവുന്ന ഒരവസ്ഥ ഉള്ള ഒരാളിലേക്ക് അതിനൊക്കെ കൃത്യമായ ഉത്തരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവൻ കൈകൾ ഉയർത്തും, പക്ഷെ അതിന് ഉത്തരം ലഭിക്കാതെ പോകും, പക്ഷെ ആ ഉയർത്തൽ മാത്രം ബാക്കിയാവും.
1: അതെ,
0: എന്നുള്ള ഒരു കാര്യമാണ് അതിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.
2: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 സഫർ 17 തീയതി, 2026 ആഗസ്റ്റ് 1 തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളിലത്തു ഷെയ്ഖ് ഡോക്ടർ യാസിർ അദ്ദൂസരി ഹഫിളഹുല്ലാഹു താല തവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദു. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് രക്ഷയുടെ മാർഗം, വിജയത്തിൻ്റെയും മാന്യതയുടെയും വഴി, അതുമാത്രമാണ്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചാൽ അവനാണ് യഥാർത്ഥത്തിൽ വിജയിയായിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് നമ്മുടെ കാഴ്ച ശക്തി, നമ്മുടെ കണ്ണ്. വല്ലാത്ത അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ്, ഒരു സൃഷ്ടി സംവിധാനമാണ് നമ്മുടെ കണ്ണിൽ കൂടി അള്ളാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ചീത്തയെയും നല്ലതിനെയും തിരിച്ചറിയാൻ മനുഷ്യൻ്റെ കണ്ണ് ആവശ്യമാണ്. കണ്ണും കാഴ്ചയും വല്ലാത്തൊരു അനുഗ്രഹമാണ്, പക്ഷേ അത് നാശത്തിൻ്റെ കാരണമാവാനും സാധ്യതയുണ്ട്, നാം സൂക്ഷിക്കണം. അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്, അലം നജ്അല്ലഹു ഐനൈൻ, അവന് രണ്ട് കണ്ണ് നാം സൃഷ്ടിച്ചു കൊടുത്തില്ലേ എന്ന്. ഈ കണ്ണിൻ്റെ അനുഗ്രഹം ചെറിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, കണ്ണിന് രോഗമുണ്ടായി അതിൽ അവൻ ക്ഷമിച്ചാൽ അള്ളാഹു അവന് വലിയ മഹത്തായ പുണ്യം നൽകും എന്ന്. ഇന്നല്ലാഹ ഖാൽ, അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദബ്തുലീതു അബ്ദി ബിഹബീബതൈഹി ഫസബർ അവ്വൽ തുഹു മിൻഹുമാ അൽജന്ന. രണ്ട് കണ്ണിനെന്തെങ്കിലും പ്രയാസങ്ങളോ രോഗമോ ഉണ്ടായി അതിൻ്റെ പേരിൽ അവൻ ക്ഷമിച്ച് ജീവിച്ചാൽ അവൻ അതിനു പകരമായി സ്വർഗം നൽകും. ഇത് പഠിപ്പിക്കുന്നത് കണ്ണ് എന്ന അവയവത്തിൻ്റെ പ്രാധാന്യത്തെയും ആ അവയവം മുഖേന അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ വലുപ്പത്തെയുമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നാം എല്ലാത്തിനും നന്ദി കാണിക്കണം, അവനെ സ്തുതിക്കണം. കണ്ണിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഒരിക്കലും തിന്മക്ക് വേണ്ടി അതിനെ നാം ഉപയോഗപ്പെടുത്തരുത്. അള്ളാഹു പറയുന്നത് കാണാം, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ഷൈഅ. ഒന്നുമറിയാത്ത ഒരവസ്ഥയിലാണ് ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നത്. വജാലലക്കും സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ഹൃദയങ്ങളും നൽകിയത് ലാലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാവാൻ വേണ്ടിയാണ് എന്ന്. അതിനാൽ കണ്ണ് എന്ന മഹത്തായ അനുഗ്രഹത്തെ ഗുണകരമായി ഉപയോഗപ്പെടുത്തുക എന്നല്ലാതെ അതിനെ ദുരുപയോഗപ്പെടുത്താൻ നമുക്ക് പാടില്ല. അവൻ്റെ ഇഹലോകത്തിനും പരലോകത്തിനും ഗുണകരമായ രൂപത്തിൽ കണ്ണ് നമുക്കൊരു വലിയ സഹായിയാണ്. പക്ഷേ അതിൽ കൂടി തിന്മകൾ കാണുകയും തിന്മയിൽ വ്യാപൃതരമാകുകയും അത് മുഖേന മനസ്സു തന്നെ ചീത്തയായിപ്പോകാനും നമ്മുടെ ജീവിതം നഷ്ടപ്പെടാനും വലിയ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അൽ ഐനു റസൂലുൽ ഖൽബി വ ബരീദുഹു എന്നൊരു മഹത്വചനമുണ്ട്. കണ്ണ് ഹൃദയത്തിലേക്കുള്ള ദൂതനാണ്. ആ ഹൃദയത്തിലേക്ക് നല്ല വിചാരവും ചീത്ത വിചാരവും കയറ്റിക്കൊണ്ടുവരാൻ കണ്ണിന് സാധിക്കും എന്നാണ് ആ വചനത്തിൻ്റെ അർത്ഥം. കണ്ണ് ചീത്തയിലേക്ക് നോക്കുകയും തിന്മ നിറഞ്ഞ കാഴ്ചകൾ കാണുകയും ചെയ്താൽ ഒരുപക്ഷെ താൽക്കാലികമായ ആസ്വാദനവും മധുരവും ആ നോട്ടത്തിനുണ്ടാകുമെങ്കിലും അത് മനുഷ്യൻ്റെ ചീത്തയായ വികാരങ്ങളെ ഇളക്കിവിട്ട് അപകടത്തിലെത്തി ജീവിതം തന്നെ നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ജീവിതത്തിലെ സുഖം തന്നെ നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ടാണ് തിന്മകളിലേക്കുള്ള വഴി അടക്കുക എന്ന ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കണ്ണുകളെ സൂക്ഷിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇസ്ലാമിക ശരീഅത്ത് കൃത്യമായി നിഷ്കർഷിച്ചിട്ടുള്ളത്. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല. അത് നമ്മുടെ ലൈംഗിക തൃഷ്ണയിലേക്ക് ചീത്തയായ വിചാരങ്ങളിലേക്ക് നമ്മളെ വഴിതെറ്റിക്കുന്ന ഒരു വലിയ അവയവമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുല്ലിൽ മുഅ്മിനീന യഗല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. വിശ്വാസികളോട് നബിയെ താങ്കൾ പറയുക, അവർ കണ്ണു ചിമ്പട്ടെ, അഥവാ തിന്മ കണ്ട് ആസ്വദിക്കുന്നതിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തട്ടെ. വയഹ്ഫളൂ ഫുറൂജഹും, അത് മുഖേന അവരെത്തിപ്പെടുന്ന ലൈംഗികമായ അവയവങ്ങളെ അവർ സംരക്ഷിക്കട്ടെ. ദാലിക അസ്ന അസ്കാലഹും, അതാണ് അവർക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹുവിന് സൂക്ഷ്മമായി അറിയാം. അതുപോലെ വഖുല്ലിൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോടും നബിയെ പറയുക, യഗല്ലുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുൻ, അവരുടെ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യഭാഗങ്ങൾ അവൾ സംരക്ഷിക്കട്ടെ. അപ്പോൾ ലൈംഗികമായ ദുരാചാരത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായി കണ്ണിനെ ദുരുപയോഗപ്പെടുത്തിയാൽ സാധ്യതയുണ്ട് എന്നാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പിശാചിൻ്റെ വിഷം പുരണ്ട അമ്പുകളിലൊന്നാണ് കണ്ണ് എന്ന് മഹാന്മാർ പറഞ്ഞു വരാറുണ്ട്. കാരണം ചീത്തയിലേക്ക് നോക്കിയാൽ ചീത്ത വിചാരങ്ങളുണ്ടാകും. ചീത്ത വിചാരങ്ങൾ കൂടുതൽ കൂടുതൽ നോട്ടത്തോടുകൂടി നമ്മളെ ചീത്തക്ക് വേണ്ടി പ്രേരിപ്പിക്കും. അത് മുഖേന തോന്നിവാസങ്ങളിലേക്ക് നമ്മളെ നയിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കുക, കണ്ണിന് എത്തിപ്പെടാൻ പറ്റാത്ത എവിടേക്കോ എത്തിപ്പെടുത്താൻ കണ്ണിന് സാധിക്കും. നമ്മൾക്ക് ഊഹിക്കാത്ത പലതും നമുക്ക് ഭംഗിയാക്കി തരാൻ കണ്ണിന് സാധിക്കും. പലപ്പോഴും നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൻ്റെയും അപ്പുറത്തുള്ള ഊഹങ്ങൾ മാത്രമായിരിക്കാം. ആ ഊഹങ്ങളിൽ കൂടി നാം എവിടെയോ നോക്കിക്കണ്ടെത്തിച്ചേർന്ന് ചീത്ത വികാരത്തിൻ്റെയും വിചാരങ്ങളുടെയും അടിമകളായി മാറാതിരിക്കാൻ ബുദ്ധിയുള്ളവർ കരുതിയിരിക്കണം. ക്ഷമയോടുകൂടി കണ്ണിനെ ഉപയോഗപ്പെടുത്തണം. കണ്ണുകൊണ്ടുണ്ടാകുന്ന ദോഷം പിൽക്കാലത്ത് വലിയ വലിയ ഖേദങ്ങൾക്കിടവരുത്തും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വിശിക്ഷ ഈ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകളും മറ്റു ഭൗതിക സംവിധാനങ്ങളും കൂടി വളരെ കൂടുതലുള്ള ഈ കാലഘട്ടത്തിൽ ലോകത്തിലുള്ള എല്ലാ തിന്മകളും അത് വസ്ത്രമുരിഞ്ഞ തിന്മകൾ കാണാനുള്ള സൗകര്യങ്ങൾ ഏറെയുണ്ട് നാട്ടിൽ. ആ സൗകര്യങ്ങൾ നാം ഉപയോഗപ്പെടുത്തുകയും വെറും ആസ്വാദനത്തിനു വേണ്ടി തിന്മകൾ എന്തൊക്കെയോ നമുക്കൊരിക്കലും ചിന്തിക്കാനാവാത്ത തോന്നിവാസങ്ങൾ കണ്ട് ആസ്വദിച്ച് അതിനടിമപ്പെട്ട് ജീവിതത്തിൻ്റെ ശീലമായി മാറിയാൽ നാം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ സ്വബോധവും നമ്മുടെ വിവേകവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അത് ദേശ ഭാഷ സംസ്കാരത്തിനതീതമായി മനുഷ്യനെ വലിയ നഷ്ടത്തിലേക്ക് ആപ്പതിക്കും എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് കണ്ണു ചിമ്മുക തിന്മകളിൽ നിന്ന് എന്ന കാര്യം മതം വളരെ കണിച്ചമായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാലോ സഹോദരങ്ങളെ, കണ്ണ് ഒരുപാട് നന്മകൾ നോക്കിക്കാണാൻ, ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ കണ്ണുകൊണ്ട് സാധിക്കും. അതിനാണ് നാം ആ അവയവത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. കണ്ണ് മനുഷ്യന്റെ ബുദ്ധിയെ സംസ്കരിക്കാൻ പോന്നതാണ്. എല്ലാ നന്മകളും ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ള ശക്തി കണ്ണിനുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിന് നാം ആ നിലക്ക് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കണ്ണുകളിൽ കൂടി മനസ്സിന് സമാധാനം ലഭിക്കും, ശരീരത്തിന് ഉന്മേഷം ലഭിക്കും, വിശ്വാസത്തിൻ്റെ മധുരം ലഭിക്കും. നേരിനും സത്യത്തിനും കീഴ്പ്പെട്ടുകൊണ്ട് സർവോപരി സൃഷ്ടാവായ റബ്ബിനോടുള്ള അടുപ്പം സമ്പാദിക്കാൻ കണ്ണുകൾ മതി എന്ന മറുവശവും നാം മറന്നുപോകരുത്. സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന് കണ്ണു ചിമ്മുന്നേടത്തോളം കാലം നന്മയിലേക്ക് നാം അടുക്കുകയും മനസ്സിൽ നന്മയുടെയും സംസ്കാരത്തിൻ്റെയും മാനവിക മൂല്യങ്ങളുടെയും ദൈവബോധത്തിൻ്റെയും വെളിച്ചം പടർന്നു വരികയും ചെയ്യും കണ്ണിനെ നാം സൂക്ഷിച്ചാൽ. ഇഹലോകവും പരലോകവും നന്നായിത്തീരാനാണ് നാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും നേർവഴിക്ക് പോകണമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. അതിനു വേണമെങ്കിൽ നാം നമ്മുടെ അവയവങ്ങളെ കാത്തു സംരക്ഷിക്കേണ്ടതുണ്ട്. അവയവങ്ങൾ മുഖേന, പ്രത്യേകിച്ചും കണ്ണുപോലെയുള്ള അവയവങ്ങൾ മുഖേന നാം തിന്മകളെ പുണർന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരുപക്ഷെ ഒരു നിമിഷ നേരത്തെ ആ ദൃഷ്ടി സുഖത്തിനു വേണ്ടി, ആസ്വാദന സുഖത്തിനു വേണ്ടി തിന്മകൾ കണ്ടാസ്വദിച്ചാൽ ഒരുപക്ഷെ ഒരായുഷ്കാലം മുഴുവനും നമുക്ക് നന്മകൾ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. അല്ലാഹു തആല പറഞ്ഞത് കാണാം, ലാതമുദ്ദന്ന വലാതമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅ്നാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തി ദുനിയ ലിനഫ്തിനഹും ഫീഹി ورزق ربك خير وابقى നാം ഈ ലോകത്ത് സുഖഭോഗങ്ങളായി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതിലേക്ക് നീ നിന്റെ കണ്ണുകളെ ഒരിക്കലും നീട്ടി നോക്കരുത്. നീ നിനക്ക് നിന്റെ റബ്ബ് നൽകിയതേതാണോ അതാണ് ഉത്തമമായിട്ടുള്ളത്, അതാണ് എന്നെന്നും അവശേഷിക്കുന്നത്. ഇതും നാം സൂക്ഷിക്കേണ്ടതിൻ്റെ ആ ബാധ്യതയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നാം കണ്ണുചിമ്പി തിന്മയിൽ നിന്ന് കണ്ണുചിമ്പി ജീവിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മതവും സംസ്കാരണ ബോധവും ഭക്തിയും നമുക്ക് വർദ്ധിക്കുമെന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പറ്റിയുള്ള ബോധവും നമ്മളെ സ്വാധീനിക്കുന്നതാണ്. കൂടുതൽ പ്രാർത്ഥന നടത്താൻ, കൂടുതൽ ശരീരത്തെ നന്മക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ, കൂടുതൽ നല്ല നിലക്ക് ജീവിക്കാൻ, ശുദ്ധനായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. തിന്മകളെ നാം കരുതിക്കൂട്ടി ഉപേക്ഷിച്ചാൽ അതിനല്ലാഹു പകരമായി നന്മകൾ നൽകും എന്ന കാര്യം നാം മറക്കരുത്. എങ്ങനെയാണ് കണ്ണുപൂട്ടേണ്ടത് എന്ന് മഹാന്മാരായ ആളുകളോട് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് കാണാം, നീ ഒരു തിന്മയിലേക്ക് നോക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹു നിന്റെ മനസ്സിലേക്ക് നോക്കുന്നുണ്ട് എന്ന ബോധം നിനക്കുണ്ടായാൽ അള്ളാഹുവിൻ്റെ കൺമുമ്പിൽ വച്ച് തിന്മയിലേക്ക് നോക്കാനും കണ്ട് ആസ്വദിക്കാനും നിനക്ക് കഴിയില്ല എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, കണ്ണുകളിൽ കൂടി നാം താൽക്കാലിക സുഖത്തിനു വേണ്ടി നാം കണ്ടാസ്വദിക്കുന്ന തെറ്റായ ആസ്വാദനങ്ങളുണ്ടല്ലോ, അത് നാം ഉപേക്ഷിച്ചാൽ അത് നമുക്ക് നഷ്ടമായി പോകുന്നില്ല. നേരെ മറിച്ച് നമുക്ക് ആത്മസംസ്കരണവും നമുക്ക് ആദരവും വിശുദ്ധിയുമാണ് അത് മുഖേന നേടിക്കിട്ടുക എന്ന് നാം ശ്രദ്ധിക്കുക. അള്ളാഹു നിങ്ങൾക്ക് നിഷേധിച്ചിട്ടുള്ള എല്ലാ ഹറാമുകളിൽ നിന്നും നിഷിദ്ധങ്ങളിൽ നിന്നും, അള്ളാഹു വിരോധിച്ചിട്ടുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന് നാം കണ്ണുചിമ്പി ജീവിക്കുകയും നേരായ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതത്തെയും നമ്മുടെ അവയവങ്ങളെയും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ ഹൃദയങ്ങളുമെല്ലാം അള്ളാഹുവിങ്കൽ നാളെ ചോദ്യത്തിന് വിധേയമാകും, മറുപടി പറയേണ്ടി വരും എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വചനം നാം കാത്തു സൂക്ഷിക്കുക. അതിനെ അത് മനസ്സിലാക്കി ജീവിതത്തെ സംരക്ഷിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് യുഗചരിതം. ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും പരിഹാസങ്ങൾ പീഡനങ്ങൾ അതിന്റെ ആദ്യ ഭാഗം വായിച്ചു കേൾപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യപ്രബോധനം ആരംഭിക്കുകയും ക്രൂരമായ പീഡനങ്ങൾ പ്രവാചകനും സഹാബികളും ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തു എന്നുള്ള ചരിത്രമാണ് നമ്മൾ കേട്ടത്. പ്രവാചകനും സഹാബാക്കളും അനുഭവിച്ച പീഡനങ്ങളുടെ ഒരു ഉദാഹരണം നമുക്ക് കേൾക്കാം. അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ കഅബയുടെ അടുക്കൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുറൈഷി സംഘം അവരുടെ ഇരിപ്പിടങ്ങളിലുമാണ്. അതിനിടയിൽ അവരിൽ നിന്നു ഒരാൾ ഇപ്രകാരം പറഞ്ഞ സന്ദർഭവും, ഈ കാണുന്നവനിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഇന്ന ആളുടെ കുടുംബത്തിൽ അറുത്ത ഒട്ടകത്തിന്റെ കാഷ്ടവും രക്തവും കുടൽമാലകളും എടുക്കാൻ നിങ്ങളിൽ ആരാണ് തയ്യാറാവുക? എന്നിട്ട് അവൻ അത് കൊണ്ടുവരികയും എന്നിട്ട് ഇവൻ സുജൂദ് ചെയ്താൽ അവന്റെ പിരടികൾക്കിടയിൽ വെക്കുകയും ചെയ്യണം. അങ്ങനെ അവരിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യവാൻ അതിനായി എഴുന്നേറ്റു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തപ്പോൾ അവൻ അവിടുത്തെ പിരടികൾക്കിടയിൽ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ തന്നെ കിടന്നു. അപ്പോൾ അവർ ചിലർ മറ്റു ചിലരിലേക്ക് ചെരിയുന്നതുവരെ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ ഒരാൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് വിവരം അറിയിക്കാൻ പോയി. അങ്ങനെ അവർ ഓടിവന്നു. അവർ നബിയിൽ നിന്ന് അത് എടുത്ത് ഒഴിവാക്കുന്നതുവരെ നബി സുജൂദിൽ തന്നെയായിരുന്നു. അവർ അതെടുത്ത് മാറ്റിയതിനു ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ അവർക്ക് നേരെ തിരിഞ്ഞ് അവരെ ചീത്ത പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവേ, ഖുറൈശികളുടെ കാര്യം നിന്റെ മേലാണ്. പിന്നീട് പേരെടുത്ത് അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവേ, അമ്രുബിന് ഹിഷാമിന്റെയും അഥവാ അബൂലഹബിന്റെയും ഒത്തുവത്ത് ബിനു റബീഅയുടെയും ഷൈബത്ത് ബിനു റബീഅയുടെയും അൽ വലീദ് ബിനു ഒത്തുബയുടെയും ഉമയ്യത്ത് ബിനു ഖലഫിന്റെയും ഉഖബത്ത് ബിനു അബി മുഅയ്തിയുടെയും ഉമാറത്ത് ബിനുൽ വലീദിന്റെയും കാര്യം നിന്റെ മേലാകുന്നു. അവരെ നീ നശിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണിവിടെ. സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവാണേ സത്യം, ബദർ യുദ്ധ ദിവസം ഞാൻ അവരെ വീണുകിടക്കുന്നത് കാണുകയുണ്ടായി. പിന്നീട് അവർ ബദറിലെ ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും പിന്നീട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊട്ടക്കിണറിന്റെ ആളുകൾ ശാപം പിന്തുടരപ്പെടുന്നവരാകുന്നു. ഈ ദുഷ്ടകൃത്യത്തിന് നേതൃത്വം നൽകിയതും അബൂലഹബായിരുന്നു. അബൂലഹബിന്റെ വാക്കുകേട്ട് ഒന്നും ചിന്തിക്കാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി

0: കൊണ്ട് നിസ്കരിച്ചാൽ ഖുർആൻ പാരായണം കൊണ്ട് ശബ്ദം ഉയർത്താറുണ്ടായിരുന്നു. അങ്ങനെ അത് മുശ്രിക്കുകൾ കേട്ടാൽ അവർ ഖുർആനിനെയും അത് ഇറക്കിയവനെയും അത് കൊണ്ടുവന്നവനെയും ചീത്ത വിളിക്കും. അപ്പോൾ അള്ളാഹു നബിയോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന നീ ഉച്ചത്തിലാക്കരുത്, അതായത് നിന്റെ പാരായണം കൊണ്ട്. കാരണം മുശ്രിക്കുകൾ അത് കേൾക്കുകയും അങ്ങനെ അവർ ഖുർആനിനെ ചീത്ത പറയുകയും ചെയ്യും. നിന്റെ പ്രാർത്ഥന നീ പതുക്കെയും ആക്കരുത്, താങ്കളുടെ അനുചരന്മാരെ തൊട്ട്, അപ്പോൾ അവർ അത് കേൾക്കാതിരിക്കുകയും ചെയ്യും. അതിനിടയിലുള്ള ഒരു മാർഗം നീ തേടിക്കൊള്ളുക. നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയും മറ്റു വൃത്തികേടുകളും അവിടുത്തെ പിരടയിൽ ഇട്ട് പ്രയാസപ്പെടുത്തിയ രംഗം നാം മനസ്സിലാക്കി. ഇപ്രകാരം അവർ പലതവണ ചെയ്തിരുന്നു. ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. നാം ഇന്ന് സുരക്ഷിതമായി സമാധാനത്തോടെ പള്ളികളിലും വീടുകളിലും സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനുവേണ്ടി എത്ര ത്യാഗമാണ് സഹിച്ചിട്ടുള്ളതെന്ന് ഓർക്കുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ മറ്റൊരിക്കൽ നടന്ന സംഭവം നോക്കൂ. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അബൂ ജഹൽ ചോദിച്ചു, മുഹമ്മദ് നിങ്ങളുടെ മുന്നിൽ വെച്ച് അവന്റെ മുഖം നിലത്ത് കുത്താറുണ്ടോ? അപ്പോൾ പറയപ്പെട്ടു, അതെ. അപ്പോൾ അവൻ പറഞ്ഞു, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം. അവൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ അവന്റെ പിരടയിൽ ഞാൻ ചവിട്ടുക തന്നെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അവന്റെ മുഖത്തെ ഞാൻ മണ്ണിൽ പൂഴ്ത്തുന്നതാണ്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ അവൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കെ നബിയുടെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ അവിടുത്തെ പിരടയിൽ ചവിട്ടാനായി അവൻ മുന്നോട്ടു വന്നു. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ അവൻ അവന്റെ ഇരുകാലുകളും പിന്നോട്ട് വലിച്ചതും അവന്റെ ഇരു കൈകൾ കൊണ്ടും രക്ഷപ്പെടാൻ വേണ്ടി സൂക്ഷിക്കുന്നതുമല്ലാതെ അവനിൽ നിന്ന് അവരെ അമ്പരപ്പിച്ചില്ല. അബൂഹുറൈറ പറഞ്ഞു, അപ്പോൾ അവനോട് പറയപ്പെട്ടു, എന്തുപറ്റി? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കും അവനും അഥവാ നബിക്കും ഇടയിൽ തീയാലുള്ള ഭയാനകരമായ ഒരു കിടങ്ങും ഭീതിജനകമായ കാഴ്ചകളും ചിറകുകളുള്ള ചില രൂപങ്ങളും ഞാൻ കണ്ടു. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവൻ എന്നോട് അതിനായി അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അവനെ കഷ്ണം കഷ്ണമായി റാഞ്ചിക്കൊണ്ടു പോകുക തന്നെ ചെയ്യുമായിരുന്നു. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അപ്പോൾ അള്ളാഹു നിസ്സംശയം മനുഷ്യൻ ധിക്കാരിയായിത്തീരുന്നു, തന്നെ സ്വയം പര്യാപ്തനായി കണ്ടതിനാൽ തീർച്ചയായും നിന്റെ രക്ഷിതാവിലേക്കാണ് മടക്കം. വിലക്കുന്നവനെ നീ കണ്ടുവോ? ഒരു അടിയനെ. അവൻ നമസ്കരിച്ചാൽ, അവൻ സന്മാർഗത്തിലാണെങ്കിൽ ആ വിലക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ കണ്ടുവോ? അഥവാ അദ്ദേഹം സൂക്ഷ്മത കൈക്കൊള്ളാൻ കൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ അവൻ ആ വിലക്കുന്നവൻ നിഷേധിച്ചു തള്ളുകയും തിരിഞ്ഞു കളയുകയും ചെയ്തിരിക്കുകയാണെങ്കിൽ അവന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ കണ്ടുവോ? അബൂജഹലാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അവൻ മനസ്സിലാക്കിയിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന്? നിസ്സംശയം അവൻ വിരമിച്ചിട്ടില്ലെങ്കിൽ നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന കുടുമ. എന്നിട്ടവൻ അവന്റെ സഭയിലുള്ളവരെ വിളിച്ചുകൊള്ളട്ടെ. നാം ജബാനിയത്തിനെ അഥവാ ശിക്ഷ നടപ്പിലാക്കുന്ന മലക്കുകളെ വിളിച്ചുകൊള്ളാം. നിസ്സംശയം നീ അവനെ അനുസരിച്ചു പോകരുത്. നീ പ്രണമിക്കുകയും സാമീപ്യം നേടുകയും ചെയ്യുക എന്ന സൂക്തങ്ങൾ ഇറക്കി. ഇൻഷാല്ലാ, ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. പരിഹാസങ്ങൾ, പീഡനങ്ങൾ, ഭാഗം ഒന്ന്. ബഹുമാന്യനായ ഹുസൈൻ സലഫി രചിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന രചനയിൽ നിന്നും ഏതാനും ഭാഗങ്ങളാണ് നാം കേട്ടത്.
2: أعوذ بالله من الشيطان الرجيم
3: وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال تكاد السماوات يتفطرن

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളിങ്ങനെ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ അർത്ഥത്തിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായി വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വിചാരിക്കാൻ കഴിയുക എന്നുള്ളതൊരു തൗഫീഖാണ്. പലതരം സ്വപ്നങ്ങൾ മനസ്സിലേറ്റുന്നവരുണ്ടാകും. എന്നാൽ എനിക്ക് ഞാൻ പാരായണം ചെയ്യുന്ന ഖുർആനിക വചനങ്ങളുടെ അർത്ഥം, ആശയം, അതിൻ്റെ യഥാർത്ഥ വിശദാംശങ്ങൾ അറിയണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാകും. അവർ അനിവാര്യമായും ചെയ്യേണ്ട ഒരു കാര്യം, അറബി ഭാഷയെ അതിൻ്റെ ശ്രോതസ്സിൽ നിന്ന്, അതിൻ്റെ കറക്റ്റ് സോഴ്സിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. പീസ് റേഡിയോയിലൂടെ അങ്ങനത്തെ ഒരു വലിയ ലക്ഷ്യം നമ്മൾ ആരംഭം കുറിച്ചിരിക്കുകയാണ്. അതിലെ ഒന്നാമത്തെ മൊഡ്യൂൾ പൂർത്തീകരിച്ചു. ആ ഒന്നാമത്തെ മൊഡ്യൂളിൽ റാങ്ക് ജേതാക്കളായിട്ടുള്ള വ്യക്തികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ഇപ്പോൾ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം. യഥാർത്ഥത്തിൽ 2025 നവംബർ 22 ആ ചരിത്ര മുഹൂർത്തമുണ്ടായത്. സലീം സുല്ലമി അരീക്കോടിൻ്റെ നേതൃത്വത്തിൽ അന്ന് ക്ലാസ് ആരംഭിച്ചു. 41 ക്ലാസ്സുകൾ കഴിഞ്ഞു. 850 മിനിറ്റുകൾ അറബി ഭാഷ പഠനത്തിന് വേണ്ടി വൺ ടൈം ക്ലാസ് കേട്ട ആളുകൾ കൊടുത്തു. പലരും റിപ്പീറ്റഡായിട്ടത് കേട്ടിട്ടുണ്ടായിരുന്നു. വളരെ ലൈവായിട്ട് ആ ക്ലാസ്സുകളിൽ നടന്ന വിഷയങ്ങളുടെ സംശയ നിവാരണത്തിന് വേറെ തന്നെ അവസരം കൊടുത്തു. പ്രശസ്തമായ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അടക്കമുള്ള സ്ഥാപനങ്ങളിൽ പ്രിലിമിനറി അറബി പഠനത്തിന് ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മളിത് ആരംഭിച്ചത്. വളരെ ലളിതമായ ഒരു കോഴ്സിൻ്റെ രൂപമാണ്. ശനി ഞായർ ദിവസങ്ങളിൽ 20 മുതൽ 30 മിനിറ്റ് വരെ ഉള്ള ക്ലാസ്സുകളാണ് നടന്നത്. ആ ഓരോ ക്ലാസ്സും കഴിയുമ്പോൾ അതിൽ നിന്ന് കൃത്യമായ ക്ലാസ് ടെസ്റ്റ് ചോദ്യങ്ങളായിട്ട് വരും. വ്യത്യസ്തങ്ങളായ രീതിയിൽ ശ്രോതാക്കൾക്ക് ഇത് കേൾക്കാൻ കഴിയും. ഒന്ന്, പീസ് റേഡിയോ ലൈവ് സംപ്രേഷണം ഉണ്ടാകും. 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിൽ അതുണ്ടാകും. അതോടൊപ്പം കോഴ്സ് ഓപ്ഷനിലെ ഓഡിയോ വീഡിയോ പ്ലാറ്റ്ഫോമുകളിൽ ഇത് ലഭ്യമാണ്. അതേപോലെ തന്നെ കോഴ്സ് ഓപ്ഷനിലെ പ്ലേലിസ്റ്റിലെ ഒരു ഫീച്ചറായിട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. പീസ് റേഡിയോ യൂട്യൂബ് ചാനലിലും ഈ കോഴ്സ് നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസത്തെയും 3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നത്, 24 മണിക്കൂറിനുള്ളിൽ അത് കേൾക്കുക എന്നത് ഹാജർ എന്ന നിലക്കാണ് പരിഗണിക്കപ്പെടുന്നത്. അതിനും കൃത്യമായ മാർക്കിംഗ് സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ശ്രോതാക്കൾക്ക് സംശയങ്ങൾ വന്നാൽ സംശയങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പ്രത്യേക ഓപ്ഷനുകളുണ്ട്. സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കോഴ്സ് ടോട്ടലി ഫ്രീ ആണ്. ഇന്നിപ്പോൾ വിവിധ ഭാഷാ പഠനങ്ങൾ, ഇംഗ്ലീഷ് തൊട്ട് അറബി ഉൾപ്പെടെ, ഹിന്ദി ഉൾപ്പെടെ എല്ലാ ഭാഷകളും പഠിക്കാനുള്ള ഫ്രീ കോഴ്സുകളും AI ചാറ്റ്ബോട്ടുകളും, അങ്ങനെയുള്ള ഒരുപാട് സംരംഭങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ സാധ്യതകളെയും പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ഒന്നാമത്തെ മൊഡ്യൂൾ പൂർത്തീകരിച്ചു, രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് കടന്നു, അതിലെ ക്ലാസ്സുകൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഈ റാങ്ക് ഹോൾഡേഴ്സിനെ പ്രഖ്യാപിക്കുന്നത്. നിങ്ങളും ഈ കോഴ്സിൻ്റെ ഭാഗമാവുക. ഒന്നാമത്തെ കോഴ്സ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാം. രണ്ടാമത്തെ കോഴ്സ് ലൈവായി ചെയ്യുമ്പോൾ തന്നെ ഒന്നാമത്തെ കോഴ്സ് ഓരോന്നോരോന്ന് വീതം ഇങ്ങനെ ഫില്ല് ചെയ്ത് പൂർത്തിയാക്കാം. അങ്ങനെ നമ്മുടെ കോഴ്സ് ഓപ്ഷനിൽ അതിന് സൗകര്യമുണ്ട്. പീസറുടെ ആപ്പിൻ്റെ താഴ്ഭാഗത്ത് കോഴ്സ് ഓപ്ഷൻ, അതിൽ ജസ്റ്റ് കയറിയാൽ നിങ്ങൾക്ക് ഒന്ന് വാച്ച് ചെയ്ത് പോയ ഇത് കാണാൻ കഴിയും. എങ്ങനെ ഇത് യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലുകൾ വീഡിയോ ആക്കി തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിക്കുക. ഏതായാലും റാങ്ക് ജേതാക്കളെ ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒന്നാം റാങ്ക് നേടിയിരിക്കുന്നത് ഡോക്ടർ അബ്ദുറഹ്മാൻ CL, കാസർഗോഡ് സ്വദേശിയാണ്. മാംഗ്ലൂരാണ് താമസം. നിലവിൽ കുവൈത്തിൽ ജോലി ചെയ്യുന്നു. 60 വയസ്സുള്ള ആളാണ് അദ്ദേഹം. 500 ലൈഫ് കോഴ്സുകളിൽ തുടർച്ചയായ റാങ്ക് ഹോൾഡറാണ് അദ്ദേഹം. വളരെ വ്യക്തിപരമായി നമുക്ക് അറിയാം. എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീസ് റേഡിയോ കോഴ്സുകളിൽ അദ്ദേഹം പലതവണ റാങ്ക് ഹോൾഡറായപ്പോൾ ഇതിൻ്റെ റാങ്ക് ഹോൾഡേഴ്സിനെ തീരുമാനിക്കാൻ നമ്മൾ സാധാരണ വൈവ നടത്താറുണ്ട്, ഫോണിൻ വൈവ. ആ ഫോണിൻ വൈവയിലൂടെയാണ് ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡോക്ടർ അബ്ദുൽ റഹ്മാൻ CL, അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരിടുകയാണ്. 2, അബ്ദുൽ അസീസ് MM, എറണാകുളം ആലുവ സ്വദേശിയാണ്. BSNL നിന്ന് വിരമിച്ച ശേഷം പീസ് റേഡിയോയുടെ വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പെൻഷൻ കാലം വൈജ്ഞാനികമാക്കുന്ന, സമ്പന്നമാക്കുന്ന, ഗോൾഡൻ കാലഘട്ടമാക്കി മാറ്റുന്ന
ഒരു ഒരു സാഹചര്യം ഇന്ന് അദ്ദേഹത്തിനുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. തുടർച്ചയായി പുരുഷന്മാർ രണ്ടാളുകൾ ഒന്നും രണ്ടും റാങ്കുകൾ പങ്കിട്ടിരിക്കുന്നു. പലപ്പോഴും സ്ത്രീകൾ കൈയടക്കി വെക്കുന്ന ഒരു മേഖലയാണിത്. പക്ഷേ ഇതിൽ നമ്മൾ വ്യത്യാസം കാണുന്നു. പുരുഷന്മാർ കുറച്ചുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നു. മൂന്നാം റാങ്ക് നേടിയിരിക്കുന്നത് റഹീമ കെ, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശിനിയാണ്. റഹീമക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. നാലാം സ്ഥാനം പങ്കിട്ടിരിക്കുന്നത് ജംഷീർ ആണ്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് സ്വദേശിയാണ്. സൗദി അറേബ്യയിലെ ജുബൈലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ജംഷീറിനും നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ അഭിനന്ദനം നേരുകയാണ്. അഞ്ചാം സ്ഥാനം നേടിയിരിക്കുന്നത് അൻവർ സിദ്ദീഖ്, അത്തിമണ്ണിൽ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സ്വദേശി, പുല്ലൂർക്കാരനാണ്. പുല്ലൂർ ആണ് അദ്ദേഹത്തിന്റെ പിന്നെ പ്രദേശം. അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അഫ്ഹാം സാജിദാണ് ആറാം സ്ഥാനം. കണ്ണൂർ സ്വദേശിയാണ്. ജോലി നിലവിൽ ബാംഗ്ലൂരാണ്. ബി ടെക് കംപ്ലീറ്റ് ചെയ്ത എഞ്ചിനീയറാണ് അദ്ദേഹം. നജീമ എസ്, ഏഴാം റാങ്ക് നേടിയിരിക്കുന്നത് നജീമ എസ്, തിരുവനന്തപുരം കണിയാപുരം സ്വദേശിനിയാണ്. നജീമ എസിനെയും ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. എട്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് അസ്ലീമയാണ്. പിന്നെ എൻ്റെ സുഹൃത്ത് സാദിറിൻ്റെ പ്രിയ പത്നി, നമ്മുടെ വിസ്റ്റം വുമൺ വനിതകളുടെ പ്രവർത്തന രംഗത്തൊക്കെ സജീവമായിട്ടുള്ള ആളാണ്. മലപ്പുറം ജില്ലയിലെ തിരൂർ പറവണ്ണ സ്വദേശിനിയാണ്. അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നജീബ് പി എ, പാലക്കാട് സ്വദേശിയാണ്. ഹൈസ്കൂൾ ലാബ് അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. ഫൈറൂസ് മലപ്പുറം പെരുവള്ളൂർ സ്വദേശിനിയാണ്. മാത്തമാറ്റിക്സ് ടീച്ചറാണ്, കണക്കാധ്യാപികയാണ്. അവരെയും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഷിജ്ന പി കെ, കോഴിക്കോട് ജില്ലയിലെ മെഡിക്കൽ കോളേജ് കാട്ടുകുളങ്ങര സ്വദേശി, അവരാണ് പതിനൊന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഷിജ്ന പി കെയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അജ്മൽ ഐ, കായംകുളം സ്വദേശി, തിരുവനന്തപുരം പോളിടെക്നിക് ലെക്ചററാണ് അദ്ദേഹം. അദ്ദേഹത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. പതിമൂന്നാം റാങ്ക് മലപ്പുറം ജില്ലയിലെ അരീക്കോട് കടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് നേടിയിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് അദ്ദേഹം നിലവിൽ റിയാദിലാണ്. എന്തായാലും എല്ലാവരെയും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ റാങ്കും സംവിധാനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരുന്നത് അതിനൊരു അക്കാഡമിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടുവരാനും ഒരു മത്സരം വളർത്താനൊക്കെ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക. കുറഞ്ഞ ആളുകൾക്ക് റാങ്ക് കിട്ടുള്ളൂ, എന്നാലും പരമാവധി പഠിക്കുക. ഉള്ളിലെ ലക്ഷ്യം 100% ഖുർആനൊക്കെ ശരിക്കും മനസ്സിലാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാകണം. പിന്നെ പഠിച്ച അറബിയൊക്കെ ഒന്ന് കൈഫൽ ഹാൽ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക പരസ്പരം. ഒക്കെ ഒന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഒരേ കോഴ്സ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ചില ഫോണിങ് സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരാം. ഏതായാലും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത വിവരം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കോഴ്സ് ഓപ്ഷനിൽ പോകുക, അറബി ഭാഷാ പഠനം എടുക്കുക, പഠനം തുടരുക. പാരന്റിങ് കോഴ്സിന്റെ എൻറോൾമെന്റ് നടക്കുന്ന സമയമാണ്. പാരന്റ്സിന് എങ്ങനെ മക്കളെ വളർത്തണം എന്നുള്ള വിഷയത്തിലാണ് കോഴ്സ് വരാൻ പോകുന്നത്. സെപ്റ്റംബർ ആദ്യ വാരത്തിൽ ഇൻഷാല്ലാ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ പിന്നെ പ്രാർത്ഥനയുണ്ടാവുക. ബാറക അള്ളാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇനി പ്രവേശിക്കുന്നത് അറബി ഭാഷാ പഠന ക്ലാസിൻ്റെ രണ്ടാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ ക്ലാസ്സിലേക്കാണ്. പതിവ് പോലെ നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യനായ സലീം സുല്ലമി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫി, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. പ്രിയമുള്ള പീസ് റേഡിയോയിലെ ശ്രോതാക്കളെ, ദുറൂസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ എന്ന അറബി ഭാഷ പഠന കോഴ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ 42 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ നല്ല രീതിയിലൂടെ അതിൻ്റെ നോട്ട്സുകളെല്ലാം തയ്യാറാക്കി രണ്ടാമത്തെ ഒരു മൊഡ്യൂളിലേക്ക് ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നന്ദി കാണിച്ചുകൊണ്ട്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് പ്രവേശിക്കണം. അൽഹംദുലില്ലാ ബിനിഅമത്തിഹി തതിമ്മു സ്വാലിഹാത്ത്. ഏതൊരു സ്വാലിഹാത്തുകളും സൽക്കർമ്മങ്ങളും പൂർത്തിയാകുന്നത് അള്ളാഹുവിൻ്റെ പരിപൂർണമായ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ്, തൗഫീഖ് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു നന്ദി വാചകം ഉരുവിട്ടുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കാരണം ലഇൻ ശക്കർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. അള്ളാഹുവിൻ്റെ വലിയ ഒരു വാഗ്ദാനമാണത്. അതുകൊണ്ട് ഇനിയും അറബി ഭാഷാ പഠനത്തിലേക്കും മറ്റ് വൈജ്ഞാനിക മേഖലകളിലേക്കും നമുക്ക് കൂടുതൽ പ്രവേശനം ലഭിക്കുവാനുള്ള ഒരു കാരണം കൂടെയാണ് ഈ ഒരു വിഷയത്തിൽ കൂടെ നമ്മൾ ആത്മാർത്ഥമായി നന്ദിയുള്ളവരായി മാറുക എന്നുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്ന, ഒരു പക്ഷേ പുതിയതായി ഇതിനെ മനസ്സിലാക്കി കടന്നു വന്ന ആളുകളുണ്ടാവാം, അവരോട് സൂചിപ്പിക്കുവാനുള്ളത്, പീസ് റേഡിയോയിൽ നമുക്ക് കോഴ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ 1 മുതൽ 42 വരെയുള്ള ക്ലാസ്സുകൾ അവിടെ ലഭ്യമാണ്. ഏത് സമയത്തും നമുക്കതെടുത്തുകൊണ്ട് പഠിക്കുവാനുള്ള ഒരു അവസരം ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. മാത്രമല്ല, ഇനി നമ്മൾ അടുത്ത ഒരു മൊഡ്യൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും ഈ ഒരു പാഠഭാഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദർസുൽ ഹാദി അഷർ, 11-ാമത്തെ ചാപ്റ്റർ, നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ബൈത്തീ എന്നതാണ്. ഈ പാഠഭാഗത്തിൻ്റെ പ്രത്യേകത പറയാം. ആകെ 3 വാക്കുകൾ മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്, അഥവാ ആ 3 വാക്കുകൾ മാത്രമാണ് പുതിയതായി വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം 1 മുതൽ 10 വരെയുള്ള ചാപ്റ്ററുകളിൽ വന്നിട്ടുള്ള വാക്കുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് മുഴുവനും. അപ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് തന്നെ സ്വയം വായിച്ച് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. കാരണം അതിൻ്റെ സ്ട്രക്ചറ്, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പ്രയോഗ രീതികൾ നമ്മൾ 1 മുതൽ 10 വരെയുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഠിക്കാത്ത 3 വാക്കുകൾ, ആ വാക്കുകൾ മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ അതിൽ 2 ഈ ഒരു ഭാഗത്ത് തന്നെ വരുന്നുണ്ട്, അഥവാ ബൈത്തീ എന്ന ചാപ്റ്ററിൽ. പിന്നെ 1 തമാരീൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തുമാണ് വരുന്നത്. ശരി, നമുക്കെന്ത് ചെയ്യാം, ആ ഭാഗങ്ങളെ നമുക്ക് പ്രത്യേകമായി നമുക്ക് നോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാഠഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്? തീർച്ചയായും ഒരു അധ്യാപകൻ്റെ സഹായം കൂടാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായി നിങ്ങളൊന്ന് മനസ്സിലൂടെ ഇതൊന്ന് വായിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുക. ആ നിങ്ങളുടെ ആ വായനയ്ക്ക് ശേഷം ആയിരിക്കും ഒരു പക്ഷേ എൻ്റെ വായന എന്ന് പറയുന്നു. ഒന്ന് വായിച്ചു നോക്കൂ, എന്താണ് ഈ കാണുന്നത്? ആ, നിങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന പ്രതീക്ഷയിൽ ബൈത്തീ, ബൈത്തീ. അടുത്തത് നോക്കൂ, ഹാദാ ബൈത്തീ, ബൈത്തീ അമാമൽ മസ്ജിദി. നിങ്ങൾ വായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വായനയുടെ ശേഷമാണ് ഞാൻ വായിക്കുന്നത്. ബൈത്തി ജമീലുൻ ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ ഹാദിഹി ഗുർഫതി ഫീഹ നാഫിദത്തുൻ കബീറത്തുൻ വമിർവഹത്തുൻ ജമീലത്തുൻ ഹാദ സരീരി വഹാദ കുർസിയി വഹാദ മക്തബി സാഅതി വഖലമി وكتابي على المكتب وحقيبتي تحت المكتب نافذة غرفتي مفتوحة هذه غرفة أخي وتلك غرفة أختي غرفة أخي كبيرة وغرفة أختي صغيرة غرفة أخي أمام غرفتي وغرفه اختي امام المطبخ لي اخ واحد اسمه اسامه ولي اخت واحده اسمها سعاد ابي وامي في تلك الغرفه الكبيره انا احب ابي وأمي وأحب أخي وأختي ശരി, നമുക്ക് അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ഇനി നമ്മൾ പറയുന്ന ഇതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ കഴിഞ്ഞ പാഠഭാഗങ്ങളെ നമ്മൾ മുറാജ നടത്തുകയാണ്, അഥവാ റിവിഷൻ നടത്തുകയാണ്. അതിൽ വരാത്ത ഭാഗം മാത്രം നമ്മളൊന്ന് സ്ട്രെസ് ചെയ്തുകൊണ്ട് അത് നമ്മൾ കൂടുതൽ നമ്മൾ അതിന് ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ വായിക്കുകയും ചെയ്യും. ശരി, നമുക്ക് നോക്കാം എന്താണ് ബൈത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്. ബൈത്തുൻ പഠിച്ചു അല്ലേ, എ ഹൗസ്, ഒരു വീട്. ബൈത്തി ആണല്ലേ, ഇവിടെയാ ബൈത്തി എൻ്റെ വീട്. അപ്പോൾ എൻ്റേത് എന്ന് പറയാൻ നമ്മൾ ഭാഷയിൽ അറബി ഭാഷയിൽ ഉപയോഗിക്കുവാൻ എന്താണ് കാണിച്ചത്? ബൈത്തി, കസറിന് ശേഷം യാ അല്ലേ, ആ കസറിനെ നീട്ടാനുള്ള ഒരു യാ ഇട്ട് കൊടുത്തപ്പോൾ അത് എൻ്റേത് എന്ന ആ ഒരു മുത്തക്കല്ലിമിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക്, മുത്തക്കല്ലിമിൻ്റെ യാ എന്നതിലേക്ക് എന്ത് ചെയ്തു, അത് വന്നു. അഥവാ എൻ്റേത് എന്ന അർത്ഥം ലഭിക്കാൻ ബൈത്തി എന്ന് പറയുമ്പോൾ കഴിയുന്നു. അപ്പം ഇനി എൻ്റേത് എന്നുള്ളത് മറ്റുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു നോക്കൂ. എൻ്റെ വീട്, എൻ്റെ ഉമ്മ, എൻ്റെ ഉപ്പ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ കഴിയുന്നു. അപ്പോൾ അബി, ഉമ്മി, കിതാബി തുടങ്ങിയതെല്ലാം എൻ്റേത്. അപ്പോൾ എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ എന്നൊക്കെ പറയാൻ ഭാഷയിൽ നമുക്ക്, അറബി ഭാഷയിൽ നമുക്ക് കഴിഞ്ഞു എന്നർത്ഥം. ശരി, അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഹാദ ബൈത്തി, ഹാദ പഠിച്ചതാണ്. ഹാദ ബൈത്തി എന്താണ്? ഹാദ ബൈത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് എൻ്റെ വീടാണ്. ബൈത്തി അമാമൽ മസ്ജിദ്, എൻ്റെ വീട് അമാമൽ മസ്ജിദി, പള്ളിയുടെ മുന്നിലാണ്, പള്ളിയുടെ മുമ്പിലാണ് എൻ്റെ വീട്. അപ്പോൾ അമാമൽ മസ്ജിദി, നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അമാമിന് ശേഷം വരുമ്പോൾ അമാമൽ മസ്ജിദി, എന്തുകൊണ്ടാണ് അവിടെ കസറ് കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ശരി, ബൈത്തി അമാമൽ മസ്ജിദി എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ വീട് പള്ളിയുടെ മുന്നിലാണ്. ശരി, ഇതേപോലെ മറ്റുള്ള പ്രയോഗങ്ങൾ നമുക്ക് നടത്താൻ കഴിയും. ബൈത്തി ജമീലുൻ, ബൈത്തി ജമീലുൻ, എൻ്റെ വീട് ബൈത്തി ജമീലുൻ, എൻ്റെ വീട് ഭംഗിയുള്ളതാണ്. ഫീഹി ഹദീഖത്തുൻ, ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പുതിയ ഒരു കാര്യം നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, പ്രിയപ്പെട്ട പഠിതാക്കൾ ആ ഒരു ഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, അതിൽ ചെറിയ ഒരു തോട്ടമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫീഹി അതിലുണ്ട്, ഹദീഖത്തുൻ സഗീറത്തുൻ ചെറിയൊരു തോട്ടം അതിലുണ്ട്, അപ്പോൾ ഗാർഡൻ അതിലുണ്ട്. ഇവിടെ വന്നത് നോക്കൂ, അതിലുണ്ട് എന്ന ഈ ഒരു പ്രയോഗം. അതിലുണ്ട് എന്നതിനെന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? അതിലുണ്ട് എന്ന പ്രയോഗം, ഫീഹി എന്ന പ്രയോഗമാണ് വന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഒരു പാഠഭാഗത്ത് വന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇതാണ് ഫീഹി, അതിലുണ്ട്. ഹദീഖത്തുൻ സഗീറത്തുൻ, ചെറിയൊരു തോട്ടം അതിലുണ്ട്. ശരി, ഏതിലാണുള്ളത്? ബൈത്ത് അല്ലേ, എൻ്റെ വീട് ഭംഗിയുള്ളതാണ്. ആ വീട്ടിൽ എന്തുണ്ട്? ചെറിയ ഒരു തോട്ടമുണ്ട് എന്നതാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അർത്ഥം. അപ്പോൾ ബൈത്തുൻ എന്നത് എന്താണ്? ബൈത്തുൻ എന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുക, അത് പുരുഷ വിഭാഗത്തെയാണോ അതല്ല സ്ത്രീ വിഭാഗത്തെയാണോ അത് കാണിക്കുന്നത്? അറബിയിൽ പറയുമ്പോൾ പുരുഷ വിഭാഗത്തിന് മുദക്കർ എന്ന് പറയും, സ്ത്രീ വിഭാഗത്തിന് മുഅന്നസ് എന്ന് പറയും. അപ്പോൾ ഇതിനെ, ഇത് ബൈത്തുൻ എന്ന് പറയുന്നത് അത് മുദക്കറാണ് അഥവാ പുല്ലിംഗത്തെയാണ് അത് അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് പുല്ലിംഗ വിഭാഗത്തിൽ പെടുന്ന കാര്യങ്ങൾക്ക് അവിടെ എന്നതിന് വരുന്ന പ്രയോഗം എന്താണ്? ഫീഹി എന്നായിരിക്കും. ഫീഹി, അപ്പോൾ ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, അതിൽ ചെറിയ ഒരു തോട്ടമുണ്ട്. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, അടുത്ത ഭാഗം കണ്ടില്ലേ, ഹാദിഹി ഗുർഫത്തി. ഹാദിഹി ഗുർഫത്തി, ഹാദിഹി എന്ന് പറയുന്നത് എന്തിനെയാണ് ഉപയോഗിക്കുക? നമ്മൾ പഠിച്ചതാണ് ഹാദിഹി എന്നുള്ളത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നതാണ് ഹാദിഹി എന്നുള്ളത്. അപ്പോൾ ഹാദിഹി ഗുർഫത്തുൻ, ഹാദിഹി ഗുർഫത്തുൻ എന്ന് പറഞ്ഞാൽ ഇതൊരു റൂമാണ്, പക്ഷേ എൻ്റെ റൂം എന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് വന്നു? യാവുന്നു അല്ലേ. ഹാദിഹി ഗുർഫത്തി, ഇത് എൻ്റെ റൂമാണ്. അപ്പോൾ എൻ്റെ റൂം എന്ന് പറയാൻ ഗുർഫത്തി എന്ന് പറഞ്ഞു. എന്നാൽ ഹാദിഹി ഗുർഫത്തുൻ എന്നുള്ളത് എന്താണ്? ഗുർഫത്തുൻ എന്നുള്ളത് അത് സ്ത്രീ വിഭാഗമാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഹാദിഹി എന്നുപയോഗിച്ചു. ഹാദിഹി ഗുർഫത്തി. എന്നാൽ അതേസമയത്ത് മുകളിൽ എന്താണ്? ഹാദാ ബൈത്തി എന്നാണ് വന്നിട്ടുള്ളത്. ബൈത്തുൻ എന്നുള്ളത് മുദക്കറാണ് അഥവാ പുല്ലിംഗമാണ്, പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. അവിടെ അതുകൊണ്ട് എന്ത് ചെയ്തു? ഹാദാ എന്നുപയോഗിച്ചു. ഗുർഫത്ത് എന്നുള്ളത് അത് സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് ഹാദിഹി. അപ്പോൾ ഹാദിഹി ഗുർഫത്തി. അടുത്തതോ ഫീഹാ നോക്കൂ. ഫീഹാ, നേരത്തെ നമ്മൾ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറഞ്ഞ ഒരു ഭാഗം എന്താണ് കണ്ടോ? ഫീഹാ, അതിലുണ്ട്. എന്ത്? നാഫിദത്തുൻ കബീറത്തുൻ, വലിയ ഒരു ജനലുണ്ട്. നാഫിദത്തുൻ വിൻഡോ, കബീറത്തുൻ വലിയ വിൻഡോ അതിലുണ്ട്, ജനലുണ്ട്. വമിർവഹത്തുൻ ജമീലത്തുൻ, അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു ഫാനും അതിലുണ്ട്. ഭംഗിയുള്ളൊരു ഫാനും അതിലുണ്ട്. അപ്പോൾ ഇവിടെ ഫീഹ, ഫീഹ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ ഫീഹ എന്ന് വന്നു? ഗുർഫത്തുൻ എന്നുള്ളത് അത് സ്ത്രീ വിഭാഗമാണ് അഥവാ സ്ത്രീലിംഗമാണ് എന്നുള്ളത് കൊണ്ട് അതിലുണ്ട് എന്ന് പറയണമെങ്കിൽ അവിടെ ഫീഹി എന്ന് പറയില്ല, ഫീഹ എന്നാണ്. അപ്പോൾ ഫീഹ നാഫിദത്തുൻ, ഫീഹ നാഫിദത്തുൻ കബീറത്തുൻ, അതിൽ വലിയ ഒരു വിൻഡോ ഉണ്ട്. ആൻഡ് വമിർവഹത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള ഒരു ഫാനും അതിലുണ്ട്. മിർവഹത്ത് യാനി അതിൻ്റെ അർത്ഥം എന്താണ്? ഫാൻ. ജമീലത്തുൻ ഭംഗിയുള്ള. ഹാദ സരീരി, അടുത്തത് എന്താണ്? ഹാദ സരീരി, എന്താണ് ഇതിൻ്റെ അർത്ഥം? ഹാദ സരീരി, ഇത് എൻ്റെ കട്ടിലാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ബെഡാണ്. ബെഡിനും കട്ടിലിനും എന്ത് ചെയ്യുന്നുണ്ട്? സരീർ എന്നുപയോഗിക്കുന്നു. നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ ബെഡ് എന്ന് പറഞ്ഞപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ഡിക്ഷണറികളിലും അതിലെന്താണ് കട്ടിൽ എന്ന് കാണുന്നുണ്ടല്ലോ. രണ്ടിനും അറബി ഭാഷയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സരീർ എന്നുപയോഗിക്കും. അപ്പോൾ ഇവിടെ ഹാദ സരീറി, ഇതെൻ്റെ ബെഡാണ്. വഹാദ കുർസിയി, വഹാദ കുർസിയി, എന്താണ് കുർസിയി എന്ന് പറഞ്ഞാൽ? വഹാദ കുർസിയി, ഇതെൻ്റെ ചെയറാണ്, ഇതെൻ്റെ ചെയറാണ്. വഹാദ മക്തബി, ഇതെൻ്റെ ടേബിളാണ്. സഅതി വഖലമി വകിതാബി അലൽ മക്തബ്, എൻ്റെ വാച്ച്. സഅതി എൻ്റെ വാച്ച്, വഖലമി എൻ്റെ പേന, വകിതാബി എൻ്റെ പുസ്തകം, അലൽ മക്തബി ഓൺ ദി ടേബിൾ, ടേബിളിന്മേലാണ്. വഹഖീബത്തി തഹ്തൽ മക്തബ്, വഹഖീബത്തി തഹ്തൽ മക്തബ്, എൻ്റെ ബാഗ് എവിടെയാണ്? എൻ്റെ ബാഗ് അത് ടേബിളിൻ്റെ താഴെയാണ്. തെഹ്ത യാനി താഴെ, അണ്ടർ ദി ടേബിൾ. അപ്പോൾ എൻ്റെ ബാഗ് ടേബിളിൻ്റെ താഴെയാണ്. നെക്സ്റ്റ്, നാഫിദത്തു ഗുർഫത്തി മഫ്തൂഹത്തുൻ. നാഫിദത്തു ഗുർഫത്തി മഫ്തൂഹത്തുൻ. നാഫിദ, നാഫിദത്ത് യാനി നാഫിദത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ജനൽ അല്ലേ. ഗുർഫത്തി, എൻ്റെ റൂമിൻ്റെ, എൻ്റെ റൂമിൻ്റെ ജനൽ മഫ്തൂഹത്തുൻ, അത് തുറന്നു വച്ചതാണ്, അത് തുറന്നു വച്ചതാണ്. നാഫിദത്തു ഗുർഫത്തി മഫ്തൂഹത്തുൻ, എൻ്റെ റൂമിൻ്റെ, എൻ്റെ റൂമിൻ്റെ ജനൽ മഫ്തൂഹത്തുൻ, അത് തുറന്നു വച്ചതാണ്. ഹാദിഹി ഗുർഫത്തു അഖി, ഹാദിഹി ഗുർഫത്തു അഖി, ഇത് എൻ്റെ സഹോദരൻ്റെ റൂമാണ്. ഹാദിഹി ഗുർഫത്തു അഖി, ഇതെൻ്റെ സഹോദരൻ്റെ റൂമാണ്. അപ്പോൾ ഗുർഫത്ത് എന്നുള്ളത് എന്താണ്? അത് സ്ത്രീലിംഗത്തെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് ഹാദിഹി എന്നതാണ് അതിലേക്ക് ചേർക്കുക. അഹീ, എൻ്റെ സഹോദരൻ്റെ റൂമാണിത്. വതിൽക, നോക്കൂ, വതിൽക ഗുർഫത്തു ഉഖ്തി, വതിൽക ഗുർഫത്തു ഉഖ്തി, വതിൽക. അപ്പോൾ ഹാദിഹി എന്ന് പറഞ്ഞാൽ നിയർ, അടുത്തുള്ളതാണ്. ഇത് തിൽക്ക എന്ന് പറഞ്ഞാലോ ദൂരെ. അപ്പോൾ ഹാദിഹി എന്നുള്ളത് സ്ത്രീ വിഭാഗത്തെ അറിയിക്കുന്നു. അതേ വിഷയം തന്നെ ദൂരെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഉപയോഗിക്കുക? തിൽക്ക എന്നാണ് ഉപയോഗിക്കുക. ഹാദ എന്നതാണെങ്കിലോ അതിൻ്റെ ദൂരെയുള്ള ഭാഗത്തെ ദാലിക്ക എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഹാദിഹി എന്നതിനെ എന്ത് ചെയ്യുന്നു? ദൂരെയാണ് എന്നുണ്ടെങ്കിൽ തിൽക്ക എന്നാണ് ഉപയോഗിക്കുക. വ തിൽക്ക ഗുർഫത്തു ഉഖ്തി, അത് എൻ്റെ സഹോദരിയുടെ റൂമാണ്. ഗുർഫത്തു അഖി കബീറത്തുൻ വ ഗുർഫത്തു ഉഖ്തി സഗീറത്തുൻ, എൻ്റെ സഹോദരൻ്റെ റൂം വലുതാണ്. വഖുർഫത്തു ഉഖ്തി സഗീറത്തുൻ, എൻ്റെ സഹോദരിയുടെ റൂം സഗീറത്തുൻ, അത് ചെറുതാണ്. ഗുർഫത്തു അഖി അമാമ ഗുർഫത്തി, എൻ്റെ സഹോദരൻ്റെ റൂം എൻ്റെ റൂമിൻ്റെ മുന്നിലാണ്. അമാമ ഗുർഫത്തി, എൻ്റെ റൂമിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഒന്നുകൂടെ അത് വായിക്കാം. ഗുർഫത്തു അഖി അമാമ ഗുർഫത്തി, എൻ്റെ സഹോദരൻ്റെ റൂം അമാമ ഗുർഫത്തി, അത് എൻ്റെ റൂമിൻ്റെ മുന്നിലാണ്. വഖുർഫത്തു ഉഖ്തി, വഖുർഫത്തു ഉഖ്തി, എൻ്റെ സഹോദരിയുടെ റൂം അമാമൽ മത്ബഖി, കിച്ചണിൻ്റെ മുന്നിലാണ്, അടുക്കളയുടെ മുന്നിലാണ് മത്ബഖ്. ലീ അഹുൻ വാഹിദുൻ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം വരുന്നുണ്ട്, ഒന്ന് നോക്കുക. ലീ അഹുൻ വാഹിദുൻ, എനിക്കൊരു സഹോദരനുണ്ട്. ഐ ഹാവ്, ലീ എനിക്കുണ്ട്, അഹുൻ വാഹിദുൻ, എനിക്കൊരു സഹോദരനുണ്ട്. എന്നാൽ ഇവിടെ നോക്കൂ നിങ്ങൾ, ഇസ്മുഹു അല്ലേ, പക്ഷെ അതിൻ്റെ മുകളിൽ ഈ അലിഫിൻ്റെ മുകളിൽ എന്താ കാണുന്നത്? ഇതേപോലെ അലിഫ്, എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു സ്വാദിൻ്റെ ഒരു അറ്റം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാ അറിയിക്കുന്നതാണ്? ഓർത്തു നോക്കൂ, വസ്ലിൻ്റെ ഹംസയാണ് അല്ലേ. അപ്പോൾ അതിനെങ്ങനെയാണ് വായിക്കേണ്ടത്? ലീ അഹുൻ വാഹിദു നിസ്മുഹു ഉസാമത്തു, ഓർക്കുന്നുണ്ടോ? അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. എനിക്കൊരു സഹോദരനുണ്ട്, ഇസ്മുഹു ഉസാമത്തു, അവൻ്റെ പേര് ഉസാമത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് ഉസാമയാണ്. പക്ഷെ വായിക്കേണ്ട രീതി എങ്ങനെയാണ്? അവിടെ വായിക്കുന്ന രീതി ഒന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. ഇവിടെ വായിക്കുന്നത് എങ്ങനെ വായിക്കണം നമ്മൾ? ലീ അഹുൻ വാഹിദു നിസ്മുഹു, വാഹിദു നിസ്മുഹു ഉസാമത്തു എന്നാണ് വായിക്കേണ്ടത്. വലി ഉഖ്തുൻ, എനിക്കൊരു സഹോദരിയുണ്ട്. വാ എന്ന് പറഞ്ഞാൽ ആൻഡ്, ലീ എനിക്കുണ്ട്, ഉഖ്തുൻ വാഹിദത്തുൻ, ഒരു സഹോദരിയുണ്ട്. അവിടെ ഇസ്മുഹ എന്നത് ചേർത്ത് വായിക്കുമ്പോൾ വലി ഉഖ്തുൻ വാഹിദത്തു നിസ്മുഹ സുആദു, വലി ഉഖ്തുൻ വാഹിദത്തു നിസ്മുഹ സുആദു, അവളുടെ പേര്, എനിക്കൊരു സഹോദരിയുണ്ട്, അവളുടെ പേരെന്താണ്? സുആദ് എന്നാണ്. അബി വ ഉമ്മി ഫി തിൽക്കൽ ഗുർഫത്തിൽ കബീറ, എന്താണ്? അബി വ ഉമ്മി ഫി തിൽക്കൽ ഗുർഫത്തിൽ കബീറ, എൻ്റെ ബാപ്പയും ഉമ്മയും ഫി തിൽക്കൽ ഗുർഫത്തിൽ കബീറ, ആ വലിയ റൂമിലാണ്. അന ഉഹിബ്ബു അബി വ ഉമ്മി, അന ഉഹിബ്ബു അബി വ ഉമ്മി, വ ഉഹിബ്ബു അഹി വ ഉഖ്തി. അന ഉഹിബ്ബു, ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ ഇഷ്ടപ്പെടുന്നു. അബി, എൻ്റെ ഉപ്പയെയും, വ ഉമ്മി, എൻ്റെ ഉമ്മയെയും, ഞാൻ എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരിയെയും ഞാൻ സ്നേഹിക്കുന്നു. ഉഹിബു എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. ഒന്നുകൂടെ വായിക്കാം അല്ലേ. അന ഉഹിബു അബീവ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഞാൻ സ്നേഹിക്കുന്നു. വ ഉഹിബു അഹീവ ഉഹ്തി, എൻ്റെ സഹോദരനെയും സഹോദരിയെയും ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ ഈ പാഠഭാഗത്ത് ഊന്നിപ്പറഞ്ഞ വിഷയങ്ങളെ തംരീനിലൂടെ ആ പരിശീലന കളരിയിലൂടെ നമുക്ക് ഇൻഷാല്ലാ അതൊന്നും കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഉറപ്പിക്കുവാൻ കഴിയും. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാഹ്. നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം. ക്ലാസ് എടുത്തത് സലീം സുല്ലമി. ഇനി ഇന്നത്തെ ക്ലാസ്സിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം.
3: ഒന്നാമത്തെ ചോദ്യം, എൻ്റെ പേന എന്നതിനെ അറബിയിലേക്ക് മാറ്റുക. ഓപ്ഷൻ എ ഖലമി, ഓപ്ഷൻ ബി അന ഖലമുൻ, ഓപ്ഷൻ സി ലി ഖലമുൻ. ചോദ്യം രണ്ട്, ക്രമത്തിൽ എഴുതുക. ഓപ്ഷൻ എ മസ്ജിദുൻ ഹാദ, ഇമാമുൻ ഫീഹി. ഓപ്ഷൻ ബി ഹാദ മസ്ജിദുൻ ഫീഹി ഇമാമുൻ. ഓപ്ഷൻ സി ഹാദ മസ്ജിദുൻ ഫീഹ ഇമാമുൻ. ചോദ്യം മൂന്ന്, ശരിയായ വാചകമാക്കി മാറ്റുക. അമ്മി ബൈത്തുൻ അൽ മസ്ജിദു അമാമ. ഇവയെ ശരിയായ വാചകമാക്കി മാറ്റുക. ഓപ്ഷൻ എ മസ്ജിദുൽ അമാമി ബൈത്തു അമ്മി. ഓപ്ഷൻ ബി ബൈത്തു അമ്മി അൽ മസ്ജിദുൽ അമാമി. ഓപ്ഷൻ സി ബൈത്തു അമ്മി അമാമൽ മസ്ജിദി.
0: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവൻ്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: أعوذ بالله من الشيطان الرجيم
6: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. വിഷയം അവതരിപ്പിക്കുന്നു മമ്മൂട്ടിക്കുട്ടി കാളികാവ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്നേഹം അത് കുടുംബത്തിലും സമൂഹത്തിലും സുഹൃത് ബന്ധങ്ങളിലുമെല്ലാം വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. സ്നേഹം മനസ്സിൽ ഉണ്ടായാൽ പോരാതെ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്നേഹം ഹൃദയത്തിൽ ഉള്ളിൽ മാത്രം ഉണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായ രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാനും നമുക്ക് സാധ്യമല്ല. അത് ഉചിതമായ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പ്രകടമാകേണ്ടതുണ്ട്. ഇസ്ലാമി ഈ ആശയം വളരെ വ്യക്തമായി സമൂഹത്തെ പഠിപ്പിക്കുന്നു. പല കുടുംബങ്ങളിലും സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രശ്നങ്ങളുണ്ടാകുന്നത്. സ്നേഹം പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ അത് പ്രകടിപ്പിക്കാത്തതുകൊണ്ട് മാത്രമാണ്. ഒരു ഭർത്താവ് ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടാവാം. എന്നാൽ അവളെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ അദ്ദേഹം മടി കാണിക്കുകയോ അതിന് സമയം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ്. അതുപോലെ തന്നെ പിതാവ് തൻ്റെ മക്കളെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. എന്നാൽ അവരെ ചേർത്തുപിടിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അവരെ ഒന്ന് കേൾക്കുവാൻ പോലും സമയം കണ്ടെത്തുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെയാണ് മക്കൾ മാതാപിതാക്കളുടെ വിഷയത്തിലും. അതുകൊണ്ടുതന്നെ സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ടാണ് കുടുംബത്തിൽ കുടുംബ തകർച്ചകളുണ്ടാകുന്നത്. മക്കൾ മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് സ്നേഹം തേടി പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇസ്ലാം മാനവസമൂഹത്തെ പഠിപ്പിച്ചു, ഹൃദയത്തിലെ വികാരങ്ങൾ അത് പ്രവൃത്തികളിലൂടെ പ്രകടമാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അൻ അബി കരീമ അൽ മിഖ്ദാദ് ഇബ്നു മഅദി കരീബ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ അഹബ്ബ അഹദുക്കും അഖാഹു ഫൽയുഖ്ബിറുഹു അന്നഹു യുഹിബ്ബഹു, നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ അവനോടത് അറിയിക്കട്ടെ. നമ്മൾ സ്നേഹിക്കുന്ന സഹോദരനോട്, അത് ഭാര്യയാണെങ്കിൽ ഭാര്യയോട്, മാതാവാണെങ്കിൽ മാതാവിനോട്, പിതാവിനോട്, സുഹൃത്തുക്കളോട്, അങ്ങനെ സ്നേഹിക്കുന്നവരാരാണോ അവരോട് അത് തുറന്നു പറയാൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സ്നേഹം മറച്ചുവെക്കാനുള്ളതാ അല്ല എന്നും അത് പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ അത് പ്രകടിപ്പിക്കേണ്ടതാണ് എന്നുമാണ് ഈ പ്രവാചക വചനം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, അഅലൻതുഹു, നീ അവനെ അത് അറിയിച്ചുവോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനത് അറിയിച്ചിട്ടില്ല. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോടായി പറഞ്ഞു, അഅലിംഹു, എങ്കിൽ നീ അവനെ അത് അറിയിക്കുക. ഇതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മഹത്വവും സാമൂഹ്യ പാഠവും. സ്നേഹം ഹൃദയത്തിൽ ഒളിപ്പിക്കാനുള്ളതല്ല എന്നും അത് പുഞ്ചിരിയിലൂടെയും സ്നേഹമസ്രണമായ വാക്കുകളിലൂടെയും അതുപോലെ തന്നെ ആശ്വാസത്തിലൂടെയും സഹായ ഹസ്തങ്ങളിലൂടെയും കരുണയുള്ള പെരുമാറ്റത്തിലൂടെയുമെല്ലാം മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രകടിപ്പിക്കേണ്ട ഒന്നാണ് സ്നേഹം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു നല്ല വാക്ക് തകർന്ന മനസ്സിനെ ഉയർത്തെഴുന്നേൽപ്പിലേക്ക് നയിച്ചേക്കാം. ആത്മഹത്യാ മുനമ്പിൽ നിന്ന് പൊതുജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയേക്കാം. ഒരു പുഞ്ചിരി നിരാശയെ പ്രത്യാശയുള്ളതാക്കിയേക്കാം. ഒരു സ്നേഹസ്പർശം ഒരാളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിയേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സ്നേഹമുള്ള വാക്കുകൾ പ്രകടമാകണം. സ്നേഹമുള്ള സംസാരങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ, പള്ളികളിൽ, നമ്മൾ കൂട്ടുകൂടുന്ന രംഗങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്നേഹത്തിൻ്റെ വാക്കുകളിലൂടെ, സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളിലൂടെ അതുണ്ടായിത്തീരേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ കരുണയും വാത്സല്യവും സന്ദർഭത്തിനനുസരിച്ച് നിർബാധം തുടരേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയോട് സ്നേഹം തുറന്നു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യുന്നാസി അഹബ്ബു ഇലൈക്, നബിയെ, താങ്കൾക്ക് ജനങ്ങളിലേറ്റവും പ്രിയപ്പെട്ടതാരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞത് ആയിഷ എന്നാണ്. ഭാര്യയോടുള്ള സ്നേഹം മറച്ചുവെക്കാതെ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തൻ്റെ അനുയായികളോട്, അനുചരന്മാരോട് തുറന്നു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയെ വളരെ സ്നേഹത്തോടുകൂടി യാ ആയിഷ, യാ ഹുമൈറ എന്നിങ്ങനെ സ്നേഹപൂർവ്വം അവരെ വിളിച്ചിരുന്നതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭാര്യയോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലപിക്കുവാനുള്ള സമയം കണ്ടെത്തി എന്നത് ചരിത്രത്തിൽ നമുക്ക് ധാരാളം കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ടമത്സരം നടത്തിയത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഓട്ടമത്സരം നടത്തുകയും ആദ്യത്തെ തവണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹ പരാജയപ്പെടുത്തുകയും പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഓട്ടമത്സരം നടത്തുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയെ പരാജയപ്പെടുത്തുകയും ചെയ്തതും നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദിഹി ബിതിൽക, ഇത് അന്നത്തേതിനുള്ള പകരമാണ്. അതുപോലെ തന്നെ ഒരേ പാത്രത്തിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും വെള്ളം കുടിച്ചിരുന്നു. ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. മരണത്തിൻ്റെ സന്ദർഭത്തിൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത് എന്ന് അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികളോട്, പേരക്കുട്ടികളോട് പെരുമാറിയത്, പേരക്കുട്ടികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുംബിക്കുന്നത് കണ്ടപ്പോൾ ഒരു അറബിയായ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഒരാളെയും ഞാൻ ചുംബിച്ചിട്ടില്ല എന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, മല്ലാ യർഹം ലാ യുർഹം, കരുണ കാണിക്കാത്തവനോട് അള്ളാഹു കരുണ കാണിക്കപ്പെടുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ രംഗങ്ങളിലും സ്നേഹം പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും ആഹ്ലാദവും എന്നും നിത്യ യൗവനവും കളിയാടുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ടു പോകാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് തിരുനബിയോടൊപ്പം സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. വിഷയം അവതരിപ്പിച്ചത് മമ്മൂട്ടിക്കുട്ടി കാളികാവ്.

0: പീസ് റേഡിയോ. ഹിഫ്ദുൽ ഖുർആൻ സൂറ ഹിജ്ർ 9-10 വചനങ്ങൾ പാരായണം ചെയ്യുന്നു സക്കീർ മൗലവി എടത്തനാട്ടുകര.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ദുൽ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 7-8 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 7-8 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്ത് 9-ാമത്തെ ആയത്തും 10-ാമത്തെ ആയത്തും വളരെ ചെറിയ ആയത്തുകളാണ്, പഠിക്കാൻ എളുപ്പമാണ്. അല്ലാഹു തആല നമുക്കത് ആ പഠിക്കുന്ന രൂപത്തിൽ മനസ്സിലത് സൂക്ഷിച്ചു പോരുവാൻ റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ, ആമീൻ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ആയത്തൊന്നും നോതിയിട്ട് പുതിയ ഭാഗം എടുക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ഫീഷിയഇ وَلَقَدْ أَرْسَلْنَا مِن قَبْلِكَ

അൽഹംദുലില്ലാ. സൂറ അൽ ഹിജ്റിലെ 9-10 ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനഃപ്പാഠമാക്കിയത്. നമുക്കേവർക്കും നമ്മുടെ മനസ്സിനും കുടുംബത്തിനും മൊത്തത്തിൽ സമാധാനമേകുന്ന ഈ പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അതിൻ്റെ പഠനം, അത് നല്ല രൂപത്തിൽ മുന്നോട്ട് നീങ്ങാൻ മനസ്സ് വെക്കുക. നമ്മുടെ സുഹൃത്തുക്കളോടും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തകരോടുമൊക്കെ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും പരിചയപ്പെടുത്തി കൊടുക്കുകയും ഹിഫ്ളുൽ ഖുർആൻ പഠിക്കാൻ പീസ് റേഡിയോയിലൂടെ

0: സരസവും സാരസമ്പൂർണവുമായ സമഗ്രമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം രചിച്ച ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. എഴുത്ത് ഹാരിസ് ബിൻ സലീം. പലപ്പോഴും നാം ഉദ്ദേശിക്കുന്നതിന് വിപരീതമായി നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന്, മക്കളോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറേണ്ട മാതാവ് ചിലപ്പോൾ അവരോട് ദേഷ്യപ്പെട്ടേക്കാം. അധ്യാപകർ വിദ്യാർത്ഥികളോടും മേലുദ്യോഗസ്ഥർ കീഴ്ജീവനക്കാരോടും പരുഷമായി പെരുമാറുന്നതിനും കാരണങ്ങൾ മറ്റൊന്നല്ല. ഇതിനു പിന്നിൽ വ്യക്തികളുടെ സ്വഭാവദൂഷ്യത്തെക്കാളുപരി അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളുമാണ് പ്രകടമാകുന്നത്. ആത്മനിയന്ത്രണം നഷ്ടപ്പെടുമ്പോഴാണ് മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ നമുക്ക് സാധിക്കാതെ വരുന്നത്. ഏറ്റവും വലിയ ഏകാധിപതിയും ക്രൂരനുമായ ഫിറൗന്റെ അടുത്തേക്ക് പോകാൻ അള്ളാഹു മൂസാനബി അലഹിസ്സലാമിയോട് കൽപ്പിക്കുന്നുണ്ട്. ഫിറൗന്റെ ക്രൂരതകളെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്ന മൂസാനബി അലഹിസ്സലാം അള്ളാഹുവിനോട് ആദ്യം പ്രാർത്ഥിച്ചത്, എന്റെ നാഥ, എനിക്ക് നീ ഹൃദയവിശാലത നൽകണമേ എന്നാണ്. മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന പ്രതികൂലമായ വാക്കുകളെയും പ്രവൃത്തികളെയും സമനില കൈവിടാതെ നേരിടാൻ ഹൃദയവിശാലത അനിവാര്യമാണ്. പ്രതിസന്ധികളെ ഉൾക്കൊള്ളാനും വിട്ടുവീഴ്ച ചെയ്യാനും സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറാൻ സാധിക്കില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചതും സൗമ്യമായി പെരുമാറാനാണ്. ശത്രുക്കളുടെ കടുത്ത പ്രതികരണങ്ങൾക്ക് മുന്നിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിട്ടുവീഴ്ചയോടെയുള്ള പെരുമാറ്റത്തിൽ വീഴ്ച വരുത്തിയിരുന്നില്ല. മാനസിക സമ്മർദ്ദങ്ങളില്ലാത്തവരായി ആരുമില്ല. ചിലപ്പോൾ നിസ്സാരമായ പ്രശ്നങ്ങളെ പർവ്വതീകരിച്ച് ചിന്തിക്കുമ്പോഴാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്. ഇത്തരം ഘട്ടങ്ങളിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ നമുക്ക് വലിയ ആശ്വാസമാണ് നൽകുക. പ്രയാസങ്ങളെ ഒരു ബാധ്യതയായി കാണുന്നതിന് പകരം അവയെ ആശ്വാസത്തിലേക്കുള്ള മുന്നോടിയായി കാണാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്ന പരീക്ഷണങ്ങൾ മാത്രമേ അള്ളാഹു നൽകുകയുള്ളൂ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നാം നിരാശപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ് അള്ളാഹു പറയുന്നത്. നാം വെറുക്കുന്ന ഒരു കാര്യം നമുക്ക് ഗുണകരമായേക്കാം. അതുപോലെ നാം അതിയായി ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ദോഷകരമായേക്കാം. അതിനാൽ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ തൃപ്തിയടയുക എന്നതാണ് പ്രധാനം. പ്രതിസന്ധികളിൽ മനുഷ്യൻ ഒറ്റയ്ക്കാണെന്ന ചിന്തയാണ് അവൻ നിരാശയിലേക്ക് തള്ളിവിടുന്നത്. എന്നാൽ എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരുടെ അടുത്തുണ്ട് എന്നാണ് പറയുക എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഏകാന്തതയിലും വിഷമഘട്ടങ്ങളിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ അവനോട് പറയുക. വിഷാദവും നിരാശയും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. പിശാചാണ് മനുഷ്യനെ നിരാശയിലേക്ക് നയിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള ഒരാൾക്കൊരിക്കലും ആശ കൈവിടാൻ കഴിയില്ല. പാപങ്ങൾ ചെയ്തു പോയാൽ പോലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുതെന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളിൽ ദിക്റുകളിൽ നിന്ന് അകലുമ്പോഴാണ് നിസ്സാര പ്രശ്നങ്ങൾ പോലും ഭീകരമായി തോന്നുന്നത്. അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ നമ്മെ നിരാശപ്പെടുത്തിയേക്കാം. അവരല്ല നമ്മുടെ യഥാർത്ഥ രക്ഷകർ, മറിച്ച് അള്ളാഹുവാണ് എന്ന തിരിച്ചറിവ് ഇത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാകണം.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. പ്രതിസന്ധികളിൽ തളരാതിരിക്കുക. പ്രൊഫസർ ഹാരിസ് ബിൻ സലീം എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: പീസ് റേഡിയോ എന്ന നന്മയുടെ

0: ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഹൃദയത്തിൽ തക്കവയുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും അവൻ്റെ ചിഹ്നങ്ങൾ മഹത്വപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറ ഹജ്ജിലെ 32-33 വചനങ്ങൾ വിശദീകരിക്കുന്നു അബ്ദുൽ വഹാബ് സുലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك ومن يعلم شعائر الله فإنها من تقوى القلوب. لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഹജ്ജ് കർമ്മവും ബലികർമ്മവുമൊക്കെയായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ വിശദീകരിച്ച് വരുന്നത്. അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്ന മാംസമൃഗങ്ങൾ, അതേപോലെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിൻ്റെ ഗൗരവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് അള്ളാഹു പറയുന്നത് ذلك ومن يعلم شعائر الله فإنها من تقوى القلوب എന്നാണ്. ذلك, അത്, അഥവാ നിങ്ങൾ ഗ്രഹിക്കുക, ومن يعلم شعائر الله, ആർ മഹത്വപ്പെടുത്തുന്നുവോ, വമൻ യു അല്ലിം, ആർ മഹത്വപ്പെടുത്തുന്നുവോ, ഷഅഇറല്ലാ, അല്ലാഹുവിൻ്റെ ഷിആറുകളെ, അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ആർ മഹത്വപ്പെടുത്തുന്നുവോ, ഫഇന്നഹ, അപ്പോൾ തീർച്ചയായും അത്, മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൻ്റെ തഖ്വയിൽ നിന്നുള്ളതാണ്. അത് ഹൃദയങ്ങളിലെ സൂക്ഷ്മതയിൽ നിന്നും ഉണ്ടാകുന്നതാണ് ആ മഹത്വപ്പെടുത്തൽ എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. വമൻ യു അല്ലിം ഷഅഇറല്ലാ, ആർ അല്ലാഹുവിൻ്റെ ഷിആറുകളെ, മതചിഹ്നങ്ങളെ മഹത്വപ്പെടുത്തുന്നുവോ, ഫഇന്നഹ, തീർച്ചയായും അത്, മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിൻ്റെ ആ ഒരു സൂക്ഷ്മതയിൽ നിന്നും ധർമ്മനിഷ്ഠയിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ ഷിആറുകളെ മഹത്വപ്പെടുത്തുക, നമ്മൾ മുമ്പും അള്ളാഹുവിൻ്റെ ഷിആറുകളെ പറയുകയുണ്ടായി. അതിന് മൊത്തത്തിൽ വിപുലമായ അർത്ഥങ്ങളുണ്ട്. അതല്ല, അതിൽ നിന്നും ചില പ്രത്യേകമായ കാര്യങ്ങളാണ് എന്ന രൂപത്തിലുമൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. ഇപ്പം ഇവിടെ ഷഅഇറല്ലാ എന്ന് പറയുമ്പോൾ അവാമിറഹു, അവൻ്റെ കൽപ്പനകൾ, മതപരമായി നമുക്ക് നൽകപ്പെട്ട എന്തെല്ലാം കൽപ്പനകളുണ്ടോ അതെല്ലാം ആ ഷിആറുകളിൽ പെട്ടതാണ് എന്ന് വിശദീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതല്ല ഇവിടെ ഹജ്ജുമായിട്ടും അതിൻ്റെ ബലികർമ്മവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ മൊത്തത്തിലുള്ള ആ കാര്യത്തിൽ നിന്നും ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ മഹത്വപ്പെടുത്തുക എന്ന് പറയുന്നത് വമിൻ ദാലിക തഅലീമുൽ ഹദായ വൽ ബുദിൻ, ആ ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന മൃഗത്തെ, ആ ബലികർമ്മത്തിന് ഉപയോഗിക്കുന്ന ആ മൃഗത്തെ ആദരിക്കുക എന്നതാണ്, മഹത്വപ്പെടുത്തുക, ആദരിക്കുക എന്നൊക്കെ പറയുന്നത് ആ ബലികർമ്മത്തിനുപയോഗിക്കുന്ന ആ ഒരു മൃഗമാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോ ആ ഒരു ബലികർമ്മത്തിനുപയോഗിക്കുന്ന ആ മൃഗത്തെ ആദരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് അവിടെയുള്ള ആദരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനൊക്കെ വരുന്ന വാക്കുകളായിട്ട് പറയുന്നത് കാണാം. ഖാല അല്ലിസ്തിസ്മാനു വല്ലിസ്തിഹ്സാനു വല്ലിസ്തിഉലാമു എന്ന് പറഞ്ഞാൽ ആ മൃഗത്തെ നന്നായി പരിചരിക്കുക, അതേപോലെ അതിനെ നന്നായിട്ട് തടിപ്പിച്ച് കൊഴുപ്പിച്ച് അങ്ങനെ നല്ല രൂപത്തിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയെറുക്കാനുള്ള ഒരു മൃഗമാണല്ലോ എന്ന നിലക്ക് അതിന് നൽകുന്നതായ ആ പ്രത്യേകമായ പരിചരണവും കാര്യങ്ങളും ഒക്കെ എന്താണ് ഇതിന്റെ ഈ ആദരിക്കുക എന്ന് പറയുന്നതിൽ പെടുന്നതാണ് എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു ബലിമൃഗം എങ്ങനെയാകണം, അതിന് എന്തൊക്കെ ഏതെല്ലാം ന്യൂനതകളിൽ നിന്ന് അത് സംരക്ഷിക്കപ്പെടണം, അത് ഇന്ന ഇന്ന ന്യൂനതകളുള്ളതിന് അതിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ലഹാബിക ബിഷൈനി അം ലഹൈനി അഖ്റനൈൻ തുടങ്ങി അത് നമുക്ക് ഹദീസുകളിൽ കാണാം. അതേപോലെ തന്നെ നല്ല തടിച്ചുകൊഴുത്ത ആടിനെയായിരുന്നു പ്രവാചകൻ ബലിയർത്തിരുന്നത് എന്നതൊക്കെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മദീനയിലുള്ള ആളുകള് കുന്നുസമ്മിനു അൽ ഉൽഹിയ ഉൽഹിയത്തിനുള്ള ആ മൃഗത്തെ ഞങ്ങൾ മദീനയിലാക്കും, ആ മൃഗത്തെ ഞങ്ങൾ തടിപ്പിച്ചു കൊഴുതാക്കുമായിരുന്നു. വക്കാനൽ മുസ്ലിമൂൻ യുസമ്മിനൂൻ, ഇമാം ബുഖാരി റിപ്പോർട്ടിന് ഹദീസ് കാണാം. വക്കാനൽ മുസ്ലിമൂൻ യുസമ്മിനൂൻ, മുസ്ലിങ്ങളെല്ലാം എന്ത് ചെയ്യും, അവർ ബലിയെറുക്കാൻ ഉദ്ദേശിക്കുന്ന ആ മൃഗത്തെ നന്നായിട്ട് തടിപ്പിക്കുമായിരുന്നു, അതിന് പ്രത്യേക പരിചരണം നൽകി, പ്രത്യേകമായി തീറ്റയും വെള്ളവും എല്ലാം നൽകി അതിന് പ്രത്യേകമായ രൂപത്തിൽ നോക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഇവിടെ യുഅല്ലിം എന്ന് പറഞ്ഞാൽ, യുഅല്ലിം ശഅഇറല്ലാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതെല്ലാമാണ് എന്നൊക്കെ നമുക്ക് തഫ്സീറുകൾ പരിശോധിച്ചാൽ കാണുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു ബലിമൃഗം പല ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ടതാകണം. മുടന്തുള്ളതാവാൻ പാടില്ല, ചെവി കീറിയതാവാൻ പാടില്ല, അല്ലെങ്കിൽ കണ്ണിന് ന്യൂനതയുള്ളതാവാൻ പാടില്ല. അങ്ങനെ കുറേ ന്യൂനതകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി എണ്ണി പറഞ്ഞതായിട്ട് കാണുവാൻ സാധിക്കും. അല്ലാഉറാഉ അൽ ബയ്യിനു ഔറുഹ വൽ മരീലത്തു അൽ ബയ്യിനു മറലുഹ തുടങ്ങിയൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് കാണുവാൻ സാധിക്കും നമുക്ക്. കണ്ണിന് അതിന് വ്യക്തമായ ആ ന്യൂനതകളുള്ളത്, രോഗമുള്ളത്, ആ രോഗം വ്യക്തമാണ് എങ്കിൽ അങ്ങനെ മുടന്തുള്ളത്, അങ്ങനെയൊക്കെയുള്ള ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട്. അത്തരം ന്യൂനതകളുള്ളതൊന്നും തന്നെ ഈ ബലിയെറുക്കുവാൻ ഉപയോഗിക്കരുത് എന്നാണ്. അതൊക്കെയാണ് ഇവിടെ വമൻ യുഅല്ലിം ശഅഇറല്ലാ, അള്ളാഹുവിന്റെ ആ ചിഹ്നത്തെ ആദരിക്കുന്നവൻ എന്നുദ്ദേശിച്ചതാണ്. ഫഇന്നഹാം, തീർച്ചയായും അത് മിൻ തഖ്വൽ ഖുലൂബ്, അത് ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ്, തഖ്വയിൽ നിന്നും ഉണ്ടാകുന്നതാണ്, സൂക്ഷ്മ ധർമ്മ നിഷ്ഠയിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അഥവാ ആ തരത്തിലൊക്കെ ചെയ്യാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അത് ഹൃദയത്തിൽ ധർമ്മനിഷ്ഠയുള്ള ആളുകൾക്കേ ആ തരത്തിൽ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നാണ് അവിടെ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കുന്നത്. തുടർന്ന് പറയുകയാണ് ലകും ഫീഹാ മനാഫിഉ ഇലാ അജലിൻ മുസമ്മ ثم محلها الى البيت العتيق لكم فيها അതിൽ നിങ്ങൾക്കുണ്ട് മനാഫിഉൻ, പ്രയോജനങ്ങൾ, അതിൽ നിങ്ങൾക്ക് പ്രയോജനങ്ങളുണ്ട്. ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ അവയിൽ നിന്നും നിങ്ങൾക്ക് പ്രയോജനങ്ങൾ എടുക്കാം. ثم محلها, പിന്നെ അവയുടെ സ്ഥാനം ഇലൽ ബൈത്തില്ലാത്തീക്ക്, ആ പുരാതന ഭവനത്തിലേക്കാകുന്നു. പിന്നീട് അവയെ ബലിയറുക്കേണ്ട ആ പുരാതന ഭവനത്തിങ്കിലാകുന്നു അതിന്റെ സ്ഥാനം എന്നർത്ഥം. ഇവിടെ ലക്കും ഫീഹാ മനാഫിഅ, അതിൽ നിങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ആ ബലിമൃഗത്തിൽ നിങ്ങൾക്ക് ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരത്തെ മുമ്പ് നമ്മള് ഒന്ന് രണ്ട് എപ്പിസോഡുകൾക്ക് മുമ്പ് വിശദീകരിച്ചതാ. ആ മൻഫഅത്ത് എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് ലഭ്യമാകുന്ന മൻഫഅത്തുണ്ട്, അഥവാ അവിടെ നിന്ന് ലഭ്യമാകുന്ന വലിയ പ്രതിഫലം. അതല്ല, ഈ ദുനിയാവിൽ തന്നെ നമുക്കതിന് പ്രതിഫലങ്ങളുണ്ട്, ഉപകാരങ്ങളുണ്ട്. ആ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മൃഗത്തെ നമുക്ക് അതിനറുക്കുന്നത് വരെയും അതിൻ്റെ പാലുപയോഗിക്കാം, അതിൻ്റെ പുറത്തു കയറി സഞ്ചരിക്കാം. അതേപോലെ അതിൽ നിന്ന് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. ഏതുവരെ? ഇലാ അജലിം മുസമ്മ, ആ നിശ്ചിത അവധി എത്തിക്കഴിഞ്ഞാൽ അത് അതുവരെ കഴിഞ്ഞു, അവിടെ വരെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പറ്റുകയുള്ളൂ. അതുവരെ നമുക്ക് അർറുക്കൂബ്, അതിന്റെ പുറത്തു കയറി സഞ്ചരിക്കാം. വല്ലബൻ, അതിന്റെ പാലുപയോഗിക്കാം. അതുപോലെ അതിൽ നമുക്ക് എന്തൊക്കെ മറ്റുപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങൾ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ രോമങ്ങൾ ഉപയോഗിക്കാം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തഫ്സീറുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ ഉപകാരങ്ങളൊക്കെ നമുക്ക് എടുക്കാം. ഇലാ അജലിം മുസമ്മ, ആ നിശ്ചയിക്കപ്പെട്ട ഒരവധി വരെ, അഥവാ ആ അവധി എന്ന് പറയുന്നത് അതിനെ അറുക്കാൻ ആകുന്ന ആ സമയമാണ്, അതിനെ ആ ബലിയറുക്കാനാകുന്ന സമയമാണ്. അതായിക്കഴിഞ്ഞാൽ പിന്നീട് മഹില്ലുഹ, അതിന്റെ സ്ഥാനം, പിന്നീട് അതിന്റെ സ്ഥാനം ഇലൽ ബൈത്തിൽ അതീഖ്, ആ പുരാതന ഭവനമാകുന്നതുവാ അൽ കഅബ, ആ കഅബയുടെ അടുത്താകുന്നു അതിന്റെ സ്ഥാനം എന്നർത്ഥം. സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്തിൽ അതീഖ്, അഥവാ ആ ബലിമൃഗം അവസാനം അതെത്തിച്ചേരുന്നത് ആ പരിശുദ്ധ മക്കയിൽ ആ കഅബാലയത്തിനടുത്ത്. അങ്ങനെ അവിടെയാണ് അതിന്റെ അവസാനം. അതിനടുത്ത് വെച്ച് ആ മക്കയിൽ അതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് അതിനെ അറുക്കുന്നത് വരെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിആറുകൾ, അവന്റെ മതചിഹ്നങ്ങൾ, ആ മതചിഹ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ എല്ലാ കൽപ്പനകളും അതിൽ ഉൾപ്പെടുമെന്നാണ്. എന്നാൽ ഇവിടെ അതിൽ നിന്ന് പ്രത്യേകമായിട്ട് എടുത്തത് അതിൻ്റെ അല്ലാഹു ആ ബലികർമ്മവുമായി ബന്ധപ്പെട്ട് നാം ഉപയോഗിക്കുന്ന ആ ബലിമൃഗമാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും, അതിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക പരിചരണം നൽകി, ഒരു ന്യൂനതയും ഇല്ലാത്ത മൃഗത്തെ ഉപയോഗപ്പെടുത്തി അതിന് പ്രത്യേക പരിചരണം നൽകി അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നതൊക്കെയാണ് അതുകൊണ്ടുള്ള അതിനെ ആദരിക്കുക എന്നൊക്കെ പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അതാർക്കാണ് ചെയ്യാൻ കഴിയുക? ഹൃദയത്തിൽ ധർമ്മനിഷ്ഠ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്കാണ് അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ എന്നാണ്. ഇനിയോ ആ ബലിമൃഗത്തിൽ നിന്നും നമുക്കുള്ള നമുക്ക് എന്തെല്ലാം ഉപകാരങ്ങളുണ്ടോ ആ ഉപകാരങ്ങളൊക്കെ നമുക്കെടുക്കാം ആ ഒരു നിശ്ചിത അവധി വരെയും. ആ അവധി എത്തിയാൽ സുമ്മ മഹില്ലുഹ ഇലൽ ബൈത്തിൽ അതീഖ്, ആ പുരാതന ഭവനത്തിങ്കലാണ് അതിന്റെ സ്ഥാനം എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ച് തരികയാണ്. സഹോദരങ്ങളെ, കൃത്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കൊന്നുകൂടെ പാരായണം ചെയ്യാം. ذَلِكَ وَمَنْ يُعَلِّمْ شَعَائِرَ اللَّهِ

0: കൃത്യമായി ഓരോ പദാനുപദ അർത്ഥങ്ങളും ആശയങ്ങളും ഒക്കെ പഠിച്ച് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ അൽ ഹജ്ജ് 32-33 വചനങ്ങൾ. അവതരിപ്പിച്ചത് അബ്ദുൽ വഹാബ് സുലാഹി.

0: ഒരു മഹാനായ സ്വഹാബി വര്യൻ്റെ ഒരു ചെറിയൊരു ചരിത്രമാണ് ഇവിടെ പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്.
1: തീർച്ചയായും
0: നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചരിത്രമായിരിക്കാം ബിഅറു മഅ്ഊന സംഭവം. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരികളായിട്ടുള്ള 70 സ്വഹാബാക്കൾ, അഹ്ലു സുഫത്തിൻ്റെ 70 ആളുകളെ നജദ് പ്രദേശത്തെ, ഇന്നത്തെ റിയാദ് ഉൾക്കൊള്ളുന്ന ആ പ്രദേശത്തുള്ള ഒരു കിണറിൻ്റെ സമീപം വച്ച് 70 ആളുകളെയും വധിച്ചു കളഞ്ഞ ഒരു സംഭവമാണ് ബിഅറു മഅ്ഊന എന്ന് പറയുന്നത്. അപ്പോൾ ആ ചരിത്ര സംഭവങ്ങൾ പൂർണ്ണമായിട്ടും വിശദീകരിക്കുകയല്ല, മറിച്ച് ഒരു പ്രമുഖനായ ഒരു സഹാബി വര്യനുണ്ട് ആ കൂട്ടത്തിൽ. ഹറാമു ബിൻ മിൽഹാൻ എന്ന് പറയുന്ന സഹാബിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രസിദ്ധനായ സഹാബിയായിട്ടുള്ള അബൂ തൽഹ റളിയല്ലാഹുവിൻ്റെ അളിയനാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഈ നിയോഗിക്കപ്പെട്ട സംഘത്തിലെ ഈ 70 ആളുകളെ നജദിൽ ദീന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ ഈ സംഘം ഇവിടെ നജദിലെത്തി. ആ നജദിലെ ഗോത്രത്തലവനായ ആമിറു ബിൻ തുഫൈൽ എന്നു പറയുന്ന ആ വ്യക്തിയെ, ഗോത്രത്തലവനാണ്, ആ ഗോത്രത്തലവനെ സന്ദർശിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്ത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്നൊരു മെസ്സഞ്ചറായിട്ട് ആര് പറഞ്ഞേക്കുകയാണ്? മുസ്ലിം സംഘം ഈ ഹറാമു ബിൻ മിൽഹാൻ റളിയല്ലാഹുവിനെ പറഞ്ഞേക്കുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ എവിടെയാണെങ്കിലും ഒരു നാടിൻ്റെ മെസ്സഞ്ചർമാരെ ആരും എന്തു ചെയ്യും? ബഹുമാനിക്കും. അത് അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും. ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടായി, അപ്പോൾ അവിടുത്തെ അംബാസഡർമാരെ വേഗം എന്തു ചെയ്യും? അവരുടെ രാജ്യത്തേക്ക് വളരെ സുരക്ഷിതമായിട്ട് എത്തിക്കും. അത് എല്ലാ കാലഘട്ടത്തിലും ഇന്ന് മാത്രമല്ല എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ ഈ ആമിറു ബിൻ തുഫൈൽ എന്തു ചെയ്തു? ഈ ഹറാമു ബിൻ മിൽഹാൻ തൻ്റെ അടുക്കൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്ത് കാണിച്ചപ്പോൾ ആ എഴുത്ത് ഒന്ന് തുറന്നു നോക്കാൻ പോലും സന്മനസ് കാണിക്കാതെ അദ്ദേഹം അവിടെയുള്ള അംഗരക്ഷകർക്ക് ഒരു ആംഗ്യം കൊടുക്കുകയാണ്. ആ ഒരു ഹിൻഡ് സൂചന കിട്ടിയപ്പോൾ അംഗരക്ഷകൻ എന്തു ചെയ്തു? ഈ ഹറാമു ബിൻ മിൽഹാൻ റളിയല്ലാഹു അൻഹുവിനെ എന്തു ചെയ്തു? പിന്നിൽ നിന്ന് ഒരു കുന്തം ഉപയോഗിച്ചുകൊണ്ട് കുത്തി. അങ്ങനെ ജബ്ബാറു ബിൻ സലമ എന്ന് പറയുന്ന വ്യക്തിയാണിത് ചെയ്തത്. അപ്പോൾ ഈ ഹറാമു ബിൻ മിൽഹാൻ ഇപ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആക്രമണമാണല്ലോ, അതിൽ അദ്ദേഹം ചോരയിൽ കുളിച്ച് അവിടെ വെച്ച് ഷഹീദാവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പിന്നെ അനുഭവത്തിൻ്റെ ഒരു അവസാനത്തിൽ പറയാനുള്ളൊരു കാര്യം, അദ്ദേഹം ഷഹീദാകുന്ന സമയത്ത് ഒരു വാക്യം പറഞ്ഞു. അതെന്താണ്? ഫുസ്തു വറബ്ബൽ കഅബ, കഅബയുടെ നാഥനാണ് സത്യം, ഞാൻ ജയിച്ചു എന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക്, അതായത് ഫുസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ ജയിച്ചു, കഅബയുടെ റബ്ബിനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം രക്തസാക്ഷിത്വം അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. പക്ഷേ ഈ കുത്തിക്കഴിഞ്ഞ ജബ്ബാറു ബിൻ സലമക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇത് പറഞ്ഞു കേട്ടപ്പോൾ അദ്ദേഹത്തിന് അതൊരു പ്രചോദനമായി. അദ്ദേഹം ആലോചിക്കണെന്ത്, എന്തപ്പോൾ പിന്നെ ഇദ്ദേഹം ഫുസ്തു എന്ന് പറയാൻ കാരണം? ജയിച്ചു, കാരണം ഞാനല്ലേ ജയിച്ചത്, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്നുള്ളതാണ് ജബ്ബാറു ബിൻ സലമയെ പോലെയുള്ള ആളുകളുടെ ഒരു ചിന്താഗതി. എന്നാൽ ഈ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ആലോചിക്കണെന്ത്, എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ജയം കിട്ടുക, ഞാനല്ലേ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത്? അങ്ങനെ ഇദ്ദേഹം അന്വേഷണം ആരംഭിക്കുകയാണ്. തൻ്റെ മുസ്ലിങ്ങളായ സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട് അന്വേഷിച്ചപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മറുപടിയാണ് കിട്ടിയത്. ഇത് മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, മരണാനന്തരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദുകളായ ആളുകൾക്ക് അള്ളാഹു വലിയ ആദരവും ബഹുമാനവും നൽകുന്നു. അപ്പോൾ അതായിരിക്കാം അദ്ദേഹം ഫുസ്തു ഞാൻ ജയിച്ചു എന്നതിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത് എന്ന് മറുപടി നൽകി. അങ്ങനെ ഈ ഹറാമുബിന് മിൽഹാൻ റളിയല്ലാഹുവിനെ പിന്നെ കൊലപ്പെടുത്തിയ ജബ്ബാറുബിനു സലമ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മദീനത്ത് വന്നിട്ട് ശേഷം മുസ്ലിമാവുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് ബിഇർ മൗന സംഭവത്തിൻ്റെ ഒരു ഒരു ആ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രണ്ട് കൂലിയാണ് കിട്ടിയത്, ഹറാമുബിന് മിൽഹാൻ റളിയല്ലാഹു അൻഹു രണ്ട് കൂലിയാണ് കിട്ടിയത്. ഒന്ന് രക്തസാക്ഷിത്വവും, രണ്ട് അദ്ദേഹത്തിൻ്റെ കൈകളാൽ ഒരു വ്യക്തി കൂടി എന്ത് ചെയ്തു, ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അദ്ദേഹം കാരണമായി എന്നുള്ള ആ ഒരു കാര്യം കൂടി നമുക്ക് ആ ചരിത്രത്തിൽ നിന്ന് പാഠമായി ലഭിക്കുന്നുണ്ട്.
1: പീസ് റേഡിയോയിൽ ഇന്ന് ആദ്യം സംപ്രേഷണം ചെയ്യുന്നത് മധുരം ഖുർആൻ എന്ന പ്രോഗ്രാമാണ്. സൂറത്തുൽ മുസമ്മിലിലെ 73-ാം വചനമാണ് നമ്മൾ കേൾക്കുന്നത്.

0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ മുസമ്മിലിലെ 73-ാം വചനം.
1: ഇതിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. നമ്മൾ സംസാരിക്കുന്നത് എന്തെന്നുള്ളതല്ല, എല്ലാ സംസാരങ്ങളിലും മറ്റൊരു ഭാഷ അല്ലെങ്കിൽ മറ്റൊരാശയം, ആ കേൾക്കുന്നതല്ലാത്ത മറ്റെന്തോ ഒരാശയം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. നമ്മളൊരാളോട് പേര് ചോദിക്കുമ്പോൾ അതിലൊരു പക്ഷേ അയാളുടെ മതം ഏതാണെന്ന് അറിയാനുള്ള താല്പര്യം നമ്മളിലുണ്ടായിരിക്കാം. നാം ഒരാളെ പരിചയപ്പെടുമ്പോൾ ആ പരിചയത്തിൻ്റെ പിന്നിൽ നമുക്ക് വേറൊരു ലക്ഷ്യമുണ്ടായിരിക്കാം. ഇന്നത്തെ നേതാക്കളുടെയും അതേപോലെ തന്നെ രാഷ്ട്രീയ ഭരണരംഗത്തുള്ളവരുടെയൊക്കെ പ്രസ്താവനകളിലും വാക്കുകളിലും ആ കേൾക്കുന്നതല്ലാത്തൊരു അർത്ഥമുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. ഒരുപക്ഷെ പത്രഭാഷ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ മറ്റൊരു ഭാഷ, മറ്റൊരാശയം വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. നാം പറയുന്നത് എന്തിനു വേണ്ടിയാണോ പറയുന്നത്, ആ ലക്ഷ്യത്തിലും ഗുണകാംക്ഷയിലും മാത്രം നിന്നുകൊണ്ട് പറയാൻ കാപട്യമില്ലാതെ ആത്മാർത്ഥമായി സത്യസന്ധമായി പറയാൻ കഴിയുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എവിടത്തെ വാക്കുകളും പ്രസ്താവനകളും വായിക്കുമ്പോഴും അതിനെല്ലാം ചില ആന്തരാർത്ഥങ്ങളുണ്ട്, ചില വ്യാഖ്യാന വശങ്ങളുണ്ട്. ഇവിടെയാണ് ഏത് കാലത്തും പ്രസക്തമായ, മനുഷ്യജീവിതത്തിന് വെളിച്ചം നൽകുന്ന, ഏറ്റവും സുന്ദരമായ ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന ഖുർആനിക ഭാഷയുടെ പ്രസക്തി. യ അയ്യുഹുലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. ഏ സത്യവിശ്വാസികൾ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എൻ്റെ രഹസ്യങ്ങളും എൻ്റെ പരസ്യങ്ങളും മനസ്സിൻ്റെ വിചാരങ്ങളും അറിയുന്നവനാണ് അള്ളാഹു എന്ന ബോധമാണ് ഒരു വിശ്വാസിയെ നിഷ്കപടനും അതേപോലെ തന്നെ ആത്മാർത്ഥതയുള്ളവനും സത്യസന്ധനുമാക്കി തീർക്കുന്നത്. അതവൻ്റെ വാക്കിലും പ്രവർത്തനങ്ങളിലും വ്യക്തമാകുന്നതാണ്. എന്താണ് ഖൗലു സദീദ്? ശരിയായ വാക്ക്. സദീദ്, ശരിയായ വാക്ക്. അൽ ഖൗലുൽ മുവാഫിഖ് ലിസ്സവാബ്, ശരിയോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്നത്. പറയുന്നത് സത്യമായിരിക്കാം, പറയുന്നത് വസ്തുനിഷ്ഠമായിരിക്കും, പറയുന്നത് ശരിയായിരിക്കും. നമ്മുടെ ചില താല്പര്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി നാം സത്യസന്ധമല്ലാത്തത് പറയരുത്. 1000 ആളുകൾ പങ്കെടുത്തൊരു പരിപാടിക്ക് 10,000 പങ്കെടുത്തു, ലക്ഷങ്ങൾ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അത് ശരിയോട് യോജിക്കാത്തതാണ്, ശരിയോട് യോജിക്കാത്തതാണ്. ഒരു വ്യക്തി പറഞ്ഞതിനെ നമ്മുടെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ച് അതാണ് അയാൾ പറഞ്ഞത് എന്ന് പറയാം, അത് സത്യസന്ധമല്ലല്ലോ. ഏതു കാര്യത്തിലും സത്യമായിരിക്കുക എന്നതാണ് ഖൗലു സദീദിൽ ഏറ്റവും പ്രധാനമായത്. ഇന്ന് പറയപ്പെടുന്ന പല വാക്കുകളും സത്യമല്ലെന്നതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അതേപോലെ തന്നെ ഏറ്റവും ഉറപ്പുള്ളതായിരിക്കണം നാം പറയേണ്ടത്, അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നല്ല വാക്കിൽ നമുക്ക് ദിക്റുകളും ദുആകളും വാക്കുകളൊക്കെ ഉൾപ്പെടുത്താം. അതോടൊപ്പം തന്നെ നാം പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ലതായിരിക്കണം, അത് ഒരു മൃദുലമായ വാക്കുകളായിരിക്കണം. അതേപോലെ തന്നെ ഒരു വാത്സല്യം, സ്നേഹം ആ വാക്കുകളിൽ ഉണ്ടാവണം. മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ അപകടപ്പെടുത്താനോ പ്രശ്നങ്ങൾ വരുത്താനോ ഒന്നും ആവരുത് നമ്മൾ സംസാരിക്കേണ്ടത്. മാത്രമല്ല, നാം പറയുന്ന ഏതൊരു വാക്കിലും മറ്റുള്ളവനോടുള്ള ഒരു ഗുണകാംക്ഷ, നാം അവനത് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ അവൻ എന്തെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ വരുത്താനുള്ള ഒരു പ്രചോദനം ആ വാക്കിലുണ്ടായിരിക്കണം. ഏറ്റവും ശരിയായതിലേക്ക് അവനെ വഴികാണിക്കുന്ന സൂചനകൾ അതിലുണ്ടായിരിക്കണം. ഇത് പ്രസക്തമാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സംസാരങ്ങളിലും ഇന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കിയാൽ ഈ ഒരു നിഷ്കപടമായ ആത്മാർത്ഥമായ സംസാരങ്ങൾ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുകൊണ്ട് ദീനിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നവരും അതേപോലെ തന്നെ മാധ്യമരംഗങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകളും ആരാവട്ടെ, നമ്മളെപ്പോഴും ഏത് സന്ദർഭങ്ങളിലും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചോദ്യം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചു വേണം പറയാൻ. മാത്രമല്ല, നമ്മളിന്ന് പറയുന്ന പല പ്രസ്താവനകളും ഒരു വ്യക്തിയിലോ രണ്ട് വ്യക്തിയിലോ പരിമിതമല്ല, ലോകമൊട്ടുക്കും അതെത്തുന്നു. പലപ്പോഴും അത് മറ്റു ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്യപ്പെടുന്നു, അത് സോഷ്യൽ മീഡിയകളിലൂടെ ധാരാളമായി ഷെയർ ചെയ്യപ്പെടുന്നു, ഫോർവേഡ് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാകുമ്പോൾ നാം പറയുന്ന വാക്കിന് കുറ്റകരമെങ്കിൽ ആ കുറ്റത്തിൻ്റെ വ്യാപ്തി എത്രയാണ്, നാം പറയുന്നത് ശരിയാണെങ്കിൽ ആ ശരിയുടെ വ്യാപ്തി എത്രയാണ് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അള്ളാഹുവാണ് നമ്മോട് പറയുന്നത്, യ അയ്യുഹുലദീന ആമനുത്തഖുല്ല, ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു കൗലൻ സദീദ, നല്ല വാക്ക് പറയണം. നല്ല വാക്ക് പറഞ്ഞാൽ യുസ്ലിഹ് ലക്കും ആമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായി തീരും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തീരും. വലിയ ഓഫറാണ് അള്ളാഹു പറയണം. നാം നമ്മുടെ ഭാര്യയോട് പറയുമ്പോൾ, മക്കളോട് പറയുമ്പോൾ, അയൽവാസിയോട് പറയുമ്പോൾ, ഒരാളെ കണ്ട് ഒരു വിശേഷം ചോദിക്കുമ്പോൾ പോലും അതിലൊരു കുത്തുവാക്കുണ്ട്, ഒരു വേദനയുണ്ട്. ഒരു അന്വേഷണത്തിൽ പോലും യഥാർത്ഥത്തിൽ ആ വാക്കിൽ എന്തോ ചില മുനകൾ ഉണ്ടെന്നതാണ് വസ്തുത. കണക്കാക്കി പറയുന്നതിലൂടെ എന്തുദ്ദേശിക്കുന്നുവോ ആ ഉദ്ദേശത്തെ മാത്രം ഉൾക്കൊള്ളുന്ന വാക്കുകളിൽ അതിനെ പരിമിതപ്പെടുത്തുവാനും അത് കേൾക്കുന്നവന് ഒരു സ്നേഹമായി അനുഭവപ്പെടാനും അയാൾക്ക് ഒരു ഉപദേശമായി തോന്നാനും അയാളെ നന്മയിലേക്ക് വഴി നടത്താനും പറ്റുന്ന രൂപത്തിൽ നമ്മുടെ സംസാരങ്ങളെ നന്നാക്കിയാൽ അതുതന്നെ പരലോകത്ത് നമുക്ക് വലിയ പ്രതിഫലത്തിൻ്റെ കൂമ്പാരങ്ങൾ തീർക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.
1: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: ആഗ്രയിലാണ്. രാഹുൽ എന്നൊരു വിദ്യാർത്ഥി ജീവിച്ചിരുന്നു അവിടെ. അവൻ പഠനത്തിൽ നല്ല മിടുക്കനായിരുന്നു. പക്ഷേ അവൻ്റെ ഒരു പ്രത്യേകത, അവനെല്ലാം അവസാന നിമിഷത്തേക്ക് നീട്ടിവെക്കുമെന്നുള്ളതാണ്. അതാണ് അവനൊരു ദോഷവശമായിട്ട് അവനിൽ ഉണ്ടായിരുന്നു ആ ഒരു പ്രവർത്തനം. ഹോംവർക്ക് എഴുതുന്നതിനും പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പിനും അവനെല്ലായ്പ്പോഴും വൈകിയിരുന്നു. ഒരു ദിവസം സ്കൂളിൽ അധ്യാപകൻ അടുത്ത ദിവസം നടക്കുന്ന പരീക്ഷയുടെ സംബന്ധിച്ചുള്ള വിവരം നൽകി. എല്ലാ കുട്ടികളും ഉത്സാഹത്തോടെ പഠനത്തിനായി തയ്യാറായപ്പോൾ രാഹുൽ അത് അടുത്ത ദിവസം രാവിലെ പഠിച്ചാൽ മതി എന്ന് കരുതി കളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം പരീക്ഷ എഴുതാനെത്തിയ രാഹുൽ ഈ നോട്ട് പുസ്തകം നോക്കിയപ്പോൾ, അല്ല ചോദ്യപേപ്പർ നോക്കിയപ്പോൾ എല്ലാ ചോദ്യങ്ങളും അവന് അപരിചിതമായിരുന്നു. അവൻ്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ ആ ഒരു സമയത്ത് അവർ കിട്ടിയ മാർക്ക്, ആ പരീക്ഷയ്ക്ക് ശേഷം കിട്ടിയ മാർക്ക് വളരെ കുറവായിരുന്നു. തുടർന്ന് അധ്യാപകൻ അവനെ വിളിച്ച് പറഞ്ഞു, രാഹുൽ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാ കാര്യത്തിലും നേരത്തെ തയ്യാറാവാൻ, വിജയം തയ്യാറായാൽ വിജയം നിനക്കൊപ്പം ഉണ്ടാവുകയും ചെയ്യും. അന്ന് മുതൽ രാഹുൽ അവൻ ബോധപൂർവം ചില മാറ്റമുണ്ടാക്കി, എല്ലാ ജോലിയും സമയത്ത് പൂർത്തിയാക്കി. പിന്നീട് അദ്ദേഹം മികച്ച പഠിക്കുന്ന, അല്ല മിടുക്കുള്ള കുട്ടിയായി മാറുകയും ചെയ്യും. ഈ ചെറിയൊരു കഥയാണ് പ്രക്ഷേപണ മുമ്പിൽ ഈ സമയത്ത് വെക്കുന്നത്. അതായത് ഇതിലൊരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു കൊച്ചു കഥയാണെങ്കിലും പലപ്പോഴും ആളുകളുടെ ഒരു ടെൻഡൻസി ഇങ്ങനെയാണ്. അതായത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, ഇങ്ങനെ പറഞ്ഞ് എന്ത് കാര്യമാണെങ്കിലും അത് നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളൊരു പ്രവണത വിദ്യാർത്ഥികളിൽ ഉണ്ട്. വിദ്യാർത്ഥികൾ മാത്രമല്ല, നമ്മളിലൊക്കെ പലപ്പോഴും ചില സമയത്തെങ്കിലും അങ്ങനെയുള്ള സംഗതി കടന്നുകൂടിയാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമായി മാറും എന്നുള്ള ഒരു മെസ്സേജ് ഈ കഥയിലുണ്ട്. വേറെ എന്തൊക്കെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് പറഞ്ഞപ്പോൾ,
1: തീർച്ചയായും ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നു, ഒരല്പം സോഷ്യൽ മീഡിയ ജസ്റ്റ് നോക്കിയപ്പോൾ, നമ്മൾ അങ്ങനെയാണല്ലോ, പൊതുവെ പല വാർത്തകളും പുതിയ പുതിയ അപ്ഡേറ്റഡായ ന്യൂസുകൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പോസിറ്റീവായ വശങ്ങളിലൊന്നാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിലൊരു വാർത്ത കണ്ടു, ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു അനുഭവം, ഈ പറഞ്ഞ സഹൽ സുലാഹയുടെ അലിയെ പോലത്തെ ഒരു സാഹചര്യത്തിലുള്ളൊരു കഥ അദ്ദേഹത്തിൻ്റെ അനുഭവമായിട്ട് പറഞ്ഞതാണ്. കല്യാണം കഴിഞ്ഞ് അദ്ദേഹം ഭാര്യ അദ്ദേഹത്തോടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, എനിക്ക് വിദേശത്തു നിന്നൊരു ഗ്രാജുവേഷൻ എടുക്കണം. അപ്പോൾ അത് ആദ്യം ഒരു വെല്ലുവിളിയായി അയാളെ ഏറ്റെടുത്തു. പിന്നെ അയാൾ അത് എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. ഭാര്യ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സിയിലും മറ്റോ ബിരുദോ ബിരുദാനന്തര ബിരുദോ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആക്കി എന്നുള്ള നിലക്കുള്ളൊരു സന്തോഷം പങ്കുവെച്ച വാർത്ത അത് വായിച്ചു. ഒരു ഹൃദ്യമായ അനുഭവമായിരുന്നു. പറഞ്ഞ പോലെ ആഗ്രഹങ്ങൾ നമുക്കത് മാറ്റിവെക്കാതെ അത് നേടിയെടുക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നതും അർത്ഥസമ്പൂർണമാകുന്നതും. അതിന് എന്താണ് ആ ഒരു പടവുകളിലേക്ക് ഉയരാൻ ഒരു പ്രചോദനം കുടുംബത്തിനും പുറകിലുള്ളവർക്ക് സപ്പോർട്ട് കൂടി നൽകാൻ സാധിക്കുകയാണെങ്കിൽ അതിമനോഹരമായിരിക്കും. ജസാക്കുമുല്ലാഹു ഖൈറ.
0: പലപ്പോഴും ഈ നമ്മൾ ജീവിതത്തിൽ നിർബന്ധമായും ചെയ്യേണ്ട ബാധ്യത നിർവഹണത്തിലടക്കം ഈയൊരു നീട്ടിവെക്കുന്നൊരവസ്ഥ ശരിക്കും കാണാറുണ്ട്. ഇപ്പോൾ പുരുഷന്മാർക്ക് ജമാഅത്ത് നിർബന്ധമാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ എനിക്ക് ഈ കഥയിൽ നിന്ന് പറയുമ്പോഴൊക്കെ ഫീല് ചിലപ്പോൾ ഓർമ്മ വന്നത് ഈ ലുഹർ നമസ്കാരം, അത് ശരിക്ക് സ്ത്രീകളും സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷെ അവരോരോ ജോലി തിരക്ക് വീട്ടിലെ പണികളൊക്കെ കാരണം ഇങ്ങനെ നീട്ടി നീട്ടി അസറ് വരെ എത്തുന്ന അവസ്ഥ, അത് പിന്നെ സമയമുണ്ടല്ലോ. ഈയൊരു മെൻറ്റാലിറ്റി, ആ കൃത്യമായ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു മെസ്സേജ് അതിലൊക്കെ, അതിൽ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിലും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മെസ്സേജ് വരുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. വേഗം തുടങ്ങുക, സമയത്തെ പാഴാക്കാതിരിക്കുക, ജീവിതത്തിൽ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ഗുണപാഠമാണ് ഈ കഥയിൽ അടങ്ങിയിട്ടുള്ളത്.

0: ഇസ്ലാം മനുഷ്യരെ സൃഷ്ടിച്ച ഏകദൈവത്തിൽ നിന്നുള്ള മതമാകുന്നു. ദൈവിക ദർശനങ്ങൾ കലർപ്പില്ലാതെ നടപ്പിൽ വരുത്തുമ്പോൾ മാത്രമേ ഭൂമിയിൽ സമാധാനം കളിയാടുകയുള്ളൂ. പീസ് റേഡിയോയിൽ ഇനി ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ്. ഇസ്ലാമിക നിയമങ്ങൾ കാടത്തമോ? അവതരിപ്പിക്കുന്നത് അബ്ദുറഊഫ് അൽ ഹൈക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരനായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഫാഷിസം വെറുപ്പിൻ്റെയും വിഭാഗീയതയുടെയും വിഷം പുരട്ടുമ്പോൾ അത് തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് കേരളം തെളിയിച്ച ദിനങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയുടെ മോചനദ്രവ്യത്തിനു വേണ്ടി പാർട്ടിയും മതവും നോക്കാതെ മലയാളികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ചപ്പോൾ അത് സാധ്യമായി എന്നതാണ് നമ്മൾ കണ്ടത്. ഈയൊരു ഐക്യം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ശത്രു നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതിനിടയിലും ഈയൊരു വസ്തുതയെ മുൻനിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുവാനും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കുറച്ചു കാണിക്കുവാനും പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്ലാം വിമർശിക്കപ്പെടുമ്പോഴെല്ലാം അതിൻ്റെ നീതിയും സൗന്ദര്യവും കൂടുതൽ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. അതുകൊണ്ട് തന്നെ വിശാലമായി ഈ വിഷയത്തെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇസ്ലാം നിലകൊള്ളുന്ന അടിസ്ഥാന അഞ്ച് വിഷയങ്ങൾ, അതിലൊന്ന് ഒരു വ്യക്തിയുടെ മതമാണ്. അവൻ്റെ മതം സംരക്ഷിക്കപ്പെടണം. രണ്ടാമത്തത് അവൻ്റെ ജീവൻ സംരക്ഷിക്കപ്പെടണം. മൂന്നാമത്തത് അവൻ്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം. നാലാമത്തത് കുടുംബ പരമ്പര. അഞ്ചാമത്തത് സമ്പത്ത്. എന്നിങ്ങനെയുള്ള അഞ്ച് കാര്യങ്ങൾ, അൽ ളറൂറാത്തുൽ ഖംസ്, അഞ്ച് കാര്യങ്ങളെ, അതിൻ്റെ അടിസ്ഥാനം അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇസ്ലാം ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപനം. ഒരിക്കലും ഒരു വ്യക്തിയുടെ മതത്തിന് പ്രയാസപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു ജീവനെ ഹനിക്കുന്ന, അല്ലെങ്കിൽ കുടുംബ പരമ്പരയ്ക്ക് മോശം വരുത്തുന്ന, സമ്പത്തിനെ അപഹരിക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനെ കൃത്യമായി സംരക്ഷിക്കുക എന്നതാണ് ദീനുൽ ഇസ്ലാം ഏറ്റവും മർമ്മപ്രധാനമായി പഠിപ്പിക്കുന്ന അഞ്ച് കാര്യങ്ങൾ. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ എടുത്തു പഠിപ്പിക്കുന്ന ഒരധ്യാപനം, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ആരെങ്കിലും ഒരു വ്യക്തിയെ അകാരണമായി കൊണ്ട് കൊന്നുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, അവൻ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളെയും കൊന്നതിന് സമമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ചേർത്തു പറഞ്ഞത്, വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ. ഒരാൾക്ക് ജീവിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അന്യായമായിക്കൊണ്ട് ഒരാളെയും കൊലപ്പെടുത്താൻ പാടില്ല. ഒരു മനുഷ്യൻ്റെയും രക്തം ചിന്താൻ പാടില്ല. അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ ഇടപാടുകളോ ഉണ്ടാകാൻ പാടില്ല. അവൻ്റെ സമ്പത്തിനെ അപഹരിക്കാൻ പാടില്ല. എന്നിങ്ങനെയുള്ള കൃത്യമായ വിശദീകരണങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇവിടെ വിമർശിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ കേസിൻ്റെ വസ്തുതയെക്കുറിച്ചാണ്. എല്ലാവരും പറയുന്നത് ഇസ്ലാമിൻ്റെ കാടത്ത നിയമമാണ് ഈയൊരു രൂപത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ടതും, മാത്രമല്ല കയ്യബദ്ധത്തിലൂടെ ഉണ്ടായ ഒരു കൊലപാതകമാണ് ഇത് എന്നൊക്കെ പറഞ്ഞു പരത്തിക്കൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കുവാൻ ആളുകൾ വെമ്പൽ കൊള്ളുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഒരു കയ്യബദ്ധമായിരുന്നോ എന്നത് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ വസ്തുതകൾ വ്യാപകമായി ഇന്ന് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു കയ്യബദ്ധമല്ലായിരുന്നു, അവസാനം അതൊരു നാടകത്തിലൂടെ അവസാനിപ്പിച്ച ഒരു കൊലപാതകമായിരുന്നു, ഇരട്ട കൊലപാതകം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എന്നുവരെ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു അറിയാതെ സംഭവിച്ചു പോയ കൊലപാതകമല്ല എന്നത് ഉറപ്പായി. ഇനി രണ്ടാമത്തത് ഇസ്ലാമിൻ്റെ നിയമത്തെ വിമർശിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരിക്കലും ഒരു വ്യക്തിയെ കൊല്ലരുത് എന്ന ഒരാശയത്തിലേക്ക് ആളുകൾ എത്തുവാൻ വേണ്ടിയിട്ടാണ് ഒരാളെയും കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊന്നുകഴിഞ്ഞാൽ മനഃപൂർവമാണ് കൊലപാതകം നടക്കുന്നത് എങ്കിൽ പ്രതിക്രിയ ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇവിടെ ഇസ്ലാം നമുക്ക് ഒരു കൊലപാതകത്തെ മൂന്ന് രൂപത്തിൽ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു കൊലപാതകം നടക്കണമെങ്കിൽ ഒന്നുകിൽ ഖത്ലുൽ ഖത്അ, അറിയാതെ സംഭവിച്ചു പോയ കൊലപാതകം. ഉദാഹരണം പറയുകയാണ് എങ്കിൽ, ഒരാൾ വേട്ടയാടുന്ന സമയത്ത് അയാൾ നെയ്തുവിട്ട അമ്പ് മൃഗത്തിൻ്റെ മേൽ കുത്തുന്നതിന് പകരം അതിനിടയിൽ ഒരാൾ പാസ് ചെയ്തപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിലേക്കാണ് തറച്ചത്. അതൊരിക്കലും ബോധപൂർവം ചെയ്ത ഒരു അമ്പെയ്ത്തല്ല. മൃഗത്തെ വേട്ടയാടുന്നതിന് വേണ്ടി നെയ്തുവിട്ട അമ്പ് തറച്ചത് മനുഷ്യ ശരീരത്തിലേക്കാണ്. അവിടെ ഖത്ലുൽ ഖത്അ അറിയാതെ സംഭവിച്ചു പോയ ഒരു കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ തൂക്കുകയറ് അവനിലേക്ക് വിധിക്കുകയില്ല. ഇനി രണ്ടാമത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട രണ്ടാമത് നടക്കാൻ ചാൻസുള്ള ഒരു കൊലപാതകമെന്നുള്ളത് ഷിബുഹുൽ അംദ്, അതായത് മനഃപൂർവമല്ലാത്ത എന്നാൽ അതിനോട് സാദൃശ്യമുണ്ടാകുന്ന രൂപത്തിലുള്ള കൊലപാതകം. ഉദാഹരണം പറയുകയാണ് എങ്കിൽ, രണ്ടുപേർ തമ്മിൽ വഴക്കിട്ടു, അതിനിടയിൽ അവരുടെ വികാരങ്ങൾ മൂത്ത് അതിലൊരാൾ തൻ്റെ ശത്രുവിനെ ഒരു അടി കൊടുത്തു. അത് മനഃപൂർവം കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടിയല്ല അടിച്ചത്, പക്ഷേ ആ അടിയിൽ ആ വ്യക്തി മരണപ്പെടുകയും ചെയ്തു. ഇത് ഷിബുഹുൽ അംദാണ്. ഇത് ബോധപൂർവമല്ലാത്ത എന്നാൽ അതിനോട് സാദൃശ്യമാകുന്ന ഒരു കൊലപാതകമാണ്. ഇതിന് രണ്ടിനും, ആദ്യം പറഞ്ഞതിനും രണ്ടാമത് പറഞ്ഞതിനും ഒരിക്കലും തൂക്കുകയറ് ഇസ്ലാമിക വിധി പഠിപ്പിക്കുന്നില്ല. എന്നാൽ മൂന്നാമത്തെ രൂപമെന്നുള്ളത് മനഃപൂർവമുള്ള അംദായ കൊലപാതകമാണ്. അതിന് മൂന്ന് രൂപത്തിലാണ് ഇസ്ലാം ശിക്ഷാവിധി നടപ്പിലാക്കുന്നത്. ഒന്നാമത്തത് വധശിക്ഷ നടപ്പിലാക്കുക എന്നതാണ്. രണ്ടാമത്തത് മോചനദ്രവ്യം നൽകി അവനെ വിട്ടയക്കുക എന്നതാണ്. മൂന്നാമത്തത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ, അവർ കുറ്റവാളിക്ക് മാപ്പ് നൽകുക എന്നതാണ്. ഇതിൽ മൂന്നിൽ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഇസ്ലാമിക കോടതിയല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൻ്റെ നിയമസംഹിതകളുടെ മഹത്വവും അതിൻ്റെ സൗന്ദര്യവും മനസ്സിലാക്കേണ്ടത് വേദന അനുഭവിക്കുന്ന വ്യക്തിയുടെ തീരുമാനമാണ് ഇസ്ലാമിൻ്റെ നിയമം. കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്ഷിതാക്കൾ പറയുകയാണ് വധശിക്ഷയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവനെ വധശിക്ഷ നടപ്പിലാക്കാം. അതല്ല മോചനദ്രവ്യം നൽകിയാൽ അവനെ വിട്ടയക്കാം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതും കോടതിക്ക് നടപ്പിലാക്കാം. അതല്ല ബന്ധുക്കളിൽ ഒരാൾ പറയുകയാണ് മാപ്പ് നൽകി അവനെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ വേദന അനുഭവിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാം വിധി കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ നീതി നടപ്പിലാക്കുവാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും കൊലപാതകങ്ങൾ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഇസ്ലാമിക നിയമങ്ങൾ അതിൻ്റെ വിധികൾ നടപ്പിലാക്കാത്ത സ്ഥലങ്ങളിലൊക്കെയും കൊലയാളി സാമ്പത്തികമായി മുന്നോക്കമുള്ള ആളോ അല്ലെങ്കിൽ പിടിപാടുകളുള്ള വ്യക്തിയോ ആണ് എങ്കിൽ എത്ര കൊല ചെയ്ത ആളാണെങ്കിലും നിയമത്തിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പഴുതുകളുണ്ട്. പക്ഷെ അവിടെയാണ് ഇസ്ലാമിൻ്റെ നിയമസംഹിതകളുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ആ വിഷയം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വലക്കും

0: ഈ പ്രതിക്രിയയെ നടപ്പിലാക്കിയതിലൂടെ ആളുകൾക്കതൊരു ജീവിതമാക്കി മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫക്കമ്മിൻ രിജാലിൻ യുരീദു അയ്യക്തുൽ, എത്രയെത്ര ആളുകളാണ് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. കാരണം കച്ചവട മേഖലകളിൽ തകർച്ച വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും എതിരിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിൽ അപഹരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സമ്പത്തിനെ അപഹരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, എത്രയെത്ര കൊലപാതകങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ആളുകൾ കൊല ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫതംനഉഹു മഖാഫത അയ്യുഖ്തൽ, പക്ഷേ ഇത്തരം ആളുകൾ കൊല ചെയ്യാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാ? ഇവൻ പ്രതിക്രിയയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് അവനും തൂക്കുകയറിലേക്ക് കയറുമോ എന്ന ഭയത്താലാണ് അവൻ ആ കൊലപാതകത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പറയുന്നു. വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുമ്പോൾ, ഈയൊരു നിയമം ലോകത്തിൻ്റെ എല്ലാ നാടുകളിലും ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് കൊലപാതകം കുറയുമെന്നത്, അത് കുത്തനെ ഇടിഞ്ഞു താഴുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരും ഇസ്ലാമിൻ്റെ നിയമസംഹിതകളെ ആക്ഷേപിക്കുന്നവരും മനസ്സിലാക്കേണ്ടത്, ഇത്തരം നിയമങ്ങൾ മനുഷ്യൻ്റെ ജീവ സംരക്ഷണത്തിനു വേണ്ടി മാത്രമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ആരെല്ലാം ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഇസ്ലാമിൻ്റെ നിയമസംഹിതകളെ കുറച്ചു കാണാൻ, അത് കളിയാക്കുവാനും പരിഹസിക്കുവാനും പരിശ്രമിച്ചാലും ഇസ്ലാം എന്നും അതിൻ്റെ പ്രൗഢിയിൽ നിലനിൽക്കുമെന്നത് യാതൊരു സംശയവുമില്ല. ഇസ്ലാമാണ് എല്ലാത്തിനും പരിഹാരവും ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ് മനുഷ്യന് ജീവൻ നൽകുന്നത് എന്നും തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിക നിയമങ്ങൾ കാടത്തമോ എന്ന വിഷയത്തിലൂന്നിയായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാം. അവതരിപ്പിച്ചത് അബ്ദുർ റഊഫ് അൽ ഹിക്കമി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ വൈബ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മോർണിംഗ് ലൈവ് ഷോയുടെ സുന്ദരമായ നിമിഷങ്ങൾക്കു ശേഷം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് വൈബ്സിലാണ്. ഇന്നത്തെ വൈബ്സിൽ ആദ്യമായി നമ്മോടൊപ്പം ചേരുന്നു ഷംജാസ് കെ അബ്ബാസ്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വിഷയത്തോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഇൻസൈറ്റ് കാതൂർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, ക്ഷമിക്കുന്നവരെക്കുറിച്ച് ഖുർആൻ ധാരാളം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമ എന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ക്വാളിറ്റിയാണ് എന്ന് നമ്മൾ ഏറെ പഠിപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ക്ഷമയുടെ വിഷയം വരുമ്പോൾ പലപ്പോഴും പലരും പരാജിതരാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ക്ഷമിക്കേണ്ടത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ക്ഷമ എന്നത് അതിൻ്റെ ഏറ്റവും ആദ്യത്തിലാണ് വേണ്ടത് എന്നതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഒരു ഖബറിൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് കരയുന്നത്, പൊട്ടിക്കരയുന്നത് കാണുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, എനിക്ക് സംഭവിച്ചത് നിനക്ക് സംഭവിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് കയർക്കുന്നുണ്ട് ആ സ്ത്രീ. അവർക്ക് മനസ്സിലായിരുന്നു അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന്. പിന്നീട് ആ സ്ത്രീ അത് തിരിച്ചറിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ക്ഷമ എന്നത് അതിൻ്റെ ആദ്യത്തിലായിരിക്കണമെന്ന്. സഹോദരങ്ങളെ, പലപ്പോഴും ക്ഷമ എന്നത് നമ്മളുമായും നമ്മൾ ഇടപെടുന്ന മറ്റുള്ളവരുമായും കൂടി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഉള്ളിലും ഒരു ക്ഷമയുടെ ആവശ്യമുണ്ട്, ഒപ്പം നമ്മുടെ ഇടപെടലുകളിലും ക്ഷമിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉള്ളത് എന്നതാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാനം. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, സ്വാബിറുകളോടൊപ്പമാണ്, ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്. എങ്ങനെയാണ് ക്ഷമ? പലപ്പോഴും ക്ഷമിക്കേണ്ട സാഹചര്യത്തിൽ ന്യായീകരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരാറുള്ളത്. ഒരായിരം ന്യായീകരണങ്ങൾ, ഒരായിരം കഥകൾ, ഒരായിരം ആവശ്യങ്ങൾ, ഒരായിരം തിരുത്തലുകളെല്ലാമാണ് നമ്മുടെ മുമ്പിലെല്ലാം കടന്നു വരാറുള്ളത്. ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ അവരോട് പൊരുത്തപ്പെടേണ്ട സാഹചര്യത്തിൽ നമുക്ക് പല ന്യായീകരണങ്ങളും ഉണ്ടാവും. അവനാണ് ആദ്യം തുടങ്ങിയത്, അവളാണത് ചെയ്തത്, അവൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ചെയ്തത്, അവൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ ക്ഷമയെക്കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറിച്ച് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അത് ഏറ്റവും ആദ്യത്തിൽ തന്നെ ക്ഷമിക്കുക എന്നതിൻ്റെ ഒരു ഹൈറുണ്ട് എന്നുള്ളതാണ്. അപരൻ ക്ഷമിക്കുന്നതിന് മുൻപ് ഞാൻ ക്ഷമിച്ചു എന്നത് ഒരു വാലിഡിറ്റി ആയിട്ട്, ഒരു കോമ്പറ്റീഷനായിട്ട് എടുക്കുന്ന ഒരു സാഹചര്യം ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹികമായ, നമ്മുടെ മാനസികമായ, നമ്മുടെ ശാരീരികമായ, നമ്മുടെ സാമ്പത്തികമായ, നമ്മുടെ കുടുംബ ബന്ധങ്ങളിലടക്കം നമുക്ക് ക്ഷമ ആവശ്യമാണ് എന്നത് ഏറെ പ്രധാനമാണ്. ക്ഷമ എന്നത് നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ പ്രശ്നങ്ങളിലും നമ്മുടെ സങ്കടങ്ങളിലും മാത്രം ഉണ്ടാവേണ്ടതല്ല, മറിച്ച് ക്ഷമ എന്നത് നന്മയിലും ആവശ്യമാണ്, സുഖത്തിലും ആവശ്യമാണ്, സ്വർഗീയമായ അനുഗ്രഹങ്ങളിലും ആവശ്യമാണ്. സുഖത്തിലും ദുഃഖത്തിലും ക്ഷമിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസി എന്ന് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തിലുടനീളം ക്ഷമ നമ്മുടെ കൂടെ ഉണ്ടാവണം. കോപം അല്ലെങ്കിൽ ദേഷ്യം പലപ്പോഴും നമ്മളെ ഏറെ തകർക്കുന്ന രണ്ട് കാര്യങ്ങളാണത്. ഒരുപക്ഷെ ദേഷ്യത്തിൻ്റെ അനന്തരഫലങ്ങൾ നമ്മൾ മനസ്സിലാക്കുക അടുത്ത ഘട്ടത്തിൽ മാത്രമായിരിക്കും. ദേഷ്യപ്പെടുന്ന, ക്ഷമിക്കേണ്ട സാഹചര്യത്തിൽ കോപിക്കുന്ന ആളുകൾ ആ ഒരു സമയത്ത് അത് തിരിച്ചറിയാതെ പോകുന്നു. എന്നാൽ പിന്നീട് വലിയ രീതിയിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കോപവും ദേഷ്യവും ഉണ്ടാവുന്ന സാഹചര്യം തന്നെ ഒഴിവാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കോപിക്കരുത്, നീ കോപിക്കരുത്, നീ കോപിക്കരുത് എന്ന് ഒരു ഉപദേശം ചോദിച്ചു വന്ന അനുയായിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോപത്തെക്കുറിച്ച് പറയുമ്പോൾ കോപിക്കുന്നവൻ ആദ്യം ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയട്ടെ എന്ന്, ശൈത്താന്റെ ആ ഒരു വേട്ടയാടലിൽ നിന്ന് രക്ഷ ചോദിക്കണമെന്ന് പഠിപ്പിച്ചതും അതുകൊണ്ടാണ്. നിൽക്കുമ്പോൾ ദേഷ്യം വരുന്നവൻ ഇരിക്കുവാനും ഇരിക്കുന്നവൻ കിടക്കുവാനും എല്ലാം പറയുന്നത് ശാരീരികമായി കൂടി അതിനുള്ള ക്ഷമയുടെ ഒരു സാഹചര്യത്തെ ഒരിക്കലാണ്. മാറിപിടുക്കു പിക്താളെന്ന് പറയുന്ന ചരിത്രത്തിൽ വലിയ രീതിയിൽ ഇസ്ലാമിക ജ്ഞാനത്തെ പരിപോഷിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. മാറിപിടുക്കു പിക്താൾ അദ്ദേഹം ഒരു ഖുർആൻ ട്രാൻസ്ലേറ്ററായിരുന്നു, ഖുർആൻ പരിഭാഷകനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാനുണ്ടായ കാരണത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് കഥകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും അദ്ദേഹം തൊട്ടടുത്ത ഫ്ലാറ്റിലേക്ക് നിരന്തരമായി നോക്കാറുണ്ട്. അവിടെ ഒരു അടിമയായ, അവിടെ ഒരു ഭൃത്യനായ ഒരു പാവപ്പെട്ട വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ യജമാനൻ പൊതിരെ തല്ലുന്നത് നിരന്തരം അദ്ദേഹം കാണാറുണ്ട്. ഈ ഭൃത്യനാവട്ടെ വലിയ ആരോഗ്യവാനും യശശരീരനുമാണ്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തിനാണ് ഇങ്ങനെ തല്ലുകൊള്ളേണ്ട ആവശ്യമെന്ന് അദ്ദേഹം ആരായാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട്, എൻ്റെ യജമാനനിൽ നിന്നും ഞാൻ കടം വാങ്ങിയിട്ടുണ്ട്. കടം വാങ്ങിയ വ്യക്തി ആ കടം പറഞ്ഞ ദിനത്തിൽ നിന്നും അധികമായി സമയമെടുത്താൽ ആ യജമാനനെ തല്ലാൻ വരെയുള്ള അവകാശമുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ക്ഷമിക്കുന്നത് എന്നും, അതിൻ്റെ മതം ആ ക്ഷമയെന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നും കേട്ടപ്പോഴാണ് അദ്ദേഹം ഇസ്ലാമിൻ്റെ വശ്യതയെക്കുറിച്ച്, ഇസ്ലാമിൻ്റെ അപൂർവമായ ആദർശത്തെക്കുറിച്ച് പഠിച്ചത് എന്നെല്ലാം കാണാൻ സാധിക്കും. അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നേരനുഭവങ്ങൾ ലഭിച്ച, റസൂലിൻ്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച റസൂലിൻ്റെ ദിനരാത്രങ്ങളിൽ, ജീവിതത്തിൻ്റെ ഇടവേളകളിൽ, റസൂലിൻ്റെ ഇരുളിലും പകലിലും റസൂലിനോടൊപ്പം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, 10 വർഷം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്നു, ഒരിക്കൽ പോലും അനസേ നീ അങ്ങനെ ചെയ്യരുത്, അനസേ നീ ഇങ്ങനെ ചെയ്യരുത് ഇല്ല എന്ന് പറയുന്ന ഒരു ദേഷ്യത്തിൻ്റെ വർത്തമാനം എൻ്റെ പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഉസ്വത്തുൻ ഹസന എന്നത്. ആ ഉസ്വത്തുൻ ഹസന എന്ന് പറയുന്ന ഉദാത്തമായ സ്വഭാവം അത് നേടിയെടുക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അനുകരിച്ചുകൊണ്ട് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്കറിയുന്നതാണ്. മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്നും ലഭിച്ച ഒരു സമ്മാനമായ ഒരു പായസം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ലഭിച്ചപ്പോൾ ഒരു ജലസി, ഒരു വളരെ സ്വാഭാവികമായ മനുഷ്യനുണ്ടാവുന്ന ചെറിയ രീതിയിലെ അസൂയ മൂലം ആയിഷ റളിയല്ലാഹു അൻഹ ആ പാത്രം പൊട്ടിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ക്ഷമയോടുകൂടി മൗനിയായി അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ എല്ലാ ബന്ധങ്ങളിൽ നമ്മൾ എടുത്തു ചാടി സംസാരിക്കുന്ന സംസാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ മാതൃകയുമായി നമ്മളൊന്ന് തട്ടിച്ചു നോക്കേണ്ടതാണ്. സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പിന്നീട് തെറ്റ് മനസ്സിലാക്കി ഞാനത് തിരുത്തുകയാണ് ഉണ്ടായതെന്ന്. പലപ്പോഴും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം, ആ ഒരു സിറ്റുവേഷനിലെ ഒരു പ്രത്യേകമായ ഒരു ഒരു പ്രഷർ മൂലമായിരിക്കും പലപ്പോഴും പല ആളുകളും പ്രതികരിക്കുന്നുണ്ടാവുക. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിവേകത്തോടുകൂടി ആ വിഷയത്തിൽ ഇടപെടുക എന്നത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗൗരവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ക്ഷമിക്കുന്നവർക്ക് എന്ത് ലഭിക്കുമെന്നും കൃത്യമായും അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമിക്കുന്നവർക്ക് എന്ത് ലഭിക്കും, അതിൽ ഏറ്റവും ഒന്നാമത്തേത് ക്ഷമിക്കുന്നവർക്ക് ലഭിക്കുക, സത്യവിശ്വാസിയുടെ ഒരു ഗുണമാണ് ക്ഷമ എന്നുള്ളതാണ്. സത്യവിശ്വാസിയാവും അവൻ, അഥവാ മുഅ്മിനാണോ അവന് ക്ഷമയുണ്ടാവും എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, الذين يقولون ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. സത്യവിശ്വാസി അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഞങ്ങളുടെ നാഥ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരികയും വേണമെന്നാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ആയത്താണ് മൂന്നാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിലെ 16-ാമത്തെയും 17-ാമത്തെയും ആയത്തുകൾ. തൊട്ടടുത്ത് അള്ളാഹു ഈ സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞെടുത്ത് വീണ്ടും വിശദീകരിക്കുകയാണ്. അസ്വാബിരീന വസ്വാദിഖീന വൽ ഖാനിതീന വൽ മുഫിഖീന വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ക്ഷമ കൈക്കൊള്ളുന്നവരും സത്യം പാലിക്കുന്നവരും ഭക്തിയുള്ളവരും ചെലവഴിക്കുന്നവരും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാപമോചനവും തേടുന്നവരുമാകുന്നു അവർ എന്നുള്ളതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ച ഒരു സ്വഭാവമാണ് ക്ഷമ എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. രണ്ടാമത്തേത്, അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാവുമെന്നുള്ളതാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ, നിങ്ങൾ ക്ഷമയിലൂടെയും നമസ്കാരത്തിലൂടെയും അള്ളാഹുവിനോട് സഹായം തേടുക എന്നുള്ളതാണ്. തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പം അള്ളാഹു ഉണ്ടാവുമെന്നാണ്. സഹോദരങ്ങൾ, ഇവിടെ മറ്റൊരു പാഠം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമസ്കരിക്കുന്നവർ നമ്മൾ നമസ്കരിക്കുന്നവരാണ്. നമസ്കാരത്തിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഓരോ വക്ത് നമസ്കരിക്കുമ്പോഴും ആ തസ്ലീം എന്ന് പറയുന്ന നമസ്കാരത്തിലെ തക്ബീർ മുതൽ തസ്ലീം വരെ, സലാം വീട്ടൽ വരെ നമസ്കരിക്കുന്നതോടുകൂടി നമ്മൾ സമാധാനത്തിൽ എത്തേണ്ടതുണ്ട്. അതിന് ക്ഷമ എന്നുള്ളത് നമുക്ക് അനിവാര്യമാണ്. അതല്ല, നമസ്കാരത്തിന് മുൻപ് നമുക്കുണ്ടായിരുന്ന ഭാരങ്ങളെ, നമ്മുടെ കോപങ്ങളെ, നമ്മുടെ ദേഷ്യങ്ങളെ എല്ലാം നമസ്കാരത്തിലും ഏറ്റി നടന്ന് നമസ്കാരം കഴിഞ്ഞിട്ടും യാതൊരു മാറ്റവുമില്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ ഉദ്ദേശം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത്, ഏറ്റവും മാന്യമായ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഇല്ലല്ലദീന സബറു വഅമിലു സ്വാലിഹാതി ഉലൈക ലഹും മഗ്ഫിറതു വഅജ്റു കബീർ. ക്ഷമിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്നുള്ളതാണ്. ക്ഷമിക്കുന്നതിനോടൊപ്പം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലങ്ങളും, അജ്റുൻ കബീർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. ഇനിയോ ആ പ്രതിഫലം തന്നെയും അത് കണക്കില്ലാതെ നൽകുമെന്നിറക്കം നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമായുവഫസ്സാബിരീന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ അവർക്ക് പ്രതിഫലം നൽകുമെന്നെല്ലാം ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അഞ്ചാമത്തേത്, ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട്. ഏതാണ് സഹോദരങ്ങളെ ആ സന്തോഷവാർത്ത? ഇഹലോകത്തും പരലോകത്തും ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട്. വലനബ്ലുവന്നകും ബിശൈഇം മിനൽ ജൂഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാ.

0: إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം എല്ലാം വന്നോട്ടെ, അവരിൽ അവർ ക്ഷമിക്കുന്നവരായിരിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ക്ഷമിക്കുന്നവർക്ക് വബശ്ശിരി സ്വാബിദീൻ, അവർക്ക് സന്തോഷവാർത്തയുണ്ട്. ഭയത്തിന് ശേഷം അവർക്ക് സന്തോഷവാർത്തയുണ്ട്. പട്ടിണിക്കും ദാരിദ്ര്യത്തിന് ശേഷം അവർക്ക് സന്തോഷവാർത്തയുണ്ട്. ധനനഷ്ടത്തിന് ശേഷം അവർക്ക് സന്തോഷവാർത്തയുണ്ട്. ജീവനഷ്ടത്തിനു ശേഷവും വിഭവനഷ്ടത്തിന് ശേഷവും അവർക്ക് സന്തോഷവാർത്തയുണ്ട് എന്നതാണ്. അതുകൊണ്ട് ക്ഷമിക്കുന്നവരാവാൻ, ക്ഷമാശീലരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോൻ മരണപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് കാണുന്ന സ്വഹാബാക്കൾ വന്ന് ചോദിക്കുന്നു, റസൂലേ താങ്കൾ കരയുകയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കരയുന്നത് കാരുണ്യം മൂലമാണ്. ആ കരച്ചിലിൻ്റെ ആ കണ്ണുനീർ പൊഴിയുമ്പോഴും എൻ്റെ വായിൽ നിന്നും അൽഹംദുലില്ലാഹ് എന്നതല്ലാത്തൊരു സംസാരം വരില്ല എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെ ഒരു ദുഃഖം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഇദാ മസ്സഹുഷറു ജസൂ ആ എന്ന് പറഞ്ഞതുപോലെ ഒരു തിന്മ, ഒരു ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും അസ്വസ്ഥരാകുന്ന നമ്മൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഏറെ ചിന്തനീയമാണ്. ആറാമത്തേത്, ക്ഷമിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്നുള്ളതാണ്. അവർ ക്ഷമിച്ചതിനാൽ സ്വർഗത്തോപ്പും പട്ടുവസ്ത്രങ്ങളും അവർക്ക് പ്രതിഫലമായി നൽകുന്നതാണ്. വജസാഹും ബിമാ സബറു ജന്നത്തൻ വഹരീറാ വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുജ്ജിയാതിനാ قُرَّةَ عَيْنٍ وَجَعَلْنَا لِلْمُتَّقِينَ إِمَامًا أُولَئِكَ يُجْزَوْنَ الْغُرْفَةَ بِمَا صَبَرُوا وَيُلَقَّوْنَ فِيهَا تَحِيَّةً وَسَلَامًا. തൻ്റെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും എല്ലാം കൺകുളിർമ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികൾ, അവർ തന്നെയും അത്തരക്കാർ തങ്ങൾ ക്ഷമിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങൾ പ്രതിഫലമായി അവർക്ക് നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുമെന്ന തെറ്റായ ഒരു ധാരണയൊന്നും നമുക്ക് ആവശ്യമില്ല. ദുനിയാവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ അത് പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക, അതോടൊപ്പം അള്ളാഹു പരീക്ഷണമായി നൽകുന്ന പ്രതിസന്ധികളിൽ ക്ഷമിക്കാൻ കൂടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ചരിത്രങ്ങൾ ഇവിടെ ഏറെ പ്രധാനത്തോടുകൂടി നമ്മൾ വായിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി സ്വർഗത്തിലേക്ക് പോകാനുള്ള എളുപ്പവഴി എന്താണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ്, നീ കോപിക്കരുത് എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ റസൂലിനോട് രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ആ സ്ത്രീ റസൂലിനോട്, റസൂലെ എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചപ്പോൾ, നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഓരോ രോഗവും നമുക്കിടയിൽ ബാധിക്കുന്ന പുതിയ രോഗങ്ങളുടെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഇന്നുവരെ കേട്ട് കേൾവിയില്ലാത്ത പുതിയ രോഗങ്ങളാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, രോഗങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് ആ രോഗം വലിയൊരു അനുഗ്രഹം കൂടിയാണ്. കാരണം ഒരു പനി വന്ന് അവൻ ബുദ്ധിമുട്ടുന്ന ഓരോ ബുദ്ധിമുട്ടുകളിലും അവൻ്റെ പാപങ്ങൾ കൊഴിയപ്പെടുകയാണ് എന്ന് പഠിപ്പിക്കുന്ന മതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രോഗം വന്നാൽ എന്താണ് സഹോദരങ്ങളെ ഭയപ്പെടാനുള്ളത്? അങ്ങനെ ക്ഷമിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് ആവശ്യമാണ്. പ്രവാചകന്മാരിൽ ക്ഷമയുടെ ഉദാത്തമായ മാതൃക കാണിച്ചെന്ന പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം. അയ്യൂബ് നബിയെക്കുറിച്ചുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അയ്യൂബ് നബി കരഞ്ഞു അല്ലാ വിളി കേട്ടു. എന്താണ് അയ്യൂബ് നബി അലൈഹി ഇസ്ലാം കരയാനുള്ള കാരണം? അത് ഖുർആൻ തന്നെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വഅയ്യൂബ ഇസ്നാദാ റബ്ബഹു റബ്ബി ഇന്നീ മസ്സനി അദ്ദുറു വഅൻത അർഹമുർ റാഹിമീൻ. അയ്യൂബ് തൻ്റെ നാഥനോട് പ്രാർത്ഥിച്ച സന്ദർഭം, ഇന്നീ മസ്സനി അദ്ദുറു, എനിക്കൊരു രോഗം ബാധിച്ചിരിക്കുന്നു റബ്ബേ, അതുകൊണ്ട് വ അൻത അർഹമുർ റാഹിമീൻ, റബ്ബേ നീ അർഹമുർ റാഹിമാണല്ലോ എന്നാണ്. നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല, അതൊരു ചെറിയ രോഗമാണ് എന്നത്. അയ്യൂബ് നബി അലൈഹി സ്വലാമക്ക് ബാധിച്ച രോഗത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു, അദ്ദേഹത്തിൻ്റെ തൊലി പോലും പിഞ്ഞിപ്പറിഞ്ഞു പോകുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന രോഗമായിരുന്നു അത്. അത് കുറച്ച് കാലമായിരുന്നില്ല, നീണ്ട വർഷങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ 14 വർഷം വരെ എന്നെല്ലാമുള്ള നമുക്ക് ഇബാറത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയും കാലം ബുദ്ധിമുട്ടിയിട്ടും അയ്യൂബ് അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത് അൻത അർഹമുർ റാഹിമീൻ, റബ്ബേ നീ കാരുണ്യവാനാണല്ലോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യൂസഫ് നബി അലൈഹി സ്വലാം തിന്മയിൽ നിന്ന് ക്ഷമിച്ചുകൊണ്ട് മാറി നിന്നത് ക്ഷമയുടെ മറ്റൊരു രൂപമാണ്. സുലൈഹ എന്ന് പറയുന്ന സ്ത്രീയുടെ പ്രേരണ യൂസുഫ് നബി അലൈഹി ഇസ്ലാമക്ക് ഉണ്ടായപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയപ്പോഴും ആ തിന്മയിൽ നിന്നും ക്ഷമിച്ചുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മടങ്ങി നിൽക്കുന്നത്. ആ ഒരു ക്ഷമയും നമുക്ക് വലിയ മാതൃകയാണ് എന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അടുത്തൊരു ഭാഗത്ത് ഇൻഷാല്ലാ ക്ഷമയുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം കൂടി നമുക്ക് സംസാരിക്കാം. അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വർഗത്തിൻ്റെ അവകാശികളായി നമ്മളെ എല്ലാവരെയും ഉൾക്കൊള്ളുമാറാവട്ടെ. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്. ഇന്നത്തെ ഇൻസൈറ്റിൽ ഷംജാസ് കെ അബ്ബാസ് ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ക്ഷമിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന വിഷയത്തിലുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: നല്ലൊരു ഗാനവുമായി നമ്മുടെ നൗഷാദ് താനാളൂർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അടുത്തത് നമ്മൾ കേൾക്കുന്നത് സ്വരമാണ്. നിശ്ചയം മരണം എന്ന ഈരടികൾക്കാണ് അദ്ദേഹം ശബ്ദം നൽകുന്നത്.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം. ഇന്നത്തെ സ്വരത്തിൽ നിശ്ചയം മരണം എന്ന വരികളുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നൗഷാദ് താനാളൂർ.
1: ഇനി നമ്മൾ ഒരു ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. ആരോഗ്യ വിചാരം പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറ്റവും ഹൃദ്യമായ ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ഡോക്ടർമാർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. ഇന്ന് നമ്മോടൊപ്പം ചെയ്യുന്ന ഡോക്ടർ ഹനീഷാണ്. അദ്ദേഹം പ്രമേഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കുന്നു.
2: ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിലെ എൻഡോക്രൈനോളജി വിഭാഗത്തിൽ ദീർഘകാലമായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ അനീഷ് അഹമ്മദ് ആണ്. ഡോക്ടർ, ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് നാം ചർച്ച തുടങ്ങുമ്പോൾ ആദ്യമായി ചോദിക്കാനുള്ളത്, ഈയിടെയായി കേരളത്തിലും ഇന്ത്യയിലും ലോകാടിസ്ഥാനത്തിൽ തന്നെ പ്രമേഹരോഗികളുടെ എണ്ണം വളരെ ക്രമാതീതമായി വർദ്ധിച്ചു കാണുന്നു. ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണക്രമത്തിലോ ജീവിത മറ്റു ചുറ്റുപാടുകളിലോ സ്വഭാവങ്ങളിലോ ഒക്കെയുള്ള ജനങ്ങളുടെ എന്തെങ്കിലും സ്വാധീനം ഇതിലുണ്ടോ എന്നാണ് ചർച്ച ചെയ്യേണ്ടത്.
3: വളരെ നല്ല ചോദ്യമാണത്. പക്ഷെ അതിന് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊരു തരത്തിലാണ്. ഇന്ന് ഇത്രയും കൂടുതൽ പ്രമേഹം ഇന്ത്യ ഒരു ഇപ്പോൾ ഡയബറ്റിസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന തന്നെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം. അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി വെച്ച് നോക്കുകയാണെങ്കിൽ, പണ്ട് കാലത്ത് അറിയാം നമ്മുടെ കാരണവന്മാർ പാടത്ത് പണിയെടുക്കുകയും അവരുടെ ആരോഗ്യ രീതി വളരെ വ്യത്യസ്തമായി ചെയ്തിരുന്നു. അതേസമയം ഇന്നത്തെ ഞങ്ങളെപ്പോലെയുള്ള യങ് ജനറേഷൻ്റെ രീതി മിക്കവാറും നമുക്ക് എല്ലാവർക്കും നടക്കേണ്ട ഒരാവശ്യം തന്നെയില്ല. എല്ലാവർക്കും രണ്ടോ മൂന്നോ വണ്ടികൾ വീട്ടിൻ്റെ മുറ്റത്തുണ്ട്. അതേപോലത്തെ ഭക്ഷണ രീതി, എല്ലായിടത്തും ഫ്രൈഡ് ഫുഡും പ്രോസസ്ഡ് ഫുഡും അല്ലെങ്കിൽ ജങ്ക് ഫുഡും മിനിറ്റുകൾക്കെല്ലാം തയ്യാറാവുന്ന ഭക്ഷണ രീതികളാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ അതേപോലെ അപ്പോൾ ഇന്ന് പ്രമേഹം വർദ്ധിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ജീവിതശൈലി. അതായത് നമുക്ക് എക്സസൈസ് വളരെയധികം കുറയുകയും നമ്മൾ കലോറി കൂടുതൽ അല്ലെങ്കിൽ ഊർജം കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിച്ചു വരുന്നു. ഞാൻ എൻ്റെ ഫാദറും ഡോക്ടറാണ്. പുള്ളി പറയുന്ന ഒരു കാര്യം എപ്പോഴും ആലോചിക്കും. എൻ്റെ വാപ്പ, അതായത് പുള്ളിക്കാരൻ്റെ വാപ്പ ഒരു കർഷകനാണ്, എന്നാൽ എൻ്റെ ഫാദർ ഒരു ഡോക്ടറാണ്. അപ്പോൾ ഇന്നത്തെ സാമ്പത്തികമായ പുരോഗതി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡിറ്റീരിയേറ്റിംഗ് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ആരോഗ്യ ശൈലിയിലാണ്. നമുക്ക് സൗകര്യങ്ങൾ കൂടുന്തോറും നമ്മൾ മടിയന്മാരായി കൊണ്ടിരിക്കുന്നു. അതിന്മടങ്ങ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു.
2: ഓക്കെ, അപ്പോൾ വ്യായാമത്തിന്റെ കുറവും മറ്റു കാര്യങ്ങളും,
3: അതെ, കൂടുതൽ സുലഭമായ ഊർജം കൂടുതലുള്ള ഭക്ഷണ രീതി പ്ലസ് അത് കൂടാതെ നമുക്ക് ജനകീയമായിട്ട് നമ്മൾ ഏഷ്യക്കാര് പ്രമേഹത്തിന് കൂടുതൽ സാധ്യത ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ജനറ്റിക് കമ്പോണൻ്റ് ഉണ്ട്, പക്ഷേ അതിൽ അത് വളരെയധികം കൂട്ടുന്നതാണ് നമ്മുടെ ജീവിതശൈലിയും വ്യായാമില്ലാതെ.
2: അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടിയിൽ നിന്ന് ഏകദേശം തോന്നുവെച്ചാൽ, മുൻകാലത്ത് വളരെ പോഷകം കുറഞ്ഞ ഭക്ഷണം കഴിക്കുകയും കൂടുതൽ അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, ഇന്ന് പോഷകം കൂടിയ ഭക്ഷണം കഴിക്കുകയും എന്നാൽ ഒരു വേർപ്പ് പോലും പറ്റാത്ത ജോലിയിലുള്ള എല്ലാവരും ആ രൂപത്തിലായത് ഇതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് സമൂഹത്തിൽ കൊടുക്കാവുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ മറ്റൊന്ന്, പല രോഗങ്ങൾക്കും ഇപ്പോൾ പിന്നെ ടെറ്റനസ് പോലെയുള്ളതൊക്കെ അണുബാധ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന പല രോഗങ്ങളുടെ ഓരോ രോഗങ്ങൾക്കും കാരണങ്ങൾ കാണും. പ്രമേഹ രോഗം വാസ്തവത്തിൽ അങ്ങനെ വല്ല അണുബാധയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക കാരണം അതിന് പറയാനുണ്ടോ ഡോക്ടർ?
3: ഉണ്ട്. ഇപ്പോൾ ആദ്യകാലത്ത്, ഇപ്പം ഞങ്ങളൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്ന കാലത്ത്, പ്രമേഹം വരുന്നതിന് രണ്ട് കാരണങ്ങളാണ് പുസ്തകത്തിൽ പറഞ്ഞിരുന്നത്. അതായത് ഇൻസുലിൻ ഉൽപ്പാദനം കുറയുകയും ഉണ്ടാവുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാൻ പറ്റാത്തതുമായ അവസ്ഥ. അതായത് ഇൻസുലിൻ ഉണ്ടാവുന്ന അളവ് കുറയുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇൻസുലിൻ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു 20 യൂണിറ്റ് കൊണ്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് നിയന്ത്രിച്ചിരുന്നത്, പ്രമേഹരോഗിയാവുമ്പോൾ അത് 40 യൂണിറ്റ് വേണ്ടി വരും അത്ര തന്നെ രക്തത്തിലെ ഗ്ലൂക്കോസ്. അങ്ങനെ കുറേ നാൾ ഓടിക്കഴിയുമ്പോൾ പാൻക്രിയാസിന് അത് ഉൽപ്പാദിപ്പിക്കപ്പെടാം. അതായത് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുകയും ഉണ്ടാവുന്ന ഇൻസുലിൻ നല്ലപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഒരു അതിൻ്റെ ഇപ്പോൾ പ്രമേഹം ഉണ്ടാവണതിൻ്റെ കാരണങ്ങൾ രണ്ടിലൊതുങ്ങുന്നില്ല, ഒരു 8 കാരണങ്ങളായിട്ടാണ്. ഒരു നമ്മുടെ ഒമ്നിയസ് ഒക്ടേറ്റ് എന്നാണ് പറയുക, അതായത് ഒക്ടോപ്പസിൻ്റെ 8 കാലുകളാണ് ഇന്നത്തെ പ്രമേഹത്തിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ ഉണ്ടാവുന്ന അളവ് കുറയുകയും, രണ്ടാമത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, മൂന്നാമത് നമ്മുടെ ഗട്ട് ഹോർമോൺ, നമ്മുടെ ചെറുകുടലിൽ നിന്ന് ഒരു ഹോർമോൺ ഉണ്ടാവുന്നുണ്ട് GLP-1 എന്ന് പറയുന്നു. അത് അതിൻ്റെ പ്രവർത്തനം ശരീരത്തിൽ ഉണ്ടാവുന്ന അളവ് കുറയുകയും ഉണ്ടാവുന്നത് വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്നതുമാണ് ഒരു കാരണം. അതിനെയാണ് ഇൻക്രിറ്റിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ മരുന്നുകൾ ഉള്ളത്. രണ്ടാമത്, രക്തത്തിൽ നമ്മുടെ കിഡ്നി കൂടി ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ, അതായത് നമ്മുടെ സാധാരണഗതിയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ കൂടുതൽ മൂത്രത്തിൽ കൂടി ഗ്ലൂക്കോസ് പോവുകയാണ് വേണ്ടത്. അതിന് പകരം അതിന് മടങ്ങായിട്ട് കിഡ്നി കൂടി ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യണത് കൂടുതലാണ്. അതാണ് ഒരു തിയറി. രണ്ടാമത്, നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് തന്നെ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലായിട്ടുണ്ടാവുന്നു. അത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടുന്നു. പിന്നെ ഒന്ന്, നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡിസ്ഫങ്ഷൻ ആണ് ഒരു കാരണമായിട്ട് തോന്നുന്നത്. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ഒരു തിയറിയായിട്ട്. പക്ഷെ ഇനി വരാൻ പോകുന്ന ഒരു കാരണങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുടലിൽ നിങ്ങൾ പറഞ്ഞു പോകുന്ന ചില ബാക്ടീരിയാസ്, ഗട്ട് മൈക്രോബ്സ് എന്ന് പറയുന്നത്. അത് പ്രമേഹത്തിനേക്കാളും കൂടുതൽ നമ്മുടെ കൊഴുപ്പ്, ഒബീസിറ്റിക്ക്,
2: ഈ
3: തടി കൂടുന്നതിന്, തടി കൂടിയാൽ ഒബിയസ്ലി നമ്മുടെ പ്രമേഹം വരാനുള്ള സാധ്യതകളും കൂടി കൂടും. അപ്പൊ അതിന് പറയുന്നത് ചില നമ്മുടെ വലിയ കുടലിലോ ചെറിയ കുടലിലോ ഉണ്ടാകുന്ന ചില ബാക്ടീരിയകൾ ഇത് തടി കൂടുന്നതിന് കാരണമാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ അതിന് ഒരു ഫലപ്രദമായ ചികിത്സയോ ഏതൊക്കെ ബാക്ടീരിയയാണോ അതേ ഇതെന്നുള്ളത് ഇപ്പോഴും ഒരു നമുക്ക് അങ്ങോട്ട് ആധികാരികമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിൽ കണ്ടമാനം ലോകത്ത് റിസർച്ചും കാര്യങ്ങളും നടക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പുതുതായിട്ട് ഇപ്പം നമ്മൾക്കും പല മരുന്നുകളും പ്രോഗട്ട് അല്ലെങ്കിൽ പുതിയ ഹെൽത്തിയർ ബാക്ടീരിയനെ വളർത്തുന്ന മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ അവൈലബിൾ ആണ്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ തൈര്. അതിലുള്ള ലാക്ടോബാസിലസ് എന്ന് പറയുന്നത് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പല ഐസ്ക്രീംസും പ്രോബയോട്ടിക് ഐസ്ക്രീംസ് എന്ന് പറഞ്ഞ് കാണാം. അതായത് ഹെൽത്തിയർ ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ സഹായകമായ ഭക്ഷണങ്ങൾ. പക്ഷേ നമുക്ക് ഇനിയും റിസർച്ച് വേണം അതിൽ, നമ്മൾ ആധികാരികമായി പറയണമെങ്കിൽ.
2: ഇപ്പോഴും ആ മേഖലയിൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഒരു ഈ പ്രമേഹം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ സംസാരിച്ചതിന് ഏകദേശം കിട്ടിയ ഒരു ധാരണ, ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലാണ് പ്രമേഹം, അത് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നുണ്ട്. ഇതിങ്ങനെ പുറത്തു പോയി, അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തു പോയിക്കൊള്ളൂല്ലേ, ഇതിന് നമ്മൾ വാസ്തവത്തിൽ ഗുളികയൊക്കെ കഴിച്ച് എന്താണ്ടോ, അതോ പിന്നെ ഇതിങ്ങനെ ഭക്ഷണം നിയന്ത്രിച്ച് കൊണ്ടുപോയാൽ പോരെ? അങ്ങനെ ഇല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നെ
3: ഭവിഷ്യത്തുകൾ
2: എന്തൊക്കെയാണ് എന്നൊന്ന്?
3: അതായത് പ്രമേഹം നിയന്ത്രണത്തിൽ, അല്ലെങ്കിൽ പ്രമേഹം നമ്മൾ പറയുന്നത് ഒരു ആറ്റം ബോംബാണ് നമ്മൾ പറയുകയാണെങ്കിൽ. പ്രമേഹമാണ് എല്ലാ കാരണത്തിൻ്റെയും പ്രധാന കോസ്. അപ്പം നമുക്ക് പ്രമേഹം നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ നമ്മൾ രണ്ടായി തലന്തിരിക്കും. ഒന്ന്, ചെറിയ വെസൽസ് അല്ലെങ്കിൽ ചെറിയ രക്തധമനികളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസിനെ നമ്മൾ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. വലിയ രക്തധമനികളിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിനുണ്ടാക്കുന്ന നമ്മൾ മാക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ മൈക്രോവാസ്കുലാർ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നായിട്ടാണ് അത് തരംതിരിക്കണം. ഒന്ന്, നമ്മുടെ നെഫ്രോപ്പതി, കിഡ്നീനെ ബാധിക്കുന്ന അസുഖം. അപ്പോൾ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരും, സാറേ ക്രിയാറ്റിനിൻ നോർമലാണ്, പക്ഷെ ക്രിയാറ്റിനിൻ നമുക്ക് പൊങ്ങണ അവസ്ഥ എന്ന് പറയുന്ന ഒരു മൂന്നോ അല്ലെങ്കിൽ നാലാമത്തെയോ കിഡ്നീനെ ബാധിച്ചാൽ മാത്രം വരുന്ന അവസ്ഥയാണ്. അപ്പോൾ കിഡ്നീനെ ബാധിക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഈ നമ്മുടെ കിഡ്നിയിലുള്ള മൈനർ ഫിൽറ്റർ ഉണ്ട്, നല്ല അരിപ്പകളുണ്ട് ഗ്ലോമർ ലൈനിൽ, അതിനെ ചെറുതായിട്ട് ക്ഷീണം പറ്റുമ്പോഴാണ് നമുക്ക് മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്ന മൂത്രത്തിൽ കൂടി പ്രോട്ടീൻ ചെറിയ അളവിൽ അരിപ്പയിൽ കൂടി ഫിൽറ്റർ ചെയ്യാതെ അരിപ്പയിൽ കൂടി അത് ഓട്ട വീണ പോലെ പോകുന്നത്, അതാണ് മൈക്രോ ആൽബുമിൻ. പിന്നെ മാക്രോ ആൽബുമിൻ, പിന്നത്തെ നാലാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലാണ് നമുക്ക് ക്രിയാറ്റിൻ കൂടുകയും ലാസ്റ്റ് സ്റ്റേജിലാണ് ഡയാലിസിസ് വേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഒന്ന് നെഫ്രോപ്പതി, പിന്നെ ഉള്ളത് നമ്മുടെ കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി.
2: ക്രിയാറ്റിനിന്റെ അളവ് കൂടുന്നതിന്റെ മുമ്പ് തന്നെ
3: നമുക്ക് പ്രമേഹം കൊണ്ടുള്ള കിഡ്നികളിൽ മാറ്റം,
2: പക്ഷെ പ്രത്യക്ഷത്തിൽ രോഗിക്ക് അത്
3: ഉണ്ടാവില്ല. അപ്പൊ ഉദാഹരണം, ഇപ്പോഴത്തെ എല്ലാ ശാസ്ത്രീയ അവലോകനങ്ങളിലും അവർ പറയണത് ഒരു രോഗി പ്രമേഹ രോഗിയാണെന്ന് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ എല്ലാ കോംപ്ലിക്കേഷൻസിനും നോക്കണം എന്നാണ്. ബിക്കോസ് അതിൻ്റെ കാരണം പറയുന്നത് അവര് പ്രമേഹ രോഗിയാണെന്ന് കണ്ടെത്തണേനെ ഒരു 5 വർഷം മുമ്പ് അവർക്ക് പ്രമേഹത്തിൻ്റെതായ മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്, പ്രീ ഡയബറ്റിക് ആൻഡ് അതർ സ്റ്റേജ്. അപ്പോഴേ അവർക്ക് കോംപ്ലിക്കേഷൻസിനാണ്. അപ്പോൾ ഒരു രോഗി കണ്ടെത്തിയ മുതൽ അപ്പോൾ Type 2, അതായത് നമ്മൾ പറഞ്ഞ ആളുകളിൽ അഡൽസിൽ വരുന്ന ഡയബറ്റീസിൽ, അപ്പോഴേ നമുക്ക് കോംപ്ലിക്കേഷൻസ്. പിന്നെ ഒന്നുള്ളത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനോപ്പതി, പലപ്പോഴും ലൈസൻസ് ടെസ്റ്റിനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്നു, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. എല്ലാ പ്രമേഹ രോഗികളും വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണിൽ തുള്ളിമരുന്ന് ഇറ്റിച്ച് അവരെ റെറ്റിന ഇതിൽ നോക്കണം, സൂക്ഷ്മമായ പ്രമേഹം കൊണ്ടുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒന്ന് നെഫ്രോപ്പതി, റെറ്റിനോപ്പതി, പിന്നെ ഉള്ളത് നമ്മുടെ സൂക്ഷ്മ ഞരമ്പുകൾ, ന്യൂറോപ്പതി. അത് തന്നെ രണ്ട് തരത്തിൽ വരാം. നമ്മുടെ പെരിഫറൽ ന്യൂറോപ്പതി, നമ്മുടെ പുറത്തുള്ള ഞരമ്പുകളിൽ ഉള്ള ബാധിപ്പ്. അതുകൂടാതെ ഓട്ടോണമിക് ന്യൂറോപ്പതി, നമ്മുടെ ആന്തരിക അവയവങ്ങൾ. അപ്പോൾ ആന്തരിക ഓട്ടോണമിക് ന്യൂറോപ്പതിയുടെ ഒന്നാണ് നമുക്ക് ലൈംഗികശേഷി കുറവ്, അല്ലെങ്കിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നതാണ് പല പേഷ്യൻസും മുളക് തേച്ച പോലെയോ അല്ലെങ്കിൽ ഷോക്ക് അടിക്കണ പോലെയോ കാലുകളിലും കൈകളിൽ ചുട്ട് നീറ്റൽ. അതെ അതെ, അതാണ് നമ്മൾ ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി എന്ന്. ഇനി വലിയ ധമനികളിൽ വരുന്ന ബ്ലോക്ക് കൊണ്ടാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക്, പക്ഷാഘാതം, അല്ലെങ്കിൽ കാലിലേക്കുള്ള രക്തോട്ടം കുറവ്, POVD, പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ. ഇതാണ് വലിയ രക്തക്കുഴലിൽ വരുന്ന ബ്ലോക്ക്. അപ്പം ഇത് ആദ്യം മുതലേ നിങ്ങൾ പ്രമേഹം നല്ലപോലെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻസ് ഒരു 50-60% അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ നമുക്ക് ഇത് തടയാൻ പറ്റും. പക്ഷെ നമ്മുടെ അടുത്ത് പേഷ്യൻസ് എത്തുമ്പോൾക്കും ഓൾമോസ്റ്റ് എല്ലാ കോംപ്ലിക്കേഷൻസും ആയിട്ടാണ് അവർ വിദഗ്ധമായ അഭിപ്രായം തേടാൻ വരുന്നത്.
2: ഓക്കെ, മറ്റൊന്ന്, ഇപ്പം നമ്മൾ ഈ പ്രമേഹ രോഗത്തിന് മാത്രമല്ല ഏതിനായാലും ഗുളികകളും ഇപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ ഈ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒക്കെ ഇതിങ്ങനെ ഗുളികയും ഇൻസുലിനും എന്നും ഉപയോഗിക്കാതെ തന്നെ ഭക്ഷണം നിയന്ത്രിച്ച് കിഡ്നിയൊക്കെ ബാധിക്കുന്നൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഫുഡ് കൺട്രോളിൽ മാത്രം പോയാൽ മതിയാവില്ലേ? അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ ഭവിഷ്യത്തുകൾ എന്താണ്?
3: നല്ലൊരു ചോദ്യമാണത്. അതിപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു ആധുനിക ചിന്താഗതി എന്ന് പറയുന്നത് പ്രമേഹം ഓരോ ആൾക്കാരിലും ഓരോ പോലെയാണ്. അതായത് ഇപ്പം നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഓരോ രോഗിയുടെ ഡയബറ്റീസ് ആണ് നമ്മൾ ചികിത്സിക്കേണ്ടത്.
2: ഇൻഡിവിജ്വൽ
3: അപ്രോച്ച് ആണ്, ഇൻഡിവിജ്വൽ കെയർ, അതാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഉദാഹരണം, ഇപ്പോൾ ഒരു ഈ പ്രമേഹം കൊണ്ട് എല്ലാ അവയവങ്ങളെയും ബാധിച്ചിട്ടുള്ള ഒരു രോഗി എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ, ഞാൻ ഒരിക്കലും പ്രമേഹം തുടങ്ങണ ഒരു രോഗിയെ പോലെ അഗ്രസീവായിട്ട്, അതായത് വളരെ ഇതോടുകൂടി നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യില്ല. ഒരു നല്ല കൺട്രോൾ, അത് നമ്മൾ 3 മാസത്തെ ആവറേജ് ഒരു 7.5-8. ഇപ്പോഴത്തെ ചിന്താഗതി എന്താന്ന് വെച്ചാൽ പ്രമേഹം തുടങ്ങുമ്പോഴേ നിങ്ങൾ വളരെ അഗ്രസീവായിട്ട് കൺട്രോൾ ചെയ്യുക, ആദ്യത്തെ ഒരു 5-10 വർഷം. അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവിയിലുള്ള കോംപ്ലിക്കേഷൻസിന്റെ സാധ്യത വളരെ കുറവാണ്. അതേസമയം നിങ്ങൾ ആദ്യമേ മുതൽ വിട്ടിട്ട് പിന്നെ അത് കോംപ്ലിക്കേഷൻസ് എത്തിയതിന് ശേഷം ഭയങ്കരമായൊരു കൺട്രോൾ കൊണ്ട് കാര്യം ഇല്ല. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ ഇപ്പോൾ ഒരു 10-20% രോഗികളിൽ ഡയബറ്റീസ് ഭക്ഷണക്രമത്തിലും വളരെ മിനിമം ഗുളികകളിലോ അല്ലെങ്കിൽ ഗുളികയൊന്നും ഇല്ലാതെ തന്നെ ഷുഗർ നിയന്ത്രണത്തിലാണ്. പക്ഷെ അവര് ഈ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്നത് അവരൊരു മാനദണ്ഡം വെച്ചിട്ടായിരിക്കണം അവര് ശാസ്ത്രീയമായിട്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യുക. അതായത് രാവിലെ വെറും വയറ്റിൽ ഒരു ഭക്ഷണവും കഴിക്കാതെ ഒരു 8 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള രക്തത്തിലെ ഗ്ലൂക്കോസ് നോക്കുക, അതൊരു 90-120 ഇടയിൽ നിർത്തുക. ഭക്ഷണം കഴിച്ചിട്ട്, അതായത് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ഷുഗർ 1.5-2 മണിക്കൂർ, അതൊരു 150-180 ഇടയിൽ നിർത്തുക. 3 മാസത്തെ ആവറേജ് HbA1c ഒരു 7 അടുത്ത്. ഇത് അവർ ഡയറ്റും എക്സസൈസും കൊണ്ട് സ്ഥിരമായിട്ട് അവർ നിയന്ത്രിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് മതി. പക്ഷെ അത് നമുക്ക് അങ്ങനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു 10% നോക്കുകയാണെങ്കിൽ ഒരു 10-15%
2: മാത്രമേ
3: ഉള്ളൂ. അപ്പോൾ ബാക്കി ഒരു 85% നമുക്ക് മരുന്നുകളോ കാര്യങ്ങളോ വേണ്ടി വരും.
2: അപ്പോൾ അതിന് ഡോക്ടറെ അഭിപ്രായത്തിൽ, അപ്പോൾ ഈ ആളുകളുടെ ഈ ഭക്ഷണത്തോടുള്ള സമീപനത്തിൽ മാറ്റം വന്നാൽ, അതായത് സ്വയം നിയന്ത്രിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ
3: നമുക്ക് നിയന്ത്രിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്.
2: പിന്നെ രണ്ട് പല പ്രമേഹ രോഗികളും തമ്മിൽ കാണുമ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ്, ചില പരസ്പരം ഇങ്ങനെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ, എനിക്ക് ഇത്ര വർഷമായി പ്രമേഹ രോഗിയാണ്, പക്ഷെ ഞാൻ ഗുളികയൊന്നും കഴിക്കണില്ല, ഞാനിങ്ങനെ കൺട്രോളിൽ പോവുകയാണ്, ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത്തരം ആളുകളിൽ ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞല്ലോ ക്രിയാറ്റിനിൻ്റെ അളവ് കൂടുന്നത് മാത്രമല്ല അതിൻ്റെ മാനദണ്ഡം, അതിൻ്റെ മുമ്പേ തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഈ ഞങ്ങൾ ഈ ഗുളിക കഴിക്കാതെ ഞാൻ ഭക്ഷണത്തിൽ മാത്രം കൺട്രോളിൽ നിന്ന് പോകുന്നു എന്ന് പറയുന്ന ഇത്തരം വ്യക്തികളിൽ ഈ മസിൽ ഞരമ്പുകൾക്ക്, അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച, ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഇയാളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണോ?
3: അത്
2: ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളൊന്ന്.
3: അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ പലപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരും, ഞങ്ങൾ ഒരു 4 വർഷമായിട്ട് ഗുളികയൊന്നും കഴിക്കുന്നില്ല, ഇപ്പൊ ഒരു 1 ആഴ്ചയായിട്ടോ അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ടേ ഉള്ളൂ ഞങ്ങള് കല്യാണം കൂടി അല്ലെങ്കിൽ മാങ്ങ കഴിച്ചു ഇത്. പക്ഷെ അവരെല്ലാം നമ്മൾക്കിപ്പോൾ ഇന്ന് സംവിധാനങ്ങളുണ്ട്. നമ്മൾ അവരെ ഒരു 3 മാസത്തെ ആവറേജ് നമുക്ക് ഒരു രക്ത ഗ്ലൂക്കോസ് കൊണ്ട് ഏകദേശം നിർണ്ണയിക്കാൻ പറ്റും. HbA1c എന്ന് പറയും, ഒരു 350 രൂപയിൽ ഒഴുകുന്നവരിൽ. അത് നോക്കുമ്പോൾ പലപ്പോഴും 11-12, അത് സാധാരണഗതിയിൽ ഒരു 6.5-7 ഒതുങ്ങേണ്ട ശതമാനത്തിൽ വെക്കേണ്ട ഒരു ടെസ്റ്റ്. ഈ പറയുന്ന രോഗികളുടെ എല്ലാം ഒരു 11-12 നമ്മൾ പ്രാക്ടീസിൽ കാണാം. ആൻഡ് അവരുടെ കോംപ്ലിക്കേഷൻസ് നോക്കുമ്പോഴും അവർക്ക് പലപ്പോഴും ചെറുതായിട്ട് ഞരമ്പുകളെ ബാധിപ്പോ ന്യൂറോപ്പതിയോ ഉണ്ട്. അതൊന്നും അവരത് പ്രമേഹം കൊണ്ടാണെന്ന് അവർ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അത് ഇതാക്കാനോ അവർക്ക് ഇല്ല. അപ്പോൾ ഈ ഡയറ്റിൽ പോകുന്നു എന്ന് പറയുന്ന രോഗികളും പീരിയോഡിക് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് നിയന്ത്രണത്തിലാണ് എന്ന് മാനദണ്ഡത്തിൽ വെക്കുന്നതായ ഒരു നിയന്ത്രണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഒരു വാക്കുകളിൽ ഉദ്ദേശിക്കുന്ന ഒരു കൺട്രോൾ അല്ല.
2: പിന്നെ ഈയിടെ ആയിട്ട് മുമ്പത്തെ കാലത്തെ പോലെ അല്ല, ഇപ്പൊ ചെറിയ വളരെ പ്രസവിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും പലപ്പോഴും പ്രമേഹ രോഗം കണ്ടുവരുന്നു. ഇത് മുതിർന്നവരിൽ കാണുന്ന അതേ പ്രമേഹ രോഗം തന്നെയാണോ? മാത്രമല്ല അത്തരം കുട്ടികളിൽ ഇത് പിന്നെ വിട്ടുമാറി പൂർവസ്ഥിതി പ്രാപിക്കുമോ, അതോ ഇത് കാലാകാലം ഈ കുട്ടി ഒരു പ്രമേഹരോഗിയായി മാറുമോ? എന്താണ് അത്? അത് മുതിർന്നവരും ഇതൊന്നും ഒരേ ടൈപ്പാണോ? എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ?
3: അതെ അതെ, ഇപ്പോ ഡയബറ്റീസ് തന്നെ പല തരത്തിലുണ്ട്. ഇപ്പൊ ഒരു വർഷത്തിന്റെ മുമ്പ് വരുന്ന ഡയബറ്റീസ്, നിയോനേറ്റൽ ഡയബറ്റീസ് എന്ന് പറയും. അതൊന്നും മുന്നേ കാലത്ത് ഇത് കണ്ടുപിടിക്കാനോ ഉള്ള ജനറ്റിക് ടെസ്റ്റിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഇതെല്ലാം ഇന്ത്യയിൽ ലഭ്യമാണ്. അപ്പോൾ ഒരു നിയോനേറ്റൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ഡയബറ്റീസ്, അതായത് ഒരു വർഷത്തിന്റെ മുമ്പ് വരുന്ന ശിശുക്കളിൽ കാണുന്ന ഡയബറ്റീസ്, ഒരു വർഷത്തിന്റെ മുന്നേ കണ്ടുവെത്തുന്ന ഡയബറ്റീസ്, അത് മിക്കവാറും ഈ ജനറ്റിക് മ്യൂട്ടേഷൻസ് എന്ന് പറയും, പാൻക്രിയാസിലുള്ള ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തിലുള്ള പ്രക്രിയയിൽ വരുന്ന ചെറിയ മ്യൂട്ടേഷൻസ് ആണ്. അതിനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഈ നമ്മൾ ജനിച്ച് ഒരു വർഷം ആവണേന് മുമ്പ് വരുന്ന ഡയബറ്റീസ് ഒരു 60-70% നമുക്ക് ചെറിയൊരു ഗുളികയിൽ തന്നെ ഈ മ്യൂട്ടേഷൻ ആണ് പോസിറ്റീവ് ആണ് എന്ന് കണ്ടെത്തുകയും, അതാണെങ്കിൽ ഒരു 60-70% ഈ നിയോനേറ്റൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ഗുളികകളിൽ നിയന്ത്രിക്കാൻ പറ്റും. അതേസമയം ഒരു വർഷം കഴിഞ്ഞ് ഒരു 15 വയസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഡയബറ്റീസ്, അത് മിക്കവാറും Type 1, അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ പാൻക്രിയാസിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്. ആന്റിബോഡീസ് എന്ന് പറയുന്ന ഇത് ശരീരത്തിൽ തന്നെ ഉണ്ടായി,
2: അതുകൊണ്ടാണ്
3: പാൻക്രിയാസിലുള്ള ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിച്ച് കളയണം. അതിന് ഇന്നത്തെ യുഗത്തിൽ നമുക്ക് ഇൻസുലിൻ അല്ലാതെ വേറൊരു ചികിത്സയില്ല. ഇന്ന് അത് ഇൻസുലിൻ തരാൻ പുതിയ പുതിയ മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾക്കാണെങ്കിലും നമുക്ക് കുറെ പേഷ്യൻസ് ഇൻസുലിൻ പമ്പിലും കാര്യങ്ങളിലും ഉണ്ട്, അതിനുള്ള നൂതന മാർഗങ്ങളുണ്ട്. പക്ഷെ അവർക്ക് ഇൻസുലിൻ കുത്തിവെപ്പ് ആവശ്യമാണ്. അതേസമയം ഇന്നത്തെ ജീവിതശൈലിയും മറ്റേതും കൊണ്ട് നമ്മൾ പണ്ട് Type 2 ആളുകളിൽ, അഡൽസിൽ വരുന്ന ഡയബറ്റീസ് മുമ്പ് കണ്ടിരുന്നത് ഒരു 25-30 ഇന്ന് പല ജീവിതശൈലി കൊണ്ട് നമ്മളത് 20-30 കണ്ടുവരുന്നു. അതിന് മിക്കവാറും നമുക്ക് ഗുളിക കൊണ്ട് തന്നെ Type 2 ഡയബറ്റീസ് മിക്കവാറും നമ്മൾ ഗുളിയാണ്. പിന്നെ വേറെ കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട് സെക്കൻഡറി ഡയബറ്റീസ്. നമുക്ക് പാൻക്രിയാസിൽ കല്ലോ അല്ലെങ്കിൽ പാൻക്രിയാസ് റിമൂവ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന അവസ്ഥയിൽ വരുന്ന ഡയബറ്റീസ് ആണ് സെക്കൻഡറി. പിന്നെ നമ്മൾ കാണുന്ന ഗർഭാവസ്ഥയിലെ പ്രമേഹം, ഇതാണ് നമുക്ക് ഇന്ന് പുതിയ കാലത്തുള്ള ഡയബറ്റീസിന്റെ ബേസിക് ക്ലാസിഫിക്കേഷനും നമുക്കുള്ള ചികിത്സാ മാർഗം.
2: ഇപ്പോ ഈ ഇത്രയും സംസാരിച്ചതിൽ നിന്ന് വളരെ കാര്യങ്ങൾ ക്ലിയറായി. പിന്നെ മറ്റൊരു സംശയം, ഇത് പാരമ്പര്യമായിട്ട് പലരും പിന്നെ ഇപ്പൊ ഡോക്ടർ ചെന്നാലും ഡോക്ടർ ചോദിക്കും പിന്നെ നിങ്ങളെ വീട്ടില് പിന്നെ പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ അല്ലെങ്കിൽ അത്തരം രൂപത്തിൽ വീട്ടിലാർക്കൊക്കെ ഉണ്ട് പ്രമേഹം ഉണ്ടോ, അങ്ങനെ ഒരു ഹെറിഡിറ്ററി പാരമ്പര്യമായി വരുന്ന ഒരു രോഗമാണോ ഇത്?
3: അതെ അതെ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ജനറ്റിക് കമ്പോണന്റ് ഒരു ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. അപ്പൊ എൻവയോൺമെന്റൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയും ഇതും. ജനറ്റിക് എന്ന് പറഞ്ഞാൽ ഇപ്പോ വാപ്പാക്കും ഉമ്മാക്കും ഡയബറ്റീസ് ഉണ്ട്, ഏകദേശം എനിക്ക് വരാനുള്ള ഒരു സാധ്യത 60-70% ഉണ്ട്. ഒരാൾക്കുണ്ടെങ്കിൽ ഏകദേശം ഒരു 25-30% ഉണ്ട്. അപ്പൊ അതിന് ആ ചോദ്യത്തിന്റെ ഒരു വേറൊരു വകഭേദം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ജനറ്റിക്സ് ഉണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ആദ്യം മുതലേ നമ്മൾ ആരോഗ്യരീതി പരിപാലിക്കുകയും വ്യായാമം കൂടുകയും ചെയ്താൽ നമുക്കിത് വരണത് കുറച്ചും കൂടിയും തടയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലേ വളരെയധികം ആരോഗ്യരീതി ശ്രദ്ധിക്കുകയും വ്യായാമത്തിന് പോവുകയും നമ്മുടെ ഉയരത്തിനനുസരിച്ചിട്ടുള്ള ഒരു നമ്മുടെ ഐഡിയൽ ബോഡി വെയിറ്റ് നിയന്ത്രിക്കുകയും ചെയ്താൽ നമുക്ക് വരുന്ന പ്രമേഹം വളരെയധികം ലേറ്റായിട്ട് തടയാൻ പറ്റും.
2: അപ്പൊ മറ്റൊരു സംശയം, ഇപ്പൊ ചില ആളുകളൊക്കെ പ്രമേഹം ഒന്നുമില്ല ചെറുപ്പത്തന്നെ, പഞ്ചസാര നമ്മുടെ ചായ കാപ്പി അല്ലെങ്കിൽ ജ്യൂസിലൊക്കെ പഞ്ചസാര വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നാൽ ഭാവിയിൽ ഈ പ്രമേഹം വരാൻ ഉള്ള സാധ്യതക്ക് വല്ല ഗുണവുമുണ്ടോ അങ്ങനെ, അതോ എന്താണ് അതിന്റെ ഒരു?
3: ഇപ്പൊ നമ്മൾ നല്ല ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ ആദ്യം മുതലേ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഏത് ജീവിതശൈലി രോഗവും വരാനുള്ള രീതി കുറവാണ്. അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിഫൈൻഡ് ഷുഗറാണ്. അപ്പൊ അത് അത്ര നല്ല സാധനമല്ല. അപ്പൊ അത് നമുക്ക് ആവുന്നത്ര അളവ് കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ്. ടോട്ടലി അവോയ്ഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും ഒരു പ്രമേഹം വരുന്നതിന് മുമ്പ് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും നല്ലപോലെ വ്യായാമം ചെയ്യുകയും പഴങ്ങളും പച്ചക്കറികളും ധാരാളം കുറയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രമേഹവും അല്ലെങ്കിൽ ഏത് ജീവിതശൈലി രോഗവും നമുക്ക് തടെ വരാനുള്ള സാധ്യതകൾ കുറയും.
2: ഈ പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേട്ട പിന്നെ സംശയങ്ങൾക്കുള്ള മറുപടിയും അതുപോലെ ഡോക്ടർ ആദ്യം സംസാരിച്ചതെന്നൊക്കെ, ഇതൊരു പിന്നെ സാധാരണ ഇപ്പൊ നമ്മളെ ഈ വാട്ടർ ടാങ്കിലൊക്കെ വെക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സംവിധാനം ഇതുപോലെ, അതായത് ജന്മന സൃഷ്ടാവായ തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തെ കാർബോഹൈഡ്രേറ്റിനെ ഉപയോഗപ്പെടുത്താനുള്ള ഇൻസുലിൻ പാൻക്രിയാസ് വഴി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക് സംവിധാനം നമ്മൾ കഴിക്കുമ്പോഴല്ലോ ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ആ ഓട്ടോമാറ്റിക് സംവിധാനത്തിന് വരുന്ന ഒരു തകരാറിനാണ് ഈ പ്രമേഹം എന്ന് പറയുന്നത്
3: അല്ലേ?
2: അതൊരു അപ്പോൾ ആ പാൻക്രിയാസിനെ പൂർവ്വസ്ഥിതി പ്രാപിപ്പിക്കാൻ ഇന്ന് ശാസ്ത്രീയമായി വല്ല സംവിധാനങ്ങളും
3: കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടോ?
2: അതിന് ചില ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളിക കൊടുക്കുകയല്ലാതെ ഈ ശരീരത്തിലെ പാൻക്രിയാസിനെ റിപ്പയർ ചെയ്ത് പഴയ ഓട്ടോമാറ്റിക് സംവിധാനത്തിലേക്ക് ഉയർത്താനുള്ള വല്ല സംവിധാനങ്ങളും ഇന്ന് ശാസ്ത്രീയമായി
3: കണ്ടുപിടിക്കുന്നു. ഇന്ന് അത് മുഴുവനായിട്ട് മാറ്റാനുള്ള ഒരു ശാസ്ത്ര സംവിധാനവും നമുക്കില്ല. പക്ഷെ ഇന്ന് പുതിയ പുതിയ മരുന്നുകൾ, ഈ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പുതിയ ഇഞ്ചക്റ്റബിൾസും കാര്യങ്ങളും ഇൻസുലിന് പകരമായിട്ടുള്ള മരുന്നുകൾ, ചിലത് ഈ പാൻക്രിയാസിലെ പുതിയ കോശങ്ങളിന് സഹായകമായിട്ടുണ്ട് എന്നുള്ളത് പല മോഡൽസിലും കണ്ടെത്തിയിട്ടുണ്ട്.
2: പഠനങ്ങൾ
3: വയ്ക്കും. നമുക്ക് ഫ്യൂച്ചറിൽ വരാം എന്നുള്ള അനുമാനിക്കാം എന്നല്ലാതെ, പക്ഷെ ഇന്നത്തെ ഒരു പുതിയതായിട്ട് ഇന്നിപ്പോ പ്രമേഹത്തിന്റെ മരുന്നുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു ഇത് റിസർച്ച് വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം പടച്ചവനോട് സഹായം തേടാം. അതേപോലെ പടച്ചവൻ പറഞ്ഞ പോലെ ഒരു ആരോഗ്യ രീതിയിൽ നമ്മൾ ഖുറാൻ പോലെ ജീവിക്കുകയും ചെയ്താൽ നമുക്കൊരു പരിധിവരെ എല്ലാ ജീവിതശൈലി രോഗങ്ങളിലും നമുക്ക് മുക്തി നേടാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു.
2: അതുപോലെ മറ്റൊന്ന്, ഇപ്പോൾ നമ്മളെ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, കിഡ്നി മാറ്റിവെക്കുക, അതുപോലെ ഹൃദയം മാറ്റിവെക്കുക, ഇത്തരത്തിൽ ഈ പാൻക്രിയാസ് മാറ്റിവെക്കുന്ന എന്തെങ്കിലും ശസ്ത്രക്രിയകളോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എന്താണ് ആ കാര്യത്തിൽ?
3: ഉണ്ട്, ഇപ്പോൾ വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പേഷ്യന്റിന് ഇപ്പോൾ കിഡ്നി പോയി പ്രമേഹം കൊണ്ട്, നമുക്കിപ്പോൾ പാൻക്രിയാസ് ആൻഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പറ്റും. നമുക്ക് ടോട്ടൽ പാൻക്രിയാറ്റിക് പ്ലസ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെയും ഒരു അത് വളരെ സക്സസ്ഫുൾ ആണ്. പക്ഷെ സൈമൾട്ടേനിയസ്
2: അതിൽ ഈ കിഡ്നി ഇപ്പോ രണ്ട് കിഡ്നി ഉള്ള ഒരാൾക്ക് ഒരാൾക്ക് കിഡ്നി കൊടുക്കാം, പക്ഷെ പാൻക്രിയാസ് ഒരാളുടെ ശരീരത്തിൽ ഒന്നല്ലേ
3: ഉള്ളൂ. അതെ അതെ,
2: അത് ഒരു പിന്നെ മരണം സംഭവിച്ച രോഗിയിൽ നിന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് പാൻക്രിയാസ്?
3: അതിപ്പോ രണ്ട് മിക്കവാറും നമ്മൾ കാഡാവറിക് ട്രാൻസ്പ്ലാന്റ് ആണ് ഇപ്പോ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പലരും പാൻക്രിയാറ്റിക്കലി ബീറ്റാ സെൽസ് മാത്രം എടുത്തിട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു പല പഠനങ്ങളും പലയിടത്തും ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് ബീറ്റാ സെൽ ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇഞ്ചക്റ്റബിൾസ് അത് എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ എല്ലാത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കുറെ നാൾ കഴിയുമ്പോൾ ഇൻസുലിൻ വീണ്ടും തുടങ്ങേണ്ടതായിട്ട് അവരിൽ വരും. അതായത് ഇൻസുലിൻ ഫ്രീ റേറ്റ്സ്, അതായത് നമുക്ക് ഇൻസുലിൻ ഇല്ലാതെ പാൻക്രിയാറ്റിക് ട്രാൻസ്പ്ലാന്റ് കൊണ്ടുള്ള റിസൾട്ട്സ് അത്ര പുരോഗമനം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കൂടുതലായിട്ട് പമ്പുകളും ഇൻസുലിൻ ഡെലിവർ ചെയ്യാനുള്ള പമ്പും കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ പാൻക്രിയാസ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടർ പോലെ തന്നെയുള്ള ഇൻസുലിൻ പമ്പിന്റെ വികസനം കുറച്ചും കൂടിയും കൂടുതലായിട്ട് നടക്കുന്നതിന്റെ ഒരു കാരണം അതാണ്.
2: അവസാനമായിട്ടൊരു കാര്യം കൂടി ഡോക്ടറോട് ചോദിക്കുന്നത്, ഇപ്പോൾ ഭക്ഷണ ക്രമത്തിലൊക്കെ ഒരു നിയന്ത്രണങ്ങളൊക്കെ പറഞ്ഞു, ഒരു അവസാനമായി നമുക്ക് പ്രമേഹ രോഗികൾക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്, എന്തൊക്കെ ഭക്ഷണം ആവാം, എന്തൊക്കെ ഭക്ഷണം ആവാൻ പാടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന്.
3: ഇപ്പോൾ റഫ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു പ്രമേഹ രോഗികളോട് ഒരു ഐഡിയൽ ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇടയ്ക്കിടക്ക് കുറച്ച് കുറച്ച് കഴിക്കുക, അതല്ലാതെ ഒന്നിച്ചടിക്കുക, ഒന്നിച്ച് കഴിക്കാതിരിക്കുക. ആൻഡ് യു ഈറ്റ് മോർ, അഞ്ച് ടൈപ്പിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. പിന്നെ അതേപോലെ തന്നെ അന്നാഹാരം, അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നമുക്ക് കഴിക്കാം, പക്ഷേ അത് റെക്കമെൻഡഡ് അളവിൽ മാത്രം. അപ്പം നമ്മുടെ ഒരു ഡയറ്റിൽ ഒരു 50-60% കാർബോഹൈഡ്രേറ്റും ഒരു 20-25% പ്രോട്ടീനും ഒരു 10 15 20 ശതമാനം ഫാറ്റുമായിട്ടുള്ള ഇത് കഴിക്കുക. ഈ റിഫൈൻഡ് ഷുഗേഴ്സ് അല്ലെങ്കിൽ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള നമ്മുടെ മൈദ, മൈദയില് കലോറി നമുക്ക് ന്യൂട്രീഷൻ ആയിട്ടൊന്നും ഇല്ല. അതാണ് നമ്മൾ മിക്കവരും പൊറോട്ടയ്ക്കെതിരെ തിരിയാനുള്ള കാരണം. അത് ബേസിക്കലി നമ്മൾ വീറ്റീന്ന് ഒന്നും ഒഴിവാക്കുന്ന സാധനമാണ്. അപ്പൊ അങ്ങനത്തെ അത് റിഫൈൻഡ്, വളരെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതിലത്തെ അതിന് പകരം നമുക്ക് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കഴിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ പണ്ടത്തെ മട്ടരി, അതില് നാരുകളുണ്ട്, അൺപോളിഷ്ഡ് റൈസ്,
2: അതിന്റെ
3: ബ്രൗൺ കളർ. അപ്പൊ അതില് ഫൈബർ കൂടുമ്പോൾ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് ആ ഡയറ്റിൽ നിന്ന് കയറുന്നത് കുറയും. അതേസമയം നമ്മളൊരു പച്ചരി ചോറ് കഴിക്കുകയാണെങ്കിൽ അതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഓരോ ആഹാരത്തിനും കുറവാണ്. അപ്പൊ നമ്മൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഇതും, അതേപോലെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക, ഇത് നമ്മൾ അതെ റെഡ് മീറ്റിന്റെ അളവ് ധാരാളം കുറയ്ക്കുക, ബോഡി വെയ്റ്റ് നിയന്ത്രിക്കുക. ഇതാണ് ഇൻ ഷോർട്ട് നമ്മുടെ മെസ്സേജ് ആയിട്ടുള്ളത്.
0: മഷാല്ല, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മുടെ കൂടെയുണ്ടായിരുന്നത് ഡോക്ടർ ഹനീഷാണ്. പ്രമേഹം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
1: നമ്മൾ എത്തി നിൽക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിലാണ്. അമീർ ഒറ്റപ്പാലമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ഒരിടത്ത് ചെന്നിറങ്ങുമ്പോൾ എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു പ്രാർത്ഥന നമുക്ക് പഠിക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഒരാൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് യാത്ര ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ, ഒരിടത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവിടെ ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രാർത്ഥനയെ പദങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശരരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശരരി മാ ഖലഖ്. അല്ലാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് അഊദു ബികലിമാത്തില്ലാഹ് അത്താമ്മാതി, അല്ലാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് മിൻ ശരരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ചതിലെ തിന്മയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു. അല്ലാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങൾ കൊണ്ട് അവൻ സൃഷ്ടിച്ചതിലെ തിന്മയിൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന അർത്ഥമുള്ള അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശരരി മാ ഖലഖ്, ഏറ്റവും എളുപ്പമായ നമ്മൾക്കറിയാവുന്ന പദങ്ങൾ ചേർത്ത് വച്ചിട്ടുള്ള ഈയൊരു പ്രാർത്ഥന, ഈയൊരു ദുആ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു സ്ഥലത്തിറങ്ങി ആ സ്ഥലത്ത് നിന്ന് യാത്രയാകുന്നതുവരെ യാതൊന്നും അവനെ ഉപദ്രവിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ എവിടെ നമ്മൾ യാത്ര ചെയ്ത് ഇറങ്ങുമ്പോഴും ഈ പ്രാർത്ഥന നമ്മൾ മറന്നു പോകരുത്. വളരെ എളുപ്പമുള്ള പ്രാർത്ഥനയാണ് അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശരരി മാ ഖലഖ്. അത് നമ്മൾ നിർത്തുമ്പോൾ മിൻ ശരരി മാ ഖലഖ് എന്ന് സുക്കൂന് ചെയ്തുകൊണ്ട് നിർത്താം. ഈ പ്രാർത്ഥന എളുപ്പമുള്ള, ചൊല്ലാൻ എളുപ്പമാണ്, അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സൃഷ്ടികളുടെ കെടുതികളിൽ നിന്നും ഷെറുകളിൽ നിന്നും സംരക്ഷണം നൽകുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ പതിവാക്കുക, മറന്നു പോവാതെ ആ സമയത്ത് സന്ദർഭങ്ങളിൽ ഓർമ്മയോടുകൂടി ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
0: മാഷാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അമീർ ഒറ്റപ്പാലം. ഒരിടത്ത് ചെന്നിറങ്ങുമ്പോൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചത്.
1: നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നു പൂമരത്തണലിൽ. നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. കാരുണ്യവാനായ അള്ളാഹു എന്ന വിഷയത്തിൽ സുബൈർ സലഫി ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫതഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ശ്രോതാക്കളെ, പീസ് റേഡിയോ പൂമരത്തണലിൽ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പല സന്ദർഭങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക് നല്ല കുറേ ഗാനങ്ങളും കവിതകളും കഥകളുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. പലപ്പോഴും സിനിമയുടെയും അതുപോലെയുള്ള മ്യൂസിക്കിൻ്റെയും ഒക്കെ അതിപ്രസരം കാരണം കൊണ്ട് കേവലം ചില ശബ്ദങ്ങളും ഒച്ചപ്പാടുകളും മാത്രമാണ് നമ്മുടെ കുട്ടികളൊക്കെ കേൾക്കാറുള്ളത്. അതിനപ്പുറത്ത് നല്ല ആശയങ്ങളും ചിന്തകളും നന്മകളും നിറഞ്ഞ ഒട്ടനേകം കലകൾ നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പോകരുത്. ഇന്നൊരു പാട്ടിലൂടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. എല്ലാവരും ഈ പാട്ടൊന്ന് ആദ്യം ശ്രദ്ധിക്കുക. എല്ലാവരും കേട്ടു പരിചയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് പറയുന്ന ഒരു പാട്ട്.

രണ്ടു വരിയാണ് ഞാൻ ആകെ പാടിയുള്ളൂ. പക്ഷെ ആ പാട്ടിനിടയിൽ തന്നെ അള്ളാഹുവിനെക്കുറിച്ച് പല പേരുകൾ നമ്മൾ വിളിച്ചു. നമ്മൾ മുമ്പ് പഠിച്ച റബ്ബ് എന്ന് നമ്മൾ വിളിക്കേണ്ടായി. റഹ്മാൻ, റഹീം, ഗഫൂർ, റസാഖ്, ഇങ്ങനെ പല പേരുകൾ ആ ഒരു പാട്ടിലൂടെ തന്നെ വരികയുണ്ടായി. അപ്പോൾ അള്ളാഹുവിൻ്റെ പേരുകളിലൂടെ അള്ളാഹുവിനെ നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എത്രമാത്രം സ്നേഹവും കാരുണ്യവും കാണിക്കുന്നു എന്നറിയാൻ സൂറത്തുൽ ഫാത്തിഹ തന്നെ നമ്മൾ നോക്കി. ആദ്യം നമ്മൾ ഔദു ഓതി ബിസ്മി ഓതുമ്പോൾ തന്നെ പറയുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഒന്ന് രണ്ട് ആയത്ത് കഴിയുന്നതോടെ ഫാത്തിഹയിൽ തന്നെ അർറഹ്മാനി റഹീം വീണ്ടും നമ്മളോട് ഒന്നുകൂടിയും പറയുന്നു, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. ഓരോ സൂറത്തുകൾ ഓതുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനി റഹീം, പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹു. അപ്പൊ നമ്മളെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാൻ അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കരുണ തരുന്നവനാണ്, അള്ളാഹു അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ ഉടമയാണ്. അതവൻ്റെ പേരിൽ തന്നെയും ഇരിക്കുന്നു, അള്ളാഹുവിൻ്റെ പേരിൽ റഹ്മാൻ റഹീം. ഈ റഹ്മാൻ എന്ന് നമ്മൾ പറയാൻ കാരണം അള്ളാഹു എല്ലാവരോടും കരുണ കാണിക്കും. അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനോട് പോലും, ലോകത്ത് ഒരു ഇലാഹില്ല, ദൈവമില്ല എന്ന് പറയുന്ന ആളോട് പോലും അള്ളാഹു ചില സന്ദർഭങ്ങളിൽ കാരുണ്യം കാണിക്കും. ഈ ലോകത്തെ മുഴുവൻ ജീവികളോടും അള്ളാഹു കാരുണ്യം കാണിക്കും. അത് റഹ്മാൻ. എന്നാൽ റഹീം എന്ന് പറഞ്ഞാലോ, നല്ലവരായ മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ സ്വർഗാവകാശികളായ ആളുകളോട് മാത്രം കാണിക്കുന്ന പ്രത്യേക കാരുണ്യം, അതിനാണ് റഹീം.

അള്ളാഹു മുഅ്മിനീങ്ങളോട് പ്രത്യേകം ഒരു റഹീമായവനാണ്. ഖുർആനില് 114 സ്ഥലത്താണ് അർറഹീം എന്ന് വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഖുർആനില് 114 സൂറത്തുണ്ട്, അതേപോലെ 114 സ്ഥലത്ത് അർറഹീം എന്ന നാമം. അത് ബിസ്മി കൂട്ടില്ല കേട്ടോ, ബിസ്മി കൂട്ടുകയാണെങ്കിൽ അതിനേക്കാളപ്പുറത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയെത്ര കാരുണ്യമാണ് മനുഷ്യരോട് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ പേരുകൾ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, പല പേരുകളും പലതിനോടും ചേർത്താ പറയാം.

ആകെ ലഭിച്ചിരിക്കുന്നത് 1% അല്ലെങ്കിൽ 1% മാത്രമാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ. അതിനെ എത്ര ധാരാളമായി പുഴകളും അരുവികളും വലിയ വലിയ അനുഗ്രഹങ്ങളും പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും വീടും സൗകര്യം എല്ലാം അടങ്ങുന്നതൊക്കെ ആ 1 ഭാഗത്തിൽ പെട്ടു. ബാക്കി 99 ഭാഗം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ 100-ൽ 99 സ്വർഗത്തിൽ റഹീം എന്ന് വിളിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക കാരുണ്യം സ്വർഗത്തിലാ കൊടുക്കുക. സൂറത്ത് തൗബ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്, തൗബയെപ്പറ്റി പറയുന്ന ആയത്ത്. അതിൽ 99-ാമത്തെ ആയത്തിൽ സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മത്തി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മത്തി, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ അവൻ പ്രവേശിപ്പിക്കുന്നതായിരിക്കും. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു പാപം പൊറുക്കുന്നവനാണ് കരുണാനിധിയുമാണ്. അള്ളാഹൻ്റെ കാരുണ്യമാണത്, അള്ളാഹ പാപം പുറത്തു തരും, അള്ളാഹ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതൊക്കെ വിശാലമായ ഒരു കാരുണ്യമാണ്, അത് എല്ലാവരോടും അങ്ങനെ കൊടുത്തോളണമെന്നില്ല. അതാണ് പ്രത്യേകത. ഈ റഹീം എന്ന പേരിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആ സ്വർഗീയ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കുക, നമസ്കരിക്കുക, തഖ്‌വ കാണിക്കുക, നല്ല ഈമാനോട് കൂടെ ജീവിക്കുക, അങ്ങനത്തെ ഒക്കെയാണ് അള്ളാഹുവിൻ്റെ റഹീം എന്ന കാരുണ്യം കിട്ടുക എന്നർത്ഥം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം എന്താ അറിയോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലുമൊക്കെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ എവിടെയെങ്കിലുമൊക്കെ വിവേകമില്ലാതെ അറിവില്ലായ്മയില്ല പക്വതയില്ലായ്മ അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പെരുമാറ്റ ദുസ്വഭാവങ്ങൾ വരും. അങ്ങനെ മനുഷ്യന് ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വരുന്ന പാപങ്ങൾ എത്രയുണ്ടെങ്കിലും അള്ളാഹു അത് പൊറുത്തു കൊടുക്കുന്നതന്നെ വലിയ കാരുണ്യല്ലേ. അള്ളാഹു അത് പൊറുത്തു കൊടുക്കുന്നു എന്നത് തന്നെയും വലിയ ഒരു കാരുണ്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ ദുനിയാവിലും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം. അതെന്തൊക്കെയാ? അള്ളാഹുവിനും റസൂലിനെയും അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അള്ളാഹും റസൂലും എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. വഅത്തിഉല്ലാഹ വറസൂല ലഅല്ലകും തുർഹമൂൻ. കണ്ടോ, ഖുർആൻ പറയാ, അള്ളാഹിനെ അനുസരിച്ച് റസൂലിനെ അനുസരിച്ച് ജീവിച്ചോ നിങ്ങളോട് അള്ളാഹു കരുണ കാണിക്കും. അതുപോലെ ഖുർആൻ ഓതി അതിലുള്ള ആശയങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്താൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത്, ഓതുമ്പോൾ തന്നെ ഒരു റഹ്മത്ത് ലഭിക്കാനുണ്ട്. അത് ഖുർആൻ ഓതുന്നൊരു സദസ്സിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ നമ്മെ വന്ന് ആശ്വസിപ്പിക്കുന്ന പറഞ്ഞ്, ആശ്വാസവും സന്തോഷവും സമാധാനവും നൽകുന്ന പറഞ്ഞ്.

തുർഹമൂൻ. ദാ ഈ അനുഗ്രഹീത ഗ്രന്ഥമിതാ നിങ്ങൾക്ക്, ഫത്തബിഊ അത് നിങ്ങൾ പിൻപറ്റി ജീവിച്ചോളീം, വത്തഖൂ സൂക്ഷ്മതയോടെ ജീവിച്ചോളൂ, ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും, റഹ്മത്ത് കിട്ടും. ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് പോലും അതിൽ പെട്ടു എന്നാ പറഞ്ഞു. ഖുർആൻ ഇങ്ങനെ ഓതുക, അത് നമ്മളൊരാൾ ഓതുന്നത് ഇങ്ങനെ ഉസ്താദ് ഓതുകയാണ്, അല്ലെങ്കിൽ ഒരാളൊരു ടി വിയിലോ ഫോണിലോ ഒക്കെ ഇങ്ങനെ ഒരു ഓത്ത് നമ്മൾ കേൾക്കുന്നത്, ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത് പോലും നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്ത് കിട്ടുന്നു. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. നിങ്ങൾ ഖുർആൻ ഓതി കേൾക്കുന്ന സമയത്ത് മൗനം പാലിച്ച് ശ്രദ്ധയോടെ ഇരിക്കൂ, നിങ്ങളോട് അല്ലാഹു കരുണ കാണിച്ചേക്കാം. ഇതൊക്കെ ഖുർആനിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നില്ല, അഞ്ചു നേരം നമസ്കരിക്കുന്ന ആ കാര്യം പോലും അല്ലാഹുവിൻ്റെ ഒരു പ്രത്യേക റഹ്മത്ത് നമുക്ക് ലഭിക്കും. നമസ്കരിക്കാതെ പോകുന്നൊരു വ്യക്തിക്ക് അത് ലഭിക്കില്ല. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകളുള്ള നമസ്കാരത്തോടെ സക്കാത്ത് ചെയ്യുന്ന ആൾക്കാരെ പറ്റിയൊക്കെ പറഞ്ഞിടത്തും നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. ഇസ്തിഗ്ഫാർ നടത്തുന്നവരെ പറ്റി പറഞ്ഞു, നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വല്ലാത്തൊരു കഴിവ. ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വളരെ അടുത്തുണ്ടായിരിക്കും. വളരെ അടുത്താണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവർക്ക് ലഭിക്കുന്നത്.

ഉച്ചരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്വതക്ക ചെയ്യുന്നു, നമ്മൾ നന്മ ചെയ്യുന്നു, നമ്മൾ പുഞ്ചിരിക്കുന്നു, തസ്ബീഹ് ചെയ്യുന്നു, മാതാപിതാക്കൾ അനുസരിക്കുന്നു. അങ്ങനെ ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്കിങ്ങനെ വന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നർത്ഥം. അപ്പോൾ അള്ളാഹു നമ്മളോട് എത്ര കരുണ കാണിക്കുന്നില്ലേ. പക്ഷെ അള്ളാഹു പറയാണ്, ദുനിയാവിലുള്ള മനുഷ്യരോട്, ജീവികളോട് കരുണ കാണിക്കാത്തവർക്ക് അള്ളാഹു പ്രവാചകനിലൂടെ പഠിപ്പിക്കുക, അവരോട് അള്ളാഹു കരുണ കാണിക്കൂല. മനുഷ്യരോടും ജീവികളോടും മൃഗങ്ങളോടും മിണ്ടാപ്രാണികളോടൊന്നും അലിവ് തോന്നാത്ത, ദയ തോന്നാത്ത, കരുണ തോന്നാത്ത മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടൂല. ഹദീസാണ്, ഒറ്റ വരികയുള്ളൂ, പഠിക്കാൻ കഴിയും പെട്ടെന്ന്. മല്ലായർഹമു, കരുണ കാണിക്കാത്തവർക്ക് ലായുർഹമു, കരുണ നൽകപ്പെടുകയില്ല. മനുഷ്യരോടും ജീവികളോടും നമ്മൾ കരുണ കാണിക്കൂല, അങ്ങനത്തോരോട് അള്ളാഹു കരുണ കാണിച്ചു കൊടുക്കൂല. നമ്മളോട് പറഞ്ഞെന്തറിയോ, ഭൂമിയിലുള്ള ജീവികളോടും മനുഷ്യരോടും ജന്തുക്കളോടൊക്കെ നിങ്ങൾ കരുണ കാണിക്കുകയാണെങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആരാ ആകാശത്തുള്ളവൻ? നമ്മുടെ അള്ളാഹ്, നമ്മുടെ റബ്ബ്, നമ്മുടെ റഹീമെന്ന് നമ്മൾ വിളിക്കുന്ന അള്ളാഹു ആകാശത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തുന്നു. ആകാശത്തിലുള്ളവൻ എന്ന് അള്ളാഹു പറയുന്നു. ആകാശത്തിലേക്ക് പ്രാർത്ഥനകൾ എത്തുകയില്ല എന്ന് പറയുന്ന ഹദീസ്, അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു ആകാശത്തുള്ളവനാണ്, അള്ളാഹു ആകാശത്തിലുള്ളവനാണ്. അവൻ്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കാൻ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കൂ എന്നർത്ഥം. അതേപോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കുക, അള്ളാഹു റഹീമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ അത് പ്രാർത്ഥനയിലൊക്കെ അങ്ങനത്തെ പേരൊക്കെ വരണം. ഇപ്പോൾ ഒരു ദിവസം അബൂബക്ര സിദ്ദീഖ് റളിയല്ലാഹുവിനു, എല്ലാവരും ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായി ജീവിച്ച ആളാണ് അബൂബക്ര റളിയല്ലാഹുവിനു. ഹിജറ പോകുമ്പോൾ കൂടെ വന്ന ആളായിരുന്നു. പ്രവാചകന് അസുഖങ്ങളും മറ്റൊക്കെ വന്നപ്പോൾ ഇമാമായി നിന്ന് ഏൽപ്പിച്ച ആളായിരുന്നു അബൂബക്ര റളിയല്ലാഹുവിനു. പ്രവാചകന് സ്വന്തം മകളായ ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ധാരാളം ഒരു ഖലീഫ എന്നതിനപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒരു ദിവസം പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നബിയെ, ഞമ്മളിങ്ങനെ നമസ്കരിക്കാനിരിക്കുമ്പോൾ അത്തഹിയാത്തിൽ കുറച്ചു സമയം കിട്ടിയാലും ഞാൻ എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അത്തഹിയാത്ത് പറയണം, സ്വലാത്തു ചൊല്ലണം, പ്രാർത്ഥനകളുണ്ട്, എന്നിട്ട് അവസാനം സമയം കിട്ടുകയാണെങ്കിൽ എന്തു പ്രാർത്ഥിക്കണം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊടുത്തു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ظلما كثيرا ولا يغفر الذنوب الا انت فاغفر لي مغفرة من عندك وارحمني انك انت الغفور الرحيم അവിടെയും റഹീം എന്ന പേര് വന്നു. അൻത الغفور الرحيم اللهم اني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب الا انت فاغفر لي مغفره من عندك وارحمني انك انت الغفور الرحيم. ഇങ്ങനത്തെ പ്രാർത്ഥനകളൊക്കെ പഠിക്കണം നമ്മൾ. എന്നിട്ട് അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾ അറിയിക്കണം, ഇന്ന ക്ലാസ്സിലൂടെ എനിക്ക് ഇങ്ങനൊരു പ്രാർത്ഥന ലഭിച്ചു, ഞാനത് പഠിച്ചു എന്നുള്ള സന്തോഷം നിങ്ങൾ അറിയിക്കണം. നമുക്ക് ഉസ്താദുമാർക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈ ഓരോ സദസ്സുകളിലൊക്കെ പോയിരിക്കുമല്ലോ, കുട്ടികൾ ആളുകൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നാട്ടിലെ വിഷയങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിരുന്ന, അപ്പോഴും നബി പറയുക, അള്ളാഹുവേ കരുണ കാണിക്കണം, നീ കാരുണ്യവാനാണ്, പാപങ്ങൾ പുറത്തു തരണം. റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നകാ തവ്വാബുർ റഹീം. സ്വഹാബിമാർ പറയാ, നമ്മൾ ആ നബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിങ്ങനെ എണ്ണാൻ തുടങ്ങിയാണ്ടല്ലോ, ഒരു 100 തവണയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും കുറച്ച് സമയം ഒരു സദസ്സിൽ പോയി ഇരിക്കുകയാണെങ്കിൽ. റബ്ബിഗ്ഫിർലീ വതുബ് അലയ്യ ഇന്നക അൻതത്തവ്വാബുർ റഹീം. അപ്പോൾ ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു ചെറിയ പേരിനെ പറ്റി ഇങ്ങനെ ഒരു ചെറിയ വിശദീകരണം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആദ്യം അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു പാട്ട് നമ്മൾ പഠിക്കേണ്ടായി, ഓർമ്മിക്കാൻ കഴിയുന്നുണ്ട് എല്ലാവർക്കും.

0: അപ്പൊ ആ പാട്ടിലൂടെ കുറേ പേരെന്നെ നമുക്ക് അതിലൂടെ പഠിക്കാൻ പറ്റും. കാരുണ്യത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ പേരിനെക്കുറിച്ച്, അള്ളാഹു നമുക്ക് മാപ്പ് തരുന്നവൻ എന്ന അർത്ഥം വരുന്ന പല വിശേഷണങ്ങളടങ്ങിയ പേരുകൾ അള്ളാഹുവിനുണ്ട്. അതൊക്കെ നമ്മളും പഠിച്ചും മനസ്സിലാക്കിയിട്ടും പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്ന പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പങ്കാളികളാവുക. അതിൻ്റെ നേരെ വിപരീതമാണ് അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾ കിട്ടുക, അതിൽ നമ്മൾ പങ്കാളികളാവാനും പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മളൊക്കെ നമ്മുടെ സമയം കിട്ടുമ്പോഴൊക്കെ ഇത്തരത്തിൽ നല്ല വിവരങ്ങൾ ലഭിക്കുന്ന പ്രോഗ്രാമുകൾ കേൾക്കുക, പുസ്തകങ്ങൾ നന്നായിട്ട് വായിക്കുക, നല്ല സദസ്സുകളിൽ പോയി ഇരിക്കുക, അതുപോലെ തന്നെ അറിയാത്ത കാര്യങ്ങൾ സംശയങ്ങൾ ഉള്ളതൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടൊക്കെ പഠിക്കുക. നമ്മുടെ കൂട്ടുകാരോട്, ക്ലാസ്സിലെ നമ്മുടെ സ്കൂളിലും മദ്രസയിലും കളിക്കാൻ പോകുന്നിടത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനോട് നമുക്ക് പറയാനുള്ളത് സിനിമയെക്കുറിച്ചല്ല, മ്യൂസിക്കിനെക്കുറിച്ചല്ല, വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ചല്ല. നമുക്ക് പൂമരത്തണലിനെ പോലെ, പീസ് റേഡിയോയിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ മദ്രസയെ പോലെ, ടെലിവിഷനെ പോലെ, സ്റ്റാർകുസ്റ്റിനെ പോലെയുള്ള പ്രോഗ്രാമുകൾ പരിചയപ്പെടുത്തി കൊടുത്ത് നമ്മൾ അവരെയും ഈ നന്മയിലേക്ക് ക്ഷണിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ
2: ഒരൽപ്പം രചനയിൽ 1000 ആശയങ്ങൾ പകർന്നു തരുന്ന പ്രോഗ്രാമാണ് നുറുങ്ങുകൾ. ടി ചാണ്ടി രചിച്ച വിദൂരതയിലേക്ക് നോക്കൂ എന്ന രചനയ്ക്ക് ശബ്ദം നൽകുന്നു മൺസൂർ മണ്ണാർക്കാട്.
3: വിദൂരതയിലേക്ക് നോക്കൂ, നമ്മുടെ വീടിൻ്റെ കണ്ണാടി ജനലുകളിൽ കൂടി പുറത്തുള്ള ഉജ്ജ്വലമായ പ്രകൃതി ദൃശ്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പ്രകാശം കടന്നുവരുന്ന ആ ജനലുകൾക്കു നേരെ നാം പുറം തിരിഞ്ഞു നിന്നാലോ ആ മനോഹര ദൃശ്യം നമുക്ക് കാണാൻ പറ്റില്ല. അഥവാ ജനലിന് അഭിമുഖമായി ഇരുന്നാൽ തന്നെയും അതിൻ്റെ കണ്ണാടി അഴുക്കും പൊടിയും പിടിച്ചതാണെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിത വളരെയൊന്നും കണ്ട് ആനന്ദിക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൻ്റെ നേർക്കുള്ള നോട്ടവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കും പൊടിയും നിത്യവും തുടച്ചു നീക്കാത്ത പക്ഷം നമ്മുടെ സ്വന്തമായ അനുഭവങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ വികൃതമായി മാത്രമേ കാണാൻ കഴിയൂ. ആധ്യാത്മികമായ സ്വച്ഛതയും ധാർമ്മികമായ സന്തോഷവും പരിരക്ഷിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് ഇടയ്ക്കിടെ ആത്മപരിശോധന നടത്തുന്നത്. എന്നാൽ തന്നിലേക്കു തന്നെ കൂടുതലായി നോക്കിക്കൊണ്ടിരിക്കുന്നതും ആപൽക്കരമാണ്. അപ്രകാരം ചെയ്താൽ ദൂഷിതമായ ഒരവസ്ഥയോട് കെട്ടുപിണഞ്ഞു പോകാൻ ഇടയാകും. ഉള്ളിലേക്കും കീഴോട്ടും നോക്കാതിരിക്കുക, നേരെ മറിച്ച് പുറത്തേക്കും മേലോട്ടും നോക്കുക. നമ്മുടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും പർവ്വത സമാനമായി തോന്നിയേക്കാം. എന്നാൽ ആ പർവ്വതങ്ങൾക്കപ്പുറത്ത് അരികിൽ തങ്കക്കസവു തുന്നിച്ചേർത്ത ചക്രവാളങ്ങളുണ്ട്. അനന്തവിസ്തൃതമായ ആ ചക്രവാള സീമയിലേക്ക് നമുക്ക് നോട്ടം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനക്ലേശങ്ങളാകുന്ന പർവ്വതങ്ങൾ അണുപ്രായമായി ചുരുങ്ങിപ്പോകും. നമ്മുടെ മൂക്കിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ മേൽ അടയിരുന്ന് അവയ്ക്ക് ചൂട് കൊടുക്കാതിരിക്കുക. പ്രശ്നങ്ങളുടെ മേൽ എത്രമാത്രം തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം അവ വലുതായി കാണപ്പെടുകയും കൂടുതൽ ഹ്രസ്വദൃക്കുകളായി തീരുകയും ചെയ്യും. വിദൂരതയിലേക്ക് നോക്കുവാൻ പഠിക്കുക.
1: ഇതുവരെ നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. വിദൂരതയിലേക്ക് നോക്കൂ എന്ന തലക്കെട്ടിൽ ടി ചാണ്ടി രചിച്ച രചനയ്ക്ക് ശബ്ദം നൽകിയത് മൻസൂർ മണ്ണാർക്കാട്.
2: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
4: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതു ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
5: പീസ് റേഡിയോ. Tune to reality.
2: അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, വിശേഷണങ്ങൾ പഠിപ്പിക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നു ഷമീർ മദീനി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് കനിഞ്ഞേകി നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശിഷ്ടങ്ങളായ നാമങ്ങളും പൂർണതയുള്ള വിശേഷണങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നതിനനുസരിച്ചാണ് വിശ്വാസിയുടെ ഈമാൻ അധികരിക്കുകയും ദീനിനോടുള്ള താൽപ്പര്യവും ആദരവും കൂടുകയുമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഓരോ നാമങ്ങളും അവ ഉൾക്കൊള്ളുന്ന വിശേഷണങ്ങളും മനസ്സിലാക്കുന്നതിനനുസരിച്ച് വിശ്വാസിയുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ ഒട്ടനവധി മാറ്റങ്ങളും നേട്ടങ്ങളും അതുണ്ടാക്കും എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽ അസ്മാ ഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഏറ്റവും മനോഹരമായ നാമങ്ങൾ, വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ സ്ഥിരപ്പെട്ടു വന്ന ആ അസ്മാ ഉൽ ഹുസ്ന നമ്മൾ അറിയണം, പഠിക്കണം, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് അതിൻ്റെ താല്പര്യങ്ങളനുസരിച്ച് ജീവിക്കാൻ നമുക്കാകണം. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ 81-ാമത്തെ നാമമായി നാം പഠിക്കാനെടുക്കുന്നത് അൽ ഹയ്യ് എന്ന നാമമാണ്, അഥവാ ലജ്ജിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഹയാ ഉള്ളവൻ, ലജ്ജയുള്ളവൻ. അത് സൃഷ്ടികളുടേതുപോലെ മനുഷ്യന്മാരായ നമ്മൾ നാണം പ്രകടിപ്പിക്കാറുണ്ട്, അതുപോലെയുള്ള ഒന്നല്ല. മറിച്ച് ഹയ ഉക്കറമിൻ വബിർറിൻ വജൂദിൻ വജലാലിൻ, ഔദാര്യത്തിൻ്റെ, നന്മയുടെ, പുണ്യത്തിൻ്റെ, ഉദാരതയുടെ, മഹത്വത്തിൻ്റെ എല്ലാം പൂർണ്ണ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, അടങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ ലജ്ജ എന്ന് പറഞ്ഞാൽ. അല്ലദീ യസ്തഹീ മിൻ അബ്ദിഹി ഇദാ റഫഅ ഇലൈഹി യദൈഹി, അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ, അവനോട് ആവലാതി ബോധിപ്പിച്ച്, സങ്കടം പറഞ്ഞ്, ആഗ്രഹങ്ങൾ ചോദിച്ച് ഒരടിമ പടച്ചറബിനോട് തേടുകയാണ്, മനസ്സിൽ തട്ടി നിഷ്കളങ്കമായി ചോദിക്കുന്നൊരു ചോദ്യം എങ്കിൽ അല്ലാഹു അയ്യറുദ്ദഹുമാ സിഫറ, ആ കൈകളെ വെറും കൈയോടെ മടക്കാൻ അല്ലാഹു ലജ്ജിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അല്ലാഹു നമ്മൾ ചോദിച്ചാൽ, നമ്മൾ തേടിയാൽ തരാതെ വിടാൻ ലജ്ജിക്കുന്ന, അഥവാ ആ തേട്ടങ്ങളൊക്കെയും ഫലപ്രദമായി നമുക്ക് അനുകൂലമാക്കി നന്മകളാക്കി പുണ്യങ്ങളാക്കി മാറ്റുന്ന അല്ലാഹു, ആ റബ്ബിനെയാണ് നാം തിരിച്ചറിയേണ്ടത്. ചിലപ്പോൾ ഫൽ അബ്ദു യുജാഹിറുഹു ബിൽ മഅസിയ മഅ അന്നഹു അഫ്ഖറു ശൈഇൻ ഇലൈഹി, മനുഷ്യന്മാർ, സൃഷ്ടികൾ പടച്ചറബിനോട് ധിക്കാരം കാണിക്കാൻ ധൈര്യപ്പെടും, പരസ്യമായി പല തെറ്റുകളും വൃത്തികേടുകളും കുഫറും ശിർക്കുമൊക്കെ പരസ്യമായി ചെയ്യുന്ന ആളുകൾ, ആ മനുഷ്യനാകട്ടെ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവനാണ്. അവൻ ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും എന്ന് വേണ്ട, അവൻ നിൽക്കുന്ന ഭൂമി എല്ലാം, അനേകായിരം അനുഗ്രഹങ്ങൾക്കിടയിലൂടെ നിന്നുകൊണ്ട് അള്ളാഹുവിനെ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പരസ്യമായി ധിക്കാരം ചെയ്യുന്ന മനുഷ്യൻ. വലാക്കിന്ന റബ്ബ സുബ്ഹാനഹു മഅ കമാലി ഗിനാഹു വതമാമി ഖുദ്റതിഹി യസ്തഹി, അവൻ്റെ പരിപൂർണമായ കഴിവും ശക്തിയും ധന്യതയും എല്ലാം ഉണ്ടായിട്ട് ആ സൃഷ്ടിയെ ഞൊടിയിടയിൽ നിസ്സാര സമയം കൊണ്ട് നശിപ്പിച്ചു കളയാൻ കഴിവുള്ളവനാണ് അള്ളാഹു, എന്നിട്ടും അവനോട് പ്രതികാരം ചെയ്യാൻ അള്ളാഹു ലജ്ജിക്കുന്നു, അവന് മാപ്പാക്കുന്നു, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു, ഇനിയും തിരുത്താൻ, നന്നാകാൻ അവസരം നൽകുന്നു. മാ ഗറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ റബ്ബിനെ സംബന്ധിച്ച് നിന്നെ വഞ്ചനയിൽ അകപ്പെടുത്തിയ, നിന്നെ വഞ്ചിച്ചു കളഞ്ഞ വസ്തുത എന്താണ് എന്നാണ് ഖുർആൻ ചോദിച്ചത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലജ്ജയുള്ളവനാണ് എന്നറിയുമ്പോൾ അള്ളാഹുവിൻ്റെ മഹത്വമാണത് മനസ്സിലാക്കി തരുന്നത്. അപ്രകാരം തന്നെ വയുഹിബ്ബു അഹലൽ ഹയാ, നാണമുള്ള ലജ്ജയുള്ള ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ലജ്ജയില്ലാതെ എന്തും സംസാരിക്കുന്ന, എന്തും പ്രവർത്തിക്കുന്ന, ഏതു കോലവും കെട്ടുന്ന ചില ആളുകളുണ്ട്. അത് ഒരു ഈമാനുള്ള വിശ്വാസിയുടെ രീതിയല്ല, ശൈലിയല്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തന്റെ നൂനിയയിൽ പറയുന്നു, വഹുവൽ ഹയ്യു ഫലൈസ യഫ്ലഹു അബ്ദഹു ഇൻദ തജാഹുരി മിൻഹു ബിൽ ഇസ്യാനി. അള്ളാഹു ലജ്ജയുള്ളവനാണ്, ഹയാ ഉള്ളവനാണ്. അതുകൊണ്ട് തന്നെ ഫലൈസ യഫ്ലഹു അബ്ദഹു, അവൻ അവൻ്റെ ദാസനെ നിന്ദിക്കുകയില്ല, അപഹസിക്കുകയില്ല. ഇൻദ തജാഹുരി മിൻഹു ബിൽ ഇസ്യാനി, അല്ല പറഞ്ഞ കാര്യങ്ങളെ ധിക്കരിച്ചുകൊണ്ട് തെറ്റ് ചെയ്യുന്ന, പരസ്യമായി ആ തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനെ, അല്ലെങ്കിൽ അയാൾ രഹസ്യമായി ചെയ്യുന്ന ഏതെങ്കിലും ഒരു തെറ്റുകുറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി അയാളെ നിന്ദിക്കാൻ, അപഹസിക്കാൻ അള്ളാഹുക്കൊരു പ്രയാസമല്ല. പക്ഷേ അങ്ങനെ ചെയ്യാതെ അയാൾക്ക് വീണ്ടും അവധി നീട്ടിക്കൊടുക്കും, നന്നാകാൻ തിരുത്താനുള്ള അവസരങ്ങൾ നൽകും. അത് അള്ളാഹുവിൻ്റെ ഹയാഇൻ്റെ ലജ്ജയുടെ ഭാഗമാണ്. ലാക്കിന്നഹു യുൽഖി അലൈഹി സിത്തറഹു, ആ മനുഷ്യൻ ചെയ്ത തെറ്റ് അത് മറച്ചു വെക്കാൻ ഒരു മറ പോലും അള്ളാഹ് ഇട്ടുകൊടുക്കാൻ, അയാളെ വഷളാക്കാതെ, അയാളുടെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് അയാൾ അപഹസിക്കപ്പെടാതിരിക്കാൻ അള്ളാഹു ഒരു സിത്രത്ത്, ഒരു സിത്താർ അള്ളാഹു നൽകുന്നു. ഫഹുവ സിത്തീറു വസ്വാഹിബുൽ ഗുഫ്രാനി, മനുഷ്യന്മാർ തെറ്റ് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ മറച്ചു വെക്കുകയും അതേപോലെ തന്നെ അവരുടെ പാപങ്ങളെ, തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കുകയും പൊറുക്കുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. അങ്ങനെയുള്ള അള്ളാഹുവിനെ അറിയുന്ന ഒരടിമക്ക് എങ്ങനെയാണ് ആ പടച്ചറബിനെ വെറുത്ത് പേടിച്ച് അകന്നുപോകാൻ സാധിക്കുക? അവനോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും ആദരവും അടുപ്പവുമായിരിക്കും ഉണ്ടാവുക. വല്ലാഹു അസ്സ വജല്ല ഹുവൽ ഹയ്യുൽ ലദീ തകഫല ബി ഇബാദിഹി വ ബി അർസാഖിഹിം. അള്ളാഹു അവൻ്റെ ഹയാഇൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ അടിമകളെ മൊത്തത്തിൽ അവരുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട് എന്നത്, അവരുടെ റിസ്ക്, അവരുടെ അന്നം, അവരുടെ ഉപജീവനം അള്ളാഹു ഏറ്റെടുക്കുന്നു എന്നത്. ലിഅന്നഹു ലൈസ ലഹും അഹദുൻ സിവാഹു, കാരണം ആ അടിമകൾക്ക് അള്ളാഹുവല്ലാതെ ആരുമില്ല എന്നതിനാൽ അവർക്ക് വേണ്ടത് അവൻ എപ്പോൾ നൽകിക്കൊണ്ടിരിക്കും. ഫഹുവല്ലദീ യഖ്ബലു തൗബത്തഹും വയുവഫിഖു മുഹ്സിനഹും വയസ്മഉ ദുആഅഹും. അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൻ്റെയും ലജ്ജയുടെയും ഭാഗമാണ് അവർ പടച്ചറബിനോട് ആത്മാർത്ഥമായി കേണ് അപേക്ഷിക്കുമ്പോൾ അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നു എന്നത്. അവർ ചെയ്ത തിന്മയുടെ പേരിൽ പ്രതികാരം ചെയ്യാനല്ല, അവരുടെ പശ്ചാത്താപത്തെ ആത്മാർത്ഥവും നിഷ്കളങ്കവുമെങ്കിൽ സ്വീകരിക്കാനാണ് ഹയാ എന്ന അവൻ്റെ ലജ്ജ പ്രേരിപ്പിക്കുന്നത്. വയുവഫിഖു മുഹ്സിനഹും, അള്ളാഹുവിൻ്റെ അടിമകളിലെ നന്മ ചെയ്യുന്ന മുഹ്സിനീങ്ങളെ, കൂടുതൽ നന്മക്ക് വേണ്ടി അള്ളാഹു തൗഫീഖ് നൽകുന്നത് അവൻ്റെ ഔദാര്യവും അവൻ്റെ ഹയാ കൊണ്ടുമാണ്. അതേപോലെ അവരെ നിസ്സാരരായിട്ടും അവരുടെ തേട്ടങ്ങൾ, അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹു കേൾക്കും. അവരുടെ പ്രതീക്ഷകളെയും ആഗ്രഹങ്ങളെയും അവൻ തല്ലിക്കടത്തുകയില്ല, അവരെ നിരാശപ്പെടുത്തുകയില്ല. അപ്പോൾ അള്ളാഹു സുബഹാനഹു വതആലയുടെ പൂർണ്ണതക്കുള്ള ഒരു വിശേഷണമാണ് ഹയാ എന്നത്. അതൊരിക്കലും മനുഷ്യന്മാർ മറ്റേതെങ്കിലും തരത്തിൽ മനസ്സിലാക്കുന്നത് പോലെ തെറ്റായ രീതിയിലല്ല, അല്ലെങ്കിൽ മോശമായ ഒരു അവസ്ഥയിലല്ല. ഒരാൾ നഗ്നനായി കുളിക്കുന്നത് കണ്ടപ്പോൾ, ആളുകൾക്കിടയിൽ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് കുളിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിയ രംഗം ഹദീസിലുണ്ട്. ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസ്സിത്ർ, തീർച്ചയായും അല്ലാഹു ലജ്ജാശീലനാണ്, ലജ്ജയുള്ളവനാണ്, ന്യൂനതകൾ മറച്ചു വെക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ലജ്ജയെയും മോശപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിനെയും അവൻ ഇഷ്ടപ്പെടുന്നു. ഫൈദ ഖത്തസല അഹദുക്കും ഫൽ യസ്തത്തിർ, അതിനാൽ നിങ്ങളിൽ ആരെങ്കിലും കുളിക്കുകയാണെങ്കിൽ ഒരു മറ സ്വീകരിക്കട്ടെ. അപ്പോൾ അള്ളാഹു സുബഹാനഹു വതആലയുടെ ഈ നാമവും വിശേഷണവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളിൽ അതിൻ്റെ ചില അനുരണനങ്ങൾ, ചില ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് സംസാരിക്കുന്ന വിഷയത്തിൽ, പെരുമാറ്റങ്ങളുടെ വിഷയത്തിൽ, ആളുകളുമായി ഇടപെടുകുന്ന മേഖലകളിലൊക്കെ ആ ലജ്ജയും മാന്യതയും ഉണ്ടാകണം. അതേപോലെ നമ്മുടെ ന്യൂനതകളും കുറവുകളും ഒക്കെ അള്ളാഹു മറച്ചുവെച്ച് നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അഭിമാനത്തിന് പോറലേൽക്കാതെ അള്ളാഹു നമ്മളെ കാത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരോടും അഹ്സിൻ കമ അഹ്സൻ അള്ളാഹു ഇലൈക്, അള്ളാഹു നിന്നോട് നന്മ കാണിച്ചതുപോലെ നീ മറ്റുള്ളവരോട് നന്മ കാണിക്കണം എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ, നമുക്ക് മറ്റുള്ളവരുടെ കുറവുകളും ന്യൂനതകളും ചികഞ്ഞു നോക്കി അത് പാടിപ്പറത്തി ആളുകൾക്കിടയിൽ പരസ്യപ്പെടുത്തി അയാളെ വഷളാക്കാൻ ഒരിക്കലും തുനിയരുത്. അങ്ങനെ വിശ്വാസി ആരുടെയെങ്കിലും ന്യൂനതകളും കുറവുകളും മറച്ചുവെച്ചാൽ അള്ളാഹു നമ്മുടെയും ന്യൂനതകൾ മറ്റുള്ളവർക്കിടയിൽ വഷളാക്കപ്പെടാത്ത വിധത്തിൽ മറച്ചുവെക്കുമെന്ന്. ഏത് തെറ്റുകളും തോന്നിവാസങ്ങളും ചെയ്യുന്നവരെ രക്ഷിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കുവാനും തെറ്റുകളിൽ അവർക്ക് തുടരുവാനുമുള്ള ഒരു സാഹചര്യമല്ല അതിലൂടെ ഉണ്ടാക്കുന്നത്. കാരണം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ പരസ്യമായി അവഹേളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇസ്ലാം എന്തു പറഞ്ഞു? ഉൻസുർ അഹാ കലാലിമൻ ഔ മദ്ലൂമ, അക്രമിയായ നിന്റെ സഹോദരനെയും നീ സഹായിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സഹായിക്കേണ്ടത്? അക്രമത്തിന് കൂട്ടുനിന്നുകൊണ്ടല്ല സഹായിക്കേണ്ടത്, അയാളെ ആ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം, തിന്മകളിൽ നിന്ന് അയാളെ മോചിപ്പിക്കുവാൻ സാധിക്കണം. അത് അയാൾക്കുള്ള സഹായമാണ്. അപ്പോൾ പടച്ചറബിൻ്റെ അനേകായിരം അനുഗ്രഹങ്ങൾക്കിടയിൽ നാം ജീവിക്കുമ്പോൾ അവൻ തന്നതേയുള്ളൂ നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്നിട്ടും അവനെ ധിക്കരിക്കുന്നതിന് ലജ്ജയില്ല എങ്കിൽ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന അക്രമികളും തെമ്മാടികളുമായ മനുഷ്യന്മാർ എത്രമാത്രം മോശമായ അവസ്ഥയിലാണ് ഉള്ളത്. സലഫു സ്വാലിഹീങ്ങൾ പറയുമായിരുന്നു, അലിംതു അന്നല്ലാഹ മുത്തലിഉൻ അലയ്യ, എനിക്കറിയാം എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന്. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലും നോട്ടത്തിലുമാണ് ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കി. ഫസ്തഹയ്തു അൻ യറാനീ അലാ മഅസിയ, അതുകൊണ്ട് എൻ്റെ റബ്ബ് എന്നെ ഞാൻ ഏതെങ്കിലും ധിക്കാരത്തിൽ ഏതെങ്കിലും പാപത്തിൽ തിന്മയിൽ ഉണ്ടാകുന്നത് എൻ്റെ റബ്ബ് കാണുന്നതിനെ ഞാൻ ലജ്ജിച്ചു. അള്ളാഹുവിൻ്റെ ലജ്ജ പഠിക്കുമ്പോൾ തന്നെ ആ റബ്ബ് എന്നെ അരുതാത്ത ഏതെങ്കിലും സന്ദർഭങ്ങളിലും സാഹചര്യത്തിലും കാണുന്നത് എനിക്ക് അങ്ങേയറ്റം ലജ്ജയുള്ള കാര്യമാണ്. അങ്ങനെ തിന്മകളിൽ നിന്ന് ഞാൻ മാറി നിൽക്കും എന്നാണ്. ഇന്നൽ ഇൻസാന യസ്തഹി മിമ്മൻ യുഅല്ലിമുഹു വയഅലമു അന്നഹു യറാഹു വയസ്മഉ നജ്വാഹു, തീർച്ചയായും ഒരു മനുഷ്യന് കൃത്യമായൊരു ബോധ്യമുണ്ടെങ്കിൽ, താൻ ബഹുമാനിക്കുന്ന ആൾ, അവൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ തൻ്റെ രഹസ്യ സംസാരങ്ങളടക്കം കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഒരു ബോധ്യമുണ്ടെങ്കിൽ, തീർച്ചയായും ആ അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ച് നാണവും ലജ്ജയും ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു മനുഷ്യൻ, നമ്മൾ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്മുടെ ഗുരുനാഥൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത വലിയ ഒരു മനുഷ്യൻ, അയാളുടെ മുമ്പിൽ അയാളെ ധിക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധാരണ രീതിയിൽ ഒരാളും തയ്യാറാവുകയില്ല. എങ്കിൽ മനുഷ്യന്മാരെക്കാളൊക്കെ എത്രയോ ഉന്നതനായ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന പടച്ചറബ്ബ്, അവൻ നമ്മളെ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്നറിയുന്നൊരു വിശ്വാസി ആ പടച്ചറബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് തിന്മകൾ ചെയ്യാൻ പാപങ്ങളിലേക്ക് കുതിക്കാൻ ലജ്ജിക്കേണ്ടതുണ്ട്. അങ്ങനെ ലജ്ജാശീലരായി മനുഷ്യർക്കിടയിലും പടച്ചറബ്ബിനോടും നമുക്ക് ലജ്ജ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ, ആ ലജ്ജയുടെ നല്ല വശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. നന്മകൾ അറിയാനും അറിയാത്തത് ചോദിച്ചു പഠിക്കാനും ലജ്ജ തടസ്സമാകരുതെന്നതുകൂടി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ്. അതാണ് ലജ്ജയുടെ നന്മകൾ ഉൾക്കൊള്ളാൻ. നാണം കുണുങ്ങിയായി നന്മയിൽ നിന്ന് പിന്മാറിപ്പോകുന്നത് ഇസ്ലാം പഠിപ്പിച്ച നന്മയല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: നമ്മൾ ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന അൽ ഹയ്യ് എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിച്ചത് ഷമീർ മദീനി.

0: ഇനി നമുക്കൊരു കഥ കേൾക്കാം. കഥ പറയുന്നത് അബ്ദുസ്സലാം വീറ്റിയാണ്. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ കേൾക്കുന്നത്.
1: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 2. ജാബിർ മാഷിന്റെ സൽക്കാരം. അജ്മൽ മദ്രസയിലെത്തിയപ്പോൾ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ക്ലാസ് റൂമിന്റെ വാതിൽക്കൽ നിന്ന് സലാം പറഞ്ഞു. ജാബിർ മാഷ് സലാം അടക്കിയ ഉടനെ പറഞ്ഞു, ഇന്ന് പുറത്തു നിന്നോളൂ, ഇങ്ങനെ നേരം വൈകാൻ പാടില്ല, ശിക്ഷ കിട്ടാത്തതിൻ്റെ കുറവാണ്. അജ്മലിന് സങ്കടം വന്നു. എങ്കിലും അധ്യാപകനോട് വെറുപ്പ് തോന്നിയില്ല. താൻ കാൽ മണിക്കൂർ വൈകിയിട്ടുണ്ട്. വീട്ടിലെ ബുദ്ധിമുട്ടൊന്നും അദ്ദേഹം അറിയില്ലല്ലോ. അവൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ട് പുറത്തുനിന്നു. കാൽ മണിക്കൂർ കഴിഞ്ഞു. കാലിന് തളർച്ച തോന്നി. ഉമ്മയെ ഓർത്തപ്പോൾ കണ്ണു നനഞ്ഞു. അധ്യാപകൻ അവൻ്റെ അടുത്തേക്ക് വന്നു. എന്തേ നീ വൈകി? ചോദ്യം കേട്ടപ്പോൾ അവൻ കരഞ്ഞുപോയി. അദ്ദേഹം അജ്മലിനെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. സ്നേഹപൂർവം തലോടിക്കൊണ്ട് വീട്ടിലെ സ്ഥിതി അന്വേഷിച്ചു. ഇന്ന് ഞാനാണ് ചായ ഉണ്ടാക്കിയത്, ഉമ്മക്ക് സുഖമില്ല, ഞാനും സെൽവയും കാര്യമായി ഒന്നും കഴിച്ചിട്ടില്ല, വീട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അജ്മൽ ക്ലാസ്സിൽ പോയിക്കോളൂ, എല്ലാറ്റിനും അള്ളാഹു പരിഹാരമുണ്ടാക്കും, മാഷ് പറഞ്ഞു. അത് കേട്ട് അജ്മൽ ക്ലാസ്സിൽ കയറി. കൂടെ അധ്യാപകനുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും സംസാരവും അവൻ ഇഷ്ടപ്പെട്ടു. ബോർഡിൽ ഒരു അറബിവാക്യം എഴുതി. ശേഷം ചോദിച്ചു, ആർക്കാണിത് തെറ്റാതെ വായിക്കാൻ കഴിയുക? എനിക്കറിയാം. അജ്മൽ എഴുന്നേറ്റു വായിച്ചു. അദ്ദീനു അൻ നസീഹ. വെരി ഗുഡ്. ഇനി ഇതിന്റെ അർത്ഥം കേട്ടോളൂ. മതം ഗുണകാംക്ഷയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണിത്. എല്ലാവർക്കും ഗുണം വരണമെന്നായിരിക്കണം ഒരു മുസ്ലിമിന്റെ ആഗ്രഹം. നമ്മുടെ നാട്ടുകാർക്കും നേതാക്കൾക്കും മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമെല്ലാം നന്മ വരട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. കഴിയുന്നത്ര നന്മ ചെയ്യുക. ആരോടും അസൂയ വയ്ക്കരുത്. ഇതാണ് നസീഹത്ത് അഥവാ ഗുണകാംക്ഷ. അപ്പോഴേക്കും ബെല്ലടിച്ചു. അധ്യാപകൻ സലാം പറഞ്ഞ് മറ്റൊരു ക്ലാസ്സിലേക്ക് പോയി. അടുത്ത വിഷയത്തിന്റെ അധ്യാപകനെത്തി. വിഷയം വിശ്വാസമാണ്. തലേ ദിവസം പഠിപ്പിച്ചത് ഓർക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അജ്മൽ ഓർത്തു, വിശ്വാസം ശരിയായെങ്കിൽ മാത്രമേ കർമ്മങ്ങൾ സ്വീകാര്യമാവുകയുള്ളൂ. വിശ്വാസം സ്വഭാവത്തിൽ നിഴലിക്കണം. സത്യവിശ്വാസി കളവു പറയരുത്, വഞ്ചിക്കരുത്, ആരെയും അപമാനിക്കരുത്. പ്രവർത്തനത്തോടൊപ്പം പ്രാർത്ഥന വേണം. അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കണം. ഇത്രയേ മാഷ് ഇന്നലെ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് അജ്മലിന് തോന്നി. ചോദിച്ചാൽ തെറ്റാതെ ഉത്തരം പറയാമെന്ന് അവന് ധൈര്യം വന്നു. എല്ലാവരും ഓർത്തോ? മാഷ് ചോദിച്ചു. കുറേയൊക്കെ, ചിലത് മറന്നു കാണും, കുട്ടികൾ മറുപടി പറഞ്ഞു. ശരി, എല്ലാവരും അതൊന്ന് ഓർത്തെഴുതൂ. കുട്ടികൾ എഴുതാൻ വളരെ സമയമെടുത്തു. എഴുതിക്കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്കുള്ള ബെല്ലടിച്ചു. അവർ പുറത്തേക്കോടി. അജ്മൽ ക്ലാസ്സിൽ തന്നെയിരുന്നു. കൂട്ടുകാർ കളിക്കാൻ വിളിച്ചെങ്കിലും അവൻ പോയില്ല. രോഗിയായ ഉമ്മയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു അവന്. ഉപ്പ മരിച്ചുപോയതിനാൽ വീട്ടുചെലവുകൾ എങ്ങനെ നിർവഹിക്കും എന്ന ചിന്തയിൽ അകത്തേക്ക് ബെല്ലടിച്ചതും കർമ്മപാഠങ്ങളുടെ മാഷു വന്നതും അജ്മൽ അറിഞ്ഞില്ല. അജ്മൽ എന്താ സലാം മടക്കാത്തത് എന്ന് മാഷ് ചോദിച്ചപ്പോഴാണ് താൻ ക്ലാസ്സിലാണെന്ന ബോധം അവന് തിരിച്ചുകിട്ടിയത്. അവൻ പാഠത്തിൽ ശ്രദ്ധിച്ചു. ലാസ്റ്റ് ബെല്ലടിച്ചപ്പോൾ ജാബിർ മാഷ് പുറത്ത് എവിടെ നിന്നോ ഒരു കീസുമായി ബൈക്കിൽ മദ്രസയിലേക്ക് വരുന്നത് കണ്ടു. ക്ലാസ് കഴിയുന്നതിന് മുമ്പ് എന്തോ അത്യാവശ്യ സാധനം വാങ്ങാൻ പോയതായിരിക്കണമെന്ന് അജ്മൽ വിചാരിച്ചു. അജ്മലും സെൽവയും വീട്ടിലേക്ക് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ ബൈക്കിന്റെ ഹോൺ. അവർ തിരിഞ്ഞുനോക്കി. ജാബിർ മാഷാണ്. അദ്ദേഹം കീസ് അജ്മലിന്റെ കയ്യിൽ കൊടുത്തു. ഇതെന്താണ് സാർ? ഉമ്മയ്ക്ക് സുഖമില്ലാത്തതല്ലേ? ഇത് കൊണ്ടുപോയി കഴിച്ചോളൂ. അവനത് വാങ്ങാൻ മടി തോന്നി. വേണ്ട സാർ, ഞങ്ങൾ വീട്ടിൽ പോയി ഉണ്ടാക്കിക്കൊള്ളാം. അങ്ങനെയല്ലോ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം, തൃപ്തിപ്പെട്ട് വല്ലവരും തരുന്നതും സ്വീകരിക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതാണല്ലോ. അജ്മൽ കീസ് വാങ്ങി. ജാബിർ മാഷ് ചിരിച്ചു. അവനെ തലോടിയ ശേഷം സലാം പറഞ്ഞു തിരിച്ചുപോയി. വീട്ടിലെത്തിയപ്പോൾ ഉമ്മ കിടപ്പിൽ തന്നെയാണ്. അവർ സലാം പറഞ്ഞ് അടുത്തു ചെന്നു. ഉമ്മയ്ക്ക് സങ്കടമായി. എന്തു ചെയ്യും മക്കളെ, ചായ ഉണ്ടാക്കാൻ ഉമ്മക്ക് കഴിഞ്ഞില്ല. ചായ വേണ്ടുമ്മ, ഇതു നോക്കൂ, വെള്ളപ്പവും മുട്ടകറിയും. ഉമ്മ മുട്ട കഴിക്കണ്ട, പനിയല്ലേ. വെള്ളപ്പം മാത്രം തിന്നാൽ മതി, ഞാൻ ചായ ഉണ്ടാക്കാം, അജ്മൽ പറഞ്ഞു. ഉമ്മക്ക് അത്ഭുതമായി. എങ്ങനെ അജ്മലിനിത് കിട്ടി? ഇത് വാങ്ങാൻ പണം എവിടെ നിന്നായിരുന്നു? അജ്മൽ കാര്യം വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, എത്ര നല്ല മാഷ്. മക്കളെ, മാഷിനു വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ.
2: അത് ഞങ്ങൾക്കറിയാം ഉമ്മ. ദാനം ലഭിച്ചാൽ അത് തന്നവർക്കു വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണ്.
1: അല്ലാഹുവേ, നിനക്ക് സ്തുതി. വിശക്കുന്ന ഞങ്ങൾക്ക് ഈ ആഹാരം ദാനം ചെയ്ത ജാബർമാഷിന് നീ ദുനിയാവിലും പരലോകത്തും നന്മ ചെയ്യണമേ. അജ്മൽ പ്രാർത്ഥിച്ചപ്പോൾ ഉമ്മയും സെൽവയും ആമീൻ പറഞ്ഞു. അജ്മൽ ഗ്യാസ് സ്റ്റൗ തുറക്കാനൊരുങ്ങിയപ്പോൾ ഉമ്മ തടഞ്ഞു. ചായ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല, ഞാനുണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും കഴിക്കാൻ തുടങ്ങിക്കോളി.
3: അജ്മൽ എണ്ണി നോക്കി. 8 വെള്ളയപ്പം, 3 വീതം ഉമ്മയുടെയും സെൽവയുടെയും പ്ലേറ്റിലിട്ടു, 2 അവന്റെ പ്ലേറ്റിലും.
1: ഉമ്മ ചായ മേശപ്പുറത്ത് വെച്ച് മക്കളോടൊപ്പം കഴിക്കാനിരുന്നു. ഒരു വെള്ളയപ്പമെടുത്ത് അജ്മലിന്റെ പ്ലേറ്റിലിട്ടു. ഉമ്മയ്ക്ക് 2 മതി. മുട്ടക്കറിക്ക് വല്ലാത്ത രുചിയായിരുന്നു. അവർക്ക് വയർന്നിറഞ്ഞു. അൽഹംദുലില്ലാ എന്നു പറഞ്ഞ് കൈ കഴുകാൻ പോയി. ഉമ്മ പാത്രങ്ങൾ കഴുകിവെച്ച് കിടപ്പ് മുറിയിലേക്ക് തന്നെ പോയി.
2: ഇവിടെ വരീ മക്കളെ,
1: ഉമ്മ വിളിച്ചു. അജ്മലും സെൽവയും ഉമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. മക്കളെ, അല്ലാഹു അവന്റെ സൃഷ്ടികൾക്ക് അവർ വിചാരിക്കാത്ത വഴിയിലൂടെ സഹായം നൽകും. അവനാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ. അവനോട് എപ്പോഴും പ്രാർത്ഥിക്കണം. നമുക്ക് ഭക്ഷണം തരാൻ ജാബർമാഷെ തോന്നിപ്പിച്ചത് അല്ലാഹുവാണ്. സുഖമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാകുമ്പോഴും അല്ലാഹുവെ ഓർക്കണം എന്ന് ഖുർആനിലുണ്ട്. വളരെ ബുദ്ധിമുട്ടി ശത്രുക്കളുടെ പരിഹാസവും കല്ലേറും മറ്റു മർദ്ദനങ്ങളും സഹിച്ച് മനുഷ്യരെ സത്യമാർഗം പഠിപ്പിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കുകയും അനുസരിക്കുകയും വേണം. അദ്ദേഹത്തിനു വേണ്ടി സ്വലാത്തു ചൊല്ലണം. ഇത് കേട്ട് സെൽവ പറഞ്ഞു,
2: ഉമ്മ, എനിക്ക് സ്വലാത്തു ചൊല്ലാൻ അറിയില്ല.
1: അത് വലിയ ക്ലാസ്സിലെത്തിയാൽ പഠിക്കാം, അല്ലെങ്കിൽ ഇക്കാക്ക പറഞ്ഞു തരും.
2: അജ്മലിനറിയില്ലേ?
1: ഉമ്മ ചോദിച്ചു.
2: അറിയാം ഉമ്മ.
1: അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദുൻ മജീദ്. അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. ഇത് സൽവക്ക് മനസ്സിലായില്ലെന്ന് അജ്മലിന് തോന്നി. അവൻ പറഞ്ഞു, ഇന്ന് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പഠിച്ചാൽ മതി, ബാക്കി കുറേശ്ശയായി നമുക്ക് പിന്നെ പഠിക്കാം.
3: മകന്റെ സംസാരം കേട്ട് ഉമ്മയുടെ മനസ്സിൽ സന്തോഷത്തിന്റെ കുളിർക്കാറ്റടിച്ചു. ഉമ്മ മനസ്സിൽ പറഞ്ഞു, മിടുക്കനായ മോൻ,
1: അല്ലാഹുവേ, നീ എന്റെ 2 മക്കളെയും തിരുനബിയുടെ മാർഗത്തിൽ ജീവിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരയണമേ.
4: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് അജ്മലും കുഞ്ഞുപെങ്ങളും 2 ഭാഗം. കഥ പറഞ്ഞത് അബ്ദുസ്സലാം വീട്ടി.
0: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
5: ഈ മഷ്റൂബ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടിന്റെ ഒരു ഭാഗം.
6: അതെ,
5: അതായത് അതിൽ ഒരു സൈഡിലാണ്, കുറച്ച് ഉയർന്ന ഒരു വീടിന്റെ അകത്ത് തന്നെ കുറച്ച് ഉയർന്നൊരു സ്ഥലം. അത് ഖിസാന അല്ലെങ്കിൽ നബിയുടെ സ്റ്റോർ റൂം. അപ്പൊ അയക്ക് അതിനെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയൊരു സംഭവം ചരിത്രം കേട്ടിട്ടുള്ളതെന്ന് വെച്ചാല്, ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അവിടേക്ക് ഓടി വരുന്നുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു ഒരു വിവരം കേട്ടു, നബി നബിയുടെ ഭാര്യമാരൊക്കെ വിവാഹമോചനം നടത്തിയെന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹുവിന്റെ മോളുണ്ടല്ലോ,
6: മകളുണ്ട്.
5: അപ്പൊ അങ്ങേറ്റത്തെ പരിഭ്രാന്തനായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അവിടേക്ക് വരികയാണ്. ആദ്യം അഫ്സയുടെ വീട്ടിലെ മോളടുത്തേക്ക് പോയി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് തൊലാക്ക് ചൊല്ലിയോ നബി, തൊലാക്ക് ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഒന്നും എനിക്കറിയില്ല എന്നവർ പറയുന്നു. നബി അവിടെ ഇരിക്കുമ്പോൾ നബി വീടിൻ്റെ മുകളിലെ ആ ഭാഗത്ത് അവിടെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെ മസ്ജിദ് നബവിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അവിടുന്ന് പ്രവാചകൻ ഭാര്യമാരെയൊക്കെ തൊലാക്ക് ചൊല്ലി എന്നുള്ളൊരു കിംവദന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥനായിക്കൊണ്ടാണ് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നബിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പം നബിയാ കിടക്കുന്ന ആ മഷർബിയുടെ ഭാഗത്ത് നബിയുടെ സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു കട്ടിൽ ആണ് നബി കിടക്കുന്നത്. അപ്പോൾ അവിടെ റബാഹ അദ്ദേഹമുണ്ട്, മൗല നബിയുടെ മൗലയായ അവരവിടെ വൃത്യനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് നബി ചോദിക്കുന്നുണ്ട്, എനിക്ക് നബി ഒന്ന് കാണാൻ പറ്റും. അത് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിന്ന് അനുമതി കിട്ടിയില്ല, മറുപടി ഒന്നും പറഞ്ഞില്ല. രണ്ട് മൂന്ന് തവണ ചോദിച്ചു, മറുപടി കിട്ടാത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു മടങ്ങി പോരാണല്ലോ, വിഷമത്തോടുകൂടി മടങ്ങി പോരുന്ന സമയത്താണ് തിരിച്ചു വിളിക്കുന്നത്. തിരിച്ചു വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടികളിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. ചെന്ന സമയത്ത് ഉടനെ തന്നെ നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, റസൂൽ അങ്ങയുടെ ഭാര്യമാരേക്ക് മൊഴിച്ചൊല്ലിയോ എന്ന് ചോദിക്കുമ്പോൾ നബി പറഞ്ഞു ഇല്ല. അത് കേട്ട ഉടനെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. കാരണം അത്രയും വിഷമം ഉണ്ടായി ഉമർ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചിടത്തോളം. അങ്ങനെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു റസൂലായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു നബി കിടക്കണ ആ റൂമിലേക്ക് അവിടേക്കൊന്നിങ്ങനെ നോക്കുകയാണ്. ആ നോക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അത് പറയണം, ഞാൻ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഹുവ മുൽതജിഉൻ അല ഹസീരിൻ, നബി അവിടെ ഇങ്ങനെ ആ ഒരു ഒരു കട്ടിൽ ഈ ഹസീർ പിന്നെ ഈ തപ്പനയുടെ ഓല വിരിച്ചിട്ടില്ല കിടക്കുന്നത്. ഈ കിടക്കുന്ന സമയത്ത് ലൈസ ബൈനഹു ബൈനഹു ഫിറാഷ്, അതിൻ്റെ ഇടയിലൊരു ഒരു വിരിപ്പൊന്നുമില്ല, ആ ശരീരം പിന്നെ നഗ്ന പുറം അത് അതിൽ മലർന്ന അല്ല കിടന്നതിൻ്റെ പാടുകൾ ശരീരത്തിൽ മൊത്തം കാണുന്നുണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ നോക്കി ചുറ്റുഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ള എന്താണ്, ആകെ ഞാൻ കണ്ടത് ഒന്ന് അവിടെ തൂക്കിയിട്ട തോലിൻ്റെ ഒരു പാത്രം കണ്ടു, പിന്നെ ഒരു സാവ് ബാർലി കണ്ടു, പിന്നെ ഊറക്കിടാൻ ഉപയോഗിക്കുന്ന കൊന്നയുടെ അല്ലെങ്കിൽ എന്തിൻ്റെ ഒരു മരത്തിൻ്റെ ഇലകൾ, കുറച്ച് ചെടികളുടെ ഒരു ഒരു ഇലകൾ ഇങ്ങനെ കണ്ടു. പിന്നെയുള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ ചാരി കിടക്കാൻ വേണ്ടി അതിലിങ്ങനെ കൈ വെച്ച് ചാരാൻ വേണ്ടിയിട്ട് ഒരു ഈത്തപ്പനയുടെ നാരുകൾ കൂട്ടി വലിച്ചിട്ടുണ്ടാക്കിയിട്ട് ഒരു എന്നെ തുണിക്കുള്ളിലേക്ക് തിരികെ വെച്ച ഒരു തലയാണ്. ഇത് മാത്രം ഞാനവിടെ നബി ആ റൂ സ്റ്റോർ റൂം വീടിൻ്റെ സ്റ്റോർ റൂമാണല്ലോ അവിടെ നബി കിടക്കുന്നതും. അപ്പം അത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ ആ സമയത്ത് ഞാൻ കരഞ്ഞുപോയി. എൻ്റെ കരച്ചിൽ കണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മാ യുബ്കി കൈബൻ അൽ ഖത്താബ്, എന്തേ കരഞ്ഞത്? അത് ചോദിച്ചപ്പോൾ ഞാൻ നബിയോട് പറഞ്ഞു, റസൂലേ യാ നബിയ അല്ലാ വമാ ലീല അബ്കി വഹാദൽ ഹസീർ ഖദ അസ്റ ഫീ ജംബിക്, എങ്ങനെ കരയാതിരിക്കും, നിങ്ങൾ കിടന്നിട്ട് നിങ്ങൾ എണീറ്റപ്പോൾ അപ്പുറം മൊത്തം പരുക്കനായ ഓല ഉണങ്ങിയ ഓലയുടെ പാടുകളാണ്. ഈ ഇത് നിങ്ങളുടെ വീടിൻ്റെ ഒരു സ്റ്റോർ റൂമാണ്, ഇവിടെ ഈ നാല് സാധനം എനിക്ക് കാണാനുള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നൊരു വാക്ക്, പിന്നെ ഇതേ സമയത്ത് വദാഖ ഖൈസറും വഖിസറ ഫിസ്സിമാരി വല്ലൻഹാർ, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപന്മാരും റോമാ സാമ്രാജ്യത്തിൻ്റെ രാജാക്കന്മാരും എന്തെല്ലാം വിഭവങ്ങളിലാണ് കഴിഞ്ഞു പോകുന്നത്, അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണ്, അങ്ങ് എത്ര ഇങ്ങനെയൊരു വിഷമം, ഇങ്ങനെ ഇത് കണ്ടിട്ട് എനിക്ക് സങ്കടം വരികയാണ്, ഞാൻ കരയാണെന്ന് പറയണം. അതുകൊണ്ട് ആ കരഞ്ഞെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യം, ഫഖാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യബ്നുൽ ഖത്താബ് അലാ തർളാൻ തകൂന ലന ലാഹിറ വലഹുമു ദുനിയ, നീ തൃപ്തിപ്പെടുന്നില്ല ഉമറെ, നമുക്ക് പരലോകമാണുള്ളത്, അവർക്ക് ദുനിയാവുള്ളത്. അപ്പം ഉമർ റളിയല്ലാഹു അതെ തൃപ്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് സംഭവം, നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷെ ആ സംഭവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട, പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ ലോകത്തിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം, അപ്പോൾ നമ്മളൊക്കെ എന്തോ ഇല്ലാത്തത് കൊണ്ടുള്ള അസംതൃപ്തി പലപ്പോഴും നമുക്കുണ്ടാവുമ്പോൾ ഏറ്റവും അധികം സംതൃപ്തമായി ജീവിച്ച് കാണിച്ചെന്ന റസൂൽ തന്നെ. സംതൃപ്തിപ്പെടാൻ നമ്മളുടെ ലൈഫുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒന്നും റസൂലിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ദുഃഖങ്ങളുടെ ഒരു ഒരു ഒരു ഒരു ഒരു എന്താ പറയുക, വലിയൊരു പരമ്പര തന്നെ റസൂലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വേർപാടിൻ്റെ പരമ്പര ഉണ്ടായിട്ടുണ്ട്, പ്രിയപ്പെട്ട പലരും വേർപെട്ടു പോയത്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ പല സമയങ്ങളിലും നബിക്ക് ചിലപ്പം പൈസ ഉണ്ടായിട്ടുണ്ട്, ഉള്ള പണം തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നബി മത്സരിച്ചിട്ടുണ്ട്, കയ്യിൽ വെക്കാതെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ, അപ്പം നമ്മളത് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു കരയിച്ചെങ്കിൽ നമ്മളെയും നമ്മളെ ലൈഫുമായിട്ട് കരയിപ്പിക്കാവുന്ന കാര്യങ്ങൾ അതിലുണ്ടല്ലോ.
6: തീർച്ചയായിട്ടും അവിടെ അവസാന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നുണ്ടല്ലോ, നമുക്ക് അലാത്തറുള്ള നമുക്ക് നീ മനസ്സിലാക്കണല്ലേ, തൃപ്തിപ്പെടുന്നില്ലേ, നമുക്ക് ആഹാരം കിട്ടാണ്ട് അവർക്ക് ദുനിയാവും. ഇവിടെ വലിയൊരു പോയിന്റാണിത്. അതായത് റസൂലായിട്ട് പോലും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊന്നും വലിയൊരു സംഭവത്തിലേക്ക് എത്താതെ നിൽക്കുന്നൊരു സമയത്ത് എന്നാ റസൂലായിട്ട് പോലും എന്താ റസൂൽ അങ്ങനെ കിട്ടാത്തത് എന്നാലോചിക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാവാതെ കാണാം. മിക്കവാറും നമുക്കൊക്കെ തന്നെ ഇങ്ങനെ ഇപ്പം ഈ ദീനിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ചില പരീക്ഷണങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നമ്മുടെ സഹധർമ്മിണിക്കോ ഭാര്യക്കൊക്കെ തോന്നിയേക്കാം ഇത് അങ്ങനെയൊക്കെ നടന്നിട്ട് എന്താ നമ്മൾക്കിങ്ങനെ അല്ലേ. അപ്പൊ അത് തോന്നാതിരിക്കാൻ കൂടി റസൂലിന്റെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു പാഠമാണത്. അള്ളാഹുവിന്റെ ആളായിട്ട് നടന്നു എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ചിലപ്പോൾ ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇതൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളാമെന്നില്ല, റസൂലിന് പോലും കിട്ടിയിട്ടില്ലെന്ന് നമ്മൾ ആശ്വസിക്കാനാണ് നമ്മളവിടെ സമയം കണ്ടെത്തേണ്ടത്.
5: പിന്നെ അതുമല്ല, റസൂലിന്റെ ഏറ്റവും മഹത്തിൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ഭാര്യമാർ അവരിട്ട് നബിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി.
6: അതെ അതെ അതെ.
5: പക്ഷെ നബി അതിന് എത്ര സംയമനത്തിൽ എത്ര വിഷമം ഉണ്ടാവും.
6: അപ്പൊ
5: നബി ആ വിഷമം സഹിച്ച് അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കാനോ ബാക്കിയൊന്നും നിന്നില്ല. നബി അവിടെ ഒരു മൂലക്കൽ പോയിട്ട് ഇങ്ങനെ കിടക്കാന്ന് പറയുമ്പോഴേ അപ്പോ അതിങ്ങനെ
6: വലിയൊരു പാഠമാണത്. പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ദാവ രംഗത്തിറങ്ങുന്നവർക്ക് വലിയൊരു പാഠം അതിലുണ്ട്.
5: ആ സംഭവത്തിന് ചരിത്രത്തിൽ എന്താണ് പറയുന്നത്, ഏകദേശം ഒരു മാസത്തോളം
6: അവിടെ ഇലാഫും ഇലാഫും
5: അതെ അതെ
6: ഇണക്കവും മാറി നിർത്തി. ഓക്കെ.

0: കഥയ്ക്ക് ശേഷം നമ്മൾ എത്തി നിൽക്കുന്നത് വളരെ സുന്ദരമായ ഒരു എപ്പിസോഡിലാണ്. കേൾക്കാം ദൃശ്യം.
1: ഇന്നത്തെ നമ്മുടെ ദൃശ്യത്തിൽ നമ്മൾ കേൾക്കുന്നത് മണൽക്കുന്നിലെ ഒട്ടകയാത്ര, അവതരിപ്പിക്കുന്നത് ഇബിനു അലി എടത്തനാട്ടുകര, വിടി അബ്ദുസലാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. രാജസ്ഥാനിലെ ജയ്സൽമീർ മരുഭൂമിയിലെ യാത്രാ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട ഇബിനു അലി എടത്തനാട്ടുകരയുടെ യാത്രാ അനുഭവങ്ങളായിരുന്നു നമ്മൾ കേട്ടുവന്നിരുന്നത്. സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ള ജി എസ് ടി ഡെപ്യൂട്ടി കമ്മീഷണറും പീസ് റേഡിയോ ആങ്കറും യാത്രാ വിവരണങ്ങളുടെ പുസ്തക രചയിതാവുമൊക്കെ ആയിട്ടുള്ള ഇബിനു അലിക്കയുടെ യാത്രാ അനുഭവങ്ങളിൽ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ജയ്സൽമീർ യാത്രയിലെ നവ്യമായ യാത്രാ അനുഭവങ്ങളുടെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇബിനു അലിക്ക, അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു വന്നിട്ടുള്ളത് നമ്മൾ ആ ഒട്ടക സവാരി, അതിലെ രസകരമായ അനുഭവങ്ങൾ പറഞ്ഞു വന്നു. നമുക്കിനി ആ ജയ്സൽമീർ യാത്രയുടെ അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. എന്നിട്ട് പിന്നെ അതിന് ശേഷം പിന്നെ എന്തൊക്കെയായിരുന്നു അവിടുത്തെ പ്രധാന?
3: നമ്മൾ ഒരു രാത്രി ടെൻറ്റിൽ താമസിച്ചു, പിന്നെ അതിരാവിലെ എണീറ്റിട്ട് മരുഭൂമിയുടെ ഒരു വേറൊരു ഭാഗത്തേക്ക് പോയി. താർ മരുഭൂമിയുടെ ഭാഗമാണത് രാജസ്ഥാനിലെ. പിന്നെ ഒട്ടക സവാരിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയത്. അടുത്തത് ജീപ്പ് സവാരിയാണ്. ജീപ്പ് സാധാരണ ജീപ്പിലെ കുറച്ച് നിങ്ങളൊക്കെ ഉള്ളൊരു ജീപ്പാണ്, അവർ
2: ഈ ഓഫ് റോഡ് ജീപ്പ് പോലെ,
3: ഓഫ് റോഡ് ജീപ്പ് പോലല്ല, വലിയൊരു വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് റെഡിയല്ലേ എന്ന് പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞ്, അങ്ങനെ ഇതിൻ്റെ ഡ്രൈവറും രാമയ്യ തന്നെയാണ്. അദ്ദേഹം ശരിക്കും
2: രാജസ്ഥാൻകാരനാണ്,
3: അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. ഗോകുൽ എന്നാണ് അഞ്ചൻ്റെ പേര്. പിന്നെ ഈ രാമയ്യ എന്നുള്ള പേര് വേറെ എവിടെയൊക്കെ കേട്ടുന്നുള്ള, എനിക്ക് തോന്നുന്നു വേറെ എവിടെയെങ്കിലൊക്കെ ദൂരത്ത് നിന്ന് വന്നിട്ട് ഇവിടെ സംസാരിച്ച ചെറിയ കുട്ടിയൊക്കെ ഉള്ളൂ, പ്രായൊരു 60-ൻ്റെയൊക്കെ മോഡലായിരിക്കും. പക്ഷെ നല്ല ഹൈറ്റൊക്കെ ഉള്ള, അവരുടെ ഒരു പരമ്പരാഗത ഡ്രസ് ഉണ്ടല്ലോ, ജുബ്ബയൊക്കെ പോലുള്ള സൽവാർ കമ്മീസ് ടൈപ്പ് ഉള്ള അതൊക്കെ ഇട്ടിട്ടുള്ളതാണ്. ജീപ്പിന് പോലെ ചോദിച്ചു റെഡി പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ കരച്ചിടക്കട മുമ്പേക്ക് തില്ലയിക്കണം, ഒട്ടകപ്പുറത്തുള്ള വൈഫിന്റെ നിലവിളിയൊക്കെ ആയപ്പോ. അപ്പൊ ഏതായാലും പോവാന്ന് പറഞ്ഞു. അപ്പോ ജീപ്പ് കൊണ്ടുവന്നിട്ട് എല്ലാ ആദ്യം
2: നേരത്തെ മക്കള് ഒട്ടപ്പുറത്ത് പോയില്ലേ, അവർക്ക് വേറെ
3: പ്രശ്നമില്ല, അവര്
2: പിന്നെ ഓഫ് റോഡ് ആകുമ്പോൾ കുറച്ചുകൂടി അതിനേക്കാൾ താല്പര്യം.
3: ശരിക്ക് അവരൊക്കെയാണ് നമ്മളെക്കാൾ കൂടുതൽ ആസ്വദിച്ചത്. നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവുമല്ലോ, ഒരു പിന്നെ അതുമില്ലല്ലോ. പിന്നെ ജീപ്പില് ജീപ്പ് റെഡിയാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് ചെയ്ത് ജീപ്പിൻ്റെ ഒക്കെ ടയറിന്ന് കാറ്റ് കുറേശ്ശെ കളഞ്ഞു, അപ്പോൾ പകുതി കാറ്റൊക്കെ പാടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള എന്താണ് കാറ്റടിക്കണതാണല്ലോ, ഇത് കാറ്റ് ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളെ സംശയം കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, പിന്നെ മണലിൽ യാത്ര ചെയ്യാൻ കാറ്റ് കുറക്കണം, അല്ലെങ്കിൽ വണ്ടി പാടും എന്ന് പറഞ്ഞു. ഫ്രണ്ടിൽ ഡ്രൈവറുടെ ക്യാബിനിൽ ഒരാൾക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉള്ളൂ, ബാക്കിയുള്ള പിന്നിലാണ് ചെരിഞ്ഞിരിക്കണം. അങ്ങനെ ഒരാള് വൈഫാണ് തോന്നുന്നു അകത്ത് ഇരുന്നു, പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ പുറത്തിരുന്നു. അങ്ങനെ പതുക്കെ ഇറങ്ങി കയറി ചാടി അങ്ങനെ പോണ്ട്, പിന്നെ ഇയാള് പിടുത്തം വിട്ടു, വണ്ടി പറക്കാണ്.
2: അല്ല, ഇത് മരുഭൂമിയിൽ ഇങ്ങനെ കുന്നുകളുണ്ടോ?
3: മരുഭൂമിയില് കുന്നുകളും പിന്നെ ഇറക്കം കയറ്റം ചെരിഞ്ഞ സ്ഥലം, അങ്ങനെ നമ്മള് മരണക്കിണറിൽ അങ്ങനെ ചെരിഞ്ഞു കൊള്ളൂല്ലേ,
2: അതിലൂടെ വണ്ടി പോണത്.
3: ആ ഒരു റോഡൊന്നുമില്ല, പണ്ട് വണ്ടി പോയുള്ള ഒരു റോഡ്. പിന്നെ ഇയാളങ്ങോട്ട് പോടങ്ങി, ഭയങ്കര സ്പീഡ്, ഭയങ്കര ചവിട്ട്. മുപ്പർക്ക് ഉറപ്പാണെങ്കിലും ഒന്നും പറ്റില്ല, കാരണം അയാൾ സ്ഥിരത ഓടിക്കണല്ലേ. അപ്പൊ ഇങ്ങനെ ചെരിഞ്ഞിട്ട് പോകുന്നു, ഇറക്കത്തിൽ പോകുന്നു, അങ്ങനെ ഇറങ്ങിട്ട് നേരെ കുത്തനെ കയറ്റം കയറുന്നു. സ്വാഭാവികമാണല്ലോ, എല്ലാവരും നിലവിളി തുടങ്ങി, മണലൊക്കെ വണ്ടിന്റെ ഉള്ളിൽ കൂടെയൊക്കെ മണലൊക്കെ കയറി, പിന്നെ മുഖത്തുകൂടിയൊക്കെ തെറിക്കണം. അങ്ങനെ ഇയാളായിലേക്ക് മുമ്പരത് ഞങ്ങള് നിലവിളിയൊക്കെ കേട്ട മുമ്പ് ഹരം കൂടി, സ്പീഡ് കൂട്ടി അങ്ങനെ കറങ്ങി തിരിഞ്ഞ്, പിന്നെ അവസാനം മതി എന്ന് പറഞ്ഞു. ഒരു ഒരു പ്രിസ്ക്രൈബ് ടൈം ഉണ്ടാവും, ആ ടൈമിൽ അത് ഓടിച്ചു വന്നു. ഇറങ്ങിയപ്പോഴാണ് ഒന്ന് ശ്വാസം വീണത്, പക്ഷെ നല്ല രസമാണ്. പിന്നെ അങ്ങനെ ആലോചിക്കുമ്പോൾ അത് പിന്നെ ഫുള്ള് മണല്, മണൽക്കുടി, പിന്നെ ചിലപ്പോഴും വണ്ടി ഓടിയ ടയറിൻ്റെ ഒരു മാർക്ക് മാത്രമേ ഉണ്ടാവൂട്ടും, വേറെ റോഡൊന്നുമില്ലല്ലോ. അതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് മടലിന്റെ
2: കൂടി
3: ഇഷ്ടംപോലുണ്ട്, അപ്പോഴൊക്കെ വേറെ പോകുന്നുണ്ട്. അപ്പൊ അവര് ഇവര് തമ്മിലൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കൈയൊക്കെ ഇട്ടിട്ട്. പക്ഷെ അതിലെ ഡ്രൈവ് ചെയ്യല് നല്ലൊരു പ്രയാസമുള്ള ഇതാണ്. പിന്നെ നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടുള്ളൊരു ബേജാറും കൂടി ഉണ്ടാവും. അങ്ങനെ ഒന്ന് കറക്കി തിരിച്ച് പിന്നെ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ നിർത്തിയോട് ഞങ്ങളൊക്കെ ചാടി ഇറങ്ങി. ഒന്നുകൂടി പോകല്ലേ എല്ലാവരും വേണ്ടാറുണ്ട്. പക്ഷെ ഒരു കോംപ്ലിമെന്റ് ഉള്ള നിലക്ക് ഒരു കാര്യം ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ പിന്നെ പ്രയാസമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടി, നല്ലൊരു സ്ഥലത്ത് കൂടി നിങ്ങളെ കൊണ്ട് വരാറുണ്ട്. കുട്ടികൾ പിന്നെ ഉത്സാഹം കൂടി എന്തായാലും ഒന്നുകൂടി കയറി, ചാട്ടമൊന്നുമില്ലാത്ത നല്ല സ്ഥലത്ത് കൂടി വേറെ ഏരിയ കൂടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നിർത്തി. പിന്നെ അടുത്തുള്ളത് ബൈക്കാണ്, ക്വാഡ് ബൈക്ക് എന്നാണ് പറയുക. അത് മണലിക്കൂടി പോകണം, നാല് ചക്രമുള്ള. അത് പിന്നെ ഒരാൾ കയറും, ഒരാൾ ഓടിക്കാൻ അവർ കൂടെ ഉണ്ടാവും ചെയ്യും. മക്കളെന്തരായാലും പോയി, ഞങ്ങൾ രണ്ടാളും മാറി നിന്നു. അതും ഈ പറഞ്ഞ മാതിരി പിന്നെ മിന്നണ സാധനമാണ്
4: അത്. അവർ എന്താ ഒരാൾ കൂടെ ഉണ്ടാവും ഓടിക്കുന്നത്, അവരായിരിക്കും
3: അല്ല തുടക്കത്തിലൊക്കെ, പിന്നെ നമുക്ക് ഓടിക്കാം.
4: ശരി,
3: പ്രാക്ടീസ് വേണം കുട്ടികളെ ബൈക്കൊക്കെ ഓടിക്കൊണ്ട്. എന്തായാലും ഞങ്ങളതിന്ന്
4: മാറി, മക്കൾ പോയി,
3: മക്കൾ പോയി. പിന്നെ ഉള്ളത് ഈ പിന്നെ പാരച്യൂട്ട് പോലെ അതുള്ള ഗ്ലൈഡിങ് ഉണ്ട് മുകളിൽ കൂടി.
4: ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുത്ത് ബ്രേക്ക്ഫാസ്റ്റ്
3: കഴിഞ്ഞിട്ടുള്ള സമയമാണ്, ഒരു പിന്നെ 9 മണി 10 മണിയൊക്കെയാണ് ആ സമയം.
4: അപ്പോഴും തണുപ്പുണ്ടോ?
3: തണുപ്പുണ്ട്, മണലും കൂടി തണുപ്പൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒട്ടകം കഴിഞ്ഞ് ജീപ്പും കഴിഞ്ഞ് കുട്ടികളുടെ ബൈക്കും കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി നിർത്തുകയെന്നൊക്കെ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. കാരണം അവിടുത്തെ ഈ പരമ്പരാഗത വേഷം ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോ നല്ല രസമാണല്ലോ. ശരിയെന്ന് പറഞ്ഞപ്പോൾ എവിടേക്ക് ഐ ലവ് ജയ്സാൽമീർ എന്നൊക്കെ പറഞ്ഞ ബോർഡൊക്കെ വെച്ച് ഞങ്ങളീ കറക്കത്തിനിടയിൽ കണ്ടിരുന്നു. അപ്പം ഞങ്ങളങ്ങനോട് പറഞ്ഞു പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. അങ്ങനെ വീണ്ടും ജീപ്പിൽ കയറ്റിയിട്ട് അവിടേക്ക് കൊണ്ടുപോയി ഞങ്ങളെ. അപ്പോൾ ഒരു പയ്യനാണ് നടത്തുന്നത്. അപ്പോൾ ഈ ജയ്സാൽമീർ ബോർഡ് അവൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്,
4: ശരി.
3: അതിന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള, പിന്നെ അവിടെ ഈ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങിയിട്ടൊരു ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഫോട്ടോ അവൻ എടുത്തു കൊടുക്കും. എന്താ അതിന് പറയാൻ എനിക്കറിയില്ല. നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഒരു പീഠത്തിൽ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, ഫീഡ് മൊത്തം കറങ്ങും. പുതിയൊരു ടൈപ്പ് ഒരു വീഡിയോ ആണ്.
4: വീഡിയോ അതായത് നമ്മൾ സ്റ്റിൽ ആയിട്ട് നോക്കും, ചുറ്റുഭാഗം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ.
3: അതെ അതെ. അപ്പൊ നമ്മളാ മഴവും മൊത്തം ചുറ്റുന്ന.
4: ശരിയാണ്.
3: അപ്പോ പിന്നെ അവരെ ലേഡീസിനും ജെന്റ്സിനും ഒക്കെ ഡ്രസ് ഉണ്ട് അവിടെ. അപ്പൊ അതൊക്കെ ഇട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് ഈ വീഡിയോ ഒക്കെ എടുത്ത് തരണമെങ്കിൽ പൈസ വെച്ച് ഒരാൾക്ക് 1500 രൂപ.
4: ശരി.
3: പിന്നെ ഈ നമ്മളെ ബയ്യൊക്കെ പറഞ്ഞ് സംസാരിച്ച് അവസാനം എല്ലാവർക്കും കൂടി 1500 രൂപയൊക്കെയാണ് ചെയ്തുതരണം പറഞ്ഞു. പിന്നെ അവരാ പരമ്പരാഗത വേഷമൊക്കെ ഇട്ടു. രസമാണ്. ഒരു ആണുങ്ങളുടെ അത്ര കളർഫുൾ അല്ല, ഒരു തലയിൽ കിട്ടും ജുബ പോലെ ടൈപ്പ്.
4: അതെ
3: അതെ, ഒരു വൈറ്റ് ആൻഡ് വൈറ്റും ഒരു കളർഫുൾ തലയിൽ കിട്ടുകയാണ്. പക്ഷെ സ്ത്രീകളെ ഡ്രസ്സ് നല്ല രസമാണ്. പാവാട പോലെ
4: ഫുള്ള് കവർ ചെയ്ത് മുഖത്തൊക്കെ മൂടിയിട്ടൊക്കെ ഉള്ള ഒരു ടൈപ്പ്.
3: പിന്നെ ആഭരണങ്ങള് തലയിലുള്ളത്, അത് ഡ്രസ്സൊക്കെ കിട്ടിട്ട് ഞാൻ വൈഫിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. പിന്നെ അതിലൊരു രസം എന്താ വെച്ചാൽ ഇങ്ങനെ ഇത് ഡ്രസ്സ് ഇടലൊരു പണിയാണല്ലോ. അപ്പോൾ അത് ഇവളുടെ ഡ്രസ്സൊക്കെ ഇടാൻ ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു പ്രായമുള്ള രണ്ട് മൂന്ന് സ്ത്രീകൾ എല്ലാം നടന്നുപോയി. അപ്പോൾ അവർ ഇത് കണ്ടിട്ട് അവർ വന്ന് പിന്നെ അവളെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ കുറേ സഹായിച്ചു പറയും. ഒരു പാവപ്പെട്ട നല്ല മനുഷ്യർ, കാണാൻ തന്നെ ഒരു ദാരിദ്ര്യം കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പം ഫോട്ടോ ഒക്കെ എടുത്ത്, കളർഫുള്ളായുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നു. ഇവരോട് യാത്ര പറഞ്ഞു. വീണ്ടും ഗോകുലിൻ്റെ വാഹനത്തിൽ കയറിയിട്ട് പിന്നെ ജയ്പൂർ ടൗണിൽ വരുന്നു. പിന്നീടാണ് അവിടുത്തെ ജയ്പൂർ ഫോർട്ട് കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കോട്ടയാണ്. കുറച്ച് നടന്ന് കയറണം. ഗൈഡുകൾ ഇങ്ങനെ വേണോ വേണോ ചോദിച്ചുകൊണ്ട് പിന്നാലെ വരും. അതിൽ കുറച്ച് നടന്ന് കയറി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിങ്ങനെ പോകണം. അതിൻ്റെ തമാശ എന്താ വെച്ചാൽ ഈ കോട്ടക്കകത്ത് കണ്ടമാനം ആളുകൾ താമസിക്കുന്നുണ്ട്. നമ്മൾ പൊതുവെ അങ്ങനെ
4: അല്ലല്ലോ,
3: ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്.
4: അല്ലേ, ഞാൻ എങ്ങനെ കേട്ട് ബ്രാഹ്മൺസ് അതുപോലെ വേറെ പിന്നെ ഈ രാജകുടുംബത്തിൽപ്പെട്ട ടീം ഇവരൊക്കെ അതിൽ എത്ര 3000 ആള് അങ്ങനെ എന്തോന്ന് കേട്ടോ,
3: ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട്.
4: ജീവിക്കുന്ന കോട്ട എന്നുള്ള എന്തോ ഒരു അതിനെ കുറിച്ച് പറയുന്നു.
3: പിന്നെ ഈ കോട്ടയുടെ പുറത്തുള്ള ഓരോ ഓവൽ ഷേപ്പുള്ള സ്ഥലങ്ങളുണ്ടാവല്ലോ പുറത്തേക്ക് കാണാനൊക്കെ ഉള്ള, അങ്ങനത്തെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ടീ ഷോപ്പുകൾ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് സാധാരണ പോലെ ചായക്കടകൾ, പിന്നെ ഇടുങ്ങിയ തെരുവുകൾ, ചില സ്ഥലങ്ങളിൽ ഈ ബൈക്ക് കൊണ്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ.
4: ഏകദേശം എത്ര വിസ്തൃതി ഉണ്ടാകും?
3: അത്ര പഠിച്ചിട്ടില്ല, എന്നാലും വളരെ വിശാലമാണത്. അത്ര റെഫർ ചെയ്യാത്തുള്ളൊരു ഒരുപാട് അതിൽ പോപ്പുലേഷനൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് അമ്പലങ്ങളുണ്ട്, കണ്ടമാനം കടകളുണ്ട്, ഹോട്ടലുകളുണ്ട്. ചേട്ടാ അവിടെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഞങ്ങൾ ചായ കുടിച്ചു. ചായയുടെ ഇതിനേക്കാൾ അവിടുന്നുള്ള പുറത്തേക്കുള്ള കാഴ്ചകൾ രസമാണ്. അതിലുള്ള കാഴ്ച,
4: അത് ഒരു പഴയ രാജവംശം സാധിച്ചിരുന്ന കൊട്ടാരമാണ്. അത്
3: കൊട്ടാരമാണ്, കോട്ടയാണ്. അത് പിന്നീട് അവരുടെ പിന്നെ അവരുടെ സഹായികൾ അതേപോലെ അവർക്ക് പിന്നെ പണിയെടുക്കാൻ വന്ന ആളുകളൊക്കെ പിന്നീട് അവിടെ സ്ഥിരം
4: താമസമാക്കി.
3: നല്ല രസമുള്ള ഏരിയയാണ്, പുറത്തേക്കുള്ള കാഴ്ചകളാണ് അതിൽ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത്.
4: ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ ജസ്റ്റ് വീഡിയോയിൽ കണ്ടതിൽ നമ്മളെടുത്തു ആപ്പ ഓട്ടോറിക്ഷ അല്ലേ, ആ ഓട്ടോറിക്ഷയിൽ ആൾക്കാരെങ്ങനെ കയറി?
3: ഓട്ടോറിക്ഷയിൽ പോകുന്നുണ്ട്, നടന്നു പോകുന്നുണ്ട്, പിന്നെ ബൈക്കിൽ കൊണ്ടുപോകുന്നുണ്ട്. ആ അതിൽ ഒരു രസമുള്ളൊരു സംഗതി പറയുമ്പോൾ ഈ പിന്നെ അവിടുത്തെ പ്രാദേശിക വസ്ത്രക്കെടുത്തിട്ട് രണ്ടും ആൾക്കാർ

0: അവിടുന്ന് ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നു. പിന്നെ അവിടെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കറങ്ങി ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ.
1: ആ കോട്ടന്റെ അകത്തിരുന്ന താഴെ ഫുള്ള്
0: ആ നഗരം മൊത്തം
1: മൊത്തം കാണാം
0: കാണാൻ പറ്റും. പിന്നെ പുറത്തിറങ്ങിയിട്ട് അവിടെ വേറെ ഒരു ലേക്ക് ഉണ്ട്, അവിടെ പോയി കുറച്ച് സ്ട്രീറ്റിൽ നിന്ന് ബാഗുകളൊക്കെ ഒട്ടകത്തിൻ്റെ തോല് കൊണ്ടുണ്ടാക്കിയുള്ള ബാഗുകളൊക്കെ ഉണ്ട്, അത് വാങ്ങിച്ചു. പിന്നെ വൈകുന്നേരം ഫ്ലൈറ്റ് ഞങ്ങളെ തിരിച്ച് പോക്ക് വൈകുന്നേരമാണ്, 8 മണിക്കും തോന്നി രാത്രി തോന്നുന്നുണ്ട്. അപ്പോൾ ഒമ്പര ഇടക്കിടക്ക് കൈകൊണ്ട് കാണിക്കാൻ തുടങ്ങി നമുക്ക് ഒരുപാട് വൈകണ്ടെന്ന് പറഞ്ഞ്. അല്ല അന്ന് രാത്രി പിറ്റേഴ്സാണ് കേട്ടോ, അന്ന് രാത്രി പിന്നീട് ഞങ്ങൾ ടൗണിലാണ് താമസിക്കുന്നത്.
1: ശരി,
0: ജയ്സാൽമീർ ടൗണിൽ ബുക്ക് ചെയ്തിരുന്നു. കുറച്ചൊരു ഇടുങ്ങിയ ഒരു സ്ഥലത്തായിരുന്നു, വളരെ പഴക്കമുള്ള ഒരു കെട്ടിടം. അപ്പോൾ ഒരു എന്നാലും അതിൻ്റെ ഒരു പൗരാണികതയൊക്കെ നമുക്ക് രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ രാത്രി അടുത്തൊരു ഹോട്ടലിൽ അവരുടെ ഫുഡുണ്ട്, നോൺ വെജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള നോൺ വെജ് സ്ഥാപനമുണ്ട് പറഞ്ഞ് അവിടുത്തെ ഹോട്ടലുകാരനൊക്കെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ തിരിച്ചുള്ള യാത്രയാണ്.
1: പിന്നെ എങ്ങനെ തിരിച്ചുള്ള യാത്ര എങ്ങനെയാണ് അവിടുന്ന്? പിന്നെ
0: ആ പിന്നെ രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അതിൽ പിന്നെ നമ്മൾ ഐത്തറിയിൽ പെടാത്ത ഒരു സ്ഥലം കൂടി അവിടെ മൂപ്പര് കാണിച്ചത്, നമ്മൾ ഗോകുലിൻ്റെ പ്രത്യേക ഒരു കോംപ്ലിമെൻ്റുള്ള നിലക്ക് വാർ മ്യൂസിയം, യുദ്ധം, യുദ്ധത്തിൻ്റെ ഒരു സ്മാരകം.
1: ശരി, ജയ്സാൽമീറിൽ
0: ജയ്സാൽമീറിൽ നമ്മൾ മടങ്ങി, ജയ്സാൽമീറിൽ നിന്ന് ജയ്പൂരിൽ നിന്ന് നമ്മൾ മടങ്ങിപ്പോരുന്ന റൂട്ടിലാണ് നമ്മൾ വീണ്ടും. പിന്നെ ജോധ്പൂരിലേക്കാണ് പോകുന്നത്. ജോധ്പൂരിലാണ് നമ്മുടെ ഫ്ലൈറ്റ്, എയർപോർട്ട്, അവിടെ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. വാർ മ്യൂസിയം ഒരു കോംപ്ലിമെൻ്റ് ആണ് പറഞ്ഞല്ലേ, നമ്മൾ ഐറ്റർനറിയിൽ പെടാത്ത സംഗതിയാണ്. അപ്പോൾ അതിൽ കുറച്ച് വൈകിട്ട് തുറക്കുന്നുള്ളൂ, 9 മണിക്ക് എന്താവും. ഞങ്ങൾ തുറക്കുന്നതിന് ജസ്റ്റ് മുമ്പ് എത്തി ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ആയി വരുന്നുള്ളൂ. ടിക്കറ്റ് എടുത്ത് അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ഒരു മലയാളി സ്റ്റാഫുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ചുരുക്കിയിട്ടൊന്ന് പറഞ്ഞു തന്നു. അതായത് നമ്മൾ പിന്നെ ഒരുപാട് സേനാ വിഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു സ്പെസിമെൻ പോലെ ഓരോ ഡ്രസ്സ്, അതുപോലെ പല പിന്നെ യുദ്ധോപകരണങ്ങൾ, പ്രിമിറ്റീവായിട്ടുള്ള കാലം തൊട്ട് പണ്ടത്തെ കാലം തൊട്ട് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിൽ സ്റ്റൺഗണ്ണ് വരക്കുള്ള തോക്ക് തൊട്ട് സാധാരണ തോക്ക് പോലെയൊക്കെ ഉണ്ട്. അതേപോലെ സൈക്കിളിൽ പിന്നെ യാത്ര ചെയ്തിരുന്ന പട്ടാളക്കാരുടെ ആ ഒരു ഇത് തൊട്ടിട്ട് പുതിയത് വരെയുള്ള കമാൻഡോസ് എൻ്റെ ഒരു ഡ്രസ്സ്,
1: ബ്രിട്ടീഷുകാർ കാലം മുതലുള്ള തന്നെ ഉണ്ട്,
0: ഇന്ത്യയുടെ പണ്ട് മുതലുള്ള പ്രാദേശിക തലത്തിലുള്ള ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുള്ള കാലം തൊട്ടുള്ള ഇപ്പോൾ ആധുനിക രീതികളിലെ. അതുപോലെ തന്നെ അതിൽ മറൈൻ വിഭാഗത്തിൻ്റെ വേറെ, ഓരോ ആർമിയുടെ വേറെ, അങ്ങനെ ഓരോ ഓരോതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ പിന്നെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ പോയി ഫോട്ടോ എടുക്കുക. അതേപോലെ പുറത്ത് പിന്നെ വിമാനത്തിൻ്റെയൊക്കെ ചെറിയ രൂപങ്ങൾ, ടാങ്കുകളുടെ യുദ്ധ വിമാനങ്ങളിലേക്ക്, ടാങ്കുകളിലേക്ക് കുപ്പികൾ, അത് പുറത്ത്. അകത്ത് സ്റ്റേഡിയം പിന്നെ മ്യൂസിയത്തിനകത്ത് ഈ പറഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള
1: വാർ മ്യൂസിയം
0: ശരിക്കും വാറിൻ്റെ മ്യൂസിയം തന്നെയാണ്. പിന്നെ അവിടെ ഒരു ഷോ ഉണ്ട്, ഈ ഇത് അത് ഈ ചെറിയ ടിക്കറ്റേ ഉള്ളൂ, ആ ടിക്കറ്റിൻ്റെ കൂടെയുള്ള തന്നെയാണ്, പ്രത്യേകം ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അത് അകത്ത് പോയിട്ട് ശരിക്ക് പിന്നെ കുറച്ച് പേർക്ക് ഇരിക്കാന്ന് കാണാവുന്ന ഒരു ഷോ ആണ്, പിന്നെ ഡോക്യുമെൻ്ററി പോലെ. അപ്പോൾ അതിൽ ഈ സൈന്യം ചെയ്യുന്ന പിന്നെ വർക്കുകൾ, അതേപോലെ ചില യുദ്ധത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ, അതും ശരിക്കൊരു യുദ്ധം ഒരു പട്ടാളക്കാരൻ എന്തൊക്കെയാണ് ചെയ്യൽ എന്നുള്ളത് ശരിക്കും
1: മനസ്സിലാവും.
0: നമ്മൾ പിന്നെ പുറത്തിറങ്ങുമ്പോഴേക്കൊരു ജയ്ഹിന്ദൊക്കെ വിളിച്ചു.
1: ശരി,
0: പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു ഷോപ്പുണ്ട്, ഈ അവരുടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ എന്താണ് അത് നടത്തുന്നത്. അവർ ടീഷർട്ടുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, ഒരു ടീഷർട്ടൊക്കെ
1: വാങ്ങിക്കും.
0: അവരുടെ എംബ്ലം ഉള്ളതാണ്, പിന്നെ വാർ മ്യൂസിയം എന്നുള്ള പട്ടാളത്തിൻ്റെയൊക്കെ എംബ്ലം ഉള്ളതാണ്. പിന്നെ പാത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു
1: യാത്രയിൽ നിന്ന് എന്തെങ്കിലും രാജസ്ഥാനി ഒരു ഓർമ്മകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയോ?
0: ഞാൻ ഒരു ഡ്രസ്സ് വാങ്ങിച്ചു, അവരുടെ അവിടുന്നൊരു ടീഷർട്ട് വാങ്ങിച്ചു. വൈഫ് പിന്നെ ഡ്രസ്സ് എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു അവിടുന്ന്, ക്ലോക്ക് പോലെയൊക്കെയുള്ള സാധനങ്ങൾ, ആ അങ്ങനെയൊക്കെയുള്ള മെമെൻഡോസ് പോലെയൊക്കെ ഉള്ള സാധനങ്ങൾ, കൂടുതലൊന്നും വല്ലാതെ വാങ്ങിച്ചില്ല. പിന്നെ പൊതുവെ യാത്രയിൽ വല്ലാതെ കാശ് കളഞ്ഞ് പർച്ചേസ് ചെയ്യലില്ല. നമ്മൾ ഓർമ്മക്ക് നിൽക്കാൻ, ഓർമ്മ നിലനിൽക്കാൻ വിലക്കുറഞ്ഞ എന്തെങ്കിലുമൊക്കെയാണ് കാര്യമായിട്ട് വാങ്ങാറുള്ളൂ.
1: പിന്നെ അവിടുന്ന് ഫ്ലൈറ്റ് തിരിച്ച്,
0: അവിടുന്ന് ഫ്ലൈറ്റ് വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു 100-150 കിലോമീറ്റർ ബൈ റോഡ്, പിന്നെ ജോധ്പൂരിൽ ടൗണിലേക്ക് എത്താൻ നേരത്തേക്ക് വീണ്ടും ബ്ലോക്കുകൾ തുടങ്ങി.

0: അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു ആശങ്ക സമയത്ത് ഫ്ലൈറ്റിന് എത്തില്ല എന്നുള്ളത്.
1: ഫ്ലൈറ്റിൻ്റെ ടൈം എപ്പോഴാണ് പറഞ്ഞിരുന്നത്?
0: 8:30 എന്തോ രാത്രി.
1: രാത്രി 8:30.
0: അപ്പോൾ റോഡ് ബ്ലോക്ക് ആയത് ഇപ്പോൾ ഇയാൾ മുപ്പർ കൈകൊണ്ട് കാണിച്ചു നിങ്ങളവിടെ എത്തിച്ചേരുന്നുള്ള രൂപത്തിൽ. പിന്നെ ഗൂഗിളിൽ കാണുന്നത് നമ്മൾ കാണാത്ത ഊട് വഴി കൂടിയൊക്കെയാണ് പിന്നെയുള്ള യാത്ര. മെയിൻ റോഡുകളൊക്കെ മൊത്തം ഒഴിവാക്കി എന്തായാലും ആ പറഞ്ഞതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ആൾ എയർപോർട്ടിൽ എത്തിച്ചു. പിന്നെ അപ്പോൾ നമ്മളൊരു ടിപ്പൊക്കെ കൊടുത്തു, ഒരു കൊണ്ട് ഒരു 500 രൂപ എന്തൊക്കെയാണ് കൊടുത്തു തോന്നുന്നു. പക്ഷേ അയാൾ വാങ്ങാൻ പിടിച്ചു. സാധാരണഗതിയിൽ നമ്മൾ
1: ടൂറിസ്റ്റുകളൊക്കെ
0: ഇതുപോലെ കൊടുത്തത് വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ മടിച്ച് കൊടുത്ത പൈസ എത്രയാന്ന് പോലും നോക്കാതെ പോക്കറ്റിലോട്ട് പോയി. അങ്ങനെ ഒരു യാത്രയുടെ ഒരു സമാപനമാണ്. തിരിച്ച് ഹൈദരാബാദ് പിന്നെ നെടുമ്പാശ്ശേരി അല്ല തിരിച്ച് ഞങ്ങൾ ബോംബെ വഴി വന്ന സംശയം. പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ഹൈദരാബാദിൽ നിന്ന് സോറി ബോംബെയിൽ നിന്ന് തിരിച്ച് കൊച്ചി നെടുമ്പാശ്ശേരി.
1: ഈ ഒരു യാത്രയിൽ ഏകദേശം എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ടാവും?
0: ഇപ്പോൾ പെട്ടെന്ന് അതൊരു ഓർമ്മ വരുന്നില്ല. പക്ഷെ അതിൽ പ്രധാനമായിട്ടും ഫ്ലൈറ്റിൻ്റെ ചാർജാണ്. അത് പിന്നെ ഡിഫൻസ് ടൈമിനനുസരിച്ചാണല്ലോ അതിൻ്റെ ഒരു ചാർജാണ്. എനിക്ക് തോന്നുന്നൊരു ഒരു ഫ്ലൈറ്റിന് 10,000. അപ്പോൾ ഫ്ലൈറ്റിന് ഒരു 20,000 വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്
1: എല്ലാവർക്കും.
0: അല്ല ഒരാൾക്ക്
1: ഒരാൾക്ക്
0: എനിക്ക് കൃത്യ ഓർമ്മയില്ല. പിന്നെ ഞാൻ നമ്മുടെ ഒരു അനുഭവം കേരളത്തിലെ യാത്രയ്ക്കുള്ള ചിലവിൻ്റെ ഒരു 1/3 പുറത്തുള്ളൂ. കേരളത്തിലാണ് പൊതുവെ ഈ താമസവും ഭക്ഷണമൊക്കെ എക്സ്പെൻസീവ്. അവിടെ ഒരു സ്റ്റാർ ഹോട്ടൽ ഒരു സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളൊക്കെയാണ് അവർ. നമ്മൾ അത്ര ഒരു ഗംഭീരമൊന്നും അല്ലെങ്കിൽ പോലും അവിടെയൊക്കെ റേറ്റ് താരതമ്യേന കുറവാണ്. ഇപ്പം ഞാൻ കാശ്മീർ പോയ സമയത്തൊക്കെ അവിടെ ഒരു പിന്നെ 4-5 ദിവസത്തിന് നമുക്കൊരു 20,000 മൊത്തം ചിലവ് വന്നിട്ടുള്ളൂ ഒരാൾക്ക്. പക്ഷേ ഇവിടെ മൂന്നാറ് പോയിട്ട് നമ്മൾ ഒന്ന് യാത്ര ചെയ്ത ദിവസം താമസിച്ച് പോരാൻ ആ പൈസ പറ്റില്ല. അതൊരാഴ്ചയൊക്കെ ആയിരുന്നു 4-5 ദിവസത്തിന് ചിലവ്. താരതമ്യേന നോർത്ത് ഇന്ത്യയിലെ യാത്രകളിൽ പൊതുവെ ചിലവ് കുറവാണ്.
1: ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ സമയം നമ്മൾ അവസാനിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ യാത്രയുടെ ഒരു ഒരു സൗന്ദര്യവും ഭംഗിയൊക്കെ കേട്ട് ആസ്വദിക്കാവുന്ന രൂപത്തിലുള്ള അനുഭവം നമ്മൾ ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു. വളരെ മനോഹരമായ ഒരു യാത്രാനുഭവം, ജയ്സാൽമീർ യാത്രകളും അതിലുള്ള കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളും. അപ്പോൾ യാത്രകളിന്നും നമുക്ക് കൂടുതൽ പ്രചോദനവും അല്ലെങ്കിൽ കൂടുതൽ ആവേശവും ലഭിക്കുന്ന രൂപത്തിലാവണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് കാര്യങ്ങളും പ്രദേശങ്ങൾ കൂടുതൽ കാണുവാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനൊക്കെ ഉതകുന്നതാവട്ടെ. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിലൂടെ ഇത്തരം പരിപാടികൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതിൽ ആ നിൽക്കുന്ന ഗുണങ്ങളൊക്കെ കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഈ ഒരു ദൃശ്യം പ്രോഗ്രാമിൽ 2-3 എപ്പിസോഡുകളിലൂടെ നമ്മുടെ കൂടെ പങ്കെടുത്ത ഇബിനു അലിക്കയ്ക്ക് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ഈ പ്രോഗ്രാം കേട്ടതിൻ്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദൃശ്യം പ്രോഗ്രാമിൽ കൂടുതൽ പ്രദേശങ്ങളും വിവരണങ്ങളും യാത്രാനുഭവങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും റേഡിയോയിൽ ഒത്തുകൂടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം. ഇബിനു അലി എടത്തനാട്ടുകര, വി ടി അബ്ദുസ്സലാം എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച മണൽക്കുന്നിലെ ഒട്ടകയാത്ര.
3: നമുക്കൊരു ഇടവേളയിലേക്ക് പോകാം.
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മൾ ഇനി പ്രവേശിക്കുന്നത് ജനക്ഷേമം പരിപാടിയിലേക്കാണ്. ജനക്ഷേമത്തിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായ സർക്കാർ സംബന്ധമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ പങ്കെടുക്കുന്നത് അബ്ദുസ്സലാം സുർമയും അബ്ദുൽ ജലീൽ വളാഞ്ചേരിയുമാണ്. 18 കഴിഞ്ഞാൽ പുതുതായി വോട്ടർ ഐ ഡി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ അവർ പ്രതിപാദിക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ്. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളും ഹൃദ്യമായ സ്വാഗതം. വിവര സാങ്കേതിക വിദ്യ ജനകീയമാക്കുന്ന ലക്ഷ്യത്തോടെ 2002 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അക്ഷയ. അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ജനക്ഷേമ പരിപാടിയിൽ അക്ഷയമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. നീണ്ട 20 വർഷക്കാലമായി വളാഞ്ചേരിയിൽ അക്ഷയ കേന്ദ്രം നടത്തിവരുന്ന ശ്രീ അബ്ദുൽ ജലീൽ സാഹിബാണ് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം ജനക്ഷേമ പരിപാടിയിലേക്ക്. നമുക്കറിയാം ലോകത്ത് ഒരുപാട് ഭരണ സംവിധാനങ്ങളുണ്ട്. ജനാധിപത്യം, പട്ടാള ഭരണം, രാജവംശം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ജനാധിപത്യം ഏറ്റവും പരമപ്രധാനമാണ്. നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അതിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വലിയ സംവിധാനമാണ് വോട്ടെടുപ്പും വോട്ടർ പട്ടികയും ഐ ഡി കാർഡുമെല്ലാം. അതുമായി ബന്ധപ്പെട്ട, വോട്ടർ കാർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ജനക്ഷേമ പരിപാടി നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. ജലീൽക്ക, എന്താണ് ശരിക്കും ഈ വോട്ടർ ഐ ഡി കാർഡ്?
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലൈഹിസ്സലാം. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഏറെ ഈ ഒരു സമയത്ത് ചർച്ചയായതാണ് ഈ വോട്ടർ ഐ ഡി കാർഡ്. ഈ വോട്ടർ ഐ ഡി കാർഡ് ചർച്ചയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബീഹാറും മറ്റും കുറച്ച് ഇഷ്യൂസൊക്കെ വന്നു, ഒരുപാട് പേര് വോട്ടർ ഐ ഡിന്ന് പോയി,
6: ഇഷ്യൂസ്
7: വന്നതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വോട്ടർ ഐ ഡി കാർഡ് ഒരു ഇന്ത്യൻ പൗരൻ്റെ, നമ്മളുടെ ഒരു അവകാശമാണ് നമ്മളുടെ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതുവരെ അത്ര കാര്യമായിട്ട് കാണാത്ത ഒരുപാട് ആളുകളുണ്ട്, ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് വോട്ട് ചെയ്യാതെ പോകുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൗരത്വം വരെ അപകടത്തിലാകുമോ എന്നുള്ളൊരു ചെയ്യപ്പെടുന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയത്. അതിപ്പോൾ നമുക്ക് അറിയുന്നുണ്ട്, കാരണം നമ്മളോട് നമ്മുടെ രക്ഷിതാക്കളുടെ വോട്ടർ ഐ ഡി ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിതിനെക്കുറിച്ചൊരു ബോധവാന്മാരായില്ലെങ്കിൽ നാളെ കഷ്ടപ്പെടുന്ന നമ്മളെ മക്കളാണ്,
6: വരും തലമുറ
7: നമ്മളുടെ മക്കളാണ് ഇതിന് പ്രയാസം. അപ്പോൾ ഇന്ന് ഇനിയെങ്കിലും നമ്മൾ അതിൻ്റെ വോട്ടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ അത് വരും തലമുറയാണ് എന്നെ കഷ്ടപ്പെടുക. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ നമ്മൾ എടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി വോട്ടർ ഐ ഡി എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഇന്ത്യൻ പൗരൻ്റെ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള ഒരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. വോട്ടർ ഐ ഡി കാർഡ് അതാണ് വോട്ടർ ഐ ഡി.
6: നമുക്കറിയാം ഒരു വോട്ടർ ഐ ഡി ലഭിക്കാൻ 18 വയസ്സാവണം. ആ ഒരു കാലയളവ് ശരിക്കും ഏത് വെച്ചാണ് നോക്കാറുള്ളത്?
7: നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു വോട്ടർ ഐ ഡി കാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞത് അത് ഓരോ വർഷങ്ങളും വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് ഇതിൽ സംസാരിക്കുകയാണെങ്കിൽ ഈ ജനുവരിയിലേക്ക് 18 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് വോട്ടർ ഐ ഡി കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും.
6: ജനുവരി ഒന്നിന്
7: 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അങ്ങനത്തെ ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വോട്ടർ കാർഡിന് വേണ്ടി അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നിലവിൽ വോട്ടർ കാർഡ് ഇല്ലാത്തവരും, ഇപ്പോൾ വോട്ട് സ്ഥിരമായിട്ട് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് പുതുതായിട്ട് വോട്ടിന് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രായം എന്ന് പറഞ്ഞതാണ് ഈ ജനുവരി 2026 18 വയസ്സ് പൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് നമുക്ക് വോട്ടറിന് അവിടെ അപേക്ഷിക്കാൻ പറ്റും.
6: അപ്പോൾ മറ്റേത് മാസങ്ങളും മറ്റേ 18 വയസ്സായാലും നമ്മൾ ജനുവരി ഒന്ന് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അപേക്ഷ കൊടുക്കാം. 6-7 മാസത്തെ വ്യത്യാസം
7: വന്നേക്കാം. അത് പ്രായം മന്ദിന ജനിക്കുന്ന മാസങ്ങൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസം വന്നേക്കാം.
6: അപ്പോൾ ജനുവരി ഒന്നാണ് മാനദണ്ഡം, അത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കണം. അതായാൽ നമുക്ക് 18 വയസ്സായാലും നമുക്ക് എന്തെങ്കിലും അപേക്ഷ
7: കൊടുക്കാം. ഓക്കെ,
6: ഈ അപേക്ഷ കൊടുക്കുമ്പോഴേ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അപേക്ഷ കൊടുക്കേണ്ട സമയത്ത്?
7: നമുക്ക് നിലവിൽ പ്രധാനമായിട്ടും ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേരാൻ വേണ്ടിയിട്ട് ഓൺലൈനാണ് സംവിധാനം. ഏകദേശം ഒരു 95% ഓൺലൈനാണ്. പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഓൺലൈൻ അപേക്ഷ കൊടുക്കാൻ പറ്റാത്തവർക്ക് ഓഫ്ലൈൻ സംവിധാനം ഉണ്ട്.
6: അത് ഓഫ്ലൈൻ
7: സംവിധാനം എന്ന് പറയുന്നത് ഫോം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഫോം ഇപ്പോൾ പുതുതായിട്ട് ഒരു വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടാക്കാറ് അതിന് ഫോം 6 എന്നാണ് പറയുക. അപ്പോൾ ഈ ഫോം 6 ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് നമ്മൾ BLO കയ്യിലാണ് കൊടുത്ത് നമുക്ക് അങ്ങനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ ഓൺലൈനാണ്. ഓൺലൈനിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ആയ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട രേഖകളും ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കഴിഞ്ഞ് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കാം. അപ്പോൾ അതിന് തൊട്ട ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് നമുക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അപേക്ഷ കൊടുക്കുക എന്ന് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്ഷയ കേന്ദ്രങ്ങൾക്ക് ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട പ്രോപ്പറായിട്ടുള്ള പരിശീലനം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ BLOമാർക്ക് കൊടുത്ത പോലെ തന്നെ ഓരോന്നിനും ഒരു മാസങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ കറക്റ്റ് പരിശീലനം. അപ്പോൾ അവർക്ക് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അറിയണ്ടാവും.
6: അപ്ഡേറ്റായിട്ട്
7: കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് അതിനുള്ള ഗ്രൂപ്പും സംവിധാനങ്ങളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ സെൻറ്ററിൽ പോകുമ്പോൾ, ഇപ്പോൾ ഓൺലൈനിൽ ചെയ്താൽ ചിലപ്പോൾ ലിസ്റ്റിൽ വരാത്ത പ്രശ്നങ്ങളോ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രം തന്നെ ഈ സേവനത്തിനെ സമീപിക്കണം ഏറ്റവും
6: നല്ലത്. ഈ അക്ഷയ കേന്ദ്രം വഴി അല്ലാണ്ട് റവന്യൂ തലത്തിൽ നമുക്ക് അപേക്ഷ കൊടുക്കും. മീൻസ് വില്ലേജ് ഓഫീസ് വഴിയോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് വഴിയോ സംവിധാനം ഉണ്ടോ?
7: അതാണ് ഈ ഓൺലൈൻ അല്ലാത്ത സംവിധാനം, മാനുവൽ ആയിട്ടുള്ളത് നമുക്ക് BLO മുഖേന വില്ലേജ് ഓഫീസ് മുഖേന ഒക്കെ ആയിട്ട്
6: ചെയ്യാം.
7: ആ രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്.
6: പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല,
7: അത് തീരെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. ഓൺലൈൻ
6: അക്ഷയ വഴിയാണ് ചെയ്തു
7: വരുന്നത്. കേരളത്തിൽ അക്ഷയ വഴിയാണ് ചെയ്തു വരുന്നത്.
6: ഈ അപേക്ഷ കൊടുക്കുമ്പോൾ എന്തെല്ലാം രേഖകൾ കൈവശം ഉണ്ടായിരിക്കണം?
7: നമുക്കിപ്പോൾ പുതുതായിട്ട് ഒരു വോട്ടർ ഐ ഡിയിൽ ഒരാളെ പേര് ചേർക്കുമ്പോൾ ആദ്യമായിട്ട് വേണ്ട അവരുടെ ആധാർ കാർഡ്. ഇപ്പോൾ ഉള്ള നിയമങ്ങളെ കുറച്ച് മാറിയപ്പോൾ കാര്യം എസ് ഐ ആർ ഒക്കെ വന്ന കാരണം ഇപ്പോൾ ഞാൻ ഈ സമയത്തുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആധാർ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ആധാറിലെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആധാറിലെ പേര് വെച്ചാണ് നമുക്ക് വോട്ടർ ഐ ഡിയിൽ പേര് കൊടുക്കാൻ പറ്റുക. അപ്പോൾ പല ആളുകൾക്കും ചിലപ്പോൾ എന്തുണ്ടാവും എസ് എസ് എൽ സി ബുക്കിൽ വേറെ പേര് ആധാറിലെ പേര് അങ്ങനെയൊക്കെയാണ്. അതൊക്കെ ക്ലിയർ ചെയ്യണം.
6: ഞാൻ സ്കൂളിൽ അനുഭവിക്കുന്നതാണ് ആധാറിലൊന്ന്, പാരന്റ് റേഷൻ കാർഡിൽ വേറൊന്ന്, റേഷൻ കാർഡിൽ വേറൊന്ന്, ജനറൽ സർട്ടിഫിക്കറ്റിൽ വേറൊന്ന്, പലതും പലതായിരിക്കും.
7: പക്ഷെ അപ്പോൾ അങ്ങനെ അക്ഷയയിൽ വരികയാണെങ്കിൽ നമുക്ക് എന്താ നമ്മൾ ഇതൊക്കെ ക്ലിയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം പുതിയ വോട്ടറിന് അപേക്ഷിക്കാം.
6: എല്ലാം ഒരുപോലെ ആക്കും,
7: ഒരുപോലെ
6: അതിനുശേഷമാണ് മറ്റു ഇതിലേക്ക് കടക്കുക
7: ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആധാറിലെ പേര് പോലെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഈ കെ വൈ സി ഉണ്ട്. അതായത് ഈ ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഫയലിൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ആധാർ ബേസ്ഡ് മൊബൈൽ നമ്പർ, ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും. ഒ ടി പി അടിച്ചിട്ടാണ് ഇതിൻ്റെ സബ്മിഷൻ നടക്കുന്നത്, ഈ കെ വൈ സി ഇതിൻ്റെ സൈൻ നടക്കുന്നത്, ഡിജിറ്റൽ സൈൻ നടക്കുന്നത്.
6: അപ്പോൾ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക്ഡ് ആയിരിക്കണം.
7: ലിങ്ക്ഡ് ആയിരിക്കണം, ആധാറിലുള്ള അതേ പേരനായിരിക്കണം നമ്മൾ അപേക്ഷ, വോട്ടിന് അപേക്ഷ കൊടുക്കുന്നത്.
6: ഓക്കെ,
7: അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ആധാറാണ് ഒരു രേഖ വേണ്ടത്. ഇപ്പോൾ പിന്നെ അവരെ പാരൻറ്റിൻ്റെ, ഇപ്പോൾ 20 വയസ്സായ ഒരാൾ അല്ല 18 വയസ്സായ ഒരാൾ അപേക്ഷിക്കുമ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ, അവരെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരാളുടെ ലിസ്റ്റ്, 2002 എസ് ഐ ആർ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കൂടി കൊടുക്കണം.
6: സഹോദരങ്ങൾ പറ്റില്ല,
7: അവർ ജീവിച്ചിരിക്കാത്ത ഒരാളാണെങ്കിൽ, അവർ പട്ടികയിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ അവരുടെ ഇപ്പോൾ കൊടുക്കുന്ന ആളുടെ എന്തായാലും അവരുടെ ഡീറ്റെയിൽസ് വോട്ടർ പട്ടികയിൽ വരും. ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പോലത്തെ വില്ലേന്ന് പറഞ്ഞ സംവിധാനം, അവർ ജീവിച്ചിരിപ്പില്ല എന്നുള്ള പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് വെച്ചിട്ട് കൊടുക്കേണ്ടി വരും,
6: അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ അപേക്ഷ കൊടുത്തു, അവരെ അപേക്ഷ കൊടുത്ത് എത്ര കാലം കൊണ്ട് നമുക്ക് ഈ വോട്ടർ ഐ ഡി കാർഡ് കിട്ടും?
7: സാധാരണയായിട്ട് അതിനൊരു സമയപരിധി ഇല്ല. ശരിക്കും സമയപരിധി പറഞ്ഞാൽ 1 മാസം, നമ്മുടെ തിരക്കിനനുസരിച്ചൊക്കെ വേഗം വരാറ് ഗവൺമെൻറ്റ് സമയപരിധി 1 മാസം 30 ദിവസത്തിനുള്ളിൽ എന്നൊക്കെ പറയാം, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ. പക്ഷേ നമുക്കൊരു വ്യക്തമായിട്ട് തിരക്കിനനുസരിച്ചാണ് സാധാരണ, നമ്മൾ ബി എൽ ഒക്കെ പാസ്സാക്കി വിടുന്നതിനനുസരിച്ചാണ് സാധാരണ ഇത് വരാറ്.
6: ഇത്ര ദിവസം നൽകിയിരിക്കണമെന്ന് വ്യവസ്ഥയില്ല,
7: ഇത്ര കറക്റ്റ്. ഇപ്പോൾ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച 15 ദിവസം കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അത് തിരക്കിൻ്റെ ഒക്കെ സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന സമയങ്ങളുണ്ട്. ഇപ്പോൾ പൊതുവെ എന്തായിരിക്കും ബി എല്ലോ ഒക്കെ ഇഷ്ടംപോലെ ജോലിഭാരമുള്ള ഒരു സമയമാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കൊടുത്താലും അതൊരു ഫെബ്രുവരി ലാസ്റ്റിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഫെബ്രുവരി മാർച്ച് സമയത്തേക്ക് ആയിരിക്കും അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുക.
6: തെരഞ്ഞെടുപ്പ് സമയമാണെങ്കിൽ പിന്നെ നീളും,
7: നീളാം സാധാരണ.
6: തീർച്ചയായിട്ടും
7: അതെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വോട്ടർ ഐ ഡി വന്ന് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ബൈ പോസ്റ്റിൽ വോട്ടർ ഐ കാർഡ് വരും. കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ആൾക്ക് മെസ്സേജ് വരും. വന്നു കഴിഞ്ഞാൽ അവർക്ക് അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് അതിൻ്റെ കോപ്പി കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ പ്രിൻ്റ് രൂപത്തിലോ എടുക്കാനുള്ള സൗകര്യവും നിലവിലുണ്ട്.
6: റവന്യൂ വഴിയല്ല, ബൈ തപാലാണ് സാധനം വരുന്നത്.
7: തപാൽ വരും, നമുക്ക് വേണമെങ്കിൽ അക്ഷയയിൽ വന്നിട്ട് കോപ്പി എടുക്കുകയും ചെയ്യാം.
6: ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അത് ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ ഇല്ലെന്ന് നോക്കുന്നൊരു സമയക്രമമാണ് ആ കാലം. അതിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ അങ്ങനെ നോക്കുമ്പോൾ?
7: അതാണിപ്പോൾ ഒരു വലിയൊരു ഇതാണ്. എല്ലാവരും എന്താ പറയുക, വോട്ടർ ഐ ഡി ഫോം ബില്ലോ കൊണ്ടുവന്നു, ഇത് പൂരിപ്പിച്ച് കൊടുത്തു, അപ്പോൾ ഒരു കരട് പട്ടിക വന്നു. ആ അപ്പോൾ ഇനി ഒന്നും ഇല്ല എന്നുള്ളതല്ല. കുറച്ച് ആൾക്കാരെ അതിൽ മാപ്പിംഗ് നടക്കാത്ത 2 കേസുണ്ട് അതിൽ. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ട് കുറേ ആൾക്ക് ഇപ്പോൾ കരട് ലിസ്റ്റ് വന്നല്ലോ, കരട് ലിസ്റ്റ് വന്നപ്പോൾ കുറേ ആളുകളുടെ പേര് അതിനകത്തില്ല, അതായത് മാപ്പിംഗ് നടന്നിട്ടില്ല. അവരുടെ കേസിൽ അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എൻ്റെ പ്രോപ്പർ ഡോക്യുമെൻസ് ഇനി ഹാജരാക്കാനുണ്ടാവും, എന്താണ് ആ മാപ്പിംഗ് നടക്കാത്തതെന്നുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ മാപ്പിംഗ് നടന്നിട്ട് കരട് ലിസ്റ്റിലുള്ള ആളുകളുണ്ട്, ഉൾപ്പെട്ട ആളുകളുണ്ടല്ലോ, അവർക്ക് അതിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്.
6: പക്ഷെ
7: ആ ലിസ്റ്റ് സൈറ്റിൽ അവൈലബിൾ അല്ല, അത് ബി എല്ലോൻ്റെ കയ്യിലുണ്ട്, ബൂത്ത് ലെവൽ ഓഫീസറുടെ കയ്യിലുണ്ട്. നിരവധി ഓരോ ബൂത്തിലും 50-100 ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്മൾ വിചാരിക്കുന്ന കാർഡ് ലിസ്റ്റിൽ പേരുണ്ട്, ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളുടെ പാരൻറ്റിൻ്റെ, നമ്മളെ അച്ഛൻ്റെ അമ്മേൻ്റെ പേര് അന്നത്തെ 2002 ലിസ്റ്റിലുള്ള പ്രകാരമായിരിക്കില്ല. അപ്പോൾ ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വലിയ അക്ഷരമാണെങ്കിൽ ഇപ്പോൾ ചെറിയ അക്ഷരമായിരിക്കും. അതുവരെ ലിസ്റ്റിലുണ്ട്, അതിന് നമ്മൾ ക്ലാരിറ്റി. അങ്ങനെയുള്ളവർ നമ്മൾ എസ് എൽ സി ബുക്കും 2 പ്രൂഫ് നമ്മൾ ഹാജരാക്കണം. 1 എസ് എൽ സി ബുക്ക്, ജനറൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ ആധാർ കാർഡ്, അങ്ങനെ എന്തെങ്കിലും 2 പ്രൂഫ് ഹാജരാക്കിയിട്ട് ക്ലിയർ ചെയ്യണം.
6: ഇപ്പോൾ സ്പെല്ലി മിസ്റ്റേക്ക് മാത്രമല്ല കുത്തും കോമയും
7: അതുവരെ ഇപ്പോൾ ലിസ്റ്റ്, അത് ലിസ്റ്റ് ബി എല്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബി എല്ലോൻ്റെ കയ്യിൽ ഇപ്പോൾ പബ്ലിക്കിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ്
6: കഴിഞ്ഞാൽ
7: ഇത് ഇപ്പോൾ പബ്ലിക്കിൽ വിട്ടിട്ടില്ല, സൈറ്റിൽ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ അത് ബി എല്ലോമാർ ഇപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അടുത്ത ഘട്ടമാണത്, ഇത് ക്ലിയർ ചെയ്യല്ലേ. അവരിപ്പോൾ 1-ാം ഘട്ടം മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാപ്പിംഗ് ക്ലിയർ ആയി
6: കഴിഞ്ഞാൽ വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ പേഴ്സണലായിട്ട് വിവരം അറിയിക്കും.
7: അറിയിക്കുന്ന
6: ആൾക്കാരെ ശ്രദ്ധിക്കണം, അല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല.
7: അല്ലാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മൾ കരുതിയിരിക്കുക എന്നുള്ള, നമ്മൾ ഇതിൻ്റെ ഒരു ഇത് എന്താ പറയുക, നമ്മൾ ജാഗ്രതയിൽ വേണം. നമ്മൾ ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1987 മുമ്പ് ജനിച്ച ആളുകൾ,
6: 87
7: മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പാരൻസിൻ്റെ എന്തെങ്കിലും ഒരു രേഖ 2002 ലിസ്റ്റിലുണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നമ്മളെ കയ്യിൽ. അതേപോലെ നമ്മളുടെ എന്തെങ്കിലും രേഖ, നമ്മളുടെ രേഖ പറഞ്ഞാൽ 1987 ശേഷം ജനിച്ച ആളാണെങ്കിൽ നമ്മളെ ഒന്നുകിൽ നമ്മളെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം. അത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് കിട്ടുന്ന റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് വെച്ച് അങ്ങനത്തെ രേഖകളാണ് നമുക്ക് വേണ്ടി വരിക. ഇതിനെക്കുറിച്ചൊരു ബോധം നമുക്കുണ്ടായിരിക്കുക,
6: കറക്റ്റായിട്ട്
7: ഏതെങ്കിലും ഈ പറഞ്ഞ രേഖകൾ സ്കൂൾ സർട്ടിഫിക്കറ്റുള്ളതിലും ഒക്കെ. അല്ലാതെ ആ സമയത്ത് ചിലപ്പോൾ ഒരു 5 ദിവസമോ 10 ദിവസമോ നോട്ടീസ് തന്നു കഴിഞ്ഞാൽ നമുക്കിത് കളക്ട് ചെയ്ത് ഉണ്ടാക്കാൻ കഴിയില്ല.
6: ഇതല്ലാത്ത മറ്റേ
7: അല്ലാത്ത 87 ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ അവർക്ക് 2 രേഖ ഹാജരാക്കണം. അവർക്ക് അവരുടെ പേരൻറ്റിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയോ ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് പറഞ്ഞ രേഖ ഹാജരാക്കണം. അത് അവരുടെ ഈ കാൻഡിഡേറ്റ് വോട്ടറുടെ SSLC ബുക്ക് സ്കൂൾ രേഖ നിർബന്ധമായിട്ടോ, ജനറൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 1987 ശേഷമാണെങ്കിൽ എന്താ വെച്ചാൽ ഓൺലൈൻ ആയതാണ്, ഈ ബർത്ത് ആൻഡ് രജിസ്റ്റർ ഒക്കെ ഓൺലൈനാണ്, അപ്പോൾ എല്ലാവരും ഉണ്ടാവും.
6: ഓക്കെ,
7: അപ്പോൾ അതവരെ അത് കാണും. ഇനി 2004 ശേഷം, ഇപ്പോഴത്തെ കുട്ടികളുണ്ട്, 2004 ശേഷം ജനിച്ചവരാണെങ്കിൽ അവരുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.
6: പാസ്പോർട്ട് പോലത്തെ രേഖകൾ തന്നെ അനുവദിക്കും.
7: അല്ല, ബർത്ത് സർട്ടിഫിക്കറ്റ്
6: ആണ് പറയുന്നത്.
7: പാസ്പോർട്ട് ആണെങ്കിൽ ഓരോ ഓപ്ഷൻ കൂടി വേറെ കൊടുക്കണം. അതായത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ആണ് എന്താ വെച്ചാൽ അത് 2004 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2004 ഒരാളുടെ അവരുടെ അച്ഛനും അമ്മ എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാവും, സ്കൂൾ എക്സ്ട്രാക്റ്റ് എങ്കിലും ഉണ്ടാവും. ഇപ്പോൾ ജനറൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും സ്കൂൾ എക്സ്ട്രാക്റ്റും ഇല്ലായിരിക്കില്ല, സ്കൂൾ പോകാത്ത
6: അബ്സ്ട്രാക്റ്റ്
7: അല്ലെങ്കിൽ അത് ആണ് റെഡിയാക്കി വെക്കേണ്ടത് അങ്ങനെയുള്ള ആളുകൾ.
6: ഇപ്പം എൻ്റെ ഒരു ബന്ധുവിനെ, അവർക്ക് പണ്ട് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു, പക്ഷെ ആൾ ഫിസിക്കലി ചലഞ്ചിൻ്റെ ആളാണ്, അപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ പോയിരുന്നില്ല. അപ്പോൾ അന്ന് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ കൊണ്ടുപോയിട്ടില്ല, പേരുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ SR വന്നപ്പോൾ ആ ലിസ്റ്റിൽ അവരില്ല. ഇനി അവർ ഉൾപ്പെടുത്താൻ എന്തൊക്കെ ചെയ്യണം?
7: രണ്ട് മാർഗങ്ങൾ. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രക്ഷിതാക്കൾ, 2002 രക്ഷിതാക്കളുടെ SIR കോപ്പി ഉണ്ടെങ്കിൽ അത് വേണം. ഇയാൾക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? ഏകദേശം 60 വയസ്സായൊരാളാണെങ്കിൽ അവരുടെ എന്ന് പറഞ്ഞ ഒരു രേഖ, അവർക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇത് രണ്ടും ഇല്ലെങ്കിൽ അവരുടെ ഒരു വില്ലേജിൽ നിന്ന് കിട്ടുന്ന ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്
6: അത് വാങ്ങി
7: വാങ്ങി
6: ആധാർ കാർഡ്
7: അല്ല, ആധാർ കാർഡും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആണ് ആധാർ കാർഡൊക്കെ. പക്ഷെ അവരുടെ പ്രൈമറി ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങി. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും കാരണം വെച്ചാൽ അവർക്ക് അവരുടെ പേരിൽ ഭൂമി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ
6: ആ സ്ഥലം നികുതി
7: ഉണ്ടെങ്കിൽ അവരെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും.
6: ഡിപ്പാർട്ട്മെന്റ് തരും,
7: വരും. അതും പാരൻസിന്റെ ഡീറ്റെയിൽസ്, ലഭ്യമല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ കൊടുത്തിട്ട് അവർക്ക് വോട്ട് ലിസ്റ്റിൽ കയറാൻ പറ്റും.
6: 2002 പാരൻസ് ലിസ്റ്റിൽ ഇല്ല.
7: ഇല്ല ഇല്ല. അതാണ്. അപ്പോൾ ഡെത്ത് ആണെങ്കിൽ അന്നത്തെ ലിസ്റ്റ് വരാണെങ്കിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻ വില്ലേജിൽ കൊടുത്തിട്ട് നമുക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഇവരുടെ രേഖ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അവരുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ പിന്നെ ആധാറും.
6: പിന്നെ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും രണ്ടുതരം തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഒന്ന് നിയമസഭയിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക്, അതല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക്. അപ്പോൾ ജനങ്ങളുടെ ധാരണ ഏതെങ്കിലും ഒരു പട്ടികണ്ണി രണ്ടിനും വോട്ട് ചെയ്യാനാണ്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രേക്ഷകർ?
7: അത് രണ്ട് കാറ്റഗറി. അതായത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ പ്രശ്നമുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്തല്ലോ, അപ്പോൾ വോട്ടർ പട്ടികയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് അക്ഷയയിലൊക്കെ കൂടുതൽ ആളുകളൊക്കെ സമ്മാനിച്ചിരിക്കുന്നതാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വോട്ടർ നമ്മളെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പോലത്തെ ഇലക്ഷനിലേക്ക് സ്റ്റേറ്റ് ഇലക്ടറൽ ഓഫീസറാണ് അതിൻ്റെ പട്ടിക തയ്യാറാക്കുക.
6: സംസ്ഥാന
7: തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അതിൻ്റെ പട്ടിക തയ്യാറാക്കുക. മറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭ ലോക്സഭയിലേക്കുള്ളത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പട്ടിക തയ്യാറാക്കുക.
6: ഡൽഹി ആസ്ഥാനം.
7: അപ്പോൾ ഈ ഡൽഹി ആസ്ഥാനത്ത്, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ കമ്മീഷന് കീഴിൽ വരുന്ന ആ വോട്ടർ ഐ കാർഡ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നിയമസഭ ലോക്സഭയിൽ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിൽ വോട്ട് ഉണ്ട്, പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ഉണ്ട് എന്ന് കരുതിയിട്ട് ആ ലിസ്റ്റിൽ വോട്ട് ഉണ്ടാവണമെന്നില്ല, ഒരു കാര്യമില്ല. അപ്പോൾ നമ്മളത് വേറെ തന്നെയാണ്, അത് നമ്മൾ വേറെ രണ്ടായിട്ട് കാണും വേണം, അങ്ങനെ ഉണ്ടാക്കും വേണം,
6: തിരിച്ചറിയണം, ഉറപ്പ് വരുത്തണം
7: ഉണ്ടോ എന്ന് തന്നെ ഉറപ്പ് വരുത്തണം.
6: ഒരു ഉപചോദ്യം, എന്തുകൊണ്ടാണ് ഇതിന് 2-1 പോരെ? എന്തൊക്കെ പേഴ്സണലി സംശയമാണ്, കാരണം 2 പട്ടികയും 2 സംവിധാനം എന്തിനാണ് 1-1 പോരെ? എന്താ അതിൻ്റെ കാരണം എന്താണ്?
7: അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ എനിക്കറിയില്ല. പക്ഷേ പൊതുവെ അങ്ങനെയാണ്. പക്ഷേ പിന്നെ ഒന്നെന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടിക ഈ വാർഡുകൾ വിഭജനങ്ങൾ വരുമല്ലോ. വാർഡ് വിഭജനം എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാസ് റൂട്ടിലുണ്ട് വരുമ്പോഴേ ഈ വീടുകളും ഇതൊക്കെ നമ്മൾ വർഷം മാറ്റങ്ങൾ വരും, വോട്ടർ പട്ടികയുടെ മാറ്റങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കേതികത്വം ഓൾ ഇന്ത്യയിൽ വരുമ്പോൾ, ഗ്രാസ് റൂട്ടിൽ വരുമ്പോൾ, ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു 11-ാം വാർഡിലാണെങ്കിൽ അടുത്ത ഇലക്ഷനാകുമ്പോൾ ഞാൻ വാർഡ് മാറി ഗവൺമെൻറ്റിനെ മാറ്റിയിട്ടുണ്ടാവും വാർഡ്. വീടുകളുടെ എണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ മാറി മാറി മാറി. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യാറ ഒരു വലിയ പ്രോസസ്സായിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് അതിൻ്റെ ഒരു സാങ്കേതിക കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സംവിധാനം വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
6: അല്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് വെച്ചാൽ പോരെ, ഈ രണ്ടും വേണോ? മൈ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്.
7: അതെ അതെ,
6: എങ്കിലും ഒന്ന് മതിയല്ലോ, വ്യക്തി ഒന്ന് തന്നെയാണല്ലോ ശരിക്കും.
7: വ്യക്തി ഒന്നാണ്, പക്ഷേ
6: രണ്ട് പട്ടിക എന്തിനാണ് എൻ്റെ ചോദ്യം.
7: അതാണ് അതാണ് മറ്റേ ഈ പട്ടിക നമ്മൾ ഈ നിയമസഭയിലും അല്ലാതെ വരുന്ന പട്ടിക ഉണ്ടല്ലോ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ വരുന്ന പട്ടിക എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് മാറുന്ന ഒരിതാണ്. ഈ ഇടക്കിടക്ക് മാറുക എന്ന് പറയുമ്പോൾ അത് ഈ ഇത്രയും കോടിക്കണക്കിന് ആളുകളുടെ പ്രോസസ്സിങ് ആര് ചെയ്യണം? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ
6: ചെയ്യണം,
7: ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു വലിയ ഭാരിച്ച ഒരു റീസെൻ്റ്ലി മാറിക്കൊണ്ടിരിക്കും. മറ്റത് അങ്ങനെ മാറില്ല. ലോക്സഭ നിയമസഭ മാറിനാലും വലിയ മാറ്റം വരും, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമേ ആ മാറ്റങ്ങൾ വരുള്ളൂ. അതുകൊണ്ടായിരിക്കാം നമുക്ക് ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ഇതില്ല അതിനകത്ത്.
6: ഇതുപോലെ എപ്പോഴും ഒരു ആശങ്ക, വോട്ടർ പട്ടിക വോട്ടർ ഐ ഡി കാർഡ് നഷ്ടപ്പെടും, പലപ്പോഴും സംഭവിക്കാറുണ്ട്, നമ്മുടെ ഫയൽ മൊത്തം മിസ്സാവുക. അങ്ങനെ സംഭവിച്ചാൽ പുതുതായിട്ട് ലഭിക്കാൻ എന്ത് ചെയ്യണം?
7: നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ വോട്ടർ ഐ കാർഡ് നഷ്ടപ്പെട്ടു, നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, താലൂക്കിൽ പോയിട്ട് നമ്മൾ ഈ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത് നമുക്കതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിന് വേണ്ടി അപേക്ഷിച്ച് ചെയ്യാൻ പറ്റും. ഓൺലൈനായിട്ടുള്ള മാർഗം, ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാണ്ട് ഓൺലൈൻ ഈ വോട്ടർ ഐ ഡി കാർഡിനില്ല, അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ടേ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളൊക്കെ കോപ്പി ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ കേസിൽ നമുക്ക് കോപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ട്, ഇപ്പോൾ ഫോട്ടോസോ വോട്ടർ ഐ ഡിയിൽ നിലവിൽ ചെയ്തിരുന്ന കാര്യം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് പുതിയ കാർഡ് വരും.
6: ഫോൺ നമ്പറോ
7: എന്തെങ്കിലും മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാർഡ് വരും. അപ്പോൾ നമുക്ക് ആ കാർഡ്
6: ഒഫീഷ്യലായിട്ട്
7: ഉപയോഗിക്കാം എന്നുള്ളതാണ്.
6: അങ്ങനെ ആ സംവിധാനം ഇപ്പോൾ നിലവിലുള്ളത്.
7: ഇനിയിപ്പോൾ എസ് ഐ ആർ വന്ന് പുതിയ അപ്ഡേഷൻ വന്ന നീ എങ്ങോട്ടാണ് പോകാമെന്നൊന്നും അറിയാൻ പറ്റില്ല.
6: അപ്പോൾ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, മാറ്റം വരുത്തി പുതിയ എടുക്കാം.
7: ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ആകുമ്പോൾ നമുക്ക് താലൂക്കുമായി ബന്ധപ്പെട്ടിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കലാണ്.
6: അത് ഡ്യൂപ്ലിക്കേറ്റ് പതിച്ചിട്ടുണ്ടാവും.
7: ആ അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പതിച്ചിട്ടൊന്നുണ്ടാവില്ല, പക്ഷെ അവരൊരു അന്വേഷണം നടത്തിയിട്ടാണ് അത് ആ നമുക്ക് ആ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത്. പിന്നെ
6: സാധാ പോലെ ഉപയോഗിക്കാം.
7: ഓക്കെ,
6: ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു നമുക്കറിയാം വോട്ടിങ്ങിനോട് പല ന്യൂജൻ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമില്ല, ചില അവർ രാഷ്ട്രീയവാദവും ബാക്കിയിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ അത്തരം സംബന്ധം എന്താണ് അവരോട് പറയാനുള്ള സംഗതികൾ? മീൻസ് മൊത്തത്തിൽ
7: നമുക്ക് ഇത് എന്താ പറയുക, നമ്മൾ കുട്ടികളിപ്പോൾ ന്യൂജൻ കുട്ടികളാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ നമുക്ക് എന്താ വെച്ചാൽ, എന്നാലും നമുക്കൊരു ഒരു രാഷ്ട്രീയ ബോധം വേണം. ആ രാഷ്ട്രീയ മൂല്യം, ആ ബോധമൊക്കെ അത്യാവശ്യമാണ്. കാരണം നമുക്കിപ്പോൾ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഈ സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ അതിനുള്ള സംഗതിയാണ് നമ്മളിപ്പോൾ ഇതായി കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് അതിൻ്റെ കുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 18 വയസ്സായാൽ ഓരോ കുട്ടികളും, ആ കുട്ടികളാണ് എനിക്ക് വോട്ടർ ഐ ഡി കാർഡ് വേണം, എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ഒരു ബോധ്യത്തിൽ അവർ ഈ പ്രോസസ്സിൻ്റെ ഭാഗമാവണമെന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്.
6: ജനാധിപത്യം പൂർണ്ണമാവണമെങ്കിൽ എല്ലാവരും ഈ പദത്തിലേക്ക് വരണം,
7: എല്ലാവരും പദത്തിലേക്ക് വരണം, അപ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. മാത്രമല്ല ഇനി വരാൻ പോകുമ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇതിലൊക്കെ പെടാതെ നമ്മൾ ഇപ്പോൾ തൽക്കാലം നമ്മൾ വിദേശത്ത് ജോലി, നല്ല ശമ്പളം, അപ്പോൾ ഈ കാണുന്ന ഈ പുകമറയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിങ്ങനത്തെ നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമാവാതെ പോയാൽ നമുക്ക് വരും തലമുറയ്ക്ക് ചിലപ്പോൾ അത് പ്രയാസം ഉണ്ടാക്കും.
6: അതെ,
7: അപ്പോൾ പിന്നെ നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും.
6: മനസ്സിലാക്കണത്
7: കാരണം ഇപ്പം തന്നെ ഫിൽട്രേഷൻ വന്ന് ഒരുപാട് ടൈറ്റായി.
6: അതെ,
7: ഇപ്പോഴുള്ള ജനങ്ങൾ തന്നെ പ്രയാസപ്പെടും. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാലും എന്താവും, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ആധാരോ എന്തെങ്കിലും മതി എന്നുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രോപ്പർ പാരൻസിന് വോട്ടർ ഐ ഡി ഉണ്ടോ, മക്കൾക്ക് വോട്ട് ചെയ്യാന്നുള്ളൊരു അവസ്ഥയ്ക്ക് വരാം.
6: വന്നേക്കാം,
7: ശ്രദ്ധിക്കണം. അന്ന് അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചില്ല, അന്ന് എന്ത് ചെയ്യും, വോട്ട് രേഖപ്പെടുത്താൻ അവകാശമില്ലാത്ത കുറേ ഇന്ത്യൻ പൗരന്മാരുണ്ടാവും ഇവിടെ,
6: രണ്ടാംകിട
7: പൗരന്മാരായി മാറും. അപ്പോൾ ആ അപകടം നമ്മൾ ശരിക്കും തിരിച്ചറിയണം എന്നാണ് അവരോട് പറയാനുള്ളത്.
6: അതിലേക്ക് നമ്മൾ
7: പോകരുത്. യെസ്, തീർച്ചയായിട്ടും.
6: ഓക്കെ, ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടർ പട്ടികയ്ക്ക് ഒരുപാട് വലിയ പ്രാധാന്യമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച വളാഞ്ചേരിയിൽ 2 പതിറ്റാണ്ട് കാലമായി അക്ഷയ നടത്തിവരുന്ന ശ്രീ അബ്ദുൽ അലീഫ് സാഹിബിന് ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും
7: വറഹ്മത്തുള്ള.
8: മാഷാ, പുതുതായി വോട്ടർ ഐ ഡി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസ്സലാം സുറുമയും അബ്ദുൽ ജലീൽ വളാഞ്ചേരിയും നടത്തിയ ഹൃദ്യമായ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
9: കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഏറ്റവും നല്ല പാഠങ്ങൾ പകർന്നു നൽകുന്ന സ്നേഹക്കൂട്, അതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ അബ്ദുൽ ജബ്ബാർ വെളുത്തൂരിനോടൊപ്പം പ്രൊഫസർ കെ പി സഹദുമായി നടത്തിയ ഒരു അഭിമുഖമാണ് ഇന്ന് നമ്മൾ കാതോർക്കുന്നത്. കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന വിഷയമാണ് ഇന്നത്തെ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്നത്.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളെ, നിങ്ങളെ സ്നേഹക്കൂടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, പീസ് റേഡിയോ അതിൻ്റെ തുടക്കം മുതലുള്ള പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാമാണ് സ്നേഹക്കൂട്. ഇന്ന് സ്നേഹക്കൂടിൽ നമ്മളോടൊപ്പം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ബഹുമാന്യനായ പ്രൊഫസർ കെ പി സഹസ് സാറാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. ഒരു പലതവണ നിങ്ങളുമായി പീസ് റേഡിയോ വഴിയും അല്ലാതെയും ഒക്കെ സംവദിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബി കോളേജ്, വുമൻസ് അറബി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച് ഒ ഡി ആണ്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ഫാമിലി കൗൺസിലർ കൂടിയായ പ്രൊഫസർ സഹസ് സാറാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. പീസ് റേഡിയോ സ്നേഹക്കൂട് നിങ്ങൾക്കറിയാം കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം. നമ്മളിവിടെ വികൃതി കുട്ടികൾ എന്നൊരു പ്രോഗ്രാം പേസ് റേഡിയോ വഴി നിങ്ങളിലേക്ക് എത്തുകയുണ്ടായി. അതിൽ ചെറിയ കുട്ടികളുടെ വികൃതികളും അതുമായി ബന്ധപ്പെട്ട പരിഹാരങ്ങളുമൊക്കെ ഡോക്ടർ ജവഹർ മുനവർ ആയിരുന്നു ആ ഒരു പ്രോഗ്രാം എടുത്തത്. അതിൻ്റെ ഫീഡ്ബാക്കുകൾ പലതും വന്നു. അതിനുശേഷം പല വ്യക്തികളുമായി നമ്മൾ കാണുമ്പോഴൊക്കെ തമാശയ്ക്ക് അവർ പറയാറുണ്ട്, വികൃതി കുട്ടികൾ ഇപ്പോൾ വലുതായി, കൗമാരമായി, ഇനി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വേണ്ടേ എന്നൊക്കെ തമാശ രൂപത്തിൽ പറയാറുണ്ട്. പല ഫീഡ്ബാക്കുകളും വരാറുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ എന്നതാണ്. അതൊരു വലിയ വിഷയമാണ്. നമ്മുടെ റേഡിയോ സംവിധാനം വഴി, അതായത് റേഡിയോയിലൂടെ ഇതിന് എത്രത്തോളം നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളത് എനിക്ക് അറിയില്ല. സാറാണത് പറയേണ്ടത്. എന്നാൽ കഴിവിൻ്റെ പരമാവധി സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് വന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സാറിനെ ഒരിക്കൽ കൂടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ സാറെ, ടീനേജർ എന്നാൽ എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്താണ് ടീനേജർ എന്ന്? പണ്ട് കാലത്തൊന്നും നമ്മളിങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരുന്നില്ല, ടീനേജുകൾ എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെറുപ്പകാലത്തൊക്കെ. ഇപ്പോൾ ഈ ടീനേജർ എന്നുള്ള വിഷയം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ആ ഒരു പദം വന്നത് എന്നൊന്ന് വിശദീകരിക്കാം.
11: ടീനേജ് എന്ന് പറയുന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ആ ഒരു പീരീഡിനെയാണ് ടീനേജ് എന്ന് സാധാരണ വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ നമ്മുടെ കുട്ടികളുമായിട്ട് പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രായം കൃത്യമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ കൗമാരത്തിലുള്ള കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
10: ഈ ഒരു പ്രത്യേക ഏജ് പറയുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും അല്ലേ? 13 മുതൽ 19 വരെ ഉള്ളൊരു ഏജ് എന്നത് ടീനേജിന് കാണുന്നുണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കൗമാരത്തിൻ്റെ ആ ഒരു സമയത്തിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു പുരുഷ ഒരു ബോയ് അല്ലെങ്കിൽ ഗേളിൽ ഉണ്ടാവുന്നതെന്ന് പറയാമോ?
11: കൗമാരത്തിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടി ബാല്യം ഓവർകം ചെയ്ത് ആ ഒരു പ്രായത്തിലെത്തുന്ന സന്ദർഭത്തിൽ പ്രധാനമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. നമുക്കറിയുന്നത് പോലെ ഹോർമോൺ ചേഞ്ചസാണ് അവരുടെ ശരീരത്തിലുണ്ടാവുന്നത്. അത് പെൺകുട്ടികളിലാണെങ്കിലും ആൺകുട്ടികളിലാണെങ്കിലും സ്വാഭാവികമായിട്ട് ആ ഒരു പക്വത എത്തുന്ന ആ പ്രായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാഗ്രഹിക്കുന്നത് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വം തനിക്കുണ്ട്, അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫ്രീഡം തങ്ങൾക്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹം ഈ പ്രായത്തിൽ കുട്ടികൾക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈകാരികത ഏറ്റവും കൂടുതൽ തളം കെട്ടി നിൽക്കുന്ന, വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന, ഉമ്മയും ഉപ്പയും പറയുന്ന കാര്യങ്ങളോട് ഒരു റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, അതായത് പറയുന്നതിനെ അനുസരിക്കുന്നതിന് ബദൽ പറയുന്ന കാര്യങ്ങളോട് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രകൃതം പൊതുവെ ഈ പ്രായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ
10: പല രക്ഷിതാക്കളും പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ കുട്ടി പറഞ്ഞത് കേൾക്കുന്നില്ല, പറഞ്ഞത് എന്താണ്, നിങ്ങളെ പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള ഒരു കാരണം ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞത് കേൾക്കാതിരിക്കാനുള്ള കാരണം എന്താണ്?
11: നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ, രക്ഷിതാക്കൾ കൃത്യമായ അറിവ് സമ്പാദിക്കേണ്ട മേഖലയാണ് കൗമാരം. കാറ്റും കോളും നിറഞ്ഞ പ്രായം എന്നാണ് സൈക്കോളജിസ്റ്റുകൾ സാധാരണ അതിനെ വിശേഷിപ്പിക്കാറുള്ളത്. കാരണം പാരൻസിനോട്, രക്ഷിതാക്കളോടൊരു തരം അകൽച്ച പാലിക്കുകയും ഫ്രണ്ട്സിനോട്, സുഹൃത്തുക്കളോട് ഏറ്റവും നല്ല ഒരു സാമീപ്യം കാണിക്കുകയും ചെയ്യുന്ന പ്രായമാണ്. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്വതന്ത്രമായ ചിന്ത, തൻ്റെ അസ്തിത്വം എന്താണ്, തൻ്റെ വ്യക്തിത്വം എന്താണ്, താൻ എന്തിനാണ് ജീവിക്കുന്നത്, ഇങ്ങനെയുള്ള ഒത്തിരി കൺഫ്യൂഷൻസ് ഈ പ്രായത്തിൽ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ പാരൻസ് പറയുന്ന കാര്യങ്ങളോട് ഒപ്പോസ് ചെയ്യാനാണ് അവർ ഇഷ്ടപ്പെടുക. മനസ്സറിഞ്ഞുകൊണ്ടല്ല അവരങ്ങനെ പെരുമാറുന്നത്, പക്ഷേ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഈ ബയോളജിക്കൽ ചേഞ്ചസ്, ജൈവശാസ്ത്രപരമായ മാറ്റങ്ങൾ, അത് ആൺകുട്ടികളിലാണെങ്കിലും പെൺകുട്ടികളിലാണെങ്കിലും അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈസ്ട്രജനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ആ ഒരു ഹോർമോണും ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളാണത്. പ്രത്യേകിച്ച് ഈ പ്രായം എന്ന് പറയുന്നത് ഒരു മെച്യൂറിംഗ് ഏജാണ്. മെച്യൂറിംഗ് ഏജ് എന്ന് പറഞ്ഞാൽ അവർ പക്വതയിലേക്ക് എത്തുകയാണ്. ആൺകുട്ടികളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അവരുടെ ശബ്ദത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ അവർക്ക് സെക്സ്വലായിട്ടുള്ള, ലൈംഗികമായിട്ടുള്ള വിഷയങ്ങളോടുള്ള താല്പര്യം വർദ്ധിക്കുന്നു. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
12: വേറെ രീതിയിലായിരിക്കും.
11: അതെ, അവർക്ക് മെൻസ്ട്രേഷൻ ആരംഭിക്കുക എന്നുള്ളത്, അതായത് ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ, ഇതൊക്കെ തന്നെ ഈ രക്ഷിതാക്കളോടുള്ള പ്രതികരണത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം മാറുന്ന ഒരു അവസ്ഥ കാണും. അതുകൊണ്ടാണ് അവർ ഏറിയ സമയവും കണ്ണാടിക്ക് മുമ്പിൽ നോക്കാനും മുടി ചീകാനും അതുപോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ ഉപയോഗിക്കാനും അവര് ശ്രദ്ധിക്കുന്നത്.
12: ഇപ്പോഴാണെങ്കിൽ മൊബൈലിൽ നോക്കി ഫോട്ടോ എടുക്കാനോ ഒക്കെ.
11: അതെ, ആ ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അവര് ഫോട്ടോ നിരന്തരം എടുക്കുക എന്നുള്ളതും അതിനെ അസസ് ചെയ്യുക എന്നുള്ളതും, പ്രത്യേകിച്ച് ഒരു സെൽഫി കൺസെപ്റ്റിലേക്ക് അവര് മാറാനുള്ള കാരണം അതാണ്.
12: ഇപ്പൊ രക്ഷിതാക്കൾ ഈ ഒരു സന്ദർഭത്തില് രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞല്ലോ, എന്താണ് രക്ഷിതാക്കളുടെ അറിവ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
11: രക്ഷിതാക്കളുടെ അറിവ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പാരന്റിങ്. പാരന്റ് എന്നുള്ളത് ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അത് കൃത്യമായ അറിവ് ഉണ്ടാകുമ്പോൾ മാത്രമേ ഭംഗിയായി നിർവഹിക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ പാരന്റ്സ് ഒരു പാരന്റായി തീരുക എന്നുള്ളതല്ലാതെ തങ്ങളുടെ കുട്ടികളെ മനഃശാസ്ത്ര സമീപനത്തോടുകൂടി ഏറ്റവും ബുദ്ധിപരമായി എങ്ങനെ വളർത്തണം എന്നുള്ള ട്രെയിനിങ് പരിശീലനമൊന്നും യഥാർത്ഥത്തിൽ പാരൻസിന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സ് പ്രത്യേകിച്ച് കൗമാരത്തിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവരിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ശരിക്കുള്ള ഒരു എഡ്യൂക്കേഷൻ, അവയർനെസ്, ബോധവൽക്കരണം ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്.
12: ശരിയാണ് സാറെ, ഇവിടെ ഒരു സംശയം വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പണ്ട് കാലത്തും ഇതേപോലെ പാരന്റിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അന്നും രക്ഷിതാക്കളും കുട്ടികളും ഉണ്ടായിരുന്നില്ലേ? എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പാരന്റിങ് എന്നുള്ളൊരു അറിവ് പ്രത്യേകിച്ച് വേണം എന്നുള്ളത്, അത് കുട്ടികൾ കാലത്തിനനുസരിച്ചുള്ള മാറ്റമാണോ, എന്താണ് അത് അതുകൊണ്ട് ഉദ്ദേശിച്ചത്?
11: അതായത് നിങ്ങൾ ചോദിച്ചത് പണ്ട് ഇതേ ടീനേജേഴ്സിനെ നമ്മൾ വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു, ഇന്നത്തെ ടീനേജേഴ്സിനെ മാനേജ് ചെയ്യുന്ന
12: പ്രത്യേക അറിവൊക്കെ വേണമെന്നുള്ളത് സാറ്
11: പറഞ്ഞു. അതായത് ഇവിടെ ഒരു വലിയ മാറ്റം സാങ്കേതിക വിദ്യയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പണ്ട് ഒരു കുട്ടിക്കുള്ള വിവരമല്ല ഇന്ന് അറിവിന്റെ ഒരു വിസ്ഫോടനമുണ്ടായ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഐ ടി മേഖലയിൽ, സാങ്കേതിക വിദ്യാ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ കുട്ടികളും ഹൈലി അഡ്വാൻസ്ഡ് ആണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയേണ്ടതില്ലാത്ത വിഷയങ്ങൾ അവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പിന്നെ അടക്കി നിർത്തുക അല്ലെങ്കിൽ ഒതുക്കി വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഈ കുട്ടികളിൽ വൈകാരികത ഉണർത്തുന്ന, കുട്ടികളുടെ വൈകാരികത ഉണർത്തുന്ന സെക്സ്വൽ സ്റ്റിമുലൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അത്തരത്തിലുള്ള കാഴ്ചകളും കേൾവികളും
12: കൂടുതലാണ്
11: ഇന്ന് കൂടുതലാണ്. ഒന്ന്, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് ഐറ്റംസും അതിന് ഉത്തേജനം നൽകുന്നതാണ്. അതാണ് ഒരു
12: ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് ഏതെങ്കിലും അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കാണുക കേൾക്കുക ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ പ്രയാസപ്പെട്ട് ഇപ്പോൾ ഒരു പിന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരാളെ ഒരു കള്ള് കുടിച്ച ഒരാളെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി പിന്നെ കണ്ട് മനസ്സിലാക്കണം അങ്ങനെ കള്ള് കുടിച്ച ആളുണ്ട്. ഇപ്പോഴങ്ങനെയല്ല, നമ്മൾ മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ര വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാലമുണ്ടെന്നാണ് പറഞ്ഞു തന്നത്.
11: അതായത് ഓൺലൈൻ സംവിധാനം വന്നതോടുകൂടി കുട്ടികൾക്ക് ഒന്നും മറയിടാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ ഉണ്ട്. കാരണം നമ്മൾ സ്വകാര്യമായി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണ തൃഷ്ണയുള്ള, അന്വേഷണ സന്നദ്ധതയുള്ള കുട്ടികൾ ഇതൊക്കെ പോയി അന്വേഷിച്ച് കണ്ടെത്തുന്നു. കാരണം എല്ലാം അവരുടെ വിരൽ തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികളെ പാരന്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റിസ്ക് ഉള്ള ഒരു കാര്യമാണ്.
12: സ്വാഭാവികമായിട്ട് നമ്മൾ അറിവ് കൂട്ടുക എന്നുള്ളതാണ് അല്ലേ, നമ്മൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരെ മാനേജ് ചെയ്യേണ്ട എല്ലാ അറിവുകളും പിന്നെ സ്വായത്തമാക്കിയിട്ട് അവരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക അല്ലേ.
11: അതങ്ങനെയാണല്ലോ, ഏതൊരു കാര്യവും നമ്മൾ നന്നാക്കി എടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് നമ്മൾ സ്വായത്തമാക്കുക നിർബന്ധമാണ്.
12: പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അറിവ് വേണം എന്നുള്ളതാണ് സാർ പറഞ്ഞത്.
11: നിർബന്ധമായിട്ടും, കാരണം പാരന്റ്സ് ഇപ്പോൾ ഒരു LKG കുട്ടിയെ സ്കൂളിൽ പറഞ്ഞേക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ മുമ്പ് കിട്ടിയ വിവരങ്ങളല്ല, അവര് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഒരു LKG പഠിക്കുന്ന കുട്ടികളെ പോലും പാരന്റ് ചെയ്യണമെങ്കിൽ പാരന്റിന് നല്ല വിവരം വേണമെന്നാണ് നിരീക്ഷണങ്ങൾ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്.
12: പിന്നെ നമ്മൾ അടുത്തൊരു എനിക്കൊരു സംശയം തോന്നുന്നത്, പലപ്പോഴും നമ്മൾ കുട്ടികളെ ഉപദേശിക്കാറുണ്ടല്ലോ, ഈ ഉപദേശങ്ങൾ പലപ്പോഴും കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്?
11: നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അതായത് ഈ പ്രായത്തിൻ്റെ ചില സവിശേഷതകൾ അല്ല, ഈ സവിശേഷതയിൽ പെട്ടതാണ് ഏതൊരു കാര്യത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളത്. ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ്, റിബല്ലിയസ് ആറ്റിറ്റ്യൂഡ്, ക്യൂരിയോസിറ്റി, കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ. പലപ്പോഴും പാരൻസ് കാര്യങ്ങൾ പറയുമ്പോൾ ഒരു റോൾ മോഡൽ അവർക്ക് മിസ്സിങ് ആവുന്നുണ്ട്. അതായത് കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്നതിലാണ്. നമ്മുടെ ജീവിതത്തിൽ മാതൃക കാണിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മൾ സ്വകാര്യമായിട്ട് പാരൻസ് ചെയ്യുന്ന പല കാര്യങ്ങളും കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കാൻ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾ പല വിഷയങ്ങളിലും പാരൻസിന് എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്യുകയും ചെയ്യും, ചോദ്യം ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ഉപദേശിക്കുക എന്നുള്ളത് ഈ പ്രായത്തിൽ കുട്ടികൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം ഉപദേശം എന്നുള്ളത് ഈ കുട്ടിയെ ഏറ്റവും നല്ല റൂട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മമാണെങ്കിൽ പോലും ഈ കുട്ടികൾ മെച്ചുവേർഡ് അല്ലാത്തതുകൊണ്ട്, അതിൻ്റെ വരും വരായ്മകളെ സംബന്ധിച്ച് ശരിയായ ധാരണയില്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു കലം കമഴ്ത്തി വെള്ളം പാരുന്നതിന് തുല്യമാണ്. അത് അവരുടെ ചെവിയിലേക്കോ അവരുടെ മനസ്സിലേക്കോ കയറൂല.
12: പിന്നെന്താ മാർഗം?
11: മാർഗം എന്ന് പറയുന്നത് അവരോട് ഏറ്റവും ഗുണകാംക്ഷയോടുകൂടി ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ, അതായത് ഒരു സൗഹൃദ ഭാവത്തോടുകൂടി അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
12: പണ്ടത്തെ ആ ഒരു നമ്മൾ പിന്നെ ഭയങ്കര ശിക്ഷ കൊടുക്കുക എന്നുള്ളതിൽ അപ്പുറം അവരെ,
11: അല്ല, കാരണം എന്താ പറയുക, ഇന്ന് കുട്ടികൾക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല, ബിക്കോസ് നമ്മളൊക്കെ തന്നെ ബിസിയാണ്. ഇപ്പൊ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ജോലിയുള്ള പാരൻസ് ആണെങ്കിൽ അവര് എൻഗേജ്ഡ് ആണ്, അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻഗേജ്ഡ് ആണ്. പിന്നെ ക്ഷീണിച്ച് അവശരായിട്ടാണ് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളും ഒന്ന് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും രക്ഷിതാക്കൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരുടെ സ്ട്രെസ്, ഇവരുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. ഈ സ്ട്രെസ്സിനെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ് മാഫിയാസൊക്കെ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുട്ടികളിൽ ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളെ, പിരിമുറുക്കത്തെ അയവ് വരുത്താൻ അല്ലെങ്കിൽ അത് റിലീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ ഡ്രഗ്സ് എന്ന് ഇതിന്റെ മാഫിയകൾ പരിചയപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ട് കുട്ടികൾ അത് ഒരു തവണ രുചിച്ചു നോക്കുകയാണ്. കാരണം സെൻസ് ഓഫ് അഡ്വഞ്ചർ എന്നുള്ളത്, ഈ പ്രായത്തിന്റെ റിസ്ക് എടുക്കുക എന്നുള്ളത് ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിനെ വരും വരായ്മ അവർ ചിന്തിക്കില്ല. അതുകൊണ്ട് ഒരു തവണ എങ്ങാനും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചു.
12: ഈ സാറി പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ വളരെയധികം കരുതലോടെ ഇരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വീട്ടുകാർ രക്ഷിതാക്കൾ ഏതൊക്കെ രീതിയിലാണ് നമ്മളൊരു ഒരു ടീനേജർ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുമോ?
11: തീർച്ചയായും. പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അംഗീകാരം എന്നുള്ളത്. അപ്പോൾ അവരുടെ പ്രായത്തെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായി ഒരു പാരന്റ് ചെയ്യേണ്ട സംഗതി. അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ മാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, അവരുമായിട്ട് വിഷയങ്ങൾ കൂടിയാലോചിക്കുക. എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം.
12: ഇത് പറയുമ്പോൾ ഒന്നും കൂടി വിശദമായി പറയാൻ ഏതെങ്കിലും ഒരു ഉദാഹരണം, സാറിൻ്റെ ഒരുപാട് കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കേണ്ട നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നായിരിക്കും, പക്ഷേ കുട്ടിയെ സംബന്ധിച്ചോളം അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഒരു ഉദാഹരണ സഹിതം പറയാൻ പറ്റുമോ?
11: തീർച്ചയായിട്ടും. ഈ അടുത്ത് ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസ്, അതായത് ഒരു പിതാവ്, ആ പിതാവ് ആദർശ രംഗത്തൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, പ്രബോധന പ്രവർത്തനങ്ങളിലും ഒക്കെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കൗമാരത്തിലുള്ള 18-19 വയസ്സുള്ള ഈ കുട്ടി ഡിഗ്രിക്കാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വേഷവിധാനം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ തന്നെ ആദർശനിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും.
12: ശരിയാണ്.
11: ഫോർ എക്സാമ്പിൾ, ഒരു ബർബൂണ്ട ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവന്റെ വേഷവിധാനം പറഞ്ഞല്ലോ,
12: അവരത്ത്
11: ശരിക്കും മറക്കാത്ത രൂപത്തിലുള്ള ഒരു ഡ്രസ് കോഡ്, ഉപ്പയുടെ മുമ്പിൽ അവനത് ഒരു കാഷ്വൽ ഡ്രസ് ആയിട്ട് ഉപയോഗിക്കുകയാണ്.
12: അവന്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടാണ്,
11: അവന് ഡിസ്റെസ്പെക്ട് ആയിട്ടൊന്നും അല്ല. പക്ഷേ അത്തരം കാര്യങ്ങളെ മാത്രം നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉപ്പയിൽ ഉണ്ടാവുകയാണ്. സ്വാഭാവികമായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഉപ്പയും മകനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അപ്പോ
12: നല്ല അന്തരീക്ഷം ഇല്ലാതാവുകയാണ്.
11: അതായത് അവൻ നമസ്കരിച്ചിട്ടുണ്ടോ? അവന് പിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? നമ്മൾ സാധാരണ പറയുമല്ലോ, അവന്റെ പിന്നിൽ സൈക്കിൾ എടുത്തു കൂടുക. അതായത് ഇവന്റെ പ്ലസ് പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവനെ അപ്രീസിയേറ്റ് ചെയ്യാൻ പാരന്റ് റെഡിയല്ല. നേരെ മറിച്ച് അവന്റെ കുറ്റങ്ങൾ കണ്ടെത്തി അത് പർവ്വതീകരിച്ച് പറയാന് പാരന്റ് വില്ലിംഗുമാണ്. ഇത് കോൺഫ്ലിക്ട് വർദ്ധിപ്പിച്ചു. മാത്രവുമല്ല, ഈ കക്ഷിയെ കുറിച്ച് പിന്നെ ഞാൻ അറിയുന്നത് അവന് ഡ്രഗ്സിന്റെ ഉപയോഗം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വീട്ടിൽ മനസ്സമാധാനം കിട്ടാത്ത ഒരു സാഹചര്യം കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ഫ്രണ്ട്സിന്റെ സ്വാധീനം കൊണ്ട് ഇത്തരം ഡ്രഗ് മാഫിയയിലേക്ക് അവർ പോകാനുള്ള സാധ്യത.
12: ഇവിടെ ആ പിതാവ് എന്തായിരുന്നു ചെയ്യേണ്ടത്? ശരിക്കും റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ള ആ പിതാവ് എന്തായിരുന്നു? ആ കുട്ടിയെ അവൻ ഡ്രസ്സ് ഉപയോഗിക്കുന്ന ഡ്രസ്സ് അവർക്ക് മറിയാത്തൊരു ഡ്രസ്സാണ് എന്നുള്ളതാണല്ലോ അവൻ്റെ ബേസിക് ആയിട്ടുള്ള വിഷയം സാറ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു രക്ഷിതാവ് എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അത് ട്രീറ്റ് ചെയ്യേണ്ടത്?
11: അല്ല, രക്ഷിതാവ് ആദ്യം മനസ്സിലാക്കേണ്ടത്, രക്ഷിതാവിനിപ്പോൾ 40-45 വയസ്സായിട്ടുണ്ട്. രക്ഷിതാവിനും ഒരു കൗമാരുണ്ടായിരുന്നു, ഉമ്മക്കും കൗമാരുണ്ടായിട്ടുണ്ട്. ആ പ്രായത്തിൽ ഉമ്മ എങ്ങനെയായിരുന്നു, ഉപ്പ എങ്ങനെയായിരുന്നു എന്ന് സ്വയം നമ്മളെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവൊന്നും തന്നെ കണ്ടെത്താൻ പറ്റും.
12: നമ്മൾ ആ ഒരു മൈൻഡിലേക്ക് പോകണം.
11: തീർച്ചയായിട്ടും. അതാണ് എംപതറ്റിക് അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ നമ്മളുടെ അടുത്ത് വരുമ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്ന ആളുടെ പ്രശ്നം ഇന്നതാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുമ്പോഴാണ് അതിന് ഏറ്റവും നല്ല ഒരു റെമഡി കണ്ടെത്താൻ സാധിക്കുക. അപ്പൊ ആ രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് രക്ഷിതാവ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.
12: ഇപ്പോൾ സാറ് ഇപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് റെക്കഗ്നൈസേഷനാണ്. നമ്മളൊരു കുട്ടി റെക്കഗ്നൈസ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ സാറ്
11: പറഞ്ഞത്.
12: അക്സെപ്റ്റ്
11: ചെയ്യുക,
12: അവനെ സ്വീകരിക്കുക,
11: അംഗീകരിക്കുക.
12: രക്ഷിതാവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്ന്. അടുത്തത് എന്താണ്?
11: അതുപോലെ തന്നെ രക്ഷിതാവിൽ നിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ട അർഹമായ പരിഗണന കൊടുക്കുക എന്നുള്ളത്. പരിഗണന എന്ന് പറഞ്ഞാല് കുട്ടികളുടെ നീഡ്സ് എന്ന് പറഞ്ഞാല് ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് മാത്രമല്ല, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നീഡ്സ് ഉണ്ട്, സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ട്, മാനസികമായ ആവശ്യങ്ങളുണ്ട്. അവനിപ്പോ ഈ പ്രായത്തിൽ, അവന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ലൈസൻസ് പോലും അവന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അവൻ ആഗ്രഹിക്കും എനിക്കൊരു ബൈക്ക് വേണമെന്ന്. അപ്പോ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ബൈക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല. എന്നാൽ പോലും കുട്ടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കുട്ടിയെ മുഖവിലക്കെടുക്കാൻ, കൺസിഡർ ചെയ്യാൻ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള സഹിഷ്ണുത, ആ ഒരു ക്ഷമ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം. അത് പലപ്പോഴും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത്തരം കോൺഫ്ലിക്ട് വർദ്ധിപ്പിക്കുന്നത്.
12: അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ വളരെ ശാസ്ത്രീയമായി അതിനെ കൈകാര്യം ചെയ്യണം, ഒറ്റയടിക്ക് ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ അവനെ ബോധ്യപ്പെടുത്തണം എന്നല്ല.
11: അതായത് അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ബിഹേവിയറും ഡിഫൻഡ് ആയിരിക്കും, ഒപ്പോസിംഗ് ആയിരിക്കും. കാരണം വീട് വിട്ട് ഇറങ്ങുക, ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എന്റെ അടുത്ത് വന്നത് അധ്യാപകനായിട്ടുള്ള ഉപ്പയാണ്. ആ അധ്യാപകനായ ഉപ്പയുടെ സ്കൂളിലാണ് ഈ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അപ്പോൾ തന്നെ മറ്റധ്യാപകര് ഈ കുട്ടിയോട് ഒരു പ്രത്യേക രൂപത്തിലാണ് പെരുമാറുന്നത്. ഇത് അവന് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. കാരണം അവന്റെ ഉപ്പ സ്കൂളിൽ അധ്യാപകനായതുകൊണ്ട് തന്നെ അവന്റെ ഉപ്പയെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും ടീച്ചേഴ്സ് പോലും ഇവനോട് കമന്റ് ചെയ്യുന്നത്. ഈ ഓവർ കെയറിങ്ങും അണ്ടർ കെയറും രണ്ടും പ്രശ്നമാണ്. അമിതമായ പരിഗണന കൊടുക്കുക എന്നുള്ളതും തീരെ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതും രണ്ടും പ്രശ്നമാണ് എന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്.
12: ഇപ്പൊ രണ്ട് പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. ഒന്ന് നമ്മൾ പരിഗണിക്കണം, ഒന്ന് നമ്മൾ അവിടെ റെസ്പെക്ട് ചെയ്യണം. ഇത് ഇതിനു പുറമെ രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
11: രക്ഷിതാവിന്റെ റോള് എന്ന് പറഞ്ഞാല് ഒരു ചെറിയ ഇന്റർവ്യൂ കൊണ്ടോ ക്ലാസ് കൊണ്ടോ ഒന്നും തീരുന്നില്ല.
12: എന്നാലും
11: ഒരു രക്ഷിതാവിന് ആ കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സാരമായ പങ്ക് വഹിക്കേണ്ട, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറക്റ്റ് ഗൈഡൻസ് ആണ്. ഒരു കുട്ടിയുടെ ലക്ഷ്യം നിർണയിക്കുന്നതിൽ പോലും ഒരു രക്ഷിതാവിന് കൃത്യമായ ധാരണ വേണം. എന്റെ കുട്ടിയുടെ അഭിരുചി കണ്ടെത്താൻ, താല്പര്യ മേഖല കണ്ടെത്താൻ, അതൊന്നും ഇന്ന് പലപ്പോഴും സംഭവിക്കില്ല. രക്ഷിതാക്കൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയും അവരിഷ്ടപ്പെട്ട കോഴ്സിൽ അവർ കൊണ്ടുപോയിട്ട് നിർബന്ധം ചുമത്തിക്കൊണ്ട് ചേർത്താറുണ്ട്. ഇവിടെ കുട്ടിയുടെ അഭിരുചിയും താല്പര്യവും ഇഷ്ടവും സാമ്പത്തിക ഭദ്രത ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കുട്ടികളെ കോഴ്സിന് പോലും ചേർത്തുന്നത്.
12: ഗൈഡൻസ് എന്നുള്ളതാണ് വലിയൊരു
11: ഗൈഡൻസ് എന്ന മാർഗനിർദ്ദേശം.
12: അപ്പൊ രക്ഷിതാവിന് മൂന്നാമത്തെ പോയിന്റ് ഏറ്റവും വലിയതായിട്ടുള്ളത് ഗൈഡൻസ്.
11: അത് എല്ലാ വിഷയത്തിലും ഇപ്പൊ രക്ഷിതാക്കൾക്ക് ധാരണ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അറിവ് ഇല്ലാത്ത വിഷയങ്ങളിൽ അറിവുള്ള പണ്ഡിതരുമായിട്ടും സ്കോളേഴ്സുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവില്ല അത്തരത്തിലുള്ള ആളുകൾ, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ വിഷയം കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം.
12: അപ്പൊ ഈ ഒരു മൂന്ന് പോയിന്റുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഇനിയും പോയിന്റുകളുണ്ട്, പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെങ്കിലും പറയാനുണ്ട് രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട?
11: ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചയിൽ നിർബന്ധമായിട്ടും രക്ഷിതാവ് കൊടുക്കേണ്ടത് സപ്പോർട്ട് ആണ്, അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നാണ് സാധാരണ പറയാം. അതായത് പടിപടിയായിട്ടാണ് ഓരോ കുട്ടിയും വളർന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ദേ കമ്മിറ്റ് എറേഴ്സ്, അവരുടെ എടുത്ത് മിസ്റ്റേക്സ് ഉണ്ടാവും. ഒരു മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന അതേ മനോഭാവം ഒരിക്കലും അവരിൽ നിന്നുണ്ടാവുന്ന നന്മയുടെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവാറില്ല. അതായത് അതിന് എൻകറേജ്മെന്റും അപ്രീസിയേഷനുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യാന്നുള്ളത്. ആ ഒരു അംഗീകാരം കിട്ടാത്തതാണ് ഇന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ കാരണമായി തീരുന്നത്.
12: അപ്പൊ നമ്മുടെ നാല് പോയിന്റാണ് സാർ ഇവിടെ പറഞ്ഞത്. ഒന്ന്, അവരെ റെസ്പെക്ട് ചെയ്യണം. രണ്ട്, അവരെ അംഗീകരിക്കണം. മൂന്ന്, അവരെ പിന്നെ സപ്പോർട്ട് ചെയ്യണം, അവരെ പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങളല്ലാതെ നമ്മൾ ഒരു രക്ഷിതാവ് അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തൊക്കെ പോയിന്റുകളാണുള്ളത്?
11: നമുക്കറിയോ, നമ്മളുടെ രക്ഷിതാക്കൾക്ക് ഇന്ന് നഷ്ടപ്പെടുന്ന വലിയൊരു സംഗതി, ബിസിനസ് ചെയ്യുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ബിസിനസ്സിൽ അയാൾ എൻഗേജ്ഡ് ആണ്. ആ ഡ്യൂട്ടി കൂടി മൊത്തത്തിൽ പാരന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഉമ്മമാർക്കാണ് കൊടുക്കുക. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെങ്കിൽ PTA മീറ്റിംഗിൽ പോലും സാധാരണ പോകുന്നത് ഉമ്മമാരാണ്. ഈ ഉപ്പ മനസ്സിലാക്കുന്ന വിഷയം എന്താ വെച്ചാൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നു, വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു, പാർപ്പിട ഒരുക്കുന്നു, ഇടക്ക് വേണമെങ്കിൽ ടൂറൊക്കെ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊക്കെ മതി. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത്, പലപ്പോഴും കൗൺസിലിങ്ങിന് ഇരിക്കുമ്പോൾ നമുക്ക് ബോധ്യമായ കാര്യം എന്താ വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും ഏറ്റവും പ്രിയപ്പെട്ട പ്രീഷ്യസായ സമയമാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും മൂല്യമുള്ള സമയം നമ്മുടെ പ്രിയപ്പെട്ട മക്കളുമായിട്ട് ഒന്നിച്ചിരിക്കുക, സംസാരിക്കുക, മനസ്സ് തുറക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ നടന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കപ്പെടും.
12: ഈ തിരക്കിനിടയിലുള്ള ഒരു പിതാവ് അതെങ്ങനെ അത് സ്വായത്തമാക്കുക, അല്ലെങ്കിൽ എങ്ങനെ അതിനുള്ള വഴികൾ, ടിപ്സ് എന്തൊക്കെയാണെന്ന്?
11: വളരെ എളുപ്പമല്ലേ? അതായത് അത് നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാ നമ്മൾ നടപ്പിലാക്കുന്നത്? സമയത്തിനുള്ള ഒരു മാനേജ്മെന്റ് നമ്മൾ ശീലിച്ചാൽ മതി.
12: ടൈം മാനേജ്മെന്റ്
11: ഇന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള വലിയ ഒരു മിസ്സിംഗ് എന്താണ്? സമയത്തിന് പ്രാധാന്യം പഠിപ്പിച്ച ഒരു സമുദായത്തിലെ അംഗങ്ങൾ സമയപാലനത്തിന്റെ വിഷയത്തിൽ വളരെ പുറകിലാണ്. അതുകൊണ്ട് കറക്റ്റ് ടൈം മാനേജ്മെന്റ് സ്കിൽസ് നമ്മൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനും അവരെ പാരന്റ് ചെയ്യാനും ഓരോ രക്ഷിതാവിന് സാധിക്കും. രാവിലെ നേരത്തെ എപ്പോൾ എഴുന്നേൽക്കണം, എത്ര സമയം പ്രാർത്ഥനകൾ ചൊല്ലണം, പഠനം എത്ര മണിക്കൂർ വേണം, എല്ലാ കാര്യത്തിലും രക്ഷിതാവിന് ഒരു രൂപരേഖ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടിൽ ആ സമയപാലനം കൊണ്ട് ഗുണപരമായ മാറ്റം കുട്ടികളിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
12: നമ്മളെ സമയം അവരുടെ കൂടെ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ
11: വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണെന്ന് അറിയാം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്
12: പലപ്പോഴും കാണാറില്ല.
11: ഇന്ന് ഇപ്പോ ആരാധനാ സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ, അവർ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവര് അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ചാണ് ആ വിഷയത്തിൽ പോവാറുള്ളത്. നേരെ മറിച്ച് ഒരു മുസ്ലിം പാരന്റ് പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ ബാപ്പ മുന്നിൽ പോകുണ്ടാവും, ഉമ്മ വേറെ ഒഴുക്കിണ്ടാവും, മക്കൾ അവരുടെ റൂട്ടിലുണ്ടാവും. എന്നാൽ ഒരു ടുഗദർനെസ് എന്നുള്ളത് സഹജീവനത്തിന്റെ ബാലപാഠങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സംഗതിയാണ്.
12: സംഗതി അങ്ങനത്തെ ഫാമിലി ഉണ്ടാവും, പക്ഷെ ഇല്ലാത്ത കേസാണ് ഇപ്പൊ സാറ് പറഞ്ഞത് അല്ലെ. നമ്മള് മാക്സിമം സമയം നമ്മൾ ഒരുമിച്ച് ഇരിക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നതാണ് അതിന്റെ അതിലൊരു വഴി.
11: അത് അത് മുഖേന ഒരുപാട് നന്മകളുണ്ട്. ഇപ്പൊ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം, പിരിമുറുക്കം റിലാക്സ്ഡ് ആവുന്ന ഒരു സമയം കൂടിയാണ് ഒന്നിച്ചുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത്. രണ്ടാമത്തേത്, ആ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉപദേശിക്കാൻ പോകരുത്. പലപ്പോഴും പാരന്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്താന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുക. അത് നന്മയല്ല.
12: എപ്പോ എപ്പോ ഉപദേശിക്കണം എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ്.
11: പ്രത്യേകിച്ച് ഈ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർ ഏറ്റവും വെറുക്കുന്ന കാര്യം ഉപദേശമാണ്. എന്നാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഉപദേശമാണ്. ഇവിടെയാണ് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടത്. എപ്പോഴാണ് ഉപദേശിക്കേണ്ടത് അല്ലെ? ആ ഉപദേശിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലുഖ്മാൻ അലൈഹിസ്സലാം ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതൊന്നും നമുക്ക് അപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. കാരണം പലപ്പോഴും നമ്മുടെ മാനസിക സമ്മർദ്ദം നമ്മള് മക്കളോടാണ് പൂർത്തീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഏറ്റവും പ്രിയകരമായി ഏറ്റവും നല്ല അഭിസംബോധനത്തോടുകൂടി കുട്ടികളോട് സംസാരിക്കാനും പെരുമാറാനും നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മൾ നമ്മുടെ മനസ്സിനെ കടിഞ്ഞാണിടണം എന്നുള്ളതാണ് ആ വിഷയത്തില് പറയാനുള്ളത്.
12: പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളൊരു രക്ഷിതാവ്, ഒരു ടീനേജർ വീട്ടിലുള്ള രക്ഷിതാവ് ഏതൊക്കെ രീതിയിൽ കരുതിയിരിക്കണം എന്നുള്ളതിന്റെ ഏതാനും പോയിന്റുകൾ നമ്മൾ കവർ ചെയ്തു. ഇനി ആ വിഷയത്തിൽ വേറെ ഏതെങ്കിലും പോയിന്റുകൾ?
11: മറ്റൊരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ അത് കുട്ടികളുമായി ഷെയർ ചെയ്യുക എന്നുള്ളത് അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ പ്രായം ചെന്ന ആളുകൾ ഉണ്ടാവും, പ്രായം ചെന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കണം. ഇന്ന് വല്യപ്പമാരോടും വല്യമ്മമാരോടൊന്നും സംസാരിക്കാൻ പോലും ടാബ്ലറ്റും അതുപോലെ മൊബൈൽ ഫോണും ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് സാധിക്കില്ല. കാരണം ഏത് സമയവും കുട്ടികൾ അവരുടെ സമയം ഉപയോഗപ്പെടുത്തുന്നത് ഇത്തരം മോഡേൺ എക്യുപ്മെന്റ്സിലാണ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിലാണ്. അതുകൊണ്ട് ഒരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് പ്രായം ചെന്നവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള ബോധപൂർവമായ ശ്രമം ഓരോ രക്ഷിതാവും നടത്തണം എന്നാണ്.
12: ഇപ്പൊ മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ടീനേജേഴ്സിന്റെ ഇഷ്യൂ പറഞ്ഞാൽ ടീനേജേഴ്സിനല്ല ഇഷ്യൂ, രക്ഷിതാക്കൾക്കാണ് ഇഷ്യൂ.
11: എന്താണ് സംശയം? ഞാന് കുറച്ചു ദിവസം മുമ്പ് ഒരു രക്ഷിതാവിൽ നിന്നുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം. ഒരു ഉമ്മ എന്നെ വിളിച്ചു പറയാണ്. ആ ഉമ്മ വിളിച്ചു പറയുന്നത് 15-14 വയസ്സുള്ള ഒരു പെൺകുട്ടി സ്കൂളിൽ പോകുന്ന സന്ദർഭത്തിൽ അവളുടെ ചുരിദാറ് അല്പം ഉയർന്നിട്ടുണ്ട്. അതൊരു ഫാഷന്റെ ഭാഗമായിട്ടാണ് ആ കുട്ടി അത് ചെയ്യുന്നത്. വഴിയിൽ വെച്ച് ഉപ്പ ഇത് കാണുകയും വീട്ടിൽ പോയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ മോൾ അത് അനുസരിച്ചില്ല, അനുസരിക്കാതെ സ്കൂളിൽ പോയി. സ്കൂളിൽ പോയപ്പോ വാപ്പ കുട്ടിയെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് നമുക്കറിയാലോ എന്താ പിന്നെ അവിടെ നടക്കുക എന്നുള്ളത്. ആ രൂപത്തിൽ വളരെ മോശമായിട്ട് കുട്ടിയോട് പെരുമാറി.
12: കുറച്ചുകൂടി ടാക്ട്ഫുള്ളി ആയിട്ട്
11: അതായത് കുട്ടിയുടെ പ്രായത്തിൽ കുട്ടിയെ സ്വാധീനിക്കുന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ അവരുടെ പിയർ ഗ്രൂപ്പാണ്, സ്കൂളിലുള്ള കാലാവസ്ഥയും സാഹചര്യങ്ങളുമാണ്. ഈ സ്കൂൾ അന്തരീക്ഷമാണ് ഈ കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത്. അതുകൊണ്ട് അത്തരം കുട്ടികളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി, വിട്ടുവീഴ്ചയോടുകൂടി പെരുമാറുക എന്നുള്ളതാണ് അവരാഗ്രഹിക്കുന്ന കാര്യം.
12: ഇവിടെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. അതായത് ഒരു കുട്ടി അങ്ങനെ എന്തെങ്കിലും റോങ്ങായി ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ആ കുട്ടിയുടെ വസ്ത്രം ഇസ്ലാമികമല്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, അപ്പോൾ അതിന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തുക, എന്നിട്ട് അത് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക എന്നല്ലാതെ നമ്മൾ ഒരു പിന്നെ ഒരു ഭയങ്കര ഒരു വാളെടുത്ത് വെട്ടുന്ന
11: ഒരു ഹിറ്റ്ലർ ആറ്റിറ്റ്യൂഡ് നല്ലതല്ല. പാരന്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു സ്ട്രിക്റ്റ് പാരന്റിംഗ് കൊണ്ട് പലപ്പോഴും കുട്ടികൾ വഴി തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. പ്രധാനപ്പെട്ട കാരണം റിബല്ലിയസ് ആറ്റിറ്റ്യൂഡാണ് ഈ ടീനേജിൽ ഉണ്ടാവുക, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് രക്ഷിതാവ് പിന്നെ കുട്ടിയുടെ മനഃശാസ്ത്രം പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല രക്ഷിതാക്കൾക്കും കുട്ടിയുടെ മനഃശാസ്ത്രം അറിയില്ല, അതാണ് പല അബദ്ധങ്ങളും.
12: അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഓവറോൾ വ്യൂ എടുക്കുകയാണെങ്കിൽ

0: അനുവദിച്ചതിനും എല്ലാവിധ സന്തോഷവും അറിയിക്കുകയാണ്.
1: ഈ
0: ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പ്രൊഫസർ കെ പി സഹദും കൂടെ അബ്ദുൽ ജബ്ബാർ വിളത്തൂരും. കൗമാരത്തെ അറിയാത്ത രക്ഷിതാക്കളോട് എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: പെസ് റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ അബ്ദുൽ മാലിക് സലഫിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ദജ്ജാൽ ഖുർആനിനെതിരോ എന്ന വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. അൽ ഉസൂൽ കാതൂർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യവും ശുദ്ധ ഖുർആനിന് എതിരാവുകയില്ല എന്നുള്ള സംഗതിയാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിനൊരവസാനമുണ്ട് എന്ന് നിർബന്ധമായിക്കൊണ്ടും വിശ്വസിക്കേണ്ടവരാണ് എല്ലാ ആളുകളും. പക്ഷെ ഈ ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് അതിൻ്റെ അടയാളങ്ങളായിക്കൊണ്ട് പല കാര്യങ്ങളും ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് ഓരോന്നോരോന്നായി വന്ന് അവസാനമാണ് ഈ പ്രപഞ്ചമൊന്നാകെ നാശത്തിലേക്ക് നീങ്ങുക എന്നതാണ് മുസ്ലിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലും ചില സൂചനകൾ ആ വിഷയത്തിലേക്ക് നമുക്ക് കാണാൻ കഴിയും. അഥവാ അന്ത്യനാളിൻ്റെ ചില അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു, ഇനിയും ചിലതൊക്കെ പ്രത്യക്ഷപ്പെടാനുണ്ട് എന്നുള്ള രീതിയിൽ ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അന്ത്യനാളിന് തൊട്ട് മുമ്പായിക്കൊണ്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളിൽ വളരെ അപകടം പിടിച്ചതും വളരെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു അപകടമാണ് ദജ്ജാലിൻ്റെ ഫിത്നയും അപകടവും. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരു വലിയ സൃഷ്ടിയാണ് ദജ്ജാൽ. മനുഷ്യന്മാരെ പരീക്ഷിക്കുവാനും വേണ്ടിയാണ് ദജ്ജാലിനെ അള്ളാഹു സുബ്ഹാനഹു വതാല പടച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ എല്ലാവരും ആ ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് തങ്ങളുടെ സമൂഹത്തെ ബോധവൽക്കരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ദജ്ജാലിനെക്കുറിച്ച് നമുക്കൊരുപാട് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ സമൂഹത്തിൽ ഇപ്പോൾ ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദം, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വസ്തുവൊന്നും അങ്ങനെ ഒരു സൃഷ്ടിയൊന്നുമില്ല. ദജ്ജാലുമായി കൊണ്ട് വന്നിട്ടുള്ള ഹദീസുകളൊക്കെ തന്നെയും വിശുദ്ധ ഖുർആനിനെതിരാണ്. അത്രയും വലിയ ഒരു പരീക്ഷണം മുസ്ലിമീങ്ങൾക്കും ലോകത്തിനും വരാനുണ്ടെങ്കിൽ അത് ഖുർആനിൽ ഉണ്ടാകേണ്ടതല്ലേ? ഖുർആനിലില്ലാത്തതുകൊണ്ട് തന്നെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് ഖിയാമത്ത് നാൾ സംഭവിക്കുമെന്നാണ്. ആ പെട്ടെന്ന് സംഭവിക്കുന്നതുകൊണ്ട് ദജ്ജാലൊക്കെ വന്ന് കുറേ സമയം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് സംഭവിക്കുമെന്ന ആയത്തുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെയും എതിരല്ലേ എന്നതാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ഒരു അജ്ഞതയാണ് ഈ ഒരു പരാമർശത്തിലേക്ക് അവരെ നയിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദ് നമുക്ക് പരിശോധിക്കാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദിലെ 18-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഫഹല്ലിൻദുറൂന ഇല്ലസ്സാഅ അൻതഅതിയഹും ബഗ്ത, പെട്ടെന്ന് അവരിലേക്ക് ഖിയാമത്ത് നാൾ വരുന്നതിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണോ? എന്നാൽ ഫഖദ് ജാഅ അശ്റാതുഹ, അതിൻ്റെ ചില അടയാളങ്ങൾ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഫഖദ് ജാഅ അശ്റാതുഹ, അപ്പോൾ അതിൻ്റെ ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്താണ്? ഖിയാമത്ത് നാളിന് ചില അടയാളങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഖിയാമത്ത് നാൾ സംഭവിക്കും എന്ന് പറഞ്ഞ തൊട്ടുടനെയാണ് അള്ളാഹു പറഞ്ഞത് അതിൻ്റെ ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അടയാളങ്ങൾ വരിക എന്നത് പെട്ടെന്ന് സംഭവിക്കുക എന്നതിനെതിരല്ല എന്ന് ഇതേ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ

0: സാധിക്കും. ഇനി അങ്ങനെ വന്നിട്ടുള്ള ആയത്തുകൾ ഏതൊക്കെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബുഇസ്തു അന വസാഅത് കഹാതൈൻ, പ്രവാചകൻ അന്ത്യനാളിൻ്റെ ഒരടയാളമാണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ഒരടയാളമാണ്. അതുകൊണ്ടാണ് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതിനു പുറമേ പ്രവാചകൻ പറഞ്ഞ മറ്റൊരു അടയാളമാണ് ദജ്ജാൽ. ഇത്രയും വലിയ ഒരു ഫിത്നയുണ്ടാക്കുന്ന ഹദീസുകൾ പരാമർശിക്കപ്പെട്ട ഇക്കാര്യം എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പരാമർശിക്കപ്പെട്ടില്ല? അതുകൊണ്ട് തന്നെ ഖുർആന്റെ ഈ ഒരു പരാമർശങ്ങൾക്കൊക്കെ എതിരാണ് ഈ ഹദീസുകൾ എന്നതാണ് ഇവർ പറയുന്ന ന്യായം. ഞാൻ വിശദീകരിച്ചു, പെട്ടെന്ന് വരുമെന്നതാണെങ്കിൽ അതിന് തൊട്ടുടനെയാണ് അള്ളാഹു പറഞ്ഞ ഫഖദ് ജാ അശ്റാത്തു, അതിൻ്റെ അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അടയാളങ്ങൾ ഉണ്ടാവുക എന്നത് പെട്ടെന്ന് വരിക എന്നതിന് എതിരല്ല. ഇനി എന്തുകൊണ്ട് ഇത്രയും വലിയ ഒരു സംഗതിയായിട്ടും എന്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങളൊന്നും വന്നില്ല? യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അൻആമിൻ്റെ 158-ാമത്തെ ആയത്ത്, എന്താണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ഹൽ യൻളുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികത്തു വ യഅതിയ റബ്ബുക أو يأتي ربك أو يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل لم تكن آمنت من قبل وكسبت في إيمانها خيرا قل انتظروا إنا منتظرون. സൂറത്തുൽ അൻആമിൻ്റെ 158-ാമത്തെ ആയത്താണ്. ഹൽ യൻളുറൂന ഇല്ലാ അൻ തഅതിയഹുമുൽ മലായികത്തു, മലക്കുകൾ അവരുടെ അടുക്കലേക്ക് വരുന്നതിനെയാണോ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഔ യഅതിയ റബ്ബുക, അതല്ലെങ്കിൽ അവരുടെ റബ്ബ് അവരുടെ അടുക്കലേക്ക് വരുന്നതിന് തൊട്ടാണോ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഔ യഅതിയ ബഅദു ആയാതി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ ചില ആയത്തുകൾ അവരിലേക്ക് വരുന്നത്, ചില ദൃഷ്ടാന്തങ്ങൾ അവരിലേക്ക് വരുന്നതിന് തൊട്ടാണോ അതാണോ അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ശേഷം അള്ളാഹു പറയുകയാണ്, യൗമയ തീബഅലു ആയാതി റബ്ബിക, അന്ന് നിന്റെ റബ്ബിൻ്റെ ചില ആയത്തുകൾ, ചില ദൃഷ്ടാന്തങ്ങൾ അവരിലേക്ക് വരും. ആ സന്ദർഭത്തിൽ എല്ലാവരും വിശ്വസിക്കാൻ ധൃതി കാണിക്കും, എല്ലാവർക്കും മനസ്സിലാകും സംഗതി ശരിയാണ്. എന്നാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത്ത് മിൻ ഖബ്ലു, ഈ ആയത്തുകൾ വരുന്നതിൻ്റെ മുമ്പ് ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവർക്കവിടെ ഈമാൻ ഫലം ചെയ്യുമെന്നല്ലാതെ, ഈ ആയത്തുകൾ, ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടതിന് ശേഷം വിശ്വസിച്ചതുകൊണ്ട് യാതൊരു ഫലമുണ്ടായിരിക്കുകയില്ല, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ചില ആയത്തുകൾ ഇനിയും വരാനുണ്ട് എന്ന് ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ചില ആയത്തുകൾ വന്നു കഴിഞ്ഞു എന്ന് സൂറത്തു മുഹമ്മദിലൂടെ നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ ചില അടയാളങ്ങൾ വന്നു കഴിഞ്ഞു, ഇനി ചില അടയാളങ്ങൾ വരാനുണ്ട്. ആ വരാനുള്ള ആയത്തുകളെ, ദൃഷ്ടാന്തങ്ങളിൽ ചിലത് കാണുമ്പോൾ മനുഷ്യന്മാർ വിശ്വസിക്കാൻ തുനിയും, പക്ഷെ അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് യാതൊരു ഫലമുണ്ടാവുകയില്ല എന്നതാണല്ലോ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ ബഅദു ആയാതി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറയുകയാണ്, ലാ തഖൂമു സാഅത്തു ഹത്താ തതുലു അശ്ശംസു മിൻ മഗ്രിബിഹാ ഫഇദാ റആഹ അന്നാസു ആമന മൻ അലൈഹാ, ചന്ദ്രൻ പടിഞ്ഞാറ് ഭാഗത്തിന് ഉദിക്കും, അത് കാണുമ്പോൾ എല്ലാവരും വിശ്വസിക്കും, പക്ഷെ ആർക്കും അവരുടെ വിശ്വാസം ഫലം ചെയ്യുകയില്ല എന്ന് ഈ ആയത്ത് വിശദീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. ഇനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ എന്താണ് ഈ ബഅദു ആയാതി റബ്ബിക്, അതിലൊന്ന് സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്ത് ഉദിക്കലാണ്, മറ്റു രണ്ടെണ്ണം എന്താണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ ഇദാ ഖറജന, മൂന്ന് കാര്യങ്ങൾ, അത് പുറപ്പെട്ടു കഴിഞ്ഞാൽ ലാ യൻഫഉ നഫ്സുൻ ഈമാനുഹാ ലം തകുൻ ആമനത്ത് മിൻ ഖബ്ലു ഔ കസബത് ഫി ഈമാനിഹാ ഖൈറ, ആ ആയത്ത് പ്രവാചകൻ കോട്ടു ചെയ്യുകയാണ്. ഏതൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ? തുലൂഉ ശംസി മിൻ മഗ്‌രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് ഭാഗത്തിന് ഉദിച്ചു വരൽ, അദ്ദജ്ജാൽ രണ്ടാമത്തെ ദജ്ജാലാണ്, മൂന്നാമത്തെ വദാബത്തുൽ അർ ഭൂമിയിൽ നിന്നൊരു മൃഗം പ്രത്യക്ഷപ്പെട്ട് ആളുകളോട് സംസാരിക്കലാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ആയത്തിൽ പറഞ്ഞ ബഅദു ആയാതി റബ്ബിക. അപ്പോൾ മൂന്നെണ്ണത്തിൽ ദജ്ജാൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, ദാബത്തുൽ അർദുണ്ട്, തുലൂഉ ശംസി മിൻ മഗ്‌രിബിഹ എന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും, സംഗതി നാം വിശ്വസിച്ചിരിക്കുന്ന വിശ്വാസ കാര്യങ്ങളൊന്നും ശരിയല്ല. പ്രത്യേകിച്ചും ദജ്ജാലിന് വധിക്കപ്പെടുന്ന സന്ദർഭത്തിലൊക്കെ തന്നെയും അള്ളാഹുവാണെന്ന് വാദിച്ച ദജ്ജാൽ അത് അവൻ ഈസാനബിയുടെ കൈകളാൽ കൊല്ലപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും അവൻ പടച്ചവനല്ല, യഥാർത്ഥ പടച്ചവൻ വേറെ ഉണ്ടെന്ന്. പക്ഷേ അന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ ദജ്ജാൽ വരും, അന്ന് ആളുകൾ വിശ്വസിക്കും, ആ വിശ്വാസം കൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിൽ സൂചനയുണ്ട്. അപ്പോൾ ദജ്ജാലിൻ്റെ ഹദീസുകൾ പിന്നെ എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ എതിരാവുക? ദജ്ജാൽ വരാനുണ്ട്, അവൻ അത്ഭുതങ്ങൾ കാണിക്കും, അവൻ്റെ അത്ഭുതങ്ങളിലൂടെ ആളുകൾ വിശ്വസിക്കും, അന്ന് വിശ്വസിക്കുമ്പോൾ ആളുകളത് സത്യം ബോധ്യപ്പെടും, ആ സത്യം ബോധ്യപ്പെടുമ്പോൾ ആളുകൾ വിശ്വസിച്ചതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അതിലൊന്ന് ദജ്ജാലാണെന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുമ്പോൾ ആ ദജ്ജാലിൻ്റെ ഹദീസുകൾ വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? ഖുർആനിൽ തന്നെയും ദജ്ജാലിനെക്കുറിച്ച് സൂചനകളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഈ വാദം എത്രമാത്രം നിരർത്ഥകമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ഹദീസുകൾ ദജ്ജാലുമായി കൊണ്ട് ബന്ധപ്പെട്ടൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മളത് സൗകര്യം പോലെ വായിക്കുക, പഠിക്കുക. ചുരുക്കത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ദജ്ജാലുമായി കൊണ്ട് ബന്ധപ്പെട്ട് വന്ന ഹദീസുകൾ അതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ പരാമർശങ്ങൾക്ക് എതിരല്ല എന്നു മാത്രമല്ല, ദജ്ജാലിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഖുർആനിലുണ്ട്. ബഅദു ആയാതി റബ്ബിക എന്നുകൊണ്ട് ഉദ്ദേശം ഒന്ന് ദജ്ജാലാണ് എന്ന് ഖുർആൻ വിശദീകരിക്കാൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് വിശദീകരിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫിയാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ദജ്ജാൽ ഖുർആനിനെതിരോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് നമ്മളിതുവരെ കാതോർത്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് വൈബ്സിന് പരിസമാപ്തി കുറിക്കുകയാണ്. ഇൻഷാല്ലാ പരിപാടികൾ തുടർന്ന് പിന്നെ നമ്മുടെ പീസ് റേഡിയോ കൂടെ നിങ്ങൾ സഞ്ചരിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളുമൊക്കെ നമ്മൾ പരിഗണിക്കും. വീണ്ടും നമുക്ക് മറ്റൊരു സമയത്ത് ഒരുമിച്ചുകൂടാം എന്ന പ്രതീക്ഷയോടുകൂടി പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം അവതരിപ്പിക്കുന്നത് സ്വാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, വഅസ്സല്ലി വഅസ്ലിമു അലാ മൻ അർസലഹുല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ, ബല്ലഗ റിസാല വഅദ്ദ അൽ അമാന ونصح الأمة وكشف الغمة وجاهد في الله حق جهاده حتى أتاه اليقين والصلوات ربي وسلامه عليه وعلى آله وصحبه أجمعين. أما بعد, പ്രിയ ശ്രോതാക്കളെ, ഇടപാടുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇന്ന് മനുഷ്യർ പൊതുവെ ചെയ്തു വരുന്ന, എന്നാൽ കർമ്മശാസ്ത്രം വളരെ വിശദമായി പ്രതിപാദിച്ച ളമാനിനെക്കുറിച്ചും കഫാലത്തിനെക്കുറിച്ചുമുള്ള ചില വിഷയങ്ങളാണ് സംസാരിക്കുന്നത്. ളമാൻ, കഫാലത്ത് എന്നൊക്കെ പറയുമ്പോൾ ആ അറബി വാക്കിൽ തന്നെ നമ്മളതിൻ്റെ അർത്ഥവും ആശയവും അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മുടെ നാട്ടിൽ മറ്റു ചില പേരുകളിലും മറ്റു ചില രൂപത്തിലുമൊക്കെയാണ് അത് അറിയപ്പെടുക. പ്രസ്തുത വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം മനുഷ്യൻ പൊതുവെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും കൊണ്ടും കൊടുത്തും ക്രയവിക്രയങ്ങൾ നടത്തി ജീവിക്കുന്ന ആളുകളാണ്. ഈ പരസ്പരമുള്ള പൂരകമായ ഇടപാടുകളും ക്രയവിക്രയങ്ങളും സഹകരണങ്ങളും ഇല്ല എങ്കിൽ മനുഷ്യജീവിതം അതിന് താളം തെറ്റുകയും മുന്നോട്ടുള്ള ഗമനം നിലക്കുകയും ചെയ്യും. സാമ്പത്തിക വിഷയത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കച്ചവടം വലിയ സാമ്പത്തിക സ്രോതസ്സാണല്ലോ. പ്രസ്തുത കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ തന്നെയും അത് കച്ചവടം ചെയ്യുന്ന വേളയിൽ തന്നെ കാശ് കൈപ്പറ്റുന്ന ആളുകളായിക്കൊള്ളണമെന്നില്ല. കച്ചവടം നടത്തി ഒന്നുകിൽ അപ്പോൾ അതിൻ്റെ കാശ് വാങ്ങും, അല്ലെങ്കിൽ ഏതെങ്കിലും നിശ്ചിത അവധി വെച്ചുകൊണ്ടോ നിശ്ചിത അവധി വെക്കാതെയോ കാശ് വാങ്ങും. കടത്തിന് കച്ചവടം നടത്തുന്നുണ്ട്. ഇങ്ങനെ കച്ചവടം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് കടത്തിന് കച്ചവടം നടത്തുമ്പോൾ ചില ആളുകൾക്ക് ചില അവകാശങ്ങൾ ലഭിക്കാനുണ്ട്. കച്ചവടക്കാരന് ആ കടം തനിക്ക് ലഭിക്കേണ്ട അവകാശമാണ്. കടമായി വാങ്ങിക്കൊണ്ടുപോയ വ്യക്തിയാകട്ടെ, അയാൾ പ്രസ്തുത കച്ചവടക്കാരന് കൊടുക്കേണ്ട ബാധ്യതയുമാണ്. അപ്പോൾ ബാധ്യതയും അവകാശങ്ങളും സ്വാഭാവികമാണ്. ഇത് കേവലം ഒരു കച്ചവടത്തിൽ മാത്രമല്ല, പല വിഷയത്തിലും ഉണ്ടാവും. സാമ്പത്തിക രംഗത്ത് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ വാടക എടുത്തു നോക്കുക. വാടക അത് കൃത്യമായും കൊടുത്തിട്ടില്ല എങ്കിൽ അതൊരു തരത്തിലുള്ള കടമാണ്, അതോടൊപ്പം വാടകയുമാണ്. അപ്പോൾ വാടകയ്ക്ക് കൊടുത്ത ആളിന് അവകാശം ലഭിക്കാനുണ്ട്, വാടകയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത് കാശ് കൊടുക്കാത്ത വ്യക്തിക്ക് അവൻ്റെ മേൽ ബാധ്യതയുമുണ്ട്. ഇതേപോലെ തന്നെ പണയ വസ്തു, അതിൽ ബാധ്യതയും അവകാശവുമുണ്ട്. ഇനി ഒരാൾ മഹർ പറഞ്ഞു, വിവാഹം കഴിച്ചു, പക്ഷെ മഹർ കൊടുത്തിട്ടില്ല, വർഷങ്ങളായി മഹർ കൊടുത്തിട്ടില്ല എങ്കിലോ, അത് തീർച്ചയായും അയാൾ കൊടുക്കേണ്ട ബാധ്യതയാണ്. അയാൾക്കതിൽ ബാധ്യതയുണ്ട്. ഭാര്യക്കാണെങ്കിൽ അത് ലഭിക്കേണ്ട അവകാശവുമുണ്ട്. പ്രസ്തുത അവകാശങ്ങളും ബാധ്യതകളും ലഭിക്കുവാൻ എന്താണ് മാർഗം, അല്ലെങ്കിൽ അവകാശം തനിക്ക് ലഭിക്കുവാൻ എന്തുണ്ട് മാർഗം? ഇസ്ലാമിക ശരീഅത്ത് പ്രസ്തുത അവകാശങ്ങൾ അവകാശികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില ഉപാധികളും ചില മാർഗങ്ങളും നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അഥവാ തനിക്ക് ലഭിക്കേണ്ട ആ അവകാശം തീർച്ചയായും ലഭിക്കും, ലഭിക്കണം എന്നതിന് ആവശ്യമായ ചില മാർഗങ്ങൾ. അതിലൊന്ന് പണയമാണ്. പണയത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഇപ്പോൾ ഞാൻ ഒരാളിൽ നിന്ന് കടം വാങ്ങിയെങ്കിൽ, ഒരു 10,000 രൂപ കടം വാങ്ങിയാൽ, തീർച്ചയായും ഞാൻ അത് അയാൾക്ക് തിരിച്ചു കൊടുക്കും എന്നതിന് എന്താണ് രേഖ? ഞാൻ അയാൾക്ക് തിരിച്ചു കൊടുക്കും എന്ന് എന്താണ് ഉറപ്പ്? എന്ത് ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ എനിക്ക് പ്രസ്തുത സംഖ്യ കടമായി തരിക? തിരിച്ചു തരും എന്നതിന് ഉറപ്പായി ഇസ്ലാം അവിടെ വെക്കുന്ന ഒന്ന് പണയമാണ്. 10,000 രൂപയാണ് ഞാൻ അയാൾ കടം വാങ്ങിയത് എങ്കിൽ ഏകദേശം ആ രൂപയ്ക്ക് തുല്യമായൊരു വസ്തു, ഒന്നുകിൽ എൻ്റെ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, പാത്രങ്ങളായിരിക്കും, ഫർണിച്ചറുകളായിരിക്കും, അല്ലെങ്കിൽ ആധാരമായിരിക്കും. ഇതൊക്കെ അയാൾക്ക് പണയമായി കൊടുക്കുന്നു. ഇങ്ങനെ പണയമായി കൊടുക്കുമ്പോൾ ഉള്ള ഇരുഭാഗത്തിനുമുള്ള ഒരു സൗകര്യം, കടം വാങ്ങിയ ആളിന് അയാൾക്ക് 10,000 രൂപ കടമായി ലഭിക്കുന്നു. പണം കടം കൊടുത്ത വ്യക്തിയാകട്ടെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു തബറു, ഒരു സഹായമാണ്. നിശ്ചിത അവധി എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ആ കാശ് തിരിച്ചു കിട്ടണം. എന്നാൽ കടം വാങ്ങിയ വ്യക്തി തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായും തനിക്കത് ലഭിക്കും എന്നതിന് അയാളുടെ കയ്യിൽ പണയവസ്തുണ്ട്. തിരിച്ചു തന്നിട്ടില്ലായെങ്കിൽ പണയവസ്തു വിറ്റ് അയാൾക്ക് ആ കാശ് എടുക്കാവുന്നതാണ്. ഇതിന് വസീഖത്ത്, അതായത് ഒരു ഉറപ്പ് എന്ന് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ള ഉറപ്പാണ് നമ്മുടെ വിഷയം. ലമാനും കഫാലത്തുമാണ്. ലമാൻ എന്ന് പറയുമ്പോൾ ജാമ്യം, കഫാലത്ത് എന്ന് പറയുമ്പോഴും ഏകദേശം ഒരു ജാമ്യം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കഫാലത്തും ലമാനും ഇത്തരത്തിൽ അവകാശങ്ങൾ അതിൻ്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുവാനുള്ള ഒരു മാർഗവും ഉപാധിയുമാണ്. നമ്മുടെ നാട്ടിലുള്ള ഭാഷയനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ചില ആളുകൾ ലമാൻ കൊടുക്കാറുണ്ട്, ചില ആളുകൾ കഫാലത്ത് കൊടുക്കാറുണ്ട്. എന്താണ് നമ്മുടെ നാട്ടിൽ നടത്തുന്ന ലമാനും കഫാലത്തും? ആൾ ജാമ്യത്തിനാണ് കഫാലത്ത് എന്ന് പറയുക. ഒരു പ്രതിയെ പിടികൂടി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ കൊണ്ടുപോയി കൊണ്ടുപോകപ്പെട്ടാൽ അയാളെ ജാമ്യത്തിലിറക്കുന്നു. രണ്ട് തരത്തിലുള്ള ജാമ്യമായിരിക്കും. ഒന്ന്, അയാൾക്ക് പകരം അഥവാ അയാൾ ഇനി എങ്ങനെ പിന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ, എങ്ങോട്ടെങ്കിലും മുങ്ങുകയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുക്കുന്നു. ആൾ ജാമ്യം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. ഈ ആൾ ജാമ്യം എന്നതിനാണ് സത്യത്തിൽ കഫാലത്ത് എന്ന് പറയുക. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അവിടെ കഫാലത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. എന്നാൽ പൊതുവെ സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ചു കഫാലത്ത്, കഫീൽ എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു അർത്ഥത്തിനാണ്. ആ ഒരു അർത്ഥത്തിനല്ല ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇവിടെ കഫാലത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൾ ജാമ്യം എന്നതിനാണ് കഫാലത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ലമാൻ. ലമാൻ എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി, വാറണ്ടി എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും കർമ്മശാസ്ത്രത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് കാശ് കൊടുത്തുള്ള ജാമ്യമാണ്. കാശ് കൊടുത്തുള്ള ജാമ്യമാണ്. അപ്പോൾ കാശ് കൊടുത്ത ജാമ്യം, ആൾ ജാമ്യം, ഇവക്കാണ് കഫാലത്ത്, ലമാൻ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം ഇവ രണ്ടും അനുവദിച്ചു? അത് മനുഷ്യരുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ മതമാണല്ലോ, അള്ളാഹു തൃപ്തിപ്പെട്ട ഏക മതമാണ് ഇസ്ലാം. ലോകത്തുള്ള സർവമാന ആളുകൾക്കും നന്മയാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലമാനിലൂടെയും കഫാലത്തിലൂടെയും മനുഷ്യന് സുരക്ഷിതത്വവും സുരക്ഷയുമുണ്ട്. ഒരാൾ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സംഖ്യ കടം വാങ്ങിയെന്നിരിക്കട്ടെ, അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും അയാൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കടം വാങ്ങിയവനും കടം കൊടുത്ത വ്യക്തിയും, ഇവരുടെ മൂന്നാമത്തെ ഒരു കക്ഷി ഇറങ്ങിച്ചെല്ലുകയും അയാൾ പറയുന്നു ഞാൻ അതിന് ലാമിനാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്, ഞാനത് തിരിച്ചു തന്നുകൊള്ളാം എന്ന് ഉറപ്പ് നൽകുന്നു, ഇതിനാണ് ലമാൻ എന്ന് പറയുക. ഇനി കഫാലത്ത് എന്ന് പറയുമ്പോഴോ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആ വ്യക്തി അയാളുടെ വിഷയത്തിൽ ഞാൻ കഫീലാണ്, അഥവാ ഈ വിഷയത്തിൽ അയാൾ മുങ്ങുകയില്ല, അയാൾ രക്ഷപ്പെടുകയില്ല, അഥവാ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്, അയാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു തരാം, അയാളുടെ ശരീരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു തരാം, ഇതാണ് കഫാലത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് തങ്ങൾ നൽകിയ വസ്തുക്കൾ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഒരു ഉറപ്പാണ് ളമാനും കഫാലത്തും. സൗകര്യവും സുഖവുമാണ്, തങ്ങളുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുകയില്ല എന്ന ഉറപ്പാണ് ഇതിലൂടെ വരുന്നത്. ഇനി മാത്രമല്ല, ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ ആധാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലുള്ളൊരായത്താണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരെ എത്തി. ആ സന്ദർഭത്തിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി വരികയും പിന്നീട് തന്റെ സ്വന്തം സഹോദരനെ കൊണ്ടുവരുവാൻ വേണ്ടി അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ഭക്ഷണ വസ്തുക്കൾ അളന്നുകൊടുക്കുന്നതിന്റെ ഇടയിൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വന്തം സഹോദരന്റെ കിഴിയിൽ, അല്ലെങ്കിൽ ആ ഭക്ഷണ ചാക്കിൽ, ആ പാത്രത്തിൽ അവിടുത്തെ അളവ് പാത്രം നിക്ഷേപിക്കപ്പെടുകയും ചെയ്തു. ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വ അന ബിഹി സഈം. ഇതാ രാജാവിന്റെ അളവ് പാത്രം മോഷണം പോയിരിക്കുന്നു. ആരാണോ, വലിമൻ ജാഅ ബിഹി ഹിംലു ബഈർ, ആരാണോ അത് കൊണ്ടുവന്നു തരിക, അവന് ഹിംലു ബഈർ ഒരു ഒട്ടകം നിറയെ ഭക്ഷണ സാധനങ്ങൾ തരുന്നതാണ്. ഇത് പറഞ്ഞതിന് ശേഷം വ അന ബിഹി സഈം, ഞാനിതാ അത് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഞാനത് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, ഒരു ഒട്ടകം നിറയെ ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾക്ക് നൽകാം എന്നതിന് ഞാൻ ളാമിനാണ്, ഞാൻ കഫീലാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കർമ്മശാസ്ത്ര വിഷയത്തിൽ മുആമലത്തിൽ ഇടപാടിൽപ്പെട്ട മൂന്ന് വളരെ സുപ്രധാനമായ ഹുക്കുമുകൾ പറയുന്നു. ആരാണോ അളവ് പാത്രം കൊണ്ടുവന്ന് തരുന്നത്, അതിനാണ് ജുആല എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ട ഒരു വസ്തു ആരാണോ കൊണ്ടുവന്ന് തരുക, അതിന് കർമ്മശാസ്ത്രത്തിൽ ജുഅല, ജുആല എന്നൊക്കെ പറയും. അപ്പൊ ആയത്തിന്റെ ആ ഭാഗത്ത് ജുഅലയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഞാനിതാ അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി നൽകുന്നു, ഒരു ഒട്ടകം നിറയെ ഭക്ഷണം തരാം എന്നതിന് ഞാൻ ളാമിനാണ്, കഫീലാണ്. ഇവിടെ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മിംബാബിൽ ളമാനി വൽ കഫാല. ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് വ അന ബിഹി സഈം എന്ന് പറയുന്ന ഭാഗത്ത് ളമാനിനെ കുറിച്ചും, അഥവാ ക്യാഷ് ഗ്യാരണ്ടി, കഫാല ആൾ ജാമ്യം, ഇത് ഈ ആയത്തിൽ പരാമർശമുണ്ട് എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അപ്പോ ളമാനിലാകട്ടെ കഫാലത്തിനാകട്ടെ ഉള്ള ദലീൽ, തെളിവാണ് ഈ ആയത്ത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഒരു ഹദീസിന്റെ അവസാന ഭാഗത്ത്, വസ്സഈമു ഗാരിം അൽ ആരിയത്ത് മുഅദ്ദ, വായ്പ വാങ്ങിയ വസ്തു അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്, അതേപോലെ കടം വാങ്ങിയ വസ്തു അത് അടച്ചു കൂട്ടേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞു വസ്സഈമു ഗാരിം, യാനി അൽ കഫീലു ളാമിൻ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത വ്യക്തി, ഒരു കഫീൽ, അയാൾ ളാമിനാണ്, അയാൾ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാണ്, തീർച്ചയായും അത് നിർവഹിക്കണം എന്ന് ഈ ഹദീസിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരാൾ ളമാനത്തെ ഏറ്റെടുത്താൽ, ക്യാഷ് ഗ്യാരണ്ടിയോ ആൾ ജാമ്യമോ ഒരാൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് പൂർത്തിയായി കൊടുക്കണം എന്ന് പറയുന്നു. അതേപോലെ തന്നെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ആദ്യകാലത്ത് ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടാൽ പ്രസ്തുത മയ്യത്തിന് കടമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാറുണ്ടായിരുന്നു. കടമുണ്ട് എന്ന് പറയപ്പെട്ടാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക, ഞാൻ കടമുള്ള ഒരാൾക്ക് മയ്യത്ത് നമസ്കരിക്കുകയില്ല. കടത്തിന്റെ ഗൗരവമാണ്, ഇത്രമാത്രം ഗൗരവമാണ്. ആദ്യകാലത്ത് കടമുള്ള ആളിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് വരെ നമസ്കരിച്ചിരുന്നില്ല, സല്ലു അലാ സാഹിബിക്കും എന്ന് പറയും. അങ്ങനെ ഒരു ജനാസ കൊണ്ടുവരപ്പെട്ടു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ നബി ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതായി വല്ല കടവുമുണ്ടോ? അതെ, അവർ ചെറിയ ഒരു കടമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ പറയുന്നത് പോലെ, എങ്കിൽ നിങ്ങൾ നമസ്കരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഈ വിഷമം കണ്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, പ്രസിദ്ധ സഹാബിയാണ്, അദ്ദേഹം പറഞ്ഞു, സല്ലി അലൈഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചാലും, വഅലയ്യ ദൈനു, ഞാൻ അയാളുടെ ദൈൻ, കടം ഏറ്റെടുത്തിരിക്കുന്നു. അത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ല അലൈ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് നമസ്കരിച്ചു, ആ മയ്യത്തിനോട് നമസ്കരിച്ചു. ഇവിടെ വിഷയം, അബൂ ഖത്താദ ഏറ്റെടുത്ത ആ ദൗത്യം എന്താണ്? അതാണ് വമാൻ, മറ്റൊരാളുടെ കടം അത് സ്വയം ഏറ്റെടുത്തു, അതിനാണ് വമാൻ എന്ന് പറയുക. അപ്പൊ ഈ ഹദീത്തിൽ വമാനിന് തെളിവുണ്ട്. ഇനി വമാനും കഫാലത്തുമായി ബന്ധപ്പെട്ട് ചില കർമ്മശാസ്ത്ര വിഷയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മളെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. ഒരുപക്ഷെ ഇതിന്റെ ഈ കർമ്മശാസ്ത്രപരമായ വിഷയത്തിന് ഗൗരവമോ അല്ലെങ്കിൽ കൃത്യമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കാണിച്ചു തന്ന രൂപത്തിലോ ഒക്കെ അല്ലെങ്കിലും, ഇങ്ങനെയുള്ള ആൾജാമ്യവും ക്യാഷ് ജാമ്യവും ഒക്കെ നമ്മൾക്കിടയിൽ പൊതുവെ നടത്തപ്പെടുന്നതാണ്. പക്ഷേ അതിൽ ഇസ്ലാമികമായ മാർഗദർശനം എന്ത് എന്ന് നമ്മൾ അറിയൽ അനിവാര്യവുമാണ്. സ്വാഭാവികമായും അഞ്ച് ഘടകങ്ങളാണ് ലമാൻ ഉണ്ടാകുക. അതിലൊന്ന് ജാമ്യം നിൽക്കുന്ന ആൾ, ക്യാഷ് ജാമ്യത്തിനാണ് ഇവിടെ ലമാൻ എന്ന് പറയുന്നത്, ജാമ്യം നിൽക്കുന്ന ഒരാൾ. രണ്ട്, എപ്പോഴാണ് ഒരാള് ലമാൻ, ജാമ്യം നിൽക്കേണ്ടി വരിക? മറ്റു രണ്ടാളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരാൾ മറ്റൊരാളിൽ കടം വാങ്ങി. ഇപ്പോ മുഹമ്മദ് എന്നൊരു വ്യക്തി അബൂബക്കർ എന്ന വ്യക്തിയിൽ നിന്നും 1000 രൂപ കടം വാങ്ങി, ഒരു നിശ്ചിത സംഖ്യ, ഒരു മാസത്തെ അവധി നിശ്ചയിച്ചുകൊണ്ട്. മുഹമ്മദ് അബൂബക്കർ എന്ന വ്യക്തിയിൽ നിന്നും 1 മാസത്തെ അവധി നിശ്ചയിച്ചുകൊണ്ട് 1000 രൂപ കടം വാങ്ങി. ഇവിടെ കടം കൊടുത്ത വ്യക്തി അബൂബക്കറാണ്, കടം വാങ്ങിയ വ്യക്തി മുഹമ്മദുമാണ്. എന്നാൽ അബൂബക്കറിന് ആ ക്യാഷ് കൃത്യസമയത്തും ലഭിക്കണം എന്ന ഉറപ്പിനു വേണ്ടി അനസ് എന്ന് പറയുന്ന മറ്റൊരാൾ, അയാൾ ജാമ്യം നിൽക്കുന്നു. ആൾ ജാമ്യമല്ല, ക്യാഷ് ജാമ്യം, ലമാൻ. ഇവിടെ അനസ് ആണ് ലാമിൻ. അഥവാ 1 മാസം കഴിഞ്ഞ് മുഹമ്മദ് അബൂബക്കറിന് 1000 രൂപ കൊടുത്തിട്ടില്ല എങ്കിൽ അബൂബക്കറിന് 2 ആളുകളോട് ആവശ്യപ്പെടാം. ഒന്ന്, മുഹമ്മദിനോട് ആവശ്യപ്പെടാം, കാരണം അയാളാണ് കടം വാങ്ങിയത്, അയാളാണ് അടിസ്ഥാനപരമായി കടം വാങ്ങിയ ആൾ, അതുകൊണ്ട് അയാളോട് ആവശ്യപ്പെടാം. അതല്ല എങ്കിൽ ജാമ്യം നിന്ന് അനസിനോട് ആവശ്യപ്പെടാം, 2 പേരോടും ആവശ്യപ്പെടാം. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടതിന്റെ കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ടത്, ഇതിലൂടെ ജാമ്യം നിന്ന വ്യക്തിക്ക് ഭൗതികമായി എന്തെങ്കിലും ലാഭം ഉണ്ടാകാൻ പാടില്ല. അനസ് ജാമ്യം നിന്നപ്പോൾ പിന്നീട് ആ ഒരു ജാമ്യം നിന്നു എന്നതിന്റെ പേരിൽ ഭൗതികമായ എന്തെങ്കിലും മുഹമ്മദിൽ നിന്ന് സ്വീകരിക്കുക, അതിന് 2.5% എനിക്ക് തരണം, അല്ലെങ്കിൽ 10% എനിക്ക് തരണം, അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും പ്രയാസമുണ്ടാവുമോ നീ ജാമ്യം നിൽക്കണം എന്നിത്യാദി മറ്റു ഉപാധികളൊന്നും ഇതിന്റെ പിന്നിൽ ഉണ്ടാകാൻ പാടില്ല. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ജാമ്യം നിൽക്കേണ്ടത്. അതേപോലെ തന്നെ ജാമ്യം നിൽക്കുന്ന ആൾ കൈകാര്യം നടത്തുവാൻ അനുവാദമുള്ള ആളായിരിക്കണം. അതെപ്പോഴും നമ്മൾ ഈ കച്ചവടത്തിന്റെ വിഷയം പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു വിഷയമാണ്, കൈകാര്യം ചെയ്യൽ അനുവാദമുള്ള വ്യക്തിയായിരിക്കണം. അതാരാണ്? ചെറിയ കുട്ടി, ഒരു 4 വയസ്സുള്ള കുട്ടി, അവൻ ജാമ്യക്കാരനായി വരിക, ലാമിനായി വരിക പാടില്ല. കാരണം ചെറിയ കുട്ടികൾക്ക് അവരെത്ര കാശികാരായിരുന്നാലും ശരി, അവർക്ക് അവരുടെ സ്വത്ത് തന്നെ കൈകാര്യം ചെയ്യാൻ പാടില്ല. മഹജൂറുൻ അലൈഹ് എന്നാണ് അവരെ കുറിച്ച് പറയുക. അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യൽ അവർക്ക് തടസ്സമാണ്, പാടില്ലാത്ത കാര്യമാണ്. കാരണം അതൊരു പക്ഷേ നാശത്തിലേക്ക് അവരുടെ സമ്പത്തിനെ അവർ കൊണ്ടു ചെന്നെത്തിക്കും. അതുപോലെ ഭ്രാന്തനാകാൻ പാടില്ല, പരമവിഡ്ഢിയും ബോഷനുമായ ആളുകളാകാൻ പാടില്ല. ഇങ്ങനെ സ്വന്തം കൈകാര്യം ചെയ്യാൻ പാടില്ല, സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പാടില്ലാത്ത ആളുകളാകരുത് ലമാൻ നിൽക്കുന്നത്, ക്യാഷ് ജാമ്യം നിൽക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, ഒരാളെയും നിർബന്ധത്തിന് വഴങ്ങിയാകരുത് ഇവിടെ ജാമ്യം നിൽക്കുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജാമ്യം നിൽക്കുന്ന ആൾ സ്വയം ഇഷ്ടപ്രകാരമായിരിക്കണമെന്ന് പറഞ്ഞു, മറ്റൊരാൾ നിർബന്ധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി എന്നാൽ ആർക്ക് വേണ്ടിയാണോ ജാമ്യം നിൽക്കുന്നത്, അവൻ്റെ പ്രീതിയും അവൻ്റെ ഇഷ്ടവും ഇതിൽ നോക്കേണ്ടതുണ്ടോ? മുഹമ്മദ് അബൂബക്കറിൽ നിന്ന് 1000 രൂപ വാങ്ങിയപ്പോൾ അനസ് ജാമ്യം നിന്നു. അനസ് ആരുടെയും നിർബന്ധത്തിന് വേണ്ടിയല്ല ജാമ്യം നിന്നു, മറിച്ച് അള്ളാഹുവിന് പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ്. എങ്കിൽ അനസ് ഇവിടെ മുഹമ്മദിനോട് പോയി ചോദിക്കണോ, ഞാൻ നിന്റെ വിഷയം ഏറ്റെടുത്തിരിക്കുന്നു, നിശ്ചിത ദിവസത്തിന് അകം നിനക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്തമായിരിക്കും എന്ന് പറയേണ്ടതുണ്ടോ? അവൻ്റെ മുഹമ്മദിൻ്റെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് ബഹുഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞിരിക്കും. നേരത്തെ പറഞ്ഞ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മയ്യിത്ത് കൊണ്ടുവരപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അദ്ദേഹത്തിനോട് നമസ്കരിച്ചുകൊള്ളുക എന്ന് പറയുന്ന വേളയിൽ അനസ് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ ഞാൻ അത് ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു രണ്ട് വിഷയം നോക്കിയിട്ടില്ല. ഒന്ന്, എത്രയാണ് ആ കടം, എത്രയാണ് അയാളുടെ മേലുള്ള കടം എന്ന് അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടില്ല. രണ്ടാമതായി, മരണപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളോടോ അനുവാദം ചോദിച്ച് അവരെ ഇഷ്ടം ലഭിച്ചതിന് ശേഷമല്ല അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ആ ബാധ്യത ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ആരുടെ ബാധ്യതയാണോ ഏറ്റെടുക്കുന്നത് അവരുടെ ഇഷ്ടവും അനിഷ്ടവും നോക്കേണ്ടതില്ല എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ നിബന്ധനകളോടുകൂടി ഒരാൾ ളമാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അയാൾ അത് വമ്പിച്ച ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും അത് കൃത്യമായും ഭംഗിയായും ആ ദൗത്യം പൂർത്തീകരിക്കുകയും ചെയ്യണം. കടം വാങ്ങിയവനും കടം കൊടുത്തവനും തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കടം കൊടുത്ത വ്യക്തിക്ക് കടം വാങ്ങിയ വ്യക്തി നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടില്ല എങ്കിൽ അത് തീർച്ചയായും ളമാൻ നിന്ന വ്യക്തി അയാൾ കൊടുക്കൽ അനിവാര്യവും നിർബന്ധവുമായിരിക്കും. അതേപോലെ തന്നെ ഒരു പക്ഷേ ജാമ്യം നിന്ന വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ തരിക്കത്ത് വിട്ടേച്ചു പോയ സമ്പത്തിൽ നിന്ന് വരെ അതിനാവശ്യമായ കാശ് എത്രയാണോ ആ സംഖ്യ അത് എടുക്കാവുന്നതാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ കഫാലത്താകുമ്പോൾ, കഫാലത്ത് നമ്മൾ പറഞ്ഞു, കഫാലത്ത് എന്ന് പറഞ്ഞാൽ ആൾ ജാമ്യമാണ്. അപ്പോൾ ഒരു കിസാസ് കൊലക്കേസിൽ ഒരാളെ പിടിക്കപ്പെട്ടു, ആ വ്യക്തിയെ പിടിച്ചുകൊണ്ടുവരാൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അതിനാണ് കഫാലത്ത് എന്ന് പറയുക. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾ കടം കൊടുക്കാനുണ്ട്, അപ്പോൾ മൂന്നാമത്തെ ഒരാൾ വന്ന് പറയുന്നു ഞാൻ അത് അടച്ചു തീർക്കില്ല, പക്ഷേ എന്നെക്കൊണ്ട് കഴിയും, ആ വ്യക്തി എവിടെയുണ്ട് എന്ന് എനിക്കറിയാം, അവനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അതാണ് കഫാലത്ത്, അവനാണ് കഫീൽ. ഇങ്ങനെ കഫാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം അനുവദിച്ച കാര്യം തന്നെയാണ്. ളമാനെ പോലെ തന്നെ കഫാലത്തും ളമാനും തമ്മിലുള്ള വ്യത്യാസം, ളമാൻ അത് സമ്പത്ത് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പറയും, കഫാലത്താകുമ്പോൾ ആ വ്യക്തിയെ ഞാൻ കൊണ്ടുവന്നു തരാം അഥവാ അവൻ്റെ തടിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിക്കൊള്ളാം എന്നാണ് അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. കഫാലത്ത് ഏറ്റെടുത്ത വ്യക്തി ഒരിക്കലും അയാൾ കാശ് കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് തന്നെ മുഹമ്മദ് അബൂബക്കറിൽ നിന്ന് കാശ് വാങ്ങിയപ്പോൾ അനസ് വന്ന് ളമാനല്ല കഫാലത്ത് ഏറ്റെടുത്തു. എന്താ കഫാലത്ത്? അവിടെ അബൂബക്കറിനോട് പറഞ്ഞു മുഹമ്മദ് അവൻ കാശ് തിരിച്ചു തരും, ഇനി തിരിച്ചു തന്നിട്ടില്ല എങ്കിൽ അവനെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നു തരാം, അവൻ്റെ കാശല്ല, അവനെ ഞാൻ നിന്റെ മുമ്പിൽ പ്രസന്റ് ആക്കി കൊള്ളാം. അങ്ങനെ അവർക്ക് തമ്മിൽ ഇടയിൽ വിഷയമുണ്ടാകുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത, കഫാലത്ത് ഏറ്റെടുത്ത അനസ് മുഹമ്മദിനെ അബൂബക്കറിന്റെ അടുക്കൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു, അല്ലാതെ അവന്റെ സംഖ്യ അടച്ചു തീർക്കുക എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്വമല്ല എന്ന് സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ശരി, കഫാലത്തും ളമാനുമൊക്കെ നമ്മുടെ ഇടയിൽ പൊതുവെ നടക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഈ ഒരു ഇസ്ലാം അനുവദിച്ച ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഭൗതികമായ മറ്റ് ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല എന്നും കൃത്യമായി സൂചിപ്പിക്കണം. ഒരു കാര്യം കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളൊക്കെ, ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ചെയ്യുന്ന വലിയൊരു അബദ്ധമാണ് വിസ അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ കഫാലത്ത് കാശ് കൊടുക്കുക. ഒരിക്കലും കഫാലത്ത്, അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു കമ്പനിയിലേക്ക് ആ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നു എങ്കിൽ അവിടുത്തെ സ്വദേശിയായ വ്യക്തി താൻ കൊണ്ടുവന്ന ജോലിക്കാരനിൽ നിന്നും ഒരിക്കലും കഫാലത്തിൻ്റെ കാശ് വാങ്ങാൻ പാടില്ല. അത് നിഷിദ്ധവും ഹറാമുമാണ്. സൗദി അറേബ്യയിൽ തന്നെ ലജ്നദ്ദായി മൽഫ്ത പോലുള്ള പണ്ഡിത സഭകൾ അത് ഹറാമാണ്, നിഷിദ്ധമാണ്, നിഷിദ്ധമായത് ഭക്ഷിക്കലാണ് എന്ന് വളരെ ഭംഗിയായി അതിന് ഫത്വകൾ പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും ഇസ്ലാം അനുവദിച്ച ഹലാലായ സമ്പാദ്യ മാർഗത്തിൽ പെട്ടതല്ല കഫാലത്തിൻ്റെ കാശ്. അതേപോലെ തന്നെയാണ് വിസയൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും മനസ്സിലാക്കണം, ഒന്ന് ആ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ്. അതേപോലെ തന്നെ ഈ കഫാൽ, ഈ വിസ വിൽക്കുക, അത് ഒരിക്കലും അനുവദനീയമായ സമ്പത്തിൻ്റെ മാർഗത്തിൽ പെട്ടതല്ല. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, കഫാല അത് ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയാകാൻ പാടില്ല, ദമാൻ ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടിയാകാൻ പാടില്ല എന്ന് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഹലാലായ രൂപത്തിൽ കാര്യങ്ങളൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. ഇസ്ലാമിൻ്റെ വിശാലമായ കർമ്മശാസ്ത്ര മേഖലകൾ അറിയുവാനും മനസ്സിലാക്കുവാനുമൊക്കെയുള്ള തൗഫീഖ് അവൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാട്ടെ. ഹാദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: കച്ചവടവുമായി ബന്ധപ്പെട്ട് ആൾ ജാമ്യവും ക്യാഷ് ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ഇന്നത്തെ പ്രകാശതീരത്തിൽ സാദിഖ് മദീനി

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: നമുക്ക് വളരെ സങ്കടകരമായി വഴി കാണിക്കേണ്ട അധ്യാപകർ വഴിതെറ്റിക്കുന്ന രൂപത്തിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ശ്രദ്ധിക്കേണ്ടായി. രണ്ട് അധ്യാപികമാർ MDMA ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലാവുന്ന സാഹചര്യം. സ്കൂളുകളിലും മറ്റുമൊക്കെ ഭംഗിയായി കൊണ്ടു നടക്കേണ്ട ആളുകൾ ഒറ്റപ്പെട്ട സംഭവമായിട്ട് തള്ളിക്കളയേണ്ട സാഹചര്യത്തിലാണ് കൂടെ അല്ല പോകുന്നത്. കുട്ടികൾ മാത്രമല്ല, എല്ലാവരെയും ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ അതിൻ്റെ സ്ഥാപന മേധാവി പറയുന്നുണ്ട്, വളരെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ അവർ സുംബൻ്റെ ആളായിരുന്നു, ഞങ്ങളൊക്കെ സ്റ്റെപ്പ് എടുത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ആളാണ് സുംബ ഡാൻസ് കളിച്ച. പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റോ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റ് മുന്നിൽ വെച്ചപ്പോൾ സ്കൂൾ ഒന്നടങ്കം അവർക്ക് കീഴിൽ തുള്ളിച്ചാടി നടന്നിരുന്നു എന്ന് പറഞ്ഞ ഒരു സങ്കടത്തോടുകൂടി പറയുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഈ സാറിന് അധ്യാപകരും ബാക്കിയൊക്കെ ആണെങ്കിലും പല ടൈപ്പുകളുള്ള ആളുകളുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ചൊക്കെ മുതിർന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെ അച്ചടക്കം കാര്യങ്ങളൊക്കെ നോക്കും. ഏറ്റവും പുതിയതായി ജോയിൻ ചെയ്ത ആളുകൾ കുട്ടികളൊപ്പം ബാക്കിയും കൂടിയാണ്ട് പിന്നെ എല്ലാ ഇതിനും വേണ്ടാത്തതിനും കാര്യങ്ങൾക്കൊക്കെ കൂടെ നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ കേരളത്തിലെ ഉള്ള നിയമമാണ് നമ്മൾ ഭംഗി എല്ലാ യൂണിവേഴ്സിറ്റികളും പാലിക്കുന്നതാണ്. ക്യാമ്പസുകളിൽ DJകൾ പാടില്ല, അമിതമായി പണക്കൊഴുപ്പിൻ്റെ പ്രോഗ്രാമുകൾ പാടില്ല. അത് മന്ത്രിനെ ഇരുത്തി കൊണ്ട് തന്നെ യൂണിയൻ ചെയർമാന് വലിച്ചു കീറി വളരെ കുട്ടികളെ കയ്യടി കിട്ടുകയായിരിക്കും. പക്ഷേ അവിടേക്കുള്ള അപകടങ്ങൾ ചില്ലറ സംഗതികളല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ആരും തിരുത്താൻ പോലും മുന്നോട്ട് വന്നില്ല എന്നുണ്ട്. നമ്മൾ ഈ വഴിതെറ്റിക്കുന്ന അധ്യാപകർ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ ഒരു സമൂഹത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം?
2: ഇതൊക്കെ നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ആദ്യം ആ പിന്നെ യൂണിയൻ ചെയർമാന് അത് ഇത് ചീന്തി എറിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, മന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ചെയ്തത്. അത് ശരിക്കും വസ്തുനിഷ്ഠമായിട്ട് ആ സർക്കുലറിലുള്ള കാര്യങ്ങൾ അതിൽ വിദ്യാർത്ഥി സമൂഹത്തിന് ദോഷകരമാണ് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കുന്ന ഒരു സംഗതി ഏതൊക്കെയാണ്? അതുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാമല്ലോ. അത് ശരിക്കും പറയാൻ ആ പറഞ്ഞ ആളും ആ കീറിയ ആളും അതിന് കൈയടിച്ച കുട്ടികളും ഒക്കെ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ അതിനുശേഷം മന്ത്രി അതിനെക്കുറിച്ച് എന്ത് പരാമർശം നടത്തി എന്ന് എൻ്റെ വിവരം എൻ്റെ അടുത്തില്ല. മീഡിയയിൽ എവിടെയും മന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിച്ചത് കണ്ടിട്ടില്ല. ഏതായിരുന്നാലും മന്ത്രിയും അതിനോട് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആ വിഷയത്തെ പഠനവിധേയമാക്കിക്കൊണ്ട് എന്താണ് വിദ്യാർത്ഥികളാ, അതായത് DJ പാർട്ടി ഈ പിന്നെ കുട്ടികൾക്കിടയിൽ ലഹരി വ്യാപനത്തിന്, അതുപോലെ തന്നെ കുട്ടികൾ തമ്മിലുള്ള ശത്രുതക്ക്, അവരുടെ ആരോഗ്യപരമായ പ്രശ്നത്തിന്, അവരുടെ പഠന സംബന്ധമായ വിഷയത്തിന് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാല അനുഭവങ്ങളാണ്.
1: ഇപ്പോൾ വെറ്റിനറി യൂണിവേഴ്സിറ്റി സിദ്ധാർത്ഥം മരിക്കുന്നത് ഇതുപോലെ പ്രോഗ്രാമിൻ്റെ അടിയോടുന്ന ബാക്കിയാണ്.
2: ആണ്, നമ്മളെ പിന്നെ ഷഹബാസ് മരണപ്പെട്ടത് ഒരു DJ പാർട്ടിയിൽ ഉണ്ടായ പ്രശ്നത്തിൻ്റെ തുടക്കമാണ്. ഇങ്ങനെ ആവർത്തിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ, ജനപ്രതിനിധികൾ, മന്ത്രിമാരും മേയർമാരടക്കം വന്നിട്ട് ഇത് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ തൂഫാനും പരിപാടിയൊക്കെ ഗംഭീരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ഇതിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുന്ന ഇത്തരം സാഹചര്യങ്ങളെ കൂടി ഇല്ലാതെയാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട ബാധ്യതപ്പെട്ട ഒരു മന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ട് അതിനോട് കാര്യമായ പ്രതികരണം ഉണ്ടായില്ല എന്നതും നമ്മുടെ നാട് ഇപ്പോഴും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് ഒന്ന്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ട് അധ്യാപികമാരാണിതിൽ ഈ ലഹരി കേസിൽ എന്താണ് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. പേരാമ്പ്രയിലാണ് സംഭവം. അതായത് പിന്നെ രണ്ട് അധ്യാപകരാണ് പിടിയിലായിട്ടുള്ളത്, അധ്യാപികമാർ. അതായത് BRCയിലെ താൽക്കാലിക അധ്യാപകരാണ് അവർ. ഒന്നത് ഒരു കാവ്യ എന്നുള്ള പേരും മറ്റൊന്ന് കീർത്തന എന്നുള്ള പേരിലുള്ളതാണ്. അതായത് ഇവർ നിരന്തരം ബംഗളൂരിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു വിഷയം നേരത്തെ ഉണ്ട്. പിന്നെ ഇത് വരെ പുറത്തെത്താനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഒരു സഫ്വാൻ എന്ന് പറഞ്ഞൊരു യുവാവ്, ആ യുവാവിനെ ലഹരി കേസിൽ പിടിച്ചു. പിടിച്ചപ്പോൾ അവൻ്റെ ഫോണ് സ്വാഭാവികമായിട്ടും പരിശോധിച്ചു. അപ്പോൾ ഫോണ് പരിശോധിച്ചപ്പോൾ ആ ഫോണിൽ നിന്ന് ലക്ഷങ്ങളുടെ ഇടപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കീർത്തി എന്ന് പറയുന്ന കീർത്തന എന്ന് പറയുന്ന പിന്നെ ടീച്ചറുമായിട്ട് നടത്തിയിട്ടുണ്ട്, അധ്യാപികയായിട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ ടീച്ചർ ഈ ഫ്രെയിമിലേക്ക് വരുന്നത്. അങ്ങനെ അത് അന്വേഷിച്ചപ്പോഴാണ് ഇവരെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഇവൻ്റെ അടുത്ത് നിന്ന് ആരൊക്കെയാണോ ലഹരി സാധനങ്ങൾ വാങ്ങുന്നത്, ആ വാങ്ങുന്ന ആളുകൾ കാശ് അയക്കുന്നത് എവിടേക്കാണ്, ഈ ടീച്ചർക്കാണ്. അപ്പോൾ പിന്നെ ടീച്ചറാണ് ഇവന് കാശ് കൊടുക്കുന്നത് എന്നിട്ട്. അപ്പോൾ അതെന്ത് വെച്ചാൽ, ടീച്ചർമാർക്ക് അധ്യാപകന്മാർക്കൊക്കെ എന്തുണ്ട്, ഒരു പ്രിവിലേജ് ഉണ്ട് ഇവിടെ. അവർ കുഴപ്പമൊന്നും ചെയ്യില്ല, പ്രശ്നക്കാരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കാശ് അയക്കുമ്പോൾ അവർ തെറ്റിദ്ധരിക്കില്ലല്ലോ. എന്നിട്ട് ഇവർക്കുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് കമ്മീഷനാണ്, ഇത്ര കാശ് വന്നാൽ ഇത്ര കാശ് അവർക്ക് എടുക്കുക, ബാക്കി ഇയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. വളരെ ദൂരത്തുള്ള ജീവിതമാണ് അവർ എന്ത് ചെയ്തിട്ട് നയിച്ചിട്ടുള്ളത്. അവരുടെ കൂടെയുള്ളതാണ് ഈ പിന്നെ കാവ്യ എന്ന് പറയുന്ന ഒരു പിന്നെ ടീച്ചർ. പിന്നെ വേറെ ഒരു മൂന്നാമത്തെ അധ്യാപിക കൂടെ ഉണ്ട്, അവരിപ്പോൾ കുറ്റക്കാരല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഒന്ന്, അധ്യാപക സമൂഹത്തിന് ഇത് വെച്ചുകൊണ്ട് മൊത്തത്തിൽ എന്ത് ചെയ്യരുത്, സമൂഹം ഇങ്ങനെ കാണാൻ പാടില്ല. വളരെ തീർത്തും ഒറ്റപ്പെട്ട കേസ്, ഒറ്റപ്പെട്ട കേസ് എന്ന് പറഞ്ഞാൽ അധ്യാപകർക്കിടയിൽ നിന്ന് ഒറ്റപ്പെട്ടതാണ്. കാരണം അധ്യാപകരുടെ ഇടയിൽ ഇത് വളരെ വളരെ റയറായിട്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളുകളൊക്കെ അപൂർവം ഉണ്ടായേക്കാം, അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ടാവും, പക്ഷെ അതൊരു വ്യാപകമല്ല. അപ്പം ഇത് ഒന്നിനു പറയാനുള്ള, അധ്യാപക സമൂഹത്തെ മൊത്തത്തിൽ ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യരുത്, ആ രീതിയിൽ കാണരുത്, ഒന്നതാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്.
1: പക്ഷെ ഒരു ഇതുണ്ട്, ഇപ്പൊ ഈ സിഗരറ്റ് അടിക്കുന്ന അധ്യാപകര് ബാക്കി ആൾക്കൊക്കെ ചെറിയൊരു പിന്നത് നല്ലതാണ്.
2: അതെ അതെ, ആരെങ്കിലും ആ വക്കത്ത് രഹസ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജാഗ്രത നല്ലതാണ്. അതൊക്കെ പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞൊരു സംഗതി, ഈ പിന്നെ പിടിക്കപ്പെട്ട പിന്നെ കായികാധ്യാപികയാണ്, കായികാധ്യാപികയാണ്. അപ്പൊ കായികാധ്യാപിക സൂംബ ഡാൻസിന് നേതൃത്വം കൊടുത്തിരുന്നു, അതിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതിലൊന്ന് ഒരു കൂടി ഒരു കാര്യം കൂടി കൂടുതലുണ്ട് അവരെ കുറിച്ച്. മുദ്രാവാക്യം വിളിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞൊരു കാര്യം, അവർ സൂംബ കളിക്കുന്നതിനിടയിൽ അവരുടെ പിന്നെ പാൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തോ സിഗരറ്റോ ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് തന്നെ ചാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു, തെറിച്ചിട്ടുണ്ട് എന്നുള്ള പ്രശ്നം പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളന്നേ പറഞ്ഞതാണ് എന്ത്, ഇത്തരം സംഗതികൾ സ്കൂളുകളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ലഹരി ഇല്ലാതെയൊക്കെയല്ലേ ചെയ്യുക. അത് അത് പിന്നെ ഡി ജെ പാർട്ടിയിലേക്കും പരിപാടിയിലേക്കൊക്കെയാണ് കുട്ടികൾ എത്തിക്കുക. കാരണം കുട്ടികൾ ഇത് കാണാൻ വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇൻ്റർനെറ്റിൽ കയറിയിട്ട് യൂട്യൂബ് കയറിയിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ നടക്കുന്നുണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് അത് തന്നെയാണ് എന്ത് ചെയ്യുക, എൻ്റെ അൽഗോരിതം അനുസരിച്ച് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്തരം സംഗതികൾ കുട്ടികളെ ഇങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് എന്ത് ചെയ്യും, എത്തിക്കും. അത് നമ്മുടെ പൊതുവിദ്യാലയത്തിൽ നിന്ന് അതിന് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ആയിട്ട് മാറാൻ പാടില്ല എന്നാണ് പറഞ്ഞ്. പക്ഷെ അന്ന് നമ്മൾ ഒറ്റപ്പെടുത്തി എന്ത് ചെയ്തു, എല്ലാവരും ആക്രമിച്ചു. ഭയങ്കര മോശക്കാരനായിട്ടും ആറാം നൂറ്റാണ്ടിൽ നിന്ന് ബസ് കിട്ടാത്ത ആളായിട്ടും ഒക്കെ എന്ത് ചെയ്ത് ചിത്രീകരിച്ചു. അപ്പോൾ അത്തരം ആളുകളോട് ഇനിയെങ്കിലും ആ കല്ലെറിഞ്ഞ ആളുകൾ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോഴെങ്കിലും എന്നുള്ളത് ഇത് തിരിച്ചറിയണം. അന്നേ നമ്മൾ പറഞ്ഞതാണ് എന്ത്, ഇതിന് വേണ്ടി നടക്കുന്ന ആളുകൾ അത് സദുദ്ദേശപരമായിട്ടല്ല, പല എല്ലാവരും അടക്കി പറയല്ല ഞാൻ, പക്ഷേ ഇതിലുണ്ട്. അപ്പോൾ ഈ അധ്യാപക കായിക അധ്യാപകരുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ മറ്റൊരു വിഷയം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിലിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഇതിൻ്റെ വരെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് അധ്യാപകരുണ്ടല്ലോ, അവർക്കിതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. അതിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പണ്ടല്ല എപ്പോഴും ഉണ്ട്, അധ്യാപകർക്കിടയിലൊക്കെ ഭയങ്കരമായൊരു ബന്ധം, ഒരു പിന്നെ അടുപ്പുണ്ടാവും. അവർ സ്വാഭാവികമായിട്ട് അവർ വീട്ടിലത്തെ കാര്യങ്ങളും മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യും, അതിൻ്റെടൊപ്പം ചേർന്ന് നോക്കും, പ്രയാസമുള്ളവരെ അവർ കൂട്ടിപ്പിടിക്കും. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അധ്യാപക സമൂഹം മുന്നോട്ട് പോണത്. പക്ഷേ അതിൽ നിന്ന് അധ്യാപക സമൂഹത്തിൻ്റെ ഒരു ലെയറെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്ത്, വേറെ പല ഓഫീസുകളിലൊക്കെ ആളുകൾ പറയുന്നിട്ടുണ്ട്, അവിടെ ഞാൻ എൻ്റെ ജോലി ചെയ്യും, ഞാൻ തിരിച്ചു പോരും, ആരവിടെ വർക്ക് ചെയ്യണതെന്ന് നമുക്കറിയില്ല എന്ന് പറയാറുണ്ട്. ഇത് പിന്നെ അങ്ങനെയുള്ള പിന്നെ, പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ബി ആർ സിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അധ്യാപകർ തന്നെ നേരിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പിന്നെ പീരിയഡ് അടിസ്ഥാനത്തിൽ പിന്നെ പോണ അല്ല ആ ഒരു ഭാഗത്തിൽ നമ്മൾ പ്രത്യേകം കാണും. ഏതായിരുന്നാലും അധ്യാപകർക്കിടയിലുള്ള അങ്ങനത്തെ ആത്മബന്ധങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ രണ്ടു പേരുടെയും പിന്നെ രണ്ട് ആളുകളുടെയും ഒരു ഒരു ചുറ്റുപാടുണ്ടല്ലോ, അതിന് നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കുന്നത് ഒരു ഡൈവേഴ്സാണ്. അവർ രണ്ടുപേരും പിന്നെ ഒറ്റക്ക് ജീവിക്കുന്നവര്, ഒറ്റക്കാരനല്ല ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്
1: സ്ഥാപന മേധാവി പറയുന്നത്. അവർ അതിൻ്റെ ഒക്കെ ഒരു അസോസിയേഷനും ബാക്കി അതിൻ്റെ ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നടക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെന്നൊരു സാധനം പറയുന്നുണ്ട്.
2: അപ്പോൾ ഒരു ഫാമിലി സെറ്റപ്പിൽ നിൽക്കാതെ പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഒറ്റപ്പെട്ട് നടക്കുമ്പോൾ അതിൻ്റേതായ തിക്തഫലം എന്ത് ചെയ്യും, ഉണ്ടാകും എന്നതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഏതായിരുന്നാലും ഇവരെ കരാറടിസ്ഥാനത്തിലാണ് അത്ര ഇവരെ നിയമിച്ചിരുന്നത്. അപ്പോൾ അത് ഒരു വർഷം പിന്നെ അവരുടെ ജീവിതത്തിൽ ഒക്കെ തൃപ്തികരമാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പുറുക്കി കൊടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒറ്റപ്പെട്ട കേസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോട് പിന്നെ ഇതിനെ സ്മെല് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് വീണ്ടും അവർക്ക് നിയമനം കൊടുത്തു എന്നിടത്തൊരു ജാഗ്രത കുറവ് എന്ത് ചെയ്തിട്ടുണ്ട്, ഉത്തരവാദപ്പെട്ട ആളുകളിൽ സംഭവിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങൾ ഇല്ലാതിരിക്കുക, ഇത് അവസാനത്തതാകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.
3: ഇതിൽ നമ്മൾ മുമ്പ് പിന്നെ ചർച്ച ചെയ്ത ഒരു സംഗതിയാണ് ജെൻഡർ പൊളിറ്റിക്സ് ചർച്ച ചെയ്തല്ലോ. അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററി ഇതിങ്ങനെ പറയുമ്പോൾ ആളുകൾ പറയാണ്ട് ശരിക്കും എന്ന് വെച്ചാൽ ഈ പിന്നെ ഈ ഗേ അതുപോലെ ലെസ്ബിയൻ പോലെയുള്ള സിസ്റ്റം, ആ സിസ്റ്റത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് എൻ ജി ഒസ് കടന്നു വരിക. അപ്പോൾ ഇതിനെക്കുറിച്ച് ശക്തമായി എതിർക്കുമ്പോൾ തന്നെ അവരുടെ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിൽ വ്യാപകമാക്കുന്നു, എതിർത്തുകൊണ്ട് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ശൈലിയാണ് അവർ ആ സമയത്ത് സ്വീകരിച്ചതെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. എന്നതുപോലെ ശരിക്കും ഇപ്പം വേറൊരാൾ പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ, അതായത് സംസ്ഥാന പ്രസിഡന്റ് ആൻറ്റി ഡ്രഗ്സിൻ്റെ പ്രവർത്തകനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റാണ് ഒരു യുവാവിനെ ഇതിൽ അയാളുടെ പിന്നെ റൂം പരിശോധിച്ച് എന്നുള്ള എം ഡി എമ്മൊക്കെ ധാരാളമായിട്ട് പിടിക്കുകയും അങ്ങനെ അയാൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം അയാളെന്ന് വെച്ചാൽ ശക്തമായി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നിരുന്ന ആളാണ്.
2: ആ തൊപ്പിൻ്റെ വിഷയം വന്നപ്പോഴേ യു എയിൽ നിന്നൊരു യൂട്യൂബർ അതേപോലെ പിടിച്ചില്ലേ, അത് ആ യൂട്യൂബർ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ളത് ലഹരിക്കെതിരിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഈ പിന്നെ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളൊക്കെ ലഹരി ഉപയോഗിക്കുന്നതൊക്കെ സ്വകാര്യമായിട്ട് ഷൂട്ട് ചെയ്യുക, അവരുടെ പിന്നെ രഹസ്യങ്ങൾ എടുക്കുക, എന്നിട്ട് അതിട്ടിട്ട് ഇവർ ആ ലഹരി ഉപയോഗിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇയാൾ പിന്നെ റൂമിൽ ഇവൻ ലഹരി ഉപയോഗിച്ചു, ഇവൻ ലഹരി ഉപയോഗിച്ചപ്പോൾ അറിയാതെ ക്യാമറ ഓൺ ആയിരുന്നു, അത് ലൈവ് പോയി, അങ്ങനെ പിടിച്ച് അവനവിടെ ഗവൺമെൻറ് പൂട്ടി.
3: എന്നതുപോലെ ഈ സ്കൂളിൽ നേരത്തെ പിടിച്ച ഈ കീർത്തന അതേപോലെ കാവ്യ പോലെയുള്ള ഇവരും ശരിക്കും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നിലുണ്ട്. ഇപ്പോൾ നമ്മളതിൽ ഇപ്പോൾ സൂംബ ഡാൻസും അതുപോലെ യോഗയും പഠിപ്പിക്കുന്നുണ്ട് കീർത്തന. അപ്പോൾ നേരത്തെ സൂംബയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഷർക്ക കൂടുതൽ വേട്ടാടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണല്ലോ. അപ്പോൾ ഏതായിരുന്നാലും അതിനെ ശക്തമായിട്ട് നമ്മൾ എതിർത്ത് സംസാരിക്കുമ്പോഴും ഈ സമൂഹം ഒന്നടങ്കം, ഇതിൽ എന്താണ് പ്രശ്നം എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ സ്കൂളിലെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്ന് എം ഡി എം എ, അതും സൂംബ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു പാഠം എന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ധാരാളം ആളുകൾ ഉണ്ട് പുറത്ത്. ഇപ്പോൾ ഈ തൂഫാൻ എന്ന് പറയുന്ന നമ്മൾ പിന്നെ നാർക്കോട്ടിക് ഹണ്ട് അതിപ്പോൾ ഗവൺമെൻറ് നടപ്പിലാക്കിയതിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരു ഇപ്പോൾ സ്കൂളിലൊക്കെ സ്കൂളിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴൊരു മൊത്തത്തിലൊരു ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്, ഒരു അപരിചിതരൊന്നും കാണാത്തൊരവസ്ഥയുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ നമുക്കൊരു ഒരു സുരക്ഷാ വലയം തീർക്കേണ്ട ഒരു സാഹചര്യം ഇപ്പം ഇല്ല. കാരണം എല്ലാവരുടെ പേടിയിലും മനസ്സിലും പേടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പോസിറ്റീവായ ഒരു സംഗതിയായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഇതിൽ പിന്നെ അതേപോലെ ഇപ്പോൾ ഇവരെ വഴിതെറ്റി എക്സ്കർഷനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ ടൂർ ഓപ്പറേറ്റർമാരെ നമ്മൾ കൃത്യമായി ഒരു കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഇവർ പിന്നെ യാത്ര ചെയ്യുന്നു, യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ സ്ഥലങ്ങളാണ് ആദ്യം പറയുക, നല്ല പിന്നെ അട്രാക്റ്റീവ് റൂമുകൾ, ലക്ഷറി റൂമുകളാണ് കുട്ടികളുടെ മുന്നിൽ കാണിക്കുക. എന്നാൽ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികൾ വിചാരിക്കുന്ന വിധമുള്ള റൂമുകൾ കാണില്ല. അപ്പോൾ അതിന് ആ കുട്ടികളെ സോപ്പിടാൻ വേണ്ടി പലപ്പോഴും ഇവർ മുന്നിൽ കൊണ്ടുവെക്കുന്നത് ഏതെങ്കിലും ഡി ജെ റൂമുകളുണ്ടാവും, ഹാളുകളുണ്ടാവും, അതിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് ആ പാട്ടിട്ട് കൊടുത്ത് കുട്ടികൾ ഡാൻസ് ആടി തിമർത്തതിന് ശേഷം പിന്നീട് കുട്ടികൾ വന്നുകൊണ്ട് ഈ ആവശ്യങ്ങൾ മറ്റുള്ള ആവശ്യങ്ങളൊന്നും ഇവരോട് പറയില്ല. അതോടൊപ്പം തന്നെ ഒരു പക്ഷേ ഇത്തരം സമീപനങ്ങളുണ്ടോ എന്ന് സംശയിക്കുന്ന വിധം രണ്ട് മൂന്ന് അനുഭവങ്ങളൊക്കെ പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഈ കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്ന കുട്ടികളെ ഒന്ന് സൈഡാക്കാൻ വേണ്ടി അവർക്ക് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കുന്നൊരു ശൈലിയൊക്കെ പലപ്പോഴും സ്വീകരിക്കാറുണ്ട് എന്ന് ഈ ഇതിലെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറയാറുണ്ട്. ഏതായിരുന്നാലും ശരിക്ക് സമൂഹം, രക്ഷിതാക്കൾ, അധ്യാപകർ ജാഗ്രത പുലർത്തണം തന്നെയാണ്. ഇതിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും കുട്ടികളെ ആ മാർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അവരെ കൂടി ഈ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതോടുകൂടി സമൂഹത്തിൽ പിന്നെ ആരോ ചോദിക്കാൻ ആരുണ്ട് എന്നുള്ള ഒരു ഒരു ചോദ്യം അവിടെ മുന്നിലുണ്ടാകും. യഥാർത്ഥത്തിൽ ഈ ഒരു അപകടത്തെ അതിൽ മുന്നിൽ കണ്ടുകൊണ്ട് ഈ പിടിക്കപ്പെട്ട ആളുകൾക്ക് മാതൃകാപരമായ ശിക്ഷ, ശരിക്കും പറഞ്ഞാൽ അവരെ ഈ ഇതിൽ നിന്ന് പിരിച്ചുവിട്ടു തന്നെ, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുന്നു. ശരിക്കും അവർ പി എസ് സി കിട്ടി വന്നവരല്ല, ഡെയിലി വേജിനാണ്, ഏത് സമയത്ത് അവരെ പിരിച്ചുവിടാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല, ഇനി ഒരിക്കലും ഇത്തരം ജോലികളിലേക്ക് പ്രവേശിക്കാത്ത വിധം അതേപോലെ ശക്തമായ ഒരു പിന്നെ നടപടി സ്വീകരിച്ചുകൊണ്ട് ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ആളുകൾക്ക് മാതൃകയാക്കിയാൽ കുറച്ചുകൂടി നമുക്കതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റും.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്.

0: തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി സ്മൃതി പദം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള, പ്രബോധനത്തിന്റെ അടിസ്ഥാനം, ഭാഗം 2, അവതരണം മൂസ സലാഹി കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുത്ഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, കഴിഞ്ഞ സംസാരത്തിൽ ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള പ്രബോധന രംഗത്ത് സ്വീകരിച്ചിട്ടുള്ള അടിസ്ഥാനങ്ങൾ, അവയിൽ ഏറെ പ്രാധാന്യമുള്ള ഏതാനും കാര്യങ്ങളെയാണ് സൂചിപ്പിച്ചത്. നമുക്ക് പ്രബോധന ജീവിതത്തിൽ ഗുണകരമാകുന്ന, ഉപകാരപ്രദമാകുന്ന ഉസൂലുകളാണ്, അടിസ്ഥാനങ്ങളാണ് ഇമാം തൻ്റെ ദഅവത്തിനു വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക, ശിർക്കിൽ നിന്ന് ആളുകളെ തടയുക, ഇതെല്ലാം വളരെ പ്രാധാന്യത്തോടുകൂടി ഇമാം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ ഉസൂലുകളായി മുൻഗാമികളൊക്കെ സ്വീകരിച്ചു പോന്ന ആ കാര്യങ്ങൾ അറിയപ്പെടുന്നു. അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇമാം അന്ധമായ അനുകരണത്തിൻ്റെ ആളായിരുന്നില്ല. ഒരു

0: മുഖല്ലിദ് ആര് എന്തു പറഞ്ഞാലും അതൊക്കെ ഇസ്ലാമാണ് എന്ന ധാരണയിൽ കാഴ്ചപ്പാടിൽ ജീവിച്ച ഒരു പണ്ഡിതനല്ല. അദ്ദേഹം മുഖല്ലിദായിരുന്നു. എന്തിൻ്റെ? ലിൽ കിതാബി വസ്സുന്ന, ഖുർആനിനെയും അതിൻ്റെ വിശദീകരണമായിട്ടുള്ള സുന്നത്തിനെയും അനുകരിച്ച് പിൻപറ്റി ജീവിക്കുന്ന ആളായിരുന്നു. അന്ധമായ അനുകരണം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ശത്രുക്കൾ അവിടുന്നിനോട് പറഞ്ഞത് തന്നെ, ഞങ്ങളുടെ പൂർവികർ നിലകൊണ്ട മാർഗത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്, അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളുടെ ആബാവുകളും അജ്ദാദുകളും പൂർവികരായിട്ടുള്ള പിതാക്കന്മാർ, കാരണവന്മാർ, അവരെന്താണോ പറഞ്ഞത് അതിൽ നിന്ന് ഞങ്ങൾ മാറുന്നില്ല. ഈയൊരു വാശി അവർക്കുണ്ടായിരുന്നു. അവർക്ക് എന്ത് തെറ്റുപറ്റിയിട്ടുണ്ടോ അതൊരു പ്രശ്നമേ അല്ല. ആ മാർഗത്തിലാണ് ഞങ്ങൾ ഉള്ളത്, അതിലാണ് ഞങ്ങൾ ജീവിക്കുക. ഇത് ആ കാലഘട്ടത്തിലേ ഉള്ള ഒരു പ്രശ്നമാണ്. പിന്നീടിങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം അപകടകരമായ ചിന്തകളുണ്ടായി. നാല് മദ്ഹബിൻ്റെ ഇമാമുകൾ, നാല് മദ്ഹബുകൾ, ഇമാം അബു ഹനീഫ റഹിമഉല്ലാ, ഇമാം മാലിക് റഹിമഉല്ലാ, ഇമാം അഷാഫിഈ റഹിമഉല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഉല്ലാ. ഈ നാല് പണ്ഡിതന്മാരെയും അന്ധമായി അനുകരിക്കുന്ന ഓരോ വിഭാഗങ്ങൾ വളർന്നു വന്നു. മറ്റൊരു ഭാഗത്ത് അവരുടെ ഗ്രന്ഥങ്ങളെ അവലംബിച്ച് നോക്കി അവർ പറഞ്ഞ അഭിപ്രായങ്ങളെ ശ്രദ്ധയോടെ വായിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദീനിനെ മനസ്സിലാക്കിപ്പോരുന്ന പണ്ഡിതന്മാരും ഉണ്ടായി. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് പഠിപ്പിച്ചത് പ്രകാരം ദഅവത്തുമായി മുന്നോട്ടു പോയ പണ്ഡിതനാണ്. ഒരു പണ്ഡിതന്റെ പേരിൽ നിന്നുകൊണ്ട് ആ പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണ് എന്ന ധാരണയിൽ ഇമാം നിലനിന്നിട്ടില്ല. അത് ഒരു വിശ്വാസിക്ക്, ഒരു പ്രബോധകന് പറ്റിയ കാര്യമല്ല. ഖുർആനും സുന്നത്തും പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുക, അതിനാണ് പൂർവികരുടെ പാത. അതിൽ നിന്നുകൊണ്ട് ജീവിക്കണം എന്ന് പ്രത്യേകം പഠിപ്പിക്കപ്പെട്ടത്. ഇമാമിൻ്റെ കാര്യം പറയുന്നിടത്ത് തന്നെ പൂർവികരായിട്ടുള്ള ആളുകളെ പിൻപറ്റി ഖുർആനും സുന്നത്തും മനസ്സിലാക്കി. അതുപോലെ തന്നെ അയ്മത്തുൽ അർബ, അവർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, നാല് പണ്ഡിതന്മാർ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ആ നാല് പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുക, പ്രവർത്തിക്കുക, അതാണ് ഒരു പ്രബോധകന്റെ, ഒരു വിശ്വാസിയുടെ ബാധ്യത. അന്ധമായ അനുകരണം നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമാണ്. അത് ഇല്ലാത്തവരെ ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തുന്നു, ബഹിഷ്കരിക്കപ്പെടുന്നു. എന്തിൻ്റെ പേരിലാ? കണ്ണടച്ച് ആര് പറയുന്നതും വിശ്വസിച്ച് ആചരിച്ച് പോകാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ പേരിൽ. മതരംഗത്തുള്ള ചൂഷണങ്ങൾ, ആത്മീയ കച്ചവടങ്ങൾ, മതത്തെ തന്നെ, അതിൻ്റെ പ്രമാണങ്ങളെ സമൂഹമധ്യത്തിൽ വിൽക്കപ്പെടുന്ന അവസ്ഥ, നിസാരമായി കാണപ്പെടുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടായതെങ്ങനെ? അന്ധമായ അനുകരണത്തിലേക്കാണ് ആളുകളെ പുരോഹിതന്മാർ വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പം ഇമാമിൻ്റെ കാലഘട്ടത്തിലും അത്തരം ആളുകളുണ്ടായിരുന്നു. അവർ ജനങ്ങളെ ആ വഴിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അവിടെയാണ് ഷെയ്ഖുലിസ്ലാം കൃത്യമായി ഇടപെട്ട് ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് പിൻപറ്റി ജീവിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി പണിയെടുത്തത്. ഖുർആനും സുന്നത്തും പിൻപറ്റി പോകുമ്പോൾ അതനുസരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളെ, ഉപദേശങ്ങളെ, അവർ പറഞ്ഞിട്ടുള്ള വിധികളെ നമുക്ക് നോക്കാം, അതിന് പ്രശ്നമില്ല. പക്ഷേ തെളിവ് ആരുടെ ഭാഗത്താണ് ഉള്ളത്, അവിടെയായിരിക്കണം നാം നിലനിൽക്കേണ്ടത്. അപ്പോൾ പ്രബോധനത്തിൻ്റെ ഒരു അടിസ്ഥാന കാര്യമായി നമുക്കതിനെ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു വിഷയം, ഇമാം പറയുന്നത് നഖലിന് എതിരായ അഥവാ മതകാര്യങ്ങൾക്ക് എതിരായ ഒന്നും ഇമാം കൊണ്ടുവന്നിട്ടില്ല എന്നാണ്. അതുപോലെ തന്നെ അഖില് കൊണ്ട്, ബുദ്ധി കൊണ്ട് തെളിവുകളെ എതിർക്കുന്ന, നിഷേധിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടില്ല. രണ്ടു പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, പ്രമാണങ്ങൾക്ക് എതിരായ, ദീനിന് എതിരായ കാര്യങ്ങളെ കൊണ്ടുവരിക. രണ്ട്, ദീനിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ ബുദ്ധിക്ക് പറ്റുന്നില്ല, സമൂഹത്തോട് പറയാൻ പറ്റിയതല്ല, അത് എൻ്റെ തലക്ക് പിടിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് നിഷേധിക്കുന്ന, തള്ളിക്കളയുന്ന പ്രവണതയും സ്വഭാവവും ഇമാമിൻ്റെ പ്രബോധനത്തിലുണ്ടായിട്ടില്ല. വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുഅ്തസിലിയാക്കളായിട്ടുള്ള, ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയ ഒരു ടീമാണ്, അവരാണ് ശരിക്ക് പ്രമാണങ്ങളെക്കാളും അഖലിനെ മുന്തിക്കുക, തെളിവുകളെക്കാളും ബുദ്ധിയെ മുന്തിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുപോകാൻ വന്നത് ഇത്തരം ആളുകളാണ്. ആ വിഷവിത്ത് പലയിടത്തും പാകപ്പെട്ടു, ചിലയിടങ്ങളിലൊക്കെ അത് ചെറിയ രൂപത്തിൽ മുളച്ചു പൊന്തി വന്നു. അതിൻ്റെ അപകടങ്ങൾ സമൂഹത്തിലുണ്ട്. പ്രബോധനം വഴിമാറ്റപ്പെട്ടു, പ്രമാണങ്ങളിൽ ഉള്ളത് പറയപ്പെടാത്ത അവസ്ഥയുണ്ടായി. ഓരോരുത്തർക്കും അവരുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും അനുഭവങ്ങളും പിന്നെ കാര്യങ്ങളുമൊക്കെയായി ദഅവത്ത് പോകുക. ഷിർക്കിനെതിരെ ആഞ്ഞടിക്കുന്ന, തൗഹീദിൻ്റെ വിളംബരത്തിനു വേണ്ടി, പ്രഖ്യാപനത്തിനു വേണ്ടി ശബ്ദിക്കുന്ന അവസ്ഥ ഇല്ലാതെ വന്നു. ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? നഖല് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടത് മാറ്റിവെക്കുകയും അതിൽ ഇല്ലാത്തത് പറയപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് പ്രമാണങ്ങളെ തള്ളപ്പെടുന്ന, നിഷേധിക്കപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. ഈ അപകടത്തെയാണ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള മനസ്സ് തിരിച്ചറിഞ്ഞത്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, സക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കാത്ത ആളുകൾ, ഇവരോടൊക്കെ ശക്തമായ നിലക്ക് തന്നെയാണ് ഇമാം പോരാടിയത്. അവർക്കൊന്നൊരു ഇളവ്, ഒരു വഴി തുറന്നു കൊടുത്തിരിക്കുകയല്ല, ശക്തമായ പോരാട്ടമാണ് നടത്തി. ഇതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം കുറച്ചാളുകൾ ഇനി സക്കാത്തൊന്നും തരൂല, മുഹമ്മദ് മരിച്ചല്ലോ, ഞങ്ങൾ മുഹമ്മദിനാണ് കൊടുത്തിരുന്നത്, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന രൂപത്തിലൊക്കെ എതിരഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. കപടന്മാരായിട്ടുള്ള ആളുകൾ, ദീന് ഒഴിവാക്കിപ്പോയവരായ ആളുകൾ. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശക്തമായ നിലക്ക് തന്നെ അത്തരം ആളുകൾക്ക് മുമ്പിൽ നിന്നു. ഇതേ ഒരു നിൽപ്പാണ് മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള സ്വീകരിച്ചത്. അയവ് കൊടുത്തില്ല, ശക്തമായ നിലക്ക് തന്നെ അവരോട് പെരുമാറി. അതുപോലെ തന്നെ ഇമാം ദഅവത്തിൻ്റെ ഭാഗമായി ഒരാളെയും അന്യായമായി അവൻ കാഫിറാണ് എന്ന് പറഞ്ഞു നടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അത് ഇമാമിൻ്റെ പേരിൽ വലിയ രൂപത്തിൽ തെറ്റിദ്ധാരണ പരത്തപ്പെട്ട ഒരു വിഷയമാണ്. എന്നാൽ ദീന് വിട്ടുപോയ, ദീനിന് എതിരായി, ദീനിനെ ചീത്ത പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അവരെങ്ങനെയുള്ളവരാണ്? ഇസ്ലാമിനെക്കുറിച്ച് അറിഞ്ഞവരാണ്, ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്, എന്നിട്ടും അവർ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നടക്കുന്നു, അവർ കുഫറിലാണ്, സത്യനിഷേധത്തിലാണ് എന്ന നിലക്കാണ് ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത രൂപത്തിൽ മുത്തലക്കായി നിരുപാധികം സർവരെയും കാഫിറാക്കുന്ന പ്രവണത, സ്വഭാവം ഇമാമിനുണ്ടായിരുന്നു എന്ന രൂപത്തിലുള്ള കള്ളപ്രചരണങ്ങൾ, അത് ഇമാമിന്റെ ദഅവത്തിന്റെ പ്രബോധനത്തെ തളർത്താൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇമാമ് ദഅവത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കാര്യവും അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, ഇമാമ് തന്റെ കീഴിലുള്ളവർക്ക് നമസ്കാരം നിർബന്ധമാക്കി, സക്കാത്ത് അവർ കൊടുക്കണം, അതുപോലെ ഫറളായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം, പലിശ പാടില്ല, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, മുൻകറാത്തുകളായ കാര്യങ്ങൾ സ്വീകരിക്കപ്പെടാൻ പാടില്ല, ഇങ്ങനെ കൃത്യമായ ഒരു നിയമം മുന്നിൽ വെച്ചുകൊണ്ടാണ്, ആർക്കും ഉപകരിക്കാവുന്ന രീതിയിൽ മുന്നിൽ വെച്ചുകൊണ്ടാണ് തന്റെ പ്രബോധന മാർഗങ്ങളെ കാര്യങ്ങളെ ഇമാം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. പലപ്പോഴും ഈ അലസതയും മടിയുമൊക്കെ കൂടുതലായി ബാധിക്കുക കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കീഴിലുള്ളവർക്കാണ്. അവരൊക്കെ ചെയ്തോട്ടെ, വേണ്ടവർ ചെയ്തോട്ടെ എന്ന മനോഭാവത്തിലേക്ക് ആളുകളെ എത്തിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രബോധനത്തിൽ തന്റെ കീഴിലുള്ള ആളുകൾ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്ന, സക്കാത്ത് കൊടുക്കുന്ന, നല്ല കാര്യങ്ങളിൽ ഇടപെടുന്ന, ചീത്ത കാര്യങ്ങളെ തടയുന്ന ഒരു രീതി, അതാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടാകേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കി ഇടപെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇമാം തൻ്റെ പ്രബോധനത്തിന് സ്വീകരിച്ചിട്ടുള്ള ഒട്ടേറെ അടിസ്ഥാനങ്ങൾ, ഉസൂലുകൾ, അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പല നിലക്കുള്ള പ്രശ്നങ്ങളെ നാം അഭിമുഖീകരിക്കുന്നു, കാണേണ്ടി വരുന്നു, കേൾക്കേണ്ടി വരുന്നു. അവിടെയെല്ലാം നമുക്കുണ്ടാകേണ്ട ആശ്വാസം ഒരു മഖ്റജ്, ഒരു പോം വഴി അള്ളാഹു എനിക്ക് പ്രദാനം ചെയ്യും എന്നതാണ്. ലോകത്ത് ഇൽമിനോളം, അറിവിനോളം വലിയ ഒരു നഷ്ടം വേറെയില്ല. ആ അറിവ് ലഭിച്ചാലോ, അത് അത്രയും മഹത്വമുള്ള പുണ്യമുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ആ അറിവിനെ സ്വീകരിച്ച് ഇമാം നിലനിർത്തിയതായ ദഅവത്തിന്റെ അടിസ്ഥാന നിയമങ്ങളെ ശ്രദ്ധിച്ച് ആ കാര്യങ്ങളെ മുൻനിർത്തി നമ്മുടെ പ്രബോധന മേഖലയെ ശക്തിപ്പെടുത്താൻ നാം പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം അറിവുകളെ, ഇത്തരം സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിന് പ്രകാശം നൽകുന്ന, വെളിച്ചം നൽകുന്ന കാര്യങ്ങളായി നമുക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്മൃതിപദം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ പ്രബോധനത്തിൻ്റെ അടിസ്ഥാനമാണ് ഇന്നത്തെ സ്മൃതിപദം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരണം മൂസ സലാഹി കാര.
2: സ്കൂൾ അവധിക്കാലം വിരുന്നുകളുടേതാണ്. ഉമ്മയുടെ വീടാണ് പ്രധാന വിരുന്നിടം. അവസാനത്തെ പരീക്ഷ കഴിഞ്ഞെത്തുമ്പോൾ ഉമ്മയുണ്ടാകും വീട്ടിൽ. ഉടുപ്പും കളിക്കോപ്പും പെറുക്കിയെടുത്ത് ഉമ്മമ്മാൻ്റെ കൂടെ പോകും. പുസ്തകങ്ങളും പരീക്ഷകളുമൊക്കെ മറക്കുന്ന പുതിയ ജീവിതമാണ്. പിന്നെ പാടത്തും പറമ്പിലും തൊടിയിലും തോട്ടിലും ഉല്ലാസത്തിൻ്റെ കുറേ ദിവസങ്ങൾ. അങ്ങനെ ഒരു ദിവസം കളി കഴിഞ്ഞെത്തുമ്പോൾ ഇക്കാക്ക കാത്തിരിപ്പുണ്ടാവും. കളിക്കാലം കഴിഞ്ഞു തിരികെ പോകണം. കാരണം ഇത്രയുള്ളൂ, അവധിക്കാലം ചെലവിട്ട വീടല്ല ശരിക്കുള്ള വീട്. ജീവിതത്തിലേക്കുള്ള വരവും മരണത്തിലേക്കുള്ള മടക്കവും ഇത്രയുള്ളൂ. വിരുന്നു പാർത്ത വീടല്ല ശരിക്കുള്ള വീട്. തിരികെ കൊണ്ടുപോകാൻ ആള് വരുന്നൊരു ദിവസമുണ്ട്. നിർണയിക്കാൻ നമുക്ക് അധികാരം അനുവദിക്കാത്തൊരു തീയതിയിൽ ആ മടക്കം സംഭവിക്കും. ഉപ്പ വന്നിട്ടേ ഉറങ്ങൂ എന്ന് വാശി പിടിച്ച് മക്കള് പൂമുഖത്തിരിക്കാറില്ലേ, അങ്ങനെ ഇരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോവും. പക്ഷെ രാവിലെ ഉണരുമ്പോൾ മോൻ റൂമിലെ കിടക്കയിലായിരിക്കും. അതെങ്ങനെയാണെന്ന് മോൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നിപ്പോൾ ചോദിക്കുമ്പോൾ, വൈകി വരുന്ന ഉപ്പ നിന്നെ വാരിയെടുത്ത് റൂമിൽ കിടത്തും. ഇതൊന്നും മോൻ അറിയില്ല. നീ ഉണരാതിരിക്കാൻ ഉപ്പ അത്രയും ശ്രദ്ധിക്കാറുണ്ട്. ഈ ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള യാത്രയും അങ്ങനെയാണ്. ഉറക്കം പോലെയാണ് മരണം. പിന്നെ ഇതിനേക്കാൾ നല്ലൊരു ലോകവും സ്നേഹവുമുള്ളൊരു ദിവസവും സ്നേഹമുള്ളൊരു പടച്ചവനും മോനെപ്പോലുള്ള നല്ല കുട്ടികളെയും ഒക്കെ അവിടെ കാത്തിരിക്കും എന്ന് ചേർത്ത് വെക്കണം. മരണത്തെ വല്ലാതെ ഭയന്ന മകന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ് പേടിക്കാനൊന്നുമില്ലാത്തൊരു യാത്രയെക്കുറിച്ച്. പുറത്തെ മുറിയിൽ നിന്ന് അകത്തെ മുറിയിലേക്കൊരു കോരിയെടുക്കൽ, സ്നേഹനിധിയായ രക്ഷിതാവിൻ്റെ എല്ലാ കരുതലും കാരുണ്യവും സ്വീകരിച്ചൊരു യാത്ര, ആ യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ ഇടത്താവളത്തിൽ കുറച്ചു കാലം നമ്മൾ പാർത്തത്. ഇതൊരു കുറച്ച് ചിന്തകളാണ്, നമുക്ക് പല കാര്യങ്ങളും സമ്മിശ്രമായിട്ട് കൂടി വരുന്ന ഒരു കാര്യം. ഞാൻ വായിക്കാൻ കാരണം വെച്ചാൽ നമ്മളത് കേൾക്കും, സാധാരണ നമ്മളെ അനുഭവങ്ങളും കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യാണ്ടാവുമല്ലോ, സംസാരിക്കാൻ എന്താ തോന്നിയ
3: ഇതിൽ. പിന്നെ അതിൻ്റെ ഒരു ആ മറ്റേ ടെക്സ്റ്റിൻ്റെ പിന്നാലെയാണ് ആദ്യം പോകണമെന്ന് തോന്നുന്നത്. അതിൻ്റെ ആശയതലത്തിലേക്ക് അത് മരണവും അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ അനുഭവിച്ച ഒരു ഒരു അനുഭൂതിയാണ് ഇപ്പം നമുക്ക് ലഭ്യമായത്. അതായത് നമ്മൾ പിന്നെ സ്കൂൾ അടച്ച് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് ഉപ്പ ഒരു കൊണ്ടുവരാൻ വരലുണ്ട്. അപ്പോൾ ഉപ്പ കൊണ്ടുവരാൻ വരുന്നതാണ് ഏറ്റവും അസഹനീയ എന്ന ഉപ്പാനോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല, പക്ഷേ ആ നമ്മൾ അനുഭവിച്ച കളി ആ പിന്നെ വിനോദങ്ങളിൽ നിന്ന് വീർപ്പിട്ട് പോരുക എന്ന് പറയുന്നത് അന്ന് പിന്നെ ഭയങ്കര സങ്കടം, അന്നൊരു മൂഡും ഉണ്ടാവില്ല, അന്ന് എന്തോ ഒരു നമ്മളിങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്ന പോലെയാണ് പോരുക. അപ്പം അതിൽ ആ ടെക്സ്റ്റിൻ്റെ കൂടെ അങ്ങനെ പോയപ്പോൾ അത് വല്ലാത്ത നമ്മളിങ്ങനെ ഒരു അനുഭവിച്ചൊരു സാധനമായതുകൊണ്ട് അത് ഭയങ്കര ഒരു ഹൃദ്യമായിട്ട് തോന്നി. അതാണ് എനിക്ക്. അതെ,
2: അത് മാത്രമല്ല അപ്പൊ അതിലൂടെ നമ്മൾ കണക്ട് ചെയ്യണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഇരുന്ന് വാർക്കാൻ വന്നാണ്.
3: അതെ,
2: ഇവിടുന്ന് ഉപ്പ വിളിക്കാൻ വരുന്നത് പോലെ നമ്മൾ പടച്ചം വേട ഒരു സമയത്ത് വിളിക്കാൻ വരുമ്പോൾ
3: അല്ലേ,
2: അപ്പൊ നമ്മൾ തിരികെ പോകുക എന്നുള്ളൊരു സംഗതി ഉണ്ട്. അവിടെ ഇല്ല എന്ന് വേറെ ചോയ്സ് ഒന്നുമില്ല. മറ്റൊന്ന് ഉപ്പാനെ കാത്തിരിക്കുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് അത് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ട് സംഭവമാണ് മോനോട്. അതിന് മോന് ഉപ്പാനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ ഉറങ്ങിപ്പോയിട്ട് അവസാനം ഉപ്പന്നെ അവനെ കൊണ്ടുപോയിട്ട് റൂമിലെത്തി. നേരം വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് മോന് പലപ്പോഴും ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചെറുപ്പ കുട്ടികൾ
3: ആലോചിക്കാറുണ്ട്.
2: അപ്പോൾ ഉറക്കത്തിന് ഭംഗം വരാതെ ഉപ്പ കൊണ്ടുപോയി കിടത്തിയതാണ്. ഇതുപോലെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മളെ മാറ്റലാണ് മരണം മോനെ. പേടിക്കാനൊന്നുമില്ല, പടച്ചവൻ നമ്മൾ തിരിച്ചു വിളിക്കലാണ്. നമ്മളെ ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ നമുക്കതില് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് വളരെ ലളിതമായി മോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉമ്മയുടെ വാക്കുകൾ കൂടി അതിൽ ചേർത്ത് വെക്കുകയാണ്.
3: അതെ അതെ അതെ, നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതില് പിന്നെ നമ്മുടെയൊക്കെ മക്കൾക്കും ആ ഒരു ഒരു ചിന്ത പകർന്നു കൊടുക്കാൻ നല്ലൊരു കാര്യമാണ്. അത് എന്തൊക്കെ ഒരു വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അപ്പൊ ഇതുപോലെയാണ് എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയിട്ടുള്ളത്.
4: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
5: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹിനിൽ ഇമാം നബവി റഹിമഹുല്ലാ 194-ാമത്തെ അധ്യായം, ബാബു ഫളി സ്വഫിൽ അവൽ, ആദ്യത്തെ സ്വഫ് അതിൻ്റെ ശ്രേഷ്ഠത, വൽ അംർ ബി ഇസ്മാമി സുഫൂഫ്, സ്വഫുകൾ പൂർത്തീകരിക്കുക എന്ന കാര്യം കൽപ്പിച്ചുകൊണ്ട്, വ തസ്വീയത്തിഹ വ തറാസിഫിഹ, സ്വഫുകൾ ശരിയായി നിൽക്കണമെന്നും അത് ചേർന്ന് നിൽക്കണമെന്നും അറിയിക്കുന്ന അധ്യായം. ഈ അധ്യായത്തിൽ നിന്നുള്ള 1086-ാമത്തെ ഹദീസ്, വഅൻ അബി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു മനാകിബനാ ഫി സ്വലാത്തി വയഖൂലു ഇസ്തവു വലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും ليلني منكم أولي الأحلام والنهى ثم الذين يلونهم ثم الذين يلونهم رواه مسلم. أبو مسعود عقبة بن عمر رضي الله عنه لن رواية جينا حديثا أدهم برأينا كان رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم آئرنو يمسح مناكبنا في الصلاة نمسكارتنا بندن الكمبول جنگلد شولدر غلال اللام അത് ടച്ച് ചെയ്ത് അവിടെ ശരിയാക്കാറുണ്ടായിരുന്നു, തൊട്ടുകൊണ്ട് ശരിയാക്കും. വയക്കൂലു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇസ്തവു, നിങ്ങൾ നേരെയാക്കുക, ശരിയാക്കുക. വലാ തഖ്തലിഫു, നിങ്ങൾ വിഭിന്നമായി ഭിന്നിച്ച് നിൽക്കരുത്, വേറിട്ട് നിൽക്കരുത്. ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ അകന്നു പോകും, അത് ഭിന്നിച്ചു പോകും, വേറിട്ട് പോകും എന്ന്. ലിയലിനി മിങ്കും ഉലുൽ അഹ്ലാമി വന്നുഹ, നിങ്ങളിൽ നിന്ന് ബുദ്ധിയുള്ളവരായ, ചിന്താശേഷിയുള്ള, ആലോചനയുള്ള ആളുകൾ എന്നോട് അടുത്തു നിൽക്കുക. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോടടുത്തവർ. തുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോട് അടുത്തവർ. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരത്തിൽ, നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിൻ്റെ സൊഫുകൾ ശരിപ്പെടുത്തുന്ന രൂപമാണിവിടെ ഉണർത്തിയിട്ടുള്ളത്. മനാക്കിബുഹും, അവരുടെ അക്താഫഹും, അവരുടെ ഷോൾഡറുകൾ, അവരുടെ ചുമലുകൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇസ്തവു, നേരെയാക്കുക, ശരിയാക്കുക. വലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ ഭിന്നിച്ചു നിൽക്കരുത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാവും. അതായത്, അന്നഖ്തിലാഫ അന്നാസ് ബഅദുഹും മുതഖദ്ദിമുൻ വബഅദുഹും മുതഅഖിറുൻ. സഫിൽ നിൽക്കുമ്പോൾ ചില ആളുകൾ മുന്നോട്ട് നിൽക്കുകയും ചിലർ പിന്തി നിൽക്കുകയും ചെയ്യുന്ന, സഫ് വളഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ സഫ് തെറ്റിക്കൊണ്ട് ശരിയായ രൂപത്തിലല്ലാതെ നിൽക്കുമ്പോൾ, യൂജിബു ഇഖ്തിലാഫൽ ഖുലൂബ്, ഹൃദയങ്ങൾ ഭിന്നിച്ചു പോകാൻ അത് കാരണമാകും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുള്ളത്. മസ്ജിദുകളിൽ വെച്ച് ജമാഅത്ത് നമസ്കാരം നിർവഹിക്കപ്പെടണം. അത് മഹത്തായൊരു കാര്യമാണ്, അതിന് വലിയ പ്രതിഫലവുമുണ്ട്. അതിന് ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക നിയമം, ഷറഅ് നമ്മെ പഠിപ്പിക്കുന്ന ചില വ്യവസ്ഥകൾ. വറത്തബ അഹ്വാൽ അൽ വുഖൂഫി ഖൽഫൽ ഇമാം, ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അവസ്ഥകൾ കൃത്യമായി, അത് ഒരു ഓർഡറിൽ എങ്ങനെയെങ്കിലും തോന്നിയ പോലെ നിൽക്കുക എന്നതല്ല. ഫയഅമ്മു അന്നാസ ഫി സ്വലാത്തി അഖ്റഅഹും വ അക്സറുഹും ഇൽമൻ വ ഫിഖഹ. ഇമാമത്ത് നിർവഹിക്കേണ്ടത്, ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കേണ്ടത്, അവരിൽ ഏറ്റവും കൂടുതലായി ഖുർആൻ പഠിച്ച, ഖുർആൻ അറിയുന്ന, ഇൽമുള്ള, അറിവുള്ള, അഗാധ പാണ്ഡിത്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് അതിനേറ്റവും അർഹരായ ആളുകൾ. ഇനി അവരില്ലെങ്കിൽ ഖുർആൻ പഠിച്ച ആളുകളാണ് ഏറ്റവും ഒന്നാമതായി. അഖ്റഅഹും ലി കിതാബില്ല, അള്ളാഹുവിൻ്റെ ഖുർആൻ, ഹിഫ്ളുള്ള, അത് പഠിച്ച ആളുകൾ, ഹദീസുകൾ പഠിച്ച ആളുകൾ, ദീനിനെക്കുറിച്ച് അതിൻ്റെ ഫിഖഹും മസ്അലകളുമെല്ലാം അറിയുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും നല്ലത്. അതില്ല എങ്കിൽ അതിനേക്കാളും ആരാണോ അറിവുള്ളവർ, അവർ നിൽക്കുക, മുതിർന്ന ആളുകൾ നിൽക്കുക. ഇങ്ങനെയൊക്കെ ചില തർത്തീബുകൾ നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. സുമ്മ യക്കൂനു ഖൽഫൽ ഇമാമിൽ ഹഫ്ഫാദുലിൽ ഖുർആൻ, പിന്നെ ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുന്നവരും. ശ്രദ്ധിക്കേണ്ടത്, കൂടുതലായി ഖുർആൻ അറിയുന്ന ആളുകൾ. വൽ ആലിമുന ബി അഹ്കാമി സ്വലാഹ്, നമസ്കാരത്തിൻ്റെ വിധിവിലക്കുകളെ സംബന്ധിച്ചൊക്കെ അറിയുന്ന ആളുകൾ. അതുപോലെ വൽ ബാലിഗൂന സുമ്മൽ അഖൽ ഇൽമൻ, പിന്നെ പ്രായപൂർത്തിയെത്തിയ ആളുകൾ. അതുപോലെ തന്നെ അറിവ്, പിന്നെ കുറച്ചറിവുള്ള ആളുകൾ. അങ്ങനെയാണ് ഇമാമിന് പിന്നിൽ നിൽക്കേണ്ടത്. ഹച്ചായ ചഅല്ലമു മിൻഹു അവലൻ, അങ്ങനെ അറിവുള്ളവരിൽ നിന്ന്, മുന്നിൽ നിൽക്കുന്നവരിൽ നിന്ന് അവർ പഠിക്കണം. സുമ്മ യുസഹ്ഹിഹു ഖിറാഅത്തുഹു ഇദാ അഖ്തഅ, ഇനിയെങ്ങാനും ഇമാമിൻ്റെ പാരായണത്തിൽ വല്ല തെറ്റുകളും വന്നാൽ അത് ശരിയാക്കി കൊടുക്കാനൊക്കെ കഴിവുള്ളവരായ, ഹൈഫുള്ള ആളുകളാണത് നിൽക്കേണ്ടത്. വയറുദ്ദൂഹു ഇദാ സഹ, മറന്നുപോയാൽ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കാനും ഉണർത്തിക്കൊടുക്കുവാനുമെല്ലാം കഴിവുള്ള ആളുകൾ, അവരാണത് നിർവഹിക്കേണ്ടത്. ഇവിടെ അബൂ മസ്ഊദ് റളിയല്ലാഹുനു, ഉഖബത് ബിൻ അംർ റളിയല്ലാഹുനുവിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലിയലിനി, ലിയലിയന്നി, പല വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ലിയലീനി ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ലിയലീനി മിങ്കും, ലിയലിനി മിങ്കും ഉലുൽ അഹ്ലാമി വന്നുഹ, നിങ്ങളിൽ നിന്ന് എന്നോട്, ഇമാമിനോട് ചേർന്ന് നിൽക്കേണ്ടത് ഉലുൽ അഹ്ലാമി വന്നുഹ എന്നതാണ്. അതെന്താണ്? ലിയഖിഫ ഖൽഫി ഫി സ്വലാത്തി അസ്ഹാബുൽ ഉഖൂലി വൽ അഫ്ഹാം, നമസ്കാരത്തിൽ എൻ്റെ പിറകിൽ നിൽക്കേണ്ട ആളുകൾ, അവർ കൂടുതലായി അറിവുള്ള, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവരായ, ചിന്താശേഷിയുള്ളവരായ ആളുകളാണ്. വദാലിക ലിയഹ്ഫദു അൻഹു വയഊ മാ കാന മിൻഹു ഫി സ്വലാത്തിഹി, അതാണ് നമസ്കാരത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഇമാമിന് തെറ്റുപറ്റിയാൽ തിരുത്താൻ കഴിവുള്ളവരായ, ഹിഫ്ളുള്ളവരായ, അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളാണ് നിൽക്കേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇമാമിന് എന്തെങ്കിലും കാരണത്താൽ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ ആ നമസ്കാരം ലീഡ് ചെയ്യാൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള അറിവുള്ള ആളുകൾ, വഹാക്കദ തക്കൂനു സുഫൂഫ് വറാ അകുൽ ഇമാം, ഇപ്രകാരമായിരിക്കണം എല്ലാ ഇമാമിൻ്റെയും പിന്നിൽ സൊഫുകൾ നിൽക്കേണ്ടത്. വകദാലിക യഷ്മലു ഹാദാ മൻ യസ്ലുഹു അൻ യുലഖ്ന മാ തആയ അലൈഹി മിനൽ ഖിറാഅ, അതേപോലെ തന്നെ ഖിറാഅത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കഴിയുന്നതിൽ അതേറ്റവും നന്നായി അത് തിരുത്തി കൊടുക്കാനൊക്കെ കഴിയുന്ന ആളാണെങ്കിൽ അതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. നമസ്കാരത്തിൽ ഇമാമിന് വല്ലതും സംഭവിച്ചാൽ അതിന് പകരം നിൽക്കുവാനും മറ്റൊക്കെ. അപ്പോൾ ബാലിഗവനായ ഉഖലാകളായ പ്രായപൂർത്തിയുള്ളവരായ ബുദ്ധിയുള്ളവരായ ആളുകളാണ് പിന്നിൽ നിൽക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വയസ്സ് കുറഞ്ഞ ആളുകൾ ആ നിലക്കായിരിക്കണം. പിന്നെയാണ് സ്ത്രീകൾ നിൽക്കേണ്ടത്. സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും എന്നത് യുറച്ചുബുന്നാസ് ഫി സുഫൂഫി ഹാക്കദ അല്ല അലം സുമൽ അഖല് ഇൽമൻ, മുന്നിൽ നിൽക്കേണ്ടത് ഏറ്റവും കൂടുതൽ അറിവുള്ളവരായ ആളുകൾ ജനങ്ങളെ ആ രൂപത്തിലാണ് സൊഫിൽ തർത്തീബ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അഹ്ലുൽ ഇൽമായ ഫഹമുള്ള ആളുകൾ നമസ്കാരത്തിന് ജമാഅത്തുകളിൽ മുന്നോട്ട് വരണം. അത് അവരാണ് അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നവരായ ആളുകൾ ഇമാമിൻ്റെ പിന്നിൽ നിൽക്കണമെന്നതൊക്കെ. വഹാദൽ അംറു മിന തൻലീമിൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതായ വ്യവസ്ഥകളും നിയമങ്ങളുമാണിത്. അപ്രകാരമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഹത്താ യതഅല്ലമ അന്നാസു മിൻഹു അഹ്കാമ സ്വലാ, ഈ അറിവുള്ളവരിൽ നിന്ന് ഇമാമിൽ നിന്ന് പിന്നിലുള്ള ആളുകൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറിവുള്ള ആളുകളിൽ നിന്ന് മറ്റു അറിവ് കുറഞ്ഞ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, അവിടെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സൊഫ് നിൽക്കുന്ന സമയത്ത് മുന്നോട്ടോ പിന്നോട്ടോ മാറി തെറ്റിക്കൊണ്ട് നിൽക്കാൻ പാടുള്ളതല്ല. അത് പരസ്പരം ഹൃദയത്തിൽ ഭിന്നതയുണ്ടാകാൻ, ശത്രുതയുണ്ടാകാൻ, വിദ്വേഷമുണ്ടാവാൻ, അതേപോലെ തന്നെ അസൂയയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാകും എന്നതുകൂടി അവിടെ ഉണർത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൊഫുകൾ നിൽക്കാൻ പഠിപ്പിച്ച വിഷയത്തിൽ വന്ന ഹദീസുകളിൽ ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹുനു ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത മഹാനായ സ്വഹാബി ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ഖാദിമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹുനു പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സവ്വു സുഫൂഫക്കും, നിങ്ങളുടെ സൊഫുകൾ നിങ്ങൾ ശരിപ്പെടുത്തണം. ഫഇന്ന തസ്വിയത സൊഫി മിൻ തമാമി സ്വലാത്തി, നിശ്ചയമായും സൊഫുകൾ ശരിയാക്കുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. വഫി റിവായത്തിൻ ലിൽ ബുഖാരി, ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ ഇഖാമത്തി സ്വലാത്ത്, നിശ്ചയമായും സൊഫുകൾ ശരിപ്പെടുത്തുക എന്നുള്ളത് നമസ്കാരം നേരെയാവാൻ ശരിയാവാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ ഭിന്നിച്ച് നിൽക്കുമ്പോൾ, സൊഫുകൾ തെറ്റി നിൽക്കുമ്പോൾ അത് ഹൃദയത്തിൽ ഭിന്നതയുണ്ടാകാൻ കാരണമാകും. നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്, നമസ്കാരത്തിൻ്റെ ഇഖാമത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അനിവാര്യമായും നമ്മൾ സൊഫുകൾ ശരിപ്പെടുത്തണം. ഓരോരോ സൊഫുകളും പൂർത്തിയാക്കി നിന്ന് ചേർന്ന് നിന്നുകൊണ്ട് നമസ്കരിക്കുവാനാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഫി റിവായത്തിൽ ബുഖാരിയുടെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും, അനസ് റളിയല്ലാഹുനു പറയുന്നു, വകാന അഹദുന യുൽസിഖു മൻകിബഹു ബിമൻകിബി സ്വാഹിബിഹി വഖദമഹു ബിഖദമിഹി, ഞങ്ങളിലൊരാൾ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്നതായ ഒരാളുടെ ഷോൾഡറിലേക്ക്, ചുമലിലേക്ക് ചേർത്ത് വെക്കാറുണ്ട്, കാലിനോട് ചേർത്ത് വെക്കാറുണ്ട്. അനസ് റളിയല്ലാഹുനു പറയുന്നുണ്ട്, അന്നഹു ഖദിമൽ മദീന, അദ്ദേഹം മദീനയിലേക്ക് വന്നു. ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മാ അൻകർത്ത മിന്ന മുന്ദു യൗമിൻ അഹിദ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് താങ്കൾ വെറുക്കുന്നതായൊരു കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുതൽക്ക് നിങ്ങൾ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി, അറിഞ്ഞ് മനസ്സിലാക്കിയ ആളാണല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നതും ഇന്നും തമ്മിൽ നിങ്ങൾ വെറുക്കുന്നതായൊരു വിഷയം എന്താണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ അൻകർതു ഷൈഅൻ, ഞാനൊരു കാര്യവും വെറുക്കുന്നില്ല, ഇല്ല അന്നക്കും ലാ തുഖീമുന സുഫൂഫ്, പക്ഷേ നിങ്ങൾ സൊഫുകൾ ശരിയാക്കുന്നില്ല എന്നത് മാത്രമാണ് നിങ്ങളിൽ വരുന്ന ഒരു പിഴവായിക്കൊണ്ട് കാണുന്നത്. സഹോദരങ്ങളെ, വ്യത്യസ്തമായ ഹദീസുകളിൽ ഈയൊരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഉണർത്തുന്നതായ ധാരാളം ഹദീസുകൾ നമുക്ക് വന്നതായി കാണുവാൻ സാധിക്കും. യംസഹു മനാക്കിബന, അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യംസഹു മനാകിബന, ഞങ്ങളുടെ ഷോൾഡറുകൾ ഇങ്ങനെ തട്ടാറുണ്ട്. മൻകിബ് എന്നത് മജ്മഉൽ അദദ് വൽ കതഫ്, ഷോൾഡറിൻ്റെ ചുമലിൻ്റെ ഭാഗമാണ്. അതായത് യംസഹു മനാകിബന എന്ന് പറഞ്ഞാൽ യുസവ്വി അൽ മനാകിബ് യുഖീമുഹ ഫി സുഫൂഫി ബിയദിഹി, കൈകൊണ്ട് സഫുകൾ ഇങ്ങനെ നേരെയാക്കും. അത് നേരെ ഒരു വരവരച്ച പോലെ എല്ലാവരും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഷോൾഡറുകളെല്ലാം ഒരേപോലെയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ. ഇസ്തവു വലാ തഖ്തലിഫു, നിങ്ങൾ നേരെയാവണം, നേരെയാക്കണം, നിങ്ങൾ ഭിന്നിക്കരുത്. ലാ തഖ്തലിഫു അജുസാമക്കും അജുസാമക്കും ഫിസ്വലാത്തി, നീ നമസ്കാരത്തിൽ നിങ്ങളുടെ ശരീരങ്ങൾ വേറിട്ട് നിൽക്കരുത്, ഒരേപോലെ ഒരേ ലൈനിൽ നിൽക്കണം. ലിതകുൻ അലാ ഹത്തിൻ വാഹിദിൻ മിനൽ ഇസ്തിവായി വലിയതിദാൽ, ചുമലുകളെല്ലാം നേരെയാക്കിക്കൊണ്ട് നേരായ വളവില്ലാത്ത നിലക്ക് ഒരേ പോലെ നിൽക്കണം എന്നുള്ളതാണ്. ലിയലിനി മിങ്കും ഉലുൽ അഹ്ലാമി വന്നുഹ, നിങ്ങളിൽ നിന്ന് ഉലുൽ അഹ്ലാം ഹുമുൽ ഉഖലാ, അവർ ബുദ്ധിയുള്ള ആളുകളാണ്. അൽ ബാലിഗുൻ, പ്രായപൂർത്തിയായവരാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട്. വന്നുഹ, നുഹ എന്നുള്ളത് അൽ ഉഖലാ, ബുദ്ധിയുള്ളവർ എന്ന് തന്നെയുള്ള അർത്ഥത്തിലാണ്. ഭാഷാ പണ്ഡിതന്മാരും മറ്റുമെല്ലാം അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് തൻ്റെ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾ അഹ്ലുൽ ഉഖൂലിൽ ബാലിഗുൻ, പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ആളുകളാവണം. പിന്നെ സുമല്ലദീന യലൂനഹും അല്ലദീന യുഖാരിബൂനഹും ഫി വസഫി ഉലിൽ അഹ്ലാമി വന്നുഹ, ബുദ്ധിയുള്ള പ്രായപൂർത്തിയെത്തിയ ആ വിശേഷണങ്ങൾ പറഞ്ഞതിനോട് യോജിക്കുന്നവരായ, അടുത്തു നിൽക്കുന്നവരായ ആളുകൾ, അതിനേക്കാളും കുറഞ്ഞ കുറഞ്ഞ ആളുകൾ എന്നുള്ളതാണ്. പാവനിലക്ക് ഇഖ്തിലാഫില്ലാതിരിക്കാൻ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായിക്കൊണ്ട് തന്നെ സ്വഫുകൾ ശരിപ്പെടുത്താൻ സ്വഹാബത്തിനോട് കൽപ്പിച്ചിരുന്നു എന്ന് നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ സ്വഫുകൾ പൂർത്തിയാക്കി നിൽക്കുവാൻ പരിശ്രമിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
4: മാഷാ അല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ നാദൻ നൽകിയ സ്വരശുദ്ധിയോടെയുള്ള ആലാപനമാണ് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളെമ്പിയ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് നിദാ.

0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്വരം. അമ്പവൻ പുകളെമ്പിയ എന്നാരംഭിക്കുന്ന ഗാനമാലപിച്ചത്
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിലിനി ഇൻസൈറ്റ്. സ്ക്രീൻ ടൈം കാർന്നു തിന്നുന്ന മനുഷ്യ ജീവിതങ്ങൾ അവതരിപ്പിക്കുന്നത് അജ്മൽ ഫൗസാൻ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പലപ്പോഴും വരും തലമുറയുടെ അല്ലെങ്കിൽ പുതുതലമുറയുടെ ഓരോ ശീലങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ആശങ്കപ്പെടാറുണ്ട്. വളർന്നു വരുന്ന ഒരു സമൂഹം, തലമുറ, ചെറിയ കുട്ടികൾ, അതിൽപ്പെട്ട ഒന്നാണ് അവരുടെ പ്രധാനമായും അവർ ഉപയോഗിക്കുന്ന അവരുടെ മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ തന്നെ ആകണമെന്നില്ല, ഇൻ്റർനെറ്റ് ആക്സസിബിൾ ആയ ഏതെങ്കിലും ഒരു ഡിവൈസ്, ടാബ്ലറ്റോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ പോലുള്ള ഒരാൾക്ക് ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന, ഇൻ്റർനെറ്റിലെ കാര്യങ്ങൾ ആക്സസിബിൾ ആയ ഏതെങ്കിലും ഒരു ഉപകരണം, അതുമായിട്ടുള്ള അയാളുടെ ബന്ധം എന്നുള്ളത് ഇന്ന് എല്ലാവരും ആശങ്കയോടുകൂടി കാണുന്ന ഒന്നാണ്. വാസ്തവത്തിൽ നമ്മളെ, മനുഷ്യരെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസറിനെ പോലെ അല്ലെങ്കിൽ വലിയൊരു രോഗത്തെപ്പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് ഇതിനെയും കാണേണ്ടത്. ഈ പറയുന്ന ഞാനും നിങ്ങളും അടക്കം പലപ്പോഴും ഇത്തരത്തിലുള്ള ഉപകരണങ്ങളോട് നമ്മളൊന്നും അഡിക്റ്റഡ് അല്ല എന്ന് വിചാരിക്കുമ്പോൾ പോലും വാസ്തവത്തിൽ നമ്മളൊക്കെയും ഒരു പരിധിവരെ ഇതിന് അഡിക്റ്റഡായി പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന്, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഫോൺ ഉപയോഗങ്ങളെ, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എത്ര നേരം ഓൺലൈനിലായി തന്നെ തുടരുന്നു എന്നതിനെയൊക്കെ ഒന്ന് നമ്മളൊന്ന് വിലയിരുത്താൻ ശ്രമിച്ചാൽ, ഒന്ന് വിശകലനം ചെയ്താൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാഗവും ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നു എന്നൊരു ദുഃഖ സത്യം, ഒരു പേടിപ്പെടുത്തുന്ന സത്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ഒരു മനുഷ്യൻ പുതിയ കണക്കുകൾ പ്രകാരം ഒരു 3 മിനിറ്റ് പോലും മനുഷ്യന് അവൻ്റെ ഫോണുമായുള്ള ബന്ധം പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കണക്കിൽ പറയുന്നത്. അതായത് ഒരു 3 മിനിറ്റിനുള്ളിൽ ഒരു മനുഷ്യൻ ഓരോ 3 മിനിറ്റിനുള്ളിലും ഒരു 3 മിനിറ്റ് തുടർച്ചയായി ഫോണ് മാറ്റി വെച്ചുകൊണ്ടൊരു ജീവിതം അവന് സാധ്യമല്ല. ആവറേജ് കണക്കുകൾ നോക്കുമ്പോൾ അതിനുള്ളിൽ അവൻ ഫോണ് വെറുതെ എങ്കിലും ഒന്ന് തൊട്ട് നോക്കുകയോ അല്ലെങ്കിൽ അതൊന്ന് അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കുകയോ ഒക്കെ ചെയ്യും എന്ന് ഈ രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതം എത്രമാത്രം ആഴത്തിൽ നമ്മുടെ ഫോൺ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1-5 മിനിറ്റ് നമുക്കതുമായി വേറും പിരിഞ്ഞിരിക്കാൻ സാധിക്കുന്നില്ല. എന്നല്ല, നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഹാളിലേക്ക് അല്ലെങ്കിൽ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന സ്ഥലത്തേക്ക്, വീട്ടിനുള്ളിൽ തന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, വളരെ ചെറിയ ഒരു ഏരിയ ഉള്ള നമ്മുടെ സ്വകാര്യ ഇടങ്ങളിൽ പോയി നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും അവിടെ ഫോൺ ഒരു സ്ഥലത്ത് വെച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നൊരു ദുരവസ്ഥ ഇന്ന് നമുക്ക് ഏറെ കാണാൻ കഴിയും. വീട്ടിൽ ബെഡ്റൂമിൽ നിന്ന് അടുക്കളയിലേക്ക് പോവുകയായിരിക്കും, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോവുകയായിരിക്കും, അല്ലെങ്കിൽ ഹാളിലേക്ക് പോകുമ്പോൾ പോലും ഇതിനെ, നമ്മുടെ കയ്യിലെ ആ ഡിവൈസിനെ നമുക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി. അത് വളരെ അപകടത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ഭയപ്പാടോടു കൂടി തന്നെയാണ് ഇത്തരം അവസ്ഥകളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതും ഇതിനെ നമ്മൾ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണേണ്ടതും. ഇന്ന് പലതരത്തിലുള്ള ഫോബിയകളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഇസ്ലാമോ ഫോബിയ പോലുള്ള പലതരത്തിലുള്ള ലോകത്തുള്ള ഫോബിയകൾ, അതിൽ ഇന്ന് നമുക്ക് മനുഷ്യർക്കിടയിലുള്ള ഒരു ഫോബിയായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് നോമോഫോബിയ, അഥവാ ഈ പറയുന്ന ഡിവൈസുകൾ, മൊബൈൽ ഫോൺ ഏറ്റവും പ്രധാനമായി നമ്മുടെ സ്മാർട്ട് ഫോൺ, ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ, ഇത് കയ്യിലില്ലാതിരിക്കുമ്പോൾ ഒരു മനുഷ്യരുണ്ടാകുന്ന ഒരു പേടിയും ഒരു എന്തോ ഒരു ശൂന്യത, ഒരു അരക്ഷിതാവസ്ഥ മനുഷ്യന് ഫീല് ചെയ്യുന്നു എന്നുള്ളതും, അതങ്ങനെ തന്നെ ഒരു ഫോബിയയായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഭൂരിഭാഗം സമയവും നമ്മൾ ജീവിതത്തിൽ ഇതിനുവേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരിക്കലും അതിശയോക്തി അല്ല, നമുക്കറിയാം. അത് നമുക്ക് പരിശോധിച്ച് നോക്കാനുള്ള ഏറ്റവും ഫലപ്രദമായൊരു മാർഗ്ഗമാണ് നമ്മുടെ അധികം ആളുകളുടെയും ഫോണിൽ ഇൻബിൽറ്റായി അതിൻ്റെ ഫാക്ടറി സെറ്റിങ്സിൽ തന്നെ ഉള്ള ഡിജിറ്റൽ വെൽബീയിങ് എന്ന് പറയുന്ന സംവിധാനം, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം എന്ന് പറയുന്ന സംവിധാനം. അത് അധിക ഫോണുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി അതില്ലാത്ത ഫോണുകളാണ് എങ്കിൽ ഒരു ആപ്പ് ഉപയോഗിച്ച്, ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമുക്കത് പ്രവർത്തിപ്പിക്കാൻ വളരെ സിമ്പിളുമാണ്. അത് നമ്മുടെ ഹോം സ്ക്രീനിൽ ഒരു വിഡ്ജറ്റായി നമ്മൾ എടുത്തു സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫോൺ തുറക്കുമ്പോൾ തന്നെ അത് കാണാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, നമുക്കിത് കൃത്യമായി ഇതിൻ്റെ ഒരു ആഴം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഇത്തരത്തിലുള്ള സ്ക്രീൻ ടൈമെന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ വെൽബീയിങ് എന്നുപോലുള്ള ഇത്തരം സെറ്റിങ്സുകൾ നമുക്ക് തരുന്നത്, അതായത് നമ്മൾ എത്ര സമയം നമ്മൾ ഫോൺ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഡേറ്റയാണ്. അതായത് ഒരാൾ ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഇത്ര തവണ, ഇന്ന് രാവിലെ മുതൽ ഇത്ര സമയമായി, ഇന്ന് ഇത്ര തവണ നിങ്ങൾ നിങ്ങളുടെ ഫോൺ അൺലോക്ക് ചെയ്തിട്ടുണ്ട്, ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഇത്ര മിനിറ്റ് നിങ്ങൾ ഫോണിൽ ചിലവഴിച്ചിട്ടുണ്ട്, അതിൽ തന്നെയും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ആപ്ലിക്കേഷനുള്ള ഇന്നതിൻ്റെയൊക്കെയാണ്, നിങ്ങൾ വാട്സപ്പ് ഇത്ര മണിക്കൂർ ഉപയോഗിച്ചു, ഫേസ്ബുക്ക് ഈ പറഞ്ഞ മൊത്തം മണിക്കൂറുകളിൽ ഇത്ര മണിക്കൂർ നിങ്ങൾ ഫേസ്ബുക്കിലായിരുന്നു, ഇത്ര മണിക്കൂർ നിങ്ങൾ യൂട്യൂബിലായിരുന്നു എന്നുള്ള കൃത്യമായ കണക്കുകൾ, നമ്മുടെ ഫോണിൻ്റെ ഡേറ്റ, അതിൻ്റെ യൂസേജ് ഡേറ്റ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിലധികവും സോഷ്യൽ മീഡിയകളായിരിക്കും എന്നതിൽ ആർക്കും തർക്കവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മളൊന്ന് ഓണാക്കി നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ഡിവൈസുകളോടുള്ള നമ്മുടെ ഒരു അള്ളിപ്പിടിച്ചിരിക്കുന്ന ബന്ധം എന്ന് പറയുന്ന പോലെ, നമുക്ക് പിഴുതുമാറ്റാൻ കഴിയാത്തൊരു ബന്ധം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഇതിനൊരു ഒരു നിയന്ത്രണം നമുക്ക് ജീവിതത്തിൽ സാധ്യമാക്കാൻ കഴിയും. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു 20 വയസ്സിൽ താഴെയുള്ളൊരു വ്യക്തി, ഇപ്പോൾ ജീവിക്കുന്നൊരു വ്യക്തി, അയാളൊരു 70 വയസ്സ് വരെ, ഇനി ഒരു 50 കൊല്ലം, ടോട്ടൽ 70 വയസ്സ് വരെ അയാൾ ജീവിക്കുകയാണ് എങ്കിൽ ശരാശരി അയാളുടെ ആ ജീവിതത്തിൽ നിന്നുള്ള 29 വർഷങ്ങൾ അയാൾ മൊബൈൽ ഫോണിൽ ചിലവഴിക്കുകയായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ചൊക്കെ 70 വയസ്സുകാരനായ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 29 അല്ലെങ്കിൽ പോട്ടെ 20 എന്ന് കൂട്ടിയാൽ തന്നെ 29 അല്ലെങ്കിൽ 30 വർഷങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം ഒരാളുടെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും അത് കവർന്നെടുത്തു എന്ന് നമുക്ക് പറയാം. ഇന്ന് അധികം ആളുകളുടെയും ഒരു ആവറേജ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ആവറേജ് ഒരു മനുഷ്യൻ്റെ ഫോൺ ഉപയോഗം 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ, ഒരു മാക്സിമം 9 മണിക്കൂർ, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ഫോൺ ഉപയോഗം എന്ന് പറയുന്നത്. 24 മണിക്കൂറിൽ നമ്മൾ ഉറങ്ങാനായി 6 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ചിലവഴിക്കുന്നു. പിന്നെ നമ്മുടെ യാത്രകളും അതുപോലെ തന്നെ നമ്മുടെ പഠനവും നമ്മുടെ ഭക്ഷണ സമയവും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി റൊട്ടീനിൽ നമുക്കുള്ള മറ്റ് പല പ്രവർത്തനങ്ങളും ഒക്കെ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നു. പിന്നെയും ഈ 9 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, ഒരു ദിവസം നമ്മുടെ ഫോൺ യൂസേജ് വരികയാണ് എങ്കിൽ, ഒരു ഒരാളുടെ ഒരു ദിവസത്തിൻ്റെ 24 ൻ്റെ 1/3 വരുമല്ലോ ഈ 8 എന്ന് പറയുന്ന മണിക്കൂർ. അപ്പോൾ അത് ഒരു ഒരു മനുഷ്യൻ്റെ 1/3, അത് മൊത്തത്തിലൊരു കണക്കുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പറയുമ്പോൾ 1/3 വിട്ടുകടന്ന് പകുതിയോളം വരുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമുക്ക് ഇത്തരം കാര്യങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ, നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു അധികവും ഇന്ന് റീൽസുകളും ഷോർട്സുകളും തരംഗമായിക്കൊണ്ടിരിക്കുന്ന, വളരെ പെട്ടെന്ന് ട്രെൻഡുകൾ മാറി മറിയുന്ന, ഹാഷ്ടാഗുകൾ വളരെ പെട്ടെന്ന് മനുഷ്യർക്കിടയിൽ ചർച്ചകൾ വ്യത്യസ്തങ്ങളായി മാറുന്ന കാഴ്ചയാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനിങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഒരു തള്ളവിരലിൻ്റെ ചെറിയൊരു അനക്കം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് നീങ്ങാൻ കഴിയുന്നു. ഒരു 10-20 മിനിറ്റുകൾ അവൻ റീൽസിൽ ചിലവഴിക്കുന്നു, ഷോർട്സിൽ ചിലവഴിക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താണ് എൻ്റെ ജീവിതത്തിൽ പ്രൊഡക്റ്റീവായി ഉണ്ടായത്, അത് ദുനിയാവിൻ്റെ ആയിക്കോട്ടെ, ഭൗതികമായ ഏതെങ്കിലും അറിവുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയോജനകരമായ സംഗതികളോ നമുക്ക് ലഭിക്കുന്നു, അതല്ല എങ്കിൽ നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ, ദീനീയായ കാര്യങ്ങൾ, മതവും അതുപോലെ തന്നെ ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ലഭിക്കുന്നു, ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് ചുരുങ്ങിയത് ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ ആ ഒരു അത്രയും സമയം നമ്മൾ ഉപയോഗിച്ച ആ സമയം പൂർണ്ണമായും പാഴാണ് എന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ കഴിയുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും വായിച്ചിട്ടുള്ള ഒരു കോട്ട് കൂടിയായിരിക്കും. ഇഫ് ദ സർവീസ് ഈസ് ഫ്രീ, നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സേവനം അത് സൗജന്യമാണെങ്കിൽ, വളരെ സൗജന്യമായി നിങ്ങൾക്കിങ്ങനെ ഈ പറയുന്ന കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കണം. ഒരു 200-300 രൂപയ്ക്ക് നമ്മൾ ഡേറ്റ നമ്മൾ ചാർജ് ചെയ്യുന്നു എങ്കിൽ അതിന് പിന്നെ ഒരു മാസം, ഒരു ദിവസം 1.5 GB അതുപോലെ തന്നെ 2 അതുപോലെ തന്നെ ഓരോരുത്തരുടെയും സാമ്പത്തിക നിലവാരം ആവശ്യമൊക്കെ അനുസരിച്ച് അത്രത്തോളം വലിയൊരു ഡേറ്റ നമ്മൾ ദിവസവും കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡേറ്റ നമുക്കൊരു ഉപകാരം തരുന്നില്ലെങ്കിൽ, വളരെ ഫ്രീ ആയി നമുക്ക് അവൈലബിളായ ഇത്തരം സോഷ്യൽ മീഡിയയിലും ഇൻ്റർനെറ്റ് ലോകത്തുമുള്ള കണ്ടൻറ്റുകൾ, ഇതിൽ നമുക്കൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ, വളരെ സൗജന്യമായി ഇതാണ് നമുക്കിത് ലഭ്യമാകുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ആർ ദ പ്രൊഡക്റ്റ്. ദ സർവീസ് ഈസ് ഫ്രീ, യു ആർ ദ പ്രൊഡക്റ്റ്. ഇങ്ങനെ നമുക്ക് ഇത് നമുക്കിങ്ങനെ സൗജന്യമായി കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ തരത്തിലുള്ള കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ, ആശയങ്ങളെയും വസ്തുക്കളെയും ഒക്കെ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനികൾ, ഇവയൊക്കെയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ സംഗതികളല്ല, ഈ വീഡിയോ അല്ല, അല്ലെങ്കിൽ ഈ കണ്ടൻ്റ് അല്ല, നേരെ മറിച്ച് ഇതിലൂടെ യഥാർത്ഥത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മളെയാണ്. ഇത് കാണുന്ന ഇതിൻ്റെ വ്യൂവേഴ്സായ നമ്മളെയാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത്, നമ്മളെയാണ് വിൽപ്പന ചിലവാക്കുന്നത് എന്നാണ് ഇതിലെ ഒരു കാര്യമായി ഈ കോട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി നമ്മൾ ജീവിതത്തിൽ ഒരു ആത്മനിയന്ത്രണം കൊണ്ടുവരേണ്ട, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ തന്നെ സെറ്റിംഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആത്മനിയന്ത്രണം കൊണ്ടുവരേണ്ട ഒരു മേഖല തന്നെയാണ്. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും, യബ്ന ആദം, പക്ഷേ അല്ലെ ആദമിൻ്റെ പുത്ര നീ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, അവൻ്റെ ശരീരവും രക്തവും മാംസവും ഒക്കെ ചേർന്നൊരു രൂപം എന്നതിനപ്പുറത്ത് ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അദ്ദേഹം നമ്മൾ പഠിപ്പിക്കുന്നു. ഇന്നമ അന്ത അയ്യ, മനുഷ്യ നീ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്, സമയങ്ങളാണ്. നീ ജനിക്കുന്ന അന്ന് മുതൽ നീ മരിക്കുന്ന അന്ന് വരെയുള്ള ദിവസങ്ങളെ അളന്നും തിട്ടപ്പെടുത്തിയാണ് നീ എന്നുള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന എൻ്റെ സാന്നിധ്യം ഇവിടെ അടയാളപ്പെടുത്തപ്പെടുന്നത്. നീ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്. ഫക്കുല്ലമ ദഹബ യൗമുൻ, അപ്പോൾ അദ്ദേഹം പറയുന്നു അതിൽ, അപ്പോൾ ഓരോ ദിവസം പോകുതോറും ഓരോ സമയം നീങ്ങുമ്പോഴും ദഹബ ബാദുക്ക്, നിൻ്റെ ഒരു അംശമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സമയവും മുന്നോട്ട് കടന്നു പോകുമ്പോൾ, ഓരോ ദിവസവും ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ നിൻ്റെ തന്നെ ശരീരത്തിലെ, നിൻ്റെ തന്നെ അസ്തിത്വത്തിലെ ഒരു അംശമാണ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നിനക്ക് ഉണ്ടാകണം എന്ന് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ കഴിയും. അത് ഈ രംഗത്ത് നമ്മുടെ സ്ക്രീൻ ടൈം നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും വലിയ പാഠം നൽകുന്ന ഒരു വാചകങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമയം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സമയം അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ആരോടും പറയാനും ചോദിക്കാനും ഇല്ലാതെ നമുക്കിങ്ങനെ ചെലവഴിക്കാം എന്നുള്ളതാണ് എന്നാണ്. അല്ല, ഇസ്ലാം അങ്ങനെയല്ല മനുഷ്യൻ്റെ സമയത്തെ പരിചയപ്പെടുത്തുന്നത്. മനുഷ്യൻ്റെ സമയം എന്നത് ഒരു ഓരോ വ്യക്തിക്കും അവർ മാത്രം അവകാശപ്പെട്ട അവരൊരു സ്വകാര്യ സ്വത്തായിട്ടല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് അവന് മറ്റുള്ളവരോട് ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അവൻ സമയം കൊടുക്കേണ്ട ആളുകളുണ്ട്, അവൻ സമയം ചെലവഴിക്കേണ്ട തൻ്റെ ഊർജ്ജവും സമ്പത്തുമൊക്കെ ചെലവഴിക്കേണ്ട മേഖലകളുണ്ട് എന്നാണ് ഇസ്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവൻ്റെ സ്രഷ്ടാവിനോടുള്ള ബാധ്യതകളാണ്. സ്രഷ്ടാവിനുള്ള ആരാധനയ്ക്കും സ്രഷ്ടാവിനുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിനും മനുഷ്യൻ കൃത്യമായി സമയം കണ്ടെത്തിയേ മതിയാവും. തൻ്റെ മാത്രം സ്വകാര്യ സ്വത്തല്ല സമയം, സ്രഷ്ടാവിനുള്ള ബാധ്യതകൾക്ക് സമയം നീക്കി വെക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല സൃഷ്ടികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാനും സമയം നീക്കി വെക്കേണ്ടതുണ്ട്. ഇതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് പ്രവാചകൻ്റെ സ്വഹാബി സൽമാൻ റളിയല്ലാഹു അൻഹു തൻ്റെ സുഹൃത്തായ അബുദർദ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമ്മുദർദ മുഷിഞ്ഞ വേഷത്തിൽ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് കണ്ടു. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ അബുദർദ ഇനി ദുനിയാവിലെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ല എന്നായിരുന്നു മറുപടി. അബുദർദ വന്നു, ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അബുദർദ ഇനി അന്ന് സുന്നത്ത് നോമ്പാണ്. ആ സുന്നത്ത് നോമ്പ് മുറിപ്പിച്ചിട്ട് സൽമാൻ റളിയല്ലാഹു അൻഹു കൂടെ ഇരുന്ന് കഴിച്ചു. കാരണം എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നതല്ല, അങ്ങനെ തീവ്രമായി കാര്യങ്ങൾ ചെയ്യുക എന്നതല്ല ഇസ്ലാം എന്ന് സൽമാൻ റളിയല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. രാത്രി സൽമാൻ റളിയല്ലാഹു കിടക്കുമ്പോൾ അബുദർദ നിസ്കരിക്കാനായി എഴുന്നേറ്റു. അല്ല, നിങ്ങൾ അവിടെ കിടക്കൂ, കുറച്ച് നേരം നമുക്ക് ഉറങ്ങാം. പ്രവാചകൻ അങ്ങനെ ആണല്ലോ, പ്രവാചകൻ ഉറങ്ങുകയും പിന്നെ നിസ്കരിക്കുകയും ചെയ്യും. പിന്നെ രാത്രിയുടെ അന്ത്യ സമയം എത്തുമ്പോൾ, തഹജ്ജുദിന് സമയം എത്തുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കുകയും സൽമാൻ റളിയല്ലാഹു അങ്ങോട്ട് അബുദർദ തന്നെ വിളിച്ചുണർത്തി ഇനി നമുക്ക് നിസ്കരിക്കാം എന്ന് പറഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തു. പിറ്റേന്ന് അതുപോലെ തന്നെ അദ്ദേഹത്തിന് പല ഉപദേശങ്ങളും സൽമാൻ റളിയല്ലാഹു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്ന ഉപദേശങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ രംഗത്ത് നമ്മൾ സൃഷ്ടാവിനും സൃഷ്ടികൾക്കും സമയം കൊടുക്കാൻ കടപ്പെട്ട ബാധ്യതപ്പെട്ട നമ്മൾ പഠിച്ചിരിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഉപദേശമാണ്. അദ്ദേഹം പറയും ഇന്നൽ റബ്ബിക അലൈക ഹഖൻ, തീർച്ചയായും നിന്റെ രക്ഷിതാവിനോട് നിനക്ക് ചില ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, അതിന് നീ സമയം നീക്കി വെക്കേണ്ടതുണ്ട്. അത് ശരിയാണ്, നീ അതിന് ചെയ്യുന്നു, നോമ്പെടുക്കുന്നു, അതുപോലെ തന്നെ രാത്രി നിസ്കരിക്കുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ വലി നഫ്സിക അലൈക ഹഖൻ, നിനക്ക് നിൻ്റെ സ്വന്തം ശരീരത്തോട് സ്വന്തം ദേഹത്തോടും ചില ബാധ്യതകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, കടമകളുണ്ട്. അത് ഉറക്കം ശരീരത്തിൻ്റെ ഒരു ബാധ്യതയാണ്, ശരീരത്തിന് കൊടുക്കേണ്ട, അതിന് സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിക്കുക, എല്ലാ ദിവസവും നോമ്പെടുക്കുക എന്നതല്ലല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല നിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, വലി അഹ്ലിക അലൈക ഹഖൻ, നിനക്ക് അവരോട് ബാധ്യതകളുണ്ട്, നിൻ്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യതകളുണ്ട്. സോഷ്യൽ മീഡിയ രംഗത്ത് സ്ക്രീൻ ടൈം നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ സ്രഷ്ടാവിനുള്ള ബാധ്യതകൾ നിർവഹിക്കാനുള്ള സമയം അതിൽ നിന്ന് നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചിന്ത ഉണ്ടാകണം. സ്വന്തം ശരീരത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മളതിനു വേണ്ടി സമയം ബാക്കി വെക്കുന്നുണ്ടോ എന്ന ചിന്തയുണ്ടാകണം. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ നാട്ടിലും വീട്ടിലും കൂട്ടുകാരിലും ഒക്കെയുള്ള ആളുകൾക്കൊക്കെ കൃത്യമായ സമയം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ, അലോട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന ചിന്ത നമുക്കുണ്ടാകണം. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നു, ഫാഅതികുല്ലദി ഹഖിൻ ഹഖ, ഓരോരുത്തർക്കും എന്തൊക്കെ അവകാശങ്ങളുണ്ടോ, അവരോട് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ, അവർക്ക് എന്തൊക്കെ അർഹതയുണ്ടോ, അതിനനുസരിച്ച് നീ എന്ത് ചെയ്യണം, അവരുടെ അവകാശങ്ങൾ നീ ചെയ്തു കൊടുക്കണം, അത് വീട്ടണം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന കാണാൻ കഴിയും. പിറ്റേന്ന് ഇതൊക്കെ കേട്ട് അബുദർദ റളിയല്ലാഹു അൻഹു പ്രവാചകനോ സല്ലല്ലാഹു അലൈഹി വസല്ലമോട് ചെന്ന് ചോദിക്കുന്നു ഇതിനെപ്പറ്റി, ഇങ്ങനെ സൽമാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത്, സദഖ സൽമാൻ, സൽമാൻ പറഞ്ഞതാണ് സത്യം, സൽമാൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അബുദർദ റളിയല്ലാഹു അൻഹു പ്രതിവചിച്ചത്. സമയം എന്നത് നമ്മുടെ സ്വകാര്യ സ്വത്തല്ല, അത് നമ്മൾ ഏത് രൂപത്തിൽ വിനിയോഗിക്കുകയാണ് എങ്കിലും അതിന് അർഹതപ്പെട്ട നമ്മൾ കൊടുക്കേണ്ട നമുക്ക് ഉത്തരവാദിത്തങ്ങളുള്ള നമുക്ക് കടമകളും ബാധ്യതകളും ഉള്ള ഒരുപാട് ആളുകൾ ഇപ്പുറത്തുണ്ട്. സൃഷ്ടാവിനുള്ള ബാധ്യതകൾ അതിൽ ഒന്നാമതായി വരുന്നു. അതിനുശേഷം സൃഷ്ടികളോടുള്ള ബാധ്യതകളും നമ്മുടെ കുടുംബക്കാരോടും വീട്ടുകാരോടും ഒക്കെയുള്ള ബാധ്യതകൾ, സമൂഹത്തിലുള്ള ബാധ്യതകൾ, അതിനൊക്കെയും നമ്മൾ സമയം മാറ്റിവെക്കേണ്ടതുണ്ട്. സ്ക്രീൻ ടൈം ഒരിക്കലും നമ്മളെ കാർന്നു തിന്നാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വഹദ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ഇൻഷാല്ലാ നമ്മൾ നേരെ തിരുമൊഴികളിലേക്ക്
4: പോവുകയാണ്.
5: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
3: തിരുമൊഴികളിൽ റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈമാൻ ലഭിക്കൂ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും കമാ ഖസ്സമ ബൈനക്കും അർസാഖക്കും വഇന്നല്ലാഹ തആല യുഅതിൽ മാല മൻ അഹബ്ബ വമൻ ലാ യുഹിബ് വലാ യുഅതിൽ ഈമാന ഇല്ലാ മൻ യുഹിബ്. പ്രിയ ശ്രോതാക്കളെ, സിൽസിലത്തു സ്വഹീഹൈനും സ്വഹീഹ് തർഗീബിലും ഒക്കെ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. അദബുൽ മുഫ്രദിലും നമുക്കിത് കാണാം. ഹദീസ് നിവേദനം ചെയ്യുന്നത് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. അബൂ അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ബിൻ ഖാഫിൽ അൽ ഹുദലി എന്നാണ് മുഴുവൻ പേര്. ഹിജർ 32 അദ്ദേഹം മരണപ്പെടുന്നത്. ആദ്യകാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹാനായ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. സമൂഹത്തിലെ മഹാപണ്ഡിതൻ എന്ന പരനാമം അദ്ദേഹത്തിനുണ്ട്. മദീനയിലേക്ക് ഹിജർ വന്നതിന് ശേഷം അദ്ദേഹവും മാതാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നബിയുടെ വീട്ടിൽ അവിടുത്തെ സേവകനായി അതേപോലെ വീട്ടിലെ അംഗങ്ങളെപ്പോലെ തന്നെ ജീവിച്ചു എന്നതാണ് നാം വായിക്കുന്നത്. അബീസീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജറ വന്നതുകൊണ്ട് രണ്ടു പ്രാവശ്യം രണ്ട് ഹിജറ ലഭിച്ച അപൂർവ സ്വഹാബികളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നും നമുക്ക് കാണാം. മതവിഷയങ്ങളിൽ വലിയ ധീരനായിരുന്നു അദ്ദേഹം എന്നതും ചരിത്രമാണ്. 840 848 ഹദീസുകളാണ്

അസ്സമ എന്ന് പറഞ്ഞാൽ ഖദ്ദറ ബിമിഖ്ദാരിൻ മുഅയ്യിൻ എന്നാണ്. നിർണിതമായ തോതനുസരിച്ച് കണക്കാക്കിയിട്ടുണ്ട്, വീതം വെച്ചിട്ടുണ്ട് എന്നർത്ഥം. നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ അഖ്ലാഖിനെ എന്നാണ്. ഖസ് ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു ഖസ്സമ ബൈനക്കും അഖ്ലാഖക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ അഖ്ലാഖിനെ, നിങ്ങളുടെ സ്വഭാവങ്ങളെ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. ഇവിടെ അഖ്ലാഖ് എന്നതുകൊണ്ട് അതിൻ്റെ തഫ്സീറുകളിൽ കാണുന്നത് അഅ്മാലക്കും എന്നും വഅഹ്‌വാലക്കും എന്നൊക്കെ, നിങ്ങളുടെ അമലുകൾ, ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവൻ്റെ സ്വഭാവവും സംസ്കാരവുമാണല്ലോ. ആ നിലക്കാണ് ഇവിടെ അഖ്ലാഖ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് കാണാം. അപ്പോൾ നിങ്ങളുടെ അമലുകൾ, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു കൃത്യമായി കണക്കാക്കിയിട്ടുണ്ട്. കമ ഖസ്സമ ബൈനക്കും അർസാഖക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ റിസ്ക് അവൻ കണക്കാക്കിയതുപോലെ. പലപ്പോഴും റിസ്ക് പലർക്കും ലഭിക്കുന്നത് പല രൂപത്തിലാവും, പല തോതനുസരിച്ചാവും. അതുതന്നെ ചിലർക്ക് ഹലാലായ രൂപത്തിൽ ലഭിക്കുന്നു, ചിലർ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കുന്നു. അപ്രകാരം തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിടയിലും നിങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളിലും നല്ലതും കെട്ടതുമുണ്ട്, ചെറിയ പ്രതിഫലമുള്ളതും വലിയ പ്രതിഫലമുള്ളതുമുണ്ട്. ആ രൂപത്തിൽ അല്ലാഹു നേരത്തെ തന്നെ കണക്കാക്കിയിട്ടുണ്ട്. ഇന്നല്ലാഹു തആല തുടർന്ന് നമ്മെ അറിയിക്കുന്നു, ഇന്നല്ലാഹു തആല, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല യുഅത്തുൽ മാല, സമ്പത്ത് അല്ലാഹു നൽകുന്നത് മൻ അഹബ്ബ വ മൻ ലാ യുഹിബ്, അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും ഭൗതികമായ നേട്ടം നൽകുന്നു, സാമ്പത്തിക ശേഷി നൽകുന്നു. എന്നാൽ വല യുഅത്തുൽ ഈമാന ഇല്ലാ മൻ യുഹിബ്, എന്നാൽ അവൻ ഈമാൻ നൽകുന്നത് അവൻ ഇഷ്ടപ്പെടുന്നവന് മാത്രമാണ്. യഥാർത്ഥ വിശ്വാസം നൽകുന്നത് ചില റിപ്പോർട്ടുകളിൽ വല യുഅത്തുദ് ദീന ഇല്ലാ മൻ യുഹിബ്, അവൻ ഇഷ്ടപ്പെടുന്നവനല്ലാതെ അല്ലാഹു മതബോധം ദീൻ നൽകുന്നില്ല എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ ഓരോരുത്തർക്കും അവരുടെ ജീവിതമാർഗം പങ്ക് വെച്ചു കൊടുക്കുന്നുണ്ട്, അവരുടെ റിസ്ക്. അതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് സുഖറുഫിൽ വന്നിട്ടുണ്ടല്ലോ, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, നാം അവർക്ക് അവരുടെ ഐഹിക ജീവിതത്തിൽ ജീവിതമാർഗങ്ങൾ പങ്കുവെച്ച് അത് കണക്കാക്കി വീതിച്ച് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെടുന്നവനും ഇഷ്ടപ്പെടാത്തവനും, അതായത് അവനെ ഉൾക്കൊള്ളുന്നവനും അവനെ ഉൾക്കൊള്ളാത്തവനും, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനും അംഗീകരിക്കാത്തവനും, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്നവനും ഇല്ലാത്തവനും ഒക്കെ അള്ളാഹു ദുനിയാവ് കൊടുക്കുന്നുണ്ട് എന്നതാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. എന്നാൽ ആദ്യ ഭാഗത്ത് പറഞ്ഞത് അള്ളാഹു ഇവിടെ നിങ്ങളുടെ റിസ്ക് നിങ്ങൾക്ക് ഭാഗിച്ചു നൽകിയതുപോലെ നിങ്ങളുടെ അമലുകൾ, നിങ്ങളുടെ സ്വഭാവങ്ങളും അള്ളാഹു ഇവിടെ കണക്കാക്കിയിട്ടുണ്ട് എന്നതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഒന്ന് പറഞ്ഞത് നിങ്ങളുടെ സംസ്കാരവും അമലുകളൊക്കെ റഹ്മാനായ റബ്ബ് ഇവിടെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, ആ തീരുമാനപ്രകാരമാണ് നടക്കുക. കാരണം ആകാശഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഖലായിക്കുകളുടെ, ഓരോ സൃഷ്ടികളുടെയും മിഖ്ദാർ, അവരുടെ തോത്, അവർക്ക് എത്ര എന്നത് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. ആ തഖ്ദീറിലേക്ക്, അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള അധ്വാനം മാത്രമാണ് മനുഷ്യന്മാർ നൽകുന്നത്, അത് മനുഷ്യന്മാർ ചെയ്യുന്നത്. അപ്രകാരം തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് അഖ്ലാഖ് റബ്ബ്, അതായത് സംസ്കാരവും സ്വഭാവവും പ്രവർത്തനങ്ങളും അത് ഏതൊക്കെയാണ് എന്നത് അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലരുടെ അമലുകൾ അത് ഉയർന്നു നിൽക്കും, ചിലരുടെ അമലുകൾ അല്ലെങ്കിൽ ചിലരുടെ അഖ്ലാഖുകൾ, സ്വഭാവ സംസ്കാരങ്ങൾ, ജീവിത രീതി അത് താഴ്ന്നിരിക്കും. അതേപോലെ തന്നെയാണ് റിസ്ക്കിൻ്റെ കാര്യവും. റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റക്കുറച്ച് ഓരോരുത്തർക്ക് വേണ്ട രൂപത്തിൽ തന്നെ അല്ലാഹു അത് നൽകിയിട്ടുണ്ട് എന്ന, അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത നിഷേധികളായ ആളുകൾ, ധിക്കാരികളായ ആളുകൾ, അവർക്കൊക്കെ തന്നെ അല്ലാഹു അത് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അക്കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് ഇസ്രായേൽ നമുക്കറിയാം, കുല്ലനു മിദ്ദുഹ ഉല ഇവഹ ഉലായി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മിൻ അതാ റബ്ബിക് വമാ കാന അതാ റബ്ബിക മഹ്ദൂറ എന്ന വചനം പ്രസിദ്ധമാണല്ലോ. അല്ലാഹു പറയുന്നു, നാം എല്ലാവരെയും സഹായിക്കുന്നതാണ്, ഇവനും ഇക്കൂട്ടർക്കും അക്കൂട്ടർക്കുമൊക്കെ അല്ലാഹു സഹായം നൽകുന്നു, അവൻ്റെ ആ സഹായം ഒരിക്കലും തടഞ്ഞുവെക്കപ്പെടുന്നതല്ല എന്നത്. എന്നാൽ ഇവിടെ അവസാനം പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു ഈമാൻ നൽകുന്നത്, അല്ലാഹു അവൻ്റെ യഥാർത്ഥത്തിലുള്ള ദീൻ നൽകുന്നത്, വിശ്വാസബോധം നൽകുന്നത് അവൻ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അള്ളാഹു അത് പ്രത്യേകമാക്കി അവർക്ക് നൽകുന്ന സത്യസന്ധരായ സൽവൃത്തരായ വിശ്വാസികൾക്കാണ്. യഥാർത്ഥ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കാണ് ആ വിശ്വാസം, ആ യഥാർത്ഥ ഈമാൻ, ദീനിനെക്കുറിച്ചുള്ള അവബോധം അവൻ നൽകുക എന്നതാണ്. അപ്പോൾ അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവന് ഈമാൻ നൽകും, അവന് ദീനി മതപരമായ ഉയർച്ച നൽകും, നല്ല സംസ്കാരം നൽകും എന്നതുകൂടി അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകമായി ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഏതൊരു കാര്യവും അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട്, ഒരാളുടെ സ്വഭാവം, സംസ്കാരം, അതിൽ ധൈര്യം, ഭീരുത്വം, ദാനശീലം, പിശുക്ക് അതൊക്കെ കണക്കാക്കിയിട്ടുണ്ട്. അവന് റിസ്ക്, അതേപോലെ തന്നെ അവനിവിടെ ലഭിക്കുന്ന അവൻ്റെ വരുമാനം, സ്രോതസ്സുകൾ, മഈശത്ത്, അതെല്ലാം കണക്കാക്കിയിട്ടുണ്ട് എന്നതാണ് റഹ്മാനായ റബ്ബ്
കണക്കാക്കിയതിനെക്കുറിച്ചാണ് ഇവിടെ

0: സൂചന. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വതാല ദുനിയാവ് നൽകാൻ അള്ളാഹുവിന് ഇഷ്ടവും അനിഷ്ടവും പരിഗണിക്കുന്നതല്ല. ഇഷ്ടമുള്ളവനും ഇല്ലാത്തവനും ധിക്കാരിക്കുമൊക്കെ നൽകുന്നുവെങ്കിൽ യഥാർത്ഥ ഈമാൻ, വിശ്വാസം അല്ലെങ്കിൽ ദീൻ അവൻ നൽകുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് എന്ന സന്ദേശമാണ് നൽകുന്നത്. അപ്പോൾ റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്കേ ഈമാൻ ലഭിക്കൂ എന്ന സന്ദേശം അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പ്രത്യേകം പറയുമ്പോൾ, ആ ഇഷ്ടം ലഭിക്കുന്നവരുൾപ്പെടാൻ, അതിനുവേണ്ടി അധ്വാനിക്കാൻ, അതിനുവേണ്ടി ശ്രമിക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട്. ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും നമുക്കാകേണ്ടതുണ്ട് എന്നതിലേക്കാണ് വലിയൊരു സന്ദേശം. അതോടൊപ്പം തന്നെ അള്ളാഹു നൽകിയതിൽ തൃപ്തിയുള്ളവനായി മുന്നോട്ട് പോകാനുമാകണം എന്ന സന്ദേശവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവിടെ നൽകുന്നു. അക്കാര്യം കൂടുതൽ നാം ഉൾക്കൊള്ളുക, കൂടുതൽ പഠിച്ച് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: റബ്ബ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈമാൻ ലഭിക്കൂ എന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്നത്തെ തിരുമൊഴികൾ കേട്ടത്. എന്നത്തെയും പോലെ കെ വി മുഹമ്മദ് അലിയാണ് ഇന്നും നമ്മോടൊപ്പം തിരുമൊഴികളിൽ പങ്കുചേർന്നിട്ടുള്ളത്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടുമുള്ള യാത്ര. സൂറത്തു ആലുംറാനിലെ 137-ാം വചനം, ഭാഗം 3. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തത്തിൽ സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 137-ാം വചനത്തിൻ്റെ ആശയങ്ങളും അർത്ഥവും വിശദീകരണവുമാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻകഴിഞ്ഞ പല സമുദായങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാമൊന്ന് പോയി നോക്കുക, നിങ്ങളുടെ ഹൃദയം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടുമെല്ലാം നോക്കി പഠിച്ച് മനസ്സിലാക്കുക എന്നത് ഉണർത്തുകയുണ്ടായി. എത്രയോ ജനതകളെ, സമുദായങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ അമലുകൊണ്ട്, അവരുടെ കർമ്മങ്ങൾ കൊണ്ട്, അവരുടെ പാപങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചിട്ടുണ്ട്. അതറിയിക്കുന്നത് അവരുടെ കർമ്മങ്ങൾക്കനുസൃതമായ ശിക്ഷ അവർക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ഇടയിൽ വളരെ പ്രശസ്തമായ ഒരു പാഠമാണ്, ഉദാഹരണമാണ്. കമാ തുദീനു തുദാനു, എന്താണോ അവർ ചെയ്തു വച്ചിട്ടുള്ളത് അതനുസരിച്ചായിരിക്കും അവരുടെ കർമ്മഫലം ലഭിക്കുക എന്നുള്ളത്. ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ധാരാളം പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. അന്നല്ലാഹ സുബ്ഹാനഹു ഖദ് അഹ്ലക ഉമമൻ ഖബ്ല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനു മുമ്പ്, ഈ സമുദായത്തിനു മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനു മുമ്പായി പല ജനതകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു എന്നുള്ളത് കുറച്ചല്ല, ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന്. മറ്റൊന്ന്, തസ്ലിയത്തു ഹാദിഹിൽ ഉമ്മ മിൻ വജിഹിൻ വ തഹ്ദീറുഹ മിൻ വജിഹിൻ ആഖർ, ഒരു രൂപത്തിൽ ഈ ഉമ്മത്തിന് ഒരാശ്വാസവും മറ്റൊരു നിലക്ക് ഒരു താക്കീതുമാണ് നൽകുന്നത്. ആശ്വാസം എന്നുള്ളത് മുമ്പുള്ള ജനതകളെ നശിപ്പിച്ചു, അവർക്കുള്ള ശിക്ഷ ലഭിച്ചു, ഉഹുദ് യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നടപടിക്രമം പോലെ അവർക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതൊരാശ്വാസമായിക്കൊണ്ടാണ്, ഹച്ച ഇദാ ഫഷിൽത്തും വ തനാസഅത്തും ഫിൽ അംരി വ അസൈതും മിൻ ബഅദി മാ അറാകും മാ തുഹിബ്ബൂൻ. സൂറത്തു ആലു ഇംറാനിൽ തന്നെ 152-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. വലഖദ് സദഖകും അല്ലാഹു വഅദഹു ഇദ് തഹസ്സൂനഹും ബിഇദ്നി ഹത്താ ഇദാ ഫശിൽതും വതനാസഅതും ഫിൽ അംർ, അല്ലാഹുവിൻ്റെ അനുമതി പ്രകാരം നിങ്ങളവരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നപ്പോൾ നിങ്ങളോടുള്ള അല്ലാഹുവിൻ്റെ വാഗ്ദാനത്തിൽ അവൻ സത്യസന്ധത പാലിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ ഭീരുത്വം കാണിക്കുകയും കാര്യനിർവഹണത്തിൽ നിന്ന് അന്യോന്യം പിണങ്ങുകയും നിങ്ങൾ ഇഷ്ടപ്പെട്ട നേട്ടം അല്ലാഹു നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ നിങ്ങൾക്കെതിരായത്. അതിലൊരു വലിയ പാഠമുണ്ട്. ഉഹുദ്യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്കറിയാം, വിശ്വാസികൾ വിജയത്തിലേക്ക് അടുക്കുകയും ആ സന്ദർഭത്തിൽ സ്വഹാബികൾ യുദ്ധക്കളത്തിൽ ഗനീബത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടുന്നതായ ആ ഒരു കാഴ്ച കണ്ട അമ്പെയ്ത്തുകാരായ ആളുകൾ ആ ജബലുറുമാത്തിൽ നിന്ന് ഇറങ്ങിവന്ന ആ ഒരു സംഭവമാണ്. നിങ്ങളിൽ ഇഹലോകത്തെ ലക്ഷ്യമാക്കുന്നവരുണ്ട്, പരലോകത്തെ ലക്ഷ്യമാക്കുന്നവരും നിങ്ങളിലുണ്ട്. അനന്തരം നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ അള്ളാഹു പിന്തിരിപ്പിച്ചു കളഞ്ഞു. എന്നാൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. സത്യവിശ്വാസികളോട് അള്ളാഹു ഔദാര്യം കാണിക്കുന്നു. ആ ഒരു വിഷയം നിങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വശത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്, മുമ്പുള്ള സമുദായങ്ങളെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിൽ ഒരു ഭാഗത്തുകൂടി നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു രൂപത്തിൽ വിശ്വാസികൾക്ക് സാന്ത്വനവും സമാശ്വാസവുമാണ് നൽകുന്നത്. അതേപോലെ തന്നെ മറ്റൊരു താക്കീത് കൂടി അതിലുണ്ട് വിശ്വാസികൾക്ക്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാഠം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇസ്ബാത്തുൽ ഖിയാസ്, നിങ്ങൾ തുലനം ചെയ്ത് സ്ഥിരപ്പെടുത്തണം. ലി അന്നൽ മഖ്സൂദ ബിഖൗലിഹി, ഈ അള്ളാഹുവിൻ്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസീറു ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കുക എന്നുള്ളത്. അന്നദറു വല്യ അച്ചിബാർ, ഗുണകപാഠം ഉൾക്കൊള്ളാനും നിങ്ങൾ നോക്കാനും. വാൻ യുക്കാസമാ ഹദറ അലാ മാ മദാ വസലഫ്, മുൻകഴിഞ്ഞ സമുദായങ്ങളിൽ സംഭവിച്ചതെന്താണ്, മുൻകഴിഞ്ഞുപോയതെന്താണ് എന്നത് അത് നോക്കിക്കണ്ടുകൊണ്ട് ഇന്നുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്, ഇന്ന് നിഷേധികളുണ്ടോ, അവരത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ നിഷേധിച്ച സമുദായങ്ങളെ നശിപ്പിച്ചത്, ഇനിയും അത് സംഭവിക്കാതിരിക്കുകയില്ല. പല നിലക്കും മനുഷ്യരുടെ തിന്മയും അവരുടെ ദുഷിച്ച പ്രവർത്തനങ്ങളും അള്ളാഹുവിനോടുള്ള ധിക്കാരവും പ്രവാചകന്മാരെ നിഷേധിച്ചതും കളവാക്കിയതും ഒക്കെ കാരണമായിട്ടുണ്ട് എന്നത്. മറ്റൊന്ന് സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അംറു ബിസ്സൈരി ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിക്കുവാനുള്ള കൽപ്പനയാണ്. ഇതേത് നിലക്കാണ് എന്നത് നമ്മളിവിടെ വിധേയമാക്കേണ്ടതുണ്ട്, കൃത്യമായി അറിയേണ്ടതുണ്ട്. ഭൂമിയിൽ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇദൻ അസ്സൈറു ഫിൽ അർദി ലിഗൈരി ഗറദിൻ ശറഈ മദ്മൂം, ശറഈയായ ലക്ഷ്യത്തിനു വേണ്ടിയല്ലാത്ത യാത്ര, അത് ആക്ഷേപിക്കപ്പെട്ടതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമെല്ലാം ഉണർത്തിയതുപോലെ, ലിഅന്ന സൈറ ഫിൽ അർദി മിൻ ഗൈരി ഗറദിൻ ശറഈ ഫീഹി ഇത്ഇആബുൻ ലിന്നഫ്സ്, ശറഈയായ കാര്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയല്ലാത്ത ഭൂമിയിലുള്ള സഞ്ചാരം യാത്ര, അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതാണ്. വത്തഅരീദു ഹാലിൽ ഹലാക്ക്, നാശത്തിന് കാരണമാകാൻ ഉതകുന്നതാണ്. വൈദാഅത്തുൽ മാൽ, ധനം വേസ്റ്റാക്കുന്ന നഷ്ടപ്പെടുത്തുന്നതാണ്. വൈദാഅത്തുൽ വഖ്ത്, സമയത്തെ നഷ്ടപ്പെടുത്തുന്നതാണ്. എന്നാൽ അമ്മായിദാ കാന ലിഗറദിൻ ശറഈൻ, ശറഈയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഫഹുവ അലാ ഹസ്ബി ഹാദൽ ഗറദ്, ഈ ലക്ഷ്യത്തിൻ്റെ അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ വഅല ഹാദ ഫഇന്ന സൈറ ഫിൽ അർദി യൻഖസിമു ഇലാ ഖസാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പ്രത്യേകം എടുത്തുകൊടുത്ത ഒരു കാര്യമാണ്, യാത്രകൾ പല നിലക്കുമുണ്ട്, പല രൂപത്തിലുമുണ്ട്. ഒന്ന്, ഖിസ്മുല്ലി അഗ്റാദിൻ മുഹറമത്തിൻ, ഹറാമായ നിഷിദ്ധമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകൾ, അതിൽ യാതൊരു സംശയവുമില്ല, അത് നിഷിദ്ധമാണ്. മറ്റൊന്ന്, ശറഈയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, അത് യാതൊരു സംശയവുമില്ല, അത് ആവശ്യമുള്ളതാണ്. മൂന്നാമത്തേത്, അതാണ് എൻ്റർടൈൻമെൻറ്റ്, ആഘോഷങ്ങൾ, സമയം ചെലവഴിക്കാൻ വേണ്ടി ടൂറ്, എക്സ്കർഷൻ, ഇങ്ങനെയുള്ള നിലക്ക് ആളുകൾ പോകുന്നതായ യാത്രകൾ. അതിൽ ചില വീക്ഷണങ്ങളുണ്ട്. അടിസ്ഥാനപരമായി അത് അനുവദിക്കപ്പെട്ടതാണ്, യാത്ര പോവുക എന്നുള്ളത്. എന്നാൽ അതിനെ മനുഷ്യനെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഹറാമായ മാർഗവും ഹറാമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അത് ഹറാമായിത്തീരും. എന്നാൽ ശറഈൽ അനുവദിക്കപ്പെട്ടത് ഹലാലായ രൂപത്തിലാണെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ അത് അനുവദിക്കപ്പെടും. ഒന്നാമത്തത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ഹറാമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരായ ആളുകളുണ്ട്. ചില ആളുകളൊക്കെ അവർ ആസ്വദിച്ച് ഉല്ലസിച്ച് ഭൂമിയിൽ കുഫറിൻ്റെയും അതുപോലെ തന്നെ വളരെ മോശമായ അശ്ലീലതകളുടെയും നാടുകളിലൂടെ സഞ്ചരിക്കുന്നവരായ ആളുകളുണ്ട്. ഒരിക്കലും തന്നെ അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പാടുള്ളതല്ല, അത് ഹറാമാണ്. ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിൽ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് പല നാടുകളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് അനാവശ്യതകളും മ്ലേച്ഛതകളുമൊക്കെയുള്ള നിറഞ്ഞു നിൽക്കുന്നതായ കുഫറിൻ്റെ, ഷിർക്കിൻ്റെ, അതുപോലെ തന്നെ സിനയുടെ, ഇങ്ങനെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായ സ്ഥലങ്ങളോടെയുള്ള യാത്ര, അതാ ലക്ഷ്യവും നിഷിദ്ധമാണ്. മാത്രമല്ല അതിനുവേണ്ടി ധനം ചിലവഴിക്കുന്നത് ആ യാത്ര തന്നെ ഹറാമായിത്തീരും എന്നാണ്. ളുമാത്തുൻ ബഅദുഹാ ഫൗക ബഅദ്, എല്ലാം അന്ധകാരങ്ങളാണ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവും. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു ഉദാഹരണം, ശറഈയായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയുള്ള റിസ്ക് തേടിക്കൊണ്ട് നിർബന്ധമായും യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യന് അവൻ്റെ തനിക്കും തൻ്റെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെയുള്ള ഭക്ഷണത്തിനു വേണ്ടി തേടിക്കൊണ്ടുള്ള യാത്ര, റിസ്ക് തേടിക്കൊണ്ടുള്ള യാത്ര, അതേപോലെ തന്നെ തൊലബുൽ ഇൽമ്, ഇൽമ് തേടിക്കൊണ്ടുള്ള യാത്ര. സലഫുകളൊക്കെ, മുൻഗാമികളൊക്കെ, കാന സലഫു റഹിമഹുമുല്ലാ യസീറൂന ഫിൽ അർദി ലിതൊലബിൽ ഇൽമി വസീറത്ത ശഹർ മിൻ അജ്ലി മസ്അലത്തിൻ വാഹിദ, ഒരൊറ്റ മസ്അലക്ക് വേണ്ടി, ഒരൊറ്റ ഹദീസിനു വേണ്ടിയൊക്കെ മാസങ്ങളോളം യാത്ര ചെയ്ത, ഇൽമിൻ്റെ വഴിയിൽ യാത്ര ചെയ്തവരായ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും മുൻഗാമികളിലൂടെ. അവരുടെ യാത്രകൾ ആ ഒരു അർത്ഥത്തിൽ വളരെ ശ്രേഷ്ഠമായ ത്യാഗത്തിൻ്റെ യാത്രകളായിരുന്നു. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയുള്ള യാത്രകളായിരുന്നു അവരുടെ സമയവും അധ്വാനവും അവരുടെ ആയുസ്സും അവർ ചെലവഴിച്ചത്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിനു വേണ്ടി, ദഅവത്തിനു വേണ്ടി യാത്ര ചെയ്തവരായ ആളുകളുണ്ട്. നാടുകൾ താണ്ടിക്കടന്നുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ, തൗഹീദിനെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്ത ആളുകൾ. ഇന്നത്തെ പോലെയല്ലല്ലോ അന്നത്തെ യാത്ര. വളരെ പ്രയാസകരമായ, വളരെ ശ്രമകരമായ അവസ്ഥയിലൂടെ കടന്നുപോയ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ആ ഒരു കാലത്ത് അങ്ങനെയുള്ള യാത്രകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ശരഈയായ അനുവദിക്കപ്പെട്ട നല്ല യാത്രകളാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ലീവ് ലഭിക്കുന്ന സമയത്തൊക്കെ യാത്ര പോകാറുണ്ട്, പല സ്ഥലങ്ങളും പല സ്ഥലങ്ങളും കാണാനും ആസ്വദിക്കുവാനും വേണ്ടിയൊക്കെയുള്ള ആ ഒരു യാത്രയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, അത് ലൈസ ഫീഹി ബഅ്സുൻ ഫിൽ അസ്ൽ, അടിസ്ഥാനപരമായതിൽ കുഴപ്പമൊന്നുമില്ല, അത് നമ്മുടെ ലക്ഷ്യങ്ങൾക്കും നമ്മുടെ ഉദ്ദേശങ്ങൾക്കൊക്കെ അനുസരിച്ചായിരിക്കും. കുടുംബബന്ധം ചേർക്കാനുള്ള യാത്ര, കൂലി കിട്ടുന്ന യാത്രയാണ്, മാതാപിതാക്കളോട് ബന്ധം ചേർക്കുന്ന അതേപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പല ആളുകളും ഈ ഒരു ആയത്തിനെ ഖുൽ സീറു ഫിൽ അർളി അഫലം യസീറു ഫിൽ അർളി ഫസീറു ഫിൽ അർളി എന്ന് ആയത്തുകൾ ഓതിക്കൊണ്ട് ഏത് നാടും എവിടെയും ഒരാൾക്ക് സഞ്ചരിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിൽ വിശദീകരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ നശിപ്പിക്കപ്പെട്ട ജനതകളുടെ അടുക്കലൂടെ കടന്നുപോകുമ്പോൾ അതിൻ്റെ ഉദ്ദേശം ഇദാ കാനൽ മഖ്സൂദു ബിഹാദൽ ഇത്തിആദ്, ഈ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ടത് മനസ്സിലാക്കാൻ ഇത് അറിയാനുമുള്ള ഒരു ആകാംക്ഷയിലും അതല്ലെങ്കിൽ അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാനും വേണ്ടിയാണെങ്കിൽ അത് അനുവദനീയമാണ്. എന്നാൽ അമ്മാ ഇദാ കാനൽ മഖ്സൂദു ബിഹാദ തഫറുജ് അലാ ഖുവത്തിൽ ഖൗം വമാ അഷ്ബഹ ദാലിക ഫൈന്നഹു ലാ യജൂസ്, ആ നാടിൻ്റെ ശക്തിയും അതുമൊക്കെ അതേപോലെയുള്ള കാര്യങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണെങ്കിലോ അത് അനുവദനീയമല്ല എന്നതാണ്. കാരണം ആയത്തുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെ അവരുടെ ശക്തിയും മറ്റുമൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അവരുടെ ആസാറുകൾ കാണാൻ വേണ്ടി നമ്മൾ പോകേണ്ടതില്ല എന്നതാണ്. ലിഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ മറ ബി ദിയാരി സമൂദ് ഫീ ദിഹാബിഹി ഇലാ തബൂക്ക്, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ സമൂദിൻ്റെ വീടുകൾ അവയുടെ അടുക്കലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയി അവർ താമസിച്ചിരുന്നതായ ആ നാട്ടിലൂടെ. മറ മുസ്രിഅൻ മുഖ്നിഅൻ റഅ്സുഹു അലാ അലൈഹി സ്വലാത്തു വസ്സലാം, ഖായിഫൻ ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തിക്കൊണ്ട് വേഗത്തിലാണ് അതിലൂടെ നടന്നുപോയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു, ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗമി ഇല്ലാ അൻ തകൂനു ബാഖീൻ, നിങ്ങളിങ്ങനെ ഈ ആളുകളുടെ അടുക്കലൂടെ ഈ ജനതയുടെ അടുക്കലൂടെ നിങ്ങൾ പ്രവേശിക്കരുത് കരഞ്ഞുകൊണ്ടല്ലാതെ. ഫൈല്ലം തക്കൂനു ബാഖീന ഫലാ തദ്ഖുലു അലൈഹിം, നിങ്ങൾക്ക് കരയാൻ സാധ്യമല്ല എങ്കിൽ നിങ്ങളങ്ങോട്ട് പ്രവേശിക്കരുത്. കാരണം എന്താ, ഇത് ഹൃദയം മരിച്ചുപോയ ചില ആളുകൾ ചെയ്യുന്ന ഇതിന് എതിരായിക്കൊണ്ട് ചെയ്യുന്നത് കാണാം. എന്താ, ഇദ്ഹബൂന ഇലാ ദിയാരി സമൂദ് മിൻ അജലി അൽ ഇത്തിലാഇ അലാ മആസിരിഹിം വ ആസാരിഹിം വ ഖുദ്റത്തിഹിം, അവരുടെ ശക്തി കാണാൻ അവരുടെ അസറുകൾ കാണാൻ അവിടേക്ക് പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണത്. ലാ തദ്ഖുലു അലാ ഹാഉലാഇൽ ഖൗമി ഇല്ലാ അൻ തകൂനു ബാഖീൻ, നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായ, അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിറങ്ങിയതായ ജനതയും സമൂഹവും ആണവിടെ ഉണ്ടായിരുന്നത്. അവരെത്ര തന്നെ ശക്തവാന്മാരായിരുന്നാലും അവരവിടെ ബാക്കി വെച്ചത് അവരുടെ അസറുകൾ അവരുടെ വീടുകൾ മറ്റൊന്നും കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോവേണ്ടതില്ല. മാത്രമല്ല, ടൂറു പോകാൻ വേണ്ടി എവിടെയും പോയി ചുറ്റിക്കറങ്ങാനും ഈ ആയത്ത് തെളിവാക്കേണ്ടതില്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ചിന്തിക്കാനും പഠിക്കാനും ആലോചിക്കുവാനും വേണ്ടിയാണ് ഉണർത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ ഈ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സമാനമായ ഒരായത്ത് സൂറത്തു റൂമിലെ 9-ാമത്തെ ആയത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുകൂടി നമ്മളിവിടെ ഒന്ന് ഓർമ്മിക്കുന്നത്, ഇതിനോട് ചേർത്ത് വായിക്കുന്നത് ഖൈറായിരിക്കും. അവലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് ഫയൻദുറു കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബലിഹിം, അവരുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നെന്ന് നോക്കുന്നില്ലേ. കാനു അഷദ് മിൻഹും ഖുവ, ഇവരെക്കാൾ അവർ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു. വ അസാറുൽ അർള വ അമറൂഹ അക്സറ മിമ്മാ അമറൂഹ, മാത്രമല്ല അവർ ഭൂമി ഉഴുതുമറിക്കുകയും അവർ അധിവാസമുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ അധിവാസമുറപ്പിക്കുകയും ചെയ്തിരുന്നു. കുറേ കാലം ഇവിടെ ജീവിച്ചിരുന്നു എന്നർത്ഥം. വജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യനാത്ത്, അവരുടെ പ്രവാചകന്മാർ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കിലേക്ക് വന്നു. ഫമാ കാന അല്ലാഹു ലിയളിമഹും വലാക്കിൻ കാനു അൻഫുസഹും യളിമൂൻ, എന്നാൽ അള്ളാഹു അവരോട് അക്രമം ചെയ്തിട്ടില്ല, അവരോട് തന്നെയാണ് അക്രമം ചെയ്യുകയുണ്ടായത്. സഹോദരങ്ങളെ, പല നിലക്കും ജീവിച്ച ആളുകൾ കഴിഞ്ഞുപോയി, അവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ചു എന്നത് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്, അതു മതി ആ ചരിത്രം കേട്ട ഒരു വിശ്വാസിക്ക് അത് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ അവിടെ പോയി കാണണമെന്നില്ല, ഇത് തന്നെ ഏറെ വിശ്വസിക്കാൻ അത് മതിയാവുന്നതാണ് എന്നതാണ്. അന്ന ആഖിബത്തൽ മുക്കദ്ദിബ് ലില്ലാഹി വറുസുലിഹി, അള്ളാഹുവിൻ്റെ ദൂതന്മാരെയും അള്ളാഹുവിനെയും കളവാക്കുന്നവരുടെ പര്യവസാനം അത് നാശമാണ്, നഷ്ടമാണ്, ഹലാക്കാണ് എന്നത് വിശ്വാസികൾ ബോധ്യപ്പെടേണ്ടുന്ന, അവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ ആയത്തുകളെ മനസ്സിലാക്കുക, അതിൻ്റെ ലക്ഷ്യങ്ങൾ, മറ്റു സമാനമായ ആയത്തുകളുടെയും ഒക്കെ ഉദ്ദേശം ഇപ്രകാരം തന്നെയാണ്. നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളും, പോയി നോക്കൂ. എന്നാൽ തന്നെയും നിങ്ങൾക്ക് വിശ്വാസം വരാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. സത്യനിഷേധികൾക്കാണ് തെളിവുകളുടെ ആവശ്യമുള്ളത്. സത്യവിശ്വാസികൾ അവർ ഉറച്ച ഈമാനിൻ്റെ ആളുകളാണ് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടുമുള്ള യാത്ര. സൂറത്തു ആലുംറാനിലെ 137-ാം വചനം, 3-ാം ഭാഗം. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഒരു സത്യവിശ്വാസിയുടെ നാവിലും ഹൃദയത്തിലും സദാസമയവും നിഴലിച്ച് പച്ചപിടിച്ച് നിൽക്കേണ്ട ഒരു ദിക്കറാണ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള അൽഹംദുലില്ലാ എന്ന വചനം. അതിന് ധാരാളം മഹത്വങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ട്. അതിലൂടെ നമുക്ക് ധാരാളം നന്മകളും നേട്ടങ്ങളും കൊയ്തെടുക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നാല് വചനങ്ങൾ, അതിൽപ്പെട്ടതാണ് അൽഹംദുലില്ലാ എന്നത്. അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നാല് വചനങ്ങൾ സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഈ നാല് വചനങ്ങൾ അള്ളാഹുവിന് പ്രിയങ്കരമാണ്. അതേപോലെ അഫ്ളലുദ്ദുആഇ അൽഹംദുലില്ലാ, നമ്മൾ നടത്തുന്ന ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന അൽഹംദുലില്ലാ എന്ന വചനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്രകാരം തന്നെ അന്നഹ സദഖത്തു മിന സദഖാത്ത്, അതൊരു സദഖയാണ്, ദാനധർമ്മമാണ്. വബികുല്ലി തഹ്മീദത്തിൻ സദഖ, ഓരോ ഹംദിനും അൽഹംദുലില്ലാ എന്ന വചനത്തിനും ഒരു സദഖയുണ്ട്, ധർമ്മമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സദഖ ചെയ്യാൻ സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ പരാതി പറഞ്ഞ സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഒരു പ്രതിവിധിയാണ് എന്നത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതേപോലെ നാം അള്ളാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ, അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് നാം പ്രഖ്യാപിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴെല്ലാം ആ ദിക്റുകൾ അള്ളാഹുവിൻ്റെ അർശിന് ചുറ്റും അത് വലയം ചെയ്യുമെന്നും ആ സന്ദർഭത്തിൽ അവക്ക് തേനീച്ചകളുടെ ശബ്ദം പോലെ ഒരു മുഴക്കവും ശബ്ദവും ഉണ്ടായിരിക്കുമെന്നും, ദവിയുൻ കദവിയിൽ നഹ്ലി തുദക്കിറു ബിസാഹിബിഹ, എന്നിട്ട് ഇന്നാലിന്ന അടിമ, അള്ളാഹു നിന്റെ ഇന്നാലിന്ന ദാസൻ, നിന്നെ ഇങ്ങനെ പ്രകീർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബിൻ്റെ അർശിന് ചുറ്റും ആ ദിക്റുകൾ വലയം ചെയ്യും എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അമാ യുഹിബ്ബു അഹദുക്കും അൻ യകൂന ലഹു മൻ യുദക്കിറു ബിഹി, നമ്മെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ പേര് പറയാൻ നിങ്ങൾക്കാർക്കും ഇഷ്ടമില്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുന്നുവോ എന്ന ആ ചോദ്യം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. അതേപോലെ പരലോകത്ത് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന്ന ഖൈറ ഇബാദില്ലാഹി യൗമൽ ഖിയാമത്തി അൽഹമ്മാദൂൻ, അള്ളാഹുവിനെ ധാരാളമായി സ്തുതി പറഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ആളുകളായിരിക്കും അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ, ഉത്തമരായവർ. അമ്പിയാക്കന്മാർ ആ കൂട്ടത്തിൽ ഉണ്ടാകും, ഔലിയാക്കന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ ആ കൂട്ടത്തിൽ ഉണ്ടാകും. ആ ഹമ്മാദീങ്ങളുടെ അഥവാ അള്ളാഹുവിന് ധാരാളമായി സ്തുതി കീർത്തനങ്ങൾ അർപ്പിച്ച ആളുകളുടെ സയ്യിദായി, നേതാവായി അഷറഫുൽ ഖൽക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ സന്ദർഭത്തിൽ, വബിയദി ലിവാ ഉൽ ഹംദി, എൻ്റെ അടുക്കൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ആ സ്തുതി കീർത്തനത്തിൻ്റെ പതാക എൻ്റെ കയ്യിലുണ്ടായിരിക്കും. അത് ഞാനൊരു ദുരഭിമാനം പറയുകയല്ല. വമാമിൻ നബിയിൻ യൗമ ഇദിൻ ആദം ഫമൻ സിവാഹു ഇല്ലാ തഹ്ത ലിവാഇ, എല്ലാ നബിമാരും, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള എല്ലാ പ്രവാചകന്മാരും, അത് മുതൽ പിന്നീട് വന്നിട്ടുള്ള എല്ലാ നബിമാരും ആ പതാകക്ക് കീഴിൽ അണിനിരക്കുമ്പോൾ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ച നമുക്കും ആ പ്രവാചകന്മാരുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതാകക്ക് കീഴിൽ അണിനിരക്കാൻ സാധിക്കണമെങ്കിൽ അൽഹംദുലില്ലാ എന്ന ആ ദിക്ര നമ്മൾ ധാരാളമായി ഉരുവിടേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി, പീസ് റേഡിയോ. Tune to reality.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
3: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ആരോഗ്യവിചാരം. രോഗിയെ കാണാൻ പോകുന്നവർ തീർച്ചയായും കേട്ടിരിക്കേണ്ട വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് ഇന്നത്തെ ആരോഗ്യവിചാരം പ്രോഗ്രാമിൽ നമ്മൾ കേൾക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ ഫവാസ് ആലിയം, കൂടെ സുഹേർ പാണ്ടിക്കാട്.
4: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ക്യാൻസർ എന്ന രോഗം അത് വ്യത്യസ്ത ആളുകളിൽ പുതിയ ഒരു സാഹചര്യത്തിൽ കണ്ടു ക്യാൻസറിനെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ പൂർണ്ണമായും അത് മാറുന്ന ഒരു സാധ്യത ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണല്ലോ നമ്മളുള്ളത്. തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും ഇതിന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ഫവാസ് തന്നെയാണ്. ഫവാസ് ഡോക്ടർ, അസ്സലാമു അലൈക്കും.
5: വഅലൈക്കും അസ്സലാം.
4: ക്യാൻസർ എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറുകൾ ഏതൊക്കെയെന്ന് ഡോക്ടർ ഒന്ന് പറയുമോ?
5: കോമൺ ആയിട്ട് ക്യാൻസർ കാണുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ സ്ത്രീകളിൽ കാണുന്നത് സ്തനാർബുദമാണ്. അത് കഴിഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസർ, അതിപ്പോൾ കുറഞ്ഞു വരികയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗർഭാശയ, കേരളത്തിൽ കാണുന്നത് ഗർഭാശയ സംബന്ധമായിട്ടുള്ള ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയത്തിൻ്റെ ക്യാൻസർ. പിന്നെ ഓവറിയുടെയും കോളറക്റ്റൽ, അതായത് വൻകുടലിൻ്റെ ക്യാൻസറുമാണ്. ആണുങ്ങളിൽ ഇന്ത്യയിൽ ലങ് ക്യാൻസറും ഓറൽ വായ തൊണ്ടയുടെയും വായുടെയും ക്യാൻസറും ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കോളറക്റ്റൽ, അതായത് ആമാശയത്തിൻ്റെ ക്യാൻസറും വൻകുടലിൻ്റെ ക്യാൻസറുകളും ഇതിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാൻസർ ഇപ്പോഴും വരാൻ ഏറ്റവും കൂടുതൽ കാരണം നമ്മുടെ ദുശീലങ്ങൾ തന്നെയാണ്. അതായത് ലങ് പുരുഷന്മാരിൽ പുകവലി തന്നെയാണ് ലങ് ക്യാൻസറിനുള്ള ഒരു വലിയ കാരണം. അതേപോലെ തന്നെ വായിലുള്ള തൊണ്ടയിലെയും വായിലെയും ക്യാൻസറിന് ഏറ്റവും വലിയ കാര്യം നമ്മുടെ പാൻ, ടൊബാക്കോ, വായിൽ ഉപയോഗിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വഴി തന്നെയാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇൻഫെക്ഷനുകൾ മൂലവും ക്യാൻസറുകൾ വരാം. അതിൽ ഇപ്പോൾ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് കൊണ്ടും തൊണ്ടയിലും വായിലെയും തൊണ്ടയിലും ക്യാൻസറിൻ്റെ 1% വരെ, കുറച്ച് ശതമാനം, കൂടുതലല്ല എന്നാലും അത് HPV വൈറസ് മൂലം ഉണ്ടാവാം. അതിനിപ്പോൾ നമുക്കിന്ന് വാക്സിൻ അവൈലബിൾ ആണ്. അതേപോലെ ലിവർ ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷൻ നമുക്ക് വാക്സിൻ മുഖാന്തരം മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വരാതെ നോക്കാൻ പറ്റും. അപ്പോൾ ക്യാൻസറുകളിൽ നമുക്ക് ഇന്ത്യയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് പോപ്പുലേഷൻ